0: രണ്ടുപേരും ഈ യാത്രയിൽ പങ്കാളികളായി എന്നുള്ളതുകൊണ്ട് തന്നെ ഒരു അനുഭവത്തിൻ്റെ ഒഴുക്കായിരിക്കും മിക്കവാറും ഇതിൽ നിങ്ങൾക്ക് ദർശിക്കാനാവുക. കൂടെ ബഹുമാനനായ വി ടി അബ്ദുസലാം സലാഹിയുണ്ട്. ഞങ്ങളുടെ സൂപ്പോൾ അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ ബീഹാർ യാത്രയിലെ സൂപ്പോളിൽ നിന്ന് രാംഘട്ടെന്ന വളരെ വശ്യമനോഹരമായിരിക്കുന്ന ഒരു ഗ്രാമത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചതുമായി ബന്ധപ്പെട്ട കാര്യമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അവസാനിപ്പിച്ചത്.
1: കഴിഞ്ഞ എപ്പിസോഡിലെ കാറ് നമ്മുടെ പൂർണിയിലൂടെ കടന്നു വന്ന് രാംഘട്ടിലെത്തി കാത്തിരിക്കുന്ന റഹ്മത്തുള്ള സലഫിൻ്റെ വീട്ടിലേക്കുള്ള വഴിയോരത്ത് അദ്ദേഹം വെയിറ്റ് ചെയ്തിരിക്കുന്നു. അവിടെ കാർ നിർത്തി നമ്മുടെ സാധനങ്ങൾ ലഗേജുകളൊക്കെ ഷിഫ്റ്റ് ചെയ്ത് പിന്നെ നമ്മൾ അവർ തിരിച്ചുപോയി.
0: അതിവേഗ ഹൈവേയിൽ നിന്ന് ഇനി നമ്മൾ കയറുന്നത്
1: ഗ്രാമത്തിലേക്കാണ്.
0: വളരെ ഇടുങ്ങിയ റോഡുകളുള്ള എന്നാൽ സുന്ദരവും വിശാലവുമായ ഒരൊറ്റപ്പെട്ട ഗ്രാമത്തിലേക്കാണ്.
1: മുമ്പ് പലപ്പോഴും രണ്ടോ മൂന്നോ തവണ പോയി പരിചയമുള്ള നസറുൽ സലൈക്കും കൂടെ ഉണ്ടായിരുന്ന ബഷീർ മാസ്റ്റർക്കും ഒരുപക്ഷെ അത്രക്ക് കൗതുകം കാണാൻ പോകുന്നതിൽ എന്ത് എന്നുള്ള ആകാംക്ഷ ഇല്ലെങ്കിലും ഞങ്ങൾ നിസാറിനെയും എന്നെയും സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടിയും വ്യത്യസ്തമായി. നേരത്തെ നമ്മൾ സോപ്പോൾ ജില്ലയിൽ പല ഗ്രാമങ്ങളിലൂടെ കുറച്ചൊക്കെ കടന്നു പോകുന്നല്ലോ പോകുമ്പോൾ വരുമ്പോഴും. ഇത് നിങ്ങളുടെ സംസാരത്തിൽ നിന്നൊക്കെ മനസ്സിലാക്കിയതുപോലെ കുറച്ചുകൂടിയും വ്യത്യസ്തമായ ഒരു സ്ഥലത്തെ കാണാനുള്ള ആകാംക്ഷയും കൗതുകമൊക്കെ ഉണ്ടായിരുന്നു. പോകുന്ന വഴിയിൽ ഞാനിങ്ങനെ ശ്രദ്ധിച്ചു, വലിയ വണ്ണത്തിലുള്ള പൈപ്പിൽ വെള്ളം ഇങ്ങനെ കടത്തിക്കൊണ്ട്
0: പ്ലാസ്റ്റിക് പൈപ്പ്.
1: അപ്പോൾ കൃഷിയുടെ അലയൊലികളൊക്കെ അവിടെ ഇവിടെ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അന്ന് മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ ചോളത്തിൻ്റെ സമയമാണ്. ചോളപ്പാടങ്ങൾ ഒരു ഭാഗത്തുണ്ട്. ഇടയ്ക്ക് ചില ക്യാബേജ് അതുപോലെ തന്നെ കൈപ്പങ്ങ കൃഷിയൊക്കെ ചിലപ്പോൾ ഇങ്ങനെ അപൂർവമായിട്ട് കാണുന്ന ചില. അപ്പോൾ
0: ഇതിൽ പറയുമ്പോഴേ നമ്മൾ ഇവിടെ ഇത് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് കൈപ്പങ്ങ കൃഷി എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഓർമ്മത്തിലേ വരുള്ളൂ അറിയോ, ഏറെ വന്നാൽ നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്തുള്ള, അതുമല്ലെങ്കിൽ കുറച്ച് നമ്മൾ തമിഴ്നാട് ഏരിയയിലേക്കൊക്കെ പോകുമ്പോൾ കാണുന്ന ആ ഒരു തെങ്ങിൻ തോപ്പിൻ്റെ കുറച്ചപ്പുറത്ത് കാണുന്ന ഒരു രണ്ടോ മൂന്നോ ഏക്കർ കണക്കിൽ അല്ലെങ്കിൽ അതിലും കുറഞ്ഞ പാടത്ത് കാണുന്ന കയ്പ്പ കൃഷിയാണ്. ഇത് നമുക്ക് നോക്കത്താ ദൂരത്ത് കയ്പ്പാണെങ്കിൽ കയ്പ്പ മാത്രം, വെണ്ടയാണെങ്കിൽ വെണ്ട മാത്രം, ഈ ക്യാബേജ് ആണെങ്കിൽ ക്യാബേജ് മാത്രം. അത്രയും വിശാലമായ പാടങ്ങളുടെ നടുവിലൂടെയാണ് നമ്മൾ രാംഘട്ടിലേക്ക് പോകുന്നത്. ഈ വെള്ളത്തിൻ്റെ പൈപ്പ് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും പ്ലാസ്റ്റിക്കാണ്. വെള്ളം അതിന്ന് ഒഴിവായി കഴിഞ്ഞാൽ പിന്നെ അത്
1: ചപ്പി
0: പതിഞ്ഞു കിടക്കും. അത് വെള്ളം നിറഞ്ഞാൽ അത് അങ്ങോട്ട് വീർത്ത് വലുതാവും. അതിൻ്റെ മേലെ വണ്ടി
1: കയറിയാലും കടന്നു പോകുന്നുണ്ട്,
0: വണ്ടി കയറിയാലും ഏതെല്ലാം വണ്ടി, ട്രാക്ടർ കയറുന്നുണ്ട്, ലോറി കയറുന്നുണ്ട് വണ്ടികൾ, നമ്മൾ യാത്രാവാഹനങ്ങൾ മൊത്തം അതിൽ കയറുന്നുണ്ട്. പക്ഷെ അതിന് എന്തെയ്യൂല, കുഴപ്പം പറ്റാത്ത അത്ര ഒരു സംഭവമാണ് അതുള്ളത്.
1: ഞാൻ അവിടെ നമ്മളെ വണ്ടി നിർത്തിയ സമയത്തെ റഹ്മത്തുള്ള സലഫിനെ ആദ്യമായിട്ട് കാണാം.
0: അതെ,
1: അപ്പൊ അദ്ദേഹം നമ്മളെ ആദ്യമായിട്ട് കാണാം. എത്ര ഊഷ്മളമായിട്ടാണ് അദ്ദേഹം സ്വീകരിച്ചത്, വണ്ടിയിലേക്ക് കയറ്റിയത്. അപ്പം അദ്ദേഹത്തെ കുറിച്ചൊരു മുൻ ധാരണ താങ്കൾ തന്നതുകൊണ്ട് തന്നെ നമുക്ക് അത് അറിയായിരുന്നു. എന്നിരുന്നാലും അവസാനം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തുമ്പോൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോയെന്ന് വെച്ചാൽ, മുമ്പ് നമ്മൾ ഇദ്ദേഹത്തിൻ്റെ വീട് കണ്ടിട്ടുണ്ട്, ഷറഫുദ്ദീൻ ഉസ്താദിൻ്റെ വീട് കണ്ടു, അതുപോലെ അദ്ദേഹത്തിൻ്റെ അനിയൻ്റെ ജ്യേഷ്ഠൻ്റെ വീടുകൾ കണ്ടു, പലതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു വീട്ടിലേക്ക് അതിനേക്കാൾ എത്രയോ താഴ്ന്ന ഒരു ഒരു ലെവലിലേക്കുള്ള, അതിൽ വീടിന് ചുമരുകൾ കട്ടയോ മണ്ണോ കല്ലോ അല്ലാത്ത ചുമരുകൾ,
0: അതെ കട്ടയും കല്ലോടെ ഇല്ല
1: ഇല്ല, അങ്ങനെയുള്ളൊരു ചുമരുകൾ കൊണ്ട് പടുത്തുയർത്തി ഉണ്ടാക്കിയിട്ടുള്ള ഒരു വീട്. അവിടെ മണ്ണ് പാകി അല്ലെങ്കിൽ മണ്ണ് കൊണ്ടുകൊണ്ട് പ്രത്യേകം മിനുസപ്പെടുത്തിയിട്ടുള്ള അകവും മുറ്റവും നടുമുറ്റവും നടുമുറ്റമുള്ള ഒരു വീട്,
0: നടുമുറ്റമുള്ള വീട്, നാല് ഭാഗം
1: കെട്ടിയിട്ട് നടുമുറ്റുള്ള വീട്,
0: ആ നടുവില് മുറ്റത്തൊരു അടുപ്പും
1: അടുപ്പും
0: വലിയ അടുപ്പും കാര്യം,
1: വളരെ കൗതുകമുള്ള ഒരു കാഴ്ച. വീട്ടിലേക്ക് ചെല്ലുമ്പോൾ തന്നെ അവിടെ ഇരുന്ന് നമുക്ക് ഒരു വേറെ എവിടെയോ ഒരു ലോകത്ത് എത്രയോ കാലം മുമ്പ് എങ്ങോ നമ്മൾ എത്തിയ പോലെ ഉള്ളൊരു അനുഭവം. പിന്നെ അതിനേക്കാൾ അപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ മുറിക്കകത്തേക്ക് കയറിയിരിക്കുമ്പോൾ അവിടെ വിരിച്ചു വെച്ചിരിക്കുന്ന ആതിഥ്യമര്യാദയുടെ വിഭവങ്ങൾ, ബേക്കറികൾ, അതിൽ വ്യത്യസ്തമായ പലഹാരങ്ങൾ,
0: പലഹാരങ്ങളുടെ പേരൊക്കെ പറയാൻ നിൽക്കണമെങ്കിൽ അതിനെ സമയം ഉണ്ടാവുള്ളൂ. കാരണം നമ്മള് നമ്മുടെ ഒരു തീന്മേശ കാണാം, അതായത് നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി വരുന്നു, നമുക്ക് വേണ്ടപ്പെട്ടൊരു അതിഥി, ഏറെ വന്നാൽ ഒരു മൂന്നോ നാലോ ഇനി അധികം പോയാൽ ഒരു അഞ്ച് ഐറ്റം, കണ്ണൂർ ഭാഗത്തൊക്കെ പോയാൽ ഒന്നുകൂടെ കൂടും, ഒരു അഞ്ചോ ആറോ ഐറ്റംസ് മധുര പലഹാരങ്ങളും ചായയും വെള്ളവും ഒക്കെ ആയിട്ട് ഉണ്ടാവുന്ന. എന്നാൽ ഇവിടെ എത്ര ഉണ്ടായിരുന്നു,
1: അത് നമ്മൾ വിചാരിച്ചത് കഴിഞ്ഞു. പക്ഷെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ്. ആദ്യം മധുരം തരുന്നു. മധുരം തരുക എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഹാബിറ്റ്, ആദ്യം മധുരം കൊടുക്കണം. നമ്മള് നേരത്തെ പല സ്ഥലത്ത് പോയപ്പോഴൊക്കെ അവിടുന്ന് മധുരമാണ് ആദ്യം തരുന്നത്.
0: രാവിലെ ഞാൻ ലക്നൌവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈയൊരു ഇത് ആദ്യം കാണുന്നത്. അതായത് അതിരാവിലെ നമ്മൾ സുഭസംസ്കാരം കഴിഞ്ഞാൽ ഒരു ചായ കുടിക്കാൻ പോക്കുണ്ട്. അത് മൂന്നാൾ ഒന്നിച്ചാണ് പോവുക ചായ കുടിക്കാൻ പോകുമ്പോൾ. ആ ഒന്നിച്ച് പോകുന്നതെന്ന് വെച്ചാൽ 5 രൂപക്ക് 3 ആൾക്ക് ചായയും കടിയും കിട്ടും. 100 ഗ്രാം ജിലേബിക്ക് അന്ന് 2 രൂപയാണ്. 1 ഗ്ലാസ് ചായക്ക് 1 രൂപയാണ്. അപ്പോൾ 3 ആൾക്ക് ചായ 3 രൂപ, 2 രൂപക്ക് 100 ഗ്രാം ജിലേബി. അപ്പോൾ ചായയും ജിലേബി, ചായയിൽ തന്നെ അത്യാവശ്യം നല്ല മധുരം.
1: നാട്ടിലെ ഷുഗർ രോഗികളൊന്നും പോവാതിരിക്കണം.
0: അതെ അതെ. അപ്പോൾ ചായക്ക് ജിലേബി കടി, അതോ ചായ നല്ല മധുരട്ടായിരിക്കും. മധുരമില്ലാത്ത ചായ ചോദിച്ചാൽ
1: കിട്ടൂല.
0: കിട്ടൂല
1: നോക്കും മധുരം. ഇപ്പൊ പിന്നെയുണ്ട് ചില സ്ഥലത്ത് തീരല്ലേ,
0: ഗ്രാമത്തിലില്ല ഒരിക്കലുമില്ല. കാരണം അവരാദ്യ ചായ മധുരമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും, അതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കാം. പ്രത്യേകിച്ച് തണുപ്പ് സമയത്താകുമ്പോൾ തിളച്ചുകൊണ്ടേ ഇരിക്കായിരിക്കും. അതിൽ നിന്ന് നമുക്ക് ഒഴിച്ചു തരും. വിത്തൗട്ട് ചോദിച്ചാൽ അവർ മേലേക്ക് നോക്കുക എന്നല്ലാതെ അവർ ഉണ്ടാവില്ല. അതായത് ചായ മധുരമില്ലാത്തത് വേണ്ടെന്ന് പറഞ്ഞാൽ അവർക്കറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് ആ ചായ ഉണ്ട്, ഒരു 12 വിഭവങ്ങൾ ആ ഫസ്റ്റ് സ്റ്റെപ്പിലുണ്ട്.
1: അതെ അതെ.
0: മധുരപലഹാരങ്ങൾ മാത്രം
1: വ്യത്യസ്തമായി, മിക്സർ പോലത്തെ സാധനം.
0: ലഡു ഉണ്ട്, പിന്നെ ജിലേബി ഉണ്ട്, പിന്നെ നമ്മളുടെ പൂന്തി രസഗുള ഉണ്ട്, പൂഞ്ചി പോലത്തെ സാധനം.
1: പിന്നെ നമ്മളിവിടെ നമ്മള് ലൈസിനെ പോലത്തെ അതിന്റെ ഒരു മിഠായി, ഒരു ബിസ്ക്കറ്റ് ഉണ്ടല്ലോ റൗണ്ട്.
0: അതെ അതെ അതെ. ബിസ്ക്കറ്റിന് 2-3 ഐറ്റം ഉണ്ട്, ഒക്കെ നല്ല പക്ക സാധനം. മിച്ചർ ഉണ്ട്, മിച്ചർ ഐറ്റംസ്.
1: ഇതെല്ലാം ഒരുമിച്ചിട്ടാണ് ഇങ്ങനെ കൊണ്ടുവന്നത്.
0: ഇവരൊന്നും ഈ പറയണത് ഇവരൊന്നും ഒരു സാമ്പത്തികമായി അത്യാവശ്യം ലെവലിലേക്കുന്ന ആളുകളല്ല, വളരെ താഴ്ന്ന സാമ്പത്തിക നിലയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അതിഥികളെ സ്വീകരിക്കാനുള്ള അവരുടെ ഒരു ആ ഒരു ഇതുണ്ടല്ലോ, ആഗ്രഹം, മനസ്സറിഞ്ഞ താല്പര്യം അതോടുകൂടിയാണ്. അത് കഴിഞ്ഞ് നമ്മൾ വിചാരിച്ചു ഇതോടുകൂടി നിന്ന്
1: കഴിഞ്ഞു.
0: അപ്പോഴാണ് ഞാൻ നിസാറിൻ്റെ മുഖത്തേക്ക് ശരിക്കും നോക്കിയത്, കാരണം അവരാദ്യത്തെ അനുഭവമാണ്. അപ്പം ഇത് ഒന്ന് കഴിഞ്ഞു, ചായയും കഴിഞ്ഞു. അപ്പം നമ്മളെടുത്ത് വെച്ച് പിന്നെ സംസാരത്തിന് ഇരിക്കുകയുള്ള ചെയ്യുക സാധാരണ നമ്മുടെ നാട്ടിൽ. അത് കഴിഞ്ഞ ഉടനെ ഉണ്ട് അനിയന്മാർ. അനിയന്മാരെന്ന് പറഞ്ഞാലൊക്കെ ചെറിയ ചെറിയ അനിയന്മാരാണല്ലോ. അപ്പം അവർ ഓരോരുത്തർ ഇങ്ങനെ പാസ് ചെയ്ത് അടുത്ത വിഭവം വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ കുറേ ഉണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നത് ചപ്പാത്തി, 2 ഐറ്റം റൊട്ടി, പിന്നെ ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കിയ എന്തൊരു സാധനം, പിന്നെ അതിൽ തന്നെ ഈ പച്ചക്കറി ഐറ്റംസ് കുറേ
1: ഫ്രൂട്ട്സിന്റെ അത് വേറെ തന്നെ വരാണ്ട്. പിന്നെ വത്തക്ക, പിന്നെ നമ്മള് കക്കരി, ആപ്പിള്, പിന്നെ മാംഗോ ഉണ്ടെന്ന്
0: തോന്നുന്നു, മാംഗോ ഉണ്ട്,
1: ഇതെല്ലാം കൂടിയിട്ട് അത് വേറെ ഐറ്റം.
0: അതിന്റെ കൂടെ ഒരു ജ്യൂസ് തന്നു പറഞ്ഞു,
1: ജ്യൂസ് ഉണ്ടായി.
0: ബേൽ,
1: അത്
0: ബേൽപ്പഴ
1: ബീഹാറിലെ വേനൽക്കാലത്ത്
0: കിട്ടും. വേനൽക്കാലത്ത് കിട്ടുന്ന നമ്മളന്ന് പോണ സമയത്ത് എനിക്ക് തോന്നുന്നു ചൂടിന്റെ ആ ഒരു ആരംഭമൊക്കെയാണ്. രാവിലെ തന്നെ
1: സ്ട്രോങ്
0: സൂപ്പറിൽ നമ്മൾ നിൽക്കുന്ന സമയത്തൊക്കെ കുറച്ച് ചൂടുണ്ട്. പിന്നെ നമ്മൾ നേപ്പാളിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് തണുപ്പൊക്കെ അനുഭവപ്പെട്ടത്. പകൽ കുറച്ച് ചൂടുള്ള സമയമാണ്. അപ്പൊ ചൂടുകാലത്ത് 2 കാര്യങ്ങൾ ഇതിവിടെ നടക്കാറുണ്ട്. അതായത് ചൂടുകാലത്ത് പിന്നെ ബീഹാറിൻ്റെയൊക്കെ ഓരങ്ങളിലൂടെ ഈ പെട്ടി വണ്ടികളില്ലേ, ഉന്തുവണ്ടികൾ, ആ ഉന്തുവണ്ടികൾ വലിയ കലത്തിൽ ഈ പിന്നെ ബേൽപ്പഴത്തിൻ്റെ ജ്യൂസ്
1: കിട്ടും,
0: കലക്കിയിട്ടുണ്ടാവും. അത് കലക്കണോ കണ്ടോ ചിലപ്പോൾ നമ്മൾ കുടിക്കുമോ എന്നുള്ളത് മറ്റൊരു വിഷയം. അത് അവരുടെ ഹാബിറ്റ്, അവരുടെ ഒരു സ്വഭാവമാണ്. എന്നാൽ വൃത്തിയുടെ കാര്യത്തിൽ അന്ന് അങ്ങനത്തെ ഒരു വിഷയമൊന്നും അവിടുത്തില്ല. അവർ ആ വൃത്തിയുടെ കാര്യത്തിൽ സാധനം തരുന്നതോ അതോ ഒന്നുമല്ല. നമ്മൾ ആ ഉണ്ടാക്കുന്ന രൂപമൊക്കെ ഒന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇവിടുത്തെ അത്ര തന്നെ ഒരു ആർട്ടിഫിഷ്യൽ കാര്യമൊന്നുമല്ല. വലിയ മൺകലം എന്നാണ് വലിയ മൺകലത്തിൽ ഇത്, പിന്നെ താഴെ ഐസിൻ്റെ കാര്യമൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് മൺകലം വെച്ച് അതിൽ ഈ ബേലിൻ്റെ ജ്യൂസ് കലക്കി വെക്കും. 2 രൂപയാണ് ശരിക്ക്
1: ജ്യൂസിന്
0: വില ഇവിടെ. അത് വിറ്റ് ജീവിതമാർഗം കണ്ടെത്തുന്ന ആളുകളുണ്ട്. എന്ന് വെച്ചാൽ യാത്രയുടെ ഇടയിൽ എനിക്ക് തോന്നുന്നതിന് മുമ്പേ ഒരിക്കൽ ഇതേപോലെ ഒരു പച്ചയായ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ രുചി അത്ര പിടിച്ചോളമെന്നില്ല. ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് തൊട്ട് പുറത്തേക്ക് വരുമ്പോൾ തന്നെ ഈ വേലിൻ്റെ കച്ചവടക്കാരുണ്ട്. അപ്പം ഈ വേൽപ്പഴത്തിൻ്റെ ജ്യൂസ് അപ്പം അത് കലക്കിയിട്ട് 2 രൂപക്ക് വിൽക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ച് 2 രൂപക്ക് ഇത് വിറ്റ് കഴിഞ്ഞാൽ എത്രയാണ് ഇവർക്ക് ഇതിൻ്റെ ലാഭം ഉണ്ടാവുക? അപ്പോൾ നമ്മൾ ചോദിച്ചു നിങ്ങൾക്ക് എത്രയാണ് ഈ പഴത്തിന് എത്രയാണ് ഇതിൻ്റെ വില, അതുപോലെ തന്നെ എങ്ങനെയാണ് ഇത് 2 രൂപക്ക് വിറ്റാൽ നിങ്ങൾക്ക് മുതലാവുക? കാരണം ഇതിൽ പഞ്ചസാര ചേർക്കണമല്ലോ, പിന്നെ ഇതൊരു ജോലി എന്നുള്ള നിനക്ക് ആ കൂലിക്കാരന് കൂലിപ്പണിക്ക് കിട്ടണമല്ലോ, പിന്നെ ഇതെന്തായാലും അത് ഈ സാധനത്തിനും വില ഉണ്ടാവുമല്ലോ എന്നൊക്കെ വിചാരിച്ച്. അപ്പോഴാണ് അവർ പറഞ്ഞത് ഇതവർ കാട്ടിൽ പോയി ശേഖരിക്കുകയാണ്. അപ്പോൾ ബീഹാർ പരിസരങ്ങളിലുള്ള കാടുകളിൽ യഥേഷ്ടം നമ്മുടെ നാട്ടിലൊക്കെ പണ്ടൊക്കെ നെല്ലിക്ക പറിക്കാൻ
1: പോകുന്നതുപോലെ
0: എന്ന പോലെ ഇത് പിന്നെ ഇഷ്ടം പോലെ വിളയുന്നൊരു സമയമുണ്ട്. അതവരെന്ത് ചെയ്യും, പാകമായ സാധനം പറിച്ചു കൊണ്ടുവന്നിട്ടെന്ത് ചെയ്യും, അവരുടെ ഉപജീവന മാർഗം കൂടിയാണത്. അപ്പം നമ്മൾ അത്തരം ഒരുപാട് ആളുകളെ നമ്മൾ എന്ത് ചെയ്യാൻ കാണാൻ പറ്റും. അപ്പം അതും ഇവരുടെ വീട്ടിൽ വിഭവമായിട്ട് നമുക്ക്
1: തന്നിട്ടുണ്ട്.
0: നമ്മൾ ഒരു പിന്നെ ബഷീർ മാസ്റ്റർ ഒരു അദ്ദേഹത്തിന്റെ സഹോദരനിൽ നിന്ന് കൂട്ടുകാരിൽ നിന്നൊരു ഒരു കോയൽക്കിണറുള്ള സംഭവം ഒപ്പിച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് വിളിച്ചിട്ട് നമ്മളതിന്റെ പണി തുടങ്ങാൻ വേണ്ടി പറഞ്ഞു. അത് നമ്മൾ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഇതിന്റെ പണി എന്നുള്ള നമ്മൾ നേരിട്ട് കാണാനൊക്കെ പോകുന്നുണ്ട്. ബഷീർ മാസ്റ്റർ നമ്മൾ
1: നമുക്ക് ആദ്യത്തെ അനുഭവം, കാരണം എങ്ങനെയാണ് ഒരു കോയൽക്കിണർ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലല്ലോ.
0: അത് അവിടെ വിരിച്ചിട്ട സമയത്തെ മറ്റൊന്ന് ശ്രദ്ധിച്ചിരുന്നു, കമ്പം വിളയെടുപ്പിന്റെ സമയമാണ്. രണ്ട് രൂപത്തിൽ, ഒന്ന് ഇത് വെട്ടി കൂട്ടിയിട്ടിരിക്കുന്നതും പിന്നെ അത് ഈ മെഷീനിൽ വെച്ചിട്ട് ട്രാക്ടർ വന്നിട്ട് അത് എന്ത് ചെയ്യാണ്, അത് കറക്കി
1: വിത്ത് വേറെ,
0: ധാന്യം വേറെയും അതിന്റെ ചണ്ടി വേറെയും.
1: അവിടെ എടുത്തു പറയണ്ട, ഓരോ അതാത് സമയങ്ങളിലുള്ള കൃഷിയിൽ ഒരു സാധനം പോലും അവര് വേസ്റ്റ് അല്ല, എല്ലാ യൂട്ടിലൈസിങ് ഏറ്റവും മോഡലായിട്ടുള്ള
0: ഡീപ്പായിട്ട്
1: ചെയ്യുന്നത്. ഇപ്പൊ കമ്പത്തിന്റെ നമ്മൾ പറഞ്ഞു, കമ്പപ്പം മെഷീൻ വന്ന് ചെയ്യുകയാണെങ്കിലും കമ്പത്തിന്റെ ഈ ചണ്ടി ഉണ്ടല്ലോ വിത്ത്, അത് കത്തിക്കാൻ എടുക്കുന്നത് അല്ലേ, അത് കത്തിക്കാൻ എടുക്കുന്നു. കമ്പം കഴിഞ്ഞ് പിന്നെ കമ്പത്തിന്റെ ഇലയും കാര്യങ്ങളാണെങ്കിൽ അത് കാലികൾക്ക് കൊടുക്കുന്നു, അതിന്റെ ഉണക്കിയിട്ട് കൊടുക്കുന്നു, അത് കട്ട് ചെയ്ത് പച്ചക്ക് കൊടുക്കുന്നു. പിന്നെ വേറെ കൃഷിയാണെങ്കിൽ അതെല്ലാത്തിലും ഈ
0: യൂട്ടിലൈസ്
1: നമുക്ക് കാണാൻ പറ്റും.
0: അതിന്റെ തണ്ടില്ലേ, തടി,
1: തടി,
0: ആ തടി രണ്ട് കാര്യത്തിന് ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് വിറകായിട്ട് ഉപയോഗിക്കുന്നു,
1: വിറകായിട്ട് ഉപയോഗിക്കും.
0: രണ്ട് അവരുടെ ചുമര, അതാണ്
1: ചുമര, ചുമരൽ, അതെ അതെ അതെ അതെ,
0: അത് എടുത്ത് പറയേണ്ട സംഭവമാണ്. അതിന്റെ ചുമര, അവരുടെ വീടിന്റെ ചുമര് അതാണ്.
1: നമുക്ക് വിറക്, പണ്ടാണ് നമ്മൾ വിറക് ഉണ്ടായിരുന്ന സമയത്താണെങ്കിൽ വിറക് കത്തിക്കാൻ ഏത് കാലത്ത് ഒരേ വിറകുള്ള, ഇവർക്ക് കൃഷി മാറണമെന്നുവെച്ചാൽ ആ കൃഷി കൂടി
0: വിറകാണ്. അതെ, എത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, നമ്മൾ ഈ കടല എടുക്കുന്ന സമയത്ത് അത് നിങ്ങൾ പ്രത്യേകം അവരോട് ചോദിക്കുന്നുണ്ട്, ഈ കടല വേർപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ഈ ചണ്ടി എന്തിനു കൊടുക്കും? അപ്പോൾ കാലികൾക്ക് അതിൻ്റെ ഇലയും കാര്യമൊക്കെ കാലികൾ തിന്നും, അതിൻ്റെ വേരും കാര്യമൊക്കെ അവർ ജലാവൻ ഈ കത്തിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും.
1: ജലാവൻ അധിക സ്ഥലങ്ങളിൽ കേട്ടിട്ടുള്ളത്.
0: അതെ അതെ, അപ്പോൾ നിങ്ങൾ പറഞ്ഞ യൂട്ടിലൈസേഷൻ കംപ്ലീറ്റ്, എല്ലാ സാധനവും യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതവിടെ പരത്തിയിട്ടതും അവിടെ കുട്ടികൾ അതിൻ്റെ മേലെ കൂടെ കളിക്കണതൊക്കെ നിസാറിന് ഭയങ്കര കൗതുകമായിട്ട് നിസാർ എന്ത് ചെയ്തിട്ടുണ്ട്, മൊത്തം വീഡിയോയിലും കാര്യങ്ങളൊക്കെ പകർത്തി അവൻ അവൻ്റേതായിട്ടുള്ളൊരു റേഞ്ചിലൂടെ നടന്നിട്ടുണ്ട്. ഇപ്പുറത്ത് ഇതിൻ്റെ കോയൽക്കിണറിൻ്റെ പണി നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണ് നമ്മൾ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോകുന്നതും മദ്രസയിലേക്ക് പോകുന്നതും. അതിൻ്റെ ഇടയിൽ നമ്മളൊരാളെ കാണുന്നുണ്ട്. ആരാണ് ആള്?
1: അതിന്റെ ഇടയിൽ അജ്മൽ,
0: അജ്മൽ
1: പറഞ്ഞൊരു കുട്ടിയെ നമ്മൾ, ഞങ്ങൾ നടന്നിങ്ങനെ പോണ സമയത്ത് നടന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന്, കാരണം നിങ്ങൾ ഈ കുറച്ച് മുന്നിലാണുള്ളത്, അപ്പൊ ഇങ്ങനെ പോകുമ്പോ ഞങ്ങളെ നാടൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നൊരു ചോദ്യം. കാരണം ഒക്കെ ഈ ഗ്രാമത്തിലുള്ള കുട്ടികളുടെ ഒരു വിളയാട്ടാണ്, പിന്നെ വയലിൽ നിറയെ
0: വൈകുന്നേരം ആടുകളും
1: കോഴികളും, കുട്ടികളും കോഴിയും പശുവും ഇതെല്ലാം ഇങ്ങനെ അലിഞ്ഞ്. അപ്പൊ നമ്മൾ ഓരോ കുട്ടികളെയൊക്കെ പുറകെ കുട്ടികളെ കണ്ട് കൗതുകം മാറി. അപ്പൊ പെട്ടെന്നൊരു കൂട്ടത്തിനിടയിൽ നിന്ന് മലയാളി, ആ ഞാന് കേരളത്തിൽ ഉണ്ടായിരുന്നു, ശരിക്കും മലയാളം. അപ്പോഴാണ് അജ്മലിനെ നമ്മൾ കാണുന്നത്, സംസാരിക്കുന്നത്.
0: അതെ അതെ, അങ്ങനെയാണ് നമ്മൾ അജ്മലിന്റെ ആ വീഡിയോ,
1: അജ്മലിന്റെ വീഡിയോ
0: കിടന്നത്,
1: അജ്മലിന്റെ പഠനവുമായി ആ വീഡിയോ വഴി നമുക്ക് അജ്മലിന്റെ പഠനത്തിന് സഹായിക്കാൻ പറ്റും.
0: നാട്ടിലെ അവന്റെ അധ്യാപകരെയൊക്കെ കോൺടാക്ട് ചെയ്യാൻ പറ്റും.
1: മലപ്പുറത്തായിരുന്നു അവൻ താമസിച്ചത്,
0: മലപ്പുറം.
1: അപ്പൊ നമ്മുടെ ആയിഷ അക്കാദമിയിൽ അജ്മലിന്റെ ഉമ്മയുണ്ട്,
0: ഉപ്പയുടെ
1: വർക്ക് ചെയ്യുന്നുണ്ട്, ഉപ്പയുണ്ട്
0: വർക്ക് ചെയ്യുന്നുണ്ട്,
1: അവിടെ വർക്ക്
0: ചെയ്യുന്നുണ്ട്
1: അല്ലേ. അത് കഴിഞ്ഞ് അജ്മല് ഇവിടുന്ന് അങ്ങോട്ട് എത്തിയിട്ട് ഒരു മാസം പോലും ആയിട്ടില്ല
0: നാട്,
1: പക്ഷെ കേരളം മുഴുവൻ ഒഴിവ് പൂർണ്ണമായിട്ട് ഒഴിവാക്കി അവിടെ ജോലിയാക്കി.
0: പക്ഷെ
1: അപ്പൊ അവന്റെ പഠനം മുടങ്ങിയ സങ്കടത്തിലാണ്.
0: അങ്ങനെ നമ്മൾ അതിനുള്ളൊരു വഴിയൊക്കെ
1: കണ്ടെത്തി,
0: അതിൻ്റെ ഒരു വർഷത്തേക്കുള്ള പഠനവും കാര്യമൊക്കെ നമ്മൾ ഏറ്റെടുത്തു, അത് ചെയ്തു. പിന്നെയാണ് നമ്മൾ ഇവരുടെ മദ്രസയിൽ പോണത്. മദ്രസ വേറൊരു കാഴ്ചയാണ്. മദ്രസയുടെ അകം കുട്ടികളിരിക്കണതും കാര്യങ്ങളും പഠിക്കണതും അവരുടെ വിഷയങ്ങളൊക്കെ നമ്മൾ കണ്ടറിയുന്നു. എന്നാലും അവിടെയൊക്കെ നമ്മൾ എടുത്തു പറയേണ്ടത്, ഏതൊരു ക്യാമ്പസിലേക്ക് ചെല്ലുമ്പോഴും അവിടെ അതിൻ്റേതായിട്ടുള്ള അച്ചടക്കമുണ്ട്, വൃത്തിയുണ്ട്, ഉള്ളത് നല്ല ക്ലീനാക്കിയിട്ട് അവരെന്ത് ചെയ്തിട്ടുണ്ട്, വെച്ചിട്ടുണ്ട്. അവർ പഠിക്കുന്നതും അവർ കിടന്നുറങ്ങുന്നതും ഓരോ റൂമിലാണ്. അതിൻ്റേതായിട്ടുള്ളൊരു വൃത്തിയേടോ കാര്യങ്ങളൊന്നും അവിടെ കാണുന്നില്ല. അപ്പോൾ നമ്മൾ സ്കൂൾ ക്ലാസ് റൂം എന്നൊക്കെ നമുക്ക് കാണുമ്പോഴേക്ക് കടലാസുകളും അതുപോലെ തന്നെ ഈ പെൻസിലിൻ്റെയും അതുപോലെ തന്നെയുള്ള വേസ്റ്റുകളൊക്കെ ആയിട്ട് ഓരോ ദിവസവും ക്ലീനിങ് സ്റ്റാഫ് ഇല്ല എങ്കിൽ അവിടെ ഉണ്ടാകുന്ന അവസ്ഥ നമുക്കറിയാം. നേരെ മറിച്ച് ഇവിടെ അങ്ങനെയല്ല, എല്ലാം ഒതുക്കി. ഒരു വേസ്റ്റ് ബോക്സ് പോലും നമ്മൾ എവിടെയും കണ്ടിട്ടില്ല, വേസ്റ്റ് ബിൻ എവിടെയും നമ്മൾ കണ്ടിട്ടില്ല. അത്രയും ക്ലീനായിട്ട് കുട്ടികൾ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ഡ്രസ്സും കാര്യമൊക്കെ അവരവരുടേതായിട്ടുള്ള ഒരു ഭാഗത്ത് ഒതുക്കി വെക്കുന്നു, അവിടെ തന്നെ ഇരുന്ന് പഠിക്കുന്നു. പിന്നെ നമ്മളവിടെ ചെയ്തൊരുപാട് വർക്കുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നു. പെട്ടെന്ന് തന്നെ നമ്മളവിടുന്ന് തിരിച്ച് പോരാ. ഏകദേശം വൈകുന്നേരം ആയിട്ടുണ്ടെന്ന് തോന്നണം. അപ്പം
1: വൈകുന്നേരമായിട്ട് രാത്രി പിന്നെ നമുക്കൊരു പ്ലാനാണ്, പൂർണ്ണിയ ടൗണിലൊന്ന് പോയി കറങ്ങി വരണം.
0: അതെ, അതിൻ്റെ മുമ്പേ അജ്മലിൻ്റെ ഉമ്മാവാനെ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങൾ രണ്ടാളാരോ പോകുന്നുണ്ടല്ലേ?
1: ആ, അജ്മലിൻ്റെ വീട്ടിലേക്ക്.
0: വീട്ടിലേക്ക്.
1: അപ്പോൾ അജ്മലിൻ്റെ വീട്ടിൽ ഞങ്ങൾ കാണിച്ചു തന്നു അജ്മലിൻ്റെ. അപ്പോൾ ആ വീട്ടിലേക്ക് കയറുമ്പോൾ അജ്മലിൻ്റെ വീട് പിന്നെ ഇഷ്ടയോണ്ട് ഉണ്ടാക്കിയതാണെങ്കിലും അത് അവിടെയും ഇവിടെയൊക്കെ പൊളിഞ്ഞ് ഇതായി കിടക്കണം, മണ്ണാണ്, ഫുള്ള് മണ്ണാണ്, ജസ്റ്റ് ഇങ്ങനെ വാർത്തിട്ടിട്ടുണ്ട് ഇങ്ങനെ ഇഷ്ടയോണ്ട്. പക്ഷേ ചില ഭാഗങ്ങളും വാർപ്പുമില്ല, അവിടെ എല്ലാവരും ഒന്നിച്ച് കുടുംബം താമസിക്കുകയാണ്. പക്ഷെ വീടിൻ്റെ അകത്തേക്ക് ചെല്ലുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും ഇങ്ങനെ ഈ കല്ലുട്ടിക്കുഴിയിലൊക്കെ ചെല്ലുമ്പോൾ ഉണ്ടാവുന്നത് പോലെ അതിങ്ങനെ അങ്ങനെയുള്ള ഒരു വെറുതെ ഒരു സ്ഥലത്ത് ഒരു കട്ടിലിട്ടുകയാണ്, ഇങ്ങനെ ഒരു എന്നും ചെത്തിത്തേക്ക്
0: അങ്ങനെയൊന്നുമില്ല.
1: അപ്പോൾ അവിടേക്ക് ഇങ്ങനെ ഒരു പിന്നെ ഒരിക്കൽ പൂർത്തിയാകാൻ പറ്റാത്ത വീടിൻ്റെ അകത്ത് ഒന്നിങ്ങനെ കണ്ട് വെള്ളം കുടിച്ചു. വെള്ളം കുടിക്കുമ്പോൾ എന്ന് വെച്ചാൽ ആ വെള്ളത്തിന് ശരിക്കും എന്തിൻ്റെ ഈ
0: അയൻ്റെ
1: ചുവയാണ്, നിങ്ങൾക്ക് കുടിക്കാൻ പറ്റൂലേ എന്നറിയില്ല. എന്നാലും കുറച്ച് നമ്മൾ കുടിച്ചു. അപ്പോൾ അവജുമ്പോൾ വീടൊക്കെ കാണിച്ചു വന്നു, ഇതാണ് എൻ്റെ വീട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവിടെ നിന്ന് നമ്മൾ തിരിച്ചു പോയിരുന്നത്.
0: അപ്പോൾ നമുക്ക് പൂർണിയ ടൗണ് കാണണം, അവിടുത്തെ ടൗണിലെ ഭക്ഷണങ്ങളും കാര്യങ്ങളും പരിചയപ്പെടണം, അങ്ങനെയൊക്കെ നമ്മളോട് ഉള്ളിലൊരു ധാരണ ഉണ്ട്. നമുക്ക് അവിടത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മൾ റഹ്മത്തിൻ്റെ വീട്ടിലേക്ക് നേരെ പോകുന്നു, പൂർണിയയിലേക്ക്. അവൻ്റെ അനിയനെയും കൂട്ടിയിട്ടാണ് നമ്മൾ
1: കൂട്ടിയിട്ട്
0: പൂർണിയയിലേക്ക് പോകുന്നത്.
1: പൂർണിയയിലെത്തിയിട്ട് പൂർണിയയിൽ ജസ്റ്റ് അങ്ങാടികളൊക്കെ കണ്ട് കുറച്ച് ഭക്ഷണം എന്തെങ്കിലും വെച്ചാൽ അങ്ങാടിയിൽ സ്ട്രീറ്റ് ഫുഡൊക്കെ ഒന്ന് കഴിക്കുന്നു. അവിടെ കുറച്ച് കല്യാണത്തിൻ്റെ ഒരിതൊക്കെ നമ്മൾ കണ്ടത്.
0: അതെ അതെ അതെ അതെ, അവിടുത്തെ കല്യാണം പറയുകയാണെങ്കിൽ അത് വേറെ കാഴ്ചയാണ് അല്ലേ. പിന്നെ
1: ഹൈന്ദവരുടെ കല്യാണത്തിൻ്റെ കൊട്ടിഘോഷങ്ങൾ,
0: അതെ, അത് രണ്ട് കൂട്ടരുടെയും എനിക്ക് തോന്നുന്നു നല്ല മുസ്ലിംസിൻ്റെയും അങ്ങനെ തന്നെ ഒരു നല്ല
1: അങ്ങാടികളിൽ
0: അങ്ങാടി കല്യാണങ്ങളൊക്കെ ഭയങ്കര നല്ല. പിന്നെ ഈ കുതിര വണ്ടികളിലാണ് ആനയിക്ക രാത്രി തന്നെ അവരെ പെണ്ണിനെയും അതുപോലെ തന്നെ ചെക്കനെയും ആനയിക്കും കല്യാണ മണ്ഡപങ്ങളിലേക്ക് കൊണ്ടുവരും. കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഭയങ്കര ആഘോഷമാണ്. എത്ര ഇല്ലാത്തവനും നല്ല പണം പൊടിച്ചിട്ടുള്ള പരിപാടിയാണ് അവിടെ.
1: കഴിഞ്ഞ് നമ്മൾ പിന്നെ പിറ്റേന്ന് എത്തിയിട്ട് നമ്മളെ പ്ലാൻ എന്തായിരുന്നു?
0: പിന്നെ നമ്മൾ സിക്കിമിലേക്ക് പോകണം രാവിലെ.
1: നമ്മുടെ ഈ ഒരു ബീഹാറിൻ്റെ കാഴ്ചകൾക്ക് അപ്പുറത്തേക്ക് വേറെ ഒരു കാഴ്ചകളിലേക്ക് കണ്ടു തുറക്കുകയാണ്.
0: അതെ, ഈ ചൂടിനുള്ള ബീഹാറിൽ നിന്ന് നമ്മൾ നേരെ തണുപ്പിൻ്റെ സിക്കിമിലേക്ക് പോകുന്ന ഒരു
1: ഈ പൂർണിയിൽ നിന്ന് സിക്കിമിലേക്ക് എത്താൻ നമ്മുടെ റൂട്ട്
0: നമ്മൾ നേരെ സിലിഗുരി വഴിയാണ്.
1: സിലിഗുരി വഴി അതിൻ്റെ ഇടയ്ക്ക് ബംഗ്ലാദേശൊക്കെ കടന്ന് നമുക്ക് ആ യാത്ര നമുക്ക് പിന്നെ പറയാം
0: ഇൻഷാല്ലാ. ഇപ്പോൾ നമ്മൾ ബീഹാറിലെ ഈ ഒരു രാംഘാട്ട് എന്ന് പറഞ്ഞ ഒരു ഗ്രാമം തന്നെ പറഞ്ഞപ്പോഴേക്ക് ഇനി പലതും പറയാൻ ബാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ എല്ലാം കൂടെ പറയുമ്പോഴേക്ക് അതൊരു മുഷിപ്പുണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. രാംഘാട്ട് എന്ന ഈ ഒരു കൊച്ചു ഗ്രാമത്തെ കുറിച്ച് വർണ്ണിച്ചപ്പോഴേക്ക് അല്ലെങ്കിൽ പറഞ്ഞു തീർന്നപ്പോഴേക്ക് നമ്മൾ ഈ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഒരു എപ്പിസോഡിൻ്റെ സമയം അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇൻഷാല്ലാ ബാക്കി അടുത്ത സിക്കിം യാത്രയും അനുബന്ധ കാര്യങ്ങളും നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: മഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ദൃശ്യം. പൂർണിയയിലെ രാംഘട്ട് ഗ്രാമവിശുദ്ധിയിൽ അലിഞ്ഞു ചേർന്ന ഒരു ദിവസം. നമ്മോടൊപ്പം ചേർന്നത് നസറുല്ലാ സലാഹി, കൂടെ വി ടി അബ്ദുസ്സലാം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുപഥങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده
1: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിൻ്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വഇലൈക നുശൂർ. അല്ലാഹുവെ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
0: اللهم بك أصبحنا وبك أمسينا وبك نحيا وبك نموت وإليك النشور
2: سيد الاستغفار
0: اللهم أنت ربي لا إله إلا أنت
1: اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهوه നീയാണ് എൻ്റെ നാഥൻ. നീ അല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു. നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക്കൽ ഹംദു വലക്കൽ ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: اللهم ما اصبح بي من نعمه او باحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم
0: حسبي الله لا اله الا هو عليه توكلت വഹുവ റബ്ബുൽ അർശിൽ അദീം. എനിക്ക് അല്ലാഹു മതി, അവനല്ലാതെ ആരാധ്യനില്ല. അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു. അവൻ മഹത്തായ സിംഹാസനത്തിൻ്റെ നാഥനാണ്.

السلام عليكم ورحمة الله. بسم الله، الحمد لله، والصلاة والسلام على رسول الله. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ഇന്നത്തെ മോർണിംഗ് ലൈവ് ഇവിടെ ആരംഭിക്കുകയാണ്. ഓരോരുത്തർക്കും പീസ് റേഡിയോയിലേക്ക് പ്രത്യേകം സ്വാഗതമോതുകയാണ്. ഭൂമിയിലൂടെ വിനയത്തോടെ നടക്കേണ്ടവനാണ് ഓരോ മനുഷ്യ അടിമയും. നാം എത്ര ഉയർന്നാലും മടങ്ങേണ്ടത് ഈ മണ്ണിലേക്കാണെന്ന ബോധം നമ്മെ ഏത് സമയവും വഴി നടത്തേണ്ടതുണ്ട്. വിനയം മുഖമുദ്രയാക്കുന്നവർക്ക് തീർച്ചയായും അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രത്യേകമായ സ്ഥാനമുണ്ട് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കുന്നു.

ഇന്ന് 2026 ഒക്ടോബർ 12 ഹിജർ വർഷം 1448 റബിയുൽ ആഖിർ 30 കൊല്ലവർഷം 1202 കന്നി 26

0: ഇന്നത്തെ ലൈവ് ഷോയിൽ നമ്മൾ കൂടെ ഞാൻ നസറുള്ള മഞ്ഞപ്പെട്ടി, എൻ്റെ കൂടെ ഇൻഷാല്ലാ വി ടി അബ്ദുസലാം മാസ്റ്റർ ചേരും. വിശുദ്ധ ഖുർആൻ നമ്മോടൊപ്പം ഏത് സമയത്തും നമ്മുടെ മനസ്സിൽ ഖുർആനിൻ്റെ ആ ഒരു തലോടൽ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കേണ്ടതുണ്ടല്ലോ. പീസ് റേഡിയോ അതിൻ്റെ ശ്രോതാക്കൾക്ക് നൽകുന്നതും വിശുദ്ധ ഖുർആനിൻ്റെ സന്ദേശങ്ങളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മധുരമനോഹരമായ ഉപദേശങ്ങളും ഹദീസുകളുമൊക്കെ, അതിലൂടെയുള്ള നടത്തമാണ് ഓരോ വിശ്വാസിക്കും തീർച്ചയായിട്ടും ഈ ലോകത്തും പരലോകത്തും എപ്പോഴും ഊർജമായിട്ടുള്ളത്. ആ ഒരു ആവേശത്തിൽ മുന്നോട്ടു പോകുമ്പോഴാണ് ഓരോരുത്തരുടെയും ജീവിതം ധന്യമാകുന്നത്. ഖുർആനോടൊപ്പം ഒരു ദിവസം ഒരു സമയമെങ്കിലും സഞ്ചരിക്കാത്തവൻ പരാജിതനാണെന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ നമുക്ക് വെളിച്ചമാണ്, വിശുദ്ധ ഖുർആൻ നമുക്ക് മാർഗദർശനമാണ്, വിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതഗന്ധിയാകേണ്ടതുണ്ട്. ഓരോ ദിവസവും പ്രത്യേകിച്ച് പ്രഭാത സമയം, പ്രദോഷ സമയം, ജീവിതത്തിൻ്റെ ഓരോ മധുര നിമിഷങ്ങൾ നമുക്കോർക്കേണ്ടത് വിശുദ്ധ ഖുർആനിലെ ഓരോ ഓർമ്മകളായിരിക്കണം. നമുക്ക് കൂടെയുണ്ടാകണം എപ്പോഴും നമ്മുടെ ഖുർആൻ. ഒരായത്തെങ്കിലും ആ വിശുദ്ധ ഖുർആനിൽ നിന്ന് അതിൻ്റെ അർത്ഥസഹിതം ഓരോ ദിവസവും പഠിക്കാൻ നമുക്ക് സാധിച്ചാൽ, അതേറ്റവും ചെറിയ പടിയാണ്, എന്നാലും അത്രയെങ്കിലും ചെയ്യാൻ നമുക്കായാൽ തീർച്ചയായും ജീവിതത്തിൽ വിവിധങ്ങളായ മാറ്റം നമുക്ക് കാണാൻ സാധിക്കും. അതെങ്കിലും ഇല്ലാത്തവർ ഏറ്റവും വലിയ പരാജിതരാണെന്ന് നാം മനസ്സിലാക്കണം. ഖുർആനോടൊപ്പം സഞ്ചരിക്കാനുള്ള മഹാഭാഗ്യം ലഭിക്കുക എന്നുള്ളത് തന്നെയാണ് ഖുർആൻ റേഡിയോടൊപ്പം സഞ്ചരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ മധുരം ഖുർആൻ കേൾക്കാനാണ് ഇൻഷാല്ലാ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നത്.
1: أعوذ بالله من الشيطان الرجيم
2: ولئن سألتهم من خلق السماوات والأرض وسخر الشمس

0: يَبْسُطُ الرِّزْقَ لِمَن يَشَاءُ مِنْ عِبَادِهِ وَيَقْدِرُ لَهُ إِنَّ اللَّهَ بِكُلِّ شَيْءٍ عَلِيمٌ.
1: ما شاء الله. വിശുദ്ധ ഖുർആനിലെ സൂറത്തു അങ്കബൂത്തിൻ്റെ 61-62 വചനങ്ങളാണ് നമ്മൾ കേട്ടത്. പ്രശസ്ത ഖാരി ഷെയ്ഖ് മുഹമ്മദ് അയ്യൂബിൻ്റെ ശബ്ദമാണ് ഇതെന്ന് ആർക്കും പ്രത്യേകം പരിചയപ്പെടുത്തേണ്ടതില്ലാത്ത വിധം നമുക്കൊക്കെ അറിയാവുന്ന, നമ്മളെല്ലാം കേട്ട് പരിചയിച്ച ശബ്ദമാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ മനുഷ്യൻ്റെ നിസ്സാരതയും അതോടൊപ്പം അള്ളാഹുവിൻ്റെ ശക്തിയുമെല്ലാം തന്നെ, ശക്തി മഹാത്മ്യമൊക്കെ വിളിച്ചോതുന്ന രണ്ട് ഖുറാനിലെ വചനങ്ങളാണ് നമ്മൾ കേട്ടത്. ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിക്കുകയും സൂര്യനെയും ചന്ദ്രനെയും കീഴ്പ്പെടുത്തുകയും ചെയ്തതാരാണെന്ന് നീ അവരോട് ചോദിച്ചാൽ, അഥവാ ബഹുദൈവ വിശ്വാസികളോട് ചോദിക്കുന്ന പക്ഷം, തീർച്ചയായും അവർ പറയും അള്ളാഹുവാണ് എന്ന്. അപ്പോൾ എങ്ങനെയാണ് അവർ തൗഹീദിൽ നിന്ന് തെറ്റിക്കപ്പെടുന്നത്? അള്ളാഹു തൻ്റെ അടിയാന്മാരിൽ നിന്ന് താൻ ഉദ്ദേശിക്കുന്നവന് ആഹാരം അഥവാ ഉപജീവനമാർഗം വിശാലമാക്കി കൊടുക്കും. അവന് താൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇടുക്കമാക്കുകയും ചെയ്യും. നിശ്ചയമായും അള്ളാഹു എല്ലാ വസ്തുവിനെ കുറിച്ചും അറിയുന്നവനാണ്.
2: ഈ സൂര്യനും ചന്ദ്രനും ഇത് പല സ്ഥലത്തും ഖുർആൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ശരിക്കും നമുക്ക് ഇവിടുന്ന് ഭൂമിയിലെ ഏതൊക്കെ മനുഷ്യൻ ജീവിച്ചിരിക്കുന്നുണ്ടോ എല്ലാവരും ഒരുപോലെ കാണുന്ന സംഗതിയാണ്,
1: ആസ്വദിക്കുന്നതും.
2: അപ്പം ഞാനിപ്പോൾ ഇവിടുന്ന് എവിടെയാണെങ്കിലും, നിങ്ങളിപ്പോൾ പകൽ സമയത്ത് ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പകലാണെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ മാനത്തൊക്കെ നോക്കിയാൽ
1: അതെ,
2: ഒരേ രണ്ടാൾക്കും ഒരേപോലെ കാണാൻ പറ്റുന്ന ഒന്നാണ്.
1: അതെ അതെ അതെ
2: അല്ലേ.
1: ആകാശത്തെ സൂര്യൻ
2: ഒന്നേ ഉള്ളൂ എല്ലാവർക്കും ഒന്ന്.
1: അതെ,
2: ഭൂമിയിലുള്ള എല്ലാറ്റിനും. ഭൂമിയിലും സൂര്യനിലേക്കുള്ള ശരിക്ക് ശരാശരി ദൂരം 14.96 കോടി കിലോമീറ്റർ. പ്രകാശം സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് എത്താൻ ഏകദേശം 8:20 എടുക്കുന്നു അത്ര ഭൂമിയിലേക്ക് എത്താനുള്ളത്. അതുപോലെ ചന്ദ്രൻ, ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 384 വരുന്നതാണ് കിലോമീറ്ററാണ്, 300,000. അത് അതൊരു ഭാഗത്ത്. അപ്പോൾ ഇങ്ങനെ ഭൂമിയിലേക്ക് എത്തപ്പോൾ ഈ ഒരു ചന്ദ്രനുള്ള പ്രകാശം ഭൂമിയിലേക്ക് എത്താൻ ഏകദേശം 1.3 മതിയെന്നാണ് ചുരുക്കി പറഞ്ഞത്. ഇത് പറയണമെന്ന് വെച്ചാൽ അത്രയും ദൂരത്തുള്ള 8 അതിൻ്റെ പ്രകാശം ഇവിടെ എത്തണമെങ്കിൽ എടുക്കുമെന്ന് വെച്ചെങ്കിൽ പ്രകാശത്തിൻ്റെ ദൂരം നമുക്കറിയാം, അതിൻ്റെ വേഗത അറിയാം,
1: അല്ലേ.
2: അപ്പം അത്രയും എടുക്കണം. അത്രയും ദൂരത്ത് സൂര്യൻ നിന്നിട്ടും അതിൻ്റെ ചൂട് നമ്മളിവിടെ അനുഭവിക്കുന്നു. സൂര്യൻ്റെ ഒരു അംശം നമുക്ക് നഷ്ടമായി കഴിഞ്ഞാൽ ഭൂമിയിലുള്ള ജീവന്റെ സാധ്യത മുഴുവൻ ഇല്ലാതെയാവുന്നു.
1: അതെ അതെ അതെ. ഇപ്പോൾ നിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് ഒന്ന് മുകളിലേക്കോ അല്ലെങ്കിൽ ഒന്ന് താഴോട്ടോ വന്നു കഴിഞ്ഞാൽ ലോകത്തിൻ്റെ തന്നെ അവസ്ഥ മാറും എന്നാണ്.
2: അതെ അതെ
1: അല്ലേ ശാസ്ത്രം. ഒന്ന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ അതിൻ്റെ താപനില മാറി നേരെ ഐസാകുന്ന അവസ്ഥയിലേക്കും, എന്നാലൊന്ന് താഴോട്ട് വരികയാണെങ്കിൽ ഇപ്പോഴുള്ള ചൂടിനേക്കാൾ അതി കഠിനമായ ചൂട് വന്ന് ഉരുകുന്ന അവസ്ഥയിലേക്കും വാങ്ങുന്നു. അപ്പോൾ അള്ളാഹു അവിടെ അതിനെല്ലാം സംവിധാനിച്ചത്. ഇപ്പോൾ മുസ്ലിക്കുകളായിട്ടുള്ള ആളുകൾ പോലും ആ ഒരു ശക്തി മഹാത്മ്യത്തെ അത് അള്ളാഹു തന്നെയാണ് എന്ന് അംഗീകരിക്കുമെന്നാണ് ഖുർആൻ അതിലൂടെ ഒന്ന് നമുക്ക് പഠിപ്പിച്ചിരുന്നത്. അല്ലാത്ത അപ്പം പിന്നെ എന്തുകൊണ്ടാണ് അവർ ഈ തൗഹീദിൻ്റെ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അംഗീകരിക്കുന്നത്?
2: അതാണ് അള്ളാഹ് അവിടെ ചോദിക്കുന്നത്. ഇതൊക്കെ അള്ളാഹ് ആണെന്നുള്ളത്, ഇതൊക്കെ സംവിധാനിച്ചത് അള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ
1: പിന്നെ എന്തുകൊണ്ട്,
2: പിന്നെ എന്തിനാണ് അള്ളല്ലാത്ത ആൾക്കാരെ പോകുന്നത്?
1: ഇത് ശിർക്ക് ചെയ്യുന്ന ആളുകളോടാണ് പ്രത്യേകിച്ച് അള്ളാഹു ചോദിക്കുന്നത് അല്ലേ.
2: അതെ.
1: അപ്പം നമ്മുടെ കാലഘട്ടങ്ങളിലും ഈ ഒരു ചോദ്യം അപ്രസക്തമല്ല, ഏത് കാലഘട്ടങ്ങളിലും പ്രസക്തമായൊരു ചോദ്യമാണ്. ഇതൊക്കെ സംവിധാനിക്കുമ്പോഴും നമ്മുടെ ആധുനിക വിവര സാങ്കേതിക വിദ്യകളെല്ലാം തന്നെ ഉപയോഗിച്ച് മനുഷ്യൻ ഒരുപാട് മുന്നോട്ട് പോകാൻ പറ്റുമ്പോഴും അതിൻ്റെയൊക്കെ പിന്നിലെ ഒരു ശക്തി ആരെന്ന് ചോദിച്ചാൽ, അതിനെ ഒരു ദൈവനിഷേധിയായ ആളിന് പോലും അതെന്തോ ഒരു സത്യം പിന്നിലുണ്ട് എന്ന് വിശ്വസിക്കല്ല വേറെ മാർഗമല്ല. അപ്പോൾ പിന്നെ അവനോടുള്ള ചോദ്യം എന്താ, പിന്നെന്താ ഇതൊക്കെ ഒന്ന് അംഗീകരിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങിക്കൂടെ, അല്ല അള്ളാഹുവിലേക്ക് മാത്രം ആരാധനകൾ മടക്കിക്കൂടെ എന്നൊരു ചോദ്യം തീർച്ചയായിട്ടും ചോദിക്കാൻ അള്ളാഹുവിന് അർഹതയുണ്ട്. ആ ഒരു ചോദ്യമാണ്
2: അള്ളാഹുവിനോട്
1: ചിന്തിക്കുക. എവിടെയെങ്കിലും. പിന്നെ വിശ്വാസിയെ സംബന്ധിച്ച് ഈ ചോദ്യങ്ങളൊക്കെയും അവൻ്റെ ഈമാനും ഇഖ്ലാസും കൂട്ടാൻ, അധികരിക്കാനുള്ള ഒരു കാരണം കൂടെയായി മാറണമെന്നുള്ളതാണ്. അപ്പം എന്തായാലും നമ്മൾ തുടങ്ങിയത്

0: പീസ് ടൈമിലെ ഒരു വാചകം വായിക്കാം. പീസ് റേഡിയോ കേൾക്കുമ്പോൾ അറിവ് നേടുന്നതിനോടൊപ്പം എൻ്റെ ജീവിതത്തെക്കുറിച്ച് പഠിക്കാനും ചിന്തിക്കാനൊക്കെ എനിക്ക് കഴിഞ്ഞു. രാവിലെ പീസ് റേഡിയോയിലെ നല്ലൊരു പരിപാടി കേട്ടുകൊണ്ട് ദിവസം തുടങ്ങുന്നത് തന്നെ ഒരു പോസിറ്റീവ് അനുഭവമാണത്. പീസ് റേഡിയോ കേൾക്കുന്നത് എൻ്റെ ദിനചര്യയിലെ ഒരു ചെറിയ കാര്യമാണെങ്കിലും അത് മനസ്സിലുണ്ടാക്കുന്ന സ്വാധീനം വളരെ വലുതാണ്.
1: തീർച്ചയായിട്ടും നമ്മളതാണ് പറഞ്ഞുകൊണ്ട് വന്നത്. വിശുദ്ധ ഖുർആൻ്റെ ഒരു ആയത്ത് അല്ലെങ്കിൽ രണ്ടായത്ത് അതിൻ്റെ അർത്ഥവും കൂടെ കേട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, റേഡിയോയുടെ ഇന്നത്തെ അല്ലെങ്കിൽ ഇന്നത്തെയും പ്രഭാതം നമ്മൾ ആരംഭിക്കുന്നത്. ലൈവിൽ ഉള്ള ഒരാളെ സംബന്ധിച്ച് നമ്മൾ ലൈവിലാണ് കയറുന്നത്. ഇപ്പം കേരളത്തിലെ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ പിന്നെ ഉറക്കവും അതുപോലെ തന്നെ സുബഹി നമസ്കാരവും കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലൈവിലേക്ക് കയറുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് കിട്ടുന്നതും അത് തന്നെയാണ്, വിശുദ്ധ ഖുർആൻ്റെ ഒരു ഊർജ്ജം. അപ്പം ഇന്ന് പ്രത്യേകിച്ചും ഈയൊരു അള്ളാഹുവിൻ്റെ തൗഹീദിലേക്കുള്ള ഒരു വിളിയും ഒരു ചിന്തയും ഒക്കെയുള്ള ഒരു വചനമായപ്പോൾ പ്രത്യേകിച്ചും നമുക്കതിൻ്റെ പിന്നെ ഒരു എനർജി ലഭിച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ് തീർച്ചയാണ്. അപ്പം ഇവിടെ സക്കീന ഉദരംപോയിൽ അവരുടെ ഒരു കമൻ്റായിട്ട് രേഖപ്പെടുത്തിയതും അത് തന്നെയാണ്, മഷാല്ല എത്ര മനോഹരമായ പാരായണം, അതിൻ്റെ അർത്ഥം കൂടിയായപ്പോൾ മനസ്സിൽ വളരെ കുളിർമ നൽകുന്നതായിരുന്നു. അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകട്ടെ ആമീനെന്ന് അവരുടെ ഒരു കമൻറ്റ് കാണുന്നു. അപ്പം
0: യാത്രയിലാണ് കൂടെയുണ്ടെന്ന് സജിത ശോക്കത്ത്, സമീജ പാറാൽസലം പറഞ്ഞ കൂടെയുണ്ട്, സാഹിറായു മലപ്പുറം,
1: അബ്ദുൽ ഹമീദ് സി കെ അഴിയരുണ്ട്, അൻവർ എൻ ടി മുട്ടിൽ നമ്മുടെ സ്ഥിരം ശ്രോതാക്കളിൽ പലരും പിന്നെ നമ്മോടൊപ്പം ഇന്നുണ്ട്. എത്രമാത്രം ഉയരത്തിൽ പറക്കുന്ന ഏതൊരു പറവക്കും താഴെ ഭൂമിയിൽ വരേണ്ടതായി തന്നെ വരും. അതുപോലെ ഭൂമിയിൽ എത്ര ഗർവോടും അധികാരത്തോടും അഹങ്കാരത്തോടും ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും മരണമെന്ന മൂന്നക്ഷരത്തിന് കീഴടങ്ങി പോകേണ്ടി വരും എന്ന അദ്ദേഹത്തിൻ്റെ ഒരു കമൻ്റ് നമ്മൾ കാണുന്നു.
0: അൻവർ എൻ ടി മുട്ടിൽ പറഞ്ഞല്ലേ.
1: പിന്നെ ജമീല വി പി കാളിക്കാവുണ്ട്, അള്ളാഹു അക്ബർ, അള്ളാ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ആയത്തുകൾ കേൾക്കുന്ന ഉണ്ടാവുന്ന ഷബീബ ചെർപ്പുളശ്ശേരിയുണ്ട്, സീനത്ത് പാലക്കാടുണ്ട്, മനാഫ് പാലക്കാഴി, അതുപോലെ തന്നെ ഉസ്മാൻ കൂട്ടിലങ്ങാടി, സയ്യിദ മേലാറ്റൂർ, ബേബി ഷാക്കിറ ഓമാനൂർ, മുഹ്സിന മഞ്ചേശ്വരം, സഫിയ കെ തിരുരങ്ങാടി, എല്ലാവരും സലാം പറഞ്ഞ് നമ്മോടൊപ്പം ഉണ്ട്. എല്ലാവർക്കും വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: ഓക്കെ, പിന്നെ സലാം പറഞ്ഞിട്ടും മറ്റു വിശേഷങ്ങൾ അറിയിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഷാജിദ വിട്ടി വല്ലപ്പുഴ, അതുപോലെ വാഹിദ പരപ്പനങ്ങാടി, ഐഷ പി പത്തപ്പിരിയം, സൗദ ബി മുട്ടം, മുഗൾസു ചെറുമകൽ, എല്ലാ ദിവസവും നമ്മുടെ വീടുണ്ടല്ലോ എന്ന് എന്തോന്നാ മനസ്സിലായില്ല,
1: ആബിദ കാരയുണ്ട്,
0: വീട്ടി ഉണ്ടല്ലോ എന്നല്ല, ആ എല്ലാ ദിവസവും ഒന്നുമില്ല, ഇന്നലെ വന്നപ്പോൾ ഇന്നന്ന് വന്നതുകൊണ്ട്.
1: ഇന്നലെ നിങ്ങളുണ്ട് അല്ലേ, ഇന്നലെ പറഞ്ഞ പോലെ ചെറിയൊരു പ്രതിസന്ധി, വരാവുന്ന ആളുകൾക്ക് എത്താൻ പറ്റാത്തൊരു ബുദ്ധിമുട്ട്, ഇന്നലെ ടീച്ചേഴ്സ് കോൺഫറൻസ് ആയിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ട് മിക്കവാറും നിങ്ങളെ തലയിൽ തന്നെ വെച്ചെന്നായിരിക്കും.
0: പിന്നെ ഇന്ന് പിന്നെ നിങ്ങളുണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ
1: പോകുന്നതാണ്. വാഹിദ പരപ്പനങ്ങാടി, ഐഷ പി പത്തപ്പിരിയം,
0: നമ്മൾ ഇവര് ഓരോരുത്തരെ നോക്കിയിട്ട് വളരെ മനഃശാസ്ത്രപരമായിട്ടാണ് ഇങ്ങനെ അവർ
1: പ്രലോഭിപ്പിക്കുക. എന്നെ നേരെ നമ്മൾ വിളിച്ച് തൻസീൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു വീട്ടിയായിരിക്കും കൂടെ ഉണ്ടാവുന്നെന്ന് വരുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് വീട്ടിയല്ല, ആരുണ്ടായിട്ടും കാര്യമില്ല, അന്ന് ടീച്ചേഴ്സ് കോൺഫറൻസ് ആണ്, ഇന്ന് തന്നെ വിളിച്ചിട്ട് കാര്യമില്ലായിരുന്നു. അപ്പം നേരെ ഇന്നലെ പ്രോഗ്രാമിന് നേരത്തെ പോകേണ്ടി വന്നു. ഏതായാലും ഇൻഷാല്ലാ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വരാം. നമ്മൾ ഷെഡ്യൂളിൻ്റെ ഒരു ഭാഗത്തേക്ക് നമുക്ക് പോകാം. നമ്മൾ പീസ് ടൈം നമ്മൾ കേട്ടു.
0: ഇന്നലെ ടീച്ചേഴ്സ് കോൺഫറൻസിൽ പങ്കെടുക്കാൻ പറ്റി, അൽഹംദുലില്ലാ, നല്ല പരിപാടിയായിരുന്നു. ഫസീല വൈലത്തൂർ,
1: ആ
0: നേരത്തെ പ്രോഗ്രാമിന് പങ്കെടുത്ത ആളുകൾ ഒരുപാടുണ്ടായിരിക്കും അല്ലേ.
1: ആ വേണമെങ്കിൽ നമുക്ക് അതൊരു ചോദ്യം വേണമെങ്കിൽ ടീച്ചേഴ്സ് ഇതിലുണ്ടാവും ഒന്നാമത് എന്ന് പറയുന്ന തിങ്കളാഴ്ച, ഇന്നലത്തെ ഞായർ പ്രോഗ്രാം മിക്കവാറൊക്കെ അവിടെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴും സമയം കുറേ വൈകിട്ടുണ്ടാവണം, എന്തായാലും രാത്രിയായിട്ടുണ്ടാവണം. പിന്നെ ഇന്നത്തെ ഒരുക്കത്തിനുള്ള ടീച്ചേഴ്സ് ടീച്ചിങ്ങിൻ്റെ നോട്ടും കാര്യങ്ങളൊക്കെ തയ്യാറാക്കാനും കാര്യങ്ങളൊക്കെ ഇപ്പം ചിലപ്പം ഇന്ന് ആളുകൾ കുറവുണ്ടോ എന്നറിയില്ല, എന്നാലും ആരൊക്കെയാണ് ടീച്ചർമാർ ഇന്നലെ പ്രോഗ്രാമിൽ പങ്കെടുത്തത് എന്ന് അവരെന്ത് ചെയ്യട്ടെ, ഒന്ന് കമൻ്റ് ചെയ്യട്ടെ. ഇൻഷാല്ലാ
0: ഈ വിധത്തിൽ പലപ്പോഴേ നമുക്ക് പിന്നെ നമുക്ക് അനുഗ്രഹമായി ലഭിച്ച പല കാര്യങ്ങളും, ഇപ്പം ഈ മനിമലുവിൻ്റെ തഫ്സീറിൽ തന്നെ എനിക്ക് തോന്നുന്നു മിൻ ഷെറിമ ഖലഖ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, സൃഷ്ടിച്ച എല്ലാ ഷെറിൽ നിന്നും. അപ്പോൾ അള്ള സൃഷ്ടിച്ചതൊക്കെ ഷെറാണ് അല്ല, അള്ള സൃഷ്ടിച്ചത് നമുക്ക് ഹയറായൊരു ഭാഗം തന്നെ ചിലപ്പോൾ നമുക്ക് ഷെറാവുമല്ലോ. ഇപ്പോൾ ഒരു പേന പേന നമുക്ക് അനുഗ്രഹമാണ് എഴുതണം, പക്ഷെ ആ പേന കണ്ണിൽ കുത്തി കഴിഞ്ഞ് കണ്ണ് പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. അതുപോലെ കത്തി വീട്ടിലെ ആവശ്യമുള്ള കാര്യമാണ്, ആ കത്തി കൊണ്ട് തന്നെ ജീവൻ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. ഇപ്പം ഇങ്ങനെ അങ്ങനെ പറഞ്ഞ പോലെ നമ്മൾ ലൈഫിൽ പലപ്പോഴും അനുഗ്രഹങ്ങൾ പോലും നമുക്ക് എന്ത് ചെയ്യും, അതൊരു ഒരു ഒരു
1: അനുഗ്രഹത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ നമ്മൾ പിന്നെ അള്ളാഹു റസൂല് മനുഷ്യന് ആയിരക്കണക്കിന് അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകിയിട്ടുണ്ടെങ്കിലും ഒരു വിശ്വാസിക്ക് അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല അല്ലെങ്കിൽ ഏറ്റവും വിലപ്പെട്ട മൂന്ന് നാല് കാര്യത്തെക്കുറിച്ച് പഠിപ്പിച്ചെന്ന് ഒന്ന് വാഹനം, ഒന്ന് ഭാര്യ, നല്ല സ്വലഹത്തായൊരു ഭാര്യ, പിന്നെ നല്ലൊരു വീട്. ശരിക്ക് വാഹനം തന്നെ നമുക്ക് അനുഗ്രഹമാണെങ്കിലും നേരെ തിരിച്ച്
0: വരാറുണ്ടല്ലോ.
1: ഇന്നലെ ഞങ്ങളെ നാട്ടിലൊരു ഒരു ചെറുപ്പക്കാരൻ ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു, പിന്നെ ബൈക്കിലാണ്. അപ്പം പല സമയങ്ങളിലും ഈ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ അനുഗ്രഹമാവാം വണ്ടിയും കാര്യങ്ങളൊക്കെ, പക്ഷെ അതൊക്കെ അവിടെയൊക്കെയും നമുക്കൊരു തവക്കുലും പ്രാർത്ഥനയും ശരിക്കും നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാം. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന നേരത്താവട്ടെ, വണ്ടിയിൽ കയറുന്ന നേരത്താവട്ടെ, അത് നമ്മൾ മക്കളെയൊക്കെ നമ്മൾ ശീലിപ്പിക്കണം എന്നുള്ളതാണ്. മക്കളൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അറിയോ, ഇപ്പോൾ വാഹനത്തിലൊക്കെ ഞാൻ ഇപ്പം ഇന്നലെ ഞങ്ങളിങ്ങോട്ട് പോരുന്ന സമയത്ത് അധ്യാപക സമ്മേളനത്തിന് വേണ്ടിയിട്ട് പോരുന്ന സമയത്ത് നമ്മൾ പഠിപ്പിച്ച കുട്ടികളാണ്, നമ്മളെ നാട്ടിൽ തന്നെയാണ്, അവർ മൂന്നാളൊരു ബൈക്കിൽ ഇരുന്ന് കണ്ടിട്ട് ആണ് മൂന്നാൾ. അപ്പം കുട്ടികളുടെ ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കാണുന്ന റീൽസിലും അതിലൊക്കെയാണ് അവരുടെ യാഥാർത്ഥ്യങ്ങൾ അവർ കാണുന്നത്. അപ്പോൾ അവർ അതനുകരിക്കാൻ നോക്കും. കാരണം ഇപ്പം കുറേ നമ്മൾ ഇപ്പം ഇങ്ങനെ പോകുന്നപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, അപ്പം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്താ കുട്ടികൾ പറഞ്ഞ് കേൾക്കാത്തത് എന്നുള്ളത് അങ്ങനെ ഒരു തോന്നൽ നമുക്ക് ഉണ്ടാവാറല്ലേ. ഇപ്പം നമുക്ക് തന്നെ നമ്മൾ എന്താ ഇപ്പം നേരത്തെ നിസ്കരിക്കാൻ പോകത്ത് അല്ലെങ്കിൽ എന്താണ് ആ ഒരു അത് നമുക്ക് ശരിക്കും നമ്മളവിടെ ചിന്തിക്കുമ്പോഴേ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമുക്ക് മദ്രസയെന്ന് സ്കൂളിൽ നിന്ന് പോലും എടാ അത് ചെയ്യണ്ടടാ എന്തയ്യാ ചെയ്ത് എന്ന് പറയാൻ നമുക്ക് നമ്മളെ അധ്യാപകരുണ്ടായിരുന്നു. അതിൽ അധ്യാപകൻ്റെ മതവും ജാതിയൊന്നും പ്രശ്നമല്ല, ഏതൊരു അധ്യാപകനാണെങ്കിലും ആ അധ്യാപകൻ എന്തോ ചെയ്യുമായിരുന്നു, വേണ്ടടാ എന്ന് പറയാൻ അവർക്കൊരു കഴിവുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഇന്ന് ഞാനും നിങ്ങളും ടീച്ചറാണല്ലോ, നമുക്ക് എത്രത്തോളം കുട്ടികളതിന് ശാസിക്കാനോ അതല്ലെങ്കിൽ തടയാനോ ഉപദേശിക്കാനോ ഒക്കെ കഴിയുന്നുണ്ട് എന്നുള്ളത്
0: ചിന്തിക്കേണ്ട കാര്യം
1: അല്ലേ. കാരണം ഒരു ജീവിതത്തിൻ്റെ മുക്കാൽ ഭാഗവും നമ്മളടുത്താണ് കുട്ടികളുള്ളത്. രാവിലെ ഒരു 9:30 10 മണിക്ക് വന്ന കുട്ടി നമ്മുടെ നിന്ന് പിരിഞ്ഞുകൂടെ 4:30 പിന്നെ അവൻ നേരെ വീട്ടിൽ പോയിട്ട് ഒരു കട്ടൻ കാപ്പി കുടിച്ചെങ്കിൽ കുടിച്ചു, ഒരു ബിസ്ക്കറ്റ് കഴിച്ചെങ്കിൽ കഴിച്ചു, ഇട്ട യൂണിഫോം ഒഴിവാക്കിയും വേറെ ഒരു ജേഴ്സിയിലേക്കോ മാറി നേരെ ഗ്രൗണ്ടിലേക്കോ ഓടുകയാണ് ഒന്നുകിൽ, ഇല്ലെങ്കിലോ ഈ പിന്നെ 10 മണി മുതൽ 5 മണി വരെ കിട്ടാത്ത മൊബൈലിൻ്റെ പരമാവധി അവൻ ചെയ്യാണ് അവൻ്റെ വർക്ക്ഷോപ്പിലേക്ക് മാറുകയാണ്. അപ്പോൾ ഈ സ്കൂളിൽ നിന്നോ മദ്രസയിൽ നിന്നോ പഠന പാഠശാലയിൽ നിന്നോ ഒന്നും അവൻ്റെ അധ്യാപകരിൽ നിന്നും അവനൊരു ശാസന കിട്ടുന്നില്ല, ഒരു ഗുണദോഷം അങ്ങനെ ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞാലും അവനെ ഗുണദോഷിക്കാനൊന്നും അവന് മാതാപിതാക്കൾക്കും ചിലപ്പോൾ സമയം കിട്ടില്ല, കിട്ടിയാൽ തന്നെ ഓ വന്നേക്ക് തുടങ്ങി എന്ന രൂപത്തിലുള്ള ആ ഒരു കൺസെപ്റ്റ്, ഇനി അതല്ല ഏതായാലും ഇപ്പം വന്നാലേ ഉള്ളൂ ഇപ്പം തന്നെ ചീത്തറാൻ നിൽക്കണ്ട എന്ന രൂപത്തിൽ മക്കൾ അല്ലെ ആ ഒരു
0: നല്ല ടൈപ്പിലുണ്ടാവും.
1: ഇപ്പം ഒരു മകരിവാകുമ്പോൾ അവൻ പഠനത്തിലേക്ക് അല്ലെങ്കിൽ വായനയിലേക്ക് പോയി പിന്നെ ഉറങ്ങി രാവിലെ എഴുന്നേക്കൊന്നും അവൻ്റെ സ്ഥിരം പല്ലവി അല്ലേ. അപ്പോൾ കുട്ടികൾക്ക് ശരിക്കും സത്യം പറഞ്ഞാൽ ഒരു ധാർമ്മികത പഠിപ്പിച്ചു കൊടുക്കാനുള്ള ടൈം കിട്ടുന്നുണ്ടോയെന്ന് വെച്ചല്ല. അതുകൊണ്ടാവാം ഫദക്കിർ അല്ലേ, ആ ദിക്കർ ഉണ്ടെങ്കിലേ എന്തേ ഉള്ളൂ നമ്മുടെ മനസ്സിലേക്ക് സാധനം കയറുള്ളൂ. അപ്പം അങ്ങനെ ഒരു ദിക്കർ കൊടുക്കാനുള്ള അല്ലേ
0: ഒരു സാഹചര്യം
1: അതിനവിടെ
0: കിട്ടാത്തതുകൊണ്ടായിരുന്നു എന്നുള്ളത് ഒരു ഒരു വലിയ ചിന്തിക്കേണ്ട കാര്യമാണ്
1: എന്ന് വെച്ച് പറയണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്
0: അല്ലേ. ശരിയാണ്.
1: അപ്പൊ ഞാൻ ഈ ബൈക്കിന്റെ വിഷയം പറഞ്ഞുതരും. അപ്പം മൂന്നാളും കയറുന്നത് മൂന്നാളുണ്ട്, അപ്പം രണ്ടാള് കയറാനേ പാടുള്ളൂ ഒന്നൊന്നും പഠിപ്പിച്ചെടുക്കാൻ അവർക്കില്ല. സംഭവിച്ചെന്ന് വെച്ചാൽ ആ ട്രെൻഡിന്റെ
0: അത് മുമ്പത്തെ സാഹചര്യത്തിലാണെങ്കിൽ പുറത്ത് ഒരു പരിചയം ഇല്ലാത്ത ഒരാൾ അടാ മോനെ അത് അങ്ങനെ പോണ്ടറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ വേഗം ഇന്ന് ഒന്ന് ഇറങ്ങി
1: ഇറങ്ങും.
0: കാരണം അയാൾ പറഞ്ഞിട്ടുണ്ട്, ഒരു കാരണവല് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ മുത്തൊരാൾ പറഞ്ഞു. ഇന്ന് അങ്ങനത്തെ ഒരു ഇതില്ലല്ലോ.
1: അതുകൊണ്ടാണ് തൊട്ട് മുമ്പിലുള്ള അപകടത്തെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു പ്രതിസന്ധിയെ കുറിച്ചോ ഒന്നും കുട്ടികൾ ചിന്തല്ല. അപ്പൊ എന്ത് ഇവൻ അപ്പൊ എന്താ സംഭവിച്ചാല് ഏതോ ഒരു റീൽസ് കണ്ടതാണ് ബൈക്ക് രണ്ടാളിരിക്കുക, രണ്ടാളുടെ ഇങ്ങനെ ഓടി വരുന്ന ബൈക്കിന് ഇവന് ഒരു സ്റ്റോപ്പിൽ നിൽക്കുകയാണ്, വണ്ടി നിർത്താതെ ഒന്നിലേക്ക് മൂന്നാമത്തെ ഒരാളിലേക്ക് ചാടിക്കയറാം. അപ്പൊ ഇവന്റെ തോളി പിടിച്ച് ചാടിക്കയറാം. അപ്പൊ ഞാന് നമ്മൾ പഠിപ്പിച്ചിട്ട കുട്ടികളാണല്ലോ, അപ്പൊ ഞാൻ ബൈക്ക് പതുക്കെ ചവിട്ടി ചവിട്ടി തിരിഞ്ഞു നോക്കി, സാറേ റീലെടുക്കുകയാണ് സാർ. അപ്പൊ സംഭവം എന്താണെന്ന് വെച്ചാല് തൊട്ടപ്പുറത്ത് ഏത് ഈ ഇതിന്റെ സൈഡില് ഒരു കാടൻ ചെറിയ ഇതുണ്ടല്ലോ കുറ്റിക്കാട്, ആ കുറ്റിക്കാടിന്റെ ഇടയിൽ മറ്റവൻ മൊബൈലും പിടിച്ചിരിക്കുകയാണ്. അപ്പൊ എന്താ വെച്ചാൽ ഇവന് റീൽ ഉണ്ടാക്കാണ്. ഇവൻ നേരെ അടിച്ചാടലും മറ്റവൻ ബൈക്ക് കുറച്ച് സ്പീഡ് കൂടി, അപ്പൊ നേരെ ഉറപ്പല്ല പുറടിച്ച് വീട്ടിൽ എയർപോർട്ടിൽ
0: തന്നെ.
1: ആ അപ്പൊ നമ്മൾ റീലെടുത്തോ കുഴപ്പമൊന്നും, തൊട്ട് ബാക്കിൽ വണ്ടി ഉണ്ടോ നോക്കണം. ഇവര് റീലിലേക്കും അവരുടെ ബൈക്കിലേക്കും മാത്രമേ നോക്കണുള്ളൂ. തൊട്ട് ബാക്കിലുള്ള വണ്ടിക്കാരനെ സംബന്ധിച്ച് ഇവരിവിടെ റീലെടുക്കാന്നോ ഇവനിവിടെ സ്റ്റോപ്പ് ഒരു സ്ലോ ആക്കുന്നോ മറ്റോ ചാടി കയറുമെന്നോ ഈ ചിന്തയൊന്നും അവൻ്റെ കയ്യിലില്ലല്ലോ. ചെന്ന് കയറി അതിലൂടെ ഇപ്പം മറിഞ്ഞടിച്ച് വീടുകൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, ഒരിക്കലും ബ്രേക്ക് കിട്ടൂല. അപ്പൊ തൊട്ട് പിന്നിൽ വണ്ടി ഉണ്ടോ ഇല്ലേ നോക്കിയിട്ട് എന്ത് ചെയ്യണം റീലെടുക്കാൻ, നമുക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അല്ല നിങ്ങൾ ഈ റോട്ടിൽ കിടന്ന് റീലെടുക്കണ പറഞ്ഞാല് സാറ് സാറിന്റെ പണി നോക്കി പോയിക്കോന്ന് പറഞ്ഞാലേ.
0: ഏതായിരുന്നാലും നമ്മള് ഇത്തരം കുറച്ച് ചിന്തകളിലേക്ക് ഒരു പക്ഷെ ഈ ഒരു ഒരു ടോപ്പിക്കിന്റെ വേറെ ഒരു തലത്തിലൂടെയാണ് നമ്മൾ ഇനി പുലരിവട്ടത്തിലേക്ക് പോകുന്നത്.
2: പുലരികളിൽ പുതു പ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവട്ടം. പുലരിവട്ടം
0: പ്രിയമുള്ളവരെ, നമ്മൾ പുലരിവട്ടത്തിൽ ഇന്ന് കേൾക്കുന്നത് അനുഗ്രഹങ്ങൾ ദുരന്തങ്ങളാവാതിരിക്കാൻ എന്ന ഒരു ടൈറ്റിലാണ് പീസ് റേഡിയോ സിഇഒ പ്രൊഫസർ ഹർസ്മൻ സലീം നമ്മോട് സംസാരിക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹു നമുക്ക് തരുന്ന അനുഗ്രഹങ്ങളെ വ്യത്യസ്തമായ തലങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാനും വിലയിരുത്താനും കഴിയും. പക്ഷെ അതിനെ നമുക്ക് നിർണയിക്കാനോ എണ്ണിത്തിട്ടപ്പെടുത്താനോ കണക്കാക്കാനോ യഥാർത്ഥത്തിൽ നമുക്ക് സാധ്യമല്ല എന്നുള്ളതാണ്. ഒരു മനുഷ്യനെന്ന നിലക്ക് എന്തെല്ലാം നമുക്ക് സംഭവിക്കാം, എന്തെല്ലാം നമ്മുടെ ചുറ്റുപാടിൽ മറ്റുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു, അങ്ങനത്തെ എത്രയോ ലക്ഷക്കണക്കിന് ദുരന്തങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുന്നു, സംരക്ഷിക്കുന്നു എന്നുള്ളത് തന്നെ നമുക്ക് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. നാം അപകടങ്ങളെക്കുറിച്ച് കേൾക്കുന്നു, നമുക്ക് സംഭവിക്കാവുന്നത് തന്നെയാണല്ലോ. പകർച്ചവ്യാധികളെക്കുറിച്ച് കേൾക്കുന്നു, നമ്മളൊരു മനുഷ്യനൊക്കെ നമുക്ക് സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. അതേപോലെ തന്നെ ഭയാനകമായ കടങ്ങളെക്കുറിച്ച് കേൾക്കുന്നു, നമുക്ക് സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. അംഗവൈകല്യങ്ങളെക്കുറിച്ച് കേൾക്കുന്നു, നമുക്ക് സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. അതേപോലെ തന്നെ മാരകമായ രോഗങ്ങൾ, പ്രതിസന്ധികൾ, എന്തെല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അതൊക്കെ നമുക്ക് സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും നമുക്ക് സംഭവിക്കാതെ നമ്മളെ സംരക്ഷിക്കുന്നു എന്നത് അള്ളാഹു നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. എത്രയെല്ലാം സങ്കീർണമായ ആന്തരാവയവങ്ങളുണ്ട് നമുക്ക്, അതിലൊരവയവത്തിന് വരുന്ന തകരാറ് മതി നമ്മുടെ ജീവിതം മുഴുവൻ ദുരിതമാക്കി തീർക്കാൻ, അത്ര മതിയാവും. എന്നാൽ എത്രയോ ദുരന്തങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുന്നു എന്നത് അള്ളാഹു നമുക്ക് ചെയ്തു തരുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഒരുപക്ഷെ ഈ ഒരു വലിയ ആശയത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു പ്രാർത്ഥന ഈ പുതിയ പകർച്ചവ്യാധികളുടെയും മാറാവ്യാധികളുടെയും മാരകമായ പരീക്ഷണങ്ങളുടെയും മുമ്പിൽ നമുക്ക് ഓർമ്മ വരുന്നൊരു പ്രാർത്ഥനയാണിത്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നതാണ്. അദ്ദേഹം പറയുന്നത് കാനമിൻ ദുആഇ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൻ്റെ ഓരോ

0: നീങ്ങലാണത്. നമ്മളെന്തും ഭക്ഷിക്കുന്നു, ഒരു ബുദ്ധിമുട്ടില്ലാതെ അതിൻ്റെ ദഹന പ്രക്രിയകൾ നടക്കുന്നു. ചെറിയൊരു തടസ്സം വന്നാൽ, അപ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ, അള്ളാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക, അള്ളാഹുവേ നിൻ്റെ അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകുന്നതിന് തൊട്ട് ഞാൻ നിന്നോട് കാവലിന് ചോദിക്കുന്നു എന്നാണ്. ഒരു അടിമയ്ക്ക് അള്ളാഹു എല്ലാ സമയത്തും ഒരു സൗഖ്യം കൊടുക്കുക എന്നുള്ളത് അള്ളാഹു ഒരു അടിമയോട് കാണിക്കുന്ന ഏറ്റവും വലിയ വാത്സല്യമാണെന്നുള്ളതാണ്. അതായത് കഠിനമായ പ്രശ്നങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ശിക്ഷകളിൽ നിന്നൊക്കെ അള്ളാഹു രക്ഷപ്പെടുത്തി, അള്ളാഹുവിൻ്റെ സർവ്വ കോപങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് സംരക്ഷണം തന്ന്, അള്ളാഹു നമുക്ക് തന്ന ആഫിയത്തിനെ നിലനിർത്തുന്നു എന്നുള്ളത് ഏറ്റവും വലിയ ഒരു അള്ളാഹു നമുക്ക് തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാകുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, അള്ളാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വ തഹവ്വുലി ആഫിയതിക വ തഹവ്വുലി ആഫിയതിക, അള്ളാഹുവേ നീ തരുന്ന സൗഖ്യത്തെ നീ മാറ്റിക്കളയുന്നതിനെ കുറിച്ചിട്ട്, നീ എനിക്ക് തരുന്ന സൗഖ്യത്തെ എന്തു ചെയ്യുക, മാറ്റിക്കളയുക. അപ്പോൾ നമ്മുടെ പരലോകത്തും ഇഹലോകത്തും പ്രയോജനപ്പെടുന്ന ധാരാളം അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് നിലനിൽക്കേണ്ടതുണ്ട്. പാപങ്ങൾ പ്രവർത്തിക്കാതെ സുരക്ഷിതത്വം എന്നത് വലിയൊരു അനുഗ്രഹമാണ്. തെറ്റുകളിൽ നിന്ന് മാറി നിന്ന് വിട്ടുനിന്ന് ജീവിച്ചു പോവുക എന്നുള്ളത് അള്ളാഹു നമുക്ക് തരുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ്. അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള റിസ്ക്, അതിനെ ഒരു പുതിയ പരീക്ഷണത്തിലേക്ക് നീങ്ങുക. നമ്മുടെ കച്ചവടം അതൊരു പുതിയ ദുരന്തമായി മാറുക, നമ്മുടെ ആരോഗ്യം പുതിയൊരു ദുരന്തമായി മാറുക. അതിനൊക്കെ ഏത് സമയത്തും പെട്ടെന്ന് മാറ്റങ്ങൾ ഉണ്ടാവാൻ പറ്റും. ആ തഹവ്വുലി ആഫിയത്തിക്ക, നീ തന്ന സൗഖ്യത്തിന് പെട്ടെന്ന് മാറ്റം വരിക. അതായത് അള്ളാഹു നമുക്ക് തന്ന ആശ്വാസങ്ങൾ, അനുഗ്രഹങ്ങൾ, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നേർവിപരീതമായ അവസ്ഥകൾ ഉണ്ടാവുക. അപ്പോൾ ഫുജാ അത്തി നിക്കുമത്തിക്ക, നിൻ്റെ ശിക്ഷ പെട്ടെന്ന് വന്ന് ഭവിക്കുക. അള്ളാഹുവിൻ്റെ ശിക്ഷ എത്രയും പെട്ടെന്ന് വന്ന്, നമ്മൾ വിചാരിക്കാത്തൊരു സന്ദർഭത്തിൽ എന്ത് ചെയ്യുക, ഒരു ഭഗത്തത്ത് പെട്ടെന്ന്. അതായത് ഒരു സാവകാശമോ സമയമോ ഒന്നും നൽകാതെ പെട്ടെന്നൊരാൾ കിടപ്പിലാകുന്നു, പെട്ടെന്നൊരാൾ രോഗിയാകുന്നു, ഒരിക്കലും മരണമല്ലാതെ രക്ഷപ്പെടുത്താൻ പറ്റാത്ത മറ്റ് ദുരന്തങ്ങളിലേക്ക് പെട്ടെന്ന് നീങ്ങുക. നമ്മൾ ഇന്നലെ കണ്ട ഒരവസ്ഥയല്ല ഇന്ന്. അതായത് വളരെ വേഗത്തിൽ തന്നെ നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റം വരിക. ഈ ഒരവസ്ഥയിൽ അള്ളാഹുയെ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. അതേപോലെ തന്നെ വ ജമീഇ സഹത്തിക്ക, അള്ളാഹുവേ നിൻ്റെ എല്ലാ വിധത്തിലുമുള്ള സമ്പൂർണമായ നിൻ്റെ കോപങ്ങളിൽ നിന്ന്, എന്തെല്ലാം നിൻ്റെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അക്രമികളായിട്ടുള്ള ഭരണാധികാരികളോടും അക്രമികളായ പ്രവാചകന്മാരുടെ ശത്രുക്കളോടുമൊക്കെ അള്ളാഹു ശക്തമായ ശിക്ഷാ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ആ രൂപത്തിലുള്ള ഏതെങ്കിലും ഒരു ശിക്ഷ വരാതിരിക്കാൻ അള്ളാഹുവേ ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു എന്നാണ് സമ്പൂർണമായ ഒരു പ്രാർത്ഥനയാണത്. ഒരു പക്ഷേ നമ്മുടെ എല്ലാ മനസ്സുകളിൽ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ആശങ്കകളിൽ നിന്നാണ് നമ്മൾ അള്ളാഹുവോട് ഇവിടെ രക്ഷ ചോദിക്കുന്നത്. നമുക്ക് നിലനിൽക്കുന്ന അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ, നമ്മൾ പലപ്പോഴും ആലോചിക്കാറുണ്ട്. മറ്റുള്ള പല ആളുകളുടെയും അവസ്ഥ കാണുമ്പോൾ നമ്മുടെ ഈ സൗഖ്യങ്ങൾക്ക് പെട്ടെന്ന് നമ്മൾ കിടപ്പിലായി പോകുമോ നമ്മൾ ആലോചിക്കാറുണ്ട്. അള്ളാഹുവിൻ്റെ വല്ല ശിക്ഷയെ നമ്മളെ ബാധിക്കുമോ നമ്മൾ ഭയപ്പെടാറുണ്ട്. ഇതിൽ നിന്നെല്ലാമുള്ള സമ്പൂർണമായ ഒരു രക്ഷ തേടലാണ് ഈ പ്രാർത്ഥന. നമ്മൾ മനഃപാഠമാക്കുകയും ആത്മാർത്ഥമായി അള്ളാഹുവോട് ഇസ്തിആദത്ത്, രക്ഷയ്ക്ക് വേണ്ടി ചോദിക്കുകയും ചെയ്യേണ്ട വചനങ്ങളാണിത്. അള്ളാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വ തഹവ്വുലി ആഫിയതിക വ ഫുജാഅത്തി നിഖ്മതിക വ ജമീഇ സഹത്തിക. അള്ളാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വ തഹവ്വുലി ആഫിയതിക വ ഫുജാഅത്തി നിഖ്മതിക വ ജമീഇ സഹത്തിക. അള്ളാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക, അള്ളാഹു നിന്റെ അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. വ തഹവ്വുലി ആഫിയത്തിക്ക, അതിൻ്റെ സൗഖ്യത്തെ മാറ്റപ്പെടുന്നതിൽ നിന്ന്. വ ഫുജാഅത്തി നിഖ്മതിക, അതിൻ്റെ ശിക്ഷ പെട്ടെന്ന് സംഭവിക്കുന്നതിൽ നിന്ന്. വ ജമീഇ സഹത്തിക, അതിൻ്റെ എല്ലാ കോപങ്ങളിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്ന ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഈ ഒരു ഹദീസ് നമ്മൾ, ഈ ഒരു പ്രാർത്ഥന നമ്മൾ കാണാതെ പഠിക്കുകയും ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കുകയും മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.
1: ആമീൻ യാ റബ്ബൽ ആലമീൻ. മാഷാല്ലാ, പുലരിവട്ടം എന്നത്തെയും പോലെ വളരെ മനോഹരമായ ചിന്തകൾ പകർന്നുകൊണ്ട് തന്നെയാണ് സമാപിച്ചിരിക്കുന്നത്. അധികാറിലൂടെ തുടങ്ങി മധുരമൂറും വാക്യങ്ങളുമായി മധുരം ഖുർആനും പുലരിയിൽ പുതു പ്രതീക്ഷയുമായി നല്ലൊരു സന്ദേശം ഹാരിസ് മൗലവി.

0: അയച്ചു തന്നു അൽഹംദുലില്ലാ. ഇന്നും പേസ് റേഡിയോയുടെ കൂടെ കൂടാൻ പടച്ചവൻ അനുഗ്രഹിച്ചു എന്നും ഈ സംരംഭം അള്ളാഹു നിലനിർത്തി തരട്ടെ എന്നുമാണ് ഷൈബായം വളപട്ടണം അയച്ച മെസ്സേജ്. കോവിഡ് കാലത്ത് പഠിച്ച ദുആ ആണ് ഇപ്പോൾ അതെ, ആ ദുആയെക്കുറിച്ചാണ് മെസ്സിരിയ കുഞ്ഞത്തൂർ. അതുപോലെ ഇന്നലെ ഒരു 18 വയസ്സുകാരൻ വാഹനമിടിച്ച് 3 ആളെ ഇല്ലാതാക്കിയിട്ട് ജനങ്ങൾ പിടികൂടിയപ്പോൾ ബാക്കി ബാപ്പ നോക്കിക്കോളുമെന്ന് പറഞ്ഞ ഒരു മകളെ ഇന്നലെ കണ്ടു എന്നാണ്. അപ്പോൾ നേരത്തെ നസൂർ പറഞ്ഞതുമായി ബന്ധപ്പെട്ടാണ് എനിക്ക് മിസ്റ്റർ ഫേച്ചർ മെസ്സേജ് കണ്ടു. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഉപ്പനെയും ഉമ്മനെയും അധ്യാപകരെയും പേടിയും ബഹുമാനമൊക്കെ ആയിരുന്നു. ഇന്ന് അങ്ങനെ ഇന്ന് എല്ലാവരും, പക്ഷെ മക്കൾക്ക് ഇന്ന് എല്ലാവരും ഒരുപോലെയാണ് കാണുന്നത്. അവർക്ക് അങ്ങനത്തതൊന്നുമില്ല എന്നുള്ളൊരു കാര്യമാണ്. പിന്നെ ടീച്ചേഴ്സ് കോൺഫറൻസിൽ താജുദ്ദീൻ സലായിയുടെ റഷീദ് കുട്ടമ്പൂരിൻ്റെയും പരിപാടി വളരെ ഉഷാറായിരുന്നു. മക്കളെക്കുറിച്ചായിരുന്നു അൽഹംദുലില്ലാ എന്നാണ് സഫിയ കെ തിരുങ്ങാടി അയച്ച മെസ്സേജിൽ കണ്ടത്. ഇന്നലെ ടീച്ചേഴ്സ് കോൺഫറൻസിൽ പങ്കെടുത്തു. നാട്ടിൽ നിന്നുള്ളൊരു ബസ്സിനാണ് പോയത്. വളരെ നല്ല പ്രോഗ്രാമായിരുന്നു. കുറച്ചുകൂടി സമയമുണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോയി. സമ്മാനവും കിട്ടി എന്നാണ് എടത്തനാട്ടുകരയിൽ നിന്ന് സജിന കെ അറിയിച്ച മെസ്സേജ്.
1: ചെമ്മനാട് മുനിയർക്ക എഴുതിയുണ്ടോ? പിന്നെ ശ്രദ്ധിക്കുക, ഇപ്പോൾ കാസർഗോഡ് ഭാഗത്തും ന്യൂ ജനറേഷൻ ബൈക്കിൽ 3 പേര് ഹെൽമെറ്റില്ലാതെ റോഡിൽ വരച്ചെന്ന് കാണുന്നുണ്ട്. വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ ദിക്കർ ചൊല്ലി ഇറങ്ങണം. അത് 3 ആൾ എന്തായാലും ബൈക്കിൽ ദിക്കർ ചൊല്ലി ഇറങ്ങരുത് അല്ലേ. മക്കൾക്ക് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കുറേ മക്കളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർക്ക് അതിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടാത്തൊരവസ്ഥയാണ് വരുന്നത് മൊത്തത്തിൽ. അപ്പം നമ്മൾ അതിനുള്ള വഴിയാണ് നമ്മൾ കാണേണ്ടത് എന്നുള്ളതാണ്. അതിൽ ആരാ കുറ്റക്കാരെന്ന് വെച്ചാൽ അല്ലെ, മൊത്തത്തിൽ സമൂഹം മൊത്തം കുറ്റക്കാരാണ്.
0: സിസ്റ്റമാണ് കുറ്റം. സിസ്റ്റത്തിൽ തന്നെ പ്രശ്നമാണ്. നമുക്ക് മോർണിംഗ് ലൈവ് ക്വിസിലേക്ക് പ്രവേശിക്കേണ്ട സമയമാണ്. അപ്പോൾ ഇന്നത്തെ ലൈവ് ക്യൂസ് ആയിട്ടില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഉടനെ വരാൻ ചാൻസ് ഉണ്ട്. കുറച്ച് ലേറ്റായിട്ടാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. മോർണിംഗ് ലൈവ് ക്യൂസിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാവരും വേഗം റെഡി ആയിക്കോളൂ. ക്യൂസ് വന്നില്ലല്ലോ, കണ്ടില്ലേ? ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ക്യൂസിലേക്കാണ് പോകുന്നത്. യെസ്, അപ്പോൾ
1: കാത്തിരിക്കണ്ട അല്ലേ, എല്ലാവരും എല്ലാവരും നമ്മൾ കാത്തിരിക്കണം
0: അല്ലേ. നമ്മൾ തുടങ്ങാം.
1: നമുക്ക് പ്രത്യേകിച്ച് കാത്തിരിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ അവർക്ക് അറിയാം സമയം, ക്യൂസിൻ്റെ സമയം. പ്രത്യേകിച്ച് ഈ ലൈവ് ക്വിസിൽ നിരന്തരം എല്ലാ ദിവസവും പങ്കെടുക്കണമെന്ന താല്പര്യത്തിലുള്ള ഒരുപാട് ആളുകളുണ്ടാവും. അവർ ചോദിക്കും തീർച്ചയാണ്. നമുക്ക് ചിലപ്പോൾ നമ്മുടെ സംസാരത്തിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോയാലും അവരത് കാത്തിരിക്കണം. അപ്പം നോക്കുക, നേരെ നമ്മൾ ക്വസ്റ്റിലേക്ക് പോവാണ്. ക്വസ്റ്റ്യൻ ഇന്നത്തെ വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. വിശുദ്ധ ഖുറാനിൽ 114 അധ്യായങ്ങളുണ്ടല്ലോ. അതിൽ 9-ാമത്തെ അധ്യായമാണ് സൂറത്തു
0: തൗബ.
1: സൂറത്തു തൗബയുടെ പ്രത്യേകത എന്ത് എന്നാണ് ഇന്നത്തെ ചോദ്യം.
0: ഓപ്ഷൻ എ, ബിസ്മി ഇല്ലാതെ തുടങ്ങുന്നു. ബി, 2 ബിസ്മിയുണ്ട്. സി, ഏറ്റവും വലിയ സൂറത്താണ്. ഡി, ഏറ്റവും ചെറിയ സൂറത്താണ്.
1: ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചോദ്യമാണ് എന്ന് ചിലർക്കൊന്നും തോന്നും. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഒന്നിൻ്റെ ഓപ്ഷൻസ് കേൾക്കുമ്പോൾ ചിലപ്പോൾ ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവാം. ഖുറാനിലെ സൂറത്തു തൗബയുടെ പ്രത്യേകത എന്ത് എന്നാണ് ചോദ്യം. എ, ബിസ്മി ഇല്ലാതെ തുടങ്ങുന്നു. 2, ബി, 2 ബിസ്മിയുണ്ട്. സി, ഏറ്റവും വലിയ സൂറത്ത്. ഡി, ഏറ്റവും ചെറിയ സൂറത്ത്.
0: ചോദ്യം ഒരിക്കൽ കൂടി പറയുന്നു. ഖുറാനിലെ സൂറത്തു തൗബയുടെ പ്രത്യേകത എന്താണ്? ഓപ്ഷൻ എ, ബിസ്മി ഇല്ലാതെ തുടങ്ങുന്നു. ബി, 2 ബിസ്മിയുണ്ട്. സി, ഏറ്റവും വലിയ സൂറത്ത്. ഡി, ഏറ്റവും ചെറിയ സൂറത്ത്.
1: 20 സെക്കൻഡാണ് നമുക്ക് മുമ്പിലുള്ള സമയം. അതിൽ ഓരോന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനിയുള്ള ബാക്കി ബീപ് സൗണ്ട് കൂടി കേട്ട് അവസാനിക്കുമ്പോഴേക്ക് നമുക്ക് നമ്മുടെ ഉത്തരമയക്കാനുള്ള സമയം അവസാനിക്കും.
0: ഓക്കെ, അപ്പോൾ സമയം അവിടെ അവസാനിച്ച് കഴിഞ്ഞു അല്ലേ.
1: നമുക്ക് 1 മിനിറ്റ് കൊണ്ട് ഒരു ചെറിയ വലിയ കാര്യം കേട്ട് വരാം. 1 മിനിറ്റ് ടോക്ക്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിൽ ഹംദുലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. പ്രിയം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, നമ്മുടെയൊക്കെ സംസാരം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ആളുകളാണ് വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി, ഇന്ന അഹബ്ബക്കും ഇലല്ലാഹി വ അഖറബക്കും മിന്നി അഹാസിനുക്കും അഖ്ലാഖ. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരും എന്നോട് ഏറ്റവും അടുത്തവരും ആരാണ്? ഏറ്റവും നല്ല സ്വഭാവക്കാരനാണ്. അതേപ്രകാരം തന്നെ പ്രവാചകൻ തുടർന്നു, അള്ളാഹുവിന് ഏറ്റവും കോപമുള്ളവരും എന്നോട് ഏറ്റവും അകന്നവൻ എന്നുള്ളത് വായാടികളും സംസാരത്തിൽ മറ്റുള്ളവരോട് പൊങ്ങച്ചം കാണിക്കുന്നവരും പുച്ഛത്തോടെ ജനങ്ങളോട് കവിൾ കോട്ടി സംസാരിക്കുന്നവരുമാണ് എന്ന് പ്രവാചകൻ നമ്മെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ സംസാരത്തെ ഏറ്റവും മാന്യമായി കൊണ്ട് സംസാരിക്കുവാൻ, മറ്റുള്ളവരെ കൊച്ചാക്കുന്ന രൂപത്തിലുള്ള സംസാരം നമ്മൾ ഒഴിവാക്കുക. അള്ളാഹുവിനെ ഇഷ്ടമുള്ളവരായി അടുപ്പമുള്ളവരായി നമ്മൾ മാറുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.
0: വളരെ വളരെ ഒന്നും പറയാനല്ലേ, പ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമുക്കിങ്ങനെ ഓരോ ദിവസം ശരിക്കും ഒരു ലിസ്റ്റ് എടുക്കാൻ പറ്റണം. നമ്മളെ വാക്കുകൊണ്ട് സംസാരം കൊണ്ട് ഇടങ്ങാറാക്കിയ ആൾക്കാരെ ആരൊക്കെ ഉണ്ടാകുക, ആ ആൾക്കാരൊക്കെ ലിസ്റ്റ് ഇട്ട് അവരൊക്കെ ഒന്ന് പൊരുത്തപ്പെടിച്ചിട്ടായിരിക്കണം ഇവിടെ നമ്മൾ പോവേണ്ടത്.
1: അതെ,
0: അതൊരു ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്നലെ കഴിഞ്ഞ കാലങ്ങളിലോ ഒക്കെ ആയിട്ട് നമ്മൾ പലരുമായിട്ടും പല നിലക്കുള്ള ഏറ്റുമുട്ടലുകളൊക്കെ നടത്തിയിട്ടുണ്ടാവും ചിലപ്പം പല നിലക്ക്. പക്ഷെ അവിടെയൊക്കെ വ്യക്തിപരമായി അസഭ്യവർഷം നടത്തിയതോ അല്ലെങ്കിൽ അവരറിയാതെ അവരെ കുറച്ച് കുറേ കുറ്റം പറഞ്ഞ് പ്രചരിപ്പിച്ച് അവർക്ക് പ്രയാസം ഉണ്ടാക്കിയത് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സ്വന്തം മനസാക്ഷിയോട് നമുക്ക് നമ്മോടൊന്ന് ചോദിക്കാൻ പറ്റണം ഇൻഷാല്ല. എന്നിട്ടത് തിരുത്തലുകളാക്കി ആ ഭാഗം ക്ലിയർ ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുക എന്നുള്ള ഏറ്റവും പ്രധാന അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.
1: ആമീൻ. പിന്നെ ജമീല നെന്മിനി, അതുപോലെ തന്നെ ജമീല വി കെ പൂനൂര്, സുമയ്യ അർഷൽ തിരൂർ, അതുപോലെ തന്നെ സഫ്രീന കാലിക്കറ്റ്, ഇതിൽ മൂന്നാൾ പറഞ്ഞിരിക്കുന്നത് ഒരേ കമൻ്റാണ്. ഈ ക്വിസുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ ഈസിയാണ്, ഉത്തരം ശരിയായിട്ടുമുണ്ട്. സിസ്റ്റം മൂന്നാളുടെയും പിന്നെ കമൻറ്റിലെ ഏകോപിച്ചു വന്ന സംഭവം അതാണ്. ഏത് സിസ്റ്റം നമ്മളെ കാണുമോ എന്നറിയില്ല, അതിപ്പോൾ നമുക്കും അറിയില്ല. നമ്മളേതായാലും കണ്ടു, നിങ്ങളെ കമൻ്റ് നമ്മൾ വായിച്ചു, പക്ഷേ സിസ്റ്റം തിരഞ്ഞെടുത്തിട്ടുണ്ടാവില്ല എന്നുള്ളത് ആ ഒരു ടൈമാകുമ്പോഴേക്കും നമുക്ക് പറയാൻ പറ്റുള്ളൂ. മുനീർ ചെമ്മാട് പറഞ്ഞിരിക്കുന്നത്, ചെമ്മനാട് പറഞ്ഞിരിക്കുന്നത് ഇന്നത്തെ ചോദ്യം കൺഫ്യൂഷൻ ഉണ്ടാക്കി എന്നുള്ളതാണ്. അസ്സലാമു അലൈക്കും, കുറച്ച് ലേറ്റായി പോയി, അൽഹംദുലില്ലാ ക്വിസ് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് സഫ്രീന കാലിക്കറ്റ് പറഞ്ഞിരിക്കുന്നു.
0: അപ്പോൾ സിസ്റ്റത്തെ വല്ലാതെ സംശയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്, പക്ഷേ ഇതിൽ സിസ്റ്റം പാവാണ്. കാരണം ഇത്രയും ആളുകൾക്കിടയിൽ നിന്ന് എല്ലാവരെയും പരിഗണിച്ചുകൊണ്ട് എങ്ങനെയാണ് സിസ്റ്റത്തെ മുന്നോട്ട് പോകുന്നത്?
1: ശരിക്ക് ഓരോരുത്തർ അങ്ങനെ പറയും, പാവം ക്രൂരനാണെന്ന് പറയും. നമ്മളെ മാത്രം തിരഞ്ഞെടുക്കാതെ എന്ന് പറട്ടെ, കാരണം ഏകദേശം ഒരു 1000 അടുത്ത ആളുകൾ ഇന്ന് ക്വിസിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പം ഇവരെയൊക്കെ പാടെ ഒരു 13 ചുരുക്കണമെങ്കിലേ
0: പ്രയാസം തന്നെയാണ്. അതെ, നേരത്തെ 1 മിൻ ടോക്കിൻ്റെ കാര്യം പറഞ്ഞെടുത്തേ, 1 മിൻ ടോക്ക് വലിയൊരു ആശയമാണ് പറഞ്ഞത് മാഷാല്ലാ. 1 മിൻ ടോക്കിനെ കുറിച്ച് നല്ല നല്ല കമൻറ്റുകളതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ നല്ലൊരു വിവരമാണ് കിട്ടിയത്, ഹരീഷ് ഉസ്താദ് ദിവസം എന്നാണ് ഓരോരോ പുതിയ വിവരം തരുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നേരത്തെ അവര് നമ്മളെ പുല്ലരിവട്ടമായി ബന്ധപ്പെട്ടത്. അപ്പൊ ഇബ്രാഹിം അൽനൂർ ടെക്സ് ഉള്ള ആൾ, അദ്ദേഹമാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്.
1: സക്കീന ഉദരംപോയിലും അതുപോലെ തന്നെ ജമീല കുമരനല്ലൂരും സൗദ മുട്ടവും ഉമ്മു കുൽസുവും ഒക്കെ പറഞ്ഞിരിക്കുന്നത് ചോദ്യവും ഉത്തരവും എളുപ്പമാണെന്നാണ്. പക്ഷേ 3-4 നേരെ ഇപ്പോൾ നമ്മുടെ എൻ്റെ പ്രോംപ്റ്റിൽ കാണുന്നത് 4 നമ്മുടെ ക്വസ്റ്റ്യൻ ഉത്തരം അയച്ചിരിക്കുന്നത് എന്തിലല്ല, ക്വിസിൽ പങ്കെടുക്കേണ്ട ലൈവ് ക്വിസിലല്ല, നേരെ പ്രോഗ്രാമുകളെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്ന നേരത്താണ്. അതുകൊണ്ടാണ് നമ്മുടെ പ്രോംപ്റ്റിൽ അത് വന്ന് കിടക്കുന്നത്.
0: അങ്ങനെയുണ്ട് കുറച്ച് അല്ലേ.
1: അവരുടെ ഉത്തരം ശരിയാണ്. അഷ്റഫ് വി പാലക്കാഴി അവരും ഇങ്ങോട്ടാണ് അയച്ചിട്ടുള്ളത്. ഇൻഷാല്ലാ നാളെ പങ്കെടുക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ലൈവ് ക്വിസിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ ആദ്യം അത് ലൈവ് ക്വിസ് ആണ് എന്ന് പറയാനുള്ള കാരണം തന്നെ ലൈവ് ക്വിസ് നമ്മൾ ക്വിസിൽ പങ്കെടുക്കാനാണല്ലോ ആ സമയത്ത് നമ്മൾ പിന്നെ ഒരുങ്ങുന്നത്. അപ്പം പ്രോഗ്രാമുകളെ കുറിച്ചുള്ള അഭിപ്രായങ്ങളോ ബാക്കിയുള്ള ഡോക്ടറുകളോ നോക്കാതെ നേരെ ലൈവ് ക്വിസ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ഓപ്ഷനാണത്. ഏറ്റവും മുകളിൽ നിന്ന് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഓപ്ഷനാണ്. ഫീഡ്ബാക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത്തെ ഓപ്ഷനായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ അവിടെ അത് തിരഞ്ഞെടുത്ത് മാത്രം ചെയ്താലേ നമുക്ക് സിസ്റ്റം പരിഗണിക്കുന്നിടത്തേക്കും അതുപോലെ തന്നെ നിങ്ങളുടെ നിങ്ങൾ ക്വിസിൽ പങ്കെടുത്തതായിട്ടും അറിയുള്ളൂ.
0: യെസ്. അപ്പോൾ ഖുർആനിലെ സൂറത്ത് തോബയുടെ പ്രത്യേകത എന്ത് എന്നുള്ളതിൻ്റെ ചോദ്യത്തിൽ ഓപ്ഷൻ എ ബിസ്മില്ലാതെ തുടങ്ങുന്നു എന്നതാണ് ഉത്തരം.
1: ആ ഉത്തരം അതാണ്, എ ആണ്. ഇവർ ഇങ്ങോട്ട് അയച്ചവരൊക്കെ ശരി ഉത്തരമാണ് അയച്ചിട്ടുള്ളത് കേട്ടോ. ശരി, നമ്മൾ അതിൻ്റെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ചോദ്യം ഖുർആനിൽ സൂറത്ത് തോബയുടെ പ്രത്യേകത എന്തായിരുന്നു, എന്താണ് എന്നാണ് ചോദ്യം ഉണ്ടായിരുന്നത്. അതിൽ ഉത്തരം എ ബിസ്മില്ലാതെ തുടങ്ങുന്ന സൂറത്താണ് എന്നാണ് ചോദ്യം, അതിൻ്റെ ഉത്തരം. അപ്പോൾ ഇൻഷാല്ലാഹ് ശരീരത്തരമയച്ചവരൊക്കെ വിജയികളായിട്ട് സ്വയം പ്രഖ്യാപിക്കുക. ഇനി സിസ്റ്റം ആരെയാണോ തിരഞ്ഞെടുത്തിട്ടുള്ളത് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാം. വഹീദ അത്തിക്കോട് സലാം പറഞ്ഞിരിക്കുന്നു. അഷ്റഫ് മിശ്രിയ കുഞ്ചത്തൂർ ക്വിസ് ഈസിയാണെന്ന് പറഞ്ഞിരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പീസ് റേഡിയോ അണിയറ പ്രവർത്തകർക്കും ശ്രോതാക്കൾക്കും അള്ളാഹുവിൻ്റെ നന്മയും ബർക്കത്തും ഉണ്ടാവട്ടെ. ഇന്നത്തെ ചോദ്യം എളുപ്പമായിരുന്നു എന്ന് അബ്ദുറസാഖ് കുഞ്ചത്തൂർ. ഇന്ന് കുഞ്ചത്തൂരിന് രണ്ട് മൂന്ന് ആളുകളുണ്ട് കേട്ടോ നമ്മുടെ ലൈവിൽ നമ്മുടെ കമൻ്റായിട്ട് ബന്ധപ്പെട്ട്. അസ്ന കടമ്പഴിപ്പുറം, അതുപോലെ തന്നെ ഉമ്മഗുൽസു, സുലൈഖ, ഒരുപാട് ആളുകൾ. അതെന്ത് പറ്റിയതാണോ ഇങ്ങോട്ട് അയച്ചിട്ടുണ്ടല്ലോ,
0: മാറി വന്നിട്ടുണ്ടല്ലേ
1: ഒരുപാട്, കുറച്ചൊന്നുമല്ല. സഫ്ന പാണക്കാട് വരെ ഇങ്ങോട്ടാണ് അയച്ചിട്ടുള്ളത്. അത് സിസ്റ്റത്തിന് മാറിയോ
0: എന്താണെന്ന് അറിയില്ല.
1: ഖദീജ ചിരട്ടക്കുളം എടത്തനാട്ടുകാര, സൗമിത് എസ് ആറ്റിങ്ങൽ, അസ്സലാമു അലൈക്കും.
0: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

0: പ്രിയമുള്ളവരെ, പീസ് റേഡിയോ ഇന്നത്തെ മോർണിംഗ് ലൈവ് ഷോ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 44 മിനിറ്റും 37 സെക്കൻഡും. വിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങളാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ.
1: أعوذ بالله من الشيطان الرجيم.

0: മാഷാ വിശുദ്ധ ഖുർആൻ്റെ സ്റ്റാറ്റസ് ഓരോ ആയത്തുകൾ സ്റ്റാറ്റസ് വെക്കാൻ പറ്റിയ ആയത്തുകളായിട്ട് നമുക്ക് വരുമ്പം അത് നമ്മൾ ആ ഒരു നിയത്തിൽ തന്നെ ഇൻഷാല്ലാ നമ്മൾ സ്റ്റാറ്റസ് വെക്കുക, ആളുകൾ കേൾക്കട്ടെ, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യട്ടെ, അതിനുള്ള പ്രതിഫലം കൂടെ നമുക്ക് ലഭിക്കട്ടെ ഇൻഷാല്ലാ. അബ്ദുറസാഖ് കുഞ്ചത്തൂർ പറഞ്ഞിരിക്കുന്നത് ക്വിസിൻ്റെ ഉത്തരം ശരിയാണ്, പക്ഷേ സിസ്റ്റം കനിയുമോ എന്നറിയില്ല എന്നാണ്. അതിലെ മൂന്നാലാളുകൾ പറഞ്ഞിരിക്കുന്നു. ആയിഷ കരിമ്പിലും അൽഹംദുലില്ലാ ഉത്തരം ശരിയാണെന്ന് പറഞ്ഞിരിക്കുന്നു. മുംതാസ് പാലപ്പുഴ പറഞ്ഞിരിക്കുന്നതും ഞാൻ വിജയി ആയിട്ടുണ്ട്. അങ്ങനെയാണ് വേണ്ടത് ശരിക്കും. ഞാൻ വിജയിയാണെന്ന് സ്വയം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ സന്തോഷമുണ്ടല്ലോ. അൽഹംദുലില്ലാ സിസ്റ്റം തിരഞ്ഞെടുത്തില്ലെങ്കിൽ നോ പ്രോബ്ലം കേട്ടോ. അത് ഭയങ്കര ഒരു എനർജിയാണ്. ആബിദക്കാരെ പറഞ്ഞിരിക്കുന്ന ഉത്തരം ശരിയാണ്, സിസ്റ്റത്തിന് എന്നെ ഇഷ്ടമില്ല. കുട്ടികൾ പറയാറില്ല അമ്മാനോട് ഉമ്മ അങ്ങക്ക് എന്നെ ഇഷ്ടമല്ല എന്നപോലെ സിസ്റ്റത്തിന് എന്നെ ഇഷ്ടമല്ല. അതുകൊണ്ട് നമ്മൾ ഇഷ്ടമുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വാദിക്കുകയും വേണ്ട. ഷാഹിദ എടുത്തനായിട്ട് കരയും സലാം പറഞ്ഞു. നമ്മൾ
1: നമുക്ക് സിസ്റ്റത്തിനോടേ കുറച്ച് പേരുകൾ സജസ്റ്റ് ചെയ്യണം, ഇവരൊക്കെ ഒന്ന് ഇഷ്ടപ്പെടണം എന്ന് പറഞ്ഞിട്ടേ.
0: അതെ, ഈ ജമീല വി കെ പൂനൂരിനെ പ്രത്യേകിച്ച് പറയാൻ പറയണം. കാരണം ഞാൻ ഇരിക്കും പ്രത്യേകിച്ച് എല്ലാം കാണാറുണ്ട്, എന്നെ ഇഷ്ടമല്ല. ഒരു പ്രാവശ്യം പോലും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അത് എനിക്കാണെങ്കിലും അങ്ങനെ തോന്നും. അപ്പം അങ്ങനെ അവരുടെ സിസ്റ്റവും കണ്ടെത്തേണ്ടി ഉണ്ട് തോന്നണം എനിക്ക് തോന്നുന്നു. ടെക്നിക്കൽ ടീമിനോടെ ഇപ്പം ഒരു 100 പ്രാവശ്യമൊക്കെ ഉത്തരയച്ചിട്ടും ശരി ഉത്തരയച്ചിട്ടും തിരഞ്ഞെടുക്കപ്പെടാത്തവരെന്തെയ്യണം? 101-ാമത്തെ പ്രാവശ്യം ആക്കുമ്പോഴെങ്കിലും തിരഞ്ഞെടുക്കണമെന്ന് പറയണം നമുക്ക്.
1: അങ്ങനെ അപ്പൊ നമ്മളെന്ത് ചെയ്യാന്നോ, 13 ആൾക്കാരെ മാത്രം സെലക്ട് ചെയ്ത് അന്ന് കൊടുക്കുക. അതിന് ഓർഡർ ഫസ്റ്റ് മുതൽ സെക്കൻഡ് വരെ കൂടെ കൈക്കോട്ടെ.
0: ഏതായാലും ഇൻഷാല്ലാ സിസ്റ്റം തിരഞ്ഞെടുക്കുമെന്ന് വിചാരിക്കുന്നു. അബ്ദുൽ കരീം തുമനാടും അസ്മാ ബി കെ പാലക്കാടിയും കുട്ടി അഹമ്മദ് പേരശനൂറും സലാം പറഞ്ഞ് നമ്മുടെ ഒപ്പം ഉണ്ട്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. ടീച്ചേഴ്സ് കോൺഫറൻസ് ലൈവായി കേട്ടിരുന്നു, വളരെ നല്ല പ്രോഗ്രാമായിരുന്നു. ഞാൻ ടീച്ചറല്ല, എന്തായാലും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാത്ത ടീച്ചേഴ്സിന് വലിയ നഷ്ടമായി.
1: യെസ്. അപ്പോൾ നമ്മൾ പീസ് റേഡിയോയിൽ വ്യത്യസ്തമായ കുറേ പ്രോഗ്രാമുകൾ നമ്മൾ കേൾക്കാറുണ്ട്. ഓരോന്നും ഓരോ വിഷയത്തെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. നമുക്കറിയാം ഇപ്പം ഇന്ന് നമ്മളൊരു സ്ലോട്ട് പരിചയപ്പെടുന്നത് കർമ്മസരണി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടാണ്. വ്യാഴാഴ്ച രാത്രി 9 മണിക്കും പിന്നെ 24 മണിക്കൂർ റിവൈൻഡിലും ഹംസ മദീനയുടെ സെഷനുകളായിട്ടാണ് കേൾക്കുന്നത്. ഇപ്പോൾ അതിൽ വുളവുമായി ബന്ധപ്പെട്ട്, നമസ്കാരവുമായി ബന്ധപ്പെട്ട്, ഇങ്ങനെ കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരുപാട് അറിവുകൾ ലഭിക്കുന്നൊരു പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിന് നമുക്കിപ്പോൾ ഒന്ന് പരിചയപ്പെടാം. ഇന്ന് പറഞ്ഞ പോലെ തന്നെ ഹംസ മദീനയാണ് വിഷയം. നജസും ശുദ്ധിയും ഒരു ആമുഖം, ഈ വിഷയത്തിലാണ് നമ്മൾ കർമ്മസരണി കേൾക്കുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇന്നൽ ഹംദലില്ലാ അല്ലദീ ഹദാന ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗല അൻ ഹദാനല്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. اللهم علمنا ما ينفعنا وانفعنا بما علمتنا رب زدنا علما. ബഹുമാന്യ സുഹൃത്തുക്കളെ, നമ്മൾ കർമ്മസരണിയിലൂടെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ കർമ്മ ജീവിതവുമായി ബന്ധപ്പെട്ട് ഇബാദത്തുകളാകട്ടെ, പെരുമാറ്റങ്ങളിലാകട്ടെ, ഇടപാടുകളിലാകട്ടെ, നമ്മൾ പുലർത്തേണ്ടുന്ന മര്യാദകളും നിയമങ്ങളും എന്തൊക്കെയായിരിക്കണമെന്ന് പഠിപ്പിച്ചത് നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ ഒരു കൃത്യമായ ഓർഡറിൽ രേഖപ്പെടുത്തുകയും അത് ഗ്രന്ഥങ്ങളാക്കുകയും ചെയ്തിട്ടുണ്ട്. അക്കൂട്ടത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ഇമാം ഇബ്നു ഹജറുൽ അസ്കലാനി റഹ്മത്തുള്ളാഹി അലൈഹി രചിച്ച ബുലൂഗുൽ മറാം എന്ന് പറയുന്ന ഗ്രന്ഥം, അഥവാ ശുദ്ധീകരണം മുതൽ അങ്ങോട്ട് ഇബാദത്തുകളും അതുപോലെ തന്നെ മനുഷ്യർ തമ്മിലുള്ള ഇടപാടുകളും കച്ചവടവും തുടങ്ങിയുള്ള ഓരോ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ക്രോഡീകരിച്ച ഒരു ഗ്രന്ഥമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ അതിൻ്റെ ആദ്യ ഭാഗം തന്നെ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. നമുക്കൊക്കെ അറിയാം, നേരത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ക്ലാസ്സുകളിലൊക്കെ വെള്ളവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് കാര്യമായിട്ട് പറഞ്ഞത്. ആ വെള്ളം ശുദ്ധിയാകുന്നതുമായി ബന്ധപ്പെട്ടും അതേപോലെ തന്നെ ആ വെള്ളത്തിൻ്റെ അത് എടുത്തു വെക്കാനുള്ള പാത്രം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, കുടിക്കുന്ന വെള്ളം, അതിൻ്റെ പാത്രങ്ങൾ തുടങ്ങിയ വിഷയങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്തു. ഇനി നജസുകൾ വല്ലതും ഈ വെള്ളത്തിലോ അല്ലെങ്കിൽ ഇത്തരം പാത്രങ്ങളിലോ ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ ഒഴിവാക്കാം, ഏതൊക്കെയാണ് ആ നജസുകൾ, എന്തൊക്കെയാണ് നെജസ് തുടങ്ങിയ കാര്യങ്ങളാണ് തൊട്ടടുത്തുള്ള അധ്യായങ്ങളിലൂടെ നമുക്ക് അദ്ദേഹം ബോധ്യപ്പെടുത്തി തരുന്നത്. പണ്ഡിതന്മാർ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ സാധാരണയായിട്ട് ക്രോഡീകരിക്കുന്ന ഒരു രൂപം ഇത് തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആദ്യം വെള്ളവും അതേപോലെ തന്നെ മറ്റ് വിഷയങ്ങളുമൊക്കെ പറയുകയും, കാരണം അതാണല്ലോ ശുദ്ധീകരിക്കാനുള്ള അടിസ്ഥാനം, എന്നിട്ട് അതിൻ്റെ ശുദ്ധിയും മറ്റുമൊക്കെ പറഞ്ഞതിന് ശേഷം അതിൽ വല്ല അശുദ്ധിയും വന്നിട്ടുണ്ട് എങ്കിൽ അതിനെ എങ്ങനെ ശുദ്ധീകരിക്കാം, എന്താണ് അതിനെ അശുദ്ധമാക്കി കളയുന്ന കാര്യങ്ങൾ എന്നിവയൊക്കെയാണ് പ്രധാനമായും പഠിപ്പിക്കുന്ന ഈ അധ്യായങ്ങളിലൂടെ പഠിപ്പിക്കുന്നത്. നമുക്കൊക്കെ അറിയാം, ഒരു നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം അശുദ്ധമായി കഴിഞ്ഞാൽ അത് ശുദ്ധീകരിക്കുന്ന രൂപം പ്രധാനമായും രണ്ട് മൂന്ന് രൂപങ്ങളിലൂടെയാണ്. ഒന്നാമത്തത്, ചില വസ്തുക്കളൊക്കെ ചില കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് അത് ശുദ്ധിയായി വരാറുണ്ട്, അതിൻ്റെ അശുദ്ധി നീങ്ങിപ്പോകാറുണ്ട്, സ്വന്തമായിട്ട് തന്നെ നീങ്ങിപ്പോകാറുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്, വെള്ളം അതിൻ്റെ രുചിയിലോ അതിൻ്റെ മണത്തിലോ അതേപോലെ തന്നെ അതിൻ്റെ നിറത്തിലോ നെജസ്സുകൾ വല്ലതും കലർന്ന് അതിന് മാറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, നിറം മാറിപ്പോയി, രുചി മാറിപ്പോയി, അതേപോലെ തന്നെ അതിൻ്റെ വാസന മാറിപ്പോയി, ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ വെള്ളം നെജസ്സായി എന്നാണ് കണക്കാക്കേണ്ടത് എന്ന്. എന്നാൽ ആ നിറം വീണ്ടും സാധാരണ പോലെ തന്നെയായി മാറി, നിറത്തിൽ മാത്രമേ വ്യത്യാസമുണ്ടായിട്ടുള്ളൂ, അല്ലെങ്കിൽ മണത്തിലായിരുന്നു വ്യത്യാസമുണ്ടായിരുന്നത്, ആ മണം മാറിപ്പോയി, അങ്ങനെ സ്വമേധയാ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ആ വെള്ളം വീണ്ടും ശുദ്ധിയായി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചിലപ്പോൾ അത് കുറച്ച് കൂടുതൽ സമയം മണ്ണിൽ തന്നെ നിന്നിട്ടുണ്ട് എങ്കിൽ അത് ശുദ്ധിയായി മാറും, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും അതിലേക്ക് ചേർക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാകാം. അങ്ങനെ ഏത് രൂപത്തിലായാലും അതിൻ്റെ ആ വിശേഷണങ്ങൾ, എന്താണോ നെജസ് കലർന്നപ്പോൾ അതിനുണ്ടായ മാറ്റം, ആ മാറ്റം ഇല്ലാതായി പോയിട്ടുണ്ട് എങ്കിൽ അത് ശുദ്ധിയാകും. ഒന്നാമത്തത് അതാണ്. നമുക്കറിയാലോ, വെള്ളം ഒന്നുകിൽ ശുദ്ധിയുള്ളത് അല്ലെങ്കിൽ അശുദ്ധമായത്, രണ്ടവസ്ഥയേ ഉള്ളൂ. ഇതാണ് പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ശുദ്ധിയുള്ളതാണെങ്കിൽ അത് നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റും. എന്നാൽ അശുദ്ധമാണോ അത് നമുക്ക് തീരെ ഉപയോഗിക്കാൻ പറ്റുകയുമില്ല. അതാണ് ഈ വസ്തു അശുദ്ധമാണ് എന്ന കാരണമാണ്, അല്ലെങ്കിൽ ഇന്ന കാര്യം അതിലേക്ക് നജസ് അതിൽ ചേർന്നതുകൊണ്ടാണ് അത് അശുദ്ധമായി മാറിയത് എന്ന് നമുക്കറിയുമെങ്കിൽ, ആ അശുദ്ധി നീങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കെന്ത് ചെയ്യാം, അത് ഒഴിവാക്കാം, അത് നമുക്ക് ഉപയോഗിക്കാം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പം രണ്ടാമതായിട്ട്, എന്തെങ്കിലുമൊക്കെ അതിലേക്ക് നമ്മൾ ആഡ് ചെയ്തുകൊണ്ട്, ചിലപ്പം എന്തെങ്കിലും ശുദ്ധീകരിക്കാനുള്ള വസ്തുക്കൾ അതിലേക്ക് ചേർത്തുകൊണ്ട് അതിനെ നമുക്ക് ശുദ്ധീകരിക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞത് സ്വന്തമായിട്ടത് ശുദ്ധമായിപ്പോയി എന്നതാണ്. മൂന്നാമതായിട്ട് ഉള്ള ഒന്ന്, ധാരാളം വെള്ളമുണ്ട്, അതിൻ്റെ ഒരു ഭാഗത്താണ് നെജസ്സായത്, അതങ്ങോട്ട് നീങ്ങിപ്പോയി മാറ്റി എടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ നമുക്ക് ആ വെള്ളം ഉപയോഗിക്കുന്നതിന് പ്രശ്നമില്ല. ഇപ്പോൾ ഒരു കുളത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഭാഗത്ത് മാത്രം നെജസ്സായി അതാണ്ട് നീങ്ങിപ്പോവുകയാണ് അല്ലെങ്കിൽ ഒഴുകിപ്പോവുകയോ മറ്റോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നെജസ് എന്നതിൽ നിന്ന് മാറി ശുദ്ധിയായി മാറും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേപോലെ തന്നെ ഭൂമിയോ അല്ലെങ്കിൽ മറ്റു വസ്തുക്കളോ ഒക്കെ അശുദ്ധമായതാണെങ്കിൽ, ഇപ്പം നിലത്ത് നെജസ്സായി മാറി, അല്ലെങ്കിൽ ഏതെങ്കിലും വസ്ത്രത്തിലോ മറ്റോ നെജസ്സായി, അതിനെ സംബന്ധിച്ചൊരല്പം നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനിയും ഇൻഷാല്ലാ ആ ഒരു വിഷയം കടന്നു വരുന്നുണ്ട്. അതിൽ ചെയ്യേണ്ടത്, നെജസ് അവിടെ ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് അതിനെ കഴുകി വൃത്തിയാക്കാൻ നമുക്ക്, അത് നമുക്കൊരു ജുറുമുള്ളതാണ്, ജുറുമെന്ന് പറഞ്ഞാൽ കാണാവുന്ന നമുക്ക് അനുഭവിക്കാവുന്ന ഒരു രൂപം, ഒരു വസ്തു ഇങ്ങനെ എടുത്തു മാറ്റാൻ പറ്റിയ രൂപത്തിലുള്ള ഒന്നാണെങ്കിൽ അതാദ്യം ഒഴിവാക്കണം, എന്നിട്ടാണ് അത് കഴുകി വൃത്തിയാക്കേണ്ടത് എന്നർത്ഥം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒന്ന്, നജസ് വൃത്തിയാക്കുമ്പോൾ, ഇപ്പോൾ വസ്ത്രത്തിലുള്ളതാകട്ടെ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ളതാകട്ടെ, നമ്മൾ നമസ്കരിക്കുകയും മറ്റുമൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങളിലുള്ളതാകട്ടെ, ഈ സമയത്തൊക്കെ നമുക്ക് പ്രത്യേകമായൊരു നിയ്യത്ത് ആവശ്യമുണ്ടോ? അതായത് ശുദ്ധിയാക്കുകയാണ്, നമുക്ക് നമസ്കരിക്കാൻ വേണ്ടി ശരീരം ശുദ്ധിയാക്കുകയാണ്, അല്ലെങ്കിൽ വസ്ത്രം ശുദ്ധിയാക്കുകയാണ്, അതേപോലെ തന്നെ ഈ നമസ്കരിക്കുന്ന സ്ഥലം ശുദ്ധിയാക്കുകയാണ് എന്ന പ്രത്യേകം ഒരു നിയ്യത്തിൻ്റെ ആവശ്യം നമുക്കുണ്ടോ എന്നതാണ് നമ്മൾ നോക്കേണ്ടത്. അങ്ങനെ ഒരു ആവശ്യമില്ല, കാരണം അതൊരു പ്രത്യേക ഇബാദത്തായിട്ടല്ല ഇസ്ലാം നിഷേധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു നജസ് അത് നീങ്ങിപ്പോവുക, അത് ഇല്ലാതാവുക എന്നതാണ്. അത് നമ്മൾ പ്രത്യേകം ഒരു നിയ്യത്ത് വെച്ച് അത് നീക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. മറിച്ച് നമ്മൾ സാധാരണ മറ്റുള്ളതൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ഒരു പ്രത്യേക പ്രതിഫലം ആഗ്രഹിക്കാതെയോ, ഞാൻ ഇന്ന കാര്യത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന് വിചാരിക്കാതെയോ, അല്ലെങ്കിൽ ഇന്നതാണ് ഞാൻ ചെയ്യുന്നത് എന്ന ഒരു ബോധത്തോടു കൂടി ചെയ്യാതെയോ അങ്ങനെ സ്വാഭാവികമായിട്ട് മാറ്റിയതാകാൻ പറ്റും. എങ്കിൽ അത് ശുദ്ധമാവും, ആ ശുദ്ധീകരണം മതി എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് മൂത്രമോ മറ്റോ ആയ ഒരു നജസായ ഒരു വസ്തു നമ്മൾ മഴയത്തിട്ടു, അയലിൽ കിടക്കുന്ന സമയത്താണ് അതിലെന്ത് ചെയ്തത്, പൂച്ചയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജീവിയോ അതിൽ മൂത്രിച്ചത് എന്ന് വിചാരിച്ചു. ആ സമയത്ത് അത് അശുദ്ധമായി. ഇനി നന്നായി മഴ പെയ്ത് അതെല്ലാം അതിൽ നിന്ന് നീങ്ങിപ്പോയിട്ടുണ്ട് എങ്കിൽ അത് ശുദ്ധമായി. നമ്മൾ പ്രത്യേകിച്ച് ശുദ്ധിയാക്കാൻ വേണ്ടി മഴ പെയ്യിപ്പിച്ചതൊന്നുമല്ലോ. അല്ലെങ്കിൽ നമ്മൾ മഴ പെയ്യുന്നിടത്ത് അത് ശുദ്ധമാകാൻ വേണ്ടി കൊണ്ടിട്ടതൊന്നുമല്ല. എങ്കിൽ മഴ പെയ്തുകൊണ്ട് അത് ശുദ്ധമായിട്ടുണ്ട് എങ്കിൽ അത് മതി. അഥവാ പ്രത്യേകമായ നിയ്യത്തിൻ്റെ ആവശ്യമില്ല നജസുകൾ ശുദ്ധിയാക്കുമ്പോൾ എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. പിന്നെ പ്രധാനമായിട്ട് മറ്റ് ഒരു കാര്യം ഇതിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടുന്ന കാര്യം, നമ്മൾ നജസ് വൃത്തിയാക്കുന്നതിലാകട്ടെ, അതേപോലെ തന്നെ മറ്റുള്ള വസ്തുക്കളുടെ കാര്യത്തിലാകട്ടെ, എപ്പോഴാണ് ഒരു വസ്തു നജസ്സാകുന്നത് എന്ന് നോക്കിയാൽ, നജസ് എന്നത് അത് കൃത്യമായി പറയപ്പെട്ട കാര്യങ്ങൾക്കാണ് നജസ് എന്ന് പറയുക. അഥവാ ഒരു പൊതുവായി നോക്കുമ്പോൾ എല്ലാ വസ്തുക്കളും ശുദ്ധിയുള്ളതാണ്, പൊതുവായി നോക്കുമ്പോൾ എല്ലാം ശുദ്ധമാണ്, അതിൽ നിന്ന് ഇന്നിന്ന വസ്തുക്കളൊക്കെ അശുദ്ധമാണ് എന്ന് പറഞ്ഞ് ഒഴിവാക്കുമ്പോൾ മാത്രമാണ് അത് അശുദ്ധി ഉള്ള വസ്തുവായി നമ്മൾ പരിഗണിക്കേണ്ടുന്നത്. അടിസ്ഥാനമായി നമ്മൾ ഏതൊരു കാര്യത്തിലേക്കും നോക്കുമ്പോൾ എങ്ങനെയാണ് കാണേണ്ടത്, നോക്കേണ്ടത്, അതെല്ലാം ഈ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും ശുദ്ധമാണ്, അതിൽ നിന്ന് കാഷ്ടം മൂത്രം അതേപോലെ തന്നെ മറ്റു ചില ജീവികളോ അല്ലെങ്കിൽ മറ്റു ചില വസ്തുക്കളോ ഒക്കെ ശരീഅത്ത് നമുക്ക് പഠിപ്പിച്ചു തന്നു അത് അശുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട്, അതുകൊണ്ട് നമ്മൾ അതിനെ അശുദ്ധമായി കാണണം. അല്ല, ശരീഅത്ത് പ്രത്യേകിച്ച് ഒരു വസ്തു അത് അശുദ്ധമാണെന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ അതിൻ്റെ അടിസ്ഥാനം അത് ശുദ്ധിയുള്ളതാണ്, അത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്, ഉപയോഗിക്കാൻ പറ്റിയ ഒരു വസ്തുവാണെങ്കിൽ, ഇതാണ് ശരീഅത്തിൻ്റെ അടിസ്ഥാനം. അതേപോലെ തന്നെ ഇതുമായിട്ട് കൂട്ടിച്ചേർത്ത് മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യം കൂടി നമ്മൾ പറയേണ്ടതുണ്ട്. ഏത് ഒരു വസ്തുവും നമുക്ക് ഹലാലാണ്, അത് ഹലാലാണോ, അത് ഉപയോഗിക്കാൻ പറ്റുമോ, അത് ചെയ്യാൻ പറ്റുമോ, അതേപോലെ തന്നെ അത് കഴിക്കാൻ പറ്റുമോ, ഭക്ഷിക്കാൻ പറ്റുമോ, അത് കുടിക്കാൻ പറ്റുമോ എന്ന് നോക്കുമ്പോൾ അടിസ്ഥാനപരമായി എല്ലാ വസ്തുക്കളും നമുക്ക് ഹലാലാണ്, എല്ലാ വസ്തുക്കളും നമുക്ക് ഹലാലാണ്. ഈ ഒരു അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് പിന്നീട് ശരീഅത്തിലേക്ക് നോക്കുമ്പോൾ ഇന്ന വസ്തു കഴിക്കാൻ പാടില്ല, ഇന്ന വസ്തു ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായി നമുക്ക് ശരീഅത്ത് വിഭജിച്ച് തന്നിട്ടുള്ള അല്ലെങ്കിൽ
1: മാഷാല്ലാ. അപ്പോൾ കർമ്മസരണി നമ്മൾ കേട്ട് കഴിഞ്ഞു. അല്പം ദീർഘിച്ച ഈ ഒരു പ്രോഗ്രാം നമ്മൾ ശരിക്കും കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ. ഇപ്പോൾ റേഡിയോ ഏതെങ്കിലും ഒരു ഭാഗത്തുകൂടെയല്ല, ഒരു മനുഷ്യൻ്റെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ നാനാ തലങ്ങളെയും സ്പർശിച്ചു കൊണ്ടുള്ള പ്രോഗ്രാമുകളാണ്. അപ്പം ടോട്ടൽ റേഡിയോ കേൾക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എത്ര വൈജ്ഞാനികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുടെ തിരിച്ചറിവ് ലഭിക്കുന്നതാണ്. അപ്പോൾ കർമ്മസരണിയിൽ ഇതുവരെ നമ്മളോട് സംസാരിച്ചത് ഹംസമദീനിയാണ്. നജസും ശുദ്ധിയും ഒരാമുഖം, ഈ വിഷയത്തിലുള്ള പാഠമാണ് നമ്മൾ കേട്ട് കഴിഞ്ഞിട്ടുള്ളത്.
0: കർമ്മസരണിയിലെ ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ കൂടെ ഒരു കൂട്ടിച്ചേർക്കൽ, എനിക്കൊരു നമുക്ക് സുഹൃത്തുക്കളിൽ പല ആളുകളും നമ്മുടെ ആദർശ സുഹൃത്തുക്കളും ഉണ്ടാകും, അതോടൊപ്പം തന്നെ നമ്മുടെ ആദർശത്തോട് വിയോജിപ്പുള്ള ആളുകളുണ്ടാവുമല്ലോ. അപ്പോൾ ഞാനൊരിക്കൽ തിരുവനന്തപുരം ജില്ലയിൽ ഞാൻ കുറേ കുറച്ചോളം വർക്ക് ചെയ്ത ആളാണ്. അപ്പോൾ അവിടെയുള്ള കുറച്ച് ആളുകൾ നമ്മുടെ നമ്മുടെ പ്രസ്ഥാനവുമായി ബന്ധപ്പെടാത്ത കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മളെ കൂട്ടുകാരാണ്, നമുക്ക് മാഷേ എന്ന് പറഞ്ഞ സാറേ എന്ന് പറഞ്ഞ കൂടെ അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ അവർക്കൊരിക്കൽ ഞാനിങ്ങനെ ഇത് പരിചയപ്പെടുത്തി കൊടുത്തിരുന്നു. അപ്പം ഓരോരുത്തർക്ക് ഓരോ ഏരിയ ഉണ്ടാവുമല്ലോ. ഇപ്പം നമ്മൾ നേരെ അൽ ഉസൂല് നിങ്ങൾ കേൾക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും എന്ത് ചെയ്യും, ഒരു പ്രാവശ്യം കേൾക്കും, ഓ ഇത് സാറേ ഇത് മറ്റേ നിങ്ങളുടെ പ്രോഗ്രാമല്ലേ എന്ന് പറഞ്ഞു തള്ളും. അപ്പോൾ ഞാൻ ഈ കർമ്മസരണി ഒരു ഒരു കുറച്ചൊരു ഉസ്താദ് ലെവലുള്ള ഒരാളാണ്, ഒരു മാന്യത നല്ലൊരു മനുഷ്യനാണ്. അപ്പോൾ ഒരു പുള്ളിക്ക് അത് പരിചയപ്പെടുത്തി കൊടുത്തി, നിങ്ങൾ ഇതൊന്ന് കേൾക്കണം, അതിലെന്തെങ്കിലും തെറ്റുകളോ അല്ലെങ്കിൽ സംസാരത്തിൽ എന്തെങ്കിലും നമ്മൾ പഠിച്ച വിക്കവുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് അതിൽ വരിക എന്നുള്ളത്. അപ്പം പുള്ളി ഒരിക്കത് ഒന്ന് രണ്ട് കർമ്മസരണി കേട്ടിട്ട് എന്നോട് ചോദിച്ച് നിങ്ങൾക്കും ഫിക്കുഹൊക്കെ ഉണ്ടല്ലേ
1: ആണോ, അപ്പം അവരെ അവരെ എന്തൊരു വലിയ തെറ്റിദ്ധാരണയാണ് അല്ലേ,
0: നിങ്ങൾ ഫിക്കുഹൊക്കെ കൈകാര്യം ചെയ്യണ്ടല്ലേ. അപ്പം ഞാൻ ഇത് ചോദിച്ചത് ഒരു അത്ര ബുദ്ധിയില്ലാത്ത മനുഷ്യനല്ല. അപ്പം നമുക്ക് നമ്മുടെ പ്രതിയോഗികളോ അല്ലെങ്കിൽ നമ്മുടെ വിമർശകരായിട്ടുള്ള ആളുകളൊക്കെ അവരെക്കുറിച്ച് നമ്മുടെ ധാരണ എന്ത് എന്നുള്ളത് നമുക്ക് മാത്രമേ അറിയുള്ളൂ, അല്ലെങ്കിൽ നമ്മളെ വിമർശകരെ അവർ നമ്മളെക്കുറിച്ച് എന്താ വിചാരിക്കണതെന്ന് നമുക്കൊരു ഒരു ബോധം ഉണ്ടാവില്ല, മനസ്സിലായല്ലോ. ചിലപ്പോൾ നമ്മൾ അവ എല്ലാം കൊണ്ടാണ് അടച്ചാക്ഷേപിക്കും, നമ്മളെ വിമർശിക്കുന്നവരാണ്, അതുകൊണ്ട് അവൻ്റെ അത് ശരിയല്ല അത് ശരിയല്ല അവൻ്റെ ആ ചിന്ത ശരിയല്ല ഈ ചിന്ത, അവരെങ്ങനെയാണ് നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലും അറിയില്ല. ഫിക്കുഹ് നിങ്ങൾക്ക് ഉണ്ടല്ലേ, ഞാൻ സത്യം പറഞ്ഞാൽ ശരി എനിക്കൊരു അന്തമുട്ട പോലെ ഇതാബന്ധങ്ങൾ അങ്ങനെ പറയും അല്ല, അതിൽ ശരിക്കും ഷാഫിഹ് ഫിക്കാണല്ലോ പറയണത് പുള്ളി പറയും. അപ്പം ഈ ഉളുവുമായി തഹാറത്തുമായി ബന്ധപ്പെട്ട ആ ഒരു അന്നത്തെ ഫസ്റ്റ് ആ ഒരു സ്റ്റാർട്ടിങ് ഹംസമദീൻ്റെ ക്ലാസ് മാത്രമല്ല, ശരിക്കും ഒരു ഗ്രാഹ്യതയുള്ള പണ്ഡിതൻ്റെ സംസാരമാണ് അതിൽ പുള്ളി പറയാം, നല്ല ഗ്രാഹ്യം വന്ന ഒരു ആളെ സംസാരമാണ്. എന്നിട്ട് വർഷങ്ങൾ മുഴുവൻ രണ്ടോ മൂന്നോ കഴിഞ്ഞതിന് ശേഷം കുറച്ച് കാലം നമ്മുടെ കർമ്മസരണി ഒന്ന് നിന്ന് ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പം എന്നോടൊക്കെ പറഞ്ഞ് ഇപ്പം ആ നിങ്ങളെ പറഞ്ഞ പരിപാടി ഇല്ല കേട്ടോ, അപ്പം പുള്ളി അത് മാത്രമേ കേൾക്കാറുള്ളൂ, മനസ്സിലായല്ലോ. അപ്പം ഞാൻ പറഞ്ഞത് അത് മാത്രമല്ല, രാവിലെ ഇപ്പം നല്ല പിന്നെ അതിരാവിലെ 6 മണിക്കൊക്കെ നിങ്ങൾ നടക്കാൻ പോകുന്ന സമയത്തൊക്കെ കേൾക്കാൻ പറ്റാവുന്ന പരിപാടി ഏ അത് നിങ്ങൾ എന്നോട് പറയരുത്, ഈ സംഭവം എന്താ എനിക്ക് മനസ്സിലായിട്ടുണ്ട് പുള്ളിനോട്, സംഭവം ഇത് റേഡിയോ എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്, പക്ഷേ ഇത് നിങ്ങൾ സൂപ്പർ പ്രോഗ്രാമാണ് എന്ന് പറഞ്ഞു. ഇപ്പം പറഞ്ഞപ്പം നമുക്ക് നമ്മൾ ശരിക്കും അറിയേണ്ട വിഷയങ്ങൾ വളരെ സരളമായി ബഹുമാനായ ഹംസ മദീനി ഈ അവതരിപ്പിച്ചു തരുന്നൊരു പ്രോഗ്രാമാണ് കർമ്മസരണി. നമ്മൾ ഓരോരുത്തരും നമ്മൾ കേൾക്കണം, മക്കളെ കൊണ്ടത് കേൾപ്പിക്കണം. മദ്രസകളിൽ നിന്നും മതപാഠശാലകളിൽ നിന്നൊക്കെ കിട്ടേണ്ടത് കിട്ടാത്ത കാലങ്ങളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന വളരെ നമ്മുടെ കർമ്മ മണ്ഡലങ്ങളിൽ ഏറ്റവും നല്ല രൂപത്തിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റാവുന്ന കാര്യങ്ങളാണ് ഇൻഷാല്ലാ നമ്മൾ കേട്ടത്.
1: ജമീല വി കെ പൂനൂർ പറഞ്ഞിട്ടുള്ളത് ഇന്നത്തെ കർമ്മസരണിയിൽ നിന്ന് ഒരുപാട് അറിവുകൾ കിട്ടിയിട്ടുണ്ട്. അൽഹംദുലില്ലാ, നമ്മുടെ റേഡിയോയുടെ വല്ലാതെ വേറെ എവിടെ നിന്നാണ് നമുക്കിതൊക്കെ കിട്ടുക, അള്ളാഹു നിലനിർത്തി തരട്ടെ.
0: മാഷാ അള്ളാ.

0: അമീറിട്ടിയടത്തനാട്ട് കരയുടെ മെസ്സേജ് കാണുകയുണ്ടായി. നമ്മള് ലോക വാർത്തകളിൽ നമ്മളെ വിശ്വാസികളെയൊക്കെ പ്രത്യേകിച്ച് ആശങ്കയിലാക്കുന്ന വർത്തമാനങ്ങൾ നമ്മൾ ഇതിൻ്റെ കുറച്ച് മുമ്പ് കേട്ടിരുന്നു. സൗദിയിലേക്ക് ഹൂത്തികളുടെ ആക്രമണം, അപ്പം അത് വർദ്ധിച്ചു വരികയാണ്. പ്രത്യേകിച്ച് ദമാമ്, റിയാദ്, ജിസാൻ എന്നീ ഏരിയകളിൽ പ്രത്യേകിച്ച് ദിവസവും മരണപ്പെട്ടവരുടെയും പരിക്കുപറ്റവരുടെയൊക്കെ എണ്ണം കൂടി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടം, ഇന്നലെ ഒരു ഇന്ത്യക്കാരനെ മരണപ്പെടുകയുണ്ടായി. എയർപോർട്ടുകൾ ലക്ഷ്യം വെച്ചിട്ടാണ് കൂടുതൽ ആക്രമണം നടക്കുന്നത്. എല്ലാവരുടെയും പ്രാർത്ഥനയിലുണ്ടായിരിക്കണം. റബ്ബി ജാൽ ഹാദ ബലതന്നാമിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രാർത്ഥന കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് അദ്ദേഹം അയച്ച മെസ്സേജ്.
1: മുംതാസ് ഇബ്രാഹിം കൊട്ടാരം, ഉള്ളാൾ, മാംഗ്ലൂർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പീസ് റേഡിയോ ഈസ് ദ ബെസ്റ്റ് റേഡിയോ. റബ്ബ് സുബ്ഹാനഹു തആല അതിൻ്റെ എന്താണ് നിലനിർത്തി തരട്ടെ. ആമീൻ, ബറക്കല്ലാഹു ഫീക്കും എന്ന്.
0: കർമ്മസരണിയിലൂടെ പലരുടെയും വസ്വാസം മാറിയിട്ടുണ്ടാവും എന്നാണ് ഷുഐബ എം വളപട്ടണം അറിയിക്കുന്നത്. എൻ്റെ ഫോൺ രണ്ടു ദിവസമായി കേടായതിനാൽ നന്നാക്കാൻ കൊടുത്തിരുന്നു. പെട്ടെന്ന് സ്വിച്ച് ഓഫ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ ഫോണിലൊരു കാര്യം എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ടീച്ചേഴ്സ് കോൺഫറൻസിന് വിളിച്ച് ടീച്ചർമാരെ ഫോളോ അപ്പ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. പീസ് റേഡിയോ കേൾക്കാനും കഴിഞ്ഞില്ല. ഒന്നുകൂടി ഇന്നൊന്നുകൂടി ഫോൺ നന്നാക്കാൻ കൊടുക്കണം ഇൻഷാ അള്ളാ. എത്രയും പെട്ടെന്ന് നന്നാക്കി കിട്ടണമെന്നാണ് പ്രാർത്ഥന. രണ്ട് ദിവസം ലൈവ് കേൾക്കാഞ്ഞിട്ട് ഒരു സമാധാനമില്ലായിരുന്നു ഫോണിൻ്റെ പ്രശ്നം കാരണം. ഇത് നിങ്ങൾ വായിക്കുമോ എന്ന്, എനിക്ക് കേൾക്കാൻ കഴിയുമോ എന്ന് പോലും അറിയാത്ത മാനസികാവസ്ഥയിലൂടെയാണ് റുഷ്ട കളിക്കാവ് പോകുന്നത് എന്നുള്ള മെസ്സേജ് ആണ്.
1: അതാണ് ഡിസൈഡ് റുഷ്ടയുടെ മെസ്സേജിൽ കാണാത്തത് അല്ലേ.
0: അതെ.
1: പാരന്റിങ് ക്ലാസ് 12. ആ, ചില ആളുകൾ അത് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു. ഒരു ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ഇൻഷാല്ലാ അത് തീർത്തു കൊടുക്കണം. പാരന്റിങ് ക്ലാസ് 12 ഇതുവരെയും കിട്ടുന്നില്ല. ആർക്കെങ്കിലും അത് കിട്ടിയിട്ടുണ്ടോ എന്ന് ഹസീന ചോദിച്ചിട്ടുണ്ട്. അബുവിയെ ഒരു ചെറിയ നർമ്മം കലർത്തിയ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട്. ക്വിസ്സിന് മുമ്പ് എല്ലാവരോടും കണ്ണട വെക്കാൻ കൂടി പറയണം.
0: എന്നാലും മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട്.
1: സാദിഖ് മാത്തൂർ, പാലക്കാട്. ദീനിൻ്റെ വെള്ളി വെളിച്ചം 24 മണിക്കൂറും നൽകുന്ന പീസ് റേഡിയോ. അണിയറ പ്രവർത്തകരെ എല്ലാ പ്രയാസത്തിൽ നിന്നും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആമീൻ എന്ന്. ഓഗസ്റ്റ് 8 രാവിലെ 6:28 വന്നതാണ് ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ.
0: ഒരു കാലാവസ്ഥ, കേന്ദ്ര കാലാവസ്ഥ വകുപ്പിൻ്റെ ഒരു ഒരു മുന്നറിയിപ്പ് കണ്ട്, മിന്നലോടെയുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ്. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ഇടിമിന്നലോടുകൂടി മഴയ്ക്ക് സാധ്യത. 14-ഉം 15-ഉം ഇടിമിന്നലോടുകൂടിയുള്ള മഴക്കും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു.
1: മനാഫ് പാലക്കാഴി മുസ്തഫ മാഷിനെ അന്വേഷിച്ചിട്ടുണ്ട്. മുസ്തഫ മാഷ് ലൈവ് കേൾക്കുന്നുണ്ടെങ്കിൽ അതിനൊരു മറുപടി തരണം. മുസ്തമാഷക്ക് എന്ത് പറ്റി, കുറേ ദിവസമായല്ലോ എന്ന്.
0: മുസ്തമാഷ വരുമ്പം ഒന്നിച്ചിന്
1: ഒരു വരവാണല്ലേ. ഭണ്ഡാരോ പറഞ്ഞാല് വന്ദേഭാരത് വരണ പോലെ ഒരു വരവാണ്. നമ്മുടെ സങ്കടങ്ങൾ കേട്ട് തോളിൽ തട്ടുന്ന പലർക്കും നമ്മെ കേൾക്കുമ്പോൾ ആശ്വസിപ്പിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പരിഹാര മാർഗങ്ങൾ നൽകാൻ കഴിഞ്ഞേക്കാം. എന്നാൽ നമ്മെ സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന റബ്ബിൻ്റെ മുന്നിൽ മനസ്സ് തുറന്ന് പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടെ ഒറ്റക്കിരുന്ന് നമ്മുടെ എത്ര വലിയ വിഷമങ്ങളും തുറന്നു പറയാൻ കഴിഞ്ഞാൽ അവൻ്റെ അനുഗ്രഹമായ ശാന്തിയും സമാധാനവും ലഭിക്കുന്നു എന്ന് അൻവർ മുട്ടിൽ.
0: നമ്മുടെ ആദർശത്തെ എതിർക്കുന്നവരിൽ അധികവും അന്ധമായ തെറ്റിദ്ധാരണകൾ വെച്ചുകൊണ്ടാണ് എതിർക്കുന്നത്. ആരും തന്നെ കാര്യങ്ങൾ പഠിക്കുവാനോ മനസ്സിലാക്കുവാനോ തയ്യാറാവുന്നില്ല. നബിദിനം നമ്മൾ ആഘോഷിക്കാത്തത് കൊണ്ട് നബിയെ തന്നെ നമ്മൾ തീരെ അംഗീകരിക്കുന്നില്ല എന്നതാണ് ഇവരുടെയൊക്കെ വാദം. ഈ ഒരു വിഷയത്തെയാണ് മെസ്സേജിലൂടെ ജംഷീന പി മേപ്പാടി അറിയിച്ചിട്ടുള്ളത്.
1: ക്വിസുമായി ബന്ധപ്പെട്ട കുറേ പേരവിടെ പറഞ്ഞു കേട്ടു. എൻ്റെ ക്വിസ് ആൻസർ ഏ എന്നുള്ളത് വന്നോ, അവിടെ വന്നോ എന്നറിയാൻ കഴിയുമെങ്കിൽ അറിയിക്കണേ എന്നൊരു റിക്വസ്റ്റ് അപേക്ഷയാണെന്ന് മീല വി പി. അത് ഇവിടെ വന്നതെങ്കിൽ നമ്മൾ പറയും, നമ്മുടെ മോണിറ്ററിൽ വന്നതെങ്കിൽ ക്വിസിൻ്റെ ശരിയുത്തരം ശരി അല്ല, ശരിയായ രൂപത്തിൽ പങ്കെടുത്തവരുടെ പേര് ഇവിടെ ഞങ്ങളുടെ പേരിൽ വരില്ല. എന്തായാലും അത് ശരിയുത്തരമാണല്ലോ അയച്ചിട്ടുള്ളത്. അപ്പോൾ ഇൻഷാല്ലാ അത് അവിടെ തന്നെ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇവിടെ മെസ്സേജ് നമ്മൾ കണ്ടു. ഓക്കെ,
0: അപ്പോൾ കർമ്മസരണി പുതുതായി കേൾക്കാൻ ഇനി തുടങ്ങണം, നല്ല പരിപാടിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെസ്സേജുകളും കാണുന്നുണ്ട് കേട്ടോ.
1: മഷാല്ലാ
0: മഷാല്ലാ. അപ്പോൾ ഏതായിരുന്നാലും നമ്മുടെ ഷെഡ്യൂളിലേക്ക് നമുക്കൊന്നിങ്ങനെ തിരിച്ചു പോകുമ്പോൾ നമ്മുടെ വളരെ പ്രധാനപ്പെട്ട പ്രോഗ്രാം കൂടി നമ്മുടെ മുമ്പിൽ ബാക്കിയുണ്ട്. തിരുമൊഴികളാണ്.

0: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ തിരുമൊഴികളിൽ തിരുമൊഴികൾ പ്രോഗ്രാമിൽ ബഹുമാനനായ കെ വി മുഹമ്മദ് അലി നമ്മോട് സംസാരിക്കുന്നത് നരകത്തിൽ അബൂത്വാലിബിനുള്ള ഇളവ് എന്ന വിഷയത്തിലാണ് അദ്ദേഹത്തിൻ്റെ സംസാരം നമുക്ക് കേൾക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വഅലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അൻ അബ്ദുല്ലാഹി ബിനിൽ ഹാരിസ് അൻ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു ഖാല യാ റസൂലല്ലാഹ് ഹൽ നഫഅത അബാ ത്വാലിബിൻ ബിശൈഇൻ ഫഇന്നഹു കാന യഹൂതുക വയഖ്ലബു ലക. ഖാല നഅം ഹുവ ഫീ ലഹ്ലാഹിം മിൻ നാരിൻ ലൗല അന ലക്കാന ഫി ദറക്കിൽ അസ്ഫലി മിനൻ നാർ. പ്രിയ ശ്രോതാക്കളെ, ഇമാം ബുഖാരി തൻ്റെ സഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ള 6208-ാമത്തെ ഹദീസാണ് നമ്മൾ വായിച്ചത്. ഇതേ ആശയമുള്ള ഹദീസുകൾ വേറെയും ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. അബ്ദുല്ലാഹി ബിൻ അൽ ഹാരിസ് റളിയല്ലാഹു അൻഹു ആണ് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഈ ഹദീസ് നിവേദനം ചെയ്യുന്നത്. അബ്ദുല്ലാഹി ബിൻ ഹാരിസ് ബിൻ നൗഫൽ ബിൻ ഹാരിസ് ബിൻ അബ്ദുൽ മുത്തലിബ് മഹാനായ തബീബ് പണ്ഡിതനാണ്. അമീറുൽ ബസർ, ബസറയിലെ അമീറൊക്കെ ആയിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഉമ്മ, മാതാവ് അബു സുഫിയാൻ റളിയല്ലാഹുവിൻ്റെ മകൾ ഹിന്ദ് എന്നിവരാണ്. ഹിന്ദ് ബിന്ത് അബു സുഫിയാൻ്റെ മകനാണ് ഈ അബ്ദുല്ലാഹിബിന് അൽ ഹാരിസ്ബിന് നൗഫൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബക്കാരനുമാണ് അദ്ദേഹം. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹുവിൻഹു നിന്നാണ് ഹദീസ് നിവേദനം ചെയ്യുന്നത്. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് ഹാഷിബിൻ അബ്ദു മനാഫ്, നമുക്കറിയാം അബുൽ ഫദിൽ എന്ന് വിളിപ്പേരുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനാണ് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു. ഹിജ്റ 32-ലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യന്മാരിൽ അദ്ദേഹവും ഹംസ റളിയല്ലാഹുവിനും മാത്രമാണല്ലോ ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ളത്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ട് വേറൊരു ബന്ധം കൂടി അദ്ദേഹത്തിനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി മൈമൂന ബിന്തുൽ ഹാരിസ് റളിയല്ലാഹു അൻഹ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ ലുബാബത്തുൽ കുബ്രയുടെ സഹോദരിയാണ്. അങ്ങനെ ഒരു പിതാവിൻ്റെ ഹാരിസ് എന്നിവരുടെ ഒരു മകളെയാണ് മൈമൂന റളിയല്ലാഹു അൻഹയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ചെങ്കിൽ മറ്റൊരു മകളായ ലുബാബത്തുൽ കുബ്ര, അതായത് അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രസിദ്ധ സ്വഹാബി അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉമ്മ ലുബാബത്തുൽ കുബ്ര, അവരെ വിവാഹം കഴിച്ചത് അബ്ബാസ് റളിയല്ലാഹു അൻഹുവാണ്. അങ്ങനെ ഒരു ബന്ധം കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നബിയുടെ പിതൃവനായ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുമുണ്ട് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നബിയോടൊപ്പം ഹുനൈൻ യുദ്ധത്തിലും മറ്റുമൊക്കെ ഉറച്ചു നിന്ന, നബിയെ വളരെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന വ്യക്തി കൂടിയായിരുന്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഇവിടെ അദ്ദേഹം നമ്മെ അറിയിക്കുന്നത്, അദ്ദേഹം നബിയോട് ചോദിക്കുകയാണ്, അല്ലാഹുവിൻ്റെ റസൂലെ, ഹൽ നഫഅത അബാ ത്വാലിബിൻ ബിശൈഇൻ, അബൂ ത്വാലിബിന് താങ്കൾ വല്ല പ്രയോ ഉപകാരവും ചെയ്തിട്ടുണ്ടോ? അത് ഈ പരലോകത്തേക്ക് വല്ല ഉപകാരവും താങ്കൾ മുഖേന അബൂ ത്വാലിബിന് കിട്ടുമോ? താങ്കൾ ഒരുപാട് സ്നേഹിച്ച, താങ്കളുടെ പിതൃവ്യനാണല്ലോ, താങ്കൾക്ക് ഒരുപാട് സ്നേഹം നൽകിയ, കാരുണ്യം നൽകിയ, സംരക്ഷണം നൽകിയ മഹാവ്യക്തിത്വമാണല്ലോ അബൂ താലിബ്, അദ്ദേഹത്തിന് താങ്കൾ മുഖേന വല്ല പ്രയോജനവും പരലോകത്ത് കിട്ടുമോ എന്നായിരുന്നു അബ്ബാസ് റളിയല്ലാഹുവിനെ ചോദിച്ചത്. ഫഇന്നഹു കാന യഹൂതുക്, അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്, ഫഇന്നഹു കാന യഹൂതുക വയഖ്ലബു ലക്, അദ്ദേഹം താങ്കളെ സംരക്ഷിച്ചിട്ടുണ്ട്. യഹൂതുക എന്നാൽ യഹ്ഫദുക വയർആക്ക്, താങ്കളെ സംരക്ഷിച്ചിട്ടുണ്ട്, താങ്കൾക്ക് വേണ്ടി. യഖ്ലബു ലക്, താങ്കൾക്ക് വേണ്ടി കോപിച്ചിട്ടുണ്ട്, അതായത് താങ്കളെ സംരക്ഷിക്കുകയും പ്രതിരോധിക്കുകയും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും താങ്കളെ സഹായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. താങ്കൾക്കെതിരെ വരുന്നവരോട് അദ്ദേഹം നന്നായി സംസാരിച്ചിട്ടുണ്ട്, കോപിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, നഅം, അതെ, എനിക്ക് അദ്ദേഹത്തിന് ഉപകാരം ചെയ്യാൻ കഴിയും. ആ റസൂലുള്ളാഹിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഉപകാരത്തെക്കുറിച്ച്, പ്രയോജനത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്താണത്? ഹുവ ഫീ ലഹ്ലാഹിം മിന്നാർ. ഹുവ ഫീ ലഹ്ലാഹിൻ മിന്നാർ, ലഹ്ലാഹ് എന്ന റസൂലുള്ള പ്രയോഗിച്ച്, ലഹ്ലാഹ് ദാദ് ഹ, അതായത് ആഴം കുറഞ്ഞ സ്ഥലം എന്നാണ് പദത്തിൻ്റെ അർത്ഥം. ആഴം കുറഞ്ഞ സ്ഥലത്തിന് ആഴമേറിയ ഭാഗമുണ്ടാവും, ആഴം കുറഞ്ഞ ഭാഗമുണ്ടാവും പല മേഖലയിലും, അല്ലേ? അതേപോലെ ഇവിടെ നരകത്തിലെ ആഴം കുറഞ്ഞ സ്ഥലത്താണ് അബൂ താലിബ് ഉള്ളത്. കഠിനമായ ശിക്ഷ ആഴമേറിയ നരകത്തിൻ്റെ ഭാഗത്തല്ലാത്ത ഒരു ഭാഗം. എന്നിട്ട് ഇങ്ങനെ കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗല അന, ഞാനില്ലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ മറ്റു ചില റിപ്പോർട്ടുകളിൽ പറയുന്നത് പോലെ എൻ്റെ ശഫാഅത്ത് എന്റെ ശുപാർശയില്ലായിരുന്നുവെങ്കിൽ അക്കാന ഫിദ്ദറക്കിൽ അസ്ഫലി മിനന്നാർ അബൂത്വാലിബ് നരകത്തിലെ ഏറ്റവും അടിത്തട്ടിലാകുമായിരുന്നു. ലക്കാന ഫിദ്ദറക്കിൽ അസ്ഫൽ, ദറക് എന്ന് പറഞ്ഞ തട്ട്, ദറക് അടിത്തട്ടിനും പടിക്കൊക്കെയാണ് പറയുക. അപ്പം നരകത്തിലെ ഏറ്റവും അടിയിലെ തട്ടിലാകുമായിരുന്നു. നരകത്തിന് തട്ടുകളുണ്ട്. അടിത്തട്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രയാസമേറിയ ശിക്ഷയുടെ പരമ അവസ്ഥയിലായിരിക്കുമല്ലോ. നരകത്തിലെ ആഴത്തിലേക്ക് പോകുന്തോറും ശിക്ഷയുടെ കാഠിന്യം വർദ്ധിക്കും. ഞാനില്ലായിരുന്നുവെങ്കിൽ, എൻ്റെ ശുപാർശയില്ലായിരുന്നുവെങ്കിൽ അങ്ങനെയായിരുന്നു ലഭിക്കുക. ദുനിയാവിൽ ഒരു പ്രവാചകൻ എന്ന നിലക്കും മറ്റുമൊക്കെ എനിക്ക് സംരക്ഷണം നൽകിയതിന് എനിക്ക് എൻ്റെ റബ്ബിനോട് പറയാൻ പറ്റുന്നത് അത്രമാത്രമാണ്. വിശ്വാസിയാകാത്തതുകൊണ്ട് അദ്ദേഹത്തിന് നരകമോചനം ലഭിക്കുന്നൊരവസ്ഥയില്ല. സഹീഹ് ബുഖാരി നമുക്ക് കാണാം മറ്റൊരു ഹദീസിൽ, ലഅല്ലഹു തൻഫഉഹു ശഫാഅത്തി യൗമൽ ഖിയാമ, എൻ്റെ ശഫാഅത്ത് നാളെ പരലോകത്ത് അദ്ദേഹത്തിന് ഒരുപക്ഷെ ഉപകാരപ്പെട്ടേക്കാം. ഫയുജ്അലു മിൻ അഹ്ലാഹി മിൻ നാരിൻ യബ്ലുഗു ഖഅബഹി യഗ്ലി മിൻ ഹുദിമാഉഹു. നരകത്തിലെ ഏറ്റവും ആഴം കുറഞ്ഞ ഭാഗം അദ്ദേഹത്തിന് അള്ളാഹു അപ്പോൾ നൽകും. അവിടെ അദ്ദേഹത്തിൻ്റെ ഞെരിയാണി വരെ നരകത്തി സ്പർശിക്കും. അവ അദ്ദേഹത്തിൻ്റെ തലച്ചോറ് തിളച്ചു മറിയും. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാൽ വെച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. അബൂ താലിബിനെ രക്ഷിക്കാൻ, നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ സ്വർഗപ്രവേശനം നൽകാൻ എനിക്കാവില്ല എന്നുകൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുന്നത്. എന്നാൽ നരകത്തിലെ ശിക്ഷയിൽ അബൂ താലിബിന് ഇളവ് എന്ന നിലക്ക് അടിത്തട്ടിലെ ഏറ്റവും ഭയാനകമായ അവസ്ഥയിൽ നിന്ന് ആഴം കുറഞ്ഞ ഭാഗത്തേക്ക്, നരകത്തിലെ ശിക്ഷ കുറഞ്ഞ അഹ്വനായിരം ഭാഗത്തേക്ക് അദ്ദേഹത്തെ എത്തിക്കാനാകും. ആ കുറഞ്ഞ ശിക്ഷ പോലും അദ്ദേഹത്തിൻ്റെ തലച്ചോറ് തിളച്ചുമറിയുമാറ് ശക്തമാണ് എന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. പ്രിയമുള്ളവരെ, അവിശ്വാസികൾക്ക് വ്യത്യസ്ത ശിക്ഷകളാണ് നരകത്തിലുണ്ടാവുക. രൂപത്തിലും കഠിനതയിലുമൊക്കെ വ്യത്യാസമുണ്ടാകും. അവരുടെ പ്രവർത്തനങ്ങൾക്കനുസരിച്ച്, ദുനിയാവിലെ പ്രവർത്തനങ്ങൾക്കനുസരിച്ച് ശിക്ഷകൾക്ക് അവിടെയും മാറ്റമുണ്ടാകും എന്നതാണ് ഒരു കാര്യം. മറ്റൊന്ന്, നബിയോടുള്ള സ്നേഹം കൊണ്ട് മാത്രം നരകശിക്ഷ ഒഴിവാക്കാനാകും പറ്റില്ല. നബിയുടെ സ്നേഹം വേണം. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കണം. അദ്ദേഹത്തിൻ്റെ ചര്യ കൃത്യമായി, സംശയമില്ലാതെ, ഇഷ്ടത്തോടെ, താല്പര്യത്തോടെ, പ്രതിഫലേച്ഛയോടെ പിൻപറ്റുകയും ചെയ്യണം എന്ന വലിയ സന്ദേശവും ഹിയദീസ് നമുക്ക് നൽകുന്നു. അടുപ്പവും ഇഷ്ടവുമൊന്നും നാളത്തെ രക്ഷയ്ക്ക് കാരണമാകുന്നില്ല. അടുപ്പം, അത് മതപരമായ അടുപ്പവും കൂടി വേണം. സ്നേഹവും ഇഷ്ടവും അള്ളാഹുവിൻ്റെ വിഷയത്തിലും കൂടിയാകണം. അപ്പോഴാണ് അത് പൂർണ്ണമാവുക, നരകത്തിലെ രക്ഷയ്ക്കെത്തുക എന്ന സന്ദേശം കൂടി ഇവിടെ അള്ളാഹു നൽകുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് നൽകുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ, പല ഹദീസുകളിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചതുപോലെ, നരകത്തിലെ ചെറിയ ശിക്ഷ പോലും സഹിക്കാനാകാത്തവരാണ് മനുഷ്യർ. അതുകൊണ്ട് സ്വർഗപ്രവേശനം തന്നെയായിരിക്കണം നമ്മുടെ ലക്ഷ്യം, നരകമോചനവും. അതിനുവേണ്ടി അധ്വാനിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: മാഷാല്ലാഹ്, കെ വിയുടെ എല്ലാ ദിവസത്തെയും ഹദീസ് പറഞ്ഞു തരുന്നത് എത്ര നല്ല ഉപകാരപ്രദമാണ്. വളരെ നല്ല രീതിയിൽ എളിയ രൂപത്തിൽ വിവരിച്ചു തരുന്നത് എല്ലാ വശവും ചേർത്ത് വിവരിക്കുമ്പോൾ അത് പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും സാധിക്കും. ഉസ്താദിന് ദീർഘായുസ് നൽകട്ടെ എന്ന് അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ.
1: കെ വി മൗലവിയുടെ ഓരോ വാചകങ്ങളും ഹൃദയസ്പർശിയാണ്.
0: അൽഹംദുലില്ല, കേൾക്കുമ്പോൾ ഭയാനകമായ നരകത്തെ തൊട്ട് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആമീൻ. ഷുഹൈബായം വളവട്ടണം.
2: നസ്രു, ഞാനേ ചെറിയൊരു ഒരു കഥ വേണമെങ്കിലാവാം, അതല്ലെങ്കിൽ ഒരു ചിന്തയാവാം, ജസ്റ്റ് ഒന്നൊരിത് വായിക്കാം. ഫുട്ബോൾ ടീമിന് പുതിയൊരു പരിശീലകനായിട്ട് ഒരാൾ വരികയാണ്. ഒരു പന്ത് പോലും കയ്യിലില്ലാതെ അദ്ദേഹം മൈതാനത്തെത്തിയപ്പോൾ കളിക്കാർക്ക് അദ്ദേഹത്തിൽ സംശയം ഉടലെടുത്തു. പരിശീലകൻ വന്നപ്പോൾ കയ്യിൽ പന്തൊന്നുമില്ല. അവർ ചോദിച്ചു, പന്തില്ലാതെ എങ്ങനെയാണ് ഫുട്ബോൾ പരിശീലിക്കുന്നത്? അപ്പോൾ പരിശീലകൻ്റെ മറു ചോദ്യം ഇതാണ്, ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഒരു സമയത്ത് എത്ര പേരുണ്ടാവും? ഒരു ടീമിൽ 11 വീതം, മൊത്തം 22 പേർ. ഇതാണ് മറുപടി, ശരിയല്ലേ? ഒരു സമയത്ത് എത്ര പേർ പന്തിൽ തൊടുന്നുണ്ട്? പരിശീലകൻ അടുത്ത ചോദ്യം ഉന്നയിച്ചപ്പോൾ ഉത്തരം പറഞ്ഞു, ഒന്ന് തന്നെ, ഒരാൾ. അപ്പോൾ വീണ്ടും പറഞ്ഞു, ശരിയാണ്. അതുകൊണ്ട് ബാക്കി 21 പേര് എന്ത് ചെയ്യുന്നു എന്ന കാര്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്.
0: ബാക്കി 21 പന്തില്ലാതെ
2: ഒരാൾ ഒരു പന്ത് കൊണ്ടുപോകുമ്പോൾ ബാക്കി 21 ആളുകൾ എന്ത് ചെയ്യുന്നു എന്നതാണ്. അപ്പോൾ ഒരാളുടെ കയ്യിൽ മാത്രം പന്തുള്ളപ്പോഴും മറ്റുള്ളവരെല്ലാം കൂടി നടത്തുന്ന നിരീക്ഷണവും ചുവടുവെപ്പും ഒരുക്കുന്ന പ്രതിരോധവും മുന്നേറ്റവും കൂടി ചേരുന്നതാണ് ഓരോ കാൽപന്ത് കളിയും. ആർക്കും അധിക നേരം തനിച്ച് കളിക്കാൻ പറ്റില്ല, ആർക്കും അധിക നേരം നോക്കി നിൽക്കാനും ആവില്ല. ഒറ്റക്ക അധിക നേരം പറ്റില്ലല്ലോ, ഒറ്റക്ക് നോക്കിക്കാനും പറ്റില്ല. ഇപ്പം ജാഗ്രതയോടെയുള്ള ഇടപെടലുകൾ എപ്പോഴും അനിവാര്യമായി വരുന്ന സമയമാണ്. അപ്പം എല്ലാ കളിക്കളങ്ങളും ഈ ഒരു പൊതുധാരണ ആവശ്യപ്പെടുന്നു, ജീവിതവും കൂടെ നിൽക്കുന്നവൻ്റെ കാൽപെരുമാറ്റമാണ് കളിച്ച് കയറുന്നവൻ്റെ ആത്മവിശ്വാസം. അല്പം അകലെയെങ്കിലും അവരും ഒപ്പമുണ്ടെന്ന ധൈര്യത്തിലാവും അയാളുടെ ഓരോ നീക്കവും. ഒരാൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം അയാളുടെ പ്രചോദനവും പ്രേരക ശക്തിയുമായി തീരുക എന്നതാണ്. അപ്പം ആദ്യം പഠിക്കേണ്ടത് മുന്നിൽ നിൽക്കാനല്ല, ഒപ്പം നിൽക്കാനാണ്. പന്തെപ്പോഴും എൻ്റെ കാൽച്ചുവട്ടിൽ വേണമെന്ന ചിന്തയിലും എനിക്ക് തനിച്ച് കളി ജയിപ്പിക്കാമെന്ന തെറ്റിദ്ധാരണയും ഉണ്ടാവുമ്പോഴാണ് കളിക്കാരൻ തോറ്റുപോകുന്നത്. ഒരുമിച്ച് നിന്നാൽ മാത്രം ജയിക്കുന്ന കളികൾ, ഒറ്റക്ക് കളിച്ചാൽ പരാജയപ്പെടും. ഈ ഒരു ബാലപാഠങ്ങളിലൂടെയാണ് എന്ത് ചെയ്യേണ്ടത്, മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളൊരു സന്ദേശം.
0: ജീവിതത്തിൻ്റെ അല്ലെ, വ്യക്തിപരമായ ജീവിതത്തിൻ്റെയും കുടുംബജീവിതത്തിൻ്റെയും സാമൂഹിക അന്തരീക്ഷത്തിൻ്റെയും ഒക്കെ ഒരു തലത്തിലേക്ക് ഇപ്പോൾ ഈ ഒരു പന്തുകളിയെ കൊണ്ടുപോവുകയാണെങ്കിൽ ഒന്നിച്ച് നിന്ന് നേടേണ്ടത് ഒന്നിച്ച് നിന്ന് തന്നെ നേടണം. അതിൽ ഞാനായിക്കോളാം എന്ന് വിചാരിച്ച് ഏതെങ്കിലും ഒരു പ്ലെയർ, ഏതെങ്കിലും ഒരു ആൾ മാറിക്കഴിഞ്ഞാൽ ആർക്കും ഒന്നും കിട്ടാത്ത അവസ്ഥ വരുമെന്ന് മാത്രമല്ല, ആ 11 ആൾ മാത്രമല്ല, ആ 11 ആളെ സപ്പോർട്ട് ചെയ്യുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ടാവും, അവരെപ്പോലും നിരാശരാക്കുന്ന അവസ്ഥയിലേക്ക് വരും അല്ലേ. അപ്പം ഇപ്പോൾ ഒരു ജന്തർ മന്തർ പഠി ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണല്ലോ. അപ്പം ജന്തർ മന്തറിൽ ഒരു അതിൻ്റെ സെക്കൻഡ് വേർഷൻ നടക്കുമ്പോൾ നമ്മൾ അതൊക്കെ അവർ നടത്തിക്കോളും, അതൊരു കുറേ ആളുകൾ ബഹളം വെക്കാനായിട്ടുണ്ട് എന്ന് വിചാരിച്ച് മാറി നിൽക്കല്ല വേണ്ടത്. മനസ്സുകൊണ്ടെങ്കിലും
2: അതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും,
0: ഐക്യദാർഢ്യം ഉണ്ടാവേണ്ടതുണ്ട്. കാരണം ഞാൻ ഡൽഹിയിൽ നമ്മൾ കുറച്ച് ദിവസം അവിടെ നിൽക്കുന്നൊരു സമയത്തൊക്കെ, പ്രത്യേകിച്ച് ലക്നൌവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന നേരത്തത് ഇങ്ങനത്തെ ഒന്ന് രണ്ട് പ്രയാസങ്ങൾ, ആ കാലഘട്ടത്തിൽ വലിയ വിഷയങ്ങളൊന്നും ഇല്ലെങ്കിലും ഈ അറിവുമായി ബന്ധപ്പെട്ട വിഷയമൊക്കെ ഇടക്കിടക്ക് അവിടെ ഉണ്ടാവും. ഈ പശു അല്ല, പശുവിനെ അറക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ. അപ്പം അത് സത്യത്തിൽ അവർക്ക് തന്നെ അറിയാതെ ഒരു കലാപം ഉണ്ടാക്കാനോ പ്രശ്നം ഉണ്ടാക്കാനോ വേണ്ടി അവർ കരുതി കൂട്ടി ചെയ്തതാണ് എന്നുള്ളത്. അപ്പോൾ അവിടെ ചില ആളുകളെങ്കിലും നമ്മൾ അപ്പുറത്ത് കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് അവിടെയൊക്കെ പഠിക്കാൻ വേണ്ടി വന്നാലേ നമ്മളിപ്പോൾ അതിൽ ചെല്ലുന്ന കയറേണ്ടതില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നൊരവസ്ഥ അല്ലപ്പോഴുള്ളത്. അവിടെ ഇപ്പോൾ നമ്മൾ കേരളത്തിലെ മക്കൾ പോലും അവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ജാമ്യ അൽ ഹിന്ദിൽ പഠിച്ച് ഇവിടുന്ന് അങ്ങോട്ട് ജാമ്യ മില്ലയിലേക്കും ഒക്കെ പോയ പഠിക്കാൻ വേണ്ടിയിട്ട് പോയ ഒന്ന് രണ്ട് കുട്ടികളൊക്കെ അതിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് കേട്ടത്. എന്തായാലും ഉണ്ടോ എന്നുള്ള ഇല്ലേ എന്നുള്ളതിനപ്പുറം ഒരുപാട് ആളുകൾ യാദൃശ്ചികമായിട്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ ഇത്തരം പിന്നെ പ്രക്ഷോഭ പരിപാടികളിലും അതുപോലെ തന്നെ നാടിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു സമര പരിപാടികളൊക്കെ ഉണ്ട്. ഇത് നമ്മൾ വെറും ഒരു വീഡിയോസ് കണ്ട് തള്ളി അതിന് ട്രോൾ ചെയ്ത് പോകേണ്ട ഒരു സാധനമല്ല, മറിച്ച് നമുക്കതിലെന്ത് ചെയ്യുന്നുണ്ട്, ശരിക്കും അവരെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ അനുകൂലിക്കുന്ന അവർക്ക് വേണ്ടിയിട്ട് ഒരു ഭാഗത്ത് നമുക്ക് പ്രാർത്ഥിക്കേണ്ട അവസ്ഥയൊക്കെ എനിക്ക് തോന്നുന്നു അല്ലേ. അങ്ങനെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. നമ്മൾ വെറും വീഡിയോ കണ്ടിപ്പം എന്തായി ഇന്നലെ എന്തായി എന്ന് പറയുന്നതിനപ്പുറം ശരിക്കും ഇതൊരു
2: സമരം വേണ്ടിയിട്ടാണ്
0: രാജ്യത്തിന്റെ,
2: അതെ അതെ അതെ, ഒരാളോടെ അവിടെ രാജ്യത്തിന്റെ ഓരോ പൗരനും വേണ്ടിയിട്ടുള്ള സമരമാണ് ശരിക്കും.
0: ഒന്ന്, രണ്ടാമത്തെ, നമ്മൾ കേരളക്കാർക്ക് ഇപ്പൊ ഈ അടുത്ത കാലത്ത് വന്ന ഒരു വലിയൊരു വിനാശം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ തോന്നുന്നു. എന്റെ പാർട്ടിക്കാരനുണ്ടെങ്കിൽ ഞാൻ അവിടെ സപ്പോർട്ട് ചെയ്യാം, ഈ ബാക്കിയുള്ളവർ ചെയ്യണതൊക്കെ വളരെ വില കുറച്ച് കാണിക്കാതെ എത്ര വലിയ നേതൃത്വത്തിലെ ആളുകൾ. ഇപ്പൊ രാഹുൽ ഗാന്ധി ചെയ്യണത് പോലും ആരെങ്കിലും ഒന്ന് മുന്നിൽ നിൽക്കണല്ലോ, അതിന് നിൽക്കാൻ പറ്റിയ ആളാണ് നിൽക്കേണ്ടത് അല്ലേ. എല്ലാവർക്കും മുന്നിൽ നിൽക്കാൻ പറ്റുമോ? അപ്പൊ എന്റെ പാർട്ടിപ്പെട്ട ഒരാൾ മുന്നിലില്ല എന്ന് വിചാരിച്ചിട്ട് മറ്റവന്റെ പാർട്ടിപ്പെട്ട ഒരാളാണ് മുന്നിലുള്ള എന്ന് വിചാരിച്ചിട്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യാത്തൊരവസ്ഥയും നമ്മളെ കേരളക്കാർക്ക് വന്നൊരു ദുര്യോഗമാണോ എന്ന് തോന്നിപ്പോകാറുണ്ട്. അപ്പം ഇവിടെ പാർട്ടികളല്ല, ഇവിടെ ഇന്ത്യക്കാരാണ് ഈ ഒരു സമരത്തിലുള്ളത് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതെന്നുള്ള സാന്ദർഭികമായിട്ട് പറയാം. അവിടെ അടി കൊള്ളുന്നതും വെയിൽ കൊള്ളുന്നതും ഭക്ഷണം
2: എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതൊന്നും ഒരു നിസ്സാരമായി കാണണ്ട. ഇതൊക്കെ ഒരു പണ്ട് ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് രാജ്യത്തെ സ്വാതന്ത്ര്യം നേടാൻ വേണ്ടിയിട്ട് ഇതുപോലെ പല സ്ഥലത്തായിട്ട് ഒറ്റയിട്ട് നടന്ന സമരങ്ങൾ ഇതുപോലെ ഈ സമരങ്ങളുടെയൊക്കെ ഒരു പരിണതിയാണ് നമുക്ക് സ്വാതന്ത്ര്യം
0: തീർച്ചയായിട്ടും
2: എന്നതുപോലെ ഇതൊരു രണ്ടാം സ്വാതന്ത്ര്യം എന്നൊക്കെ
0: വിശേഷിപ്പിക്കാം
2: എന്നാണ് പറയുന്നത്.
0: അല്ല, ഇപ്പോഴെങ്കിലും നമ്മൾ പിടിച്ചിട്ടില്ലെങ്കിൽ ഇനി നമുക്കത് പിടിക്കാൻ കഴിയില്ല എന്നുള്ള ആ ഒരു ചിന്തയിൽ നിന്ന് തന്നെയാണ് അർത്ഥവത്തായ ചില നീക്കങ്ങൾ നേതാക്കുന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്.
2: ഓക്കെ, മെസ്സേജ് അവിടെ എത്തുന്നില്ലേ, ഒന്നും വായിക്കുന്നില്ലല്ലോ എന്ന് സമീറ മോൾ വളഞ്ചേരിയില്ലെന്നും. ഓക്കെ,
0: ആദർശത്തിലും ആശയത്തിലും പ്രമാണങ്ങളുടെ തെളിവിലൂടെ വളർന്ന് വിമർശകരെ പോലും വിസ്മയിപ്പിക്കുന്ന ഒരു വൻ വൃക്ഷമായി വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്ന വിസ്ഡം എന്ന ആദർശ സംഘടനയുടെ പ്രബോധന മാർഗങ്ങളിൽ ഒന്നായ പീസ് റേഡിയോ എന്ന അതിമനോഹരമായ ഈ സമാധാനത്തിൻ്റെ റേഡിയോ നാം ഓരോരുത്തരും നെഞ്ചേറ്റുക, ഇതിനെ മറ്റുള്ളവരിലേക്ക് നാം മുഖേന എത്തിക്കാൻ ശ്രമിക്കുക എന്ന് അൻവർ എൻ ടി മുട്ടിൽ.
2: മുഗൽസു ചിറമംഗലം പറഞ്ഞത് തിരുമൊഴികളിൽ ഇതുവരെ കേൾക്കാത്തൊരു അറിവാണ് കിട്ടിയത്. എല്ലാ ദിവസവും വ്യത്യസ്തമായ അറിവുകൾ പറഞ്ഞിരുന്ന കെ വി കല്ലാഹു അനുഗ്രഹം ചൊരിയട്ടെ എന്ന പ്രാർത്ഥനയാണ്.
0: ഇന്നലത്തെ ടീച്ചേഴ്സ് കോൺഫറൻസ് പരിപാടി സൂപ്പറായിരുന്നു എന്ന് സമീറമോൾ വളാഞ്ചേരി. നോട്ടിഫിക്കേഷൻ വരാത്തത് കൊണ്ട് ചോദിച്ചതാണ് എന്ന് ജമീല.
2: നാദിറ ഷാഫി വെന്നിയൂരും അത് തന്നെയാണ് പറഞ്ഞത്. ഇന്നലെ ചെമ്മാട് വെച്ച് നടന്ന ടീച്ചേഴ്സ് കോൺഫറൻസിൽ പങ്കെടുത്തിരുന്നു. എൻ്റെ പ്രിയ കൂട്ടുകാരി സുബൈദ മുക്കം അവരെ കാണാൻ കഴിഞ്ഞു. അൽഹംദുലില്ലാ, എല്ലാ സെഷനുകളും വളരെ ഉപകാരപ്രദമായിരുന്നു. ഈ AI കാലത്ത് ടീച്ചേഴ്സ് അപ്ഡേറ്റ് ആവേണ്ടതിൻ്റെ ആവശ്യകതയും ഇവാലുവേഷൻ സിസ്റ്റം മാറേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഒത്തിരി അറിവുകൾ ലഭിച്ചു.

0: നമുക്കിനി ഷെഡ്യൂളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് ഇനി അടുത്തൊരു പ്രോഗ്രാമിലേക്ക് എത്തേണ്ടതുണ്ട് ഇൻഷാല്ലാ. അതിന് മുന്നേ നമ്മൾ ഏതായാലും വിജയ് ഇവരുടെ ഉത്തരം നമ്മൾ ശരി ഉത്തരം നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ അല്ലേ? നമ്മൾ പറഞ്ഞു കഴിഞ്ഞു
1: തിരഞ്ഞെടുക്കപ്പെട്ടവരെ
0: തിരുമൊഴികൾ കേട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ അപ്ഡേറ്റ്സ് ചില കാര്യങ്ങളൊന്ന് അറിയിക്കാം. ഇസ്ലാമിക് പാരന്റിങ് കോഴ്സ് നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ, നമുക്ക് എപ്പോഴും പറയുന്നതാണ്. സെപ്റ്റംബർ കഴിഞ്ഞ മാസം സെപ്റ്റംബർ 1 കോഴ്സ് പാരന്റിങ് കോഴ്സ് ആരംഭിച്ചു. ക്ലാസ് 12 ഒക്ടോബർ 15 തത്സമയം രാത്രി 10 മണിക്ക്. അത് കിട്ടാത്തതിൻ്റെ പ്രശ്നം ടെക്നിക്കലായിട്ടുള്ള ആരോ ചോദിച്ചല്ലോ അല്ലേ?
1: ഒരുപാട് ആൾക്കാർ ചോദിച്ചു.
0: യെസ്,
1: 12 ഇൻഷാല്ലാ ഡേറ്റ് പറഞ്ഞല്ലോ.
0: അപ്പോൾ എൻറോൾമെൻറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. അതുവരെ കോഴ്സ് ഓപ്ഷനിൽ ജോയിൻ ചെയ്യാത്ത ആളുകൾക്കൊക്കെ അതിനുള്ള അവസരമുണ്ട് എന്നുള്ളത് കൂടി അറിയിക്കുകയാണ്. അതുപോലെ അറബി ഭാഷാ പഠനവുമായി ബന്ധപ്പെട്ട് സലീം സുലൈമാനിയുടെ നേതൃത്വത്തിൽ വിജയകരമായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഭാഷാ പഠന കോഴ്സിൻ്റെ 2 മൊഡ്യൂൾ ജൂലൈ 25 ആരംഭിച്ചതും ഖുറാനും ഹദീസും കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ക്രമബദ്ധമായിട്ടുള്ള ഈ പഠന പരിപാടിയുടെ ഭാഗവാക്കാകാൻ നമുക്ക് കഴിയണം. ക്ലാസ് 23, 24 ഈ വരുന്ന ശനി ഞായറും രാത്രി 10 മണിക്ക് നമുക്ക് കേൾക്കാൻ പറ്റും.
2: നമ്മുടെ ആദർശത്തെ എതിർക്കുന്നവരിൽ അധികവും അന്ധമായ തെറ്റിദ്ധാരണകൾ വെച്ചുകൊണ്ടാണ് എതിർക്കുന്നത്. ആരും തന്നെ കാര്യങ്ങൾ പഠിക്കുവാനോ മനസ്സിലാക്കുവാനോ തയ്യാറാകുന്നില്ല. ജംഷീന പി മേപ്പാടി പറഞ്ഞിരിക്കുന്നു, അബൂവിയെ കൂടെയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്.
0: കൂടെയുണ്ട് എന്ന വാക്കിന് ഒരു ഒരു വലിയ പ്രസക്തി ഉണ്ടല്ലേ?
2: ഉണ്ട്. അതൊരു ഒരു ഊർജമാണ്, ഊർജമാണ്.
0: അതുകൊണ്ടായിരിക്കാം ഇടക്കിടക്ക് അദ്ദേഹം
2: കൂടെയുണ്ടെന്ന് പറയുന്നത്.
0: കൂടെയുണ്ടെന്ന് പറയുന്നത്
2: അതിനാണ് അവർ അദ്ദേഹത്തിന് ചിലപ്പോൾ സമയം കിട്ടിയിട്ടുണ്ടാവുക. അതും അതൊരു അതൊരു വലിയ ഇതാണ് നമുക്കല്ലേ. ഉത്തരം ശരിയാണ്, പക്ഷേ പ്രോഗ്രാം തെറ്റി എന്ന് തോന്നുന്നു. എളുപ്പം ആയതുകൊണ്ട് പ്രോഗ്രാം ഒന്നും ശ്രദ്ധിച്ചില്ല.
0: ഏതൊരു പ്രതിസന്ധിയിലും കൂടെയുണ്ട് എന്നൊരു തോന്നൽ മാത്രം മതി. തളർന്നു പോകുന്ന നിമിഷങ്ങളിൽ താങ്ങായും, വീണു പോകുമെന്ന് തോന്നുമ്പോൾ കരുത്തായും, ഇരുട്ട് നിറയുന്ന വഴികളിൽ പ്രതീക്ഷയുടെ വെളിച്ചമായും മാറാൻ ചില മനുഷ്യരുടെ സാന്നിധ്യത്തിന് കഴിയും. എല്ലാ പ്രശ്നങ്ങളും അവർ പരിഹരിക്കണമെന്നില്ല. ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ഞങ്ങളുണ്ട് കൂടെ എന്നൊരു വിശ്വാസം മതി. ജീവിതത്തോട് വീണ്ടും പൊരുതാനും പ്രതീക്ഷയോടെ മുന്നോട്ട് നടക്കാനും പരിഗണനയാണ് ഏതൊരു വ്യക്തിക്കും മുൻപോട്ട് പോകാനുള്ള പ്രചോദനം. അൽഹംദുലില്ല, ചില ചേർത്തുവെക്കലുകൾ നൽകുന്ന സമാധാനം സ്വർഗത്തിലേക്കുള്ള വഴി കൂടിയാകുമ്പോൾ അത് ജീവിതത്തിന് നൽകുന്നത് ഇരട്ടി മധുരമാണ്. അൽഹംദുലില്ല എന്ന് സഫ്ന മുഹമ്മദ് പണക്കാട് അയച്ച മെസ്സേജ്.
2: ടീച്ചർ അല്ലെങ്കിലും മക്കൾ ടീച്ചർമാരാണ്, അതുകൊണ്ട് ലൈവായിട്ട് ഞാൻ കണ്ടിരുന്നു പ്രോഗ്രാം. സൂപ്പറായിരുന്നു അൽഹംദുലില്ല. ജമീല വി കെ,
0: മക്കൾക്ക് വേണ്ടി കണ്ട ഒരു മാതാവിൻ്റെ സന്ദേശം
2: അല്ലേ?
0: നസ്ലി മുക്കം അയച്ചത്, ഇംപ്രൂവ്മെൻ്റ് എക്സാം തുടങ്ങുകയാണ്. എക്സാം എഴുതുന്ന എല്ലാ മക്കൾക്കും ഏതാണ് ഇംപ്രൂവ്മെൻ്റ്?
2: +2 ആയിരിക്കും.
0: ശരിക്കുമല്ലേ? എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നുള്ള അവൻ്റെ ഹൈറും ബർക്കത്തും അനുഗ്രഹം ഉണ്ടാവട്ടെ. പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക എന്ന് നസ്ലി മുക്കം. പാരൻറ്റിങ്ങിൻ്റെ കോഴ്സ് ചിലതൊന്നും കിട്ടിയിട്ട് 12 കിട്ടുന്നില്ല എന്നതുണ്ട്. ടെക്നിക്കൽ വിങ്ങ ശ്രദ്ധിക്കുന്നുണ്ട്. എത്ര നല്ലൊരു ചിന്തയാണ് നേരത്തെ കിട്ടിയത്. നമ്മളൊരു കാര്യത്തിന് വേണ്ടി ലക്ഷ്യം വെക്കുമ്പോഴും ഈ പന്തിൻ്റെ കാര്യം ചിന്തിക്കുന്നത് നന്നാവും. ഇപ്പോൾ ആ കാര്യം ആരുടെയോ കയ്യിലായിരിക്കും, അത് നമ്മുടെ അടുത്ത് എത്തില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അത് നമ്മളിലേക്ക് എത്തും ഇൻഷാല്ലാ. പ്രാർത്ഥനയോട് പ്രതീക്ഷയോട് ജീവിതത്തിൻ്റെ ഓരോ പ്രതിസന്ധിയിലും നല്ല ചിന്തകളുമായി നമുക്ക് മുന്നേറാൻ നാഥൻ അനുഗ്രഹിക്കട്ടെ എന്ന് ജംഷീന പി മേപ്പാടി.

ഇന്നലെ ടീച്ചേഴ്സ് കോൺഫറൻസിൽ അസ്ബക്ക് അൽ ഹിക്കമിയുടെ നല്ല മനോഹരമായ ഗാനമുണ്ടായിരുന്നു, കേട്ട ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ നസ്രു അല്ലേ? ഓക്കെ, ഞാൻ സാന്ദർഭികമായി പറഞ്ഞത് മാത്രം. നമുക്കൊരു ഇന്ന് പത്രത്തിൽ വന്ന ഒരു സവിശേഷമായിട്ടുള്ളൊരു വാർത്തയുണ്ട്, ചിന്തക്ക് വക നൽകുന്നൊരു കാര്യമാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. കരുതലില്ലെങ്കിൽ പിന്നെ വലിയ പിഴ വേണ്ടി വരും എന്ന് പറഞ്ഞാൽ, വയോജനങ്ങളെ ഉപേക്ഷിച്ചാൽ 3 വർഷം തടവ്, 50,000 രൂപ പിഴയും. ബില്ല് നിയമസഭയിലേക്ക് വരികയാണ്. അതായത് മുതിർന്ന പൗരൻ പീഡനത്തിനോ ചൂഷണത്തിനോ ഇരയാകുന്നുവെന്ന് കണ്ടെത്തുന്ന ഡോക്ടർമാരോ പരിചരണ കേന്ദ്രങ്ങളോ

0: 48 മണിക്കൂറിനുള്ളിൽ വിവരം ബന്ധപ്പെട്ട അധികൃതരെ അറിയിച്ചിരിക്കണം. ന്യായമായ കാരണമില്ലാതെ ഇത് റിപ്പോർട്ട് ചെയ്യാതിരുന്നാൽ 10,000 വരെ പിഴ ചുമത്തപ്പെടും. ആർക്കൊക്കെയാണ് കേസ് എന്നോ? മുതിർന്ന പൗരന്മാരെ ഉപേക്ഷിച്ചാൽ മക്കൾ, ദത്തെടുത്ത മക്കൾ, മരുമക്കൾ, പേരക്കുട്ടികൾ എന്നിവർക്കും ഇവരുടെ അഭാവത്തിൽ സഹോദരനോ സഹോദരിയോ എന്നിവർക്കുമെതിരെ കേസെടുക്കാം. എന്നാൽ പ്രായപൂർത്തിയാകാത്തവർ ഇതിലുൾപ്പെടില്ല. മക്കളില്ലാത്ത മുതിർന്ന പൗരന്റെ മരണശേഷം സ്വത്ത് കൈവശം വെക്കുന്നതോ അനന്തരാവകാശമായി ലഭിക്കുന്നതോ ആയ പ്രായപൂർത്തിയായ ഏതൊരു നിയമപരമായ അവകാശിക്കെതിരെയും ബന്ധുവെന്ന പരിഗണനയിൽ കേസെടുക്കാം. എന്തു പറയുന്നു നസ്രു? പുതിയ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ തന്നെ കേരളത്തിലെ പുതിയ ബില്ല് നിയമസഭയിലേക്ക് വരികയാണ്.
1: ഇന്ന് വരേണ്ടതല്ല എന്നുള്ളതാണ്.
0: എന്നോ വരേണ്ടതായിരുന്നു അല്ലേ?
1: കാരണം വയോജനങ്ങൾ, ശരിക്കും അവർ വയോജനങ്ങളായി ജനിക്കുന്നവരല്ലല്ലോ.
0: അല്ലല്ല, നമ്മളൊക്കെ വയോജനങ്ങളായി പോവുകയാണല്ലോ.
1: അതെ, അവിടെ എങ്ങനെയാണ് ഇങ്ങനെയുള്ള ഒരു അവസ്ഥ വരുന്നത് എന്നുള്ളത് ഒരു ചോദ്യമാണ്. വയോജനങ്ങളെ ശ്രദ്ധിക്കപ്പെടാത്ത അവസ്ഥ വരിക, അവരെ തള്ളി ഒരു ഭാഗത്തേക്ക് മാറ്റിപ്പെടുന്ന അവസ്ഥ വരിക, അതൊക്കെ ശരിക്ക് ഭയങ്കരമായ നമ്മൾ അല്ലേ? നമുക്ക് നമ്മുടെ നാട്ടിലൊന്നും അങ്ങനത്തെ ഒരു ഗതി വരാതിരിക്കട്ടെ.
0: ശരിക്കും അത്തരത്തിലുള്ള ഒരു സാഹചര്യം സമൂഹത്തിൻ്റെ ഒരു ഒരു മുന്നിൽ ഇല്ലാതിരിക്കാൻ ഇസ്ലാം വെച്ചിട്ടുള്ള വലിയൊരു ലോക്കുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോവാതിരിക്കാൻ, പക്ഷെ ആ ലോക്ക് പൊട്ടിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് സമൂഹം അധപ്പതിക്കുന്നത്.
1: അതെ,
0: എന്താ ചില മാതാപിതാക്കളോടുള്ള ഒന്ന്, മാതാപിതാക്കളാണല്ലോ വയോജനങ്ങളായിട്ട് അവരാണല്ലോ അവഗണിക്കപ്പെടുന്നത്. അതൊരു ഭാഗത്തുള്ളത്, മാതാപിതാക്കൾ മക്കളാൽ അവഗണിക്കപ്പെടുകയും മക്കളാൽ അവഗണിക്കപ്പെട്ട മാതാപിതാക്കൾ സമൂഹത്തിൽ മറ്റുള്ളവരെ കൊണ്ടും അവഗണിക്കപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ. അവിടെ പിന്നെ മക്കൾ നോക്കാത്ത പിന്നെ നമ്മളെന്തിനു നോക്കണം എന്നുള്ള രൂപത്തിലേക്ക് കാര്യങ്ങൾ വരികയാണ്. അപ്പം ഏതായിരുന്നാലും ഇത് പൊതുവെ നമ്മൾ മുസ്ലിം സമൂഹത്തിൽ പൊതുവെ ഇതിൻ്റെ നമ്മൾ ഇത്രയും കാലം പറയായിരുന്നു അല്ലേ, മുസ്ലിങ്ങളിൽ പൊതുവെ
2: ഇങ്ങനെ
0: കുറവാണ് എന്നുള്ളത്. പക്ഷേ പലപ്പോഴും ചില സ്ഥലങ്ങളിലേക്കുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ, ഇന്നത്തെ ചില ഈ ജനറേഷൻ്റെയൊക്കെ ചിലത് കാണുമ്പോൾ, നാളെ എന്തായിരിക്കും എന്നുള്ള ഒരു ഒരു ആശങ്ക പലപ്പോഴും നിലനിൽക്കുന്നു. അപ്പം നിയമപരമായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ അവിടെ ഉണ്ട് എന്നുള്ളത് ശുഭകരമായിട്ടുള്ളൊരു വാർത്തയാണ്.
1: ഞാൻ ഇതിൻ്റെ ഒരു കാര്യം പറയുമ്പോഴേ, ഇപ്പം മുസ്ലിങ്ങൾക്കിടയിൽ ഇങ്ങനെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നമുക്ക് അങ്ങനെ ഉണ്ടല്ലോ, സംഭവിക്കാറുണ്ട്, സംഭവിച്ചിട്ടുണ്ട് ഒക്കെ ശരി. പക്ഷെ നമുക്ക് നമ്മുടെ നാട്ടിൽ, നമ്മുടെ നാട്ടിലോ നമ്മുടെ പരിസരത്തോ അങ്ങനെ പരിചയമില്ലാത്തതിൻ്റെ പേരിലായിരിക്കാം. ഇപ്പം നമ്മൾ കൂടെ ജോലി ചെയ്യുന്ന അന്യ മതസ്ഥരായിട്ടുള്ള ആളുകളുടെ അവരുടെ സേവിങ്സുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ സംസാരിച്ച് നോക്കണം. നമ്മൾ ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മൾ പിന്നെ നമ്മുടെ സഹപ്രവർത്തകർ എന്ന നിലക്ക് പല കാര്യങ്ങളും നമ്മോട് ഷെയർ ചെയ്യുമല്ലോ. പ്രത്യേകിച്ച് അൽഹംദുലില്ലാ നമ്മളൊക്കെ അത്തരം കാര്യങ്ങളിൽ, അഥവാ മാതാപിതാക്കളും മക്കളും അങ്ങനെ കുടുംബവും ഒക്കെ ആയിട്ടുള്ള സമൂഹമൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ചില നീതിബോധം നമ്മളവിടെ പല സമയങ്ങളിലും പ്രകടിപ്പിക്കേണ്ടി വരും, പറയേണ്ടി വരും, വാദിക്കേണ്ടി വരും. ചിലപ്പോൾ അവർ ചെയ്യുന്നതിനെ എതിർക്കേണ്ടി വരും, അഥവാ ഇപ്പുറത്തുള്ള ആളുകൾ ചെയ്യുമ്പോൾ എതിർക്കേണ്ടി വരും. അപ്പോഴൊക്കെ അവർ അവരുടേതായ ചില സംഭവങ്ങൾ നമ്മോട് തുറന്ന് പറയും. ചില മനസ്സിലെ കുറച്ച് വേദനകൾ, അതല്ലെങ്കിൽ പ്രയാസങ്ങൾ. അപ്പം ചില സേവിങ്സിനെ കുറിച്ച് ഇങ്ങനെ അവർ സംസാരിക്കുമ്പം, മാഷെ എന്താണ് ഇപ്പം നിങ്ങൾ അങ്ങനെയാണ് ചിലവാക്കിയാലോ മക്കൾക്ക് വേണ്ടിയിട്ട് കൊടുക്കണം, മാതാപിതാക്കൾക്ക് വേണ്ടി ഇപ്പം ഇത് അങ്ങനെ കൊടുത്താലോ എന്നൊക്കെ പറയുമ്പോൾ, അതെന്താ അങ്ങനെ? നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഇത് വേണ്ടേ? ഒരു 60-65 ഒക്കെ ആകുമ്പോഴേക്കും പിന്നെ എല്ലാവരും നമ്മൾ ഒഴിവാക്കുന്ന അവസ്ഥ വരും. അതെ, മക്കൾ പോലും നമ്മൾ നോക്കാത്തൊരവസ്ഥ വരും. അതവർ ആദ്യം കണക്കൂട്ടി വെക്കണം, എന്നെ ഒരു 65 വയസ്സാകുമ്പോൾ എൻ്റെ മാതാ എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യൂല.
0: അതാണ് ചിന്ത,
1: ചിന്ത
0: അങ്ങനെ ഒരു സിസ്റ്റത്തിലൂടെ പോവുള്ളൂ എന്നുള്ളൊരു ധാരണയാണ്. പിന്നെ അങ്ങനെ തന്നെ ആവുള്ളൂ.
1: അല്ല, ഞാൻ അത് അതിൻ്റെ ഫുൾ എവിടെയാണ് ഞങ്ങൾ അതിൻ്റെ പൂർത്തീകരണം കിടക്കുന്നത്? അല്ല, ഞാനും അങ്ങനെയാണ്. ഏത് അവർ പറയണത്? ഞാനും അങ്ങനെയാണ്. നമ്മളിപ്പോൾ അമ്മയും അച്ഛനും നോക്കണമെന്നില്ലല്ലോ. അപ്പോൾ ഈ ഒരു ഗതി നമുക്കും വരും. അപ്പോൾ അമ്മയും അച്ഛനും ഉണ്ടാക്കി വെക്കാത്തൊരു സാധനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കി വെക്കാണ് ഇപ്പോൾ, മനസ്സിലായല്ലോ. ഈ ദുനിയാവിനെ മാത്രം ചിന്തിക്കുന്ന മനുഷ്യന്മാർക്ക് കിട്ടുന്ന ഇത്, നമ്മളാ മുസ്ലിങ്ങളുടെ ഇടയിൽ പോലും ഇത്തരം ഒരു ചിന്ത എന്നിട്ടുണ്ട്. വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഭാര്യയും ഭർത്താവും ജോലിക്കാരായിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിലൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അത് ഇവൻറ്റ് നമ്മളെ മുസ്ലിംസിൽ പോലും അത് വരാൻ പാടില്ല എന്നിപ്പോൾ നേരത്തെ നിങ്ങൾ പറഞ്ഞല്ലോ, നമുക്കൊരു ദീനുമായും മതവുമായി അള്ളാഹുവുമായി സ്വർഗനരകവുമായി ബന്ധപ്പെടുന്നൊരു സാധനമാണ് നമ്മുടെ മാതാപിതാക്കൾ അഥവാ വയോജനങ്ങൾ എന്ന് നമ്മൾ ഓമനപ്പേരിൽ വിളിക്കുന്നവ ആരുടെയെങ്കിലുമൊക്കെ മാതാപിതാക്കളാണ് നമ്മുടെ. അത് അവർക്ക് അങ്ങനെ ഒരു ഗതി വന്നു കഴിഞ്ഞാൽ തീർച്ചയായും അതിൻ്റെ ഒന്നാമത്തെ കുറ്റക്കാർ മക്കൾ തന്നെയാണ്, ഒന്നാമത്തെ പ്രതി അല്ലേ. പിന്നെയാണ് സമൂഹവും അയൽവാസിയും കുടുംബവും ഏട്ടനും അനിയനൊക്കെ വരുന്നുള്ളൂ. അപ്പം അത്തരം ഒരു ഗതിയിലേക്ക് അല്ലെങ്കിൽ ഒരു ചിന്തയിലേക്ക് സമൂഹം പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ കേരളത്തിൽ സംജാതമായിട്ടുണ്ട്. നമ്മളെ പ്രത്യേകിച്ച് നമ്മൾ മലപ്പുറം പിന്നെ നമ്മൾ നമ്മളെ കമ്മ്യൂണിറ്റിയൊക്കെ പറയാറുണ്ട് അവിടത്തേക്കൊക്കെ വന്ന് കയറുന്നുണ്ടോ എന്ന് വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. യെസ്,
0: നമ്മുടെ ഒരു ഹനാൻ ഇമാൻ എന്ന് പറയുന്നൊരു മോനുണ്ട്, പുതിയ ശ്രോതാവാണ്, ആദ്യമായിട്ട് കമൻ്റ് ചെയ്യാണ് പീസ് റേഡിയോയിലേക്ക്. മാഷാല്ല, പീസ് റേഡിയോ നല്ല ഒരു റേഡിയോ ആണ് കേട്ടോ, ഒരുപാട് സമാധാനം കിട്ടുന്നുണ്ട്. ഞാനൊരു വിദ്യാർത്ഥിയാണ്, എൻ്റെ ഉമ്മി എന്ന് രാവിലെ പീസ് റേഡിയോ ഇങ്ങനെ ഓണാക്കി വെക്കും, അത് കേട്ട അവസാനം ഞാൻ ഇൻസ്റ്റാൾ ചെയ്തതാണ്. ഇൻഷാല്ല ഇനി പീസ് റേഡിയോടൊപ്പം എന്നും ഞാനും ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നാണ് കുഞ്ഞുമോൻ്റെ ഹനാൻ്റെ ഒരു മെസ്സേജ്. അടിപൊളിയായിട്ടുണ്ട് മെസ്സേജ്. മാഷാല്ല, ഹനാനെ ഹനാൻ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്നൊക്കെ ഒന്ന് പറയണം. അപ്പോൾ ഹനാന് ഇന്ന് വലിയ വലിയ കാരണവന്മാരൊക്കെ ഇരിക്കുന്ന മോർണിംഗ് ലൈവിൽ ഹനാനും വന്ന് കൂടെ വന്നിരിക്കണല്ലോ. കുറേ ശ്രോതാക്കൾക്കിടയിൽ വൈകുന്നേരത്തെ പ്രോഗ്രാമിന് പോലെയല്ല, വൈകുന്നേരം ഹനാന് നല്ല പ്രോഗ്രാമുകളൊക്കെ ഈവനിങ് ലൈവിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ സന്തോഷം മോനാ മെസ്സേജ് അയച്ചതിൽ.
1: നമുക്ക് ഒരു പാട്ട് കേൾക്കേണ്ടതുണ്ട്
0: പിന്നെ
1: നമ്മൾ
0: തീർച്ചയായിട്ടും.
1: ഈ ഒരു പാട്ടേ ഇതിൻ്റെ ഈ വരിയുണ്ട് ബഹറിൻ മൗജുകൾ, അത് കേട്ടപ്പോഴേ നമ്മുടെ നമ്മുടെ കോളേജ് നമ്മുടെ കോളേജ്
0: കാലം
1: കാലമൊക്കെ ഓർമ്മ വന്നു.
0: അതൊരു ബഹറായി വന്നു, ബഹറിൻ്റെ മൗജായിട്ട് തന്നെ വന്നു
1: വന്നു വന്നു ഇങ്ങനെ ഓളങ്ങൾ അല്ലെ തള്ളി ഇങ്ങനെ വന്നു. നമുക്ക് ഏതായാലും അന്ന് നമ്മൾ പാടിയിരുന്ന ആ ഒരു രീതിയിൽ നിന്ന് ചെറിയൊരു മാറ്റം എനിക്ക് തോന്നുന്നു, റിയാടവണ്ണ പാടുമ്പോൾ അതിലുണ്ട് എനിക്ക് തോന്നുന്നു.
0: അതൊരു ഒരുവിധമൊക്കെ അന്നത്തെ പാട്ടുകൾ നിങ്ങളുടെയൊക്കെ സമാജത്തിൽ നിങ്ങളുടെ പാട്ടിലൂടെ ഞാനൊക്കെ
1: കേട്ടിട്ടുണ്ട്. അപ്പം അന്നത്തില് അതിലൊരു പല പ്രാവശ്യം നമ്മൾ കേൾക്കുമ്പോൾ ഞാൻ വൈഫിനോട് പറയും, ഇത് ആരോ ഇതിൻ്റെ ഇടയിൽ ചെറുതായിട്ടൊരു കളി കളിച്ചിട്ടുണ്ട്. കാരണം അന്നത്തെ ആ ഒരു രീതിയോ കാര്യമൊന്നും അല്ല, ഒന്ന് രണ്ട് പാട്ടുകൾ നമുക്ക് റേഡിയോ തന്നെ അങ്ങനെ വരാറുണ്ട്.
0: കാലത്തിനനുസരിച്ചുള്ള മാറ്റം,
1: അതിൻ്റെ ഒരു ഈണത്തിലും രോഗത്തിലൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട്.
0: കേൾക്കാം.
1: യെസ്.

0: മാഷാല്ലാ മാഷാല്ലാ, എന്താ ഇവിടെ സംഭവിച്ചത്?
1: ശരിക്കും അല്ലേ, നല്ലൊരു
0: അടിപൊളി
1: അടിപൊളി
0: മാഷാല്ലാ,
1: ഗാനം.
0: നല്ല പാട്ടായിരുന്നു അത്. നിങ്ങൾ പറഞ്ഞ പോലെ നമ്മളെ പെട്ടെന്ന് കുറേ ഓർമ്മകളിലേക്ക് കൊണ്ടുപോയ നല്ല താളമുള്ള നല്ലൊരു ഒരു ഒരു ഒരു
1: ശരിക്കും
0: മനോഹരമായ
1: നമ്മൾ ഒരു
0: ആശയഗംഭീരമായ
1: സംഘഗാനമായിട്ട് പാടുന്ന ഒരു പാട്ടാണത് അന്നത്തെ കാലത്തല്ലേ.
0: അത് സംഘഗാനത്തിൽ കൂടെ ആർക്ക് പങ്കെടുക്കാൻ പറ്റും.
1: അതെ, അള്ളാഹു അക്ബർ
0: പറഞ്ഞു കിട്ടിയാൽ മതി.
1: അത് സദസ്സൊന്നടങ്കം അള്ളാഹു അക്ബറിന്റെ കൂടെ കൂടാറുണ്ട്
0: അല്ലേ.
1: അതിങ്ങനെ കാത്ത ആ വരി അവസാനിക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുമ്പോൾ എല്ലാവരും കൂടെ
0: അള്ളാഹു.
1: അപ്പം അത് ഒരുപാട് കാലത്തെ, ഏറ്റവും ചുരുങ്ങിയത് ഒരു 10-25 കൊല്ലത്തെ പഴക്കമുള്ള, 25 ആവില്ല എനിക്ക് തോന്നുന്നു.
0: ചിലപ്പോൾ അതിൻ്റെ മുന്നേ പ്രഭിതാക്കന്മാർ
1: ആയിരിക്കും. എന്തായാലും അന്നത്തെ ഒരു ഓർമ്മയിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ച ഒരു സ്വരം നമ്മൾക്ക്.
0: ജാമ്യയില് ഉള്ള ഓർമ്മയെ നമ്മൾ പറയും.
1: അതെ അതെ അതെ.
0: അപ്പൊ ജാമ്യയുമായി ബന്ധപ്പെട്ട്, ഇടവണ്ണ ജാമ്യ നദിയുമായി ബന്ധപ്പെട്ട് ആ കാലഘട്ടത്തിൽ കേൾക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് കമന്റ് ചെയ്യാം.
1: തീർച്ചയായിട്ടും.
0: ആരിഫ എടപ്പാൾ അയച്ചൊരു മെസ്സേജ് വളരെ ശ്രദ്ധേയമായി തോന്നി. ഞാനൊരു സുന്നി ആദർശത്തിലുള്ള ആളാണ്. 6 വർഷമായി പീസ് റേഡിയോ കേൾക്കുന്നു. അതിലൂടെ എനിക്ക് കുറേ തെറ്റിദ്ധാരണകൾ മാറിക്കിട്ടി. അൽഹംദുലില്ലാ.
1: ഒരുപാട് ആളുകളുണ്ട് ഇത്തരം ആളുകൾ.
0: എത്ര എത്ര, ഇതൊരു വലിയൊരു പ്രചോദനമാണിത്. ഈ ഒരു മെസ്സേജ് നമ്മളിതോട് ശരിക്കും അവിടെ എടുത്ത് സേവ് ചെയ്ത് വെക്കേണ്ട മെസ്സേജാണ് ആരിഫ എടപ്പാൾ അയച്ചത്. ഇതിപ്പോ ഒരാള് അയച്ച് സന്നദ്ധനായിട്ട് മെസ്സേജ് അയച്ചു എന്ന് മാത്രം, അയക്കാത്ത എത്ര ആളുകളുണ്ടാവും. അപ്പൊ നമുക്ക് ഈ ഒരു കൂട്ടായ്മയിൽ, ഈ ഒരു പീസ് റേഡിയോ ഫാമിലിയിൽ നമ്മൾ അംഗമായിട്ട് പോവുക എന്ന് പറയുന്നതും അതിലേക്ക് ആളുകൾ, അപ്പൊ എത്ര ആളുകൾക്ക് നമുക്ക് അതിൻ്റെ ഒരു കൂലി.
1: അതെ അതെ അതെ, തീർച്ചയായിട്ടും കിട്ടുന്നു. സീനത്ത് പാലക്കാടിന്റെ മെസ്സേജ് വായിച്ചോ നിങ്ങള്?
0: സീനത്ത് പാലക്കാട് ഡൽഹിയിലായിരുന്നു എന്ന് പറഞ്ഞിരുന്നു.
1: അത് വായിച്ചല്ലേ?
0: അത് വായിച്ചിട്ടില്ല.
1: ജന്തർ മന്ദിറിന്റെ അടുത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. പക്ഷേ ബ്ലോക്ക് കാരണം അടുത്തേക്ക്, അതിനടുത്തേക്ക് കാണാൻ പോലും പോകാൻ പറ്റുന്നില്ല. ഇവിടെ ഇന്ന് രാവിലെ നല്ല ചെറുതായിട്ട് ഉള്ള ഇടിയും മഴയും ഉണ്ട്, തണുപ്പും തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും ഇടിയും മഴയൊക്കെ അല്ലേ, അവിടെ സമര രംഗത്തുള്ളവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാകും. എന്തായാലും അതൊക്കെ അതിൻ്റെതായിട്ടുള്ള ഭാഗമാണ്.
0: സെമിയ ഉളിയിൽ കണ്ടുവരും. ഞാൻ ജാമ്യയിലെ പഠിച്ചത് ഞങ്ങളത് ആ കാലത്ത് പാടിയിരുന്നു.
1: ജാമ്യയിലുണ്ടെങ്കിൽ ആ പാട്ട് തീർച്ചയായിട്ടും കൈമാറിപ്പോന്ന പാട്ടാണത്. അത് ഓരോ സ്ഥാപനങ്ങളിലും പഠിച്ച ആളുകൾ, പ്രത്യേകിച്ചും ഈ മത്സര അല്ലെ കലോത്സവങ്ങൾ, അവിടുത്തെ ആർട്സ് ഡേ ഒക്കെ ഉണ്ടാവുമ്പം തീർച്ചയായിട്ടും ആ ഒരു ഇത്തരം പാട്ടുകൾ.
0: സ്വരം സൂപ്പറായി എന്ന മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്ന, ആസ്വദിച്ച് കേട്ടുപോയ പാട്ടായിരുന്നു എന്ന് ജമീല വി കെ പൊന്നൂർ. ഹനാ നിമാൻ്റെ ഒരു മെസ്സേജ് കണ്ടു, നല്ല പാട്ടാണ് ഇത്താത്ത പാടിയത്, മ്യൂസിക്കിൽ അത് കേൾക്കാൻ നല്ല രസമുണ്ട് എന്ന്.
1: ബറക്കല്ലാഹു ഫീക്കും, സൂപ്പർ സോങ് പാടിയ മോൾക്ക് അഭിനന്ദനങ്ങൾ എന്ന്.
0: ആഫീഫ കെ മുട്ടിലും അത് തന്നെയാണ് പറഞ്ഞത്. ഈ പാട്ട് പണ്ട് ജാമ്യയിലായിരുന്നപ്പോൾ ആർട്സിന് ഗ്രൂപ്പ് സോങ് ആയി പാടിയിരുന്നതാണ് ഓർമ്മയിൽ വരുന്നത്. യെസ് ഓക്കെ, സ്വരം സൂപ്പറാണ് മാഷാല്ലാ.
1: ഹനാന് മോന് ബിഗ് സല്യൂട്ട് കൊടുത്ത ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. ജമീല വി പി ഉണ്ട്, അതേപോലെ ഇഷ അങ്ങാടിപ്പുറം. അസ്സലാമു അലൈക്കും. അന്ന് കോളേജിൽ പാടിയ ഈണത്തിൽ ഇന്ന് പീസ് റേഡിയോയിൽ ഒന്ന് പാടാമോ എന്ന് ചോദിച്ചിട്ട് നിങ്ങളോടാണ്.
0: എന്നോട് ഒരിക്കലും ചോദിക്കൂല. ഇന്നലെ സുബൈർ സലഫി വരെ എന്ത് ചെയ്തിട്ടുണ്ട്, കോൺഫറൻസിൽ പാടാൻ റെഡി ആയിട്ടുണ്ട്. സുബൈർ സലഫി ഓൾറെഡി പാടുന്ന ആളാണ്.
1: അതെ അതെ അതെ. ഈ പാട്ട് ഞാൻ 2ാം ക്ലാസ്സിലായിരുന്ന അന്ന് കേട്ടിരുന്നു. കാസറ്റായിരുന്നു അന്ന്. അതിൻ്റെ പേര് ജിഹാദ് എന്നായിരുന്നു. നുസ്രത്ത് പി കുഴിപ്പുറം.
0: പിന്നെ
1: സൗമ്യത്ത് ആറ്റിങ്ങൽ.
0: അവരോണം
1: ജാമ്യയിൽ പ്രിലി വരെ പഠിച്ചിട്ടുണ്ട്.
0: പെട്ടെന്ന് ആർട്സ് ഓഡിറ്റോറിയൊക്കെ മുന്നിൽ മറിഞ്ഞു.
1: ഏത് വർഷമായിരുന്നു പഠിച്ചതെന്നത് കൂടെ അവിടെ രേഖപ്പെടുത്താമായിരുന്നു. പാലാങ്കുണത്ത്.
0: അപ്പോ സ്വരം കേട്ടപ്പോ ജാമി ആർട്സിലൊക്കെ ഓർമ്മ വന്നു വന്ന സക്കിയ ബിൻ സുബൈർ. ഒരുപാട് ആളുകള് ഒക്കെ നമ്മളുടെ ആ ഒരു കാലഘട്ടത്തെ സ്മരിച്ചു കൊണ്ടുവരുന്നുണ്ട്. വിജയികളെ പറഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട്. വിജയികളിലേക്ക് തന്നെയാണ് നമുക്ക് പോകേണ്ടത്. ഇൻഷാല്ലാ വിജയികളിലേക്ക് നമ്മൾ എത്തും.
1: ശംസാദ് തലശ്ശേരിയും പാട്ട് അടിപൊളി എന്ന് പറഞ്ഞിരിക്കുന്നു. സീനത്ത് പാലക്കാട് സ്വരം സൂപ്പർ എന്ന് പറഞ്ഞു. സ്വരം സൂപ്പർ മനോഹരമായി പാടിയെന്ന് ഐഷ കറുമ്പിൽ. സെറീന വി പി കൂരാട് പറഞ്ഞിരിക്കുന്നു, മാഷാല്ലാ നല്ല ഗാനം, സൂപ്പറായിരുന്നു എന്ന്.
0: നോക്കൂ നസ്രു, ആരിഫ എന്ന ശ്രോതാവിനെ പോലെ തന്നെ ഞാനും ഇതുപോലെ റേഡിയോ വഴി ആദർശത്തിലേക്ക് കാര്യങ്ങൾ മനസ്സിലായി. അറിവിൻ്റെ വഴി അള്ളാഹുവായിട്ട് എനിക്ക് തുറന്നു തന്നതാണ് അൽഹംദുലില്ലാ എന്ന് റംല കൊണ്ടോട്ടിയും.
1: മാഷാല്ലാ
0: അൽഹംദുലില്ലാ.
1: സ്വരം സൂപ്പർ, ജാസ്മിൻ പറളി, അഫീഫ കെ മുട്ടിൽ വയനാട്. ആ നേരത്തെ പറഞ്ഞല്ലോ സ്വരം സൂപ്പറായിരുന്നു. റിയമോളുടെ എല്ലാ ഗാനങ്ങളും സൂപ്പറാണ്. പടച്ചനാഥൻ സൃഷ്ടിച്ച ഓരോ കാര്യങ്ങളും നമ്മൾ അർത്ഥവത്തായി ശബ്ദമാധുര്യത്തോടുകൂടെ പാടി റിയമോൾ അള്ളാഹുവിനെയും ഉയർന്നിരത്തിക്കട്ടെ എന്ന് ഷുഹൈബ് ആവളപട്ടണം. ഓക്കെ, ഹനാൻ മോന് ബിഗ് സലൂട്ട്. ബറക്കല്ലാഹു ഫിക്കും. സൂപ്പർ സോങ്, പാടിയ മോൾക്ക് അഭിനന്ദനങ്ങൾ. എത്ര ദൂരം എത്ര വേഗതയിൽ നാം ഓടിയാലും ഒരു നാൾ നാം എല്ലാവരും എത്തിച്ചേരേണ്ട അവസാന വിലാസമാണ് മരണം. ആ മരണത്തോടെ പ്രവേശിക്കുന്ന പരലോക ജീവിതം സന്തോഷത്തിലും സമാധാനത്തിലുമായി തീരാൻ, ശിർക്കും വിദാത്വമില്ലാതെ സ്വാലിഹായ അമലുകൾ ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ. ആമീൻ. അതിലേക്ക് വഴി കാണിക്കുന്ന പീസ് റേഡിയോക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് അൻവർ ടി മുട്ടിൽ വയനാട്. ഇൻഷാല്ലാ, അതൊരു വലിയൊരു പിന്നെ എന്താ പറയുക സംഭവമാണ്. ഒരാൾക്കെങ്കിലും നിൻ്റെ പ്രവർത്തനം കൊണ്ടും പരിശ്രമം കൊണ്ടും ഹിദായത്ത് ലഭിക്കുക എന്നത് ലോകത്ത് മുഴുവൻ കാര്യങ്ങളും നിനക്ക് ലഭിക്കുന്നതിനേക്കാൾ ഉത്തമമായൊരു കാര്യമാണ് എന്ന് പറഞ്ഞത് വേറെ ആരുമല്ല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അദ്ദേഹം ഒരിക്കലും ഒരാളോടും പ്രകോപനത്തിന് വേണ്ടിയോ പ്രലോഭനത്തിന് വേണ്ടിയോ കള്ളം പറഞ്ഞിട്ടില്ല. അത്തരം ഒരു നാവിലൂടെയാണ് നീയുമായി ബന്ധപ്പെട്ട് നിൻ്റെ പരിശ്രമഫലം കൊണ്ട് ഒരാൾക്ക് ഹിദായത്ത് കിട്ടിയാൽ ലോകത്തെ ഒരു ചുവന്ന ഒട്ടകം നിനക്ക് ഇവിടെ കിട്ടുന്നതിനേക്കാൾ പുണ്യമുള്ള കാര്യമാണെന്ന്, ഉത്തമമായ കാര്യമാണെന്ന് പഠിപ്പിച്ചത്. അപ്പോൾ തീർച്ചയായും റേഡിയോ വഴി ഹിദായത്തിൻ്റെ പടിവാതിലെത്തി അതിൻ്റെ മധുരം ആസ്വദിക്കാൻ സാധിച്ചു എന്നുള്ളത് ചില്ലറ കാര്യമൊന്നുമല്ല. ഇതിൻ്റെ പ്രവർത്തകർക്ക്, അണിയറ പ്രവർത്തകർക്ക്, ഇതിൻ്റെ കൂടെ സഞ്ചരിക്കുന്നവർക്ക്, ഇതിൻ്റെ ഈ ഒരു വാതിൽ തുറക്കാൻ ആദ്യമായി ചിന്ത വച്ചവർക്ക്, അതിൻ്റെ കൂടെ സഞ്ചരിക്കുന്നതിൻ്റെ ഇടയിൽ യാത്ര പറഞ്ഞു പോയ ഒരുപാട് ആളുകൾ, ഇതിനോട് സഹകരിച്ചവർ, അവർക്കൊക്കെയും തീർച്ചയായും ഇതിൻ്റെ ആ ഒരു പ്രതിഫലം അള്ളാഹു നൽകുമെന്നതിൽ നമുക്ക് പ്രതീക്ഷയുണ്ട്. ഇൻഷാല്ലാ അത് പരലോകത്ത് പുലരട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ആഗ്രഹിക്കാം, ആശിക്കാം, പ്രാർത്ഥിക്കാം. തീർച്ചയായും പീസ് റേഡിയോ അതിൻ്റെ അവസാന സമയങ്ങളിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഓരോരോ പ്രോഗ്രാമുകളും കഴിഞ്ഞു പോകുമ്പോഴും അതിൻ്റേതായ കമൻറ്റുകളും കാര്യങ്ങളുമൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ഒരു അവസാന ഷെഡ്യൂളിലെ അവസാനത്തെ ഒരു പ്രോഗ്രാമിലേക്ക് നമ്മൾ കടക്കേണ്ടതുണ്ട്. നമുക്കൊരു ഒരു ചോദ്യം, അതിനുള്ള ഒരു ഉത്തരം എന്നും നമ്മൾ ഇജാബയിൽ നമ്മൾ കേൾക്കുന്ന അല്ലെങ്കിൽ കേട്ടിരുന്ന പ്രോഗ്രാമിലെ ഒരു ചെറിയ ഭാഗം, ഒരു ചോദ്യവും ഒരു ഉത്തരവും എന്ന ഒരു ഷെഡ്യൂളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ആ ഒരു സ്ലോട്ട് ഏറ്റവും അതിൻ്റെ അവസാനത്തിലാണെങ്കിൽ പോലും കുറേ ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിലുള്ള വിഷയങ്ങളാണ് പലപ്പോഴും നമ്മളതിൽ കൈകാര്യം ചെയ്യാറുള്ളത്. നമുക്ക് നേരെ അത് കേട്ട് തിരിച്ചു വരാം. ഒരു ചോദ്യവും ഒരു ഉത്തരവും, ബഹുമാനായ ഹംസ ജമാലിയാണ് അതിൻ്റെ ഉത്തരം.
2: സലാം പറയുന്നതുമായി ബന്ധപ്പെട്ടാണ് ഒരു ശ്രോതാവിൻ്റെ സംശയം. പലരും അസ്സലാമു അലൈക്കും, മറ്റു ചിലർ അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു, ചിലർ വറഹ്മത്തുല്ലാ എന്നത് നിർത്തുന്നു. എന്നാൽ മറ്റു ചിലർ അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി തആല വബറകാത്തു എന്നിങ്ങനെ വിവിധ രൂപങ്ങളിൽ സലാം പറയുന്നത് ശ്രദ്ധയിൽപ്പെടുന്നു. ഇതിൽ ഏതാണ് ശരിയായ രീതി? ഇങ്ങനെ തആല എന്ന പദം ചേർക്കേണ്ടതെന്നോ എന്നൊക്കെയാണ് ശ്രോതാവിൻ്റെ സംശയം.
3: ഒരു മുസ്ലിം അവൻ്റെ എല്ലാ കാര്യങ്ങളിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പിൻപറ്റുകയാണ് വേണ്ടത്. മറ്റുള്ളവരുമായുള്ള അഭിസംബോധന വേളയിലും പെരുമാറ്റങ്ങളിലൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിരിക്കണം നമ്മുടെ മാതൃക. സലാം പറയുന്നത് എങ്ങനെയാകണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ സ്ഥിരപ്പെട്ടൊരു കാര്യമാണ്. സലാം പഠിപ്പിക്കുന്ന ഒറ്റ ഹദീസിലും തആല എന്ന പദം വന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖലഖല്ലാഹു ആദമ വതൂലുഹു സിത്തൂന ദിറാ. അള്ളാഹു സുബ്ഹാനഹു തആല ആദം നബി അലൈഹി സ്വലാമിനെ സൃഷ്ടിച്ചു. അദ്ദേഹത്തിൻ്റെ നീളം 60 മുഴമായിരുന്നു. എന്നിട്ട് ശേഷം അള്ളാഹു ആദം നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു, ഇദ്ഹബ് ഫസല്ലിം അലാ ഉലായിക മിനൽ മലായിക്ക. നീ പോയി ആ മലക്കുകളുടെ സംഘത്തിന് അവരോട് സലാം പറയുക, അവരെ നിനക്ക് ഉത്തരം നൽകുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക എന്ന് പറഞ്ഞു. ഫൈന്നഹ തഹിയ്യത്തുക വ തഹിയ്യത്തു ദുരിയ്യത്തിക്, അത് നിന്റെയും നിന്റെ സന്തതികളുടെയും അഭിവാദ്യമാകുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അങ്ങനെ ആദ നബി അലൈഹി സ്വലാം ചെന്ന് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. ആ സന്ദർഭത്തിൽ മലക്കുകൾ സലാം മടക്കി, അസ്സലാമു അലൈക്ക വറഹ്മത്തുല്ലാഹി എന്ന് മടക്കി. അപ്പോൾ വറഹ്മത്തുല്ലാ എന്ന് മലക്കുകൾ അധികമായിട്ട് പറഞ്ഞു എന്ന് ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ടിന് ഹദീസിലുണ്ട്. അതേപോലെ തന്നെ ഇമാം ബുഖാരി ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ എന്നോട് പറഞ്ഞു, യാ ആയിഷ് ഹാദാ ജിബ്രീൽ യുഖ്രിഉക്കി സലാം, ഇവിടെ ഇദാ ജിബ്രീൽ നിങ്ങളോട് സലാം പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ അലൈഹി സലാം റഹ്മത്തുല്ലാഹി വബറകാത്തുഹു എന്ന് സലാം മടക്കി. അതേപോലെ ഇമാം അബൂ ദാവൂദ് തിർമിദി പോലുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു നിന്ന് റിപ്പോർട്ടിൽ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ ഒരാൾ വന്ന് അസ്സലാമു അലൈക്കും എന്ന് സലാം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം മടക്കിയിട്ട് അവിടുന്ന് പറഞ്ഞു, അഷ്റുൻ പത്ത് നന്മകൾ എന്ന്. തുമ്മ ജാ ആഖർ, പിന്നെ വേറൊരാൾ വന്നിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാ എന്ന് സലാം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം മടക്കി എന്നിട്ട് അവിടെ ഇരുന്നിട്ട് പറഞ്ഞു, ഇഷ്റൂൻ ഇരുപത് നന്മകൾ എന്ന്. പിന്നെ മൂന്നാമത് മറ്റൊരാൾ വന്നിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറക്കാത്തുഹു എന്ന് സലാം പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാസൂൻ മുപ്പത് നന്മകൾ എന്നാണ് പറഞ്ഞത്. ഇമാം അബൂ ദാവൂദ് തിർമിദിയൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസാണ്. അതേപോലെ തന്നെ നിസ്കാരത്തിൽ തശഹുദിൽ നാം സലാം ചൊല്ലുന്നു, അസ്സലാമു അലൈക്ക അയ്യുഹ നബിയു വറഹ്മത്തുല്ലാഹി വബറക്കാത്തുഹു. ഇവിടെ ഒന്നും ഈ പറഞ്ഞ സലാമിൻ്റെ ഹദീസുകളിലൊന്നും തന്നെ തആല എന്ന് കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അത്തരം പ്രയോഗങ്ങൾ നമ്മൾ ഒഴിവാക്കുകയാണ് വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രീതിയിൽ തന്നെ പറയുകയാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത്. ഇനി അറിയാതെ വല്ലവനും അങ്ങനെ തആല അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി തആല എന്ന് പറഞ്ഞു പോയെങ്കിൽ അതൊരു കുറ്റകരമാണെന്ന് പറയേണ്ടതില്ല. എന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പിൻപറ്റുകയാണ് വേണ്ടത്. അതിൽ പരിമിതപ്പെടുത്തലാണ് നമ്മൾ സുന്നത്ത്, അത് പിൻപറ്റുകയാണ് വേണ്ടത്. അല്ലാഹു അലം.
1: മഷാല്ലാ, വളരെ വിശാലമായ രൂപത്തിൽ സലാം പറഞ്ഞതുമായി ബന്ധപ്പെട്ട്, പറയുന്നതുമായി ബന്ധപ്പെട്ടും അത് മടക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പലപ്പോഴും ഈ ഒരു കാര്യം നമ്മൾ കേൾക്കാറുണ്ട് പല സുഹൃത്തുക്കളിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും. അതൊരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ പറയുന്നതായിരിക്കാം ചിലപ്പം. എന്തായാലും അത് റസൂലിൻ്റെ സുന്നത്തിൽ അത് കണ്ടിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അൽഹംദുലില്ലാ. എന്തായാലും നമ്മുടെ നേരത്തെ നമ്മുടെ മോർണിംഗ് ലൈവ് ക്വിസിൻ്റെ ചോദ്യവും അതിൻ്റെ ഉത്തരവും ശരി ഉത്തരത്തിനുള്ള ഓപ്ഷനും നമ്മൾ പറഞ്ഞു കഴിഞ്ഞിരുന്നു. സൂറത്തു തൗബയിലെ പ്രത്യേകത എന്ത് എന്നായിരുന്നു ചോദ്യം. എ ബിസ്മി ഇല്ലാതെ തുടങ്ങുന്നു എന്നാണ് ഖുർആനിലെ ഒൻപതാം അധ്യായം സൂറത്തു തൗബയുടെ പ്രത്യേകത. അതിൻ്റെ ശരി ഉത്തരം അയച്ച ഒരുപാട് ആളുകളുണ്ട്. അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 13 ആളുകളുടെ പേര് നമ്മൾ പെട്ടെന്ന് വായിക്കുകയാണ്. ഹാജിറ കോതമംഗലം, അബൂബക്കർ സി കെ പി, ഷെറീന പാലക്കാഴി, അതുപോലെ തന്നെ ജോസ്ന, ജൂൻസ ടി വി എം, അനസ്, സഹ്ല മഞ്ചേരി, ഷിഹാബ് അലിയാർ, സജന, ജസീന പൂനൂർ, സാജിദ കാലിക്കറ്റ്, സാജിദ പേരയിൽ തിരൂർക്കാട്, ജസീറ ഷമീർ മൂവാറ്റുപുഴ. ഒന്നുകൂടെ വായിക്കാം. ഹാജിറ കോതമംഗലം, അബൂബക്കർ സി കെ പി, ഷെറീന പാലക്കാഴി, ജൂൻസ ടി വി എം, അനസ്, സഹ്ല മഞ്ചേരി, ഷിഹാബ് അലിയാർ, സജന, ജസീന പുനൂർ, സാജിദ കാലിക്കറ്റ്, സാജിദ പേരയിൽ തിരൂർക്കാട്, ജസീറ ഷമീർ മൂവാറ്റുപുഴ. ഇത്രയും ആളുകളാണ് ഇന്നത്തെ ലൈവ് ക്വിസിൽ തിരഞ്ഞെടുക്കപ്പെട്ട 13 ആളുകൾ. മഷാല്ലാ, ബാക്കി ഒരുപാട് ആളുകൾ വിജയികളായി വന്നിട്ടുണ്ട്. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഇൻഷാല്ലാ തുടർന്നും റേഡിയോയുടെ ഓരോ പ്രോഗ്രാമുമായി സഹകരിക്കാനും മുന്നോട്ട് പോകാനും നമുക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശിക്കുന്നു. സ്വരം വല്ലാത്തൊരു ഫീലാണ്. 10 വർഷത്തിന് മുമ്പ് ഇതിൻ്റെ കാസറ്റ് എൻ്റെ വീട്ടിലുണ്ടായിരുന്നു എന്നാണ് തസ്കിയ പറയുന്നത്. ഒരുപാട് ആളുകളുടെ മെസ്സേജുകൾ ഇനിയും നമുക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. റേഡിയോയുടെ മോർണിംഗ് ലൈവിൻ്റെ അവസാന സെക്കൻഡുകളിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. എന്തായാലും 2 മണിക്കൂർ പോയതറിഞ്ഞതേയില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു എന്ന വഹീദ.

0: പീസ് റേഡിയോ വൈബ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വൈബ്സ് മോർണിംഗ് ലൈവ് ഷോക്ക് ശേഷം നമ്മൾ വൈബ്സിലേക്ക് എത്തി നിൽക്കുമ്പോൾ ആദ്യമായി നമ്മൾ കേൾക്കുന്നത് ഇൻസൈറ്റ് ആണ്. ഡോക്ടർ ഹിലാൽ സലീമാണ് നമ്മോടൊപ്പം ചേരുന്നത്. ശരിയത്ത് നിയമത്തിലെ കാർക്കശ്യം എവിടെയാണ് എന്ന വിഷയത്തെ അധികരിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹാബത്തിഹി അജ്മാഈൻ. അമാബാദ്. ഏറെ പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ശരീഅത്ത് നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിൽ തെറ്റിദ്ധാരണകൾ പടർത്തുന്ന പല രീതിയിലുള്ള ശരീഅത്ത് നിയമം എന്ന് പറഞ്ഞാൽ വളരെ ക്രൂരമാണ് എന്ന് പറയുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു ആദ്യത്തെ എപ്പിസോഡിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒന്നാമത്തെ പാർട്ടിൽ നമ്മൾ പറഞ്ഞു വെച്ചത്. മായിസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം റസൂലിൻ്റെ അടുത്തേക്ക് വരുന്നതും അദ്ദേഹം ചെയ്തൊരു വ്യഭിചാരം അത് ഏറ്റു പറയുന്നതും അതിൻ്റെ ഒരു ശിക്ഷ നടപ്പിലാക്കുന്നത് എത്രമാത്രം ഡീറ്റെയിൽഡ് ആണ് എന്നുള്ളതുമാണ് നമ്മളവിടെ പറഞ്ഞു വെച്ചത്. ഇതേപോലത്തെ ഒരു സംഭവം, മറ്റൊരു സംഭവം നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്ത്രീ, അവർ റസൂലിൻ്റെ അടുക്കലേക്ക് വരാൻ, റസൂലിൻ്റെ അടുക്കലേക്ക് വന്നിട്ട് അവർ പറയാണ്, ഞാൻ ഇങ്ങനെ ഒരു വ്യഭിചാരത്തിൽ ഏർപ്പെട്ടു, ഞാനിങ്ങനെ ഒരു തെറ്റ് ചെയ്തു. അത് പറയുന്ന സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് മുഖം തിരിച്ച് കളയാണ്. മായിദ് റളിയല്ലാഹു അൻഹു ഇതേ വിഷയം പറഞ്ഞപ്പോഴും മൂന്ന് തവണയാണ് അവിടെ നിന്ന് മുഖം തിരിച്ച് കളഞ്ഞത്. അതുപോലെ തന്നെ ഈ സ്ത്രീയും മുഖം തിരിച്ച് കളയാണ്. അവിടുന്ന് സ്ത്രീ ചോദിക്കുകയാണ്, റസൂൽ താങ്കൾ പിന്നെ മുഖം തിരിച്ച് കളയുകയാണോ? കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പാപമോചനം കിട്ടണമെങ്കിൽ അത് ഇസ്ലാം എന്താണോ ഈ വിഷയത്തിൽ ശിക്ഷ പറഞ്ഞിട്ടുള്ളത് അത് കിട്ടിയാലല്ലാതെ നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ അവർ പറയുകയാണ്. പക്ഷേ അവർ കൂടെ ആഡ് ചെയ്യുകയാണ്, ഞാൻ ഗർഭിണിയാണ്, ഈ ഒരു ആക്റ്റിൽ ഏർപ്പെട്ട ശേഷം, ഈ ഒരു പിന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം ഞാൻ ഗർഭിണിയാണ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പറയുന്നൊരു കാര്യമുണ്ട്, എങ്കിലൊരു കാര്യം ചെയ്യുക, നീ എന്ത് ചെയ്യുക, ഈ കുട്ടിയെ പിന്നെ പ്രസവിച്ച് തിരിച്ചു വരിക എന്ന് പറയുന്നുണ്ട്. അവർ ആ കുട്ടിയെ പ്രസവിച്ച ശേഷം നേരെ തിരിച്ചു വരികയാണ്. ഇതാരെങ്കിലും അവരെ കെട്ടി പിന്നെ കയറ് കെട്ടി കൊണ്ടുവരുന്നതല്ല, അവർ സ്വമേധയാ വരികയാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്ത തെറ്റിന് പരലോകത്ത്, ഈ ലോകത്തിന് ശേഷമുള്ള അതിവിശാലമായ ലോകത്ത് അവിടെ ശിക്ഷ അനുഭവിക്കാൻ എനിക്ക് സാധ്യമല്ല, ആ ശിക്ഷ ഇവിടുന്ന് തന്നെ അനുഭവിച്ച് തീരണം എന്നൊരു ദൃഢനിശ്ചയം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ട്. അതുകൊണ്ടാണ് പിന്നെ ഈ പിന്നെ പ്രസവത്തിന് ശേഷം അവരെന്ത് ചെയ്യാണ്, ഈ കുഞ്ഞുമായിട്ട് റസൂലിൻ്റെ അടുക്കലേക്ക് വരുന്നത്. റസൂൽ ഇത് ഇവർ തിരിച്ചു വന്ന സമയത്ത് റസൂൽ വീണ്ടും പറയുന്നുണ്ട്, ഈ കുട്ടിയെ പിന്നെ നീ മുലയൂട്ടുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കുട്ടിയെ മുലയൂട്ടി പിന്നെ തിരിച്ചു വരുന്നു, വീണ്ടും പറയുന്നു ആ കുട്ടിക്ക് സ്വയം ഭക്ഷിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് എത്തണം. അപ്പോൾ വീണ്ടും ആ കുട്ടീനെയായിട്ട് സ്ത്രീ പോവുകയാണ്. ആ കുട്ടി സ്വയം ഭക്ഷിക്കാൻ കഴിയുന്ന രീതിയിൽ അതിൻ്റെ കയ്യിലൊരു ബ്രെഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ ബ്രെഡ് ആ കുട്ടി കഴിക്കുന്നത് റസൂൽ കാണാൻ. അപ്പോൾ ആ രീതിയിലെത്തിയ സമയത്ത് റസൂൽ ശിക്ഷ നടപ്പിലാക്കാൻ മുന്നോട്ട് വരാൻ. ഞാൻ ഈ പറഞ്ഞില്ലേ, അതിനുശേഷം ശിക്ഷ നടപ്പിലാക്കപ്പെടുകയാണ്. കാരണം പിന്നെ ഈ കുട്ടിയെ മറ്റൊരു മുസ്ലിമിനെ ഏൽപ്പിക്കുകയാണ്, ഈ സ്ത്രീക്ക് വേണ്ടി പിന്നെ ശിക്ഷ നടപ്പിലാക്കപ്പെടുകയാണ്. ഈ ശിക്ഷ നടപ്പിലാക്കപ്പെടുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിന്ന് കിട്ടുന്ന ഒരുപാട് ഇൻസൈറ്റുകളുണ്ട്. ഒന്നാമത്തൊരു ഇൻസൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഞാൻ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ ഒരു സംഭവമാണെങ്കിലും, ഈ ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുള്ള സംഭവമാണെങ്കിലും, ഇതിലാരും ഇങ്ങനെയുള്ള ആളുകളെ പിടിച്ചു കെട്ടി കൊണ്ടുവന്നതല്ല, അവർ സ്വമേധയാ കടന്നു വരികയാണ്, ഞങ്ങൾക്ക് ഈ ശിക്ഷ വേണം, ഈ ശിക്ഷ ഞങ്ങളെ ശിക്ഷിക്കൂ എന്ന് പറഞ്ഞ് അവർ മുന്നോട്ട് വരികയാണ്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു വിപ്ലവം ഉണ്ടാക്കാൻ ഇന്ന് നമ്മുടെ ഒരു സമൂഹത്തിൽ അങ്ങനെയുള്ള ആളുകളെ നമുക്ക് കാണാൻ കഴിയുമോ? ഇത്രയധികം പിന്നെ വളരെ കഠിനമായിട്ടുള്ള ശിക്ഷകൾ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വേണം എന്ന് പറഞ്ഞു വരുന്ന കൾപ്രിറ്റുകളെ, എന്ന് പറഞ്ഞു വരുന്ന കുറ്റവാളികളെ ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയുമോ? ഒരിക്കലും സാധ്യമല്ല. അവിടെ ഇസ്ലാം കൊണ്ടുവന്നിട്ടുള്ള, ഇസ്ലാമിക ശരീഅത്ത് അടങ്ങുന്ന ഇസ്ലാം കൊണ്ടുവന്നിട്ടുള്ള ഒരു വിപ്ലവം എത്രമാത്രമാണ് എന്ന് നമുക്ക് അവിടെ കാണാൻ കഴിയും. അതേപോലെ തന്നെ ഒരു ശിക്ഷ നടപ്പിലാക്കപ്പെടുമ്പം എത്രമാത്രം വലിയ ക്രൈറ്റീരിയസിലൂടെയാണ്, എത്ര ഡീറ്റെയിൽഡ് ആയിട്ടാണ് അത് മുന്നോട്ട് പോകുന്നത്. അതല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതിന് പിന്നെ ശിക്ഷ നടപ്പിലാക്കപ്പെടുകയല്ല യഥാർത്ഥത്തിൽ അവിടെ ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു സംഭവം, സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അവിടുന്ന് പിന്നെ പറയുന്നൊരു കാര്യമുണ്ട്, ലൗ റഅയ്ത റജുലൻ മാ ഇംറാത്തി ലദറബത് ബിസൈഫി അല മുസ്ഫ, എൻ്റെ ഭാര്യയുടെ കൂടെ ഒരു പുരുഷനെ ഞാൻ കണ്ടാൽ എൻ്റെ വാളിൻ്റെ മൂർച്ചയേറിയ അറ്റം കൊണ്ട് ഞാൻ അയാളെ വധിക്കും എന്ന് പറയുന്നുണ്ട്. ഇത് രണ്ട് രീതിയിലാണ് നമ്മൾ പറയുന്നത്. ഒന്ന് ഗീറത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഒരു ആത്മാഭിമാനം എന്നോ ഒക്കെ നമുക്ക് മലയാളത്തിൽ പറയാം. ഗീറത്ത് എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വന്തം ആയിട്ടുള്ള ആളുകൾ, ഭാര്യയോ പെങ്ങളോ ഒക്കെ, അവർ എന്തെങ്കിലും ഒരു തെറ്റിലേർപ്പെടുന്ന സമയത്ത്, അവർ ഒരു പക്ഷേ വസ്ത്രം നേരെ ധരിക്കാതിരിക്കുന്ന സമയത്തോ, വാട്ടവർ, അങ്ങനെ ഒരു തെറ്റിലേർപ്പെടുന്ന സമയത്ത് അത് അങ്ങനെ ചെയ്യരുത് എന്ന് അവരോട് പറയണം. ആ ഒരു തോന്നലുണ്ടല്ലോ, ആ ഒരു ആത്മാഭിമാനം എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടല്ലോ, അതിനാണ് ഗീറത്ത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു ഹദീസ് പറയുന്ന കാണാൻ കഴിയും. മറ്റൊരു വിഷയം, ഇത് ഇദ്ദേഹം പറയുന്ന സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലത്തിൻ്റെ പിന്നെ കാതിലേക്ക് ഈ ഒരു വിഷയം എത്തി. പിന്നെ സഅദ് ഇബ്നു ഉബാദാ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഭാര്യയെ മറ്റൊരു പുരുഷൻ്റെ കൂടെ കണ്ടാൽ ആ പുരുഷനെ ഞാൻ എൻ്റെ വാളിൻ്റെ മൂർച്ചയേറിയ അറ്റം കൊണ്ട് വധിക്കും എന്ന് പറഞ്ഞത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കുമ്പം റസൂൽ തിരിച്ച് പറയുന്നൊരു കാര്യമുണ്ട്, ഈ സഅദിൻ്റെ പിന്നെ ഈറത്ത് അത് നമുക്കിവിടെ കാണാൻ കഴിയും. സഅദിൻ്റെ ഈറത്തിനേക്കാൾ കൂടുതലാണ് എൻ്റെ ഈറത്ത്, അല്ലെങ്കിൽ സഅദിൻ്റെ ഈറത്തിനേക്കാൾ എനിക്ക് ഈറത്തുണ്ട്, എന്നേക്കാൾ അള്ളാഹുവിന് ഈറത്തുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെ ഒരു കാര്യം കൽപ്പിച്ചിട്ടില്ല. സഅദ് ബിനു ഉബാദാ റളിയല്ലാഹു അൻഹു റസൂലിനോട് ചോദിക്കുന്നുണ്ട്, ഒരു പിന്നെ എൻ്റെ ഭാര്യയെ മറ്റൊരു പുരുഷൻ്റെ കൂടെ ഞാൻ കണ്ടാൽ ഞാൻ എന്ത് ചെയ്യണം, ഞാനൊരു നാല് സാക്ഷികളെ കൊണ്ടുവരുന്നത് വരെ അയാൾക്ക് ഈ തെറ്റ് ചെയ്ത ആൾ എന്ന് നമ്മൾ വിചാരിക്കുന്ന ആൾക്ക് സമയം നൽകണമെന്ന് ചോദിക്കുന്നുണ്ട്. ഈ സ്വന്തം ഭാര്യയെ മറ്റൊരാളുടെ കൂടെ കാണുന്നു, അപ്പോൾ ഞാൻ അയാളുടെ അവിടെ നിന്ന് വധിക്കുകയാണ് ചെയ്യേണ്ടത്, അല്ല നാല് സാക്ഷികളെ കൊണ്ടുവന്ന് പിന്നെ ഈ തെറ്റ് അത് പൂർണ്ണമായി പിന്നെ പറയുന്നത് വരെ അയാൾക്ക് ആ തെറ്റ് ചെയ്ത ആൾക്ക് സമയം കൊടുക്കണമെന്ന് ചോദിക്കുന്നുണ്ട്. റസൂൽ പറയുന്നത് നാംന്നാണ്, അതെ ചെയ്യണം, കാരണം നാല് സാക്ഷികളില്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല. ഇസ്ലാമിക നിയമത്തിൽ ഒരു ഒരാളെ ഈ വ്യഭിചാര ആരോപണം എന്നുള്ളത് പോസിബിളല്ല. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്ക് ഒരുപാട് കാണാൻ കഴിയും, ഒന്നുകിൽ നാല് സാക്ഷികൾ വേണം, അല്ലെങ്കിൽ തെറ്റ് ചെയ്താൽ സ്വയം ഏറ്റുപറയണം. അപ്പോൾ ഇത് രണ്ട് രീതിയിൽ നമുക്ക് കാണാം. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ പറയണ്ടായി, ശരിയത്ത് നിയമം നിർദ്ധരിച്ചെടുക്കുന്നത് എവിടെ നിന്നാണ്? അതിൽ ഒന്നാമത് നമ്മൾ പറഞ്ഞത് വിശുദ്ധ ഖുർആനിൽ നിന്നാണ്. വിശുദ്ധ ഖുർആനിലെ നാലാമത്തെ അധ്യായത്തിലെ 15-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയും, വല്ലാത്തി യഅതീന അൽ ഫാഹിശത മിൻ നിസായിക്കും ഫസ്തഷ്ഹിദു അലൈഹിന്ന അർബഅതമ്മിൻകും, നിങ്ങളിൽ നിന്ന് നാലാളുകൾ, ഏതെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുള്ള സ്ത്രീകൾ ആരെങ്കിലും നീചവൃത്തിയിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ, ഇവിടെ ഉദ്ദേശിക്കുന്നത് വ്യഭിചാരമാണ് എന്നുള്ളതാണ് ഭൂരിപക്ഷ അഭിപ്രായം. അപ്പോൾ ഈ ഇങ്ങനൊരു വ്യഭിചാര ആരോപണം പിന്നെ ഇതിൽ ഒരാൾ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളിൽ നിന്ന് നാല് പേരെ, അർബഅത്തൻ പിന്നെ മിങ്കും, നിങ്ങളിൽ നിന്ന് നാല് പേരെ എന്ത് ചെയ്യണം, നിങ്ങൾ പിന്നെ സാക്ഷികളായി കൊണ്ടുവരണം. ഫ ഇൻ ഷഹിദു ഫംസിക്കുഹുന്ന ഫിൽ ബുയൂത്തി ഹത്ത യതവഫാഹുന്നൽ മൗത്ത്, അവർ മരണം ഭരിക്കുന്നത് വരെ അവർക്ക് എന്ത് ചെയ്യുക, അവരെ വീട്ടിലാക്കുക. ഔ യജ്അൽ അല്ലാഹു ലഹുന്ന സബീല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മാർഗം അല്ലാഹു കാണിക്കുന്നത് വരെ അവരെ വീട്ടിൽ മാത്രം അവരോട് പിന്നെ താമസിക്കാൻ പറയാന്നുള്ളതാണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നൊരു കാര്യം, നാല് സാക്ഷികൾ ഇസ്ലാമിൻ്റെ നിയമപ്രകാരം നാല് സാക്ഷികൾ ഒരു വ്യഭിചാര ആരോപണം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും, ഇന്ന് നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ തന്നെ പിന്നെ മുഖ്യമന്ത്രിമാർക്ക് എതിരെ പോലും, മുഖ്യമന്ത്രിമാരെന്ന് പറഞ്ഞാൽ ഒരു സംസ്ഥാനത്തിൻ്റെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ആളുകളാണ്, ആ മുഖ്യമന്ത്രിമാർക്കെതിരെ പോലും പിന്നെ വ്യഭിചാര ആരോപണം പറയുന്നത് എന്തിനോട്ട്? നമ്മുടെ നാട്ടിലാണ്, മറ്റ് പല രാഷ്ട്രങ്ങളിലും ഇതിനേക്കാൾ അവസ്ഥയിലാണ്. അപ്പോൾ ആ രീതിയിൽ വ്യഭിചാര ആരോപണം എന്നുള്ളത് വളരെ ഈസിയാണ്, ഏതെങ്കിലും ഒരു സ്ത്രീ വന്നിട്ട് പറയുകയാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കുറേ ആളുകൾ ഏതെങ്കിലും ഒരു സ്ത്രീയെയും ഒരു വളരെ പിന്നെ സമൂഹത്തിൽ ഉന്നതനായിട്ടൊരു വ്യക്തിയെയും ചൂണ്ടിക്കാട്ടി ഇവർ തമ്മിൽ എന്തൊരു ബന്ധമുണ്ട്, എന്തൊക്കെ തെളിവുകളുണ്ട്, ഇൻഡയറക്റ്റായിട്ടുള്ള കുറച്ച് തെളിവുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് പിന്നെ വാർത്ത, അതാണ് പിന്നെ വാർത്ത. അയാൾക്ക് മുഖം പിന്നെ താഴ്ത്തി നടക്കേണ്ട ഒരവസ്ഥയാണ് ഇന്നത്തെ സമൂഹത്തിലുള്ളത്. പക്ഷേ ഇസ്ലാമിക നിയമപ്രകാരം നാല് സാക്ഷികൾ കൃത്യമായി വേണം. ഈ നാല് സാക്ഷികൾക്ക് തന്നെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആ സാക്ഷികളെ സംബന്ധിച്ചിടത്തോളം അവർ സത്യം പറയുന്ന കൃത്യമായിട്ടുള്ള മുസ്ലിങ്ങളായിരിക്കണം, അവർ കള്ളം പറഞ്ഞിട്ടുണ്ടാവരുത്, അവരേതെങ്കിലും തെറ്റിൽ പിന്നെ എന്തെങ്കിലും ക്രിമിനൽ പിന്നെ പ്രശ്നങ്ങളിൽ ഏർപ്പെട്ട ആളുകളാവരുത്, അങ്ങനെ ഒരുപാട് വളരെ കൃത്യമായിട്ടുള്ള പിന്നെ ആ നിർദ്ദേശങ്ങൾ നമുക്ക് അതിൽ കാണാൻ കഴിയും. അപ്പോൾ ഈ രീതിയിൽ വളരെ സൂക്ഷ്മമായിട്ടാണ് ഏത് വിഷയത്തെയും ഇസ്ലാം സമീപിക്കുന്നത് എന്ന് നമുക്കിതിൽ നിന്ന് വളരെ കൃത്യമായിട്ട് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആനിലെ 4-ാമത്തെ അധ്യായത്തിലെ 16-ാമത്തെ സൂക്തത്തിൽ നമുക്ക് കാണാൻ കഴിയും, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആ നീചവൃത്തി ചെയ്യുന്ന രണ്ട് പേരെയും നിങ്ങൾ പീഡിപ്പിക്കുക, എന്നാൽ അവർ ഇരുവരും പശ്ചാത്തപിക്കുകയും നടപടി നന്നാക്കി തീർക്കുകയും ചെയ്യുന്ന പക്ഷം നിങ്ങളവരെ വെറുതെ വിട്ടേക്കുക, തീർച്ചയായും അള്ളാഹു പശ്ചാത്താപം ഏറെ സ്വീകരിക്കുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ടാമത്തെ ഒരു ഇൻഫറൻസ് ഇവിടെയാണ്. നമ്മൾ ഒരാൾ തെറ്റ് ചെയ്തു, ആ തെറ്റ് ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്ത് തെറ്റാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു, അവർ നടപടി നന്നാക്കി തീർത്തു, അവർ പശ്ചാത്തപിച്ചു, അങ്ങനെയാണെങ്കിൽ പിന്നെ അവരെന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ പിന്നെ പീഡിപ്പിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അത് പല രീതിയിൽ പീഡനം എന്നുള്ളത് മാനസികവും ആയിട്ടൊക്കെ ആകും, അപ്പോൾ ആ രീതിയിലുള്ള പീഡനം പാടില്ല എന്ന് പറയുന്നു. തൊട്ടടുത്ത വചനത്തിൽ എങ്ങനെയാണ് പശ്ചാത്തപിക്കേണ്ടത് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അപ്പോൾ ഇത് വളരെ കൃത്യമായിട്ട് ഇസ്ലാം പറയുന്നു. ഇതിൽ മറ്റൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ തഫ്സീറുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുന്നൊരു വിഷയം, ഈ 4-ാമത്തെ അധ്യായത്തിലുള്ള 15-ാമത്തെ വചനം, ഈ വചനം ത്തിന് ശേഷമാണ് സൂറത്ത് 100-ലുള്ള ഈ വിഷയവുമായി ബന്ധപ്പെട്ട വചനങ്ങൾ വരുന്നത്. അപ്പോൾ ഇതൊരു ക്രോണോളജിക്കൽ ഓർഡർ നോക്കുകയാണെങ്കിൽ ഈ വചനത്തിൽ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഒരു ഒരാൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ വീട്ടിൽ പാർപ്പിക്കുക, മരണം വരെ വീട്ടിൽ പാർപ്പിക്കുക, അല്ലെങ്കിൽ പിന്നെ വയജാൽ അള്ളാഹു ലഹുന്ന സബീല, മറ്റെന്തെങ്കിലും മാർഗം അള്ളാഹു അവർക്ക് കാണിച്ചു കൊടുക്കുന്നത് വരെ പിന്നെ അല്ലെങ്കിൽ മരണം വരെ അവരെ വീട്ടിൽ പാർപ്പിക്കുക എന്നാണ്. മറ്റൊരു മാർഗം എന്ന് പറഞ്ഞിരുന്നു, ആ മാർഗമാണ് സൂറത്തു നൂറിൽ അവതരിച്ചത്. അതെന്താണ്? വിവാഹം ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ വിവാഹം ചെയ്യാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം, വിവാഹം ചെയ്തിട്ടില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവർ ഈ തരത്തിൽ വ്യഭിചാരത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് എന്താണ് ശിക്ഷ എന്നുള്ളത് സൂറത്തു നൂറിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വചനം അവിടെ എന്ത് ചെയ്യണം, ഇതിൻ്റെ കാലാവധി കഴിഞ്ഞു, അത് അടുത്ത ഒരു വചനമാണ് അവിടെ ആപ്ലിക്കബിൾ ആയിട്ട് മാറുക ശരീഅത്തിൽ. അപ്പോൾ ഇത്ര കൃത്യമാണ് ഒരു ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ടാണ് ഇസ്ലാം അതിനെ ഡീല് ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. സൂറത്തു നൂറിലെ 24-ാമത്തെ അധ്യായം അതിലെ 2-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയും, 100 അടി അടിക്കണം എന്നാണ്. ഈ വിവാഹം ചെയ്തിട്ടില്ലാത്ത ആളുകൾ അവർ ഇങ്ങനെയുള്ള ഒരു വ്യഭിചാരത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ 100 അടി അടിക്കണം എന്നാണ്, അല്ലാതെ എറിഞ്ഞില്ല എന്നുള്ളതല്ല. കാരണം അവിടെ അതിന് മറ്റ് പല കോഴ്സുകളുണ്ട്, ആ ഒരു കാര്യം സംഭവിക്കാൻ മറ്റു പല കാരണങ്ങളുണ്ട്, റാഷണൽസ് ഉണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ടാണ് അങ്ങനെ ഒരു ഇത് നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ, ഈ ഒരു ഒരു ഒരു സംഹിത, ഈ ഒരു പിന്നെ ജൂറിസ് പ്രൂഡൻസ് എന്നുള്ളത് അത് മനുഷ്യൻ ഉണ്ടാക്കിയതാണെങ്കിൽ ഒരുപാട് തെറ്റുകൾ നമുക്ക് കാണാൻ കഴിയുന്നു. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതആല അത് തന്നതുകൊണ്ട് തന്നെ അതിൽ വളരെ കൃത്യമായി വിവാഹം ചെയ്ത ആളുകൾക്ക് മറ്റൊരു ശിക്ഷയും, വിവാഹം ചെയ്യുന്നതിന് മുമ്പുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കതിൽ കുറഞ്ഞ ശിക്ഷയാണ് കാണാൻ കഴിയുന്നത്. കാരണം അവർ തെറ്റിലേക്ക് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് എന്ന് ആർക്കറിയാം, അവരെ സൃഷ്ടിച്ച പടച്ചോനറിയാം. അതുകൊണ്ടാണ് നമുക്കത് കാണാൻ കഴിയുന്നത്. 24-ാമത്തെ അധ്യായത്തിലെ 4-ാമത്തെ വചനം, 2 അടുത്ത വചനത്തിൽ നമുക്ക് കാണാൻ കഴിയും, ഇനി ആരെങ്കിലും വ്യഭിചാരാരോപണം നടത്തി 4 സാക്ഷികളെ കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ ആ വ്യഭിചാരാരോപണം നടത്തിയ ആളുകൾക്ക് 80 ചാട്ടവാറടിയൻ. വ്യഭിചാരാരോപണം നടന്നു, അത് ശരിവെച്ചു കഴിഞ്ഞാൽ ആ ആൾക്ക് 100 ചാട്ടവാറടിയൻ. പക്ഷെ ആരെങ്കിലും ഒരാൾക്കെതിരെ വ്യഭിചാരാരോപണം നടത്തുകയാണ്, അവർ വ്യഭിചരിച്ചിട്ടുണ്ട്, എന്നാൽ 4 സാക്ഷികളെ കൊണ്ടുവരാനും പറ്റിയില്ല, എന്ത് സംഭവിക്കും? ഈ വ്യഭിചാരാരോപണം നടത്തിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശിക്ഷയാണ്. അപ്പം വെറുതെ ആരെങ്കിലും വന്നിട്ട് പിന്നെ ഈ നമ്മളെ നാട്ടിൽ ഇന്ന് സംഭവിക്കുന്നത് പോലെയുള്ള പ്രവൃത്തികൾ ഇസ്ലാമിൻ്റെ നിയമപ്രകാരം നടക്കില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവരെ വിശുദ്ധ ഖുർആൻ ഇങ്ങനെ കള്ളം പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ അവരെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് കാദിബൂന്നൻ, വ്യാജവാദികളായിട്ടുള്ള ആളുകൾ, ഫാസിഖുൻ, അധർമ്മകാരികൾ, വളരെ പിന്നെ കൃത്യമായിട്ടാണ് അവരെ കുറിച്ച് വിശുദ്ധ ഖുർആൻ അഡ്രസ്സ് ചെയ്തത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഞാൻ ഈ ഒരു വിഷയം മാത്രം പറയുമ്പോൾ സൂറത്തു നൂർ തന്നെ 24-ാമത്തെ അധ്യായത്തിലെ 6, 7, 8, 9 വചനങ്ങളൊക്കെ വന്നു നോക്കിക്കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ ഓരോ പർട്ടിക്കുലർ ഇവൻറ്റ്സ് വന്നു കഴിഞ്ഞാൽ ഒരാൾക്ക് സ്വന്തം ഭാര്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രശ്നം വരികയാണ്, സ്വന്തം ഭാര്യ വ്യഭിചാരം ചെയ്തു അല്ലെങ്കിൽ അതിൽ ഏർപ്പെട്ടു എന്നൊരു പുരുഷൻ ഭർത്താവ് പറയുകയാണെങ്കിൽ അതിൻ്റെ വിധി എന്താണ്? ഇനി ഭർത്താവിൻ്റെ വാദം മാത്രം കേട്ടാൽ പോരെ, ഭാര്യയുടെ വാദം കേൾക്കണം. ഭാര്യ പിന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ്, ഞാനങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ അവൾ വെറുതെ വിടണം. അങ്ങനെയുള്ള പിന്നെ വളരെ വിശദമായിട്ടുള്ള ചർച്ചകൾ പിന്നെ വിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്ക് ഈ വിഷയത്തിൽ കാണാൻ കഴിയും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാക്ഷികളുടെ കാര്യത്തിൽ പോലും 4 സാക്ഷികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 4 പേര് പിന്നെ നല്ല മുസ്ലിങ്ങളായിരിക്കണം, അവർക്ക് ക്രിമിനൽ റെക്കോർഡ്സ് ഉണ്ടാകാൻ പാടില്ല. ഏതെങ്കിലും 4 പേരുണ്ടായാൽ പോരാ, അവർ ഗുഡ് മുസ്ലിംസ് ആയിരിക്കണം. അതുപോലെ തന്നെ അവർ സ്പെസിഫിക്കലി ഇങ്ങനെ നമ്മൾ ലൈംഗിക ആരോപണം പറയുമ്പം ഈ 4 പേരും ഈ പറയുന്ന ആളുകൾ, ഈ 2 ആളുകൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കണ്ടിരിക്കണം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു 2 ജൂത പിന്നെ ജൂതന്മാരായിട്ടുള്ള 2 ആളുകൾ പിന്നെ റസൂലിൻ്റെ അടുത്തേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതിലൊക്കെ ഈ 4 സാക്ഷികൾ അവർ പിന്നെ പറഞ്ഞാൽ മാത്രം പോരാ, അവർ കണ്ടിരിക്കണം. ഈ 2 പേർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് അവർ കണ്ടിരിക്കണം എങ്കിൽ മാത്രമേ അത് പിന്നെ സ്വീകാര്യമാവുക. അത്രയും കർക്കശമായിട്ടുള്ള, കാർക്കശ്യത്തോടെയുള്ള നിയമങ്ങളാണ് ശരീഅത്ത് നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഇതിൽ നമ്മൾക്കൊരു ടേക്ക് എവേ പോയിന്റ് എന്നു പറഞ്ഞു കഴിഞ്ഞാൽ, വെറുതെ ആരെങ്കിലും വന്ന് എന്തെങ്കിലും പറയാന്നുള്ളതല്ല, അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഈ മീഡിയാസിലൊക്കെ കാണുന്ന പോലെ ഇസ്ലാമിക ശരീഅത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിചാരം ചെയ്ത് കഴിഞ്ഞാൽ തീർന്നു കല്ലെറിഞ്ഞു പോലെ അല്ല, അതിന് ഓരോന്നിനും കൃത്യമായ പ്രൊസീജിയറുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ശരീഅത്ത് നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവിടെ നമ്മൾ കാണുന്ന ഏതെങ്കിലും ലോസിനെ പോലെ, ഇത് ഇവിടെ നമ്മൾ കാണുന്ന ഏതെങ്കിലും കോഡ് ഓഫ് കണ്ടക്റ്റിനെ പോലെ ക്രിമിനൽ ലോസ് മാത്രം എടുക്കുന്നൊരു വിഷയം അല്ല, അത് മറിച്ച് അതെന്നുള്ളത് ഒരു ടോട്ടൽ നമ്മുടെ ലൈഫിൻ്റെ ഒരു കോഡ് ഓഫ് കണ്ടക്റ്റാണ് എന്നുള്ളതാണ് ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അത് അടുത്തൊരു എപ്പിസോഡുമായിട്ട് ഈ ഒരു വിഷയത്തിൽ നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാല്ലാ, നമ്മളിതുവരെ കേട്ടത് ഇൻസൈറ്റ്. ഇന്നത്തെ ഇൻസൈറ്റ് പ്രോഗ്രാമിൽ ശരിയായത്ത് നിയമത്തിലെ കാർക്കശ്യം എവിടെയാണ് എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട്
0: വളരെ മനോഹരമായ ഒരു വിഷയം തന്നെയായിരുന്നു ഇന്നത്തെ ഇൻസൈറ്റിൽ ഡോക്ടർ ഹിലാൽ സലീം അവതരിപ്പിച്ചത്.
2: അതെ, തീർച്ചയായും.
0: നമുക്കിനി ഒരു സുന്ദരമായ ഗാനത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. അബ്ദുള്ള തിരൂർക്കാടാണ് ഇന്നത്തെ സ്വരത്തിൽ നമ്മോടൊപ്പം ചേരുന്നത്. യുഗാന്തരങ്ങളിൽ പുളകമുയർത്തി ചെയ്യ എന്ന ഈ രടികൾക്കാണ് അദ്ദേഹം ശബ്ദം നൽകുന്നത്.
2: അതായത് ഒരു വലിയൊരു വെടിക്കെട്ടിന്റെ മുമ്പുള്ള സാമ്പിൾ വെടിക്കെട്ട് അല്ലേ,
0: വെടിക്കെട്ട് തുടങ്ങട്ടെ.
2: അതെ,

0: മഷാല നമ്മൾ ഇതുവരെ കേട്ടത് സ്വരം. ഇന്നത്തെ സ്വരത്തിൽ നമ്മൾ ഇതുവരെ കേട്ടത് അബ്ദുള്ള തിരൂർക്കാട് ആലപിച്ച യുഗാന്തരങ്ങളിൽ പുളകമുയർത്തിയ എന്ന വരികളാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
1: നമ്മൾ എത്തി നിൽക്കുന്നത് ആരോഗ്യ വിചാരത്തിലേക്കാണ്. തൈറോയിഡുമായി ബന്ധപ്പെട്ട രോഗങ്ങളുടെ ചർച്ചയാണ് ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ. ഡോക്ടർ കരംചന്ദ് മല്ലനും ഡോക്ടർ അബൂബക്കർ സിദ്ദീഖും ചേർന്ന് അവതരിപ്പിക്കുന്ന ആരോഗ്യ വിചാരത്തിനാണ് നമ്മൾ ഇനി കാതോർക്കുന്നത്.
2: പീസ് റേഡിയോ ആരോഗ്യ വിചാരത്തിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് ഡോക്ടർ പടിയാർ മെമ്മോറിയൽ ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം മേധാവി ഡോക്ടർ കരംചന്ദ് അവർകളാണ്. അദ്ദേഹത്തെ നമുക്ക് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. സാർ, ഇന്ന് സ്ത്രീകളിലും കുട്ടികളിലും പൊതുവെ തൈറോയ്ഡ് രോഗത്തിന്റെ ആധിക്യമുണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നു. യഥാർത്ഥത്തിൽ ഒരാൾക്ക് തൈറോയ്ഡ് രോഗമുണ്ടെന്ന് എങ്ങനെ തിരിച്ചറിയാം?
3: ഇപ്പോൾ തൈറോയ്ഡ് രോഗം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് തിരിച്ചറിയുക എന്നുള്ളതാണ് വളരെ ശ്രമകരമായ കാര്യം. എന്തെന്നാൽ ഒരു വ്യക്തിക്ക് അയാളുടെ രക്തത്തിലുള്ള തൈറോയ്ഡ് ഹോർമോണുകളുടെ ആധിക്യം അല്ലെങ്കിൽ തൈറോയ്ഡ് ഹോർമോണുകളുടെ അളവിലുള്ള കുറവ്, ഇത് എത്ര നാൾ എത്ര കാലത്തേക്ക് എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്നത് തിരിച്ചറിയാൻ പറ്റുന്നത്. സാധാരണഗതിയിൽ ഹോർമോണിൻ്റെ അളവ് വളരെ കുറഞ്ഞ അളവിലാണെങ്കിൽ യാതൊരു രീതിയിലുള്ള ഒരു രോഗലക്ഷണം എന്ന് തോന്നുന്ന തരത്തിലുള്ള ലക്ഷണങ്ങൾ രോഗിയിൽ കാണാറില്ല. സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ക്ഷീണം, തളർച്ച, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള വിശപ്പ്, അല്ലെങ്കിൽ വിശപ്പില്ലായ്മ, അല്ലെങ്കിൽ അമിതഭാരം, ഈ പറയുന്ന രീതിയിലുള്ള ഒരു പൊതു ലക്ഷണങ്ങൾ, അതായത് മറ്റ് രോഗങ്ങളുടെ ലക്ഷണങ്ങളായിട്ടായിരിക്കാം നമ്മൾക്ക് തൈറോയ്ഡ് രോഗികളിൽ കാണുന്നത്. എന്നാൽ തൈറോയ്ഡ് ഹോർമോണിൻ്റെ അളവ് ആവശ്യത്തിലധികം വല്ലാതെ അങ്ങോട്ട് കുറയുകയോ അല്ലെങ്കിൽ കൂടുകയോ ചെയ്യുമ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള രോഗികളുടെ ലക്ഷണങ്ങൾക്ക് നല്ല സ്പഷ്ടമായിട്ടുള്ള, അതായത് തൈറോയ്ഡ് രോഗികളുടേതായിട്ടുള്ള ലക്ഷണങ്ങൾ എന്ന് പറയുന്ന ലക്ഷണങ്ങൾ നമ്മൾക്ക് കാണാവുന്നതാണ്.
2: സാർ, പൊതുവേ തൈറോയ്ഡ് രോഗങ്ങളിൽ ഹൈപ്പർ തൈറോയ്ഡ് അല്ലെങ്കിൽ ഹൈപ്പോ തൈറോയ്ഡ് രോഗങ്ങൾ എന്ന് പറയാറുണ്ട്. ശരിക്കും ഇത് രണ്ടും നമുക്ക് എങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും?
3: ഇതിൽ സാധാരണഗതിയിൽ ഒരു വ്യക്തിയിൽ വേണ്ടി വരുന്ന തൈറോയ്ഡ് ഹോർമോണുകൾ, അതായത് ട്രൈഐഡോ തൈറോൺ, അതായത് T3 എന്ന് പറയുന്ന ഹോർമോൺ, അതേപോലെ തന്നെ ടെട്രൈഡോ തൈറോണിൻ, അതായത് T4 എന്ന് പറയുന്ന ഹോർമോണുകളാണ് പ്രധാനമായിട്ടും തൈറോയ്ഡ് ഹോർമോണുകൾ എന്ന് നമ്മൾ വിവക്ഷിക്കുന്നത്. ഇവിടെ ഈ പറയുന്ന രീതിയിലുള്ള തൈറോയ്ഡ് ഹോർമോണുകളുടെ അളവ് രക്തത്തിൽ വളരെയധികം കുറയുകയാണെങ്കിൽ അങ്ങനെയുള്ള ഒരവസ്ഥയെ ഹൈപ്പോ തൈറോയിഡിസം എന്ന് നമ്മൾ പറയുന്നു. അതേപോലെ തന്നെ തൈറോയ്ഡ് ഹോർമോണുകളുടെ അളവ് വളരെയധികം കൂടുതലാണെങ്കിൽ ഈ ഒരവസ്ഥയെ നമ്മൾ ഹൈപ്പർ തൈറോയ്ഡ് സ്റ്റേറ്റ് എന്നും നമ്മൾ പറയുന്നു.
2: സാർ, എല്ലാ രോഗങ്ങളും നേരത്തെ തിരിച്ചറിയുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മാനേജ് ചെയ്യാം എന്ന് നമുക്കറിയാലോ. അപ്പോൾ ഈ തൈറോയ്ഡ് രോഗങ്ങൾ നേരത്തെ തിരിച്ചറിയാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്?
3: ഇതിൽ രോഗസാധ്യതകൾ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളത് ഈ രോഗത്തെക്കുറിച്ചുള്ള ശരിയായ ഒരു അവബോധം അഥവാ കാഴ്ചപ്പാട് നമ്മൾക്കുണ്ടായിരിക്കുക എന്നുള്ളതാണ്. എന്തെന്നാൽ തൈറോയ്ഡ് രോഗം ഏതെങ്കിലും ഒരു വ്യക്തിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അവസ്ഥയിലോ മാത്രമല്ല, ഇത് തൈറോയ്ഡ് ഹോർമോണുകൾ പൊതുവെ നമ്മളുടെ ഓരോ കോശത്തിലെയും ശരീരത്തിലുള്ള ഓരോ കോശത്തിൻ്റെയും ഉപാപചയ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന ധർമ്മം. അപ്പോൾ ഒരു കുഞ്ഞ് അതിൻ്റെ ഭ്രൂണാവസ്ഥയിൽ, അത് അമ്മയുടെ ഉദരത്തിൽ, ഗർഭപാത്രത്തിൽ നിൽക്കുമ്പോൾ മുതൽ തന്നെ തൈറോയ്ഡ് ഹോർമോണുകളുടെ ആവശ്യകതയുണ്ട്. അപ്പോൾ ഒരു ഗർഭസ്ഥാവസ്ഥയിലുള്ള തൈറോയ്ഡ് ഹോർമോണുകളുടെ ആധിക്യമോ അല്ലെങ്കിൽ അതിൻ്റെ പോരായ്മയോ, അതേപോലെ തന്നെ ഒരു കുഞ്ഞ് ജനിച്ചതിന് ശേഷം അത് വളർന്നു വരുന്ന കാലഘട്ടത്തിൽ, ഇപ്പം സ്കൂളിൽ പോകുന്ന ഒരു കാലഘട്ടത്തിൽ, അതേപോലെ തന്നെ പ്രായപൂർത്തിയാവുന്ന ഒരു കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ വിവാഹത്തോടനുബന്ധിച്ച്, അതേപോലെ വിവാഹശേഷം സ്ത്രീകളാണെങ്കിൽ ആർത്തവ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള, അതേപോലെ തന്നെ ആർത്തവ വിരാമം, ഇങ്ങനെയുള്ള പല ജീവിതത്തിലെ പല സ്റ്റേജുകളനുസരിച്ച് നമ്മൾക്കിതിൻ്റെ ലക്ഷണങ്ങളെ നമുക്ക് തിരിച്ചറിയേണ്ടതാണ്. ഇപ്പോൾ ഒരു കൊച്ചുകുട്ടി ഈ പറയുന്ന രീതിയിൽ തൈറോയ്ഡ് ഹോർമോണിൻ്റെ അളവ് വളരെ കുറവാണെങ്കിൽ അതിന് പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല. സാധാരണഗതിയിൽ വലിയ ശല്യമൊന്നും ഉണ്ടാക്കാതെ എപ്പോഴും ഉറങ്ങിക്കിടക്കുന്ന ഒരു കൊച്ചുകുട്ടി, അല്ലെങ്കിൽ അത് തന്നെ ഈ പറയുന്ന രീതിയിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്ത കാരണം അച്ഛനമാർക്കാണെങ്കിൽ പരമസുഖമാണ്, രാത്രിയിൽ സിദ്ധാന്തമോ അല്ലെങ്കിൽ വഴക്കോ അല്ലെ കരച്ചിലോ ഉള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ നമ്മൾ നോക്കുമ്പോൾ പൊതുവെ ഒരു ഭാര കൂടുതൽ കാണും. അതേപോലെ തന്നെ പൊതുവെ ഡോക്ടർമാരുടെ അടുത്ത് വരുന്നത് വയറ്റിൽ നിന്ന് പോകാനുള്ള ബുദ്ധിമുട്ട്, അതായത് കുഞ്ഞ് ഒരു 3-4 ദിവസം കൂടുമ്പോഴത്തേക്കും മാത്രമേ വയറ്റിൽ നിന്ന് പോകുന്നുള്ളൂ, അതേപോലെ തന്നെ കുഞ്ഞിന് അമ്പലിക്കൽ ഹെർണി, അതായത് നമ്മളുടെ പൊക്കിളിൻ്റെ ഭാഗത്ത് മാംസപേശികൾ അകന്ന് നിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാകാവുന്ന അമ്പലിക്കൽ ഹെർണി, അതേപോലെ ഈ കുഞ്ഞിൻ്റെ മുഖം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വട്ടത്തിലുള്ള ഉരുണ്ട മുഖം, അതേപോലെ തന്നെ നാവ് പുറത്തേക്കിടുക, അതേപോലെ വായിൽ നിന്ന് മീള വരിക, അതേപോലെ തന്നെ നമ്മുടെ മൂക്കിൻ്റെ പാലത്തിൻ്റെയൊക്കെ വളർച്ച നല്ല രീതിയിൽ വരാതെ ഉണ്ടാകാതിരിക്കുന്ന കാരണം മൂക്ക് പരന്നിരിക്കുക, അതേപോലെ തന്നെ ഈ കുഞ്ഞ് കരയുകയാണെങ്കിൽ അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഹാർഷായിട്ടുള്ള റഫ് സൗണ്ടായിട്ടായിരിക്കും. അപ്പോൾ ഈ പറയുന്ന രീതിയിലൊക്കെ ആയിരിക്കാം കുഞ്ഞുങ്ങളിൽ നമ്മൾക്കിതിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നത്. അതേപോലെ തന്നെ ഈ കുഞ്ഞ് വളരുമ്പോൾ, അതായത് കുഞ്ഞ് ഏകദേശം ഒരു 5 വയസ്സ്, അതായത് സ്കൂളിൽ പോകാൻ തുടങ്ങുമ്പോൾ കുഞ്ഞിന് ഈ പഠിക്കുന്നതിലുള്ള കഴിവ് കുറവ്, നമ്മൾ സാധാരണ ഗതിയിൽ ഡിസ്ലെക്സിയ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള പഠിക്കാനുള്ള കഴിവ് കുറവ്, എഴുതാനുള്ള കഴിവ് കുറവ്, അല്ലെങ്കിൽ വർത്തമാനത്തിലുള്ള കഴിവ് കുറവ്, അതായത് ഒരു മൈൽ സ്റ്റോൺ ഡെവലപ്മെൻറ്റ് സാധാരണ ഗതിയിൽ ഓരോ പ്രായത്തിലും ഓരോ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവണമെന്ന് നമ്മൾ നിഷ്കർഷിക്കുന്ന പോലെ ഈ ഇവരുടെ സ്കൂളിലൊക്കെ പോകുമ്പോഴത്തേക്കും ഒന്നിനോടും ഒരു താല്പര്യമില്ലാതെ ഒതുങ്ങി മാറിയിരിക്കുക, അതേപോലെ കണക്ക് കൂട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ, അതേപോലെ തന്നെ സ്പെല്ലിങ് മിസ്റ്റേക്കുകൾ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഡിസ്ലെക്സിയ, വേരിയസ് ടൈപ്സ് ഓഫ് ഡിസ്ലെക്സിയയിൽ കാണുന്ന ചില ലക്ഷണങ്ങൾ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളിൽ പഠന സംബന്ധമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ഈ കുട്ടി വലുതായി വരികയാണെങ്കിൽ, ഇപ്പം പ്രത്യേകിച്ചും പ്രായപൂർത്തിയാവുന്ന പ്യൂബർട്ടിക് പീരീഡിലൊക്കെ ആണെങ്കിൽ ഒരു അമിതമായ ആകാംക്ഷ അല്ലെങ്കിൽ വിഷാദം അല്ലെങ്കിൽ വല്ലാത്ത ഭയം, ഉത്കണ്ഠ, ഇതേപോലെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടാവുക. അതേപോലെ തന്നെ ഈ കുട്ടി സ്ത്രീ പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ആർത്തവ തകരാറുകൾ ഉണ്ടാവുക. ആർത്തവം വന്നാൽ തന്നെ ഒന്നോ രണ്ടോ മാസം ഉണ്ടായി കഴിഞ്ഞിട്ട് പിന്നെ രണ്ടോ മൂന്നോ മാസം സ്കിപ്പാകുക, അതേപോലെ തന്നെ അമിതമായിട്ടുള്ള ആർത്തവരക്തം, അതേപോലെ തന്നെ അതികഠിനമായ വേദനകൾ, ഇങ്ങനെയുള്ള ആർത്തവ തകരാറുകളായിട്ടായിരിക്കാം ചിലപ്പോൾ ഡോക്ടർമാരെ ഇങ്ങനെയുള്ള രോഗികൾ സമീപിക്കുക. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഈ ഇവർ വിവാഹപ്രായമെത്തുന്ന ഒരു കാലഘട്ടത്തിലാണെങ്കിൽ വിവാഹിതയായിട്ടും സാധാരണഗതിയിലുള്ള സ്വാഭാവികമായിട്ടുള്ള ലൈംഗികവേഴ്ചകളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും ഗർഭിണിയാവുന്നില്ല എന്നുള്ള, അതായത് ഗർഭധാരണത്തിനുള്ള ബുദ്ധിമുട്ടുകളായിട്ട്, അതേപോലെ തന്നെ അബോർഷന് ഗർഭിണിയാവുന്നുണ്ട് പക്ഷേ എന്നാൽ രണ്ടോ മൂന്നോ മാസം കൂടുമ്പോൾ ഉണ്ടാകുന്ന അബോർഷൻ, റിപ്പീറ്റഡ് അബോർഷനുകൾ ഉണ്ടാവുക, അതേപോലെ തന്നെ ഈ പറയുന്ന രീതിയിൽ ഇങ്ങനെ സാധാരണഗതിയിൽ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്ന അവസ്ഥ, അതായത് ഹോർമോണിൻ്റെ അളവ് വല്ലാതെ കുറയുന്ന അവസ്ഥയാണ് തൈറോയിഡ് പ്രശ്നങ്ങളിൽ ഒരു 70% രോഗികൾ നമ്മൾ കാണുന്നത്. എന്നാൽ ഇതിന് വിപരീതമായിട്ട് ഹൈപ്പർ തൈറോയിഡ് എന്ന് പറയുന്ന ഒരവസ്ഥയിൽ ഇങ്ങനെയുള്ള സ്ത്രീകൾ ഗർഭിണികളായി കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ വളർച്ച നല്ല രീതിയിൽ ആവായിക, അതായത് മാസം തികയുന്നതിന് മുമ്പുള്ള പ്രസവം, അതേപോലെ തന്നെ റിപ്പീറ്റഡ് അബോർഷൻ, അതേപോലെ ചാവിള എന്ന് പറയുന്ന അവസ്ഥ, ഇങ്ങനെ ഈ പറയുന്ന രീതിയിലുള്ള ലക്ഷണങ്ങൾ നമ്മൾക്ക് കാണാം. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ആർത്തവവിരാമം സംഭവിക്കുന്ന കാലയളവിൽ ഇങ്ങനെയുള്ള രോഗികളിൽ ഭയങ്കരമായിട്ടുള്ള നമ്മൾ ഉഷ്ണാഞ്ചാരം എന്നൊക്കെ പറഞ്ഞാൽ ശരീരം മുഴുവനും ഭയങ്കരമായിട്ടുള്ള പൊള്ളുന്ന പോലുള്ള ഒരവസ്ഥ, അതേപോലെ തന്നെ ഹൈപ്പോതൈറോയിഡ് രോഗികളാണെങ്കിൽ അവർക്ക് ഈ കാലാവസ്ഥാ വ്യതിയാനം, പ്രത്യേകിച്ച് ഈ തണുപ്പ് സഹിക്കാൻ കഴിയായിക, അതല്ല ഹൈപ്പർ തൈറോയിഡ് ആണെങ്കിൽ ചൂട് സഹിക്കാൻ കഴിയായിക, ഇങ്ങനെയുള്ള രീതിയിലുള്ള ലക്ഷണങ്ങൾ, അതുകൂടാതെ ഈ ആർത്തവവിരാമകാലങ്ങളിൽ ഇവരുടെ എല്ല് തേയ്മാനം, അല്ലെങ്കിൽ കാൽഷ്യം മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കപ്പാസിറ്റി കുറയുമ്പോഴത്തേക്കും എല്ലിനുള്ള സാന്ദ്രത കുറവ് വരുന്ന കാരണം എല്ലിനുള്ള കനക്കുറവ് ഉണ്ടാകുന്നു. പിന്നെ ഇവരുടെ പൊതുവെ ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്ന അവസ്ഥ, അതേപോലെ തന്നെ ഇവരുടെ തൊലിയൊക്കെ, അതായത് ചർമ്മം വളരെ വരണ്ടിരിക്കുന്ന ഒരവസ്ഥ, തലമുടി കൊഴിഞ്ഞു പോവുക, അതേപോലെ കൺപീലുകൾ, അതേപോലെ തന്നെ പുരികങ്ങളിലുള്ള രോമങ്ങളെല്ലാം പൊഴിഞ്ഞു പോകുന്ന ഒരവസ്ഥ, ഈ പറയുന്ന രീതിയിലൊക്കെയുള്ള ലക്ഷണങ്ങളായിട്ടായിരിക്കാം സാധാരണഗതിയിൽ തൈറോയിഡ് രോഗികൾ നമ്മൾ കാണുന്നത്.
2: സർ, ഇതിൽ രോഗനിർണയ മാർഗങ്ങൾ എന്തൊക്കെയാണ്?
3: സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള ലക്ഷണങ്ങളെ നമ്മൾ അതൊരു ഫലപ്രദമായിട്ടുള്ള രീതിയിലുള്ള രോഗനിർണയം എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഈ പറയുന്ന രീതിയിലുള്ള രോഗസാധ്യതകളുള്ളവർ ആരൊക്കെയാണെന്ന് തന്നെ നമ്മൾ ആദ്യം തിരിച്ചറിയണം. എന്തെന്നാൽ ഇതിനു മുന്നേ കുടുംബത്തിൽ ഇങ്ങനെയുള്ള തൈറോയിഡ് രോഗങ്ങൾ ഉണ്ടെങ്കിൽ, അതേപോലെ തന്നെ തൈറോയിഡിൻ്റേതായിട്ടുള്ള സ്പഷ്ടമായിട്ടുള്ള ലക്ഷണങ്ങളുണ്ടെങ്കിൽ, അതേപോലെ പ്രായത്തിനനുസരിച്ചല്ലാത്ത അമിതമായിട്ടുള്ള വണ്ണം ഉണ്ടാവുക, അല്ലെങ്കിൽ അമിത ഭാരം ഉണ്ടാവുക, അല്ലെങ്കിൽ എത്ര ശ്രമിച്ചിട്ടും ശരീരഭാരം തീരെ വല്ലാതെ കുറഞ്ഞു പോകുക, ഹൈപ്പർ തൈറോയിഡ് കേസിൽ ഇതായിരിക്കും ഒരു ലക്ഷണം എന്ന് വെച്ചാൽ ശരീരഭാരം വല്ലാതെ കുറഞ്ഞു പോകുന്ന അവസ്ഥ, കൈകാല് വിറയൽ, നാവ് വിറയൽ. അപ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള നമ്മൾ നേരത്തെ സംസാരിച്ച

0: സ്വതന്ത്ര ഹോർമോണുകളാണ് ഏതൊരു കോശത്തിൻ്റെയും ഉപാപചയ പ്രവർത്തനത്തിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുക. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്നതിൽ FT3 FT4 എന്ന് പറയുന്ന രക്തപരിശോധനയിലൂടെ നമ്മൾക്ക് നല്ല രീതിയിൽ തൈറോയ്ഡ് രോഗം സ്ഥിരീകരിക്കാം. പിന്നെ ഇപ്പോഴുണ്ടാകുന്ന തൈറോയ്ഡ്, പണ്ട് 1992 കാലയളവിന് മുമ്പൊക്കെ നമ്മൾ തൈറോയ്ഡ് രോഗത്തിൻ്റെ പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ അയഡിൻ്റെ അഭാവം അല്ലെങ്കിൽ അയഡിൻ്റെ പോരായ്മകൾ എന്നാണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് അയഡൈസ്ഡ് സാൾട്ടൊക്കെ ഏർപ്പെടുത്തി എങ്കിൽ പോലും പിന്നെയും നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ പറയുന്ന തൈറോയ്ഡ് പ്രശ്നങ്ങൾ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്ന തൈറോയ്ഡ് രോഗാവസ്ഥകളാണ് 70-80% രോഗികളിലും നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഇങ്ങനെയുള്ള രോഗാവസ്ഥകളെക്കുറിച്ചുള്ള കൂടുതൽ പഠനങ്ങളിൽ നമുക്ക് മനസ്സിലാക്കിയത് തൈറോയ്ഡ് ഗ്രന്ഥിക്കെതിരെ നമ്മളുടെ ശരീരത്തിലുള്ള മാംസ്യ തന്മാത്രകൾ തന്നെ പ്രതികരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട്, അതായത് ആൻറ്റിബോഡികൾ ഫോം ചെയ്യുന്ന രീതിയിൽ ഉണ്ടാകുന്ന തൈറോയ്ഡ് പ്രശ്നങ്ങളാണ് പൊതുവെ കണ്ടുവരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള തൈറോയ്ഡ് രോഗങ്ങൾ, അതായത് ഓട്ടോ ഇമ്മ്യൂൺ തൈറോയ്ഡ് ഡിസോർഡർ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന തൈറോയ്ഡ്, അതായത് നമ്മൾ പണ്ട് കാലങ്ങളിൽ തൈറോയ്ഡ് രോഗങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും കഴുത്തിലെ ഒരു മുഴ അല്ലെങ്കിൽ ഗോയിറ്റർ എന്ന് പറയുന്ന ഒരു അവസ്ഥയായിരുന്നു നമ്മൾ ആദ്യമായിട്ട് തൈറോയ്ഡ് രോഗത്തിനെ മനസ്സിലാക്കിയിരുന്നത്. പക്ഷേ എന്നാൽ ഇന്ന് കാണുന്ന 70-80% രോഗാവസ്ഥകളും രക്തത്തിലുള്ള പ്രശ്നങ്ങൾ, അതായത് രക്തത്തിൽ ഈ പറയുന്ന തൈറോയ്ഡ് ഗ്രന്ഥിക്കെതിരെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ തൈറോയ്ഡ് ഹോർമോണിനെതിരെ പ്രവർത്തിക്കുന്ന മാംസ്യ തന്മാത്രകൾ, അതായത് ATPO AMA ANA അതേപോലെ TSI എന്ന് പറയുന്ന രീതിയിലുള്ള ഇങ്ങനെയുള്ള ഓട്ടോ ആൻറ്റിബോഡീസ്, അപ്പോൾ ഇങ്ങനെയുള്ള രക്തപരിശോധനകളിലൂടെ, അതായത് നമ്മൾ തൈറോയ്ഡ് ഗ്രന്ഥിക്കെതിരെ പ്രവർത്തിക്കുന്ന ആൻറ്റി തൈറോയ്ഡ് പെറോക്സിഡേസ് എൻസൈം ATPA, അതേപോലെ തന്നെ ആൻറ്റി തൈറോയ്ഡ് തൈറോഗ്ലോബുലിൻ ആൻറ്റിബോഡീസ്, അപ്പോൾ ഇങ്ങനെയുള്ള ആൻറ്റിബോഡി പരിശോധനകളിലൂടെ തന്നെ നമ്മൾക്ക് തൈറോയ്ഡ് രോഗത്തിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കാം. പിന്നെ ഇതുകൂടാതെ തൈറോയ്ഡിൽ മറ്റൊരു രീതിയിൽ നമ്മൾ വളർച്ചകൾ കാണുന്നുണ്ട്, മുഴകൾ കാണുന്നു, അതേപോലെ സിസ്റ്റുകൾ ഉണ്ടാകുന്നു, നോഡ്യൂളുകൾ ഗോയിറ്റർ എന്നൊക്കെ പറയുന്ന അവസ്ഥയിൽ നമ്മൾ തൈറോയ്ഡിൻ്റെ സ്കാൻ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ തൈറോയ്ഡ് ഒരു സാധാരണഗതിയിലുള്ള തൈറോയ്ഡ് സ്കാനിലൂടെ ഈ പറയുന്ന രീതിയിലുള്ള സിസ്റ്റുകളുടെ വളർച്ച അല്ലെങ്കിൽ കാൽസിഫിക്കേഷൻ്റെ വളർച്ച അല്ലെങ്കിൽ തൈറോയ്ഡിൽ മറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ വളരെ ചുരുക്കം ശതമാനമുള്ള കേസുകളാണെങ്കിൽ പോലും തൈറോയ്ഡിനുണ്ടാകുന്ന ക്യാൻസറുകളുടെ സാധ്യതകൾ ഇതെല്ലാം നമ്മൾക്ക് അൾട്രാസൗണ്ട് സ്റ്റഡിയിലൂടെ നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് അൾട്രാസൗണ്ട് സ്റ്റഡിയിൽ നമുക്ക് കിട്ടാത്ത ചില പരിശോധനകളിൽ നമുക്ക് തൈറോയ്ഡിൻ്റെ CT സ്കാൻ നമുക്ക് എടുത്ത് നോക്കാം, അതുകൂടാതെ MRI സ്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ ഈ MRI സ്കാൻ CT സ്കാൻ അൾട്രാസൗണ്ട് ഇതേപോലുള്ള തൈറോയ്ഡ് സ്കാനുകൾ കൂടാതെ ഇന്നത്തെ നൂതനമായിട്ടുള്ള മറ്റൊരു പരിശോധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തൈറോയ്ഡ് ഹോർമോണുകളുടെ അടിസ്ഥാന ഘടകം എന്ന് പറഞ്ഞാൽ അയഡിനാണ്. അപ്പോൾ ഈ പറയുന്ന അയഡിനെ, റേഡിയോ ആക്റ്റീവതയുള്ള അയഡിൻ കൊടുത്തിട്ട് അത് ശരീരത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥിയിലുള്ള കോശങ്ങൾ എത്രമാത്രം അത് അപ്ടേക്ക് ചെയ്യുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തി തൈറോയ്ഡിൻ്റെ ഫംഗ്ഷൻ അനലൈസ് ചെയ്യുന്ന റേഡിയോ ആക്റ്റീവ് അയഡിൻ അപ്ടേക്ക് ടെസ്റ്റുകൾ, അപ്പോൾ ഇങ്ങനെയുള്ള റേഡിയോ ആക്റ്റീവ് അയഡിൻ അപ്ടേക്ക് ടെസ്റ്റ് നമ്മൾക്ക് നടത്താം. ഇനി ഇത് കൂടാതെ നമ്മൾക്ക് തൈറോയ്ഡ് ഗ്രന്ഥിയിലുള്ള കോശ പരിശോധന, അതായത് കോശത്തിൻ്റെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾക്ക് FNAC നമ്മൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾക്ക് സൈറ്റോളജിക്കൽ എക്സാമിനേഷൻസ്, PET സ്കാനിങ്, അപ്പോൾ ഇങ്ങനെയുള്ള വളരെ നൂതനമായിട്ടുള്ള പരിശോധനകളിലൂടെ നമ്മൾക്ക് ഒരു രോഗിയിൽ തൈറോയ്ഡ് രോഗത്തിൻ്റെ സാധ്യതകൾ അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റേജ്, അത് ഏത് നിലയിലാണ്, എന്തുമാത്രം പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ, ഇതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായ രീതിയിൽ, ഫലപ്രദമായ രീതിയിൽ നമ്മൾക്ക് തുടക്കത്തിൽ തന്നെ അല്ലെങ്കിൽ രോഗത്തിൻ്റെ ഏതവസ്ഥയിലാണെങ്കിൽ പോലും നമുക്ക് നല്ല രീതിയിൽ രോഗനിർണയം നടത്താവുന്നതാണ്.
1: സർ, തൈറോയ്ഡ് രോഗമുള്ളവർ ചില ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കണം അല്ലെങ്കിൽ മറ്റു ചില ഭക്ഷണങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തണം എന്നൊക്കെ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് ഇതിൻ്റെ ഭക്ഷണക്രമം?
0: ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ തൈറോയ്ഡ് രോഗം, അതായത് ഹൈപ്പോതൈറോയിഡിസമാണ് 70-80% രോഗികളിലും കാണുന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള ഹൈപ്പോതൈറോയിഡിസം, അതായത് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനക്ഷമത തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു അവസ്ഥ, അപ്പോൾ ഇങ്ങനെയുള്ള തടസ്സപ്പെടുത്തുന്ന അവസ്ഥ ഉണ്ടാക്കുന്നതിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ, അതായത് പ്രത്യേകിച്ചും തിയോസൈനേറ്റ്, തിയോയുറാസിൽ, ഫിനോൾ എന്നീ പറയുന്ന രീതിയിലുള്ള രാസഘടകങ്ങളുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, അതായത് പ്രത്യേകിച്ചും ക്രൂസിഫറസ് ഫാമിലിയിലുള്ള നമ്മൾ പറയുന്ന കോളിഫ്ലവർ, ക്യാബേജ്, ടേണിപ്പ്, സ്പിനാക്സ്, അതേപോലെ തന്നെ കപ്പ, മരച്ചീനി, മധുരക്കിഴങ്ങ്, അപ്പോൾ ഇതിലൊക്കെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള രാസ സംയുക്തങ്ങളുള്ളതുകൊണ്ട് ഇങ്ങനെയുള്ള രാസ സംയുക്തങ്ങൾ നമ്മൾ കഴിച്ച ഭക്ഷണത്തിലുള്ള അയഡിനെ സാക്ഷീകരിച്ച് തൈറോയ്ഡ് ഗ്രന്ഥി ഹോർമോണാക്കി മാറ്റുന്ന ആ ഒരു പ്രവർത്തനങ്ങളിൽ ഈ നമ്മൾ പറഞ്ഞ ഈ ഭക്ഷണത്തിലുള്ള കെമിക്കൽ സബ്സ്റ്റൻസുകൾ ഹോർമോൺ നിർമ്മിതിയെ തടസ്സപ്പെടുത്തും. അപ്പോൾ അതിന് സാധ്യതയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളെ നമ്മൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ഇനി അതുകൂടാതെ നമ്മൾക്കറിയാം അയഡിൻ എന്നുള്ള മൂലകമാണ് തൈറോയ്ഡ് ഹോർമോണിൻ്റെ അടിസ്ഥാന ഘടകം എന്നുള്ളത് കൊണ്ട് തന്നെ അയഡിൻ കൂടുതലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, അതായത് പ്രത്യേകിച്ച് നമ്മൾ നോക്കുമ്പോൾ കടൽ മത്സ്യങ്ങളും അതേപോലെ തന്നെ കക്ക, കൊഞ്ച്,

0: ഞണ്ട്, ചെമ്മീൻ, ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളിലെല്ലാം വളരെയധികം അയഡിൻ ഉണ്ട്. അപ്പം ഈ പറയുന്ന രീതിയിൽ നമ്മൾ അയഡിൻ കുറഞ്ഞ, അതായത് ഹൈപ്പോതൈറോയിഡ് ആയിട്ടുള്ള രോഗികളിൽ ഈ പറയുന്ന രീതിയിലുള്ള അയഡിൻ കണ്ടൻറ്റ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക. അതുകൂടാതെ തന്നെ പഴച്ചാറുകൾ, കുരുമുളക്, ഇഞ്ചി, കറുവപ്പട്ട, വാഴപ്പഴം, മഞ്ഞൾ, വെളിച്ചെണ്ണ, മുളപ്പിച്ച വിത്തുകൾ എന്നിവയും നമ്മൾക്ക് ഈ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. അതുകൂടാതെ മത്സ്യം കഴിക്കുമ്പോൾ കടൽ മത്സ്യത്തിലാണ് കൂടുതൽ അയഡിൻ കണ്ടൻ്റ് ഉള്ളതുകൊണ്ട് കടൽ മത്സ്യങ്ങൾ കഴിക്കാതെ, അതായത് ശുദ്ധജലത്തിലുള്ള മത്സ്യത്തിൽ അത്രമാത്രം അയഡിൻ കണ്ടൻ്റ് ഉണ്ടാവില്ല. അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഉപ്പ് അയഡൈസ്ഡ് സാൾട്ട് ആണെങ്കിൽ വളരെ നല്ലതാണ്. പിന്നെ നമ്മൾ തൈറോയിഡ് ഹോർമോൺ നിർമ്മിതിയിൽ അയഡിൻ, കാൽഷ്യം, നിയാസിൻ, സിങ്ക്, വൈറ്റമിൻ ബി 12, ബി 6, സി ആൻഡ് ഇ എന്നീ പറയുന്ന വിറ്റാമിനുകളൊക്കെ വളരെ വളരെ അത്യന്താപേക്ഷിതമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ജൈവരാസതന്മാത്രകൾ കൂടാതെ, അപ്പോൾ ഇങ്ങനെയുള്ള ഭക്ഷണപദാർത്ഥങ്ങൾ ഉൾപ്പെട്ട തവിട് കളയാത്ത അരി, അതേപോലെ തന്നെ പഴങ്ങളും പച്ചക്കറികളും, നാരുകളടങ്ങിയ ഭക്ഷണം, അതേപോലെ തന്നെ സാധാരണഗതിയിൽ ഈ തൈറോയിഡ് രോഗികളിൽ മലബന്ധം ഒരു പ്രധാന ലക്ഷണമായിട്ട് നമ്മൾ കാണുകയാണ്, പ്രത്യേകിച്ചും ഹൈപ്പോതൈറോയിഡ് രോഗികൾ. അപ്പോൾ ഇങ്ങനെയുള്ള രോഗികൾ അവരുടെ ഭക്ഷണത്തിൽ നാരുകളടങ്ങിയ ഭക്ഷണം കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ നോക്കണം. അതേപോലെ തന്നെ സിങ്ക് കൂടുതലുള്ള ഗോതമ്പ്, ബാർലി, കടല, ആട്ടിറച്ചി, ഇതൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം. അതേപോലെ തന്നെ നമ്മൾ എണ്ണയെക്കുറിച്ച് പറയുന്ന ഒരു അവസ്ഥ കാര്യത്തെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ, നമ്മളുടെ വെളിച്ചെണ്ണ, അതായത് കോക്കനട്ട് ഓയിൽ, ഒരു മീഡിയം ചെയിൻ ഫാറ്റി ആസിഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ അത് നല്ല രീതിയിൽ ഉൾപ്പെടുത്താം. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒഴിവാക്കേണ്ടത് ഹൈപ്പോതൈറോയിഡ് രോഗികൾ, അതായത് തൈറോയിഡ് ഫംഗ്ഷൻ കുറഞ്ഞ രോഗികൾ പ്രത്യേകിച്ചും ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ ചായ, കാപ്പി, ഓറഞ്ച്, സോയ, ബദാം, തൈര്, ഇലക്കറികൾ, ചെറുപയർ, അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ കഴിയുന്നതും ഒഴിവാക്കുകയാണ്. അതേപോലെ നിയന്ത്രിതമായിട്ട് നമ്മൾക്ക് ഉപയോഗിക്കാവുന്നത് ഗോതമ്പ്, റവ, ആട്ട, മൈദ, ഓട്സ്, അതേപോലെ തന്നെ പ്രോസസ്ഡ് ഫുഡ്, സോഡ, അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യുക. അതേപോലെ തന്നെ അച്ചാറും ഉപ്പിലിട്ടതും, അതുകൂടാതെ ഇരുമ്പ്, കാൽഷ്യം എന്നിവ കൂടുതലായിട്ടടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളെല്ലാം നമ്മൾ ഒഴിവാക്കിയും, അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള അയഡിൻ കണ്ടൻറ്റ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ, അതായത് കടൽ മത്സ്യങ്ങളും കൊഞ്ച, ഞണ്ട് പോലുള്ള കടൽ മത്സ്യങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. പിന്നെ ഹൈപ്പർ തൈറോയിഡ് രോഗികളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവരിൽ ഈ പറയുന്ന രീതിയിലുള്ള പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ സ്റ്റിമുലേഷനൊന്നും ഇല്ലാതെ തന്നെ തൈറോയിഡ് ഗ്രന്ഥി കൂടുതൽ കൂടുതൽ തൈറോയിഡ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുകയും, അതുകൂടാതെ തൈറോയിഡ് ഹോർമോണിൻ്റെ അടിസ്ഥാന ഘടകമായിട്ടുള്ള അയഡിൻ ഈ പറയുന്ന രോഗികൾ കൂടുതലായിട്ട് കഴിക്കുകയാണെങ്കിൽ, അതായത് നമ്മൾ നേരത്തെ ഹൈപ്പോതൈറോയിഡ് രോഗികളിൽ കഴിക്കാമെന്ന് പറഞ്ഞിട്ടുള്ള കടൽ മത്സ്യങ്ങൾ അല്ലെങ്കിൽ അതേപോലെയുള്ള ഫുഡ് നമ്മൾ കഴിയുന്നതും, അയഡൈസ്ഡ് സാൾട്ട്, അതേപോലെ തന്നെ പാലും പാൽ ഉൽപ്പന്നങ്ങളും, കടൽ മത്സ്യങ്ങൾ, ബേക്കറി ഐറ്റംസ്, മുട്ടയുടെ വെള്ള, സോയ, പിന്നെ മദ്യവും കൃത്രിമ നിറങ്ങൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും ഹൈപ്പർ തൈറോയിഡ് രോഗികൾ, അതായത് തൈറോയിഡിൻ്റെ പ്രവർത്തനം കൂടുതലുള്ള രോഗികൾ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതേപോലെ തന്നെ ഹൈപ്പർ തൈറോയിഡ് രോഗികൾ അയഡിൻ ഇല്ലാത്ത ഉപ്പ്, അതായത് നമ്മുടെ സാധാരണ കല്ലുപ്പെന്ന് പറയുന്ന രീതിയിലുള്ള അയഡൈസ് ചെയ്യപ്പെടാത്ത ഉപ്പ്, അതേപോലെ തന്നെ ബദാം, മുഴുധാന്യങ്ങൾ, കാപ്പി, ചായ, ഗോതമ്പ്, കാബേജ്, നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങളെ ചെറിയ രീതിയിൽ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഏതാണ് ക്രൂസിഫറസ് ഫാമിലിയിലുള്ള കോളിഫ്ലവർ, കാബേജ് തുടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കരുത് നമ്മൾ പറഞ്ഞ ഭക്ഷണങ്ങൾ. അപ്പോൾ ഇങ്ങനെ കഴിക്കരുത് നമ്മൾ പറഞ്ഞ ഭക്ഷണങ്ങൾ ഹൈപ്പർ തൈറോയിഡ് രോഗികളാണെങ്കിൽ കഴിക്കാം. അപ്പോൾ അത് ഈ പറയുന്ന രീതിയിൽ നമ്മൾ ഭക്ഷണം നമ്മൾ ക്രമപ്പെടുത്തി, അതേപോലെ തന്നെ നമ്മൾ ഒരു ദിവസം ഒരു 10-12 ഗ്ലാസ് വെള്ളമെങ്കിലും ഒന്ന് നല്ല രീതിയിൽ കുടിച്ച് നമ്മൾ അതേപോലെ തന്നെ മാനസികമായിട്ട് ടെൻഷൻ കൂടുതലടിക്കാതെ നല്ല രീതിയിൽ ജീവിക്കുകയാണെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള തൈറോയിഡ് രോഗങ്ങളെ നമ്മൾക്ക് നിയന്ത്രിക്കാവുന്നതാണ്.
1: സർ, ഹോമിയോപ്പതിയിൽ തൈറോയിഡ് രോഗങ്ങളുടെ ചികിത്സാ സാധ്യതകൾ എന്തൊക്കെയാണ്?
0: ഇപ്പോൾ തൈറോയിഡ് രോഗത്തിൻ്റെ ചികിത്സയിൽ സാധാരണഗതിയിൽ ആധുനിക ചികിത്സാ വിഭാഗം തൈറോയിഡ് ഹോർമോൺ കുറവാണെങ്കിൽ തൈറോയിഡ് ഹോർമോണുകൾ കൊടുക്കുന്നു, കൂടുതലായിട്ട് ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി. അതേപോലെ തന്നെ തൈറോയിഡിൻ്റെ പ്രവർത്തനം കൂടുതലാണെങ്കിൽ ആൻറ്റി തൈറോയിഡ് മരുന്നുകൾ കൊടുക്കുന്നു. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഒന്നുകിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ അതിനെ ഇൻഹിബിറ്റ് ചെയ്യുക എന്നുള്ള രണ്ട് നിലപാടുകളാണ് സാധാരണഗതിയിൽ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഹോമിയോപ്പതി വിഭാഗം ഈ പറയുന്ന രീതിയിൽ ഒരു ഗ്രന്ഥിയുടെ രോഗം എന്നുള്ളതിൽ കവിഞ്ഞ് ഒരു വ്യക്തിക്ക് ഇപ്പം നമ്മൾ സാധാരണഗതിയിൽ ആ വ്യക്തിയുടെ മാനസിക തലങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഇപ്പോൾ നമുക്കൊരു പേടിയോ സംശയമോ അല്ലെങ്കിൽ ഉത്കണ്ഠയോ ആകാംക്ഷയോ പോലുള്ള അവസ്ഥകൾ ഉണ്ടാകുകയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ രക്തത്തിൽ അമിതമായിട്ടുള്ള അളവിൽ അഡ്രിനാലിൻ, കോർട്ടിസോൾ, സെറാട്ടോണിൻ, ഡോപ്പമിൻ ഇതേപോലുള്ള ന്യൂറോ ട്രാൻസ്മിറ്ററുകളും ഹോർമോണുകളും എല്ലാം നമ്മളുടെ രക്തത്തിൽ വല്ലാതെ കൂടുന്നു. അപ്പോൾ മാനസികമായിട്ടുള്ള തലങ്ങളിലുണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി തലങ്ങളിലും അതേപോലെ തന്നെ നമ്മുടെ മറ്റ് രോഗപ്രതിരോധ അവസ്ഥയിലും മാറ്റങ്ങൾ വരുത്തുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഹോമിയോപ്പതി ഇത് ശരിക്കും ഒരു വ്യക്തിഗത ചികിത്സയായിട്ടാണ് തൈറോയ്ഡ് രോഗികളെ കാണുന്നത്. എന്നാൽ പോലും തൈറോയ്ഡ് ഗ്രന്ഥിയിൽ കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ് ഉള്ള, അതായത് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങളെ ക്രമപ്പെടുത്തുന്ന രീതിയിലുള്ള ശരിയായ മരുന്നുകൾ ഹോമിയോപ്പതിയിൽ വളരെ ധാരാളമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിഗത ചികിത്സയെ അടിസ്ഥാനപ്പെടുത്തി, അതായത് പേഴ്സണലൈസ്ഡ് മെഡിസിൻ എന്ന് പറയുന്ന രീതിയിലൊരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ് ഹോമിയോപ്പതി സിസ്റ്റം ഈ പറയുന്ന രീതിയിലുള്ള തൈറോയ്ഡ് രോഗത്തിന് പ്രദാനം ചെയ്യുന്നത്.
1: താങ്കളുടെ വിലയേറിയ സമയം ഞങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചതിന് പീസ് റേഡിയോയുടെ ഭാഗത്തുനിന്നും ശ്രോതാക്കളുടെ ഭാഗത്തുനിന്നും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു.
2: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് ആരോഗ്യ വിചാരം. ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ തൈറോയിഡ് രോഗങ്ങളെക്കുറിച്ചായിരുന്നു നമ്മൾ ഇതുവരെയും ശ്രദ്ധാപൂർവം കേട്ടത്. ചർച്ചയിൽ പങ്കെടുത്തത് ഡോക്ടർ കരംചന്ദ് മല്ലനും പീസ് റേഡിയോ പ്രതിനിധി ഡോക്ടർ അബൂബക്കർ സിദ്ദീഖുമാണ് ഇതുവരെ നമ്മളോട് സംസാരിച്ചത്.
3: ഒരു നല്ലൊരു വിഷയമായിരുന്നു. തൈറോയിഡ് പല രൂപത്തിലാണ് ശരീരത്തിൽ പ്രതിഫലിക്കുന്നത്.
2: അതെ അതെ.
3: ചിലർക്ക് തൈറോയിഡ് വന്നാൽ ആളങ്ങട്ട് ക്ഷീണിച്ച് എല്ലും തോലുമായി മാറും. ചിലർക്ക് തൈറോയിഡ് വന്നാൽ ഒരുപാട് തടിച്ച് ചീർത്ത് ഇങ്ങനെ നിൽക്കും. അപ്പോൾ വ്യത്യസ്ത രീതിയിൽ വ്യത്യസ്ത ശരീരങ്ങൾ വ്യത്യസ്ത രീതിയിൽ തന്നെയാണത് പ്രതിഫലിക്കുന്നതിൻ്റെ ആ സ്വാധീനം ഉണ്ടാകുന്നത്. കുറച്ച് കാത്തിരക്ഷിക്കും മറക്കാം.
2: അപ്പം
3: ഇതിൽ നമുക്കൊക്കെ പ്രാർത്ഥനയാണ് ഏറ്റവും പ്രധാനം. പ്രാർത്ഥനകൾ നമുക്കൊരു പഠനം അത് നടത്തുക, ആ പ്രാർത്ഥന ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. നമുക്കൊരു പ്രാർത്ഥന പഠിക്കാം. അബ്ദുള്ള മുഹ്സിൻ വണ്ടൂരാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഇഹലോകത്തും സ്വറാത്ത് പാലം കടക്കുമ്പോഴുമൊക്കെ രക്ഷ ലഭിക്കുവാൻ, രക്ഷാപ്രകാശ ലഭിക്കാനുള്ള പ്രാർത്ഥനയാണ് അദ്ദേഹം നമ്മോടൊപ്പം ചേർന്ന് പങ്കുവെക്കുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ഏതൊരു സത്യവിശ്വാസിയുടെയും ഏറ്റവും വലിയ ആഗ്രഹമാണ് സ്വർഗഭവനത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത്. അതിനുവേണ്ടി ഇഹലോകത്ത് നമ്മൾ നന്നായി പരിശ്രമിക്കേണ്ടതുണ്ട്. ഇഹലോകത്ത് രക്ഷപ്പെടാൻ, അതുപോലെ പരലോകത്തെത്തിക്കഴിഞ്ഞാൽ ഏറ്റവും അവസാനമായി നടക്കുന്ന നമ്മുടെ കടമ്പ സിറാത്തു പാലം, അത് കടക്കുമ്പോഴുമൊക്കെ രക്ഷാപ്രകാശം ലഭിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന സൂറത്തു തഹ്രീമിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. ആ ഒരു പ്രാർത്ഥന ഇപ്രകാരമാണ്: റബ്ബന അത്മിം ലന നൂറന വഗ്ഫിർ ലന ഇന്നക അല കുല്ലി ഷൈഇൻ ഖദീർ. റബ്ബന അത്മിം ലന നൂറന, റബ്ബന അത്മിം ലന നൂറന വഗ്ഫിർ ലന ഇന്നക അല കുല്ലി ഷൈഇൻ ഖദീർ. പ്രാർത്ഥനയുടെ അർത്ഥം: റബ്ബന അത്മിം ലന നൂറന, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളുടെ പ്രകാശം ഇഹലോകത്തും സിറാത്ത് പോലും കടന്ന് സ്വർഗപ്രവേശനം വരെയുമൊക്കെ ഞങ്ങളുടെ പ്രകാശം ഞങ്ങൾക്ക് നീ പൂർത്തീകരിച്ചു തരികയും, വഗ്ഫിർ ലന ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ചെയ്യണമേ. ഇന്നക അല കുല്ലി ഷൈഇൻ ഖദീർ, തീർച്ചയായും നീ സർവകാര്യത്തിനും കഴിവുള്ളവനാകുന്നു എന്നതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. പ്രാർത്ഥന ആവർത്തിക്കാം: റബ്ബന അത്മിം ലന നൂറന, റബ്ബന അത്മിം ലന, റബ്ബന അത്മിം ലന, റബ്ബന അത്മിം ലന, റബ്ബന അത്മിം ലന നൂറന, റബ്ബന അത്മിം ലന നൂറന, വഗ്ഫിർ ലന വ ഇഗ്ഫിർ ലന എന്നാണ് ശരിക്ക് അവിടെ വാവ് ചേർന്ന് വരുമ്പോൾ വഗ്ഫിർ ലന എന്ന് നമ്മൾ പറയും. വഗ്ഫിർ ലന, വഗ്ഫിർ ലന പുള്ളിയുള്ള അയിനാണ് വഗ്ഫിർ ലന. റബ്ബന അത്മിം ലന നൂറന വഗ്ഫിർ ലന, റബ്ബന അത്മിം ലന നൂറന വഗ്ഫിർ ലന, ربنا اتمم لنا نورنا واغفر لنا انك على كل شيء
5: ഇന്നക അല കുല്ലി ഷൈഇൻ, ഇന്നക അല കുല്ലി ഷൈഇൻ ഖദീർ, ഖദീർ, ഇന്നക അല കുല്ലി ഷൈഇൻ ഖദീർ, ഇന്നക അല കുല്ലി ഷൈഇൻ ഖദീർ. ربنا اتمم لنا, ربنا اتمم لنا, ربنا اتمم لنا نورنا, ربنا اتمم لنا نورنا, واغفر لنا, واغفر لنا, انك على كل شيء قدير, انك على كل شيء قدير. ربنا اتمم لنا نورنا واغفر لنا انك على كل شيء قدير. ربنا اتمم لنا نورنا واغفر لنا انك على كل شيء قدير.
6: ഈ ഒരു പ്രാർത്ഥന നമ്മൾ മനഃപ്പാഠമാക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമുക്ക് സ്വർഗപ്രവേശനം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
2: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് പ്രാർത്ഥനാ പഠനം. ഇന്നത്തെ പ്രാർത്ഥനാ പഠനം, ഇഹലോകത്തും സിറാത്തു പാലം കടക്കുമ്പോഴുമൊക്കെ രക്ഷാപ്രകാശം ലഭിക്കാൻ എന്ന തലക്കെട്ടിൽ നിന്നുകൊണ്ട് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ നടത്തിയിട്ടുള്ള സംസാരമാണ് നമ്മളിതുവരെ കാതോർത്തത്. ഈ പ്രാർത്ഥനകൾ നമുക്ക് എപ്പോഴും ഒരു ജീവനാണ് അല്ലേ,
3: ശക്തിയാണ്.
2: മനസ്സ് മടുത്തിരിക്കുമ്പോഴും അതേപോലെ തന്നെ അലസത വരുമ്പോഴും നമുക്കൊരു നവോന്മേഷവും ഊർജവും പകരാൻ ദിക്റുകൾക്ക് സാധിക്കും.
3: തീർച്ചയായും.
2: അതുകൊണ്ട് പ്രാർത്ഥനകൾ ധാരാളമാക്കാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക എന്നാണ് ഈ ഒരു സമയത്ത് പറയാനുള്ളത്.
3: നമ്മൾ എത്തി നിൽക്കുന്നത് പൂമരത്തണലിലാണ്. മക്കളുമായി ബന്ധപ്പെട്ട മനോഹരമായ ഒരു പ്രോഗ്രാമാണ്. വെള്ളം കരുതലോടെ ഉപയോഗിക്കാം എന്ന വിഷയത്തിൽ മുഹമ്മദ് ഷമീലാണ് ഇന്നത്തെ പൂമരത്തണലിൽ നമ്മോടൊപ്പം ചേരുന്നത്.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളായിട്ടുള്ള കൂട്ടുകാരെ, ഇന്നത്തെ പൂമരത്തണലിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ വരുമ്പോൾ, ഇപ്പോൾ ഈ പീസ് റേഡിയോ കാതോട് ചേർത്ത് വെച്ചിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ പരീക്ഷയുടെ ഒരു ചെറിയ ടെൻഷനിലൊക്കെ ആയിരിക്കും. പരീക്ഷ കഴിഞ്ഞു തുടങ്ങി. ചില സ്കൂളുകളിൽ ചില കൂട്ടുകാർക്ക് കഴിഞ്ഞു, എന്നാൽ ചിലർക്ക് കഴിയുന്നേ ഉള്ളൂ. ആ ഒരു അവസ്ഥയിലാണ് നമ്മളിരിക്കുന്നത്. ഓക്കെ, ഏതായാലും നമ്മുടെ പരീക്ഷകൾ ഏറ്റവും നന്നായി നമുക്ക് എഴുതാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു സമയത്ത് സൂചിപ്പിക്കേണ്ട ചില കാര്യങ്ങളിലേക്കാണ് ഇന്നത്തെ പൂമരത്തണലിലെ എപ്പിസോഡ് നമ്മൾ കൊണ്ടുപോകുന്നത്. മറ്റൊന്നുമല്ല, കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം, നല്ല ചൂടാണ് അല്ലേ. നല്ല വേനൽക്കാലമായി, നല്ല ചൂട് അനുഭവപ്പെടുന്നുണ്ട്. സ്വാഭാവികമായിട്ടും വെള്ളം അതിൻ്റെ ലഭ്യത കുറവാണ്. പല സ്ഥലങ്ങളിലും പല വീടുകളിലുമൊക്കെ വെള്ളം കഴിഞ്ഞു തുടങ്ങി. ഞാൻ കഴിഞ്ഞൊരു ദിവസം ഒരു കുടുംബ വീട്ടിൽ കണ്ടു, കിണറ്റിലെ വെള്ളം പാടെ കഴിഞ്ഞിരിക്കുന്നു, ഒരു തുള്ളി പോലും ഇല്ലാത്ത രൂപത്തിൽ കഴിഞ്ഞിരിക്കുന്നു. അവരൊക്കെ പ്രയാസപ്പെടുന്ന രൂപമാണുള്ളത് അല്ലേ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തീർച്ചയായും ആ വെള്ളത്തിൻ്റെ ഉപയോഗത്തെക്കുറിച്ചാവും അല്ലേ. അത്തരത്തിൽ ഈ എപ്പിസോഡിൽ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ് നമ്മുടെ കൂട്ടുകാരോട്. അതിന് മുന്നോടിയായി മൂന്ന് കാര്യങ്ങൾ, മൂന്ന് തീയതികൾ കൂട്ടുകാരുടെ അറിവിലേക്കായി പങ്കുവെക്കുകയാണ്. ഈ മൂന്ന് തീയതികളും ശ്രദ്ധിച്ചു വെക്കുക. കാരണം എന്താണെന്നറിയോ, നമ്മുടെ ക്വിസ് മത്സരങ്ങളിലും മറ്റു മത്സര പരീക്ഷകളിലുമൊക്കെ ചോദിക്കുന്ന മൂന്ന് തീയതികളാണ്. നമുക്കറിയാലോ ഓരോ തീയതിക്കും പ്രത്യേക പരിഗണനയും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ടാവില്ലേ. ഇപ്പോൾ ഒക്ടോബർ 2 എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് എന്തോടി വരും? ഗാന്ധി ജയന്തി ഒന്നും ഓടി വരില്ലേ. അതുപോലെ ഓഗസ്റ്റ് 15 എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യദിനം എന്ന് നമുക്കറിയാലോ. അതുപോലെ നമുക്ക് അത്രയൊന്നും അറിയാത്ത, അത്രയൊന്നും നമ്മൾ ശ്രദ്ധിക്കാത്ത ചില ദിനങ്ങൾ കൂടിയുണ്ട്. പ്രത്യേകിച്ചും ഈ ഒരു സമയത്ത് നമുക്ക് ഓർക്കാവുന്ന അല്ലെങ്കിൽ നമ്മൾ ഓർക്കേണ്ട തീയതികളാണ് ഏതൊക്കെയാണെന്നറിയോ. മാർച്ച് 21, മൂന്ന് അടുത്തടുത്ത ദിവസങ്ങളാണ്, അതുകൊണ്ട് ഓർത്തു വെക്കാൻ വളരെ വലിയ സൗകര്യമുണ്ട്. മാർച്ച് 21 ലോക വനദിനമാണ്, ഫോറസ്റ്റ് ഡേ അല്ലേ. ലോക വനദിനമാണ് മാർച്ച് 21. തൊട്ടടുത്ത ദിവസം മാർച്ച് 22, നമ്മൾ ഇന്ന് ഈ എപ്പിസോഡിൽ കാര്യമായി പറയാൻ പോകുന്നത് വെള്ളത്തെക്കുറിച്ചാണെന്ന് പറഞ്ഞല്ലോ. മാർച്ച് 22 ലോക ജലദിനമാണ്. ഓക്കെ, ലോക ജലദിനമാണ് മാർച്ച് 22. മാർച്ച് 23 ലോക കാലാവസ്ഥാ ദിനമാണ്. ഓക്കെ, അപ്പോൾ ഈ മൂന്ന് തീയതികൾ ഓർത്ത് വെക്കുക. ഒന്നാമത്തെ മാർച്ച് 21 ലോക വനദിനം, മാർച്ച് 22 ലോക ജലദിനം, മാർച്ച് 23 ലോക കാലാവസ്ഥാ ദിനം. ഇത്തരത്തിലുള്ള മൂന്ന് തീയതികൾ നമ്മൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും ഏതെങ്കിലുമൊക്കെ ക്വിസ് മത്സരങ്ങളിൽ നമുക്കൊരു പോയിൻ്റ് ലഭിക്കാനുള്ള ഒരു അറിവായിട്ടിത് മാറും. അതുകൊണ്ട് ഇത് ഓർത്ത് വെക്കുക. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഇത് പറയുമ്പോൾ ഈ മൂന്ന് തീയതിക്കും ഒരുപോലെ പ്രാധാന്യമുണ്ട്. നമ്മുടെ പ്രകൃതിയുമായി ബന്ധപ്പെട്ട്, പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട്, വനം നമുക്കറിയാം, കാടുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രാധാന്യമുണ്ട് അല്ലേ. തൽക്കാലം അത് നമ്മൾ വിശദീകരിച്ച് സൂചിപ്പിക്കുന്നില്ല. അതേപോലെ മാർച്ച് 23 നമ്മൾ പറഞ്ഞു ലോക കാലാവസ്ഥാ ദിനം. അപ്പോൾ ഈ കാലാവസ്ഥയിലുള്ള മാറ്റങ്ങളൊക്കെ നമുക്കറിയാം, അതും തൽക്കാലം നമ്മൾ വിശദമായി പറയുന്നില്ല. പകരം നടുവിലുള്ള മാർച്ച് 22 ലോക ജലദിനം, അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ശുദ്ധജലത്തിൻ്റെ സംരക്ഷണവും ഉപയോഗവും സംബന്ധിച്ചാണ് ഈ ഒരു ദിനത്തെ ലോകാടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ ആചരിക്കുന്നത്. ഏതായാലും നമുക്കറിയാം, നമ്മൾ മറ്റൊരു ഒരു കടുത്ത വേനൽക്കാലം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ്, അതിലേക്കിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ ലഭ്യത കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ സൂചിപ്പിച്ചിങ്ങനെ പോവാണ്. ഓക്കെ, ഇവിടെ നമ്മൾ വെള്ളം ഉപയോഗിക്കുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്കറിയാലോ, ഈ ഭൂമിയിലുള്ള വെള്ളം നമ്മൾക്ക് മാത്രമുള്ളതാണോ? അല്ല, ഈ ഭൂമിയിലെ മുഴുവൻ മനുഷ്യർക്കും മറ്റു ജന്തുജാലങ്ങൾക്കും ഒക്കെ വേണ്ടി അള്ളാഹു തആല ഉണ്ടാക്കിയതാണ് അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ, നമുക്ക് ആവശ്യമുള്ള, നമുക്ക് വളരെ അത്യാവശ്യമുള്ള ഭാഗം മാത്രമേ ആ വെള്ളത്തിൽ നിന്ന് ഉപയോഗിക്കാൻ പാടുള്ളൂ. അതല്ലേ നല്ല കുട്ടികളുടെ സ്വഭാവം. ഓക്കെ, ഇവിടെ നമ്മൾ വെള്ളത്തിൻ്റെ ഉപയോഗത്തിൻ്റെ ശ്രദ്ധയിലേക്ക് വരുമ്പോൾ ചില സന്ദർഭങ്ങൾ ഇങ്ങനെ കൂട്ടുകാർക്ക് വേണ്ടി ഒന്ന് വിശദീകരിച്ച് പറയാണ്. നമ്മളിങ്ങനെ സാധാരണ എപ്പോഴും പറയുന്ന പോലെ വെള്ളം അമൂല്യമാണ്, പാഴാക്കരുത് എന്നൊക്കെ നമുക്കറിയാം, നമ്മുടെ മനസ്സിലുണ്ട്. എന്നാലും നമ്മൾ ചില സന്ദർഭങ്ങളിലൊക്കെ ഒരുപാട് വെള്ളം വേസ്റ്റ് ആക്കുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ അത് നമ്മുടെ മനസ്സിലേക്ക് ശരിക്ക് ഒന്ന് കയറാൻ വേണ്ടിയിട്ട് ചില സന്ദർഭങ്ങളെ ഒന്ന് വിശദീകരിച്ച് പറയാണ്. അതിലൊന്ന്, നമ്മൾ ഏറ്റവും കൂടുതൽ വെള്ളം ചെലവഴിക്കുന്ന ഒരു സന്ദർഭം തീർച്ചയായിട്ടും നമ്മൾ കുളിക്കുന്ന ഒരു സന്ദർഭമായിരിക്കും അല്ലേ. അതുകൊണ്ട് തന്നെ കുളിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് വെള്ളം അധികമായി ഉപയോഗിക്കുന്നത്, അതെങ്ങനെ നമുക്ക് ചുരുക്കാമെന്ന ചില കാര്യങ്ങൾ നോക്കാം. ഇപ്പോൾ പഴയതുപോലെയല്ല, മിക്കവാറും എല്ലാ കൂട്ടുകാരും ഷവർ ഉപയോഗിച്ചായിരിക്കും കുളിക്കുന്നത് അല്ലേ. മുകളിൽ നിന്ന് ഇങ്ങനെ വെള്ളം സ്പ്രേ ചെയ്ത് വരുന്ന രൂപത്തിൽ, അപ്പോൾ ചൂടുകാലൊക്കെയാണ് വെള്ളത്തിന് താഴെ അല്ലെങ്കിൽ ഷവറിന് താഴെ ഇങ്ങനെ നിന്ന് കുറേ നേരം വെള്ളം ഇങ്ങനെ നമ്മുടെ മേലേക്ക് വീഴുന്നത് ഒരു തണുപ്പ് കാലത്തെ പോലെയല്ലല്ലോ. വേനൽക്കാലമാകുമ്പോൾ നമ്മുടെ മേലേക്ക് കുറേ വെള്ളം വീഴുന്നത് നമുക്കൊരു സന്തോഷമായിരിക്കും, ഒരു സുഖമായിരിക്കും അല്ലേ. അത് നമ്മൾ അധിക നേരം ആസ്വദിച്ചിരുന്നാൽ എത്രത്തോളം വെള്ളമാണ് വേസ്റ്റ് ആവുക അല്ലേ. നമ്മളൊരു പക്ഷെ അറിയ പോലുമില്ല. നമ്മളിങ്ങനെ കൊണ്ട് നിന്നാൽ ചില കൂട്ടുകാരൊക്കെ എന്തെങ്കിലുമൊക്കെ പാട്ടൊക്കെ പാടിയിട്ടൊക്കെ നമുക്ക് കുളിക്കുന്നുണ്ടാവുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ വെള്ളം പോകുന്ന അറിയയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഷവറിൽ കുളിക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. എന്താ ശ്രദ്ധിക്കേണ്ടത്? നമുക്ക് അത്യാവശ്യം നമ്മുടെ മേല് നനയാനുള്ള വെള്ളം ആദ്യം നമ്മുടെ മേലേക്ക് ആക്കിക്കഴിഞ്ഞാൽ പിന്നെ സോപ്പൊക്കെ തേക്കുന്ന സമയമല്ലേ, ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഷവർ ഓഫ് ചെയ്ത് വെക്കണം അല്ലെങ്കിൽ പൂട്ടി വെക്കണം. അതല്ലാതെ എല്ലാ സമയത്തും ആ ഷവറിൽ നിന്ന് വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. പിന്നെ മേലേക്ക്, തലയിലേക്ക് മാത്രമാണ് ഒരുപക്ഷെ ഷവറിൽ നിന്ന് വെള്ളം ഇങ്ങനെ വീഴുക നമ്മൾ നേരെ നിന്ന് കഴിഞ്ഞാൽ. അപ്പോൾ തലയിലൂടെ ഒഴുകി തന്നെ നമ്മുടെ മറ്റുള്ള ഭാഗങ്ങളിലേക്കും ശരീരത്തിൻ്റെ മറ്റുള്ള ഭാഗങ്ങളിലേക്കും എത്തണമെന്ന് വിചാരിച്ചാൽ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ നമ്മൾ കൈകൊണ്ട് തന്നെ വെള്ളം ഓരോ നമ്മുടെ കാലിലേക്കും കൈകളിലേക്കും പിന്നെ വയറ്റിലേക്കും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ കൈകൊണ്ടാക്കിയാൽ വളരെ പെട്ടെന്ന് നമുക്ക് ഷവർ ഓഫ് ചെയ്യാൻ പറ്റും. ആ നിലക്ക് നമുക്ക് അവിടെ കുറേ വെള്ളം ലാഭിക്കാൻ പറ്റും. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ സോപ്പൊക്കെ മേൽ തേക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഷവർ പൂട്ടി വെക്കണം. അത് കഴിഞ്ഞ് വീണ്ടും സോപ്പൊക്കെ തേച്ചതിന് ശേഷം മാത്രം തുറന്നാൽ മതി. അപ്പം ഇങ്ങനെ ഷവർ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് വെള്ളം ലാഭിക്കുന്നത് ശ്രദ്ധിക്കണം. ഇനി ഏറ്റവും നല്ലതെന്താണെന്നറിയോ? നമുക്ക് ഷവർ ഒഴിവാക്കി ഒരു ബക്കറ്റും ഒരു കപ്പും അല്ലെങ്കിൽ ഒരു കോപ്പിയും ഒക്കെ എടുക്കാൻ പറ്റിയാൽ കൃത്യം നമ്മൾ എത്ര വെള്ളം ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ കുളിക്കാൻ വേണ്ടി ചിലവഴിക്കുന്നു നമുക്ക് ശരിക്കും മനസ്സിലാവും. നമുക്കൊരു കൃത്യമായ അളവും കിട്ടും, ഒരിക്കലും വേസ്റ്റ് ആവുന്ന അവസ്ഥയുണ്ടാവില്ല. അപ്പം നമുക്ക് ഏറ്റവും നന്നായി കുളിക്കാൻ, ഏറ്റവും നന്നായിട്ട് വൃത്തിയായി ശുദ്ധിയായി കുളിക്കാൻ എത്ര വെള്ളം വേണമെന്നുള്ള ഏകദേശം നമുക്കറിയാലോ, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസമൊക്കെ പരീക്ഷിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമ്മൾ ആദ്യത്തെ ദിവസം നമുക്കൊരു 3/4 ബക്കറ്റോ അല്ലെങ്കിൽ 1 ബക്കറ്റോ, ആ ബക്കറ്റിൻ്റെ വലുപ്പം അനുസരിച്ചിട്ടോ, വലിയ ബക്കറ്റൊക്കെ ആണെങ്കിൽ നമുക്കൊരു ബക്കറ്റ് നിറച്ചൊന്നും വേണ്ടി വരില്ല, എന്നാൽ ചെറിയ ബക്കറ്റാണെങ്കിൽ ചിലപ്പോൾ ഒരു ബക്കറ്റിലും ഒരല്പം കൂടുതലൊക്കെ വേണ്ടി വരും. ആ നിലക്ക് ബക്കറ്റിൻ്റെ വലുപ്പം അനുസരിച്ച് ഇപ്പോൾ നമ്മൾ നിശ്ചയിക്കുകയാണ്, ഞാൻ 1 ബക്കറ്റ് വെള്ളത്തിലെ കുളിക്കുള്ളൂ എന്ന് തീരുമാനിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ആദ്യം തന്നെ പൈപ്പൊക്കെ തുറന്നു വെച്ച് ആ ഒരു ബക്കറ്റ് ഫുള്ള് വെള്ളം നിറച്ചു വെക്കുക. അങ്ങനെ നിറച്ചു വെച്ചിട്ട് നമ്മൾ ആ ഒരു ബക്കറ്റ് വെള്ളം കൊണ്ട് കൃത്യമായി കുളിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരിക്കലും വെള്ളം വളരെ കുറച്ച് ഉപയോഗിച്ച് നമ്മൾ ശുദ്ധിയാവാതിരിക്കണം എന്നല്ല പറയുന്നത്, നന്നായി ശുദ്ധിയാവണം, എന്നാൽ അതോടൊപ്പം വെള്ളം കൂടി ലാഭിക്കാനുള്ള അല്ലെങ്കിൽ ദുരുപയോഗം തടയാനുള്ള ചില മാർഗങ്ങളാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു ബക്കറ്റും കോപ്പയും ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എത്ര വെള്ളം ഉപയോഗിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു കൃത്യമായ കണക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ അധികം വേസ്റ്റേജ് വരാതെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയൊക്കെ പറയുമ്പോഴും വീണ്ടും ആവർത്തിച്ച് പറയണം, ഒരിക്കലും നമ്മൾ വെള്ളം പിശുക്കി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മേലത്തെ ചളിയും മറ്റുമൊക്കെ പോവാതിരിക്കാൻ വേണ്ടി പറയല്ല, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കും, നമുക്കറിയാലോ നമ്മൾ ബുദ്ധിയുള്ള കുട്ടികളാണല്ലോ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ നമുക്ക് എത്രത്തോളം കുറച്ച് വെള്ളത്തിൽ കുളിക്കാൻ പറ്റുമോ അത്രയും കുറച്ച് വെള്ളത്തിൽ കുളിക്കുന്ന അവസ്ഥ നമുക്കുണ്ടാവണം. ഇനി നമ്മൾ ആദ്യത്തെ ദിവസം 1 ബക്കറ്റ് അല്ലെങ്കിൽ 1.5 ബക്കറ്റ് വെള്ളത്തിലൊക്കെയാണ് കുളിച്ചതെന്ന് വിചാരിച്ചുള്ളൂ. അപ്പോൾ നമുക്കിങ്ങനെ തോന്നി ഇതല്പം കൂടുതലല്ലേ, ഇത്രയൊക്കെ വെള്ളം വേണം, നമുക്ക് കുറച്ചും കൂടിയൊക്കെ സേവ് ചെയ്യാലോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ അടുത്ത ദിവസം നമ്മൾ കുറച്ച് കുറക്കണം. ഓക്കെ, ആ രൂപത്തിൽ 2-3 ദിവസം കൊണ്ടൊക്കെ പരീക്ഷിച്ച് നമുക്ക് ഒരു മാന്യമായ രൂപത്തിൽ ശുദ്ധിയാവുന്ന രൂപത്തിൽ കുളിക്കാൻ പറ്റിയ വെള്ളം എത്രയാണ് കണ്ടെത്തി ആ ഒരു വെള്ളം എന്നും ഉപയോഗിച്ചുകൊണ്ട് കുളിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഓക്കെ ആണല്ലോ, എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായല്ലോ. ശരി, മറ്റൊരു സന്ദർഭം കൂടി നമ്മൾ സൂചിപ്പിക്കുന്നു. നമ്മൾ മുസ്ലിങ്ങളെന്ന നിലക്ക് നമുക്ക് നമസ്കരിക്കണം, അതേപോലെ പിന്നെ നമ്മുടെ രാത്രി ഉറങ്ങുന്ന സമയത്ത് നമുക്ക് വുളു ചെയ്യണം അല്ലേ, ഇങ്ങനെയുള്ള പല സന്ദർഭങ്ങളായി നമുക്ക് വുളു ചെയ്യണം. വുളു ചെയ്യുമ്പോൾ നമ്മൾ വെള്ളം ഉപയോഗിച്ചാലും ചെയ്യാറുണ്ട് അല്ലേ. ഈ സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പരമാവധി വെള്ളം കുറച്ചുപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കണം. സാധാരണഗതിയിൽ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടാപ്പ് തുറന്ന് അല്ലെങ്കിൽ പൈപ്പ് തുറന്നിട്ടാണ് വുളു എടുക്കുക അല്ലേ. ഞാനൊക്കെ ചിലപ്പോഴൊക്കെ കാണാറുണ്ട് ഈ സ്കൂളിനടുത്തുള്ള പള്ളികളുണ്ടാവില്ലേ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചില കൂട്ടുകാരൊക്കെ ആ പൈപ്പിലിങ്ങനെ ഓർഡറിലിങ്ങനെ നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ടാവും. ടാപ്പ് ഇങ്ങനെ തുറന്നിട്ടിട്ട് വുളുവിൻ്റെ ഓരോ സ്റ്റെപ്പുകളും ഇങ്ങനെ സാവകാശം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ചെയ്യുന്നുണ്ടാവും. എന്നാൽ ഈ സമയത്തൊക്കെ എന്ത് ഓണാണ്, ആ ഈ ടാപ്പ് ഓണാണ്, വെള്ളം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതും ചെറിയ സ്പീഡിലൊന്നും അല്ല, നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു പരീക്ഷണം ചെയ്യാം. നേരത്തെ കുളിയുടെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ വെള്ളം ലാഭിക്കാൻ വേണ്ടി ഒരു കാര്യം ചെയ്തു നോക്കാം. എന്താണെന്നറിയോ, നമ്മൾ സാധാരണ ഒലുവെടുക്കാറില്ലേ, അങ്ങനെ ഒലുവെടുക്കുന്ന സമയത്ത് പൈപ്പിന് താഴെ ടാപ്പിന് താഴെ ഒരു ബക്കറ്റ് വെക്കുക. എന്നിട്ട് നമ്മൾ കൈ കഴുകുന്ന വെള്ളവും അതുപോലെ മുഖം കഴുകുന്ന വെള്ളമൊക്കെ നമുക്ക് ആ ബക്കറ്റിലേക്ക് ആവാത്ത രൂപത്തിൽ എന്ത് ചെയ്യാം, പുറത്തേക്ക് കളയാം. ബാക്കി ഈ സ്റ്റെപ്പൊക്കെ ചെയ്യുന്നതിനിടയ്ക്ക് ഇങ്ങനെ പോകുന്ന വെള്ളമല്ലേ, ആ വെള്ളമൊക്കെ ഒരു ബക്കറ്റിൽ ശേഖരിച്ച് നമുക്കൊന്നൊരു പരീക്ഷണം നടത്തി നോക്കിയാലോ. എന്തിനാ ഈ പരീക്ഷണം എന്നറിയോ, നമ്മൾ ആ വുളു ചെയ്ത് കഴിയുമ്പോഴേക്ക് സാധാരണഗതിയിലായാലും ഇത്രയും കാലമൊക്കെ നമ്മൾ എത്രത്തോളം വെള്ളമാണ് ഒരു തവണ ഒലുവ് എടുക്കുമ്പോഴേക്ക് നമ്മൾ ചെലവഴിക്കുന്നത്, ചെലവഴിക്കല്ല എത്രത്തോളം വെള്ളമാണ് നമ്മൾ ദുരുപയോഗപ്പെടുത്തുന്നത് അല്ലെങ്കിൽ വേസ്റ്റാക്കി കളയുന്നത് എന്ന് നമുക്ക് ശരിക്കും ബോധ്യം വരാനും ഇനിയുള്ള കാലങ്ങളിൽ ഒലുവ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്ന് തന്നെ കൂട്ടുകാർ വേണമെങ്കിൽ അങ്ങനെ ഒരു പരീക്ഷണം നടത്തിക്കോളൂ. നമ്മൾ ഒലു ചെയ്യുന്ന ടാപ്പിന് താഴെ ഒരു ബക്കറ്റ് വെക്കുക, എന്നിട്ട് നമ്മൾ കുലുക്കഴിയുന്ന സമയത്തും അല്ലെങ്കിൽ പിന്നെ നമ്മുടെ മുഖം കഴുകുന്നതും കൈ കഴുകുന്നതും കാല് കഴുകുന്നതും അത്തരം വെള്ളങ്ങളൊക്കെ വെള്ളമൊക്കെ എന്ത് ചെയ്യട്ടെ, പുറത്തേക്ക് പോകട്ടെ. അല്ലാത്ത സമയത്ത്, ഇതിനിടയിൽ വരുന്ന സമയത്ത് ടാപ്പ് തുറന്നിരിക്കുകയാണല്ലോ, ആ വെള്ളമൊക്കെ ആ ബക്കറ്റിൽ വീഴട്ടെ. അങ്ങനെ നമ്മളൊക്കെ, ഞാനും നിങ്ങളൊക്കെ ഇത്രയും കാലം എത്ര വെള്ളം വേസ്റ്റ് ആക്കുന്നൊരു കണക്ക് നമുക്ക് കിട്ടും. ഇതൊരു ദിവസം ഒരു നേരമല്ലല്ലോ ചുരുങ്ങിയത്, 5 നേരം നമസ്കരിക്കാൻ വേണ്ടി മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വുളു എടുക്കുന്നുണ്ട്. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും ഒക്കെ കടന്നുപോയി അല്ലേ. ഇനിയെങ്കിലും നമ്മൾ ആ വിഷയത്തിൽ ശ്രദ്ധിക്കാൻ വേണ്ടി നമുക്കൊരു ഉൾക്കാഴ്ച കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു പരീക്ഷണം നിർവഹിച്ചു നോക്കാൻ വേണ്ടി പറഞ്ഞത്. അപ്പോൾ അത് നിർവഹിക്കുന്നതോടുകൂടി നമുക്ക് മനസ്സിലാവും നമ്മൾ ഓരോ തവണ വുളു എടുക്കുമ്പോൾ ഇത്രത്തോളം വെള്ളം വേസ്റ്റ് ചെയ്യുന്നുണ്ടല്ലേ എന്ന്. അത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് ചെയ്യും, എങ്കിൽ വുളു എടുക്കുമ്പോൾ പരമാവധി കുറച്ച് വെള്ളം ഉപയോഗിച്ച് ചെയ്യണമെന്ന് തോന്നുമല്ലോ. ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ വുളു എടുക്കുന്ന സമയത്ത് ഇപ്പോൾ മുഖം കഴുകുക എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ കയ്യിലേക്ക് ഇങ്ങനെ വെള്ളം എടുത്തു, എന്നിട്ട് ഒരു തവണ മുഖം കഴുകുമല്ലോ. അങ്ങനെ മുഖം കഴുകുന്ന സമയത്തും എന്ത് തന്നെയാണ്, ഈ ടാപ്പ് അങ്ങനെ തുറന്നിരിക്കുകയാണ്, അതിലൂടെ വെള്ളം അങ്ങനെ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഒരു തവണ മുഖം കഴുകാൻ വേണ്ടി വെള്ളമെടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം, ആ ടാപ്പ് ഒന്ന് പൂട്ടി വെക്കാം, എന്നിട്ട് നന്നായിട്ട് മുഖമൊക്കെ നന്നായി തടവിയതിന് ശേഷം, കഴുകിയതിന് ശേഷം നമുക്ക് ആ ടാപ്പ് തുറന്നാൽ മതി. അതിനിടയിൽ ലഭിക്കുന്ന രണ്ടോ മൂന്നോ നാലോ അഞ്ചോ സെക്കൻഡില്ലേ, ആ അഞ്ചു സെക്കൻഡിൽ തന്നെ എത്രയോ വെള്ളമല്ലേ പോകുന്നത്. അപ്പോൾ ആ ഒരു അഞ്ചു സെക്കൻഡ് നമുക്കൊന്ന് ടാപ്പ് പൂട്ടാൻ വേണ്ടി ശ്രമിച്ചാൽ എത്ര വെള്ളം ലാഭിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഓരോ സ്റ്റെപ്പിനടുക്കും എന്തു ചെയ്യണം, ഈ ടാപ്പ് പൂട്ടുന്നൊരവസ്ഥ ഉണ്ടാവണം. ഓക്കെയാണല്ലോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കൊരുപാട് വെള്ളം കുറയ്ക്കാൻ പറ്റും. അതേപോലെ തന്നെ ടാപ്പ് ഒരുപാട് സ്പീഡിൽ, വളരെ വലിയ സ്പീഡിൽ തുറന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, എന്തായാലും വെള്ളം വേസ്റ്റായി പോകും. അപ്പോൾ ഒരു പാകമായിട്ടുള്ളൊരു സ്പീഡിൽ, ഒരു മിതമായ സ്പീഡിൽ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നമ്മുടെ ടാപ്പ് തുറക്കാൻ പാടുള്ളൂ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വുളു എടുക്കുന്ന സമയത്തും, നേരത്തെ നമ്മൾ കുളിയുടെ സന്ദർഭം പറഞ്ഞു, ഇപ്പോൾ വുളു എടുക്കുന്ന സമയത്തും നമുക്ക് ഒരുപാട് വെള്ളം ലാഭിക്കാൻ പറ്റും. ഓക്കെയാണല്ലോ. ഇനിയും ഒരുപാട് സന്ദർഭങ്ങളുണ്ട്, പ്രത്യേകിച്ച് നമ്മൾ ടോയ്ലറ്റിൽ പോകുന്ന സമയത്തൊക്കെ ശ്രദ്ധിക്കണം. ഇവിടെയൊക്കെ നമുക്കറിയാം നമ്മൾ ആവശ്യത്തിന് ശുദ്ധിയാവുന്നുണ്ട് എന്ന് ഉറപ്പിക്കണം. അതല്ലാതെ ഈ പറഞ്ഞതിനൊന്നും അർത്ഥം നമ്മൾ വെള്ളം വളരെ ചുരുക്കിക്കൊണ്ട് നമ്മുടെ ശുദ്ധിയാവാത്ത അവസ്ഥ എത്തണം എന്നല്ല. നമുക്കതൊക്കെ മനസ്സിലാവും എന്ന നിലക്കാണ് കൂട്ടുകാരോട് സൂചിപ്പിക്കുന്നത്. പിന്നെ നമ്മൾ ബ്രഷ് ചെയ്യുന്ന സമയത്തും ഇതുപോലെ ഒരുപാട് വെള്ളം ചിലവഴിക്കുന്നൊരവസ്ഥയുണ്ട് ഇല്ലേ. ബ്രഷ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ബ്രഷിൽ കോൾഗേറ്റ് അല്ലെങ്കിൽ പേസ്റ്റൊക്കെ ആക്കിയിട്ട് നമ്മൾ ബ്രഷ് ചെയ്യുന്ന സമയത്ത് ആദ്യം ഒരല്പം വെള്ളം ചിലപ്പോൾ നമ്മൾ വായിലേക്കും ബ്രഷിലേക്കും ഒക്കെ ആക്കും. എന്നിട്ട് ബ്രഷ് ചെയ്ത് കഴിയുന്നവരെ ആ ടാപ്പ് അങ്ങനെ തുറന്നിടുന്ന വളരെ അപൂർവം ചില കൂട്ടുകാരെങ്കിലും ഉണ്ട് ഇല്ലേ. ആ സമയത്തൊക്കെ എത്രയോ വെള്ളമാണ് ചിലവായി പോകുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് വെള്ളം ബ്രഷിലേക്ക് ആദ്യമൊക്കെ ആക്കിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ പല്ല് തേക്കുന്ന സമയത്തൊക്കെ ടാപ്പ് പൂട്ടിയിടണം. എന്നിട്ട് അവസാനം വീണ്ടും ബ്രഷും വായും ഒക്കെ കഴുകുന്ന സമയത്ത് തുറന്നാൽ പോരെ, അത്രയും വെള്ളം നമുക്ക് ലാഭിക്കാൻ പറ്റും. ഇവിടെയും വേണമെങ്കിൽ നമുക്ക് കൃത്യമായി വെള്ളം ചുരുക്കി നമുക്ക് ഏറ്റവും കൺട്രോൾഡ് ആയിട്ട് ഉപയോഗിക്കാൻ ഒരു കാര്യം ചെയ്യാം. എന്തെന്നറിയോ, ഒരു കപ്പിൽ അല്ലെങ്കിൽ ഒരു കോപ്പയിൽ നിശ്ചിത അളവിൽ വെള്ളം എടുക്കുക. എന്നിട്ട് ഈ ഒരു കോപ്പയിലെ വെള്ളം കൊണ്ടാണ് ഞാൻ വുളു ചെയ്യാൻ ഉറപ്പിക്കുക. അങ്ങനെ ആകുമ്പോൾ ഈ ടാപ്പ് തുറക്കുമ്പോൾ ഇങ്ങനെ ഒരുപാട് വെള്ളം പോകുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഓക്കെയാണല്ലോ. ഇങ്ങനെയൊക്കെ നമുക്ക് വെള്ളം ലാഭിക്കാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് കൈ കഴുകുന്ന സമയത്തൊക്കെ നമ്മളെന്ത് ചെയ്യും, കൈ കഴുകാൻ വേണ്ടി ടാപ്പ് തുറക്കും. എന്നിട്ട് കൈ കഴുകുന്ന സമയത്ത് ആദ്യം ഒന്ന് കയ്യിൽ വെള്ളമാക്കിയിട്ട് പിന്നെ നമ്മൾ സോപ്പൊക്കെ ആക്കില്ലേ കയ്യിൽ, സോപ്പോ അല്ലെങ്കിൽ ഹാൻഡ് വാഷോ ഒക്കെ കയ്യിൽ വെച്ചിട്ട് കൈ ഇങ്ങനെ ഒന്ന് ഉരക്കൂലേ, ആ സമയത്തും കാണാൻ ചിലരൊന്നും ടാപ്പ് പൂട്ടില്ല. അപ്പം എന്താ സംഭവിക്കുന്നത്, നമ്മളങ്ങനെ സോപ്പാക്കിയിട്ട് കൈകൾ തമ്മിലിങ്ങനെ ഉരക്കുന്ന സമയത്തും വെള്ളം അവിടെ അങ്ങനെ പോവാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, ആദ്യം കയ്യിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് പിന്നെ സോപ്പോ ഹാൻഡ് വാഷോ ഒക്കെ ഇട്ട് കൈ നന്നായിട്ട് കഴുകുന്ന സമയത്ത് പൈപ്പ് ഓഫാക്കാം. എന്നിട്ട് അവസാനം കൈയൊക്കെ നന്നായിട്ട് ഉരച്ചതിന് ശേഷം മതി ആ ടാപ്പ് ഓൺ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവല്. ഓക്കെ, ഇങ്ങനെയൊക്കെ നമ്മൾ നന്നായി ശ്രദ്ധിച്ചാൽ നമുക്കൊരുപാട് വെള്ളം നമ്മുടെ വീട്ടിൽ നമുക്ക് ഒരാൾക്ക് തന്നെ ശ്രദ്ധിക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ വീട്ടിലെല്ലാവരും ശ്രദ്ധിച്ചാൽ, നമ്മുടെ നാട്ടിലെല്ലാവരും ശ്രദ്ധിച്ചാൽ, നമ്മുടെ സമൂഹത്തിലെ എല്ലാ കുട്ടികളും വലിയവരൊക്കെ ശ്രദ്ധിച്ചാൽ എത്ര വെള്ളമാണ് നമുക്ക് ലാഭിക്കാൻ പറ്റുക അല്ലേ. അതേപോലെ ചില വീടില്ലെങ്കിലും നമുക്ക് അനിവാര്യമായിട്ടും നനയ്ക്കേണ്ട ചില ചെടികളൊക്കെ ഉണ്ടാവും അല്ലേ. വേനൽക്കാലമാണെങ്കിലും ഏതെങ്കിലും നിലക്കുള്ള സസ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവയൊക്കെ നനയ്ക്കണമെങ്കിൽ നമുക്ക് നനയ്ക്കാം, കുഴപ്പമില്ല. പക്ഷേ അവിടെയും വളരെ ശ്രദ്ധിച്ച് ഒരുപാട് വെള്ളം പൈപ്പ് അങ്ങനെ തുറന്ന് ഒരാൾ ആ തലക്കിൽ തുറന്ന് ഈ തലക്കിൽ പിടിക്കാതെ കുറേ സമയം ആ വെള്ളമൊക്കെ പോകുന്ന അവസ്ഥ, അല്ലെങ്കിൽ നമ്മൾ ടാപ്പ് പൂട്ടാൻ മറക്കുന്ന അവസ്ഥ, ഇതൊന്നും ഒരിക്കലും ഉണ്ടാവരുത്. ഓക്കെയാണല്ലോ. ഇവിടെ ചില സന്ദർഭങ്ങൾ മാത്രമാണ് സൂചിപ്പിച്ച്, ഇങ്ങനെ ഓരോ സന്ദർഭത്തിലും, ഇനി നമ്മൾ ഉമ്മയെ സഹായിക്കാൻ വേണ്ടി പാത്രം കഴുകുന്ന സന്ദർഭത്തിലൊക്കെ ഇത് ശ്രദ്ധിക്കണം. നമ്മൾ പാത്രം കഴുകാൻ വേണ്ടി ആദ്യം പാത്രത്തിലൊന്ന് എന്ത് ചെയ്യും, വെള്ളമാക്കുമല്ലോ. എന്നിട്ട് ആ ഒരു ശീലയോ മറ്റോ ഒക്കെ എടുത്ത് പാത്രം ഇങ്ങനെ തുടക്കൂലേ, അല്ലെങ്കിൽ ഉരക്കൂലേ, ആ സമയത്ത് നമുക്ക് ടാപ്പ് പൂട്ടിക്കൂടെ. ഇങ്ങനെ ഓരോ സന്ദർഭത്തിലും ശ്രദ്ധിക്കണം നമ്മൾ. ഓക്കെയാണല്ലോ. അപ്പോൾ വെള്ളം ഈ നിലക്ക് നമ്മൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കുക. എന്തിനാണെന്നറിയോ ഇത്രയും വിശദമായി കൂട്ടുകാരോട് ഓരോ സന്ദർഭങ്ങളും എടുത്തു പറഞ്ഞത്? മറ്റൊന്നും കൊണ്ടല്ല, നമുക്ക് നാളെ പരലോകത്ത് നമുക്ക് കിട്ടിയ ഓരോ അനുഗ്രഹത്തിൻ്റെ പേരിലും അള്ളാഹുവിനോട് കണക്ക് പറയണം അല്ലേ. അതിനെക്കുറിച്ചൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യും. ആ സമയത്ത് നമ്മൾ ഒരുപാട് വെള്ളം വേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതിനൊക്കെ റബ്ബിനോട് മറുപടി പറയണ്ടേ? അപ്പം ആ ഒരു കാര്യം ആലോചിച്ചുകൊണ്ട് വേണം നമുക്ക് ഇത്തരം വെള്ളം ലാഭിക്കുന്ന ഓരോ സ്റ്റെപ്പുകളും എടുക്കാൻ. ഓക്കെ ആണല്ലോ. ഇനി ഇതിനോടൊപ്പം ചേർത്തൊരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്, മറ്റൊന്നുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമുക്ക് വേണ്ടി മാത്രമല്ല അള്ളാഹു വെള്ളം എന്ന വലിയ അനുഗ്രഹത്തെ സൃഷ്ടിച്ചത്, പിന്നെയോ നമ്മുടെ ചുറ്റിലുള്ള ജീവജാലങ്ങളും ജന്തുക്കളും ഒക്കെയുണ്ട് അല്ലേ. അവർക്കൊക്കെ എവിടുന്ന വെള്ളം കിട്ടുക? അവർക്കൊക്കെ വെള്ളം കിട്ടിയിരുന്നത് പുഴയിൽ നിന്നോ കുളത്തിൽ നിന്നോ തോടുകളിൽ നിന്നൊക്കെ ആയിരിക്കും. ഇപ്പോൾ പല കുളങ്ങളും വറ്റിത്തുടങ്ങി, ചിലതൊക്കെ പൂർണ്ണമായും വറ്റി, അങ്ങനെയുള്ള ജലസ്രോതസ്സുകളൊക്കെ വറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചുറ്റിലുള്ള ജന്തുക്കൾക്കൊക്കെ എവിടുന്ന വെള്ളം കിട്ടുക? പലപ്പോഴും അവർക്കൊക്കെ വെള്ളം കിട്ടാതെ അവയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുന്ന അവസ്ഥയാണ്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി നമ്മുടെ മുറ്റത്തോ അല്ലെങ്കിൽ അവ കൂടുതൽ കാണുന്ന ജന്തുക്കളോ പറവകളൊക്കെ കൂടുതൽ കാണുന്ന നമ്മുടെ വീടിൻ്റെ ചുറ്റുഭാഗങ്ങളിലൊക്കെ എന്ത് ചെയ്യാം, ഒരു പാത്രത്തിൽ അല്പം വെള്ളം കൊണ്ടുപോയി വെക്കാം. അങ്ങനെയാകുമ്പോൾ അവക്കൊക്കെ വന്ന് കുടിക്കാനും അതുവഴി നമുക്കൊരുപാട് പ്രതിഫലം അള്ളാഹുവിൻ്റെ അടുന്ന് കിട്ടാനും ഒക്കെ സഹായകമാവും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെള്ളത്തിൻ്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കണം. വളരെയധികം ശ്രദ്ധിച്ച് വെള്ളം ഉപയോഗിക്കുക, അതോടൊപ്പം ആത്മാർത്ഥമായി അള്ളാഹുവിനോട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇനി ഈ വേനൽക്കാലം മുഴുവനും അള്ളാഹു വെള്ളം തരാതെ നമ്മളെ പരീക്ഷിക്കാൻ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ വലിയ പ്രയാസമാവും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അള്ളാഹു നമുക്ക് ഏറ്റവും ഉപകാരപൂർണമായ മഴയെ പ്രദാനം ചെയ്യട്ടെ. ഇന്നത്തെ പൂമരത്തനിലെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കണം, അതനുസരിച്ച് പ്രവർത്തിക്കണം. ഒപ്പം എല്ലാ പൂമരത്തനിലെ എപ്പിസോഡുകളിലും നമ്മൾ പറയാറുള്ളത് പോലെ ഇതൊക്കെ നമ്മുടെ കൂട്ടുകാർക്കും പറഞ്ഞു കൊടുക്കണം, പീസ് റേഡിയോയെ പരിചയപ്പെടുത്തി കൊടുക്കണം. ഓക്കെ ആണല്ലോ. അങ്ങനെയെങ്കിൽ ഇന്നത്തെ എപ്പിസോഡിൽ നിന്ന് വിട ചോദിക്കുന്നു. വീണ്ടും അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാഅല്ലാ, പീസ് റേഡിയോ സംപ്രേഷണം ചെയ്ത പൂമരത്തണലിൽ എന്ന പ്രോഗ്രാമിലാണ് നമ്മൾ ഇതുവരെ ഉണ്ടായിരുന്നത്. വെള്ളം കരുതലോടെ എന്ന തലക്കെട്ടിൽ നിന്നുകൊണ്ട് ബഹുമാന്യനായ മുഹമ്മദ് ഷമീൽ അവതരിപ്പിച്ച അവതരണമാണ് നാം കാതോർത്തത്.
3: ചുരുങ്ങിയ വാക്കുകൾ ഒരുപാട് ആശയങ്ങൾ പ്രതിഫലിക്കപ്പെടുന്ന നുറുങ്ങുകളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഇന്നത്തെ നുറുങ്ങുകളിൽ ഇബിന് അലി അടത്തനാട്ടുകാരുടെ രചനയ്ക്ക് അബ്ദുസ്സമദ് കല്ലടിക്കോട് ശബ്ദം നൽകുന്നു.
8: സ്വർണ്ണത്തരികൾ ഒരു പാത്രത്തിലേക്ക് പകരുന്നത് പോലെ അത്രമേൽ സൂക്ഷിച്ചാണ് ആ പഞ്ചസാരത്തരികൾ ഒരു ഡപ്പയിലേക്ക് ചുരിഞ്ഞത്. തൊട്ടടുത്ത കടയിൽ നിന്ന് മകൻ കടലാസിൽ പൊതിഞ്ഞുകൊണ്ടുവന്നതായിരുന്നു ആ പഞ്ചസാര, അവരുടെ അതിഥിക്ക് കട്ടൻ ചായ നൽകി സൽക്കരിക്കാൻ. ആ വിശേഷ അതിഥി എന്റെ സുഹൃത്തായ സാമൂഹ്യ പ്രവർത്തകനായിരുന്നു. താൻ നേതൃത്വം നൽകുന്ന സംഘടന നൂറുകണക്കിന് കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവ് വഹിക്കുന്നുണ്ട്. അതിൽ ഒരു കുട്ടിയുടെ കുടുംബ വിവരം തിരക്കാനെത്തിയതായിരുന്നു സുഹൃത്ത്. വന്നപ്പോൾ കണ്ട കാഴ്ച അദ്ദേഹത്തെ ദേഷ്യം പിടിപ്പിച്ചു. ക്ലാസ്സിൽ പോകാതെ ആ കുട്ടി ഒരു ഒറ്റത്തോർത്തൊടുത്ത് കുടിലിനരികിൽ നിൽക്കുന്നു. ക്ലാസ്സിൽ പോകാത്തതിന് സുഹൃത്ത് കുട്ടിയെ ശാസിച്ചു. ശബ്ദം കേട്ടുവന്ന അമ്മയാണ് ഫീസ് കൊടുക്കാനില്ലാത്തതിനാൽ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയതിനാലാണ് പോകാത്തതെന്ന വിവരം സങ്കടത്തോട് അറിയിച്ചത്. തൊട്ടടുത്ത മുതലാളിയുടെ വീട്ടിൽ അടയ്ക്ക പൊളിച്ച് കാശുണ്ടാക്കി ഫീസ് കൊടുക്കാമെന്നും മകൻ അടയ്ക്ക പൊളിക്കാൻ അടുത്ത വീട്ടിൽ പോയിരുന്നതായും ആ അമ്മ കണ്ണീരൊലിപ്പിച്ചു പറഞ്ഞു. സർക്കാർ സ്കൂളിൽ ഫീസ് വളരെ ചുരുങ്ങിയ തുകയാണ് നൽകേണ്ടിയിരുന്നത്. കുട്ടിയെ ശാസിച്ച സുഹൃത്തിന് സങ്കടമായി. അതിഥിക്ക് ഒരു ഗ്ലാസ് ചായ കൊടുക്കാൻ പോലും ഗതിയില്ലായിരുന്നു ആ വീട്ടിൽ അന്നേരം. സുഹൃത്ത് നൽകിയ നോട്ടുകളിൽ നിന്ന് ഒരെണ്ണവുമായി കുട്ടി ഓടി അടുത്ത കടയിൽ നിന്ന് പഞ്ചസാര വാങ്ങിക്കാൻ. ആ പഞ്ചസാരത്തരികളാണ് സ്വർണ്ണത്തരികളേക്കാൾ സൂക്ഷിച്ച് ഭരണിയിലാക്കാനൊരുങ്ങുന്നത്. ഒരു തരി പഞ്ചസാര പോലും നഷ്ടപ്പെടരുത്, പാഴാക്കരുത് എന്ന അതിസൂക്ഷ്മത. നമ്മിൽ പലരുടെയും വീടുകളിൽ പാഴാക്കിക്കളയുന്ന ഭക്ഷ്യവസ്തുക്കൾ എത്രയാണ്! പാകം ചെയ്യപ്പെടാതെ നശിപ്പിക്കപ്പെടുന്നവയും ഓരോ ദിവസവും എത്രയെത്ര വിഭവങ്ങളാണ് അനാവശ്യമായി നശിപ്പിക്കപ്പെടുന്നത്! ഒരു കല്യാണമോ സൽക്കാരമോ ആണെങ്കിൽ പറയാനുമില്ല. ജീവിതയാത്രയിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവർ നമുക്ക് ചുറ്റിലുമുണ്ട്. കാണണമെങ്കിൽ അകക്കണ്ണ് തുറന്നു നോക്കണമെന്ന് മാത്രം. ഭക്ഷണം പാഴാക്കുമ്പോൾ, ആവശ്യത്തിലധികം വാങ്ങുമ്പോൾ, കഴിച്ചു തീരാത്തതും ഉപയോഗിച്ചു ബാക്കിയാക്കിയതും വേസ്റ്റിലേക്ക് തട്ടുമ്പോൾ ഓർക്കുക, അതിന്റെ ചെറിയൊരു പങ്ക് പറ്റാൻ കാത്തിരിക്കുന്ന അനേകരുണ്ട് നമുക്ക് ചുറ്റും. ദുർവ്യയം ചെയ്യുന്നവർ വിശുദ്ധ ഖുർആനിലെ ഈ വചനങ്ങൾ ശ്രദ്ധിക്കുക. നീ ദുർവ്യയം ചെയ്ത് കളയരുത്, തീർച്ചയായും ദുർവ്യയം ചെയ്യുന്നവർ പിശാചുക്കളുടെ സഹോദരങ്ങളാകുന്നു. പിശാച് തന്റെ രക്ഷിതാവിനോട് ഏറെ നന്ദി കെട്ടവനാകുന്നു. അൽ ഇസ്രാ വചനം 26-27. നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തുകൊള്ളുക, എന്നാൽ ദുർവ്യയം നടത്തരുത്. ദുർവ്യയം ചെയ്യുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുകയേയില്ല. അല്ലാറാഫ് വചനം 31.
2: നമ്മൾ ഇതുവരെ കേട്ടത് നുറുങ്ങുകൾ. ഇന്നത്തെ നുറുങ്ങുകളിൽ ഇബ്നു അലി അടത്തനാട്ടുകരയുടെ രചനയ്ക്ക് അബ്ദുസ്സമദ് കല്ലടിക്കോടിന്റെ ശബ്ദാവിഷ്കാരമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
3: അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങൾ പ്രാവർത്തികമാക്കുവാനും പഠിക്കുവാനുമുള്ള മനോഹരമായ ഒരു എപ്പിസോഡുകളാണ് അസ്മാഉൽ ഹസന നമുക്ക് നൽകുന്നത്. ഇന്നത്തെ അസ്മാഉൽ ഹസനയിൽ അൽ മുസവ്വിർ എന്ന വിഷയത്തിൽ അബ്ദുറഊഫ് അൽ ഹക്കമിയുടെ സംസാരം കാതോർക്കാം.
9: ബിസ്മില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഷഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലിൽ ഉഖദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരനായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പീസ് റേഡിയോ ശ്രോതാക്കളെ, അല്ലാഹുവിൻ്റെ അതിവിശിഷ്ടമായ നാമങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത്. ലോകത്ത് നാം പഠിക്കുന്നതിൽ വച്ച് ഏറ്റവും മഹനീയമായ ഇൽമാണ് ഞാൻ പഠിക്കുന്നത് എന്ന ഒരു ഓർമ്മ നമുക്കെപ്പോഴും ഉണ്ടാകേണ്ടതുണ്ട്. ഈ അറിവാണ് നമ്മുടെ ഇഹപര വിജയത്തിന് കാരണമാകുന്നത്. ഈ അറിവിലൂടെ നമ്മൾ നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ സ്വർഗത്തിലേക്ക് ഒരു വഴി എളുപ്പമാകും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. ഏതായാലും ഇന്നത്തെ ക്ലാസ്സിൽ നാം പഠിക്കുന്നത് അല്ലാഹുവിൻ്റെ നാമങ്ങളിൽ അൽ മുസവ്വിർ എന്ന നാമത്തെക്കുറിച്ചാണ്. അൽ മുസവ്വിർ എന്ന നാമം നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ചില വസ്തുതകളുണ്ട്. നമ്മുടെ സൃഷ്ടിപ്പിനെ എടുത്തു നോക്കുമ്പോൾ അതിലുള്ള അത്ഭുതങ്ങളാണ് റബ്ബിനെ ശരിയായ വിധം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മളൊന്ന് നോക്കിയേ, നമ്മുടെ കണ്ണുകൾ എത്ര ക്യാമറകൾക്കും തുലനം ചെയ്യാൻ സാധിക്കാത്തത്ര രൂപത്തിൽ അല്ലാഹു സുബ്ഹാനത്തിൽ നമ്മുടെ കണ്ണിനെ സംവിധാനിച്ചു. ലോകത്തെ സൃഷ്ടിച്ചവൻ അല്ലാഹുവാണ്. തൂണുകളില്ലാതെ ലോകത്തെ സംവിധാനിച്ചു, ആകാശത്തെ സംവിധാനിച്ചു, അതുപോലെ തന്നെ കടലിൽ, സമുദ്രത്തിൽ മത്സ്യങ്ങളെ അല്ലാഹു സുബ്ഹാനത്തല സംവിധാനിച്ചു, ആകാശത്തിലൂടെ പറന്ന് നടക്കുന്ന പക്ഷിപ്പറവകളെ അല്ലാഹു സുബ്ഹാനത്തല സംവിധാനിച്ചു, കാട്ടിലെ മൃഗങ്ങളും അതുപോലെ തന്നെ മനുഷ്യനെയും ജിന്നുകളെയും അതുപോലെ മലക്കുകളെയും എല്ലാം അല്ലാഹു സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും ചെയ്തു. മുൻ മാതൃകയില്ലാതെയാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. അവനാണ് അൽ മുസവ്വിർ. മുൻ മാതൃകയില്ലാതെ ഒന്നിനെ സൃഷ്ടിക്കുകയും അതിനെ രൂപകൽപ്പന ചെയ്യുകയും ആ രൂപത്തിൽ, ആ അല്ലാഹു ഉദ്ദേശിച്ച രൂപത്തിലും വണ്ണത്തിലും അതിൻ്റെ വലിപ്പത്തിലും അതിൻ്റെ വർണ്ണത്തിലും അല്ലാഹു സംവിധാനിച്ചത് അവൻ അൽ മുസവ്വിർ ആയതുകൊണ്ടാണ്. അവനാണ് ഖാലിഖ്, അവൻ അൽ മുസവ്വിറാണ്. സൃഷ്ടിച്ചവൻ അവനാണ്. ആ സൃഷ്ടിപ്പിൽ രൂപകൽപ്പന നടത്തിയതും അവൻ തന്നെയാണ്. മറ്റൊരാളിങ്ങനെ വരച്ചു കൊടുത്തിട്ടോ പ്ലാന് പറഞ്ഞു കൊടുത്തിട്ടോ ഒന്നുമല്ല അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ്. മുൻമാതൃകയില്ലാതെ ഈ ലോകത്തുള്ള സർവ്വതിനെയും സൃഷ്ടിച്ചത്, അതിന് രൂപകൽപ്പന ചെയ്തത്, അതിനെ ആ രൂപത്തിൽ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. അതാണ് അള്ളാഹു അൽ മുസവ്വിർ എന്ന് നാം വായിക്കുന്നത്. അള്ളാഹുവിൻ്റെ അൽ മുസവ്വിർ എന്ന നാമം നമ്മൾ പഠിക്കുമ്പോൾ ചെറുതും വലുതുമായ, നീണ്ടതും കുറിയതുമായ മനുഷ്യനെയും മൃഗങ്ങളെയും ജിന്നുകളെയും അതുപോലെ തന്നെ മലക്കുകളെയും ഈ ലോകത്തുള്ള സർവ ജീവജാലങ്ങളും അമീബ മുതൽ നീലത്തിമിംഗലം വരെയുള്ള എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിച്ച് സംവിധാനിച്ചവൻ, അതിന് വേണ്ട നിറം നൽകിയവൻ, അതാണ് അൽ മുസവ്വിറായ അള്ളാഹു സുബ്ഹാനഹു വതആല. എല്ലാത്തിനും അതിൻ്റേതായ രൂപം. ഒരു സിംഹത്തിന് സിംഹത്തിൻ്റേതായ രൂപം നൽകി. മനുഷ്യൻ്റെ ശരീരം തന്നെ എടുത്താൽ കണ്ണെവിടെ വരണം, മൂക്കെവിടെയാണ് വരേണ്ടത്, വായ എവിടെയുണ്ടാകണം, മൂക്കിന് മുകളിലാണ് വായയെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അല്ലാഹു കൃത്യമായി, കൃത്യമായ പ്ലാനോടുകൂടി മനുഷ്യന് ഉതകുന്ന രൂപത്തിലുള്ള സംവിധാനങ്ങളാണ് സംവിധാനിച്ചിട്ടുള്ളത്. സൃഷ്ടിപ്പിൻ്റെ രൂപകൽപ്പന തന്നെ അത്ഭുതമാണ്. നമ്മുടെ ഹൃദയമിടിക്കുന്നു, അതിൻ്റെ മിടിപ്പ് ഓരോ സെക്കൻഡിലും അത് ഫങ്ഷൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ എല്ലാ നിലക്കുമുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചും കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വതആല സംവിധാനിച്ചു. അതിൻ്റെ രൂപം അല്ലാഹു സംവിധാനിച്ചു, അല്ലാഹു അങ്ങനെ സൃഷ്ടിച്ചു, രൂപകൽപ്പന ചെയ്തു. മുൻമാതൃകയില്ലാതെ, ഒരു സയൻസിൻ്റെ സഹായങ്ങളുമില്ലാത്ത രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല മുൻ മാതൃകയില്ലാതെ സൃഷ്ടിച്ചവനാണ്. അതുകൊണ്ടാണ് അവൻ അൽ മുസവ്വിർ എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ കാണാം, ഹുവല്ലദി യുസവ്വിറുക്കും ഫിൽ അർഹാമി കൈഫ യശ. അല്ലാഹു ഉദ്ദേശിക്കുന്ന രൂപത്തിലാണ് ഗർഭാശയത്തിൽ നമ്മെല്ലാവരെയും സംവിധാനിച്ചത്. എല്ലാവരും വ്യത്യസ്തമായ രൂപത്തിൽ അവരുടെ മുഖ ഷേപ്പുകൾ വരുന്നു, ശരീരങ്ങൾ തന്നെയും വ്യത്യസ്തമാണ്. എത്രത്തോളം നമ്മുടെ ഫിംഗർ പോലും, കോടിക്കണക്കിന് ആളുകൾ ജനിച്ചു വീണിട്ടും ഒരാളുടെയും ഫിംഗർ ഒരുപോലെയായിട്ടില്ല. അവിടെയും അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ വൈവിധ്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു അൽ മുസവ്വിർ എന്ന് പറയുമ്പോൾ എല്ലാ നിലയ്ക്കും അള്ളാഹു മുൻമാതൃകയില്ലാത്ത രൂപത്തിൽ, മറ്റൊരാളുടെയും സഹായമില്ലാത്ത രൂപത്തിൽ രൂപകൽപ്പന ചെയ്യുകയും ആ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല സൃഷ്ടിക്കുകയും ചെയ്യുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ഉമ്മയുടെ ഉദരത്തിൽ നാം കഴിഞ്ഞിരുന്ന കാലം, ഒരാളുടെയും സഹായമില്ല അതിനകത്ത്, ഒരാളുടെയും മറ്റു ഇടപെടലുകളില്ലാത്ത രൂപത്തിൽ അള്ളാഹു നമ്മെ ആ ഇരുട്ടറകൾക്കുള്ളിൽ നമുക്കുള്ള രൂപവും നമുക്കുള്ള വണ്ണവും നമുക്കുള്ള നീളവും നമ്മുടെ നിറവും എല്ലാം ആ ഗർഭാശയത്തിനുള്ളിൽ സംവിധാനിച്ചവൻ അള്ളാഹുവാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, അല്ലദി ഖലഖക ഫസവ്വാക ഫഅദലക ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബക. അള്ളാഹു ഉദ്ദേശിക്കുന്ന രൂപത്തിൽ, ഏത് രൂപത്തിലാണോ അള്ളാഹു ഉദ്ദേശിക്കുന്നത് ആ രൂപത്തിൽ അള്ളാഹു അവിടെ സംവിധാനിക്കും എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല മുൻമാതൃകയില്ലാതെ നമ്മെ സൃഷ്ടിച്ചിട്ടുണ്ട് എങ്കിൽ, മുൻമാതൃകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എഞ്ചിനീയറിൻ്റെയോ അല്ലെങ്കിൽ ഒരു ശാസ്ത്രത്തിൻ്റെയോ സഹായമില്ലാത്ത രൂപത്തിൽ കൃത്യമായി പ്ലാനിങ്ങുകളോടുകൂടി ആര് എവിടെ എപ്പോൾ ഏത് നാട്ടിൽ ഏത് വർണ്ണത്തിൽ രൂപത്തിൽ ഭാവത്തിൽ ജീവിക്കണം ജനിക്കണം എന്നുള്ളത് കൃത്യമായി അറിയുന്ന അൽ മുസവ്വിറായ അള്ളാഹു അവൻ ആ രൂപത്തിൽ രൂപകൽപ്പന ചെയ്യുകയും നമുക്ക് കൃത്യമായ രൂപങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ ഓരോ നാടിനും അതിനനുസരിച്ചുള്ള ശരീരപ്രകൃതി വരെ നൽകി അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. അവനാണ് അൽ മുസവ്വിറായ അള്ളാഹു സുബ്ഹാനഹു തആല. മാത്രമല്ല, ഇതര ജീവികളിൽ നിന്ന് മനുഷ്യരെ വ്യതിരിക്തമാക്കിയിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞല്ലോ, ഫഅഹ്സന സുവറക്കും, നിങ്ങൾക്ക് ഏറ്റവും നല്ല വർണ്ണത്തിലും രൂപത്തിലും ആണ് അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങളെ സൃഷ്ടിച്ചത് എന്നാണ്. ആദൻ നബി അലൈഹി സ്ലാമിൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച് വിശുദ്ധ ഖുർആനും തിരുവചനങ്ങളും നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഖലഖല്ലാഹു ആദമ അലാ സൂറത്തിഹി, അള്ളാഹു സുബ്ഹാനഹു തആല ആദം അലൈഹി സ്ലാം അദ്ദേഹത്തിൻ്റെ രൂപത്തിൽ സൃഷ്ടിച്ചു എന്നാണ്. അവിടെ അലാ സൂറത്തിഹി എന്നത് ചർച്ചകൾ എമ്പാടുമുണ്ടെങ്കിലും ഇവിടെ ആദമ അലൈഹി സ്ലാം അദ്ദേഹത്തിൻ്റെ രൂപത്തിൽ അദ്ദേഹത്തെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ തിരുവചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും, എല്ലാവരും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത് ആദം അലൈഹിസ്സലാം അന്ന് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന അതേ വലിപ്പത്തിലും വണ്ണത്തിലും വർണ്ണത്തിലും അതുപോലെ തന്നെ രൂപത്തിലുമാണ് എന്നാണ്. അന്ന് ആദം അലൈഹിസ്സലാമിന് 60 മുഴം നീളമായിരിക്കും, 60 മുഴം നീളത്തിലായിരിക്കും സ്വർഗത്തിൽ പ്രവേശിക്കുക. അപ്പോൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന അവർ മുഴുവനും ഇന്ന് കാണുന്ന രൂപത്തിലായിരിക്കുകയില്ല സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല ഈ ലോകത്തെ സംവിധാനിച്ചതും ഈ ലോകത്തിന് അനുയോജ്യമായ രൂപത്തിൽ നമ്മുടെ ശരീരപ്രകൃതിയെ രൂപകൽപ്പന ചെയ്യുകയും ആ രൂപത്തിൽ സൃഷ്ടിക്കുകയും ചെയ്യുന്നവനാണ് അൽ മുസവ്വിറായ അള്ളാഹു എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മയും നാം അല്ലാത്തവരെയും രൂപകൽപ്പന ചെയ്തത് അള്ളാഹു മാത്രമാണ്. ഒരു സിംഹം, ആ സിംഹത്തിൻ്റെ ആൺസിംഹത്തിന് താടിയുള്ള ആൺസിംഹമാകണം, വലിയ ജടയുള്ള ആൺസിംഹമാകണം എന്നത് തീരുമാനിച്ചതും അതിന് രൂപകൽപ്പന ചെയ്തതും ആ രൂപത്തിൽ സൃഷ്ടിച്ചതും അള്ളാഹുവാണ്. എന്നാൽ പെണ്ണിന് അതൊന്നുമില്ലാത്ത രൂപത്തിലുള്ള ഒരു ശരീരപ്രകൃതിയാണ് വേണ്ടത് എന്നത് അള്ളാഹു തീരുമാനിച്ചതാണ്. അതേതെങ്കിലും ഒരു എഞ്ചിനീയറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫോട്ടോഗ്രാഫറോ ഒന്നും ചെയ്ത ഒരു വിഷയമല്ല, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ കൃത്യമായ പ്ലാനിങ്ങുകളോടുകൂടി ഒരാൾക്ക് എന്താണോ വേണ്ടത് ആ രൂപത്തിൽ അവൻ്റെ രൂപത്തെ രൂപകൽപ്പന ചെയ്യുകയും ആ രൂപത്തിൽ സൃഷ്ടിക്കുകയും ചെയ്തവൻ അവനാണ് അൽ മുസവ്വിർ. നമ്മുടെ ഭ്രൂണമെന്നെടുത്തു നോക്കണം. ഒരു ഉമ്മ ഗർഭിണിയാകുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ത്രീ ഗർഭിണിയാകുമ്പോൾ അവിടെ മുതൽ അള്ളാഹുവിൻ്റെ ആ ഒരു രൂപകൽപ്പന പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു ആദ്യം ആ ഒരു ശുക്ലത്തെ, തെറിച്ചു വീഴുന്ന ഇന്ദ്രിയത്തുള്ളിയെ, പിന്നെ അവിടെ നിന്ന് ഗർഭാശയത്തിലേക്ക് കയറ്റി അവിടെ നിന്ന് നടക്കുന്ന ഓരോ പ്രോസസ്സുകളും അത്ഭുതപ്പെടുത്തുന്നതാണ്. ഇതാരാണ് സംവിധാനിക്കുന്നത്? ഇത് അള്ളാഹുവിൻ്റെ സംവിധാനമാണ്. അൽ മുസവ്വിറായ അള്ളാഹു അവിടെ ഒരു കുട്ടിയെ രൂപപ്പെടുത്തിയെടുക്കുന്നു. ആ കുട്ടിക്ക് വേണ്ട നിറമെത്ര? അതല്ലാഹു സംവിധാനിക്കുന്നു. ആ കുട്ടിക്ക് വേണ്ട വളർച്ച എത്രയാണ്? അതും അല്ലാഹു സുബ്ഹാനഹു വതാല സംവിധാനിക്കുന്നു. ആ കുട്ടിയുടെ വിരളെത്ര നീളമുണ്ടാകണം? ആ കുട്ടിയുടെ മൂക്ക് എത്ര നീളമുണ്ടാകണം? ആ കുട്ടി ഏത് പ്രകൃതിയിലാണ് ജീവിക്കേണ്ടത് എന്നത് കൃത്യമായി മനസ്സിലാക്കുന്ന അല്ലാഹു ആ രൂപത്തിൽ അവൻ്റെ ശരീരത്തിൻ്റെ തൊലികളെപ്പോലും മാറ്റിയെടുക്കുന്നു എന്നതാണ് നമ്മളെ ഏറെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം. എല്ലുകളും മാംസങ്ങളും അതുപോലെ തന്നെ ആ രക്തപിണ്ഡം പിന്നെ മാംസപിണ്ഡമായി പിന്നെ എല്ലുകൾ പൊതിഞ്ഞ് അങ്ങനെയുള്ള ഒരു പ്രക്രിയ നമ്മുടെ സ്ത്രീകളുടെ വയറിനുള്ളിൽ, ഗർഭിണികളായ സ്ത്രീകളുടെ വയറിനുള്ളിൽ നടക്കുമ്പോൾ ഇത് നടത്തുന്നത് അൽ മുസവ്വിറായ അല്ലാഹു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല ആ കുട്ടി ജനിച്ചു കഴിഞ്ഞാലോ, ആ കുട്ടി ജനിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു രൂപത്തിലായിരിക്കും. കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ മുഖഷേപ്പൊക്കെ ഒന്ന് മാറി തുടങ്ങും. ആദ്യം പറയും ഇന്ന ഇന്ന ആളുകളെപ്പോലെയാണ് തോന്നുന്നത് എന്ന് പറയും. എന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പറയും അല്ല, ഇത് ഉപ്പയെ പോലെ തന്നെയാണ് എന്ന് ആ കുട്ടിയെക്കുറിച്ച് മുഖത്തു നോക്കി പറയാറുണ്ട്. അപ്പോൾ ആ ജനിച്ചത് മുതൽ വീണ്ടും വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഈ സംവിധാനങ്ങൾ സംവിധാനിച്ചത് അൽ മുസവ്വിറായ അല്ലാഹു സുബ്ഹാനഹു വതാല. ഒരു പുഴു എങ്ങനെയാണ് പൂമ്പാറ്റയായി മാറുന്നത് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ നമ്മുടെ ശരീരത്തിലേക്ക് വന്നിരുന്നാൽ അറപ്പ് തോന്നുന്ന ഒരു പുഴു, അത് പിന്നീട് പൂമ്പാറ്റയായി മാറിയിരിക്കുമ്പോൾ നമ്മൾ എത്ര നല്ല മനോഹരമായിക്കൊണ്ടാണ് അതിനെ നോക്കിക്കാണുന്നത്. ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട്. ഒരു നമ്മൾ തൊടാൻ അറപ്പ് കാണിക്കുന്ന ഒരു പുഴു പിന്നീടത് പൂമ്പാറ്റയായി മാറുമ്പോൾ അതൊന്ന് കയ്യിൽ വന്നിരുന്നാൽ എത്ര രസമായിരിക്കുമെന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ, അല്ലാഹു സുബ്ഹാനഹു വതാല ഓരോരുത്തർക്കും അതിൻ്റേതായ രൂപങ്ങൾ നൽകുന്നു, അതിൻ്റേതായ പ്രകൃതങ്ങൾ നൽകുന്നു, അതിൻ്റേതായ വർണ്ണങ്ങൾ നൽകുന്നു, വലിപ്പം നൽകുന്നു. കാരണം അവൻ അൽ മുസവ്വിറാണ്. അതുകൊണ്ട് തന്നെ ഈ പുഴുവിൻ്റെയും പൂമ്പാറ്റയുടെയും ഈയൊരു സംഭവം വച്ച് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹുവാണ് ഇത് സംവിധാനിക്കുന്നത്. അതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ന്യൂനതകളോ കുറവുകളോ ഉണ്ട് എന്നതിൻ്റെ പേരിൽ നമ്മൾ അവരെ മോശമായി കാണാനോ അതിനെ നിസാരവൽക്കരിക്കാനോ, ഒരാൾ ഒരല്പം കറുത്തുപോയി എന്നതുകൊണ്ട് ഈ എന്താണ് ഈ കറുത്ത കുട്ടി എന്ന് പറയുന്ന, അവനെ ഒരു സമൂഹത്തിൽ നിന്ന് അകറ്റപ്പെടുന്ന ഒരു സ്വഭാവം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ല. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകൻ മാർക്കറ്റിലേക്ക് ഇറങ്ങി. സാഹിർ എന്ന് പറയുന്ന ഒരു വ്യക്തി മാർക്കറ്റിൽ നിൽക്കുകയാണ്. ഒരു അടിമ പുരുഷനാണ്, കറുത്ത ഒരു അടിമ പുരുഷനാണ്. അദ്ദേഹത്തിൻ്റെ പിന്നിലൂടെ ചെന്ന് അദ്ദേഹത്തെ ഒന്ന് വാരിപ്പുണർന്ന് ആരാണ് എന്ന് അറിയിക്കാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ഇടപെടുകയാണ്. പിന്നിൽ നിന്ന് കെട്ടിപ്പിടിച്ച് ഈ അടിമയെ വാങ്ങാൻ ആരുണ്ട് എന്ന് ചോദിച്ചപ്പോൾ സഹാബത്തിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. സാഹിർ തിരിഞ്ഞു നോക്കുമ്പോൾ പ്രവാചകനാണ്. ഒന്നും മിണ്ടാതെ പ്രവാചകൻ്റെ ആ ഒരു സന്തോഷം, പ്രവാചകൻ തമാശക്ക് ചോദിച്ചതാണെങ്കിലും അവിടെ ആ സാഹിർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തിരിച്ചു ചോദിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, റസൂലെ, നിങ്ങൾ എന്നെ കാസിദായ ഒരു അടിമയായിട്ടാണോ കാണുന്നത്? കാസിദായ അടിമ എന്ന് പറഞ്ഞാൽ വില കുറഞ്ഞ അടിമയായിട്ടാണോ എന്നെ കാണുന്നത് എന്ന് ചോദിക്കുമ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൻ തലസ്ത ഇൻദല്ലാഹി ബിഖാസിദ്, അല്ലാഹുവിൻ്റെ അടുക്കൽ നീ വില കുറഞ്ഞ ഒരു വസ്തുവല്ല, വില കുറഞ്ഞ ചരക്കല്ല എന്ന് തിരിച്ചു പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഒരു കറുത്ത അടിമ അല്ലാഹുവിൻ്റെ അടുക്കൽ വലിയ സ്ഥാനമാനങ്ങളുള്ള ആളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്, സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഒരു അടിമ എന്നതുകൊണ്ട് അയാളെ കുറച്ച് കാണാൻ പാടില്ല, അതുപോലെ തന്നെ ഒരു കറുത്ത മനുഷ്യൻ എന്നതുകൊണ്ട് അയാളെ കുറച്ച് കാണാൻ പാടില്ല. അല്ലാഹു നോക്കുന്നത് നമ്മുടെ സൗന്ദര്യത്തിലേക്കോ നമ്മുടെ വസ്ത്രത്തിലേക്കോ ഒന്നുമല്ല. ഒരാൾ നല്ല വെളുത്ത സൗന്ദര്യമുള്ള ഒരു വ്യക്തിയാണ് എന്നതുകൊണ്ട് അല്ലാഹുവിന് പ്രത്യേകമായ പ്രീതി അവനുണ്ടാവില്ല. അല്ലാഹു നോക്കുന്നത് അവരുടെ ഹൃദയങ്ങളിലേക്കാണ്. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും, നിങ്ങളുടെ രൂപത്തിലേക്കല്ല അല്ലാഹു സുബ്ഹാനഹു വതാല നോക്കുന്നത്, അല്ലാഹു നോക്കുന്നത് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. ഏതായാലും സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാൾക്ക് എന്തെങ്കിലും ഒരു ന്യൂനത അല്ലാഹു അവൻ്റെ നീതിയിൽ അധിഷ്ഠിതമായിക്കൊണ്ടാണ് അവൻ്റെ എല്ലാ സൃഷ്ടിപ്പും. ചിലപ്പോൾ ചില ആളുകൾക്ക് എന്തെങ്കിലും കുറവുകൾ എന്ന് വെച്ചാൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും കുറവല്ല. കാരണം അല്ലാഹുവിന് അറിയാം അവൻ ആ നിറമാണ് ലഭിക്കേണ്ടത് എന്ന് അറിയാം. ചില ആളുകൾ നല്ല മെലിഞ്ഞൊട്ടിയിട്ടായിരിക്കും, ആ ആളുകളെ കളിയാക്കാൻ പറ്റൂല. ചില ആളുകൾ നല്ല വണ്ണമുള്ള ശരീരപ്രകൃതിയായിരിക്കും, ഒരിക്കലും ആ വ്യക്തിയെ കളിയാക്കാൻ പറ്റൂല. ആ വ്യക്തിയെ കളിയാക്കുന്നതിലൂടെ അല്ലാഹുവിൻ്റെ സൃഷ്ടിപ്പിനെയാണ്, അല്ലാഹു അൽ മുസവ്വിറാണ് അവൻ രൂപകൽപ്പന ചെയ്തതിനെ, അതിനെയാണ് നമ്മൾ കളിയാക്കുന്നത് എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന പള്ളിയുടെ അടുത്ത് മഹാനായ സ്വഹാബി അബ്ദുല്ലാഹി ബിനു മസ്ഊദ് റളിയല്ലാഹു അൻഹു അറാഖിൻ്റെ കൊള്ളി വെട്ടാൻ, കമ്പ് വെട്ടാൻ വേണ്ടി മരത്തിലേക്ക് കയറുമ്പോൾ ഒരു കാറ്റടിച്ചു. കാറ്റടിച്ചപ്പോൾ വസ്ത്രമൊന്ന് നീങ്ങി. ആ സമയം ആ മരത്തിൽ ഇങ്ങനെ മുറുകിപ്പിടിച്ച് നിലത്ത് വീഴാതിരിക്കാൻ വേണ്ടി ഇറുക്കിപ്പിടിച്ചുകൊണ്ട് ഇരുന്ന സമയം സഹാബത്ത് ആ ഒരു രംഗം കണ്ടിച്ചിരിക്കാൻ. കാരണം തുണി അല്പം മാറിയപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിൻ്റെ കണങ്കാല് കാണുന്നുണ്ട്, മെലിഞ്ഞൊട്ടിയ, തീർത്തും മെലിഞ്ഞൊട്ടിയ വള്ളിക്കമ്പ് പോലെ ഇരിക്കുന്ന ആ ഒരു കാലിനെ കണ്ടപ്പോൾ സഹാബത്ത് ചിരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇത് കണ്ടുവരികയാണ്. ഇത് കണ്ടുവന്നിട്ട് സഹാബത്തിനോട് ചോദിക്കാണ്, അതൽഹഖൂന മിൻ ദിഖത്തി സാഖൈഹി, ആ രണ്ട് കണങ്കാലുകൾ കണ്ടിട്ട് നിങ്ങൾ ചിരിക്കുകയാണോ? വല്ലദി നഫ്സി ബിയദിഹി ലഹുമാ അസ്ഖലു ഫീ മീസാനി മിൻ ജബലി ഉഹദ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആ രണ്ട് കണങ്കാല് എന്നത് ജബലു ഉഹദിനേക്കാൾ കനം തൂങ്ങുന്നതാണ് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുകൊണ്ട് ഒരാൾ നല്ല ആരോഗ്യമുള്ള വ്യക്തി, അല്ലെങ്കിൽ നല്ല മെലിഞ്ഞ വ്യക്തി, അല്ലെങ്കിൽ നല്ല വണ്ണമുള്ള ഒരു വ്യക്തി എന്നതൊന്നുമല്ല അല്ലാഹുവിൻ്റെ അടുക്കൽ പരിഗണിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ സൗന്ദര്യമുള്ള ഒരു വ്യക്തി എന്നതുകൊണ്ടും അല്ലാഹു പരിഗണിക്കുകയില്ല. ചരിത്രത്തിൽ ബിലാൽ റളിയല്ലാഹു അൻഹു അറിയപ്പെടുന്നത് അത്ര കണ്ട് സൗന്ദര്യമില്ലാത്ത കറുകറുത്ത ബിലാൽ എന്നാണ്. എന്നാൽ റളിയല്ലാഹു അൻഹു എന്ന് നമ്മൾ പറയാറുണ്ട്. അല്ലാഹു തൃപ്തിപ്പെട്ട, അള്ളാഹുവിനെ തൃപ്തിപ്പെട്ട ഒരു അടിമ, ഒരു സഹാബി. ഇത്രയും വലിയൊരു പദവിയിലേക്കെത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരാൾക്ക് എന്തെങ്കിലും ന്യൂനതയുണ്ട് എന്നതുകൊണ്ട് നമ്മുടെ ദൃഷ്ടിയിൽ അത് ന്യൂനതയായിരിക്കാം. പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പ്രതിഫലത്തിന് ഉടമസ്ഥനാകുന്ന ഒരു വ്യക്തിയായിരിക്കാം അദ്ദേഹം. അതുകൊണ്ട് ഒരാളെയും നിസാരവൽക്കരിക്കാൻ പാടില്ല, ഒരാളെയും മോശപ്പെടുത്തി സംസാരിക്കാൻ പാടില്ല. അവൻ്റെ സൃഷ്ടിപ്പിലെന്തെങ്കിലും ഒരു നമ്മളെക്കാൾ കുറച്ചെന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആ കുറവ് വച്ച് അവനെ പരിഹസിക്കാൻ പാടില്ല. ഇത് അല്ലാഹുവിൻ്റെ അൽ മുസവ്വിർ എന്ന നാമം പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അതോടൊപ്പം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ സഖഫ് ഗോത്രത്തിലെ ഒരു വ്യക്തി വരികയാണ്. ആ വരുന്ന വ്യക്തി തുണി, അതായത് നിലത്ത് വലിച്ചിട്ട് വരുന്ന ഒരവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ഇങ്ങനെ തുണി നിലത്തിട്ട് വലിച്ച്, അതായത് നിര്യാണിക്ക് താഴെ വസ്ത്രം പോകാൻ പാടില്ല എന്ന് പ്രവാചകന്റെ അധ്യാപനം ഉണ്ടായിരിക്കെ എന്തിനാണ് താങ്കൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം തിരിച്ചു പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എൻ്റെ കണങ്കാലുകൾ കണ്ടാൽ ആളുകൾ ചിരിക്കും, കാരണം അത്രയും ശോഷിച്ച അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആ കണങ്കാല് കാണാതിരിക്കാൻ വേണ്ടി നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിച്ചതാണ് എന്ന ഒരു ഉദുർ പറഞ്ഞപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ തിരിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്, കുല്ലു ഖൽഖില്ലാ അസ്സ വജല്ല ഹസനുൻ, അള്ളാഹുവിൻ്റെ എല്ലാ സൃഷ്ടികളും അത് നന്മയാണ്, നല്ലതാണ്, ഹസനായതാണ്, അതിൽ പരിഹസിക്കപ്പെടേണ്ട ഒന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ നിര്യാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കണമെന്ന് തിരുത്തി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഏതായാലും സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിന് യാതൊരു നിലയ്ക്കുമുള്ള കോട്ടങ്ങളും വന്നിട്ടില്ല. അള്ളാഹു കൃത്യമായി അവർക്ക് അനുയോജ്യമായ രൂപത്തിൽ ഏത് നാടിനാണോ ജീവിക്കേണ്ടത് ആ നാടിൽ ജീവിക്കേണ്ട രൂപത്തിലുള്ള ശരീരപ്രകൃതികൾ നൽകി രൂപകൽപ്പന ചെയ്ത് ആ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതാല വണ്ണവും വലിപ്പവും നിശ്ചയിച്ച് വർണ്ണങ്ങൾ നിശ്ചയിച്ച് അതിനെ മുൻമാതൃകയില്ലാത്ത രൂപത്തിൽ സൃഷ്ടിച്ച് സംവിധാനിച്ചവനാണ് അൽ മുസവ്വിറായ അല്ലാഹു എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ആരുടെയെങ്കിലും കുറവ് നമുക്ക് കുറവായി തോന്നുന്നുവെങ്കിൽ നമ്മുടെ ദൃഷ്ടിയിൽ അത് കുറവായി തോന്നുന്നുവെങ്കിൽ ആ കുറവ് വച്ച് മറ്റുള്ളവരെ പരിഹസിക്കാനോ അളക്കാനോ പാടില്ല. കാരണം അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരുപക്ഷെ നമ്മളെക്കാൾ ശ്രേഷ്ഠൻ ആ വ്യക്തിയായിരിക്കും എന്നത് തിരിച്ചറിയേണ്ടതുണ്ട് എന്നതുകൂടി ഈ ഒരു സംഭവത്തിൽ അള്ളാഹുവിൻ്റെ അൽ മുസവ്വിർ എന്ന നാമം പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മസ്അലയായി, ഒരു വിഷയമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം നമ്മൾ തിരിച്ചറിയേണ്ട മറ്റൊരു വസ്തുത, അൽ മുസവ്വിർ എന്ന് പറയുമ്പോൾ ചിത്രരചനയുമായി ബന്ധപ്പെട്ട് ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ജീവനുള്ള വസ്തുക്കളെ വരയ്ക്കുക എന്നത് ഇസ്ലാം നിഷിദ്ധമാക്കിയ കാര്യമാണ്. കുല്ലു മുസവ്വിരും ഫിന്നാർ, എല്ലാ മുസ്

സമ്പ്രദായത്തിൽ കഴിഞ്ഞുപോയിട്ടുണ്ട്. അത് ഓവറാക്കലാണ്. എന്നാൽ മറ്റു ചില ആളുകളുണ്ട്, വിവാഹത്തിൻ്റെ അന്ന് അവർ പെണ്ണുങ്ങൾ ഡ്രസ്സ് മാറുന്നത് പോലും ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുക്കുന്ന രൂപത്തിൽ ഈ ഫോട്ടോഗ്രാഫിയെ നിസാരവൽക്കരിക്കുന്ന ആളുകളുണ്ട്. ഇത് രണ്ടും പാടില്ല. ഇതിന് മധ്യമ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ആവശ്യങ്ങൾക്കും അത്യാവശ്യങ്ങൾക്കും ഇത്തരം ക്യാമറകൾ ഫോട്ടോഗ്രാഫികൾ ഉപയോഗിക്കാം എന്നത് തന്നെയാണ് പ്രബലമായ അഭിപ്രായം. അതുകൊണ്ട് ഈ പ്രവാചകൻ്റെ അധ്യാപനങ്ങളെ സ്വീകരിച്ച് മുസവ്വിറായ അൽ മുസവ്വിറായ അള്ളാഹു സുബ്ഹാനഹു തആല കൃത്യമായി നമ്മൾ മനസ്സിലാക്കി മുൻമാതൃകയില്ലാതെ സൃഷ്ടിച്ച അള്ളാഹു, അവൻ്റെ സൃഷ്ടിപ്പിൽ യാതൊരു വിധത്തിലുള്ള ന്യൂനതയുമില്ല. നമ്മുടെ ദൃഷ്ടിയിൽ എന്തെങ്കിലും ന്യൂനതയായി കാണുന്നുവെങ്കിൽ അത് നമ്മൾ ആ വിഷയത്തിൽ കളിയാക്കേണ്ടവരല്ല, മറിച്ച് നമ്മളെക്കാൾ ഒരു പക്ഷേ അവർ ആ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ആദരണീയരായിരിക്കാം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൂടുതൽ പഠിക്കുക, ജീവിതത്തിൽ പകർത്തുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.

0: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് അസ്മാഉൽ ഹുസ്ന. പതിവ് പോലെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് അബ്ദുറൌഫ് അൽ ഹിക്കമിയാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. അൽ മുസവ്വിർ എന്ന അള്ളാഹുവിൻ്റെ നാമവുമായി ബന്ധപ്പെട്ട സംസാരമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
1: ഇനിയൊരു കഥ കേട്ടുവരാം നമുക്ക്. കഥികൻ അബ്ദുസലാം വീട്ടി. പൂമരത്തണൽ, വിചിത്രമായ പരീക്ഷണം എന്ന ഒരു വിഷയത്തിലാണ് അദ്ദേഹം കഥ അവതരിപ്പിക്കുന്നത്.
2: കഥ പറയാം പരിപാടിയിലേക്ക്.

0: ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ കഥയുടെ പേര് വിചിത്രമായ പരീക്ഷണം. റാഷിദ ബിൻത് ഉസ്മാൻ രചിച്ചിട്ടുള്ള പൂമരത്തണൽ ഗുണപാഠം കഥകളിൽ നിന്നും വിചിത്രമായ പരീക്ഷണം എന്ന കഥയാണ് നമ്മൾ കേൾക്കുന്നത്. ദൂരെ കിഴക്കുള്ള ഒരു രാജ്യത്തെ രാജാവിന് വയസ്സൊരുപാടായി. തൻ്റെ പിൻഗാമിയെ തിരഞ്ഞെടുക്കാൻ സമയമായെന്ന് അദ്ദേഹത്തിന് തോന്നിത്തുടങ്ങി. തൻ്റെ മക്കളിൽ നിന്ന് ആരെയെങ്കിലും രാജാവായി തിരഞ്ഞെടുക്കുന്നതിന് പകരം വളരെ വ്യത്യസ്തമായ രീതിയിൽ തൻ്റെ പിൻഗാമിയെ തിരഞ്ഞെടുക്കാനാണ് അദ്ദേഹം തീരുമാനിച്ചത്. ഒരു ദിവസം അദ്ദേഹം തൻ്റെ രാജ്യത്തെ മുഴുവൻ യുവാക്കളെയും വിളിച്ചുകൂട്ടി. എന്നിട്ട് അവരോട് പറഞ്ഞു, എനിക്ക് അധികാരം കൈമാറാൻ സമയമായിരിക്കുന്നു. ഞാൻ നിങ്ങളിൽ നിന്ന് ഒരാളെ അടുത്ത രാജാവായി തിരഞ്ഞെടുക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഈ വാക്കുകൾ വിശ്വസിക്കാനാവാതെ എല്ലാവരും പരസ്പരം നോക്കി. ആകാംക്ഷയോടെയും അത്ഭുതത്തോടെയും തന്നെ നോക്കി നിൽക്കുന്ന യുവാക്കളെ നോക്കി രാജാവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും ഓരോ വിത്ത് തരാൻ പോകുകയാണ്. നിങ്ങളത് കുഴിച്ചിട്ട് മുളപ്പിച്ച് പരിപാലിക്കണം. എന്നിട്ട് അതുമായി ഒരു വർഷം കഴിഞ്ഞ് ഇവിടെ വരണം. നിങ്ങൾ കൊണ്ടുവന്ന ചെടി കണ്ട ശേഷം നിങ്ങളിൽ നിന്നും യോഗ്യനായ ഒരാളെ ഞാൻ രാജാവായി തിരഞ്ഞെടുക്കും. ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു യുവാവാണ് ലിങ്. എല്ലാവർക്കും കിട്ടിയ പോലെ അവനും ഒരു വിത്ത് കിട്ടി. അതുമായി അവൻ വീട്ടിലേക്ക് മടങ്ങി. വീട്ടിലെത്തിയ ലിങ് മാതാവിനോട് കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു. അവർ അവനെ ചെടിച്ചട്ടിയിൽ മണ്ണ് നിറക്കാനും വെള്ളമൊഴിക്കാനും മറ്റു സഹായിച്ചു. അത് മുളച്ചു വരുന്നുണ്ടോ എന്ന് ഓരോ ദിവസവും അവൻ നോക്കും. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു. നാട്ടിലെ ചില യുവാക്കൾ അവർക്ക് കിട്ടിയ വിത്ത് മുളച്ചുവെന്നും നന്നായി വളരുന്നുണ്ടെന്നും അവനോട് പറഞ്ഞു. ആഴ്ചകൾ പലതു കഴിഞ്ഞു. ലിങ്ങിൻ്റെ വിത്ത് മാത്രം മുളച്ചില്ല. മറ്റുള്ളവരെല്ലാം തങ്ങളുടെ ചെടിയെക്കുറിച്ച് മേനി പറയുമ്പോൾ അവന് സങ്കടം തോന്നും. താൻ പരാജയപ്പെടുമെന്ന് അവന് തോന്നി. എന്നാൽ തനിക്ക് കിട്ടിയ വിത്ത് മുളയ്ക്കാത്ത കാര്യം ആരോടും അവൻ പറഞ്ഞില്ല. ഒരു വർഷം പൂർത്തിയായി. എല്ലാവരും അവരവരുടെ ചെടികളുമായി രാജകൊട്ടാരത്തിൻ്റെ മുറ്റത്തെത്തി. തനിക്ക് കിട്ടിയ വിത്ത് മുളയ്ക്കാത്തതിനാൽ വെറുതെ പോയി അപമാനിതനാകണ്ടല്ലോ എന്നവൻ ചിന്തിച്ചു. എന്നാൽ അവൻ്റെ മാതാവ് അവനെ പോകുവാൻ നിർബന്ധിച്ചു. നട്ട് നനച്ച് പരിപാലിച്ചിട്ടും മുളച്ചില്ല എന്ന വിവരം രാജാവിനെ അറിയിക്കേണ്ടതുണ്ടെന്നും അവർ പറഞ്ഞു. ലിങ്ങിൻ്റെ മനസ്സ് നീറുകയായിരുന്നു. മാതാവിനെ അനുസരിക്കണമല്ലോ എന്നതിനാൽ ഒടുവിൽ അവൻ പോയി. കൊട്ടാരത്തിലെത്തിയപ്പോൾ വ്യത്യസ്തങ്ങളായ പൂക്കളുള്ള അനേകം ചെടികൾ കണ്ട് ലിങ് ആശ്ചര്യപ്പെട്ടു. അവൻ തൻ്റെ മണ്ണ് മാത്രമുള്ള ചട്ടി താഴെ വെച്ചു. മറ്റുള്ളവർ അത് കണ്ട് അവനെ കളിയാക്കി ചിരിച്ചു. ചിലർ സഹതാപം പ്രകടിപ്പിച്ചു പരിഹസിച്ചു, അയ്യോ പാവം രാജാവായതു തന്നെ. അങ്ങനെ രാജാവ് ആഗതനായി. എല്ലാവരും അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്തു. ലിങ് അപമാന ബോധത്താൽ മറ്റുള്ളവരുടെ പുറകിൽ ഒളിക്കാൻ ശ്രമിച്ചു. രാജാവ് പറഞ്ഞു, ഹോ, എത്രതരം ചെടികളും പൂക്കളുമാണ് ഞാൻ കാണുന്നത്. നിങ്ങൾക്കിടയിൽ നിന്ന് ഇന്ന് ഞാൻ എൻ്റെ പിൻഗാമിയെ തിരഞ്ഞെടുക്കാൻ പോകുകയാണ്. അന്നേരമാണ് ഒഴിഞ്ഞ ചട്ടിയുമായി പിന്നിൽ നിൽക്കുന്ന ലിങ്ങിനെ രാജാവ് കണ്ടത്. രാജാവ് ഭടന്മാരോട് അവനെ മുന്നിലേക്ക് കൊണ്ടുവരാൻ കൽപ്പിച്ചു. അവൻ ഭയന്ന് വിറച്ചു. എൻ്റെ വിത്ത് മാത്രം മുളച്ചിട്ടില്ല. ഒരു പക്ഷേ രാജാവ് എന്നെ കൊന്നുകളയാൻ കൽപ്പിക്കുമായിരിക്കും, അവൻ മനസ്സിൽ കരുതി.
1: നിന്റെ പേരെന്താണ്? രാജാവ് ചോദിച്ചു.
0: ലിങ് വിറച്ചുകൊണ്ട് അവൻ മറുപടി പറഞ്ഞു. യുവാക്കളെല്ലാം അവനെ കളിയാക്കി ചിരിച്ചു.
1: മിണ്ടരുതാരും, രാജാവ് കൽപ്പിച്ചു.
0: എന്നിട്ട് ലിങ്ങിനെ നോക്കി യുവാക്കളോടായി രാജാവ് പറഞ്ഞു, ശ്രദ്ധിക്കുക, ഈ നിൽക്കുന്ന ലിങ് എന്നു പേരുള്ള യുവാവാണ് ഇനി മുതൽ നിങ്ങളുടെ രാജാവ്. ഇത് കേട്ട് യുവാക്കളെല്ലാം അമ്പരന്നു. ലിങ്ങിന് രാജാവ് തന്നെ കളിയാക്കുകയാണോ എന്ന് തോന്നി. കാരണം തനിക്ക് കിട്ടിയ വിത്ത് മുളച്ചിട്ടുപോലുമില്ല. പിന്നെ എങ്ങനെ രാജാവായി തിരഞ്ഞെടുക്കപ്പെടും? എല്ലാവരും കാര്യമറിയാതെ മിഴിച്ചു നിൽക്കവേ രാജാവ് പറഞ്ഞു, ഒരു വർഷം മുമ്പ് ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും ഓരോ വിത്ത് വീതം നൽകി. അത് നട്ടുവളർത്തി ഒരു വർഷത്തിന് ശേഷം കൊണ്ടുവരാനും പറഞ്ഞു. ഞങ്ങളെല്ലാവരും നട്ടുവളർത്തി ചെടികളുമായി വന്നു. എന്നാൽ വെറും ചട്ടിയുമായി വന്ന ഇവൻ എങ്ങനെയാണ് രാജാവാവുക? ചില യുവാക്കൾ ചോദിച്ചു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ തന്നത് ഒരിക്കലും മുളക്കാത്ത വിത്തുകളായിരുന്നു. ലിങ് ഒഴികെ എല്ലാവരും ചെടികളുമായി വന്നു. ഞാൻ തന്ന വിത്ത് മുളയ്ക്കാത്തതിനാൽ നിങ്ങളെല്ലാവരും വേറെ വിത്ത് നട്ടാണ് ചെടികളുണ്ടാക്കിയത്. അധികാരം കിട്ടാനുള്ള അത്യാഗ്രഹത്താൽ നിങ്ങളെല്ലാവരും വഞ്ചന കാണിച്ചു. ലിങ് മാത്രമാണ് സത്യസന്ധത കാണിച്ചത്. നിങ്ങൾ ചെയ്തതുപോലെ അവനും ചെയ്യാമായിരുന്നു. എന്നാൽ വിശ്വസ്തനും സത്യസന്ധനുമായ അവൻ അതിന് തയ്യാറായില്ല. അതിനാൽ രാജാവാകാനുള്ള യോഗ്യത ലിങ്ങിന് മാത്രമാണുള്ളത്. രാജാവ് രാജകിരീടം ലിങ്ങിൻ്റെ തലയിൽ വെച്ചു കൊടുക്കുമ്പോൾ മറ്റു യുവാക്കളെല്ലാം ലജ്ജിച്ച് തല താഴ്ത്തി. കൂട്ടുകാരെ, വഞ്ചനയും കള്ളത്തരവും നാശത്തിലേക്കാണ് നയിക്കുക. എന്നാൽ വിശ്വസ്തതയും സത്യസന്ധതയും നമ്മെ വിജയികളാക്കും. അവർക്ക് ആരുടെ മുമ്പിലും അപമാനിതരാകേണ്ടി വരില്ല. അതിനാൽ സത്യസന്ധരായി ജീവിക്കുവാൻ എല്ലാവരും പരിശ്രമിക്കുക. അപ്പോൾ അടുത്ത കഥ പറയാൻ പരിപാടിയിൽ നമുക്ക് മറ്റ് കഥയുമായിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് കഥ പറയാം വിചിത്രമായ പരീക്ഷണം എന്ന തലക്കെട്ടിൽ നിന്നുകൊണ്ട് അബ്ദുസ്സലാം വീട്ടിൽ നടത്തിയ സംസാരമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
3: നമ്മളിഞ്ഞൊരു യാത്ര പോവുകയാണ്.
2: അതെ,
3: യാത്ര ഇന്തോനേഷ്യയിലേക്കാണ്. ഇന്തോനേഷ്യൻ യാത്രാനുഭവങ്ങൾ നമ്മോടൊപ്പം പങ്കുവെക്കുന്ന ദൃശ്യം പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പോകുന്നത്. ഡോക്ടർ അജ്മൽ മൊയീൻ കൊടിയത്തൂരും ഡോക്ടർ മുഹമ്മദ് ഫവാസ് കെയും ചേർന്ന് അവതരിപ്പിക്കുന്ന ദൃശ്യം കാതൂർക്കാം.
4: ബിസ്രോഡിയുടെ ദൃശ്യം പ്രോഗ്രാമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്തോനേഷ്യൻ യാത്രയിലെ വ്യത്യസ്തമായ അനുഭവങ്ങൾ ഡോക്ടർ അജ്മൽ മൊയീൻ സാറുമായി അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തമായ അനുഭവങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് കൂടുതലായി അവിടത്തേക്കുള്ള യാത്രയും അതുപോലെ തന്നെ അവിടുത്തെ മറ്റു വിശേഷങ്ങളൊക്കെ നമുക്ക് നേരിട്ട് തന്നെ ചോദിച്ചറിയാം. നിങ്ങൾ വളരെ മനോഹരമായിക്കൊണ്ട് നിങ്ങളുടെ യാത്രയും അപ്പോൾ ഏതൊരാൾക്കും കേൾക്കുമ്പോൾ തന്നെ ഇന്തോനേഷ്യ, പൊതുവേ ഇന്തോനേഷ്യയുടെ ഒരു കൾച്ചറും അതുപോലെ തന്നെ അവിടുത്തെ ഒരു ടൂറിസ്റ്റ് സ്പേസ് അധികം അങ്ങനെ ആഘോഷിക്കപ്പെടാതെ പോകുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളെ യാത്ര ഒരുപാട് ഏരിയ കവർ ചെയ്തു, വ്യത്യസ്തമായ അനുഭവങ്ങൾ നിങ്ങളുണ്ടായി. ഇപ്പം പൊതുവേ പിന്നെ ഇന്തോനേഷ്യയിൽ നമുക്ക് കൂടുതൽ ആളുകളും ബാലിയാണ് പറയാറുള്ളത്. ഇപ്പം ബാലിയെ പറ്റി അവിടുത്തെ ഒരു കൾച്ചറും അതല്ലെങ്കിൽ അവിടെ ഉള്ള ആ ഒരു ടൂറിസ്റ്റ് സ്പേസിനെ പറ്റിയിട്ട് പ്ലേസിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? അവിടെ അതിനെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ?
5: ബാലി ഒരു 100% ടൂറിസ്റ്റ് പ്രദേശമാണ്. മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും തന്നെ അങ്ങനത്തെ ചില ടൂറിസ്റ്റ് ഹബ്ബുകൾ ഉണ്ടാവും. ഇപ്പോൾ മലേഷ്യയിൽ പോയിട്ടുണ്ടെങ്കിൽ മലേഷ്യയിൽ എല്ലാവരും മലേഷ്യ ഉദ്ദേശിക്കുന്ന മെയിൻ ഘടകം ഏറ്റവും ചെറിയ ചിലവിൽ പാസ്പോർട്ടിൽ ഒരു സീലോടുകൂടി വിദേശ രാജ്യത്തേക്ക് കടക്കാവുന്ന ഒരു സ്ഥലം എന്നുള്ളതാണ് മലേഷ്യൻ്റെ അട്രാക്ഷൻ. കാരണം ഒരു 20,000-30,000 രൂപയ്ക്ക് നമുക്ക് മലേഷ്യ കവർ ചെയ്യാം, ഒരു വിദേശ രാജ്യം എന്നുള്ളത്. പക്ഷേ മലേഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൈറ്റ് ലങ്കാവിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടുന്ന് വീണ്ടും ഫ്ലൈറ്റ് കയറി പോകണം, അല്ലെങ്കിൽ കടലിൽ കടക്കണം. മറ്റൊരു ദ്വീപാണ്, 100% ടൂറിസ്റ്റ് സ്ഥലമാണ്, ഭയങ്കര രസമുള്ളൊരു സ്ഥലമാണ്. ആ തരത്തിലുള്ള ഒരു സൈറ്റാണ് ബാലി. ബാലി ബാലി സുഗ്രീവന്മാർ എന്ന് കേട്ടിട്ടില്ലേ, ഹിന്ദു മതവുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന, അതിൻ്റെ മിത്തുകളുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ആളുകളുടെ ഒരു പിന്നെ ഹണിമൂൺ ഡെസ്റ്റിനേഷൻ, അതുപോലെ തന്നെ ഒരു മാരേജ് വെഡ്ഡിങ് ഡെസ്റ്റിനേഷൻ ഒക്കെ ആയിട്ടാണ് ബാലി നിൽക്കുന്നത്. കുറച്ചും കൂടി എക്സ്പെൻസ് കുറഞ്ഞിട്ടുള്ള ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊന്നാണ്. ഒരുപാട് ബീച്ചുകളുണ്ട്, പിന്നെ ഒരുപാട് വാട്ടർ സ്പോട്ടുകൾ ഉള്ള, പിന്നെ ടെമ്പിളുകൾ, അതുപോലെ തന്നെ ചെറിയ വോൾക്കാനോ ഉണ്ട്. നമ്മൾ ബ്രോമോ ഉള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മളുടെ ഒരു അട്രാക്ഷൻ അല്ലാന്ന് തന്നെ സാധാരണ ബാലി പോകുന്നവർക്ക് ആ ഇത് വലിയൊരു അട്രാക്ഷനായിട്ട് പറയാറുണ്ട്. അതല്ല ശരിക്കുള്ള വോൾക്കാനോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാലിയിൽ ഒരുപാട് പേര്, ഞാൻ ഈ പ്രാവശ്യം പോയപ്പോൾ തന്നെ ഒരാളെ പരിചയപ്പെട്ടു. അദ്ദേഹം ഹണിമൂൺ ട്രിപ്പിലാണ്, നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്നതാണ്. 2 ആഴ്ച എങ്ങനെയാണ് അദ്ദേഹം അവിടെ നിൽക്കാൻ പോകുന്നതാണ്, എനിക്കറിയില്ല എന്താ ചെയ്യുന്നതെന്ന്. ഫുൾ ഫ്രീ ആയിട്ട് നിൽക്കാൻ പറ്റുന്നത്. ബാലി ടൗൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര കൺജസ്റ്റഡാണ്. നമ്മളൊരു 2 കിലോമീറ്റർ യാത്ര ചെയ്യണമെങ്കിൽ ചിലപ്പോൾ ഒരു 1.5 മണിക്കൂറൊക്കെ എടുക്കും. മെല്ലെ മെല്ലെ മെല്ലെ മെല്ലെ മെല്ലെ പോകുന്ന ചെറിയ കുഞ്ഞു റോഡുകൾ, ആ റോഡുകളിൽ ഭയങ്കര ടൈറ്റ് ട്രാഫിക്കുള്ള, വലിയ സിറ്റി അല്ല പക്ഷേ കുഞ്ഞു കുഞ്ഞു റോഡുകളാണ്. അതുകൊണ്ട് തന്നെ മടുക്കും എന്നുള്ളതാണ്. നമ്മൾ ഈ ബസ്സിലിരുന്നിട്ടില്ലേൽ കാറിലിരുന്നിട്ട് ഒരുപാട് സമയം ഒന്നും ചെയ്യാനില്ലാതെ നമ്മളുടെ സമയത്തിൽ വലിയൊരു ഭാഗവും വണ്ടിയിൽ ലോക്കായി പോകുന്ന ഒരു പ്രശ്നമുണ്ട്. പക്ഷേ ആഘോഷിക്കുന്നൊരു ഏരിയയാണ്, നന്നായിട്ട് റിലാക്സ് ചെയ്തിട്ട് ആഘോഷിച്ച് പോകാൻ പറ്റുന്നതാണ്. ഞങ്ങൾ ഫസ്റ്റ് ഡേയിൽ തന്നെ ഭക്ഷണം കഴിക്കാൻ പോകുന്ന ഒരു ബീച്ചിലാണ്. ആ ബീച്ചിൽ ഞാൻ പോയപ്പോൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. എന്തുമാത്രം ടൂറിസത്തിൻ്റെ സാധ്യതകളാണല്ലോ എന്നുള്ളത്. നമ്മളെ കോഴിക്കോട് ബീച്ച് ഏകദേശമൊക്കെ അങ്ങനെ മെല്ലെ മെല്ലെ ആയി വരുന്നുണ്ടെങ്കിലും ഒരു ബീച്ചിലൊരു കിലോമീറ്ററോളം ദൂരത്ത് നിറയെ കസേര ഇട്ടിരിക്കുകയാണ്. കസേരയും ഡെസ്ക് ബെഞ്ചും ഇട്ട് ആൾക്കാർക്ക് ഇരിക്കും ഒരു കിലോമീറ്ററോളം ദൂരത്തേക്ക്. അത് ഓരോരോ ഹോട്ടലുകളാണ്, റെസ്റ്റോറൻ്റാണ്. റെസ്റ്റോറൻറ്റ് അതിൻ്റെ മുന്നിൽ കടലോരം. അപ്പോൾ ഓരോരുത്തർ ഓരോ റെസ്റ്റോറൻറ്റിൻ്റെ മുന്നിൽ 10 or 200 ചെയറും വെച്ചിട്ട് ഇരിക്കുകയാണ്. ഒരു റെസ്റ്റോറൻറ്റ് ഒരു റെസ്റ്റോറൻറ്റ് ഒരു റെസ്റ്റോറൻ്റ്, അപ്പോൾ ഒറ്റ മൊട്ടത്തിൽ ഇങ്ങനെ കല്യാണത്തിന് നിരത്തിയിട്ട് പോലെ നിൽക്കും. ഓരോ റെസ്റ്റോറൻറ്റിനും ഓരോ കൾച്ചറൽ പ്രോഗ്രാം ഉണ്ട്. അവരുടെ ഭരതനാട്യം പോലുള്ള സാധനം, അല്ലെങ്കിൽ അവരുടെ ഡാൻസ്, അല്ലെങ്കിൽ അവരുടെ പാട്ട്, എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള ഒരു മേള. ഒരു 9 PM അവിടെ മുഴുവൻ ജനമാണ്. അപ്പോൾ ഇത്രമാത്രം ജനങ്ങൾ വരുന്നുണ്ടെന്നാണ്. ഒരു വ്യത്യസ്തമായ ഭക്ഷണം ഇതൊക്കെ കഴിക്കാമെന്നുള്ളതാണ്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ വിയറ്റ്നാം ആണെങ്കിലും ബാലി ആണെങ്കിലും തായ്ലാൻഡ് പ്രത്യേകിച്ച് പട്ടായ പോലുള്ള സ്ഥലങ്ങളൊക്കെ സെക്സാണ് വേറൊരു മെയിൻ ഒരു ടൂറിസത്തിൻ്റെ ഭാഗമായി മാറുന്നത്. അത് പലപ്പോഴും സങ്കടം തോന്നും, ഈ ആളുകളുടെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്ത്രീകളുടെ ഒരവസ്ഥയും മറ്റൊക്കെ. അപ്പം അങ്ങനത്തെ ഒരു ടൂറിസത്തിൻ്റെ എല്ലാ നെഗറ്റീവ് സാധനങ്ങളും നമുക്ക് ബാലിയിലും കാണാൻ കഴിയുന്നതാണ്. അതാണ് ബാലിൻ്റെ ഒരു ഒരു ടൂറിസം എന്ന് പറഞ്ഞാൽ എല്ലാമുള്ള എല്ലാ തരം. പക്ഷേ നിങ്ങൾ ബാലി കണ്ടിട്ട് ഇന്തോനേഷ്യയെ വിലയിരുത്തരുത് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയിൽ ബോംബെ പോയിട്ട് അല്ലെങ്കിൽ ഡൽഹി പോയിട്ട് ഇതാണ് ഇന്ത്യ എന്ന് പറയുന്നത് പോലുള്ളൊരു തെറ്റായി മാറും. എല്ലാവരും ബാലി പോയിട്ട് ഇന്തോനേഷ്യ കണ്ടു എന്ന് പറയുന്നത്, ബാലി പോയാൽ ഇന്തോനേഷ്യയുടെ ഒരു കൾച്ചറൽ സ്പേസ് കണ്ടു എന്നുള്ളതാണ്. ടൂറിസവും ഒരു ഹിന്ദു കൾച്ചറും കണ്ടു എന്നുള്ളതാണ്. ശരിക്കുള്ള ഇന്തോനേഷ്യ ആ പറഞ്ഞ 17,000 ദ്വീപുകളുള്ള, അതിൽ തന്നെ 6,000 ദ്വീപുകളിലായിട്ട് ഈ മനുഷ്യന്മാർ അത് ഒരു തല മുതൽ നീണ്ടു കിടക്കുന്ന ഒരു രാജ്യമാണ്. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഇവരെങ്ങനെയാണ് ഈ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളത്. കാരണം ഒരു എൻഡിൽ ഇന്ത്യയാണ്, വേറൊരു എൻഡിൽ പിന്നെ ഓസ്ട്രേലിയയാണ്. ഇതൊക്കെ ദ്വീപുകളാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ നാടുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നത്, എന്ത് അടിസ്ഥാനത്തിലാണ് ഇവിടെ ഒരു രാജ്യമായിട്ട് നിൽക്കുന്നതെന്ന് പോലും അത്ഭുതം തോന്നുന്നൊരു സാധനമാണ്.
4: നിങ്ങൾ നേരത്തെ ഭക്ഷണത്തെ പറ്റി പറഞ്ഞപ്പം ഞാൻ കേട്ടിട്ടുണ്ടായ ഒരു വിഷയത്തെ പറ്റി ചോദിക്കണമെന്ന് വിചാരിച്ചു. ലുവാത്തു ചായ എന്ന് പറയുന്നത് എന്താണ്? അവിടെ അവിടുത്തെ ഒരു സ്പെയിൻ സ്പെഷ്യൽ ഐറ്റം ആണല്ലോ
5: അത്. പിന്നെ ഇന്തോനേഷ്യയിലെ ബാലിയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കച്ചവടത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ലുവാത്തു. ലുവാത്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേകതരം ഒരു ആടിനെ പോലുള്ളൊരു ഒരു ഇതാണ്. ആടിനെ പോലെ തോന്നുന്നൊരു മാന് ടൈപ്പാണ് ലുവാത്ത്. ഈ ലുവാത്തിൻ്റെ കാഷ്ടം കൊണ്ട് ഉണ്ടാക്കുന്ന കാപ്പിപ്പൊടിയാണ് ലുവാത്ത്. ഇവർ ചെയ്യുന്നത് ലുവാത്ത് എന്ന ഈ ഇതിന് പിന്നെ കാപ്പിയുടെ കുരുക്കൾ കൊടുക്കും, അത് കഴിക്കും. കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ ഏർലി മോർണിങ്ങിലാണ് ഇത് പിന്നെ കാഷ്ടിക്ക. ആ കാഷ്ടിക്കുന്ന ആ സാധനം അവർ എടുത്തതിന് ശേഷം അത് ഉണക്കും. അത് ഉണക്കിയിട്ട് പിന്നെ അത് പ്രോസസ്സ് ചെയ്യും. അത് ക്ലീൻ ചെയ്തതിന് ശേഷം ആ കാപ്പി പൊടിച്ചെടുക്കുന്നതാണ്. ഇത് ഭയങ്കര ആരോഗ്യത്തിന് ഗുണമാണെന്നൊക്കെയാണ്
4: പറയുന്നത്.
5: ഏതായാലും അത് അതൊരു വിസിറ്റാണ്, ഒരു ഐറ്റിനറിയിൽപ്പെട്ടൊരു സാധനമാണ്. നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് ലുവാത്തുവിൻ്റെ ഇതിൽ കയറും. അപ്പോൾ അവിടെ ഈ ആടിനെ ഈ മാനിനെ കാണിക്കും, അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കുന്ന പ്രോസസ്സ് കാണിച്ചു തരും. ഫസ്റ്റ് എത്തുന്ന കാട്ടം ഇങ്ങനെ കൂട്ടിയിട്ട് ഇത് കാണിച്ചു തരും, പിന്നെ അത് നന്നാക്കിയത് കാണിച്ചു തരും. അവസാനം നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് അവർ വ്യത്യസ്ത തരം ചായ അവർ തരും. ഇതല്ലാതെ ലുവാത്തുവിട്ടി അല്ലാതെ വേറെ വ്യത്യസ്തതരമായ ചായകളൊക്കെ തന്നിട്ട് അതിൻ്റെ പൊടിയൊക്കെ നമുക്ക് വാങ്ങാം, ഇതും കൂട്ടത്തിൽ വാങ്ങും. ഇത് പറഞ്ഞപ്പോഴാണ് തോന്നുന്നത് എനിക്ക് ഓർമ്മ വരുന്നത് ഈ ചായയുടെ വില എത്രയാണെന്നുള്ളത് ആകാംക്ഷ ഉണ്ടാവും. ഇന്തോനേഷ്യൻ്റെ കറൻസിക്ക് കടലാസിൻ്റെ വിലയാണെന്നുള്ളതാണ്. നമ്മളുടെ 1 rupee കൊടുത്താൽ ഏകദേശം 200 rupees 195 rupees കിട്ടുക 1 rupee. അപ്പോൾ ഒരു ഡോളർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ലക്ഷങ്ങൾ കിട്ടും. നമ്മൾ ഡോളറുമായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഒരു ഡോളർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത്രയും പൈസ കിട്ടും. അപ്പോൾ ഒരു ചായക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഇന്ത്യൻ്റെ 300 rupees വരും ഒരു കപ്പ് ടീക്ക്. അപ്പോൾ 300 rupees × 200 കൂട്ടിയിട്ടുള്ളതാണ് ഏകദേശം ഒരു ചായയുടെ വില ആയിട്ട് വരിക. അപ്പം അത്രയും അത് വിയറ്റ്നാമിൽ അങ്ങനെ തന്നെയാണ്. വിയറ്റ്നാം 200 മുകളിൽ വരും. അപ്പോൾ നമുക്ക് ആദ്യ ദിവസങ്ങളിലൊക്കെ നമ്മളെ തരം ഇങ്ങനെ ഇത് മനസ്സിലാവില്ല. അപ്പോൾ ഒരു ചായക്ക് പിന്നെ 20,000 അല്ലെങ്കിൽ 100,000 rupees ഇതൊക്കെയാണ് നമ്മൾ വരുന്നത്. പിന്നെ ഇങ്ങനെ അത് ക്ലിയർ ആയിട്ട് വരും. അവസാനത്തെ 3 0 വെട്ടിയിട്ട് നമ്മളിങ്ങനെ നമ്മളെ അതിനോട് അഡാപ്റ്റ് ചെയ്തിട്ട് 2-3 days കഴിയുമ്പോൾ നമുക്കത് ക്ലിയർ ആയിട്ട് വരും. ഏകദേശം ഇന്ത്യൻ്റെ അതേ ചിലവ് തന്നെയാണ് കമ്പാരിറ്റീവ്ലി ഈ ഭാഗത്തൊക്കെ
4: ഇന്ത്യൻ്റെ പൈസയുടെ മൂല്യം വെച്ച് നോക്കുമ്പോൾ
5: ഏകദേശം സെയിമാണ്. എന്ന് വെച്ചാൽ നമ്മളിവിടെ 1,000 രൂപ കൊടുത്ത് വാങ്ങുന്ന ഒരു ഡ്രസ്സ് അവിടുന്ന് നമ്മൾ ചിലപ്പോൾ 1,000,000 രൂപ കൊടുത്ത് വാങ്ങേണ്ടി വരും. അവസാനത്തെ 3 0 അങ്ങ് കിട്ടിയിട്ടുണ്ടെങ്കിൽ 1,000
4: നമുക്ക് മനസ്സിലാവും എന്നുള്ളതാണ്. ഓക്കെ ഓക്കെ. എന്തായിരുന്നാലും ഒരുപാട് പിന്നെ വ്യത്യസ്തമായ ഇന്ത്യനേഷ്യ പിന്നെ ശരിക്കും പോയി കണ്ട ഒരു ഫീല്, അതല്ലെങ്കിൽ ഒരുപാട് വ്യത്യസ്തമായ അനുഭവങ്ങളാണ് നിങ്ങൾ പറഞ്ഞത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും കാണുന്ന എനിക്ക് പിന്നെ പ്രേക്ഷകർക്കെല്ലാവർക്കും ഉള്ളൊരു ചോദ്യമായിരിക്കും ഇന്തോനേഷ്യയിലേക്കുള്ള പോകാൻ എത്തിപ്പെടാനുള്ള പിന്നെ അതിൻ്റെ ഒരു ഫോർമാലിറ്റീസും പ്രൊസീജിയേഴ്സും ഒക്കെ. അപ്പം ഒരുപാട് ടെക്നിക്കൽ സംഗതികളുണ്ടോ, അല്ല നേരിട്ട് നമുക്ക് എളുപ്പം ഇപ്പോൾ മലേഷ്യയിലേക്ക് പോകുന്ന പോലെ പൊതുവേ ഇന്തോനേഷ്യയും ഒരു ഏഷ്യയിലുള്ള രാജ്യമെന്നുള്ള നിലക്ക് പിന്നെ എളുപ്പം പോയി വരാൻ പറ്റുമോ, പിന്നെ നല്ല ചിലവ് ആവോ, എങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ ഒരു യാത്ര പ്ലാൻ ചെയ്യാൻ പറ്റുക ഇന്തോനേഷ്യയിലേക്ക്?
5: ഇന്തോനേഷ്യ പൊതുവേ നമ്മളുടെ മലയാളി ടൂറിസ്റ്റുകളുടെ ഒരു മേജർ ഡെസ്റ്റിനേഷൻ അല്ല, ആണ് ബാലിയാണ്. ബാലി ഒരുപാട് പേര് പോകുന്നുണ്ട്. മലേഷ്യ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലി പോകും. അവിടേക്കുള്ള വിസ പ്രൊസീജിയർ കമ്പാരിറ്റീവ് വളരെ ഈസിയാണ്. ഇപ്പോൾ മലേഷ്യയും പിന്നെ മറ്റുമൊക്കെ ഫ്രീ ആക്കിയിട്ടുണ്ട്. ഇവിടെ ഫ്രീ അല്ല, ഓൺ അറൈവലാണ്. ഓൺ അറൈവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എയർപോർട്ടിൽ നിന്ന് ഇവിടെ നമുക്ക് കയറി പോകാം. അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത് ഏറ്റവും ബെസ്റ്റ് എപ്പോഴും നമ്മൾ ബാലിയിൽ ഇറങ്ങുന്നതാണ്. ജക്കാർത്തയിൽ ഇറങ്ങുന്നതിനേക്കാളും നല്ലത് ബാലിയിൽ ഇറങ്ങുന്നതാണ്. കാരണം ജക്കാർത്തയിൽ ടൂറിസ്റ്റുകളില്ല. അവിടുത്തെ എയർപോർട്ടിൽ മെയിനായിട്ട് വരുന്നത് ഈ ബിസിനസ്സുകാരും മറ്റൊക്കെ ആയിട്ടുള്ള ആളുകളായതുകൊണ്ട് അവരൊരു ടൂറിസ്റ്റ് ഫ്രണ്ട്ലി എയർപോർട്ടല്ല. അപ്പോൾ അതിൻ്റേതായ ചില ചിട്ടവട്ടങ്ങളുണ്ടാവും. ബാലി 100% ടൂറിസ്റ്റ് ഫ്രണ്ട്ലി എയർപോർട്ടാണ്. അവിടെ വരുന്ന ഇറങ്ങുന്ന യാത്രക്കാരിൽ ഒരു 95% ടൂറിസ്റ്റുകളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് പ്രത്യേകിച്ച് ചോദ്യം ചോദിക്കാനില്ല. ഇറങ്ങി വരുന്നു, ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ 500,000 അവിടുത്തെ രൂപ, 500,000 അവിടുത്തെ രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വിസ കിട്ടും. ഏകദേശം 32 ഡോളറാണ് എൻട്രി വരുന്നത്. ഇന്ത്യയുടെ ഒരു 3,000-3,500 രൂപയാണ് വിസ വരുന്നത്. അത് അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. നമ്മൾ ആ പൈസ കൊടുക്കുന്നു, അപ്പോൾ ഒരു കടലാസ് അവർ തരുന്നു, ഇതുമായിട്ട് നമുക്ക് എക്സിറ്റ് ചെയ്തിട്ട് പോകാവുന്നതാണ്. എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമത് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത് ഡോളറുമായിട്ട് പോവുക, ഇന്ത്യൻ മണിയുമായിട്ട് പോവാതിരിക്കുക. പരമാവധി എയർപോർട്ടിൻ്റെ ഏതാണെങ്കിലും ഏത് രാജ്യത്താണെങ്കിലും എയർപോർട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പരമാവധി നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യാതിരിക്കുക. ലോക്കൽ മണിയിലേക്ക് പുറത്തിറങ്ങിയതിന് ശേഷം പുറത്തുള്ള ഏതെങ്കിലുമൊക്കെ സാധാ എക്സ്ചേഞ്ചിൽ പോയിട്ട് എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി വാല്യൂ പൈസക്ക് കിട്ടും. എയർപോർട്ടിൽ എവിടെയാണെങ്കിലും കുറച്ച് കൂടും. സിമ്മ് വാങ്ങുന്നതൊക്കെ അതുപോലെ തന്നെ എയർപോർട്ടിൽ നിന്നും പുറത്തിറങ്ങിയിട്ടായിരിക്കും കുറച്ച് നല്ലതെന്ന് തോന്നും. അതാണ് ആ ഒരു പാർട്ട്. പിന്നെ അവിടുത്തെ ലോക്കൽ എക്സ്പെൻസ് അത്ര ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു രാജ്യമല്ല. നമ്മളെപ്പോലെ തന്നെ ഒരു ദിവസത്തേക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് 100-250 രൂപ റേഞ്ചിൽ അത്യാവശ്യം നല്ല ഭക്ഷണം കിട്ടും. അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ തയ്യാറാണെങ്കിൽ യാത്രയിൽ ഒരുപാട് പൈസ ആ കാര്യത്തിൽ കുറക്കാൻ പറ്റും. പിന്നെ യാത്രയുടെ ചിലവ് എന്നുള്ളത് നമ്മൾ ഓപ്ഷണലാണ്. നമ്മൾ ഏത് സ്റ്റാർ ഹോട്ടൽ എടുക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ യാത്ര പോസ്റ്റ് കോവിഡ് പീരീഡിൽ യാത്ര എന്നുള്ളത് ഭയങ്കരമായിട്ട് കൂടുകയും ഒരുപാട് ചിലവ് കുറഞ്ഞ യാത്രകളുടെ ടെക്നിക്കുകൾ നമുക്ക് ലോകത്തുണ്ട്. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അക്കമഡേഷൻ കിട്ടുന്ന കമ്മ്യൂണിറ്റികളുണ്ട്. ആ കമ്മ്യൂണിറ്റിയിൽ ചേർന്നിട്ടുണ്ടെങ്കിൽ ആ രാജ്യത്ത് നിന്ന് നമ്മളെ രാജ്യത്ത് വരുമ്പോൾ അവർക്ക് നമ്മൾ അക്കമഡേഷൻ കൊടുക്കുക, നമ്മൾ അങ്ങോട്ട് പോകുമ്പം അവിടെ അക്കോമഡേഷൻ അവർ തരുന്ന, ഇങ്ങനത്തെ കമ്മ്യൂണിറ്റികളുണ്ട്. ഇത്തരം കമ്മ്യൂണിറ്റികളിലേക്കൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ അക്കോമഡേഷൻ കിട്ടും. അങ്ങനത്തെ വലിയ കമ്മ്യൂണിറ്റികൾ ഒരുപാട് ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു സുഖം എന്തിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ചും കൂടി ലോക്കലായിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നുള്ളതാണ്, ചെറിയ ചെറിയ ഗ്രൂപ്പാണെങ്കിൽ. അതുപോലെ തന്നെ ഹോസ്റ്റൽ സിസ്റ്റങ്ങൾ
4: നിങ്ങളെ മൊത്തത്തിലുള്ള യാത്രയിൽ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി
5: ഇല്ല. ഞാൻ വിദേശ യാത്രകളെല്ലാം തന്നെ ഗ്രൂപ്പുകളായിട്ടാണ് പോയിട്ടുള്ളത്. ചില ഗ്രൂപ്പുകൾ ഞാൻ ലീഡ് ചെയ്യും. അപ്പോൾ അത്തരം ഗ്രൂപ്പ് ടൂർ ആയതുകൊണ്ട് തന്നെ ഗ്രൂപ്പുകൾ, പ്രത്യേകിച്ച് ഇത്തരം കുറച്ച് പ്രായമായ ആളുകളൊക്കെ ഉള്ള ഗ്രൂപ്പുകളായതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും പ്രിഫർ ചെയ്യാറുള്ളത് ബെസ്റ്റ് ആയിട്ടുള്ള നല്ല ഹോട്ടലുകൾ, 4-സ്റ്റാർ 5-സ്റ്റാർ ഹോട്ടലുകളും നല്ല ഭക്ഷണവും നല്ല പിന്നെ വാഹനങ്ങളും ഓൾറെഡി തന്നെ എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ച് അവിടുത്തെ ഏജൻറ്റുമായിട്ട് ലോക്കലായിട്ടുള്ള കവർ ചെയ്തിട്ടാണ് പോവുക. കാരണം അങ്ങനത്തെ ആളുകളുമായിട്ട് പോകുമ്പോൾ നമ്മൾ എല്ലാം കൺവീനിയൻ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് പോകണം. കാരണം അത് വരുന്ന ആളുകൾക്ക് ടെൻഷനുള്ള ആളുകളുണ്ടാവും, ആ രീതിയിലാണ്. എന്നാൽ നമ്മൾ നമ്മളുടെ പ്രായത്തിലുള്ള, നമ്മളുടെ ഏജ് ഗ്രൂപ്പിൽപ്പെട്ട, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു 4 ആൾ ടൂർ എപ്പോഴും നല്ലത്. 4 അല്ലെങ്കിൽ 7 14 ഇങ്ങനെ ചില സംഖ്യകളുണ്ട്. വാഹന സൗകര്യം ഷെയർ ചെയ്യാനുള്ളത് 3 അല്ലെങ്കിൽ 4, അപ്പോൾ ഒരു കാർ എടുത്താൽ മതി. അപ്പോൾ ഈ ഒരാളാണെങ്കിലും രണ്ടാളാണെങ്കിലും നാലാളാണെങ്കിലും കാറിന് ഒരേ പൈസ ആവുക. അപ്പോൾ 4 എടുക്കാം, ഇല്ലെങ്കിൽ 7 ആണെങ്കിൽ 6 ആണെങ്കിലൊക്കെ ഇന്നോവ പോലുള്ള സാധനങ്ങൾ, അതൊക്കെ ഇതിലൊരു ഘടകമാണ്. പൈസ കുറക്കാൻ ഒരുപാട് ഘടകങ്ങൾ യാത്ര ചെയ്യുന്നതിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഇന്തോനേഷ്യ കമ്പാരിറ്റീവ്ലി ചെറിയ ചിലവിൽ പോകാൻ പറ്റുന്ന, പക്ഷേ ലോക്കൽ ട്രാൻസ്പോർട്ടുകൾ കുറവാണ് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ. അപ്പോൾ പക്ഷേ ടാക്സികളും മറ്റും ഉപയോഗിച്ചുകൊണ്ട്, പക്ഷേ പബ്ലിക് ട്രാൻസ്പോർട്ട് ട്രെയിൻ അവൈലബിൾ ആണ്. ദ്വീപുകളിൽ നിന്ന് ദ്വീപുകളിലേക്കൊക്കെ ഈ ഫെറി പോലുള്ള സാധനങ്ങളുണ്ട്, വലിയ എക്സ്പെൻസീവ് അല്ല. അങ്ങനെ എക്സ്പ്ലോർ ചെയ്യുകയാണെങ്കിൽ ഒരു ഇറങ്ങിയ ഉടനെ തന്നെ ഒരു ഇൻ്റർനെറ്റ് കണക്ടിവിറ്റിയുള്ള ഒരു സിം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് യാത്ര ചെയ്തു വരാൻ പറ്റുന്ന ഒരു, ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന, ഞാൻ ഒരുപാട് യാത്രകൾ നടത്തിയ കൂട്ടത്തിൽ ആളുകൾ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ, ഇത്തരത്തിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലം.
4: ഇന്തോനേഷ്യയിലെ വളരെ മനോഹരമായ ഒരുപാട് അനുഭവങ്ങളാണ് നമ്മൾ കേട്ടത്. ഇപ്പോൾ നിങ്ങളിപ്പോൾ മൊത്തം യാത്ര ചെയ്തതിൽ പിന്നെ നിങ്ങൾക്ക് കൂടുതൽ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള, നിങ്ങൾ കൂടുതൽ നിങ്ങൾ എപ്പോഴും പറഞ്ഞ ഒരു വിഷയം അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്തോനേഷ്യ. അപ്പോൾ ഇതുപോലെ മറ്റു രാഷ്ട്രങ്ങൾ ഒരുപാട് ഉണ്ടാവും നിങ്ങൾ സന്ദർശിച്ച 26 രാഷ്ട്രങ്ങളിൽ. അപ്പം വേറെ രാഷ്ട്രങ്ങൾ ഏതൊക്കെയാണ് നിങ്ങൾ പോയത്, അതുപോലെ തന്നെ അതിൻ്റെ ഒരു ക്വിക്ക് ടൂർ നമുക്കൊന്ന് പറഞ്ഞു തന്നാൽ പ്രശ്നം കൂടി ഒന്ന്.
5: എൻ്റെ ഉപ്പ കുടിയത്തൂർ സ്കൂളിലെ അറബി അധ്യാപകനായിരുന്നു. അദ്ദേഹം റിട്ടയർ ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം ദാറുസലാം ട്രാവൽസ് എന്ന് പറഞ്ഞിട്ട് ട്രാവൽസ് ആരംഭിക്കുന്നത്. ഉംറയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പിന്നീട് അദ്ദേഹം ചെറുപ്പത്തിലെ തന്നെ നല്ല യാത്ര ചെയ്യുന്ന ആളാണ്. ഞാനൊക്കെ എൻ്റെ യാത്ര ആരംഭിക്കുന്നത് ഉപ്പയുടെ കൂടെയുള്ള ഫാമിലി ടൂറുകളും അതോടൊപ്പം തന്നെ സ്കൂളിൽ നിന്നുള്ള ടൂറുകളിലൊക്കെ നമ്മളെ കൊണ്ടുപോയിരുന്നു. അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ ഉപ്പയുടെ ഒരു വഴിയാണ് യാത്ര എന്നുള്ളത്. അങ്ങനെയാണ് നമ്മളൊക്കെ ഇതിലേക്ക് എത്തുന്നത്. പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് മെല്ലെ മെല്ലെയാണ് അത്തരം ടൂറുകൾ പോയിട്ടാണ് നമ്മൾ യാത്ര ആരംഭിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഖുറാൻ ചരിത്രഭൂമികളിലൂടെ എന്ന ഡോക്ടർ അബ്ദുൾ റസാഖ് സുല്ലമിയും യുടെ നേതൃത്വത്തിലുള്ള
4: യാത്ര.
5: അത് അദ്ദേഹത്തിൻ്റെ ആ ഒരു സി ഡി, അദ്ദേഹവും അതുപോലെ തന്നെ മരിച്ചു പോയിട്ടുള്ള നമ്മളുടെ പിന്നെ പാഷ സാറ്, പാഷ സാറും അബ്ദുൾ റസാഖ് സുല്ലമിയും എഴുതിയ ഒരു ഭയങ്കരമായൊരു സംഭവമാണ് ഈ ഖുറാൻ ചരിത്രഭൂമികളിലൂടെ എന്നുള്ളത്. അത് ലോകത്തിലെ തന്നെ ചരിത്രത്തിലെ ഒരു ഡോക്യുമെൻ്ററി ഹിസ്റ്ററിയിൽ ഡോക്യുമെൻ്റ് ചെയ്യപ്പെടേണ്ട ഒരു സാധനമാണ് കമാൽ പാഷ സാറിൻ്റെയും റസാഖ് സുല്ലമിയുടെയും ഈ ഒരു വർക്ക് എന്നുള്ളത്. സി ഡി ഞാനൊക്കെ ചെറുപ്പത്തിൽ ആ കാസറ്റ് ഇട്ട് കണ്ട് മദ്രസിൽ നിന്ന് കണ്ട ആളാണ്. അത് ഖുറാനിൽ പറയുന്ന ചരിത്ര സ്ഥലങ്ങൾ ശരിയാണ് എന്ന് കണ്ണോടുകൂടി കാണുക എന്നുള്ളതാണ് ആ ഒരു യാത്രയുടെ ഒരു ഇത്. കാരണം അറേബ്യ വിട്ടു പോയിട്ടില്ലാത്ത, ഭാഷ അറിയാത്ത, ലിറ്ററേറ്റ് അല്ലാത്ത മുഹമ്മദ് നബി ഈ പറഞ്ഞ ആഫ്രിക്കയിലെ ഓരോ മൂലകളിൽ നടന്ന സംഭവങ്ങൾ ഖുറാനിൽ പറയുമ്പം ഖുറാൻ ശരിയാണ് എന്ന് ബോധ്യപ്പെടാൻ എനിക്ക് പലപ്പോഴും, അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ പോയ യാത്ര. ഒരു 9 പ്രാവശ്യം ഞാൻ റസാഖ് സുല്ലമിയുടെ കൂടെ ഈ വഴികളിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ പലവട്ടം എനിക്ക് ഈ പ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആ യാത്രയിൽ ഈ ഫലസ്തീൻ നമുക്ക് ഭയങ്കരമായിട്ട് വേദന തോന്നുന്ന, ആ മനുഷ്യന്മാരോട് ഭയങ്കര ഇഷ്ടം തോന്നുന്ന ഒരു പ്രദേശമാണ് ഫലസ്തീൻ. ഈജിപ്താണ് മറ്റൊന്ന്, ഭയങ്കരമായിട്ട് ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന, എന്നാൽ ആ മനുഷ്യന്മാരോട് വലിയ ഇഷ്ടം തോന്നാത്ത ഒരു പ്രദേശമായിട്ട് പലപ്പോഴും തോന്നാറുണ്ട്. അവർ ഒരു അവരുടെ ഒരു കൾച്ചറും സാധനമൊക്കെ അത്ര അങ്ങ് നമുക്ക്, കാരണം പോക്കറ്റടിയും സംഭവങ്ങളും എല്ലാമുള്ള വെറുതെ ഇരുന്ന് ടി വി കണ്ടിരിക്കുന്ന ഒരു അലസമായൊരു സൊസൈറ്റി ആയിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ജോർദാൻ കുറച്ചും കൂടിയും വൃത്തിയുള്ള ഒരു പ്രദേശമായിട്ട് തോന്നിയിട്ടുണ്ട്.
4: ഒരുപാട് ഇസ്ലാമിക് മൊനുമെന്റ്സും ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള, ഇസ്ലാമിക് ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള
5: യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക്, ആളുകളെ യാത്രക്കാരാക്കുന്ന ഒരു യാത്ര ആണ് ശരിക്കത്. കാരണം ഹജ്ജും ഉംറയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3-ാമത്തെ അക്സ കാണുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി മാത്രം പോകുന്ന മനുഷ്യന്മാർ, ആ യാത്രയോടുകൂടിയാണ് യാത്രയിലേക്കുള്ള ഒരു പാഷൻ പലപ്പോഴും ഉണ്ടായി വരുന്നത്. ഭയങ്കരമായ രസമുള്ള ഒരു യാത്രയാണ്. 9 ദിവസം കഴിയുമ്പോഴേക്കും നമ്മളൊരു ഫാമിലിയായി മാറുന്നു, ഒരുപാട് സ്ഥലങ്ങൾ കാണുന്നു. എനിക്ക് പലപ്പോഴും കണ്ണീരനുഭവിക്കുന്ന ഉണ്ടാക്കുന്ന സംഭവങ്ങളെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഖുറാനുമായിട്ടും ഇസ്ലാമുമായിട്ടും വലിയ പഠിക്കാൻ അവസരം ലഭിക്കാത്ത, മദ്രസയിലൊന്നും പോകാത്ത ആളുകൾ ടൂർ എന്നൊരു മാനസികാവസ്ഥയിൽ മാത്രം നമ്മളുടെ കൂടെ വരാറുണ്ട്. അപ്പോൾ ഈ യാത്രയിൽ തുടക്കം മുതൽ നമ്മളിങ്ങനെ ഖുറാനിലൂടെ പോയി 5 അവസാനമെത്തുമ്പോൾ അവരുടെ റിവ്യൂ ചെയ്യുന്ന സമയത്ത് കരഞ്ഞുകൊണ്ട്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, 1-2 ആളുകളൊക്കെ കരഞ്ഞുകൊണ്ട് സ്ത്രീകളൊക്കെ പറയുന്നത് ഇത്രയും കാലം എൻ്റെ കയ്യിൽ നിന്ന് പോയല്ലോ എന്നുള്ളത്. കാരണം ഇത് ശരിയായിരുന്നു, ഇത് ഇത് ശരിയാണെന്നുള്ളത് അവർ അറിയുന്നത്, അവർ ചുമ്മാ ഒരു ടൂറിന് പോവുകയും ഇവിടെ എത്തുമ്പോഴാണ് ഓരോ സംഭവങ്ങളും ഇങ്ങനെ മുഹമ്മദ് നബി എന്നൊരു മനുഷ്യൻ പറഞ്ഞൊരു സാധനം കണ്ണോടുകൂടി കാണുമ്പോഴാണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് എത്തുന്നത്. ആ യാത്ര അതുകൊണ്ട് തന്നെ ആ തരത്തിൽ റസാഖ് സുലൈമിയുടെ ഒരു സാമീപ്യം കൂടി ഉണ്ടാകുമ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നുന്ന യാത്രയാണ് അത്. പിന്നെ ഈ ഗൾഫ് കൺട്രീസ് ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളും സന്ദർശിച്ചു, ഒമ്ര പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള, അതിലും ഒരുപാട് എക്സ്പീരിയൻസ് ആ ഒരു ഭാഗത്തുണ്ട്.
4: യൂറോപ്പ്,
5: യൂറോപ്പാണ് എനിക്ക് പറഞ്ഞു തീരാൻ പറ്റാത്ത ഒരു യാത്രയാണ് യൂറോപ്പ്. യൂറോപ്പിൽ എല്ലാവരും പോകുന്നതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ പോയപ്പം ഒരു രാജ്യവും കൂടി ആഡ് ചെയ്തിരുന്നു. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആ ഒരു പിന്നെ രാജ്യം കൂടി ആഡ് ചെയ്തിട്ടുള്ളൊരു ഭയങ്കര രസകരമായ, യൂറോപ്പൊക്കെ പോകുമ്പോൾ നമുക്ക് എപ്പോഴും പറയാനുള്ളൊരു സാധനം നല്ല ടീമായിരിക്കുക എന്നുള്ളതാണ്. എന്നാലേ അത് കാരണം ഒരു സിറ്റിയിൽ നിന്ന് വേറൊരു സിറ്റിയിലേക്ക് 7 മണിക്കൂർ 6 മണിക്കൂറൊക്കെ യാത്ര ഉണ്ട്. അത് മടുക്കില്ല, കാരണം അമ്മാതിരിയൊരു ജിയോഗ്രഫിക്കൽ ടെറൈൻ ആണ്. നമ്മൾ എത്ര കണ്ടാലും മടുക്കാത്ത യൂറോപ്പിനെ ആ ഒരു പ്രകൃതിയും ക്ലൈമറ്റുമാണ് എല്ലാവരും പറയുന്നതെങ്കിൽ, ഒരു ചരിത്ര വിദ്യാർത്ഥി എന്നുള്ളവർക്ക് യൂറോപ്പിൽ നിന്ന് നിങ്ങൾ എന്ത് പഠിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം, നമ്മളുടെ പൈതൃകത്തെ സംരക്ഷിക്കേണ്ടത് എങ്ങനെയെന്നുള്ളത് യൂറോപ്യന്മാരെ കണ്ട് പഠിക്കണം എന്നുള്ളതാണ്. ഒന്നാം ലോക മഹായുദ്ധവും രണ്ടാം ലോക മഹായുദ്ധവും തകർത്ത് തരിപ്പണമാക്കിയ പ്രദേശങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പം ആ പ്രദേശങ്ങളിലുള്ള ഈ പൈതൃക സ്മാരകങ്ങളൊക്കെ അവർ തകർന്നു പോയതിനെ ആ രീതിയിൽ റീബിൽഡ് ചെയ്യുന്നു. ഇപ്പോൾ പാരീസ് പോലുള്ള സിറ്റികളൊക്കെ അവിടെ എന്ത് ബിൽഡിംഗ് ഉണ്ടാക്കുകയാണെങ്കിലും അവരുടെ ഒരു കൾച്ചറിനെയും ഹെറിറ്റേജിനെയും റെപ്രസെൻ്റ് ചെയ്യുന്ന രീതിയിലേ അവരുണ്ടാക്കുള്ളൂ. അതുപോലെ തന്നെ മനുഷ്യന്മാരോടുള്ള പെരുമാറ്റവും കാര്യങ്ങളുമൊക്കെ പഠിക്കേണ്ട ഒരു പ്രദേശമാണ്. പിന്നെ ഇനി ഇന്ത്യയുടെ ഈസ്റ്റേൺ സൈഡിലേക്ക് നീങ്ങുകയാണെങ്കിൽ ഈ പറഞ്ഞ വിയറ്റ്നാം പോലുള്ള സ്ഥലങ്ങൾ, അത് അവരുടെ ഒരു കൾച്ചറൽ, അവരുടെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള അവരുടെ ഒരു സ്വീകാര്യതയും ഇഷ്ടവും തോന്നുന്ന, മനുഷ്യന്മാരോട് കുറച്ചും കൂടി ഇഷ്ടം തോന്നുന്ന ഒരു പ്രദേശമായിട്ട് തോന്നിയിട്ടുണ്ട്. ഇങ്ങനെ ഓരോ രാജ്യവും ഓരോ അനുഭവങ്ങളാണ്,
4: വ്യത്യസ്തമായ അനുഭവങ്ങൾ.
5: ഓരോ രാജ്യവും ഓരോ യാത്രയും. ഇപ്പോൾ ഞാൻ 9 പ്രാവശ്യം പലസ്തീനിൽ പോയിട്ടുണ്ടെങ്കിലും ഈ 9 പ്രാവശ്യവും കാണുന്ന സാധനം ഒന്നാണെങ്കിലും 9 യാത്രയും ഡിഫറൻറ്റാണ്. കാരണം നമ്മുടെ കൂടെ വരുന്നത് ഡിഫറൻറ്റായിട്ട് ആളുകളാണ്. ഓരോ നടുക്കുന്ന, എന്താ പറയുക, എനിക്ക് ജീവൻ നടുക്കുന്ന അനുഭവങ്ങൾ ഫലസ്തീൻ യാത്രയിലൊക്കെ ഒരുപാട് പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ നിന്ന നിപ്പിൽ തീർന്നു പോകുമെന്ന് തോന്നുന്ന രീതിയിൽ ഡൈനാമിറ്റി പൊട്ടിയ ഇതിൻ്റെ ഇടയിലൂടെ പോകുന്ന, കണ്ണീർ വാതകം പ്രയോഗിക്കുന്നതിൻ്റെ ഇടയിൽ പോകുന്ന, ഈ പലപ്പോഴും അക്സ ക്ലോസ് ചെയ്ത് എന്ന് അറിയുന്ന സമയത്ത് നമ്മൾ അകത്ത് കയറുന്ന, കാലിയായി കിടക്കുന്ന അക്സയുടെ ഉള്ളിലൂടെ പോകുന്ന, പെട്ടെന്ന് പ്രായമായ ഒരാൾക്ക് അറ്റാക്ക് വന്ന് അവരെ സംരക്ഷിക്കേണ്ട ഘട്ടം വരുന്ന സമയത്ത്, അങ്ങനെ യാത്രയിൽ ഒരുപാട് ചലഞ്ചുകൾ, ഒരുപാട് ടെൻഷനുകളുണ്ട്. യാത്ര ശരിക്ക് ടെൻഷനാണ്. നിങ്ങൾക്ക് ഒരു ടെൻഷനും അനുഭവിക്കാൻ താല്പര്യമില്ലെങ്കിൽ വീട്ടിലിരിക്കുകയാണ് ഏറ്റവും നല്ലത്. പക്ഷേ യാത്ര എക്സ്പീരിയൻസ് ആണ്, യാത്ര ടെൻഷനാണ്,
4: വെല്ലുവിളി ആണ്, വെല്ലുവിളി ഏറ്റെടുക്കണം.
5: അതുകൊണ്ടാണ് പക്ഷേ ഇസ്ലാം ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതാണ് യാത്ര. സീറോ ഫില്ലറുകൾ എന്ന് പറയുന്നു. പ്രവാചകന് നല്ല യാത്രക്കാരനാണ്, നന്നായിട്ട് യാത്ര ചെയ്യാൻ എല്ലാവരോടും പറയുന്നുണ്ട്. ഞാനെപ്പോഴും യാത്രയെക്കുറിച്ച് ചോദിക്കുമ്പോൾ സാധാരണ ഞാൻ കൺക്ലൂഡ് ചെയ്തുകൊണ്ട് പറയാറുണ്ട്, നിങ്ങൾ പ്രവാചകന്മാരെ ആരെടുത്തിട്ടുണ്ടെങ്കിലും അവരുടെ എല്ലാവരുടെയും ഒരു പൊതു സ്വഭാവം അവരൊന്നും ജനിച്ച നാട്ടിൽ മരിച്ചിട്ടില്ല എന്നുള്ള, അവർ ആരെടുത്തിട്ട് അവരൊന്നും, അതൊരു ഒരു യൂണിവേഴ്സൽ തിയറിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയില്ല ഇനി ആരുണ്ടോ എന്നുള്ളത്. ഞാൻ അന്വേഷിച്ചിടത്തോളം എല്ലാവരും അവനവൻ്റെ നാട്ടിൽ നിന്നും പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പറയാന് നമ്മളൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട പലരുടെയും സ്വപ്നം എന്ന് പറഞ്ഞാൽ എൻ്റെ നാട്ടിൽ എൻ്റെ വാപ്പയുടെ കബറിൻ്റെ തൊട്ടടുത്ത് കിടക്കണം എന്നുള്ളതാണ്. ഒരു പ്രവാചകനും സ്വന്തം നാട്ടിൽ മരിച്ചിട്ടില്ല, അവരൊക്കെ വേറെ സ്ഥലത്താണ്. ഒരു ലോകം വിപ്ലവം സൃഷ്ടിച്ചിട്ടുള്ള ആളുകൾ, ബുദ്ധനാവട്ടെ ജൈനനാവട്ടെ, അവരാരും സ്വന്തം നാട്ടിൽ മരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് മൊത്തത്തിൽ യൂണിവേഴ്സലി പറയുന്ന സാധനമാണ് സീറോ ഫില്ലറിൽ എന്നുള്ളത്. കാരണം അപ്പോഴാണ് നിങ്ങൾക്ക് മനുഷ്യൻ എന്താണെന്നറിയാം, നിങ്ങളുടെ മാനസിക വളർച്ച എന്നുള്ളത് അഡാപ്റ്റ് ചെയ്യുക എന്നാണ് സാധനം. മനുഷ്യനെ നിങ്ങളെ, നിങ്ങൾക്കിഷ്ടമില്ലാത്തൊരു സാധനം കാണുമ്പോൾ, നമുക്കിഷ്ടമില്ലാത്തൊരു വിശ്വാസം കാണുമ്പോൾ അതിനെ ഉൾക്കൊള്ളാൻ കഴിയുന്നത് നമ്മളുടെ ഒരു ബ്രോഡ്നെസ് എന്നൊരു സാധനം ഉണ്ടാവണമെങ്കിൽ. പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ളത് അധ്യാപകർ നിർബന്ധമായിട്ടും യാത്ര ചെയ്യണം എന്നുള്ളതാണ്. നിങ്ങൾ അധ്യാപകരാണെങ്കിൽ സമയം കണ്ടെത്തിയിട്ട് യാത്ര ചെയ്യണം. കാരണം അതിലൂടെയാണ് നമുക്ക് കുട്ടികൾക്ക് വേറെ നമ്മളെ സിലബസ് പഠിപ്പിച്ച് കൊടുക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് കുട്ടികൾക്ക് ഈ ഒരു ബ്രോഡ്നെസ്സും ഈ ഒരു കൾച്ചറിനെ കുറിച്ചുള്ള സാധനവും ഭാവനയും ഒക്കെ കിട്ടണമെങ്കിൽ അധ്യാപകർ നിർബന്ധമായിട്ടും യാത്ര ചെയ്യണമെന്ന് ഞാൻ പലപ്പോഴും പറയുന്നത്.
4: ഏതായിരുന്നാലും ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു പിന്നെ 3-4 എപ്പിസോഡുകളിലൂടെ നമ്മൾ കേട്ടു. പിന്നെ ശരിക്കും നമുക്കൊക്കെ യാത്രക്ക് കൂടുതൽ പ്രചോദനം നൽകുന്ന വാക്കുകളാണ്. യാത്ര നമുക്ക് നിത്യവും ഒരു ആനന്ദം നൽകുന്ന ഒരു കാര്യമാണ്. ജീവിതത്തിൽ യാത്ര ചെയ്താൽ ഒരുപാട് കാര്യങ്ങൾ പുതുതായി നമുക്ക് പഠിക്കാനും പുതിയ ജീവിതത്തിലെ പല അനുഭവങ്ങളും നമുക്ക് ഉണ്ടാക്കിയെടുക്കാനൊക്കെ കഴിയുമെന്നുള്ളതാണ് നമ്മൾ ഇന്തോനേഷ്യയിലെ നമ്മുടെ അജ്മൽ മോയിൻ സാറുടെ അനുഭവത്തിലും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തമായ യാത്രകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇതായിരുന്നാലും നമ്മൾ പിന്നെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ വിശേഷങ്ങൾ ഇനിയും പറയാനുണ്ട്. ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇനിയും നമുക്ക് അദ്ദേഹത്തെ വീണ്ടും ഈ ഒരു പ്രോഗ്രാമിൽ പുതിയ ഒരുപാട് വിശേഷങ്ങളുമായിട്ട് കൊണ്ടുവരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: നമ്മളിതുവരെ കേട്ടത് പീസ് റേഡിയോ സംപ്രേഷണം ചെയ്ത ദൃശ്യം. ഇന്നത്തെ ദൃശ്യം പ്രോഗ്രാമിൽ ഇന്തോനേഷ്യൻ യാത്രാനുഭവങ്ങളുടെ 3-ാം ഭാഗത്തിനാണ് നമ്മൾ കാതോർത്തത്. അവതരണത്തിൽ പങ്കെടുത്തത് ഡോക്ടർ അജ്മൽ മൊയ്ൻ കൊടിയത്തൂരും ഡോക്ടർ മുഹമ്മദ് ഫവാസ് കെയുമാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്.
3: നമ്മൾ എത്തിനിൽക്കുന്നത് സ്നേഹക്കൂടിലാണ്. കുടുംബത്തിൻ്റെ സന്തോഷവും സമാധാനവും കുടുംബങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുന്ന മനോഹരമായ ഒരു പ്രോഗ്രാം തന്നെയാണ് സ്നേഹക്കൂട്. ഇന്നത്തെ സ്നേഹക്കൂടിൽ കൂട്ടുകുടുംബത്തെ പറ്റിയുള്ള ഒരു ചർച്ചയാണ്. താജുദ്ദീൻ സുലാഹിയും ഹാരിസ് ബിൻ സലീമും നമ്മോടൊപ്പം ചേരുന്നു.
6: പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ മാന്യ ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. പീസ് റേഡിയോ CEO ആദരണീയനായ ഹാരിസ് ബിൻ സലീം അവരുടെ കൂടെ സ്നേഹക്കൂടിൻ്റെ ഒരു പുതിയ എപ്പിസോഡിൽ നമ്മളെല്ലാവരും ഒന്നിക്കുകയാണ്. അള്ളാഹു ഈയൊരു ദൗത്യത്തിന് കൂടുതൽ കരുത്തും മനോഹാരിതയും പ്രതിഫലനങ്ങളും നാളെ പരലോകത്ത് പൂർണ്ണമായ പ്രതിഫലവും പ്രദാനം ചെയ്യട്ടെ എന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഒന്നിച്ച് അത് സ്വീകരിക്കണേയെന്ന് അള്ളാഹുവോട് യാചിക്കാം. സ്നേഹക്കൂടെ ഇന്ന് ചർച്ച ചെയ്യുന്നത് കൂട്ടുകുടുംബം കരുത്തും കണ്ണീരും എന്ന മേഖലയിൽ നിന്നുകൊണ്ടുള്ള വളരെ ഗൗരവപൂർവമായ ചില ചിന്തകളാണ്. നമുക്കെല്ലാവർക്കും അറിയുന്നതുപോലെ മനുഷ്യ ചരിത്രത്തിൻ്റെ പഴക്കം കുടുംബ സംവിധാനത്തിനുണ്ട്. കുടുംബത്തെയും ഒരു കുടുംബത്തിലധിഷ്ഠിതമായ ജീവിത ചട്ടക്കൂടിനെയും തകർത്തെറിയാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ ലോകത്ത് വളരെ വ്യവസ്ഥാപിതമായി നടന്നിട്ടുണ്ട്. സ്വവർഗാനുരാഗത്തിൽ അധിഷ്ഠിതമായ വൈവാഹിക സംരംഭങ്ങൾ, പാറി നടക്കും പറവകളൊന്നും വേളി കഴിക്കാറില്ലെന്ന തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചില പുതിയ കാലത്തിൻ്റേത് എന്ന പേരിൽ അവതരിപ്പിക്കപ്പെടുന്ന കുത്തഴിഞ്ഞ ലൈംഗികത തുടങ്ങി നിരവധി ഘടകങ്ങളിലൂടെ കുടുംബ സംവിധാനം തകർക്കാനുള്ള ബോധപൂർവമായ അജണ്ടകൾ ലോകത്ത് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതെല്ലാം അതിജീവിച്ചുകൊണ്ട് തീർച്ചയായും കുടുംബം എന്നൊരു യാഥാർത്ഥ്യം നമുക്കിടയിൽ വളരെ ശക്തമായി നിലനിൽക്കുകയാണ്. രണ്ട് തരത്തിലുള്ള കുടുംബ സംവിധാനങ്ങളാണുള്ളത്. ഒന്ന് അണുകുടുംബം എന്ന ഒരു രീതി, അഥവാ ഒരു വ്യക്തി, അയാളുടെ ഭാര്യ, അയാളുടെ മക്കൾ, അവരുടെ ലോകം എന്ന ഒരു ഫ്ലാറ്റ് റൂം സംസ്കാരത്തിൻ്റെയും ഇന്ന് നാട്ടിൻപുറങ്ങളിൽ പോലും എത്തിപ്പെട്ടിട്ടുള്ള ഒരു വളരെ ഇടുങ്ങിയ മാനസികാവസ്ഥയുടെയും ഉപോൽപ്പന്നം. രണ്ടാമത്തേത് നമ്മുടെ ഒരു പഴയ കാലഘട്ടത്തിൻ്റെ പ്രതാപമായി പരിഗണിക്കപ്പെട്ടിരുന്ന ഒരു വലിയ സംരംഭം, നിരവധി മക്കൾ, കുറേ പേരെ കുട്ടികൾ, വലിയ ബഹളങ്ങൾ, ഒരുപാട് കണ്ണീരിൻ്റെയും ഒരുപാട് കരുത്തിൻ്റെയും മധ്യത്തിലൂടെ നടന്നു പോകുന്ന കൂട്ടുകുടുംബ സംവിധാനം. നമ്മളിവിടെ ഇന്ന് ചർച്ചക്കെടുക്കുന്നത് ഈ കൂട്ടുകുടുംബം സംവിധാനത്തിൻ്റെ കരുത്തും അതിലെ വേദനകളും കണ്ണീരുകളും ഒക്കെയാണ്. ഇസ്ലാമികമായി ഈ ഒരു വിഷയത്തെ നമ്മൾ സമീപിക്കുന്നു. ആരിസ് മൗലവിയോട് ആദ്യം നമ്മൾ ചോദിക്കുന്നത് വേണ്ടത് ഏതാണ്, അണുകുടുംബ സംവിധാനങ്ങളാണോ, അതല്ല എല്ലാവരും ഒരു വാപ്പയുടെ എല്ലാ മക്കളും ഒന്നിച്ചൊരു വീട്ടിൽ അവിടുത്തെ എല്ലാ പരിമിതികളെയും മനസ്സുകൊണ്ട് സമ്മതിച്ച് ജീവിക്കുന്ന ഒരു ചുറ്റുപാടാണോ, ഇതിലേതാണ് വേണ്ടത് എന്ന ഒരു ചോദ്യത്തോടുകൂടെ ഇന്നത്തെ ചർച്ചയ്ക്ക് സമാരംഭമാകുന്നു. ആരിസ് മൗലവിയുടെ ശബ്ദത്തിലേക്ക്.
7: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅല ആലിഹി വസ്ഹാബി അജ്മഈൻ, അമ്മാ ബഅദ്. ഈ കൂട്ടുകുടുംബം എന്നുള്ളത് സ്വാഭാവികമായി ഉണ്ടായിത്തീരുന്നൊരു സംഗതിയാണ്. പഴയ കാലങ്ങളിലൊക്കെ എട്ട് മക്കൾ അല്ലെങ്കിൽ 9 മക്കളൊക്കെ ഉള്ള വലിയ വലിയ കുടുംബങ്ങളിൽ ഓരോരുത്തരുടെയും വിവാഹം കഴിഞ്ഞ് വരുമ്പോൾ അവിടെ ഭാര്യമാരാ വീട്ടിലേക്ക് വരും. അപ്പോൾ സ്വാഭാവികമായി രണ്ടും മൂന്നും നാലും മരുമക്കളും അവിടെ മക്കളും പേരക്കുട്ടികളൊക്കെ ആയിട്ടുള്ള ഒരു വിശാലമായ കുടുംബം, അതങ്ങനെയാണ് പഴയ കാലങ്ങളിൽ രൂപപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നും നമ്മളങ്ങനെ ഇല്ല എന്ന് പറയുന്നില്ല. സ്വാഭാവികമായും അങ്ങനെ ജ്യേഷ്ഠന്മാരും അനുജന്മാരും അവിടെ ഭാര്യമാരൊക്കെ ആയിട്ട് ഒന്നിച്ച് ജീവിക്കുന്ന വീടുകളും കുടുംബങ്ങളുണ്ട്. അതിൻ്റെ ധാരാളം ഗുണങ്ങളുണ്ട്. ഒന്ന് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ നല്ലൊരു പരിചയം ഈ മരുമക്കൾക്കും മക്കൾക്കും എല്ലാവർക്കും ആ ഒന്നിച്ച് ചേരുമ്പോൾ ജീവിതത്തിൻ്റെ വിവിധ പരിചയങ്ങളും അനുഭവങ്ങളും അവർക്ക് കിട്ടാൻ അതെന്ത് ചെയ്യും, വളരെയധികം സഹായകമാകുന്ന കാര്യമാണ്. മാത്രമല്ല ഇന്ന് പലപ്പോഴും ജ്യേഷ്ഠാനുജന്മാരുടെ മക്കൾ തമ്മിലൊരു പരിചയമോ ബന്ധമോ അറിവോ ഒന്നുമില്ല. എന്നാൽ അങ്ങനെ കൂട്ടുകുടുംബങ്ങളായി ജീവിക്കുമ്പോൾ സ്വന്തം ജ്യേഷ്ഠാനുജന്മാരെ പോലെയുള്ള ബന്ധങ്ങളും കാര്യങ്ങളും ഉണ്ടായിത്തീരുവാൻ സഹായകമായിത്തീരും. പക്ഷെ നമ്മൾ ഇസ്ലാമികമായി ചിന്തിക്കുമ്പോൾ ബന്ധങ്ങളും സ്നേഹങ്ങളൊക്കെ നിലനിർത്തണമെന്നുള്ളത് ശരിയാണ്. പക്ഷേ മിക്കവാറും നമുക്കറിയാം ഈ ജ്യേഷ്ഠാനുജന്മാരും അവരുടെ ഭാര്യമാരും എന്നൊക്കെ പറഞ്ഞാൽ അവരൊക്കെ അന്യരാണ്. ഒരു വീട്ടിലും ഒരു കുടുംബത്തിലും താമസിക്കുമ്പോണ്ടാകുന്ന കുറേ പരിമിതികളും കുറേ പ്രയാസങ്ങളും അതിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പോൾ ബന്ധങ്ങളും അതേപോലെ തന്നെ പരസ്പരമുള്ള സ്നേഹങ്ങളും പരിചയങ്ങളും ഒന്നും നഷ്ടപ്പെടാത്ത രൂപത്തിൽ എന്താണ് ഒരു കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. അതല്ലാതെ ഒരു സ്ഥലത്ത് തന്നെ എല്ലാവരും ഉണ്ടാവണം എന്ന് വാശി പിടിക്കുന്നതിലേറെ നമ്മുടെ ബന്ധങ്ങളെയും കാര്യങ്ങളെയും നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതിലേറ്റവും ഗുണകരമായ ഒരു കാര്യം. എന്നാൽ ഈ കുടുംബത്തിൽ ഒന്നിച്ച് സഹകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന പരസ്പരമുള്ള ചില വിഷമങ്ങളും കാര്യങ്ങളും കൊണ്ട് പൂർണ്ണമായും വാപ്പയും ഉമ്മയെയും സഹോദരങ്ങളെയൊക്കെ ഇട്ടെറിഞ്ഞ് നമ്മുടെ സ്വന്തം ചില താല്പര്യങ്ങളും കാര്യലാഭങ്ങളും സന്തോഷങ്ങളും നോക്കി കുടുംബങ്ങളിൽ നിന്ന് അകന്ന് വേറിട്ട് പോവുക, അങ്ങനെ പൂർണ്ണമായും നമ്മൾ ആ ബന്ധങ്ങൾ വിച്ഛേദിച്ച് പോവുക എന്നത് എന്തായിരുന്നാലും പ്രോത്സാഹിപ്പിക്കപ്പെടാത്ത കാര്യമാണ്. അപ്പോൾ നമ്മളൊരു കുടുംബമായി തീരുമ്പോൾ നമ്മുടെ കുടുംബത്തിൻ്റെ സന്തോഷവും സ്വകാര്യതയും അതേപോലെ തന്നെ അതിൻ്റെ മതപരമായ അവസ്ഥയും എല്ലാം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. അപ്പോൾ ഒരേ വീട്ടിൽ പല കുടുംബങ്ങൾ താമസിക്കുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിലും നിവൃത്തിയില്ലായ്മയിലുമാണ്. അപ്പോൾ പൂർണ്ണമായും അതിനോട് സഹകരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക. എന്നാൽ സ്വന്തമായി മാറി താമസിക്കുവാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും വരുമ്പോൾ നമ്മുടെ കുടുംബ സന്തോഷത്തിനും സ്വകാര്യതക്കും ഒക്കെ അതാണ് നല്ലത്. അപ്പോൾ അങ്ങനത്തെ സാഹചര്യം വരുമ്പോൾ അതിനു വേണ്ടി തയ്യാറാകുന്നതിന് ഇസ്ലാമികമായൊരു കുഴപ്പമില്ല. ഒരു വിവാഹം കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും ആരാണ്? അവരൊരു പുതിയ കുടുംബമാണ്. ആ ഒരു പുതിയ കുടുംബം അവരുടെ സ്വകാര്യതകളും അവരുടെ സന്തോഷങ്ങളുമായി മുന്നോട്ട് പോകുന്നതിന് യാതൊരുവിധ തടസ്സവുമില്ല. അപ്പോൾ നമ്മളൊരു കുടുംബത്തിൽ ഒന്നിച്ച് താമസിക്കുമ്പോൾ ആ ബന്ധങ്ങളെ കാത്തുസൂക്ഷിച്ച് നമ്മൾ പോകണം. അവിടെ നമ്മളെ ദീനിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ സൂക്ഷിച്ച് മുന്നോട്ട് പോകണം. പക്ഷേ സൗകര്യങ്ങളുണ്ടാകുമ്പോൾ സ്വാഭാവികമായും സ്വകാര്യമായ ഒരു കുടുംബമായി വേർതിരിയുക എന്നുള്ളതിന് യാതൊരു പ്രയാസവുമില്ല.
6: കൂട്ടുകുടുംബം, കരുത്തും കണ്ണീരും എന്ന ഈ എപ്പിസോഡിൽ നമ്മൾ ഉന്നയിച്ച ആദ്യത്തെ വിഷയം ഇവിടെ വളരെ നല്ല രീതിയിൽ ഭംഗിയായി മറുപടി നൽകപ്പെട്ടിരിക്കുകയാണ്. നമ്മളൊക്കെ ഈ ഒരു ഉത്തരത്തിൽ നിന്ന് മനസ്സിലാക്കുന്നതിൻ്റെ ഒരു ചുരുക്കം ഇവിടെ ഉന്നയിച്ചുകൊണ്ട് ഞാൻ അടുത്തൊരു മേഖലയിലേക്ക് പോകാം. ഒരു കൂട്ടുകുടുംബ സംവിധാനം എന്നത് അനിവാര്യമായി നിലനിൽക്കേണ്ടതാണ്. പക്ഷേ അത് എല്ലാവരും ഒറ്റ വീട്ടിൽ തന്നെ താമസിച്ച് എല്ലാവരും ഒറ്റ പിന്നെ വീടിൻ്റെ ഡൈനിങ് ഹാളും അടുക്കളയും അതുപോലെ തന്നെ ബെഡ്റൂമുകളും മാത്രം ഉപയോഗിച്ച് അങ്ങനെ നിലനിർത്തിക്കൊണ്ടുപോകേണ്ട ഒന്നല്ല. ഓരോ വീട്ടിൽ നിന്നും ഓരോരുത്തരുടെയും മക്കളും പേരമക്കളും ഒക്കെ വളർന്നു വരുന്ന പശ്ചാത്തലത്തിനനുസരിച്ച് അവർ കൂടുമാറ്റങ്ങൾ വീടുമാറ്റങ്ങൾ ഉണ്ടാകേണ്ടതാണ്. അത് പരസ്പരം അറിഞ്ഞുകൊണ്ടും അടുത്തുകൊണ്ടുമാണ് ചെയ്യേണ്ടത്. വീട്ടിൽ കുറേ കലാപങ്ങളും കലഹങ്ങളും ഉണ്ടാക്കി അതിൻ്റെ പശ്ചാത്തലത്തിൽ വീട് വിട്ടുപോവുക എന്നതിനു പകരം പരസ്പരം ഓരോരുത്തരെയും ഒരു ഘട്ടമാകുമ്പോൾ എല്ലാവരും പരസ്പരം അറിഞ്ഞും മനസ്സിലാക്കിയും അവർക്ക് സ്വസ്ഥമായി ഒരിടത്തിലേക്ക് മാറാനുള്ള സാമ്പത്തികവും മാനസികവും പ്രാർത്ഥന കൊണ്ടുമൊക്കെയുള്ള പിന്തുണകൾ നൽകി അവരെ അവിടെ സെറ്റിലാക്കുക എന്ന രീതിയാണ് യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടത്. അതിന് കുറേ ഇസ്ലാമികമായ തലങ്ങളുണ്ട്. ആ കുടുംബത്തിൻ്റെ സ്വാതന്ത്ര്യങ്ങൾ, ആ കുടുംബത്തിൻ്റെ മതപരമായ അവരുടെ സ്ത്രീകളുടെ പ്രൈവസി തുടങ്ങി നിരവധി വിഷയങ്ങളുണ്ട്. അത് നമുക്കിവിടെ വ്യക്തമായിരിക്കുകയാണ്. അതേസമയത്ത് ഒരു വ്യക്തി ആ വീട് വിട്ട് മറ്റൊരു വീട്ടിലേക്ക് പോകുന്നതോടുകൂടെ ആ വീടുമായുള്ള എല്ലാം വെട്ടി മുറിച്ചൊഴിവാക്കുന്ന ഒരു രീതി ഒരിക്കലും ഉണ്ടായിക്കൂടാ എന്ന് ഇവിടെ ഹാരിസ് മൗലയുടെ വരികൾക്കിടയിൽ നിന്ന് നമുക്ക് മനസ്സിലായിരിക്കുന്നു. ഞാനൊരു ഉദാഹരണം കൂടി പറയുകയാണെങ്കിൽ, വാപ്പാക്ക് എല്ലാ മാസവും ഒരു എമൗണ്ട് കൊടുത്തിരുന്നൊരാൾ അതോടുകൂടെ പൂർണ്ണമായും എല്ലാം മുറിച്ചൊഴിവാക്കി പോകുന്ന ഒരു രീതി, അതല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവാതെ വീട്ടിലേക്ക് പിന്നെ ഒരിക്കലും തിരിച്ചു വരാതെ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പോലും അങ്ങോട്ട് കയറാതെ ഒരിക്കൽ പോലും അവിടെ വന്ന് വീണ്ടും വന്ന് ഉറങ്ങാതെ ആ അങ്ങനെ അല്ലാത്ത രീതിയിലുള്ള ഒരു ക്രമീകരണം ഈ ഒരു വിഷയത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. എന്നാൽ ഇവിടെ ചില കേസുകൾ വെച്ച് തന്നെ നമ്മൾ ഈ വിഷയത്തെ പഠിക്കുകയാണ്. ചില സുഹൃത്തുക്കളുണ്ട്, അവരുടെ കയ്യിൽ ക്യാഷുണ്ട്, ശ്രമിച്ചാൽ അവർക്കൊരു വീടുണ്ടാക്കാം, ഒരുപക്ഷെ ഭൂമിയുമുണ്ട്, ചിലപ്പോൾ വാപ്പാൻ്റെ അടുത്ത് തന്നെ ഭൂമി ഉണ്ടാകും, അല്ലെങ്കിൽ ഉമ്മാൻ്റെ ഓഹരിയിൽ ഭൂമി ഉണ്ടാകും. ഇതെല്ലാം ഉണ്ടെങ്കിലും അവർക്കൊരു വീട് വെക്കാനുള്ള പെർമിഷൻ പലപ്പോഴും കിട്ടാറില്ല. രക്ഷിതാക്കൾ പെർമിഷൻ കൊടുക്കില്ല, അവർ ഈ മക്കളെ ഇവരുടെ ചിറകിൻ്റെ താഴെ തന്നെ ഈ വീട്ടിൽ തന്നെ നിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയാണ് പലപ്പോഴും സ്വീകരിച്ചു വരുന്നത്. ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന സുഹൃത്തുക്കൾ അനുഭവിക്കുന്നത് അങ്ങേയറ്റത്തെ മനസ്സംഘർഷങ്ങളാണ്. അവരുടെ ഭാര്യമാർ, അവരുടെ സാഹചര്യങ്ങൾ, അവരുടെ മക്കൾ, അവരുടെ ഭാവി, അതോ അങ്ങനത്തെ ഒരുപാട് ഫാക്ടേഴ്സ്, അങ്ങനത്തെ ഒരുപാട് ഘടകങ്ങൾ അവരിങ്ങനെ അതിൽ വിങ്ങുന്നുണ്ട്. അതേസമയത്ത് ഈ പാരൻസ്, മാതാപിതാക്കൾ അവർ പെർമിഷനും കൊടുക്കുന്നില്ല. ഇവിടെ ഈ വീട് കയറ്റിപ്പോകേണ്ട മക്കളെ നമ്മൾ എന്തുപദേശിക്കണം? അപ്പുറത്ത് അനുവാദം കൊടുത്ത് ആശീർവദിച്ച് വിടേണ്ട മാതാപിതാക്കളെ നമ്മൾ എന്തുപദേശിക്കണം? ആ ഒരു ചിന്തക്കായിരിക്കണം ഇനി നമ്മുടെ പ്രതികരണങ്ങൾ വരുന്നത്.
7: ഇത് വളരെ ഗൗരവപരമായിട്ടൊരു കാര്യമാണ്. അതായത് ഒന്നിച്ച് മാതാപിതാക്കളോടൊപ്പം ജീവിക്കുമ്പോൾ അവർ സ്വതന്ത്രമായി ഭാര്യനെയും കുട്ടികളെയും കൂട്ടി അവിടെ നിന്ന് വേറെ ഫ്ലാറ്റിലേക്കോ അല്ലെങ്കിൽ വേറെ വീട്ടിലേക്കോ മാറുക എന്ന് പറയുമ്പോൾ മാതാപിതാക്കൾക്ക് വലിയ ആശങ്കയാണ്. കാരണം നമ്മളുമായുള്ള എല്ലാ ബന്ധവും കൈവിട്ട് അവർ വേറെ പോവുകയാണോ, ഇനി നമുക്ക് സഹകരണങ്ങളും സ്നേഹങ്ങളും പരിചരണങ്ങളും ഒന്നും കിട്ടാതെ പോകുമോ എന്ന് ആശങ്കപ്പെടുന്നവരുണ്ട്. അല്ലെങ്കിൽ പേരമക്കളെയൊക്കെ വേർപിരിയാൻ പ്രയാസത്വം കൊണ്ട് അവരെ വേറിട്ട് പോകാൻ അനുവദിക്കാത്ത ആളുകളൊക്കെയുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അവർ ചിന്തിക്കേണ്ടത് നമ്മുടെ മക്കൾ വളരണം എന്നാണ്. ഒരു കുട്ടി എപ്പോഴും മറന്നു കിടക്കണം എന്ന് ഏതെങ്കിലും മാതാപിതാക്കൾ ആഗ്രഹിക്കോ? അവൻ എഴുന്നേറ്റ് നടക്കണം, അവൻ ഓടണം, അവൻ ചാടണം, അവന് സ്വന്തമായി സമ്പാദിക്കണം, അവൻ സ്വന്തമായി ജോലി നേടണം, അവന് സ്വന്തമായി വീടുണ്ടാവണം, അവന് സ്വന്തമായി കുട്ടികളും കുടുംബവും ഉണ്ടാവണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് വളർച്ചയ്ക്ക് നമ്മൾ അനുകൂലമായി നിൽക്കണം. അവർ ജോലി സ്വീകരിക്കട്ടെ, അവർ വേറെ താമസിക്കട്ടെ, അവർ വീട് വെക്കട്ടെ, അതുകൊണ്ടൊന്നും ഒന്നും സംഭവിക്കില്ല. നമ്മൾ അവരുമായുള്ള ആ ഒരു പ്രോത്സാഹനങ്ങൾ നൽകി അവർക്ക് വീട് വെച്ചു കൊടുക്കുന്നത് നമ്മളാണ്, അവരെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നത് നമ്മളാണ്, അവർക്ക് എന്തെല്ലാം സന്തോഷം സ്വന്തമായുണ്ടോ അതൊക്കെ നിർവഹിച്ചു കൊടുക്കാൻ കൂടെ നിൽക്കുന്ന നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ നമ്മളെ കൈയൊഴിക്കപ്പെടുന്നൊരവസ്ഥ ഉണ്ടാവില്ല. എന്നാൽ നമ്മളിതിനൊക്കെ തടസ്സം നിൽക്കുമ്പോൾ എന്ത് ചെയ്യും? നമ്മളിപ്പോൾ ഒരു വീടിന് തടസ്സം നിൽക്കുമ്പോൾ, ഒരു സ്വതന്ത്രമായൊരു വിവാഹത്തിന് തടസ്സം നിൽക്കുമ്പോൾ, ഒരു ജോലിക്ക് തടസ്സം നിൽക്കുമ്പോൾ, അതൊക്കെ ജീവിതത്തിലെ അനിവാര്യ കാര്യങ്ങളാകുന്നത് കൊണ്ട് ആ തടസ്സങ്ങളെ പൊട്ടിച്ച് അവർ മുന്നോട്ട് പോകേണ്ടി വരും. അവിടെയാണ് പ്രശ്നങ്ങൾ വരിക. വാപ്പനെയും പിന്നെയും ധിക്കരിച്ച് വീടുണ്ടാക്കേണ്ടി വരുമ്പോഴാണ് പ്രശ്നങ്ങൾ വരിക. അതുകൊണ്ട് ഓരോ സമയത്തും തങ്ങളെ മക്കളെ വളരാനും സ്വതന്ത്രരാവാനും സ്വന്തമായി ജീവിക്കാനും അവർ ആഗ്രഹിക്കുമ്പോൾ, എനിക്ക് മരിക്കുന്നതിന് മുമ്പ് എൻ്റെ കുട്ടികളൊക്കെ ഓരോ അവന് വീടായി, ഇവൾക്ക് വീടായി, അവർ സ്വതന്ത്രമായി, അവന് ജോലിയായി, അപ്പോഴല്ലേ നമുക്ക് സ്വാതന്ത്ര്യത്തോടെയും സന്തോഷത്തോടു കൂടെയും ഈ ലോകത്തുനിന്ന് പോകാൻ കഴിയുക. അപ്പോൾ ആ വളർച്ചയ്ക്ക് മാതാപിതാക്കൾ പൂർണ്ണമായും കൂട്ടു നിൽക്കണം. അതിൽ ആശങ്കപ്പെടേണ്ട ഒരു പ്രശ്നമേ ഇല്ല. അവരുടെ കാര്യങ്ങൾക്കും വളർച്ചയ്ക്കും നമ്മൾ കൂടെ നിന്നാൽ ആ കൂടെ നിൽക്കുന്നവർ എന്നും കൂടെ ഉണ്ടാവും. തടസ്സം നിൽക്കുമ്പോൾ മാത്രമേ നമ്മൾ പുറത്തു പോകുന്ന അവസ്ഥ ഉണ്ടാവുള്ളൂ. പിന്നെ ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ പെടുന്ന ആളുകൾ ചിന്തിക്കേണ്ടത് ഈ മാതാപിതാക്കളുടെ തീരുമാനങ്ങൾക്കും അവരുടെ താല്പര്യങ്ങൾക്കും എതിര് നിൽക്കാന്നുള്ളത് മക്കൾക്ക് തീരെ കഴിയാത്ത ഒന്നാണ്. ഒന്നിപ്പോൾ ഇസ്ലാമിൽ മാതാപിതാക്കളുടെ പ്രാധാന്യം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഉമ്മയുടെ മുഖത്തോ വാപ്പയുടെ മുഖത്തോ ഒരു അസംതൃപ്തിയോ വിസമ്മതമോ കാണുമ്പോൾ അത് വല്ലാത്ത മനോവേദന ഉണ്ടാക്കും. മാത്രമല്ല അങ്ങനെയൊക്കെ നമ്മൾ പോയി താമസിച്ചാൽ തന്നെ ആ താമസത്തിനൊന്നും ഒരു സമാധാനവും ഒരു സുഖവും നമുക്ക് കിട്ടില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് തെറ്റല്ലാത്ത കാര്യങ്ങൾ, അതായത് മതപരമായി തെറ്റല്ലാത്ത കാര്യങ്ങൾ, പ്രായപൂർത്തിയായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സ്വതന്ത്രമായി ചിന്തിക്കാനും തെറ്റല്ലാത്ത കാര്യങ്ങൾ പ്രവർത്തിക്കുവാനുമൊക്കെ അവകാശവും അധികാരവുമുണ്ട്. പക്ഷെ മാതാപിതാക്കൾ നമ്മൾ പരിഗണിക്കണം. അപ്പോൾ എന്തെങ്കിലും നിലക്ക്, സാധാരണഗതിയിൽ നമ്മൾ പറയാറുള്ളത് നമ്മളിപ്പോൾ ഒരു സമ്പത്ത്, നമ്മുടെയൊക്കെ വരുമാനമുണ്ടെങ്കിൽ നമ്മളൊരു 10 സെന്റ് സ്ഥലം വാങ്ങുന്നതിനോ, എനിക്ക് കുറച്ച് പണമുണ്ട്, പൈസ ഉണ്ട്, അപ്പോൾ ഞാൻ അവിടെ ഒരു 10 സെന്റ് സ്ഥലം കാണേണ്ട, എപ്പോഴെങ്കിലുമൊക്കെ സൗകര്യം കിട്ടുമ്പോൾ കുറച്ച് കഴിഞ്ഞ് വിൽക്കുമ്പോൾ നല്ലൊരു വിലക്ക് വിൽക്കാൻ പറ്റും എന്നെന്തെങ്കിലും പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാം, ഒരു 10 സെന്റ് സ്ഥലം വാങ്ങുന്നു. യാതൊരു പ്രയാസമല്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കുകയാണെന്ത്, നമുക്കിപ്പോൾ എന്താണ് എല്ലാവർക്കും വീട് ആവശ്യമാണ്, അപ്പോൾ നമ്മൾ അവിടെ ഒരു ചെറിയ ഫ്ലാറ്റ് പോലെ ഒരു ചെറിയ വീട് ഉണ്ടാക്കിയിട്ടാൽ സ്വാഭാവികമായി നമുക്കിനിപ്പോൾ ഇവിടെ തന്നെ താമസിക്കുകയാണെങ്കിലും വാടക കൊടുക്കാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റും എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയുക, അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും തടസ്സം നിൽക്കാൻ പറ്റില്ല. ഒരു സാമ്പിൾ പറയുന്നുള്ളൂ. അപ്പോൾ ആ നിലക്ക് എന്ത് ചെയ്യാം, ഏതെങ്കിലും നിലക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ മുന്നോട്ട് പോവുക. മാതാപിതാക്കളെ പിണക്കാതെ അവർക്ക് പ്രയാസമുണ്ടാക്കാതെ നമ്മൾ മുന്നോട്ട് പോവുക. പക്ഷേ സ്വാഭാവികമായും ആദ്യം തന്നെ നമ്മൾ അവരൊരു വീട് വെച്ച് പോകാൻ തടസ്സമാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ പിന്നെ അതിനുള്ള ശ്രമങ്ങൾ നടത്തിയത് പരാജയപ്പെടുമ്പോൾ നമ്മൾ വേറെ വഴി സ്വീകരിക്കുമ്പോൾ അവർക്കത് മനസ്സിലാവും. നമ്മളതിനെക്കുറിച്ചൊരു ബോധത്തോടുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ബുദ്ധിപരമായി നമ്മുടെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ നമുക്കെന്ത് ചെയ്യും, കഴിയും, ഏതെങ്കിലും ഒരു വഴി അതിനെ വീട് തുറക്കും. കാരണം ഈ ഒരു മാതാപിതാക്കളുടെ നമുക്കതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് തൽക്കാലം അത് തടസ്സപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ഭാവിയിൽ ഒരു പക്ഷേ നമ്മൾ വിചാരിക്കുമ്പോൾ നമുക്കതിനെ പറ്റിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് മാതാപിതാക്കൾക്ക് വിഷമമുണ്ടാക്കാതെ അവരുടെ അസംതൃപ്തി ഇല്ലാത്ത രൂപത്തിൽ എന്തെങ്കിലും ഒരു വഴിയിലൂടെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ലക്ഷ്യവും നമ്മുടെ കാര്യവും തെറ്റില്ലാത്ത കാര്യങ്ങളും നിർവഹിക്കാൻ വേണ്ടി ശ്രമിക്കാം. അതിന് അവരുടെ എല്ലാ പിന്തുണകളും കാര്യങ്ങളും ആവശ്യപ്പെടുക എന്നതാണ് അതിനൊരു പരിഹാരമായിട്ടുള്ളത്.
6: വളരെ പ്രായം ചെന്ന മാതാപിതാക്കൾ ഒരുപക്ഷെ ഈ ഒരു സംഭാഷണം കേൾക്കുന്നുണ്ടെങ്കിൽ ഇത്തരമൊരു ചോദ്യം വരുമ്പോഴേക്ക് തന്നെ നമുക്ക് ഇത് നമുക്കെതിരെയുള്ളൊരു ചോദ്യം എന്നൊരു ഫീൽ യഥാർത്ഥത്തിൽ വരേണ്ടതില്ല. ഒരുപാട് വിഷമം അനുഭവിക്കുന്ന കുറേയധികം സുഹൃത്തുക്കൾ നിരന്തരം നമ്മളുമായൊക്കെ ഫോണിലും അല്ലാതെയുമൊക്കെ സംസാരിക്കുന്നതിൻ്റെ ഒരു കാരണം കൊണ്ടാണ് ഇങ്ങനത്തെ ചില ചോദ്യങ്ങൾ സ്നേഹക്കൂട് ഉന്നയിക്കുന്നതും അതിന് ഇവിടെ ആരിസ് മൗലി അതിന് ഉത്തരങ്ങൾ പറയുന്നതും ഒക്കെ. അപ്പം നിങ്ങൾ ആലോചിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, എൻ്റെ കുട്ടികൾക്ക് മകന് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു പുതിയ വീട് വെക്കാൻ ഞാൻ തടസ്സമാണോ, അങ്ങനെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവരടുത്ത് വിളിക്കുകയും പണ്ട് കുട്ടിക്കൊരു വീട് വേണ്ടേ എന്ന് ചോദിക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. രണ്ട് മൂന്ന് രീതിയിലുള്ള രക്ഷിതാക്കൾ ഉണ്ടാകും. മക്കൾക്ക് വീട് വെച്ച് അവരുടെ കയ്യിൽ താക്കോൽ കൊടുക്കുന്ന രക്ഷിതാക്കളുണ്ടാകും. ഈ അടുത്ത കാലത്ത് ഒരു വാപ്പയോട് വീട് കൂടൽ എന്നാണെന്ന് ചോദിച്ചപ്പോൾ വീട് കൂടലല്ല താക്കോൽ ദാനാണെന്നാണ് എന്ന് പറഞ്ഞാൽ മകൻ ആ കാര്യം ശ്രദ്ധിക്കുന്നേ ഇല്ല, മകൻ അങ്ങോട്ട് വരുന്നേ ഇല്ല, പരാതിയായിട്ട് പറഞ്ഞതല്ല, അദ്ദേഹം അങ്ങനെ ശ്രദ്ധിക്കുന്ന രക്ഷിതാക്കളുണ്ട്. എന്നാൽ മക്കൾ ചെയ്യുകയാണെങ്കിൽ ഓക്കെ എനിക്കതിൽ പ്രത്യേകിച്ച് തടസ്സമൊന്നുമില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അവരുടേതായ ഒരു ഇടപെടലോ കാര്യമൊന്നും അതിലുണ്ടാവില്ല, അങ്ങനെ മതപരമായ ബാധ്യത അവർക്കില്ല. എന്നാൽ ചില രക്ഷിതാക്കൾ മക്കളെ ബോധപൂർവം സമ്മതിക്കാത്ത സാഹചര്യം ഉണ്ടാകും. നിന്റെ ജ്യേഷ്ഠൻ്റെ വീട് നിർമ്മാണം കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പല അല്ലെങ്കിൽ പെങ്ങളത് കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചില ഘടകങ്ങൾ പറഞ്ഞ് തടഞ്ഞു നിർത്തുന്ന സാഹചര്യം ഉണ്ടാകും. അതൊരിക്കലും ഉണ്ടാകരുത് എന്നൊരു മറുപടിയാണ് ഇവിടെ ഉത്തരത്തിൽ വന്നിട്ടുള്ളത്. ഇനി നിങ്ങളുടെ മക്കൾ അവർ ബെഡ്റൂമിലേക്ക് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ചകളും അവരുടെ സമ്മർദ്ദങ്ങളും പെൺകുട്ടികൾ വളർന്നു വരുന്നതും ഒക്കെ മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങളുണ്ടാക്കുന്ന നിയന്ത്രണങ്ങളെ പൊട്ടിച്ച് അവർ ഒരു വീട് വെക്കും അവസാനം. പക്ഷേ ആ വീട്ടിൽ അവർ സമാധാനമല്ലാതെ കഴിയും, നിങ്ങളുടെ ബന്ധങ്ങളെയൊക്കെ അത് ബാധിക്കും. അപ്പോൾ അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നത് വളരെ ക്ലിയറാണ്. മക്കളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് ചർച്ച ചെയ്യാവുന്നവരോട് ചർച്ച ചെയ്ത് പേരൻസിനെ പിണക്കാതെ നല്ലൊരു പ്ലാൻ ഉണ്ടാക്കി, ഇവിടെ ആരിസ് മൗലി ഒരു എക്സാമ്പിളാണ് പറഞ്ഞിട്ടുള്ളത്, അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കി പോകാൻ നിങ്ങളും തയ്യാറാവുക എന്ന നിർദ്ദേശമാണ് ഇവിടെ സ്നേഹക്കൂട് മുന്നോട്ട് വെക്കുന്നത്. നമ്മളിനി മറ്റൊരു മേഖലയിലേക്ക് പോകുന്ന ആരിസ് മൗലി, അത് മറ്റൊന്നുമല്ല, ഒരു വ്യക്തി അയാളൊരു വീടുണ്ടാക്കി, ഉണ്ടാക്കിയ വീട് മൂപ്പര് ഒരു ആയുഷ്കാലം മുഴുവൻ പണം ചെലവാക്കിയിട്ട് ചെറിയ കുട്ടി എന്നുള്ള നിലക്ക് ഇളയ മോൻ എന്നുള്ള നിലക്ക് തറവാട് വീട്ടിൽ നന്നായി ഒരു സ്റ്റെപ്പ് എടുത്ത് വർക്കൊക്കെ പൂർത്തീകരിച്ചു. പക്ഷെ ആ വീട്ടിലുള്ള ജ്യേഷ്ഠൻ വീട് മാറിപ്പോകുന്നേയില്ല. ഒന്നുകിൽ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ബോധമില്ല, മറ്റൊരു വീട്ടിലേക്ക് മാറണമെന്ന ബോധമല്ല, അല്ലെങ്കിൽ അയാളുടെ കയ്യിൽ അതിനുള്ള പണമില്ല, സാഹചര്യമില്ല. ഇങ്ങനെ പല ഘടകങ്ങൾ കൊണ്ടുവരാം. ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ അവരോട് നമ്മൾ എന്ത് രീതിയിലുള്ള ഒരു ആശ്വാസമാണ് പ്രതികരണമാണ് നൽകേണ്ടത്? ഇവിടെ ഈ ഒരു വിഷയത്തിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി ഞാനൊരു ഒരു ഉപചോദ്യം കൂടി ചോദിക്കുകയാണ്. കുറച്ച് ഗൗരവമുള്ള വിഷയങ്ങൾ നമുക്കിവിടെ ഇന്ന് ക്ലിയർ ചെയ്യാനുണ്ട്. ഇപ്പോൾ ഞാനൊരു വീടുണ്ടാക്കി, അല്ലെങ്കിൽ തറവാട് വീട് എനിക്കാണ് എന്ന ധാരണയോടുകൂടെ ഞാനൊരു വീടുണ്ടാക്കി, വീടിൻ്റെ ലക്ഷങ്ങൾ മുടക്കി പണിയെല്ലാം കഴിഞ്ഞു. പക്ഷേ എൻ്റെ ജ്യേഷ്ഠൻ ആ വീട്ടിലുണ്ട്, അദ്ദേഹം വീട് മാറിപ്പോകേണ്ട ആളാണ്, അദ്ദേഹം വീട് മാറിപ്പോകുന്നില്ല. വീട്ടിലെ ഒരു അവസ്ഥ വെച്ച് ഇങ്ങനൊരു കൂട്ടുകുടുംബ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത പ്രകൃതങ്ങളാണ് വീട്ടിൽ കല്യാണം കഴിച്ചു വന്ന സ്ത്രീകൾ, അവരെ ഡീൽ ചെയ്യുന്ന ഉമ്മ, ഇവർക്കൊക്കെ. ഇത്തരമൊരു സാഹചര്യത്തിൽ നമുക്ക് ഇങ്ങനെ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, അവർക്ക് നമുക്ക് എന്ത് മാർഗനിർദ്ദേശമാണ് നൽകാൻ കഴിയുക?
7: എന്താ പറയുക, ഇവിടെ ഏറ്റവും പ്രധാനമായ ഒരു കാര്യം, നമ്മളൊരു വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ മതപരമായി നമുക്കൊരു വലിയ ബാധ്യതയുണ്ട്. ആ ബാധ്യത എന്താണെന്ന് ചോദിച്ചാൽ, നാം വിവാഹം കഴിച്ച പെൺകുട്ടിക്ക് സുരക്ഷിതവും സമാധാനപരവുമായിട്ടുള്ള ഒരു ജീവിതാവസ്ഥ ഉണ്ടാക്കി കൊടുക്കുക എന്ന വളരെ വലിയ ബാധ്യത നമുക്കുണ്ട്. കാരണം അവൾക്ക് അത്തരമൊരു ജീവിത സാഹചര്യം ഉണ്ടാക്കി കൊടുക്കേണ്ട ബാധ്യത അവളുടെ മാതാപിതാക്കൾക്കായിരുന്നു. മാതാപിതാക്കളിൽ നിന്നും അവളെ നമ്മൾ ഏറ്റെടുക്കുന്നതോടുകൂടെ നമ്മളേത് ജീവിത സാഹചര്യങ്ങളാണെങ്കിലും അവൾക്ക് സുരക്ഷിതവും സമാധാനവും സന്തോഷവും ലഭിക്കുന്ന ഒരു ജീവിത സാഹചര്യത്തെ ഉണ്ടാക്കി കൊടുക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ കുടുംബത്തിന്റെ ചില പ്രതിസന്ധികൾ, ചില തടസ്സങ്ങൾ, തീർക്കാനാവാത്ത ചില പ്രയാസങ്ങൾ, ഇതുമൂലം എന്താണ് എത്രയോ വർഷങ്ങൾ കാത്തിരുന്ന് കാത്തിരുന്ന് കാത്തിരുന്ന് ആ കാത്തിരിപ്പിനൊരു അവസാനമില്ലാത്ത ആളുകളുണ്ട്. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഭാര്യയോട് നമുക്കുള്ളൊരു കടമ എന്ന നിലക്ക് നമ്മൾ തീർച്ചയായും അതിനൊരു പരിഹാരം ഉണ്ടാക്കുക തന്നെ വേണം. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒരു കൂട്ടുകുടുംബത്തിൽ എന്ത് ചെയ്യണം, പിന്നെ ജ്യേഷ്ഠൻ മാറി താമസിക്കാൻ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും എന്ത് ചെയ്യാം, ജ്യേഷ്ഠന് വീട് കൊടുക്കുക എന്നുള്ളതൊരു ഔദാര്യമാണ് അവിടെ. അപ്പോൾ നമ്മളതിന് തയ്യാറാവുകയാണ്. എന്ത് ചെയ്യാണ് ഇപ്പം ജ്യേഷ്ഠനിപ്പോൾ എന്ത് ചെയ്യും, നമ്മൾക്ക് എപ്പോഴും പറയാൻ പറ്റും ജ്യേഷ്ഠനാണ് മുതിർന്ന കുട്ടികളുണ്ടാവുക, അവരാണ് കുറേ കാലമായിട്ട് അവിടെ താമസിക്കുന്ന ആളുകൾ. അപ്പം നേരത്തെ ഇപ്പോൾ താത്തയും അതേപോലെ തന്നെ ഇക്കാക്കയൊക്കെ എത്ര കാലമായി ഇവിടെ നിൽക്കുന്നു, അവർക്കൊരു സ്വാതന്ത്ര്യവും സമാധാനമൊക്കെ വേണ്ടേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു, ഈ വീട് അവരെടുത്തോട്ടെ, ഞങ്ങളെവിടെയെങ്കിലും പുറത്തൊരു വാടകക്കോ അല്ലെങ്കിൽ ഒരു സൗകര്യത്തിനോ നമ്മൾ പോയി മാറി താമസിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക, അവർക്ക് വഴിമാറി കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായും അവർക്കും സമാധാനകരമായ ഒരവസ്ഥ ഉണ്ടാകും, നമുക്കും ഉണ്ടാകും. ഇവിടെ നാം ചിന്തിക്കേണ്ടത് പലപ്പോഴും ഉമ്മി വാപ്പി എന്ത് വിചാരിക്കും അല്ലെങ്കിൽ പെങ്ങന്മാരെന്ത് വിചാരിക്കും എന്നൊക്കെ ചിന്തിച്ചിട്ട് ഒരു പെണ്ണിനെ ജീവിതകാലം മുഴുവനും കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് വളരെ വേദന തോന്നിയിട്ടുള്ളൊരു അനുഭവം ഉണ്ടായി. അതായത് ഒരു പെൺകുട്ടി ഇതേപോലെ കൂട്ടുകുടുംബത്തിൽ എന്താണ് 10-23 വർഷമായി, അവരുടെ മൂത്ത മകൾക്ക് 19 വയസ്സായി. അവർ പറയുന്നൊരു വേദന എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ അവരോട് പറഞ്ഞു, എങ്ങനെയാണ് നിങ്ങളിവിടെ ഒരു സ്വകാര്യതയോടുകൂടെ ജീവിക്കുന്നത്? അപ്പോൾ ഒരു പറയണം, എന്താ അറിയോ, ഈ 14 വയസ്സും 19 വയസ്സായ കുട്ടികളൊക്കെ അവർ കിടക്കുന്ന അതേ റൂമിലാണ് ഇവർ കിടത്തുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ശരിയല്ലത്, അപ്പോൾ നിങ്ങൾ മാറ്റിക്കിടത്തണം. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം തരും. അങ്ങനെ ഞങ്ങൾ പല സന്ദർഭങ്ങളിൽ മാറ്റിക്കിടത്താൻ വേണ്ടി ശ്രമിച്ചു. ഞങ്ങളുടെ വീട് വലിയ വീടാണ്, പക്ഷെ മാറ്റിക്കിടത്താനുള്ളത് പെങ്ങന്മാരുടെ റൂമിലാണ്. അപ്പോൾ അവിടെ കിടക്കുമ്പോൾ ഉമ്മ പറയും, അതായത് അല്ലെങ്കിൽ അമ്മായിമ്മ പറയും, എന്ത് പറയും, ആ റൂമ് പോയി കേടുവരുത്തണ്ടാന്ന്. ആ റൂം എന്തിനാണ്? വർഷത്തിലൊരിക്കൽ അവർ വരുമ്പോൾ അവർക്ക് വിരുന്നു പാർക്കാൻ ഒരു വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റൂം മാറ്റിവെച്ചിരിക്കുകയാണ്. ഇവർക്ക് എന്നും ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് മക്കളെ ഒന്ന് മാറ്റിക്കൊടുക്കാൻ പോലും അത് വിട്ടുകൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ മാതാപിതാക്കൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് 3000 രൂപ വാടക കൊടുത്താൽ ഒരു വീട് കിട്ടും. വാപ്പനി ഉമ്മയും പിണക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഈ ദുരിതങ്ങൾ സഹിച്ച് ഇത്തരം ആളുകൾ വീട്ടിൽ നിൽക്കുന്നത് എന്ന് മാതാപിതാക്കൾ ഓർക്കണം. അവർ ചിന്തിക്കണം. അവരെ സ്നേഹിച്ചും അള്ളാഹുവിനെ പേടിച്ചും ഈ കുടുംബത്തിൻ്റെ പരിമിതികളിൽ എല്ലാ സ്വകാര്യതകളെയും നഷ്ടപ്പെടുത്തി ജീവിക്കുന്നവരോട് നമ്മൾ അല്പം ദയ കാണിക്കേണ്ടതുണ്ട്, കരുണ കാണിക്കേണ്ടതുണ്ട്. അവിടെ ഉടപ്പറപ്പിലൂടെ നമുക്ക് പറയാനുണ്ട്, അതായത് നിങ്ങളുടെ ഈ ഉമ്മയ്ക്ക് മക്കൾ വേറെയുണ്ട്, പെൺകുട്ടികൾ വേറെയുണ്ട്. അവരെല്ലാവരും ആലോചിക്കണം. നിങ്ങളെല്ലാവരും കൂടെ സംരക്ഷിക്കേണ്ട ഉമ്മയെ രാവും പകലും സംരക്ഷിക്കാനാണ് അന്യ വീട്ടിൽ നിന്ന് വന്നൊരു പെൺകുട്ടി ഇവിടെ ഉറക്കമൊഴിഞ്ഞും കഷ്ടപ്പെട്ടും ജോലിയെടുത്തും വേലയെടുത്തും ജീവിക്കുന്നത്. അത്തരമൊരു പെൺകുട്ടിക്കൊരു വേലക്കാരിക്ക് ചെയ്തു കൊടുക്കുന്ന സ്നേഹമെങ്കിലും ചെയ്തു കൊടുക്കാൻ യഥാർത്ഥത്തിൽ ബാക്കിയുള്ളവർ ബാധ്യസ്ഥരല്ലേ? അതുകൊണ്ട് ഇവനെങ്ങനെ ഇവരിങ്ങനെ പോയാൽ പറ്റില്ല, ഇവരെത്ര കൊല്ലമായി ഇവിടെ കഴിഞ്ഞു കൂടുന്നു. അതുകൊണ്ട് അവർക്കും ഞങ്ങളെപ്പോലേക്ക് ഒരു ജീവിതം വേണം. അതുകൊണ്ട് അവർ സ്വതന്ത്രമാകട്ടെ, അവരുടെ കുട്ടികൾക്ക് പ്രായപൂർത്തിയായി, അവർക്ക് കല്യാണമായി, ഇനി പരിഹാരം വേണ്ടേ എന്ന് ബാക്കിയുള്ളവർ ചോദിക്കണം. ഉമ്മയോട് ഇവർക്ക് ചോദിക്കാൻ പരിമിതികളുണ്ടെങ്കിൽ ഉമ്മയുടെ മറ്റ് മക്കൾക്കത് ചോദിക്കാൻ പരിമിതികളില്ല. അവർക്ക് ആ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കാൻ പറ്റും. ഒരു പക്ഷേ അത്തരം പെൺകുട്ടികൾ അനുഭവിക്കുന്ന മാനസിക പ്രയാസങ്ങൾ നമുക്ക് ചിന്തിച്ചാൽ അറ്റമില്ല. അതായത് അവർ പറഞ്ഞാൽ, ഇന്ന് ഈ 10-23 കൊല്ലമായിട്ട് ഒരു പെരുന്നാൾ വസ്ത്രം എടുക്കാൻ പോലും എനിക്കും എൻ്റെ ഭർത്താവിനും കുട്ടികൾക്കും ഒന്നിച്ചു പോകാൻ പറ്റിയിട്ടില്ല. പോകുമ്പോൾ എന്താ പറയുക, എല്ലാവർക്കും കൂടെ പോകാമെന്ന് പറയും. എല്ലാവർക്കും കൂടെ പോകാമെന്ന് പറയുമ്പോൾ വേണ്ടെന്ന് പറഞ്ഞാൽ എന്താകും അവസ്ഥ, നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. എപ്പോഴെങ്കിലും ഒന്ന് പുറത്തിറങ്ങാൻ വേണ്ടി തീരുമാനിക്കുകയാണെങ്കിൽ അപ്പോൾ കൂടെ വരാൻ വേറെ ആളുകളുണ്ടാകും, വേറെ കുട്ടികളുണ്ടാകും. അവരെ കൂട്ടണ്ടെന്നോ സഹകരിക്കേണ്ടെന്നോ അല്ല അർത്ഥം, പക്ഷെ അവർക്കും വേണ്ടേ ഒരു പ്രൈവസി, അവർക്കും വേണ്ടേ ഒരു സ്വകാര്യത. അതേപോലെ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഒരു സ്വന്തമായി താമസിക്കുന്ന ഒരാൾക്ക് പുറത്തു പോകണമെങ്കിൽ എന്ത് ചെയ്യും, അവർ വീട് പൂട്ടി എടുക്കാച്ച പോവും. ഭക്ഷണം അന്ന് ക്ഷീണാണെങ്കിൽ അവിടെ കിടക്കും, ഹോട്ടലിൽ എന്തെങ്കിലും വാങ്ങും. എന്നാൽ കൂട്ടുകുടുംബങ്ങളിൽ ജീവിക്കുന്ന ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് പറ്റില്ല. എത്ര ജീവനില്ലെങ്കിലും അവിടുത്തെ കാര്യങ്ങൾ എന്ത് ചെയ്യണം, നിർവഹിച്ചിരിക്കണം. ഒന്ന് വീട്ടിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഇവിടെ പകരം ഒരാളെ കിട്ടിയേ പറ്റൂ, അല്ലാതെ ഒരിക്കലും പുറത്തു. അങ്ങനെയുള്ളതിനൊക്കെ വലിയ പ്രതിഫലങ്ങളുണ്ട്. മാതാപിതാക്കൾ ഭർത്താവിൻ്റെ മാതാവിനെ സ്നേഹിക്കുന്നതിനും സഹായിക്കുന്നതിനൊക്കെ വലിയ പ്രതിഫലങ്ങളുണ്ട്. പക്ഷേ ഇവരും മനുഷ്യരാണ്, ഇവരും ആഗ്രഹങ്ങളും അതേപോലെ തന്നെ സ്വകാര്യതകളും ആവശ്യമുള്ളവരാണെന്ന് മനസ്സിലാക്കാൻ മറ്റുള്ളവർക്ക് പറ്റണം. അവരതിനു വേണ്ടിയുള്ള സൗകര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കാൻ തയ്യാറാവണം.
6: ഇതിലപ്പുറം ഒരു കമൻ്റ് പറയേണ്ടതില്ലാത്ത വിധം നമുക്ക് കാര്യങ്ങൾ വ്യക്തമായിരിക്കുകയാണ്. ഈ ഒരു ശബ്ദത്തിൻ്റെ കൂടെ വന്ന ആളുകൾക്ക് ആർക്കെങ്കിലും ഇത് എന്നോടാണ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അടുത്ത മണിക്കൂറുകളിൽ നമ്മൾ വളരെ ഗൗരവമുള്ള ചില തെറ്റുകൾ തിരുത്തുന്നതിലേക്കാണ് തീർച്ചയായും വരേണ്ടത്. ഇവിടെ നമുക്കൊരു ഒരു മേഖല കൂടി വന്നാൽ ആ ഒരു ഭാഗം പൂർണ്ണമാണ് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ സ്വന്തമായി വീട് വെക്കാൻ, വീട് വെച്ച് ഒരു സ്വന്തമായൊരു തുരുത്തിലേക്ക് മാറുകയും

0: മൂത്ത മകൻ ഒരു വാടക വീട്ടിലേക്ക് മാറി താമസിക്കുന്നു എന്ന വികാരം, അത് പലപ്പോഴും ആഭിജാത്യത്തിൻ്റെയും തറവാടിൻ്റെയൊക്കെ പേരിൽ വലിയ പ്രശ്നങ്ങളായി പലപ്പോഴും വരാറുണ്ട്. ആ ഒരു ഒറ്റ പോയിന്റ് കൊണ്ട് തന്നെ അവിടെയുള്ള ആ പെൺകുട്ടിയും ഇവിടെ അരിസ്മോലി പറഞ്ഞതുപോലത്തെ എല്ലാ വിഷയങ്ങളും, പ്രൈവസിയുടെ പ്രശ്നങ്ങൾ, ജോലി ഭാരങ്ങൾ, അതുപോലെ തന്നെ സ്വാതന്ത്ര്യമില്ലായ്മ, നിയന്ത്രിക്കാൻ കൂടുതൽ ആളുകൾ, ഇതെല്ലാം അനുഭവിച്ച് അവർ ജീവിക്കേണ്ടി വരികയാണ്. ആണും ഇങ്ങനെ ചിന്തിക്കും, ഭർത്താവും ഇങ്ങനെ ചിന്തിക്കും, പലപ്പോഴും പാരൻസും ഇങ്ങനെ ചിന്തിക്കും. അപ്പോൾ ആ ഒരു ചിന്തയെ എത്രത്തോളം അതിനൊരു ഗൗരവം കൊടുക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഒരു വീട്ടിൽ നിന്ന് മാറി ഒരു ഫ്ലാറ്റിലേക്ക്, ഒരു വാടക വീട്ടിലേക്ക്, സ്വന്തമല്ലാത്തൊരു വീട്ടിലേക്ക് താമസിക്കുക എന്നുള്ളത് അത്ര ഒരു വലിയ പ്രശ്നമായി പരിഗണിക്കേണ്ടതാണോ എന്നതാണ് കൂട്ടുകുടുംബ സംവിധാനവുമായി ബന്ധപ്പെട്ട ചിന്തകളിലെ ഒരു പ്രധാന വശം.
1: എന്നിട്ട് ഈ മാറി താമസിക്കുന്നത് എന്തുകൊണ്ട് എന്നുള്ള ഒരു ചോദ്യമാണ് യഥാർത്ഥത്തിൽ ഇവിടെയുള്ള ഒരു പ്രസക്തമായ കാര്യം. അപ്പോൾ നമ്മുടെ ഒരു കൂട്ടുകുടുംബ ജീവിതത്തിലെ സ്വാതന്ത്ര്യമില്ലായ്മയും പ്രയാസങ്ങളും മൂലമാണ് പോകുന്നത് എന്ന് പറഞ്ഞ് പോകാൻ എന്തായാലും പ്രയാസങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു മറുപടി ഞങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടായതുകൊണ്ട് അവരിവിടെ നിന്ന് പോയി എന്നൊരു കാര്യം കേൾക്കാൻ എന്തായാലും മാതാപിതാക്കൾ ആഗ്രഹിക്കുക. അതുകൊണ്ട് മാറി താമസിക്കുക എന്നതിൻ്റെ ഒരു കാരണം, ഇപ്പോൾ എനിക്കൊരു ജോലിയുണ്ട്, അത് തിരുവനന്തപുരത്താണ്. അപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയെ കൂട്ടി അങ്ങോട്ട് പോകുക പറഞ്ഞാൽ അവിടെ ഇപ്പോൾ ഒരു വീടുണ്ടാക്കാൻ പറ്റില്ല, വാടകയ്ക്ക് താമസിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു വാടകയ്ക്ക് താമസിക്കുക എന്നത് ഏത് തരത്തിലുള്ള ആളുകൾ, ഇപ്പോൾ ഗൾഫിലൊക്കെ ഉള്ള വലിയ വലിയ ആളുകളൊക്കെ വാടകയ്ക്കാണ് താമസിക്കുന്നത് വലിയ ഫ്ലാറ്റുകളിൽ. പക്ഷേ എന്തുകൊണ്ടെന്നാണ്, അവർ പ്രവാസി ആയതുകൊണ്ട് അവർക്ക് അവിടെ കുടുംബത്തെ കൊണ്ടുപോകണമെങ്കിൽ വാടകയ്ക്ക് എടുക്കണം, അവിടെ സ്വന്തം വീടുണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും, ഒരു വളരെ കൃത്യമായ ഒരു കാരണം എന്ത് ചെയ്യണം ഈ വിഷയത്തിൽ ഉണ്ടാവണം, അപ്പോളേ പറ്റുള്ളൂ. ഇപ്പോൾ ഈ വാടകയ്ക്ക് പോകുമ്പോഴാണ് ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും അറിയാം. അപ്പോൾ നമുക്കറിയാം, ഒരു കുട്ടികളെ ഒരു കല്യാണം കഴിച്ചു കൊടുക്കേണ്ട പ്രായമായി കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് മാറി വേറൊരു വാടകയ്ക്ക് താമസിക്കുമ്പോൾ ഒരുപക്ഷെ വാടക വീട്ടിൽ വെച്ച് നമ്മുടെ മകളെ കല്യാണം നടത്തുന്നതിനേക്കാളും നമുക്ക് നന്നാകെ ചിലപ്പോൾ തറവാട്ട് വീട്ടിൽ വെച്ച് നടത്താനായിരിക്കും. അപ്പോൾ അതിന് ചില പരിമിതികളുണ്ട്. പക്ഷെ ഒരിക്കലും അതൊരു ആവശ്യത്തിന് വേണ്ടിയാണെങ്കിൽ അതിൽ അഭിമാനത്തിൻ്റെയും അപമാനത്തിൻ്റെയും ഒരു പ്രശ്നം ഉത്ഭവിക്കുന്നില്ല. എന്നാൽ അത് വെറുതെ ഒരു തീരുമാനമാകുമ്പോൾ സ്വാഭാവികമായിട്ട് അത് വീട്ടിലേക്കും എല്ലാവർക്കും ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് എന്താണ് മാറി താമസിക്കണം, അപ്പോൾ അവിടെയാണ് കച്ചവടം, അല്ലെങ്കിൽ അവിടെ കുട്ടികൾക്ക് രണ്ട് സ്കൂൾ അപ്പുറത്തേക്ക് പോകാൻ സൗകര്യമാണ്, കുട്ടികൾക്ക് സ്കൂൾക്ക് വരാനും പോകാനാണ്, ഇപ്പോൾ ഇത്രയും ഓട്ടോറിക്ഷയുടെ പൈസ നമ്മൾ കൊടുത്തിട്ടാണ് കൊണ്ടുപോകുന്നത്, അവിടെ ടൗണിലാണ് അവരുടെ സ്കൂൾ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു നിമിത്തങ്ങളുണ്ടാകും. പിന്നെ താമസിക്കുമ്പോഴും നമ്മൾ സൗകര്യം തിരഞ്ഞെടുക്കേണ്ട ഇങ്ങനെ ചില സൗകര്യങ്ങൾ നോക്കിയിട്ടല്ലേ, എവിടെയെങ്കിലും ഒരു വാടക കുറഞ്ഞ സ്ഥലത്തൊരു വീട് കിട്ടുക എന്നതിലുപരി എന്തോ ഒരു സൗകര്യത്തെ നമ്മൾ പരിഗണിക്കുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് എല്ലാവർക്കും കൂടെ വെള്ളമല്ല, അപ്പോൾ അപ്പുറത്ത് വെള്ളമുള്ള ഒരു സൗകര്യമുണ്ട്. അപ്പോൾ നമ്മുടെ ഏതെങ്കിലും പറയാവുന്ന, അതായത് നമ്മുടെ കൂട്ടുകുടുംബത്തിൽ അവതരിപ്പിക്കാവുന്ന, നമുക്ക് പെർമിഷൻ ചോദിക്കാവുന്ന ഒരു കാരണം നിലനിൽക്കുമ്പോൾ ആ കാരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വീട് തിരഞ്ഞെടുത്ത് പോകുന്നതിൽ ഒരു പ്രശ്നവുമില്ല. മാത്രമല്ല എനിക്ക് തോന്നുന്നത് അതിനൊന്നും കാത്തു നിൽക്കേണ്ട, നമ്മുടെ ഇപ്പോൾ ഈ സ്നേഹക്കൂടെ എല്ലാവരും കേൾക്കുന്നത് കൊണ്ട് ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടി നമുക്കറിയാലോ എങ്ങനെയാണ് അവർ നമ്മുടെ കുടുംബങ്ങളിൽ കഴിയുന്നതെന്ന്. അപ്പോൾ അവർക്കൊരു സന്തോഷവും സുഖമൊക്കെ കിട്ടാൻ ഒരല്പസമയം മാറി നിന്നാൽ പറ്റുമെങ്കിൽ നമ്മൾ തന്നെ ഒരു വീട് കണ്ടുപിടിച്ച് ഒരു വാടകയൊക്കെ അന്വേഷിച്ച് എന്ത് ചെയ്യുക, നീയും കുട്ടിയും കുറേ കാലമായില്ലേ, 10-20 കൊല്ലമായില്ലേ ഇവിടെ നിൽക്കുന്നു, നിങ്ങളൊന്ന് ഒന്നിച്ചൊരു അവിടെ നിന്ന് പോയി താമസിക്കുക, അത് കിട്ടുന്ന പൈസ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമ്മൾ കൂട്ടിത്തരാമെന്ന് ജ്യേഷ്ഠന്മാരും അനുജന്മാരും വാപ്പിയമ്മയൊക്കെ പറയാണ് വേണ്ടത്. കാരണം അത്തരം ആളുകൾക്ക് നമ്മൾ എന്ത് ചെയ്യണം, വലിയ സഹായവും സ്നേഹവും ഒക്കെ ചെയ്ത് അവരത് ചെയ്യുമ്പോൾ ഇത്തരം ചില കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ടി വരില്ല. അപ്പോൾ നമ്മളെല്ലാവരും നാം ഇഷ്ടപ്പെടുന്നത് നമ്മുടെ സഹോദരൻ ഇഷ്ടപ്പെടുക എന്നുള്ള ഒരു വലിയ പിന്നെ ആശയം നബി സല്ലല്ലാഹു അലൈഹി നമ്മളെ പഠിപ്പിച്ചിരുന്നത് ഈമാനാണ്, അത് വിശ്വാസമാണ്. നാം എപ്പോഴും ചിന്തിക്കണം നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ചുറ്റുപാടിലൊക്കെ ഉള്ള ആളുകളെ നമ്മുടെ സ്ഥാനത്ത് വെച്ച് ചിന്തിക്കുക. ആ സ്ഥാനത്ത് ഞാനാണെങ്കിൽ, എൻ്റെ ഭാര്യയാണെങ്കിൽ, എൻ്റെ മകളാണെങ്കിൽ എന്ന് ചിന്തിക്കുമ്പോൾ ഓരോരുത്തരുടെയും പ്രശ്നം നമ്മുടെ പ്രശ്നങ്ങളായി നമുക്ക് അനുഭവപ്പെടും. അപ്പം എൻ്റെ പ്രശ്നം എന്നെക്കാളും പരിഹരിക്കാൻ ഒരുപക്ഷെ എൻ്റെ സഹോദരങ്ങൾക്കും എൻ്റെ സഹോദരിമാർക്കും എൻ്റെ മാതാപിതാക്കൾക്കും പറ്റും. അത് അന്യർക്ക് തോന്നുന്നതിനേക്കാളും വിഷമം സ്വന്തക്കാർക്കാണല്ലോ തോന്നുന്നത്. അവർക്ക് തോന്നിയാൽ തീർച്ചയായും അതൊക്കെ പരിഹൃതമായി പോകും എന്ന കാര്യത്തിൽ സംശയമില്ല.
0: തീർച്ചയായും നമുക്ക് ഒരു ഒറ്റവാചകത്തിലെത്താം. ഒരു വീട് മാറുമ്പോൾ ഒരു റൂമിൽ നിന്ന് മറ്റൊരു റൂമിലേക്ക് മാറി എന്ന ഒരു ഫീലിംഗ് ലഭിക്കും വിധമുള്ള ഒരു ക്രമീകരണം യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയെടുക്കണം. പുതിയൊരു വീടോ ഒരു വാടക വീടോ ഒക്കെ ഉണ്ടാക്കിയതിലേക്ക് മാറുമ്പോൾ ഞാനെൻ്റെ ഇത്രയും ദിവസം താമസിച്ചിരുന്ന റൂമിൽ നിന്നും എൻ്റെ വീടിൻ്റെ മറ്റൊരു റൂമിലേക്ക് മാറി എന്നൊരു ഫീൽ വരുത്തിക്കൊണ്ട്, എന്നൊരു ഒരു വിചാരം വരുത്തിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ പരസ്പരമുള്ള കാഴ്ചയും സംസാരങ്ങളും എല്ലാം വളരെ കൃത്യമായി നടക്കുന്നൊരു സാഹചര്യം ഉണ്ടാകുമെന്നതിലേക്ക് നമുക്ക് എത്താൻ കഴിയും. ഈ ചർച്ചയുടെ മറ്റൊരു തലത്തിലേക്ക് നമ്മൾ പോകുന്നു. ഇനിയിപ്പോൾ ഈ ചർച്ച കേട്ടുകൊണ്ടിരിക്കുമ്പോഴും ഇനി അടുത്ത വർഷമോ അതിൻ്റെ അടുത്ത വർഷമൊക്കെ ഈ കൂട്ടുകുടുംബത്തിൽ തന്നെ ജീവിക്കേണ്ട കുറേ ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി എടുക്കുന്നത്. എനിക്ക്

0: എന്നൊരു ഉമ്മയുണ്ട്. അവരിപ്പോൾ അൽഹംദുലില്ലാ വളരെ ഖൈറിലാണ്. പക്ഷെ അവർ ഓരോ ദിവസവും ഇഷ്ടംപോലെ നെല്ല് അരി കുത്തി പൊടിച്ച് അത് കൊണ്ട് രാവിലെ അപ്പം ചുട്ട് അവസാനം അവർ പട്ടിണി കിടക്കുന്ന അനുഭവങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വീട്ടിലെ ചില ആളുകൾക്ക് വളരെ വലിയ ജോലിഭാരങ്ങൾ ഉണ്ടാകും. ഈ അപ്പോൾ ഒരു രണ്ടോ മൂന്നോ നാലോ മരുമക്കളൊക്കെ ഉള്ള വീട്ടിൽ ഇങ്ങനെ അമിതമായ ജോലിഭാരങ്ങൾ ഉള്ള ആളുകൾ ആരാണ് എന്ന് ആ വീട്ടിലെ പിന്നെ മുതിർന്ന ഉപ്പയുമ്മയൊക്കെ നോക്കേണ്ടതല്ലേ? അല്ലെങ്കിൽ അവിടെ എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് നമുക്ക് ജോലിഭാരം എടുത്തൊരു കഴുതയെപ്പോലെ ഇങ്ങനെ അധ്വാനിച്ച് പോകുന്ന ആ സ്ത്രീയോടും തിരിച്ച് ഇപ്പുറത്ത് കാഴ്ചക്കാരായി നിൽക്കുന്നവരോടൊക്കെ നമുക്ക് എന്താണ് പ്രത്യേകിച്ച് പറയാനുള്ളത്?
1: നമുക്ക് വളരെ വിഷമം തോന്നുന്നൊരു കാര്യം തന്നെയാണിത്. സാധാരണ നമ്മുടെ വീട്ടിൽ ജോലിക്ക് വരുന്ന ഒരു വേലക്ക് ചെയ്യുന്ന ഒരാള് വല്ലാതെ കഷ്ടപ്പെടുമ്പോൾ പോലും നമുക്ക് വലിയ ബുദ്ധിമുട്ടാണെങ്കിൽ നീ കുറച്ച് നേരം ഇരുന്നോ കുറച്ച് നേരം വിശ്രമിച്ചോ എന്നൊക്കെ പറയാനുള്ള ഒരു മാനുഷികത ഉണ്ടല്ലോ, അത് പലപ്പോഴും മരുമക്കളോടും ഇത്തരം ഭാരങ്ങൾ പേറുന്നവരോടും പലരും കാണിക്കുന്നില്ല എന്നുള്ളത് വളരെ വേദനാജനകമായ കാര്യമാണ്. എത്രയോ കുടുംബങ്ങളിൽ അത്തരം വേലകൾ പേറി വളരെ പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവരെ സമാധാനിപ്പിക്കാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്തിനാണ് നിങ്ങൾ ഈ ജോലി ഭാരങ്ങൾ സഹിച്ച് മുന്നോട്ട് പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ഉദ്ദേശം നിങ്ങൾക്ക് വേണം. ഒന്ന്, ഒരു ഭർത്താവിൻ്റെ സംതൃപ്തി. സ്വാഭാവികമായും ഒരു ഭർത്താവ് ഒരു വീട്ടിൽ നിൽക്കുമ്പോൾ ആ ഭർത്താവിൻ്റെ സന്തോഷം, ആ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് അവിടുത്തെ ഉമ്മയും ഉപ്പയും സന്തോഷിപ്പിച്ച് പോകുമ്പോഴാണ് ഭർത്താവിൻ്റെ സംതൃപ്തി കിട്ടുക എന്നുള്ളത് മതപരമായ ഒരു കാര്യമാണ്, ലക്ഷ്യമാണ്. ആ ത്യാഗത്തിന് എന്തായാലും നിങ്ങൾക്കൊരു പ്രതിഫലമുണ്ടാകും. പിന്നെ നമ്മളൊക്കെ ഒരു അനുഭവത്തിൽ മനസ്സിലാവുന്നത്, ഇത്തരം നിസ്വാർത്ഥമായി നിഷ്കളങ്കമായി ജോലി ഭാരങ്ങൾ ഏറ്റെടുത്ത സഹോദരിമാർ ആ അധ്വാനത്തിൻ്റെ ഒരു സന്തോഷം അവർക്ക് ദുനിയാവ് തന്നെ അള്ളാഹു കൊടുത്തതായിട്ടാണ്. ഇപ്പം ഇന്നമായ ഉസ്രി ഉസ്രം നമ്മൾ പറയുന്ന പോലെ ഒരു ആശ്വാസം തുറന്നു തരും. ആ ശുഭപ്രതീക്ഷ നിങ്ങൾ കൈവിടരുത്. എപ്പോഴെങ്കിലും 10-20 കൊല്ലം എല്ലാം പേറി അവസാനം ഇതിനൊരു ഫലവുമില്ലാത്ത രൂപത്തിൽ ഇട്ടെറിഞ്ഞ് എല്ലാം നഷ്ടപ്പെടുത്തി ഒരു അവിടെ നിന്ന് നമ്മൾ ഒരു നന്ദി കെട്ടവനായി ഒരു നന്ദി കെട്ടവളായി എന്നൊക്കെ നമ്മളൊരു പേര് വാങ്ങി ഇറങ്ങിപ്പോവാതെ അതൊരു നല്ലൊരു ഒരു പോയിന്റിലേക്ക് എത്തുന്നത് വരെ എന്ത് ചെയ്യണം, എടുത്ത അധ്വാനങ്ങളെ തുടർന്നു പോകാൻ നിങ്ങൾ പരിശ്രമിക്കണം. അതിന് വലിയ പ്രതിഫലം കിട്ടുന്നതാണ്. പിന്നെ ഇത്തരം സ്ത്രീകളുടെ കാര്യത്തിൽ ഏറ്റവും വലിയ ബാധ്യത ഭർത്താവിന് തന്നെയാണ്. അയാൾക്ക് അവരുടെ അവസ്ഥക്കൊരു പരിഹാരം ഉണ്ടാക്കിയേ ഞാൻ അടങ്ങൂ എന്ന നിലക്കുള്ള ഒരു തീരുമാനം എന്ത് ചെയ്യണം. അവൾ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന് അവൾ ഇവിടെ എത്താൻ കാരണക്കാരനായ ആ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവേണ്ടതുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ അതിലേറെ എന്താ വെച്ചാൽ ഇത്തരം സഹോദരിമാരും ആളുകളും എന്താ വെച്ചാൽ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾക്ക് എങ്ങനെ ബുദ്ധിപരമായി ഏറ്റുമുട്ടാതെ എന്ത് ചെയ്യാം, ഇതിനൊക്കെ ഒരു പരിഹാരമുണ്ടാക്കാൻ പറ്റും എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം ഇപ്പോൾ നമുക്കറിയാം, കൂട്ടുകുടുംബങ്ങളിലൊക്കെ ആകുമ്പോൾ ഒരു മിക്സി ഉപയോഗിക്കുക അല്ലെങ്കിൽ അലക്കാൻ വേണ്ടി ഒരു വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ വലിയ തെറ്റായിട്ടാണെന്ന് കാണുക. എന്തിനാണ് ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ആവശ്യം, ഇതൊക്കെ നമുക്ക് ചെയ്തുകൂടെ എന്ന് പറയും. എന്നാൽ ഇതൊക്കെ പറയുന്ന പെങ്ങന്മാരും ഇതൊക്കെ പറയുന്ന ആളുകളും കുറച്ച് കാലം പിന്നിടുമ്പോൾ അവർ സ്വന്തം അവരുടെ ജോലികൾ ചെയ്യേണ്ടി വരുമ്പോൾ അവർക്ക് മിക്സി ഉണ്ടാവും, അവർക്ക് വാഷിംഗ് മെഷീൻ ഉണ്ടാവും, എല്ലാ സംഗതികളും ഉണ്ടാവും, അവർക്ക് കുക്കർ ഉണ്ടാവും. അല്ലെങ്കിൽ അപ്പോൾ എനിക്ക് എന്തിനൊക്കെ ആവശ്യം, നമുക്ക് വിറകില്ലേ, പിന്നെ എന്തിനാണ് ഒരു കുക്കറിൻ്റെ ആവശ്യം, നമുക്ക് പിന്നെ നല്ല കല്ലും വെള്ളവും ഇഷ്ടംപോലെ കണ്ടിട്ട് വെള്ളമല്ലേ, നമുക്ക് എന്തിനാണ് വാഷിംഗ് മെഷീൻ്റെ ആവശ്യം എന്ന് ചോദിക്കും. അപ്പോൾ എന്താ പറയുക, ഇതൊക്കെ എന്താ വെച്ചാൽ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ എത്ര ജോലിഭാരങ്ങളുണ്ടെങ്കിലും അതൊക്കെ ലഘൂകരിക്കുവാനുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പോൾ ജോലിക്ക് വേറെ ആളാക്കിയില്ലെങ്കിലും ഇവരെ ഇവിടുന്ന് വേറെ കൊണ്ടുപോയില്ലെങ്കിൽ ഈ ഭർത്താക്കന്മാർക്കൊക്കെ എന്ത് പറ്റും, ഇതൊക്കെ എന്ത് ചെയ്യും, ഉള്ള സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് കൊണ്ട് ഇവർക്കുള്ള ചില ഹെൽപ്പുകൾ ചെയ്ത് കൊടുക്കാൻ അവർക്ക് പറ്റും. നമുക്ക് അവരെ കൂടെ അലക്കാൻ സമയമില്ലെങ്കിൽ എന്ത് ചെയ്യും, അതിനൊക്കെയുള്ള ചില സംവിധാനങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, പരിശ്രമിക്കണം. ചിലപ്പോൾ ഏതെങ്കിലും ഒരാളുടെ ഒരു സ്ത്രീയുടെ സഹായം 1 മണിക്കൂറോ 1.5 മണിക്കൂറോ നമ്മുടെ വീട്ടിൽ കിട്ടിയാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, വലിയ ഭാരങ്ങളൊക്കെ ഇവർക്ക് നീക്കി കൊടുക്കാൻ എന്ത് ചെയ്യും പറ്റും. അപ്പോൾ ഇങ്ങനെ നിലവിലുള്ള സംവിധാനങ്ങളിൽ പ്രശ്നം വരുത്താതെ തന്നെ ഉള്ള ഭാരങ്ങളെ ക്രമീകരിക്കാനും ലഘുവാക്കാനുമുള്ള പരിശ്രമങ്ങൾ കൂടെ ഈ കൂട്ടത്തിൽ നടത്തേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്.
0: ഈ ഒരു പോയിന്റ് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി വരുത്താൻ ഞാനൊരു ഒരു നേരിട്ടുള്ള ഒരു അനുഭവം പറയാം. നമ്മുടെ ഫീഡ്ബാക്ക് വഴിയോ അല്ലാതെയൊക്കെ വരുന്ന ചില കേസുകൾ ഉണ്ടാവുമല്ലോ. ഒരു കുട്ടി, അവർ ഒരു 18-19 വയസ്സായപ്പോൾ കല്യാണം കഴിച്ചൊരു വീട്ടിലെത്തി. ആ വീട്ടിൽ ഏറ്റവും മൂത്ത മകൻ്റെ ഭാര്യയായി. ആ വീട്ടിൽ 3-4 ചെറുപ്പക്കാർ വേറെയുണ്ട്. അപ്പോൾ അവരുടെ പാൻസ്, അവരുടെ ജീൻസ് ഒക്കെ ഈ കുട്ടിയാണ് അലക്കേണ്ടി വരുന്നത്. ഇവരാണെങ്കിൽ ചില ശാരീരിക പ്രശ്നങ്ങൾ, ഉരവേദന പോലത്തെ പല പ്രശ്നങ്ങളുള്ള ആളുമാണ്. അപ്പോൾ ഈ ചെറുപ്പക്കാരും ഇത് അയച്ചിട്ടെടുത്ത് പോകുന്നു, അയൺ ചെയ്തിട്ടില്ലെങ്കിൽ ഒക്കെ അവരോട് ദേഷ്യം പിടിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ചില ഇത് ഞാനിവിടെ പറഞ്ഞ ഉദാഹരണത്തിൻ്റെ സ്ഥാനത്ത് ഇതിൻ്റെ കേൾവിക്കാർക്ക് വേറെ ചില കാര്യങ്ങൾ വെക്കേണ്ടി വരും. അപ്പോൾ ഇത്തരം അനുഭവങ്ങളിലൂടെ പോകുമ്പോൾ കൂട്ടുകുടുംബത്തിലെ അംഗങ്ങളോട് മൊത്തത്തിൽ നമുക്ക് പറയാനുള്ളത് എന്താണ്? മൊത്തം എല്ലാവർക്കും വേണ്ടി വീട്ടിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന സംവിധാനങ്ങൾ, അതിൻ്റെ ഭാരം മുഴുവൻ ഒരാളിലേക്ക് വരുന്ന പ്രശ്നം പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇതെല്ലാം എങ്ങനെ കൈകാര്യം ചെയ്യണം?
1: ഇത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് ചിന്തിച്ചാൽ അറിയാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ഒരു വസ്ത്രം, നമ്മുടെ വിയർപ്പായൊരു വസ്ത്രം മറ്റൊരു സ്ത്രീ അലക്കുക എന്നുള്ളത് ചിലപ്പോൾ വിവാഹിതനായ ഒരാളുടെ ഭാര്യയ്ക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റിക്കോണം. അപ്പോൾ നമ്മളെവിടെയെങ്കിലും പോയി നമ്മുടെ ഡ്രസ്സ് എന്ത് ചെയ്തു, അവിടുത്തെ ഒരു വീട്ടുകാരെ ഏൽപ്പിച്ചു എന്ന് പറയുമ്പോൾ അതെന്തിനാണ് നിങ്ങൾ ചെയ്ത്, നിങ്ങൾക്ക് അലക്കാൻ പോരെ? അതായത് അതൊരു ഒരു ഒരു നമ്മുടെ ഒരു മനസ്സ് ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണത്. നമ്മുടെ ഡ്രസ്സുകളെ ഇനിയിപ്പോൾ ഒരു കൂലിക്ക് അലക്കുകയാണെങ്കിൽ പോലും എന്ത് ചെയ്യും, അത് മറ്റുള്ളവരാൾ ചെയ്യാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക. അപ്പോൾ എന്താ ഇവിടെ ശരിക്കും ഈ സ്ത്രീ ചെയ്യേണ്ടതല്ലാത്ത കാര്യങ്ങളുടെ ഭാരങ്ങളാണ് അവർക്ക് വരുന്നത്. ഇപ്പോൾ നമ്മളൊക്കെ നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് ജീവിച്ചത്? നമുക്കൊരു 10 വയസ്സോ 12 വയസ്സോ ഒക്കെ ആയി നമ്മുടെ ഡ്രസ്സുകൾ നമുക്ക് അലക്കാനാവുമ്പോഴും ഉമ്മ എന്താ നമ്മോട് പറയുക, ഒന്ന് മോനെ കൊണ്ടുപോയി അലക്കി വെക്ക് ചെയ്തു നോക്ക് തന്നെ. കുട്ടികളൊക്കെ അധികമുള്ള സ്ഥലങ്ങളിൽ അങ്ങനെയാണ് ചെയ്യുക. അല്ലാതെ ഒരു 10 കുട്ടികളൊക്കെ ഉള്ള ഒരു ഉമ്മക്ക് ഇതെല്ലാം പാടെ അലക്കി കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ പ്രായപൂർത്തിയായ ഒരു വ്യക്തിയും എന്ത് ചെയ്യല്ല, നമ്മുടേത് അലക്കാനും നമ്മുടെ കാര്യങ്ങൾ ചെയ്തു തരാനും നമ്മൾ നമ്മെ ആശ്രയിക്കുക. അതോടൊപ്പം എന്ത് ചെയ്യുക, നമുക്ക് ഭാര്യയുണ്ടെങ്കിൽ നമുക്ക് അവരെ ആശ്രയിക്കാമെന്നല്ലാതെ 10, 20, 25 ഒക്കെ വയസ്സായ ആളുകൾ അവരുടെ ഡ്രസ്സുകളും അവരുടെ എല്ലാ സാധനങ്ങളും എന്ത് ചെയ്യാൻ ഒരു ജ്യേഷ്ഠൻ്റെ ഭാര്യ ഏൽപ്പിച്ച് പോവുക എന്നുള്ളത്. അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താ അറിയോ, നമുക്ക് എത്രയാണ് നമ്മുടെ ജോലി എന്നുള്ളതിൻ്റെ ഒരു ലിമിറ്റില്ലല്ലോ. അതിന് പക്ഷെ നേരെ മറിച്ച് വീട്ടിലെ ഭക്ഷണം ഉണ്ടാക്കുക, അതെല്ലാവർക്കും കൂടി ഉണ്ടാക്കേണ്ടി വരും. അവിടെ എന്താ വെച്ചാൽ ഒരു പൊതുവായ ഒരു കാര്യമാണെന്ത്, വീട്ടിൽ ഭക്ഷണം വെക്കുമ്പോൾ അവിടെ എത്ര അംഗങ്ങളുണ്ട് അവർക്കൊക്കെ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാം. എന്നാൽ ഓരോ വ്യക്തിക്കും സ്വന്തമായി ചെയ്യാവുന്ന കാര്യങ്ങൾ അവർ ചെയ്യണം. അപ്പോൾ അവിടെ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇത്തരം മരുമക്കളൊക്കെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ തുടക്കത്തിൽ തന്നെ എന്ത് ചെയ്യാം, നമ്മുടെ ഡ്യൂട്ടി അല്ലാത്തത് എന്ത് ചെയ്യുക, ഏൽക്കാതിരിക്കും. അതിനൊരു മാനസിക നമ്മളെന്ത് ചെയ്യുക, എടുക്കുമ്പോൾ എന്ത് ചെയ്യുക, അതിൽ നമ്മൾ ഉമ്മൻ്റെത് എടുക്കും, വാപ്പൻ്റെ എടുക്കും, നമ്മളത് എടുക്കും, കുട്ടികളത് എടുക്കും. അത് അലക്കുമ്പോൾ അത്രയുള്ള ആവശ്യം, ബാക്കിയുള്ള ഡ്രസ്സുകൾ അലക്കാനുള്ള പരിഹാരം അവരുണ്ടാകും. അത് ഇതുവരെ നിങ്ങൾ വരുന്നത് വരെ അവിടെ എങ്ങനെയാണോ നടന്നിരുന്നത് അതേപോലെ ഇനിയും നടക്കും. ഇതുവരെ അവിടെ ഒരു മരുമകളില്ല, അതുകൊണ്ട് എങ്ങനെ നടന്നു വന്നത്, കാരണം ആവശ്യമില്ലാത്ത ഭാരങ്ങൾ നമ്മൾ ഏറ്റെടുക്കുമ്പോൾ സ്വാഭാവികമായും എന്ത് ചെയ്യും, അത് എന്നും നമ്മുടെ ഭാരമാകും. നമ്മൾ ഏറ്റെടുത്തത് കൊണ്ട് നമ്മളാണ് അതിൻ്റെ ഉത്തരവാദികൾ. കാരണം നമ്മൾ ചെയ്യാമെന്ന നിലക്ക് നമ്മൾ വളണ്ടറി ആയി ഏറ്റെടുത്തൊരു കാര്യമാകുമ്പോൾ അത് പിന്നെ നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നൊരവസ്ഥ. ഇതൊക്കെ ഇതിൽ കുറച്ചൊരു ബുദ്ധിപരമായ കാര്യങ്ങളിലൂടെ നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടികൾ നമ്മൾ ചെയ്യുക, അത് വൃത്തിയായി ചെയ്യുക. ചെയ്യേണ്ടാത്ത കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യേണ്ട, ചെയ്യാൻ ശ്രമിക്കേണ്ട കാര്യമില്ല എന്നതാണ് എനിക്ക് തോന്നുന്നത്. എന്തായിരുന്നാലും ഇത്തരം ഭാരങ്ങൾ വഹിക്കുന്നവരെ ഒന്ന് പരിഗണിക്കാൻ ബാക്കിയുള്ളവർ തയ്യാറാവണം എന്നതാണ് കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുക.
0: വളരെ നല്ലൊരു ചർച്ച അൽഹംദുലില്ലാ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിരിക്കുകയാണ്. ഏതാനും മിനിറ്റുകൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. ആ സമയത്ത് ഒരു ഇവിടെ പരാമർശിക്കപ്പെട്ട ഒരു വിഷയത്തിൻ്റെ വിശദാംശം തന്നെയാണ് നമ്മൾ ചോദിക്കുന്നത്. ഇപ്പോൾ ചില ആളുകളൊക്കെ വളരെ അഭിമാനത്തോടെ പറയും, ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളെല്ലാവരും ഷോപ്പിങ്ങിനാണെങ്കിൽ ഒന്നിച്ച്, അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും കാര്യത്തിനാണെങ്കിൽ ഒന്നിച്ച്, താമസം ആണെങ്കിൽ അത് വർഷങ്ങളായി ഒന്നിച്ച് എന്നൊക്കെ പറയാറുണ്ട് പലപ്പോഴും. അപ്പോൾ ഇതിൽ പൊതുവേ ഇതിൽ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന, വിശേഷിച്ച് ഭാര്യമാർക്ക് ഉണ്ടാകുന്ന ഒരു വിഷയം, അങ്ങനെ പോകുന്നതിലെ സന്തോഷം പോലെ തന്നെ അവർ ഭർത്താവിൻ്റെയും മക്കളെയൊക്കെ കൂടെ അവർ മാത്രം ഒന്നിച്ചൊരു യാത്ര പോകണത്, ഒരു ടൂർ പോകണത്, ഇതൊക്കെ ഒരു വലിയ ആവശ്യമായി പലപ്പോഴും പലർക്കും ഉണ്ടാകാറുണ്ട്. എന്നാൽ ഈ ആദ്യ ഭാഗത്തെ വളരെ പോസിറ്റീവായി കണ്ട്, എല്ലാവരും ഒന്നിച്ച് എന്ന പോയിന്റിനെ വളരെ പോസിറ്റീവായി കണ്ട്, ഈ ഒരു സീക്രസി, ഈ ഒരു സ്വകാര്യത, ഈ ഒരു അവർ മാത്രമാകുന്ന ഒരു ഇടം എന്നത് നഷ്ടപ്പെട്ടു പോകുന്ന വേദന അനുഭവിക്കുന്ന കുറേ ആളുകൾ ഈ സമൂഹത്തിലുണ്ട്. ആ ഒരു വിഷയത്തെ നമുക്ക് എങ്ങനെ വിശദീകരിക്കാം?
1: അതിനുള്ളൊരു വിഷയം എന്താണെന്ന് വിചാരിച്ചാൽ, ഇപ്പോൾ നമ്മളൊരു കുടുംബത്തിലെ 10 അംഗങ്ങൾ ഒന്നിച്ച് പോവുക എന്ന് പറയുമ്പോൾ അതിലെന്താ വെച്ചാൽ ഈ സ്വകാര്യതകൾ എന്നും അനുഭവിക്കുന്നവർക്ക് ഈ ഒരു യാത്ര മാത്രമേ ഒന്നിച്ചാവുന്നുള്ളൂ. അവർക്ക് വേറെ ജീവിത സന്ദർഭങ്ങൾ സ്വകാര്യതകൾക്ക് ലഭിക്കുന്നുണ്ട്, അവരെ കുട്ടികളൊപ്പം ഭാര്യമാരൊപ്പം. എന്നാൽ ചില ആളുകൾ, ചില മെമ്പർമാർക്ക് ഇതിലെന്താണ്, എന്നും ഈ ഒന്നിച്ചുള്ള പോക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, ഒന്നിച്ചുള്ള എക്സ്പെൻസുകൾ മാത്രമേ വരുള്ളൂ. അപ്പോൾ അവിടെ എന്താണെന്ന് വിചാരിച്ചാൽ, അത്തരമൊരു സംരംഭം നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, എല്ലാവർക്കും സ്വകാര്യത നഷ്ടപ്പെടുന്ന രൂപത്തിലാണ് ഒരു പ്രൈവസി കിട്ടാത്ത രൂപത്തിലാണ് ഈ ഷോപ്പിംഗ് എങ്കിൽ അത് അധികം നേരം നിലനിൽക്കൂല. അതിൽ ഏതാനും ചില വ്യക്തികൾക്ക് മാത്രമേ എന്തുള്ളൂ ഈ ഒരു പ്രശ്നം ഉത്ഭവിക്കുന്നുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് തിരിച്ചറിവ് ഉണ്ടാവേണ്ടതെന്ന് പറഞ്ഞാൽ അതൊന്നും ഒരു പ്രായോഗിക സംഗതിയല്ല. കാരണം വെച്ചാൽ നമ്മൾ ഓരോരുത്തരും ജീവിത നിലവാരങ്ങളിൽ വ്യത്യാസമുണ്ട്, താല്പര്യങ്ങളിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഒരാൾ ചിലപ്പോൾ പെൺകുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കുമ്പോൾ അവർക്ക് അവരുടേതായ കൾച്ചർ ഉണ്ടായിരിക്കും, അതാണ് നമ്മുടെ കുട്ടികളുണ്ടായിരിക്കുക. അപ്പോൾ അവർ ആ ഡ്രസ്സ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇസ്ലാമികമായ ഡ്രസ്സ് എടുക്കാൻ ഇപ്പുറത്ത് പ്രയാസമായിരിക്കും. അവരുടെ അത്ര സാമ്പത്തിക ശേഷി നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ അവരുടെ കുട്ടികൾക്ക് എടുക്കുന്ന അതേ ഡ്രസ്സ് പോലുള്ള ഡ്രസ്സ് നമുക്ക് എടുക്കാൻ പറ്റില്ല, എല്ലാറ്റിനെയും സ്പോൺസർ ഒന്നായിക്കൊള്ളുന്നില്ല. അപ്പോൾ ഇതിനൊക്കെ ചെറിയ കുറേ പ്രായോഗിക പ്രശ്നങ്ങളുണ്ട്. പിന്നെ വെറുതെ ഒന്നിച്ച് ഭക്ഷണം കഴിക്കാം, ഒന്നിച്ച് നമുക്ക് ഒരുമിച്ച് കൂടാം, ഒന്നിച്ച് നമുക്ക് ചർച്ചകളും കാര്യങ്ങളൊക്കെ നടത്താം. പക്ഷേ ഒരു കുടുംബമായി കഴിയുമ്പോൾ നമ്മുടെ വരുമാനങ്ങൾ വ്യത്യസ്തമാണ്, നമ്മുടെ താല്പര്യങ്ങൾ വ്യത്യസ്തമാണ്, നമ്മുടെ ആഗ്രഹങ്ങൾ വ്യത്യസ്തമാണ്. ഇതൊക്കെ വ്യത്യസ്തമായതുകൊണ്ട് തന്നെ സ്വകാര്യതകൾ അനുവദിക്കേണ്ടയിടത്ത് സ്വകാര്യതകൾ അനുവദിച്ച് മുന്നോട്ട് പോകലാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഒന്നിച്ചുള്ള പോക്കിന് നമ്മൾ എതിര് നിന്നു എന്ന് വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് എല്ലാ ആളുകളും അതിനോട് സഹകരിക്കുന്നത്. ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ അനുഭവത്തിൽ തന്നെ ആ പെൺകുട്ടി പറയുന്നത് എന്താണ്, അവർക്കൊക്കെ ഇപ്പോൾ അവരെ വീടുകളിൽ എപ്പോഴും സ്വകാര്യതയാണ്, അവരൊറ്റക്കാ താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആഘോഷ പരിപാടി ഉണ്ടെങ്കിൽ അവരെല്ലാവരും ഇങ്ങോട്ട് വരും. അപ്പോൾ ഞങ്ങളുടെ സ്വകാര്യത നഷ്ടപ്പെടുത്താൻ മാത്രമാണ് ആ വരവ്, അവരുടെ സ്വകാര്യതകൾക്കൊരു ഭംഗവും വരുന്നില്ല എന്നാണ്. അതൊരു ഗൗരവപരമായ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, ഇവർക്കൊരു സൗകര്യവും സമയവും സന്ദർഭമൊക്കെ കിട്ടാവുന്നൊരവസ്ഥ ഉണ്ടാക്കണം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ബുദ്ധിപരമായി ഒരു സമയം കാണണം. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു സഹോദരനോട് പറഞ്ഞു, ഞങ്ങളൊന്ന് ഒറ്റയ്ക്ക് പോകണമെന്ന് വിചാരിച്ചാൽ തന്നെ ഞാനും പോരുന്നു പറഞ്ഞാൽ ആരെങ്കിലും പോരും, അപ്പോൾ എന്താ ചെയ്യാൻ. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ ടൂറിനൊന്നും ദിവസം കാത്തു നിൽക്കണ്ടെന്ന്. ഞാൻ പറഞ്ഞത് എപ്പോഴെങ്കിലുമൊക്കെ വീട്ടിൽ ഒഴിവുണ്ടാകുന്ന സമയത്ത് എന്തെങ്കിലും 4 മണിക്കോ 5 മണിക്കോ ഒക്കെ എന്ത് ചെയ്യുക, എന്തെങ്കിലും സാധനം വാങ്ങാനുണ്ടെങ്കിൽ, വീട്ടിലുള്ള തക്കാളിയും ഉള്ളിയും വാങ്ങാനാണെങ്കിലും എന്ത് ചെയ്യുക, നമുക്ക് ഒന്നിച്ചങ്ങോട്ട് പോകാന്നാണ് പോയാൽ മതി. ഞാൻ പറഞ്ഞത് ഒരാഘോഷ വേളകളിലോ മറ്റ് സന്ദർഭങ്ങളിലോ പോകുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാവുള്ളൂ. എപ്പോഴും നമുക്ക് പോകാമല്ലോ, ഓരോ ആവശ്യങ്ങൾക്ക് പോകാം. അപ്പോൾ അതിനു വേണ്ടി കാത്തു നിൽക്കാതെ എന്ത് ചെയ്യുക, പുറത്തു പോകേണ്ടി വരുന്ന എല്ലാ കാര്യങ്ങൾക്കും ഞാനുണ്ട് നിങ്ങളുടെ കൂടെ, എനിക്കൊരു സാധനം വാങ്ങാണ്ട് എന്ന് പറഞ്ഞ് ഭർത്താവിന് കൂടെ ഉണ്ട് ഇറങ്ങുക. അപ്പോൾ കുട്ടികളും പറയും ഞങ്ങളും പോരുന്നുണ്ട് എന്ന് പറയും. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യാം, ഈ പ്രത്യേക സന്ദർഭങ്ങളെയും വിശേഷ ദിവസങ്ങളെയും കാത്തു നിൽക്കാതെ സന്ദർഭങ്ങൾ കിട്ടുമ്പോഴെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, പുറത്തിറങ്ങാനും അത് പിന്നെ അതുപോലെ ഇസ്ലാമികമായ മര്യാദകളൊക്കെ സൂക്ഷിച്ചുകൊണ്ട് കൂടെ ചർച്ച ചെയ്യാനും ഒന്നിച്ച് സംസാരിക്കാനൊക്കെ ഉള്ള അവസരങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പ്രായോഗികമായ പരിഹാരം.
0: കൂട്ടുകുടുംബങ്ങളിൽ ഓരോരുത്തരും വ്യത്യസ്ത സാമ്പത്തിക അവസ്ഥ ഉള്ള ആളുകളാകുമ്പോൾ ഉള്ള ചില പ്രശ്നങ്ങൾ തീർച്ചയായും ഉണ്ട്. ഓരോരുത്തരും ഡ്രസ്സ് കാര്യങ്ങളൊക്കെ അവരുടെ ഒരു നിലവാരത്തിലായിരിക്കും പലപ്പോഴും എടുക്കുന്നത്. അപ്പോൾ ഈ കുട്ടി മറ്റേ കുട്ടിയുടെ ഡ്രസ്സ് നോക്കി ഇങ്ങനെ ആകാംക്ഷപ്പെടുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഇത്തരം കുടുംബങ്ങളിലൊക്കെ ഉണ്ടാകാനിടയുണ്ട്. അതേപോലെ തന്നെ ഒരാൾക്ക് എടുക്കുമ്പോൾ എല്ലാവർക്കും എടുക്കേണ്ടി വരിക, അതും ചിലപ്പോൾ സാമ്പത്തിക പ്രയാസമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സ്വതന്ത്ര അഭിപ്രായങ്ങൾ ഉണ്ടാകും ഇതിലൊക്കെ. ഇത്തരം ചില അവസ്ഥകളെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ കഴിയും? അതോടൊപ്പം ഓരോരുത്തർ അവരുടെ വീട്ടിൽ അവരുടെ റൂമിൽ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ബേക്കറിയും സാധനമൊക്കെ കൊണ്ടുവന്ന് വെക്കുക, ഇങ്ങനെയുള്ള ചില സംഭവങ്ങളൊക്കെ പലപ്പോഴും നമ്മൾ ഈ സമൂഹത്തിൽ കേൾക്കുന്നു കാണുന്നു. ഇതിനെയും നമുക്ക് ഇത്തരം അവസ്ഥകളൊക്കെയുള്ള കൂട്ടുകുടുംബങ്ങളെ നമ്മൾ എങ്ങനെ ഉപദേശിക്കണം?
1: ഇത് കൂട്ടുകുടുംബങ്ങളിൽ ജീവിക്കുന്ന ആളുകളൊക്കെ ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങളെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക ചെയ്യണത്, കാരണം കുട്ടികൾക്കൊന്നും വാങ്ങിക്കൊടുക്കാതെ അതിലുള്ള അവസ്ഥകളൊന്നും ഉണ്ടാവാതിരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ചില നിർബന്ധിതാവസ്ഥകൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു കുട്ടി നേരത്തെ ഒരു സ്ത്രീ പ്രഗ്നൻ്റായി, അപ്പോൾ കുട്ടിക്ക് ഒരു വയസ്സൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ആ കുട്ടിക്ക് പിന്നെ ഫുഡോ കാര്യങ്ങളോ സ്പെഷ്യൽ ഫുഡുകളും കാര്യങ്ങളും ആവശ്യമായി വരും. അപ്പോൾ മറ്റു കുട്ടികൾക്കൊന്നും കൊടുക്കാതെ ചില ഫുഡുകൾ, അപ്പോൾ അവർ നിർബന്ധിതരാണ് വാങ്ങിക്കൊണ്ടുവരാൻ, നിർബന്ധിതരാണ്. ചില കുട്ടികൾ രാത്രി എഴുന്നേറ്റ് വിഷം കരയുന്ന കുട്ടികളുണ്ടായിരിക്കും. അപ്പോൾ ആ സമയത്ത് പോയി അടുക്കളയിലൊന്നും പാചകം ചെയ്യാൻ പറ്റില്ല, അപ്പോൾ ഒരു ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റ് കൊണ്ടുപോയി വെക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും വിതരണം ചെയ്യുകയാണെങ്കിൽ എന്നും എന്ത് ചെയ്യും, 8-10 പാക്കറ്റൊക്കെ വാങ്ങേണ്ടി വരും. അപ്പോൾ എന്ത് ചെയ്യും, നിർബന്ധിതമായി നമ്മുടെ വീടുകളിൽ നമ്മൾ നിർവഹിക്കേണ്ട കാര്യങ്ങളെ എന്ത് ചെയ്യുക, അതിൻ്റെ ആവശ്യം പരിഗണിച്ച് ചെയ്യുക എന്നല്ലാതെ നമുക്കതിന് നിർവാഹങ്ങളൊന്നുമില്ല. അത് പരമാവധി എന്ത് ചെയ്യുക, മറ്റുള്ള കുട്ടികൾ കണ്ട് അവർക്ക് വിഷമമുണ്ടാവാത്ത രൂപത്തിൽ എന്ത് ചെയ്യുക, നമ്മളതിൻ്റെ സ്വകാര്യത കാത്തു സൂക്ഷിക്കാനേ പറ്റുള്ളൂ. എന്നാൽ പരമാവധി എന്ത് ചെയ്യാം, അങ്ങനത്തെ വിവേചനങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളോ മറ്റുള്ളവർക്ക് അനുഭവപ്പെടാത്ത രൂപത്തിലാവാൻ നമ്മൾ എന്ത് ചെയ്യുക, എല്ലാ സന്ദർഭത്തിലും ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ശരിക്കും ഈ കൂട്ടുകുടുംബത്തിലൊരു ബുദ്ധിമുട്ടും ഇതുതന്നെയാണ്. ഞാൻ നല്ല വരുമാനമുള്ള ഒരാളാണ്, പക്ഷെ എനിക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റില്ല, എനിക്കൊരു ഗതിയുമില്ല, അതുകൊണ്ട് ഇത്രയും ലാവിശായ ഒരു കുടുംബ സാഹചര്യത്തിൽ എൻ്റെ ദരിദ്രരായ കുട്ടികളെ കൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ. ഈ ബുദ്ധിമുട്ടുകളെ വളരെ ഭംഗിയായി തരണം ചെയ്യാൻ എന്ത് ചെയ്യുക, പ്രായോഗികമായ മാർഗങ്ങൾ സ്വീകരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെ പോകേണ്ട ഒരു സമയം വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും മാറി നിൽക്കാനുള്ള സാഹചര്യങ്ങൾ അന്വേഷിച്ച് മുന്നോട്ട് പോകാന്നുള്ളതേ പറ്റുള്ളൂ. കുറേയൊക്കെ പരമാവധി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുക. നിവൃത്തില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ പ്രവർത്തിക്കുക, അതിൻ്റെ പേര് വരുന്നതൊക്കെ വരട്ടെ എന്ന് ചിന്തിക്കല്ലാതെ അതിന് വേറെ പരിഹാര മാർഗങ്ങളില്ല എന്നാണ് തോന്നുന്നത്.
2: മാഷാല്ലാ, നമ്മളിതുവരെ കേട്ടത് സ്നേഹക്കൂട്. ഇന്നത്തെ സ്നേഹക്കൂട് കൂട്ടുകുടുംബം, കരുത്തും കണ്ണീരും എന്ന വിഷയത്തിൽ നിന്നുകൊണ്ടായിരുന്നു. അവതരിപ്പിച്ചത് താജുദ്ദീൻ സലാഹിയും കൂടെ ഹാരിസ് ബിനു സലീമുമാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്.
3: ഇസ്ലാമിക പ്രമാണങ്ങളെ അടിസ്ഥാനപരമായി പഠിപ്പിക്കപ്പെടുന്ന അൽ ഉസൂലിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തും. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഉസൂലുൽ ഹദീസിൻ്റെ വിജ്ഞാനങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ഹദീസിൻ്റെ സനദിനെക്കുറിച്ച് നമ്മൾ പരിശോധന നടത്തുമ്പോൾ ആ ഹദീസിൻ്റെ സനദിൽ വന്നിട്ടുള്ള റിപ്പോർട്ടർമാരെക്കുറിച്ച് നമ്മൾ പരിശോധിക്കും. ആ റിപ്പോർട്ടർമാരിൽ എന്തെങ്കിലും ന്യൂനതകളോ പോരായ്മകളോ വീഴ്ചകളോ കണ്ടാൽ നമ്മൾ ആ ഹദീസിനെ മാറ്റിവെക്കുകയും ആ ഹദീസിൻ്റെ മറ്റു സനദുകൾ നമ്മൾ അന്വേഷിക്കുകയും ചെയ്യും. ഒരു ഹദീസ് ദുർബലമായി തീരുവാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ട്. ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഒരു ഹദീസ് ദുർബലമാകാം. നാം മുമ്പ് വിശദീകരിച്ചതാണ്, ഒരു ഹദീസ് സ്വഹീഹ് ആകാൻ 5 കാരണങ്ങളാണ്. അതേസമയത്ത് ഒരു ഹദീസ് ദുർബലമാകാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ട്. ആ കാരണങ്ങളിൽ ഓരോന്നിനെയും വേർതിരിച്ച് പഠിച്ച് മനസ്സിലാക്കി ഈ കാരണം ഉള്ള വ്യക്തി ആരാണ് എന്ന് കണ്ടെത്തി, ഈ കാരണമില്ലാത്ത റിവായത്തുകൾ ആ ഹദീസിനുണ്ടോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തി, അങ്ങനെ വിശാലമായ അറിവിൻ്റെയും പഠനത്തിൻ്റെയും മേഖലയാണ് യഥാർത്ഥത്തിൽ ഉസൂലുൽ ഹദീസിൻ്റെ രംഗം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം, ഒരു ഹദീസിൻ്റെ റാവിമാരിൽ, റിപ്പോർട്ടർമാരിൽ ഇഖ്തിലാത്ത് സംഭവിച്ചവരുണ്ടോ ഇല്ലേ എന്നുള്ളത് ഒരു ഹദീസിൻ്റെ സനദ് പരിശോധിക്കുമ്പോൾ, അതിൻ്റെ സ്വീകാര്യതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് പഠിക്കേണ്ട ഒരു സംഗതിയാണ്. ഇഖ്തിലാത്ത് എന്ന് പറഞ്ഞാൽ ഭാഷാപരമായി അതിൻ്റെ അർത്ഥം ഫസാദുൽ അഖൽ, ബുദ്ധി നഷ്ടപ്പെടുക എന്നുള്ളതാണ്. അഥവാ ഒരു മനുഷ്യൻ്റെ പ്രാഥമികമായ ബുദ്ധി, അത് സംസാരത്തിലൂടെയോ പ്രവർത്തനങ്ങളിലൂടെയോ അതല്ലെങ്കിൽ ഇതര മറ്റു സംഗതികളിലൂടെയോ, ഇവൻ ഒരു വ്യക്തി അയാളുടെ ബുദ്ധിക്ക് തകരാറ് സംഭവിക്കുന്നു. ആ മനുഷ്യൻ നല്ല ബുദ്ധിമാനായിരുന്നു, കാര്യങ്ങളെ തിരിച്ചറിയാൻ ശേഷിയുള്ള ആളായിരുന്നു, പക്ഷേ പ്രായാധിക്യം കൊണ്ടോ മറ്റു പല കാരണങ്ങൾ കൊണ്ടോ ഒരു മനുഷ്യന് ഫസാദുൽ അഖൽ സംഭവിച്ചാൽ അതിന് നമ്മൾ ഭാഷയിൽ ഇഖ്തിലാത്ത് എന്ന് പറയും. ഉഖ്തുലിത ഫുലാനുൻ എന്ന് പറഞ്ഞാൽ ഐ ഫസദ അഖലുഹു, അവൻ്റെ ബുദ്ധി നഷ്ടമായി എന്നാണ് അതിൻ്റെ അർത്ഥം ഭാഷാപരമായി. ഉസൂലുൽ ഹദീസിൻ്റെ സാങ്കേതികമായ ഭാഷയിൽ പറഞ്ഞാൽ ഫസാദുൽ അഖൽ ഔ അദമു ഇൻതിളാമിൽ അഖ്വാൽ ബിസബബി ഖർഫിൻ ഔ അമിയിൻ ഔ ഇഖ്തിറാഖി കുതുബിൻ ഔ ഗൈറു ദാലിക്. ഒരു മനുഷ്യൻ്റെ ബുദ്ധിയിൽ അതല്ലെങ്കിൽ അവൻ്റെ സാമാന്യ ബോധത്തിന് തകരാറ് സംഭവിക്കുക, അതല്ലെങ്കിൽ അവൻ്റെ വാക്കുകൾ, ബുദ്ധി ഉണ്ട് പക്ഷെ അവൻ്റെ വാക്കുകൾ ശരിയാകുന്നില്ല, അത് ഇൻതിളാമ് ചെയ്യാൻ, അതിനെ ഗണിച്ച് ഹരിച്ച് കൊടുക്കുവാൻ കഴിയാത്ത അല്ലെങ്കിൽ അങ്ങനെ ഗണിക്കാൻ കഴിയാത്ത ഒരവസ്ഥ, എന്തൊക്കെയോ പറയുന്നു, കാരണമുണ്ടാകാം അതവൻ്റെ ഹർഫ് കൊണ്ടുണ്ടാകാം, അവൻ്റെ പ്രായാധിക്യം കൊണ്ട്, അതല്ലെങ്കിൽ അന്ധത ബാധിച്ചു, കിതാബിൽ നോക്കാൻ കഴിയുന്നില്ല, ഗ്രന്ഥങ്ങൾ വായിക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ട് തന്നെ എന്താണ് ആ ഗ്രന്ഥങ്ങളിലുള്ളത് എന്ന് കൃത്യമായി പഠിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥ, അവ ഇഫ്തിറാഖി കുതുബിൻ, അതല്ലെങ്കിൽ ഗ്രന്ഥങ്ങൾ കത്തിക്കപ്പെട്ടു പോവുക, ഒരുപാട് ഗ്രന്ഥങ്ങൾ കൂട്ടിവെച്ച് ആ ഗ്രന്ഥങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ കത്തിപ്പോകുന്ന ഒരവസ്ഥ സംജാതമായി. ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് ഒരു മനുഷ്യൻ്റെ അഖലിന് സംഭവിക്കുന്ന പോരായ്മകൾക്കാണ് ഉസൂലുൽ ഹദീസിൻ്റെ ഭാഷയിൽ ഇഖ്തിലാത്ത് എന്ന് പറയുക. പല കാരണങ്ങൾ കൊണ്ട് ഇഖ്തിലാത്ത് സംഭവിക്കാം. നാം നേരത്തെ പറഞ്ഞു, പ്രായം കൂടിയതുകൊണ്ട് അവനെന്താണ് പറയുന്നത് എന്ന് തിരിച്ചറിയാത്ത ഒരു ഘട്ടമുണ്ടാകാം. രണ്ടാമത്, കാഴ്ച നഷ്ടപ്പെടുന്നതുകൊണ്ട് ഇഖ്തിലാത്ത് സംഭവിക്കാം. ഗ്രന്ഥങ്ങൾ വായിക്കാനും അതിനെ ഗ്രഹിക്കാനും കഴിയാത്ത ഒരവസ്ഥയുള്ളതുകൊണ്ട് അവന് ഇഖ്തിലാത്ത് സംഭവിക്കാം. മൂന്നാമത്തേത്, വേറെയും പല കാരണങ്ങൾ, ഉദാഹരണമായി ഗ്രന്ഥങ്ങൾ നശിച്ചു പോവുക, അതല്ലെങ്കിൽ യാത്രക്കിടയിൽ ഗ്രന്ഥങ്ങൾ നഷ്ടപ്പെട്ടു പോവുക, ഗ്രന്ഥങ്ങൾ കട്ട് പോവുക, ഇങ്ങനെയുള്ള പല കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ കൊണ്ടൊക്കെ ഒരു മനുഷ്യന് ഇഖ്തിലാത്തുകൾ സംഭവിച്ചു എന്ന് പറയാം. ഇതിൽ പ്രായം കൊണ്ട് ഇഖ്തിലാത്ത് സംഭവിച്ച വ്യക്തികൾക്ക് ഒരു ഉദാഹരണമാണ് അത്ത ബിൻ സായിബ് അസ്സഖഫി അൽകൂഫി. ഒരുപാട് കാലം ജീവിച്ച് പ്രായം ഒരുപാടായതിനു ശേഷം മരണപ്പെട്ട ഒരു വ്യക്തിയാണ് അത്ത ബിൻ സായിബ് അസ്സഖഫി റഹമഹുല്ല അൽകൂഫി. അദ്ദേഹം കൂഫയിലാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അത്ത ബിൻ സായിബ് അസ്സഖഫി എന്ന് പറയുന്ന പണ്ഡിതൻ്റെ ഹദീസുകൾ നമുക്ക് ഇനി സ്വീകാര്യമല്ല. ഇഖ്തിലാത്തിൻ്റെ മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ ഹദീസുകൾക്ക് ഈ ഹുക്കും നമുക്ക് ബാധകവും അല്ല. രണ്ടാമതായി, കണ്ണിന് കാഴ്ച പോയിട്ടുള്ള ചില ആളുകളുണ്ട്. അബ്ദുർ റസാഖ് ബിൻ ഹമ്മാം അസ്സനാനി, അതേപോലെ തന്നെ മറ്റു പണ്ഡിതന്മാരും. ഇവർ കണ്ണുകൾക്ക് പ്രായം കൊണ്ടോ പ്രായാധിക്യം കൊണ്ടോ മറ്റു ഇതര കാരണങ്ങൾ കൊണ്ടോ കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടമാകുന്ന ഒരവസ്ഥ. അങ്ങനെ നഷ്ടമാകുന്ന അവസ്ഥയിൽ, അതാണ് അത്ത ബിൻ സായിബ് അസ്സഖഫി. അദ്ദേഹം ഖർഖിൻ്റെ ഉദാഹരണമാണെങ്കിൽ അബ്ദുർ റസാഖ് ബിൻ ഹമ്മാം അസ്സനാനി, അദ്ദേഹം കാഴ്ച നഷ്ടപ്പെട്ട് പോയതിൻ്റെ ഉദാഹരണമാണ്. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്ന ഒന്ന്, അദ്ദേഹം കാഴ്ച പോയതിനു ശേഷവും പഠനവും കാര്യങ്ങളും അവസാനിപ്പിച്ചിട്ടില്ല. അദ്ദേഹത്തിന് താൻ വായിക്കേണ്ട ഭാഗങ്ങൾ അത് മുമ്പിൽ വെച്ച് കൊടുത്തുകൊണ്ട് കുട്ടികൾ വായിച്ചു കൊടുക്കുകയും അതിൽ ഓരോരോ തെറ്റുകളും അതാത് സമയങ്ങളിൽ തിരുത്തുകയും ചെയ്തിരുന്നു അദ്ദേഹം. അതേസമയത്ത് ഇഖ്തിലാത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഹദീസുകൾ പണ്ഡിതന്മാർ സ്വീകരിക്കുന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. മറ്റൊന്ന്, പുസ്തകങ്ങൾ കരിഞ്ഞു പോവുക. പുസ്തകങ്ങൾ അയാൾ കൂട്ടിവെച്ചിരുന്നു, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിക്കൊണ്ട് ബന്ധപ്പെട്ട പുസ്തകങ്ങൾ, പ്രവാചകൻ്റെ ചരികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയി. പിന്നീട് ഓർമ്മയിൽ നിന്ന് എടുത്തു പറയുന്ന ഒരവസ്ഥ. ഇതുകൊണ്ട് ഒരു മനുഷ്യന് ഇഖ്തിലാത്ത് സംഭവിക്കാം. ഇനി ഇങ്ങനെ ഇഖ്തിലാത്ത് സംഭവിച്ച റാവി റിപ്പോർട്ടറാണെങ്കിൽ അയാളുടെ ഹദീസ് നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് ചർച്ച. അതിൽ പണ്ഡിതന്മാർ രണ്ട് കൗലുകളാണ് പ്രധാനമായും വിശദീഖരിച്ചിട്ടുള്ളത്. യഖുബലു മിൻഹ മാറുവിയ അൻഹു ഖബൽ ഇഖ്തിലാത്ത്, ആ മനുഷ്യന് സിഖത്തായ സ്വീകാരനായ മനുഷ്യനാണ്. ആ സ്വീകാരനായ മനുഷ്യന് സംഭവിച്ചിട്ടുള്ള ഇഖ്തിലാത്ത്, അത് ഇയാളുടെ ഈ ഹദീസ് ഉദ്ധരിക്കുന്നതിൻ്റെ മുമ്പാണ് അദ്ദേഹത്തിന് ഇഖ്തിലാത്ത് സംഭവിച്ചത് എന്ന് ഉറപ്പിച്ചു പറയാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അയാളുടെ ഹദീസ് നമ്മൾ തള്ളും. അതേസമയത്ത് ഇഖ്തിലാത്തിൻ്റെ ശേഷമാണ് അയാളുടെ ഹദീസുകൾ നമ്മൾ സ്വീകരിക്കുന്നെങ്കിൽ അത് സ്വീകാര്യമല്ല. നേരെ മറിച്ച് ഇഖ്തിലാത്തിന് മുമ്പുള്ളതാണെങ്കിൽ അത് സ്വീകാര്യമാണ്, അതിൽ കുഴപ്പമില്ല. അപ്രകാരം വല യഖ്ബലു മിൻഹ മാറുവി അൻഹു ബഅദ് ഇഖ്തിലാത്ത്, ഇഖ്തിലാത്തിൻ്റെ ശേഷം അദ്ദേഹത്തിന് റിവായത്ത് ചെയ്യപ്പെട്ട ഹദീസുകൾ ഒരിക്കലും സ്വീകാര്യമല്ല. ഇഖ്തിലാത്ത് മാ ശക്ക ഫീഹി അന്നഹു ഖബല ഇഖ്തിലാത്ത് ഔ ബഅദഹു, അതേപോലെ തന്നെയാണ് ഇഖ്തിലാത്ത് സംഭവിച്ചതിന് ശേഷമാണോ അതല്ല മുമ്പാണോ ഈ ഹദീസ് അയാൾ പറഞ്ഞത് എന്ന് ഒരു ഹദീസിനെക്കുറിച്ചോ ഒരു തുണിയെക്കുറിച്ചോ ഒരാൾക്ക് പറയാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവുകയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇഖ്തിലാത്തിൻ്റെ കാര്യങ്ങൾ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക, അതിൻ്റെ ഹുക്കുമുകൾ നമ്മൾ വിശദീകരിച്ച് പഠിക്കേണ്ടതുണ്ട്. ഓരോ റാവിയെ സംബന്ധിച്ചിടത്തോളം ആ ഹദീസ് അയാൾ ഇഖ്തിലാത്തിന് ശേഷമാണോ മുമ്പാണോ പറഞ്ഞത് എന്ന് കൃത്യമായി ബോധം നമുക്കുണ്ടാകണമെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് ആഴത്തിലുള്ള പഠനങ്ങൾ ആവശ്യമാണ്. ഇതിൻ്റെ അഥവാ ഇഖ്തിലാത്ത് സംഭവിച്ചിട്ടുള്ള ആളുകളെ മനസ്സിലാക്കുന്നതിൻ്റെ പ്രാധാന്യം എത്രത്തോളം എന്ന് ചോദിച്ചാൽ, ഈ ഇത് മനസ്സിലാക്കുമ്പോഴാണ് സ്വഹീഹും ളൈഫുകളും യഥാർത്ഥത്തിൽ ശരിക്കും വേർതിരിയുന്നത്. സ്വഹീഹുകളും ളൈഫുകളും പ്രത്യേകമായി വേർതിരിയണമെങ്കിൽ അവിടെ ഇഖ്തിലാത്തിൻ്റെ അവസ്ഥയിൽ മനസ്സിലാക്കുകയും ആ ഇഖ്തിലാത്ത് സംഭവിച്ച റുവാത്തുകളെ നമ്മൾ മാറ്റി നിർത്തുകയും ചെയ്യണം എന്നതാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനിയുള്ള മറ്റൊരു കാര്യം, ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചിട്ടുള്ള ഹദീസുകളിൽ ഇത്തരം മുഖ്തലിത്തുകളായ ഇഖ്തിലാത്ത് സംഭവിച്ചിട്ടുള്ള റാവിമാരുടെ ഹദീസുകൾ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായും ഉണ്ട് എന്നുള്ളതാണ് ഉത്തരം. അതേസമയത്ത് ഇഖ്തിലാത്തിൻ്റെ കാര്യങ്ങൾ സഹീഹുൽ ബുഖാരിയിൽ സംഭവിച്ചു, സഹീഹ് മുസ്ലിമിലും സംഭവിച്ചു. അത് സൂക്ഷ്മമായി പഠിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ റാവിക്ക് ഇഖ്തിലാത്ത് സംഭവിക്കുന്നതിൻ്റെ മുമ്പാണ് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും അതുപോലെയുള്ള മറ്റു പണ്ഡിതന്മാരുമൊക്കെ ആ കാര്യം ആ രീതിയിൽ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇഖ്തിലാത്തിൻ്റെ മുമ്പാണ് എന്ന് അറിയപ്പെട്ട ആളുകളുടെ ഹദീസുകൾ മാത്രമേ സ്വഹീഹൈനിയിൽ പണ്ഡിതന്മാർ കൊണ്ടു വന്നിട്ടുള്ളൂ. അതേസമയത്ത് ബുഖാരിയെ വിമർശിക്കാനും അതേപോലെ അത്തരം ആളുകൾക്കെതിരെ നീങ്ങുവാനുമൊക്കെയുള്ള ചില ശ്രമങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്. അതുകൊണ്ട് ചുരുക്കത്തിൽ ഇഖ്തിലാത്ത് സംഭവിച്ച റാവിമാർ എന്ന് പറഞ്ഞാൽ അവരുടെ പ്രായം കൊണ്ടോ ഗ്രന്ഥങ്ങൾ നഷ്ടപ്പെട്ടത് കൊണ്ടോ അതല്ലെങ്കിൽ അവരുടെ മറ്റു കാരണങ്ങൾ കൊണ്ടോ അവരുടെ സാമാന്യ ബുദ്ധിയിൽ വരുന്ന തകരാറുകളോ കാരണമായി ഉണ്ടാകുന്നതാണ് ഇഖ്തിലാത്ത്. അങ്ങനെ ഇഖ്തിലാത്ത് സംഭവിച്ച റാവിമാരുടെ ഹദീസുകൾ അത് ഇഖ്തിലാത്തിന് മുമ്പാണോ ശേഷമാണോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. പരിശോധിക്കപ്പെടാതെ ഒറ്റയടിക്ക് ഹദീസുകളെ സംബന്ധിച്ച് വിധി പറയുന്ന രീതി ഒരിക്കലും ശരിയല്ല. ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ഇമാം അലായിയുടെ അൽ ഇഖ്തിബാത് ബൈന ബിമൻ റുമിയ ബിൽ ഇഖ്തിലാത്ത് എന്ന് പറയുന്ന ഹാഫിൽ ഇബ്രാഹിം ഇബിൻ മുഹമ്മദ് അസ്സിബത്തി ഇബിൽ അജമി റഹ്മത്തുള്ളാഹി അലൈഹി രചിച്ച ഗ്രന്ഥം ആണത്. അപ്പോൾ ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ ഗ്രന്ഥരചനകൾ വരെ നടത്തിയിട്ടുണ്ട് എന്നർത്ഥം. അപ്പോൾ ഉസൂൽ ഹദീസിൻ്റെ ബാലപാഠങ്ങളും അതിൻ്റെ ആഴത്തിലേക്കുള്ള പഠനങ്ങളും നടത്തുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ വിജ്ഞാനം അത്യന്താപേക്ഷിതമാണ്. ആ വിജ്ഞാനത്തിൽ നിന്നുള്ള അറിവുകൾ അനുസരിച്ചു കൊണ്ടായിരിക്കണം ഹദീസുകളെ അവൻ വേർതിരിക്കേണ്ടതെന്നാണ് ഈ സന്ദർഭത്തിൽ ഉണർത്തുവാൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇഖ്തിലാത്ത് സംഭവിച്ച റാവിമാർ ബുഖാരിയിലുണ്ട് എന്ന ഒരു വിമർശനം അടുത്ത കാലത്തായി ഹിഷാമിനെ സംബന്ധിച്ച് റസൂലുള്ളാഹിക്ക് സിഹ്റ് ബാധിച്ച ഹദീസിൽ ഹിഷാമുണ്ട്, ആ ഹിഷാം ഇഖ്തിലാത്ത് സംഭവിച്ച റാവിയാണ്, അതുകൊണ്ട് ബുഖാരിയിലെ ഈ ഹദീസ് സ്വീകാര്യമല്ല എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. അതേസമയം ഹിഷാമിനെ കുറിച്ച് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ബുഖാരിയിലും മുസ്ലിമിലുമുള്ള മുഖ്തലത്തുകളായ റാവിമാർ, ഇഖ്തിലാത്ത് സംഭവിച്ച റാവിമാർ, അവരുടെ ഇഖ്തിലാത്തിൻ്റെ മുമ്പുള്ള റിവായത്തുകളാണ് സ്വഹീഹൈനിൽ ഉള്ളത്. ഹിഷാമിനെ കുറിച്ചും അങ്ങനെ തന്നെയാണ്. ഹിഷാം ഇറാഖിലേക്ക് പോകുന്നതിൻ്റെ മുമ്പാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൽ നിന്ന് ഈ റിവായത്തുകൾ ഇമാം ബുഖാരിയും മുസ്ലിമൊക്കെ ഉദ്ധരിക്കുന്നത്. ഇറാഖിലേക്ക് പോയതിനു ശേഷം അദ്ദേഹത്തിന് ഇഖ്തിലാത്തുകൾ സംഭവിച്ചു. ആ റിവായത്തുകൾ ഒരിക്കലും ബുഖാരിയിലോ മുസ്ലിമിലോ നമുക്ക് കാണുക സാധ്യമല്ല. ചുരുക്കത്തിൽ ഇഖ്തിലാത്തിൻ്റെ പേരിൽ ഹദീസുകളെ തള്ളുന്ന ഒരു പ്രവണത ഏതായിരുന്നാലും ശരിയല്ല. പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ച കാര്യങ്ങൾ കൃത്യമായി വ്യക്തമായി നമ്മൾ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് അൽ ഉസൂൽ, ഇഖ്തിലാഫ് സംഭവിച്ചവരെ അറിയൽ എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് ബഹുമാന്യ പണ്ഡിതൻ നടത്തിയ സംസാരമാണ് നമ്മളിതുവരെ കാതോർത്തത്. പ്രിയപ്പെട്ടവരെ, വൈബ്സിന് ഇവിടെ പരിസമാപ്തി കുറിക്കുകയാണ്. ഇതുവരെ പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിൽ നിന്ന് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് അബ്ദുള്ള സലഫിയുടെ കൂടെ ഞാൻ ഹസൻ അൻസാരി. ഇൻഷാല്ലാ വീണ്ടും നമുക്ക് മറ്റൊരു ലൈവിൽ കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
5: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, വായനയുടെ വഴി ചെന്നെത്തുന്നത് വിജ്ഞാനത്തിന്റെ വിശാലമായ ലോകത്തേക്കാണ്. ഏറ്റവും മൂല്യമേറിയത് എന്ത് എന്നതിൻ്റെ ഉത്തരമാണ് വിജ്ഞാനം. അനർഘമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് വാതിൽ തുറക്കുന്ന ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകളാണ് നേർപഥം വാരിക. നമ്മുടെ ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ ഇന്ന് തന്നെ വരിക്കാരാകൂ. നേർപഥം വാരിക, നേരിൻ്റെ വരമൊഴി.
6: പീസ് റേഡിയോ ശ്രോതാക്കളിനി കേൾക്കുന്നത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുറായത്തിലെ രണ്ടാം വചനം ഭാഗം രണ്ട്. ജാഫർ സലഫി, കൂടെ നജാഹ് ജാഫർ.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, 13-ാമത്തെ അധ്യായം സൂറത്തുർ റഅദിലെ 2-ാമത്തെ ആയത്തിൻ്റെ ആദ്യ ഭാഗം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനഃപ്പാഠമാക്കി. അതിൻ്റെ ബാക്കിയാണ് ഇൻഷാ അള്ളാ ഇന്ന് നാം പഠിക്കുന്നത്. രണ്ടായത്തുകളും ആദ്യമൊന്ന് പാരായണം ചെയ്യാം.

0: مسمى.
1: يدبر الأمر.
0: يدبر الأمر.
1: يدبر الأمر.
0: يدبر الأمر.

0: يدبر الأمر
1: يدبر الأمر
0: يفصل الآيات
1: يفصل الآيات.

0: അള്ളാഹു നമ്മുടെ പഠനവും പാരായണവുമെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുർ റഅദിലെ രണ്ടാം വചനം ഭാഗം രണ്ട്. ക്ലാസ് എടുത്തത് ജാഫർ സലഫി, കൂടെ നജാഹ് ജാഫർ.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: കോഫി ബോർഡിൻ്റെ കോഫി ക്വാളിറ്റി മാനേജ്മെൻറ്റ് കോഴ്സിന് അപേക്ഷിക്കാം. കാപ്പികൃഷി വിളവെടുപ്പിന് ശേഷമുള്ള മാനേജ്മെൻറ്റ്, ഗുണപരിശോധന, വിപണനം തുടങ്ങിയവ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? കോഫി ബോർഡ് നടത്തുന്ന ഒരു വർഷത്തെ കോഫി ക്വാളിറ്റി മാനേജ്മെൻറ്റ് പി ജി ഡിപ്ലോമ പ്രോഗ്രാം അതിന് യോജിച്ചതാണ്. ബോട്ടണി, സുവോളജി, കെമിസ്ട്രി, ബയോടെക്നോളജി, ബയോസയൻസ്, ഫുഡ് ടെക്നോളജി, ഫുഡ് സയൻസ്, എൻവയോൺമെൻ്റൽ സയൻസ്, അഗ്രികൾച്ചറൽ സയൻസ് എന്നിവയ ഒന്നിൽ ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാം. പൂരിപ്പിച്ച അപേക്ഷാ ഫോം, പണമടച്ച വിവരങ്ങൾ എന്നിവ സഹിതം ഡിവിഷണൽ ഹെഡ് കോഫി ക്വാളിറ്റി കോഫി ബോർഡ്, അംബേദ്കർ വീതി, ബംഗളൂരു 56001 എന്ന വിലാസത്തിൽ അയക്കേണ്ടതാണ്. കോഫി ബോർഡിൻ്റെ കോഫി ക്വാളിറ്റി മാനേജ്മെൻറ്റ് കോഴ്സ് അപേക്ഷ സംബന്ധിച്ച വിവരങ്ങൾക്കായി സന്ദർശിക്കാം coffeeboard.gov.in.
2: ഈ ശബ്ദലോകത്തെ നിശബ്ദമാക്കും.
1: കിളികളുടെ കൊഞ്ചലുകളും പ്രഭാതത്തിൻ്റെ കുളിർക്കാറ്റുമെത്തുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നുവരുന്ന ആദ്യ ചിന്ത എന്താണ്? ധൃതി പിടിച്ച ദിനചര്യകളിലേക്ക് കടക്കും മുമ്പ് മനസ്സിന് സന്തോഷവും ചിന്തകൾക്ക് വെളിച്ചവും നൽകുന്ന നല്ലൊരു തുടക്കം ലഭിച്ചിരുന്നെങ്കിൽ എന്നാരാണ് ആഗ്രഹിക്കാത്തത്? പ്രഭാതം നന്മയുടേതാകുമ്പോൾ ദിവസം മുഴുവൻ ആ സന്തോഷവും ശാന്തതയും നമ്മോടൊപ്പം നിൽക്കും. തിരക്കുകളിലേക്ക് ചുവടുവെക്കും മുമ്പ് അറിവും വിനോദവും ദൈവീക ചിന്തകളും ചേർത്തുവെക്കുന്ന ഒരു കൂട്ടുകെട്ട് നമുക്ക് കൂട്ടിനുണ്ടെങ്കിലോ? അതെ, നിങ്ങളുടെ ഓരോ പ്രഭാതത്തെയും കൂടുതൽ സജീവവും അർത്ഥപൂർണവുമാക്കാൻ പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു മോർണിംഗ് ലൈവ് ഷോ. എല്ലാ ദിവസവും രാവിലെ കൃത്യം 6 മണി മുതൽ 8 മണി വരെ രണ്ട് ആങ്കർമാർ തമ്മിലുള്ള രസകരമായ സല്ലാപങ്ങളിലൂടെ കേൾവിക്കാരെ കൂടിയൊപ്പം ചേർത്തുവെക്കുന്ന സുന്ദരമായ അന്തരീക്ഷം, വിരസതയില്ലാത്ത വർത്തമാനങ്ങളും വിശേഷങ്ങളും പങ്കുവെക്കുന്നതിനൊപ്പം ഹൃദയത്തെ സ്പർശിക്കുന്ന ഖുർആൻ പാരായണവും ജീവിതത്തിന് വഴിവിളക്കാകുന്ന പ്രവാചക വചനങ്ങളും നിങ്ങളുടെ കാതുകളിലേക്കെത്തുന്നു മോർണിംഗ് ലൈവ് ഷോ. ഇത് കേവലം ഒരു റേഡിയോ ഷോ മാത്രമല്ല, നിങ്ങളുടെ അറിവുകൾ അളക്കാനും ചിന്തകളെ ഉണർത്താനും മാറ്റുകൂട്ടുന്ന ക്വിസ് പ്രോഗ്രാമുകളും വ്യത്യസ്തങ്ങളായ വെറൈറ്റി സെഗ്മെൻറ്റുകളും ഈ 2 മണിക്കൂറിൽ നിങ്ങളെ കാത്തിരിക്കുകയാണ്. യാത്രയിലാകട്ടെ, പ്രഭാത സവാരിയിലാകട്ടെ, അല്ലെങ്കിൽ അടുക്കളയിലെയും വീട്ടിലെയും ജോലികൾക്കിടയിലാകട്ടെ, നിങ്ങളുടെ പ്രഭാതങ്ങളെ ഊർജ്ജസ്വലമാക്കാൻ ഇനി ഈ സുഹൃത്തുക്കൾ കൂടെയുണ്ടാകും. പുതിയൊരു ദിവസത്തിലേക്ക് അറിവിൻ്റെയും ആനന്ദത്തിൻ്റെയും പ്രകാശവുമായി ചുവടുവെക്കാം. ഓർക്കുക, എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ ആപ്പിലൂടെ ലൈവായി കേൾക്കാം മോർണിംഗ് ലൈവ് ഷോ. നിങ്ങളുടെ പ്രഭാതങ്ങൾ ഇനി വെറുമൊരു തുടക്കമല്ല, നന്മയുടെ സജീവമായ അനുഭവമാണ്.
2: ഇതു കേട്ടു കേൾപ്പിച്ച് ശാന്തി തൻ തീരത്തൊന്നായി വന്നു ചേരാ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: വിസ്ഡം സ്പോട്ട്ലൈറ്റ്, കാലിക വിഷയങ്ങളിലെ കാണാചതിക്കുഴികൾ കണ്ടെത്താനും നിഗൂഢ നിയമങ്ങളുടെ കാണാപ്പുറങ്ങൾ വായിച്ചറിയാനും ഭാവിയിൽ നമ്മെ കാത്തിരിക്കുന്ന ഭവിഷ്യത്തുകളിൽ അവബോധം സൃഷ്ടിക്കാനും ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിന് ധാർമ്മികതയുടെ മേമ്പൊടി ചാലിച്ച് ദൈവീകമായ നിലപാട് പറയുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്. പുറമേ കാണുന്ന പ്രലോഭനങ്ങളല്ല, ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ചതിക്കുഴികളാണ് പല നിയമങ്ങൾക്ക് പിന്നിലും. പൗരത്വ ഭേദഗതി നിയമം, വഖഫ് ഭേദഗതി ബിൽ, ഏകീകൃത സിവിൽ കോഡ്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370, മുത്തലാഖ്, ജെൻഡർ ന്യൂട്രൽ നിയമങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ നൈതികതയും ധാർമ്മികതയും ബാധിക്കുന്ന കാലിക വിഷയങ്ങളിൽ ശരിയായ നിലപാട് സമൂഹത്തിന് പകർന്നു നൽകിയ വിസ്ഡം സ്പോട്ട്ലൈറ്റ് എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 കാലികമായ കേൾവി, കറപുരളാത്ത നിലപാട്, ആദർശത്തിന്റെ തീരത്ത് പ്രമാണങ്ങളുടെ തണലെത്തിരുന്ന് പ്രമാണബദ്ധമായ ആദർശ ചർച്ചകൾ, സാമൂഹ്യ കാഴ്ചപ്പാടുകൾ, വീക്ഷണങ്ങൾ, നിലപാടുകൾ, വിസ്ഡം സ്പോട്ട്ലൈറ്റ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: സരസവും സാരസമ്പൂർണവുമായ രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് പീസ് റേഡിയോ നുറുങ്ങുകൾ. തിരികെ വരുമോ, നസീമ വാടാനപ്പള്ളിയുടെ രചനയ്ക്ക് ശബ്ദം നൽകിക്കൊണ്ട് അബ്ദുസ്സമദ് കല്ലടിക്കോട് നമുക്കൊപ്പം ചേരുന്നു.
1: തിരികെ വരുമോ? എഴുത്ത് നസീമ വാടാനപ്പള്ളി. ഇനി നിനക്കാകുമോ തിരികെ വരാൻ? ഇനി നമുക്കാകുമോ കൂടെയിരിക്കാൻ? യാത്രയിലെപ്പോഴോ കേട്ടതാണെങ്കിലും ആ ഈരടികൾ അവളുടെ കാതിൽ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. ആ മധ്യവയസ്കയുടെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. മരണചിന്ത അനിർവചനീയമായ ഒരു വികാരമായി അവളിൽ തങ്ങിനിൽപ്പായിരുന്നു. മരണം നിനച്ചിരിക്കാത്ത സമയത്ത് യാത്ര പോലും പറയാനാകാതെ തിരിച്ചുവരവില്ലാത്ത ഒരു യാത്ര. ഓരോ യാത്ര കഴിഞ്ഞെത്തുമ്പോഴും അനുഭവങ്ങളുടെ വാചാലതയുമായി എന്നിലേക്ക് ഓടിയണയുന്നവൻ. അവനിന്നിവിടെയാണ്. അല്ലാഹ് നീ തണലേകണേ. അവളുടെ തൊണ്ടയിൽ ശക്തിയായ വേദന അനുഭവപ്പെട്ടു. മിഴികളിൽ ഊറിയ ജലഗണങ്ങൾക്ക് കാഴ്ചമങ്ങലേൽപ്പിച്ചു. വിട പറഞ്ഞിട്ട് വർഷങ്ങളേറെ കഴിഞ്ഞെങ്കിലും അവളിൽ നല്ലപാതിയുടെ ഓർമ്മകൾ കൊളുത്തിട്ട് വലിക്കുന്നുണ്ടായിരുന്നു. നിന്റെ വാചാലതകൾ എന്നിൽ നിറഞ്ഞപ്പോഴൊക്കെയും ഞാനൊരു കിലുക്കാമ്പെട്ടി പോയി തുള്ളിത്തുളുമ്പുമായിരുന്നു. ഇന്നു നിന്റെ വാചാലതയില്ല. അല്ലെങ്കിലും അനുഭവക്കുറിപ്പെഴുതാൻ കഴിയാത്ത ദുനിയാവിലെ ഏകാനുഭവം മരണമാണല്ലോ. താൻ ചെയ്ത കർമ്മങ്ങളിലേക്കുള്ള പ്രവേശന കവാടം. റബ്ബേ, നീ അദ്ദേഹത്തിന് തണലേകണേ. നല്ലപാതിയുടെ ഓർമ്മകളിൽ അവൾ വല്ലാതെ നീറിപ്പുകഞ്ഞു. മൗനത്തിന്റെ നിറമങ്ങിയ തുണ്ടിൽ വാക്കുകൾ പൊതിഞ്ഞിരിക്കുകയാണ്. ചിന്തകൾ കാടുകയറുകയായിരുന്നു. ഏകാന്തതയുടെ മരം കൊച്ചുന്ന തണുപ്പിൽ അവൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. നിന്നിലൂടെ റബ്ബെനിക്ക് തന്ന പൂമുത്തുകൾക്ക്, എന്റെ മൗനത്തിൽ മങ്ങിയ കടലാസുകൾക്ക് നിറം പകരാൻ കഴിയാഞ്ഞതെന്തേ? എവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയത്? തെറ്റിയത് അവർക്കാണോ? ചിന്തകൾ പിടുത്തം വിടുമെന്നായപ്പോൾ അവൾ റബ്ബിലേക്ക് അഭയം തേടി. തന്റെ അടിമയ്ക്ക് അല്ലാഹു മതിയായവനല്ലയോ? അതെ, എനിക്ക് എന്റെ റബ്ബ് മതി. അവൾ അതുരുവിട്ടുകൊണ്ടേയിരുന്നു. അല്ലെങ്കിൽ തന്റെ മറ്റെന്തുകൊണ്ടാണ് മനുഷ്യ മനസ്സിന് സമാധാനം കിട്ടുക? അല്ലാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മ കൊണ്ടത്രേ ഹൃദയങ്ങൾ ശാന്തമാകുന്നത്. അതെ, അവളുടെ ഹൃദയത്തിന്റെ ഭാരം കുറഞ്ഞു വന്നിരുന്നു. അല്ലാഹു എന്റെ റബ്ബാണ്. അവനിൽ ഞാൻ ഒന്നിനെയും പങ്കുചേർക്കയില്ല. പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനകൾ അവൾ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. മനസ്സൊന്ന് തണുത്തപ്പോൾ അവൾ തന്റെ മൊബൈൽ ഫോൺ കയ്യിലെടുത്തു. സോഷ്യൽ മീഡിയയിൽ കണ്ട ആ വീഡിയോ വല്ലാതെ വേദനിപ്പിക്കുന്നതായിരുന്നു. സ്വന്തം പിതാവിന്റെ അന്ത്യകർമ്മങ്ങൾ അമേരിക്കയിലുള്ള മകളും കുടുംബവും വീഡിയോ കോളിലൂടെ കാണുന്ന രംഗം. കർമ്മങ്ങൾ നടത്തുന്നതിന് നേതൃത്വം വഹിക്കുന്നത് വൃദ്ധസദനത്തിലെ തികച്ചും അന്യരായ ആളുകളാണ്. കർമ്മങ്ങൾ നീണ്ടുപോകുന്തോറും അവൾ അക്ഷമയാവുകയും തീരാനായില്ലേ എന്ന അമർഷത്തോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. റബ്ബേ, ആർക്കും ഈ ഗതി വരുത്തല്ലേ? പണവും സൗകര്യങ്ങളും കൊടുത്താൽ മാതാപിതാക്കളോടുള്ള കടമ തീർന്നെന്ന് കരുതുന്ന ന്യൂജൻ ബന്ധങ്ങളും മൂല്യങ്ങളും നഷ്ടപ്പെട്ടു പോവുകയാണ്. കാമുകനു വേണ്ടി മക്കളെപ്പോലും കൊല്ലുന്ന മാതൃത്വത്തിന്റെ ഒരു കാലമാണല്ലോ. റബ്ബേ, എന്നെയും മക്കളെയും വരും തലമുറകളെയും നന്മയിൽ നിലനിർത്തേണമേ. അവർ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചു. അവൾ വാട്സാപ്പ് തുറന്നു. ഫാമിലി കോർണർ എന്ന ഗ്രൂപ്പ് ആദ്യമേ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ജീവിതത്തിന് പുലിമ കൂട്ടാൻ കടൽ താണ്ടിപ്പോയ മൂന്നു മക്കളുണ്ട്. ആ മക്കൾക്ക് പറന്നുയരാൻ സ്വയം തടവിലായ മാതാവ്, അവരായിരുന്നു ഫാമിലി കോർണറിലെ അംഗങ്ങൾ. കാണാൻ പൂതി പറയുമ്പോഴൊക്കെയും ജോലിയും തിരക്കുമായിരുന്നു മറുപടികൾ. അവൾ ആ ഗ്രൂപ്പിൽ തന്റെ മൂന്നു മക്കൾക്കുമായി ഒരു മെസ്സേജ് അയച്ചു. അസ്സലാം അലൈക്കും ഉമ്മാന്റെ പൊന്നുമക്കൾക്ക്. മക്കളെ, നിങ്ങൾക്ക് ഞാൻ ഒരു മാസത്തെ വേതനം തരാം. ഉമ്മാന്റെ കുഞ്ഞുങ്ങളായി ഉമ്മാന്റെ ഇഷ്ടങ്ങൾക്ക് ഒരു മാസമെങ്കിലും ഒന്ന് കൂടെ കഴിയാമോ? കൊച്ചുനാളിൽ നിങ്ങളെ എന്നെ ഏൽപ്പിച്ച് നിങ്ങളുടെ വാപ്പ റബ്ബിലേക്ക് യാത്രയായപ്പോൾ ഒരാപത്തും പറ്റാതിരിക്കാൻ നിങ്ങളെ ചിറകിനുള്ളിൽ ഒതുക്കിവെച്ചു. അപ്പോഴൊക്കെയും നിങ്ങൾ പറന്നുയരുന്നതോടൊപ്പം പറന്നുയരുമെന്ന് കൊതിച്ച ഒരുപിടി മോഹങ്ങളുണ്ടായിരുന്നു ഈ ഉമ്മാക്ക്. പക്ഷേ നിങ്ങൾ മാത്രം പറന്നുയർന്നു. മോഹങ്ങൾ ഇവിടെ ചിറകിനടിയിൽ. മക്കളെ, ഇനി നമുക്കാകുമോ കൂടെയിരിക്കാൻ? ബാക്കി എഴുതാൻ അവൾക്ക് കഴിയുമായിരുന്നില്ല. ആ മാതൃഹൃദയം വല്ലാതെ തേങ്ങുന്നുണ്ടായിരുന്നു. പിറ്റേന്ന് മക്കൾ ഈ മെസ്സേജ് വായിച്ചു. ആ ഉമ്മാന്റെ മരണവാർത്ത കേട്ടതിനു ശേഷം, ജനങ്ങളിൽ ഞാൻ ഏറ്റവും നന്നായി പെരുമാറേണ്ടത് ആരോട് എന്ന ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നു തവണയും മറുപടി കൊടുത്തത് നിന്റെ മാതാവിനോട് എന്നായിരുന്നു. തൊട്ടടുത്ത മദ്രസയിൽ ഉസ്താദ് കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഉമ്മയില്ലാത്ത ആ ശൂന്യമായ വീട്ടിലേക്ക് ഇളം കാറ്റിന്റെ അകമ്പടിയോടെ അതരിച്ചെത്തി.
4: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. തിരികെ വരുമോ, നസീമ വാടാനപ്പള്ളിയുടെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്. പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് ഐ ടി ജാലകം. കാറിൽ ഫോൺ നോക്കുമ്പോൾ തലവേദന, ഇതാണ് പരിഹാരം. നമ്മോടൊപ്പം ചേർന്നുകൊണ്ട് സംസാരിക്കുന്നത് ഡോക്ടർ ഷാനിദ് മലയിൽ.
5: അസ്സലാമു അലൈക്കും. നമ്മൾ വാഹനത്തിലിരുന്നിട്ട് മൊബൈൽ യൂസ് ചെയ്യുന്ന സമയത്ത് തലവേദന, ഛർദ്ദിക്കാൻ തോന്നുക, വയറുവേദന, അങ്ങനെയൊക്കെ തോന്നാറുണ്ടോ? ഇതിന് സാധാരണ പറഞ്ഞ പേരാണ് മോഷൻ സിക്നസ്. ഇതിന് പല മാർഗങ്ങളുണ്ട്. ഒന്ന് മൊബൈൽ യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. എന്നാലും നമുക്ക് അത്യാവശ്യത്തിന് യൂസ് ചെയ്യേണ്ടി വരും, വായിക്കേണ്ടി വരുമൊക്കെ ചെയ്യും. അപ്പോൾ നമുക്ക് ഒരു പരിഹാരം എന്ന് പറഞ്ഞാൽ, ആദ്യത്തെ പരിഹാരം ഫിസിക്കലി നമ്മൾ ജെർക്കിങ് ഒഴിവാക്കുന്നുള്ളത്. അതിന് നമുക്ക് എന്ത് ചെയ്യാം, ഫോൺ സ്ട്രോങ് ആയിട്ട് പിടിക്കുക, രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ അമർത്തിയിട്ട് എന്തെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ കുറച്ചൊക്കെ എന്ത് ചെയ്യും, മോഷൻ സിക്നസ് ഒഴിവാക്കിട്ടും. പിന്നെ ടെക്നിക്കൽ സൊല്യൂഷൻ എന്നുള്ളത് കൈൻ സ്റ്റോപ്പ് എന്നുള്ളൊരു ആപ്പുണ്ട്. അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോണിൻ്റെ സ്ക്രീനിൽ കുറച്ച് പുള്ളികൾ ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അപ്പം നമ്മൾ ചെറിയ ജെർക്കിങ് കാര്യങ്ങളൊക്കെ ചാട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെ കണ്ണിനും അല്ലാതെ എന്ത് ചെയ്യില്ല, അത് ബാധിക്കില്ല എന്നുള്ളതാണ് ഈ ഒരു സംഗതിൻ്റെ പ്രത്യേകത. അപ്പോൾ നിങ്ങളിതൊന്ന് യൂസ് ചെയ്ത് നോക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
4: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഐ ടി ജാലകം. സാങ്കേതികമായ അറിവുകൾ പകർന്നു നൽകുന്ന ഐ ടി ജാലകത്തിൽ ഇന്ന് കാറിൽ ഫോൺ നോക്കുമ്പോൾ തലവേദന, ഇതാണ് പരിഹാരം. നമ്മോടൊപ്പം ചേർന്നത് ഡോക്ടർ ഷാനിദ് മലയിൽ.
1: നിയതമായ നിയമസംഹിതയാണ് ഇസ്ലാമിൻ്റേത്. അത് കാലികവും അന്യൂനവുമാണ്. മനുഷ്യ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന അനവധി നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. അവയിൽ ഒരു നിയമമെങ്കിലും അപ്രായോഗികമെന്ന് പറയാൻ ആധുനിക കാലത്ത് പോലും ആർക്കും സാധിക്കുന്നില്ല. ഇത്രയും കൃത്യവും ക്ലിപ്തവുമായ നിയമങ്ങളെ പൊതുജനങ്ങളിൽ നിന്നും മറച്ചുപിടിച്ച് സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി മതത്തെ ദുർവ്യാഖ്യാനിക്കുകയാണ് ചില പുരോഹിതന്മാരും അനുയായികളും. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ദുർവ്യാഖ്യാനങ്ങൾ ചമക്കുകയും അള്ളാഹുവിന്റെ അപ്രമാദിത്വത്തെപ്പോലും ചോദ്യം ചെയ്യുകയുമാണ് അവർ. ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുന്ന ഈ നിലപാടുകളിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ നയവും നിലപാടുകളും പ്രമാണബദ്ധമായി തന്നെ പ്രഖ്യാപിക്കുകയാണ് വിസ്ഡം പ്രൂഫ് പോയിന്റ്. ഓർക്കുക, നമ്മുടെ കർമ്മങ്ങൾ പ്രാമാണികമാണോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കളങ്കരഹിതമായ കർമ്മങ്ങൾക്കിതാ നിങ്ങൾക്കും ഒരു വഴികാട്ടി. വിസ്ഡം പ്രൂഫ് പോയിന്റ് എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: നമ്മൾ ജീവിക്കുന്നത് ചിന്തകളുടെ വലിയൊരു മാറ്റത്തിന്റെ കാലഘട്ടത്തിലാണ്. ചോദ്യങ്ങൾ ചോദിക്കാൻ മടിക്കാത്ത, യാഥാർത്ഥ്യങ്ങൾ തിരയുന്ന ഒരു പുതിയ തലമുറ നമുക്ക് ചുറ്റുമുണ്ട്. മതം, സമൂഹം, രാഷ്ട്രീയം, സംസ്കാരം, ഇങ്ങനെ ജീവിതത്തെ സ്പർശിക്കുന്ന ഓരോ വിഷയത്തിലും ആഴത്തിലുള്ള സംശയങ്ങളും വേറിട്ട കാഴ്ചപ്പാടുകളും ഇന്നുയർന്നു വരുന്നുണ്ട്. എന്നാൽ ആധുനിക മാധ്യമങ്ങളിലെയും സോഷ്യൽ മീഡിയയിലെയും ചർച്ചകൾ പലപ്പോഴും യഥാർത്ഥ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ് ചെയ്യുന്നത്. വികാരങ്ങളെ ഇളക്കിവിട്ടും വസ്തുതകൾ മറച്ചുവെച്ചും നടത്തുന്ന ചർച്ചകൾ ആർക്കും വ്യക്തമായ ഒരു ഉത്തരവും നൽകുന്നില്ല. സംശയങ്ങൾക്ക് മറുപടി ലഭിക്കാതെ യുവതലമുറ ആശയക്കുഴപ്പത്തിന്റെ ഇരുട്ടിലേക്ക് നീങ്ങുന്നു. പക്ഷേ സത്യാന്വേഷണം എന്നത് കേവലം ഒരു തർക്കമല്ല, അത് വിചാരത്തിന്റെയും വിവേകത്തിന്റെയും തെളിമയുള്ള പാതയാണ്. ചോദ്യങ്ങളെ ഭയപ്പെടാതെ യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കാൻ ധൈര്യം കാണിക്കുന്ന ഒരു വേദി ഇവിടെ ആവശ്യമാണ്. ഇതാ ചിന്തകൾക്ക് മൂർച്ച കൂട്ടാൻ, ആഴമുള്ള സംവാദങ്ങളിലൂടെ സത്യം തിരിച്ചറിയാൻ ഒരു തുറന്ന ഡിജിറ്റൽ ഇടം, വിസ്ഡം ഡയലോഗ് TV. യുവാക്കൾ മനസ്സിൽ സൂക്ഷിക്കുന്ന പ്രസക്തമായ ചോദ്യങ്ങൾക്ക് പ്രമാണബദ്ധവും യുക്തിസഹവുമായ ഉത്തരങ്ങൾ കണ്ടെത്താൻ ഒരു വേദി. മതവും രാഷ്ട്രീയവും സാമൂഹ്യ വിഷയങ്ങളും സംസ്കാരവും എല്ലാം ഒളിച്ചോടാതെ തെളിമയുള്ള സംവാദത്തിന്റെ വെളിച്ചത്തിൽ ഇവിടെ ചർച്ച ചെയ്യുന്നു.

0: എന്താണ് ഇന്നത്തെ അറിയാമൊരു നന്മയിൽ?
1: ഇന്നത്തെ അറിയാമൊരു നന്മയിൽ നമ്മുടെ വിസ്ഡം സ്റ്റുഡൻസ് കേരളത്തിൻ്റെ എല്ലാ ഒട്ടുമിക്ക ജില്ലകളിലും ടീൻ സ്പേസ് എന്ന പേരിൽ ഹയർ സെക്കൻഡറി പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് കോൺഫറൻസ് ഒരുക്കുന്നുണ്ട്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കൊക്കെ അവരൊരുക്കുന്നുണ്ട്.
0: ടീനേജുകാർക്ക്,
1: യെസ്, ടീനേജ് ടീൻ സ്പേസ്. അപ്പോൾ ടീനേജുകാർക്കൊരു സ്പേസ് ഉണ്ട്, അതാണ് ടീൻ സ്പേസ്. അപ്പോൾ ടീൻ സ്പേസിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സ്കൂളുകളിൽ ഗാലോപ്പ് ഇൻ്റർ സ്കൂൾ ക്വിസ് കോമ്പറ്റീഷൻ പല ജില്ലകളിലും നടക്കുന്നുണ്ട്. ഇൻഷാ നമ്മുടെ മലപ്പുറം വെസ്റ്റിൻ്റെ തീയതി വന്നിട്ടുണ്ട്, ഒക്ടോബർ 15 വ്യാഴാഴ്ച ആണ് മത്സരം. അപ്പോൾ തിരൂരങ്ങാടിയിൽ വെച്ചിട്ട് അതുപോലെ തന്നെ മറ്റ് ജില്ലകളുടെയൊക്കെ ഡേറ്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ മണ്ഡലത്തിലുള്ള സ്റ്റുഡൻസിൻ്റെ ഭാരവാഹികളോട് ഇത് അന്വേഷിക്കുക. അതുപോലെ തന്നെ നമ്മുടെ മക്കളെ ക്വിസിന് ഒരുപാട് മക്കളുണ്ട്, ക്വിസുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കുന്നത്, അതുപോലെ ക്വിസിൽ ഉയർന്ന സ്ഥാനങ്ങൾ കരസ്ഥമാക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ മക്കൾ ആ കൂട്ടത്തിലുണ്ടെങ്കിൽ അവരെ ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ ശ്രദ്ധിക്കണമെന്നുള്ളത് ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തി.
0: എനിക്ക് തോന്നുന്നത് ടീൻ സ്പേസ് ആളുകളെ അറിയിക്കേണ്ടത് വളരെ നല്ലൊരു കാര്യമാണ്. പ്രത്യേകിച്ചും നമ്മുടെ മക്കൾ ഒരു ഏഴാം ക്ലാസ് ഒരു മദ്രസയിൽ പഠിച്ചു പോയതിന് ശേഷം പിന്നീട് അവർക്ക് ശരിയായൊരു അറിവും ബോധമൊന്നും ലഭിക്കാതെ ഈ ഫുൾ അടിപൊളികളുടെ ലോകത്ത് ആകെ തകർത്താടിക്കൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനത്തെ ഒരു പ്രായത്തിൽ അവർക്ക് ഒരല്പം ബോധം, ആരാണ് മാതാവ്, ആരാണ് പിതാവ്, എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം, നമ്മുടെ ആരോഗ്യം എങ്ങനെ കൊണ്ടുപോകണം എന്നൊക്കെ കറക്റ്റായി കൊടുക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് ടീൻ സ്പേസ്. അത് ഉപയോഗപ്പെടുത്തിയാൽ വലിയ ഹയറായിരിക്കുമെന്നാണ് നമുക്ക് പറയാനുള്ളത്.
1: അപ്പോൾ പീസ് റേഡിയോ ശ്രോതാക്കളിൽ പ്ലസ് വൺ പ്ലസ് ടു പ്രായത്തിൽ പഠിക്കുന്ന മക്കൾ നമ്മുടെ കുടുംബത്തിലുണ്ട് എങ്കിൽ അവരെ നമ്മുടെ ജില്ലകളിലുള്ള ടീൻ സ്പേസുകളിൽ പങ്കെടുക്കാൻ നമ്മൾ പ്രത്യേകം പങ്കെടുപ്പിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നുള്ളത് ഈ ഒരവസരത്തിൽ പങ്കുവെക്കുകയാണ്.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: الحمد للعظيم الواحد الكريم مصليا مسلما على الرسول مكرما.
2: നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രകാശമായി നന്മയുടെ വഴിയിൽ എപ്പോഴും ഒപ്പമുണ്ടാകാൻ ജമീൽ ആപ്പ് ഇപ്പോൾ കൂടുതൽ ആകർഷകമായ ഫീച്ചറുകളോടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഫോണിൽ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഒരു ഹോം ഡാഷ്ബോർഡാണ് നമ്മെ സ്വാഗതം ചെയ്യുന്നത്. നമ്മുടെ ലൊക്കേഷൻ അനുസരിച്ചുള്ള കൃത്യമായ നമസ്കാര സമയങ്ങളും അടുത്ത നമസ്കാരത്തിലേക്ക് ഇനി എത്ര സമയമുണ്ടെന്ന കൗണ്ട് ഡൗണും ഇതിൽ ഒറ്റനോട്ടത്തിൽ കാണാം. അതുമാത്രമല്ല, നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ ഏതു ക്രമത്തിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാനുള്ള സൗകര്യവും ഇതിലുണ്ട്. ജമീൽ ആപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ ഫീച്ചറാണ് ഖുർആൻ പ്രോ. കയ്യിൽ ഒരു യഥാർത്ഥ മുസ്ഹഫ് പിടിച്ചുതുന്ന അതേ അനുഭവം നൽകുന്ന പേജ് വ്യൂ ഇതിലുണ്ട്. സുഖകരമായി പേജുകൾ മറിച്ചു വായിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് യാതൊരു ആയാസവുമില്ലാതെ വിശുദ്ധ ഖുർആൻ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഇനി കുട്ടികൾക്കും ഖുർആൻ പഠിച്ചു തുടങ്ങുന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ഒന്നാണ് ഇതിലെ വേഴ്സ് റീഡിംഗ് മോഡ്. ഓരോ ആയത്തിന്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകൾക്ക് പുറമെ ഓരോ വാക്കുകളുടെയും അർത്ഥം വേർതിരിച്ചു മനസ്സിലാക്കാൻ ഇതിലൂടെ സാധിക്കും. പ്രശസ്തരായ കാരിയകളുടെ മനോഹരമായ ശബ്ദത്തിൽ ഖുർആൻ പാരായണം കേൾക്കാനും നെറ്റ് ഇല്ലാത്തപ്പോഴും കേൾക്കാൻ തക്കവണ്ണം അത് ഡൗൺലോഡ് ചെയ്തു വയ്ക്കാനും ഇതിൽ സൗകര്യമുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ ചിട്ടയുള്ളതാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ നമ്മെ സഹായിക്കുന്നു. പ്രഭാത പ്രദോഷ ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ തുടങ്ങിയവയെല്ലാം കാറ്റഗറികളായി തിരിച്ചിട്ടുണ്ട്. ഇതിലെ ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ദിക്റുകൾ എളുപ്പത്തിൽ മനഃപ്പാഠമാക്കാം. കൂടാതെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ 99 നാമങ്ങളും അവയുടെ അർത്ഥവും പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷനും ഇതിലുണ്ട്. യാത്രകളിലോ പുതിയ സ്ഥലങ്ങളിലോ ആയിരിക്കുമ്പോൾ കൃത്യമായി ഖിബില കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ ഉപയോഗിക്കാം. ഫോൺ കയ്യിൽ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ വരുന്നത് വഴി ദിശ ഉറപ്പുവരുത്താം. ഇതിനു പുറമെ പ്രഗത്ഭ പണ്ഡിതന്മാരുടെ വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും

0: വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ഫോൺ ലോക്ക് ചെയ്തു വച്ചും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. ഉറങ്ങാൻ കിടക്കുമ്പോൾ സ്ലീപ്പ് ടൈമർ സെറ്റ് ചെയ്യാനും ഇസ്ലാമിക പുസ്തകങ്ങൾ PDF രൂപത്തിൽ വായിക്കാനും സാധിക്കും. ദിവസവും നല്ല ചിന്തകൾ പകർന്നു നൽകുന്ന വഴിവിളക്ക് ഇൻസ്പിരേഷൻ കാർഡുകൾ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാം. നമ്മുടെ ഫറളും സുന്നത്തുമായ നമസ്കാരങ്ങളും നല്ല ശീലങ്ങളും കൃത്യമായി ട്രാക്ക് ചെയ്യാൻ ഡെയിലി പ്ലാനർ സഹായിക്കുന്നു. ഖുർആൻ ഓതി തീർക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലുണ്ട്. നിശ്ചിത ദിവസത്തിനുള്ളിൽ ഖുർആൻ പൂർത്തിയാക്കാനുള്ള പ്ലാൻ നൽകിയാൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരുന്നു. റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറും ലഭ്യമാണ്. നമ്മുടെ സകാത്ത് കണക്ക് കൂട്ടലുകൾ ലളിതമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, പണം, കച്ചവടം തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങൾ നൽകിയാൽ ലൈവ് നിസ്വാബ് അനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡും വ്യക്തിഗത റിമൈൻഡറുകളുമുള്ള ജമീൽ ആപ്പ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമാണ്. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര ജമീൽ ആപ്പിലൂടെ കൂടുതൽ മനോഹരമാക്കൂ, ഫലപ്രദമാക്കൂ. ജമീൽ ആപ്പ്, നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി.
1: أعوذ بالله من الشيطان الرجيم.

0: പീസ് റേഡിയോയിൽ അടുത്തതായി ജീവിത പാഠങ്ങൾ, നാവിൻ്റെ വിപത്തുകൾ എന്ന വിഷയവുമായി നമ്മോടൊപ്പം ചേരുന്നു അബ്ദുള്ള സലഫി. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹിൽ വഹീദിൽ ഖഹാർ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ മുഖ്താർ വഅലാ ആലിഹി വസ്വഹ്ബിഹി അത്തുഹാർ അമ്മാ ബഅദ്. ബഹുമാന്യരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, ജീവിതപാഠങ്ങൾ എന്ന പ്രോഗ്രാമിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലാണ് നാം ഉള്ളത്. ജീവിതത്തിലെ പ്രധാനപ്പെട്ട പാഠങ്ങൾ പരിശുദ്ധ ഖുർആനിൻ്റെയും നബിക്കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഹദീസുകളുടെ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ പ്രോഗ്രാമിലൂടെ നാം ഉദ്ദേശിക്കപ്പെടുന്നത്. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അനുചരനായ മുആദ് ബിനു ജബൽ റളിയല്ലാഹു അൻഹുവും ഒരിക്കൽ ഒരു യാത്രയിലായിരിക്കെ മുആദ് ബിനു ജബൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലെ, അഖ്ബിർനി ബിഅമലിൻ യദ്ഖുലുനി അൽജന്ന വയുബാഇദുനി മിനന്നാർ. അല്ലാഹുവിൻ്റെ റസൂലെ, സ്വർഗത്തിൽ പ്രവേശിക്കുവാനും നരകമോചനം ലഭ്യമാകുവാനും എനിക്കൊരു അമൽ അങ്ങ് പറഞ്ഞു തന്നാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിനോട് പറഞ്ഞു, തഅബുദല്ലാഹ വലാ തുശ്രിക ബിഹി ഷൈആ, സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഒന്നാമതായി നിന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് തൗഹീദാണ്. അല്ലാഹുവിനോട് മാത്രം ആരാധിക്കുകയും അവനിൽ യാതൊന്നിനെയും പങ്കുചേർക്കാതിരിക്കുകയും ചെയ്യലാണ്. രണ്ട്, വതുഖീമസ്സല, നമസ്കാരം നിലനിർത്തലാണ്. വതുഅതിയസ്സകാത്ത്, മൂന്ന്, സക്കാത്ത് നൽകലാണ്. വതസൂമ റമളാൻ, നാല്, റമളാനിൽ നോമ്പനുഷ്ഠിക്കലാണ്. വതഹുജ്ജൽ ബൈത്ത്, അഞ്ച്, ഹജ്ജ് കർമ്മം ചെയ്യലാണ്. ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങൾ, ഇസ്ലാം കാര്യങ്ങൾ, അഞ്ചു കാര്യങ്ങൾ അദ്ദേഹം മുആദ് ബിനു ജബൽ റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിച്ചു. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, അലാ അദുല്ലുക അലാ അബ്വാബിൽ ഖൈർ, ഇപ്പറഞ്ഞ നിർബന്ധകരമായ കാര്യങ്ങൾക്ക് പുറമേയുള്ള നന്മയുടെ വാതിലുകൾ ഞാൻ നിനക്കറിയിച്ചു തരട്ടെയും. അസ്സൗമു ജുന്നത്തുൻ, അത് ഐച്ഛികമായ സുന്നത്തായ നോമ്പുകളാണ്, അത് നിനക്കൊരു പരിചയമാണ്. തസ്വദഖത്തു തുതുഫീഉ കമാ യുതുഫീഉൽ മാ അന്നാറ, അതേപോലെ തന്നെ ഐച്ഛികമായ ദാനധർമ്മങ്ങളാണ് രണ്ടാമത്തത്. അതൊരു മനുഷ്യൻ്റെ പാപങ്ങളെ പൊറുക്കും, മായ്ച്ചുകളയും. കമായു തുഫീഉൽ മാഉ അന്നാർ, വെള്ളം തീയനെ അണക്കുന്നത് പോലെ. വസ്സലാത്തു റജുലി ഫീ ജൗഫിൽ ലൈൽ, അതുപോലെ തന്നെ രാത്രിയുടെ അന്ത്യയാമത്തിൽ ഒരു മനുഷ്യൻ നിർവഹിക്കുന്ന ഐച്ഛികമായ നമസ്കാരങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗപ്രവേശനവും നരകമോചനവും ചോദിച്ച മുആദ് ബിനു ജബൽ റളിയല്ലാഹു അൻഹുവിന് വിശദീകരിച്ചു കൊടുത്തത് നിർബന്ധകരമായ അഞ്ചു കാര്യങ്ങൾ: തൗഹീദ്, നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്. അതിന് പുറമേ ഐച്ഛികമായ നോമ്പ്, സുന്നത്തായ സദഖകൾ, സുന്നത്തായ നമസ്കാരങ്ങൾ. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട്, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ധർമ്മസമരം, ജിഹാദ് അടക്കമുള്ളത് സ്വർഗപ്രവേശനത്തിനും നരകമോചനത്തിനുമുള്ള ഉപാധിയായി പഠിപ്പിച്ചു. ഇവയെല്ലാം എണ്ണിപ്പറഞ്ഞതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് ബിനു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നത് ഇപ്രകാരമാണ്: അലാ ഉഖ്ബിറുക ബിമലാഖി ദാലിക കുല്ലി. മുആദ്, ഈ എണ്ണിപ്പറഞ്ഞ ആരാധനാ കർമ്മങ്ങളെല്ലാം, അവയെല്ലാം അതിജയിക്കുന്ന ഒരു കാര്യം ഞാൻ നിന്നെ അറിയിക്കട്ടെയോ? ബലാ യാ റസൂലല്ലാ, അതേ റസൂലെ, അങ്ങറിയിച്ചാലും. ഫഅഖദ ബിലിസാനിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ നാവ് പിടിച്ചിട്ട് പറഞ്ഞു, കുഫ അലൈക ഹാദ, ഈ നാവിനെ നീ സൂക്ഷിക്കണം, ഈ നാവിനെ നീ സൂക്ഷിക്കണം. നാവിലൂടെ മോശപ്പെട്ട വർത്തമാനങ്ങൾ, തോന്നിവാസ സംസാരങ്ങൾ, ഒരു മനുഷ്യൻ്റെ അഭിമാനത്തെ ക്ഷതമേൽപ്പിക്കുന്ന തരത്തിലുള്ള വാക്കുകൾ, ഗീബത്ത്, നമീമത്ത്, കളവുകൾ, ഇത്തരത്തിൽ ഈ നാവിനെ ദുരുപയോഗപ്പെടുത്തിയാൽ ഒരുപക്ഷെ ഈ എണ്ണിപ്പറഞ്ഞ നിർബന്ധകർമ്മങ്ങൾ, ഈ എണ്ണിപ്പറഞ്ഞ ഐച്ഛിക ഇബാദത്തുകളൊക്കെ നിനക്ക് ഉപകാരപ്പെടാതെ പോയേക്കാം എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവകരമായി അദ്ദേഹത്തെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് നാവ് എന്നുള്ളത്, സംസാരശേഷി എന്നുള്ളത്. അത് കൃത്യമായും നിർവഹിക്കുവാൻ, ആ വിഷയത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് നേരായ വാക്ക് പറയാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ കൃത്യമായ മാതൃക നമുക്കതിൽ കാണാൻ കഴിയും. ആയിഷ റളിയല്ലാഹു അൻഹ പഠിപ്പിക്കുകയാണ്, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ലം യകുൻ യസ്റുദുൽ ഹദീസ കസുർദിക്കും, കാന യുഹദ്ദിസു ഹദീസ ലൗ അദ്ദഹുൽ ആദു ലഅഹ്സാഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലം യകുൻ യസ്റുദുൽ ഹദീസ, അദ്ദേഹം ഒരു സംസാരം സംസാരിക്കുമ്പോൾ അനാവശ്യമായി ആവർത്തിച്ച് തുരുതുരാ സംസാരിക്കുന്ന ഒരു പ്രകൃതക്കാരനായിരുന്നില്ല അദ്ദേഹം. കസൂർദിക്കും, നിങ്ങളിൽ ചിലരെങ്കിലും തുരുതുരാ സംസാരിക്കുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിച്ചിരുന്നില്ല. കാന യുഹദ്ദിസു ഹദീസ, അദ്ദേഹം ഒരു സംസാരം സംസാരിച്ചാൽ ലൗ അദ്ദഹുൽ ആദു, ആ സംസാരം കേൾക്കുന്ന ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരത്തിൽ എത്ര അക്ഷരങ്ങൾ എത്ര വാക്കുകളുണ്ട് എന്ന് എണ്ണാൻ ശ്രമിച്ചാൽ ലഅഹ്സാഹു, അദ്ദേഹത്തിന് കൃത്യമായി എണ്ണാൻ കഴിയും. അപ്രകാരമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിച്ചിരുന്നത്, അഥവാ അളന്ന് മുറിച്ച് കൃത്യമായി നോക്കി താൻ ഈ പറയുന്ന കാര്യം തൻ്റെ നാവിലൂടെ പുറത്തു വന്നാൽ പിന്നെ തിരിച്ചെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് അത് ഗൗരവകരമാണ്, അത് കൃത്യതയുള്ളതാകണം, അത് നേരായതാകണം, ചൊവ്വായതാകണം. ഒരു മനുഷ്യൻ്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കപ്പെടുന്നത് ആവരുത് എന്ന ഗൗരവകരമായ ഒരു ചിന്ത സംസാരത്തിന് മുമ്പും ഒരു മനുഷ്യനുണ്ടെങ്കിൽ അവൻ്റെ സംസാരം നിയന്ത്രിക്കാനും നല്ലത് മാത്രം പറയാനും അവന് കഴിയും. പലപ്പോഴും സംസാരത്തിലൂടെയും മനുഷ്യൻ കുറ്റക്കാരനായി തീരാനുള്ള കാരണം അവൻ്റെ തുരുതുരായുള്ള സംസാരമാണ്, നിർത്താതെയുള്ള സംസാരമാണ്. ചില ആളുകൾ അങ്ങനെയാണ്. ചില സ്ത്രീകളെപ്പറ്റിയും പലപ്പോഴും ചില ആളുകൾ പറയാറുണ്ട്, അവർ വളവളാന്ന് സംസാരിക്കുന്നവരാണ്. അങ്ങനെയൊരു ഭാഷ ഒരുപക്ഷെ നമ്മുടെയൊക്കെ നാടുകളിൽ പ്രചരിപ്പിക്കപ്പെടുന്നതായി നമുക്ക് കാണാം. സ്ത്രീകൾ മാത്രമല്ല, പുരുഷന്മാരൊരു പക്ഷേ ആ സ്ത്രീകളെക്കാൾ അതിനപ്പുറത്തേക്ക് തുരുതുരാം സംസാരിക്കും, നാവിട്ടടിക്കുക. അങ്ങനെയൊക്കെ ഒരുപാട് ഭാഷകൾ നമ്മുടെ നാടുകളിൽ അത്തരത്തിലുള്ള പ്രയോഗങ്ങളെപ്പറ്റിയും പറയാറുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നാവിനെക്കൊണ്ട് ദോഷമുണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം കടിഞ്ഞാണില്ലാത്ത സംസാരമാണ്. അളന്നും മുറിച്ചും നടത്താത്ത സംസാരമാണ്, കൃത്യതയില്ലാത്ത സംസാരമാണ്, എവിടെയും എന്തും വിളിച്ചു പറയുന്ന സംസാരമാണ്, തുരുതുരായുള്ള നിർത്താതെയുള്ള സംസാരമാണ്. അതുകൊണ്ട് എനിക്കിവിടെ സംസാരം ആവശ്യമാണെന്ന് തോന്നിയാൽ മാത്രം അവിടെ സംസാരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലിയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അവൻ്റെ അന്ത്യനാളിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഖൈറു മാത്രം പറയണം, ഖൈറു പറയാനില്ലേ ഔ ലിയസ്മുത്, മിണ്ടാതിരിക്കണം. ഇപ്പൊ വിശ്വാസിക്ക് സംസാരിക്കുന്നതിനേക്കാൾ ഖൈറുമുണ്ടാതിരിക്കലാണെങ്കിൽ അവിടെ അവൻ മൗനം പാലിക്കണം, അവിടെ അവൻ മിണ്ടാതിരിക്കണം, സൈലൻ്റ് ആവണം. അതാണ് അവന് ഗുണകരം. അവൻ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അപ്രകാരമാണ് അവൻ ചെയ്യേണ്ടത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരവസരത്തിൽ സ്വഹാബത്തിന് പണ്ടുകാലത്ത് ജീവിച്ച, മുൻപ് പൂർവികകാലത്ത് ജീവിച്ച ഒരാളെപ്പറ്റിയും പഠിപ്പിക്കുകയാണ്. അന്ന റജുലൻ മുജ്തഹിദൻ വജദ അഖാഹു അലാ ദംബിൻ ഫഖാല ലഹു അക്കുസീർ. ഒരു മുജ്തഹിദായ മനുഷ്യനുണ്ടായിരുന്നു, ഇബാദത്തുകൾ ധാരാളമായി ചെയ്യുന്ന ഒരു ആബിദായ ഒരു നല്ല മനുഷ്യൻ. ആ മനുഷ്യനൊരു സഹോദരനുണ്ട്. അദ്ദേഹം തെറ്റുകളിൽ കൂടുതലായി മുഴുകിയ സമയത്ത് ഈ ആരാധനാ കർമ്മങ്ങളിൽ നിരതനായ സ്വാലിഹായ മനുഷ്യൻ തൻ്റെ സഹോദരനോട് പറയുമായിരുന്നു, അക്സിർ, നീ ചെയ്യുന്ന തിന്മകൾ ഒന്ന് കുറക്കൂ സഹോദര. ഫലം യസൽ യുഖറിറു അലൈഹി അക്സിർ അക്സിർ. തൻ്റെ സഹോദരനെ കാണുമ്പോഴൊക്കെ അദ്ദേഹം ഉപദേശിച്ചുകൊണ്ടേയിരിക്കും, നീ ചെയ്യുന്ന തിന്മകൾ കുറക്കണേ, നിന്റെ പാപങ്ങൾ നീ തീരെ ഇല്ലാതെയാക്കണേ, ചെയ്യുന്ന തിന്മകൾ കുറവ് വരുത്തണേ എന്ന് അദ്ദേഹം ഇങ്ങനെ അടിക്കടിക്ക് ആവർത്തിച്ച് ഉപദേശിച്ചുകൊണ്ടേയിരിക്കും. കുറെ ഉപദേശം അധികരിച്ചപ്പോൾ ഈ തെറ്റ് ചെയ്യുന്ന സഹോദരൻ ഫഗലിബ മിൻഹു, അദ്ദേഹം കോപിക്കുകയാണ്, ദേഷ്യപ്പെടുകയാണ്. എന്നിട്ട് അദ്ദേഹം ദേഷ്യത്തോട് പറഞ്ഞു, വഖാല ഖല്ലിനി വറബ്ബി അബ്ഇസ്ത അലയ്യ റഖീബ, എന്നെ എന്റെ പാട്ടിന് വിട്ടേക്കൂ, എന്നെ നിരീക്ഷിക്കാൻ റബ്ബ് നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ടോ, നീ എന്തിനാ എന്റെ പുറകെ നടന്ന് എപ്പോഴും എന്നെ ഉപദേശിക്കുന്നത് എന്ന തരത്തിൽ ഈ സ്വാലിഹായ മനുഷ്യനോട് ദേഷ്യപ്പെടുകയാണ്. അദ്ദേഹത്തിന് ഏറെ സങ്കടമായി, അതിലേറെ ദേഷ്യമായി. കാരണം തൻ്റെ സഹോദരൻ്റെ നന്മ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് അവനെ തിന്മ ഒഴിവാക്കാൻ വേണ്ടി ഉപദേശിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അദ്ദേഹം തന്നോട് ദേഷ്യപ്പെട്ടിരിക്കുന്നു. ഈ സമയത്ത് സ്വാലിഹായ മനുഷ്യൻ അദ്ദേഹം പറഞ്ഞു, വല്ലാഹ് ലാ യഗ്ഫിറുല്ലാഹു ലക യാ ഫുലാൻ, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, നിനക്കല്ലാഹു ഒരിക്കലും പൊറുത്തു തരില്ല, നിനക്കല്ലാഹു ഒരിക്കലും മാപ്പ് ചെയ്യാതിരിക്കട്ടെ, നിനക്കല്ലാഹു ഒരിക്കലും പൊറുത്തു തരില്ല, പൊറുത്തു തരാതിരിക്കട്ടെ എന്നർത്ഥത്തിൽ അദ്ദേഹം ശപിക്കുകയാണ് തൻ്റെ സഹോദരന്, ദേഷ്യത്തോടെ സങ്കടത്തോടെ. ആ രണ്ട് സഹോദരങ്ങളുടെ കാര്യത്തിൽ അല്ലാഹു ഇടപെടുകയാണ്. മൻ ദല്ലദി യതഅല്ല അല അല്ല അഗ്ഫിറുൽ ലിഫുലാൻ, ആരാണ് എന്റെ പേരിൽ സത്യം ചെയ്തു പറഞ്ഞത്, ഞാൻ ഒരു വ്യക്തിക്ക് പൊറുത്തു കൊടുക്കുകയില്ല എന്ന് എന്നെപ്പറ്റി ആരാണ് പറഞ്ഞത്? അക്കാ നബി ആലിമൻ വഅല മാ ഫീ യദീ ഖാദിറ, എന്നെപ്പറ്റി അറിവുള്ളവനാണോ അവൻ, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ കഴിവുള്ളവനാണോ അവൻ, എന്തടിസ്ഥാനത്തിലാണ് ഞാനൊരാൾക്ക് പൊറുത്തു കൊടുക്കില്ല എന്ന് ആ മനുഷ്യൻ പറഞ്ഞത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടപെടുകയാണ്. എന്നിട്ട് റബ്ബ് പറഞ്ഞു, ഖദ് ഗഫർതു ലഹു, തെറ്റുകൾ സാധാരണയായി ചെയ്തുകൊണ്ടിരുന്ന ആ മനുഷ്യൻ്റെ പാപങ്ങൾ ഞാൻ പൊറുത്തു കൊടുത്തു. അഹ്ബത്തു അമലക, നിന്റെ പാപങ്ങൾ, നിന്റെ നന്മകൾ, സ്വാലിഹായ മനുഷ്യന്റെ നന്മകൾ ഞാൻ നിഷ്ഫലമാക്കിക്കളഞ്ഞു. ഈ ഹദീസിനെ ഉദ്ധരിച്ച് വിവരിച്ചു തരുന്ന സ്വഹാബിയായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹും ഇത് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുകയാണ്, വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെ സത്യം. ലഖദ് തകല്ലമ ബിൽ കലിമത്ത് ഊബിഖത്ത് ദുനിയാഹു വ ഉഖ്റാഹു. ലഖദ് തകല്ലമ ബിൽ കലിമ, ആ സ്വാലിഹായ മനുഷ്യൻ ഒരു വാക്കേ പറഞ്ഞുള്ളൂ, ഒരു സംസാരമേ സംസാരിച്ചുള്ളൂ, നിനക്കല്ലാഹു ഒരിക്കലും പൊറുത്തു തരൂല, നീ നന്നാവൂല ഒരിക്കലും, നീ ഒരിക്കലും നന്നാവാതിരിക്കട്ടെ, നിനക്കല്ല പൊറുത്തു തരാതിരിക്കട്ടെ എന്ന തരത്തിലൊരു ഒരൊറ്റ വാക്കേ ആ സ്വാലിഹായ മനുഷ്യൻ പറഞ്ഞുള്ളൂ. ഊബിഖത്തു ദുനിയാഹു വ ഉഖ്റാഹു, അതിലൂടെ ആ മനുഷ്യൻ്റെ, സ്വാലിഹായ മനുഷ്യൻ്റെ ദുനിയാവും ആഖിറവും നഷ്ടമായി. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഗൗരവകരമാണ്, വളരെയേറെ ഗൗരവകരമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം നിർവഹിച്ച സൽപ്രവർത്തനങ്ങൾ നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ നിഷ്ഫലമാക്കപ്പെടുന്ന കാഴ്ച കണ്ടാൽ അതിലേറെ ഭാഗ്യം കെട്ടവൻ, ദൗർഭാഗ്യവാൻ പിന്നെ മറ്റാരാണുള്ളത്? മനുഷ്യൻ്റെ അമലുകൾ പരലോകത്ത് നിഷ്ഫലമാക്കപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ് അവൻ്റെ നാവിനെ മോശപ്പെട്ട രീതിയിൽ അവൻ ഉപയോഗിക്കുക എന്നുള്ളത്. ഒരു കവിതയിൽ നമുക്കിപ്രകാരം വായിക്കാം. ഇഹ്ഫദ് ലിസാനക അയ്യുഹൽ ഇൻസാനു ലാ യൽദഗന്നക ഇന്നഹു സുഅബാനുൻ. ഇഹ്ഫദ് ലിസാനക, മനുഷ്യ നിന്റെ നാവിനെ നീ സൂക്ഷിക്കണം. അയ്യുഹൽ ഇൻസാൻ, മനുഷ്യ, ലാ യൽദഗന്നക ഇന്നഹു സുഅബാൻ, അതൊരു പാമ്പിനെ പോലെ നിന്നെ മുറിവേൽപ്പിക്കാതിരിക്കട്ടെ, നിന്നെ കൊത്താതിരിക്കട്ടെ എന്ന ഒരു കവിത എന്തുമാത്രം അർത്ഥവത്താണ്. അതുകൊണ്ട് ഏതൊരു അക്ഷരം ഒരു വാക്കുച്ചരിക്കുകയാണെങ്കിലും അതെന്റെ റബ്ബിന് തൃപ്തിപ്പെട്ടതാണ് എന്നുറപ്പിക്കാൻ നമുക്ക് കഴിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ അബ്ദ ലയതകല്ലമു ബിൽ കലിമത്തി മിൻ റിദ്വാനില്ലാഹ്. ഒരടിമ, അദ്ദേഹം അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് ഒരു സംസാരം സംസാരിച്ചു എങ്കിൽ യർഫഉഹുല്ലാഹു ബിഹാ ദറജ ഫിൽ ജന്ന, സ്വർഗത്തിൽ അതിലൂടെ ആ മനുഷ്യൻ അള്ളാഹു പദവി ഉയർത്തിക്കൊടുക്കും എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്രകാരം തന്നെ അള്ളാഹുവിൻ്റെ കോപത്തിൽ ഒരാളൊരു വാക്കുച്ചരിച്ചാൽ അതിലൂടെ ആ മനുഷ്യനു നരകമാണ് സങ്കേതം എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനിൽ സൂചിപ്പിക്കപ്പെട്ടതുപോലെ മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, റഖീബും അതീദുമായ രണ്ടു മലക്കുകൾ, അവർ മനുഷ്യന്റെ ഇടവും വലവും കൃത്യമായി അവൻ്റെ നന്മകളെ അവൻ്റെ ഓരോ വാക്കുകളെയും മാ യൽഫിളു മിൻ ഖൗലിൻ ഓരോ വാക്കുകളെയും കൃത്യമായി അവർ രേഖപ്പെടുത്തുന്നുണ്ട് എന്ന് പരിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തു ഖാഫിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുകയാണ്. മനുഷ്യൻ കേവലമായി സംസാരിക്കുന്ന, അവൻ നിസാരമായി പോയി പോലും ചിന്തിക്കുന്ന ചില വാചകങ്ങൾ പോലും മലക്കുകൾ രേഖപ്പെടുത്തുമെന്നാണ് ആയത്തിൻ്റെ വിശദീകരണത്തിൽ മുഫസ്സിരീങ്ങൾ സൂചിപ്പിച്ചതായി നമുക്ക് വായിക്കാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ അള്ളാഹു അനുഗ്രഹമായി നൽകിയ ഈ സംസാരശേഷിയെ കൃത്യമായി ഉപയോഗിക്കുവാനും അത് ഏറ്റവും നല്ല രീതിയിൽ മാത്രം പ്രയോഗവൽക്കരിക്കുവാനും എനിക്കും നിങ്ങൾക്കും കഴിയേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനിലെ ഒരായത്ത് പ്രകാരമാണ്, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. വഖൂലു ഖൗലൻ സദീദ, നല്ല വാക്ക് നിങ്ങൾ പറയുകയും വേണം എങ്കിൽ യുസ്ലിഹ് ലക്കും അഅമാലക്കും, നിങ്ങളുടെ അമലുകളെ അല്ലാഹു നന്നാക്കി തരും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങളെ അല്ലാഹു പുറത്തു തരും. അമലുകൾ നന്നാക്കി തരുവാനും പാപങ്ങൾ പൊറുക്കപ്പെടുവാനും മനുഷ്യൻ ചെയ്യേണ്ടതെന്താണ്? നല്ല വാക്ക് പറയലാണ്. കുടുംബത്തിൽ, സുഹൃത്തുക്കൾക്കിടയിൽ, നാട്ടുകാർക്കിടയിൽ, എവിടെയാണെങ്കിലും എൻ്റെ നാവിൽ നിന്നും മോശപ്പെട്ടതൊന്നും ഒന്നുകൂടെ. ഞാൻ എൻ്റെ ഭാര്യയോട് സംസാരിച്ചുകൊണ്ടിരിക്കെ അവിടെ മോശപ്പെട്ട ഒരു വർത്തമാനം വരരുത്. അതെൻ്റെ മക്കൾ കേട്ട് ശീലിക്കുന്നതാണെങ്കിൽ അതിൽ പരം മറ്റൊരു ദൗർഭാഗ്യം വേറൊന്നില്ല. എനിക്കും അതിലൂടെ കുറ്റമാണ്. എൻ്റെ മക്കളത് ശീലിക്കുന്നതിലൂടെ അവരുടെ ജീവിതത്തിൽ അത് ഉപയോഗിക്കുന്ന കാലമത്രയും എനിക്കത് കുറ്റമാണ്. അപ്രകാരം നാവിനു കടിഞ്ഞാനിടാനും അളന്നും തൂക്കിയും മാത്രം സംസാരിക്കുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചതുപോലെ സംസാരത്തിൽ എത്ര വാക്കുകളുണ്ട് എന്ന് എണ്ണാൻ ശ്രമിച്ചാൽ എണ്ണാൻ കഴിയുമാറ് ഏറ്റവും നിർത്തി നിർത്തിയുള്ള സാവധാനത്തിനുള്ള സംസാരമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിരുന്നത്. അപ്രകാരം സംസാരിക്കാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. നാവിൻ്റെ വിപത്തുകളാണ് ഇന്നത്തെ ജീവിത പാഠങ്ങൾ പ്രോഗ്രാമിലൂടെ വിശദീകരിച്ചു നൽകിയത്. അവതരണം അബ്ദുള്ള സലഫി.

0: ഖുർആൻ.
1: അൽഹംദുലില്ലാഹ്, വിശുദ്ധ ഖുർആനിൽ നിന്നും സൂറത്തു ദാരിയാത്തിലെ 20, 21, 22, 23 ഈ നാലായത്തുകളുടെ മനോഹരമായ പാരായണമാണ് അഷേഖ് അബ്ദുറഹ്മാൻ സുദൈസിന്റെ മനോഹരമായ ശബ്ദത്തിൽ നമ്മളെല്ലാവരും കേട്ടത്. ഇതിന്റെ തുടക്കത്തിലെ നമുക്ക് ശ്രദ്ധിച്ചില്ലേ, ആദ്യത്തെ ആയത്തിൽ
2: ഇതിന്റെ ആശയം നിങ്ങളൊന്ന് പറയാൻ നന്നായിരിക്കും.
1: ദൃഢവിശ്വാസമുള്ളവർക്ക് ഭൂമിയിൽ പല ദൃഷ്ടാന്തങ്ങൾ എന്നാണ് ആദ്യത്തെ ആയത്തിലൂടെ അള്ളാഹു നമ്മളോട് പറയുന്നത്. നിങ്ങളിൽ തന്നെയുണ്ട്, അതായത് ദൃഷ്ടാന്തങ്ങൾ, എന്നിട്ട് നിങ്ങൾ കണ്ടറിയുന്നില്ലേ എന്നുള്ളൊരു താക്കീത് കൂടി അള്ളാഹു നമുക്ക് തരുന്നുണ്ട്. ആകാശത്തിൽ നിങ്ങളുടെ ആഹാരവും ഉപജീവന മാർഗവും നിങ്ങളോട് വാഗ്ദത്തം ചെയ്യപ്പെടുന്നതും ഉണ്ട്. അവസാനത്തെ, അതായത് 23-ാമത്തെ ആയത്തിൽ, എന്നാൽ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രക്ഷിതാവ് തന്നെയാണ് സത്യം, നിശ്ചയമായും ഇത് നിങ്ങളെ നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് പോലെ തന്നെ ഒരു യാഥാർത്ഥ്യം തന്നെയാണ് എന്ന് ഓർമ്മിപ്പിക്കുക. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളൊക്കെ അങ്ങനെ പറയുമ്പോൾ ഇതിലേറെ നല്ലൊരു ഉപമ വേറെല്ല തന്നെ തോന്നും. ഇപ്പോൾ സലാംക്ക് ആ ആയത്തിൻ്റെ അവസാന ഭാഗം ശ്രദ്ധിച്ചില്ലേ, ഇപ്പോൾ നമ്മൾ രണ്ടുപേരും ഈ ഒരു സ്റ്റുഡിയോയിലിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നത് പോലെ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആയിരക്കണക്കിന് 10,000-ക്കണക്കിന് ശ്രോതാക്കൾ, അതൊരു ഒരു ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണല്ലോ. ഇതുപോലുള്ള യാഥാർത്ഥ്യങ്ങളാണ് സൂറത്ത് ദാരിയാത്തിലെ 20 മുതലുള്ള ആ ആയത്തുകൾ ഇങ്ങനെ നമ്മളോട് പറയുന്നതെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് സംസാരിക്കുന്നത്.
2: അതായത് ഒഫിൽ അർലി ആയാത്തുലിൽ മൂക്കിനീൻ എന്ന് പറഞ്ഞല്ലോ, ഈ മൂക്കിനീൻ എന്നുള്ളത് വെറുതെ അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. ശരിക്ക് മൂക്കിനാവുക എന്ന് പറഞ്ഞുകൊടുത്ത് വഅബ്ദു റബ്ബക ഹത്താ യഅതിയക യഖീൻ എന്ന് പറഞ്ഞു. യഖീൻ എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ നീ നിൻ്റെ റബ്ബിനെ ഇബാദത്ത് ചെയ്യേണ്ടത് നിനക്ക് യഖീൻ വരുന്നത് വരെ എന്ന് പറഞ്ഞു. യഖീൻ എന്നുള്ളത് മരണത്തെക്കുറിച്ചാണ് അവിടെ പറഞ്ഞത്. മരണത്തിൽ ആർക്കെങ്കിലും ഡൗട്ടുണ്ടോ? ഒരു ഡൗട്ടുമില്ല, അത്രമേൽ ഉറപ്പായൊരു സംഗതിയാണ് യഖീൻ. ആ യഖീൻ എന്ന പദത്തിൽ നിന്നാണ് മൂക്കിൻ എന്നുള്ള രൂപത്തിലേക്ക് കൊണ്ടുവന്നത്. അത്രമേൽ ഉറപ്പായിട്ടുള്ള ദൃഢവിശ്വാസമുള്ള ആളുകൾക്ക് ഫില്ലർലി ആയാത്തു കുറേ ആയത്തുകൾ. വെറുതെ ഇങ്ങനെ പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതിലൊന്നും ഒന്നുമില്ല ദിൽക്കപ്പം. എന്താ അവൻ്റെ കാണുന്ന കാഴ്ചകളിലോ കേൾവികളിലോ ഒന്നും അവനെ സ്പർശിക്കുന്നില്ല. അവനിങ്ങൊരുത്തരം പുറംമോടികളിൽ അല്ലെങ്കിൽ പുറന്തോടിലൂടെ കടന്നു പോകുന്ന ഒരാളാണ്. അതുകൊണ്ട് അവൻ കാണുന്നുണ്ടാവും പലതും, കേൾക്കുന്നുണ്ടാവും പലതും, പക്ഷെ ഉള്ളിൽ യക്കീനായ ഒരാൾക്ക്, മൂക്കനായ ഒരാൾക്ക്, ദൃഢവിശ്വാസമുള്ള ഒരാൾക്ക് ഒരു പുൽനാമ്പ് പോലും അവനെ സ്വാധീനിക്കും,
1: ചിന്തിപ്പിക്കും,
2: ചിന്തിപ്പിക്കും. അതാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. വഫി ഔഫുസിക്കും, എന്നിട്ട് പറയാം ഭൂമി പറഞ്ഞു, പിന്നെ ഔഫുസിക്കും നിങ്ങളിലും. നമ്മൾ അതിന് കുറെ എവിടെയും പോകുന്നു വേണ്ട, ഒന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആയാൽ മതി. ചെറിയൊരു ശ്വാസ തടസ്സം വന്നിട്ട് ഒന്ന് ഐസിയിൽ കയറി കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിൻ്റെ അവസ്ഥ എന്താ. ഒരു മനുഷ്യൻ്റെ മിടിപ്പ്, ഇപ്പം ഞാനന്നിങ്ങനെ കഴിഞ്ഞ ഇതിൽ എൻ്റെ അനിയൻ്റെ പിന്നെ വൈഫ് കുറിച്ച് നേരത്തെ പ്രസവം വന്നു, പെട്ടെന്ന് പ്രയാസങ്ങളൊക്കെ ആയി. അപ്പോൾ കുട്ടീനെ NICU-യിലാക്കി. NICU-യിൽ ഇടുന്ന ഓരോ നിമിഷവും അവിടെ ഇങ്ങനെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷെ ആ കുട്ടി നേരെ അതേ അവസ്ഥയിൽ, എന്നിട്ട് ലക്ഷങ്ങൾ അവിടെ ചിലവാണ്, അതേ അവസ്ഥയിൽ ഉമ്മയുടെ ഗർഭാവസ്ഥയിൽ തന്നെ നിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടല്ലോ ആ സമയം. അതുവരെയാണെങ്കിൽ ഒരു ചാർജും കൊടുക്കണ്ട, ഇതിനേക്കാൾ ബെസ്റ്റും പെർഫെക്റ്റ് ആയിട്ട് അവിടെ കിടക്കും. അപ്പോൾ അല്ല സംവിധാനിച്ച് വെച്ചൊരു സംഗതിയുണ്ട്, മനുഷ്യൻ കൃത്രിമമായി ഉണ്ടാക്കുന്നതിന് മനുഷ്യൻ കൊടുക്കേണ്ടി വരുന്ന വില ഉണ്ട്, പക്ഷെ ഒറിജിനലിന് മനുഷ്യനൊരു വില കൊടുക്കുന്നില്ല. ഒറിജിനലാണ് നമ്മളെടുത്ത്
1: സ്വാഭാവികമായി സംഭവിക്കുന്നത് പോലെ ഫീൽ ചെയ്യണം.
2: യെസ്, അതെ അതെ അതെ. എന്നിട്ട് പറഞ്ഞു വഫി സമാഇ, ഓരോന്ന് പറയണം. ഒന്ന് ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത് അർള് പറഞ്ഞു, ആംഫുസ് പറഞ്ഞു, സമാ പറഞ്ഞു, ആകാശങ്ങൾ. ആകാശം നമ്മൾ എന്തെങ്കിലും കാണുന്നുണ്ടോ? ഒന്നും. നമ്മളീ കാണുന്ന ഈ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന ഇത്തിരി പോകുന്ന സംഗതിയാണ്, പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ആകാശത്ത് കാണുന്ന എന്തെല്ലാം സംവിധാനങ്ങൾ. അപ്പോൾ അത് പറഞ്ഞു. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയും, ആകാശത്തിൻ്റെയും ഭൂമിയുടെയൊക്കെ രക്ഷിതാവ് തന്നെ സത്യം പറഞ്ഞുകൊണ്ട് പറയാണ്, നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതുപോലെ ഒരു യാഥാർത്ഥ്യം തന്നെയാണതെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്കതിൽ ചിന്തിക്കാനുണ്ട്.
3: അടുത്തതായി ഡയലോഗ്. ഇന്നത്തെ ഡയലോഗിൽ കോഴിക്കോട് വച്ച് നടന്ന ദൈക്ഷണിക സമ്മേളനത്തിൽ അബ്ദുള്ള ബാസിൽ CP നിർവഹിച്ച സൂംബ വന്ന വഴികൾ എന്ന വിഷയാവതരണമാണ് നാം കേൾക്കുന്നത്.
4: ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا
0: മൈഹദില്ലാഹു ഫലാ മുദില്ലല വമൈ യുദ്ലിൽ ഫലാ ഹാദിയല ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഹുവ അല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രിക്കൂൻ. ഏറെ ബഹുമാന്യരായ നേതാക്കന്മാരെ, മാധ്യമ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നമ്മുടെ സാംസ്കാരിക പരിസരത്തും മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലുമെല്ലാം വലിയ ചർച്ചയായിരിക്കുകയാണ് നമ്മുടെ പൊതുവിദ്യാലയങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെട്ട സൂംബ എന്ന പേരിലുള്ള ഒരു നൃത്തരൂപവും അതിനോടുള്ള വിയോജിപ്പുകളുമെല്ലാം. ഇതിലേറ്റവും പ്രധാനമായി നാം മനസ്സിലാക്കേണ്ടത്, ഈ വിഷയം പലപ്പോഴും ചാനൽ ചർച്ചകളിൽ, മാധ്യമങ്ങളിൽ, സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുമ്പോൾ സൂംബയിൽ നിന്ന് തുടങ്ങി സൂംബയിൽ അവസാനിക്കുന്ന വളരെ ദൗർഭാഗ്യകരമായ ഒരു അവസ്ഥ പലപ്പോഴും നാം കാണാറുണ്ട്. ഒരു വിഷയം വരുമ്പോൾ അതിനോടുള്ള വിയോജിപ്പിനും യോജിപ്പിനും പല തലങ്ങളുണ്ടാകും. അതിൻ്റെ സാംസ്കാരിക തലങ്ങളുണ്ടാകും, മതപരമായ തലങ്ങളുണ്ടാകും, അതുപോലെ തന്നെ പല വിധത്തിൽ അതിനോടുള്ള യോജിപ്പും വിയോജിപ്പും ഉണ്ടാകും. പക്ഷേ ഒരു നൃത്തരൂപം അല്ലെങ്കിൽ ഒരു വ്യായാമ രൂപം എന്നുള്ളതിനോടുള്ള യോജിപ്പും വിയോജിപ്പും അല്ലെങ്കിൽ സൂംബ എന്ന പദത്തിൽ അതും അതിനും അപ്പുറത്തേക്ക് വേറെ ചില ആളുകൾ ചില അല്പവസ്ത്രം, അതുപോലെ തന്നെ തുള്ളൽ, അതുപോലെ തന്നെ കൂടിക്കലരൽ, ഇങ്ങനെയുള്ള ഏതാനും ചില വാക്കുകളിൽ മാത്രം ഒതുക്കിക്കൊണ്ട് ഈ ചർച്ചയെ ഒതുക്കാൻ പല ആളുകളും ശ്രമിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. അവിടെയാണ് ഈ വിഷയത്തെ വളരെ ഗൗരവപൂർവം സമീപിക്കുമ്പോൾ നാം ആദ്യമായി ചെയ്യേണ്ടത് ഈ വിഷയത്തിൻ്റെ, അതുപോലെ തന്നെ ഇതിന് തുടർച്ചയായി വരുന്ന വിഷയങ്ങളുടെ അതിൽ അന്തർലീനമായ ആശയങ്ങളും അതിനോടുള്ള വിയോജിപ്പുകളും വളരെ ഗൗരവത്തോടുകൂടി നാം ചർച്ച ചെയ്യേണ്ടത്. എന്താണ് ഇവിടെ വിഷയം? വെറുമൊരു സൂംബയാണോ വിഷയം? ഒരിക്കലുമല്ല എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വെറുമൊരു സൂംബയിൽ തുടങ്ങി സൂംബയിൽ അവസാനിക്കുന്ന വിഷയമല്ല ഇത്. മറിച്ച് വളരെ കൃത്യമായി കഴിഞ്ഞ ഏതാനും കാലങ്ങളായി നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. എന്താണത്? പൊതുവിദ്യാലയങ്ങളിലേക്ക് അധാർമികതയുടെ, സംസ്കാര ശൂന്യതയുടെ, ലിബറൽ ചിന്തകൾ എന്ന പേരിലുള്ള അത്തരത്തിലുള്ള തോന്യാസങ്ങളുടെ ഒരു ഇഞ്ചക്ഷൻ കഴിഞ്ഞ കുറച്ചു കാലമായി പല രൂപത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നാം ഏവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. പല വിധത്തിൽ, പല രൂപത്തിൽ, പല വിധേന നമ്മുടെ മുമ്പിലൊക്കെ അത്തരം വാർത്തകളും ചർച്ചകളുമെല്ലാം വരാറുണ്ട്. ഏതെങ്കിലും ഒരു കോളേജിന്റെ കരിക്കുലവുമായി ബന്ധപ്പെട്ട്, സ്കൂളിന്റെ കരിക്കുലവുമായി ബന്ധപ്പെട്ട്, അങ്ങനെ പല രൂപത്തിൽ നിസ്സാരമായി വന്നുപോകുന്ന വാർത്തകളായിട്ടാണ് പലപ്പോഴും നമ്മളത് അവഗണിച്ച് കളയാറുള്ളത്. പക്ഷേ ഇത് അങ്ങനെ ഏതെങ്കിലും ഒന്നിലോ രണ്ടിലോ ഒതുങ്ങുന്നതല്ല എന്നും ഇത് വളരെ ആസൂത്രിതമായി നടപ്പിലാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആശയത്തിൻ്റെ അടിച്ചേൽപ്പിക്കലാണ് എന്നിടത്താണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിയോജിപ്പ് കിടക്കുന്നത്. ഒന്നാമതായി നമ്മൾ പറയുന്നത് പൊതുവിദ്യാലയം പൊതുവാകണം എന്നുള്ളത് തന്നെയാണ്. പൊതുവിദ്യാലയം എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള മുസ്ലിമും ഹിന്ദുവും ക്രൈസ്തവനും മതമുള്ളവനും ഇല്ലാത്തവനുമെല്ലാം വളരെ കോൺഫിഡൻസോടുകൂടി അവനവൻ്റെ മക്കളെ പറഞ്ഞയക്കുന്ന ഇടങ്ങളാണ് പൊതുവിദ്യാലയങ്ങൾ എന്ന് പറഞ്ഞാൽ. അതിൻ്റെ കാരണം എന്താ? അത് പൊതുവാണ്. അവിടെ എല്ലാവർക്കും പറ്റുന്ന രൂപത്തിലുള്ള ഒരു സംസ്കാരവും ഒരു രൂപവുമാണ് പൊതുവിദ്യാലയങ്ങളിൽ ഉണ്ടാവുക എന്ന ആ ഒരു ഉറപ്പിൻ്റെ മേലാണ് ഇവിടെയുള്ള പൊതുജനം പൊതുവിദ്യാലയങ്ങളിലേക്ക് അവരുടെ മക്കളെ അയക്കുന്നത്. നാം ഏവരും അതിനുവേണ്ടി, അതിൻ്റെ ഉന്നമനത്തിനു വേണ്ടി വർക്ക് ചെയ്യുന്ന ആളുകളാണ്. പക്ഷേ അതിൽ നിന്നും മാറിക്കൊണ്ട് ആ പൊതുവിദ്യാലയങ്ങളിൽ പല ആളുകൾക്കും സാധിക്കാത്ത, ഇവിടെ ഭൂരിപക്ഷം വരുന്ന ജനവിഭാഗം അവർ മതവിശ്വാസികളാണ്. പല രൂപത്തിൽ ധാർമ്മികതയെ ഇഷ്ടപ്പെടുന്നവരാണ്, സംസ്കാരത്തെ ഇഷ്ടപ്പെടുന്നവരാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് യോജിച്ചു പോകാൻ പറ്റാത്ത രൂപത്തിലുള്ള ലിബറൽ സാംസ്കാരിക ഫാസിസം കരിക്കുലത്തിലേക്ക്, സ്കൂളുകളിലേക്ക്, പൊതുവിദ്യാലയങ്ങളിലേക്ക് കടത്തിക്കൂട്ടുന്നു എന്നുള്ളിടത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഒരുപാട് വിഷയങ്ങൾ അതിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, പല ആളുകളുടെയും ശ്രദ്ധയിലേക്ക് വന്നിട്ടുള്ള ഒരു വിഷയമാണ് ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്നത്. ജെൻഡർ ന്യൂട്രൽ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ ഒരുപക്ഷെ നമുക്ക് ഓർമ്മയുണ്ടാകും. പെട്ടെന്നൊരു ദിവസം അത്തരത്തിലുള്ള ഒരു പരിഷ്കാരം വരുന്നതായി നമ്മൾ അറിയുകയാണ്. എങ്ങനെയാണ് നമ്മുടെ മാധ്യമങ്ങളും നമ്മുടെ പൊതുസമൂഹവും ആ വിഷയത്തെ കൈകാര്യം ചെയ്തത്? പല ആളുകളും, ദാ നമ്മുടെ മക്കൾ പറക്കട്ടെ, അവർ സ്വാതന്ത്ര്യം അനുഭവിക്കട്ടെ എന്ന രൂപത്തിലൊക്കെയാണ് ആ വിഷയത്തെ കൈകാര്യം ചെയ്തത്. മാത്രമല്ല, ഒരു പരിധി കൂടി കടന്നുകൊണ്ട് വേറെ ചില ആളുകൾ പറഞ്ഞെന്നു വെച്ചാൽ ഇത് പെൺകുട്ടികൾക്ക് പാൻറ് ധരിക്കാൻ പറ്റുമോ ഇല്ലേ എന്ന ചർച്ചയാണ് നടക്കുന്നത് എന്നാണ് പല ആളുകളും പറഞ്ഞത്. ഞാൻ വെറുതെ പറയുന്നതല്ല, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളുടെ ചില രൂപങ്ങൾ കൂടി കാണിച്ചുകൊണ്ട് തന്നെ തെളിവുകൾ സഹിതം തന്നെ സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ജെൻഡർ ന്യൂട്രലിറ്റി അല്ലെങ്കിൽ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം എന്ന പേരിലുള്ള ഒരു പരിഷ്കാരം ഇവിടെ വന്നു. അന്ന് മാധ്യമങ്ങളിൽ എന്താണ് ചർച്ചയായത് അതിന്റെ ഒരു ഒരു സാമ്പിള് മാത്രം ആദ്യം നിങ്ങളൊന്ന് കണ്ടോളൂ. പെൺകുട്ടികൾ പാൻസ് ധരിക്കാന്നുള്ളതല്ല ഇവിടെ വിഷയം.
4: നിലവിൽ ആൺപെൺ എന്ന തിരിച്ചറിവില്ലാതെ വരുന്ന ഒരു പുതിയ തലമുറയെ ഉണ്ടാക്കിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയല്ല. അങ്ങനെ ഒരു പദ്ധതിയല്ല നമ്മളെ സംബന്ധിച്ച് മനസ്സിലാക്കാത്ത ഒരു കാലം ഒരു കാലത്തും ഒരു ആണിനും പെണ്ണിനും ഉണ്ടാകില്ല. ആർക്കാരും അവന്റെ അവനവന്റെ ഐഡന്റിറ്റി ഏതെങ്കിലും ഒക്കെ ഒരു ഘട്ടത്തിൽ മനസ്സിലാകുമല്ലോ.
0: അപ്പോ ആ ഇത്രയും വലിയ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന അങ്ങേയറ്റം ആശയപരമായി ഒരുപാട് ആഴങ്ങളുള്ള ഒരു വിഷയത്തെ ഈ ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ ചില ആളുകളെങ്കിലും കണ്ടിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ അത് പെൺകുട്ടി പാൻറ് ധരിക്കാൻ പറ്റുമോ ഇല്ലേ എന്ന് പറയുന്ന വളരെ ഇപ്പം നമ്മൾ കാണുന്നുണ്ടല്ലോ അല്ലെ. പിന്നെ അല്പവസ്ത്രം, അതുപോലെ തന്നെ കൂടിച്ചേരൽ എന്നൊക്കെ പറഞ്ഞുള്ള കുറച്ച് പദങ്ങളിൽ കുരുങ്ങി നിൽക്കുന്നുണ്ടല്ലോ. ഇതുപോലെ അന്ന് പാൻറിലായിരുന്നു കുടുങ്ങിയിരുന്നത്. അന്നത്തെ ചാനൽ ചർച്ചകൾ എന്ന് പറഞ്ഞാൽ പാൻറ് ധരിക്കാൻ പറ്റുമോ ഇല്ലേ, പെണ്ണ് പാൻറ് ധരിച്ചാൽ ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുമോ ഇല്ലേ, അതുപോലെ തന്നെ പാൻറിന്റെ ചരിത്രപരമായ ഉത്ഭവം എവിടെയാണ്, ഇങ്ങനെയുള്ള വളരെ കൂലങ്കശമായ ഗൗരവത്തിലാണ് ചർച്ച ചെയ്യുന്നത് എന്നുള്ളതാണ് തമാശ. ഇങ്ങനെ ആ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന വളരെയധികം സാംസ്കാരികമായും സാമൂഹികമായും വലിയ രൂപത്തിലുള്ള പ്രത്യാഘാതങ്ങളുള്ള ഒരു വിഷയത്തെ കേവലം ഒരു പെൺകുട്ടി പാൻറ് ധരിക്കണോ അല്ലെങ്കിൽ പാവാട ധരിക്കണോ എന്ന വിഷയത്തിലാണ് അത് ചുരുക്കിക്കെട്ടിയത്. അന്ന് തന്നെ നമ്മളത് പറഞ്ഞു. ആ വിയോജിപ്പ് പറയുന്ന ഭാഗം നിങ്ങൾ കേട്ടോളൂ.
5: ഇവിടെ ഈ ഒരു ചർച്ചയിൽ എനിക്ക് പ്രധാനമായിട്ട് പറയാറുള്ളത്, ഈ ചർച്ചയിൽ പലപ്പോഴും ആ ഒരു ചർച്ച കെട്ടിക്കിടക്കുന്നത് പാൻസ് ധരിക്കുക അല്ലെങ്കിൽ കംഫേർട്ട് ഉള്ള ഒരു ഡ്രസ്സ് ധരിക്കുക, അതിനുള്ള സ്വാതന്ത്ര്യമുണ്ടോ എന്നുള്ള തര അവിടെ കുരുങ്ങിക്കിടക്കുകയാണ് പലപ്പോഴും ഈ ചർച്ച. ഇവിടെ എനിക്ക് പറയാനുള്ളത്, ഇവിടെ അടിസ്ഥാന വിഷയം അതല്ല എന്നുള്ളതാണ്. പാൻസ് കംഫേർട്ടാണോ അല്ലെങ്കിൽ കംഫർട്ടബിൾ ഡ്രസ്സ് ധരിക്കാൻ ആരെങ്കിലും അനുവദിച്ചോ ഇല്ലേ എന്നുള്ളതല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, കംഫർട്ടബിൾ യൂണിഫോം എന്നുള്ള ഒരു പദം മതിയായിരുന്നല്ലോ. കംഫർട്ടബിൾ ആയിട്ടുള്ള യൂണിഫോം, എല്ലാവർക്കും പറ്റുന്ന രൂപത്തിലുള്ള ഒരു യൂണിഫോം ധരിക്കുക എന്ന വിഷയമായിരിക്കുമല്ലോ വരിക. അല്ല, അതിനപ്പുറത്ത് ഇവിടെ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം.
0: അപ്പോ എല്ലാവർക്കും കംഫർട്ടബിളായ വസ്ത്രം ധരിക്കുക എന്നാണെങ്കിൽ കംഫർട്ടബിൾ യൂണിഫോം എന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. പക്ഷെ ഇത് ജെൻഡർ ന്യൂട്രാലിറ്റി എന്നാണ് പറഞ്ഞത്, ജെൻഡർ ന്യൂട്രൽ യൂണിഫോം എന്നാണ് പറഞ്ഞത് എന്ന് അതിനുശേഷം അത്രയും കാലം നടന്ന ചർച്ച മൊത്തം ഈ പാൻറിൽ കുടുങ്ങിക്കിടക്കായിരുന്നു. അതിനുശേഷം നമുക്ക് എജ്യൂക്കേറ്റ് ചെയ്യേണ്ടി വന്നു. ഇത് ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുകയല്ല, അല്ലെങ്കിൽ ഇവിടെയുള്ള പൊതുസമൂഹത്തെയോ പൊതുബോധത്തെയോ ആ നിലക്കൊരു പ്രതിസ്ഥാനത്ത് നിർത്തി സംസാരിക്കുകയല്ല. പക്ഷേ പലപ്പോഴും നമ്മുടെ ചർച്ചകൾ ഇങ്ങനെ തൊലിപ്പുറത്ത് അവസാനിക്കുകയാണ്. ഒരു പാൻറ് ധരിക്കാൻ പറ്റുമോ ഇല്ലേ, കുറെ നേരം ചർച്ച ചെയ്യണേ, ഒരുപാട് നേരം ചാനൽ ഡിബേറ്റ് നടത്തണേ, അതല്ല ഇവിടെ വിഷയം. എന്താണ് പിന്നെ വിഷയം? എന്താണ് ജെൻഡർ ന്യൂട്രാലിറ്റി? എന്താണ് ഈ അതിൻ്റെ അതിൽ അന്തർലീനമായിട്ടുള്ള LGBT ഐഡിയോളജി? അത് സമൂഹത്തിൽ അപ്ലൈ ചെയ്താൽ എന്താ പ്രശ്നം? ഞങ്ങൾ നമുക്കെന്ത് ചെയ്യേണ്ടി വന്നു? ഇരുന്ന് എജ്യൂക്കേറ്റ് ചെയ്യേണ്ടി വന്നു. ആ എജ്യൂക്കേറ്റ് ചെയ്യേണ്ടി വരുന്ന ആ ഒരു ഭാഗം നിങ്ങൾ കേട്ടോളൂ.
5: മനസ്സിലാക്കേണ്ടത് ഇനി ഇതിന്റെ അപകടം എവിടെയാണ്? അപകടമാണ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത്. ഇവിടെ വളരെ കൃത്യമായി മനസ്സിലാക്കുക, ഇങ്ങനെ ഒരു ജെൻഡർ ന്യൂട്രാലിറ്റി, അത് തന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഇത് ഈ തരത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ വളരുന്ന തലമുറ അല്ലെങ്കിൽ അടുത്ത തലമുറയ്ക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നത് നമ്മൾ നോക്കണത്. ഇത് കേരളത്തിലേക്ക് കടന്നു വരുന്നേ ഉള്ളൂ. കേരളത്തിൽ അതിനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് മാത്രമാണ് യൂണിഫോം എന്ന് പറയുന്നത്. കേരളത്തിലേക്ക് ഇത് കടന്നു വരുന്നതിന് മുമ്പ് തന്നെ
4: യൂറോപ്പ് സ്റ്റെപ്പാണ് ഒരു രാജ്യം പറയാമോ?
5: അതെ അതെ, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വെസ്റ്റേൺ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ, അമേരിക്കൻ രാജ്യങ്ങൾ അത് ഇത് നടപ്പിലാക്കി ഒരുപാട് മുന്നോട്ട് പോയതാണ്. അവിടെയുള്ള കണക്കുകൾ നമുക്ക് പരിശോധിച്ച് നോക്കാം. ഇത് നടപ്പിലാക്കിയതിനു ശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നത്, സ്റ്റാറ്റിസ്റ്റിക്കാ ഗ്ലോബൽ കൺസ്യൂമർ സർവേയുടെ ഒരു കണക്ക് മാത്രം എടുക്കുകയാണെങ്കിൽ അവിടെ കാണാൻ സാധിക്കുന്നത് പുതിയ തലമുറ, ഈവൻ ജെൻ സിയെ കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും, പുതിയ തലമുറയിൽ ജെൻഡർ നോൺ കൺഫോമിംഗ് ആയിട്ടുള്ള ആളുകൾ കൂടി വരുന്നതാണ്. എന്ന് വെച്ചാൽ പച്ചമലയാളത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ ആണാണോ പെണ്ണാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത, അതിൽ കൺഫ്യൂഷനുള്ള വലിയ തലമുറ വരുന്നു. ഇത് തന്നെ അവരുടെ സർവേയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. 1946 മുതൽ 64 വരെ 95% ഈ ജെൻഡർ കൺഫോമിംഗ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി ആയിരുന്നു ഉണ്ടായിരുന്നത്, അമേരിക്കയിൽ മാത്രമാണ് പറയുന്നത്. എന്നാൽ 95 മുതൽ 2012 വരെ ജെൻ സിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് വെറും 77% ഞാൻ ആണോ പെണ്ണോ എന്ന് തിരിച്ചറിഞ്ഞതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇത് കേവലം ഏതെങ്കിലും ഒരു സർവേ അല്ല, യൂണിവേഴ്സിറ്റി ഓഫ് മിനസോട്ടയുടെ പഠനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് മോർ യുഎസ് ടീംസ് ബിക്കമിംഗ് ജെൻഡർ നോൺ കൺഫോമിംഗ്. കൂടുതൽ യുഎസ് ടീംസ്, ടീനേജ് ആളുകൾ ജെൻഡർ നോൺ കൺഫോമിംഗ് ആയി വരുന്നു. എന്ന് വെച്ചാൽ എനിക്ക് ആണോ പെണ്ണാണോ തിരിച്ചറിയുന്നില്ല, എനിക്ക് അങ്ങനെ പറയാൻ പറ്റുന്നില്ല എന്ന അവസ്ഥയിലേക്ക് കൂടുതൽ ടീംസ് വരുന്നു. അവിടെയും അവസാനിക്കുന്നില്ല, നമുക്ക് വീണ്ടും റിപ്പോർട്ടുകൾ കാണാൻ സാധിക്കും. 27% ഓഫ് കാലിഫോർണിയ അഡോളസൻസ് ആർ ജെൻഡർ നോൺ കൺഫോമിംഗ്. ഒരു സമൂഹത്തിലെ കാലിഫോർണിയയിൽ മാത്രം 27% ആളുകൾ ജെൻഡർ നോൺ കൺഫോമിംഗ് ആണ്, കുട്ടികളുടെ കാര്യമാണ് പറയുന്നത്. ഇതാണ് അപകടം. എന്ന് വെച്ചാൽ നമ്മൾ വളരെ പിന്നെ പെരിഫറലായി പാന്റും സാരിയും മാത്രം ചർച്ച ചെയ്യുന്നതിന് അപ്പുറത്ത് ഈ ജെൻഡർ ന്യൂട്രാലിറ്റി എന്നതിന്റെ പേരിൽ ഇവിടെ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു ലിബറൽ ജെൻഡർ പൊളിറ്റിക്സ് ഉണ്ട്. അതിന്റെ അപകടം വളരെ വലുതാണ്. ഇത് കേൾക്കുന്ന ആളുകൾ ചിന്തിച്ചു നോക്കുക, നാളെ നമ്മുടെ മകൻ എനിക്ക് ആണാണോ പെണ്ണാണോ തിരിച്ചറിയുന്നില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ എത്രത്തോളം വലിയ ഒരു അപകടമായിരിക്കും. അവിടെയും അവസാനിക്കുന്നില്ല. ഇങ്ങനെ ജെൻഡർ നോൺ കൺഫോമിംഗ് ആയിട്ടുള്ള ടീംസ് കൂടുതലായി ഡിപ്രഷൻ, അതുപോലെ തന്നെ ആൻസൈറ്റി, അതുപോലെ തന്നെ നോൺ സോഷ്യൽ ബിഹേവിയറിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുവെന്ന് പഠനങ്ങൾ നമുക്ക് വളരെ കൃത്യമായി കാണാൻ സാധിക്കും.
4: ആശങ്കയാണ് ഡോക്ടർ അബ്ദുള്ള ബാസിൽ തങ്ങൾ പറയുന്നത്, ശാസ്ത്രീയമായിട്ടാണെന്നാണ് തങ്ങൾ ചില പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു പറയുന്നു.
0: അപ്പോ ഇത്രയും കൃത്യമായി കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങൾ ഈ ചർച്ച ചെയ്യുന്ന പാൻഡോ നല്ല വിഷയം, മറിച്ച് ഇതിന് വളരെ വലിയ ആശയ തലങ്ങളുണ്ട്. അത് യൂറോപ്പിൽ നടപ്പിലാക്കിയിട്ടുണ്ട്, അതിനൊരുപാട് പ്രത്യാഘാതങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് കണക്കുകൾ ഉദ്ധരിച്ചപ്പം വല്ലാത്ത ആശങ്ക തന്നെ എന്ന ഒരു വാചകത്തിൽ ഒതുക്കുകയാണ്. ഇപ്പം അല്പവസ്ത്രം എന്നൊക്കെ പറഞ്ഞ് ഒതുക്കുന്നുണ്ടല്ലോ, അതുപോലെ ഇതാ പാൻറ് മാത്രമാണ് വിഷയം, നിങ്ങൾ ഇങ്ങനെ പറയുന്നത് പോലെ ഒന്നുമില്ല എന്ന് നമ്മൾ അന്ന് ചർച്ചയിൽ പ്രത്യേകം പറഞ്ഞു. ഇവിടെ ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത കുട്ടികളുണ്ടാകും, ആണാണോ പെണ്ണാണോ എന്ന് സ്വയം തിരിച്ചറിയാൻ പറ്റാത്ത കുട്ടികളുണ്ടാകും. അന്ന് ഞങ്ങളത് പറഞ്ഞപ്പോ പല ആളുകൾക്കും സംശയിക്കുന്നു, ഇതെന്ത് ചോദ്യമാണ്, ഇതെന്ത് വർത്തമാനാണ്, സ്വയം ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാതിരിക്കെ, ഇതെല്ലാവർക്കും സ്വന്തം ലിംഗത്തിലേക്ക് നോക്കിയാൽ പോരെ, ശരീരത്തിലേക്ക് നോക്കിയാൽ പോരെ എന്നൊക്കെ വളരെ നിഷ്കളങ്കമായിക്കൊണ്ട്, വളരെ ആത്മാർത്ഥമായിക്കൊണ്ട് തിരിച്ചു ചോദിച്ച, കമന്റ് ഇട്ട, തിരിച്ചു കമന്റ് അടിച്ച, അതുപോലെ തന്നെ തിരിച്ചു പരിഹസിച്ച ആളുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നവർക്ക് കാര്യം വ്യക്തമായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്ന് കൃത്യമായിക്കൊണ്ട് തന്നെ അത് വ്യക്തമായിട്ടുണ്ട്. കാരണം എന്താ, ഇന്ന് നമ്മുടെ സമൂഹത്തിലേക്ക് ഈ LGBT ഐഡിയോളജി അടിച്ചേൽപ്പിക്കപ്പെട്ടു. ഒരാളും ജൈവികമായി ആണോ പെണ്ണോ ആവുകയില്ല എന്ന ആശയം ഇന്ന് പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് വളരെ കൃത്യമായിട്ട് അന്ന് വല്ലാത്ത ആശങ്ക തന്നെ എന്ന് പറഞ്ഞ ആളുകൾ ആ ആശങ്ക നേരിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെ ഇത് ഞങ്ങൾ വീണ്ടും പറയുന്നു, ഇത് ഞങ്ങൾ ആ നിലക്ക് ആരോപിച്ചതുമല്ല, ഇത് നടപ്പിലാക്കിയ ആളുകൾ അത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും, ഇന്നത്തെയും പിന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള മന്ത്രി ആർ ബിന്ദു കൃത്യമായി കൊണ്ട് പറഞ്ഞു എന്താണ് ഈ പരിഷ്കാരം കൊണ്ടുവരുന്നതിന്റെ പിന്നിലുള്ളത്, എന്താണ് ആ പരിഷ്കാരം കൊണ്ടുവരുന്നതിന്റെ. ടു അച്ചീവ് ദിസ് അവർ സ്റ്റുഡൻസ് ഷുഡ് ഫേസ്റ്റ് ബി ഗിവൺ ആക്സസ് ടു എഡ്യൂക്കേഷൻ ഇൻ എ ഫ്രീ എൻവയോൺമെന്റ് അൺഹിൻഡേർഡ് ബൈ ദ ബേർഡൻ ഓഫ് സൊസൈറ്റീസ് ഹെട്രോനോമേറ്റീവ് എക്സ്പെക്ടേഷൻസ്. എന്തിനാ ഈ ജെൻഡർ ന്യൂട്രാലിറ്റി കൊണ്ടുവരുന്നത്? അത് സൊസൈറ്റിയുടെ ഹെറ്ററോനോർമേറ്റീവ് എക്സ്പെക്ടേഷനിന് അതിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ, അതിന്റെ ബേർഡൻസിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ വേണ്ടിയാണ് ഇത് കൊണ്ടുവരുന്നത്. എന്താ ഈ ഹെറ്ററോനോർമേറ്റിവിറ്റി? പല ആളുകൾക്കും പരിചയം ഉണ്ടായിരുന്നില്ല, അന്ന് എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടി വന്നു. എന്താണത്? അത് ആണും പെണ്ണും തമ്മിലുള്ള ജൈവികമായ വ്യത്യാസങ്ങളെ മാസ്ക് ചെയ്തുകൊണ്ട് ഒരാളും ജനിക്കുമ്പോൾ തന്നെ ആണോ പെണ്ണോ ആവുന്നില്ല, അവൻ സ്വയം തിരഞ്ഞെടുക്കുകയാണ് എന്നൊക്കെയുള്ള ആശയമാണത് എന്നും അത് വളരെ അപകടകരമാണ് എന്നും അത് ഈവൻ സ്ത്രീകളുടെ സുരക്ഷയെപ്പോലും ബാധിക്കുന്ന വലിയ പ്രശ്നങ്ങളാണ് എന്നും കണക്കുകൾ ഉദ്ധരിച്ച്, പഠനങ്ങൾ ഉദ്ധരിച്ച് അന്ന് ഞങ്ങൾ പറഞ്ഞു. അത് പല ആളുകൾക്കും ബോധ്യപ്പെട്ടു. അന്ന് സാംസ്കാരിക സംഘടനകൾ, അതുപോലെ തന്നെ സാമുദായിക സംഘടനകൾ, കത്തോലിക സഭയടക്കം അതിനെതിരെ രംഗത്ത് വന്നു. അങ്ങനെ രംഗത്ത് വന്നപ്പോ പെട്ടെന്നൊരു ദിവസം മറ്റൊരു പ്രസ്താവന വരികയാണ്, ബഹുമാനനായ മന്ത്രിയുടെ ഒരു പ്രസ്താവന, ജെൻഡർ ന്യൂട്രാലിറ്റി അടിച്ചേൽപ്പിക്കില്ല. ഇപ്പൊ ഈ അടുത്തൊരു പ്രസ്താവന വന്നല്ലോ, എന്താണത്? സൂംബ അത് നിർബന്ധമല്ല എന്നൊക്കെയുള്ള പ്രസ്താവന വന്നില്ലേ, അതുപോലെ തന്നെ ഒരു പ്രസ്താവന വന്നു, ജെൻഡർ ന്യൂട്രാലിറ്റി അടിച്ചേൽപ്പിക്കില്ല. ആ പ്രസ്താവന നിങ്ങൾ കേട്ടോളൂ.
6: ജെൻഡർ ന്യൂട്രാലിറ്റി വിഷയത്തിൽ സർക്കാർ നിലപാട് സംശയത്തിനിട വരുത്താത്തതാണ് എന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഒരിടത്തും ജെൻഡർ ന്യൂട്രാലിറ്റി യൂണിഫോം അടിച്ചേൽപ്പിക്കില്ല. പലതവണ സർക്കാർ നിലപാട് അറിയിച്ചിട്ടും തെറ്റിദ്ധാരണ പരത്തുകയാണ്. പ്രതിഷേധത്തിനൊരുങ്ങുന്നവർ ഒന്നുകൂടി ആലോചിക്കണമെന്നും മന്ത്രി പറഞ്ഞു.
7: ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ജെൻഡർ യൂണിഫോം അത് ഒരു നിലയിലും ഒരു വിദ്യാലയങ്ങളിലും അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. കേരളത്തിലെ
0: അപ്പോ ഒരു നിലക്കും അടിച്ചേൽപ്പിക്കില്ല, എല്ലാവർക്കും സമാധാനമായി. കാരണം ഇതിന്റെ പ്രശ്നം എല്ലാവർക്കും മനസ്സിലായിരുന്നു, അത് സാമൂഹികമായി വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് എഡ്യൂക്കേറ്റ് ചെയ്യപ്പെട്ടിരുന്നു. പെട്ടെന്ന് വന്നു അടിച്ചേൽപ്പിക്കൂല, അപ്പൊ എല്ലാവർക്കും സമാധാനമായി, സ്വസ്ഥം, സമാധാനം, എല്ലാവരും വളരെ സമാധാനത്തോടുകൂടി കടന്നുറങ്ങി. എന്താ ജെൻഡർ ന്യൂട്രാലിറ്റി പോയല്ലോ, ആ വിവാദം വന്നു, അത് അടിച്ചേൽപ്പിക്കൂല എന്ന് പറഞ്ഞു, കഴിഞ്ഞു. ഇങ്ങനെയാണ് പല ആളുകളും ആ വിഷയത്തെ മനസ്സിലാക്കിയത്. അന്നേ നമ്മൾ പറഞ്ഞു ഇതാ ഇതൊരു യൂണിഫോം അടിച്ചേൽപ്പിക്കാത്ത ഒരു വിഷയം മാത്രമാണ് പറഞ്ഞത്, ആ ആശയം ഇപ്പോഴും ഉണ്ട് എന്ന് ഞങ്ങൾ അന്നേ പറഞ്ഞിരുന്നു. അതിനുശേഷം നിയമസഭയിൽ മന്ത്രി തന്നെ പറഞ്ഞു ഇതാ ജെൻഡർ എന്ന് പറയുന്ന ഒരു സാമൂഹ്യ നിർമ്മിതിയാണ് എന്ന്. അതും കഴിഞ്ഞ് ഇപ്പൊ ഞാൻ പറയുന്നു, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും, മാധ്യമ പ്രവർത്തകരോട് ഞാൻ പ്രത്യേകം പറയുന്നു, നിങ്ങൾ ഇപ്പോൾ നിലവിലുള്ള വരാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ചൊന്നല്ല ഞാൻ പറയുന്നത്, ഇപ്പോഴുള്ള 9th class ന്റെ സാമൂഹ്യ ശാസ്ത്ര ടെക്സ്റ്റ് ബുക്ക് ഒന്ന് എടുത്തു നോക്കുക. നേരത്തെ പറഞ്ഞ പ്രസ്താവന എല്ലാവരും ഓർമ്മ ഉണ്ടാവും. ജെൻഡർ ന്യൂട്രാലിറ്റി അടിച്ചേൽപ്പിക്കൂല, സമാധാനം കഴിഞ്ഞു, ആ വിവാദേ കഴിഞ്ഞു. ഹേ, എന്നിട്ട് വേറെ ചില ആളുകൾ വേറെ ചില നറേറ്റീവ് ഉണ്ടാക്കും. മുസ്ലിം സംഘടനകൾ പറഞ്ഞതോടുകൂടി ഇടത് ഗവൺമെന്റ് പത്തി മടക്കി എന്നൊക്കെ പറഞ്ഞു കണ്ട് അങ്ങനെയുള്ള ഒരു നറേറ്റീവ് ഉണ്ടാക്കാൻ വേറെ കുറച്ച് ആൾക്കാർ ഇങ്ങനെയുള്ള കുറെ നറേറ്റീവ് ഇപ്പോഴും ഉണ്ടാക്കുന്നത് പോലെ തന്നെ. അങ്ങനെയുള്ള ആളുകളൊക്കെ അത്തരത്തിലുള്ള എല്ലാ വിഷവും വാരി വിതറിയതിനു ശേഷം ഇപ്പോ നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ പോകണം. പൊതുവിദ്യാലയങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കുട്ടിയുടെ 9ാം ക്ലാസിന്റെ ടെക്സ്റ്റ് ബുക്ക് എടുത്തു നോക്കണം. അതിലുള്ള ചില വരികൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. ഞാനെല്ലാം വിശദീകരിക്കുന്നില്ല, നിങ്ങൾ എല്ലാവരും ഇരുന്ന് പഠിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ജെൻഡർ എന്ന് പറയുന്നത് ഒരു ആർജിത പദവിയാണ് എന്നാണ് നമ്മുടെ കുട്ടികൾ പൊതുവിദ്യാലയത്തിൽ പോയി ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ ആർജിത പദവി എന്ന് പറഞ്ഞാൽ? ആർജിച്ചെടുക്കുന്ന ഒരു പദവിയാണെന്ന്. ഏയ്, ഞാനും നിങ്ങളും ആണ് പെണ്ണ് എന്നുള്ള ആ ലിംഗസ്വത്വം അത് ആർജിച്ചെടുക്കുന്നതാണ്. ഏതുപോലെ അതിന്റെ ഉദാഹരണം കുട്ടികളല്ലേ മനസ്സിലാവാത്തതുകൊണ്ട് ഉദാഹരണം അടക്കം പറഞ്ഞു. എന്താണത്? നമ്മളൊക്കെ തൊഴിലിന് വേണ്ടി ഓരോ തൊഴിൽ ചെയ്യുന്ന ആൾക്കാരാണല്ലേ, അതിനുള്ള സ്കില്ലുകൾ നമ്മൾ ആർജിച്ചെടുക്കുന്നത് പോലെയാണ് ആണാണോ പെണ്ണാണോ എന്നുള്ളത് നമ്മൾ ആർജിച്ചെടുക്കുന്നത് എന്ന്. ഇത് നമ്മുടെ കുട്ടികൾ ഇന്ന് സ്കൂളിൽ പോയി അവന്റെ ടീച്ചറുടെ വായിൽ നിന്ന് കേട്ടു പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പല ആളുകളും വിചാരിച്ചത് ആ ജെൻഡർ ന്യൂട്രാലിറ്റി ആ വിവാദം കഴിഞ്ഞു, അത് അടിച്ചേൽപ്പിക്കൂല എന്ന് പറഞ്ഞല്ലോ, സ്വസ്ഥം സമാധാനം കഴിഞ്ഞു. പക്ഷേ ഇപ്പോ അതാ അടിച്ചേൽപ്പിക്കില്ലെന്ന് പറഞ്ഞ അല്ലെങ്കിൽ ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞ ആ ഗവൺമെന്റ് ഒരു തരത്തിലുള്ള ജനാധിപത്യ മര്യാദകളും പാലിക്കാതെ, ഒരു ജനകീയ ചർച്ചകളും ഇല്ലാതെ, ഒരു പഠനവും ഇല്ലാതെ നമ്മുടെ കുട്ടികളുടെ സ്കൂളിൽ അവരുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ പച്ച മലയാളത്തിൽ അത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണിതിന്റെ അപകടം, ഇതാണിതിന്റെ അപകടം. ഇങ്ങനെയാണ് പലപ്പോഴും ഗവൺമെന്റ് ഇത്തരത്തിലുള്ള നിലപാടുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെതിരെ നിരന്തരമായി പോരാടേണ്ടി വരുന്നത്, അതുകൊണ്ടാണ് നിരന്തരമായി പോരാടേണ്ടി വരുന്നത്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ജെൻഡർ ന്യൂട്രാലിറ്റി മാത്രമല്ല, പാഠപുസ്തകങ്ങളിൽ സ്വതന്ത്ര ചിന്തയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള, മതനിരാശ ചിന്തകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള, ജെൻഡർ ഓഡിറ്റിംഗുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എന്തൊക്കെ തരത്തിലുള്ള പദപ്രയോഗങ്ങളും അതുപോലെ തന്നെ അധ്യാപനങ്ങളുമാണ് നടക്കുന്നത്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, അതുപോലെ തന്നെ കുട്ടികൾ ഒരു സെലിബ്രേഷൻ കൾച്ചറിലേക്ക് കൊണ്ടുപോവുക, ഒരു എൻജോയ്മെന്റ് കൾച്ചറിലേക്ക് കൊണ്ടുപോവുക, ഇങ്ങനെയുള്ള വളരെ അപകടകരമായ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അത് തന്നെ ഒരു വിധത്തിലുള്ള ചർച്ചയോ പഠനമോ ഇല്ലാതെ. ഇതാണ് ഇതിന്റെ പ്രശ്നമെന്ന് പറയുന്നത്. ഇതിന്റെ ഈ പറയുന്ന അധ്യായങ്ങളുടെയും എല്ലാം ഒരു തുടർച്ച മാത്രമാണ് സൂംബ എന്ന് പറയുന്നത്. പല ആളുകളും മനസ്സിലാക്കുന്നത് സൂംബ എന്ന് പറഞ്ഞാൽ മിന്നാന്നുണ്ടായ എന്തോ ഒരു വിവാദമാണ്, പെട്ടെന്ന് അങ്ങോട്ട് വന്നു, പെട്ടെന്ന് എന്തോ ഒക്കെ പ്രതികരിച്ചു, അങ്ങനൊക്കെ എന്തുണ്ടായ എന്തോ ഒരു സംഭവമാണ് എന്ന് വിചാരിക്കുന്ന ചില ആളുകളെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക, സൂംബ എന്ന് പറയുന്നത് മിനിഞ്ഞാന്ന് വന്നൊരു സംഭവമല്ല. ഈ പറഞ്ഞ ഇത്രയും കാലം ഞാൻ ഈ പറഞ്ഞ ഈ പ്രക്രിയകളുടെ തുടർച്ച മാത്രമാണ് സൂംബ. ഈ ലിബറൽ അടിച്ചേൽപ്പിക്കൽ, ഈ സാംസ്കാരികമായ അടിച്ചേൽപ്പിക്കൽ, കൾച്ചറൽ ഫാസിസം, അതിന്റെ അവസാനത്തെ അധ്യായം മാത്രമാണ് സൂംബ എന്ന് പറയുന്നത്. അതുതന്നെ നാം മനസ്സിലാക്കുക, മിനിഞ്ഞാന്ന് വന്നതല്ല, മിനിഞ്ഞാന്ന് വന്നതല്ല, മറിച്ച് ഏപ്രിലിൽ വന്ന് തുടങ്ങിയൊരു കാര്യമാണ്. ഏപ്രിൽ എങ്ങനെ വരുന്നത്, വരുന്ന ആ ഒരു ഘട്ടം മുതൽ ഇതിനെക്കുറിച്ചുള്ള ഒരു ധാരണ നമുക്ക് വേണം. ആ വരുന്ന ഒന്നാമത്തെ വരവ് നിങ്ങളൊന്ന് കണ്ടോളൂ.
8: നമ്മുടെ സ്കൂളുകളില് നമ്മുടെ പൊതുവിദ്യാഭ്യാസ മന്ത്രി അടക്കം ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ. അപ്പോ ഏറ്റവും നല്ല ഒരു കാര്യം ആലോചിച്ചുകൂടെ എന്നുള്ളതാണ്. ഇപ്പൊ രാവിലെ സ്കൂള് തുടങ്ങി, വൈകുന്നേരം ലോങ് ബെല്ലടിച്ച് സ്കൂൾ വിടുന്നു. ഈ ലോങ് ബെല്ലടിക്കുന്നതിന് മുൻപ് ഒരു അരമണിക്കൂർ മുമ്പാവട്ടെ ഒരു ചെറിയ ബെല്ല് കൊടുക്കുന്നു, എല്ലാ കുട്ടികളും ഗ്രൗണ്ടിലേക്ക് വരുന്നു. അവിടെ സ്കൂളിൽ നിന്ന് പിന്നെ വീട്ടിലേക്ക് പോവുകയാണ് അവർ ചെയ്യുക സാധാരണഗതിയിൽ. ഒരു അതുവരെയുള്ള സ്ട്രെസ് ഉണ്ട് കുട്ടിക്ക് വല്ലാത്ത തരത്തിലല്ലേ. ഈ സ്ട്രെസ് ആകെ നീക്കിട്ടാൻ പറ്റുന്ന ഒരു എക്സസൈസിലേക്ക് കടന്നുകൂടെ. എന്താ ഡാൻസിന്റെ ജിംബോ? ജിംബോ ഡാൻസ് അല്ലേ? ജുബ ജുബ, ഞാൻ പറയുന്നത് പേര് തെറ്റായിരിക്കാം, പക്ഷെ അത്ര ഒരു ഡാൻസിലേക്ക് കടക്കാറ്. അത് നല്ല എക്സസൈസ് ആണല്ലോ, നല്ല നിലക്ക് ആ പരിപാടി നടത്താൻ അതിന്.
0: അപ്പോ ഇങ്ങനെയാണ് ഇത് വരുന്നത്. അതായത് അദ്ദേഹത്തിന്റെ ബഹുമാനായ മുഖ്യമന്ത്രിയുടെ വാചകങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ജുംബയോ ജംബയോ എന്ന് വെച്ചാൽ അതിനെക്കുറിച്ചുള്ള കൃത്യമായ ഒരു പഠനം നടക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ലല്ലോ വരിക. അപ്പോ ഞാൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇങ്ങനെയാണോ നമ്മൾ പൊതുവിദ്യാലയത്തിൽ ഒരു പരിഷ്കാരം വരേണ്ടത്? എന്താണ് പേര് എന്ന് പോലും കൃത്യമായി ഞാൻ അദ്ദേഹത്തെ അധിക്ഷേപിക്കുകയല്ല, പക്ഷേ അങ്ങനെയാണോ വരേണ്ടത്? നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും പരീക്ഷണശാലകളല്ലല്ലോ. കുറച്ച് എന്തെങ്കിലുമൊക്കെ തോന്നുക, അപ്പൊ അത് കാണാം, കുട്ടികളുടെ അതങ്ങോട്ട് നോക്കി നോക്കാം, കുറച്ചു കാലം അങ്ങോട്ട് ഓടട്ടെ അല്ലേ. പല പരിഷ്കാരങ്ങളും അങ്ങനെ ഓടിയിട്ടുണ്ട്. അക്ഷരം എഴുതാൻ പോലും പറ്റാത്ത കുട്ടികൾ നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് പുറത്തിറങ്ങുന്ന അവസ്ഥ ഉണ്ടായത് ഇത്തരം ചില പരീക്ഷണശാലകളാക്കിയതിന്റെ പേരിലാണ്. അങ്ങനെ വേറൊരു പരീക്ഷണം കൊണ്ടുവരികയാണ്. എന്താ, ജുംബോയോ ജംബോയോ എന്താണെന്ന് അറിയാത്ത ഒരു സാധനം കൊണ്ടുവരികയാണ്. കാരണം എന്താ, ആരോ പറഞ്ഞിട്ടുണ്ട് അത് കുട്ടികൾ അങ്ങനെ തുള്ളി കളിച്ചാൽ കുറച്ച് സ്ട്രെസ്സൊക്കെ റിലീഫാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആയിക്കോട്ടെ, ഇതൊരു ഒരു പ്രസ്താവനയായിട്ട് അവിടെ ഒതുങ്ങുകയാണെങ്കിൽ നമുക്ക് സമാധാനിക്കാം, അതിനെക്കുറിച്ച് ചർച്ചകളും പഠനങ്ങളൊക്കെ നടക്കുമായിരിക്കാം എന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷേ തൊട്ടടുത്ത ദിവസം നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ബഹുമാന്യനായ മന്ത്രി ശിവൻകുട്ടി പറയാണ്, ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെയൊക്കെ ഭാഗമായിക്കൊണ്ട് കുട്ടികളുടെ സ്ട്രെസ്സൊക്കെ ഇല്ലാതാക്കാൻ വിദ്യാലയങ്ങളിൽ സൂംബ നടപ്പിലാക്കും. ഇങ്ങനെയുള്ള ഒരു പ്രസ്താവനയും കൂടി വരികയാണ്. ഹേയ്, ഈ ജംബയാണോ ജൂംബയാണോ എന്നറിയാത്ത ആ ഒരു സാധനം തൊട്ടടുത്ത ദിവസം എന്തിയാണ് വിദ്യാലയങ്ങളിലേക്ക് നടപ്പിലാക്കുകയാണ്. പെട്ടെന്ന് ഹെഡ്ലൈനുകൾ വരികയാണ്, സൂംബ സ്കൂളുകളിലേക്ക്. ഇത് ഞാൻ പറയുന്നത് മിനിഞ്ഞാന്നത്തെ കാര്യമല്ല കേട്ടോ, 4 ദിവസം മുമ്പുള്ള കാര്യമല്ല, ഏപ്രിലെ കാര്യമാണ്. ഏപ്രിലിൽ ഒരു ന്യൂസ് വരികയാണ്, സൂംബ കലാലയങ്ങളിലേക്ക്, സൂംബ സ്കൂളുകളിലേക്ക്. അപ്പൊ നമ്മളിങ്ങനെ നമ്മൾ അന്വേഷിച്ചു, ഇവിടെയുള്ള അധ്യാപക സംഘടനകളുണ്ട്, അങ്ങനെ പല ആളുകളുണ്ടല്ലോ. അപ്പോൾ അധ്യാപക സംഘടനകളോടും വിദ്യാർത്ഥി സംഘടനകളോടൊക്കെ നമ്മൾ അന്വേഷിച്ചു, ഇങ്ങനൊരു സംഭവം കാണുന്നുണ്ട്, എന്തെങ്കിലും ചർച്ചകൾ നടന്നിട്ടുണ്ടോ, എന്തെങ്കിലും പഠനങ്ങൾ നടന്നിട്ടുണ്ടോ, ആർക്കും ഒന്നും അറിയില്ല. അങ്ങനെയുള്ള ചർച്ചകളും സംവാദങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പഠനങ്ങളൊന്നും ആർക്കും അറിയില്ല. പെട്ടെന്ന് മുകളിൽ നിന്ന് കെട്ടി ഇറക്കുകയാണ്. അവിടെ നമ്മൾ അന്വേഷിച്ചു, എന്താണ് ഈ സൂംബ? അല്ലാതെ മിനിഞ്ഞാന്ന് വന്നിട്ട് പെട്ടെന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്തല്ല, മറിച്ച് എന്താണ് സൂംബ എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ, അതിനെക്കുറിച്ച് പഠിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ, ഇന്റർനാഷണലി എന്താണോ സൂംബ, ഇവിടെ നിലനിൽക്കുന്ന സൂംബ എന്താണോ, അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുകയും അതിനോട് അത് അത്തരത്തിൽ കലാലയങ്ങളിൽ അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ല എന്നുള്ള ആ ഒരു വാദം 29 ഏപ്രിൽ തന്നെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പറഞ്ഞിട്ടുണ്ട്. ജൂണിലെ കാര്യമല്ല, ജൂണിലല്ല വിയോജിപ്പ് പറയുന്നത്. എടുത്തുചാടി എന്തോ എന്നറിയാതെ, എന്താണ് സംഭവം എന്നറിയാതെ പെട്ടെന്ന് എടുത്തുചാടി പറഞ്ഞതല്ല. 29 ഏപ്രിൽ കൃത്യമായി ഇതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുകയും അതെന്താണെന്ന് മനസ്സിലാക്കുകയും അതിന്റെ സാംസ്കാരികമായ വശങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുകയും അതിനോടുള്ള വിയോജിപ്പുകൾ രേഖപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് വിസ്ഡത്തിന്റെ ഡയലോഗ് TVയിലുള്ള സ്പോട്ട് ലൈറ്റിന്റെ ഒരു എപ്പിസോഡ് എനിക്ക് പറയാനുള്ളത് നിങ്ങളെല്ലാവരും അതൊന്ന് കാണണമെന്നാണ്. കൃത്യമായി ആ വിഷയത്തെക്കുറിച്ച് പഠിക്കുകയും എങ്ങനെയാണ് ഇത് കലാലയങ്ങളിലേക്ക് നടപ്പിലാക്കിയാൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക എന്ന് ഏപ്രിലിൽ എണ്ണി പറയാൻ ശ്രമിക്കുന്നുണ്ട്. കഴിഞ്ഞില്ല, അതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണങ്ങൾ നടത്താൻ ശ്രമിക്കുകയാണ്. പിന്നെ ഫേസ്ബുക്കിലൂടെ, കുറിപ്പുകളിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരമായി അതിനെക്കുറിച്ച് എഡ്യൂക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇതാ ഇങ്ങനെ ഒരു സംഭവം വരുന്നുണ്ട് എന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. അത് ഈ രൂപത്തിൽ പ്രശ്നങ്ങളുള്ള ചില എലമെന്റുകൾ അതിലുണ്ട്. അതിന്റെ ചില സാംസ്കാരികമായ കൾച്ചറലായ കാര്യങ്ങളോട് മതപരമായി തന്നെ ചില വിയോജിപ്പുകളുണ്ട്. മതപരമായ വിയോജിപ്പിനുമപ്പുറത്ത് ഇവിടെയുള്ള ധാർമ്മികതയെ സ്നേഹിക്കുന്ന, ഒരു അച്ചടക്കമുള്ള ഒരു സൊസൈറ്റിയെ ഇഷ്ടപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുദ്ദേശിക്കുന്ന ഒരു സംസ്കാരമല്ല ഇത് എന്നുള്ള കൃത്യമായ വിയോജിപ്പ് ഏപ്രിൽ മുതൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഏപ്രിൽ മുതൽ തന്നെ പറഞ്ഞു തുടങ്ങുന്നുണ്ട്. അതിലുള്ള വിയോജിപ്പുകൾ എന്താണ് അതിലുള്ള വിയോജിപ്പുകൾ നമ്മൾ പറഞ്ഞു. അതിന്റെ സാംസ്കാരികമായ, അതിന്റെ രൂപത്തോട് കൃത്യമായ വിയോജിപ്പുകളുണ്ട്. അത് ഞങ്ങൾ വെറുതെ പറഞ്ഞതല്ല. സൂംബ നടപ്പിലാക്കുന്നു എന്നുള്ളത് ഒരു ചർച്ചയും നടക്കാത്തതുകൊണ്ട് ഏതൊക്കെ രൂപത്തിലാണ് നടപ്പിലാക്കുക എന്ന് നമുക്കറിയില്ല. കാരണം അത് വന്നതിന് ശേഷം അല്ലേ അറിയുള്ളൂ, ചർച്ചയില്ലല്ലോ, ജനാധിപത്യമില്ലല്ലോ. അതുകൊണ്ട് അത് വരുന്നു എന്നറിയുമ്പോൾ നിലവിലുള്ള സൂംബയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്താന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോ, പഠിക്കാൻ ശ്രമിച്ചപ്പോ, അതിന്റെ രൂപങ്ങളോട്, അതിന്റെ സാംസ്കാരികമായ എലമെന്റുകളോട്, വസ്ത്രധാരണത്തോടക്കം വിയോജിപ്പുകളുണ്ട്. അതാണ് നമ്മൾ കൃത്യമായി കൊണ്ട്, ഇപ്പോൾ ചില ആളുകൾ കുരുങ്ങിക്കിടക്കുന്ന ചില പദപ്രയോഗങ്ങളുണ്ടല്ലോ, അല്പവസ്ത്രം എന്നൊക്കെ, അതൊക്കെ പ്രയോഗിക്കാൻ കാരണം എന്താ, ഇങ്ങനെ എന്താണെന്നറിയാത്ത അല്ലെങ്കിൽ എന്താണെന്ന് വിശദീകരിക്കാത്ത ഒരു സാധനമാണ് ഒരു ജനാധിപത്യ ചർച്ചയുമില്ലാതെ, ഒരു ജനകീയ ചർച്ചയുമില്ലാതെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതിന്റെ നിലവിലുള്ള ഇന്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള രൂപങ്ങളിലെല്ലാം നമുക്ക് വസ്ത്രധാരണത്തോട് വിയോജിപ്പുണ്ട്. അതുപോലെ തന്നെ അതിന്റെ രൂപങ്ങളോട് വിയോജിപ്പുണ്ട്, അതിന്റെ സംഗീതത്തോട് വിയോജിപ്പുണ്ട്. ആ വിയോജിപ്പ് നമ്മൾ പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്. അത് പ്രകടിപ്പിച്ചത് വെറുതെയാണോ? അല്ല.

അതിന്റെ കൂട്ടത്തിലൊന്നായിക്കൊണ്ട് ഇത് കാണുമ്പോൾ ഇതും നമ്മൾ സൂചിപ്പിക്കും. അതാണ് ആ പറഞ്ഞ പദപ്രയോഗത്തിലുള്ളത്. ഇത് കേവലം ഒരു ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ഇമേജിന്റെ പേരിൽ മാത്രമാണോ? അല്ല. ഈ സൂംബ നടപ്പിലാക്കുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് സ്കൂളുകളിൽ നിന്ന് അധ്യാപകർ മുഖേന ചില ലിങ്കുകൾ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ വീട്ടിൽ ഇതിട്ട് പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ചില ലിങ്കുകൾ കിട്ടിയിട്ടുണ്ട്. അതും നമ്മൾ പരിശോധിച്ചു. അത് പരിശോധിച്ചു നോക്കുമ്പോൾ എന്താണ് കാണുന്നത്? അതിന്റെ ഏതാനും സെക്കൻഡുകൾ മാത്രം നിങ്ങൾ കണ്ടോളൂ. അപ്പോ ആ ഞാൻ പൂർണ്ണമായിട്ട് അത് കാണിക്കുന്നില്ല. അതിന് ആ ഒരു വീഡിയോ, അതായത് അധ്യാപകർ മുഖേന സ്കൂളുകൾ മുഖേന ലഭിച്ചിട്ടുള്ള ആ വീഡിയോയോടും നമുക്ക് എന്തുണ്ട്? വിയോജിപ്പുണ്ട്. അതിലുള്ള വസ്ത്രധാരണത്തോട് നമുക്ക് വിയോജിപ്പുണ്ട്. ഇനി സൂംബ എന്ന് പറയുന്നത് കൃത്യമായി തന്നെ നേരത്തെ പറഞ്ഞല്ലോ, അതിന് ഗ്ലോബൽ വെബ്സൈറ്റുകളുണ്ട്. അതിൽ അതിന്റെ രൂപങ്ങൾ കാണിച്ചിട്ടുണ്ട്, അതിൽ അതിന്റെ മാതൃകകൾ കാണിച്ചിട്ടുണ്ട്. അത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പം അതിലും ഈ പറഞ്ഞതുപോലെ ഒന്നല്ല, വളരെ വൾഗറായ വസ്ത്രധാരണം അതിൽ കാണാൻ സാധിക്കും. സൂംബയെ കൊണ്ട് പഠിച്ചതുകൊണ്ടാണ്, അതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചതുകൊണ്ടാണ് വസ്ത്രധാരണത്തിന്റെ എലമെന്റ് അവിടെ കൃത്യമായി പറഞ്ഞത്. വെറുതെ പറഞ്ഞതല്ല, അബദ്ധം പറ്റിയതല്ല, കൃത്യമായി അതിനെക്കുറിച്ച് ഇരുന്നു പഠിച്ചതുകൊണ്ടാണ് വസ്ത്രധാരണം എന്ന ആ പദപ്രയോഗം അവിടെ കൊടുത്തിട്ടുള്ളത്. സ്കൂളുകളിൽ അല്പവസ്ത്രം ഇട്ട് തുള്ളുന്നു എന്ന് ആരും പറഞ്ഞിട്ടില്ല. ഇങ്ങനെയുള്ളൊരു സംസ്കാരമാണ് വരാൻ പോകുന്നത്. ആ സംസ്കാരത്തിൽ അല്പവസ്ത്രം എന്ന് പറയുന്നത് ഒരു എലമെന്റ് ആണ്. ആ സംസ്കാരത്തിലേക്ക് ഞങ്ങളുടെ കുട്ടികളെ അയക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോഴും പറയുന്നു, അത്തരം ഒരു സംസ്കാരത്തിലേക്ക് ഞങ്ങളുടെ കുട്ടികളെ അയക്കാൻ ഇപ്പോഴും ആരും ഉദ്ദേശിക്കുന്നില്ല. ഇതാണ് പറഞ്ഞത്. മാത്രവുമല്ല, ഇത് നമ്മൾ പിന്നെ കാണുന്ന എന്താ, മന്ത്രിമാരായ ആളുകൾ ഇത്തരത്തിലുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കുന്നു, അതിന്റെ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നു. അവിടെയും നമുക്ക് ഇത്തരത്തിലുള്ള സാംസ്കാരികമായി യോജിക്കാൻ പറ്റാത്ത എലമെന്റുകൾ കാണുന്നു. ഒരു ഉദാഹരണം മാത്രം, ബഹുമാനനായ മന്ത്രി വി അബ്ദുറഹ്മാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ, അത് ബ്ലറായിക്കൊണ്ടാണ് കാണിക്കുന്നത്, പക്ഷേ അതും നമ്മൾ കാണുകയാണ്. ഇതുപോലെയുള്ള ഒരുപാട് മന്ത്രിമാരുടെ പോസ്റ്റുകളും വീഡിയോകളും നമ്മൾ കാണുന്നു. നമ്മുടെ മുമ്പിലേക്ക് വരാനിരിക്കുന്ന പരിഷ്കാരം എന്താണ് എന്നുള്ളതിനെ പറ്റി അതും ധാരണ തരികയാണ്. ചെറിയൊരു ഭാഗം മാത്രം നിങ്ങൾ കണ്ടോളൂ. അപ്പോ ഇതും കാണുമ്പോൾ ഇതാണ് വരാൻ പോകുന്നത്. വരാനിരിക്കുന്നത് എന്താണ്? ജനകീയ ചർച്ചയില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് അതിന്റെ വിശദാംശങ്ങൾ ലഭ്യമല്ല. അതുകൊണ്ട് വരാനിരിക്കുന്ന കാര്യം എന്താണ് എന്നുള്ളത് ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ് നോക്കുമ്പോൾ, ടെക്സ്റ്റ് ബുക്ക് നോക്കുമ്പോൾ, മന്ത്രിമാർ പോസ്റ്റ് ചെയ്ത വീഡിയോകൾ നോക്കുമ്പോൾ, അധ്യാപകർ മുഖേന ലഭിച്ച ലിങ്കുകൾ പരിശോധിച്ചു നോക്കുമ്പോൾ, അതിലെല്ലാം വസ്ത്രധാരണം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട വിയോജിപ്പിന്റെ മേഖലയാണ്. അതുകൊണ്ട് അത് പ്രത്യേകം പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിനോടുള്ള വിയോജിപ്പ് പറഞ്ഞത്. എന്ന് വെച്ച് വസ്ത്രധാരണം മാത്രമാണോ പ്രശ്നം? അല്ല, വിയോജിപ്പിന്റെ ഒരു മേഖല മാത്രമാണ് വസ്ത്രധാരണം എന്നുള്ളത്. അത് കൃത്യമായി മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. അപ്പോ ഇങ്ങനെയുള്ള ഒരു സാധനം, നേരത്തെ ഏപ്രിലിൽ പറഞ്ഞു ഇങ്ങനെയുള്ള കുറച്ച് വാർത്തകളും കുറച്ച് പദപ്രയോഗങ്ങളൊക്കെ കണ്ടു. അതിനുശേഷം പിന്നെ നമ്മൾ കാണുന്നത് പെട്ടെന്നൊരു ദിവസം June 26 ലോക ലഹരി വിരുദ്ധ ദിനമാണ്. അതുകൊണ്ടിതാ ഒരു പരിഷ്കാരം നടപ്പിലാക്കാൻ പോകുന്നു. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൊണ്ട് സ്കൂളുകളിൽ സൂംബ നടപ്പിലാക്കുന്നു എന്ന് പറഞ്ഞ് പെട്ടെന്നൊരു സർക്കുലർ വരികയാണ്. ആ സർക്കുലറിന്റെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിന്റെ ഏറ്റവും അവസാനത്തെ വരി, അതുകൂടി നിങ്ങൾ വായിക്കേണ്ടതുണ്ട്. ഏറ്റവും അവസാനത്തെ വരി എന്താണ്? ആ വരിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത് എല്ലാ സ്കൂളുകളിലും നടക്കുന്നുണ്ട് എന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഉറപ്പുവരുത്തേണ്ടതാണ്. ഇത് കൃത്യമായി നിർബന്ധിതമായി നടപ്പിലാക്കേണ്ടതാണ് എന്ന് സർക്കുലറിൽ കാണുകയാണ്. ഇങ്ങനെ ഈ നിലക്ക് സാംസ്കാരികമായി മതപരമായി നമുക്ക് വിയോജിപ്പുള്ള ഒരു കാര്യം യാതൊരു ചർച്ചയുമില്ലാതെ യാതൊരു പഠനവും ഇല്ലാതെ ഒരു നിലക്കും അധ്യാപക സംഘടനകളുമായോ വിദ്യാർത്ഥി സംഘടനകളുമായോ ആരോടും ചർച്ച ചെയ്യാതെ നടപ്പിലാക്കിയ ആ ഒരു കാര്യം പെട്ടെന്നൊരു ദിവസം സർക്കുലർ വരികയാണ്. അതിനെതിരെ ബോധവൽക്കരണങ്ങൾ നടക്കുന്നു, സംസാരിക്കുന്നു, പ്രസംഗിക്കുന്നു, എഴുതുന്നു, എല്ലാം ശ്രമിച്ചിട്ടും ആ വിയോജിപ്പുകളെയൊന്നും ഒരു നിലക്കും പരിഗണിക്കാതെ, ഒരൽപ്പം പോലും അതിന് പരിഗണന നൽകാതെ പെട്ടെന്നൊരു ദിവസം നടപ്പിലാക്കുമ്പോൾ പിന്നെയുള്ള വഴി ഇതാ ഞങ്ങൾ ഇതിൽ നിന്നും മാറി നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. കാരണം ഇത്രയും നിലക്ക് ഇതൊരു പ്രശ്നമാണ് എന്ന്, ഞങ്ങൾക്ക് ഇതിനോട് വിയോജിപ്പുണ്ട് എന്ന് ഈ നിലക്ക് നിരന്തരമായി പറഞ്ഞിട്ടും നിരന്തരമായി അത് ഉന്നയിച്ചിട്ടും ഒരുപാട് ആളുകളുടെ ശ്രദ്ധയിലേക്ക് അത് കൊണ്ടുവന്നിട്ടും വീണ്ടും ഒരു ചർച്ചയുമില്ലാതെ പെട്ടെന്നൊരു ദിവസം സർക്കുലർ വഴി അത് നടപ്പിലാക്കാൻ

0: പ്രവർത്തിക്കുമ്പോൾ അത് നിർബന്ധമാണ് എന്ന് പറയുമ്പോൾ അതിൽ ഞാൻ വിട്ടുനിൽക്കുന്നു, എൻ്റെ മകൻ വിട്ടുനിൽക്കുന്നു എന്ന ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് അതിന്. അത് ആ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഏറ്റവും അവസാനത്തെ പ്രതിരോധമാണ്. പ്രതിരോധത്തിന്റെ ഈ വഴികളെല്ലാം ഞാൻ ഇത്രയും നേരം പറഞ്ഞ ഈ വഴികളെല്ലാം ശ്രമിച്ചതിന് ശേഷം അതിനെയൊന്നും ഒരു നിലക്കും പരിഗണിക്കാത്തതുകൊണ്ട്, ഒരു നിലക്കും അതിനോട് ജനാധിപത്യപരമായി എൻഗേജ് ചെയ്യാത്തതുകൊണ്ട്, അതിനെ പരിഗണിക്കാത്തതുകൊണ്ട് ഏറ്റവും അവസാനത്തെ വഴിയായി സ്വീകരിച്ചതാണ് ഇതിൽ നിന്നും വിട്ടുനിൽക്കുന്നു എന്ന പ്രഖ്യാപനം. പല ആളുകളും ആ പ്രഖ്യാപനമാണ് ആദ്യം കണ്ടത്. ഒരു പുസ്തകത്തിന്റെ ഏറ്റവും അവസാനത്തെ പേജ് എടുത്തിട്ട് ആദ്യം വായിച്ചാൽ അങ്ങനെ ഉണ്ടാവും. അതുപോലെയാണ് ചില ആളുകൾ സൂംബാ വിവാദത്തെ കണ്ടിട്ടുള്ളത്. പെട്ടെന്ന് കാര്യം എന്തോ സംഭവം നടക്കുന്നു പറയുമ്പോഴത്തേക്ക് വിട്ടുനിൽക്കുന്നു എന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടേണ്ട കാര്യമുണ്ടോ? അല്ല, ഇത്രയും ദിവസങ്ങളായി, ആഴ്ചകളായി ഇതിനെക്കുറിച്ച് പഠനം നടത്തുകയും അതിനോടുള്ള വിയോജിപ്പുകൾ പറയുകയും അതിനെതിരെ ബോധവൽക്കരണം നടത്തുകയും ബന്ധപ്പെട്ട ആളുകളെയെല്ലാം ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷവും ഒരു ജനാധിപത്യ മര്യാദയുമില്ലാതെ, ഒരു ചർച്ചയുമില്ലാതെ അത് പെട്ടെന്ന് നടപ്പിലാക്കാൻ ഒരു സർക്കുലർ വരുമ്പോൾ ഇതല്ലാതെ വഴികളുണ്ടായിരുന്നില്ല. അതാണ് ആ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്. പിന്നെ എന്നാലും ചില ആളുകൾക്ക് ഒന്നുകൂടി ആ സർക്കുലറിലൊക്കെ ഉറപ്പ് വരുത്തേണ്ടതാണെന്നൊക്കെ കണ്ടാലും, എന്നാലും എല്ലാവരും പങ്കെടുക്കണം നിർബന്ധമാണോ? അങ്ങനൊക്കെ ഉണ്ടോ? നിർബന്ധമാണെങ്കിൽ മാത്രം നിങ്ങൾ പ്രതികരിച്ചാൽ മതിയല്ലോ എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളോട് ഒന്നുകൂടി വ്യക്തമാക്കിക്കൊണ്ട് ബഹുമാനനായ മന്ത്രി ശിവൻകുട്ടി പറയുന്ന ഭാഗം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. ഈ സ്കൂളിൽ നടക്കുന്നത് ലഘു വ്യായാമമാണ്. സ്കൂളിൽ കുട്ടികൾ യൂണിഫോമിലാണത് ചെയ്യുന്നത്. RT പ്രകാരം സർക്കാർ നിർദ്ദേശിക്കുന്ന പഠന പ്രക്രിയകൾ കുട്ടികൾ നിർബന്ധമായും പങ്കെടുക്കണം. ഒന്നുകൂടി വായിക്കുക, അടിവരയിട്ട് വായിക്കുക. ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ, എന്തിനിത്രമേൽ ഗൗരവകരമായി ഇതിനോട് പ്രതികരിച്ചു എന്നുള്ളതിൽ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ അവർ കൃത്യമായി വായിക്കുക, കുട്ടികൾ നിർബന്ധമായും പങ്കെടുക്കണം. ഇത് RTയുടെ ആ ഒരു പഠന പ്രക്രിയയുടെ ഭാഗമായി നടപ്പിലാക്കപ്പെടുന്നതാണ് ഈ സൂംബ എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിൽ പങ്കെടുക്കൽ നിർബന്ധമാണ്. അടുത്ത വരി വായിക്കുക, രക്ഷിതാവിന് അതിൽ ചോയ്സ് ഇല്ല. രക്ഷിതാവിന് അതിൽ ചോയ്സ് ഇല്ല. ഇനി പറയൂ, അത് ഇഷ്ടണ്ട് കളിച്ചാൽ മതി എന്നല്ലേ പറഞ്ഞത്, പിന്നെന്തിനാ വിയോജിപ്പ് എന്ന് ചോദിക്കേണ്ട കാര്യമുണ്ടോ? ഇങ്ങനെ എന്നിട്ട് അതിനുശേഷം പിന്നെ വിയോജിപ്പുകളൊക്കെ വന്നപ്പോ ഇത്തരത്തിലുള്ള ചില പ്രസ്താവനകളൊക്കെ നടത്തി, അത് ആരെയും നിർബന്ധിക്കൂല എന്ന രൂപത്തിലുള്ള പ്രസ്താവനകളൊക്കെ നടത്തി എന്നുള്ളത് ശരിയാണ്. പക്ഷേ ആദ്യം പറഞ്ഞത് ഇതാണ്. ഈ പോരാട്ടത്തിന്റെ വിജയത്തിൽ ഒന്ന് തന്നെയാണ് ഈ പറഞ്ഞ ഇപ്പൊ അത്ര നിർബന്ധമില്ല എന്നൊക്കെ പറഞ്ഞു കണ്ട് ആ രൂപത്തിൽ പറയുന്നത്. ഇതിനെതിരെയുള്ള പോരാട്ടത്തിന്റെ ഒരു വിജയം തന്നെയാണ്, അതിൽ സംശയമില്ല. പക്ഷേ കൃത്യമായി നിർബന്ധമാണ് എന്ന് തന്നെയാണ് പ്രഖ്യാപിച്ചത്, അടിച്ചേൽപ്പിക്കുക തന്നെയാണ് ചെയ്തത്. എന്നാൽ ചില ആളുകൾക്കുള്ള അടുത്ത ഒരു സംശയം, എന്നാ ശരി ഇപ്പൊ എന്തായാലും നിങ്ങളുടെ വിയോജിപ്പൊക്കെ കൊണ്ട് നിർബന്ധമല്ല എന്നൊക്കെ ഒരു പ്രസ്താവനയെങ്കിലും വന്നല്ലോ, പക്ഷേ നിങ്ങൾ ഗ്രൗണ്ട് റിയാലിറ്റി പരിശോധിക്കണമെന്നാണ് പറയാനുള്ളത്. മാധ്യമപ്രവർത്തകരോട് ഞങ്ങൾ, പിന്നെ ഞങ്ങളോട് ചോദിക്കല്ല വേണ്ടത്, നിങ്ങൾ രക്ഷിതാക്കളുടെ അടുത്തേക്ക് പോവുക. എന്താണ് സ്കൂളുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങളുടെ മാധ്യമ പ്രവർത്തനത്തിന്റെ ഭാഗമായി നിങ്ങൾ അന്വേഷിക്കുക. ഇതാ ഉറപ്പു വരുത്തണം, നിർബന്ധമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുകളിൽ നിന്ന് വന്ന ഉത്തരവാണ്. അതുകൊണ്ട് ഏതെങ്കിലും കുട്ടി പറ്റൂല എന്ന് പറഞ്ഞാൽ അവിടെയുള്ള സ്കൂൾ
1: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. വിദ്യാഭ്യാസ ആനുകൂല്യ പദ്ധതിയിൽ അപേക്ഷിക്കാം. സർക്കാർ എയ്ഡഡ് അംഗീകൃത അൺഎയ്ഡഡ് CBSE ICSE അഫിലിയേറ്റഡ് സ്കൂളുകളിൽ 1 മുതൽ 10 വരെ ക്ലാസുകൾ പഠിക്കുന്ന OEC ST വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് OEC പ്രീമെട്രിക് വിദ്യാഭ്യാസ ആനുകൂല്യ പദ്ധതിയിൽ അപേക്ഷിക്കാം. സ്കൂളുകളിൽ നിന്നും www.egrants.kerala.gov.in എന്ന പോർട്ടലിലൂടെ ഡാറ്റ എൻട്രി നടപടികൾ ഒക്ടോബർ 20 പൂർത്തിയാക്കണം. വിവരങ്ങൾക്ക് പിന്നോക്ക വിഭാഗ വികസന വകുപ്പിന്റെ മേഖലാ ഓഫീസിൽ നിന്നും വിവരങ്ങൾ നൽകുന്നതാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: സമാധാനമേകുന്ന വചനങ്ങളുടെ സമാഹാരം, കേവലമായ കേൾവിക്ക് പോലും പ്രതിഫലം ലഭിക്കുന്ന വചനങ്ങൾ. പാരായണത്തിന് ഓരോ അക്ഷരത്തിനും 10 പ്രതിഫലങ്ങൾ. ഖുർആൻ മനഃപ്പാഠമാക്കുന്നവർക്ക് അതിലേറെ പ്രതിഫലങ്ങൾ. പാരായണ നിയമങ്ങളോടെ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്ന പദ്ധതിയാണ് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് സൂറ മുഹമ്മദ് 27 വചനം. അവതരിപ്പിക്കുന്നത് ഹാഫിൽ ജാഫർ സലഫി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, 47 അധ്യായം സൂറത്തു മുഹമ്മദിലെ 27 വചനമാണ് ഇൻഷാ അല്ലാ ഇന്ന് മനഃപ്പാഠമാക്കുന്നത്. 25 ആയത്ത് മുതൽ നമുക്ക് പാരായണം ചെയ്ത് തുടങ്ങാം.

فكيف إذا توفتهم الملائكة فكيف إذا توفتهم الملائكة

0: ശബ്ദം കേട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ മുഹമ്മദിലെ 27-ാമത്തെ വചനമാണ് ഇന്നത്തെ ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാമിലൂടെ നാം മനഃപ്പാഠമാക്കിയത്. അവതരണം ഹാഫിൽ ജാഫർ സലഫി.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും. പീസ് റേഡിയോ.

0: പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് നാവിനെ സൂക്ഷിക്കുക. ക്ലാസ് എടുത്തുകൊണ്ട് നമ്മോടൊപ്പമുള്ളത് അബ്ദുള്ള മഹ്സിൻ വണ്ടൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ശാപവാക്കുകൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന പ്രകാരം നാം മനസ്സിലാക്കുകയുണ്ടായി. ഒരു വിശ്വാസിയെ ശപിച്ചു കഴിഞ്ഞാൽ അതെത്രത്തോളം ഗുരുതരമാണ്, അതിന് ലഭിക്കുന്ന ശിക്ഷ എന്താണ് എന്നെല്ലാം ഹദീസുകളിലൂടെ, പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ നാം മനസ്സിലാക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്, ഇന്നൽ അബ്ദ, ഏതെങ്കിലും ഒരു അടിമ, ഇദാ ലഅന ശൈഅൻ, അവൻ വല്ലതിനെയും ശപിച്ചു കഴിഞ്ഞാൽ. സഹോദരങ്ങൾ നോക്കൂ, നിങ്ങൾ ആ ഒരു പദപ്രയോഗം തന്നെ, ശൈഅൻ എന്നാണ് പറഞ്ഞത്. വല്ലതിനെയും ശപിച്ചാൽ, മനുഷ്യനെ ശപിക്കണം എന്നില്ല, വല്ല ജീവിയെയും ഏതൊരു വസ്തുവിനെയാണെങ്കിലും ആരെങ്കിലും ശപിച്ചു കഴിഞ്ഞാൽ, സ്വഇദത്തിൽ ലഅനതു ഇലസ്സമാ, ആ ശാപവാക്ക് ആകാശത്തേക്ക് കയറിപ്പോകുന്നതാണ്. ഫതഅലഖ അബ്വാബുസ്സമാഇ ദൂനഹ, ആകാശത്തിൻ്റെ കവാടങ്ങൾ ആ ശാപവാക്കിനെ സ്വീകരിക്കാതെ കൊട്ടിയടക്കപ്പെടും. ആ വാക്ക് താങ്ങാനുള്ള ശക്തി ആ കവാടങ്ങൾക്കില്ല എന്നുള്ളതാണ്. ആ ശാപവാക്ക് താങ്ങാനാവാതെ കവാടങ്ങൾ കൊട്ടിയടച്ച് പുറന്തള്ളപ്പെടും എന്നുള്ളതാണ്. സുമ്മ തഹ്ബിതു ഇലൽ അർളി, പിന്നീട് ആ ശാപവാക്ക് ഭൂമിയിലേക്ക് ഇറങ്ങി വരും. വതഅലഖു അബ്വാബുൽ അർളി ദൂനഹ, ഭൂമിയും ഭൂമിയുടെ കവാടങ്ങളും ആ വാക്കുകളെ സ്വീകരിക്കാതെ ആ വാതിലുകളും അടക്കുന്നതാണ്. സുമ്മത്തഖുദു യമീനം വശിമാല, പിന്നീട് ആ പദം വലത് ഇടത് ഭാഗങ്ങളിലേക്കൊന്നിങ്ങനെ കറങ്ങി നോക്കും. എവിടെയെങ്കിലും ഒന്ന് കയറിക്കൂടണമല്ലോ, അപ്പോൾ അത് എവിടെയെങ്കിലും ഒന്ന് കയറിക്കൂടാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ഫഇദാലം തജിദ് മസാഅൻ റജഅത്ത് ഇലല്ലദീ ലുഅന, എവിടെയും കയറിക്കൂടാൻ സ്ഥലമില്ലെന്ന് കാണുമ്പോൾ, നാം ആരെയാണോ ശപിച്ചത്, എന്തിനെയാണോ നാം ശപിച്ചത്, അവരിലേക്ക് അത് ചെന്നെത്തുന്നതാണ്. ഫഇൻ കാന അഹ്ലൻ ലിദാലിക, അത് ആ ശാപവാക്ക് തട്ടപ്പെടുന്നത്, അത് തട്ടുന്നത് അർഹതയുള്ളവരിലേക്കാണ് എങ്കിൽ ആ ശാപം അവരിൽ സംഭവിക്കും. വ ഇല്ല, ഇനി ആ വാക്ക് തട്ടാൻ അർഹതയില്ലാത്തവരിലേക്കാണത് ചെന്നെത്തിയത് എങ്കിൽ, റജഅത്ത് ഇലാ ഖായിലിഹ, അത് പറഞ്ഞവനിലേക്ക് തന്നെ തിരിച്ചടിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഗൗരവത്തോടുകൂടി കാണേണ്ട ഒരു വിഷയമാണിത്. നിനക്ക് അല്ലാഹു പുറത്തു തരില്ല എന്ന് പറഞ്ഞാൽ ആ ശാപവാക്ക് ആകാശത്തേക്ക് പോയി അവിടെ നിന്ന് തിരിച്ചു വരികയും അത് തട്ടാൻ അർഹതയുള്ളവനാണെങ്കിൽ അത് അവരിലേക്ക് തട്ടുകയും, ഇനി തട്ടാൻ അർഹതയില്ലാത്തവരോട് നമ്മളത് പറഞ്ഞു കഴിഞ്ഞാൽ അത് നേരെ നമ്മിലേക്ക് തന്നെ തിരിച്ചു വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഓരോ പദവും ഓരോ പ്രയോഗങ്ങളും സൂക്ഷിച്ചിട്ടായില്ല എങ്കിൽ വലിയ അപകടങ്ങളാണ് വരാനിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ഈ കാര്യത്തിൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമുക്ക് മാതൃകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒന്നിനെയും ഒരിക്കലും ശപിച്ചിട്ടില്ല എന്നാണ് ഹദീസുകൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ, പ്രവാചകരെ, ലോകത്തിന് കാരുണ്യമായിട്ടല്ലാതെ താങ്കളെ നാം അയച്ചിട്ടില്ല എന്നതാണ്. അള്ളാഹുവിൻ്റെ റസൂലിനെ ലോകത്തിന് കാരുണ്യമായിട്ടാണ് അയച്ചിട്ടുള്ളത് എന്നതിൽ അക്ഷരാർത്ഥത്തിൽ പ്രവാചകൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ശിർക്ക് ചെയ്ത ആളുകൾ, ശിർക്കിൽ മുങ്ങിക്കുളിച്ച ആളുകൾ സ്വഹാബത്തിനെ ആക്രമിച്ചപ്പോൾ സ്വഹാബികൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കിലേക്ക് വന്നുകൊണ്ട് പരാതി ബോധിപ്പിക്കുകയാണ്. യാ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ തിരുദൂതരെ, ഉദു അലൽ മുശ്രിക്കീൻ, ബഹുദൈവാരാധകർ ഞങ്ങളെ ഉപദ്രവിക്കുന്നുണ്ട്, അതുകൊണ്ട് അവർക്കെതിരെ താങ്കളൊന്ന് പ്രാർത്ഥിക്കണം റസൂലെ. ഞങ്ങൾ അവരോട് തൗഹീദ് പറഞ്ഞതിൻ്റെ പേരിൽ അവർ ഞങ്ങളെ ഉപദ്രവിക്കുകയാണ്, താങ്കൾ അവർക്കെതിരായൊന്ന് പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ, ഇത് കേട്ടൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിച്ചതെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്നീ ലമുബഅസു ലആന, ഞാനൊരു ശപിക്കുന്നവനായിട്ടല്ല നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. വഇന്നമാ ബുഇസ്തു റഹ്മതൻ, ഞാൻ കാരുണ്യം കൊണ്ട് നിയോഗിക്കപ്പെട്ടവനാണ്. അവർക്കെതിരായി ഞാൻ പ്രാർത്ഥിക്കുകയില്ല, അവരുടെ ഹിദായത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അവരുടെ നാശത്തിന് വേണ്ടിയല്ല, അവരുടെ നന്മക്ക് വേണ്ടി, അവർക്ക് സന്മാർഗ ബോധത്തോടെ സത്യത്തിലേക്ക് കടന്നു വരാൻ വേണ്ടി റബ്ബിനോട് ഞാൻ പ്രാർത്ഥിക്കാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിക്കുകയാണ്. സഹോദരങ്ങളെ, എത്രയോ മാതൃകകൾ ഈ വിഷയത്തിൽ പ്രവാചക ജീവിതത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. തുഫൈൽ ഇബ്നു അംറുദ്ദൗസി റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ ദൗസ് ഗോത്രത്തിലെ മുഴുവൻ ആളുകളും അദ്ദേഹത്തെ പ്രയാസപ്പെടുത്തി. അദ്ദേഹത്തോട് എല്ലാവരും വളരെ മോശമായി പെരുമാറാൻ തുടങ്ങി. തുഫൈൽ റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് പരാതി പറയുന്നുണ്ട്, റസൂലെ, എൻ്റെ ജനങ്ങൾ എനിക്കെതിരെ അക്രമങ്ങൾ അഴിച്ചു വിടുന്നുണ്ട്, താങ്കൾ അവർക്കെതിരെ ഒന്ന് പ്രാർത്ഥിക്കണം. ആ ഒരു രംഗം സ്വഹാബത്ത് പറയുകയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ അഭിമുഖീകരിച്ച് നിൽക്കുകയായിരുന്നു. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ കിബിലക്ക് അഭിമുഖമായി നിന്നു. പ്രവാചകൻ പ്രാർത്ഥിക്കാൻ ഹംദും സലാത്തും ചൊല്ലി. പ്രവാചകൻ അവർക്കെതിരായി പ്രാർത്ഥിക്കാൻ തുടങ്ങുമെന്നും പ്രാർത്ഥിച്ചാൽ അവരുടെ കഥ കഴിഞ്ഞത് തന്നെയെന്നും ഞങ്ങൾ ചിന്തിച്ചു. എന്നാൽ ഞങ്ങൾക്ക് കേൾക്കാൻ സാധിച്ചത് അല്ലാഹുമ്മഹ്ദി ദൗസൻ വഅത്തി ബിഹിം, അല്ലാഹുവേ, ദൗസ് ഗോത്രത്തിന് നീ ഹിദായത്ത് കൊടുക്കണേ എന്നാണ്. ഈ നന്മയിലേക്ക് അവരെയും കൊണ്ടുവരണേ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത്. തുഫൈൽ റളിയല്ലാഹു അൻഹു ഇതിനുശേഷം പറയുകയാണ്, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നത് അതിനുശേഷമാണ്. ആരാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു? ആ ഗോത്രത്തിനെതിരെ പ്രാർത്ഥിക്കാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ലോകത്ത് ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സ്വഹാബിയായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആ പ്രാർത്ഥന കാരണമാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. ആ ദൗസ് ഗോത്രത്തിലെ മുഴുവൻ ആളുകളും ഇസ്ലാം സ്വീകരിച്ചു എന്നാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. ഇതാണ് സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതത്തിൽ നിന്നുള്ള നമുക്കുള്ള മാതൃക. അള്ളാഹുവിൻ്റെ റസൂല് ഒന്നിനെയും ശപിച്ചിട്ടില്ല എന്ന് ചരിത്രങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ പ്രവാചകൻ്റെ ജീവിതമായിരിക്കണം നമ്മുടെയും മാതൃക. അത് ഏതൊരു വിഷയത്തിലായിക്കോട്ടെ, ഏതൊരു തിന്മയുടെ വിഷയത്തിലാണെങ്കിലും, തിന്മയെ ഒഴിവാക്കുന്ന വിഷയത്തിൽ പ്രവാചകൻ എങ്ങനെയാണോ തിന്മകളെ ഒഴിവാക്കിയിട്ടുള്ളത്, എങ്ങനെയാണോ നന്മകൾ പ്രവർത്തിച്ചിട്ടുള്ളത്, ആ ഒരു രൂപത്തിൽ തന്നെയായിരിക്കണം നമ്മുടെ ജീവിതം നാം ക്രമീകരിക്കേണ്ടത്. അല്ലാഹു അതിനുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: മാഷാഅല്ലാഹ്, ജസാകുമുല്ലാഹ് ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. നാവിനെ സൂക്ഷിക്കുക. ക്ലാസ് എടുത്തത് അബ്ദുള്ള മെഴ്സിൻ വണ്ടൂർ.

0: ആരോഗ്യരംഗത്തുള്ള വിലപ്പെട്ട മാർഗനിർദ്ദേശങ്ങളുമായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു ആരോഗ്യവിചാരം. രക്തദാനം മഹാദാനം.
1: ആരോഗ്യവിചാരത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ വി പി ശശിധരനുമായി പീസ് റേഡിയോ പ്രതിനിധി ഡോക്ടർ അബ്ദുൽ മാലിക് നടത്തിയ അഭിമുഖമാണ് ഇന്ന് നിങ്ങൾ കേൾക്കുന്നത്. ചില സാങ്കേതിക കാരണങ്ങളാൽ ഇന്നത്തെ ആരോഗ്യവിചാരം പരിപാടിക്ക് പീസ് റേഡിയോ പുലർത്തിപ്പോരുന്ന ഉയർന്ന ശബ്ദശുദ്ധി പാലിക്കാൻ സാധിച്ചിട്ടില്ല. ഇന്ന് ആരോഗ്യവിചാരം ചർച്ച ചെയ്യുന്ന വിഷയത്തിന്റെ പ്രാധാന്യം ഒന്നുകൊണ്ട് മാത്രമാണ് ശബ്ദശുദ്ധി പരിഗണിക്കാതെ പീസ് റേഡിയോ ഈ എപ്പിസോഡ് പ്രക്ഷേപണം ചെയ്യുന്നത്. ശ്രോതാക്കൾക്ക് നേരിട്ട ബുദ്ധിമുട്ടിൽ ക്ഷമിക്കുമല്ലോ.
2: ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പീസ് റേഡിയോ ആരോഗ്യവിചാരം പങ്ക്തിയിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മോടൊപ്പം ചർച്ചയ്ക്ക് എത്തിയിരിക്കുന്നത് ഒരു വിശിഷ്ടാതിഥിയാണ്. കോഴിക്കോട് മെഡിക്കൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ അഥവാ ബ്ലഡ് ബാങ്ക് ഉൾക്കൊള്ളുന്ന ഡിപ്പാർട്ട്മെൻറ്റിലെ ദീർഘകാലം സേവനമനുഷ്ഠിക്കുകയും ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ തന്നെ പ്രിൻസിപ്പളായും സേവനമനുഷ്ഠിച്ച് റിട്ടയർ ചെയ്ത ഡോക്ടർ വി പി ശശിധരൻ സാറാണ്. അദ്ദേഹത്തെ ആരോഗ്യചരത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. സാർ, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ രക്തദാനവുമായി ബന്ധപ്പെട്ട പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏതാനും ചില കാര്യങ്ങളെക്കുറിച്ചാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ രക്തദാനം മഹാദാനം എന്ന് പലപ്പോഴും പല സ്ഥലത്തും എഴുതി വെച്ചതിനെ നാം കാണാൻ കഴിയും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പല അസുഖങ്ങൾക്കും പല മരുന്നുകളും ഇന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ രക്തം ആവശ്യമുള്ള പല ഘട്ടങ്ങളിലും രക്തമല്ലാതെ മറ്റൊരു മറുമരുന്നില്ല എന്നുള്ള അവസ്ഥ നമുക്ക് പലപ്പോഴും ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. ബ്ലഡ് ഒരാൾ നമ്മൾ ദാനം ചെയ്ത് കഴിഞ്ഞാൽ രക്ത ബാങ്കിൽ എന്തൊക്കെയാണ് ആ ബ്ലഡ്? ഇപ്പം നേരത്തെ സാറ് പറഞ്ഞു മുൻകാലങ്ങളിൽ കിട്ടിയ രക്തം അതേപോലെ മറ്റൊരാൾക്ക് കയറ്റാണ് ചെയ്തിരുന്നത്. ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അത് അതിൽ ചെയ്യുന്നത്?
3: ഇപ്പം സാധാരണ നമുക്കറിയില്ല, ഗ്രൂപ്പൊക്കെ എന്തായാലും നോക്കാം. അത് കഴിഞ്ഞാൽ രക്തത്തിന് ഘടകങ്ങളാക്കും. ഒന്നത് അതിൻ്റെ മുന്നേ നമ്മൾ ഈ സ്ക്രീനിങ് ചെയ്യും. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ഈ അസുഖങ്ങൾ പല അസുഖങ്ങൾ അതുണ്ടോയെന്ന് അറിയണം. പിന്നെ ഇതിലും വലിയ പ്രോബ്ലം ഉണ്ട്. ഇപ്പം നമ്മൾ രക്തം സ്ക്രീൻ ചെയ്തിട്ട് എല്ലാ സ്ഥലത്തും രക്തം സ്ക്രീൻ ചെയ്ത് അതായത് രക്തം പരിശോധന ശേഷമാണ് കൊടുക്കുക. ഹൈ പ്രോട്ടീൻ ഫ്ലൂയിഡ് പെട്ടെന്ന് പൊട്ടിയിട്ട് ഇതിലേക്ക് വരും. അപ്പോൾ ശരിക്ക് ശ്വാസക്കെടുക്കുന്ന ഒരാളാണെങ്കിൽ ശ്വാസനങ്ങനെ തടസ്സം വരും. അതിനാണ് ട്രാലി എന്ന് പറയുക, ട്രാൻസ്ഫ്യൂഷൻ റിലേറ്റഡ് അക്യൂട്ട്, പെട്ടെന്നുണ്ടാവുന്ന ലങ് ഇഞ്ചുറി ട്രാലി. അപ്പം പനി വരും, ട്രാലി വരും. പിന്നെ അതിനെക്കാട്ടിലും വേറെ പ്രോബ്ലം ഉള്ള ചിലപ്പോൾ നമ്മളെ നാട്ടിൽ തന്നെ, പേരൊന്നും ഞാൻ പറയുന്നില്ല, നമ്മളെ നാട്ടിൽ വേങ്ങര ഭാഗത്തുണ്ടായിരുന്ന ഒരു സ്ത്രീ, അതേപോലെ ഈ വടകര ആ ഭാഗത്തുള്ള വേങ്ങര കുണ്ടൂട്ടി ആ ഭാഗത്തുള്ള മെഡിക്കോളിൽ നിന്ന് വന്ന അവർ ഹിസ്റ്റ്രക്ടമി എന്ന് പറഞ്ഞാൽ ഗർഭാശയം നിൽക്കുന്ന, സാധാരണ ഹിസ്റ്റ്രക്ടമിക്കൊന്നും ഇതിൻ്റെ ആവശ്യമില്ല, ബ്ലഡിൻ്റെ ആവശ്യം സാധാരണ വരുമില്ല. ഏതായാലും ഒരു സ്ഥലത്തുനിന്ന് ഏതോ ഒരു ആശുപത്രിയിൽ നിന്ന് ഓപ്പറേഷൻ ചെയ്ത് മക്കൾ ഗൾഫിലാണ്. അപ്പം മക്കൾ രണ്ടാളും ബ്ലഡും കൊടുത്ത്, ഏതായാലും അമ്മയ്ക്ക് ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം രക്തം കയറ്റും ചെയ്ത്, രക്തം കയറ്റി ഒക്കെ കഴിഞ്ഞ് സുഖമില്ലേ പോകുന്നില്ലേ. ഒരു 3 ആഴ്ച കഴിഞ്ഞ സമയത്ത് ശരീരത്തിൽ നിറച്ചും കറുത്ത ബുള്ളസ്, പപ്പടം പൊള്ളിച്ച മാനുള്ള ബുള്ളസ് വന്ന്, പിന്നെ സിവിയർ മഞ്ഞപ്പിത്തം, പനി, ഡയേറിയ, അങ്ങനെയുള്ള ഒരുപാട്, അതായത് ഒരു പ്രത്യേക ഹിസ്റ്റെക്ടമി അറിയില്ല, അത് ഗർഭാശയം നിൽക്കുന്ന ഓപ്പറേഷൻ കഴിഞ്ഞ് നേരിട്ട് വീട്ടിൽ പോകാൻ പറ്റുന്ന ഈ ബ്ലഡ് കയറ്റുകൊണ്ട് മാത്രം ഉണ്ടായ അസുഖമാണ്. അതായത് ഇത്ര സിമ്പിളാക്കി പറയുകയാണെങ്കിൽ ഇമ്മ്യൂൺ കോംപ്രമൈസ്ഡ്, ഇമ്മ്യൂണിറ്റി പ്രതിരോധ ശക്തി കുറഞ്ഞ ഒരാൾക്ക് സ്വന്തം റിലേറ്റീവ്സിൻ്റെ, സ്വന്തം റിലേറ്റീവ്സ് മക്കളോ അമ്മയോ
2: അച്ഛനോ,
3: രക്തബന്ധുക്കളിൽ നിന്ന് രക്തം കിട്ടിയതുകൊണ്ട് ഉണ്ടായ മഹാ കോംപ്ലിക്കേഷനാണ്. അതായത് നല്ലൊരമ്മ അവർ ഓപ്പറേഷൻ കഴിഞ്ഞ് സുഖമായി വീട്ടിൽ പോകുന്നതിന് പകരം മരിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ കാരണം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ രക്തം കൊടുക്കുന്ന ആൾ, നിങ്ങൾ രക്തം സ്വീകരിക്കുന്ന ആൾ, ഞാൻ എൻ്റെ കയ്യിൽ നിന്നുള്ള രക്തം കൊടുക്കുന്ന രക്തം അതിലുള്ള ലിംഫോസൈറ്റ്, അതായത് വെളുത്ത കോശങ്ങൾ ടി ഫോർ ലിംഫോസൈറ്റ് എന്ന സംഗതിയാണ്. അത് രോഗിയിൽ കയറിയതിന് ശേഷം പടപടാന്ന് പെരുകുക, പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പെരുകിയതിന് ശേഷം രോഗിയിലുള്ള വെളുത്ത കോശത്തിന് അതിന് മനസ്സിലാക്കാൻ പറ്റുന്നത് അത് ഫോറിനാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് അതിനെ മക്ക പിടിച്ച് പൊട്ടിക്കും, നശിപ്പിക്കും, മനസ്സിലായത് തിന്നും, ഈ വെളുത്ത കോശങ്ങൾ അതിനെ നശിപ്പിക്കും. അങ്ങനെ അവസാനം ഈ രോഗിയിൽ പിന്നെ പ്രതിരോധ ശക്തി ഉണ്ടാകുന്ന ഈ കോശങ്ങൾ, വെളുത്ത കോശങ്ങൾ തീരെ ഉണ്ടാവില്ല. അങ്ങനെ അത് മുഴുവൻ നശിച്ച് പാൻസൈറ്റോപീനിയ, കോശങ്ങളില്ലാണ്ടായി പെട്ടെന്ന് മരിക്കുന്ന ഒരസുഖം. അതിലും ഇതേപോലെ സിവിയർ ഡയറിയ, ഹെപ്പറ്റൈറ്റിസ്, ഫീവർ, പിന്നെ അങ്ങനെ വന്ന് അത് 90% മരണമാണ്, ഉറപ്പാണ്, 90% മോർട്ടാലിറ്റി. പിന്നെ അത് നോട്ട് റെസ്പോണ്ടിങ് ടു യൂഷ്വൽ ട്രീറ്റ്മെൻറ്റ്. ഇങ്ങനെയുള്ള ഇതാണ് GVHD, ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് റിയാക്ഷൻ, GVHD. ഈ അതായത് ഡോണർ ശരീരത്തിൽ, രക്തദാതാവിൻ്റെ ശരീരത്തിലുള്ള കോശങ്ങൾ രോഗിയിൽ നിന്ന് പെട്ടെന്ന് T4 ലിംഫോസൈറ്റ് എന്ന ഒരു വെളുത്ത കോശം, അത് പെട്ടെന്ന് പെരുകി രോഗിയിലുള്ള നല്ല കോശങ്ങൾ തെരഞ്ഞു പിടിച്ചിട്ട് നശിപ്പിക്കുക. അപ്പോൾ അതിൽ ഈ കോശങ്ങളില്ലാതാവാ ഒരു പാൻസൈറ്റോപീനിയ, പെട്ടെന്ന് പല അസുഖങ്ങൾക്ക്, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മഞ്ഞപ്പിത്തം, പനി ഒക്കെ, അങ്ങനെ മേലൊക്കെ ഉള്ള സ്കിൻ ലീഷൻസ് ഉണ്ടായിട്ട് ഒരിക്കലും രക്ഷപ്പെടില്ല. ആദ്യത്തെ കേസ് വന്ന സമയത്ത് തന്നെ ഞാൻ നമ്മളെ കാഷ്വാലിറ്റിയിൽ അഡ്മിറ്റ്, ICU അഡ്മിറ്റ് ചെയ്ത കോഴിക്കോട് മുഴുവൻ മരിച്ച. പിന്നെ ഇതേപോലെ രണ്ടാമതൊരു കേസ് വടകര ആ ഭാഗത്തു നിന്നാണ്, തലശ്ശേരി വടകര ആ ഭാഗത്തു നിന്ന് ഒരു സ്ത്രീ അമ്മ വന്നത്, ഒരു 55 വയസ്സുള്ള സ്ത്രീയാണ്. അവർ വന്ന ഉടനെ തന്നെ മെഡിസിൻ്റെ പ്രൊഫസർ ഉദയഭാസ്കർ എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത് വളരെ സീരിയസ്, നമുക്ക് എന്ത് വില കൊടുത്തു തന്നെ അങ്ങനെ രക്ഷിക്കണം, അത്ര ഏറ്റവും നല്ല, അല്ലെങ്കിൽ തന്നെ കോളേജിൽ നല്ല മരുന്ന് തന്നെയാണ്, പക്ഷെ എന്നാലും ഞങ്ങളെപ്പോഴും ഒരുപാട് ശ്രദ്ധിച്ചു. ഇതേപോലെ ആ സ്ത്രീ പറഞ്ഞതും ഇതേ കാര്യമാണ്, മകനാരോ ബ്ലഡ് കൊടുത്ത. അപ്പോൾ നമ്മൾ സാധാരണക്കാരായ ആളുകൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, പണ്ട് നമ്മളെ കുട്ടീനെ അഡ്മിറ്റ് അമ്മ അച്ഛനാണ് ബ്ലഡ് കൊടുത്തോളിന്നാണ് പറയാറ്. അപ്പം ഇത് ജനങ്ങളിൽ ശരിക്കും ബോധം ഉണ്ടാവണം. നമ്മൾ അമ്മ അച്ഛനൊക്കെ ആണെങ്കിൽ, അല്ലെ മക്കളൊക്കെ ആണെങ്കിൽ, കഴിയുന്നത് നമ്മുടെ നല്ല ഫ്രണ്ട്സിൻ്റെ, നല്ല സുഹൃത്തുക്കളിൽ നിന്ന് രക്തം വാങ്ങിയിട്ട് കൊടുക്കാൻ പറയാം. അതല്ലെങ്കിൽ നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം, നമ്മൾ അച്ഛനും അമ്മയ്ക്ക് വേണ്ടി നമ്മൾ ബ്ലഡ് കൊടുക്കാം. ഇപ്പം എല്ലാ ബ്ലഡ് ബാങ്കിലും ഒക്കെ തന്നെ നമ്മൾ രക്തം ശേഖരിച്ചിട്ടുണ്ട്. ഒരിക്കലും അവർക്ക് പിന്നെ അവർ ഡൊണേറ്റ് ചെയ്ത ബ്ലഡ് അമ്മയും അച്ഛനാണെങ്കിൽ കൊടുക്കൂല, കൊടുക്കാൻ പാടില്ല. എങ്കിലും ഇപ്പം പല ആളുകളും, ഡോക്ടർമാർ വരെ എന്നോട് പറയാറുണ്ട്, ശശി ഞാൻ എൻ്റെ അതാണ് ഞാൻ അമ്മയാണ് അല്ലെങ്കിൽ അച്ഛനാണ് ബ്ലഡ് തരുന്നുണ്ട്. അപ്പം ഞാൻ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. അപ്പോൾ അവർക്കത് മനസ്സിലാവും. അപ്പം ജനങ്ങളിൽ ഏതായാലും എല്ലാവരും രക്തം ദാനം ചെയ്യാൻ മുന്നോട്ട് വരിക. വന്നിട്ടുണ്ടെങ്കിലും ഇപ്പം രക്തം തരുമ്പം അവർ നല്ല നോക്കിയ രക്തമേ തരുള്ളൂ. ചെറിയ ആശുപത്രിയൊക്കെ ആണെങ്കിൽ പറ്റുമെങ്കിൽ ഡോണേഴ്സ് തന്നെ പറയുന്നത് നല്ലതായിരിക്കും. രക്ത രോഗിയുടെ എൻ്റെ അച്ഛനും അമ്മയാണ്, അപ്പോൾ ഞാൻ രക്തം തരുന്നു. ഇങ്ങനെ ഇത് ആർക്കും അറിയില്ല, ഡോക്ടർമാർക്ക് വരെ ഇതിനെപ്പറ്റി ബോധമില്ല. പക്ഷെ വളരെ വളരെ സീരിയസ്
4: ആയിട്ടുള്ള
3: അത് വേണമെങ്കിൽ ല്യൂക്കോ ഡെപ്ലീഷൻ, അത് അത്ര ഇതല്ല, WBC ആണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. ല്യൂക്കോ ഡെപ്ലീഷൻ കഴിഞ്ഞാലും അതിലെ കോശങ്ങൾ കുറച്ച് തന്നെ ഉണ്ടാവില്ല, ഒന്നോ രണ്ടോ കോശം ഏതായാലും അത് അത് അത് അപ്പം അതായി ഒന്ന് ട്രാലി പനി ഫീവർ, രണ്ടാമത്തെ ട്രാലി, പിന്നെ ഈ GVHD. അടുത്ത പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാ വൈറസിനും ഈ കൊണ്ട് നടക്കുന്ന ആൾ WBC ആണ്. അപ്പം HIV അല്ലെ സൈറ്റോമെഗാല വൈറസ് ഇൻഫെക്ഷൻസ് അങ്ങനെയുള്ള എപ്സ്റ്റീൻബയർ വൈറസ് എല്ലാ ഒരുപാട് വൈറസുകൾ WBC ട്രാൻസ്മിഷൻ ഇതെല്ലാം പ്രശ്നം ഉണ്ടാക്കുന്നത് WBC ആണ്. അപ്പോൾ കോശങ്ങളുടെ പ്രശ്നമായ പിന്നെ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ അലർജി ഉണ്ടാക്കും. ഈ സാധാരണ ഇപ്പം നമുക്ക് മീനോ ഞണ്ടോ ചെമ്മീനോ ഞണ്ടോ അല്ലെ കടുക്ക ഒക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ചൊറിച്ചിലുണ്ടാവും.
4: കോഴിമുട്ട
3: ബീഫ് ഒക്കെ കഴിച്ചാൽ ചിലർക്ക് ചൊറിച്ച അതാണ് അലർജി. അത് പ്രോട്ടീനാണ്, പ്ലാസ്മയിൽ അടങ്ങിയ പ്രോട്ടീൻ വന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടാക്കും. അപ്പം പ്ലാസ്മ പ്രോട്ടീൻ അലർജി ഉണ്ടാക്കും. അപ്പം അലർജി പിന്നെ ഏറ്റവും വലിയൊരു ഇമ്മ്യൂണോ IgA ആൻറ്റിബോഡി ഇമ്മ്യൂണോഗ്ലോബിൻ എ ആൻറ്റിബോഡി സഡൻ ഡെത്ത് ഉണ്ടാക്കുക. അനാഫിലാക്സിസ് സഡൻ ഡെത്ത്
4: പെട്ടെന്ന്
3: മരിക്കുക. അങ്ങനെ അത് ഇതെല്ലാം ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് ആണ്.
4: അതേപോലെ കയറ്റുന്ന കാലത്ത് ഉണ്ടായിരുന്ന
3: കോംപ്ലിക്കേഷൻസ് ആണ്. പക്ഷെ അതൊക്കെ നമുക്ക് ഒഴിവായി കൂടെ ഇപ്പം എന്തൊക്കെ പറഞ്ഞാൽ ചെറിയ കുട്ടി 3 വയസ്സുള്ള കുട്ടി വന്നില്ലേ, ആ 3 വയസ്സുള്ള കുട്ടിക്ക് രക്ത മോണലിൽ നിന്ന് വരുന്ന കൊണ്ട് പ്ലേറ്റ്ലെറ്റ്സിൻ്റെ കുറവാണ് ഞാൻ മനസ്സിലാക്കി. പണ്ട് കാലത്ത് ഒട്ടാകെ ഷൂ എന്ന് പറഞ്ഞിട്ട് രക്തം ഒട്ടാകെ കയറ്റി, അതിന് പകരം ചെറിയ 100-120 മില്ലി മാത്രമുള്ള PRP കൊടുക്കുക. പിന്നെ ഇനിയും അത് കുറയ്ക്കാൻ പറ്റും. PRP എന്ന് പറഞ്ഞാൽ പ്ലേറ്റ് റിച്ച് പ്ലാസ്മയാണ്. ആ പ്ലാസ്മ ഉള്ള 120 മില്ലി ഉള്ള സാധനം പിന്നെയും സെൻട്രിഫ്യൂജ് ചെയ്തിട്ട് പ്ലേറ്റ്ലെറ്റ്സ് മാത്രം എടുക്കുക. അപ്പോൾ പ്രോട്ടീനും കൂടി ഒഴിവാക്കി പ്ലാസ്മയും കൂടി ഒഴിവാക്കി ഇതിനാണ് പ്ലേറ്റ്ലെറ്റ് കോൺസെൻട്രേറ്റ് എന്ന് പറയുക. അപ്പോൾ അതൊരു 20-30 മില്ലി ഉണ്ടാകും. അതായത് പണ്ട് കാലത്ത് 350 മില്ലി കൊടുക്കുന്നതിന് പകരം നമുക്ക് 30-40 അത് പ്ലേറ്റ്ലെറ്റ്സിൻ്റെ ഇതിനനുസരിച്ച് 30-40 ml മാത്രം കൊടുത്തിട്ട് ആ കുട്ടീനെ ചികിത്സിക്കാനും പറ്റും. ഒരുപാട് പ്രശ്നങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ടായിരുന്ന ഈ കോശങ്ങളുടെ ഒരുപാട് റിയാക്ഷൻ അതിനെ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ് നമുക്ക് ഒഴിവാക്കാനും പറ്റും. ഏറ്റവും വലിയ സംഗതിയാണ് ഈ ലോകത്തെല്ലായിടത്തും ഉള്ളതാണ്. ഇപ്പം ഈ രക്തത്തിലെ ഈ
4: കമ്പോണൻസ്
3: ഘടകങ്ങൾ
4: കേരളത്തിലും
3: എല്ലാം നമ്മളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ പറയുന്ന ഒരു കാര്യമാണ് എഫറസിസ്. എഫറസിസ് ഇപ്പം സാധാരണ ചില ആളുകൾക്കൊക്കെ അറിയാം. ഇപ്പോൾ ഈ പനിയില്ലേ, മൺസൂൺ മഴ വന്നപ്പോൾ കാണാം വൈറൽ പനി എന്ന് പറഞ്ഞിട്ട് ഡെങ്കി ഫീവറൊക്കെ ഉണ്ടല്ലോ, അതേപോലെയുള്ള പനിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ചികിത്സിക്കുന്നതാണ് പ്ലേറ്റ്ലെറ്റ്സ് ഒരു ഭാഗമാണ് ചികിത്സേൻ്റെ. അപ്പോൾ അതേപോലെ പല ഓരോ കോശങ്ങൾ മാത്രം എടുക്കുന്ന ഒരു പ്രക്രിയ. ഇപ്പം രക്തം എൻ്റെ ശരീരത്തിൽ നിന്ന് ഞാൻ ഇപ്പോൾ ഒരു ഡോണർക്ക് പ്ലേറ്റ്ലെറ്റ്സ് ആവശ്യമുണ്ടെങ്കിൽ ഈ എഫറസിസ് എന്നുള്ള പ്രക്രിയ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കിടന്ന് ബ്ലഡ് എടുക്കുന്ന പോലെ പോയിട്ട് കിടന്ന് ഏകദേശം 1-1.5 മണിക്കൂറോളമുള്ള ഒരു പ്രൊസീജിയറാണ്. നമ്മുടെ ശരീരത്തിന് പ്ലേറ്റ്ലെറ്റ്സിനെ മാത്രം ശേഖരിച്ച് ബാക്കിയുള്ള രക്തകോശം എല്ലാം രക്തത്തിനൊക്കെ ശരീരത്തിലേക്ക് തന്നെ തിരിച്ച്, അതായത് ആവശ്യമുള്ള സാധനം മാത്രം ബാക്കി അങ്ങോട്ട് കൊടുക്കാം. അത് ഇപ്പം പ്ലേറ്റ്ലെറ്റ്സ് ആണ് നമുക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ പ്ലേറ്റ്ലെറ്റ്സ് മാത്രം ചെയ്യാം. അതല്ല ഒരാൾക്ക് RBC ആണ് ആവശ്യമുള്ള വെച്ചാൽ RBC മാത്രം എടുക്കുക. ഏത് കോശങ്ങൾ വേണമെങ്കിലും അല്ലെ പ്രോട്ടീൻ മാത്രമാണ് അത് ഒരുപാട് പറയേണ്ടത്. പക്ഷേ രക്ത ദാനമായിട്ട് നമുക്ക് കോശങ്ങൾ എടുക്കാം. ഇപ്പം പ്രത്യേകിച്ച് പ്ലേറ്റ്ലെറ്റ്സിന് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം.
4: സാറ് പറഞ്ഞ ഒരു വലിയൊരു കാര്യം തന്നെ, കാരണം 2-3 കാര്യങ്ങളാണ് ഈ ഒരു ഇത്രയും സംസാരത്തിനിടയിൽ എനിക്ക് ഹൈലൈറ്റ് ചെയ്യാനുള്ളത്. ഒന്ന്, ഈ കമ്പോണൻറ്റ് സെപ്പറേഷൻ എന്ന് പറയുന്ന പ്രക്രിയയിലൂടെ മുൻകാലത്ത് വളരെയധികം അപകട ജീവൻ രക്ഷിക്കുന്ന എന്നാൽ പലപ്പോഴും അപകടകാരിയായി മാറിയുന്ന ബ്ലഡ് മൊത്തമായിട്ട് കൊടുക്കുന്ന ഒരവസ്ഥ മാറ്റിയിട്ട് ആവശ്യമുള്ള ഘടകങ്ങൾ മാത്രം കൊടുക്കുകയും ആവശ്യമില്ലാത്ത എല്ലാ ഘടകങ്ങളെയും ഒഴിവാക്കുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ട്രാൻസ്ഫ്യൂഷൻ ബ്ലഡ് രക്തദാനവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കോംപ്ലിക്കേഷൻസ് നമുക്ക് കുറയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു വലിയൊരു സംഗതി തന്നെയാണ്. മറ്റൊന്ന് സാറ് സൂചിപ്പിച്ചത് 350 ml എന്ന് പലപ്പോഴും സൂചിപ്പിച്ചു. നമ്മുടെ ശരീരത്തിൽ ഏകദേശം 5 ലിറ്ററോളം രക്തമുണ്ട്. അതിൽ 350 ml മാത്രമേ സ്വീകരിക്കുന്നു ഒരു സമയത്ത് എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് ശരീരത്തിലെ ബ്ലഡ് മൊത്തം എടുക്കുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടി അതിൽ നമുക്ക് ഹൈലൈറ്റ്
3: ചെയ്യാം. 20 ലൊരംശം,
4: അതെ
3: 20 ലൊരംശം മാത്രം
4: എടുക്കുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ച് ആരോഗ്യത്തിന് ഒരു ഹാനികരം ഉണ്ടാവില്ല എന്നുള്ളത്
3: മാത്രമല്ല, പിന്നെ ഈ എടുക്കുന്ന രക്തം ഇപ്പോൾ ഒരു ശരീരം നടന്നു പോകുന്ന ആളുകൾ 5 ലിറ്റർ ബ്ലഡ് നമ്മളെ കയ്യിലുണ്ട് എന്ന് 350 ml രക്തം കൊടുത്തിട്ടുണ്ടെങ്കിൽ ശരീരം തന്നെ അതിനുള്ള പണിയൊക്കെ ചെയ്തു. ഒന്ന് ഒന്നെന്താ വെച്ചാല് ശരീരത്തിൽ നമ്മുടെ സ്പ്ലീൻ ഉണ്ടല്ലോ, രക്തം സ്റ്റോറേജ് ആണ് സ്പ്ലീൻ, അതൊന്നും അങ്ങോട്ട് കോൺട്രാക്ട്
4: ചെയ്യും.
3: അപ്പം അത്യാവശ്യമുള്ള സ്ഥലം ബ്രെയിനും ഹാർട്ടൊക്കെ മൊബൈൽ അവിടേക്കുള്ള അതൊക്കെ ശരിയാക്കും. അങ്ങോട്ടുള്ള കാര്യം സ്പ്ലീൻ നോക്കും. മാത്രമല്ല കാലിലും കയ്യിലും കാലിലും ഒന്നും വലിയ അധികം രക്തം ആവശ്യമില്ലല്ലോ. അപ്പോൾ അവിടുത്തെ ബ്ലഡ് വെസലൊക്കെ ഒന്ന് ചുരുങ്ങി കൊടുക്കും. അപ്പോൾ അവിടെ ബ്ലഡ് വേണ്ട, എല്ലാവരും കൂടി ബ്രെയിനിനെ സഹായിക്കും. അപ്പോൾ അവിടെ പ്രശ്നമില്ലാണത്, അങ്ങനെ ശരീരം തന്നെ ചെയ്യും. പിന്നെ ഈ വോളിയം 350 മില്ലി ബ്ലഡ് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരു ദ്രാവകമാണ് നഷ്ടപ്പെടുന്നത്, ഒരു ഫ്ലൂയിഡ്. അത് മറ്റ് ശരീരത്തിൽ വെള്ളം കുടിച്ചാൽ പെട്ടെന്ന് അബ്സോർബ് ചെയ്യും, ആഗീകരണം ചെയ്ത്. അതുകൊണ്ടാണ് പറയുന്നത് രക്തം കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരുപാട് വെള്ളം കുടിക്കുക. പിന്നെ വേറെന്ന് വെച്ചാൽ രക്തം കഴിച്ച് പോയിട്ട് അപ്പം തന്നെ വലിയ ഭക്ഷണം ഒരുപാട് കഴിച്ചാൽ എന്താ പ്രശ്നം എന്ന് പറയുക. ഭക്ഷണം കഴിച്ചാൽ ഹെവി ഫുഡൊക്കെ കഴിച്ചാൽ, വലിയ ഹോട്ടലിൽ പോയി ഒരുപാട് ഭക്ഷണം കഴിച്ചാൽ ഈ ഭക്ഷണം ദഹിപ്പിക്കാൻ വേണ്ടി ബ്ലഡെല്ലാം സ്റ്റൊമക്കിലേക്ക് വരും, ഇൻ്റസ്റ്റൈൻ്റെ ഭാഗത്ത് വരും. അപ്പോഴേക്ക് തലയിൽ ബ്ലഡ് കുറയും. അപ്പോൾ തലയിട്ടുണ്ടാവാൻ അസാധ്യത. അപ്പോൾ ഒരിക്കലും ഒരിക്കലും ഹെവി ഫുഡ് കഴിക്കുക. അത് നമ്മളെ സാധാരണ ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കുക. രക്തം ദാനം ചെയ്യുക, ഒരുപാട് വെള്ളം കുടിക്കുക, എന്തെങ്കിലും വെള്ളം കുടിക്കുക. പിന്നെ വേണേൽ ലേശം മുതലുള്ള വെള്ളം, സാധാരണ ജ്യൂസാണ് നമ്മളെല്ലാവരും കഴിക്കാം. ഒന്നിൻ്റെ ആവശ്യമില്ല, വെറും വെള്ളം കുടിച്ചാൽ മതി. ഇനി വേണമെങ്കിൽ ലേശം ഷുഗർ എന്തിട്ടിട്ട് കഴിക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാം.
4: വെള്ളമാണ് ഏറ്റവും പ്രധാനം. സാധാരണ ക്ഷീണം വരും എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഹെവി ഫുഡ് കഴിക്കാനാണ് നോക്കുന്നത്. പ്രവണത ശരിയല്ല എന്നുള്ളതന്നെ നമുക്ക് മനസ്സിലാകുന്നത്. മറ്റൊന്ന്, സാറ് നേരത്തെ സൂചിപ്പിച്ചതിൽ ഒരു ഹൈലൈറ്റ് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ എന്നുള്ളതന്നെ. നേരത്തെ സാറ് സൂചിപ്പിച്ച പോലെ തന്നെ ഒരു എച്ച് ഐ വി അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം ഉള്ള ഒരു രോഗി അത് അയാളെ രക്തം ദാനം ചെയ്യുമ്പോൾ ഈ ഒരു വിൻഡോ പീരീഡ് അവിടെയൊക്കെ ബാധകമാണല്ലോ. അപ്പോൾ അവർ പറഞ്ഞാൽ 7 ദിവസം തന്നെയാണ്. അതിൻ്റെ ഇടയിൽ അയാളുടെ രക്തം വേറൊരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ അത് ആ അണുബാധ മറ്റാൾക്ക് പകരാൻ ചാൻസ് ഉണ്ട്. അവിടെ തന്നെ യാതൊരുവിധ അസുഖവും ഇല്ല എന്ന് ഉറപ്പുള്ള ആളുകൾ പരമാവധി രക്തദാനത്തിന് വേണ്ടി തയ്യാറായി കഴിഞ്ഞാൽ അസുഖമുള്ള ആളുകളുടെ രക്തം സ്വീകരിക്കുന്ന അവസ്ഥ തന്നെ നമുക്ക് ഒഴിവാക്കാൻ കഴിയും എന്നുള്ള വലിയൊരു കാര്യമാണ് സാറിൻ്റെ നേരത്തെ സംസാരിച്ചതിനൊക്കെ
3: മനസ്സിലാക്കുന്നത്. ഗവൺമെൻറ് ഇപ്പോൾ എയ്ഡ്സ് കെയറിലെ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി ഒരുപാട് കാര്യമുണ്ട്. ഒരു പണ്ട് 5-6 കൊല്ലം മുന്നേ പിന്നെ ക്ലബ് 25 അതായത് ഒരു 18 വയസ്സിനല്ല നേരത്തെ പറഞ്ഞത്, ഈ 18 വയസ്സുള്ള കുട്ടികളൊക്കെ എല്ലാ കോളേജിലും പോയിട്ട് 18 വയസ്സുള്ള 18-19 വയസ്സുള്ള കുട്ടികളെ കാണാം. അവരോട് 3 മാസം കൂടുമ്പോൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറയും. അങ്ങനെ ആകുമ്പോൾ കണക്ക് കൂട്ടി വരുമ്പം 25-ാമത്തെ വയസ്സാകുമ്പോഴേക്കും അയാൾ 25 പ്രാവശ്യം ഡൊണേറ്റ് ചെയ്യും. അങ്ങനെ ക്ലബ് 25. പക്ഷെ അത് നടത്താൻ വേണ്ടി അവൻ ശ്രദ്ധിച്ചിരുന്ന 25 അല്ലെങ്കിൽ ഒരു 4-5 പ്രാവശ്യം തന്നെയാലും കുട്ടികൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യണം നല്ലത്. അതൊരു ആ ക്ലബ് 25 എന്ന് പറഞ്ഞ സംഗതി ചെയ്തിരുന്നത്. പിന്നെ നേരത്തെ പരാമർശിച്ച പോലെ ഈ എയ്ഡ്സ് ആണല്ലോ ഇപ്പം നമുക്കൊക്കെ പേടിയുള്ള സാധനം. അത് അന്ന് ഗവൺമെൻറ് തലത്തിൽ തന്നെ ഞങ്ങൾ ചർച്ച ചെയ്തിട്ട് ഇല്ലാതാക്കാൻ, നേരത്തെ പറഞ്ഞല്ലേ എന്താണ് വിൻഡോ പീരീഡ് എന്ന് പറഞ്ഞ സംഗതി കുറയ്ക്കണം, അതിന് കിറ്റ് കൊണ്ടുവരണം. പിന്നെ കിറ്റ് എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ അടുത്ത കാലത്ത് RCCയിലുണ്ടായ പ്രശ്നമൊക്കെ വെച്ചിട്ട് പിന്നെയും ചർച്ചകളായി. അപ്പം നാറ്റ് എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട്, അത് ന്യൂക്ലിക് ആസിഡ് ആംപ്ലിഫിക്കേഷൻ ടെസ്റ്റ്, അല്ലെങ്കിൽ PCR, അങ്ങനെയൊക്കെ ഒരുപാട് സംഗതികളുണ്ട്. അതെല്ലാം ഭയങ്കര കോസ്റ്റ്ലിയാണ്. ഒരു നാറ്റിന് 1000 രൂപയോളം വരും ഒരു ടെസ്റ്റിന് മാത്രം. പക്ഷെ അതിലൊന്നും അതിലും 100% സീറോ ആക്കാനൊന്നും പറ്റില്ല, അതിനും 2-3 ദിവസമൊക്കെ കഴിയുള്ളൂ. അതുകൊണ്ട് നമുക്ക് ആർക്കും ആലോചിക്കാൻ പറ്റാത്തൊരു സംഗതിയാണ്. പക്ഷേ ഗവൺമെൻറ് അതിനെപ്പറ്റി ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഒരു റീജിയണലായിട്ട് ഒരു സെൻറ്റർ കണ്ടുപിടിക്കാനും എന്തെങ്കിലും ചെയ്യാമെന്നൊക്കെ ഉള്ള നാറ്റ്. പിന്നെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പണ്ട്, അതായത് 1991-92 ആ സമയത്താണ് നമ്മൾ എയ്ഡ്സൊക്കെ ചെയ്യാൻ ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. അന്ന് നമുക്ക് 1-3-4 വരെ കിട്ടിയ ദിവസമുണ്ട്. 4, അതായത് 1400-1500 ബ്ലഡ് ഡൊണേഷൻ നടക്കുന്ന ഒരു മാസം നടക്കും. അതിൽ 2 ആൾ എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര പ്രശ്നമല്ലേ. അത് നാലാൾ വന്നാലോ, അങ്ങനെ വരെ ഉണ്ടായ കാര്യമുണ്ട്. അപ്പം ഞങ്ങൾ ശരിക്കും ഒരുപാട് ചർച്ച ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ, കോഴിക്കോട് മെഡിക്കൽ കോളേജ് കൗൺസിലേഴ്സിനെ, രണ്ട് കൗൺസിലേഴ്സിനെ വെച്ചിട്ടുണ്ട്, രണ്ട് കൗൺസിലർ. ഈ കൗൺസിലർ എന്ന് പറഞ്ഞാൽ ഒരു ഡോണർ വന്നാൽ അയാളെ ഇരുത്തി കൃത്യമായിട്ട് ചോദിച്ച കാര്യങ്ങൾ മനസ്സിലാക്കി, എന്തെങ്കിലും കാരണവശാലും ഇപ്പോൾ ട്രക്ക് ഡ്രൈവേഴ്സ്
4: ലോങ്
3: റൂട്ടിലാണ് അങ്ങനെയുള്ള മിക്ക ആളുകൾ, പിന്നെ മദ്യം അങ്ങനെയുള്ള, അത് അവർ ചോദിക്കും. ഈ കൗൺസിലേഴ്സ് കൃത്യമായി ചോദിച്ചാൽ അങ്ങനെയുള്ള രക്തദാതാക്കളൊക്കെ ഒഴിവാക്കി ഒഴിവാക്കി. ഇപ്പം എന്താ ഇതെന്ന് വെച്ചാൽ, 6 മാസം കൂടുമ്പോൾ ഒക്കെ ഒരു എയ്ഡ്സ് മാത്രമേ ഉള്ളൂ. അതാണ് ശരിക്കും ഞാനെപ്പോഴും പറയാതെ, നല്ല കൗൺസിലേഴ്സിനെ വെച്ചാൽ, അല്ലാണ്ട് ഒരുപാട് വലിയ ടെസ്റ്റുകളൊന്നും ചെയ്തിട്ട് കാര്യമില്ല. നല്ല കൗൺസിലേഴ്സിനെ വെക്കുക, നല്ല നിലയിലെല്ലാം പോയാൽ എല്ലാം നന്നാവും. പിന്നെ കൗൺസിലേഴ്സ് തന്നെ മതി. കൗൺസിലേഴ്സ് വെച്ചാൽ ഇപ്പോൾ ഒരാളോട് ചോദിക്കുക, ഞങ്ങളെ പുറമേ എവിടെയും പോയിരുന്നു, ആ ഞാൻ ഇവിടെ പോയി ദൂരത്ത് പോയിരുന്നു, അല്ലെങ്കിൽ ഇവിടെ പോയി എന്തെങ്കിലും അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും ബന്ധപ്പെട്ടെന്നോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ അത് ഒഴിവാക്കുക. അങ്ങനെ അതാണ് ഏറ്റവും നല്ലത് കൗൺസിലിംഗ്. നമ്മളെല്ലാവരും പറയേണ്ട ഗവൺമെൻറ് തലത്തിൽ നമ്മൾ ശ്രദ്ധ ചെലുത്തിയിട്ട് എല്ലാ സ്ഥലത്തും എവിടെയൊക്കെ രക്തം സ്വീകരിക്കുന്നു, രക്തം എടുക്കുന്നു, അവിടെ മുഴുവനും കൗൺസിലേഴ്സിന് വെക്കുക. നല്ല വിവരമുള്ള കൗൺസിലേഴ്സിന് വെച്ചിട്ടുണ്ടെങ്കിൽ
4: പ്രശ്നം
3: ചെയ്യേണ്ടത്.
4: ഓക്കെ, അപ്പോൾ സാറ് ഇതിൽ നൂതനമായ പല കാര്യങ്ങളും പറഞ്ഞു. ഇതല്ലാതെ പുതുതായിട്ട് എന്തെങ്കിലും രക്ത കമ്പോണൻറ്റ് സെപ്പറേഷനിൽ എന്തെങ്കിലും പുതുതായിട്ടുള്ള എന്തെങ്കിലും സാങ്കേതിക വിദ്യ?
3: ഒരു കാര്യം, ഇപ്പം കിട്ടാൻ പ്രയാസമുള്ള ഗ്രൂപ്പുകളൊക്കെ ഉണ്ടല്ലോ, ഇപ്പം ബോംബെ ഗ്രൂപ്പ്, അല്ലെങ്കിൽ ബി നെഗറ്റീവ്, അങ്ങനെയൊക്കെ
4: പറഞ്ഞാൽ
3: അങ്ങനെയൊക്കെ ഉള്ള ഒരാളാണെന്ന് വിചാരിക്കാം. ഒരു തൊണ്ടയ്ക്കൊരു ഓപ്പറേഷൻ ഉണ്ട്, തൈറോയിഡ് ഓപ്പറേഷൻ ഉണ്ട്, അപ്പം എവിടെ നോക്കിയിട്ടും കിട്ടുന്നില്ല. അങ്ങനെ വേണമെങ്കിൽ നമുക്കൊരു കഞ്ച, ഈ രോഗി, ഇപ്പം ഞാൻ രോഗിയാണെങ്കിൽ ഞാൻ എ ബി നെഗറ്റീവ് അല്ലെ ബോംബെ ഗ്രൂപ്പ് അങ്ങനെ എന്തെങ്കിലും കിട്ടാത്ത സാധനമാണെങ്കിൽ എൻ്റെ രക്തം തന്നെ എനിക്ക് കൊടുക്കാം. അത് 3 തരം ഉണ്ട്. പ്രീ ഡിപ്പോസിറ്റ്, പ്രീ എന്ന് പറഞ്ഞാൽ മുന്നേ, ഇപ്പോൾ പ്രീ ഡിഗ്രി എന്നൊക്കെ പറയുന്നത് പ്രീ ഡിഗ്രി, അങ്ങനെ പ്രീ ഡൊണേഷൻ, പ്രീ ഡിപ്പോസിറ്റ്, കുറച്ച് ദിവസം മുന്നേ രക്തം എടുത്തേക്കാം. അതല്ലെങ്കിൽ ഹീമോ ഡയല്യൂഷൻ, ഹീമോ, രണ്ടാമത്താണ് ഹീമോ, ഹീമോ ഡയല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തിയേറ്ററിൽ നമ്മൾ രോഗിനെ കൊണ്ടുപോവാം, കൊണ്ടുപോകുന്നതിൻ്റെ അല്ല ഇതൊക്കെ ഡ്രസ്സൊക്കെ മാറ്റി തിയേറ്ററിൽ കൊണ്ടുപോയി തിയേറ്ററിലെത്തിയ ഉടൻ അനസ്തീഷ കൊടുക്കുന്നതിന് മുന്നേ അനസ്തറ്റിസ്റ്റ് അവരെ ബ്ലഡ് എടുക്കുക. ബ്ലഡ് അനസ്തീഷ കൊടുക്കുന്ന ജസ്റ്റ് മുന്നേ ഒരു 10 മിനിറ്റ് മുന്നേ ബ്ലഡ് എടുത്താൽ അതിനാണ് ഹീമോ ഡയല്യൂഷൻ. എന്നിട്ട് ആ ബ്ലഡ് എടുത്തിട്ടുണ്ടെങ്കിൽ വോളിയം പോകുമല്ലോ 380, അപ്പം തന്നെ അത് ക്ലിയർ ആക്കുക. ക്രിസ്റ്റലോയിഡ്സോ കൊളോയിഡ്സോ ഒക്കെ കൊടുത്ത് ആ വോളിയം മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നുള്ളത് ഇൻട്രാ ഓപ്പറേറ്റീവ് സാൽവേജ്. ഇപ്പം പെട്ടെന്ന് നടന്നു പോകുമ്പോൾ ഒരു ബസ് ആക്സിഡൻ്റ് ആയി, ലിവർ പൊട്ടി, അല്ലെങ്കിൽ അങ്ങനെ സ്പ്ലെയിൻ പൊട്ടി, ഇൻറ്റേർണൽ ഹെമറേജ്, അല്ലെങ്കിൽ അനൂറിസം, അനൂറിസം എന്ന് പറഞ്ഞാൽ രക്തത്തിൻ്റെ രക്തക്കുഴൽ പെട്ടെന്ന് വികസിക്കുന്നുള്ള ഒരു കണ്ടി, അങ്ങനെയൊക്കെ പൊട്ടിയിട്ട് ശരീര വയറിൻ്റെ ഉള്ളിൽ നിറയെ രക്തം ബ്ലീഡ് ചെയ്ത് നിൽക്കുക, അങ്ങനെയുള്ള ഒരു കണ്ടീഷൻ പെട്ടെന്ന് വരികയാണെങ്കിൽ ആ കട്ട് ചെയ്ത് നിൽക്കുന്ന, കൂടി നിൽക്കുന്ന, പൂൾ ചെയ്ത് നിൽക്കുന്ന രക്തത്തിനെ പെട്ടെന്ന് മെഷീൻ വെച്ചിട്ട് വലിച്ചെടുക്കാം, സക്ക് ചെയ്തെടുത്തിട്ട് മുഴുവൻ വലിച്ചെടുത്തിട്ട് ഒരു സാൽവേജ്, ഇൻട്രാ ഓപ്പറേ സാൽവേജ് അപ്പാരറ്റസ് എന്ന സാധനം, അത് വെച്ചിട്ട് ക്ലീൻ ചെയ്തിട്ട് രക്തം മയിൽ മുഴുവൻ രക്തം ക്ലോട്ടൊക്കെ ആയിരിക്കില്ല ഉണ്ടാവുക, അതെല്ലാം മാറ്റിയിട്ട് ആ ബ്ലഡ് എടുത്തിട്ട് ആരോഗ്യത്തിന് കൊടുക്കാം. ഇപ്പം 3 തരമല്ലേ, ഒന്ന് പ്രീ ഡിപ്പോസിറ്റ്. പ്രീ ഡിപ്പോസിറ്റ് തന്നെ നമുക്ക് 5 കുപ്പി വരെ ബ്ലഡ് എടുക്കാം. ഒരു ഫ്രീ ലീപ് ഫ്രോഗ് ടെക്നിക്ക്, ഇപ്പോൾ ഈ 28 ദിവസം, ഇപ്പം മുന്നേ 1 മാസം മുന്നേ നമ്മൾ വാർഡിൽ അഡ്മിറ്റ് ചെയ്യണമെങ്കിൽ 5 കുപ്പി വരെ എടുക്കാം. അതായത് അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയണമെങ്കിൽ ഫസ്റ്റ് ഡേ 1 കുപ്പി എടുക്കുക, ഫസ്റ്റ് ഡേ 7 ദിവസം കഴിഞ്ഞിട്ട് 2 കുപ്പി എടുക്കുക, അതിന് ആ 2 ബോട്ടിൽ ബ്ലഡ് എടുത്തിൻ്റെ പണ്ടെടുത്ത് 1 ബോട്ടിൽ
4: കയറ്റാം.
3: അപ്പം നമുക്ക് 2 കുപ്പി ബ്ലഡ് ആയില്ലേ. പിന്നെ 3-ാമത്തെ, അതായത് 1, 7, 14, 21, 28, അപ്പോൾ രണ്ടാമത്തെ ദിവസം, മൂന്നാം ദിവസം, നാലാം ദിവസം, അഞ്ചാം, എല്ലാ ദിവസവും നമ്മൾ ഈ രണ്ട് കുപ്പി എടുക്കുക. ഓരോന്ന് തിരിച്ചേറ്റം. അതായത് നമ്മൾ ആകെ 9 കുപ്പി ബ്ലഡ് എടുക്കും. ഈ 9 കുപ്പിയിൽ 4 തിരിച്ചേറ്റം, ബാക്കി 5 കഴിക്കും. അതിനാണ് ലീപ് ഫ്രോഗ്. അതൊക്കെ ശരിക്കും ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ ഈ ഓട്ടോലോഗസ് സംബന്ധ ഗുണം, എയ്ഡ്സിൻ്റെ ടെസ്റ്റ് ചെയ്യേണ്ട, വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നോക്കണ്ട, ആൻറ്റിബോഡി അങ്ങനത്തെ ഒരു
4: പ്രശ്നം,
3: ഒരു റിയാക്ഷൻ ഉണ്ടാവില്ല. ശരിക്കും അതൊക്കെ നമ്മൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ നല്ലതാണ്. അതാണ് ഈ ഓട്ടോലോഗസ് സ്വന്തം രക്തം കൊടുക്കുന്ന ഇത് കോഴിക്കോട് ഞങ്ങൾ ചെയ്യാറുണ്ട്. ഡോക്ടർ റസാഖ് അനസ്തീഷ്യയിലെ പ്രൊഫസർ ഉണ്ടായിരുന്നു, അവർ ഒരുപാട് ഇൻട്രസ്റ്റ് എടുത്തിട്ട് ചെയ്തതാണ് ഓട്ടോലോഗസ്.
4: അപ്പോൾ രക്തദാനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ട. പൊതു ജീവിതത്തിൽ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ജീവിതത്തിൽ ഒരിക്കലേ ചിലപ്പോൾ ഇങ്ങനത്തെ ആവശ്യം ഉണ്ടാവുള്ളൂ. ആ സമയത്ത് നാം ബേജാറാവാതെ നേരവണ്ണം മുൻകൂട്ടി കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പല അബദ്ധങ്ങളും ഒഴിവാക്കുകയും പല ജീവനും രക്ഷിക്കാനും കഴിയും എന്നുള്ള ഒരു വലിയ സന്ദേശമാണ് ഈ ഇത്തരം ചർച്ചയിൽ നമുക്ക് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. ഇനി ഒരു കാര്യം പറയുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും സാറ് വർഷങ്ങളായിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ മേധാവിയായിട്ടും അതുപോലെ തന്നെ ഏതാനും കാലങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പളായിട്ടും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ടല്ലോ. ഈ ഒരു കാലഘട്ടത്തിൽ സ്വന്തം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു തലവനായിരിക്കെ എത്രമാത്രം ഇതിൽ സ്വയം സന്നദ്ധനായി ഡൊണേഷനും കാര്യങ്ങളും സാർ എത്രമാത്രം ചെയ്തിട്ടുണ്ട് എന്നതിനെ കുറിച്ചൊരു
3: സെക്കൻഡ് ഇയർ കോഴിക്കോട് മെഡിക്കലിൽ സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്ത് MBBSന് സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് ബ്ലഡ് കൊടുക്കുന്നു. നമ്മളെ നാട്ടിൽ തന്നെയുള്ള ഒരു കോയദ്ദീൻ എന്നൊരു ഒരു നമ്മളെ ഒരാൾക്കാണ് ആദ്യമായിട്ട് ബ്ലഡ് ഹാർട്ട് ഓപ്പറേഷനായിട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഒരുപാട് തവണ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ സാധാരണ ചെയ്യാറെന്ന് വെച്ചാൽ എല്ലാ ജനുവരി 1st കൊടുക്കും.
4: എല്ലാ വർഷത്തിലും
3: ജനുവരി 1st ബ്ലഡ് കൊടുക്കും. പിന്നെ അതിന് ശേഷം പിന്നെ ആവശ്യം വരുമ്പോഴൊക്കെ കൊടുക്കാറുണ്ട്. അങ്ങനെ അതൊരു കൃത്യമായിട്ട് ചെയ്തുകൊണ്ട് വന്ന സംഗതിയാണ്.
4: എല്ലാവർക്കും ഒരു നല്ലൊരു മാതൃകയാണ്. ഇപ്പൊ സാറിന് ഇപ്പൊ ഏകദേശം വയസ്സ്?
3: എനിക്കിപ്പോ 60.
4: ഇപ്പോഴും രക്തം ദാനം ചെയ്തുകൊണ്ടിരിക്കുന്നു.
3: ഇപ്പൊ 60 പ്രാവശ്യം കഴിഞ്ഞ IMA ഇതില് ബ്ലഡ് ഡോണേഴ്സ് ഡേയില് 60 പ്രാവശ്യം കൊടുത്തു.
4: അപ്പോൾ നമ്മുടെ രക്തദാനം ഒരിക്കലും ആരോഗ്യത്തെ ബാധിക്കാനുള്ള ഉത്തമ ഉദാഹരണം തന്നെയാണ് സാറ്. കാരണം ഈ ഒരു വയസ്സിലും കൊടുക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ അതിലൊരു പ്രാധാന്യം തന്നെ വളരെയധികം എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നാം ഇത്തരം വിഷയങ്ങളിൽ കൂടുതൽ ബോധവാന്മാരുകയും കാര്യങ്ങൾ കൂടുതൽ പഠിക്കുകയും ഈ വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ സ്വയം സന്നദ്ധരായിട്ട് രക്തദാനത്തിന് വേണ്ടിയിട്ട് എല്ലാവരും മുന്നിട്ടിറങ്ങുകയും ചെയ്യണം എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. നാം ഇത്രയും നേരം വളരെ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി സ്വന്തം വീട്ടിൽ ആണെങ്കിൽ പോലും ഇത്രയും നമ്മളെ വിലപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നൽകിയ നിർദ്ദേശങ്ങൾ നൽകിയ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മുൻ ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ പ്രൊഫസർ NHOD അതുപോലെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ റിട്ടയർഡ് പ്രിൻസിപ്പളുമായ ഡോക്ടർ VP ശശിധരൻ സാറിന് ആരോഗ്യവിചാരത്തിന് വേണ്ടി ഹൃദ്യമായ നന്ദി അറിയിക്കുകയാണ്. കൂടുതൽ വിഭവങ്ങളുമായി തുടർ എപ്പിസോഡിൽ ഇൻഷാല്ലാ വീണ്ടും ശ്രദ്ധിക്കാം നമുക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
0: പീസ് റേഡിയോ ആരോഗ്യ വിചാരം ഇതോടെ സമാപിക്കുന്നു. രക്തദാനം മഹാദാനം ഈ വിഷയത്തിൽ ഡോക്ടർ VP ശശിധരനുമായി പീസ് റേഡിയോ പ്രതിനിധി ഡോക്ടർ അബ്ദുൽ മാലിക് നടത്തിയ അഭിമുഖമാണ് നമ്മൾ കേട്ടത്.

0: അതായത് ഓടിച്ചാടി നടന്ന ഒരു അല്ലെ മാംസപിണ്ഡമായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് നമ്മൾ മയ്യത്തായി
1: മണ്ണിനടിയിലേക്ക് മാറുകയാണ്. വേഷവും നമ്മുടെ എല്ലാം മാറുക. തൊട്ടടുത്ത

0: അതായത് നമ്മളെ മയ്യത്ത് അല്ലെ, നമ്മള് മരിച്ചു കഴിഞ്ഞാല് നമ്മളെ പേര് വിളിക്കില്ല,
1: പേര് മാറി. പിന്നെ
0: പിന്നെ മയ്യത്ത്
1: എല്ലാവർക്കും
0: മയ്യത്തപ്പോൾ
1: വരെ അതല്ലേ വിളിക്കുക,
0: മയ്യത്തെടുക്കാനായോ എന്നുള്ള ചോദ്യമാണ് ഉണ്ടാവാറുള്ളത്. അപ്പോ അത് കഫം അല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മള് സാധനം വാങ്ങാൻ ഒരാൾ പോകും,
1: കഫം കടയിലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്നല്ലേ പറഞ്ഞു. പിന്നെ പറയണേ,

0: അതായത് ഏത് ഉയർന്ന സ്ഥാനങ്ങളിലുള്ള വ്യക്തിയാണെങ്കിലും
1: ഇനി മയ്യത്താണല്ലോ, ഇനി ഖബറാണ്.
0: യെസ്,
1: കൊട്ടാരത്തിൽ നിന്ന്
0: അഹങ്കരിച്ച് നടന്ന, ഭൂമിയിലൂടെ അഹങ്കരിച്ച് നടന്ന ആളുകൾ വെറും 3 കഷ്ണം തുണിയില് ഭൂമിക്കടിയിലേക്ക്, അല്ലെങ്കിൽ മണ്ണിനടിയിലേക്ക് മാറുകയാണ്.
1: ജീവിക്കുന്ന കാലം മണ്ണിന്റെ മുകളിലും മരിച്ചു എന്നറിഞ്ഞാൽ മണ്ണിന്റെ താഴെയുമാണ് മനുഷ്യന്റെ ജീവിതം. പിന്നെ അതിലെ ഓരോ വാചകങ്ങളും അല്ലേ, അതിൽ തന്നെ പാട്ട് തന്നെ പറയേണ്ടത്, ഇതൊരു ചിന്ത, ഈ ചിന്ത മറന്നുപോയവർ പിന്നെ ജീവിതം എന്തോ അതിന്റെ ലക്ഷ്യം മറന്നു, മൂഢന്മാരായി മാറി അവര്. പിന്നുള്ളത് ഈ കിട്ടുന്ന ഈ ഒരു ചെറിയ ദുനിയാവിന്റെ തേന നുകർന്ന് പരലോകത്തെ മധുരങ്ങളെല്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് പോകുന്ന അവസ്ഥ വരാതിരിക്കണം. വരുമ്പോൾ നമ്മൾ ഇന്ന് എത്ര മരണ വാർത്തകൾ നമ്മളിപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ എത്ര വായിച്ചു, പ്രസവത്തിലെ മരണം, വാഹനം ഓടിച്ചുകൊണ്ടിരിക്കെ അറ്റാക്ക് സംഭവിച്ച ബാംഗ്ലൂരിലെ നമ്മുടെ പ്രവർത്തകൻ്റെ മരണം, ഇതൊക്കെ നമ്മളെ ഇന്നത്തെ ഓരോ മനുഷ്യനും എന്നും നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടുന്ന ചിന്തയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കുണ്ടല്ലോ, അക്സിറു ദിക്ര ഹാദിമി ലദാത്ത്, എല്ലാ സുഖങ്ങളെയും മുറിച്ചു മാറ്റുന്ന മരണചിന്തയെ അധികരിപ്പിക്കുക എന്നാണ് ഇന്നത്തെ ചിന്തയിൽ പങ്കുവെക്കാനുള്ളത്.
0: ഈ ഒരു സമയത്ത് ചില ആളുകൾ, ഇപ്പോൾ ഇസ്ലാം മതവിശ്വാസികളല്ലാത്ത ചില ആളുകൾ പറയാറുണ്ട്, ആകെ ഒരു ജീവിതമുള്ളൂ, അത് ഇവിടെ അടിച്ചു പൊളിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ജീവിക്കണേ. ആ ഒരാളുകളിൽ എന്താ പറയുക, ഈ ഒരു മരണത്തിൻ്റെ, അവർ പറയുമ്പോൾ നിങ്ങൾക്കിതിങ്ങനെ പേടിപ്പിച്ച് ഇങ്ങനെ മനുഷ്യന്മാരെ നിർത്തുകയാണ്, ഈ ഒരു ജീവിതത്തിൽ നിങ്ങൾ ഈ മരണം പേടിച്ച് ഇങ്ങനെ കഴിയണോ എന്നുള്ളൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ടല്ലോ.
1: മരണത്തെ പേടിച്ച് നമ്മൾ മിണ്ടാതിരിക്കുകയല്ല, ആളുകൾക്ക് നന്മ ചെയ്യാണ്, ഉള്ള സമയങ്ങൾ സന്തോഷത്തോടെ പുണ്യപ്രവർത്തനങ്ങൾ ചെയ്യാണ്, മാതാപിതാക്കളെ സന്തോഷിപ്പിക്കുകയാണ്, പാവപ്പെട്ട മനുഷ്യർക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. മരണത്തെ പേടിച്ചുകൊണ്ടൊരു മനുഷ്യൻ ചെയ്യുന്നത് നന്മ, ഇസ്ലാം കൊടുക്കുന്ന വാല്യൂ നോക്കിയാൽ ആ ഒരു മനുഷ്യന് കിട്ടുന്ന ഈ ആയുസ് മുഴുവൻ നിഷ്ക്രിയനാവാതിരിക്കാൻ അയാൾ ഈ ചിന്തയിൽ, ഞാൻ അടുത്ത സമയം ഇല്ലാതാവാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഒരു പുണ്യത്തിലേക്ക്. ഒരു ഹദീസിലൊക്കെ കാണാൻ സാധിക്കും, വലോബിഷിക്കി തമ്രത്തിന്, ഒരു ഈത്തപ്പഴത്തിൻ്റെ ചീളെങ്കിലും കൊടുത്ത് നാളത്തെ ലോകത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, നരകത്ത് നിന്ന് രക്ഷപ്പെടാൻ അധ്വാനിച്ചോന്ന് പറയുന്നത് അത് വലിയ മോട്ടിവേഷൻ അല്ലേ.
0: അതിൽ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകൾ ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ, സ്വന്തം ജീവിതം നല്ല സന്തോഷകരമായി, അല്ലെങ്കിൽ അവരെ ഹാപ്പിയാൻ വേണ്ടി സ്വന്തത്തിന് മാത്രം അവര് പ്രവർത്തിക്കുന്നു.
1: എന്റെ സന്തോഷം,
0: യെസ്,
1: മറ്റുള്ളവനെ വേദനിപ്പിച്ചാലോ,
0: എന്റെ ചോയ്സ്, എന്റെ സന്തോഷം, എന്റെ ലൈഫ്, മറ്റുള്ളവരെ അത് വേദനിപ്പിച്ചാലും വേണ്ടില്ല, അവർക്ക് സങ്കടപ്പെട്ടാലും വേണ്ടില്ല.
1: യു ഓൺലി ലൈവ് വൺസ് അല്ലേ, ഒറ്റ ജീവിതം.
0: അതായത് മാതാപിതാക്കളെ ശ്രദ്ധയില്ല, അങ്ങനെ ഒരു സ്വന്തം ജീവിതം ഉഷാറാക്കണം എന്നുള്ള ചിന്ത മാത്രം വരുന്ന ആളുകളിലാണ് ഇത്തരം ചോദ്യങ്ങൾ ഉണ്ടാവാറുള്ളത്.
1: ഏതായാലും ആ മൂഢന്മാരിൽ നമ്മൾ പെടാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ജാഗ്രത കൂടെ വേണം.
0: യെസ്, അതായത് ഒരു സത്യവിശ്വാസി എന്ന് പറയുന്നത് നാളെ സ്വർഗം കിട്ടണമെങ്കിൽ ഈ ലോകത്ത് നന്മകൾ ചെയ്യണം, ആ നന്മകൾ ചെയ്ത സ്വാഭാവികമായിട്ടും മനസ്സിലൊരു സന്തോഷം.

0: പീസ് റേഡിയോയിൽ ഇനി റിയാദുസ് സ്വാലിഹീൻ. റിയാദുസ് സ്വാലിഹീൻ പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ ശ്രോതാക്കളോടൊപ്പം ചേരുന്നത് ബഹുമാന്യനായ മുജീബ് സ്വലാഹി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ ലിദ്ദാലിമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അനസ് റളിയല്ലാഹു അൻഹു ഖാല إنكم لتعملون أعمالا هي أدق في أعينكم من الشعر كنا نعدها على عهد رسول الله صلى الله عليه وسلم من الموبقات رواه البخاري. مراقبة إن الدعاية لي نعلامة حديثة أنس رضي الله تعالى عنه بريغيا ഇന്നക്കും ലതഅമലൂന അഅമാലൻ, തീർച്ചയായും നിങ്ങൾ ചില കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നു. അതാവട്ടെ ഹിയ അദഖു ഫീ അഅയുനിക്കും, നിങ്ങളുടെ ദൃഷ്ടിയിൽ അത് അദഖ്, അത് ഏറ്റവും നിസ്സാരമാണ്, ഏറ്റവും ചെറുതാണ്. മിനശ്ശാർ, മുടിയേക്കാൾ, മുടിയേക്കാൾ നിസ്സാരമാണ് ആ നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ, അത്രയേ നിങ്ങളതിനെ ഗൗരവം കൽപ്പിക്കുന്നുള്ളൂ. എന്നാൽ കുന്നാൻ അഉദ്ദുഹ അലാ അഹദി റസൂലില്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അത്തരം കാര്യങ്ങളെ ഞങ്ങൾ കണക്കാക്കിയിരുന്നു. മിനൽ മൂബിഖാത്ത്, മൂബിഖാത്തിലാണ് ഞങ്ങളതിനെ എണ്ണിയിരുന്നത്, കണക്കാക്കിയിരുന്നത്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഞങ്ങൾ വളരെ ഗൗരവമായി കണ്ടിരുന്ന, നാശകാരികളായ കാര്യങ്ങളായി കണ്ടിരുന്ന പല കാര്യങ്ങളും ഇന്ന് നിങ്ങൾ വളരെ നിസ്സാരമായിട്ടാണ് കാണുന്നത്. ഒരു മുടിയുടെ അത്ര നിസ്സാരമായിട്ടാണ് നിങ്ങൾ അവയെ ഗണിക്കുന്നത് എന്ന് മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു. അനസ് റളിയല്ലാഹു തആല അൻഹു ദീർഘകാലം ജീവിച്ച ഒരു മഹാനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം, വഫാത്തിന് ശേഷം 90 വർഷം പിന്നെയും ജീവിച്ച മഹാനാണ് അനസ് റളിയല്ലാഹു തആല അൻഹു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഉണ്ടായിരുന്ന പല കാര്യങ്ങളിലും മാറ്റം വരികയും പല കാര്യങ്ങളെയും നിസ്സാരമായി ആളുകൾ ഗണിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായി. അപ്പം എന്തുകൊണ്ടാണ് സ്വഹാബത്ത് ഗൗരവമായി കണ്ടിരുന്ന കാര്യങ്ങളെ കാലം കുറച്ച് പിന്നിട്ടപ്പോഴേക്ക് ആളുകൾ നിസ്സാരമായി കാണുവാനുള്ള കാരണം? അതിൻ്റെ കാരണം സ്വഹാബത്തിൻ്റെ അങ്ങേയറ്റത്തെ ഈമാനും സൂക്ഷ്മതയും ഭക്തിയും അള്ളാഹുവിനെക്കുറിച്ചുള്ള ഭയവും എല്ലാം നമുക്ക് നിസ്സാരമാണെന്ന് തോന്നുന്ന കാര്യം പോലും ഗൗരവത്തിലെടുക്കുവാൻ അവരെ പ്രേരിപ്പിച്ചിരുന്നു. എത്ര കണ്ട് നമ്മുടെ ഈമാൻ ശക്തവും ഭദ്രവുമാണോ അതനുസരിച്ചാണല്ലോ കാര്യങ്ങളുടെ ഗൗരവം നമ്മൾ കാണുക. ഈമാൻ ദുർബലമാകുമ്പോൾ പാപങ്ങളെയും നിസ്സാരമായി കാണുന്ന അവസ്ഥയുണ്ടാകും. ഈമാൻ ശക്തമാകുമ്പോൾ ചെറിയ കാര്യങ്ങൾ തന്നെ ഗൗരവത്തിൽ കാണുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകും. ഈമാനിൻ്റെ ഏറ്റവ്യത്യാസത്തിനനുസരിച്ച് മനുഷ്യൻ്റെ അവൻ ചെയ്യുന്ന കർമ്മങ്ങളെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടിലും സൂക്ഷ്മതയിലും എല്ലാം വ്യത്യാസമുണ്ടാകും എന്നർത്ഥം. സ്വഹാബത്ത് വളരെ ഗൗരവമായി കണ്ടിരുന്ന കാര്യങ്ങളെ പിൽക്കാലക്കാർ നിസ്സാരമായി കാണുന്നതിൻ്റെ ചില ഉദാഹരണങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാണ് കച്ചവടങ്ങളിലും വ്യാപാരങ്ങളിലുമൊക്കെ മനുഷ്യൻ നടത്തുന്ന കൃത്രിമങ്ങളും വഞ്ചനകളുമെല്ലാം. കച്ചവട രംഗത്തും മറ്റുമൊക്കെ ആളുകൾ കാണിക്കുന്ന കൃത്രിമത്വവും വഞ്ചനയും പലപ്പോഴും കച്ചവടത്തിലുള്ള ആസൂത്രണമായും തൻ്റെ വ്യാപാരത്തിലുള്ള നിപുണതയായും വ്യാഖ്യാനിക്കപ്പെടുകയും വഞ്ചനയും മറ്റുമൊക്കെ തൻ്റെ സാമർത്ഥ്യത്തിൻ്റെ അടയാളമായി പലരും കാണുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അതവൻ്റെ കച്ചവടത്തിലുള്ള പരിചയമാണ്, അവൻ്റെ ആസൂത്രണ ശേഷിയുടെ അടയാളമാണ് എന്നിങ്ങനെ തനി വഞ്ചനയെയും തനി ചതിയെയുമൊക്കെ നൈപുണ്യത്തിൻ്റെയും അവൻ്റെ വൈഭവത്തിൻ്റെയും അടയാളങ്ങളായി കാണുന്നു ആളുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാകട്ടെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, മൻ ഖശ്ശന ഫലൈസ മിന്ന, ആർ നമ്മോട് ചതി കാണിക്കുന്നുവോ അവൻ നമ്മിൽപ്പെട്ടവനല്ല എന്നുവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അതാളുകൾ നിസ്സാരമായി കാണുന്നു. അതേപോലെ ആളുകൾ നിസ്സാരമായി കാണുന്ന കാര്യമാണ് യാതൊരു ശറഈയായ ഉദുറുമില്ലാതെ നമസ്കാരം ജമാഅത്തായി നിർവഹിക്കുന്നതിൽ നിന്ന് പിന്തി നിൽക്കുക എന്ന് പറയുന്നത്. ശറഈയായ ഉദുറുകൾ ഉണ്ടെങ്കിൽ ഒക്കെ, അവന് മരീദും മഅദൂറാണെങ്കിൽ അത് ദീൻ പരിഗണിക്കുന്ന കാര്യം തന്നെയാണ്. എന്നാൽ അങ്ങനെയുള്ള ഉദുറ് ഇല്ലാതെ, യാതൊരു കാരണവുമില്ലാതെ വെറും മടി കാരണം ജമാഅത്തായ നമസ്കാരങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത്, അത് കാപട്യത്തിൻ്റെ നിഫാഖിൻ്റെ ലക്ഷണമായിട്ടാണ് സ്വഹാബികൾ ഗണിച്ചിരുന്നത്. പിൽക്കാലത്തത് അത്ര നിസ്സാരമല്ലായ അവസ്ഥയിലേക്ക് വരെ എത്തി. ജമാഅത്തായിട്ട് നമസ്കാരം നിർവഹിക്കുന്നത് ഫറള് കിഫായ മാത്രമാണ് എന്നുവരെ പറയുന്ന ആളുകളെ നമുക്ക് കാണാം. യഥാർത്ഥത്തിൽ അത് ഫറള് ഐനായിട്ടാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളതും ഏറ്റവും ശരിയായ അഭിപ്രായവും പ്രമാണങ്ങളുടെ പിന്തുണയുള്ളതും ഈ അഭിപ്രായത്തിന് തന്നെയാണ്. ആ കാര്യങ്ങളെയൊക്കെ ആളുകൾ നിസ്സാരമായി ഗണിക്കുന്ന സാഹചര്യമുണ്ടായി. കളവു പറയുക എന്ന് പറയുന്നത് പോലും വളരെ നിസ്സാരമായി ആളുകൾ കാണുന്ന കാര്യമായി മാറിയിട്ടുണ്ട്. കളവുകൾ പറഞ്ഞ ആളുകളെ ചിരിപ്പിക്കുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളെ വരെ നമുക്ക് കാണാൻ സാധിക്കും. ആളുകളെ ചിരിപ്പിക്കാനും മറ്റുമൊക്കെയായി കളവ് പറയുന്നത് അത് വലിയ പാതകമാണ് എന്നും, കള്ളസത്യം ചെയ്തുകൊണ്ട് തൻ്റെ ചരക്കുകൾ വിൽപ്പന നടത്തുന്നത് മഹാപാതകങ്ങളിൽപ്പെട്ടതാണ് എന്നൊക്കെ കൃത്യമായി ഹദീസുകളുടെ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം. അപ്പോൾ ഇങ്ങനെ പാപങ്ങളെ നിസ്സാരമായി കാണുന്ന അവസ്ഥ അത് നിങ്ങളിൽ കാണുന്നു എന്നാണ് മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. പാപങ്ങളെ നിസ്സാരമായി കാണുന്നതിനെ സംബന്ധിച്ച് താക്കീത് നൽകുന്ന വചനങ്ങൾ ഹദീസിൽ തന്നെ നമുക്ക് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഇയാക്കും വമുഹഖറാത്തിദ്ദുനൂബ്, പാപങ്ങളെ നിസ്സാരമായി കാണുന്നത് നിങ്ങൾ സൂക്ഷിക്കണം. ഒരു ഉപമയിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു യാത്രാസംഘം, അവർക്ക് ഭക്ഷണം പാചകം ചെയ്യാനുള്ള സമയമെത്തി, പക്ഷേ ഭക്ഷണം പാചകം ചെയ്യാൻ ആവശ്യമായ വിറകുകൾ അവരുടെ വക്കലില്ല. അങ്ങനെ ഓരോരുത്തരായി വിറക് ശേഖരിക്കാൻ പോകുന്നു. ഓരോരുത്തരായി അല്പം ചില വിറകുകൾ, കൊള്ളികൾ വിറകിൻ്റെ കഷ്ണങ്ങൾ കൊണ്ടുവന്ന് കൂമ്പാരമാക്കി വെക്കുന്നു. അതുപയോഗിച്ച് അവർ ഭക്ഷണം തയ്യാറാക്കുന്നു. ചെറിയ ചെറിയ വിറകിൻ്റെ കഷ്ണങ്ങളാണ് ഓരോരുത്തരും കൊണ്ടുവന്നത്. പക്ഷേ എല്ലാവരും കൂടെ കൊണ്ടുവന്നപ്പോൾ അതവർക്ക് പാചകം ചെയ്യാൻ ആവശ്യമായ അത്രയും വിറകുണ്ടായി. ഇതുപോലെയാണ് മനുഷ്യൻ ചെയ്യുന്ന പാപങ്ങളെന്ന് റസൂലുള്ള പറഞ്ഞു. ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത്, നിസ്സാരമായിട്ടായിരിക്കും അവർ കാണുന്നത്. പക്ഷേ അതൊന്നാകെ കൂട്ടിവെക്കുമ്പോൾ വലിയ കൂമ്പാരമായി മാറിയിട്ടുണ്ടാകും എന്ന് മഹാനായ ഇബ്നു ബത്വാൽ റഹിമഹുള്ള പറഞ്ഞതായി കാണാം. അൽ മുഹഖറാത്തു ഇദാ കസുറത്ത് സ്വാറത്ത് കിബാറാ മഅൽ ഇസ്റാർ, ചെറിയ പാപങ്ങൾ അത് വർദ്ധിച്ചു കഴിഞ്ഞാൽ അത് മഹാപാതകമായി മാറുന്നതാണ്, വലിയ തിന്മകളായി മാറും. മഅൽ ഇസ്റാർ, അത് ചെറിയ പാപങ്ങൾ മഹാപാപങ്ങളായി മാറുന്നത് ആ ചെറിയ പാപത്തിൽ അവൻ തൗബ ചെയ്യാതെ അതിൽ തന്നെ
2: ഉറച്ചു നിൽക്കുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുക എന്ന് മഹാനായ ഇബ്നു ബത്താല് റഹിമഹുള്ള പറഞ്ഞതായി കാണാം. അബൂ അയ്യൂബ് അൻസ്വാരി റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം, ഇന്നർ റജുല ലയഅമലുൽ ഹസന ഫയസഖു ബിഹാ വയൻസാ അൽ മുഹഖറാത്ത്. മനുഷ്യൻ ചില സുഹൃതം ചെയ്യും, മനുഷ്യൻ നന്മ പ്രവർത്തിക്കും, അതിലവന് വലിയ ആത്മവിശ്വാസം, വലിയ ഉറപ്പ് അവനതിൽ വെച്ചു പുലർത്തും. എന്നാൽ അവൻ ചെയ്ത ചെറിയ പാപങ്ങൾ അവൻ മറന്നുകളയും. അവൻ്റെ മനസ്സിലുണ്ടാകുക ഈ ചെയ്ത നല്ല കാര്യങ്ങളാണ്, അതിൽ ആത്മവിശ്വാസം, ഇതുകൊണ്ടെന്തായാലും ഞാൻ രക്ഷപ്പെടുമെന്നുള്ള ഒരു ഉറച്ച സിഖത്ത് വിശ്വാസമായിരിക്കും അവനുണ്ടാകുക. എന്നാൽ അവൻ തന്നെ ചെയ്തു കൂട്ടിയിട്ടുള്ള ഒരുപാട് ചെറിയ ചെറിയ പാപങ്ങളുണ്ടാകും, അതവനെ മറന്നുകളയും. അങ്ങനെയുള്ള മനുഷ്യൻ ഫയൽഖല്ലാഹ്, അള്ളാഹുവിനവൻ കണ്ടുമുട്ടും. ഏതവസ്ഥയിൽ? വഖദ് അഹാതതു ബി, ആ ചെറിയ പാപങ്ങൾ അവനെ വലയം ചെയ്തിരിക്കുന്ന അവസ്ഥയിൽ. മരിച്ചു ചെല്ലുമ്പോൾ ഈ പാപങ്ങളെല്ലാം അവനെ മൂടിക്കളഞ്ഞിട്ടുണ്ടാകും. അവൻ നിസ്സാരമാണെന്ന് കണ്ടിരുന്ന പാപങ്ങൾ അവനെ ആവരണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാകും. വൈന്ന റജുല ലയഅമലു സയ്യഅ, വേറൊരാൾ അവൻ സയ്യഅത്ത് ചെയ്യും, തിന്മ ചെയ്യും. പക്ഷേ ഫലാ യസാലു മിൻഹാ മുഷ്ഫിഖ, ആ ചെറിയ പാപത്തെ സംബന്ധിച്ച് അവനെപ്പോഴും ഭയപ്പാടിലായിരിക്കും. ചെയ്തു പോയ ആ പാപത്തെക്കുറിച്ച് എപ്പോഴും അവന് ഭയവും ബേജാറും ഉണ്ടാകും. അങ്ങനെയുള്ള മനുഷ്യൻ ഹത്തായൽ ഖല്ലാഖ ആമിന, അവൻ സുരക്ഷിതനായി അള്ളാഹുവിനെ കണ്ടുമുട്ടും. അവൻ്റെ ഈ പാപങ്ങളെക്കുറിച്ചുള്ള ഭയം അവന് പരലോകത്ത് അമ്ന് നൽകും. അമ്ന് ലഭിക്കുന്ന അവസ്ഥയിലായിരിക്കും അവൻ റബ്ബിനെ കണ്ടുമുട്ടുക എന്ന് മഹാനായ അബൂ അയ്യൂബുൽ അൻസ്വാരിയു റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായി ഇമാം ഇബ്നു ഹജറുൽ അസ്കലാനി റഹിമഹുള്ള തൻ്റെ ഫതഹുൽ ബാരിയിൽ രേഖപ്പെടുത്തിയതായും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ രീതിയിൽ പാപങ്ങളെ നിസ്സാരമായി കാണരുത് എന്നതാണ് ഈ ഹദീസിൽ അടങ്ങിയിട്ടുള്ള വലിയ ഒരു ഫായിദയായി പണ്ഡിതന്മാർ എടുത്തു പറഞ്ഞിട്ടുള്ളത്. പാപങ്ങളെ നിസ്സാരമായി കാണുമ്പോൾ ഉണ്ടാകുന്ന മറ്റൊരു ദുരന്തം, അവൻ അതിൽ നിന്ന് തൗബ ചെയ്യില്ല എന്നതാണ്. തൗബ ചെയ്യില്ല അവൻ, അങ്ങനെ അത് നിസ്സാരമായി, അത് അല്ലാഹു പുറത്തു തരും, അല്ലാഹു റഹീമാണല്ലോ, ഗഫൂറാണല്ലോ, അതൊക്കെ അവൻ പുറത്തു തരും എന്ന വിശ്വാസവും ശരി തന്നെ. പക്ഷേ ആ തിന്മയിൽ നിന്ന് അവൻ തൗബ ചെയ്യാൻ സന്നദ്ധനാകുകയില്ല. അത് പത്ര ഗൗരവം കൽപ്പിക്കേണ്ട കാര്യമല്ലല്ലോ എന്ന ചിന്തയുണ്ടാകും. ആ ചിന്തകളെല്ലാം അപകടമാണ് എന്നതാണ് ഈ ഹദീസ് നൽകുന്ന പ്രധാനപ്പെട്ട ഒരു പാഠം. മനുഷ്യൻ ചെറിയ കാര്യങ്ങളെ, വലിയ പാപങ്ങളെ നിസ്സാരമായി കാണുന്നതിൻ്റെ ഉദാഹരണമായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള, താബിഉകൾ പലരും പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഞെരിയാണിക്ക് താഴെ വസ്ത്രമെടുക്കൽ. അത് മഹാപാപമാണ്, അത് മറ്റേ ഹദീസുകളിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ ആളുകൾ അതിനെ നിസ്സാരമായിട്ടാണ് കാണുന്നത് എന്ന് മഹാനായ മുഹമ്മദ് ബിനു സീരീൻ റഹിമഹുള്ള താബിഈ പണ്ഡിതനാണ് അദ്ദേഹം പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. പാപങ്ങളെ ചെറുതായാലും വലുതായാലും അതിനർഹിക്കുന്ന ഗൗരവത്തോടു കാണാൻ ശ്രമിക്കണം, ശ്രദ്ധിക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: ജസാകുമുല്ലാഹു ഖൈറൻ. ഇന്നത്തെ റിയാദു സ്വാലിഹീൻ പ്രോഗ്രാം ഇവിടെ സമാപിക്കുകയാണ്. ശ്രോതാക്കളോടൊപ്പം ചേർന്നത് ബഹുമാന്യനായ മുജീബ് സുലാഹി.
3: പീസ് റേഡിയോ, നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിൻ്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്കെന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: നമുക്ക് മജറും ഖുർആനിലേക്ക് പോകാം.
6: أعوذ بالله من الشيطان الرجيم.

0: മാഷാല്ലാ. വിശുദ്ധ ഖുർആൻ സൂറത്തു അൽ ഖിയാമയുടെ 1 മുതൽ 4 വരെയുള്ള വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നാം കേട്ടുകഴിഞ്ഞത്. മിഷാരി റാഷിദ് അൽ അഫാസിയാണ് ഇന്നത്തെ ഖാരിഅ്. അദ്ദേഹം ഓതി വച്ച ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോൾ ഖിയാമത്ത് നാളിനെ സംബന്ധിച്ചും അഥവാ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദിവസത്തെക്കുറിച്ചും അതിൻ്റെ ആ ദിവസത്തെ അള്ളാഹു കൊണ്ടുവരും എന്ന് സത്യം ചെയ്തുകൊണ്ട് പറയുന്ന ഒരു വചനങ്ങൾ കൂടിയാണ്. അതോടൊപ്പം തന്നെ ആക്ഷേപക്കാരിയായ ആത്മാവിന് അഥവാ മനസ്സിനെ കൊണ്ടും ഞാൻ സത്യം ചെയ്തു പറയുന്നു, മനുഷ്യൻ ഗണിച്ചുകൊണ്ടിരിക്കുന്നുവോ അവൻ്റെ എല്ലുകൾ നാം ഒരുമിച്ച് കൂട്ടുന്നതേയല്ല എന്ന്, അതേപോലെ അവൻ്റെ വിരൽ തലപ്പുകളെപ്പോലും ശരിപ്പെടുത്തുവാൻ കഴിവുള്ളവരായിക്കൊണ്ട് നാം അത് ചെയ്യും എന്ന അള്ളാഹുവിൻ്റെ അപാരമായ കഴിവിൻ്റെയും അങ്ങേയറ്റത്തെ അധികാരത്തിൻ്റെയും, എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചില യാഥാർത്ഥ്യങ്ങളെയും അള്ളാഹു സത്യം ചെയ്തുകൊണ്ട് നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഖിയാമത്ത് നാൾ എന്ന് പറയുമ്പോൾ നമുക്കൊരിക്കലും സങ്കല്പിക്കാൻ സാധിക്കാത്ത ഒരു വലിയ ദിനം തന്നെയാണ്, ഒരു സംഭവമാണ്. ആ സംഭവത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൻ്റെ പല സ്ഥലങ്ങളിലും നമ്മെ ആശ്ചര്യപ്പെടുത്തുന്നതും പേടിപ്പെടുത്തുന്നതും അത്ഭുതപ്പെടുത്തുന്നതുമായ സംഭവ വികാസങ്ങളെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതോടൊപ്പം തന്നെ മനുഷ്യൻ അവൻ്റെ ആത്മാവ് അള്ളാഹു മനുഷ്യർക്ക് നൽകിയിട്ടുള്ള ആ ജീവൻ അതിനെ സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു പറയുന്നുണ്ട്. മനുഷ്യനെ മരിച്ച് മണ്ണിലേക്ക് ചേർന്ന് എല്ലുകളൊക്കെ ആയി നുരുമ്പി മണ്ണോട് ചേർന്ന് ആ രൂപത്തിൽ അങ്ങനെ അങ്ങ് ഇല്ലാതാകുന്നൊരവസ്ഥയല്ല മനുഷ്യനുണ്ടാകുന്നത്. മറിച്ച് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ആ എല്ലുകളൊക്കെ ഒരുമിച്ച് കൂട്ടി അല്ലെങ്കിൽ ഒരു മനുഷ്യരൂപത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ യാതൊരു പ്രയാസവുമില്ല എന്ന ബോധ്യവും മനുഷ്യരെ അള്ളാഹു ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം വളരെ സുപ്രധാനമായ മറ്റൊരു കാര്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, അഥവാ മനുഷ്യൻ്റെ വിരൽത്തുമ്പുകൾ. ആ വിരൽത്തുമ്പുകളെ തലപ്പുകളെ ശരിപ്പെടുത്തുവാൻ കഴിവുള്ളവനാണ് അള്ളാഹു എന്ന അള്ളാഹുവിൻ്റെ പ്രഖ്യാപനം. നമുക്കറിയാം മനുഷ്യൻ്റെ ഓരോ വിരലുകളുടെയും തമ്പിൻ്റെ അടയാളങ്ങൾ, രേഖകൾ, വരകൾ വളരെ വ്യത്യസ്തമാണ്. എത്രത്തോളമെന്ന് വെച്ചാൽ ഇരട്ടക്കുഞ്ഞുങ്ങളായി ഒരേ മാതാവിൻ്റെ പിതാവിൻ്റെ മക്കളായി ജനിക്കുന്ന മക്കളുടെ വിരലുകൾക്ക് പോലും വ്യത്യസ്തതയുണ്ട് എന്ന വലിയൊരു ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കുന്നു. മാത്രവുമല്ല ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും ആധുനിക സംവിധാനങ്ങളടക്കം പരിശോധിക്കുമ്പോൾ ഓരോരുത്തർക്കും പേഴ്സണലായിട്ട് വ്യത്യസ്തമായ അടയാളങ്ങളും പൂട്ടുകളും താക്കോലുകളുമായി ഉപയോഗിക്കുന്നത് അവൻ്റെ വിരൽത്തുമ്പുകളാണ്. ആ വിരൽത്തുമ്പുകളെ ഇത്രത്തോളം വ്യത്യസ്തമാക്കിയത് കൊണ്ടാണല്ലോ മനുഷ്യന് അവൻ്റെ സ്വന്തമായ ഒരു ലോക്ക് അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി ആയിക്കൊണ്ട് അവൻ അവൻ്റെ ഫിംഗർ ഉപയോഗിക്കുന്നത്. അത് നമ്മൾ പഠിക്കുമ്പോൾ അത് വിശാലമായ ഒരു ലോകമാണ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവകാശപ്പെടുകയാണ് അത് ശരിപ്പെടുത്തിയവൻ, അതെല്ലാം വ്യത്യസ്തമാക്കി മാറ്റിയവൻ അള്ളാഹുവാണ് എന്ന ആ ബോധ്യപ്പെടുത്തലെല്ലാം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ കണ്ടെത്തുവാനും അള്ളാഹുവിലേക്ക് അവൻ്റെ ചിന്തകൾ സ്രഷ്ടാവായ റബ്ബിലേക്ക് എത്തിപ്പെടുവാനും അല്ലെങ്കിൽ കണ്ടെത്തുവാനും സാധിക്കുന്ന ചില ബോധ്യങ്ങൾ നമുക്ക് നൽകുന്ന വചനങ്ങളാണ് നാം ഇതുവരെ കേട്ടത്.
1: പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ, മൈഗ്രെയിൻ്റെ കാരണങ്ങളും പരിഹാരങ്ങളും. വിഷയം അവതരിപ്പിക്കുന്നു ഡോക്ടർ റഫീഖ് അലി.
2: മൈഗ്രെയിൻ പൂർണ്ണമായി മാറ്റാൻ കഴിയുമോ? കുറേ പേർക്കുള്ള ഒരു സംശയമാണിത്. മൈഗ്രെയിൻ മാറണമെന്നുണ്ടെങ്കിൽ ജീവിതശൈലിയിൽ നല്ല രീതിയിലുള്ള മാറ്റം നമ്മൾ കൊണ്ടുവരണം. കൃത്യസമയത്തുള്ള ഭക്ഷണം, കൃത്യസമയത്ത് ഉറക്കം, കൃത്യസമയത്ത് നന്നായിട്ട് വെള്ളം കുടിക്കുക, കുളിക്കുക, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ ചിട്ടയോടുകൂടി നടപ്പിലാക്കുക എന്നുള്ളതാണ് ഒന്നാമത് നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ചിട്ടയായ വ്യായാമം, നമ്മൾ മെൻ്റൽ സ്ട്രെസ്സ്, നമ്മൾ സമ്മർദ്ദം കുറയ്ക്കുന്നതിനുള്ള റിലാക്സേഷൻ എക്സസൈസുകളൊക്കെ മൈഗ്രെയിൻ കുറക്കുന്നതിന് കാരണമാവാറുണ്ട്. പലപ്പോഴും അമിതമായി കാപ്പി കുടിക്കുന്നതും കാപ്പി കുടിക്കുന്നവർ കാപ്പി നിർത്തുന്നതും മൈഗ്രെയിൻ കൂടാൻ കാരണമാവാറുണ്ട്. അതുപോലെ അജിനമോട്ട അടങ്ങിയ ഭക്ഷണങ്ങൾ, നമ്മൾ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസൊക്കെ കൂടുതൽ കഴിക്കുന്നത്, അതുപോലെ പ്രത്യേക തരത്തിലുള്ള സീ ഫുഡുകൾ, കടുക്ക, കൂന്തൾ, ഞണ്ട്, ചെമ്മീൻ, നാരങ്ങ വർഗ്ഗങ്ങൾ, അതുപോലെ അച്ചാറുകളെല്ലാം കഴിക്കുന്നത് കൊണ്ട് മൈഗ്രെയിൻ കൂടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിവെക്കുന്നത് മൈഗ്രെയിനെ കുറയ്ക്കാൻ കാരണമാവും. അതുപോലെ തന്നെ മഗ്നീഷ്യം കൂടുതൽ അടങ്ങിയ ബദാം, ബീൻസ് തുടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നതും, അതുപോലെ ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയ വാൾനട്ട് പോലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതും, ഇലക്കറികൾ, പച്ചക്കറികൾ, പഴങ്ങൾ എന്നിവ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതും മൈഗ്രെയിൻ കുറയ്ക്കാൻ കാരണമായി കാണാറുണ്ട്. അതുപോലെ നമ്മൾ തുടർച്ചയായിട്ട് ടി വി, മൊബൈൽ, കമ്പ്യൂട്ടർ ഇങ്ങനെ സ്ക്രീൻ ടൈമിൽ തുടർച്ചയായി നോക്കി നിൽക്കുന്നത് മൈഗ്രെയിനിൻ്റെ അളവ് ശക്തിയും കൂടുന്നതിന് കാരണമാവാറുണ്ട്. അപ്പോൾ തുടർച്ചയായിട്ട് 30 മിനിറ്റിലധികം സ്ക്രീനിൽ തുടർച്ചയായി നോക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ കൃത്യമായ വ്യായാമം, കൃത്യമായ ഭക്ഷണം, വെള്ളം എന്നിവ നമ്മൾ മൈഗ്രെയിൻ കുറയ്ക്കുന്നതിന് കാരണമാവാറുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ മൈഗ്രെയിൻ വരുന്നതിനുള്ള കാരണങ്ങൾ വളരെ കൃത്യമായി കണ്ടെത്തുക. ഏത് സാഹചര്യത്തിലാണ് നമുക്ക് മൈഗ്രെയിൻ വരുന്നത്, ഏത് ഭക്ഷണം കഴിക്കുമ്പോഴാണ്, ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് മൈഗ്രെയിൻ വരുന്നതും കൂടുന്നതും എന്നൊക്കെ നമ്മൾ സ്വയം കണ്ടെത്തി അതൊരു മൈഗ്രെയിൻ ഡയറിയിൽ എഴുതി സൂക്ഷിക്കുക. അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല മാർഗം. അതോടൊപ്പം തന്നെ നമ്മൾ മരുന്നുകൾ ഇന്ന് ലഭ്യമാണ്, പാർശ്വഫലങ്ങൾ കുറഞ്ഞ മൈഗ്രെയിൻ മരുന്നുകൾ ഇന്ന് ലഭ്യമാണ്. രണ്ട് തരത്തിലുള്ള മരുന്നുകളാണ് ഇന്ന് പ്രധാനമായിട്ടും മൈഗ്രെയിന് ഉപയോഗിക്കുന്നത്. ഒന്ന്, നമ്മൾ തലവേദന വന്നു കഴിഞ്ഞാൽ മാറുന്നതിനുള്ള അബോട്ടീവ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയും. അത് മൈഗ്രെയിൻ ഉള്ള സമയത്ത്, ശക്തമായ തലവേദന ഉള്ള സമയത്ത് അത് പെട്ടെന്ന് ആശ്വാസം കിട്ടുന്നതിനുള്ള മരുന്നുകളുണ്ട്. അതോടൊപ്പം തന്നെ ഇനി മൈഗ്രെയിൻ വരാതിരിക്കുന്നതിനുള്ള പ്രൊഫൈലാക്റ്റിക് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയും, വരാതിരിക്കുന്നതിനുള്ള മരുന്നുകൾ, അത് കുറച്ച് തുടർച്ചയായിട്ട് കഴിക്കേണ്ടി വരും. അപ്പോൾ അത്തരത്തിലുള്ള മരുന്നുകളും ലഭ്യമാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ആധുനിക രീതിയിലുള്ള ന്യൂറോ മോഡുലേഷൻ ട്രീറ്റ്മെൻറ്റുകളും മൈഗ്രെയിന് ശക്തമായ മറ്റ് മരുന്നുകൾ ഫലം ചെയ്യാത്ത മൈഗ്രെയിന് അത്തരം ചികിത്സകളും ഇന്ന് ലഭ്യമാണ്.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് ആരോഗ്യ ചിന്തകൾ, മൈഗ്രെയിൻ്റെ കാരണങ്ങളും പരിഹാരങ്ങളും. അവതരിപ്പിച്ചത് ഡോക്ടർ റഫീഖ് അലി.
3: നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും നന്നായി പരിശോധിച്ചും പഠിച്ചുമാണ് എടുക്കാറ്. 1 കിലോ ആപ്പിൾ വാങ്ങുമ്പോഴും, ഒരൽപ്പം മീൻ വാങ്ങുമ്പോഴും, ഒരു പുതിയ വീടിൻ്റെ നിർമ്മാണം നടക്കുമ്പോഴും, ഒരു വാഹനം വാങ്ങാൻ തീരുമാനിക്കുമ്പോഴുമൊക്കെ പല രീതിയിലുള്ള അന്വേഷണങ്ങളും ചിന്തകളും പഠനങ്ങളും പരിശോധനകളും നടക്കാറുണ്ട്. എന്നാൽ ജീവിതത്തിൽ നാം എടുക്കുന്ന നിലപാടുകളോ മതരംഗത്ത് നാം സ്വീകരിക്കുന്ന സമീപനങ്ങളോ, പലപ്പോഴും മുസ്ലിം സമൂഹത്തിനിടയിൽ തന്നെ വ്യത്യസ്തമായ കക്ഷികളും ഭിന്നമായി നിൽക്കുന്ന ആശയ ചേരികളുമുണ്ട്. എതിർചേരിയിൽ നിൽക്കുന്ന ആശയങ്ങളെ ഒരിക്കലെങ്കിലും പഠിക്കാനും മനസ്സിലാക്കാനും നാം ശ്രമിച്ചിട്ടില്ല. ആദർശരംഗത്തും ആശയപഠന രംഗത്തും ഞാൻ സ്വീകരിക്കുന്ന നിലപാടുകളിൽ കുഴപ്പങ്ങളുണ്ടോ എന്ന സൂക്ഷ്മ പരിശോധനകൾക്ക് നമുക്ക് നമ്മെ വിധേയമാക്കാൻ സാധിക്കണം. നമ്മുടെ ഖബറിൽ നാം തനിച്ചായിരിക്കും. ആരൊക്കെ കാരണമാണോ ആശയപഠനത്തിൽ നാം പിന്മാറുന്നത്, അവരൊന്നും കൂട്ടിനില്ലാത്ത ഖബറിൽ നാം തനിച്ചായിരിക്കുമെന്ന ചിന്ത, വിചാരണയുടെ വേദിയിൽ നാം ഒറ്റക്ക് മറുപടി പറയേണ്ടി വരുമെന്ന ബോധ്യം, അത് ഓരോ നിമിഷവും നമ്മുടെ മനസ്സിന് പകർന്നു നൽകുകയാണെങ്കിൽ ത്യാഗോജ്വലമായ പുതിയ ജീവിത വഴിയിൽ നമുക്ക് യാത്രകൾ ആരംഭിക്കാൻ തീർച്ചയായും കഴിയും.
4: അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് പീസ് ടൈമിലേക്കാണ്. അതായത് നമ്മളെ പീസ് റേഡിയോയിൽ വരുന്ന ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള
5: നല്ലൊരു ഫീഡ്ബാക്ക് അറിയിക്കാനായിരിക്കും അല്ലേ?
4: യെസ്.
5: നമ്മുടെ ഒരുപാട് ആളുകൾ, 10 ലക്ഷം ആളുകൾ ഡൗൺലോഡ് ചെയ്തൊരു വീഡിയോ അല്ലെങ്കിൽ ഒരു റേഡിയോ പ്രോഗ്രാമിൻ്റെ ഫീഡ്ബാക്കുകൾ വായിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ചില തിരിച്ചറിവുകളും അതുപോലെ തന്നെ ആളുകളുടെ ജീവിതത്തിൽ സ്വാധീനിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണല്ലോ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ഒരു സുഹൃത്ത് അയച്ച ഫീഡ്ബാക്ക് വായിക്കാം. എൻ്റെ കാറിലെ യാത്രകളിൽ പീസ് റേഡിയോ ഇപ്പോൾ സ്ഥിരം കൂട്ടുകാരനാണ്. യാത്രയും അറിവും ഒരുമിച്ചാകുന്നു. പീസ് റേഡിയോ കേൾക്കുമ്പോൾ മനസ്സിൽ ഒരു നല്ല മാറ്റമുണ്ടാകുന്നതായി എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കേൾക്കാൻ മാത്രമല്ല, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും പ്രേരിപ്പിക്കുന്നതാണ് പീസ് റേഡിയോയിലെ പല സന്ദേശങ്ങളും. മാഷാല്ലാ, നല്ലൊരു അഭിപ്രായമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെയൊക്കെ ഒരു വാഹനത്തിലെ ഓരോ കമ്പനിയും നല്ല സൗകര്യമാക്കി നമുക്ക് നല്ല സിസ്റ്റം തന്നിട്ടുണ്ട്. അതിനുള്ളിൽ ഇതൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു സെറ്റപ്പ് തന്നിട്ടുണ്ടാവും. പ്രത്യേകിച്ചും എ സി ഒക്കെ ഇട്ട് ഫുള്ള് ക്ലോസ് ചെയ്തിട്ട് ഇങ്ങനെ നല്ല സിസ്റ്റത്തിൽ ഇങ്ങനെ ഇന്ന് കേട്ടാൽ ശരിക്കും നമ്മുടെ റേഡിയോന്റെ ക്ലാരിറ്റി ചെക്ക് ചെയ്യാൻ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടിച്ചിങ്ങനെ പറ്റിയൊരു ഓപ്ഷനാണ്. കാറിലൊന്ന് ഫുൾ സൗണ്ടിൽ ഇട്ടിട്ട് അതിൽ ആ സ്വരവും അതിലാ മധുരം ഖുറാനൊക്കെ ഒന്ന് ഇങ്ങനെ കേട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും നമ്മുടെ
4: ഫീല് ഭയങ്കരമാണ്.
5: പിന്നെ അതിന് പറ്റിയ കൂടെ നല്ല വൈബുള്ള ചെങ്ങന്മാരൊക്കെ ഉണ്ടിച്ചെങ്കിൽ ഒന്നുകൂടി രസമായിട്ടൊക്കെ ഇങ്ങനെ പോകാൻ പറ്റും.
4: യെസ്, തീർച്ചയായും.
5: അപ്പൊ എന്തായിരുന്നാലും നമ്മുടെ യാത്രയിലെ നല്ലൊരു കൂട്ടുകാരനായി, പ്രത്യേകിച്ചും ഏകാന്ത യാത്രയൊക്കെ ആണെങ്കിൽ ബോറടി മാറ്റാനും, എന്നാൽ ആ യാത്ര കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു നൂറുകണക്കിന് ഡാറ്റകൾ, പ്രത്യേകിച്ചും നമ്മുടെ മനസ്സിനെ, നമ്മുടെ ജീവിതത്തെ, നമ്മുടെ സ്വഭാവത്തെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടേതായ വീഴ്ചകളെ തിരുത്താനും പറയാനും ഒരുപക്ഷെ നല്ലൊരു ചങ്ങാതിയായി നമുക്ക് ആ യാത്രയെ മനോഹരമാക്കാൻ കഴിയുമെന്നതാണ് പീസ് ടൈമിലെ ഇന്നത്തെ ഫീഡ്ബാക്ക് കാണുമ്പോൾ എനിക്ക് ഓർത്തു പോകുന്നത്.
4: ഇത് സ്വാഭാവികമായിട്ടും ഒരുപാട് ശ്രോതാക്കളെ അയക്കുന്ന ഒരു അല്ലേ, ഇത്തരം രീതിയിലുള്ള മെസ്സേജുകൾ പീസ് റേഡിയോക്ക് ലഭിക്കാറുണ്ട് എന്നുള്ളതാണ്.
6: أعوذ بالله من الشيطان الرجيم.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയനിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്.
1: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലി വസഹ്ബി അജ്മഈൻ. പീസ് റേഡിയോ അൽ ഇജാബ സംശയനിവാരണം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അനേകായിരം ശ്രോതാക്കൾ തങ്ങളുടെ ജീവിതത്തിലെ മതപരമായ വിഷയങ്ങളിലുള്ള സംശയങ്ങൾ ദൂരീകരിക്കുവാൻ പീസ് റേഡിയോ അൽ ഇജാബ എന്ന പരിപാടിയെ ആശ്രയിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിൽ നമുക്കേറെ സന്തോഷമുണ്ട്. ചോദ്യകർത്താക്കളുടെ ശ്രദ്ധയിലേക്ക് സുപ്രധാനമായ ചില കാര്യങ്ങൾ ഈ സമയത്ത് കൊണ്ടുവരികയാണ്. ഒന്നാമതായി, പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി മാത്രമാണ് അൽ ഇജാബയിലേക്ക് ചോദ്യങ്ങൾ അയക്കുന്നത് എന്ന് എല്ലാവരും ഉറപ്പുവരുത്തുക. മറ്റൊരു കാര്യം ഉണർത്തുവാനുള്ളത്, ചോദ്യങ്ങൾ അയക്കുമ്പോൾ ചോദ്യകർത്താക്കൾ തങ്ങളുടെ ഫോൺ നമ്പർ രാജ്യത്തിൻ്റെ കോഡ് സഹിതം, കൺട്രി കോഡ് സഹിതം കൃത്യമായി നൽകേണ്ടതുണ്ട്. ചോദ്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ പീസ് റേഡിയോ അൽ ഇജാബ ഡെസ്കിൽ നിന്നുള്ള ഫോളോഅപ്പുകൾക്കും ഉത്തരങ്ങൾ പ്രക്ഷേപണം ചെയ്യുമ്പോൾ ആ വിവരം അറിയിക്കുവാനും അതുപോലെ അടിയന്തര സ്വഭാവമുള്ള ചോദ്യങ്ങൾക്ക് ഫോൺ വഴി ഉത്തരങ്ങൾ നൽകാനുമൊക്കെ ഇത് വളരെ അത്യാവശ്യമാണ്. മാന്യ ശ്രോതാക്കൾ സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ചോദ്യം ഇപ്രകാരമാണ്, ഞാൻ ഇതുവരെ വിചാരിച്ചിരുന്നത് EMI ഹറാമാണ് എന്നാണ്. എന്നാൽ ഇന്ന് ഒരാൾ പറഞ്ഞു അത് ഹറാമാവാൻ സാധ്യതയില്ല എന്ന്. എനിക്കറിയേണ്ടത് ഇത് ഹറാമാണെങ്കിൽ എന്തുകൊണ്ട്, എങ്ങനെ ഒന്ന് വിശദീകരിക്കാമോ എന്നാണ്.
2: ബൈഉ തഖ്സീദ് എന്നാണ് ഇൻസ്റ്റാൾമെൻ്റ് കച്ചവടം. അവ ചിലത് നിഷിദ്ധവും മറ്റ് ചിലത് അനുവദിക്കപ്പെട്ടതുമാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെ അഭിപ്രായം. നിഷിദ്ധമായ ഇൻസ്റ്റാൾമെൻ്റ് എന്ന് പറയുമ്പോൾ സ്വർണം, വെള്ളി എന്നിവ ഇൻസ്റ്റാൾമെൻ്റ് അവ നിഷിദ്ധമാണ്. കാരണം സ്വർണവും വെള്ളിയും പണം കൊണ്ട് വാങ്ങുമ്പോൾ യദംബിയത് ഓൺ ദ സ്പോട്ടിൽ കച്ചവടം നടത്തേണ്ടതുണ്ട്. കാശ് കൊടുക്കുക, സ്വർണം അപ്പോൾ തന്നെ വാങ്ങുക. ഇത് ലംഘിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ പലിശ കടന്നു വരികയായി എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീത്തുകളിൽ മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ അവയല്ലാത്ത കച്ചവടങ്ങൾ, അത് ക്യാഷായി നൽകുമ്പോൾ ഒരു സംഖ്യയും എന്നാൽ തവണ വ്യവസ്ഥയിൽ നൽകുമ്പോൾ അതിനേക്കാൾ കാശ് കൂട്ടിക്കൊടുക്കുകയും ചെയ്യുമ്പോൾ അധികം നൽകുന്ന സംഖ്യ, അത് പലിശയല്ല, അനുവദിക്കപ്പെട്ടതാണ് എന്ന അഭിപ്രായമാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാർക്കുമുള്ളത്. ആ അഭിപ്രായം തന്നെയാണ് ശരി. അല്ലാഹു തആല ആലം.
1: ഇപ്പോഴത്തെ വിവാഹങ്ങൾക്ക് മ്യൂസിക് ഉള്ള പാട്ടുകൾ പതിവാണല്ലോ. ഒഴിവാക്കിയാൽ ബന്ധം മുറിയുന്ന ഇത്തരം വിവാഹങ്ങളിൽ എന്ത് സമീപനമാണ് എടുക്കേണ്ടത്? പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയാത്ത പ്രശ്നമുണ്ട്. നമ്മൾ മ്യൂസിക് ആസ്വദിക്കാതിരുന്നാൽ മതിയോ? അല്ലെങ്കിൽ ആ പരിപാടി തന്നെ ഒഴിവാക്കണോ? കല്യാണങ്ങൾ മാത്രമല്ലല്ലോ ഈ സമൂഹത്തിൽ മ്യൂസിക് ഉള്ളത്. സൂപ്പർ മാർക്കറ്റ്, ബസ്, ഒക്കെ എന്ത് നിലപാടെടുക്കണമെന്നാണ്.
2: ഇജാബത്തുദ്ദഅവാ, ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കുക എന്നത് മുസ്ലിങ്ങൾ തമ്മിലുള്ള പരസ്പര ബാധ്യതയിൽപ്പെട്ടതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിരിക്കുന്നു. ഇദാ ദഅക ഫഅജിബ്, അവൻ നിന്നെ ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കുക. ഇവിടെ ക്ഷണം എന്നതുകൊണ്ട് ഉദ്ദേശം ഭക്ഷണത്തിനും മറ്റുമൊക്കെയുള്ള ക്ഷണമാണ്. പക്ഷേ അത്തരം ക്ഷണം സ്വീകരിക്കൽ നിർബന്ധമായിത്തീരുന്നത് ഇസ്ലാമിന് എതിർപ്പില്ലാത്ത കാര്യങ്ങളാകുമ്പോഴാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിച്ച കാര്യം, മദ്യം വിളമ്പുന്ന സദസ്സുകൾ ഇരിക്കുവാൻ പാടില്ല എന്നാണ്. കല്യാണത്തിന് ക്ഷണിച്ചു, അവിടെ മദ്യം വിളമ്പുന്നുണ്ട് എങ്കിൽ ക്ഷണം സ്വീകരിക്കണം എന്ന ഹദീസ് മനസ്സിലാക്കി താൻ മദ്യം സേവിക്കുന്നില്ലെങ്കിലും ആ സദസ്സിൽ പോയി മറ്റ് ഭക്ഷണം കഴിക്കുക എന്നത് പറയാൻ പാടില്ല. കാരണം മുൻഖറുകൾ, നിഷിദ്ധങ്ങൾ, തിന്മകൾ, അനാചാരങ്ങൾ, ഹറാമുകൾ കൊടികൊത്തി വാഴുന്ന വേളയിൽ അവിടെ അവക്ക് പ്രോത്സാഹനം നൽകുന്ന രൂപത്തിൽ, അവയെ എതിർക്കാത്ത രൂപത്തിൽ ഒരു വിശ്വാസി നിലനിൽക്കുവാൻ പാടില്ല. ഒരു കല്യാണ സദസ്സിൽ നമ്മളെ ക്ഷണിച്ചു, അവിടെ ഇത്തരം നിഷിദ്ധമായ മ്യൂസിക്കും മറ്റ് ഡാൻസുകളുമൊക്കെയുണ്ട് എങ്കിൽ അതിൽ പങ്കെടുത്താൽ അത്തരം തിന്മകളെ എതിർത്ത് അവരെ അത് സ്റ്റോപ്പ് ചെയ്യുവാൻ അവസാനിപ്പിക്കുവാൻ സാധിക്കുന്ന ഒരാളാണ് എങ്കിൽ, അതിന് സാധിക്കുമെങ്കിൽ പങ്കെടുക്കുക, കുഴപ്പമില്ല. എന്നാൽ അതല്ല, അവയെ എതിർക്കുവാനോ താൻ എതിർത്താൽ അവിടെ പ്രത്യേകിച്ചൊന്നും ഒരു മാറ്റവും സംഭവിക്കുകയില്ല എന്നർത്ഥത്തിലാണ് എങ്കിൽ, എന്തിനാണ് ആ തിന്മയെ പ്രോത്സാഹിപ്പിക്കുവാൻ നാം പോകുന്നത്? അത്തരം തിന്മകളോട് കടുത്ത എതിർപ്പുള്ളൊരു വ്യക്തിയാണ് എങ്കിൽ നാം അവിടെ പോയി നിൽക്കുമ്പോൾ സ്വാഭാവികമായും തെറ്റിദ്ധരിക്കുവാൻ വലിയ അവസരങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം തിന്മകളെ അതിൻ്റെ വക്താക്കൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും അത് നിഷിദ്ധമാണ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന് നന്ദികേട് കാണിക്കലാണ് എന്ന് ബോധ്യപ്പെടുത്തുകയും അവരതിൽ നിന്ന് പിന്മാറുവാൻ സാധിച്ചുവെങ്കിൽ അപ്പോൾ പങ്കെടുക്കാവുന്നതാണ്. അതല്ല എങ്കിൽ താൻ ഒരു തിന്മയെ എതിർക്കലാണ്. മെൻറ ആ മിങ്കും മുൻഖറൻ ഫൽ യുഗയ്യിർ ബിയദി, ഒരാൾ തിന്മ കണ്ടാൽ കൈകൊണ്ട് തടയുക, അതുകൊണ്ട് അല്ലെങ്കിൽ നാവുകൊണ്ട് അല്ലെങ്കിൽ മനസ്സുകൊണ്ട് എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ടുള്ള എതിർപ്പെങ്കിലും പ്രകടിപ്പിക്കുവാൻ നമ്മൾക്ക് സാധിക്കേണ്ടതുണ്ട്. ഏറ്റവും വലിയ മസ്ലഹത്ത് എന്ത് എന്ന് പരിഗണിച്ചുകൊണ്ടായിരിക്കണം ഇത്തരം വിഷയങ്ങളിൽ നാം നിലപാട് സ്വീകരിക്കേണ്ടത്.
1: വാട്സപ്പ് ഗ്രൂപ്പുകളിൽ സലാം മാത്രം പറഞ്ഞിടുന്നത് ഗ്രൂപ്പിൽ സലാം മടക്കൽ നിർബന്ധമാണോ എന്നാണ്.
2: وإذا حييتم بتحية فحيوا بأحسن منها أو ردوها. നിങ്ങളോട് അഭിവാദ്യം ചെയ്യപ്പെട്ടാൽ അതിനേക്കാൾ മേന്മയിൽ അഭിവാദ്യം ചെയ്യുക, അല്ലെങ്കിൽ അതെങ്കിലും മടക്കി കൊടുക്കുക എന്നതാണ് ചെയ്യേണ്ടത്. അത് വാക്കാലാകാം എഴുത്താലാകാം, കാരണം ഹുക്കുമുകളൊക്കെ ഒന്ന് തന്നെയാണ്. വാക്കുകൊണ്ട് ഒരു കാര്യം പറഞ്ഞാൽ എന്തെല്ലാം സംഭവിക്കുമോ അതൊക്കെ എഴുത്തിലൂടെയും നടക്കുന്നതാണ്. ഒരു കല്യാണം അല്ലെങ്കിൽ ഒരു കച്ചവടം വാക്കാൽ പറയുന്നത് പോലെ തന്നെയാണ് എഴുതുന്നതും. ഒരു വിവാഹമോചനം വാക്കാൽ പറയുന്നത് പോലെ തന്നെയാണ് എഴുത്തുകൊണ്ട് ഉള്ളതും. അതുകൊണ്ട് തന്നെ ഇന്ന രൂപത്തിലേ ആകാൻ പാടുള്ളൂ എന്നത് പ്രത്യേകം നിബന്ധന വെക്കേണ്ടതില്ല. എന്നാൽ ഒരു ഗ്രൂപ്പ് വാട്സപ്പിൽ ഉണ്ടാക്കിയും ആ ഗ്രൂപ്പിലുള്ള ആളുകളൊക്കെ ഒരുമിച്ച് തീരുമാനമെടുത്ത് പല നിബന്ധനകളും വെച്ചിട്ടുണ്ട് എങ്കിൽ, അൽ മുസ്ലിമൂന അലാ ഷുറൂത്തിഹിം, മുസ്ലിമീങ്ങൾ അവർ പറഞ്ഞ നിബന്ധനകൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് എന്നത് മാനിക്കുകയാണ് വേണ്ടത്.
1: വാട്സപ്പ് ഗ്രൂപ്പുകളിൽ സലാം മാത്രം പറഞ്ഞിടുന്നത് ഗ്രൂപ്പിൽ സലാം മടക്കൽ നിർബന്ധമാണോ എന്നാണ്.
2: വൈദാ ഹിയീതും ബിതഹിയത്തിൻ ഫഹയ്യു ബിഅഹ്സന മിൻഹ ഔ റുദ്ദുഹ. നിങ്ങളോട് അഭിവാദ്യം ചെയ്യപ്പെട്ടാൽ അതിനേക്കാൾ മേന്മയിൽ അഭിവാദ്യം ചെയ്യുക, അല്ലെങ്കിൽ അതെങ്കിലും മടക്കി കൊടുക്കുക എന്നതാണ് ചെയ്യേണ്ടത്. അത് വാക്കാലാകാം എഴുത്താലാകാം, കാരണം ഹുക്കുമുകളൊക്കെ ഒന്ന് തന്നെയാണ്. വാക്കുകൊണ്ട് ഒരു കാര്യം പറഞ്ഞാൽ എന്തെല്ലാം സംഭവിക്കുമോ അതൊക്കെ എഴുത്തിലൂടെയും നടക്കുന്നതാണ്. ഒരു കല്യാണം അല്ലെങ്കിൽ ഒരു കച്ചവടം വാക്കാൽ പറയുന്നത് പോലെ തന്നെയാണ് എഴുതുന്നതും. ഒരു വിവാഹമോചനം വാക്കാൽ പറയുന്നത് പോലെ തന്നെയാണ് എഴുത്തുകൊണ്ട് ഉള്ളതും. അതുകൊണ്ട് തന്നെ ഇന്ന രൂപത്തിലേ ആകാൻ പാടുള്ളൂ എന്നത് പ്രത്യേകം നിബന്ധന വെക്കേണ്ടതില്ല. എന്നാൽ ഒരു ഗ്രൂപ്പ് വാട്സപ്പിൽ ഉണ്ടാക്കിയും ആ ഗ്രൂപ്പിലുള്ള ആളുകളൊക്കെ ഒരുമിച്ച് തീരുമാനമെടുത്ത് പല നിബന്ധനകളും വെച്ചിട്ടുണ്ട് എങ്കിൽ, അൽ മുസ്ലിമൂന അലാ ഷുറൂത്തിഹിം, മുസ്ലിമീങ്ങൾ അവർ പറഞ്ഞ നിബന്ധനകൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് എന്നത് മാനിക്കുകയാണ് വേണ്ടത്.
1: ചോദ്യം ഇതാണ്, ഓണം അലവൻസ്, ഓണം അഡ്വാൻസ് വാങ്ങുന്നതിൻ്റെ ഇസ്ലാമിക വിധി എന്താണ് എന്നാണ്.
3: അതായത് ആഘോഷങ്ങൾ ഓരോ മതസ്ഥർക്കും ഓരോ മതമല്ലാത്ത ആളുകൾക്കും ആഘോഷങ്ങളുണ്ട്, പ്രാദേശികമായ ആഘോഷങ്ങളുണ്ടാകും, അതേപോലെ തന്നെ രാജ്യം മൊത്തത്തിൽ ആഘോഷിക്കുന്ന ആഘോഷങ്ങളുണ്ടാകും, അതേപോലെ തന്നെ മുസ്ലിങ്ങളുടെ ആഘോഷങ്ങൾ, ഹിന്ദുക്കളുടെ ആഘോഷങ്ങൾ, ക്രൈസ്തവരുടെ ആഘോഷങ്ങൾ തുടങ്ങി ഓരോരുത്തർക്കും അവരവരുടേതായ ആഘോഷങ്ങളുണ്ടാകും. ആഘോഷങ്ങൾ ഓരോരുത്തർക്കും അവരവരുടെ ഒരു കാഴ്ചപ്പാട് അവയെ സംബന്ധിച്ചുണ്ട്. ഇസ്ലാമിന് ആഘോഷങ്ങളെപ്പറ്റി മറ്റൊരു കാഴ്ചപ്പാടുമുണ്ട്. ഇസ്ലാമിന് ആഘോഷങ്ങളെപ്പറ്റിയുള്ള കാഴ്ചപ്പാട്, ഇസ്ലാം പഠിപ്പിച്ചതല്ലാത്ത ഒരാഘോഷവും മുസ്ലിമിന് ആഘോഷം എന്ന നിലക്ക് പാടില്ല എന്നതാണ്. ആഘോഷിക്കാനും പാടില്ല, അതിൽ പങ്കെടുക്കാനും പാടില്ല. ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അപ്പൊ മറ്റു മതസ്ഥർക്ക് മറ്റൊരു കാഴ്ചപ്പാടായിരിക്കാം. അതുകൊണ്ട് തന്നെ അവർക്ക് ഏത് ആഘോഷവും ആഘോഷിക്കാനും മറ്റുമൊക്കെ സ്വാതന്ത്ര്യമുണ്ട് അവരുടെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ. അതുകൊണ്ട് തന്നെ ഈ ആഘോഷത്തിന്റെ വിഷയത്തിൽ ഇസ്ലാമും മറ്റു മതസ്ഥരും അല്ലെങ്കിൽ മറ്റു വിഭാഗങ്ങൾ ഒന്നടങ്കവും രണ്ട് തട്ടിലാണുള്ളത്. മുസ്ലിങ്ങൾക്ക്, അയ്യോ മുസ്ലിങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു പൊതു പേരിലുള്ള മുസ്ലിം അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇസ്ലാം ജീവിതത്തിൽ പകർത്തുന്ന മുസ്ലിങ്ങൾ എന്ന നിലക്കാണ്. അവർക്ക് ഇസ്ലാം പഠിപ്പിച്ചു തന്ന ആഘോഷങ്ങളല്ലാത്ത മറ്റൊരാഘോഷവും കഴിക്കാൻ പറ്റില്ല. ഇസ്ലാം പഠിപ്പിച്ചു തന്ന ആഘോഷങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ബലിപെരുന്നാള്, രണ്ട് ചെറിയ പെരുന്നാള്, മൂന്ന് എല്ലാ ആഴ്ചയിലുമുള്ള വെള്ളിയാഴ്ച ദിവസം. ഇതൊക്കെ ആഘോഷമായിട്ട് തന്നെയാണ് മുസ്ലിങ്ങൾ ആചരിക്കുന്നത്. ഈ ആഘോഷങ്ങൾ ആഘോഷമായിട്ട് തന്നെ കാണേണ്ടതുണ്ട് മുസ്ലിങ്ങൾ. ഒന്നത്. രണ്ട്, ഹദിയകൾ അഥവാ പാരിതോഷികങ്ങൾ, അതിന് ഇസ്ലാമിന് അതിൻ്റെതായ ഒരു കാഴ്ചപ്പാടുണ്ട്. അഥവാ പാരിതോഷികങ്ങൾ ഏത് ആളുകൾ തന്നാലും സ്വീകരിക്കാം എന്നുള്ളതാണ്. അത് ശത്രു തന്നാൽ വരെ
4: സ്വീകരിക്കാം
3: പാരിതോഷികങ്ങൾ. ഒരുപക്ഷെ അവൻ നമ്മളോടുള്ള ശത്രുത ഒഴിവാക്കാൻ വേണ്ടിയായിരിക്കും ആ തന്നിട്ടുണ്ടാകുക. നമ്മിൽ നിന്നുള്ള ഇഷ്ടവും നമ്മളോടുള്ള ആഗ്രഹവും കൊണ്ട് നമുക്കിടയിലുള്ള ഉറപ്പും വിദ്വേഷവും കുറക്കാൻ വേണ്ടിയിട്ടായിരിക്കും തന്നിട്ടുണ്ടാകുക. അതുകൊണ്ട് ആരിൽ നിന്നും ഹദിയ സ്വീകരിക്കാം, പാരിതോഷികങ്ങൾ സ്വീകരിക്കാം. അത് അയൽവാസി മുസ്ലിമാണെങ്കിലും സ്വീകരിക്കാം, അയൽവാസി ഹൈന്ദവനാണെങ്കിലും സ്വീകരിക്കാം, ക്രൈസ്തവനാണെങ്കിലും സ്വീകരിക്കാം, എപ്പോഴും സ്വീകരിക്കാം. അത് അവരുടെ ആഘോഷങ്ങളുള്ള സമയത്തും സ്വീകരിക്കാം, അല്ലാത്ത സമയത്തും സ്വീകരിക്കാം. അവർക്ക് വ്യക്തിപരമായി സന്തോഷങ്ങളുടെ സന്ദർഭത്തിലായിരിക്കുമല്ലോ ഒരുപക്ഷെ അവർ എന്തെങ്കിലും നമുക്ക് നൽകുന്നത്, അവരുടെ സന്തോഷമുണ്ടാകുമ്പോഴായിരിക്കുമല്ലോ. അപ്പോൾ അവർ നൽകുന്ന പാരിതോഷികങ്ങൾ, അത് ഭക്ഷണമായിട്ടുണ്ടെങ്കിലും അതല്ലാത്ത മറ്റു വല്ല വസ്തുക്കളാണ് എങ്കിലും, അത് അനുവദിക്കപ്പെട്ട വസ്തുക്കളാണ് എങ്കിൽ നമുക്കത് കഴിക്കുന്നതിനും അത് സ്വീകരിക്കുന്നതിനും ഒരു വിരോധവും ഇല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. പിന്നെ അതിൻ്റെ പേരിൽ അങ്ങനെ അയൽവാസിയുടെ ഒരു ഹദിയ സ്വീകരിക്കാം എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ നമ്മൾ എല്ലാ ആഘോഷങ്ങളും ആരുടേതും സ്വീകരിക്കാം എന്നല്ല അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ആഘോഷിക്കുന്നത് അവർ, നമ്മളൊരിക്കലും ആ ആഘോഷത്തിൽ പങ്കുചേരുന്നില്ല. നമ്മളവരുടെ വീട്ടിൽ ആഘോഷത്തിൽ പങ്കുചേരുന്നില്ല, അവരുടെ സ്ഥാപനത്തിലുള്ള ആഘോഷമുണ്ടെങ്കിൽ അതിൽ പങ്കുചേരുന്നില്ല, ഒന്നും നമ്മൾ പങ്കുചേരുന്നില്ല. നമ്മുടെ വീട്ടിലേക്കോ അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഒരാളോ നമുക്കെന്തെങ്കിലും ഹദിയ നമ്മുടെ കൂട്ടുകാരായിട്ടോ മറ്റോ കൊണ്ടുവന്നു തരുന്നുണ്ടെങ്കിൽ അത് സ്വീകരിക്കുന്നതിന് വിരോധമൊന്നുമില്ല. ഇത് നേരെ വിപരീതമാണ് ഈ കൊണ്ടുവന്ന് തരുന്ന ഹദിയ വല്ല ഷിർക്കൻ ആചാരങ്ങളുടെ നിവേദ്യങ്ങളാണെങ്കിൽ അതിൻ്റെ ഹുക്കും വേറൊന്നാണ്. അത് വെറുമൊരു ഹദിയയല്ല, മറിച്ച് അതിലൊരു പുണ്യമാണ് ഉദ്ദേശിക്കുന്നത്. ആ വസ്തുവിൽ തന്നെ ഒരു പുണ്യം ഉദ്ദേശിക്കുന്നുണ്ട്, അതൊരു പുണ്യവസ്തുവായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അരവണം സ്വീകരിക്കുന്നില്ല. കാരണം അതൊരു ഷിർക്ക് ചെയ്ത് അതിൻ്റെ ഒരു നിവേദ്യമായി നൽകുന്ന പുണ്യം കരുതപ്പെടുന്ന ഒരു വസ്തുവാണ്. അതുകൊണ്ട് തന്നെ അതെന്ത് ചെയ്യില്ല, നമ്മൾ സ്വീകരിക്കൂല. എന്നാൽ മറ്റുള്ളതൊക്കെ നമുക്ക് സ്വീകരിക്കുന്നതിന് ഒരു വിരോധവും ഇല്ലതാനും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ ഗവൺമെൻറ് നൽകുന്ന ഹദിയകൾ, ഏതെങ്കിലും ഒരു ആഘോഷ പരിപാടികളുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ഹദിയകൾ നൽകാറുണ്ട്. അതും അനുവദിക്കപ്പെട്ടത് തന്നെയാണ്, നമുക്ക് സ്വീകരിക്കുന്നത് യാതൊരു വിരോധമില്ല. ഗവൺമെന്റ് അതിന്റെ അതിൽ ജോലി ചെയ്യുന്ന ആളുകൾ, അതിനുവേണ്ടി സേവനം ചെയ്യുന്ന ആളുകൾ അവരുടെ മതം നോക്കിയിട്ടല്ല എന്ത് ചെയ്യുന്നത്, അവർക്ക് റിവാർഡുകൾ കൊടുക്കുന്നതും അവർക്ക് എന്തെങ്കിലും ഹദിയകൾ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നതും. മറിച്ച് ഏതെങ്കിലും ചില സന്ദർഭങ്ങൾ, അത് നാട്ടിൽ ആചാരങ്ങളായിട്ടും ആഘോഷങ്ങളായിട്ടും ഉള്ള സന്ദർഭങ്ങൾ ഉപയോഗപ്പെടുത്തി അതിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് എന്തെങ്കിലും കൊടുക്കുന്നത്, അത് ഏതിനു വേണ്ടിയിട്ടല്ല, നിങ്ങൾ എല്ലാവരും പോയിട്ട് ഓണം കഴിച്ചോളി എന്ന് പറയാനോ, എല്ലാവരും പോയിട്ട് പെരുന്നാൾ കഴിച്ചോളി എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല കൊടുക്കുന്നത്. മറിച്ച് ആ ആഘോഷങ്ങളുടെ സന്ദർഭങ്ങൾ, മനുഷ്യ ആ നാട്ടിലുള്ള ജനങ്ങൾ ആഘോഷിക്കുന്ന സമയമാണത്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്ത് ചെയ്യുന്നു, പാരിതോഷികങ്ങൾ കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ.
1: ഡയമണ്ട്, പ്ലാറ്റിനം എന്നിവയുടെ സക്കാത്ത് എങ്ങനെയാണ് കണക്കാക്കുക എന്ന്?
5: സക്കാത്തുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ടത്, നാണയങ്ങൾ, വരുമാനമുള്ള സ്വത്തുക്കൾ, അതുപോലെ തന്നെ സംഭരിച്ചു വെക്കുവാനും ഭക്ഷിക്കുവാനും കഴിയുന്ന രൂപത്തിലുള്ള പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ പോലെയുള്ള വസ്തുക്കൾക്കും അതുപോലെ തന്നെ മറ്റു കൃഷി ഉൽപ്പന്നങ്ങൾക്കും കാലിവർഗങ്ങൾക്കുമെല്ലാം സക്കാത്ത് നിർബന്ധമാണ് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ താൻ താമസിക്കുന്ന വീട്, താൻ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് ഉള്ള ആഭരണങ്ങൾ, പ്രത്യേകിച്ചും സ്വർണവും വെള്ളിയുമല്ലാത്ത ആഭരണങ്ങൾ, ആഡംബരവുമായി അതല്ലെങ്കിൽ ഭംഗിയായി കൊണ്ട് ഉപയോഗിക്കുന്ന ആഭരണങ്ങൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് സക്കാത്തില്ല എന്നതു തന്നെയാണ് മനസ്സിലാക്കുവാൻ സാധിക്കുക. ഒരാളുടെ വീട് എത്ര വലുതാണെങ്കിലും ആ വീടിൻ്റെ വില കണക്കാക്കി വർഷം വർഷം സക്കാത്ത് അയാൾ നൽകേണ്ടതില്ല. അതുപോലെ തന്നെ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ വാഹനം, അത് എത്ര വലിയ വാഹനമാണെങ്കിലും എത്ര വിലപിടിപ്പുള്ള വാഹനമാണ് എങ്കിലും അതിൻ്റെ വില കണക്കാക്കി വർഷം വർഷം അയാൾ സക്കാത്തു നൽകേണ്ടതില്ല. അതുപോലെ തന്നെയാണ് സ്വർണവും വെള്ളിയും അല്ലാത്ത ആഭരണങ്ങളുടെ വിഷയത്തിലും പണ്ഡിതന്മാർ പറയുന്നത് കാണുവാൻ സാധിക്കുക. സ്വർണവും വെള്ളിയുമല്ലാത്ത, അതുപോലെ തന്നെ നാണയ വ്യവസ്ഥയുടെ രൂപത്തിൽ നാണയങ്ങളായി കൊണ്ട് ഉപയോഗിക്കാത്ത വസ്തുക്കൾ കൊണ്ട് നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്കൊന്നും തന്നെ സക്കാത്ത് നൽകേണ്ടതില്ല എന്നതാണ് പ്രസ്തുത വിഷയത്തിൽ പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത് കാണാൻ സാധിക്കുക. എന്നാൽ അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇത്തരത്തിലുള്ള ഡയമണ്ട് ആഭരണങ്ങൾ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്ന കച്ചവടക്കാരൻ കച്ചവടത്തിൻ്റെ സക്കാത്ത് എന്നുള്ള രൂപത്തിൽ അതിന് സക്കാത്ത് നൽകേണ്ടതുണ്ട്. ആഭരണമായി കൊണ്ട് ഉപയോഗിക്കുന്ന ആളുകൾ സക്കാത്ത് നൽകേണ്ടതില്ല എന്നതാണ് പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അഅലം ബിസ്സവാബ്.
1: ഗൂഗിൾ പേ ഉപയോഗിക്കുമ്പോൾ അതിൽ വരുന്ന റിവാർഡ് സ്വീകരിക്കാൻ പറ്റുമോ എന്നാണ്?
6: അടിസ്ഥാനപരമായി ഇത്തരം വിഷയത്തിൽ പലിശയുടെയോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും വരുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, തങ്ങളുടെ ആപ്പ് അല്ലെങ്കിൽ തങ്ങളുടെ ഒരു പ്രൊഡക്റ്റ് മറ്റൊരാളേക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നൽകുന്ന ഒരു സമ്മാനം. അവിടെ നമ്മൾ ഇതൊരു ബിസിനസിന്റെ ഭാഗമായി, പരസ്യത്തിന്റെ ഭാഗമായി ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരു അഡ്വർടൈസ്മെന്റ് നടക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും അഡ്വർടൈസ്മെന്റ് ചെയ്യുന്ന ആളുകൾക്ക് എന്ത് കൊടുക്കാറുണ്ട്? കാശ് കൊടുക്കണം. പാരിതോഷികമല്ല, കാശ് തന്നെ കൊടുക്കണം. അതായത് ഇത്ര രൂപ ഞങ്ങൾക്ക് തന്നാലേ ഞങ്ങളുടെ പേപ്പറിൽ നിങ്ങളുടെ പരസ്യം കൊടുക്കുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങളുടെ ചാനലിൽ നിങ്ങളുടെ പരസ്യം കൊടുക്കണമെങ്കിൽ ഇത്ര വേണം, അല്ലെങ്കിൽ ഒരു മാഗസിൻ്റെ കവർ പേജിൽ വരെ പരസ്യങ്ങൾ കൊടുക്കണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൊടുക്കണമെങ്കിലൊക്കെ എന്ത് വേണം? കാശ് വേണം. അപ്പം അതേ രൂപത്തിൽ തങ്ങളെ മറ്റൊരാൾക്ക് പരിചയപ്പെടുത്തുകയും തങ്ങളുടെ ഈ ഒരു ആപ്പ് അതല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് അത് സ്വാഭാവികമായിട്ടും മറ്റൊരാളെ കൊണ്ട് വാങ്ങിപ്പിക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ ഭാഗമായി കൊണ്ട് നൽകുന്ന ഒരു പാരിതോഷികമായി മാത്രമേ അതിനെ കാണേണ്ടതുള്ളൂ എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് കർമ്മശാസ്ത്രത്തിൽ നിന്ന് അതിൽ അതിൻ്റെ വിധി പറയുന്ന പണ്ഡിതന്മാരിൽ നിന്നൊക്കെ മനസ്സിലായിട്ടുള്ളത്. അല്ലാഹു അഅലം.
1: സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് പോലുള്ള ആരോഗ്യ ഇൻഷുറൻസുകൾ എടുക്കുന്നതിൻ്റെ ഇസ്ലാമിക വിധി എന്ത്? അതുപോലെ മെഡിസെപ്പ് ഉപയോഗിക്കാൻ പറ്റുമോ എന്നാണ്?
2: ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇത്. മുമ്പ് ഇജാബയിലൂടെ പല പ്രാവശ്യം വ്യക്തമാക്കിയ ഒരു കാര്യം കൂടിയാണ്, എന്തുകൊണ്ട് ഇൻഷുറൻസ് നിഷിദ്ധമാകുന്നു, അല്ലെങ്കിൽ ഗവൺമെൻറ് ഇൻഷുറൻസ് നൽകി എന്ന് പറയുമ്പോൾ അനുവദനീയവും മറ്റുള്ള ആളുകൾ ഇൻഷുറൻസ് കമ്പനികൾ ഇൻഷുറൻസ് ചെയ്യുമ്പോൾ ഹറാം എന്നർത്ഥത്തിലാണോ ഇൻഷുറൻസിൽ ജഹാലത്ത് ഗറർ എന്നിവ നിൽക്കുന്നു. അവ്യക്തത, വഞ്ചന എന്നിവ നിലനിൽക്കുന്നു. ഇസ്ലാം കച്ചവടം അനുവദിച്ചപ്പോൾ എല്ലാ കച്ചവടങ്ങളും അനുവദിച്ചു. അല്പം ചില കച്ചവടങ്ങൾ മാത്രമാണ് നിഷിദ്ധമാക്കിയത്. അല്പം ചില ഇടപാടുകൾ മാത്രമാണ് ഹറാമാക്കിയത്. അതിൽ നിഷിദ്ധമാക്കുവാനുള്ള കാരണങ്ങളിൽ ഒന്ന്, ഈ ഇടപാടിൽ ഗറർ അല്ലെങ്കിൽ ജഹാലത്ത് കുടികൊള്ളുന്നു എന്നതാണ്. അവ്യക്തതയും വഞ്ചനയും നിലനിൽക്കുന്ന കച്ചവടം, ബൈഉൽ മുലാമസ, ഒരു കല്ലുകൊണ്ട് നിരത്തിവെച്ച ധാരാളം വസ്തുക്കളിൽ ഏതെങ്കിലും ഒന്നിനെറിയുക, ഏതാണോ തട്ടിയത് അതെടുക്കുക, മുലാമസ. ഇതിൽ ജഹാലത്തുണ്ട്. തിമാർ അഥവാ ചൂതാട്ട സമാനമായ രീതിയുണ്ട്. അത് സത്യത്തിൽ ഇൻഷുറൻസിനും നിലനിൽക്കുന്നു. ഒരാൾ മെഡിക്കൽ ഇൻഷുറൻസായി ഒരു സംഖ്യ കൊടുക്കുമ്പോൾ ഒരു പക്ഷേ ആ വർഷം

0: വെഹിക്കിൾ ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ്, ഇങ്ങനെ പല രൂപത്തിലുള്ള ഇൻഷുറൻസ് ഗവൺമെൻറ് പോലും നൽകുന്നുണ്ട്, കമ്പനികളും നൽകുന്നുണ്ട്. ആര് തന്നെ നൽകിയാലും അതിൽ ഈ പറഞ്ഞ ജഹാലത്ത് നിലനിൽക്കുന്നുവെങ്കിൽ, അവ്യക്തത നിലനിൽക്കുന്നുവെങ്കിൽ നിഷിദ്ധം തന്നെയാണ്. എന്നാൽ ഗവൺമെൻറ് തൻ്റെ പൗരന്മാർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, അവർക്ക് വേണ്ട ചികിത്സ സഹായങ്ങൾ നൽകുക എന്നുള്ള രൂപത്തിൽ ചെയ്യുന്ന സംവിധാനങ്ങൾ, അതൊരു പക്ഷേ നാമമാത്രമായി ഇൻഷുറൻസ് എന്ന് പേര് വച്ചേക്കാം. ഒരു കുടുംബത്തിലെ 5 ആളുകൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നു, അതിന് ഒരു മെമ്പർഷിപ്പ് എന്നുള്ള രൂപത്തിൽ 100 രൂപയോ 30 രൂപയോ അല്ലെങ്കിൽ ഗവൺമെൻറ് നിശ്ചയിക്കുന്ന ഒരു സംഖ്യ ഗവൺമെൻറ് വാങ്ങുന്നു എങ്കിൽ, അതുകൊണ്ട് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് ജനങ്ങളിൽ നിന്നും പൈസ പണം കളക്ട് ചെയ്ത് ഗവൺമെൻറ് കൊഴുക്കാം എന്നർത്ഥത്തിലല്ല, മറിച്ച് ആ ഗവൺമെൻറ് കീഴിലുള്ള പാവപ്പെട്ട ആളുകളെ സഹായിക്കുക എന്ന ലക്ഷ്യമാണുള്ളത്. ഈ ഒരു ലക്ഷ്യത്തിലല്ല പലപ്പോഴും കമ്പനികളും മറ്റും ഇൻഷുറൻസ് പദ്ധതികളുമായി മുന്നോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഷുറൻസിനെ കുറിച്ചുള്ള ഇസ്ലാമിക കാഴ്ചപ്പാട് വളരെ വ്യക്തമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം.
1: മഷാല്ലാ ബാറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
3: وَإِذِ اسْتَسْقَى مُوسَى لِقَوْمِهِ فَقُلْنَا اضْرِبْ بِعَصَاكَ

പീസ് റേഡിയോ സ്വരം കരുണയും അലിവും നിറഞ്ഞ പ്രവാചകന്റെ അനുപമ വ്യക്തിത്വത്തിന്റെ ഈരടികൾ. ഗാനം അൻപവൻ പുകളമ്പിയ. ഗാനരചന ടി പി ആലിക്കുട്ടിക്കുരുക്കൾ. ഈണം നൽകിയത് വി എം കുട്ടി. ആലപിക്കുന്നു നിദാമോൾ.

0: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിലേക്ക് എല്ലാ ശ്രോതാക്കളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കുട്ടികളുടെ വ്യത്യസ്തമായ കഴിവുകൾ, പാട്ടാവാം, പ്രസംഗമാവാം, കഥ പറയലാവാം, അങ്ങനെയുള്ള വ്യത്യസ്തമായ കഴിവുകൾ പരിപോഷിപ്പിക്കാൻ പീസ് റേഡിയോ ഒരുക്കുന്ന വേദിയാണ് തീർച്ചയായും സ്റ്റാർ ക്വസ്റ്റ്. ഒരു പക്ഷേ നമ്മുടെ കുടുംബത്തിലും ഇതുപോലെ കഴിവുള്ള കുട്ടികൾ, ഇന്നത്തെ വിവിധ ഇനങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ കുട്ടികൾക്കും ഇതുപോലെ കഴിവുകളുണ്ടല്ലോ. അത് പരിപോഷിപ്പിക്കാനുള്ള വേദിയാക്കി നമുക്കും നമ്മുടെ മക്കൾക്കും പീസ് റേഡിയോയെ നമുക്ക് മാറ്റിയെടുക്കാം. അതിനുവേണ്ടി നമുക്ക് ചെയ്യാവുന്നത്, നമ്മുടെ കുട്ടികൾ ഇത്തരം ഉറങ്ങിക്കിടക്കുന്ന കഴിവുകളുണ്ടെങ്കിൽ അതിനെ പരിപോഷിപ്പിക്കുന്നതിനായി പീസ് റേഡിയോ അവസരമൊരുക്കുന്നു. സ്റ്റാർ ക്വസ്റ്റിലൂടെ നമ്മുടെ കുട്ടികളുടെ പാട്ടാവട്ടെ, കഥയാവട്ടെ, പ്രസംഗങ്ങളാവട്ടെ, എല്ലാം പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ കൃത്യമായ പേരും അഡ്രസ്സും വെച്ചുകൊണ്ട് നമുക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിൽ ഇതുപോലെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണുന്ന പോലെ കുട്ടികളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള വേദി പീസ് റേഡിയോ ഒരുക്കുന്നതായിരിക്കും. ഏതായാലും ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ കടക്കുമ്പോൾ, ഇന്നത്തെ സ്റ്റാർ ക്വസ്റ്റ് പതിവ് പോലെ തന്നെ ഒരുപാട് കുട്ടികളുടെ പ്രതിഭ തെളിയിക്കുന്ന വേദിയായി മാറുകയാണ്. അബുദാബി സ്റ്റുഡിയോയിൽ നിന്നുള്ള കൊച്ചുകൂട്ടുകാരാണ് ഇന്ന് നമ്മോടൊപ്പം സ്റ്റാർ ക്വസ്റ്റിൽ അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനായി എത്തിയിട്ടുള്ളത്. ആദ്യമായി നമ്മളെത്തുന്നത് ആദിൽ അബ്ദുള്ള എന്ന കൂട്ടുകാരൻ്റെ അറബി ഗാനത്തിലേക്കാണ്. മനോഹരമായ അറബി ഗാനം നമുക്ക് കേൾക്കാം.

0: മാഷാല്ല, അബുദാബി സ്റ്റുഡിയോയിൽ നിന്നും ഇപ്പോൾ നല്ലൊരു അറബി ഗാനം നമുക്കായി കേൾപ്പിച്ചത് അൽ ഐൻ ദാറുൽഹുദ ഇസ്ലാമിക് സ്കൂളിൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ആദിൽ അബ്ദുള്ള മനോഹരമായി പാടി. ഇൻഷാല്ല നമ്മൾ അടുത്ത ഒരു ഇനത്തിലേക്ക് പോവുകയാണ്. പീസ് റേഡിയോ സ്റ്റാർ കൊസ്റ്റിൽ അടുത്തതായി ഒരു ഇംഗ്ലീഷ് പ്രസംഗവുമായി നമ്മുടെ മുന്നിലെത്തുന്നത് മുഹമ്മദ് ജാസിം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ. അമ്മാ ബാദ്, ഫത്തുക്കുല്ലാ. My name is Mohammed Jazim from Abu Dhabi. I study in Abu Dhabi Indian School in grade 6. Now I'm going to give a short speech about Quran. As we all know that Quran has 114 surah and has 30 juz. The Prophet Muhammad sallallahu alaihi wasallam said, "Learn the Quran and ask Allah subhanahu wa ta'ala to grant paradise by it before when there comes people who learn it and ask by it the worldly pleasure. Indeed, the Quran is learned by three types of people: a man who shows off by it, a man who eats by it, money and dunya, a man who recites it for the sake of Allah." Source: Bayhaqi, Shu'bul Iman, number 2405, Sahih. According to Quran, Allah has laid down a solution for every human problem in the Quran. Clearly, Quran says, "And we have revealed the look to you, explaining clearly everything." Chapter number 16, verse number 89. Also, he has described the Quran in three words: a guidance for mankind and clear evidence of guidance and discrimination between wrong. Chapter 2, verse number 185. The Quran is accordingly a guidance and evidence, a discrimination between right and wrong, a manifest light for the people to guide them aright and help them in all their needs. Is it imaginable that it would not guide them aright in its own matter while it is in their most important need? I'm going to stop my speech by saying, Wa akhir da'wana anilhamdulillahi rabbil alameen. അസ്സലാമു അലൈക്കും.
0: മാഷാല്ല, അബുദാബി സ്റ്റുഡിയോയിൽ നിന്നും ഇപ്പോൾ സ്റ്റാർ ക്വസ്റ്റിൽ പങ്കെടുത്ത മുഹമ്മദ് ജാസിം, നമ്മൾ കേട്ടതുപോലെ തന്നെ വളരെ മനോഹരമായ ഒരു ഇംഗ്ലീഷ് പ്രസംഗം, ഇംഗ്ലീഷ് ഭാഷയുടെ പ്രൊനൗൺസിയേഷനും അതുപോലെ ഫ്ലുവൻസിയും ഒക്കെ കൃത്യമായി നമ്മൾ കണ്ടു കഴിഞ്ഞ നല്ലൊരു പ്രസംഗം. മാഷാല്ല, നല്ലൊരു ഭാവി ജാസിമിൽ നമ്മൾ കാണുകയാണ്. ഭാവിയിൽ ഇതുപോലെ നല്ലൊരു പ്രാസംഗികനാവാനും അതുവഴി ഇസ്ലാമിനും ഒക്കെ ഒരുപാട് സേവനമനുഷ്ഠിക്കാനും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമ്മൾ അടുത്ത കൊച്ചുകൂട്ടുകാരൻ്റെ ഇനത്തിലേക്ക്, ഐറ്റത്തിലേക്ക് പോവുകയാണ്. അടുത്തതായി നമ്മുടെ മുന്നിലെത്തുന്നത് അംന ഫാത്തിമ. അംന ഫാത്തിമ ഇതുപോലെ നല്ലൊരു ഇംഗ്ലീഷ് പ്രസംഗവുമായാണ് നമ്മുടെ മുന്നിലെത്തുന്നത്. കേട്ടു നോക്കാം.
2: ഇൻ ദ നെയിം ഓഫ് അല്ലാഹ്, ദ മോസ്റ്റ് ഗ്രേഷ്യസ്, മോസ്റ്റ് മെർസിഫുൾ. ഓൾ പ്രൈസ് ആൻഡ് താങ്ക്സ്, ഓൾ ദുആ ടു അല്ലാഹ് ആൻഡ് പീസ് ആൻഡ് blessing be upon his messenger. This is the year of tolerance. This is a great opportunity to me to talk a few words about tolerance. Tolerance is a basic principle of Islamic. It is a religious moral duty. Tolerance is the most necessary quality of man. Tolerance is one of the condition of good manners. Good quality and manners lead to a good human. So the word tolerance have great value in our life. The Prophet Muhammad said, "The best of Islam is to behave with gentleness and tolerance." Nowadays, into learn is the reason for most of crime. We all the coming generation, so we have great responsibility. We should behave with kind and gentle partner with people for giving bad deeds. I consult my words by reminding one, the Prophet Muhammad said, "The best of you all are the best in charity." Assalamu alaikum wa rahmatullahi wa barakatuh.
0: Mashallah, മറ്റൊരു നല്ല പ്രതിഭക്കാണ് ഇപ്പോൾ നമ്മൾ സാക്ഷ്യം വഹിച്ചത്. അംന ഫാത്തിമ മൂന്നാം ക്ലാസ്സിൽ മാത്രം പഠിക്കുന്ന അബുദാബി മോഡൽ സ്കൂളിൽ മൂന്നാം ക്ലാസ്സിൽ മാത്രം പഠിക്കുന്ന കൊച്ചു കൂട്ടുകാരിയാണ് അംന ഫാത്തിമ. നന്നായി പ്രസംഗിച്ചു, നല്ലൊരു ഭാവി ഈ വിഷയത്തിലുണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുകയാണ്. പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റ് മുന്നോട്ട് പോകുമ്പോൾ അടുത്തതായി ഇവിടെ നമ്മളോടൊപ്പം അബുദാബി സ്റ്റുഡിയോയിൽ നിന്നും തൻ്റെ കഴിവ് വിളിച്ചോതുന്ന പ്രകടനവുമായി എത്തുന്നു മിസ് അബ് മുഹമ്മദ് ഉനൈസ്. മിസ് അബ് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത് അറബി ഗാനമാണ്. മിസ് അബിൻ്റെ മനോഹരമായ അറബി ഗാനത്തിലേക്ക് നമുക്ക് കാതോർക്കാം.

0: മാഷാല്ലാ, വളരെ അർത്ഥസമ്പൂർണമായ ഒരു അറബി ഗാനമാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ മിസ് അബ് മുഹമ്മദ് ഉനൈസ് അവതരിപ്പിച്ചത്. ദുബായ് ബിലാൽ ബിൻ റവാ സ്കൂളിലെ 6-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മിസ് അബ്. ഏതായാലും നന്നായി പാടാൻ ഇനിയും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ സ്റ്റാർ ക്വസ്റ്റിൻ്റെ മനോഹരമായ എപ്പിസോഡിൽ അടുത്ത പ്രതിഭയിലേക്ക് നീങ്ങുകയാണ്. അടുത്തതായി നമ്മുടെ മുന്നിലെത്തുന്നത് ഹിഷാം ഹസൻ അവതരിപ്പിക്കുന്നത് മറ്റൊരു ഇംഗ്ലീഷ് പ്രസംഗമാണ്. ഒരുപക്ഷെ സമയപരിമിതി മൂലം ഇന്നത്തെ അവസാനത്തെ ഇനമായിരിക്കും നമ്മുടെ സ്റ്റാർ ക്വസ്റ്റിലേത്. ഹിഷാമിൻ്റെ ഇംഗ്ലീഷ് പ്രസംഗത്തിലേക്ക് നമുക്ക് നീങ്ങാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ, അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ്. മൈ നെയിം ഈസ് ഹിഷാം, studying in Sunrise English Private School, Abu Dhabi, in 7th grade. Now I'm going to give a short speech about Islam. Islam is the name of the religion that Muslims follow. People who practice Islam are called Muslims, just like those who practice Christianity are called Christians. The literal and lexical meaning of Islam means submission. Islam comes from the root Arabic letters SLM, which are the same root letters the word peace. The term Islam itself does not mean peace, but it implies that one finds peace through submission. The term Arab is often used interchangeable with Muslim, but this is incorrect. Arab is a race, while Islam is a religion. Not all Arabs are Muslims, and most Muslims are actually not Arabs. Arabs make up about 13% of the Muslim population. Islam is named after the action of submitting to God's commands and will and not a person. Other religions are often named after a person to people. For instance, Christianity is named after Christ. Judaism is named after tribe Judah. And Buddhism is named after Buddha. Islam is not named after Muhammad because Islam existed before him. The message of previous prophets such as Adam, Abraham, Noah, Moses was to submit Islam to God. Hence, the message of Islam did not start with the prophet Muhammad, peace be upon him. It started with Adam and continued until today. With the passing of time, God would send new prophets and messengers to remind mankind of his message, to worship him alone. Muhammad, peace be upon him, is the last of these prophets. Now I'm going to start my speech by saying, وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله.
0: മാഷാല്ലാ, മറ്റൊരു മനോഹരമായ ഇംഗ്ലീഷ് പ്രസംഗം. നല്ല പ്രൊനൗൺസിയേഷൻ, നല്ല ഒഴുക്കുണ്ടായിരുന്നു പ്രസംഗത്തിന് ഹിഷാം ഹസനും. നേരത്തെയൊക്കെ നമ്മൾ പറഞ്ഞ പോലെ നല്ലൊരു ഭാവി നമുക്ക് ഈ വിഷയത്തിൽ പ്രതീക്ഷിക്കാം. അള്ളാഹു ആ നിലക്ക് ഹിഷാമിന് തൗഫീഖ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഏതായാലും ഇന്നത്തെ സ്റ്റാർ ക്വസ്റ്റിൻ്റെ സമയം ഇവിടെ ഏകദേശം അവസാനിക്കുകയാണ്. ഒരുപക്ഷെ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ നമുക്കും തോന്നിയിട്ടുണ്ടാവാം, നമ്മുടെ മക്കൾക്കും അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന കൂട്ടുകാർക്ക് തോന്നിയിട്ടുണ്ടാവാം, എനിക്കും ഇതുപോലുള്ള കഴിവുകളുണ്ടല്ലോ, ഞാനെങ്ങനെയാണ് പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിൽ പങ്കെടുക്കുക എന്നൊക്കെ സംശയങ്ങൾ തോന്നിയിട്ടുണ്ടാവാം. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നമുക്കുള്ള കഴിവുകൾ അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്കുള്ള കഴിവുകൾ നമ്മൾ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി സ്റ്റാർ ക്വസ്റ്റ് എന്ന വിൻഡോ സെലക്ട് ചെയ്തുകൊണ്ട് റെക്കോർഡ് ചെയ്ത് അയക്കാം. കൃത്യമായ പേരും മേൽവിലാസവും വെച്ചുകൊണ്ട് തന്നെ അതുവഴി സെലക്ട് ചെയ്യുന്നതിലൂടെ സ്റ്റാർ ക്വസ്റ്റിലേക്ക് നമ്മുടെ കുട്ടികൾക്കും ഈ അവധിക്കാലത്തെ വർണ്ണാഭമാക്കിക്കൊണ്ട് സമയത്തെ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കുന്ന ഒരു വേദിയിലേക്ക് നമുക്കും എത്തിച്ചേരാവുന്നതാണ്. ആ നിലക്ക് പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിനെ ശ്രോതാക്കൾ ഏറ്റെടുക്കുക. ഇന്ന് നമ്മൾ അബുദാബി സ്റ്റുഡിയോയിലെ വളരെ കുറഞ്ഞ ചില പ്രതിഭകളെ മാത്രമാണ് കണ്ടുമുട്ടിയത്. ഇനിയും ഒരുപാട് പ്രതിഭകൾ നമ്മളോടൊപ്പം ഒത്തുചേരാനുണ്ട്. അവരുടെ വിശേഷങ്ങളിലേക്കും അവരുടെ പ്രതിഭാധനമായ കഴിവുകളിലേക്കും നമുക്ക് വരാം. നമുക്കറിയാവുന്നതുപോലെ തന്നെ എല്ലാ വെള്ളിയാഴ്ചകളിലും ഇന്ത്യൻ സമയം 5:55 സ്റ്റാർ ക്വസ്റ്റ് പ്രക്ഷേപണം ചെയ്യുന്നത്. കൂടാതെ അതിൻ്റെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 5:55 ഇന്ത്യൻ സമയം 5:55 നമുക്ക് കേൾക്കാം. ഇനി ആ സമയത്ത് കേൾക്കാൻ സാധിക്കാത്തവർക്ക് തീർച്ചയായും നമുക്കറിയാം, പീസ് റേഡിയോ ആപ്പിലെ റിവൈൻഡ് ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് അടുത്ത 24 മണിക്കൂർ വരെ നമുക്ക് അവൈലബിളാണ്. ഈ സൗകര്യങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കേൾക്കുക, ഒപ്പം നമ്മുടെ കുടുംബത്തിലെ കുട്ടികളോടുമൊക്കെ കേൾക്കാൻ വേണ്ടി പറയുക. അവരുടെ കഴിവുകളും പീസ് റേഡിയോ സ്റ്റാർകുസ് മുഖേന വളർത്തിയെടുക്കാനുള്ള അവസരമുണ്ട് എന്ന് അവർക്കും കൂടി അറിയിക്കുക. ഇന്നത്തെ സ്റ്റാർകുസ്റ്റിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ വിടെ ചോദിക്കുന്നു, അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക, സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പ്രിയപ്പെട്ടവരെ, നമുക്കുള്ള സമ്പാദ്യമൊക്കെ പൊതുവെ എല്ലാവർക്കും അറിയാനിടയുണ്ട്. അക്കൗണ്ടിലെ ബാലൻസ് മാത്രമേ ഒരുപക്ഷെ അറിയാനിടയില്ലാത്തതുള്ളൂ. അവിടെ പറമ്പുണ്ട്, ഇവിടെ കടമുറിയുണ്ട്, ഇവിടെ കൃഷിഭൂമിയുണ്ട്, അവിടെ തെങ്ങുണ്ട്, ഇവിടെ കവുങ്ങുണ്ട്, അവിടെ കുരുമുളകുണ്ട്, ഒരു കൊച്ചു വീടും 5 സെന്റുമുണ്ട്. അങ്ങനെ ഓരോരുത്തരുടെയും അവസ്ഥക്കനുസരിച്ച് എല്ലാവർക്കും അവരുടേതായ സമ്പാദ്യങ്ങൾ ഉണ്ടാകും. എന്നാൽ ആരുമറിയാത്ത സ്വകാര്യമായൊരു നിക്ഷേപം നമുക്ക് വേണം. നമ്മുടെ ഉള്ളൻ കൈയിൻ്റെ ഉള്ളിലെ വിരലുകൾ പോലും പരസ്പരം അറിയാതെ കൈമാറ്റം ചെയ്യപ്പെട്ട സ്വതക്കയുടെ ഒരു സമ്പാദ്യം പല പള്ളികളിൽ, പല മദ്രസകളിൽ, പല മനുഷ്യരുടെയും വീട്ടിലെ ഭക്ഷണപാത്രത്തിൽ, പല മനുഷ്യരുടെയും വേദനയരിക്കുന്ന ശരീരത്തിലേക്കുള്ള മരുന്നിൻ്റെ വിലയായി, മറ്റു പലരുടെയും മൂത്രം പുറത്തു കളയാനുള്ള ട്യൂബായി, അതുമല്ലെങ്കിൽ പീസ് റേഡിയോ പോലെയുള്ള മഹാനന്മകളുടെ വിജ്ഞാന പ്രവാഹങ്ങളുടെ ഒക്കെ കാരണമായി ഒക്കെ നമുക്കും മക്കൾക്കും ഭാര്യക്കും കുടുംബങ്ങൾക്കും ഒന്നും അറിയാത്ത, ആരോടും പറയാത്ത കുറച്ച് സ്വകാര്യ നിക്ഷേപങ്ങൾ വേണം. ആ സ്വകാര്യ നിക്ഷേപത്തിൽ ഒരു നല്ല ഐഡിയ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാണ്. എല്ലാ ആഴ്ചയും എല്ലാ പിന്നെ ദിവസവും അല്ലെങ്കിൽ എല്ലാ മാസവും നമ്മളെ സൗകര്യം പോലെ ഒരു തുക നിങ്ങൾക്ക് പീസ് റെഡിയൊക്കെ കൊടുക്കുക. അതൊരു സ്വകാര്യ നിക്ഷേപമായി, ആരും അറിയാത്തൊരു പണമായി അതവിടെ കിടക്കട്ടെ. അത് നമ്മളുടെ മയ്യത്തും കൊണ്ടുപോകുമ്പോൾ എന്നെ വേഗം കൊണ്ടുപോകൂ എന്ന് വിളിച്ചു പറയാനുള്ളതാകട്ടെ. അത് നമ്മളുടെ പിന്നെ ആത്മാവ് കൊണ്ട് ഒന്നാനാകാശത്തെത്തുമ്പോൾ ആ കവാടം തുറന്നു കിട്ടാനുള്ളതാകട്ടെ. ആ രീതിയിൽ ഒരു സ്വകാര്യമായ നിക്ഷേപം നമുക്കൊക്കെ ഉണ്ടാകണം. ആരും അറിയാത്തൊരു തുക, ആരും അറിയാത്തൊരു സമ്പാദ്യം അത് സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് കഴിയണമെന്ന് ഈ ഒരു ഘട്ടത്തിൽ ഞാൻ എല്ലാവരും ഓർമ്മിപ്പിക്കുകയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോ ശ്രോതാക്കളെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും നമ്മൾ ഒരു പുതിയ നന്മ, നമുക്ക് നേരത്തെ അറിയുന്നതോ അറിയാത്തതോ ആയ ഒരു നന്മ ായ ഒരു സംവിധാനത്തെക്കുറിച്ച് പരിചയപ്പെടുത്താറുണ്ട്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മഹബ്ബ പ്രീമാരിറ്റൽ കൗൺസിലിങ്ങിനെ കുറിച്ചാണ്.
6: മഹബ്ബ പ്രീമാരിറ്റൽ കൗൺസിലിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ശരിക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. ഒരു ഒരു പാരൻറ്റിൻ്റെ ഒരു മെസ്സേജ് വരികയാണ്. മെസ്സേജ് ഇതാണ്: അവരുടെ മോള് വിവാഹം കഴിഞ്ഞൊരു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ വീട്ടിൽ തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ നേരെ വീട്ടിൽ കയറി, റൂമിൽ കയറി വാതിലടച്ചു. അങ്ങനെയാണ് കുട്ടികൾ ചെയ്യുക, റൂമിൽ കയറി വാതിലടക്കുക, ഞരമ്പ് മുറിക്കുക, ആത്മഹത്യ ചെയ്യുന്ന ഭീഷണിപ്പെടുത്തുക. അങ്ങനെയുള്ള കുട്ടികൾ നോർമലല്ല, അവർക്ക് ചികിത്സ, കൃത്യമായ ചികിത്സ ആവശ്യമുണ്ട്. നിങ്ങൾ തമാശയാക്കി എടുക്കാൻ പാടില്ല. അപ്പം ആകെ ബേജാറായി, കുറേ വാതിലിൽ മുട്ടി തുറക്കണില്ല. അപ്പോൾ തത്താരൊക്കെ വിളിച്ചു വരുത്തി, അടുത്ത് വീടുകളിലൊക്കെ ഉള്ള അടുത്തൊക്കെ തന്നെയാണ് കല്യാണം കഴിച്ചു പോയത്. അപ്പോൾ അവരൊക്കെ വന്നു, വാതിലൊക്കെ തുറന്നു, ഞാനും ഞാൻ അങ്ങോട്ട് പോകണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണ നമ്മളെ വീടുകളിലൊക്കെ ചെയ്യാതെ പറ്റൂല എന്ന് പറയലാണ്. ആയിക്കോട്ടെ, പോകണില്ല, ഇനി പോകണ്ട, ഒരു പ്രശ്നമല്ല. ആദ്യം അവൾക്കൊരു കംഫർട്ട് സോൺ കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചപ്പോൾ, അയാളൊരാണല്ല എന്ന് പറഞ്ഞു. ഞാൻ പലപ്പോഴും എൻ്റെ സ്പീച്ചുള്ളത് പറയാറുണ്ട്. അപ്പോൾ ആണല്ലേ, എന്നാ വേണ്ട, പ്രശ്നമല്ല. അപ്പോൾ ഈ ഇവർ, ഈ ഉമ്മയും സിസ്റ്റേഴ്സും ഒക്കെ വിചാരിച്ചത് ഇയാൾക്ക് സെക്ഷ്വലി ഇവരെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാൻ പറ്റണില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ വേണ്ടല്ലോ, പോകണ്ടല്ലോ. പക്ഷെ അവരുടെ മുതിർന്ന ഇത്താത്ത, ഏറ്റവും മൂത്ത ഇത്താത്ത അങ്ങനെ ആലോചിച്ചു. ഇതിപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഇതൊക്കെ മനസ്സിലാവുമോ, ഇതൊക്കെ ഒരു ടൈം പ്രോസസ്സ് ഉണ്ടല്ലോ ഇതിനൊക്കെ എന്ന് വിചാരിച്ചു. അങ്ങനെ അടുത്തിരുത്തി സംസാരിച്ചപ്പോഴാണ് അവൾ പറയണത്, അയാൾക്ക് ഒരു കട്ടിമീശല്ല, അയാൾ ഒരു ബുള്ളറ്റ് പോലും ഓടിക്കൂല, അയാൾക്ക് അതൊന്നൊരു ക്രൈസേ അല്ല, എന്തോ ഒരു മനുഷ്യനാണ്, വേറെ ലോകത്തുള്ള ഒരാളാണ്. മുപ്പരെ കൃഷി, ഇങ്ങനെ കച്ചവടം, കുടുംബം, അങ്ങനെയൊക്കെ ഇങ്ങനെ ഓടുന്ന ഒരു ടൈപ്പാണ്. അയാൾക്ക് അങ്ങനത്തെ ഒരു അംബീഷൻസും ഷെയർ ചെയ്യാറില്ല. ഞങ്ങൾ മൂന്ന് ദിവസം ഇരുന്നിട്ട് പലപ്പോഴും സംസാരിക്കുമ്പോൾ എൻ്റെ ടേസ്റ്റ് അല്ല മുപ്പരക്ക്. അപ്പോൾ അവളുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാം ലൈഫാണ്, ഇൻസ്റ്റാ ലൈഫ് എന്ന് കിട്ടിയ ഒരു മായാവി ലോകമാണ് അവളുടെ ലോകം. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചില ഫീഡ്ബാക്കുകൾ കിട്ടിയപ്പോഴാണ് നമ്മുടെ കുട്ടികൾക്ക് വിവാഹത്തിന് മുമ്പ് ശരിക്കൊരു ധാരണ കൊടുക്കണം. എന്തിനാണ് കല്യാണം, എങ്ങനെയാകണം കല്യാണം, എന്താണ് സെക്സ്, എന്താണ് ബെഡ്റൂം, അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ ജോലിയും ഇതും എങ്ങനെ ആവാം, മക്കൾ ഉണ്ടാകുന്നിടത്തുള്ള വിഷയങ്ങൾ എന്താണ് എന്ന് ബോയ്സിനും ഗേൾസിനും വിവാഹപ്രായമെത്തിയ ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു കോഴ്സാണ്. പക്ഷേ ഇതിലൊക്കെ ചേരാൻ പറയുമ്പോൾ ആളുകളുടെ ഒരു പ്രശ്നം, അതിന്നോടത്തല്ലേ, അങ്ങോട്ട് എങ്ങനെ കുട്ടീനെ കൊണ്ടുപോവുക, അതിനൊരു ഫീസ് വേണ്ടേ, ഇതിനൊക്കെ എന്തിനാണ് ഫീസ് വാങ്ങണത്, ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുക. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോന്നും തെണ്ടിപ്പിരിച്ചിട്ടാണ് നമ്മളെ എല്ലാ പരിപാടികളും വായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഒക്കെ പിരിവാണ്, പ്രൊഫസർ നടത്തുകയാണെങ്കിലും ടീച്ചേഴ്സ് കോൺഫറൻസ് നടത്തുകയാണെങ്കിലും എന്ത് നടത്തണമെങ്കിലും പിരിവാണ്. അപ്പോൾ ഇതെല്ലാം കൂടി കൊണ്ട് നടക്കണമല്ലോ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഒരു ഫീസൊക്കെ വെച്ച് നമ്മളിങ്ങനത്തെ ഒരു സംരംഭം പോയിട്ട് മുന്നോട്ട് പോകുന്നത്. മഹബ്ബ എന്നാണ് അതിൻ്റെ പേര്. മഹബ്ബ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്നാണ് നമ്മളതിൻ്റെ പേര് കൊടുത്തിട്ടുള്ളത്. ഒരു ഫുൾ ഡേ ആയിരിക്കും പ്രോഗ്രാം. പൊതുവേ രാവിലെ ഒരു 8 മണിക്ക് തുടങ്ങി വൈകുന്നേരം ഒരു 5 മണിക്ക് അവസാനിക്കുന്ന സെഷനായിരിക്കും. അപ്പോൾ വിവാഹത്തിലേക്ക് എത്തുമ്പോൾ ഒരു 20 വയസ്സൊക്കെ കഴിയുമ്പോൾ, പിന്നെ ഒരു 23 വയസ്സിലായിക്കോട്ടെ കല്യാണം, എന്നാലും കുട്ടികൾക്ക് അതൊന്ന് കൊടുക്കുക, ആ ഒരു സംഭവം കൊടുക്കുക. എന്തിനാണ് വിവാഹം എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ അവളെ ഒന്ന് പ്രചോദിപ്പിച്ച്, അവരെ മാത്രമല്ല ബോയ്സിനെയും ഒക്കെ ഒന്ന് പ്രചോദിപ്പിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യണം.

0: പ്രമുഖരുടെ ജുമാ ഖുതുബകളാണ്. ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത് അൽമിംബർ. ഇന്ന് ഹൃദയം മരണപ്പെട്ടു. ഖുതുബ നിർവഹിക്കുന്നത് സമീർ മുണ്ടേരി.
1: പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ, സഹോദരികളെ, സർവലോകരക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. കഴിഞ്ഞ ഖുത്ബയിൽ മഹാപണ്ഡിതനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹ്മത്തുള്ളാഹി അലൈഹി പ്രാർത്ഥന സ്വീകരിക്കപ്പെടാതിരിക്കാനുള്ള 10 കാരണങ്ങൾ, ആ കാരണങ്ങൾ അദ്ദേഹം വിശദീകരിച്ചതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ വിശദീകരിച്ചത്. ആ 10 കാരണങ്ങളിൽ 5 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇബ്രാഹിം ഇബ്നു അദ്ഹം അദ്ദേഹം അങ്ങാടിയിൽ ചെന്ന സന്ദർഭത്തിൽ, സൂഖിൽ ചെന്ന സന്ദർഭത്തിൽ ആളുകൾ അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യമാണ്, ഞങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരാണ്, വനഹ്നു നദ്ഊഹു മുൻദുദഹിരിൻ ഫലയസ്തജീബു ലന, ഞങ്ങൾ കുറേ കാലമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, പക്ഷെ ഞങ്ങളുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുന്നില്ല. ഇതാളുകൾ പറഞ്ഞപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, യാ അഹ്ലൽ ബസറ, ബസറക്കാരായ മനുഷ്യന്മാരെ, മാത്തത്തു ഖുലൂബുക്കും ഫി അഷറത്തി അഷിയ, 10 കാരണങ്ങൾ കൊണ്ട് നിങ്ങളുടെ ഹൃദയങ്ങൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ചത്ത ഹൃദയങ്ങളാണ്, മരിച്ചുപോയ ഹൃദയങ്ങളാണ്. നിങ്ങളുടെ ഹൃദയങ്ങൾ ജീവനുള്ളതാണ് എങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും, പക്ഷേ 10 കാരണങ്ങൾ കൊണ്ട് നിങ്ങളുടെയൊക്കെ ഹൃദയം മരിച്ചുപോയിട്ടുണ്ട്. അതാണ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് ലഭിക്കാതിരിക്കാൻ, ഉത്തരം ലഭിക്കാതിരിക്കാൻ കാരണം. എന്നിട്ട് അദ്ദേഹം എണ്ണി പറഞ്ഞത്, അവ്വലുഹ അറഫ്തുമുല്ലാ വലം തുഅദ്ദു ഹഖ, അള്ളാഹുവിനെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്, പക്ഷേ അള്ളാഹുവിനോടുള്ള ഹക്കുകൾ നിങ്ങൾ നിർവഹിക്കുന്നില്ല, അവനോടുള്ള ബാധ്യതകൾ നിർവഹിക്കുന്നില്ല. നിങ്ങൾ ഖുർആൻ ഓതുന്ന ആളുകളാണ്, എന്നാൽ ആ ഖുർആൻ അനുസരിച്ചുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുന്നില്ല. മൂന്നാമതായി അദ്ദേഹം പറഞ്ഞത്, ഇദ്ദായിത്തും ഹുബ്ബ റസൂലില്ലാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, നബിയോട് സ്നേഹമുണ്ട് എന്ന് നിങ്ങൾ വാദിക്കുന്നുണ്ട്, നിങ്ങളുടെ വാക്കുകളിൽ അത് വരുന്നുണ്ട്, പക്ഷേ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് വതറക്തു മുസ്സുന്ന, സുന്നത്തിനെ ഉപേക്ഷിക്കുന്ന, സുന്നത്തിനെ പരിഗണിക്കാത്തവരാണ് നിങ്ങൾ. നാലാമതായി അദ്ദേഹം പറഞ്ഞത്, പിശാച് ഞങ്ങളുടെ ശത്രുവാണ് എന്ന് പ്രഖ്യാപിക്കുന്നവരാണ്, അങ്ങനെ മനസ്സിലാക്കുന്നവരാണ്, പക്ഷേ പിശാചുമായി കൂട്ടുകൂടുന്ന അല്ലെങ്കിൽ പിശാചിൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കുചേരുന്നവരായി നിങ്ങൾ മാറുന്നുണ്ട്. അഞ്ചാമതായി അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ സ്വർഗത്തെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് നിങ്ങൾ പറയുന്നുണ്ട്, പക്ഷേ ആ സ്വർഗത്തിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുന്നില്ല. നമ്മുടെ പ്രാർത്ഥന തടയപ്പെടാതിരിക്കാൻ, നമ്മുടെ പ്രാർത്ഥന തടയാനുള്ള, മനുഷ്യരുടെ ദുആ സ്വീകരിക്കപ്പെടാതിരിക്കാനുള്ള 10 കാരണങ്ങളിൽ 5 കാരണങ്ങളാണിത്. അതിനുശേഷം അദ്ദേഹം 5 കാരണങ്ങൾ കൂടെ പറയുന്നു. വസാദിസ്, ആറാമത്തെ കാരണം, കുൽത്തും നിങ്ങൾ പറയുന്നുണ്ട്, നഖാഫു നാർ, നരകത്തെ ഞങ്ങൾ പേടിക്കുന്നുണ്ട്, നരകത്തെ ഞങ്ങൾക്ക് ഭയമാണ് എന്ന് നിങ്ങൾ പറയുന്നുണ്ട്, എന്നാൽ ആ നരകത്തിലേക്ക് നയിക്കുന്ന പാപങ്ങളിൽ നിന്ന് നിങ്ങൾ അകന്നു നിൽക്കുന്നില്ല, നരകത്തിലേക്ക് നയിക്കുന്ന പാപങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കപ്പെടാതെ പോകാനുള്ള ഒരു കാരണമാണ് നരകം. യാഥാർത്ഥ്യമാണ്, നമുക്കതറിയാം, സ്വർഗവും നരകവും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്, അതിന്ന് ലോകത്തുണ്ട്. നരകത്തിൽ പ്രവേശിക്കുക ധിക്കാരികളാണ്, തോന്നിവാസികൾ, ഇത് നമുക്കറിയാം. അതറിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ആ നരകത്തിൽ പോകുന്ന പ്രവർത്തികൾ നമ്മളിൽ പല ആളുകളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഓതി വെച്ച ആയത്തന്ന, യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, വിശുദ്ധ ഖുർആന്റെ കൽപ്പനയാണ്. വിശ്വാസികളായ ആളുകളെ, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്നാണ്, അതിനുള്ള പണിയെടുക്കണമെന്നാണ്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള പ്രവർത്തികൾ നമ്മൾ ചെയ്യണമെന്ന് അള്ളാഹു നമ്മോട് പറയാണ്. അപ്പൊ നമുക്കറിയാം നരകമുണ്ട്, നമ്മൾ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ നരകത്തിലാ പോകുന്ന പഠിച്ച ആൾക്കാരെ നമ്മൾ, എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മുടെ ജീവിതത്തിന്റെ പല സന്ദർഭങ്ങളിലും നരകം വാഗ്ദാനം ചെയ്യപ്പെട്ട പാപങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം വായിക്കുമ്പോൾ, ഉമർ റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആനിലെ സൂറത്തു തൂറിലെ ഒരു വാചകം അദ്ദേഹം കേൾക്കുന്നുണ്ട്. അദ്ദേഹം രാത്രിയിൽ ഇങ്ങനെ പള്ളിയുടെ സമീപത്തോട് നടക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ ആ അധ്യായം ഓതി ഇങ്ങനെ നിസ്കരിക്കുകയാണ്. അതിൽ ആയത്തെന്താ, ഇന്ന അദാബ റബ്ബിക ലവാഖിയ, ഇന്ന അദാബ റബ്ബിക ലവാഖിഅ എന്നാണ് ആയത്ത്. ഈ ആയത്ത് കേട്ട ഉമർ റളിയല്ലാഹു അൻഹു രോഗിയായി എന്നാണ് ചരിത്രം പറയുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു രോഗിയായി വീട്ടിൽ കിടക്കുകയാണ്. ആളുകളൊക്കെ അദ്ദേഹത്തെ സന്ദർശിക്കുന്നു, രോഗ സന്ദർശനം നടത്തുന്നുണ്ട്. ആളുകൾക്കറിയില്ല ഉമർ റളിയല്ലാഹു അൻഹു എങ്ങനെയാണ് രോഗം വന്നത് എന്ന്. എന്താണ് ഈ ആയത്തിൽ എന്താ പറയുന്നത്? ഇന്ന അദാബ റബ്ബിക ലവാഖിഅ, തീർച്ചയായും അള്ളാഹുവിന്റെ ശിക്ഷ അത് വരാനിരിക്കുന്നത് തന്നെയാണ്. നരകം എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ്, റബ്ബിന്റെ അദാബ് എന്ന് പറയുന്നത് സത്യമാണ്. ഈ ആയത്ത് കേട്ടിട്ട് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പേടിയായിരുന്നു, രോഗം വന്നു എന്നാണ്. അലി റഹിമഹുല്ലാ, ആരാണ് അലി റഹിമഹുല്ലാ? പ്രശസ്ത താബിഈ പണ്ഡിതനായ ഫുദൈൽ ബിൻ അയ്യാദ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മകനാണ്. അദ്ദേഹം വിശുദ്ധ ഖുർആനിലെ നരകത്തെക്കുറിച്ചുള്ള ആയത്തുകൾ കേൾക്കുമ്പോൾ ഭയം കാരണം ബോധരഹിതനായി നിലത്ത് വീഴുന്നതാണ്. ബോധം കെട്ട് നിലത്ത് വീഴും. വിശുദ്ധ ഖുർആനിൽ വല ഉത്തറ ഇത് അലന്നാർ എന്ന് പറയുന്ന ആയത്ത്, ആ ആയത്ത് ഇങ്ങനെ അവർ നരകത്തിന് മുന്നിൽ നിർത്തപ്പെടുന്ന രംഗം നീ കണ്ടിരുന്നെങ്കിൽ, ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ ആ ആയത്ത് കേട്ടുകൊണ്ടാണ് അദ്ദേഹം മരിക്കുന്നത്. അത്രമാത്രം അവരൊക്കെ നരകത്തെ പേടിച്ചതാണ്. ഞാനും നിങ്ങളും ആലോചിക്കേണ്ടത്, നരകുണ്ട് നീ ബോധ്യമുള്ള ആൾക്കാരാണ് നമ്മൾ. പക്ഷെ നമ്മുടെ മനസ്സിൽ എപ്പോഴെങ്കിലും നരകത്തെക്കുറിച്ചൊരു ആശങ്ക, ഒരു പേടി നമുക്ക് വരുന്നുണ്ടോ? നമ്മുടെ പ്രവർത്തികൾ എന്താ തെളിയിക്കുന്ന? നരകത്തിലേക്ക് പോകുന്ന നരകം ഉറപ്പാണ് എന്ന് പറഞ്ഞ പല അമലുകളും പല പ്രവർത്തികളും വിശ്വാസികളായ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കും. നിർബന്ധ നമസ്കാരം ഒഴിവാക്കുക, താരിഖു സ്വല നിസ്കാരം ഒഴിവാക്കുക എന്നുള്ള നരകം വാഗ്ദാനം ചെയ്യപ്പെട്ട പാപമാണ്. ഒരാൾ നരകത്തിൽ പോകുമെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ല പഠിപ്പിച്ച കാര്യമാണ്. നരകവാസികളോടുള്ള ചോദ്യമുണ്ട്, നിങ്ങൾ എന്തേ നരകത്തിൽ കിടക്കാൻ? നിങ്ങൾ എന്തുകൊണ്ട് നരകത്തിൽ പ്രവേശിച്ചു? അവർ പറഞ്ഞ ഞങ്ങൾ നിസ്കരിക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിലല്ല. ഇതറിയാത്ത ആരാ നമ്മുടെ കൂട്ടത്തിലുള്ളത്? ഇത് മനസ്സിലാക്കാത്ത ആരാ നമ്മുടെ കൂട്ടത്തിലുള്ളത്? എന്നാൽ സഹോദരങ്ങളെ, ആത്മാർത്ഥമായി മനസ്സിൽ തട്ടി നമുക്ക് പറയാൻ പറ്റും, ഞാൻ നമസ്കാരത്തെ ഗൗരവമായി കാണുന്നവനാണ് എന്ന്. നരകം വാഗ്ദാനം ചെയ്യപ്പെട്ട നമസ്കാരം ഒഴിവാക്കുക എന്ന തെറ്റിൽ ഞാൻ ഇല്ല എന്ന്, എല്ലാ ദിവസവും കൃത്യമായി സമയം പാലിച്ചുകൊണ്ട് നമസ്കാരം നിർവഹിക്കുന്നവരാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? നരകം വാഗ്ദാനം ചെയ്യപ്പെട്ട പാപമാണത്. എത്രയോ വിശ്വാസികൾ നമസ്കാരത്തിന്റെ വിഷയത്തിൽ അശ്രദ്ധരാണ്. വിവാഹത്തിന്റെ സന്ദർഭം എടുത്തു നോക്കൂ നിങ്ങൾ. ഒരാഘോഷത്തിന്റെ സുദിനത്തിൽ നമസ്കാരത്തെ പാടെ അവഗണിച്ച് കളയുന്ന മുസ്ലിം സമൂഹത്തെയാണ് നമ്മൾ കാണുന്നത്. എങ്ങനെ നമ്മളെ പ്രാർത്ഥന അള്ളാഹു കേൾക്കുക? അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലാണ് നമസ്കാരം. ആ നമസ്കാരത്തിന്റെ വിഷയത്തിൽ പോലും ശ്രദ്ധിക്കാൻ നമ്മളിൽ പല ആളുകൾക്കും പറ്റുന്നില്ല. ഞാൻ ആരെയും കുറ്റപ്പെടുത്താനോ വിമർശിക്കാനോ പറയുന്ന വാചകമല്ല. നമ്മൾ ആലോചിക്കണം, നരകണ്ടെന്ന് ഉറപ്പിക്കുന്ന ആൾക്കാരെ നമ്മൾ. നാളെ മരണത്തിനപ്പുറം സ്വർഗവും നരകമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ആ നരകം ലഭിക്കുമെന്ന് ഉറപ്പ് പറഞ്ഞ പാപമാണ് നിസ്കാരം ഒഴിവാക്കുക. അപ്പൊ നമ്മൾ എന്ത് വേണം? അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളോട് കൽപ്പിച്ച നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ദുആ കേൾക്കണമെങ്കിൽ അള്ളാഹു എന്തിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ പറഞ്ഞു മാറി നിൽക്കണം, ചെയ്യാൻ പറഞ്ഞത് ചെയ്യണം. ഉഖൂഖുൽ വാലിദൈൻ, എന്താണ് ഉഖൂഖുൽ വാലിദൈൻ എന്ന് പറഞ്ഞാൽ? അലാഖുലി വാലിദൈ, ഹദീസിൽ കാണാം നബി പറഞ്ഞു സലാത്തത്തുൻ ലാ യദ്ഖുലൂനൽ ജന്ന, മൂന്ന് കൂട്ടം ആളുകൾ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. മൂന്ന് വിഭാഗം ആളുകൾ സ്വർഗത്തിൽ കടക്കുകയില്ല. ലാ യദ്ഖുലൂനൽ ജന്ന വല്ലാത്തൊരു പ്രയോഗമാണത്. അതിൽ ഒന്നാരാ? അലാഖുലി വാലിദൈഹി, മാതാപിതാക്കളോട് നെറികേട് കാണിക്കുന്നവർ, മാതാപിതാക്കളെ പരിഗണിക്കാത്തവർ, മാതാപിതാക്കളോട് അനുസരണക്കേട് കാണിക്കുന്നവർ. ഇത് കുട്ടികളോടുള്ള വർത്താനമല്ല. നമ്മൾ വിചാരിക്കും മാതാപിതാക്കളോടുള്ള കടമ എന്ന് പറഞ്ഞാൽ അത് നാലും അഞ്ചും എട്ടും വയസ്സുള്ള കുട്ടികൾക്കുള്ളതല്ല. 50-കാരൻ മകനാണ്, 60-വയസ്സുകാരൻ മകനാണ്, 80-വയസ്സുകാരൻ മകനാണ്, അവർക്ക് വാപ്പയുണ്ടെങ്കിൽ ഉമ്മയുണ്ടെങ്കിൽ അവരനുസരിക്കണം, അവരെ വേദനിപ്പിക്കാൻ പാടില്ല. അത് മക്കളുടെ കടമയാണ്. ആ മക്കൾ മാതാപിതാക്കളോട് നെറികേട് കാണിച്ചാൽ, അവരെ ഉപദ്രവിച്ചാൽ, അവർക്ക് പ്രയാസമുണ്ടാക്കിയാൽ, അവരോട് അനുസരണക്കേട് കാണിച്ചാൽ അവർ സ്വർഗമില്ല എന്നാണ്. ലയദുഖുലൂനൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്നാണ് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഞാൻ പറഞ്ഞത് ഇതൊക്കെ നമുക്ക് അറിയാം. അല്ലെ, എത്ര ആൾക്കാരുടെ ഉമ്മാനോടും ബാപ്പാനോടും മര്യാദക്ക് പെരുമാറാത്ത ആളുകൾ, സംസാരിക്കാത്ത ആൾക്കാർ, അല്ലെ അവരോട് ധിക്കാരം കാണിക്കുന്ന ആളുകൾ, മുസ്ലിം ഉമ്മത്തിൽ അങ്ങനെയുള്ള ആളുകളുണ്ട്. വെറുതെ പറയുന്ന വാചകമല്ല. സമ്പത്തിനു വേണ്ടി, അതേപോലെ തന്നെ ചെറിയ ചില പ്രശ്നങ്ങളുടെ പേരിലൊക്കെ ബാപ്പാനി ഉമ്മാനി അപഗണിക്കുന്ന എത്രയോ മക്കളുണ്ട്. മാതാവാകുന്ന പിതാവാകുന്ന ആ തണൽ മരങ്ങൾ നമുക്ക് നഷ്ടമാകുമ്പോഴാണ് അതിൻ്റെ വേദന നമുക്കറിയുക. എന്നുവെച്ചാൽ ബാപ്പിയമ്മി മരിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ വേദന മനസ്സിലാക്കുക. അത്രയും കാലം ബാപ്പാനി ഉമ്മാനി പരിഗണിക്കാത്ത മക്കളുണ്ട്. ഞാൻ പറയും, നമ്മുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ ഉമ്മാനി ബാപ്പാനി പരിഗണിക്കുന്നവരാകണം, അവരോടുള്ള കടമകൾ നിർവഹിക്കുന്ന ആളുകളാകണം. പലിശയുമായി ബന്ധപ്പെടുന്ന ആളുകളുണ്ട്, പലിശയുമായി ബന്ധപ്പെടുന്ന ആൾ, ഒരു പ്രശ്നം ഉണ്ടായാൽ ഉടനെ ബാങ്കിലേക്ക് കൂടുന്ന മനുഷ്യന്മാർ, അല്ലെ ബിസിനസ് നടത്താൻ ബാങ്കിൽ പോയി ലോൺ എടുക്കുന്ന ആൾക്കാർ, മക്കളുടെ വിദ്യാഭ്യാസത്തിന് ബാങ്കിൽ പോകുന്ന ആൾക്കാർ, വീടുണ്ടാക്കാൻ വാഹനം വാങ്ങാൻ, ഇതിനൊക്കെ പലിശയുമായി ബന്ധപ്പെടുന്ന ആൾക്കാർ, അവരുടെ പ്രാർത്ഥന അള്ളാഹു കേൾക്കൂല. അവരുടെ ദുആ അല്ലാഹു സ്വീകരിക്കുകയില്ല. വമൻ ആദ ഫഉലൈക അസ്ഹാബുന്നാർ ഹും ഫീഹാ ഖാലിദൂൻ. ആരെങ്കിലും പലിശയിലേക്ക് തന്നെ മടങ്ങിയാൽ അവർ നരകാവകാശികളാകുന്നു, അവർ ആ നരകത്തിൽ നിത്യവാസികളായിരിക്കും. ഉലൈക ഹുമുൽ ഹും ഫീഹാ ഖാലിദൂൻ എന്ന് പ്രയോഗിച്ചത് അവരതിൽ നിത്യവാസികളായിരിക്കുന്നതാണ്. അതിൽ ഖുൽദുൻ ഖാലിദുൻ എന്ന് പറഞ്ഞാൽ നിത്യവാസികൾ എന്നാണ്. ആര്? പലിശയുമായി ബന്ധപ്പെടുന്ന ആൾക്കാർ, ജുമാക്ക് പള്ളിയിൽ വരുന്ന, നിസ്കരിക്കാൻ പള്ളിയിൽ വരുന്ന, നെഞ്ചത്ത് കൈകൾ കെട്ടുന്ന, വുളു ചെയ്യുന്ന, ഖിബിലയിലേക്ക് നേരെ തിരിഞ്ഞു നിൽക്കുന്ന ഒരു വിശ്വാസിക്ക് എങ്ങനെയാണ് പലിശയുമായി ബന്ധപ്പെടാൻ പറ്റുക? പലിശയുമായി ബന്ധപ്പെടുന്നവരുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കില്ല എന്നാണ്. അതുകൊണ്ട് നരകത്തെ പേടിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ പോരാ, നരകം ലഭിക്കുമെന്ന് നമ്മുടെ നബി പഠിപ്പിച്ച പാപങ്ങളിൽ നിന്ന് അകന്നു നിൽക്കണം. ഒറ്റക്കായാൽ അശ്ലീലതകൾ കാണുകയും കേൾക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ലെ. അവിഹിത ബന്ധങ്ങളുടെ വാർത്തകൾ ദിനേനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഭാര്യയുണ്ടായിട്ടും ഭർത്താവുണ്ടായിട്ടും മോശമായ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന മനുഷ്യന്മാരുണ്ട്. ഇസ്ലാമിന്റെ കൽപ്പന, യാ യുഹല്ലദീന ആമനു ലതഖ്റബു സിന, നിങ്ങൾ വ്യഭിചാരത്തോട് അടുക്കരുത്. വ്യഭിചരിക്കരുത് എന്നല്ല, വ്യഭിചാരത്തോട് അടുക്കരുത്. ഒരാണും പെണ്ണും അന്യരായ ആളുകൾ ഒറ്റക്കാവരുത്, ഇസ്ലാമിന്റെ കൽപ്പനയാണ്. ഇതൊക്കെ അറിയാം. അങ്ങനെയായാൽ മൂന്നാമനായി പിശാജ് വരും, നമ്മൾ വഴിതെറ്റാൻ സാധ്യതയുണ്ട്, തിന്മ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ വഴിയിലേക്ക് നിങ്ങൾ പോകരുത് എന്ന വിശുദ്ധ ഖുർആന്റെ കൽപ്പന, നബിയുടെ ഹദീത്തുകൾ പഠിച്ച നമ്മൾ ഫോണിലൂടെ ഒറ്റക്കാകുമ്പോൾ നമ്മുടെ ഭാര്യയല്ലാത്ത ഏതോ പെണ്ണിനോട് കുറെ നേരം സംസാരിക്കുന്ന ആൾക്കാർ അല്ലെ, നമ്മുടെ ഭർത്താവല്ലാത്ത വേറെ ഏതോ ആണിനോട് വെറുതെ സംസാരിക്കുന്ന ആളുകൾ, അതെന്ത് ബന്ധമാണ്? ആരാണ് ഇതൊക്കെ പഠിപ്പിച്ചത്? നരകമുണ്ടി എന്ന് ബോധ്യമുള്ള ആളുകൾ, സ്വർഗമുണ്ടി എന്ന് ബോധ്യമുള്ള ആളുകൾ, എന്റെ പ്രാർത്ഥന അല്ലാഹു കേൾക്കണമെന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഈ പ്രവർത്തികൾ ചെയ്യുകയാണ് എങ്കിൽ അവരുടെ ദുആ അല്ലാഹു സ്വീകരിക്കുകയില്ല എന്നാണ് മഹാപണ്ഡിതൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ഏഴാമതായി അദ്ദേഹം പറഞ്ഞു, വസ്സാബിയോ ഖുൽതും ഇന്നൽ മൗത ഹഖ്ൻ വലം തസ്തഇദു ലഹു. നിങ്ങൾ പറയും മരണം സത്യമാണ്, മരണമുണ്ട് നിങ്ങൾ പറയും, പക്ഷേ ആ മരണത്തിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങുന്നില്ല എന്നാണ്. മരണമുണ്ട് എന്ന് പറയും, പക്ഷെ മരണത്തിന് വേണ്ടി ഒരുങ്ങാത്ത ആളുകളുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കില്ല. അതിന്റെ അർത്ഥം എന്താ? ദുനിയാവിന്റെ പിറകെ ഓടുകയാണ് നമ്മൾ. ദുനിയാവിലെ സുഖങ്ങളുടെ സൗകര്യങ്ങളുടെ എത്ര കിട്ടിയാലും മതിവരാത്ത മനുഷ്യരായി നമ്മൾ മാറിയിട്ടുണ്ട്. നമ്മുടെ നബിയുടെ ഒരു പ്രാർത്ഥന ഉണ്ട്, എന്നാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയോ, അല്ലാഹുവേ ആർത്തിയടങ്ങാത്ത മനസ്സിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഉ വമിൻ ഖൽബിൻ ലാ തഖ്ഷഉ വമിൻ നഫ്സിൻ ലാ തഷ്ബഉ. അല്ലാഹുവേ ആർത്തിയടങ്ങാത്ത, കൊതി തീരാത്ത മനസ്സിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. എത്ര കിട്ടിയാലും മതിവരാത്ത മനുഷ്യന്മാര്, എത്ര സമ്പാദിച്ചാലും മതിവരാത്ത ആളുകൾ. അതിന്റെ അർത്ഥം സമ്പാദിക്കണ്ടെന്നല്ല, മനുഷ്യന്മാർക്ക് സമ്പാദിക്കാം. ജുമാ കഴിഞ്ഞാൽ അല്ലാഹു പറഞ്ഞ വന്തശിറു ഫിൽ അർദ്, ഭൂമിയിൽ നിങ്ങൾ വ്യാപൃതരായിക്കൊള്ളൂ. എന്തിനാ? ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് അനുവദനീയമായ സാധുകൾ, വിഭവങ്ങൾ നിങ്ങൾക്ക് ശേഖരിക്കാം, സമ്പാദിക്കാം. ഇസ്ലാമിൽ ഒരു മനുഷ്യന് എത്രയും സമ്പത്തുണ്ടാക്കുക, പക്ഷേ ആ സമ്പത്തിന്റെ പിറകെ ഓടരുത്. ആ സമ്പത്ത് ദുനിയാവിലെ പരീക്ഷണമാണ്, ആ സമ്പത്തിലൂടെ സ്വർഗം നേടിയെടുക്കാൻ ശ്രദ്ധിക്കണം. പക്ഷെ നമ്മളെങ്ങനെയാണ്? ദുനിയാവിലെ സുഖങ്ങളുടെ സൗകര്യങ്ങളുടെ പിറകെ ഓടുകയാണ്. മരണമുണ്ട് നമുക്കറിയാം, എത്ര സമ്പാദിച്ചാലും എന്തുണ്ടാക്കിയാലും നമ്മൾ എന്താ കൊണ്ടുക? നമ്മളുണ്ടാക്കിയ വാഹനം, നമ്മൾ വാങ്ങിയ വാഹനം, നമ്മളുണ്ടാക്കിയ വീട്, നമ്മുടെ എല്ലാ സമ്പത്തും എല്ലാം ഒഴിവാക്കി നമ്മൾ പോകും. ഇതറിയില്ലേ നമുക്ക്? ഇതറിഞ്ഞിട്ടും ദുനിയാവിലെ സുഖങ്ങളുടെ സൗകര്യങ്ങളുടെ പിറകെ ഓടുന്ന ആളുകൾ, അവരുടെ പ്രാർത്ഥന പടച്ചും കേൾക്കൂല. അതുകൊണ്ടാണ് നബി പറഞ്ഞത്, അക്സറുഹും ലിൽ മൗതി ദിക്റ, നിങ്ങളിൽ ആരാണോ മരണത്തെ ഏറ്റവും കൂടുതൽ ഓർക്കുന്നത് അവരാകുന്നു പിന്നെ വിശ്വാസികളിൽ ഏറ്റവും ബുദ്ധിമാന്മാരായ ആളുകൾ, അക്കിയസായ ആളുകൾ എന്ന് നബി പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മരണത്തെ ധാരാളം ഓർക്കുക, മരണത്തിന് വേണ്ടി ഒരുങ്ങുക. മരണം വരുന്നുണ്ട്, ഏതൊരു സമയം മരിക്കാം, നമുക്കറിയില്ല എപ്പോഴാണ് മരിക്കാന്ന് അറിയില്ല. അതുകൊണ്ട് മരണം സമീപത്താണ്, മരണം അടുത്തുണ്ട് എന്ന ബോധത്തോടുകൂടെ ജീവിക്കുക. അപ്പം എന്ത് ചെയ്യും? നമ്മുടെ മനസ്സ് നന്നാകും. നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ ആ ദുആ അല്ലാഹു സ്വീകരിക്കുമെന്നാണ്. അതേപോലെ തന്നെ വസാമിൻ എട്ടാമത്തെ കാര്യമായി അദ്ദേഹം പറയുന്നത്, സ്വന്തം കുറവുകൾ മറന്ന് മറ്റുള്ളവരുടെ കുറവുകൾ തിരയുക. ഇത് മനുഷ്യന്മാരുടെ സ്വഭാവമാണ്. നമ്മളെ കുറവുകൾ മറന്ന് മറ്റുള്ള ആളുകളുടെ കുറവുകൾ അന്വേഷിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന പടച്ചും സ്വീകരിക്കൂല, നമ്മുടെ ദുആ അല്ലാഹു സ്വീകരിക്കൂല. കാരണം എന്താ? നമുക്ക് കുറേ ന്യൂനതകളുണ്ട്, നമുക്ക് കുറേ കുറവുകളുണ്ട്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലെ മുമ്പത്തെ ആഴ്ചയിലെ ഖുത്ബയിൽ നമ്മൾ പറഞ്ഞു, ഒരു മുസ്ലിമിന്റെ സ്വകാര്യതകൾ നമ്മൾ ചുഴിന്ന് അന്വേഷിക്കാൻ പാടില്ല. സ്വകാര്യതകൾ അന്വേഷിക്കുക, എത്തി നോക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പാടില്ലാത്ത കാര്യമാണ്. യാ അയ്യുഹല്ലദീന ആമനു ജുതനിബു കസീറൻ മിനൽ ളന്നി ഇന്ന ബഅദല്ളന്നി ഇസ്മുൻ. ഖുർആന്റെ കൽപ്പന അതാണ്. എന്ത് ചെയ്യാൻ പാടില്ല? നിങ്ങൾ ഊഹങ്ങളിൽ ഭൂരിഭാഗവും നിങ്ങൾ വെടിയണം. തീർച്ചയായും ചില ഊഹങ്ങൾ പാപമാകുന്നു. നിങ്ങൾ ചാരവൃത്തി നടത്താൻ പാടില്ല, ചുഴിന്നന്വേഷിക്കാൻ പാടില്ല, സ്വകാര്യതകളിലേക്ക് എത്തി നോക്കാൻ പാടില്ല. നമ്മൾ മറ്റുള്ളവരുടെ സ്വകാര്യതകളിലേക്ക് നോക്കുന്ന ആളുകളാണ് എങ്കിൽ നമ്മുടെ പ്രാർത്ഥന പഠിച്ചോ സ്വീകരിക്കൂല, നമ്മുടെ ദുആ സ്വീകരിക്കൂല. അത് പരസ്യമാക്കാൻ നടക്കും. ഓരോ ആൾക്ക് ന്യൂനതകൾ ഉണ്ടാകും, മനുഷ്യന്മാരാണ്, അബദ്ധങ്ങളൊക്കെ സംഭവിക്കും. അത് ആളുകളുടെ ഇടയിൽ പ്രചരിപ്പിക്കുന്ന, അവരുടെ അഭിമാനത്തെ വ്രണപ്പെടുത്തുന്നവരാണ് എങ്കിൽ നമ്മൾ വലിയ അപരാധമാണ് ചെയ്യുന്നത്. മഹാനായ അലി ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാചകമുണ്ട്. അദ്ദേഹം പറഞ്ഞത്, നിങ്ങളിൽ ഒരാൾ സഹോദരന്റെ കണ്ണിലെ കരട് കാണുന്നു, എന്നാൽ സ്വന്തം കണ്ണിലെ മരത്തടി അവൻ മറന്നു കളയുന്നു എന്നാണ്. അറബിയിലെ പ്രയോഗമാണ്. സഹോദരന്റെ കണ്ണിലൊരു ചെറിയ കരട് നമ്മൾ കാണുന്നുണ്ട്, സ്വന്തം കണ്ണിലുള്ള മരത്തടി, വലിയൊരു കോലിന്റെ കഷ്ടത്തെ നമ്മൾ കാണുന്നില്ല. ഇതാണ് നമ്മളിൽ പല ആൾക്കാരുടെ അവസ്ഥ. ഓൻ പള്ളിയിൽ വരുന്നില്ല, നമ്മൾ പോകുന്നുണ്ടോ? അവൻ അത് ചെയ്യുന്നില്ല, അവൻ ഇത് ചെയ്യുന്നില്ല. എന്തിനാണ് നമ്മൾ അവരുടെ കാര്യം നോക്കുന്നത്? അവരായിക്കോട്ടെ, അവരും പടച്ചോനായിട്ടുള്ള വിഷയമാണ്. അവരുടെ കാര്യം നോക്കാൻ അള്ളാഹു മലക്കളെ ഏൽപ്പിച്ചു, നമ്മളെ ഏൽപ്പിച്ചിട്ടില്ലല്ലോ. എന്നാൽ ഉപദേശിക്കാം. ഒരാൾ തോതിവാസങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്, തിന്മയിലാണ്, നസീഹത്തോടുകൂടെ പറയാം, അത് മറ്റൊരു വിഷയമാണ്, ഇത് ദഅവത്താണ്. എന്നാൽ ന്യൂനതകൾ അന്വേഷിക്കുക എന്നുള്ളത്, കുറവുകൾ അന്വേഷിക്കുക എന്നുള്ളത്, അത് പ്രചരിപ്പിക്കുക എന്നുള്ളത് പാപമാണ്. അതുകൊണ്ട് ആ പാപം ചെയ്യുന്ന ആളുകൾ, അത്തരത്തിലുള്ള തെറ്റുകൾ ചെയ്യുന്ന ആളുകൾ, അവരുടെ ദുആ അള്ളാഹു സ്വീകരിക്കുകയില്ല എന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിൽ നിന്ന് പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന്റെയും സ്വകാര്യത തേടി പോകരുത്. മൻ സത്തറ മുസ്ലിമൻ സത്തറഹുല്ലാഹു ഫിദ്ദുനിയാ വല്ലാഖിറ. നെഞ്ചിൽ കൊത്തിവെക്കണ ഈ ഹദീത്ത്. എന്താ ഹദീത്ത്? മൻ സത്തറ മുസ്ലിമൻ, നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഒരു മുസ്ലിമിന്റെ സ്വകാര്യതകൾ, അവന്റെ ന്യൂനതകൾ മറച്ചു വെച്ചാൽ, സത്തറഹുല്ലാഹു ഫിദ്ദുനിയാ വല്ലാഖിറ, നമ്മുടെ കുറവും പടച്ചോനതിയും മറച്ചു വെക്കും. സഹോദരങ്ങളെ, നമ്മുടെ ന്യൂനത ഒക്കെ പുറത്തായാൽ, നമ്മുടെ മനസ്സിൽ നമ്മൾ വിചാരിച്ചത്, നമ്മൾ ചിന്തിച്ചത്, നമ്മൾ ചെയ്തത്, ആരുമറിയാതെ ചെയ്ത സ്വകാര്യതകളൊക്കെ പുറത്തു വന്നുള്ള അവസ്ഥ എന്തേക്കാരം. നമ്മൾ ഇന്ന് നടക്കുന്നത് പോലെ

0: അനുഗ്രഹങ്ങളിലാണ് ജീവിക്കുന്നത്, അനുഗ്രഹങ്ങളിലാണ് ജീവിക്കുന്നത് അല്ലേ. എന്തെല്ലാം നടക്കാൻ പറ്റുന്നുണ്ട് നമുക്ക്, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട്, വെള്ളം കുടിക്കാൻ പറ്റുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്, കേൾക്കാൻ പറ്റുന്നുണ്ട്, സംസാരിക്കാൻ പറ്റുന്നുണ്ട്. സഹോദരങ്ങൾ, ഇതൊക്കെ അല്ലാതെ നിഅമത്താണ്. ഏത് സമയവും ഇതെന്ത് ചെയ്യുക, മുറിഞ്ഞു പോകാം നമ്മളിൽ നിന്ന്. നമ്മൾ ഈ ഓടിക്കൊണ്ടിരിക്കുന്ന ഓട്ടം അവസാനിക്കാം. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് രാവിലെ മുതൽ ഇതുവരെയുള്ള സമയം ഊർജസ്വലനായി നടന്നു, ഞാൻ ചിരിച്ചു, ഞാൻ കളിച്ചു, എന്തൊക്കെ നമ്മൾ ചെയ്തു. ഈ നിഅമത്തുകൾക്ക് നമ്മൾ നന്ദി പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ ഇടയ്ക്കൊക്കെ ഹോസ്പിറ്റലിൽ പോകണം, ഹോസ്പിറ്റലിൽ പോകണം, അവിടെ കാലുകൾ കൂട്ടിക്കടിപ്പിച്ച് കമ്പിയിട്ട് പിന്നെ നടക്കാൻ കഴിയാതെ അപകടം പറ്റി കാലുകളെ എല്ലുകളൊക്കെ മുറിഞ്ഞു പോയാൽ മനുഷ്യന്മാരെ നമുക്ക് കാണാൻ പറ്റും അല്ലേ. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ സ്ട്രോക്ക് ബാധിച്ച് തളർന്നു പോയ മനുഷ്യന്മാരെ നമുക്ക് കാണാൻ പറ്റും. വളരെ ആവേശത്തോടെ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന മനുഷ്യന്മാര് ഒരു സുപ്രഭാതത്തിൽ സ്ട്രോക്ക് വന്ന് തകരാണ്. അവരുടെ എഴുന്നേൽക്കാൻ പറ്റാത്ത അവസ്ഥ, സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥ, ഇതൊക്കെ മനുഷ്യന്മാരുടെ ഇടയിൽ നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെ കണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്നില്ല. അള്ളാഹു നമുക്കിതൊക്കെ ഇങ്ങനെ നൽകിയിട്ടുണ്ട്, ഇതിങ്ങനെ നീട്ടിത്തരും പടച്ചോൻ. നമ്മൾ എവിടം വരെ ഓടുന്നു പടച്ചോൻ നോക്കും, അവസാനം അള്ളാഹു പിടികൂടും. ആ പിടികൂടുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, അള്ളാഹുവിന് നന്ദി കാണിക്കുന്ന ശുക്ർ ചെയ്യുന്ന ആൾക്കാരാകണം. നബിയുടെ ജീവിതം എന്താ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദാരിദ്ര്യത്തിൽ ജീവിച്ച ആളാ. ദാരിദ്ര്യത്തിൽ നബിയുടെ വീട്ടിൽ വിളക്ക് കത്തിക്കാൻ എണ്ണയില്ല, വിളക്ക് കത്തിക്കാൻ എണ്ണല്ല. അപ്പൊ സഹാബികൾ വന്ന് ചോദിക്കുന്നത് നബിയോട്, നബിയുടെ പത്നി ആയിഷ ഉമ്മയോട്, ആയിഷ ഉമ്മ വീട്ടിൽ എണ്ണല്ലല്ലേ, വിളക്ക് കത്തിക്കാൻ ഇരുട്ടാണ്, വെണ്ണ എണ്ണയില്ലല്ലേ. അപ്പൊ നബിയുടെ ഉമ്മാന്റെ മറുപടി എന്താ, ആയിഷ ഉമ്മന്റെ മറുപടി എന്താ അറിയോ, എണ്ണയുണ്ടായത് അതുകൊണ്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കൂലേ, വെണ്ണയുണ്ടായിരുന്നെങ്കിൽ അതുകൊണ്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കും, അതുവരെ ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. രണ്ട് മാസക്കാലം അസ്വതയെന്ന ഹദീത്തിലെ പ്രയോഗം, രണ്ട് കറുത്ത പഴങ്ങൾ, കറുത്ത ദ്രാവകം, കറുത്ത വസ്തുക്കൾ അഥവാ ഈത്തപ്പഴവും പച്ചവെള്ളം കുടിച്ചിട്ട് അവർ ജീവിച്ചത് രണ്ട് മാസം. ആര്, നബിന്റെ വീട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ പാതിരാവോളം നിന്ന് നിസ്കരിക്കും. എന്നിട്ട് നബി പറഞ്ഞ വാചകം എന്താ, അപ്പല അക്കൂന അപ്പല അക്കൂന അബുദൻ ഷക്കൂറ, ഞാൻ നന്ദിയുള്ളൊരു അടിമയാകേണ്ടേന്ന്. ഞാനും നിങ്ങൾക്ക് എന്താ അവസ്ഥ, നമ്മൾ രാത്രി നിസ്കാരം പോയിട്ട് അല്ലേ മര്യാദക്ക് സുന്നത്ത് നിസ്കരിക്കാൻ പറ്റുന്ന ദിക്റുചല്ല നേരല്ല, നമ്മളിങ്ങനെ ഓടുകയാണ്, എല്ലാ അനുഗ്രഹങ്ങളുടെ പിറകെയാണ് ഓടുന്നത് സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മുടെ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ എന്തു വേണം, നമ്മൾ നന്ദി കാണിക്കുന്ന ആൾക്കാരാകണം, ശുക്ർ ചെയ്യുന്ന ആൾക്കാരാകണം. അതുകൊണ്ട് എൻ്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കണം. നമ്മുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ നമ്മൾ വരുത്തിയാൽ, നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ, തീർച്ചയായും നമ്മുടെ പ്രാർത്ഥനകൾ വെറുതെയാവുകയില്ല. അതുകൊണ്ട് പ്രാർത്ഥന സ്വീകരിക്കപ്പെടാനുള്ള വഴികൾ നമ്മൾ സ്വീകരിക്കുക. അല്ലാഹു അത്തരത്തിലുള്ള സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
1: അൽഹംദുലില്ലാഹ് അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമ ലിൻസാന മാ ലം യഅലം വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ പറഞ്ഞു വരുന്നത് ഇബ്രാഹിം ഇബ്നു അദ്ഹം എന്ന പണ്ഡിതൻ പ്രാർത്ഥന സ്വീകരിക്കപ്പെടാതിരിക്കാനുള്ള കാരണങ്ങൾ പഠിപ്പിച്ചത് നമ്മൾ ചർച്ച ചെയ്യുകയാണ്. 9 കാരണങ്ങൾ നമ്മൾ പറഞ്ഞു. 10-ാമതായി അദ്ദേഹം പറയുന്നത് വൽ ആഷിർ ദഫൻ തും മൗതാകും വലം നഅതബിറു ബിഹിം, നിങ്ങൾ നിങ്ങളിൽ നിന്ന് മരണപ്പെടുന്ന ആളുകളെ, മരിക്കുന്ന ആളുകളെ നിങ്ങൾ ഖബറുകളിൽ കൊണ്ടുപോയി വെക്കുന്നുണ്ട്. മരണപ്പെടുന്ന മനുഷ്യന്മാരെ നിങ്ങൾ കഫൻ ചെയ്ത് മറമാടുന്നുണ്ട്, എന്നാൽ അതിൽ നിന്ന് നിങ്ങൾ പാഠം ഉൾക്കൊള്ളുന്നില്ല, നമ്മൾ മരിക്കാനുള്ളവരാണ് എന്ന പാഠം നിങ്ങൾ ഉൾക്കൊള്ളുന്നില്ല. 10-ാമതായി അദ്ദേഹം പറഞ്ഞ വാചകമാണത്. സഹോദരങ്ങൾ, ഇതിന് നമ്മൾ സാക്ഷികളാണ്. അപ്പം ഈ ഇരിക്കുന്ന ആളുകളൊക്കെ ഈ ജുമായിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന, ഈ ഖുതുബ കേട്ടുകൊണ്ടിരിക്കുന്ന, പറയുന്ന ഞാനടക്കമുള്ള എല്ലാവരും മയ്യത്തുകളെ കണ്ടവരാണ്, മയ്യത്തുകളെ അനുഗമിച്ചവരാണ്, മയ്യത്തിന് വേണ്ടി നമസ്കരിച്ചവരാണ്, മയ്യത്തിനെ കബറിലേക്ക് ഇറക്കി വെക്കുമ്പോൾ ആ കബറിൻ്റെ ചുറ്റും നിന്നവരാണ്, മയ്യത്തിനെ കബറിലേക്ക് ഇറക്കി വെച്ചപ്പോൾ അതിലേക്ക് സ്വന്തം കൈകൾ കൊണ്ട് മണ്ണ് വാരിയിട്ടവരാണ്, അവിടെ നിന്ന് തസ്ബീത്ത് ചോദിച്ചവരാണ് അല്ലെ, മരണവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി കാഴ്ചകൾ കണ്ടവരാണ്, മയ്യത്ത് കുളിപ്പിച്ചവർ ഈ കൂട്ടത്തിലുണ്ടാകും. ഈ നമ്മൾ അഥവാ മയ്യത്തുമായി ബന്ധപ്പെടുന്ന, മയ്യത്തിൻ്റെ മറ്റുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഇടപെടുന്ന നമ്മൾ, അതിൽ നിന്ന് നമ്മൾ എന്ത് പാഠമാണ് നമ്മൾ നേടിയത്? ഒരുപക്ഷെ നമ്മുടെ വീട്ടിലൊരു മരണം നടന്നാൽ ഒരു 2 ദിവസം, 3 ദിവസം, 4 ദിവസം അല്ലേ, കുറച്ച് ദിവസം നമുക്കതിൻ്റെ ഓർമ്മയൊക്കെ ഉണ്ടാകും, കുറച്ച് ദിവസം നമ്മളതൊക്കെ ചിന്തിക്കും. നമ്മുടെ ടി വി നമ്മൾ ഓണാക്കൂല. നമ്മുടെ വീട്ടിൽ ബാപ്പ മരിച്ചാൽ, അല്ലെങ്കിൽ ഉമ്മ മരിച്ചാൽ, ഭർത്താവ് മരിച്ചാൽ, ഭാര്യ മരിച്ചാൽ, നമ്മുടെ റീലുകളൊന്നും കാണൂല. എന്നാൽ പതിയെ പതിയെ എന്ത് ചെയ്യും, ടി വിയുടെ സ്വിച്ച് ഓണാകും,
0: നമ്മൾ നമ്മുടെ റൂമിൽ ഒറ്റയ്ക്കിരുന്ന് റീലുകൾ കാണാൻ തുടങ്ങും.

0: ഇത് മനുഷ്യന്റെ സ്വഭാവമാണ്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, മരണം എന്ന് പറയുന്ന യാഥാർത്ഥ്യത്തെ നമുക്കറിയാം, മരണപ്പെടുന്നവരെ മറമാടുമെന്നും നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നമുക്കതിനൊരു പാഠമുണ്ട്. എന്താ പാഠം? അടുത്തൊരു സമയം നമ്മളും കബറിലേക്ക് പോകാനുള്ളവരാണ്, നമ്മളും കബറിൽ പോയി കിടക്കേണ്ടവരാണ്. ഇന്ന് നമ്മൾ ഒരാളെ കൊണ്ടുപോയി വെച്ചതുപോലെ നാളെ നമ്മളെ മറ്റുള്ള ആളുകൾ കൊണ്ടുവന്ന് വെക്കും. അതുകൊണ്ടാണ് നബി വല്ലഹുമുത്തുമുൽ, നിങ്ങളുടെ ഈ പെരുമ നടിക്കലും കിബറും അഹങ്കാരമൊക്കെ നശിക്കും. അതേതുവരെയാണ്? നിങ്ങൾ കബറുകൾ സന്ദർശിക്കുന്നത് വരെ മാത്രം ഉണ്ടാകുള്ളതാ. അതോടുകൂടെ നമ്മളെല്ലാം കഴിയും. എല്ലാ നേട്ടങ്ങളും എല്ലാ അഹങ്കാരം ഒക്കെ നശിക്കും നമ്മൾ കബറിൽ നമ്മളെ കൊണ്ടുപോയി വെക്കുന്ന ആ അവസ്ഥ വരെ. നബി പറഞ്ഞില്ലേ, കുൻതും നഹൈതുകും അൻ സിയാറത്തിൽ ഖുബൂർ ഫസൂറൂഹ, ഞാൻ നിങ്ങൾക്ക് കബറുകളെ സന്ദർശിക്കുന്ന വിരോധിച്ചിരുന്നു, എന്നാൽ ഇനി നിങ്ങൾ പോയിക്കോളൂ. ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടങ്ങളിൽ കബർ സന്ദർശനമില്ല. അതിന് ചില കാരണങ്ങളുണ്ട്. കാരണം അന്ന് ബഹുദൈവ ആരാധകരാണ്, ബഹുദൈവ ആരാധനയിൽ വന്നയാളുകളാണ്. കബറുകൾ ആരാധിക്കുന്ന അവസ്ഥയെ ഭയപ്പെട്ടുകൊണ്ടാണ് നിരോധിച്ചത്. എന്നാൽ അവരുടെ തൗഹീദ് ഉറച്ചു, അവർ ഈമാനുള്ള ആളുകളെ. അപ്പൻ നബി പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്തോളൂ, നിങ്ങൾ കബറുകൾ സന്ദർശിച്ചോളൂ. എന്തുകൊണ്ടാണ്? അത് നിങ്ങളെ പരലോകത്തെക്കുറിച്ച് ഓർമ്മയാക്കുന്നതാണ്, പരലോകത്തെക്കുറിച്ചുള്ള ചിന്ത ഉണ്ടാക്കുന്നതാണ്. നമ്മുടെ നാട്ടിൽ കബർസ്ഥാനുണ്ട്. ആരെങ്കിലും മരിക്കുമ്പോൾ മാത്രമല്ല, അല്ലാത്ത സമയത്ത് അവിടെ പോകണം, കബറുകളിൽ പോകണം. നമ്മൾ മറമാടി ആൾക്കാരുണ്ട് അവിടെ. കബർസ്ഥാൻ സന്ദർശിക്കുമ്പോൾ മര്യാദകൾ നമ്മൾ പാലിക്കണം, പ്രാർത്ഥിക്കണം അവർക്ക് വേണ്ടി. നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അതോടൊപ്പം നമ്മുടെ പരലോകത്തെക്കുറിച്ച് ആലോചിക്കാൻ, നമ്മുടെ പരലോകത്തെക്കുറിച്ച് ചിന്തിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. അപ്പം നമ്മുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും. കാരണം നമ്മൾ പരലോകത്ത് ഓർക്കുന്ന ആൾക്കാരാണ്, അള്ളാഹുവിന് ഓർക്കുന്ന ആൾക്കാരാണ്, മരണത്തിന് വേണ്ടി ഒരുങ്ങുന്ന ആൾക്കാരാണ്, മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ആൾക്കാരാണ്. ഈ ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ പ്രാർത്ഥനകൾ ഇഖ്ലാസുള്ളതാകും, അള്ളാഹു നമ്മുടെ പ്രാർത്ഥന കേൾക്കും. അതാണ് ആ മഹാപണ്ഡിതൻ വിശദീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കാനുള്ള വഴികൾ നമ്മൾ എടുക്കണം. കാരണം ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയിലൂടെ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, പ്രാർത്ഥനയിലൂടെ ലോകത്ത് അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ആ വാചകം ഒന്നുകൂടെ ആവർത്തിക്കുന്നു, ലോകത്തിന് ഇമാം ബുഖാരിയെ ലഭിച്ചത് പ്രാർത്ഥനയിലൂടെയാണ്. ലോകത്തിന് ഇമാം ബുഖാരിയെ ലഭിച്ചത് പ്രാർത്ഥനയിലൂടെയാണ്. പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അന്ധനായിരുന്ന ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി കാഴ്ച നഷ്ടപ്പെട്ടിരുന്നു. കാഴ്ച തിരിച്ചു കിട്ടിയതിന്റെ പിന്നിൽ അദ്ദേഹത്തിന് ഉമ്മയുടെ പ്രാർത്ഥനയുണ്ടായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്ന സഹീഹായ ചരിത്രമാണ്. എന്റെ വാചകമല്ല, ഞാൻ പറയും. ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി എപ്പോലെയുള്ള മഹാപണ്ഡിതന്മാർ സീറ അല മുന്നുബില എന്ന് പറയുന്ന പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയ ചരിത്രമാണ്. എത്രയെത്ര ചരിത്രങ്ങൾ, പ്രാർത്ഥനകളുടെ ഫലങ്ങൾ, പ്രാർത്ഥന കൊണ്ടുണ്ടായ നേട്ടങ്ങൾ. മൂസാ നബിയുടെ പ്രാർത്ഥന നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. നൂഹ് നബിയുടെ പ്രാർത്ഥന നമുക്കറിയാം, ഖുർആൻ പഠിപ്പിച്ച കാര്യമാണ്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥന എന്ന് പറയും നമ്മുടെ ആയുധമാണ്. ആയുധം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഉപയോഗിക്കണം, നമുക്ക് ആവശ്യമുള്ളതാണ്. പ്രതിസന്ധികൾ നമ്മുടെ ചുറ്റിലുമുണ്ട്, പലതിനും വേണ്ടി പ്രാർത്ഥിക്കാനുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കാനുള്ള വഴികൾ നമ്മൾ സ്വീകരിക്കുക. എന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കണം, അതിന് ഞാൻ അധ്വാനിക്കും, പരിശ്രമിക്കും, എന്റെ അടുക്കലുള്ള പോരായ്മകൾ ഞാൻ മായ്ക്കുമെന്ന് തീരുമാനിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പരിശ്രമിക്കുക. അല്ലാഹു അത്തരത്തിലുള്ള സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ബുധനാഴ്ചയാണ് നമ്മുടെ സഹോദരൻ എ എം മൊയ്തുട്ടി സാഹിബ് നമ്മളിൽ നിന്ന് വിട പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ മക്കൾ ഈ പള്ളിയിലുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല മരണപ്പെട്ട നമ്മുടെ സഹോദരൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ ഖബർ ജീവിതം അള്ളാഹു സന്തോഷകരമാക്കി കൊടുക്കുമാറാകട്ടെ. പരലോകത്ത് അദ്ദേഹത്തെയും നമ്മളെയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മളും മരിക്കാനുള്ളവരാണ് എന്ന ചിന്ത നമുക്കുണ്ടാകണം. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരുപക്ഷെ കഴിഞ്ഞ ഒരു വർഷത്തോളമായി നമ്മുടെ പള്ളി, ഒരു വർഷം കഴിഞ്ഞു നമ്മുടെ ഈ പള്ളിയിൽ ഖുത്ബ ആരംഭിച്ചിട്ട് എത്രയോ ആളുകളുടെ മരണ വാർത്തകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇടയിൽ ജീവിച്ച, പള്ളിയിൽ വന്ന, ഈ സ്വപ്നിലിരുന്ന, ഇവിടെ ജുമായിൽ പങ്കെടുത്ത, നമസ്കാരത്തിൽ പങ്കെടുത്ത പല ആളുകളും നമ്മളിന്ന് വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മരണത്തെക്കുറിച്ച് ആലോചിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കാനും യാത്രക്കൊരുങ്ങാനും നമ്മൾ സന്നദ്ധരാകണമെന്ന ഓർമ്മപ്പെടുത്തലുകളാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ ഈ ഒരു സന്ദർഭത്തിൽ നമ്മളെല്ലാവരും പഠിക്കേണ്ടത്, പഠിക്കാനുള്ളത്. അള്ളാഹു മരണപ്പെട്ടുപോയ മുഴുവൻ സഹോദരങ്ങൾക്കും അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുമാറാകട്ടെ. രണ്ടാമത്തെ കാര്യം, നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒക്ടോബർ 18-ാം തീയതി ഗുരുവായൂർ വെച്ചൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. നമുക്കറിയാം കുട്ടികളുടെ അവസ്ഥ, നമുക്ക് അറിയാം നമ്മുടെ കുട്ടികളുടെ നന്മ ഉദ്ദേശിച്ച് ടീൻ സ്പേസ് എന്ന പേരിലെ ഒരു നല്ല പ്രോഗ്രാമാണ്, നമ്മുടെ കുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന പ്രോഗ്രാമാണ്. സാധിക്കുന്ന ആളുകളൊക്കെ അവരുടെ മക്കളെ, നിങ്ങളുടെ മക്കളെ ആ പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നത്. ഒക്ടോബർ 18 ഞായറാഴ്ചയാണ് ആ പ്രോഗ്രാം ഉള്ളത്. കുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന പ്രോഗ്രാമായിരിക്കും എന്നതിൽ സംശയമില്ല. സാധ്യമാകുന്ന ആളുകൾ അതിൽ പങ്കെടുപ്പിക്കണം എന്ന് ഓർമ്മയാക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക്, മദ്രസകളിൽ പഠിക്കുന്ന നമ്മുടെ കുട്ടികൾക്ക് അവരുടെ കലാവിരുന്നുകൾ, അവരുടെ അവരുടെ സർഗ കഴിവുകൾ പരിപോഷിപ്പിക്കാനുള്ള പ്രോഗ്രാമുകൾ, അതിൻ്റെ പ്ലാനുകൾ നടന്നു വരുന്ന ഇൻഷാല്ല ഈ മാസത്തിൽ തന്നെ അത് നടക്കുമെന്നാണ് അതിൻ്റെ ആളുകൾ അറിയിച്ചിട്ടുള്ളത്. അത്തരം പ്രോഗ്രാമുകളിലൊക്കെ നമ്മുടെ സഹായങ്ങൾ ഉണ്ടാകണം, സഹകരണങ്ങൾ ഉണ്ടാകണം. നമ്മുടെ കുട്ടികളെ നന്മയിൽ വളർത്താനുള്ള ഇത്തരം വഴികളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. നമ്മുടെ കുട്ടികൾ മ്യൂസിക്കിൻ്റെയും തോന്നിവാസത്തിൻ്റെയും പിറകെ പോകാതെ ശരിയായ വഴിയിലൂടെ ജീവിക്കാനുള്ള മാർഗങ്ങളാണ് ഇത്തരം വഴികളെന്ന് മനസ്സിലാക്കി അതിനെ എല്ലാവിധത്തിലും സാമ്പത്തികമായും ശാരീരികമായും പ്രാർത്ഥന കൊണ്ടുമൊക്കെ സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. അതെല്ലാവരും ശ്രദ്ധിക്കണം എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. പ്രാർത്ഥന കൊണ്ട് വസീയത്ത് ചെയ്ത ധാരാളം ആളുകളുണ്ട്, അള്ളാഹു അവരുടെ നല്ല മുറാദുകൾ സഫലമാക്കി കൊടുക്കുമാറാകട്ടെ. ജയിലുകളിൽ നിരപരാധികളായി കഴിയുന്ന ആയിരക്കണക്കിന് മനുഷ്യരുണ്ട്, അള്ളാഹു അവർക്ക് മോചനം നൽകുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സഹോദരങ്ങളുണ്ട്, അള്ളാഹു അവരുടെ പ്രയാസങ്ങൾ അവരുടെ ബുദ്ധിമുട്ടുകൾ തീർത്തു കൊടുക്കുമാറാകട്ടെ. മക്കളില്ലാതെ വേദനിക്കുന്ന ദമ്പതികളുണ്ട്, അള്ളാഹു അവർക്ക് സ്വാലിഹികളായ സന്താനങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകളുണ്ട്, അള്ളാഹു അവരുടെ കടബാധ്യതകൾ തീർത്തു കൊടുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അല്ലഹിയ അമിൻഹും വൽ അംബാത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. ആമീൻ ആമീൻ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ വആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: മാഷാഅല്ലാ ബറകല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അൽ മിംബർ. ഹൃദയം മരണപ്പെട്ടു. ഖുതുബ നിർവഹിച്ചത് സമീർ മുണ്ടേരി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിൻ്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ അസ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നതുകൊണ്ട് തന്നെ നാം സദഖ കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അറിവ് പ്രകാശമാണ്. അറിവ് തേടുന്ന മനസ്സുകളിൽ നിന്നാണ് ഇരുട്ടുകൾ നീങ്ങുക. അറിവ് തേടി വന്ന പ്രിയ ശ്രോതാക്കൾക്ക് മുമ്പിൽ പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു പ്രകാശതീരം. വിവാഹബന്ധം നിഷിദ്ധമായവർ എന്ന വിഷയത്തിൽ സംസാരിക്കുന്നത് മുഹമ്മദ് സ്വാദിഖ് മദീനി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. نحمده ونستعين ونستغفر ونستهدي وأصلي وأسلم على من أرسله الله رحمة للعالمين بلغ الرسالة وأدى الأمانة ونصح الأمة وكشف الغمة وجاهد في الله حق جهاده حتى أتاه اليقين وصلوات ربي وسلامه عليه وعلى آله وصحبه أجمعين ثم أما بعد. പ്രിയമുള്ള ശ്രോതാക്കളെ, ഇസ്ലാമിലെ വിവാഹവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ സംസാരിച്ചു വരുന്നത്. ഇണകൾ പരസ്പരം തൃപ്തിപ്പെട്ട വിവാഹമായിരിക്കണമെന്നും ആ തൃപ്തി അറിയൽ ഇരുവരും യോജിക്കുന്ന ഒരു കുടുംബജീവിതമായി തീരുമോ എന്നത് പരിഗണിച്ചുമാണ് എന്നൊക്കെ നമ്മൾ പറയുകയുണ്ടായി. കുഫു നോക്കുക ദീനിയായൊരു വിഷയത്തിലാണെങ്കിൽ അത്യാവശ്യമാണ്. അതല്ലാതെ ഇന്ന് പലരും വിവാഹം നടക്കുമോ എന്ന മാനദണ്ഡമായി പരിഗണിക്കുന്നത് അതത്രമാത്രം ശ്രദ്ധിക്കേണ്ടതില്ല എന്നുമാണ് സൂചിപ്പിച്ചത്. സാമ്പത്തികമായി അല്പമൊക്കെ ഭദ്രതയുള്ള ഒരു പുരുഷൻ ദരിദ്രയായ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കൽ വലിയ അഭികാമ്യമല്ല എന്ന് ധരിക്കുന്ന ആളുകളുണ്ട്. നേരെ മറിച്ചും ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഇവിടെ ദാരിദ്ര്യം ഒരിക്കലും പട്ടിണി ഒരിക്കലും വിവാഹബന്ധത്തിന് തടസ്സമല്ല എന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൻ്റെ അർത്ഥം താൻ വിവാഹം കഴിക്കുന്നത് അങ്ങേയറ്റത്തെ ദാരിദ്ര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് തന്നെയായിരിക്കണം എന്ന് നിർബന്ധം പിടിക്കണം എന്നല്ല സൂചിപ്പിച്ചത്. ഒരാൾ അല്പമൊക്കെ ധന്യതയുള്ള ആളാണ് എങ്കിൽ അയാൾ ദരിദ്രയായ ഒരു കുട്ടിയെ ഒരു യത്തീമിനെ ഒക്കെ വിവാഹം കഴിക്കുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞുകൂടാ എന്നാണ് ഇവിടെ പ്രസ്താവിക്കുന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്ത് 100 32 ആയത്തിൽ പറഞ്ഞു, വഅൻകിഹുൽ അയാമ മിൻകും വസ്വാലിഹീന മിൻ ഇബാദികും വഈമാഇകും. അഥവാ നിങ്ങളിലെ അവിവാഹിതരെയും നിങ്ങളുടെ അടിമകളിൽ നിന്നും അടിമ സ്ത്രീകളിൽ നിന്നും നല്ലവരായിട്ടുള്ളവരെയും നിങ്ങൾ വിവാഹബന്ധത്തിൽ ഏർപ്പെടുത്തുക. ശേഷം അല്ലാഹു പറഞ്ഞു, ഇൻ യകൂനു ഫുഖറാ യുഗ്നിഹിമുല്ലാഹു മിൻ ഫദ്ലി വല്ലാഹു വാസിയുൻ അലീം. അവർ ദരിദ്രരാണെങ്കിൽ അല്ലാഹു തൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് അവർക്ക് ഐശ്വര്യം നൽകുന്നതാണ്. അല്ലാഹു വിപുലമായ കഴിവുള്ളവനും സർവജ്ഞനുമത്രേ എന്നാണ്. ഈ ആയത്തിൻ്റെ വിശദീകരണമായി പല മുഫസ്സിരീങ്ങളും പറഞ്ഞു. ഈ ആയത്തിൻ്റെ വിവക്ഷ, വിവാഹം കഴിക്കുമ്പോൾ വിവാഹം അന്വേഷിച്ച പുരുഷനാകട്ടെ അല്ലെങ്കിൽ അന്വേഷിക്കപ്പെട്ട സ്ത്രീയാകട്ടെ, അവർ ദരിദ്രരാണ് എന്നത് വിവാഹ ബന്ധത്തിന് തടസ്സമല്ല. അള്ളാഹുവിൻ്റെ ഐശ്വര്യം അത് ധനത്തിന് പകരമായി മതിയാവുന്നതാണ്. അള്ളാഹു ധന്യത നൽകും എന്നാണ് സൂചിപ്പിച്ചത്. അപ്രകാരം തന്നെ ഇന്ന് വളരെ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് വിവാഹം കഴിക്കുന്ന പുരുഷനും താൻ ഉദ്ദേശിക്കുന്ന പെൺകുട്ടിയും തമ്മിലുള്ള വിവാഹപ്രായം. ഒരേ പ്രായത്തിലാണ് ഇരുവരുമെങ്കിൽ അതൊരു കുഫുവല്ല, അനുയോജ്യമല്ല ഈ വിവാഹം എന്ന് കാണുകയും വളരെ അവജ്ഞയോടുകൂടി തന്നെ ഒരു പരിഹാസ രൂപത്തിൽ അതിനെ മനസ്സിലാക്കുകയും ചെയ്യുന്ന പലരുണ്ട്. ഉമ്മയുടെ പ്രായമായ അവളെയാണോ വിവാഹം കഴിച്ചത് എന്ന ചില കുത്തുവാക്കുകൾ വരെ, അങ്ങനെ ഒരു നല്ല മനസ്സോടുകൂടി വിവാഹം കഴിച്ച ആളുകൾക്കെതിരെ പലരും എഴുതിവിടാറുണ്ട്. എന്നാൽ വിവാഹത്തിൽ ഇതൊന്നുമല്ല യഥാർത്ഥത്തിൽ മനസ്സിൻ്റെ ഇണക്കവും പൊരുത്തവും ഇഷ്ടവും താൽപ്പര്യവും മാത്രമാണ് ദീനിയായ പരിഗണനക്കപ്പുറം പരിഗണിക്കേണ്ടത്. ഇവിടെ നമുക്കറിയാമല്ലോ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിൽ ഒന്നിലധികം വിവാഹം കഴിച്ചപ്പോൾ ആ വിവാഹങ്ങളിൽ ഒരു വിവാഹമൊഴിച്ച് ബാക്കി എല്ലാ വിവാഹങ്ങളും നടത്തിയത് വിധവയായിരുന്നു. ആ ഭാര്യമാരെല്ലാം വിധവകളായിരുന്നു. ഒന്നാമത്തെ വിവാഹം തന്നെ എടുക്കുക, ഖദീജ ബിൻത് ഖുവൈലിദ് റളിയല്ലാഹു അൻഹ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒന്നാമത്തെ ഭാര്യയാണ്. ചരിത്ര ഗ്രന്ഥങ്ങളിൽ അവരുടെ പ്രായത്തെക്കുറിച്ച് പല അഭിപ്രായങ്ങളുമുണ്ടെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രായത്തേക്കാൾ അധികമായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹയുടെ പ്രായം. എന്നാൽ ആ ഒരു വിവാഹം വഴി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്നെങ്കിലും ഓ ഞാനൊരു അബദ്ധം ചെയ്തു പോയി, എന്നേക്കാൾ പ്രായമുള്ള ഒരുവളെ കല്യാണം കഴിച്ചല്ലോ എന്ന് തോന്നിയോ? ഇല്ല. ഇല്ല എന്ന് മാത്രമല്ല, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങേയറ്റം സ്നേഹിച്ചിരുന്ന ഭാര്യയായ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് പോലും അസൂയ തോന്നുമാറ രൂപത്തിൽ ഖദീജ റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർത്തിരുന്നു, അയവിറക്കിയിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയായ ഖദീജയെ ആയിഷ റളിയല്ലാഹു അൻഹ കണ്ടിട്ടില്ല. എന്നിരുന്നാലും അവർ പറയാറുണ്ട്, റസൂലുള്ളാഹി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും ഖദീജ റളിയല്ലാഹു അൻഹയെ ഓർക്കാറുണ്ട്. മാത്രമല്ല, വീട്ടിൽ വല ആടിനെയൊക്കെ അറുക്കുകയാണ് എങ്കിൽ ആ ഒരു ബന്ധം നിലനിർത്തുവാൻ വേണ്ടി ഖദീജ റളിയല്ലാഹു അൻഹയുടെ കൂട്ടുകാരികൾക്ക് അതിൽ നിന്ന് നൽകാറുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പറയും, ആയിഷ റളിയല്ലാഹു പറയുന്നു, ഇങ്ങനെ പല്ലൊക്കെ പോയി ചുവന്ന മോണയുള്ള ഒരു സ്ത്രീയാണോ റസൂലെ നിങ്ങൾ ഇപ്പോഴും ആലോചിക്കുന്നത്? അതിനേക്കാൾ നല്ലവരായ സ്ത്രീകളെ താങ്കൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുമെന്ന്. അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അതാ, അവരിൽ നിന്നാണ് എനിക്ക് സന്തതികളുണ്ടായത് എന്നാണ്. അപ്പോൾ ഒരിക്കലും പ്രായം ഒരു കുഫു ഒക്കുക എന്നതിന് തടസ്സമല്ല. ഇനി നേരെ മറിച്ച് നോക്കുക, അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം കഴിച്ചതിൽ അധികവും പ്രവാചകന്റെ പ്രായത്തേക്കാൾ അധികമുള്ളവരായിരുന്നു. ഒരേ ഒരു ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹ, അവരെ മാത്രമാണ് കന്യകയായ രൂപത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം കഴിച്ചത്. പ്രവാചകനും അവരും തമ്മിൽ വലിയ അന്തരമുണ്ടായിരുന്നു വയസ്സിൽ. ആ ഒരു അന്തരം ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് എന്നെങ്കിലും ഒരു പ്രയാസമായി തോന്നിയോ? എന്നെ എൻ്റെ വാപ്പ നിർബന്ധിപ്പിച്ച് എൻ്റെ വാപ്പയേക്കാൾ പ്രായമുള്ള ഈ മുഹമ്മദ് എന്ന് പറയുന്ന ആളെക്കൊണ്ട് കല്യാണം കഴിപ്പിച്ചുവല്ലോ, ഞാൻ അങ്ങേയറ്റം പ്രയാസപ്പെട്ടുവല്ലോ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയുടെ മനസ്സിൽ എന്നെങ്കിലും തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടില്ല എന്ന് മാത്രമല്ല, അവരുടെ കുടുംബജീവിതത്തെ പോലെ സന്തുഷ്ടകരമായ ആനന്ദകരമായ ഒരു കുടുംബജീവിതം ചരിത്രത്തിൽ കാണുവാൻ സാധിക്കുകയില്ല. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തോളിൽ താടി വെച്ചുകൊണ്ട് എത്യോപ്യക്കാർ ആയുധാഭ്യാസം നടത്തുന്നത് നോക്കിക്കണ്ടിരുന്നു. പ്രവാചകൻ ചോദിക്കും, ആയിഷ മതിയോ എന്ന്. എനിക്ക് കളിമടുത്തിരുന്നുവെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തോളിൽ എൻ്റെ താടിയും വെച്ചുള്ള ആ നൃത്തം എനിക്ക് വലിയ ആനന്ദം തന്നിരുന്നു എന്നാണ്. പ്രവാചക വിയോഗത്തിൽ പോലും ആയിഷ റളിയല്ലാഹു അൻഹ അവരുടെ ജീവിതത്തിൻ്റെ സന്തുഷ്ടകരമായ മധുരിമ പങ്കുവെക്കുന്നുണ്ട്. അവർ പറയുന്നു, പ്രവാചകൻ എൻ്റെ വീട്ടിൽ വരേണ്ട ദിവസമാണ്, എൻ്റെ വീട്ടിൽ വെച്ചാണ്, എൻ്റെ മാറിൽ കിടന്നാണ് വഫാത്തായത്. പ്രവാചകൻ്റെ വായിലേക്ക് അവസാനമായി എത്തിയത് എൻ്റെ ഉമിനീര് പോലുമായിരുന്നു എന്ന് പറയുന്നത്. അതെല്ലാം നമ്മളെ അറിയിക്കുന്നത് പ്രായം അതൊരിക്കലും തന്നെ വിവാഹത്തിന് തടസ്സമല്ല, ഭർത്താവിന് ഭാര്യയേക്കാൾ വയസ്സുണ്ട് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവിനേക്കാൾ വയസ്സുണ്ട് എന്നത് ഒരു കുടുംബജീവിതം ദുഷ്കരമായി തീരുവാൻ ഒരിക്കലും കാരണമല്ല. അതിപ്രാധാന്യമുള്ളത് ഇരുവർക്കും ഇഷ്ടപ്പെടുക, തൃപ്തിപ്പെടുക, മറ്റൊരാളുടെയും നിർബന്ധത്തിന് വഴങ്ങിയുള്ള ഒരു സമ്മതം ആകാതിരിക്കുക എന്നുള്ളതാണ്. ഇതൊക്കെയാണ് കുഫുവായി അഥവാ വിവാഹം നടക്കുമ്പോൾ അതിനുള്ളൊരു യോജിപ്പായി പലരും കാണുന്നത്. എന്നാൽ ഇസ്ലാം അടിസ്ഥാനപരമായി വിവാഹത്തിൻ്റെ പൊരുത്തമായി പഠിപ്പിക്കുന്നത് മതത്തിലുള്ള, ദീനിലുള്ള ഒരു അനുയോജ്യതയാണ്. അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഫദ്ഫർ ബിദാതി ദീൻ, മതനിഷ്ഠ ഉള്ളവളെയായിരിക്കണം നീ തിരഞ്ഞെടുക്കേണ്ടത്, അതിനെന്ത് ത്യാഗം സഹിച്ചാലും എത്ര കഷ്ടപ്പെട്ടാലും ശരി എന്ന ആ ഒരു സന്ദേശമാണ് ഈ ഒരു വിഷയത്തിൽ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശരി, ഇനി ഇങ്ങനെ ഇരുവർക്കും തൃപ്തിയായി എന്നതുകൊണ്ട് ഇസ്ലാമിൽ ഒരു വിവാഹം സാധുവായിക്കൊള്ളണമെന്നില്ല, അതിന് മറ്റ് ചില നിബന്ധനകൾ കൂടി ഒത്തിണങ്ങണം. ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ പരസ്പരം ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ സ്ത്രീയുടെ രക്ഷിതാവും ആളുകളും പുരുഷനെ ഇഷ്ടപ്പെട്ടു, ഇരു കൂട്ടർക്കും കുടുംബങ്ങൾക്കും എല്ലാവർക്കും സന്തോഷകരമായി അനുയോജ്യമായി എന്നതുകൊണ്ട് ഒരു കുടുംബജീവിതം, വിവാഹം ഇസ്ലാമിൽ ശരിയായിക്കൊള്ളണമെന്നില്ല. അതിന് മറ്റു ചില മാനദണ്ഡങ്ങൾ കൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതിൽ അറിയേണ്ട ഒരു കാര്യം, ചില സ്ത്രീകളെ വിവാഹം കഴിക്കാൻ പാടില്ല. അത് മറ്റു മതത്തിലായി എന്നതുകൊണ്ടല്ല, ഒരേ മതത്തിലുള്ള സ്ത്രീ ആയിരുന്നാലും ശരി, ഒരു മുസ്ലിം മുസ്ലിമിനെയാണ് വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നിരുന്നാലും ശരി, ചില സ്ത്രീകളെ വിവാഹം കഴിക്കാൻ പാടില്ല. അതേതൊക്കെയാണെന്ന് അറിയൽ അനിവാര്യമാണ്. പൊതുവെ സമൂഹത്തിൽ അതിനെക്കുറിച്ച് വലിയൊരു ചർച്ചയുടെ ആവശ്യമില്ല. കാരണം വിവാഹം കഴിക്കാൻ പാടില്ലാത്ത സ്ത്രീകളെ അധികം ആളുകളും വിവാഹം അന്വേഷിക്കാറില്ല. എന്നാൽ അവിടെ നടക്കുന്ന ഒരു തെറ്റിദ്ധാരണ, വിവാഹം കഴിക്കൽ അനുവദനീയമായ സ്ത്രീകൾ പോലും വിവാഹം കഴിക്കാൻ പാടില്ല എന്ന ഗണത്തിൽ ഉൾപ്പെടുത്തി അവരെ വിവാഹം കഴിക്കൽ നിഷിദ്ധമാണ്, ഹറാമാണ് എന്ന് പരിഗണിച്ച പലരുമുണ്ട്. അതുകൊണ്ട് തന്നെ വിവാഹം കഴിക്കൽ നിഷിദ്ധമായ വിഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള ഏതൊരു സ്ത്രീയെയും വിവാഹം കഴിക്കുന്നതിന് കുഴപ്പമില്ല എന്ന് മനസ്സിലാക്കുക. അല്ലാതെ ഏതെല്ലാം സ്ത്രീകളെ വിവാഹം കഴിക്കാം എന്നല്ല നമ്മൾ പഠിക്കേണ്ടത്, ഏതെല്ലാം സ്ത്രീകളെ വിവാഹം കഴിക്കാൻ പാടില്ല എന്നാണ് പഠിക്കേണ്ടത്. സൂറത്ത് അന്നിസയിലെ 23-ാമത്തെ ആയത്ത് അത് മനസ്സിലാക്കിക്കഴിഞ്ഞാൽ അതിനോട് അനുബന്ധിച്ച് 1-2 ഹദീസുകൾ കൂടി അറിഞ്ഞാൽ വിവാഹബന്ധം നിഷിദ്ധമായ ആളുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് വ്യക്തമായി തിരിച്ചറിയുവാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഹുരിമത് അലൈക്കും ഉമ്മഹാത്തുക്കും വബനാത്തുക്കും വഅഖവാത്തുക്കും വഅമ്മാത്തുക്കും വഖാലാത്തുക്കും وبنات الأخ وبنات الأخت وأمهاتكم اللاتي يرضعنكم وأخواتكم من الرضاعة وأمهات نسائكم وربائبكم اللاتي في حجوركم من نسائكم اللاتي دخلتم بهن فَإِن لَّمْ تَكُونُوا دَخَلْتُمْ بِهِنَّ فَلَا جُنَاحَ عَلَيْكُمْ وَحَلَائِلُ أَبْنَائِكُمُ

0: وأن تجمعوا بين الأختين إلا ما قد سلف، إن الله كان غفورا رحيما. ഇവരാണ് വിവാഹബന്ധം കഴിക്കാൻ പാടില്ലാത്ത സ്ത്രീകൾ. ആയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അതിനെ ചില വിഭാഗങ്ങളാക്കി നമുക്ക് തിരിക്കാൻ കഴിയും. അതിലൊന്ന്, പവിത്രത പരിഗണിച്ചുകൊണ്ട് വിവാഹം കഴിക്കാൻ പാടില്ലാത്ത ആളുകളാണ് ഒരു വിഭാഗം. മറ്റൊന്ന്, കുടുംബ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവാഹം കഴിക്കാൻ പാടില്ലാത്ത സ്ത്രീകൾ. മൂന്നാമത്, വിവാഹ മുലകുടി ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവാഹബന്ധം നിഷിദ്ധമായ സ്ത്രീകൾ. നാലാമത്തെ വിഭാഗം, വിവാഹബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവാഹം കഴിക്കാൻ പാടില്ലാത്ത സ്ത്രീകൾ. അഞ്ചാമത്തെ വിഭാഗം, ഒന്നിലധികം സ്ത്രീകളെ ഒരുമിച്ച് കൂട്ടുമ്പോൾ നിഷിദ്ധമായി വരുന്ന കാര്യങ്ങൾ. ഈ അഞ്ച് കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കണം. അതിലൊരു പക്ഷേ ചില കാര്യങ്ങളൊന്നും ഇന്ന് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമല്ല, എങ്കിലും വിഷയത്തിനൊരു പൂർത്തീകരണം എന്നുള്ള നിലയിൽ നമ്മൾ അറിയേണ്ടതുണ്ട്. പവിത്രത കാരണത്താൽ വിവാഹം കഴിക്കാൻ പാടില്ലാത്ത സ്ത്രീകൾ, അത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരാണ്. ഇന്ന് നമ്മളത് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാർ ഇന്ന് നിലവിലില്ല. ഒരു വിശ്വാസിയായ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാർ, അത് അയാളുടെ ഉമ്മയായിട്ട് പരിഗണിക്കണം. ഉമ്മയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് അഹ്സാബിലെ 53-ാമത്തെ ആയത്തിൽ പറയുന്നു, വമാ കാനലകും അംതു ഉദൂ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ തിരുദൂതരെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടിപ്പിക്കുവാനും പ്രയാസപ്പെടുത്തുവാനും ഉപദ്രവിക്കുവാനും പാടില്ല. വല അം തൻകിഹു അസ്വാജഹു മിൻ ബഅദി അബദ, പ്രവാചകന്റെ ശേഷം അവിടുത്തെ ഭാര്യമാരെ ഒരിക്കലും നിങ്ങൾക്ക് വിവാഹം കഴിക്കുവാനും പാടില്ല. ഇൻ അദാലിക്കും കാന ഇൻദല്ലാഹി അദീമ, അത് അള്ളാഹുവിൻ്റെ അടുക്കൽ അതിഗുരുതരമായ പാപമാകുന്നു. അതുകൊണ്ട് തന്നെ പ്രവാചകന്റെ ഭാര്യമാരെ മറ്റൊരാൾക്ക് വിവാഹം കഴിക്കുവാൻ പാടില്ല. അതിൻ്റെ ഹുർമത്ത്, പവിത്രത മാനിച്ചുകൊണ്ട് വിശ്വാസികളുടെ ഉമ്മമാരാണ് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാർ. ഇതാണ് ഒന്നാമത്തെ വിഭാഗം. രണ്ടാമത്തെ വിഭാഗം, കുടുംബ ബന്ധം പരിഗണിച്ചുകൊണ്ട് വിവാഹം കഴിക്കാൻ പാടില്ലാത്ത സ്ത്രീകൾ. അതിലോരോന്നും ഓരോന്നും എണ്ണി പറയുകയാണ്. വിശുദ്ധ ഖുർആൻ തന്നെ അവിടെ സൂചിപ്പിച്ചു. അതിലൊന്ന്, ഹുരിമത് അലൈക്കും ഉമ്മഹാത്തുക്കും, നിങ്ങളുടെ ഉമ്മമാർ നിങ്ങൾക്ക് ഹറാമാണ്, വിവാഹം കഴിക്കൽ ഹറാമാണ്. ഉമ്മ എന്ന് പറയുമ്പോൾ ആ ഗണത്തിൽ ഉമ്മ ഉൾപ്പെടും, അതുപോലെ ഉമ്മയുടെ ഉമ്മ ഉൾപ്പെടും, പിതാവിൻ്റെ ഉമ്മ ഉൾപ്പെടും, അങ്ങനെ വല്യുമ്മമാർ എല്ലാം അതിൽ ഉൾപ്പെടും. എത്രത്തോളം മുകളിലോട്ട് പോകുന്നു അതെല്ലാം ഈ ഗണത്തിൽ ഉൾപ്പെടുന്നതാണ്. ഒരിക്കലും ഉമ്മയെ വിവാഹം കഴിക്കാൻ പാടില്ല. ഒരുപക്ഷേ ആളുകൾ ചോദിച്ചേക്കാം, ഇതൊക്കെ ഇത്രമാത്രം ഒരു ഖുർആൻ കൊണ്ട് തെളിയിക്കപ്പെടേണ്ട കാര്യമാണോ? ആരെങ്കിലും സ്വന്തം ഉമ്മയെ വിവാഹം കഴിക്കുമോ? ആ ഒരു ചോദ്യം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ചോദിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അതൊരു ചോദ്യം തന്നെയായിരുന്നു. എന്നാൽ ഇന്ന് മനുഷ്യൻ ആരെയെല്ലാമാണ് വിവാഹം കഴിക്കുന്നത്? രണ്ടാഴ്ചകൾക്ക് മുമ്പുള്ള ഒരു പത്രത്തിൽ വന്ന വാർത്ത, നമ്മുടെ നാട്ടിലല്ല എങ്കിലും, ഉമ്മയും മകനും വിവാഹം കഴിച്ചു. കുറേ കാലം കഴിഞ്ഞ് മകന് ബോധ്യപ്പെട്ടു ഇങ്ങനൊരു വിവാഹം കഴിക്കാൻ പാടില്ല, അത് ഗവൺമെൻറ് തലത്തിൽ തെറ്റാണ് എന്ന്. അങ്ങനെ അവൻ രക്ഷപ്പെട്ടു. പിന്നീട് ഉമ്മ വിവാഹം കഴിച്ചത് സ്വന്തം മോളെയാണ്. നമ്മുടെ നാട്ടിൽ തന്നെയും കഴിഞ്ഞ ജന്മത്തിൽ ഉണ്ടായ പാപം തീർക്കുവാൻ വേണ്ടി പശുവിനെ കല്യാണം കഴിക്കണം എന്ന നിർദ്ദേശം ലഭിച്ചപ്പോൾ പശുവിന് വിവാഹം കഴിച്ച ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ടായിട്ടുണ്ട്, നായെ വിവാഹം കഴിച്ച ആളുകൾ ഇന്ത്യ രാജ്യത്തുണ്ടായിട്ടുണ്ട്. അതേപ്രകാരം തന്നെ വല്യുമ്മയെ വിവാഹം കഴിച്ചതും നമ്മുടെ തൊട്ട് അടുത്തുള്ള സംസ്ഥാനത്ത് നടന്നിട്ടുണ്ട്. ഇന്ന് കാലത്ത് ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഒരു പക്ഷേ വരും കാലഘട്ടങ്ങളിൽ ഇതൊന്നും ഒരു തെറ്റ് തന്നെയല്ല എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ ചെന്നെത്തിയേക്കാം. ഖുർആൻ എല്ലാ കാലത്തിനുമുള്ള ഏത് ദേശത്തിനുമുള്ള വിശുദ്ധ ഗ്രന്ഥമാണല്ലോ. അതുകൊണ്ട് ഖുർആൻ പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ ഉമ്മമാരെ വിവാഹം കഴിക്കൽ നിഷിദ്ധമാണ്, അതിന്റെ കൂട്ടത്തിൽ നിങ്ങളുടെ വല്യുമ്മമാരും ഉൾപ്പെടുന്നതാണ്, അവരെല്ലാം നിഷിദ്ധമാണ്. രണ്ടാമത്തത്, വ ബനാത്തുക്കും, നിങ്ങളുടെ പെൺമക്കൾ, നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് വിവാഹം കഴിക്കാൻ പാടില്ല. ചില ആദിവാസി സമൂഹങ്ങളിൽ മകളെ വിവാഹം കഴിക്കുന്ന സമ്പ്രദായം നിലനിൽക്കുന്നു എന്ന് പറയപ്പെടാറുണ്ട്. ഇസ്ലാമിൽ അത് പാടില്ലാത്ത കാര്യമാണ്. ഇതൊന്നും ഒരു ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലായിക്കൊള്ളണമെന്നില്ല ചില ആളുകൾക്ക്. ഇതൊക്കെ തന്നെയും ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ തന്നെ ഇതെല്ലാം നിഷിദ്ധമാണ്, പാടില്ലാത്തതാണ് എന്ന് തോന്നുന്നുവല്ലോ എന്ന് ചില ആളുകൾ പറയുന്നുവെങ്കിലും ബുദ്ധിയല്ല ഇവിടെ പ്രമാണം. ബുദ്ധിയാണ് പ്രമാണമെങ്കിൽ ഇങ്ങനെയുള്ള വിവാഹബന്ധം ഒരിക്കലും ലോക ചരിത്രത്തിൽ നടക്കുമായിരുന്നില്ല. സ്വന്തം നിഷിദ്ധമായ കുടുംബ ബന്ധത്തിൽ നിന്നും വിവാഹം കഴിച്ച ആളുകൾക്ക് അതൊരു തെറ്റാണ് എന്ന് തോന്നാത്തത് കൊണ്ട് തന്നെയാണല്ലോ അവരാ വിവാഹബന്ധം നിലനിർത്തുന്നത്. അതുകൊണ്ട് ഖുർആൻ പറയുന്നു, നിങ്ങളുടെ പെൺകുട്ടികളെ നിങ്ങൾ വിവാഹം കഴിക്കാൻ പാടില്ല. മൂന്നാമത്തത്, വഅഖവാത്തുക്കും, നിങ്ങളുടെ സഹോദരിമാരെ വിവാഹം കഴിക്കാൻ പാടില്ല. പെങ്ങൾ, സഹോദരി, സിസ്റ്റർ, അവരെ വിവാഹം കഴിക്കാൻ പാടില്ല. ഒരു പക്ഷേ സഹോദരി ഉപ്പയും ഉമ്മയും ഒത്ത സഹോദരിയായിരിക്കും. അതല്ല എങ്കിൽ ഉപ്പ വഴിക്കുള്ള സഹോദരി എന്ന് പറഞ്ഞാൽ തൻ്റെയും ആ സഹോദരിയുടെയും ഉമ്മ വേറെ വേറെയാണ്, എന്നാൽ രണ്ടുപേരുടെയും പിതാവ് ഒന്ന് തന്നെയാണ്. അതാണ് ഉപ്പയൊത്ത സഹോദരി എന്ന് പറഞ്ഞാൽ. അതുമല്ല എങ്കിൽ ഉമ്മയൊത്ത സഹോദരിയായിരിക്കും, രണ്ടുപേരുടെയും പിതാവ് വ്യത്യസ്തങ്ങളാണ്, എന്നാൽ രണ്ടുപേരുടെയും ഉമ്മ ഒന്ന് തന്നെയാണ്. അതാണ് ഉമ്മ ഒത്ത സഹോദരി. അപ്പോൾ സഹോദരി വാപ്പയും ഉമ്മയും ഒത്ത സഹോദരിയാകട്ടെ, വാപ്പയൊത്ത സഹോദരിയാകട്ടെ, ഉമ്മയൊത്ത സഹോദരിയാകട്ടെ, ഇതൊക്കെ തന്നെയും സഹോദരിമാർ എന്ന ഗണത്തിൽ ഉൾപ്പെടുകയും അവരെ ഒരിക്കലും വിവാഹം കഴിക്കുവാൻ പാടില്ല. നാലാമത്തത്, അമ്മാത്തുക്കും, നിങ്ങളുടെ പിതൃ സഹോദരിമാർ, പിതാവിൻ്റെ സഹോദരിമാർ, ഉപ്പയുടെ ജ്യേഷ്ഠത്തിമാർ, അനിയത്തിമാർ, അതിനാണ് അമ്മത്ത് എന്ന് പറയുക, അവരെ വിവാഹം കഴിക്കാൻ പാടില്ല. വഹാലാത്തുക്കും, നിങ്ങളുടെ മാതൃ സഹോദരിമാർ, ഉമ്മയുടെ സഹോദരിമാർ, ഉമ്മയുടെ ജ്യേഷ്ഠത്തി, ഉമ്മയുടെ അനിയത്തി എല്ലാം ആ ഗണത്തിൽ ഉൾപ്പെടുന്നു. നിങ്ങളുടെ ഉമ്മയുടെ സഹോദരിമാരെയും വിവാഹം കഴിക്കാൻ പാടില്ല. വ ബനാത്തുൽ അഖി, സഹോദരൻ്റെ പുത്രി, സഹോദരൻ്റെ പുത്രിയെ വിവാഹം കഴിക്കാൻ പാടില്ല. ഒരുപക്ഷെ സഹോദരൻ വാപ്പയ്ക്കും ഉമ്മയ്ക്കുമൊത്ത സഹോദരനായിരിക്കും, അല്ലെങ്കിൽ വാപ്പയൊത്ത സഹോദരനായിരിക്കും, അതുമല്ല എങ്കിൽ ഉമ്മയൊത്ത സഹോദരനായിരിക്കും. ഈ മൂന്ന് ബന്ധത്തിലൂടെയും സഹോദര്യ ബന്ധമുണ്ടാവുന്നു. അവരുടെയൊന്നും മക്കളെ നിങ്ങൾക്ക് വിവാഹം കഴിക്കാൻ പാടില്ല. വ ബനാത്തുൽ ഉഖ്തി, സഹോദരിമാരുടെ മക്കളെയും വിവാഹം കഴിക്കാൻ പാടില്ല. വാപ്പയ്ക്കും ഉമ്മയ്ക്കും ഒത്ത സഹോദരി, അല്ലെങ്കിൽ പിതാവ് ഒത്ത സഹോദരി, അല്ലെങ്കിൽ ഉമ്മാക്കൊത്ത സഹോദരി, അവരുടെയൊന്നും പെൺമക്കളെ നിങ്ങൾക്ക് വിവാഹം കഴിക്കാൻ പാടില്ല. ഇതാണ് കുടുംബ ബന്ധം വഴി നിഷിദ്ധമായ വിവാഹത്തിൻ്റെ ഇനങ്ങൾ. നമ്മൾ പറഞ്ഞു, ഒന്ന് ഉമ്മ, രണ്ട് മകൾ, മൂന്ന് സഹോദരി, നാല് വാപ്പയുടെ സഹോദരി, അഞ്ച് ഉമ്മയുടെ സഹോദരി, ആറ് സഹോദരൻ്റെ പെൺമക്കൾ, ഏഴ് സഹോദരിമാരുടെ പെൺമക്കൾ, കുടുംബബന്ധം വഴി വിവാഹം നിഷിദ്ധമാവുന്ന സ്ത്രീകളാണ് ഇവരെല്ലാം. ഇവരെയൊന്നും ഒരിക്കലും വിവാഹം കഴിക്കാൻ പാടില്ല. ഇനി മൂന്നാമത്തെ ഇനം, മുലകുടി ബന്ധത്തിലൂടെ നിഷിദ്ധമാവുന്ന വിവാഹ ബന്ധങ്ങളാണ്. ഇൻഷാല്ലാ അത് അടുത്ത ഒരു ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അത് പറയുവാനും കേൾക്കുവാനുമൊക്കെയുള്ള തൗഫീഖ് നമ്മൾക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഹാദാ വസല്ലല്ലാഹു അല നബീന മുഹമ്മദ് വഅല ആലിഹി വസഹബി അജ്മഈൻ വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: പ്രകാശതീരത്തിൽ വിവാഹബന്ധം നിഷിദ്ധമായവർ എന്ന വിഷയം നമ്മളോട് ഇതുവരെ സംസാരിച്ചത് സാദിഖ് മദീനി.
2: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നിയതമായ നിയമസംഹിതയാണ് ഇസ്ലാമിൻ്റേത്. അത് കാലികവും അന്യൂനവുമാണ്. മനുഷ്യ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന അനവധി നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. അവയിൽ ഒരു നിയമമെങ്കിലും അപ്രായോഗികമെന്ന് പറയാൻ ആധുനിക കാലത്ത് പോലും ആർക്കും സാധിക്കുന്നില്ല. ഇത്രയും കൃത്യവും ക്ലിപ്തവുമായ നിയമങ്ങളെ പൊതുജനങ്ങളിൽ നിന്നും മറച്ചുപിടിച്ച് സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി മതത്തെ ദുർവ്യാഖ്യാനിക്കുകയാണ് ചില പുരോഹിതന്മാരും അനുയായികളും. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ദുർവ്യാഖ്യാനങ്ങൾ ചമക്കുകയും അള്ളാഹുവിന്റെ അപ്രമാദിത്വത്തെ പോലും ചോദ്യം ചെയ്യുകയുമാണ് അവർ. ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുന്ന ഈ നിലപാടുകളിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ നയവും നിലപാടുകളും പ്രമാണബദ്ധമായി തന്നെ പ്രഖ്യാപിക്കുകയാണ് വിസ്ഡം പ്രൂഫ് പോയിന്റ്. ഓർക്കുക, നമ്മുടെ കർമ്മങ്ങൾ പ്രാമാണികമാണോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കളങ്കരഹിതമായ കർമ്മങ്ങൾക്കിതാ നിങ്ങൾക്കും ഒരു വഴികാട്ടി. വിസ്ഡം പ്രൂഫ് പോയിന്റ് എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: സരസവും സാരസമ്പൂർണവുമായ രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് പീസ് റേഡിയോ നുറുങ്ങുകൾ. ഷിയാക്കളും ഖുർആനും ഡോക്ടർ ടി കെ യൂസുഫിന്റെ രചനയ്ക്ക് ശബ്ദം നൽകിക്കൊണ്ട് അബ്ദുസമദ് കല്ലടിക്കോട് ചേരുന്നു.
1: ഷിയാക്കളും ഖുർആനും, എഴുത്ത് ഡോക്ടർ ടി കെ യൂസുഫ്. വിശുദ്ധ ഖുർആൻ ദൈവീക ഗ്രന്ഥമാണെന്നും അതിന്റെ സംരക്ഷണം അല്ലാഹു ഏറ്റെടുത്തിട്ടുണ്ടെന്നും വിശ്വസിക്കുന്നവരാണ് ലോകമുസ്ലിങ്ങൾ. അല്ലാഹു പറയുന്നു, തീർച്ചയായും നാമാണ് ആ ഉത്ബോധനം അവതരിപ്പിച്ചത്, തീർച്ചയായും നാം തന്നെ അതിനെ കാത്തു സൂക്ഷിക്കുന്നതുമാണ്. അധ്യായം 15:9. ഇങ്ങനെയുള്ള വിശുദ്ധ ഖുർആനിന്റെ വിശ്വാസ്യതയിൽ ഒരു മുസ്ലിമിന് എങ്ങനെയാണ് സംശയം വെച്ചു പുലർത്താനാവുക? എന്നാൽ ഷിയാക്കളുടെ വീക്ഷണപ്രകാരം നിലവിലുള്ള ഖുർആനിൽ ചില കുറ്റങ്ങളും കുറവുകളുമുണ്ട്. സമ്പൂർണമായ ഖുർആൻ അലി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലാണ് ഉണ്ടായിരുന്നതെന്നും അദ്ദേഹത്തിനുശേഷം ഇമാമുമാർ അത് അനന്തരമെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നും ഇക്കൂട്ടർ ജലിപ്പിക്കുന്നു. അലിയുടെ മഹത്വം വെളിപ്പെടുത്താൻ വേണ്ടിയുള്ള ഈ വാദം ഖുർആനിനെയും സ്വഹാബികളെയും അലി റളിയല്ലാഹു അൻഹുവിനെ തന്നെയും അപകീർത്തിപ്പെടുത്തുന്നതാണ്. അവർ വാദിക്കുന്നതുപോലെ അലിയുടെ അടുക്കൽ ഒരു സമ്പൂർണ്ണ ഖുർആൻ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം എന്തുകൊണ്ടാണ് ഖിലാഫത്ത് വേളയിൽ പോലും അക്കാര്യം തുറന്നു പറയാതിരുന്നത്? സലീം ബിൻ ഹൈസ് എന്ന ഷിഈ നേതാവിന്റെ പുസ്തകത്തിലാണ് ഇക്കാര്യം ആദ്യമായി പ്രസ്താവിച്ചിട്ടുള്ളത്. സുഹൈഹുൽ കാഫി എന്ന ഈ ഗ്രന്ഥം അവരുടെ പക്കൽ സുഹൈഹുൽ ബുഖാരിയേക്കാൾ പ്രധാനപ്പെട്ടതാണ്. ഈ ആരോപണം അവരുടെ സ്വാഫി, ബുർഹാൻ തുടങ്ങിയ ചില തഫ്സീറുകളിലും മറ്റു ഗ്രന്ഥങ്ങളിലും കാണാവുന്നതാണ്. എന്നാൽ ഈ ആരോപണം അല്ലാഹു സംരക്ഷിക്കുമെന്നു പറഞ്ഞ ഖുർആനിന് യാതൊരു കോട്ടവും വരുത്തിയിട്ടില്ല. ഷിയാകളുടെ ഷെയ്ഖായ മുഹസിൻ കാശാനി പറയുന്നത്, ഖുർആൻ മുഹമ്മദ് നബിക്ക് ഇറങ്ങിയ അതേ രൂപത്തിൽ നിലനിൽക്കുന്നില്ല, അതിൽ ചില മാറ്റതിരുത്തലുകൾ നടത്തുകയും കുറേ ഭാഗങ്ങൾ അതിൽ നിന്ന് കളയുകയും ചെയ്തിട്ടുണ്ട് എന്നാണ്. മറ്റൊരു ഷെയ്ഖായ കലീനി തന്റെ അൽകാഫി എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത്, ജിബ്രിയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറക്കിയ ഖുർആനിൽ 17,000 ആയത്തുകളുണ്ടായിരുന്നു എന്നാണ്. ബാക്കിയുള്ളതെല്ലാം കളയപ്പെട്ടതാണെന്നാണ് അവരുടെ വാദം. അലി സ്വന്തമായി ക്രോഡീകരിച്ച ഖുർആനിൽ ആയത്തുകളുടെ എണ്ണം അധികമുണ്ടെന്നും അവയിലെ അധ്യായങ്ങളുടെ ക്രമം തന്നെ വ്യത്യസ്തമാണെന്നും ഇവർ വാദിക്കുന്നു. അതിനായി വ്യാജ റിപ്പോർട്ടുകളും ഉദ്ധരിക്കുന്നു. പരിപൂർണ രൂപത്തിലുള്ള ഖുർആൻ വാഗ്ദത്ത മഹിദി വരുമ്പോൾ കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുന്ന ഷിയാക്കൾ ഖുർആൻ പഠിക്കാനോ അതനുസരിച്ച് ജീവിക്കാനോ ശ്രമിക്കുകയുമില്ല. മുസ്ലിം സമുദായത്തിലൊട്ടേറെ പേർ ഖുർആൻ മനഃപ്പാഠമാക്കിയവരുണ്ട്. എന്നാൽ ഷിയാകളുടെ കൂട്ടത്തിൽ തജ്വീദ് നിയമപ്രകാരം ഖുർആൻ മനഃപ്പാഠമാക്കിയവർ താരതമ്യേന കുറവാണ്. ഷിയാക്കൾ സ്വന്തമായി ഖുർആൻ ഉണ്ടാക്കിയെങ്കിലും അതുകൊണ്ട് അവർക്ക് ആളുകളെ ആകർഷിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് യഥാർത്ഥ ഖുർആനുമായി മഹദി വരും എന്ന പ്രചാരണം നടത്തുന്നത്. ഷിഈ പണ്ഡിതനായ നിഅമത്തുള്ള ജസായിരി പറയുന്നു, ഷിഈ ഇമാമുമാർ അനുയായികളോട് ഇതാണ് പറയുന്നത്, മഹദി വരുന്നതുവരെ നിങ്ങൾ നിലവിലുള്ള ഖുർആൻ നമസ്കാരത്തിൽ പാരായണം ചെയ്യാനും മറ്റും പഠിക്കുക. അദ്ദേഹം വന്നുകഴിഞ്ഞാൽ ഈ ഖുർആൻ ഉയർത്തപ്പെടുകയും പകരം മറ്റൊരു ഖുർആൻ അവതരിക്കുകയും ചെയ്യും. ഖുർആനിലെ വചനങ്ങൾ ഇമാമുകൾക്കനുസരിച്ച് വ്യാഖ്യാനിക്കുകയാണ് മറ്റൊരു ഷിഈ തന്ത്രം. ഉദാഹരണമായി ഖുർആനിലെ സൂറ അത്തഗാബുൻ 8 നിങ്ങൾ അല്ലാഹുവിലും അവൻ്റെ റസൂലിലും നാം ഇറക്കിയ പ്രകാശത്തിലും വിശ്വസിക്കുക എന്നതിലെ പ്രകാശമെന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അലിയുടെയും ഇമാമുകളുടെയും പ്രകാശമാണ് എന്നാണ് അവരുടെ വ്യാഖ്യാനം. പ്രസ്തുത വചനത്തിലെ പ്രകാശം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുർആനാണ് എന്ന കാര്യം പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്. ഇനി ആ പ്രകാശം കൊണ്ട് ഉദ്ദേശം അലിയും ഇമാമുമാരുമാണെങ്കിൽ അവർ ആകാശത്തുനിന്ന് ഇറങ്ങി വന്നവരാണെന്നുകൂടി വ്യാഖ്യാനിക്കേണ്ടി വരും. അതുപോലെ നിശ്ചയം ഈ ഖുർആൻ ഏറ്റവും ചൊവ്വായ മാർഗത്തിലേക്ക് വഴികാണിക്കുന്നു. ഇസ്റാ വചനം 9 എന്ന വചനത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് അവർ പറയുന്നത് ഈ ഖുർആൻ ഇമാമത്തിലേക്കും വിലായത്തിലേക്കും വഴികാണിക്കുന്നു എന്നാണ്. അതുപോലെ അവർ വായകൾ കൊണ്ട് അല്ലാഹുവിന്റെ പ്രകാശത്തെ ഊതിക്കെടുത്താൻ ശ്രമിക്കുന്നു. അധ്യായം അസ്വഫ്. ഈ വചനത്തെ ഇവർ വ്യാഖ്യാനിക്കുന്നത് അമീറുൽ മുഅ്മിനീന്റെ നേതൃത്വത്തെ ഊതിക്കെടുത്താൻ അവർ ശ്രമിക്കുന്നുവെന്നാണ്. ഖുർആനിൽ സൂറത്തുന്നൂറിൽ അല്ലാഹു അവന്റെ പ്രകാശത്തെ ഉപമിച്ചു പറയുന്ന വചനത്തെ വളരെ വിചിത്രമായിട്ടാണ് ഷിയാക്കൾ വ്യാഖ്യാനിക്കുന്നത്. അവന്റെ പ്രകാശം ഒരു വിളക്കുമാടം പോലെയാണ് എന്ന വചനത്തിൽ വിളക്കുമാടം കൊണ്ടുദ്ദേശം ഫാത്തിമയാണ് എന്നാണ് വിശദീകരണം. ആ വിളക്കുമാടത്തിലെ വിളക്ക് ഹസനാണ്. ആ വിളക്ക് സ്ഥിതി ചെയ്യുന്ന സ്ഫടികപാത്രം ഹുസൈനാണ്. അനുഗ്രഹീത വൃക്ഷം കൊണ്ടുദ്ദേശം ഇബ്രാഹിം നബി അലൈഹിസ്സലാമയാണ്. ഇതേ രൂപത്തിൽ ഈ ആയത്തിനെ മുഴുവനായും അവർ വ്യാഖ്യാനിക്കുന്നുണ്ട്. ആർക്കെങ്കിലും അല്ലാഹു പ്രകാശം നൽകിയില്ലെങ്കിൽ അവന് പ്രകാശമില്ല. അധ്യായം 100:40. ഈ വചനത്തിനാർക്കെങ്കിലും അല്ലാഹു ഫാത്തിമയുടെ മക്കളിൽ നിന്നുള്ള ഇമാമുമാരെ നൽകിയില്ലെങ്കിൽ അവന് ഇമാമില്ല എന്നാണ് ഷിഈ വ്യാഖ്യാനം. ഖുർആനിൽ പറഞ്ഞ ഷിർക്കിനെയും കുഫ്റിനെയും അലിയുടെ വിലായത്തിലുള്ള അവിശ്വാസമായാണ് ഇവർ വ്യാഖ്യാനിക്കുന്നത്. അതുപോലെ തൗഹീദിനെ ഇമാമുമാരിലുള്ള ഏക നേതൃത്വമായും കാണുന്നു. സൽക്കർമ്മങ്ങൾ കൊണ്ടുള്ള വിവക്ഷ ഇമാമുമാരെക്കുറിച്ചുള്ള അറിവും അവർ പറയുന്നതനുസരിച്ചുള്ള പ്രവർത്തനവുമാണ്. അവർ പിശാചിക്കളെ രക്ഷാധികാരികളാക്കി എന്നതിൻ്റെ വിവക്ഷ അലിയല്ലാത്ത നേതാക്കൾക്ക് ഉടമ്പടി ചെയ്തു എന്നാണ്. ഖുറാനിൽ പ്രവാചകന്മാരെയും സജ്ജനങ്ങളെയും കുറിച്ച് പറയുന്ന സത്യവാൻമാർ, ദൈവത്തെ സ്മരിക്കുന്നവർ, അറിവ് നൽകപ്പെട്ടവർ എന്നീ പ്രയോഗങ്ങളെല്ലാം ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇമാമുകൾക്ക് മാത്രമുള്ള വിശേഷണങ്ങളാണ്. നിങ്ങളറിയാത്തവരാണെങ്കിൽ അറിവുള്ളവരോട് ചോദിക്കുക. അധ്യായം നഹ്ല് വചനം 43. ഈ ഖുറാൻ വചനത്തിന് ഇമാമുമാരോട് ചോദിക്കുക എന്നാണ് ഇവർ നൽകുന്ന വ്യാഖ്യാനം. ഖുറാനിൽ അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകുമോ? അധ്യായം സുമർ വചനം 9. ഇത് ചോദിക്കുന്നത് ഇതിലെ അറിവുള്ളവർ ഷിയാക്കളും അറിവില്ലാത്തവർ സുന്നികളാണെന്നാണ് ഇവർ വാദിക്കുന്നത്. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ എന്നതിലെ ദൃഷ്ടാന്തം ഇമാമുമാരാണത്രേ. ഇതുപോലെ ഒട്ടേറെ ആയത്തുകളെയും പ്രയോഗങ്ങളെയും പദങ്ങളെയും ഇവർ ദുർവ്യാഖ്യാനിക്കുന്നു. ഖുറാനിൽ കാഫിറുകളെക്കുറിച്ചും മുശ്രിക്കുകളെക്കുറിച്ചും കപടവിശ്വാസികളെക്കുറിച്ചും അവതരിച്ചിട്ടുള്ള വചനങ്ങൾ അത്രയും ആദ്യത്തെ മൂന്ന് ഖലീഫമാരെക്കുറിച്ചും സഹാബിമാരെക്കുറിച്ചാണ് എന്ന രൂപത്തിൽ വ്യാഖ്യാനിക്കുന്നതിലൂടെ ഷിയാക്കൾ തങ്ങൾ ഇസ്ലാമിൻ്റെ പരിധിക്ക് പുറത്താണെന്ന് വ്യക്തമാക്കുകയാണ്. ഖുറാനിൻ്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തിരിച്ചുവിടാനുള്ള, തങ്ങളുടെ ഇസ്ലാം വിരുദ്ധ ആശയങ്ങൾക്ക് പിൻബലം നൽകാനുള്ള കുടിലതന്ത്രമാണ് ഇതെന്ന് വ്യക്തം. ഈ രൂപത്തിൽ ഖുർആനെ ദുർവ്യാഖ്യാനിക്കുന്ന ഷിയാക്കൾ എങ്ങനെയാണ് ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുക?
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ, ഷിയാക്കളും ഖുർആനും. ഡോക്ടർ ടി കെ യൂസഫിന്റെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസമദ് കല്ലടിക്കോട്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഹോട്ടൽ എന്നൊരു ബോർഡിങ്ങിനെ ഉയർത്തിപ്പിടിച്ച് വിസിലടിച്ച് വയോധികനായൊരു മനുഷ്യൻ വലിയ വലിയ വാഹനങ്ങളെ ആ ഹോട്ടലിന്റെ പാർക്കിംഗിലേക്ക് കയറ്റിവിടുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? നട്ടുച്ച നേരത്തും ഒരു കുടയുടെ തണലിൽ അല്ലെങ്കിൽ പൊരുവെയിലത്ത് കഠിനാധ്വാനം ചെയ്യുന്ന മനുഷ്യന്റെ ലക്ഷ്യം അയാളുടെ വീട്ടിലെ ഭക്ഷണപാത്രമാണ്. നമുക്ക് ഭക്ഷണം വിളമ്പിത്തന്ന ആളുകൾക്ക് ടിപ്പ് കൊടുക്കുന്നത് പോലെ ഇതുപോലത്തെ മനുഷ്യരെയും നമുക്കൊന്ന് പരിഗണിച്ചുകൂടെ? നമ്മുടെ കയ്യിലെ കൊച്ചു കൊച്ചു സംഖ്യകൾ അവർക്ക് വലിയ വലിയ സംഖ്യകളാണ്. വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ അവരെന്തൊക്കെയായിരിക്കും അതുകൊണ്ട് വാങ്ങുകയെന്ന് ഊഹിക്കാൻ പോലും നമുക്ക് പറ്റില്ല. മധുരമിഠായിയുടെ പണമെങ്കിലും കിട്ടിയാൽ അവരുടെ മക്കളുടെ ചുണ്ടിൽ അവർക്കൊരു പുതിയ പുഞ്ചിരി പടർത്താൻ കഴിയും. അതുകൊണ്ട് ഇതുപോലത്തെ കൊച്ചു കൊച്ചു സാധ്യതകളെ നമ്മൾ വലിയ കാര്യങ്ങളായി കാണാൻ തീർച്ചയായും ശ്രമിക്കുക.
4: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാൻ ആവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അള്ളാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ, കർമ്മസരണി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

രോഗങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം രോഗപ്രതിരോധത്തിലും രോഗചികിത്സയിലും ഏറെ അഭികാമ്യമാണ്. മാരക രോഗങ്ങൾക്ക് പോലും ഫലപ്രദമായ ചികിത്സ ലഭ്യമാകുന്ന ഇക്കാലത്ത് അനാവശ്യമായ ഭയാശങ്കകൾക്ക് വിരാമമിടാൻ രോഗങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് അനിവാര്യമാണ്. അതെ, ചികിത്സാരംഗത്തെ പ്രഗത്ഭരുമായുള്ള പ്രസക്തമായ അഭിമുഖങ്ങൾ നമ്മുടെ ഭയാശങ്കകളെ അകറ്റി ശരിയായ രോഗപരിചരണത്തിന് വഴികാട്ടിയാവുകയാണ്. പീസ് റേഡിയോ ആരോഗ്യവിചാരം.

0: ദൈവീക ദർശനത്തിൻ്റെ മാനവിക നിലപാടുകൾ, ഇന്നിൻ്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
1: ഇനി ഹൃദയവസന്തം കേൾക്കാം. സൂറ അന്നിസ 86, 87, 88 വചനങ്ങൾ അവതരിപ്പിക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. وَإِذَا حُيِّيتُمْ بِتَحِيَّةٍ فَحَيُّوا بِأَحْسَنَ مِنْهَا أَوْ رُدُّوهَا إِنَّ اللَّهَ كَانَ عَلَى كُلِّ شَيْءٍ حَسِيبًا. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു നിസായിലെ 86-ാമത്തെ ആയത്താണ് ഊതിക്കൽപ്പിച്ചത്. വഇദാ ഹുയ്യീത്തും, നിങ്ങൾക്ക് അഭിവാദ്യം നൽകപ്പെട്ടാൽ, ബിതഹിയ്യത്തിൻ, വല്ല ഉപചാരത്തെയും അല്ലെങ്കിൽ അഭിവാദ്യത്തെയും, ഫഹയ്യു, എന്നാൽ നിങ്ങൾ അഭിവാദ്യം ചെയ്യുവീൻ, ബി അഹ്സന മിൻഹ, അതിനേക്കാൾ നല്ലതുമായി, ഔ റുദ്ദുഹ, അല്ലെങ്കിൽ അത് മടക്കുവീൻ, ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു, കാന, അവനാകുന്നു, അലാ കുല്ലി ഷൈഇൻ, എല്ലാ കാര്യത്തെപ്പറ്റിയും, ഹസീബ, കണക്കു നോക്കുന്നവൻ. നിങ്ങൾക്ക് അഥവാ സത്യവിശ്വാസികൾക്ക് വല്ല അഭിവാദ്യവും അർപ്പിക്കപ്പെട്ടാൽ അതിനേക്കാൾ നല്ലതിനെ അഭിവാദ്യമർപ്പിക്കുവീൻ, അല്ലെങ്കിൽ അത് പ്രകാരം തന്നെ മടക്കുവീൻ. നിശ്ചയമായും അല്ലാഹു എല്ലാ കാര്യത്തെക്കുറിച്ചും കണക്ക് നോക്കുന്നവനാകുന്നു. ഇതാണ് 86-ാമത്തെ വചനം. തഹിയ്യത്ത് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആ വാക്ക് ഭാഷയിൽ പ്രയോഗിക്കാറുള്ളത്, ദീർഘായുസ് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതിനാണ് പറയാറുള്ളത്. എന്നാൽ ഇസ്ലാമിൽ അഭിവാദ്യം ചെയ്യൽ, ഒരാളെ കാണുമ്പോൾ

എല്ലാ കാര്യത്തെക്കുറിച്ചും കണക്കു നോക്കുന്നവനായിട്ട് അല്ലാഹു മതി. ഇതാണ് ആ വചനത്തിൽ അല്ലാഹു വ്യക്തമാക്കുന്നത്. ഇവിടെ നമ്മളൊക്കെ പലപ്പോഴും ചെയ്യാറുള്ള ഒരു കാര്യമാണ് ഒരാളെ കാണുമ്പോൾ, ഒരു വിശ്വാസിയെ കാണുമ്പോൾ സലാം പറയുക എന്ന കാര്യം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഖുർആനിൻ്റെ ഒരു പരാമർശമാണ് ഈ ആയത്ത്. നമ്മളോട് ആരെങ്കിലും സലാം പറഞ്ഞാൽ നമ്മളെങ്ങനെ പ്രത്യഭിവാദ്യം ചെയ്യണം, എങ്ങനെ മടക്കണം, അതിൻ്റെ മര്യാദ എന്താണ് എന്ന് ഈ ആയത്ത് സൂചിപ്പിക്കുന്നു. ഇമാം ഇബ്നു കസീർ അഹ്മദ് പറയാണ്, ഐ ഇദാ സല്ലമ അലൈക്കുമുൽ മുസ്ലിമു, ഒരു മുസ്ലിം നിങ്ങളോട് സലാം പറഞ്ഞാൽ, ഫർദു അലൈഹി ബി അഫ്ദല മിമ്മാ സല്ലമ, അയാൾ സലാം പറഞ്ഞതിനേക്കാൾ ശ്രേഷ്ഠമായതുകൊണ്ട് നിങ്ങൾ സലാം മടക്കുക. ഔ റദ്ദു അലൈഹി ബി മിസ്ലിമാ സല്ലമ ബിഹി, അല്ലെങ്കിൽ വ അലൈക്കുമുസ്സലാം എന്നെങ്കിലും നിങ്ങൾ പറയുക. ഫസ്സിയാദത്തു മന്ദൂബത്തുൻ, അപ്പോൾ വർദ്ധനവ് കാണിക്കൽ, വ അലൈക്കുമുസ്സലാം വറഹ്മത്തുള്ള എന്നൊക്കെ പറയൽ, അതൊരു സുന്നത്തായ കാര്യമാണ്. വൽ മുമാസലത്തു മഫ്റൂദ, ഒരാളിങ്ങോട്ട് സലാം പറഞ്ഞാൽ പകരം അതെങ്കിലും തിരിച്ചു പറയൽ, അത് ഫറളായ കാര്യമാകുന്നു എന്നാണ് ഇമാം ഇബ്നു കസീർ റഹ്മഹുള്ള ആ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദീകരണം നൽകുന്നത്. ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ, അന്ന റജുലൻ ജാഅ ഇലൻ നബിയി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ പ്രവാചകൻ അടുക്കിലേക്ക് വന്നു. ഫഖാൽ, എന്നിട്ട് അയാൾ പറഞ്ഞു, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. ഫറദ്ദ അലൈഹി സുമ്മ ജലസ, അപ്പോൾ പ്രവാചകൻ സലാം മടക്കി. ഫഖാല, എന്നിട്ട് പ്രവാചകൻ തിരുമ്പി പറഞ്ഞു, അഷ്റുൻ, പത്ത് എന്ന് പറഞ്ഞു. സുമ്മ ജാഅ റജുലുൻ ആഖർ, പിന്നെ മറ്റൊരാൾ വന്നു. ഫഖാൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് പറഞ്ഞു. ഫറദ്ദ അലൈഹി സുമ്മ ജലസ ഫഖാൽ ഇഷ്റൂൻ, സാഹുസ്ലാം സലാം മടക്കി എന്നിട്ട് പറഞ്ഞു, ഇരുപത് എന്ന് പറഞ്ഞു. സുമ്മ ജാഅ ആഖർ, പിന്നെ മറ്റൊരാൾ വന്നു. ഫഖാൽ, അയാൾ പറഞ്ഞു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഫറദ്ദ അലൈഹി സുമ്മ ജലസ ഫഖാല സലാസൂൻ, സാഹുസ്ലാം സലാം മടക്കി എന്നിട്ട് പറഞ്ഞു, മുപ്പത് എന്ന് പറഞ്ഞു. അപ്പം ഈ ഹദീസ് പ്രകാരം ഒരാൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് സലാം പറയുമ്പോൾ അയാൾക്ക് പത്ത് പ്രതിഫലത്തിന് അയാൾ അർഹനാകുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് പറയുമ്പോൾ ഇരുപത് പ്രതിഫലത്തിന് അയാൾ അർഹനാകുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു എന്ന് പറയുമ്പോൾ അയാൾ മുപ്പത് പ്രതിഫലത്തിന് അർഹനാകുന്നു എന്നൊക്കെ ആ ഹദീസുമായി ബന്ധപ്പെട്ട് കാണാൻ സാധിക്കും. ഒരു മുസ്ലിമല്ലാത്ത ഒരാളോട് അങ്ങോട്ട് സലാം പറയുന്നത് അഭികാമ്യമല്ല എന്ന് കാണാൻ സാധിക്കും. ലാ തബ്ദ ഉബിസ്സലാം എന്ന് തന്നെ പ്രവാചകൻ തിരുമേനി പറഞ്ഞത് കാണാം. നിങ്ങൾ അൽ യഹൂദ വൻ നസ്വാറ ബിസ്സലാമി, ലാ തബ്ദ ഉൽ യഹൂദ വൻ നസ്വാറ ബിസ്സലാം, നിങ്ങൾ യഹൂദികളോടും നസ്വാറാക്കളോടും സലാം കൊണ്ട് തുടങ്ങരുത് എന്ന് ഹദീസിൽ കാണാം. അപ്പോൾ അങ്ങോട്ട് അവരോട് സലാം പറയാൻ പാടില്ല, എന്നാൽ അവരിങ്ങോട്ട് സലാം പറഞ്ഞാൽ അതേപോലെ തന്നെ നമുക്ക് തിരിച്ചു മടക്കുകയും ചെയ്യാം. ഏതായിരുന്നാലും വലിയ പ്രതിഫലം ലഭിക്കാൻ കാരണമാകുന്ന കാര്യമാണ്. അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നിങ്ങളുടെ മേൽ ഉണ്ടാവട്ടെ എന്ന ഈ പ്രാർത്ഥനയുടെ അഭിവാദ്യവാക്യം ഏറ്റവും ശ്രേഷ്ഠമാണ് ആ അഭിവാദ്യവാക്യം. അപ്പോൾ അത് മാറ്റിവെച്ചുകൊണ്ട് ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നവർ കാണാൻ സാധിക്കും, അല്ലെങ്കിൽ അറബിയിലാണെങ്കിൽ തന്നെ സ്വബാഹൽ ഖൈർ അല്ലെങ്കിൽ മസാ അൽ ഖൈർ എന്നൊക്കെ പറയാം എന്നത് കാണാം. പക്ഷേ അത് അല്ല ഒരു വിശ്വാസി പറയേണ്ടത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ വബറകാത്തു എന്ന് പറയാൻ ശ്രദ്ധിക്കണം. അത് ഒരു പ്രാർത്ഥനയാണ്, ഏറ്റവും പ്രതിഫലാർഹമായ കാര്യമാണെന്നത് കൂടി മനസ്സിലാക്കേണ്ട കാര്യമാണ്. പല ആളുകളും ആ വിഷയത്തിൽ ഈ പരിഷ്കാരത്തിൻ്റെ പേരിൽ അതിനൊന്നും പ്രാധാന്യം കൽപ്പിക്കാത്തത് കാണാം. പക്ഷേ വിശ്വാസികൾ മനസ്സിലാക്കണം, വലിയ ഖൈറും ബറക്കത്തും സലാമിൽ അടങ്ങിയിട്ടുണ്ട് എന്നത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഇദാ സല്ലമ അലൈക്കുമുൽ മുസ്ലിം ഫറദ്ദു അലൈഹി ബി അഫ്ദല മിമ്മാ സല്ലമ ലഫ്ദൻ വ ബശാശതൻ, ഒരാൾ ഇങ്ങോട്ട് സലാം പറഞ്ഞാൽ ചിരിച്ചുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് മുഖപ്രസന്നതയോടുകൂടി തിരിച്ചങ്ങോട്ട് സലാം മറക്കണം. ഔ റദ്ദു അലൈഹി ബി മിസ്ലിമാ സല്ലം, ഇങ്ങോട്ട് ഒരാൾ സലാം പറഞ്ഞാൽ വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാ എന്ന് പറയാം, ഇനി അതില്ലെങ്കിൽ പറഞ്ഞ അത്രയെങ്കിലും മടക്കണം. വലിക്കുല്ലിൻ സവാബുഹു വജസാഉഹു, അതെല്ലാത്തിനും പ്രതിഫലമുണ്ട്. ഇന്നല്ലാഹ തആല കാന അലാ കുല്ലി ഷൈഇൻ മുജാസിയൻ, അല്ലാഹു ഓരോരുത്തരും അർഹിക്കുന്ന പ്രതിഫലം നൽകാൻ അല്ലാഹു ഒരുക്കമാണ്, അല്ലാഹു പ്രതിഫലം നൽകുന്നവനാകുന്നു എന്ന്
ആ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാണാൻ സാധിക്കും.

0: ആയിരിക്കും. അപ്പോൾ സലാം പറയുക എന്നത് ഒരു ചടങ്ങായിട്ട് മാറാൻ പാടില്ല, മറിച്ച് അത് വളരെ മനസ്സറിഞ്ഞുകൊണ്ട് വ്യക്തമായി തന്നെ പറയാൻ വിശ്വാസികൾ ശ്രമിക്കണം. അതാണ് ആയത്ത് പഠിപ്പിക്കുന്ന കാര്യം. അസ്സലാമു അലൈക്കും എന്ന് വ്യക്തമല്ലാതെ കേവലം ഒരു ചടങ്ങായി പറയലല്ല, മനസ്സറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ പ്രതിഫലം ലഭിക്കട്ടെ എന്ന ഒരു നിയത്തോടു കൂടി, അല്ലെങ്കിൽ ആ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയായിരിക്കണം സത്യവിശ്വാസികൾ സലാം പറയേണ്ടത് എന്നാണ് ആ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം. മറ്റു ഹദീസിൽ സലാമിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നത് കാണാൻ സാധിക്കും. ലാ തദ്ഖുലു ജന്ന ഹത്താ തുഅ്മിനു, നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല നിങ്ങൾ വിശ്വാസികളാകുന്നതുവരെ. വലാ തുഅ്മിനു ഹത്താ തഹാബ്ബു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നതുവരെ നിങ്ങൾ വിശ്വാസികളാവുകയില്ല. അലാ അദുല്ലുക്കും അലാ മാ തുഹിബ്ബൂന ബിഹി, നിങ്ങൾ പരസ്പരം സ്നേഹിക്കാൻ കാരണമാകുന്നൊരു കാര്യം നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ? അള്ളാഹുവിൻ്റെ റസൂൽ ചോദിക്കുകയാണ്. ഖാലു, സഹാബത്ത് പറഞ്ഞു, ബല, അതേ പ്രവാചകരെ. പ്രവാചകൻ പറഞ്ഞു, ഖാൽ അഫ്ഷു സലാമ ബൈനക്കും, നിങ്ങൾ സലാം നിങ്ങൾക്കിടയിൽ വ്യാപിപ്പിക്കുക, സലാമിനെ നിങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുക. ഇമാം ബുഖാരിയുടെ അദബുൽ മുഫ്രദിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കും. മറ്റൊരു ഹദീസിൽ അഫ്ഷുസലാമ ബൈനക്കും അലാമൻ അറഫ്തും വമല്ലം താരിഫ്, നിങ്ങൾ നിങ്ങൾക്കിടയിൽ സലാം വ്യാപിപ്പിക്കുക, നിങ്ങൾ അറിയുന്നവരോടും അറിയാത്തവരോടും സലാം പറയുക എന്നൊക്കെ ഹദീസിൽ കാണാൻ സാധിക്കും. അതായിരുന്നാലും സലാമിൻ്റെ മഹത്വം വലിയ പ്രാധാന്യമുള്ള കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് കേവലം ഒരു ഉപചാരവാക്കല്ല, അള്ളാഹുവിൻ്റെ ഖൈറും ബറക്കത്തും ഒരാൾക്ക് ലഭിക്കാൻ അത് കാരണമാണ് എന്നൊക്കെ സലാമുമായി ബന്ധപ്പെട്ട ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഒരു ചെറിയ സംഘം വലിയ സംഘത്തോട് സലാം പറയണമെന്നും, ചെറിയവർ വലിയവരോട് സലാം പറയണമെന്നും, വരുന്നവർ ഇരിക്കുന്നവരോട് സലാം പറയണമെന്നും ഒക്കെ അതിൻ്റെ ആദാബുകൾ, അതിൻ്റെ മര്യാദകൾ പഠിപ്പിക്കുന്നിടത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വീട്ടിലേക്ക് കടന്നു വരുന്ന മക്കൾ സലാം പറഞ്ഞുകൊണ്ടാണ് വരേണ്ടത്, അതിൽ ഒരു ഖൈറും ഒരു ബറക്കത്തും ലഭിക്കാൻ അത് കാരണമായിത്തീരുമെന്നൊക്കെ ആ സലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിൻ്റെ മര്യാദകൾ പഠിപ്പിക്കുന്നിടത്ത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസിൽ കൃത്യമായി കാണാൻ സാധിക്കും. തുടർന്ന് 87-ാമത്തെ ആയത്ത്, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു ലയജ്മഅന്നകും ഇലാ യൗമിൽ ഖിയാമ إلى يوم القيامة لا ريب فيه ومن أصدق من الله حديثا. അതാണ് 87-ാമത്തെ ആയത്ത്. അല്ലാഹു, അല്ലാഹു, ലാ ഇലാഹ, ഒരു ആരാധ്യനുമില്ല, ഇല്ലാഹുവ, അവനല്ലാതെ, ല യജ്മഅന്നക്കും, തീർച്ചയായും അവൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടും, ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിലേക്ക്, ലാ റൈബ്, സന്ദേഹമില്ല, സംശയമില്ല, ഫീഹി, അതിൽ, വമൻ, ആരാണ്, അസ്ദഖു, അധികം സത്യവാൻ, സത്യം പറയുന്നവൻ, മിനല്ലാഹ്, അള്ളാഹുവിനേക്കാൾ, ഹദീസ, വർത്തമാനത്തിൽ. ഇതാണ് 87-ാമത്തെ ആയത്ത്. അള്ളാഹു അവനല്ലാതെ ആരാധ്യനേ ഇല്ല, തീർച്ചയായും അവൻ നിങ്ങളെ ഖിയാമത്ത് നാളിലേക്ക് ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യും, അതിൽ സന്ദേഹമേ ഇല്ല. ആരാണ് അള്ളാഹുവിനേക്കാൾ വർത്തമാനത്തിൽ സത്യം പറയുന്നവൻ? ഇവിടെ അള്ളാഹുവിൻ്റെ ഏകത്വത്തെക്കുറിച്ച് അള്ളാഹു വ്യക്തമാക്കുകയാണ്. അവിശ്വാസികളായ ആളുകളും കപടവിശ്വാസികളായ ആളുകളും എന്തൊക്കെ നിലപാട് സ്വീകരിച്ചാലും, ഇപ്പോൾ ചില ആളുകൾ പ്രവാചകൻ അടുക്കൽ വന്നുകൊണ്ട് അസ്സാമു അലൈക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു, പ്രവാചകൻ അതേപോലെ തന്നെ വഅലൈക്കും എന്ന് പ്രവാചകൻ പ്രത്യഭിവാദ്യം ചെയ്യുകയും ചെയ്തു. അപ്പോൾ അവരൊക്കെ എന്തൊക്കെ നിലപാട് സ്വീകരിച്ചാലും യഥാർത്ഥത്തിൽ അള്ളാഹു മാത്രമാണ് ആരാധനയ്ക്ക് അർഹൻ. ഒന്നാമത്തെ കാര്യം ഇസ്ലാമിൻ്റെ മൗലികമായ തത്വമാണത്, ആരാധനക്കർഹൻ അള്ളാഹു മാത്രമേ ഉള്ളൂ. അള്ളാഹു ലാ ഇലാഹ ഇല്ലാഹു, അള്ളാഹു അവനല്ലാതെ ഒരു ആരാധ്യനില്ല. ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാ, ആരാധനയ്ക്ക് അർഹതപ്പെട്ടവനായിട്ട് അള്ളാഹുവല്ലാതെ ഒരു ശക്തിയുമില്ല. പിന്നീട് മരണശേഷമൊരു ജീവിതമുണ്ട് എന്ന യാഥാർത്ഥ്യം അള്ളാഹു വ്യക്തമാക്കുകയാണ്. എല്ലാവരെയും ലയജ്മഅന്നക്കും ഇലാ യൗമിൽ ഖിയാമ ലാ റൈബ ഫീ, നിങ്ങളെല്ലാവരെയും ഖിയാമത്ത് നാളിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടും, അതിൽ ഒരു സംശയവും ഇല്ല. അള്ളാഹുവിനേക്കാൾ സത്യം പറയുന്നവൻ ആരുണ്ട് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഏറ്റവും സത്യസന്ധമായ കാര്യമാകുന്നു, ഏറ്റവും ഹക്കായിട്ടുള്ള കാര്യമാകുന്നു എന്നാണ് അള്ളാഹു അതിലൂടെ അറിയിക്കുന്നത്. അള്ളാഹുവിനേക്കാൾ സത്യം പറയുന്നവനായിട്ട് ആരുണ്ട് എന്ന ആ പരാമർശത്തിൽ അള്ളാഹു ഉദ്ദേശിക്കുന്നത്, അള്ളാഹു പറയുന്ന കാര്യം അതാണ്. ഈ പരമാർത്ഥങ്ങൾ അതാണ് ഏറ്റവും പരമമായ സത്യം. അള്ളാഹു വഹ്ദഹു അൽ മുതഫർരിദു ബിൽ ഉലൂഹിയ ലി ജമീഇൽ ഖൽഖി, ആരാധനക്ക് തരപ്പെട്ടവൻ അവൻ അള്ളാഹു മാത്രമേ ഉള്ളൂ. ല യജ്മഅന്നക്കും യൗമൽ ഖിയാമ അല്ലദി ലാ ശക്ക ഫീഹി, എന്തിനാണ് അള്ളാഹു ഖിയാമത്ത് നാളിൽ എല്ലാവരെയും നിങ്ങളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമെന്ന് പറഞ്ഞത്? ഒരു സംശയവും അതിലില്ല എന്ന് പറഞ്ഞെന്തിനാ? ലിൽ ഹിസാബി വൽ ജസാ, ഓരോരുത്തരും ചെയ്ത നന്മകൾക്കും തിന്മകൾക്കും അർഹിക്കുന്ന പ്രതിഫലവും ശിക്ഷയും നൽകാൻ വേണ്ടി. വല അഹദുൻ അസ്ദഖു മിനല്ലാഹി ഹദീസൻ ഫീമ അഖ്ബറ ബിഹി, ഇതുപോലെ ഈ പരമമായ യാഥാർത്ഥ്യങ്ങൾ പറയാൻ അള്ളാഹുവിനെ പോലെ സത്യസന്ധനായി മറ്റാരുമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട സത്യമെന്ന് പറഞ്ഞാൽ അത് തൗഹീദാകുന്നു, അള്ളാഹുവിൻ്റെ ഏകത്വമാകുന്നു. യുഖ്ബിറു തആല അൻ ഇൻഫിറാദിഹി ബിൽ വഹ്ദാനിയ്യ വഅന്നഹു ലാ മഅബൂദ വലാ മഅലൂഹ ഇല്ലാഹു ലികമാലിഹി ഫീ ദാതിഹി വഔസാഫിഹി വലികൗനിഹി അൽ മുൻഫരിദു ബിൽ ഖൽഖി വത്തദ്ബീരി. അപ്പോൾ എല്ലാ നിലയിലും ആരാധനക്ക് തരപ്പെട്ടവൻ അള്ളാഹു മാത്രമാകുന്നു, അള്ളാഹുവല്ലാതെ ഒരു ശക്തിയും ആരാധനക്ക് അർഹനായിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു തആല മറ്റൊരു സൂറത്തിൽ മരണശേഷം ഒരു ജീവിതമുണ്ട് എന്ന യാഥാർത്ഥ്യം അർത്ഥശങ്കക്കടയില്ലാത്ത രൂപത്തിൽ വ്യക്തമാക്കുന്നത് കാണാൻ സാധിക്കും. സഅമല്ലദീന കഫറു അല്ലയു ബഅസു, സത്യനിഷേധികൾ ജൽപ്പിക്കുന്നു ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയേ ഇല്ലെന്ന്, അവർ മരണശേഷം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയില്ലെന്ന്. ഖുൽ, നബിയെ പറയുക, ബല, അതെ, വറബ്ബി, എൻ്റെ റബ്ബ് തന്നെയാണ് സത്യം. ലതുബഅസുന്ന, തീർച്ചയായും നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക തന്നെ ചെയ്യും. സുമ്മ ലതുനബ്ബഉന്ന ബിമാ അമിൽതും, പിന്നെ നിങ്ങൾ പ്രവർത്തിച്ച കാര്യം നിങ്ങൾ അറിയിക്കപ്പെടുക തന്നെ ചെയ്യും. വദാലിക അലല്ലാഹി യസീർ, അത് അല്ലാഹുവിൻ്റെ മേൽ എളുപ്പമുള്ള കാര്യമാകുന്നു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത് വമൻ അസ്ദഖു മിനല്ലാഹി ഹദീസ ഇഖ്ബാറുൻ ബിഅന്ന ഹദീസഹു വഅഖ്ബാറുഹു വഅഖ്വാലുഹു ഫീ അഅലാ മറാതിബി സിദ്ഖി ബൽ അഅലാഹ. അള്ളാഹു അവൻ്റെ ഗ്രന്ഥത്തിൽ പറയുന്ന ഓരോ വചനങ്ങളും ഓരോ വാർത്തകളും വർത്തമാനങ്ങളും ഏറ്റവും സത്യസന്ധമായ കാര്യമാകുന്നു, അത് ഏത് വിഷയത്തെക്കുറിച്ചായിരുന്നാലും. ഫകുല്ലു മാ ഖീല ഫിൽ അഖായിദി വൽ ഉലൂമി വൽ അഅമാലി മിമ്മാ യുനാഖിദു മാ അഖ്ബറ അല്ലാഹു ബിഹി ഫഹുവ ബാത്തിലുൻ. അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞ കാര്യങ്ങൾ പരിപൂർണമായും ഏറ്റവും ശ്രേഷ്ഠവും ഏറ്റവും ഉത്തമവും ഏറ്റവും ഉന്നതവുമായിട്ടുള്ള കാര്യങ്ങളാകുന്നു ഏത് വിഷയത്തെക്കുറിച്ചായിരുന്നാലും. അതാണ് ആ ആയത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്നത്, വമൻ അസ്ദഖു മിനല്ലാഹി ഹദീസ. തുടർന്ന് 88-ാമത്തെ വചനം, ഫമാലകും ഫിൽ മുനാഫിഖീന ഫിഅതൈൻ ഫിൽ മുനാഫിഖീന ഫിഅതൈനി വല്ലാഹു അർകസഹും ബിമാ കസബൂ അതുരീദൂന അൻ തഹ്ദൂ മൻ അദല്ലല്ലാഹ് وَمَنْ يُضْلِلِ اللَّهُ فَلَنْ تَجِدَ لَهُ سَبِيلًا. ഇതാണ് 88-ാമത്തെ വചനം. ഫമാലക്കും, എന്നാൽ നിങ്ങൾക്ക് എന്താണ്, ഫിൽ മുനാഫിഖീന, കപടവിശ്വാസികളുടെ കാര്യത്തെപ്പറ്റി, ഫിഅത്തൈൻ, നിങ്ങൾ രണ്ട് കക്ഷികളായിട്ട് രണ്ട് സംഘമാകുവാൻ എന്താണ് കാരണം? വല്ലാഹു, അല്ലാഹു ആകട്ടെ, അർക്കസഹും, അവരെ മറിച്ചിട്ടിരിക്കുന്നു. ബിമാ കസബു, അവർ സമ്പാദിച്ചു വച്ചത് നിമിത്തം. അതുരീദൂന, നിങ്ങൾ ഉദ്ദേശിക്കുന്നുവോ, അന്തഹദു, നിങ്ങൾ നേർമാർഗത്തിലാക്കുവാൻ വഴി കാട്ടുവാൻ, മൻ അദല്ലല്ലാ, അല്ലാഹു വഴിപിഴവിലാക്കിയവരെ. വമൻ യുദ്ലിലില്ലാഹു, അല്ലാഹു ആരെ വഴിപിഴവിലാക്കിയോ, ഫലന്തജിദ, എന്നാൽ നീ കണ്ടെത്തുകയേ ഇല്ല, ലഹു, അവന് സബീല, ഒരു മാർഗം. അതാണ് ആ ആയത്തിലെ പദങ്ങളുടെ അർത്ഥം. അപ്പോൾ കപടവിശ്വാസികളുടെ കാര്യത്തിൽ നിങ്ങൾ രണ്ടു കക്ഷികളാകാൻ എന്താണ് കാരണം? അവർ ചെയ്തു വെച്ചത് നിമിത്തം അഥവാ സമ്പാദിച്ച നിമിത്തം അവരെ അള്ളാഹു മറിച്ചിട്ടിരിക്കെ, പിന്നെ അള്ളാഹു വഴിപിഴവിലാക്കിയവരെ നിങ്ങൾ നേർമാർഗത്തിലാക്കുവാൻ ഉദ്ദേശിക്കുന്നുവോ? അതാണ് അതുരീദൂന അൻ തഹ്ദൂ മൻ അദല്ലല്ലാ. എന്നിട്ട് അള്ളാഹു അവസാനം പറയും, വമൻ യുദ്ലിലില്ലാ ഫലൻ തജ്ദലുഹു സബീല. യാതൊരുവനെ അള്ളാഹു വഴിപിഴവിലാക്കുന്നുവോ അവന് നീ ഒരു മാർഗവും കണ്ടെത്തുകയേ ഇല്ല. ഇതാണ് 88-ാമത്തെ വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്ന കാര്യം. തീർച്ചയായും വലിയ കാര്യമാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. സ്വാഭാവികമായും കപടവിശ്വാസികളുടെ ഉള്ളിരിപ്പ്, അവർ എന്താണ് ഉദ്ദേശിക്കുന്നെന്ന കാര്യം, സാത്വികന്മാരായ നേരച്ചൊവ്വേക്കാര്യങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ നോക്കിക്കാണുന്ന ആളുകൾക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് അള്ളാഹു ചോദിക്കുകയാണ്, എന്തേ നിങ്ങൾക്ക് പറ്റിയത്? നിങ്ങൾ എന്തുകൊണ്ട് അവരുടെ കാര്യത്തിൽ നിങ്ങൾ രണ്ട് കക്ഷികളാകുന്നു? ഫമാലക്കും അയ്യുഹൽ മുഅ്മിനൂൻ, ഹേ സത്യവിശ്വാസികളെ, നിങ്ങൾക്കെന്താണ്? ഫീ ശഅ്നിൽ മുനാഫിഖീന ഇദഖ്തലഫ്തും ഫിർഖത്തൈൻ, കപടവിശ്വാസികളുടെ കാര്യത്തിൽ നിങ്ങൾ രണ്ട് കക്ഷികളാകാൻ, ഫിർഖത്തുൻ തഖൂൽ ബിഖിതാലിഹിം വ ഉഖ്ര ലാ തഖൂൽ ബിദാലിക്, അതായത് ഒരു കൂട്ടർ അവരോട് യുദ്ധം ചെയ്യണമെന്നും മറ്റൊരു കൂട്ടർ വേണ്ടാം എന്നും പറയുന്നു. വല്ലാഹു തആല ഖദ് ഔഖഅഹും ഫിൽ കുഫ്രി വദ്ദലാലി ബിസബബി സുഇ അഅ്മാലിഹിം, അല്ലാഹു അവരെ വഴികേടിലും അവിശ്വാസത്തിലും ആക്കിയിരിക്കുന്നു അവരുടെ മോശമായ പ്രവർത്തനങ്ങൾ ഫലമായിക്കൊണ്ട്. അതവദ്ദൂന ഹിദായത്ത മൻ സറഫ അല്ലാഹു തആല ഖൽബഹു അൻ ദീനി, നിങ്ങൾ അല്ലാഹു അവന്റെ മതത്തിൽ നിന്ന് തിരിച്ചുവിട്ട ആളുകളെ അവർക്ക് വഴി കാണിക്കുവാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുവോ? വമൻ ഖദലഹുല്ലാഹു അൻ ദീനിഹി, അല്ലാഹു അവന്റെ ദീനിൽ നിന്ന് അകറ്റിക്കളഞ്ഞ വിട്ടുകളഞ്ഞ ആളുകളെയും, വത്തിബാഇമാ അമറഹു ബിഹി ഫലാ ത്വരീഖലഹു ഇലൽ ഹുദാ, അത്തരം ആളുകൾക്ക് പിന്നെ ഒരു സന്മാർഗവും ഒരു വഴിയും കാണുക സാധ്യമല്ല എന്നുകൂടി അല്ലാഹു അറിയിക്കുന്നു. അൽ മുറാദു ബിൽ മുനാഫിഖീന അൽ മദുക്കൂരീന ഫി ഹാദിഹിൽ ആയ അൽ മുനാഫിഖൂന അൽമുൽഹിറൂന ഇസ്ലാമഹും, ഈ ആയത്തിൽ പറഞ്ഞ കപടവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാം പ്രകടിപ്പിക്കുന്ന ആളുകൾ. വലം യുഹാജിറു മഅ കുഫ്രിഹിം, അവരുടെ കുഫറിൽ ഉള്ളതോടുകൂടി അവർ ഹിജറ പോകാൻ തയ്യാറാകുന്നുമില്ല. വകാന ഖദ് വഖഅ ബൈന സ്വഹാബ റിദ്വാനുല്ലാഹി അലൈഹിം ഫീഹിം ഇസ്തിബാഹുൻ ഫബഅദുഹും തഹ്റുജു അൻ ഖിതാലിഹിം, അപ്പോൾ സ്വഹാബത്തിനിടയിൽ ചില അസ്വാരസ്യങ്ങൾ അല്ലെങ്കിൽ ചില ആശയക്കുഴപ്പങ്ങളുണ്ടായി അവരുടെ യുദ്ധം ചെയ്യണോ വേണ്ടേ എന്ന കാര്യത്തിൽ. വഖത്അ മുവാലാത്തിഹിം ബിസബബി മാ ളുഹറുഹു മിനൽ ഈമാൻ, അവരോട് സ്നേഹബന്ധം സ്ഥാപിക്കാൻ പാടുണ്ടോ ഇല്ലേ എന്ന കാര്യത്തിൽ, കാരണം അവർ ഈമാൻ പ്രകടിപ്പിക്കുന്നു എന്ന കാരണത്താൽ. വബഅദുഹും അലിമ അഹ്വാലഹും ബിഖറാഇനി അഫ്ആലിഹിം ഫഹക്കമ ബികുഫ്രിഹിം, ചില ആളുകൾ മനസ്സിലാക്കി അവരുടെ നിലപാടുകൾ നിമിത്തം കാരണമായിട്ട് അവർ യഥാർത്ഥ വിശ്വാസികളല്ല എന്ന് ചില ആളുകൾ അവരെക്കുറിച്ച് വിധി പറഞ്ഞു. എന്നാൽ മറ്റു ചില ആളുകൾ അത് പറയാൻ തയ്യാറായില്ല. അപ്പോഴാണ് ഈ വചനം അവതീർണമായതെന്ന് മഹാന്മാരായ മുഫസ്സിങ്ങൾ പറയുന്നു. ഫമാലക്കും ഫിൽ മുനാഫിഖീന ഫിഅതൈൻ, യഖൂർ തആല മുൻകിറൻ അലൽ മുഅ്മിനീൻ ഫി ഇഖ്തിലാഫിഹിം ഫിൽ മുനാഫിഖീന അല ഖൗലൈൻ വഖ്തുലിഫ ഫി സബബി ദാലിക ഫഖാല അൽ ഇമാം അഹ്മദ്, ഇമാം അഹ്മദ് ദരിക്കുന്ന ഹദീസ് കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖർജ ഇല ഉഹുദിൻ ഫറജ അനാസ് ഖർജു മഅഹു فكان اصحاب رسول الله صلى الله عليه وسلم فيهم فرقتين فرقه تقول نقتلهم وفرقه تقول لا. അങ്ങനെ ഉഹദ് യുദ്ധത്തിനു വേണ്ടി പ്രവാചകനെ കൂടെ പുറപ്പെട്ട ആൾക്കാരെ കൂട്ടത്തിൽ കുറച്ച് ആളുകൾ അവർ മടങ്ങി, ആ വഴിയിൽ വെച്ച് മടങ്ങി. അപ്പോൾ വിശ്വാസികൾക്കിടയിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായി അവരുടെ കാര്യത്തിൽ, അവരോട് യുദ്ധം ചെയ്യണമോ വേണ്ടേ എന്ന കാര്യത്തിൽ. ഫഅൻസലല്ലാഹു, അപ്പോൾ അല്ലാഹു ആയത്തിറക്കി, ഫമാലക്കും ഫിൽ മുനാഫിഖീന ഫിഅതൈൻ, فقال رسول الله صلى الله عليه وسلم انها طيبه وانها تنفي الخبث كما تنفي النار خبث الفضه, അതൊരു ശുദ്ധീകരണമാകുന്നു, ഒരു ശുദ്ധീകരണം വരുത്തലാകുന്നു, ഏതുപോലെ വെള്ളിയുടെ അഴുക്ക് തീ ശുദ്ധീകരിക്കുന്നതുപോലെ എന്ന് പ്രവാചകൻ അവിടെ പറഞ്ഞു എന്നതാണ്. ഏതായിരുന്നാലും ആ ആയത്തുമായി ബന്ധപ്പെട്ട് മുഫസ്സിരീങ്ങൾ പറയുന്ന കാര്യമാണ്, കപടവിശ്വാസികളുടെ കാര്യത്തിൽ അവർ പുറമേക്ക് വിശ്വാസം പ്രകടിപ്പിക്കുന്നത് കൊണ്ട് സ്വാഭാവികമായും എല്ലാവർക്കും അവരെ തിരിച്ചറിയാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. എന്നാൽ അവരുടെ ഉള്ളുകള്ളികൾ ചില സന്ദർഭങ്ങളിൽ അത് അവർ വെളിപ്പെടുത്തിയതിനാൽ പല ആളുകൾക്കും പല വിശ്വാസികൾക്കും അവരെക്കുറിച്ച് മനസ്സിലാക്കാനും സാധിച്ചിരുന്നു. അതാണ് ആ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഫസ്സിരീങ്ങൾ പറയുന്ന കാര്യം. ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു തആല ഇത്തരത്തിലുള്ള വിശ്വാസരംഗത്തുള്ള ജീർണതകളിൽ നിന്ന് മുക്തമായി അടിയുറച്ച കാപഢ്യമില്ലാത്ത വിശ്വാസത്തിൻ്റെ ആളുകളായി ജീവിക്കാൻ നാം ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: മാഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഹൃദയവസന്തം, അവതരിപ്പിച്ചത് മുഹമ്മദ് കുട്ടി സലഫി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അംസൈന വ അംസൽ മുൽക്കു ലില്ലാ വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദിഹി ലൈല വഖൈറ മാ ബഅദഹ വഅഊദു ബിക മിൻ ശർരി മാ ഫീ ഹാദിഹി ലൈല വശർരി മാ ബഅദഹ റബ്ബി أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر
1: ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു.
0: അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വഇലൈക്കൽ മസീർ.
1: അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
0: അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക അന്നക അൻതല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക.
1: അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു. ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു. നീയല്ലാതെ ആരാധ്യനില്ല. നീ ഏകനാണ്. നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്.
0: അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ.
1: അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്. നിനക്കു പങ്കുകാരില്ല. നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ.
0: അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സംഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത.
1: അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ. എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ. എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ. നീയല്ലാതെ ആരാധ്യനില്ല.
0: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വ അഊദു ബിക മിൻ അദാബിൽ ഖബർ ലാ ഇലാഹ ഇല്ലാ അൻത.
1: അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നീയല്ലാതെ ആരാധ്യനില്ല.
2: ഇനി ദിക്റുകളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്കാർ ഓപ്ഷനിൽ അർത്ഥസഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സ്വയം നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള പ്രത്യേക സംവിധാനവും. വേഗമാകട്ടെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ. ഇനി ജമീൽ നിങ്ങളുടെയും ആത്മമിത്രമാകട്ടെ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഷഹ്ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ, പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ മഹത്തായ തൗഫീക് കൊണ്ട് ഒരു പ്രദോഷ സമയം കൂടി നമുക്ക് ഒരുമിച്ചിരിക്കാൻ സാധിച്ചു. അള്ളാഹുവിനെ സ്തുതിക്കേണ്ട, അള്ളാഹുവിനെ വാഴ്ത്തേണ്ട, പുകഴ്ത്തേണ്ട നിമിഷങ്ങളാണ് നമ്മൾ മുന്നിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ മസാ നമ്മൾ ചൊല്ലാതെ പോകരുത് എന്ന് ഈ സമയത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഏതായാലും ഇന്ന് പി സ്റ്റുഡിയോ പെരിന്തമണ്ണ സ്റ്റുഡിയോയിൽ നിങ്ങളോടൊപ്പം ഞാൻ അമീൻ അഹമ്മദ് മങ്കട, എന്നോടൊപ്പം
1: അനൂസ് മഞ്ചേരി.
0: നമ്മളെ യൂണിയനിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരുപാട് ആളുകൾ സലാം പറഞ്ഞു തരാറുണ്ട്. പക്ഷേ നമുക്ക് അവർക്ക് സലാം അടക്കാം അല്ലേ?
1: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: ആർക്കെ സലാം പറഞ്ഞത്? ആയിഷ അങ്ങാടിപ്പുറം, ഇബ്രാഹിം അല്ലൂർ, ടെക്സ് ഉള്ളാൽ മംഗളൂർ, സഫിയ എടപ്പാൾ, നഫീസ പി എ താമരശ്ശേരി, ഷെഫിയ എടപ്പാൾ, അങ്ങനെയുള്ള ആളുകളൊക്കെ സലാം പറഞ്ഞു വന്നിട്ടുണ്ട് അല്ലേ?
1: അതെ.
0: പിന്നെ അബ്ദുല്ലാ മീസി കഴിയൂർ അദ്ദേഹം പറയുന്നുണ്ട് അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും. മാഷാല്ലാ, ഇന്നത്തെ ഈവനിംഗ് ലൈവിൽ ചേരാൻ കഴിഞ്ഞത് വളരെ സന്തോഷം. എല്ലാ പീസുകളുടെ കുടുംബത്തിനും നല്ല ഒരു സായാഹ്നം നേർന്നുകൊണ്ട് നന്മയിൽ കുരുന്നുകൾക്കൊപ്പം ചേരാൻ നാഥൻ അനുഗ്രഹിക്കട്ടെ. അമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ തന്നെ എന്താണ് അമീറിട്ട് എടുത്തനായിട്ട് കരൻ്റെ ഒരു എഴുത്ത് വന്നിട്ടുണ്ട്. ഇൻഷാല്ലാ നമുക്ക് ഒന്ന് വായിക്കാം
1: അല്ലേ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു ഉറുമ്പിൻ്റെ മുന്നറിയിപ്പിൽ അതിൻ്റെ കൂട്ടത്തോടുള്ള കരുതലുണ്ട്. അപകടത്തെ തിരിച്ചറിയാനുള്ള വിവേകമുണ്ട്. മറ്റുള്ളവരുടെ സുരക്ഷയെക്കുറിച്ചുള്ള ഉത്തരവാദിത്വ ബോധമുണ്ട്. ഇത്ര ചെറിയൊരു ജീവിയിൽ പോലും അള്ളാഹു പ്രകടമാക്കിയ ഈ സവിശേഷതകൾ മനുഷ്യന് വലിയൊരു ചിന്താ വിഷയമാണ്. ശരീരം കൊണ്ട് മനുഷ്യനോളം വലുതല്ല ഉറുമ്പ്. എന്നാൽ ചില സ്വഭാവങ്ങളിൽ മനുഷ്യനേക്കാൾ മാതൃകാപരമായ പാഠങ്ങൾ അത് നൽകുന്നു. അറിവുണ്ടായിട്ടും വിവേകമില്ലാത്തവർ, കഴിവുണ്ടായിട്ടും ഉത്തരവാദിത്തമില്ലാത്തവർ, സമൂഹത്തിൽ ജീവിച്ചിട്ടും മറ്റുള്ളവരുടെ സുരക്ഷയും സമാധാനവും പരിഗണിക്കാത്തവർ, അവർ ഉറുമ്പിൻ്റെ ഈ ചെറിയ ജീവിതത്തിൽ നിന്ന് വലിയൊരു പാഠം പഠിക്കേണ്ടതുണ്ട്. ഒരു വിശ്വാസിയുടെ മഹത്വം അവൻ്റെ ശരീരത്തിൻ്റെ വലുപ്പത്തിലോ സമ്പത്തിൻ്റെ അളവിലോ അറിവിൻ്റെ അഹങ്കാരത്തിലോ അല്ല, മറിച്ച് അവൻ്റെ വിനയത്തിലും വിവേകത്തിലും ഉത്തരവാദിത്തത്തിലും സഹജീവികളോടുള്ള കരുണയിലുമാണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ നിന്ന് പാഠം പഠിക്കാത്തവന് അറിവിൻ്റെ വാതിലുകൾ തുറന്നാലും വിവേകത്തിൻ്റെ വെളിച്ചം ലഭിക്കണമെന്നില്ല. അതിനാൽ ഉറുമ്പിനെ പോലെ പരിശ്രമിക്കാനും അതിൻ്റെ കൂട്ടായ്മയിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനും അതിൻ്റെ മുന്നറിയിപ്പിൽ നിന്ന് ഉത്തരവാദിത്വ ബോധം പഠിക്കാനും നമുക്ക് കഴിയട്ടെ. ചെറുതിനെ നിസ്സാരമായി കാണാതെ ഓരോ സൃഷ്ടിയിലും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ തിരിച്ചറിയുന്ന ഹൃദയത്തിന് ഉടമകളാകാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അമീൻ യാ റബ്ബൽ ആലമീൻ.
0: നല്ലൊരു അല്ലേ?
1: ഭയങ്കര ഒരുപാട് ചിന്തിക്കാനുള്ള പോയിന്റ്സുകൾ ഈ ഒരു എഴുത്തിലുണ്ട്. സാധാരണ നമ്മൾ സൂറത്തു നംല് നമുക്കൊക്കെ അറിയുന്ന വിശുദ്ധ ഖുർആനിലൊരു സൂറത്താണ്. ആ സൂറത്തിൽ ഉറുമ്പിൻ്റെ അല്ലേ, ആ ഒരു സൂറത്തിന് അങ്ങനെ ഒരു പേര് തന്നെ അല്ലേ കൊടുക്കാൻ കാരണം, ഉറുമ്പിൽ മനുഷ്യന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു അല്പം ചില ചെറിയ എനിക്ക് മനസ്സിൽ ഭയങ്കരമായിട്ടേ കോട്ടയ്യാൻ തോന്നിയ ഒരു ഒന്ന് രണ്ട് പോയിന്റുകൾ ഞാൻ പറയാം. അതായത് വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് നമുക്ക് കാണാൻ പറ്റും. അതായത് ഉറുമ്പുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു, ഹത്ത ഇദാ അതൗ അലാ വാദിൻ നംലി ഖാലത് നംലതുൻ യാ അയ്യുഹ നംലു ദുഖുലു മസാക്കിനക്കും ലാ യഖ്തിമന്നക്കും സുലൈമാൻ വജുനൂദുഹു വഹും ലാ യഷ്ഊറൂൻ. അങ്ങനെ അവർ ഉറുമ്പിൻ താഴ്വരയിലൂടെ ചെന്നപ്പോൾ ഒരു ഉറുമ്പ് പറഞ്ഞു, ഹേ ഉറുമ്പുകളെ, നിങ്ങൾ നിങ്ങളുടെ പാർപ്പിടങ്ങളിലേക്ക് പ്രവേശിച്ചുകൊള്ളുക. സുലൈമാനും അദ്ദേഹത്തിൻ്റെ സൈന്യങ്ങളും അവർ ഓർക്കാത്ത വിധത്തിൽ നിങ്ങളെ ചവിട്ടിത്തേച്ചു കളയാതിരിക്കട്ടെ. അദ്ദേഹം പറഞ്ഞ ഒരു പോയിന്റ്, അദ്ദേഹത്തിൻ്റെ ഈ ഒരു എഴുത്തിലുള്ള ഒരു പോയിന്റ് അതിലുണ്ട്. അതായത് അദ്ദേഹം പറഞ്ഞിട്ടുള്ള, അതായത് ബാക്കിയുള്ള ആളുകൾ അവർ ഈ ഉറുമ്പിൻ്റെ ഒരു സവിശേഷതയാണ്, അതായത് അവർ സ്വന്തം കാര്യം അതുപോലെ തന്നെ ബാക്കിയുള്ളവരുടെ കാര്യം കൂടെ എന്താക്കും, നോക്കും. ഇതിപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറയാണ്, നിങ്ങൾ മാളത്തിലേക്ക് തിരിച്ചു പോകണം, സുലൈമാൻ നബി സംഘം വരുന്നുണ്ട്, അവർ നിങ്ങളെ ചവിട്ടി അരക്കാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അതൊരു ഭയങ്കര വലിയൊരു മെസ്സേജ് മനുഷ്യന് കൊടുക്കുകയാണ്. അതായത് സുലൈമാൻ നബി അലൈഹിസ്സലാം തൻ്റെ എന്താ ഇപ്പോൾ സൈന്യവുമായി പോകുന്ന സന്ദർഭത്തിൽ ഇറങ്ങിയിട്ടുള്ളൊരു ആയത്താണത്. അതുപോലെ തന്നെ ഒരു ഉറുമ്പ് മറ്റുള്ള ഉറുമ്പുകളോട് പറയുന്നതായിക്കൊണ്ട് ആണ് ഈ ഒരു ആയത്ത് ഉള്ളത്. അല്ലാമ മുഹമ്മദ് ബിൻ സ്വാലിഹ് അൽ ഉസൈമിൻ റഹിമുള്ള പറയാണ്, ഈ ഉറുമ്പ് തൻ്റെ സൃഷ്ടാവിനെ അറിഞ്ഞിട്ടുണ്ട്, അതിന് ബോധന നൽകപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെയാണ് അതിന് ഉപകാരമുള്ളത്, എന്തൊക്കെയാണ് ഉപദ്രവമുള്ളത് എന്നത് ഗ്രഹിച്ചിട്ടുണ്ട്. ഇതിലുള്ളൊരു പോയിൻ്റുണ്ട്. നമ്മളൊരുപാട് അറിവ് ഉണ്ടാക്കിയിട്ടുണ്ടാവും, പക്ഷെ നമുക്ക് എന്തുണ്ടാവില്ല, വിവേകം ഉണ്ടാവില്ല. ഇപ്പം നമ്മൾ ചിലപ്പോൾ പത്രം എടുത്ത് നോക്കിയാൽ മതി, ഡോക്ടേഴ്സായിട്ടുള്ള ആളുകൾ ലഹരി കേസിൽ, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി തൂങ്ങി മരിച്ചു. അറിവ് ഇഷ്ടംപോലെ ഉണ്ട്, അറിവ് പുസ്തകത്തിൽ ഒതുങ്ങുന്ന അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് വേണ്ട അറിവുകൾ ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെ അത് വിവേകത്തിൽ പ്രയോഗിക്കുന്നിടത്ത് എന്താണ്, ഉറുമ്പിൽ നിന്ന് മനുഷ്യന് പാഠം ഉൾക്കൊള്ളണം. അദ്ദേഹം വളരെ മനോഹരമായിട്ട് അദ്ദേഹത്തിൻ്റെ പോയിൻസുകൾ എന്താക്കിയിട്ടുണ്ട്, ഇതിൽ കൺവേ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലാവുന്ന രൂപത്തിൽ, എല്ലാവർക്കും മനസ്സിലാകുന്ന കോലത്തിൽ അദ്ദേഹത്തിൻ്റെ പോയിൻസുകൾ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും വളരെ നമ്മളൊക്കെ ഈ നമ്മുടെ ശ്രോതാക്കൾ പ്രത്യേകം അദ്ദേഹത്തിൻ്റെ ഈ ഒരു എഴുത്തിനെ കാണേണ്ടതുണ്ട് എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ നമ്മുടെ ശരീരം കൊണ്ടെന്തല്ല ഉറുമ്പ്, നമുക്ക് ചെറുതാണ്. പക്ഷേ ചില സ്വഭാവങ്ങളിൽ അല്ലെ, മനുഷ്യനേക്കാൾ മാതൃകാപരമായ പാഠങ്ങൾ അത് നമുക്ക് പകർന്നു നൽകുന്നുണ്ട് എന്നുള്ളൊരു പോയിന്റ് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഒരു വിശ്വാസിയുടെ മഹത്വം അവൻ്റെ ശരീരത്തിൻ്റെ വലുപ്പത്തിലോ സമ്പത്തിൻ്റെ അളവിലോ അറിവിൻ്റെ അഹങ്കാരത്തിലോ അല്ല, മറിച്ച് അവൻ്റെ വിനയത്തിലും വിവേകത്തിലും ഉത്തരവാദിത്വത്തിലും സഹജീവികളുള്ള കരുണയിലുമാണ് അല്ലേ. നമ്മളെ ഒരു മനുഷ്യനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു മൂന്നാല് പോയിന്റാണ്. അതിലൊന്ന് അവൻ്റെ വിനയം അല്ലേ, ഹൗൻ അല്ലേ, ഇബാദു റഹ്മാൻ അല്ലെ, വിനയാനിതനാണ്. മറ്റൊന്ന് വിവേകമാണ്. എന്ത് കാര്യം കിട്ടിക്കഴിഞ്ഞാൽ വിവേകത്തോടുകൂടി പെരുമാറാൻ പഠിച്ചില്ലെങ്കിൽ പിന്നെ അറിവുകൊണ്ടൊന്നും വലിയ ഉപകാരമല്ല. അത് മറ്റൊന്ന് ഉത്തരവാദിത്തമാണ്. ഒരു സംഗതി നമ്മളെ മസൂലിയത്തിൽ സംഗതി ആളുകൾ നമ്മളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ മറ്റൊന്ന് സഹജീവികളുള്ള കരുണയാണ്. ഈ ഒരു മെസ്സേജ് ഉറുമ്പിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എഴുത്ത് ഭയങ്കര എനിക്ക് നല്ല സ്പെഷ്യലായിട്ട് അദ്ദേഹത്തിന് ഓരോ വരികൾ എനിക്ക് തോന്നി. പിന്നെ അപ്പോൾ അദ്ദേഹം പറയുകയാണതിൽ, ഉറുമ്പിനെ പോലെ പരിശ്രമിക്കാനും അതിൻ്റെ കൂട്ടായ്മയിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനും അതിൻ്റെ മുന്നറിയിപ്പിൽ നിന്ന് ഉത്തരവാദിത്വ ബോധം പഠിക്കാനും നമുക്ക് കഴിയട്ടെ. ശരിയാണ്. നമ്മൾ ചിലപ്പോൾ വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം ഉണ്ടെന്ന്. ചിലപ്പോൾ നമ്മളും കാട്ടിയും ചെറിയ കുട്ടികൾ ചെയ്യുന്ന ചില പ്രവൃത്തികൾ മുതിർന്ന ആളുകൾക്ക് വലിയൊരു പാഠാവും
0: അല്ലേ.
1: എന്തെങ്കിലും ഒരു ഫോൾട്ട് കാണുന്ന സമയത്ത് ചിലപ്പോൾ ചില കുട്ടികൾ പറയും അങ്ങനെയല്ല അങ്ങനെയാണെന്ന് പറയും. നമുക്ക് കിട്ടുന്നൊരു എന്താണ്, വല്ലാത്തൊരു വലിയ മെസ്സേജാണ്. അപ്പോൾ ഇത്രയും നല്ലൊരു എഴുത്തായിട്ട് എനിക്കിത് തോന്നി. അദ്ദേഹത്തിൻ്റെ എഴുത്തുകളൊക്കെ അങ്ങനെ തന്നെയാണ്, മാഷാല്ല ഒരുപാട് പാഠങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്.
0: അതല്ലേ, നമുക്ക് ഇന്നത്തെ സാരാവകാശത്തിൻ്റെ സമയമായിട്ടുണ്ട്, നമുക്ക് അതിലേക്ക് കടക്കാം ഇൻഷാല്ല.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ അമ്മാ ബഅദ്. നമ്മുടെ ജീവിതത്തിൽ നമ്മെ ആരും നിയന്ത്രിക്കാനില്ല, നമ്മെ ആരും നോക്കാനില്ല, നമ്മെ ആരും കാണാനില്ല. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മളെങ്ങനെയാണ് ബിഹേവ് ചെയ്യാറുള്ളത്, പെരുമാറാറുള്ളത്? ഒന്നിനെയും നമുക്ക് പേടിക്കേണ്ട ഒരു സാഹചര്യം അവിടെ ഇല്ല. ആ സമയത്ത് മാന്യമായിട്ട് പെരുമാറുന്ന ആളുകളുണ്ടെങ്കിൽ അവരാണ് യഥാർത്ഥത്തിൽ ഒരു സെൽഫ് കൺട്രോളുള്ള ആളുകൾ. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ നമ്മൾ വളർത്തിയെടുക്കേണ്ട ഒരു ശക്തമായ കഴിവാണ് യഥാർത്ഥത്തിൽ നമ്മളെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവെന്ന് പറയുന്നത്. നിങ്ങൾ ചരിത്രത്തിൽ കേട്ടിട്ടില്ലേ, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് അദ്ദേഹം അഴിമതിക്കെതിരെ സംസാരിച്ചു. പാലിൽ വെള്ളം ചേർക്കാൻ വേണ്ടിയിട്ട് മകളോട് ഉമ്മ കൽപ്പിക്കുമ്പോൾ, പറ്റില്ല ഉമ്മ, കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അത് വെറുക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അവിടെ അവർക്ക് ആരെയും ഭയക്കാനില്ല, കാരണം പാതിര സമയമാണ്. അതുകൊണ്ട് തന്നെ ആ കുട്ടിയോട് ഉമ്മ പറഞ്ഞത് ഉമർ കാണൂലല്ലോ ഈ രാത്രിയിൽ എന്നാണ്. അപ്പോഴാണ് ആ പെൺകുട്ടി പറഞ്ഞത് ഉമർ കാണില്ലെങ്കിലും അള്ളാഹു കാണുമല്ലോ. അപ്പോൾ അതൊരു നമ്മുടെ ഉള്ളിൽ ഉണ്ടായി വരേണ്ട ഒരു കൺട്രോളാണ്, ഒരു സെൽഫ് കൺട്രോൾ. ഇത് ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും നല്ല കുട്ടികളായി മാറും, ഏറ്റവും നല്ല മനുഷ്യനായി മാറും എന്നതിൽ യാതൊരു സംശയവുമില്ല. നമ്മളെ ചിലപ്പോൾ ആളുകൾ കണ്ടുപോകണമെന്നില്ല അല്ലേ. പീപ്പിൾ മേ നോട്ട് സീ യു, അല്ലാ ഓൾവേസ് സീസ് യു. നമുക്ക് മനുഷ്യന്മാരെ കണ്ണുവെട്ടിച്ച് എവിടെയും പോവാം, പക്ഷെ അള്ളാഹിൻ്റെ കണ്ണു വെട്ടിക്കാൻ കഴിയില്ല. യസ്തഖ്ഫൂന മിനന്നാസ് വല യസ്തഖ്ഫൂന മിനല്ലാഹ്. അള്ളാഹുവിനെ മറച്ചു വെച്ചിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. അപ്പം നമ്മൾ അല്ല വേണ്ട എന്ന് വെച്ച കാര്യങ്ങൾ, ചിലപ്പോൾ നിസ്കരിക്കേണ്ടാവും, നോമ്പോൽക്കേണ്ടാവും, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും, അതോടുകൂടെ മാത്രം നമ്മളൊരു നല്ല അടിമയാവുന്നില്ല. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ഉപദേശം എന്താണ്? ഇത്തഖിൽ മഹാരിം തകുൻ അഅബ്ദുന്നാസ്. നീ അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, എന്നാൽ ജനങ്ങളിൽ ഏറ്റവും പടച്ചറബിനെ ആരാധിക്കുന്ന ഒരടിമയായിട്ട് നിനക്ക് മാറാൻ പറ്റുന്നതാണ്. അപ്പോൾ പടച്ചോൻ നമുക്ക് നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ, ഇപ്പോൾ ഒരാളുടെ ഒരു സാധനം ചോദിക്കാതെ എടുക്കുക, ചിലപ്പോൾ ഭക്ഷണ സാധനം ആയിരിക്കാം അല്ലെങ്കിൽ വല്ല വസ്തുക്കളായിരിക്കാം, അങ്ങനെ ഒരു നിസാരമെന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് ആരുമില്ലെങ്കിലും എന്നെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും എന്ന ഒരു നിലക്ക് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പടച്ചറബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളായിട്ട് നമ്മൾ മാറും ഇൻഷാല്ലാ. അപ്പം അതിനുവേണ്ടി നമ്മളെല്ലാവരും പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. നല്ലൊരു സാരോപദേശം. അതായത് നമ്മൾ എന്ത് തെറ്റുകളാവട്ടെ, എന്ത് തിന്മകൾ, അതായത് അധാർമികമായിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോഴും അല്ലെ ചെയ്യുമ്പോഴും നമ്മളത് പഠിച്ചോൻ അത് നിരീക്ഷിക്കുന്നുണ്ട്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു സംഭവം വിവരിച്ചുകൊണ്ട് യൂണിവേഴ്സലായി പറഞ്ഞിട്ടുള്ളൊരു കാര്യം, എവിടെ നിന്ന് എന്തൊക്കെ ആര് കാണാതെയും ആര് കേൾക്കാതെ എന്തൊക്കെ ചെയ്താലും പഠിച്ച റബ്ബിൻ്റെ അടുത്ത് അത് റെക്കോർഡാണ് എന്നുള്ള ഒരു ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളൊരു ചിന്ത.
0: നമ്മളെ സംസാരിക്കുന്നതിടയിലെ ഒരുപാട് ആളുകൾ സലാം പറഞ്ഞ് വീണ്ടും എത്തിയിട്ടുണ്ട്. സുബൈദ പുളിക്കൽ, സാജിദ ഷൗക്കത്ത്, ജുമൈലത്ത് തുറക്കൽ, അതുപോലെ തന്നെ മെഹനാസ് ഗഫൂർ പാലത്തിങ്ങൽ, നഫീസ കാടാമ്പുഴ, സഹൽ പി ഇടപ്പലം, സെറീന വി പി കൂരാട്, കൂരാട് നസഫിയ കെ തിരുരങ്ങാടി, ആയിഷ തോട്ടശ്ശേരിയറ, പിന്നെ അതുപോലെ തന്നെ ആയിഷ കരുമ്പിൽ, സെലീന തോട്ടശ്ശേരിയറ, സുലേഖ തിരുവാലി, ഇങ്ങനെയുള്ള ആളുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, സലാം പറഞ്ഞ് വന്നിട്ടുണ്ട്. ഏതായാലും ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, നമുക്ക് നോക്കിയത് ക്വസ്റ്റ്യനോ എന്താണ്
1: ക്വസ്റ്റ്യൻ തന്നെയാണ്.
0: ജീവനോട്
1: ഇരിക്കുമ്പോൾ ഒരു എന്താ ശ്രദ്ധിച്ചു ചോദ്യം കേട്ടോ, ഒരൊറ്റ പേരേ ഉള്ളൂ ജീവനോട് ഇരിക്കുമ്പോൾ. മരിച്ചു കഴിഞ്ഞാൽ, മരണപ്പെട്ട ശേഷം ഒരു നൂറുകണക്കിന് പേരുകൾ
0: ഉണ്ടാവും.
1: എന്താണ് അതൊക്കെ എനിക്ക് തോന്നുന്നത് കിട്ടും. എന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ കൂടുതൽ വരുന്ന ഒരു സംഗതിയാണ്.
0: എല്ലാവർക്കും നല്ലൊരു സായാഹ്നം നേർന്നുകൊണ്ട് പീസ് കുടുംബത്തിനൊപ്പം ചേരാൻ നാഥൻ അനുഗ്രഹിക്കട്ടെ. കൂടുതൽ പഠിക്കാനും അറിവ് നേടാനും ആവട്ടെ. ഓക്കെ,
1: ആ ചോദ്യത്തിന് ഉത്തരം എല്ലാവരും അയച്ചോട്ടല്ലേ.
0: അയച്ചോട്ടല്ലേ. അതിനെ അത് മരിച്ചു കഴിഞ്ഞാല്,
1: മരിച്ചു കഴിഞ്ഞാൽ 100 പേരുണ്ടാവും, ജീവിച്ചിരിക്കുമ്പോ അല്പം ഒറ്റ പേരെ ഉണ്ടാവുള്ളൂ.
0: ആ വന്നു വന്നു വന്നു. ക്വസ്റ്റ്യൻസ്
1: എല്ലാവർക്കും അറിയും.
0: സാജിദ ഷൗക്കത്ത് സാരോപദേശം ഉഷാറായി. പിന്നെ അബ്ദുൽ ഹമീദ് സി കഴിയൂർ, അറിവുണ്ട് തിരിച്ചറിവില്ല. ഇന്നത്തെ തലമുറക്ക് തീരെ ഇല്ല പഠിക്കാനും ചിന്തിക്കാനും. അതിന് അനുഗ്രഹിക്കട്ടെ അല്ലേ.
1: തീർച്ചയായും, കാരണം ഇപ്പോഴത്തെ അവസ്ഥ, ഇപ്പോഴത്തെ തലമുറൻ്റെ അവസ്ഥ ഏറ്റവും ഒരു ചുരുങ്ങിയ രൂപത്തിൽ മനോഹരമായി പറഞ്ഞതാണ് മൂപ്പര്.
0: തിരിച്ചറിവില്ല അല്ലേ,
1: ഇപ്പൊ
0: എല്ലാരും അറിവ് നേടുന്നുണ്ട് ഇപ്പോ അല്ലേ. നിങ്ങൾ പറഞ്ഞ
1: ഇന്നലെ ഇപ്പോ നമ്മളൊരു ആക്സിഡന്റ് അല്ലേ, ഇന്നലെ മിഞ്ഞാന്നായിട്ട് ഒരു ആക്സിഡന്റ്, ഒരു ചെക്കന് വെള്ളം അടിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചിട്ട് മിനി കൂപ്പർ കാറ് മൂന്ന് വിദ്യാർത്ഥികളെ ഇടിച്ചു തെറിപ്പിച്ചു, അവർ മരണപ്പെട്ടു. അപ്പൊ അവൻ പറഞ്ഞൊരു വാക്കുണ്ട്, അവനെ ആൾക്കാർ തടഞ്ഞിരുത്തി വണ്ടി നിറക്കിയപ്പോ ചില ബാക്കിന്റെ വാപ്പ നോക്കിക്കൊള്ളുന്നു.
0: ഓ,
1: നല്ല പണമുള്ള ടീമാണ്, നല്ല പണമുള്ള ടീമാണ്. അവൻ പറഞ്ഞു ബാക്കിന്റെ വാപ്പ നോക്കിക്കോളും, നല്ല വിദ്യാഭ്യാസം ഉണ്ട്, 19 വയസ്സുള്ളൂ, 250 കിലോമീറ്റർ എത്ര സ്പീഡിലാണ് ആള് പോണത്, മിനി കൂപ്പർ അത്യാഡംബര വണ്ടിയാണ്. മൂന്ന് ജീവനുകളെ അവൻ്റെ ഒരു അശ്രദ്ധ മൂലം, അശ്രദ്ധ അല്ല ഒരു കരുതി കൂട്ടി എന്ന് തന്നെ പറയാം, ഒരു ഇൻസിഡൻ്റ് ഉണ്ടായി. അതിൽ അവന് നല്ല വിദ്യാഭ്യാസമുണ്ട്, വിദ്യാഭ്യാസത്തിന്
0: കുറവില്ല,
1: സ്വബോധമുണ്ട്, സ്വബോധന ബുദ്ധി ഉണ്ട്, ആ വകത്തിരിവൊക്കെ ഉണ്ട്.
0: പക്ഷെ ഇത് കാരണം സ്വബോധം നഷ്ടപ്പെട്ടു,
1: അതെ, വെള്ളം അടിച്ചിട്ട് സ്വബോധം നഷ്ടപ്പെട്ടു, ആള് കയ്യിൽ ലഹരി ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്.
0: 19 വയസ്സല്ല, ചെറിയ പ്രായത്തിൽ തന്നെ ലഹരിന്റെ കൂടെയാണ് ആൾക്കാര്.
1: അതെ, അതാണ് പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾ ആലോചിക്കി, നമ്മളെ സ്കൂളുകളിലൊക്കെ ക്യാമ്പയിനുകളായിട്ട് നടക്കുന്ന പരിപാടിയാണ് അല്ലേ, ലഹരി വിരുദ്ധ ദിനങ്ങളുണ്ട്, അതിന് ഒരുപാട് പോസ്റ്റർ മത്സരങ്ങളും ഇതൊക്കെ ശരിക്കും അവിടെ ഒതുങ്ങിയിട്ടും ഈ ലഹരിക്കതെ നമ്മളെ ചില ന്യൂസുകൾ കേൾക്കാറുണ്ട്. ചില നാട്ടിൽ കള്ളന്മാരെ പിടിക്കും, അപ്പം കള്ളന്മാരെ നാട്ടുകാരും ചേർന്ന പിടിക്കാം. അപ്പം ആ പിടിക്കണ സമയത്ത് ഈ കള്ളനെ കിട്ടൂല എത്ര ആയാലും, ഈ കള്ളനെ എവിടെ ഉണ്ടാവും, ഈ പിടിക്കാൻ നടക്കുന്ന കൂട്ടത്തിലുണ്ടാവും. അതേപോലെ ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിനിൽ പങ്കെടുക്കുന്ന ആളുകളൊക്കെ എന്താണ് അധികം ഒരു അങ്ങനെയുള്ള കേസുകളൊക്കെ നമുക്ക് കാണാം ന്യൂസുകളൊക്കെ.
0: പിന്നെ ഈ ലഹരി ഈ കേസിൽ ഇപ്പോൾ ഈ കുട്ടികളിൽ നിന്ന് ലഹരി പിടിക്കുമല്ലോ. ഞാൻ ഹുത്ത് പറഞ്ഞ സ്ഥലത്ത് ഒരാളിനോട് അഭിപ്രായം ഒരാളിനോട് പറഞ്ഞാണ്, അവിടുത്തെ അവസ്ഥ പറഞ്ഞാണ്. എന്താ വെച്ചാൽ അവിടെയുള്ള ആളുകൾ ഇപ്പോൾ ഒരു അവിടുത്തെ ഒരു അടുത്തൊരു ചെറുക്കനെ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് അവനെ പിടിച്ചു പറഞ്ഞു. അതിൽ അന്വേഷണത്തിന് എൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ രക്ഷിതാക്കൾ പറയാണ്, ഏയ് എൻ്റെ മോൻ അങ്ങനെ ചെയ്യൂല, ഏയ് ഓൻ അങ്ങനത്തെ ഇതിനൊന്നും പോലില്ലല്ലോ, നല്ല കുട്ടിയാ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ രക്ഷിതാക്കൾക്ക് മക്കൾ എങ്ങനെയാണല്ലേ, എങ്ങോട്ടാണ് സഞ്ചരിക്കണമെന്നും ഓ എങ്ങനെ ജീവിക്കണം, ആരെ കൂടെ ജീവിക്കണമെന്നും രക്ഷിതാക്കൾ ഇപ്പം നോക്കണില്ല.
1: എന്താ വെച്ചാൽ രക്ഷിതാക്കൾ അത്രയും ബോധയുടെ അല്ല എന്നാണ്. ഇപ്പം നമ്മളെ റേഡിയോൻ്റെ കീഴിൽ പാരൻറ്റിങ് കോഴ്സ് കൊടുക്കുന്നുണ്ട്. ഞാനതിൽ എന്താ ഒന്ന് രണ്ട് ക്ലാസ്സൊക്കെ കേട്ടിരുന്നു തുടക്കത്തിലുള്ള, പിന്നെ കേൾക്കാൻ പറ്റിയില്ല. പക്ഷേ വളരെ ഭയങ്കരമായിട്ട് ഇൻഫർമേഷൻ ഒരുപാട് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ശരിക്കും രക്ഷിതാക്കൾ പഠിക്കേണ്ട ഒരു സാധനമാണ് എന്ത്, പാരൻറ്റിങ്. പക്ഷെ നമ്മളാലേക്കും പണ്ട് കാലത്ത് ഇപ്പോൾ ഈ ഉപ്പാരുമാരും ഇങ്ങനെ പാരൻറ്റിങ് കോഴ്സ് എടുത്തിട്ട്.
0: അത് അന്നത്തെ കാലം, ഇന്നത്തെ കാലം എന്ന് പറയുമ്പോൾ ന്യൂജനാണ്, ജെൻസി കുട്ടികളാണ്, 2K കിഡ്ഡാണ്.
1: നമുക്ക് തന്നെ അത്ഭുതം തോന്നും ചില കുട്ടികളെ ഇത് ബ്രില്യൻ്റ് ആയിട്ടുള്ള കഴിവുകൾ കാണുമ്പോൾ.
0: നമ്മളെക്കാൾ അറിവായിരിക്കും കുട്ടികൾക്ക് ഉണ്ടാവുക അല്ലേ.
1: പക്ഷേ ഇത് ഞാൻ പറയുന്നത് ഒരു പരിധിവരെ വീട്ടിലുള്ള സാഹചര്യങ്ങൾ നന്നാക്കിയാൽ കുട്ടികൾ റെഡിയാവും ഈ അറിവ് തിരിച്ചറിവ് എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഈ നമ്മൾ ഈ അറിവ് അല്ലേ, അറിവുള്ള പോലെ എല്ലാ ആളുകൾക്കും എന്തില്ല, തിരിച്ചറിവില്ല. രണ്ടും കൂടി ഉണ്ടാകുമ്പോൾ ഒരാൾ സക്സസ്ഫുൾ ആവുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം അല്ലേ. കാരണം അറിവും തിരിച്ചറിവും ചേർന്നാലേ ഒരു നല്ലൊരു വ്യക്തിത്വം രൂപപ്പെടുള്ളൂ.
0: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ജമീല വി കെ പൂനൂർ, ക്ലാസ് ഉണ്ടായിരുന്നു അതാണ് വൈകിയത്. ഓക്കെ ഓക്കെ, എന്നാത്ത ചോദിച്ചതിൻ്റെ ഉത്തരം പറഞ്ഞാലോ.
1: ഒരുപാട് ആളുകൾ ഉത്തരം അയച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ചിലപ്പോ പേര് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളെ പേര് പറഞ്ഞില്ല എന്നുള്ളൊരു പരാതി വരും.
0: അതാണ് അതാണ്. അപ്പോ ചിക്കൻ എന്നാണ് ഉത്തരം.
1: അതെ,
0: ചിക്കൻ
1: ജയിച്ചിരിക്കും മറ്റ പേര് മരണപ്പെട്ട
0: ചിക്കൻ പൊള്ളിച്ചത് ചിക്കൻ ചെരിപ്പാഞ്ഞത് അല്ലേ,
1: എന്തൊക്കെ
0: മലർത്തി കടത്തിയത് കണ്ട് അല്ലാണ്ട്
1: അത് ഇങ്ങോട്ട് ഇടലാ. അതിന് മെയിൻ കണ്ടന്റ് ചിക്കൻ ആവും. എന്തൊക്കെ വെറൈറ്റി ഡിഷസ് ഉണ്ട്,
0: വാങ്ങി തിന്ന നമ്മളെ പോലത്തെ ആൾക്കാർ.
1: അതെ, തീർച്ചയായും നമ്മളൊക്കെ തിന്നുണ്ട് കേട്ടോ. അവര് 100 എന്നല്ല, ചിലപ്പോ 100-ന്റെ ഏറെ പേരുകൾ ചിലപ്പോ ചിക്കൻ
0: ചിക്കൻ കൊണ്ടാട്ടം അല്ലേ.
1: അതെ,
0: അമീർ ഇട്ടി അടുത്ത നാട്ടുകാർ ആദ്യമായി ഉത്തരം പറഞ്ഞു. ഷംനാദ് ഖാൻ, അബ്ദുൽ ചിക്കൻ, കോഴി രണ്ടു തരം പറയുന്നുണ്ട്. അബ്ദുൽ ഹമീദ് സി കഴിയൂർ, നഫീസ പി എ താമരശ്ശേരി, അതുപോലെ തന്നെ സാജിദ കാലിക്കട്ട് വലക്കു സ്വലാം വലക്കത്തു. സീനത്ത് പുളിഞ്ഞാൽ വയനാട് വലക്കും സ്വലാം വലക്കാത്തു. ഫാത്തിമ റൈഹാന സി വി കുമരനല്ലൂർ. ഓക്കെ,
1: നമ്മളെ അമീർ സാഹിബേ, നേരത്തെ അദ്ദേഹം എഴുതിയിട്ടുള്ള എഴുത്ത് എവിടുന്ന് വന്നതാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ദിവസവും സുബഹി ജമാഅത്ത് കഴിഞ്ഞ് ഒരു ആയത്തും അതിന്റെ വിശദീകരണം വായിക്കാറുണ്ട്. അതിന്റെ ഒരു ക്വാളിറ്റിയാണത്. ഇന്നത്തെ ആയത്ത് സൂറത്ത് നംലിലെ നേരത്തെ പറഞ്ഞ ആയത്തായിരുന്നു, ഞാൻ ഇപ്പോൾ ഓതിയിട്ടുള്ള ആ ആയത്തായിരുന്നു. അതിന്റെ വിശദീകരണം അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും വായിച്ചപ്പോൾ ഇന്നത്തെ മെസ്സേജ് അതിനെക്കുറിച്ച് തന്നെ ആവട്ടെ എന്ന് കരുതി. മാഷാല്ലാ, ഒരു കഴിവാണത്. അത് എല്ലാവർക്കും തുടങ്ങാൻ പറ്റിയൊരു സംഭവമാട്ടോ. സുബൈസ്കാരം ശേഷം ഒരു പേജ് ഖുറാൻ മുതൽ, അല്ലെങ്കിൽ ഒരു പേജ് തഫ്സീർ വായിക്കുക, അമാന മൗലവിന്റെ അങ്ങോട്ട് തുടക്കം മുതൽ തുടങ്ങുക.
0: ഇപ്പൊ നമുക്ക് ഒരു പേജ് പഠിക്കാൻ കഴിയില്ല, ഒരാഴത്തെ ദിവസം വെച്ച് പഠിച്ചാൽ.
1: ഞാൻ പറയാം, ശരിക്കല്ലേ, ഒരാഴത്തെ ഒരു ദിവസം വെച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഏഴ് ദിവസം ഒരാഴ്ച കൊണ്ട് ഒരു ഇപ്പൊ വലിയ ആയത്തൊക്കെ ആണെങ്കിൽ ഒരു മൂന്ന് നാലായത്ത് മിനിമം നമുക്ക് പഠിക്കാം, ഹിഫ്ലാക്കാം. അതിന് അർത്ഥം നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒരാഴ്ചയിൽ മിനിമം ഒരു ഏഴായത്തിന്റെ അർത്ഥം അതിന്റെ വിശദീകരണം പഠിച്ചു കഴിഞ്ഞാലേ നമുക്കത് ഭയങ്കര അസറ്റായിട്ട് അവിടെ ഉണ്ടാവും.
0: എല്ലാവരും ഖുർആൻ പഠിക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, പക്ഷെ ഖുർആൻ പഠിക്കുമ്പോൾ അർത്ഥം മനസ്സിലാക്കി, ആശയം മനസ്സിലാക്കി, അർത്ഥം കൂടി പഠിച്ചാൽ എന്ത് ചെയ്യോ, അത് ജീവിതത്തിൽ ഒരുപാട് നേട്ടം ഉണ്ടാക്കും. ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരാനൊരു ഒരു ഒരു ഒരു എന്താണ് ഒരു സാധ്യതയാണ്, കാരണമാണത്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക, അത് നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ചിക്കൻ നഫീസ കാടാമ്പുഴ ഉത്തരം പറഞ്ഞ
1: ചില ആളുകളെ ഞാൻ പറഞ്ഞിരുന്നു, അതായത് ഉത്തരം പറഞ്ഞു കഴിഞ്ഞിട്ടാണ് എന്താക്കുന്നത്, ഉത്തരം
0: അയക്കുന്നത്. അതെ,
1: അതുകൊണ്ട്
0: നമുക്ക്
1: അതെ, അതുകൊണ്ട് അങ്ങനെ ഒരു പരിഗണന
0: തരാം.
1: അതെ,
0: ഏതായാലും
1: അടുത്തേ ഇനി ഒറ്റ ചോദ്യം വന്നിട്ടുള്ളൂ.
0: അടുത്ത ചോദ്യം നിങ്ങൾക്ക് ഉണ്ടോ? അടുത്തുണ്ടോ?
1: എൻ്റെ അടുത്ത് നിലവിലൊരു ചോദ്യം
0: നമുക്ക് ചോദിക്കാം. ഇനി കുട്ടികളെ പ്രോഗ്രാമുകൾ അയക്കണ്ടേ? കുട്ടികളെ പ്രോഗ്രാമുകൾ അയക്കേണ്ട നമ്പർ 90 20 840 840 എന്നുള്ള നമ്പറിലേക്കാണ്, 9020840840 എന്നുള്ള നമ്പറിലേക്ക് നിങ്ങൾ കുട്ടികളെ പ്രോഗ്രാം നിങ്ങൾ അയക്കുക.
1: കുട്ടികളെ പ്രോഗ്രാം,
0: കുട്ടികളുടെ പ്രോഗ്രാം.
1: അതെ, അത് ശ്രദ്ധിക്കണം. അടിവരട്ട് പറയുന്നു.
0: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഹിറ സലാഹുദ്ദീൻ നെടുമങ്ങാട്.
1: ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കേട്ടോ.
0: വെള്ളത്തിൽ വീണാലും നനയാത്തത് എന്താണ്?
1: അതെ, വെള്ളത്തിൽ വീണാലും നനയാത്തത് എന്താണ്?
0: ഉത്തരയിലുണ്ടല്ലോ.
1: ഉത്തര അതിലില്ല, നമുക്ക് അറിയില്ല.
0: ഇല്ല, സാജിദ ഷൗക്കത്താണ് ചോദിച്ചത്. ഉത്തരം നിങ്ങൾ തന്നെ അയക്കണം, ഞങ്ങൾക്ക് അതിന്റെ ഉത്തരം അറിയില്ല.
1: മാഹിറ സലാഹുദ്ദീൻ നെടുമങ്ങാട് സലാം പറഞ്ഞു വന്നിട്ടുണ്ട്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഷിഹാബ് കൽപ്പറ്റ സലാം പറഞ്ഞിട്ടുണ്ട്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അപ്പൊ ഏതായാലേ അതിന് ഉത്തരങ്ങൾ വരട്ടെ. അതായത് വെള്ളത്തിൽ വീണാലും നനയാത്തത് എന്താണ്?
0: എന്താണ്
1: അതാണ് ചോദ്യം. വെറൈറ്റി ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ ഉത്തരങ്ങൾ വരും. ഉത്തരങ്ങൾ വളരെ വളരെ
0: ഉത്തരങ്ങൾ വരുന്നുണ്ട്
1: തീർച്ചയായും.
0: ഞാനിപ്പോഴും ചിന്തിച്ചാലേ
1: ഉത്തരം വരുമ്പോൾ
0: അതായിരുന്നു.
1: അതെ അതെ, ഞാൻ പറയട്ടെ, അതൊരു മനുഷ്യന്റെ ഒരു മൈൻഡ് സെറ്റ് അങ്ങനെ തന്നെ കേട്ടോ. കാരണം നമ്മൾ പറയും, അയ്യ ഞാനിപ്പം കൂടി അത് ആലോചിച്ചിട്ടുള്ളൂ പറയും.
0: ചോദ്യകർത്താവ് ഉത്തരം പറയുന്ന മുന്നേ തന്നെ എനിക്ക് തോന്നുന്നത്
1: വേറെ ഉത്തരം പറഞ്ഞു
0: പറഞ്ഞേക്കണ്.
1: അതെ,
0: അപ്പോ ഏതായാലും മാഷാല്ലാ ഇന്ന് ഏകദേശം ആക്റ്റീവ് ആണ് എല്ലാരും അല്ലേ.
1: പക്ഷെ
0: എന്നാലും ചില ആളുകൾ എപ്പോഴും നമ്മൾ കാണുന്നില്ല.
1: അതെ, ചില പരിചിതമായിട്ടുള്ള
0: മുഖങ്ങൾ
1: നമ്മളിതിൽ കാണുന്നില്ല. മുഖങ്ങൾ അല്ലെങ്കിൽ ഒരു എഴുത്തുകൾ.
0: അതെ,
1: അതായത് സ്ഥിരം വരുന്ന ചില എഴുത്തുകൾ ഉണ്ട്, അതിപ്പോ കാണുന്നില്ല.
0: ഇപ്പൊ കാണുന്നില്ല.
1: ഇപ്പൊ പുതിയ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടോ? ബാറക്കഥ
0: ചിലപ്പോ തിരക്ക് കാരണമായിരിക്കും.
1: അതെ, കാരണം ചില ആളുകൾക്ക് ചിലപ്പോ ജോലി അങ്ങനെ ആവും. ഒരു സമയം 6 മാസം ചിലപ്പോ ഒരു ജോലി ചെയ്യുന്ന ആൾക്കാർ ചിലപ്പോ അതിന്റെ ടൈം ഷെഡ്യൂൾ ചിലപ്പോ മാറിയിട്ടുണ്ടോ? അങ്ങനത്തെ ഒരുപാട് ആൾക്കാരുണ്ടോ?
0: ടൈം ഷിഫ്റ്റ് ആവുന്ന ആൾക്കാരുണ്ട്.
1: അതെ അതെ
0: അല്ലേ. അപ്പോ
1: ഏതായാലും ഉത്തരങ്ങൾ ഒരുപാട് മാഷാല്ലാ വരുന്നുണ്ട്
0: കേട്ടോ. അബ്ദുൽ ഹമീദ് സി കഴിയൂർ അദ്ദേഹം പറയാണ്, എല്ലാവർക്കും എന്താണ്,
1: അതൊരു ക്വസ്റ്റ്യൻ ആണ്.
0: ക്വസ്റ്റ്യൻ ആ
1: നമുക്കതെ ഇതിന്റെ ഉത്തരം പറഞ്ഞിട്ട് അങ്ങോട്ട്
0: ക്വസ്റ്റ്യൻ. ഞാൻ അദ്ദേഹത്തിന് ഫീഡ്ബാക്ക് ആണ് വിചാരിച്ചത്.
1: പല ഉത്തരങ്ങളും വരുന്നുണ്ടോ തോന്നുന്നു.
0: ജമീല വി കെ പൂനൂർ, ആ നെറ്റ് സ്ലോ ആവുന്നത് കൊണ്ടാണ് രാവിലത്തെ ക്വിസിൽ 13
1: പോയി. അതായത് രാവിലെ മോർണിംഗ് ലൈവിൽ ക്വിസ് ഉണ്ടാവില്ലോ, അതിൽ നെറ്റ് സ്ലോ ആവുന്നോണ്ടാണ് ആദ്യത്തെ 13 പെടാൻ സാധിക്കാത്തത് എന്നുള്ളതാണ്.
0: അപ്പോ അതിലും രാവിലെ മത്സരമുണ്ട് ഇവിടെ.
1: മത്സരം റേഡിയോയില് എപ്പോഴും മത്സരങ്ങളാണ്. അതായത് നമ്മളെ ഈ മത്സരങ്ങളെ പറയേണ്ടത് മറ്റുള്ള മത്സരങ്ങളല്ല, നമ്മളെ ദീനീപരമായിട്ട് നമുക്ക് അറിവ് ലഭിക്കുന്ന മത്സരങ്ങളാണ്.
0: ജമീല വി പി കെ കെ വി കാളികാവാണല്ലേ ഫസ്റ്റിൽ അറിയിച്ചിരുന്നു. അൽഹംദുലില്ല എന്ന് അറിയിച്ചിരുന്നു. അഥവാ നമ്മളേ നമ്മള് പറഞ്ഞില്ലേ ഇന്നത്തെ പ്രദോഷത്തിൽ നമുക്ക് കേറാൻ സാധിച്ചു എന്നുള്ളത്, അപ്പോ അതിന് അൽഹംദുലില്ല എന്ന് പറഞ്ഞിരുന്നു. വായിക്കാൻ വിട്ടുപോയതാണ്. ഏതായാലും വീണ്ടും ഓർമ്മപ്പെടുത്തിയതിന് ജസാകും അല്ലാഹ് ഖൈർ. ഇങ്ങനെ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. മാഷാല്ലാ. അപ്പോൾ വീണ്ടും പുതുതായി കയറിയ ആളുകളെ ഓർമ്മപ്പെടുത്താൻ അത് കർമ്മസാ ചൊല്ലാൻ മറന്നു പോയത്.
1: അതെ, അത്രത്തോളം ശ്രദ്ധ
0: ഉണ്ടായോണ്ടാണ്
1: അത്. നമ്മളത് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന
0: ഇങ്ങനെ അടിക്കടിക്ക് പോവല്ലേ.
1: അതെ,
0: അപ്പൊ നമ്മള് കാണൂല.
1: ഏകദേശം ഒരുപാട് മെസ്സേജുകൾ ഇങ്ങനെ വരും.
0: ഇനിയും ക്വസ്റ്റ്യൻ വരുന്നുണ്ടോ?
1: ചോദ്യങ്ങൾ
0: ചോദ്യങ്ങൾ ഇങ്ങനെ വന്നോണ്ടിരിക്കും.
1: ആ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് പറയാൻ തോന്നുന്നു.
0: പറഞ്ഞോളൂ, പറഞ്ഞോളൂ.
1: അല്ലേ, എന്തായിരുന്നു വെള്ളത്തിൽ വീണാലും നനയാത്തത് എന്തായിരുന്നു?
0: നിഴൽ എന്നാണ് ഉത്തരം.
1: അതെ,
0: ഫസ്റ്റ് ഉത്തരം പറഞ്ഞു.
1: ജമീല വി പി കാളികാവ് ആണ് ഉത്തരം പറഞ്ഞിട്ടുള്ളത്
0: ആദ്യം.
1: ചോദ്യം ചോദിച്ചത് സാജിദ ഷൗക്കത്ത്.
0: ഷൗക്കത്ത്
1: അമീർ ടി അടുത്തനാട്ടോ രണ്ടാമതായി ശരിയാക്കിയിട്ടുണ്ട്. ആയിഷ അങ്ങാടിപ്പുറം ശരിയാക്കി. സെറീന വി പി കൂരാട് ശരിയാക്കിയിട്ടുണ്ട്. ഷംനാദ് ഖാൻ പിന്നെ ശരിയാക്കിയിട്ടുള്ളത്. സുലൈഖ തിരുവാലി, സുലൈഖ കെ പി തൃപ്പഞ്ചി, സുലൈഖയും അതുപോലെ തന്നെ ജമീലയും ഒക്കെ ഫീഡ്ബാക്കിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടല്ലേ.
0: പിന്നെ ഇത് ഈ ഒരു സഹോദരി പറഞ്ഞൊരു ഉത്തരമുണ്ട്, ചേമ്പിൽ. അത് ഞാൻ ചിന്തിച്ചത് അങ്ങനെയാണ്, വെള്ളത്തേക്ക് ചാടിയാലും നനയാത്തത് ചേമ്പില, നനയില്ലല്ലോ, അങ്ങനെ പോലും ഞാൻ ചിന്തിച്ചുട്ടോ, ഞാനത് ചിന്തിച്ചു.
1: സഫിയ കെ തിരുവനങ്ങാട് ചേരുന്നുണ്ട്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ചേമ്പിന്റെ ഇല്ലാന്ന് ചില ആളുകൾ പറയുന്നുണ്ട് കേട്ടോ. അതും ഒരു ഉത്തരമായിട്ട് നമുക്ക് പരിഗണിക്കാം. പിന്നെ ആയിഷ,
0: അത് നനയില്ല.
1: അതെ അതെ അതെ, ആയിഷ തോട്ടശ്ശേരി അറ ഇവരൊക്കെ, ഇഷ, അതുപോലെ സഫി നഫീസ പി എ
0: താമരങ്ങാട്,
1: ഇവരൊക്കെ ചേമ്പിന്റെ ഇല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ ചോദ്യത്തിന് എന്തെങ്കിലും, ആ ഉത്തരത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മുടെ ശ്രോതാക്കളെ അറിയിക്കണം കേട്ടോ. ആ ഉത്തരം നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പ്രയാസം ഉണ്ടെങ്കിലേ നമ്മൾ നോക്കിയിട്ട് അതൊരു ഉത്തരമായിട്ട് നമുക്ക് പരിഗണിക്കാവുന്നതാണ്. പക്ഷെ നമ്മളെ ക്വസ്റ്റ്യൻ ചോദിച്ച ആള് പറഞ്ഞിട്ടുള്ള ഉത്തരം നിഴലാണ്.
0: അടുത്തൊരു ക്വസ്റ്റ്യൻ നമ്മളെ അബ്ദുൽ ഹമീദ് സിക്കി ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എല്ലാവർക്കും ആവശ്യം, ആരും അത് വാങ്ങുന്നില്ല, വാങ്ങുന്ന ആൾ ഉപയോഗിക്കുന്നില്ല, ഉപയോഗിക്കുന്ന ആൾക്ക് എന്താണെന്നറിയില്ല, അങ്ങനെയുള്ള സാധനം എന്താണ്?
1: ഇതേ
0: ഇത് ഒരു ഈവണിൻ ലേവിൽ ചോദിച്ചിരുന്നു എന്നാ ഞാൻ മനസ്സിലാക്കണം കേട്ടോ.
1: ഞാൻ ചോദിച്ചിട്ടുണ്ടാവും,
0: ചോദിച്ചു. ഞാൻ ഇരുന്ന ഒരു ഈവണിൻ ലേവിൽ തന്നെ ഇത് ചോദിച്ചതായി ഞാൻ.
1: എല്ലാവർക്കും ആവശ്യം, ആരും അത് വാങ്ങുന്നില്ല, വാങ്ങുന്ന ആൾ ഉപയോഗിക്കുന്നില്ല, ഉപയോഗിക്കുന്നവർക്ക് എന്താണ് എന്ന് അറിയില്ല, നല്ലൊരു ക്വസ്റ്റ്യനാണ്, വെറൈറ്റി ഒരു ഉത്തരവാണ്. എല്ലാവർക്കും ആവശ്യം, ആരും അത് വാങ്ങുന്നില്ല, വാങ്ങുന്ന ആൾ ഉപയോഗിക്കുന്നില്ല, ഉപയോഗിക്കുന്ന ആൾക്ക് എന്താണെന്ന് അറിയില്ല.
0: ആയിഷ അങ്ങാടിപ്പുറം, ചായ കൊടുക്കാൻ മറന്നാലും അധികാർ ചെല്ലാൻ മറക്കാറില്ല. നമ്മളെ ഈ മറ്റേതുണ്ടല്ലോ, ഓട്ടോഗ്രാഫ് ചെയ്തുല്ലേ, ഓട്ടോഗ്രാഫ്.
1: അതെ അതെ അതെ,
0: അതേപോലെ വിശാല മനസ്സ് അങ്ങനെ
1: തന്നെ.
0: അങ്ങനെ പറയ ഒരു എനിക്ക് ആ ഓട്ടോഗ്രാഫാണ് എനിക്ക് ഓർമ്മ വന്നത് ഇത് പറഞ്ഞപ്പോ. മാഷാല്ലാ, അത് മറക്കാതിരുന്നാ മതി. രാവിലെയും വൈകുന്നേരം ചൊല്ലാം, മഹത്വം നമ്മൾ പറയേണ്ട ആവശ്യമില്ല. രാവിലെ ചൊല്ലിയാൽ വൈകുന്നേരത്തിന്റെ ഉള്ളിൽ മരണപ്പെട്ട നേരെ സ്വർഗത്തിലേക്കാണ്. വൈകുന്നേരം ചൊല്ലിയാൽ രാവിലെ എണീക്കുന്നതിന് മുന്നേ മരണപ്പെട്ടാൽ നമ്മൾ നേരെ സ്വർഗത്തിലേക്കാണ്.
1: നമ്മളത് ഇപ്പൊ നമ്മളൊക്കെ ആദ്യം നോക്കിയിട്ട് ചൊല്ലുന്ന ഒരു സംഗതിയായിരുന്നു, പിന്നീട് അതങ്ങനെ നമ്മൾ എവിടെ ആയാലും നമുക്ക് അത് ആ ടൈം ആകുമ്പോൾ വരും ഓട്ടോമാറ്റിക്കലി.
0: ഇത് ഹിഫ്ദ് ആവണതേ, നമ്മള് അത് മനസ്സിരുത്തി ചൊല്ലുമ്പോഴാണ് ഹിഫ്ദ് ആവുക.
1: തീർച്ചയായും ശരിക്കല്ലേ ഞാൻ പറയുന്നേ. ഇങ്ങനെ മനസ്സ് ഇപ്പോൾ പള്ളിയിൽ പോയിട്ട് ഈ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഈ സുബൈക്ക് ശേഷം ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ആ ഒരു ഇരുത്തണ്ടല്ലോ,
0: വല്ലാത്തൊരു
1: ഭയങ്കര ഒരു നമ്മളൊരു ഒരു ആത്മനിർവൃതി പറഞ്ഞ സംഗതി ഉണ്ട്.
0: ഇരിക്കാൻ ആൾക്കാർക്ക് തോന്നൂല, അതാണ് പ്രശ്നം.
1: ശരിയാണ്,
0: ഒരിക്കൽ ചായ അടിക്കാൻ വേണ്ടണം,
1: അങ്ങനെ ഇന്നേ ഇപ്പോ നമ്മുടെ നാട്ടിലൊക്കെ ഒരു സിസ്റ്റം ആയി, അങ്ങനെ സുബഹിസ്കാരം കഴിഞ്ഞ ഒരു ചായയുടെ ഫറളായി.
0: പിന്നെ ആ പീഡിയയിലെ ആളുകളോട് ഇന്ന് സാറാ പറയാ, അങ്ങനെ കുറെ കണ്ടുവരുന്നു.
1: അതെ, അപ്പോ അത് ഭയങ്കര പ്രതിഫലമാണ് കേട്ടോ. നമുക്ക് ആ പ്രതിഫലനെ കുറിച്ച് നമ്മൾ പറയേണ്ട ആവശ്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ആ ഒരു ഇരുത്തം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ, ഭയങ്കര ഒരു ഒരു സെൽഫ്, നമുക്ക് തന്നെ ഒരു ഒരു ആശ്വാസം അറിയാം. അന്നത്തെ ഡേ, അന്നത്തെ ദിവസത്തിന് ആ ഒരു ഇരുത്തം. എന്നിട്ട് നമ്മളെ ജമീലുണ്ട് നിത്യജീവിതത്തിൽ കുറച്ച് ദുആകൾ, ഏകദേശം ഒരു 10-50 ദുആകളോളം അതിലുണ്ട് ഞാൻ മനസ്സിലാക്കണം. ആ ജമീലിൽ ആ നിത്യജീവിതത്തിൽ ദുആക്ക് മനസ്സറിഞ്ഞ് അതിൻ്റെ സൈഡിലെ അർത്ഥമൊക്കെ ബാക്ക് ആ താഴെയുള്ള അർത്ഥമൊക്കെ വായിച്ചിങ്ങനെ പോകുമ്പോഴേ മാഷാല്ല അന്നത്തെ ഒരു ഒരു ഉന്മേഷം ഉണ്ടാവും.
0: ആ സമയത്ത് വളരെ മർമ്മപ്രധാനമായൊരു സംഭവമുണ്ട്, അത് നമ്മളെ ഈ സൂര്യൻ ഉദിക്കൂലേ.
1: ആ
0: സൂര്യൻ ഉദിച്ചപ്പോൾ നമ്മൾ പള്ളിയിലേക്ക് ജമാഅത്തിന് പോയി ഖുർആനൊക്കെ ഓതി നമ്മൾ ഒറ്റക്കനെ ഇരിക്കുക, ഇരുന്ന് അള്ളാഹുവിന് ദിക്റൊക്കെ ചൊല്ലി പ്രാർത്ഥന പ്രാർത്ഥിച്ച് നമ്മൾ ഖുർആനൊക്കെ ഓതി സൂര്യൻ ഉദിച്ചൊരു 15-20 മിനിറ്റ് കഴിഞ്ഞാൽ ഇശ്റാഖിൻ്റെ നിസ്കാരമുണ്ട്.
1: അതെ അതെ.
0: മാത്രമല്ല ഈ സമയം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമയത്ത് ബറക്കത്തുണ്ട് എന്ന് പറഞ്ഞ സമയമാണ്. പക്ഷെ എന്താ അറിയോ, ഇപ്പം നാട്ടു നടപ്പേക്കണം സുബൈക്ക് ശേഷം ഉറങ്ങുക, അതല്ലാത്ത ഒരു
1: അത് അത് പ്രശ്നം എന്താ വെച്ചാലേ, ഇപ്പം നമ്മൾ സാധാരണ അതെങ്ങനെ ശീലാവണെന്നറിയോ, തലേ ദിവസം ഉറങ്ങാതെ കുറച്ച് വൈകി ഉറങ്ങിയ ആളുകൾ എന്താക്കും, സുബൈക്ക് ശേഷം ഒന്ന് പ്രശ്നം ഒന്ന് റെഡിയാക്കാൻ വേണ്ടി ആ ഉറക്കം തുലാസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താക്കും സുബൈക്ക്.

0: ഉറങ്ങണവരുണ്ടല്ലോ സുബേക്കാവശ്യം, അതും പോലും നമുക്ക് ഇല്ല എന്നുള്ളത്.
1: നമ്മളെ ജമീല വി പി കാളികാവ് പറയുന്നുണ്ട്, ചേമ്പിലെ പണ്ടായിരുന്നു, ഇപ്പൊ അതിനും മാറ്റം വന്നു. അപ്ഡേഷൻ വന്നിട്ടുണ്ട്. പിന്നെ നമ്മളെ അബ്ദുൽ ഹമീദ് സി കഴിയൂർ, അദ്ദേഹം പറഞ്ഞത് നല്ല സ്വരത്തിന് കാതോർക്കുന്നു കുരുന്നുകൾ ഇല്ലെങ്കിൽ താങ്കൾ രണ്ടുപേരും കൂടി ചേർന്ന് പാടിയാൽ മതി. വല്ലാത്തൊരു ആഗ്രഹമാണ് ഇങ്ങനെയൊക്കെ, നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമ്പോട്ടോ. പിന്നെ
0: നമ്മളെ അനൂസ് മഞ്ചേരി ആണെങ്കിൽ പാടും, ആ ഇൻഷാല്ലാ
1: ഇൻഷാല്ലാ പാടാലോ.
0: പാട്ടുണ്ടോ?
1: എപ്പോഴെങ്കിലും പാടാ.
0: ഇപ്പൊ പാടുന്നില്ല അല്ലേ, എന്താ പാട്ട് നോക്കി വെച്ചിട്ടില്ല.
1: അതാണ്
0: ഇൻഷാല്ലാ, നമുക്ക് മുൻകൂട്ടി നമുക്ക് ഇനി അടുത്തൊരു അവസരം കിട്ടും നമുക്ക് പാടാം
1: ഇൻഷാല്ലാ.
0: നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞോളൂ എന്നാല്.
1: നേരത്തെ ചോദിച്ച ചോദ്യം അല്ലേ, ഒന്നല്ലി കഫം പുടവാന്ന് പറയാം, അല്ലെങ്കിൽ അല്ലെ നമ്മുടെ മയ്യത്ത് കട്ടിൽ ശവപ്പെട്ടി, ഇങ്ങനെയൊക്കെ നമുക്ക് അതിന് ഉത്തരം പറയാൻ പറ്റും. അതിനെ ആദ്യം അതിന്റെ ഉത്തരം ശരിയാക്കിയിട്ട് അമീർ സാഹിബ്, എനിക്ക് തോന്നുന്നു ചോദ്യം ചോദിക്കാൻ കറക്റ്റ് ചോദിക്കുന്ന സ്പോട്ടിൽ ഫീഡ്ബാക്ക് ഇങ്ങനെ ഓൺ ആക്കി
0: വെച്ചിട്ടാണല്ലോ.
1: അപ്പോ ഇതിന് എന്താക്കാണ്? അതെ, മാഷാല്ല. പിന്നെ ആയിഷ അങ്ങാടിപ്പുറം, സാജിദ കാലിക്കറ്റ്, ഷംനാദ് ഖാൻ, താഹിറ ടി കെ കാസർഗോഡ്, പിന്നെ ഒരാള് തല്ല് എന്നിട്ടുക്കണ്, എന്താ അതിന്റെ ഒരു ഉദ്ദേശം, എന്താണ് അതിന്റെ ഉദ്ദേശിച്ചതെന്നറിയില്ല. തല്ല് ഉത്തരാണോ, എന്തെങ്കിലും തല്ലാണോ,
0: എനിക്കറിയില്ല.
1: ഇനിയിപ്പോ വേറെ എന്താണ് ഉദ്ദേശം എന്നതിന് മനസ്സിലാവണില്ല. പിന്നെ വേറെ സുലൈഖ തിരുവാലി, വെറൈറ്റി ആ ഉത്തരം ഭയങ്കര ഒരു ഒരു സാഹിത്യമാണ് പറയാം. കുടിൽ തൊട്ട് കൊട്ടാരം വരെ
0: മനസ്സിലായില്ല.
1: നമ്മളെ കഫമ്പുടവന്റെ കഫമ്പുടവന്റെ ആ ഒരു ഉത്തരം തന്നെയാണ് ഞാൻ മനസ്സിലാക്കണ്. ആ കുടിൽ തൊട്ട് കൊട്ടാരം വരെ അങ്ങനെ ആ ഉദ്ദേശിച്ചിട്ടുണ്ടാവും, ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്താൽ നന്നായിരിക്കും. പിന്നെ
0: പിന്നെ ഒരു ക്വസ്റ്റ്യൻ വേറെ ചോദിക്കല്ലേ, നമ്മുടെ ഒരു
1: ജമീല വി കെ പൂനൂർ അറിയണ്ടേ, അമീർ സാഹിബ് റേഡിയോയിലെ ഹെഡാണ് ഫീക്ക്.
0: സഫിയ എടപ്പാൾ, ലോക വനദിനം എന്നാണ്?
1: ലോക
0: വനദിനം, വനദിനം
1: കറക്റ്റ് അല്ലേ ചോദ്യം?
0: യെസ്. ഞാൻ ഫസ്റ്റ് വേറെ എന്താ ക്വസ്റ്റ്യൻ വിചാരിച്ചു.
1: അതെ തീർച്ചയായും,
0: ഞാൻ വീണ്ടും വീണ്ടും നോക്കി. അപ്പൊ അതിനെ ക്വസ്റ്റ്യൻ,
1: ലോക വനദിനം,
0: വനദിനം
1: അതായത് ഫോറസ്റ്റ് ഡേ,
0: ഫോറസ്റ്റ് ഡേ
1: എന്നാണ്? ഒരു പുതിയൊരു അറിവും കൂടെ ആവട്ടോ അറിയാത്ത ആളുകൾ.
0: ഞാനിപ്പോ അറിയാട്ടോ. പിന്നെ ഒരു വലിയ ഫുഡ്ബാക്കും കാര്യങ്ങളും.
1: പിന്നെ നമ്മളെ അബ്ദുൽ ഹമീദ് സി കെ അടിയോർ പറയുന്നുണ്ട്, ഞാൻ സുബൈക്ക് ശേഷം അസർക്ക് ശേഷവും അധികാരം മുഴുവൻ ചൊല്ലിയ പള്ളി വിട്ടിറങ്ങും, മരുവിന് പോയാൽ ഇശ കഴിഞ്ഞേ ഇറങ്ങും, ഇത് ജീവിതത്തിൽ നിലനിർത്തി പോകുന്നു. ഒരുപാട് ആളുകളുണ്ട് കേട്ടോ, അപ്പൊ മരുവിന് പള്ളി പോയി കഴിഞ്ഞാൽ അവിടെ ഓതിയിരിക്കും, എന്നിട്ട് ഇശ കഴിഞ്ഞിട്ട് എന്താ ഒറ്റ പോക്ക വീട്ടുക. അത് ഒരു വല്ലാത്തൊരു അനുഭൂതി ഉണ്ടാവും നമുക്ക്. എന്തായാലും ബാറക്കല്ലാ ഫീക്ക്, അള്ളാ നിലനിർത്തി തട്ടെ.
0: എന്താ ജമീല വിപ്പി കാളിയോ, അത് അറിയാമായിരുന്നു, പക്ഷെ അത് എന്തിനാണെന്ന് അറിയാമല്ലോ.
1: ഈ ഓരോ ഇതേ എന്താ വെച്ചാൽ നമുക്ക് ഫീഡ്ബാക്ക് വരുമ്പോഴേ ഇതിന്റെ ഇടയിൽ കുറെ മെസ്സേജ് വേറെ വരും. അപ്പൊ ഇത് എന്തിനെ കുറിച്ചിട്ടാണ് പറയണത് എന്നല്ല, എന്തില്ല കിട്ടണില്ല,
0: നമ്മളങ്ങനെ വർത്താനം പറഞ്ഞു പോവാണ്.
1: അതെ,
0: അപ്പൊ കിട്ടൂല.
1: അപ്പൊ പറയുന്ന ആളുകള്
0: എന്താണ് അതിന്റെ ഉദ്ദേശം,
1: ബ്രാക്കറ്റിലിട്ട് പറഞ്ഞാലും മതി,
0: മതി മതി,
1: നമ്മളത് വായിക്കൂല.
0: അതാണ് അതാണ് അതാണ് നമുക്ക് മനസ്സിലാവണ്ടേ.
1: നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരങ്ങൾ വരുന്നുണ്ട്, വനദിനം എന്നാണ് എന്നുള്ളതാണ് ചോദ്യം.
0: പിന്നെ ജമീല വി കെ പൂനൂർ പറഞ്ഞു വായിച്ചങ്ങള്, പി സി ഡി കേൾക്കണം എന്ന നിയത്ത് ഉണ്ടെങ്കിൽ സുബൈക്ക് ശേഷം ഉറങ്ങാൻ കഴിയില്ല.
1: തീർച്ചയായും
0: നിയത്ത് അല്ലേ, അത് പ്രാധാന്യം. പിന്നെ രാവിലെയൊക്കെ പ്രാർത്ഥിച്ച് നീക്കുക, അപ്പോഴൊക്കെ ശേഷം എന്തറിയോ, ഈ ഇപ്പോ ഈ സുബൈക്ക് ശേഷം ഇറങ്ങിയാല് ഉറങ്ങിയാല് അപകടം എന്താ വെച്ചാൽ, ഇപ്പൊ ഈ പഠിതാക്കളൊക്കെ ഉണ്ടല്ലോ, അവരെ പഠനത്തെ അത് വല്ലാതെ ബാധിക്കും. മനസ്സിലായോ? ഇത് പഠനത്തെ സുബൈക്ക് ശേഷം, സൈക്കോളജി പറയുന്ന ഒരു കാര്യമാണ്, സുബൈക്ക് ശേഷമുള്ള ഉറക്കം അത് ഭയങ്കര ജീവിതത്തിൽ തന്നെ അതൊരു ബാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ എന്താ അറിയോ, ഈ ഹോസ്റ്റലിൽ പഠിക്കുന്ന ആൾക്കാർക്കൊക്കെ അല്ലേ സുബൈക്ക് ശേഷം ഭയങ്കര ഉറക്കം.
1: അതെ, ഉറക്കം ക്ഷീണം ഉണ്ടാവും, പക്ഷെ ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരു ഉറന്നര
0: ഉറക്കായിരിക്കും,
1: ഉറക്കായിരിക്കും
0: അനുഭവം.
1: ആ വാർഡന്റെ അടുത്തുനിന്ന് നല്ല അടി കിട്ടും ചെയ്യും.

0: കാരണം നല്ലൊരു സമയമാണ്.
1: എന്നാലും എന്നാലും ഉറങ്ങുന്ന ആൾക്കാരൊക്കെ ഉണ്ട്.
0: പ്രത്യേകിച്ചേ നമ്മളെ ഒരു ഡിസംബർ ഈ വർഷ അവസാന സമയത്തൊക്കെ നല്ല തണുപ്പ് ഇങ്ങനെ വരുന്ന സുബൈൻ്റെ ശേഷം ഒരു തണുപ്പ്, അത് ഭയങ്കരമായിട്ട് നമ്മൾ ഉറക്കിലേക്ക് ഇങ്ങനെ തള്ളി വിടും എന്നുള്ളതാണ്.
1: ആ കഫം പുട. നമ്മള് നേരത്തെ ചോദിച്ചില്ലേ കഫം പുടമ ഉത്തരം പറഞ്ഞില്ലേ, അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോ മാഷാല്ല ഇന്ന് എന്തായാലും ഭയങ്കര ഒരു വല്ലാത്തൊരു ഫീൽ കിട്ടിയല്ലേ.
0: അതെ, ഒരു ഊർജ്ജമുണ്ട്, ഫീഡ്ബാക്ക് ഫുള്ള് ആക്റ്റീവ് ആണ്.
1: അതുപോലെ തന്നെ ഞാനേ ഒരു ചെറിയൊരു അറിവ് പറഞ്ഞുതരാം. എന്താ വെച്ചാലേ, നമ്മൾ അഞ്ചു വക്ത് നിസ്കാരത്തിന് ശേഷം നമ്മൾ ആയത്തുൽ കുർസി പാരായണം ചെയ്യുക. അതിൻ്റെ ശ്രേഷ്ഠത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ചൊല്ലിയാലും അവന് നേരെ സ്വർഗത്തേക്കാണ്, അവനക്ക് സ്വർഗം ഉറപ്പാന്നാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുപോലെ തന്നെ ഒരുപാടുണ്ട് കേട്ടോ, ഒരുപാട് മെഗാ ഓഫറുകൾ ഇസ്ലാം നൽകുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ നെസ്റ്റോനെ പോലെ, ബിസ്മി ഹൈപ്പർ മാർക്കറ്റിനെ പോലെ, ജാം ജൂമിനെ പോലെ ഒക്കെ അതിലേറെ ഓഫറാണ് ഇസ്ലാം നൽകുന്നത്. എന്താ വെച്ചാൽ നമ്മുടെ ഇപ്പോൾ ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ, അതെപ്പോഴും ചൊല്ലാൻ ശ്രമിക്കുക. സ്വർഗത്തിലെ നിധിയാണെന്നാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ മാസത്തിലെ മൂന്ന് ദിവസം അയ്യാമുൽ ബീദിൻ്റെ 13, 14, 15 ദിവസങ്ങൾ നോമ്പ് നോൽക്കാൽ ഒനൊരു വർഷം നോമ്പ് അനുഷ്ഠിച്ച പ്രതിഫലമാണ്. അത് വല്ലാത്തൊരു ഓഫർ തന്നെയാണ് ഇസ്ലാം നൽകുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം നമ്മുടെ അമ്മയുട്ടി അടുത്തിനായിട്ടൊക്കെ റിയാദ് വിദേശത്തിലാണ്ടേ, ഏതായാലും എനിക്ക് ലൈവിൽ നിന്ന് ഇറങ്ങാൻ സമയമായി, അസർ വാങ്ക് വിളിച്ചു. അവിടെ അപ്പോൾ അസറിൻ്റെ സമയമാണെന്നല്ലേ. ആ വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇറങ്ങിയപ്പോൾ സലാം പറഞ്ഞിട്ട് ഇറങ്ങിയത്. അബ്ദുല്ല അമീർ സി കെ അഴിയൂർ പറഞ്ഞ കാര്യം വളരെ സത്യമാണ്. ആ സഹോദരിക്ക് അഭിനന്ദനം. ആ അത് നേരത്തെ
0: പറഞ്ഞതിനെ
1: അഭിനന്ദിച്ചു. ഏതായാലും മാഷാല്ലാ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കുക. നമ്മൾ പ്രാർത്ഥന ഉൾപ്പെടുത്തണം എല്ലാവരും, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയാസങ്ങൾ മാറാനും എല്ലാം മാറാൻ നമ്മൾ പരസ്പരം പ്രാർത്ഥിക്കുക. നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിച്ചാലുള്ള നേട്ടം എന്താ വെച്ചാൽ മലക്കുകൾ നമുക്ക് വേണ്ടി തിരിച്ച് പ്രാർത്ഥിക്കും എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് എന്ത് ചെയ്യുക, നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കുക. നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം വനദിനം എന്നാണ്, മാർച്ച് 21 അല്ലേ. അപ്പോൾ ആദ്യം ഉത്തരം പറഞ്ഞത് അമീർട്ടി അടുത്തിനായിട്ട് വരാം, അദ്ദേഹം പോയി. സാജിദ ഷൗക്കച്ച്, പിന്നെ സെറീന വി പി കൂരാട്, ജമീല വി പി കാളികാവ്, മാഹിറ സലാഹുദ്ദീൻ നെടുമങ്ങാട്, സുലൈഖ കെ പി തിരുപ്പനച്ചി, ആയിഷ അങ്ങാടിപ്പുറം, പിന്നെ ഷംനാദ് ഖാൻ, ഇത്തരത്തിലുള്ള ആളുകളാണ് സലാം പറഞ്ഞത്. ജമീല വി കെ പൂനൂർ, ഇന്ന് കുരുന്നുകൾ ഇല്ലാഞ്ഞിട്ട് എന്തോ ഒരു കുറവുണ്ട്. അത് ചില സമയങ്ങളിൽ അങ്ങനെയാണ്, എല്ലാം കൂടെ ഒത്തു വരണം എന്നില്ലല്ലോ. അപ്പോൾ അത് മനസ്സിലാക്കുക. ഇൻഷാല്ലാ അടുത്ത ലൈവിലൊക്കെ കുട്ടികളുണ്ടാവും ഇൻഷാല്ലാ. ഏതായാലും നമുക്കേ ഇന്നൊരു പാഠക്കുറിപ്പുണ്ട്, ഇൻഷാല്ലാ നമുക്ക് അതിലേക്ക് കടക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലദ്ദാലിമീൻ. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, ഇന്ന് പാഠക്കുറിപ്പ് എന്ന ഈ സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗുണകാംശ എന്ന വിഷയത്തെ സംബന്ധിച്ചാണ്. നമ്മളൊക്കെ പല സമയത്തും കേട്ട ഒരു വാക്കായിരിക്കും ഗുണകാംശ എന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ജീവിതത്തിൽ എല്ലാവരോടും വളരെ സ്നേഹത്തിലും വളരെ അടുപ്പത്തോടുകൂടെയുമൊക്കെ പെരുമാറിയ ചരിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതിലേറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ഏരിയ പ്രവാചകൻ കുട്ടികളോട് വളരെ സ്നേഹത്തോടെ പെരുമാറി എന്നതാണ്. അപ്പോൾ നമ്മളൊക്കെ കുട്ടികളാണല്ലോ, നമ്മളൊക്കെ കാര്യങ്ങൾ പഠിക്കുന്ന ചെറിയ പ്രായക്കാരാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്കുള്ള ഉപദേശവും പ്രത്യേകം നൽകിയതായിട്ടൊക്കെ ഹദീസുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച വളരെ പ്രധാനമായൊരു ഗുണമാണ് ഗുണകാംശ എന്നത്. അള്ളാഹുവിനോടുള്ള ഗുണകാംശ പ്രവാചകൻ പ്രത്യേകം എടുത്തു പറഞ്ഞു. അവിടെ അള്ളാഹു സുബ്ഹാനഹു വതാലയോട് കുട്ടികളെന്ന നിലക്ക് നമുക്ക് എന്ത് ഗുണകാംക്ഷയാണ് ഉണ്ടാകേണ്ടത് എന്ന് ചോദിച്ചാൽ പ്രവാചകന്റെ ജീവിതത്തിൽ നിന്ന് അതിനുള്ള ഉദാഹരണങ്ങൾ ധാരാളം കാണാൻ സാധിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അദ്ദീനു അന്നസീഹ, മതം എന്ന് പറഞ്ഞാൽ ഗുണകാംക്ഷയാണ്. നമ്മളൊക്കെ മുസ്ലിങ്ങളാണ്, നമ്മുടെ മതം ഇസ്ലാമാണ്. വളരെ ഗുണകാംക്ഷയോടുകൂടെ നമ്മൾ കൈകൊള്ളേണ്ട ഒന്നാണ് നമ്മുടെ ഈ ഇസ്ലാം. അതിലേറ്റവും ഒന്നാമതായി പഠിപ്പിച്ചത് നേരത്തെ പറഞ്ഞ അള്ളാഹുവിനോടുള്ള ഗുണകാംക്ഷയാണ്. എങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വതാലയോടുള്ള ഗുണകാംക്ഷ നമ്മൾ സ്വീകരിക്കേണ്ടത് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അള്ളാഹു സുബ്ഹാനഹു വതാല തൻ്റെ അടിമകളായ നമ്മളോട് എങ്ങനെയാണ് പെരുമാറുന്നത്? അള്ളാഹു ഏറെ കാരുണ്യമുള്ളവനാണ്. നമ്മളൊരു തെറ്റ് ചെയ്ത് ആ തെറ്റിൽ നമ്മൾ വിഷമിക്കുമ്പോൾ അള്ളാഹു നമ്മോട് പറയുന്നു, നിങ്ങളുടെ പാപത്തെ അള്ളാഹു പുറത്തു തരും. അള്ളാഹു ഗഫൂറാണ്, എല്ലാ പാപങ്ങളും പുറത്തു തരുന്നവനാണ്. അള്ളാഹു ഗാഫിറാണ്, ഗഫാറാണ്. ഖുർആനിലൊക്കെ ധാരാളം ഈ അർത്ഥത്തിൽ ഉപയോഗിച്ച പദങ്ങൾ കാണാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ മഗഫിറത്ത്, പാപമോചനം നേടിയെടുക്കുക എന്നത് വിശ്വാസികളുടെ ഒരു വലിയൊരു ആവശ്യമാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അത് നൽകാമെന്നും പറയുന്നു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ അടിമകളായ നമ്മളോടൊക്കെ വളരെയധികം കാരുണ്യത്തിൽ വർത്തിക്കുന്നവനാണ്. അള്ളാഹുവിനോട് എത്ര കണ്ട് നമ്മൾ അങ്ങോട്ട് അടുക്കാൻ ശ്രമിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു തആല അതിനേക്കാൾ വേഗതയിൽ നമ്മിലേക്ക് അടുത്തു വരും എന്ന് പറയുന്ന പ്രവാചകന്റെ ഹദീസുകൾ കാണാൻ സാധിക്കും. നമ്മൾ എത്ര കണ്ട് നന്മകൾ ചെയ്താലും അള്ളാഹു സുബ്ഹാനഹു തആലക്ക് അതിനേക്കാൾ നമ്മോട് അടുപ്പം കാണിക്കാൻ സാധിക്കുമെന്ന് പ്രവാചകന്റെ ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നതാണ് അള്ളാഹുവിനോടുള്ള ഗുണകാംക്ഷ. നമ്മളൊക്കെ അള്ളാഹിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണല്ലേ. നിസ്കാരം കഴിഞ്ഞാൽ നമ്മൾ കൈകളുയർത്തി പ്രാർത്ഥിക്കും, അള്ളാഹുവേ എൻ്റെ ജീവിതത്തിലെ ഇന്ന ഇന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, അള്ളാഹുവേ അതൊക്കെ നീക്കിത്തരണേ. അള്ളാഹുവേ എൻ്റെ ജീവിതത്തിലെ ഇന്ന ഇന്ന അനുഗ്രഹങ്ങളൊക്കെ നൽകണേ. അല്ലാ, എൻ്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ, എൻ്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ, ഞങ്ങൾക്കിടയിൽ സമാധാനം തരണേ, ധാരാളം കാര്യങ്ങൾ അറിയാനും പഠിക്കാനുമുള്ള ബുദ്ധി എനിക്ക് നൽകണേ റബ്ബേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ഇതൊക്കെ അള്ളാഹുവിനോടാണ് പ്രാർത്ഥിക്കാറുള്ളത് നമ്മൾ. അള്ളാഹു സുബ്ഹാനഹു വതാലക്ക് അതിനൊക്കെ സാധിക്കും എന്നതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് അള്ളാഹുവിനോട് നമ്മൾ അത്തരണത്തിൽ പ്രാർത്ഥിക്കുന്നത്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വതാലയുമായി ബന്ധപ്പെട്ടുള്ള ഗുണകാംക്ഷ. രണ്ടാമത്, അള്ളാഹു നൽകിയ വേദഗ്രന്ഥം ഖുർആൻ, അതിനോടുള്ള ഗുണകാംക്ഷയാണ്. നമ്മുടെയൊക്കെ വീട്ടിൽ ഖുർആനുണ്ട്, മദ്രസകളിൽ നമ്മൾ ഖുർആൻ ഓതി പഠിക്കുന്നുണ്ട്. ഉസ്താദുമാർ നമുക്ക് അത് ഓതിത്തരും, അതിൻ്റെ തജ്വീദ് നിയമങ്ങൾ അനുസരിച്ച് ഓതാനുള്ള കാര്യങ്ങളൊക്കെ അവർ പഠിപ്പിച്ചു തരും. അത് ഭംഗിയായി ഓതാൻ നമ്മൾ ശ്രമിക്കും. നമ്മുടെ കൈകളിലുള്ള ഡിവൈസസ്, മൊബൈൽ പോലുള്ളതൊക്കെ ഉപയോഗിച്ച് നമ്മൾ അതിൻ്റെ ഖുർആൻ പാരായണങ്ങളൊക്കെ കേട്ട് പഠിക്കും. അപ്പോൾ ആ ഒരു ഗുണകാംക്ഷ ഖുർആനിലൂടെ നമ്മൾ കാണിക്കണം. എന്നും ഖുർആൻ പാരായണം ചെയ്യുന്ന ഏറ്റവും നല്ല കുട്ടികളിൽ നമ്മൾ ഉൾപ്പെടാനുള്ളൊരു ചെറിയ ശ്രമം നമ്മൾ നടത്തണം. എന്നും ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകളാകുക. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ മനസ്സിന് സമാധാനം കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മൾ. ആ അർത്ഥത്തിൽ ഖുർആനിലുള്ള ഗുണകാംക്ഷ നമ്മൾ ഏറ്റെടുക്കണം എന്നുള്ളത്. അതിലുള്ള കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്തുക. നബിൻ്റെ സ്വഭാവം എന്തായിരുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെ പറ്റി ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്ന ചോദ്യമുണ്ട്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ മറുപടി കൊടുക്കുന്ന എന്താ, നബിൻ്റെ സ്വഭാവം കാന ഖുലുഖുഹു അൽ ഖുർആൻ, നബിൻ്റെ സ്വഭാവം ഖുർആൻ ആയിരുന്നു എന്നാണ്. ഖുർആനിൽ എന്തെല്ലാം മര്യാദകൾ പഠിപ്പിക്കുന്നുണ്ട്. സലാം പറയുന്ന മര്യാദ ഉണ്ട്, മുതിർന്നവരെ ബഹുമാനിക്കുന്ന മര്യാദ പഠിപ്പിക്കുന്നു, രക്ഷിതാക്കളെ ബഹുമാനിക്കണം, അവർക്കുള്ള ഗൗരവം നമ്മൾ വെച്ചു കൊടുക്കണം, അറിവ് പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട മര്യാദകൾ ഇതൊക്കെ ഉണ്ട് ഖുർആനിൽ. ഇതൊക്കെ ഏറ്റെടുക്കണം, അതൊക്കെ നമ്മുടെ സ്വഭാവമായി വരണം. അപ്പോൾ ഖുർആൻ നമ്മുടെ സ്വഭാവമായി മാറും. മൂന്നാമത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗുണകാംക്ഷ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ നബിയാണ്, നമ്മിലേക്ക് നിയോഗിതനായ പ്രവാചകനാണ്. ആ പ്രവാചകൻ പറഞ്ഞ വാക്കുകൾ നമ്മൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ വേഷത്തിലും നമ്മുടെ വാക്കിലും നമ്മുടെ പ്രവൃത്തിയിലും എല്ലാത്തിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങളെ ഏറ്റെടുക്കുമ്പോൾ നബിയോടുള്ള ഗുണകാംക്ഷയായി മാറും. നബിയോടുള്ള ഗുണകാംക്ഷ സ്വീകരിക്കുന്ന ഒരു വിശ്വാസിയെ പറ്റി അല്ലാഹു ഖുർആനിൽ പറയുന്നുണ്ട്, എന്താ, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് പ്രവാചകന് ഉത്തമമായ മാതൃകയുണ്ട്. ആർക്കാണ് മാതൃകയുള്ളത്? ലിമൻ കാന യർജുല്ല, അള്ളാഹുവിനെ പ്രതീക്ഷ, അള്ളാഹു ഉണ്ടല്ലോ, പരലോകം വരുമല്ലോ, വല്യോമൽ ആഹിർ, പരലോകനാളുണ്ടല്ലോ എന്നൊക്കെ പ്രതീക്ഷിച്ച് ജീവിക്കുന്ന ഒരു വിശ്വാസിക്ക് പ്രതീക്ഷയുണ്ട് ആ കാര്യത്തിൽ. അങ്ങനെയുള്ള ആളുകൾക്ക് എന്തുണ്ട്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ മാതൃകയുണ്ട്. അപ്പോൾ പ്രവാചകൻ പഠിപ്പിച്ച ഓരോ കാര്യങ്ങളും ഏറ്റെടുക്കുമ്പോൾ അത് അഭിമാനത്തോടെ ഏറ്റെടുത്ത്, ഇത് എൻ്റെ നബി പഠിപ്പിച്ചതാണ്, എൻ്റെ നബിയുടെ സംസാര രീതി ഇങ്ങനെയായിരുന്നു, എൻ്റെ നബിയുടെ പ്രവർത്തന രീതികൾ ഇങ്ങനെയായിരുന്നു എന്നൊക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ അതിൽ ഒരു ഗുണകാംക്ഷ കാണാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മറ്റൊന്ന് പറയാനുള്ളത്, നമ്മുടെ കൂട്ടത്തിലുള്ള നേതാക്കളോടുള്ള നസീഹത്താണ്, മുസ്ലിം നേതൃത്വത്തോടുള്ള നസീഹത്ത്. നമുക്ക് നമ്മുടെ മുസ്ലിം സംഘങ്ങളോട്, നമ്മുടെ ഈ കൂട്ടായ്മയോട് നേതൃത്വം നിൽക്കുന്ന ആളുകളുണ്ട്, നേതാക്കന്മാരുണ്ട്, അവരനുസരിക്കുക എന്നുള്ളതാണ്. അവർ പറയുന്ന കാര്യങ്ങൾക്കിടയിൽ നമ്മൾ ഈ മുസ്ലിം സമുദായത്തിൻ്റെ ഉന്നതിയും വിജയവും ഒക്കെ കണ്ട് പ്രവർത്തിക്കുന്ന നല്ല മക്കളാകാൻ ശ്രമിക്കുക. നമ്മുടെയൊക്കെ സ്കൂളിലെ അധ്യാപകന്മാർ, നമ്മുടെ കാര്യങ്ങൾ നോക്കുന്ന ഗാർഡിയൻസ്, നേതാക്കന്മാർ, ഇവരൊക്കെ ഉണ്ടാകും. ഇവരൊക്കെ അനുസരിച്ച് അവരൊക്കെ പറയുന്ന റൂട്ടിൽ നമ്മൾ സഞ്ചരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ യഥാർത്ഥ മുസ്ലിമായി ഇസ്ലാമിൻ്റെ കാര്യങ്ങൾക്ക് അംഗീകരിക്കുന്ന ഒരാളായി മാറും. മറ്റൊന്ന്, മുസ്ലിങ്ങളിലെ പൊതുജനങ്ങളോടുള്ള പെരുമാറ്റം വളരെ വളരെയധികം ശ്രദ്ധയോടുകൂടെ നമ്മൾ ഗൗരവത്തോടെ കൂടെ നമ്മൾ കാണുന്ന ഒരു ഭാഗമാണത്. നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളുകളോടുള്ള പെരുമാറ്റവും രീതിയും അതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ കൈകാര്യം ചെയ്യേണ്ട ഒരു മേഖലയാണ്. ആ ഭാഗവുമായി ബന്ധപ്പെട്ട് ചെറിയൊരു കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കണം. നമ്മുടെ പെരുമാറ്റം, നമ്മുടെ സംസാരം തുടങ്ങിയ എല്ലാ മേഖലകളിലും ഗുണകാംക്ഷയോടെ ആയിരിക്കണം നമ്മൾ ഇടപഴകേണ്ടത്. മറ്റൊരാളെ സംബന്ധിച്ച് നല്ലത് മാത്രം വിചാരിക്കാൻ ശ്രമിക്കുക, അയാളെ സംശയിക്കാതിരിക്കുക, ഇഷ്ടമുള്ള പേര് കൊണ്ട് മാത്രം വിളിക്കുക. നമ്മുടെ കൂടെ ജീവിക്കുന്ന ആൾക്കാരെ മോശപ്പേരിട്ട് വിളിക്കും, ഇരട്ട പേരൊക്കെ ഇട്ട് വിളിക്കും, പ്രയാസപ്പെടുത്തും, അതൊന്നും പാടില്ല. തനിക്ക് അനിഷ്ടകരമായ എന്തെങ്കിലും കണ്ടാൽ, ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും കാര്യം നമ്മുടെ കൂട്ടുകാരടുത്തുണ്ടെങ്കിൽ വളരെ നല്ല ശൈലിയിൽ, വെറുപ്പില്ലാത്ത ശൈലിയിൽ നമ്മൾ അവരോട് ആ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. തനിക്ക് ഇഷ്ടപ്പെടുന്നത് തൻ്റെ സഹോദരന് വേണ്ടി ഇഷ്ടപ്പെടും. നമുക്ക് വേണ്ടിയിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾക്ക് വേണ്ടി ഇഷ്ടപ്പെടണം, ഇന്ന സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടണം നമ്മൾ ആഗ്രഹിക്കും, അത് നമ്മുടെ സുഹൃത്തിനും വേണമെന്ന് നമുക്ക് ആഗ്രഹിക്കാം. അതാണ് ഈ പൊതുജനങ്ങളോടുള്ള, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള, നമുക്കിടയിൽ ജീവിക്കുന്ന സഹോദരങ്ങളോടുള്ള ഗുണകാംക്ഷ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിയായി, ഒരു വിദ്യാർത്ഥിയായി, നമ്മൾ ഉയർന്നു വരുന്ന വ്യക്തിയായി, പഠനത്തിൻ്റെ കാര്യത്തിലും പെരുമാറ്റത്തിൻ്റെ കാര്യത്തിലും സംസാരത്തിൻ്റെ കാര്യത്തിലും പ്രവൃത്തിയുടെ കാര്യത്തിലൊക്കെ വളരെയധികം നല്ലൊരു മെച്ചപ്പെട്ട രീതി കാഴ്ചവെക്കുന്ന ആളാകാൻ, കുട്ടിയാകാൻ, വിദ്യാർത്ഥിയാകാൻ, മക്കളാവാൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാ അല്ലാഹ്, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഏകദേശം ഒരു 7-8 മിനിറ്റോളം ദീർഘമുള്ള നല്ലൊരു സംസാരം, നല്ലൊരു പാഠക്കുറിപ്പാണ് സഹോദരങ്ങളെ കേട്ടിട്ടുള്ളത്. ഗുണകാംക്ഷയും അതുപോലെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ നല്ലൊരു വ്യക്തിത്വം രൂപപ്പെടുത്താൻ ഒരു മനുഷ്യൻ എന്തൊക്കെ ആവശ്യമുണ്ടോ ആ കാര്യങ്ങളൊക്കെ ഇന്നത്തെ പാഠക്കുറിപ്പിലുണ്ടായിരുന്നു. കാര്യങ്ങൾ, പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ മക്കൾക്കൊക്കെ ഈ ഒരു പാഠക്കുറിപ്പിൻ്റെ ഒരു ഭാഗം എല്ലാവരും കേൾപ്പിച്ചു കൊടുക്കണം എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ഏതായാലും ഒരുപാട് ആളുകൾ ഇന്ന് കുരുന്നുകളില്ലാഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളിങ്ങനെ പറയുന്നുണ്ട്. പിന്നെ ഏതായാലും എന്തോ ഒരു കുറവുണ്ട്, ഇന്ന് കുരുന്നുകളില്ലാഞ്ഞിട്ട് എന്തോ ഒരു കുറവുണ്ട് എന്ന് ജമീല വി കെ പുനൂർ പറയുന്നുണ്ട്. അതുപോലെ വേറൊരു ചോദ്യം സുലൈഖ തിരുവാലി ചോദിച്ചിട്ടുണ്ട്. കുടിൽ തൊട്ട് കൊട്ടാരം വരെ ചോദ്യമാണ്. കുടിൽ തൊട്ട് കൊട്ടാരം വരെ, അതാണ് ചോദ്യം. അറിയുന്ന ആളുകൾ അതിൻ്റെ ഉത്തരങ്ങൾ പെട്ടെന്ന് അയച്ചു തുടങ്ങുക. കുടിൽ തൊട്ട് കൊട്ടാരം വരെ, അതൊരു കടങ്കഥ രൂപത്തിലുള്ളൊരു ചോദ്യമായിട്ടാണ് തോന്നുന്നത്. അറിയുന്ന ആളുകൾക്ക് എന്താക്കുക, അത്രയും പെട്ടെന്ന് ചോദ്യത്തിൻ്റെ ഉത്തരം പറഞ്ഞു തുടങ്ങാവുന്നതാണ്. അതുപോലെ തന്നെ ചില ആളുകൾ നമ്മുടെ പാഠക്കുറിപ്പിനെ കുറിച്ചിട്ട് മാഷാല്ലാ നല്ല അൽഹംദുലില്ലാ പാഠക്കുറിപ്പ് ഉഷാറായിട്ടുണ്ട്. പിന്നെ ഇന്ന് ഒരു കഥയോ പാട്ടോ ഒക്കെ ആവാം എന്ന് പറയുന്നുണ്ട്. ഇന്ന് കഥയും പാട്ടിനുള്ള ഒരു സാഹചര്യമില്ല എന്ന് ഒരു വ്യസന സമേതം ഓർമ്മപ്പെടുത്തുകയാണ്. അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ അദ്ദേഹം പറയുന്നുണ്ട്, ദിവസവും 8 തവണ ആയത്തിൽ കുറിച്ച് ഓതുന്ന സ്വർഗത്തിൽ ഒരു വീട് കിട്ടും എന്ന പ്രതീക്ഷയോടെ അള്ളാഹുവിനോട് ഇരക്കുന്നു. അതുപോലെ തന്നെ അതെ, ശരിയാണ്, അദ്ദേഹം ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ റുട്ടീനാണ് ദിവസവും 8 തവണ 5 വക്ത് നിസ്കാരത്തിലും 2 അദ്കാറുകളും സബാഹിലും മസായിലും അതുപോലെ തന്നെ ഉറങ്ങാൻ കിടക്കുമ്പോഴും ഒക്കെ ആയത്തിൽ കുറിച്ച് നമുക്ക് പതിവാക്കാം, ഒരുപാട് പ്രതിഫലം കിട്ടുന്നതാണ്. ഓക്കെ, നഫീസ പി എ താമരശ്ശേരി പറയുന്നുണ്ട്, നേരത്തെ ചോദ്യം ചോദിച്ചത് ഒരു പഴഞ്ചൊല്ലാണ് എന്നാണ് പറയുന്നത്. പഴഞ്ചൊല്ലല്ല, ചോദ്യമായിക്കൊണ്ട് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ഉത്തരം അറിയുന്ന ആളുകൾ എനിക്ക് തോന്നുന്നു ഉത്തരം അയക്കുന്നുണ്ട്. കുടിൽ തൊട്ട് കൊട്ടാരം വരെ പഴഞ്ചൊല്ലായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ചോദ്യമാണ് എന്നാണ് ചോദ്യകർത്താവ് പറയുന്നത്. അപ്പോൾ ഉത്തരങ്ങൾ അറിയുന്ന ആളുകൾ അത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്ന ആളുകൾ ഈ കടങ്കഥയും പഴഞ്ചൊല്ലൊക്കെ കൂടുതൽ അറിയുന്ന ആളുകൾ അതൊന്ന് പ്രതികരിക്കാം, എന്താണ് ഈ ഒരു സംഗതി എന്നുള്ളത് ഉത്തരം അറിയുന്ന ആളുകൾ പറയാം. അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ പറയുന്നുണ്ട്, മാഷാല്ലാ പാഠക്കുറിപ്പിൽ വളരെ ഉചിതമായ വിഷയമാണ് ഉസ്താദ് പറഞ്ഞു തെത്തുന്നത്. അതൊക്കെ കേട്ട് മനസ്സിലാക്കി ജീവിതം കെട്ടിപ്പടുക്കാൻ നമുക്കും നമ്മുടെ മക്കൾക്കും സാധിക്കട്ടെ. ആമീൻ റബ്ബിൽ ആലമീൻ. അതെ, തീർച്ചയായും നമ്മൾ ഇവിടെ പഠിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രവൃത്തി പദങ്ങളിൽ അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലും നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റണം, എന്നാലേ നമുക്ക് ഒരു മാറ്റം ഉണ്ടാവുള്ളൂ. അല്ലാതെ നമ്മളത് കേട്ടിട്ട് അല്ലെങ്കിൽ അതങ്ങനെ അവഗണിക്കുകയാണെങ്കിൽ അതിനെക്കൊണ്ട് വല്ലാതൊരു കാര്യമൊന്നും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് കേൾക്കുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ മക്കളെയും കൂടി ഇത് കേൾപ്പിക്കാനുള്ളൊരു പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്നുള്ളതാണ്. ഏതായാലും ഉത്തരങ്ങൾ വരുന്നുണ്ട്. നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ, കുടിൽ തൊട്ട് കൊട്ടാരം വരെ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ വരുന്നുണ്ട്. ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അറിയുന്ന ആളുകളുണ്ട് ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം. അതെന്തായാലും കടങ്കഥ പോലത്തെ ക്വസ്റ്റ്യനാണ്, അല്ലാതെ മറ്റുള്ള ക്വസ്റ്റ്യൻ അല്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഏതായാലും മാഷാല്ലാ ഇന്ന് ഒരുപാട് ആളുകൾ നമ്മുടെ ഫീഡ്ബാക്കിലുണ്ട്, ഒരുപാട് ആളുകൾ ഉത്തരം പറഞ്ഞിട്ടുണ്ട്, ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, അതുപോലെ തന്നെ വ്യത്യസ്ത ആശയങ്ങളും അതുപോലെ തന്നെ വ്യത്യസ്ത മെസ്സേജുകളും അവർ പങ്കുവെക്കുന്നുണ്ട്. വളരെ സന്തോഷമുണ്ട്. ഇന്ന് നമ്മുടെ കുട്ടികളില്ല എന്നുള്ള ഒരു അപാകത മാറ്റിക്കഴിഞ്ഞാൽ മാഷാല്ലാ എന്തും കൊണ്ടും നല്ല ഊർജമായിട്ടുള്ളൊരു ഈവനിങ് ലൈവ് തന്നെയായിരുന്നു. ഏതായാലും ഞാൻ നേരത്തെ ചോദിച്ചിട്ടുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം ഒന്ന് പറയാം. കുടിൽ തൊട്ട് കൊട്ടാരം വരെ എന്നുള്ള ഉത്തരം ഉപ്പാണ് ചോദ്യത്തിൻ്റെ ഉത്തരം ശരിയാക്കിയിട്ടുള്ളത്. സീനത്ത് പുളിഞ്ഞാൽ വയനാട്, ഐഷ കരുമ്പിൽ, ആരിഫ എറണാകുളം, ഇവരൊക്കെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ശരിയാക്കിയിട്ടുണ്ട്. ആകെ മൂന്നാളുകളെ കാണുന്നുള്ളൂ. ചില ആളുകൾക്കത് ചിലപ്പം മനസ്സിലായിട്ടുണ്ടാവില്ല. കുടിൽ തൊട്ട് കൊട്ടാരം വരെ എന്നുള്ളത് ഞാനും ആദ്യമായിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു ചോദ്യം കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളാദ്യം ഈ ഒരു ചോദ്യത്തിന് ഉത്തരം ചോദ്യം ചോദിച്ചിട്ടില്ലായിരുന്നു. ഈ ചോദ്യം ചോദിച്ചത് സാജിദ ഷൗക്കത്തോ അവരാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അവർ ഇതിൻ്റെ മുന്നേ ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അപ്പം നമുക്ക് ചോദിക്കാൻ കഴിഞ്ഞില്ല. ഹുസൈൻ വി എം എടത്തനാട്ട് ഉപ്പുകുളം സലാം പറഞ്ഞു തന്നിട്ടോ. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഇനി കേവലം ആകെ മിനിറ്റുകൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. ഏതായാലും ചില തിരക്കുകളോ ജോലിയും കാരണമാവും ഇന്ന് വരാൻ വൈകിട്ടുണ്ടാവുക എന്നാണ് വിശ്വസിക്കുന്നത്. ഏതായാലും ചില ആളുകൾ ഉത്തരം എന്തായാലും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ബാറക്കല്ലാഹു ഫീക്കും. ഇന്നത്തെ ലൈവ് ഇവിടെ അവസാനിക്കാനിരിക്കുകയാണ്. ഒരുപാട് നമുക്ക് ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ ഇന്ന് സംസാരിച്ചു. ഉറുമ്പുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും വലിയൊരു പാഠം തന്നെ നമ്മൾ അമീർ സാഹിബ് നമ്മോട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെപ്പോഴും നമ്മളെ നമുക്ക് ഉപകാരമുള്ള അല്ലെങ്കിൽ നമുക്ക് തിരിച്ചറിവുള്ള കാര്യങ്ങൾ അത് നമ്മൾ കൂടുതൽ ആർജവത്തോടുകൂടി പഠിക്കാൻ തയ്യാറാവണം എന്നുള്ളൊരു മെസ്സേജാണ് ഇന്നത്തെ ഈവനിങ് ലൈവ് അവസാനിക്കുന്ന സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പകരുവാനുള്ളത്. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ അറിവുകൾ പലതും പഠിക്കും. അത് പഠിക്കുന്ന അറിവുകൾ അത് അതിനോടൊപ്പം തിരിച്ചറിവും കൂടി പഠിക്കാനുള്ളൊരു പരിശ്രമം നമ്മിൽ നിന്ന് ഉണ്ടാവണം. വിവേകത്തോടു കൂടിയിട്ട് കാര്യങ്ങളെ നമ്മൾ എന്താക്കണം, എപ്പോഴും സമീപിക്കേണ്ടതുണ്ട്. എല്ലാ സമയത്തും എല്ലാ സന്ദർഭങ്ങളിലും എല്ലാ കാലത്തും നമ്മൾ നമ്മുടെ വ്യക്തിത്വം എത്രത്തോളം മനോഹരമാക്കാൻ പറ്റുമോ അത്രത്തോളം മനോഹരമാക്കണം. ആളുകൾക്ക് സഹകരിച്ചും അതുപോലെ തന്നെ ഒരു സഹായ മനോഭാവം വെച്ച് പുലർത്തിയിട്ടും നമ്മൾ ജീവിക്കേണ്ടതുണ്ട്. ഏതായാലും ഇൻഷാല്ലാഹ് ഇന്നത്തെ നമ്മുടെ ഈവനിങ് ലൈവ് ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് നമ്മുടെ പീസ് റേഡിയോ പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിൽ നിങ്ങളോടൊപ്പം ഞാൻ അനൂസ് മഞ്ചേരി അതുപോലെ തന്നെ അമീൻ അഹമ്മദ് മങ്കടയും നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. ഏതായാലും ഇൻഷാല്ലാ നമ്മുടെ ഇന്നത്തെ ഈവനിങ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഒരുപാട് അറിവുകളുമായി നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും ഒരുമിച്ച് കൂടാം. ഒരുപാട് പ്രാർത്ഥനകളുമായി റബ്ബനാ തഖബ്ബൽ മിന്ന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

പീസ് റേഡിയോ സ്വരം, കരുണയുടെ വാതിൽ തുറന്നിട്ട നാഥൻ. ദുനിയാവിൻ്റെ വർണ്ണശബളിമ ക്ഷണികമാണെന്ന സത്യം ഈ സുന്ദര വരികൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആലാപനം സിദ്റത്തുൽ മുൻതഹാ.

0: പീസ് റേഡിയോയിൽ അടുത്തതായി ഓർമ്മ. കൂരിരുട്ടിൽ ഒരു ഉജ്ജ്വല പ്രകാശം. വി വി മുഹമ്മദ് മൗലവി. ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: മുസ്ലിം കൈരളിക്ക് ഒരിക്കലും വിസ്മരിക്കാനാവാത്ത വ്യക്തിത്വം മർഹൂം കെ എം മൗലവി. കെ എം മൗലവി സ്മാരക ഗ്രന്ഥം കൂരിരുട്ടിൽ ഒരുജ്വല പ്രകാശം. എഴുത്ത് വി വി മുഹമ്മദ് മൗലവി. മതത്തിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നോ സമുദായ സേവനം രാജ്യസ്നേഹം എന്നിങ്ങനെ വല്ലതുമുണ്ടെന്നോ കൂടി അറിവില്ലാതെ വിസ്തൃതമായ ഈ മലയാളക്കരയിൽ മുസ്ലിങ്ങൾ എന്ന പേരിൽ ഒരു ജനസമൂഹം ജീവിച്ചിരുന്ന കാലം ഇന്നും വിദൂരമല്ല. അവരുടെ വിശ്വാസാചാരങ്ങൾ അവരുടെ പൂർവ്വപിതാക്കളുടെയും മതങ്ങളെയും ജാതി പിരിവുകളെയും വിളിച്ചറിയിക്കുന്നവയായിരുന്നു. ബാഹ്യമായ ചില ചടങ്ങുകൾ മാത്രമായിരുന്നു അവർക്ക് ഇസ്ലാം. മതപണ്ഡിതന്മാരാകട്ടെ പഠിച്ചത് പാടാൻ മാത്രം കൊള്ളാവുന്ന ചിന്താഗതിക്കാരും. സമുദായത്തിൻ്റെ ഉപരുക്തമായ ആ ദയനീയ നില കണ്ട് മനം നൊന്ത് തൻ്റെ ഗുരുഭൂതനായ മർഹൂം മൗലാന ചാരലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി തന്നിൽ കുത്തിവച്ച ഉൽപ്പതിഷ്ണുത്വത്തിൻ്റെ പ്രേരിതനാവുകയും സമുദായ ഉത്തേജകനായി മർഹൂം വക്കം മുഹമ്മദ് അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ച ഇസ്ലാഹി പ്രസ്ഥാനത്താൽ പ്രചോദിതനാവുകയും ചെയ്ത ചരിത്രപുരുഷൻ സമുദായിക പ്രവർത്തനത്തിൽ പ്രവേശിക്കുകയുണ്ടായി. ഏതാണ്ട് ഈ സന്ദർഭത്തിലാണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെയും കോൺഗ്രസ് പ്രക്ഷോഭത്തിൻ്റെയും അലകൾ മലയാളക്കരയിൽ അടിച്ചുകയറിയത്. പരേതാത്മാവ് ഈ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെടുകയും ഇവയ്ക്കുവേണ്ടിയുള്ള സജീവ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. വാസ്തവത്തിൽ ഈ പ്രസ്ഥാനങ്ങളോടുകൂടിയാണ് കെ എം മൗലവി സാഹിബിനെ കേരളം അറിഞ്ഞു തുടങ്ങിയത്. അതിനുശേഷം പലതും സംഭവിച്ചു. 1921 മലബാർ ലഹളയുണ്ടായി. ലഹളബാധിത പ്രദേശങ്ങളിൽ അക്രമരാഹിത്യം പ്രസംഗിച്ച് നടന്ന ചരിത്രപുരുഷൻ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരുടെ ദൃഷ്ടിയിൽ ഒരു കുറ്റവാളിയായിത്തീർന്നു. അതിനെ തുടർന്ന് ഒരു വിപ്രവാസിയായി കൊടുങ്ങല്ലൂരിൽ പോയി. എന്നാൽ ഊർവശി ശാപം ഉപകാരം എന്ന കണക്കെ തന്നിൽ ഒളിഞ്ഞുകിടക്കുന്ന കഴിവിനെയും ചിന്താശക്തിയെയും മതത്തോടും സമുദായത്തോടുമുള്ള സ്നേഹത്തെയും വികസിപ്പിക്കാനും തദ്വാര അവയുടെ നേരെയുള്ള തൻ്റെ കടമ നിർവഹിക്കാനുമുള്ള ഒരു ചുറ്റുപാടും സാഹചര്യവും കെ എം മൗലവി അവിടെ രൂപപ്പെടുത്തി. അങ്ങനെ അജ്ഞതയിലും അന്ധതയിലും മുഴുകിയിരുന്ന തൻ്റെ സമുദായത്തെ അന്ധവിശ്വാസത്താലും അനാചാരങ്ങളാലും ദിനം പ്രതി ക്ഷയോന്മുഖമായിക്കൊണ്ടിരുന്ന മുസ്ലിം സമുദായത്തെ നാശഗർത്തത്തിലേക്കുള്ള അതിൻ്റെ ദ്രുതഗമനത്തെ നടുനേരായ മാർഗത്തിലേക്ക് ഇസ്ലാമിക വിശ്വാസത്തിലേക്ക് നയിക്കാനുള്ള സംരംഭത്തിൽ അദ്ദേഹം ഒരുങ്ങി പുറപ്പെട്ടു. ചരിത്രപുരുഷൻ സാരഥ്യം വഹിച്ചിട്ടുള്ള സേവനരംഗങ്ങൾ നിരവധിയാണ്. കേരള മുസ്ലിങ്ങളെ അവരുടെ ഗാഠനിദ്രയിൽ നിന്ന് തട്ടിയുണർത്തിയ കേരള മുസ്ലിം ഐക്യസംഘമായിരുന്നു അദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള പ്രവർത്തന മേഖല. ഇ കെ മൗലവി സാഹിബിൻ്റെ ആധിപത്യത്തിൽ ഏറിയാട് അഴീക്കോട് നിന്ന് പുറപ്പെട്ട അൽ ഇർഷാദ് ഇ കെ മൗലവിയുടെയും മൊയ്ദ് മൗലവിയുടെയും പത്രാധിപത്യത്തിൽ അവിടെ വെച്ചു തന്നെ പുറപ്പെട്ട അൽ ഇസ്ലാഹ് എന്നീ പത്രമാസികകളുടെ പിന്നിലുള്ള ശക്തി കെ എം മൗലവിയായിരുന്നു. വിപ്രവാസം കഴിഞ്ഞ് തിരിച്ച് മലബാറിൽ വന്ന ശേഷം ചരിത്രപുരുഷൻ തിരൂരങ്ങാടിയിൽ നിന്ന് അൽ മുർഷിദ് മാസിക പുറപ്പെടുവിച്ചു. ഈ പത്രമാസികകളിൽ സമുദായത്തിലുണ്ടാക്കിത്തീർത്ത പരിവർത്തനങ്ങൾ വർണ്ണനാതീതമായിരുന്നു. കേരള ജമ്മിയത്തുൽ ഉലമ, കേരള നദ്വത്തുൽ മുജാഹിദീൻ, തിരൂരങ്ങാടി യതീംഖാന, അതുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, മദീനത്തുൽ ഉലൂം അറബി കോളേജ്, ഇവയൊക്കെ അതിൻ്റെ സേവനങ്ങളായിരുന്നു. മതത്തെ മലീമസവും സമുദായത്തെ കളങ്ക പാപമംഗലവുമാക്കി തീർത്ത അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും എതിർക്കുന്നതിലും മതത്തെ വിറ്റുകാശാക്കുകയും സമുദായത്തെ കരണ്ടു തിന്നുകയും ചെയ്യുന്ന പുരോഹിതവർഗത്തിൻ്റെ വിക്രിയകളെ ധ്വംസിക്കുകയും ഇസ്ലാമിൻ്റെ സുന്ദര രൂപത്തെയും പൂർവ്വമുസ്ലിങ്ങളുടെ ജീവിതരീതിയെയും തുറന്നു കാണിക്കുകയും ചെയ്യുന്ന അതിൽ പരേതാത്മാവ് അഥവാ കെ എം മൗലവി വഹിച്ച പങ്കും വളരെ വേർപെട്ടു തന്നെ നിൽക്കുന്നു. ഏറ്റവും വിശാലമായ മനോഭാവത്തിൻ്റെയും അഗാധമായ ചിന്താശക്തിയുടെയും അപാരമായ പാണ്ഡിത്യത്തിൻ്റെയും ഓളം വെട്ടൽ കാണിക്കുന്നവയാണ് പരേതപുരുഷൻ്റെ കെ എം മൗലവിയുടെ ഗ്രന്ഥങ്ങളും ലഘുലേഖകളും ലേഖനങ്ങളും ഫത്വകളുമെല്ലാം. അദ്ദേഹത്തിൻ്റെ ഭക്തിനിർഭരമായ പ്രസംഗങ്ങളും സതുപദേശങ്ങളും സമുദായ അന്തരീക്ഷത്തിലും മുസ്ലിം കൈരളിയിലും ഒരു വിപ്ലവ കൊടുങ്കാറ്റ് തന്നെ സൃഷ്ടിച്ചിരുന്നു.
0: ജസാകുമുല്ലാഹു ഖൈറൻ കസീറ. പീസ് റേഡിയോ ഓർമ്മ എന്ന പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. കൂരിരുട്ടിൽ ഒരു ഉജ്ജ്വല പ്രകാശം, വി വി മുഹമ്മദ് മൗലവി. ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: سبيل الدموع سبيل مريح تنا.
4: ഈ സ്ക്രോളിങ്ങുകൾക്കിടയിൽ നല്ലത് കാണുക എന്നുള്ളതൊരു ഭാഗ്യമായി വിചാരിക്കുകയാണ് ഞാൻ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടൊരു വീഡിയോ, ഒരു കുട്ടി കുറേ പാവകൾ, ആ പാവകളെങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്, പാവകളെ ഇങ്ങനെ ഇരുത്തിയിരിക്കുകയാണ്. പാവ എന്ന് പറഞ്ഞാൽ ഈ കുട്ടികളുടെ തന്നെ പാവയാണ്. കുറേ പാവകളുണ്ട്, ആ പാവകളെങ്ങനെ ഇരുത്തിയിട്ട് അതിൻ്റെയൊക്കെ മുന്നിൽ ബുക്ക്, സ്ലൈഡ്, കളർ പേന, മഷിയൊക്കെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ പാവകൾക്കിടയിലൂടെ ഒരു ക്ലാസ് റൂം ഫീലാണ് അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ പാവകൾക്കിടയിലൂടെ ഈ കുട്ടി ഇങ്ങനെ ഒരു ടീച്ചറായിട്ട് അന്നടത്തൊക്കെ കോണ മാത്രമുണ്ട്, ഒരു ഒന്നൊന്നര നടത്താണ്. അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ അത് സംബന്ധിച്ച് ചില കമൻറ്റുകൾ ഒന്ന് പറയാമെന്ന് തോന്നിയതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ വിഷയം എടുക്കുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് എനിക്ക് പറയാനുള്ള കാര്യം, കുട്ടി കളിക്കുകയല്ല എന്നുള്ളതാണ്. നമ്മൾ വിചാരിക്കണ കുട്ടി കളിക്കുകയാണെന്നാണ്. കുട്ടി തൊട്ടിലിലാട്ടുമ്പോൾ നമ്മൾ വിചാരിക്കണ കുട്ടി തൊട്ടിലിലാട്ടി കളിക്കുകയാണെന്നാണ്. അല്ല, കുട്ടി സീരിയസ് ആയിട്ട് തൊട്ടിലിലാട്ടുകയാണ്. കുട്ടി ചോറുണ്ടാക്കുമ്പോൾ കുട്ടി കളിക്കല്ല, കുട്ടി വെരി സീരിയസ്, വളരെ ഗൗരവത്തിലാണത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയണത് കുട്ടിക്ക് തോക്കും ജെ സി ബി എല്ലാം വാങ്ങിക്കൊടുക്കേണ്ടതെന്ന്. കുട്ടി വെടിവെക്കുമ്പോൾ കുട്ടി കളിക്കല്ല, കുട്ടി സീരിയസ് ആയിട്ട് വെടിവെക്കുകയാണ്. അതാണ് ആ പ്രായത്തിൻ്റെ മനഃശാസ്ത്രം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി ഡോളുകളെ വിദ്യാർത്ഥിയാക്കുന്നു, കുട്ടി ടീച്ചറാകുന്നു, പുസ്തകത്തെ പാഠപുസ്തകമാക്കുന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ ആ കുട്ടി അതിലൂടെ ജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. ആ പ്രായത്തിൽ പടച്ചോൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് അനുകരണം എന്നതാണ്. ആദ്യത്തേത് കേൾവിയാണ്. ഗർഭപാത്രം മുതൽ ഒരു രണ്ട് രണ്ടര വയസ്സ് വരെ കുട്ടി കൂടുതൽ കേൾവിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്, കാഴ്ചക്കല്ല പ്രാധാന്യം കൊടുക്കുന്നത്. കേൾവിയിലൂടെയാണ് ഇതൊക്കെ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ഇങ്ങനെ എടുത്തെടുത്ത് പോണത്. കേട്ടതാണ് എന്ത് ചെയ്യണത്, പോണത്. അടുത്തൊരു ഘട്ടം ആ കുട്ടിയുടെ വികാസത്തിൻ്റെ അടുത്തൊരു ഘട്ടം, മുന്നിലെ കുറേ കാര്യങ്ങളെ, ഡാറ്റകളെ, വിഷയങ്ങളെ, ശബ്ദങ്ങളെ, ശൈലികളെ, ആംഗ്യങ്ങളെ ഒക്കെ ആ കുട്ടി ഇങ്ങനെ പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ കൃത്യമായൊരു രണ്ട് മുതൽ ആറു വയസ്സ് വരെയുള്ളത് ഒരു അങ്ങനത്തെ ഒരു റോൾ പ്ലേ ഏജായിട്ടാണ് നമ്മൾ കാണുന്നത്. ഞാൻ ടീച്ചറാണ്, ഞാൻ ഡോക്ടറാണ്, ഞാൻ ഉമ്മയാണ്, ഞാൻ ഡ്രൈവറാണ് തുടങ്ങിയതൊന്നും കളിയല്ല, ഒരു സീരിയസ് ആയിട്ടുള്ള അനുകരണങ്ങളാണ്. അപ്പോൾ ഈ പ്രായത്തിൽ ശരിക്കും വേണ്ടത് ഉപദേശമല്ല. മൂന്നാമത്തെ ഒരു കാര്യം അതാണ്, നീ അങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം എന്നല്ല, നമ്മളങ്ങനെ ചെയ്യുകയാണ് വേണ്ടത്. ചെരുപ്പ് അവിടെ കൊണ്ടുപോയിട് എന്ന് പറയല്ല, ചെരുപ്പ് ഇങ്ങനെ എടുത്തിട്ട് അവിടെ കൊണ്ടുപോയി വെക്കുകയാണ് വേണ്ടത്. വസ്ത്രം വലത്തെ കൈ കൊണ്ട് തന്നെ ഇടണം, വലത്തെ കൈ കൊണ്ട് ഇടല്ല, വലത്തെ കൈ കൊണ്ട് കഴിച്ച് കാണിച്ച് കൊടുക്കുകയാണ് വേണ്ടത്. കുട്ടി ഇങ്ങനെ ഇടത്തെ കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലല്ല ഇടത്തെ കൈയല്ല, ഇടത്തെ കൈയല്ല, വലത്തെ കൈ എന്ന് പറയല്ല വേണ്ടത്. മറിച്ച് ആ കുട്ടിയുടെ കൈ കൊണ്ടുപോയി കഴുകിയിട്ട് അവിടെ ഇരുത്തിയിട്ട് വലത്തെ കൈ കൊണ്ട് ഉടുപ്പിച്ച് എന്ത് ചെയ്യണം, കൊടുക്കണം, എന്നിട്ടാണ് പോകേണ്ടത്.
5: കുട്ടികൾ ഇങ്ങനെ കാണുന്ന കാര്യങ്ങൾ അതേപോലെ ചെയ്യുന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഇപ്പോൾ നിസ്കാരത്തിൽ ഉമ്മയോടൊപ്പം കുട്ടി നിസ്കരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉമ്മാൻ്റെ അത്തഹിയാത്തിലെ വിരലനക്കൽ പോലും കുട്ടി അതുപോലെ കൃത്യമായി അനുകരിക്കും. ഇപ്പോൾ എൻ്റെ കുട്ടിയുണ്ട്, ഒരു ഒന്നര വയസ്സാണ്, മുഹമ്മദ്. അപ്പോൾ ഓന് വണ്ടിയിൽ കയറിയാൽ ഉടനെ സീറ്റ് ബെൽറ്റിമ്മ പിടിക്കും, ഇങ്ങോട്ട് എന്ന് പറയും. അപ്പോൾ സീറ്റ് ബെൽറ്റ് കൊണ്ട് ഇട്ട് കൊടുക്കണം, മുമ്പിൽ ഈ പള്ളി കൊണ്ടുപോകുമ്പോൾ ഇരിക്കണം. അതേപോലെ തന്നെ വണ്ടിയിൽ കയറി വണ്ടി നീങ്ങിയാൽ ഉടനെ എന്നൊരു ശബ്ദം ഉണ്ടാക്കും. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചാൽ, വണ്ടിയിൽ കയറിയാൽ ചെറിയ കുട്ടി ഞങ്ങൾ ഒക്കെ ഉറക്കെ ദിക്റു ചൊല്ലലാണ്. അപ്പോൾ ആ ദിക്റു ചൊല്ലുന്നത് സമയം അത്രയും അവൻ്റേത് എന്ന ശബ്ദമാണ്. അപ്പോൾ അഥവാ നമ്മൾ മറന്നുപോയാലും അവൻ്റെ ഈ ശബ്ദത്തിലൂടെ നമുക്കത് ഓർമ്മ വരും.
4: അതെ, അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നത് കണ്ടാണ് എന്ത് ചെയ്യുന്നത്, ചെയ്യുന്നത്. അപ്പോൾ ഇത് അനുകരണത്തിൻ്റെ ഒരു ഒരു ഘട്ടമാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ ആദ്യ പാഠപുസ്തകം വീട്ടിലെ മുതിർന്ന ആളുകളാണ്. അപ്പോൾ ഉമ്മ വാപ്പാനോട് എങ്ങനെ സംസാരിക്കുന്നു, വാപ്പ ഉമ്മാനോട് എങ്ങനെ സംസാരിക്കുന്നു, വീട്ടു ജോലിക്കാരോട് എങ്ങനെ പെരുമാറുന്നു, നിസ്കാരം കഴിഞ്ഞ ഉടനെ എന്താണ് ചെയ്യുന്നത്, നിസ്കാരത്തേക്ക് കയറുന്നതിൻ്റെ മുമ്പ് എന്താണ് ചെയ്യുന്നത്, നിസ്കാരത്തിൽ എന്താണ് ചെയ്യുന്നത്, നമ്മൾ സത്യത്തിൽ ഇതൊന്നും അറിയണില്ല. ഒരു ക്യാമറ വെച്ചിട്ടൊക്കെ ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന പോലെ കുട്ടി ഇത് കംപ്ലീറ്റ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഈ റെക്കോർഡ് ചെയ്ത ഡാറ്റയാണ് തലച്ചോറ് പിന്നീട് എന്ത് ചെയ്യുന്നത്, അയാളുടെ വ്യക്തിത്വമായി, അയാളുടെ സമീപനമായി, രീതിയായി രൂപപ്പെടുത്തി എടുക്കുന്നത്. ഇനി ഇതുപോലെ തന്നെ കുട്ടി ഭാഷയും എന്ത് ചെയ്യുന്നുണ്ട്, കോപ്പി ചെയ്യുന്നുണ്ട്. പറയുന്ന ഭാഷ വാക്കുകൾ, അതിൻ്റെ ടോണ്, അതിൻ്റെ സ്ലാങ്, അതിൻ്റെ പരിഹാസം, ചീത്തവിളി, സ്നേഹത്തോടുള്ളതൊക്കെ ഉപയോഗിക്കുന്ന വാക്കേതാണ്? മരിക്കുക, ചാവുക, എന്താ പറയുക, യാത്രയാവുക, വിയോഗം, ഇങ്ങനെ കുറേ വാക്കുകളുണ്ട്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് വളരെ പ്രധാനമാണ്. ഇജ്ജ്, നീ, ഇങ്ങള്, അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ കുട്ടികളെയൊക്കെ അവർ ഇങ്ങള്ന്നാണ് വിളിക്കണത്. എനിക്ക് ഭയങ്കര സംഭവം, നമ്മളൊന്നും വീട്ടിൽ അങ്ങനെയല്ല, മക്കളെയൊക്കെ അവർ ഇങ്ങള്ന്നാണ് വിളിക്കണത്. അപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നിയത്. ഞാനത് അവരോട് പറയും ചെയ്തു, നിങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടിയൊരു പാഠമാണെന്ന് ഞാൻ പറയും ചെയ്തു. അപ്പോൾ നമ്മൾ ഒരുപക്ഷെ നമ്മളെ വീട്ടിലൊന്നും അങ്ങനെ നമുക്ക് പിന്നെ 99% കാര്യമൊക്കെ നടപ്പിലാക്കാൻ കഴിയും എന്ന് എന്ത് മാറ്റവും കൊണ്ടുവരാൻ കഴിയുമെന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിലും ഈ കാര്യം അങ്ങനെ നടപ്പിലാക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എനിക്ക് തന്നെ അത് പറ്റുമെന്ന് തോന്നണില്ല, നമ്മളത് മറക്കും. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഇത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, കുട്ടി എടുക്കും. അതുകൊണ്ട് തന്നെ കുട്ടി ഒരു കണ്ണാടിയായിട്ടാണ്, ഒരു കണ്ണാടിക്ക് നോക്കണ പോലെയാണ്, ഒരു കണ്ണാടിക്ക് നോക്കുമ്പോൾ കാണുന്ന പോലെയായിരിക്കും ഈ ഒരു പ്രായത്തിൽ ഉണ്ടാകുക. അതുകൊണ്ട് കുട്ടിയുടെ മുന്നിൽ ഒരു കാര്യവും ചെറിയ കാര്യമല്ല, നമ്മുടെ മുന്നിലെ കാര്യങ്ങൾ ചെറുതുള്ളൂ എന്ന കാര്യം നമുക്ക് മനസ്സിലാകണം. അതുകൊണ്ട് അസത്യമായ വാക്ക്, മറ്റുള്ളവരെ പരിഹസിക്കൽ, ഇപ്പോൾ ട്രാഫിക് നിയമങ്ങൾ, ഈ റോഡ് ക്രോസ് ചെയ്യുന്നിടത്ത് എത്തുമ്പോൾ ശരിക്ക് ആ കുട്ടി ഇതിലെ പോയാൽ സീബ്ര കിട്ടും, പക്ഷെ നമ്മളുള്ളത് കുറച്ച് അപ്പുറത്താണ്, അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വരണം. ഇപ്പോൾ ഞങ്ങളെ സ്കൂളിൽ സീബ്ര ക്രോസ് നമ്മൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളെ സ്കൂൾ കുറച്ചൊരു ആക്സിഡൻറ്റ് സോണാണ്. അപ്പോൾ നമ്മൾ പിന്നെ അനൗൺസ് ചെയ്തും കുട്ടികളെ പറഞ്ഞു, അതങ്ങനെ സീബ്ര ക്രോസിലൂടെ ഇപ്പോൾ കുട്ടികൾ പോവുള്ളൂ. അപ്പം നമ്മളത് കുറച്ചൊരു കൺഷ്യായിട്ട് എടുക്കണതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഒരു ദിവസം ഒരു നമ്മുടെ ഒരു ട്രെയിനിങ് ടീച്ചർ, കുറച്ച് വൈകിയ ടീച്ചർ വരുന്നത്, ഒന്ന് ട്രെയിനിങ് ടീച്ചറാകുക വൈകുക രണ്ടും കൂടി ആകുമ്പോൾ അവർക്കൊരു ഭയങ്കര പ്രശ്നം ഉണ്ടാവും, ഈ വൈകണിയിലുള്ളൊരു പ്രശ്നം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു ഫ്രസ്ട്രേഷനിൽ ആ ഒരു ബേജാറിൽ അവർ പെട്ടെന്നായിട്ട് ക്രോസ് ചെയ്തു. അപ്പോൾ ഒരുത്തൻ ചോദ്യം, ട്രെയിനിങ് ടീച്ചർമാർക്ക് പറ്റില്ലേ മാഷേ? ആ എന്ത് സീബ്ര? ഞാൻ പറഞ്ഞു ട്രെയിനിങ് ടീച്ചർമാർക്ക് പറ്റില്ല. പക്ഷേ എൻ്റെ ട്രെയിനിങ് ടീച്ചർ അങ്ങനെ മുറിച്ച് കടന്നല്ലോ. ഞാൻ പറഞ്ഞു നമുക്ക് അവരെ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യാം, ഞാൻ നോക്കിക്കൊള്ളാറുണ്ട്. അല്ല പക്ഷേ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യൊന്നും വേണ്ട, പിന്നെ ഞാൻ വിചാരിച്ചു ടീച്ചർമാർക്ക് ഓൻ ട്രോളാണ് ഈ സംഭവേ. ഞാൻ പറഞ്ഞോടാ എനിക്കല്ല മനസ്സിലായത്, ജി എന്നെ ട്രോളാണ്, ആ ടീച്ചറേയും ട്രോളാണെന്ന് എനിക്ക് മനസ്സിലായാണ്. വളരെ നല്ലത്, ഞാൻ എന്താ ഓർമ്മിപ്പിച്ച വളരെ നന്നായി. അപ്പോൾ ഞാൻ അത് സീരിയസ് ആയിട്ട് ഓർമ്മിപ്പിച്ച നന്നായി എന്നൊക്കെ പറഞ്ഞ് പോകാനാകെ ഇടകാറെ. അല്ല പക്ഷേ ഞാനതേ വെറുതെ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞു നീ എന്ത് ചെയ്യണം, ടീച്ചറോട് തന്നെ ഓർമ്മിപ്പിക്കണം. മാഷോട് ഞാൻ പറഞ്ഞിരുന്നു, അപ്പോൾ നിങ്ങൾ ഓർമ്മിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. ടീച്ചറോട് ഞാൻ പോയിട്ട് പറഞ്ഞു, നിങ്ങളോട് വന്ന് പറഞ്ഞാൽ ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്തിട്ട് അപ്പോൾ ഇന്ന് ഓർമ്മിപ്പിച്ച നന്നായി എന്നൊക്കെ ഒന്ന് പറഞ്ഞ് അവനുള്ള ക്ലാസ്സിൽ കയറി അവനൊരു ക്ലാപ്പൊക്കെ വാങ്ങിക്കൊടുക്കണം എന്ന് പറഞ്ഞു ഞാൻ. കാരണം അവനത് അത്രയും സീരിയസ് ആയിട്ട് എടുക്കുന്നതാണ്. അതേപോലെ തന്നെ ഈ കാലത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വല്യപ്പാനിയും വല്യമ്മാനിയും വാപ്പാനിയും ഉമ്മാനിയും ഒന്നും മാത്രമല്ല കുട്ടി ഈ പറയുന്ന ഏജിൽ റോൾ പ്ലേ ആയിട്ട് എടുക്കുന്നത്, മറിച്ച് യൂട്യൂബിലും റീൽസിലും ഒക്കെ കാണുന്നവരെടുക്കും. അതുകൊണ്ട് കുട്ടിക്ക് ഇത് കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം കൊടുക്കാൻ. പിന്നെ കുട്ടികളുടെ മുന്നിൽ രണ്ട് ജീവിതം ഉണ്ടാകരുത് എന്നുള്ളതാണ്, വാചകത്തിലെ ജീവിതവും പ്രായോഗിക ജീവിതവും. കള്ളത്തരം പറയരുത് എന്നൊക്കെ പറയാം, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പറയുന്നു ഉമ്മാക്കും താത്താക്കും ഇത് പ്രിയദർശിനി ആയതുകൊണ്ട് പൈസ അല്ല, നീ പോയിട്ട് നീ 5 വയസ്സായെന്നൊന്നും പറയണ്ട, 4.5 വയസ്സായി എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ ആ കുട്ടി മനസ്സിലാക്കണം എന്താ 13.50 rupees കൊടുക്കണേന്ന് മടിച്ചിട്ട് ഈ കുട്ടിക്ക് പറഞ്ഞു കൊടുത്ത പാഠം എന്താ അറിയോ, ബസ് കയറിയെന്നോണ പറയാമെന്ന്. ഇങ്ങനത്തെ കാര്യങ്ങൾ പൊതുവെ സംഭവിക്കും. അതേപോലെ തന്നെ നിസ്കാരം, നിസ്കരിക്കാൻ പോകുമ്പോൾ നമുക്ക് നല്ലതെന്നിങ്ങനെ പറയാം, എന്നിട്ടോ നമ്മൾ ഒതുക്കാൻ കയറുമില്ല, നമ്മൾ ഒതുക്കെ എടുത്തതിൻ്റെ ശേഷമാണ് മക്കളോട് നിസ്കരിക്കാൻ പോകേണ്ട കാര്യം പറയേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ പറയണം ഇങ്ങനെ ഉപ്പ ഇങ്ങനെ കിടക്കുന്നുണ്ട്, പിന്നെ നീ എന്ത് ചെയ്യണം, ഉപ്പനെ വിളിക്കണം എന്ന് പറയാം. പിന്നെ ഞാൻ നിന്നെ വിളിച്ച് എണീപ്പിച്ചു, നീ ആ ഒന്ന് കിടക്കുന്നുണ്ട്, നിങ്ങളെല്ലാവരും ഒതുകൊടുത്ത് കഴിയുമ്പോഴേക്ക് ഞാൻ എന്ത് ചെയ്തോളാം, എണീറ്റോളാം, നീ എന്നെ വിളിക്കണം എന്ന് പറയാം. അങ്ങനെ അപ്പോൾ അതിലൊരു മാതൃക ഉണ്ട്, ഉണരുമ്പോൾ വിളിക്കുമ്പോൾ നീ വിളിച്ച് എനിക്ക് ഭയങ്കര സന്തോഷമായി, നീ വന്ന് വിളിച്ചപ്പോൾ ഭയങ്കര സന്തോഷമായി എന്ന് പറയാം. ഇതൊക്കെ നമുക്കാകാം. അപ്പോൾ കുറച്ചും കൂടി ഒരു ബോധപൂർവമുള്ള ഇടപെടൽ വീട്ടിലുണ്ടാവണം.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഹോ, ഞാൻ തിരക്കിലായിപ്പോയി. അത് കേൾക്കാൻ മറന്നുപോയി. ജോലിസ്ഥലത്തായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടനോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു പീസ് റേഡിയോ റിവൈൻഡ്.
0: Peace Radio. Tune to reality.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ആരോഗ്യപൂർണമായ ജീവിതത്തിന് വിലപ്പെട്ട മാർഗനിർദ്ദേശങ്ങളുമായി പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ലാ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ അടുത്ത കാലത്ത് പത്രങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു അസുഖമാണ് മസ്തിഷ്ക ജ്വരം. മരണം സംഭവിക്കാവുന്ന വളരെ ഗുരുതരമായ എന്നാൽ അപൂർവമായിട്ടുള്ള ഒരു രോഗമാണ് മസ്തിഷ്ക ജ്വരം. ഇത് പെട്ടെന്ന് ഈ അടുത്തുണ്ടായ പുതിയ ഒരു അസുഖമൊന്നുമല്ല, മുമ്പേ കണ്ടെത്തപ്പെട്ടിട്ടുള്ള ഒരു അസുഖം തന്നെയാകുന്നു. ജലത്തിൽ കാണപ്പെടുന്ന നൈഗ്ലേറിയ ഫൗലേറി എന്ന അമീബയാണ് ഈ രോഗത്തിന് പ്രധാന കാരണം. മലിനമായ കുളങ്ങളിലോ പുഴകളിലോ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലോ കുളിക്കുമ്പോൾ ഈ അമീബ മൂക്കിലൂടെ ശരീരത്തിൽ പ്രവേശിക്കുന്നു. ഇത് പിന്നീട് തലച്ചോറിലെത്തി അണുബാധയുണ്ടാക്കുന്നു. മൂക്കിനെയും മസ്തിഷ്കത്തെയും വേർതിരിക്കുന്ന നേർത്ത പാളിയിലുള്ള സുഷിരങ്ങൾ വഴിയോ കർണപടത്തിലുണ്ടാകുന്ന സുഷിരം വഴിയോ അമീബ തലച്ചോറിലേക്ക് കടക്കുകയും മെനിഞ്ചോ എൻസെഫലൈറ്റിസ് ഉണ്ടാക്കുകയും ചെയ്യുന്നു. 97%ത്തിലധികം മരണനിരക്കുള്ള ഒരു അസുഖമാണ് മസ്തിഷ്ക ജ്വരം. ഈ രോഗം ഒരിക്കലും മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരില്ല. ഇനി ഇവയുടെ ലക്ഷണങ്ങൾ: പനി, തീവ്രമായ തലവേദന, ഛർദി, ഓക്കാനം, കഴുത്തുവേദന, വെളിച്ചത്തിലേക്ക് നോക്കാനുള്ള ബുദ്ധിമുട്ട്, ഇതാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഇനി രോഗം ഗുരുതരാവസ്ഥയിലായാൽ അപസ്മാരം, ബോധക്ഷയം, ഓർമ്മക്കുറവ് എന്നിവയുണ്ടാകുന്നു. അപ്പോൾ ഈ രോഗലക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ സ്വയം ചികിത്സ നടത്താതെ ഡോക്ടറുടെ അടുത്ത് പോയി ചികിത്സ തേടുകയാണ് ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് നമ്മൾ കുളത്തിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇവിടെ എവിടെയെങ്കിലും കുളിച്ചിട്ടുണ്ടെങ്കിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ, വൃത്തിയില്ലാത്ത കുളം, കെട്ടിക്കിടക്കുന്ന വെള്ളം, പിന്നെ ക്ലോറിനേഷൻ നടത്താത്ത സ്വിമ്മിംഗ് പൂളുകൾ, അപ്പോൾ ഇവിടെയൊക്കെ കുളിച്ചതിന് ശേഷമാണ് ഈ ലക്ഷണങ്ങൾ കാണുന്നത് എങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മളൊരു ഡോക്ടറുടെ അടുത്ത് പോയി കൺസൾട്ടേഷൻ നടത്തി എന്താണ് അസുഖമെന്ന് തിരിച്ചറിയേണ്ടതാണ്. ഇത് ഒഴിവാക്കാനുള്ള മാർഗം വൃത്തിയില്ലാത്ത കുളങ്ങൾ അല്ലെങ്കിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം, ക്ലോറിനേഷൻ നടത്താത്ത സ്വിമ്മിംഗ് പൂൾ, ഇവിടെയൊക്കെ കുളിക്കുന്നത് ഒഴിവാക്കുക. വെള്ളത്തിൽ കുളിക്കുമ്പോൾ മൂക്കിലൂടെ വെള്ളം കയറാതെ ശ്രദ്ധിക്കുക. വർഷങ്ങളായി വൃത്തിയാക്കാത്ത ജലസംഭരണികളിലെ വെള്ളം ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധിക്കണം. വാട്ടർ തീം പാർക്കുകളിലെയും സ്വിമ്മിംഗ് പൂളുകളിലെയും വെള്ളം ക്ലോറിനേറ്റ് ചെയ്ത് ശുദ്ധമാണെന്ന് ഉറപ്പാക്കണം. ചെവിയിൽ പഴുപ്പുള്ളവർ കുളത്തിലും തോട്ടിലും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കരുത്. പിന്നെ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ നമ്മൾ വൈദ്യസഹായം തേടുകയും സ്വയം ചികിത്സ നടത്താതെ കൃത്യമായ ഒരു ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് മരുന്ന് കഴിക്കാനും വേണ്ട പിന്നെ വിശ്രമം എടുക്കാനും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ ഉദ്ഘോഷിക്കുന്ന പീസ് റേഡിയോ ഇൻസൈറ്റിന്റെ പുതിയൊരു അധ്യായത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് മുജീബ് ഒട്ടുമലാണ് നമ്മോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലാ ളാലിമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബത്തി അജ്മഈൻ അമ്മാ ബാദ്. ബഹുമാന്യരായ ശ്രോതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ ദൈവിക വചനമാണ് എന്ന് എല്ലാ സമയങ്ങളിലും ആവർത്തിച്ച് ഉത്ബോധിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഖുർആൻ. അള്ളാഹു സുബ്ഹാനഹു വതആല മാനവരാശിയെ ശരിയായ മാർഗത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന ഇറക്കിയ പരിശുദ്ധ ഗ്രന്ഥം അള്ളാഹുവിൻ്റെ വചനമാണ് എന്ന കാര്യത്തിൽ സംശയമില്ലാത്ത വിധം അതിൻ്റെ ആശയങ്ങളും അതിൻ്റെ വചനങ്ങളും നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഖുർആൻ ദൈവവചനമാണെന്നും അതിന് തുല്യമായി മറ്റൊന്നില്ലെന്നുമുള്ള വാദത്തെ, അതിൻ്റെ അജയ്യതയെ സമർത്ഥിക്കുന്ന പ്രധാന തെളിവുകളെ നമുക്ക് പഠനങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. അതിലൊന്ന്, ഭാഷാപരവും സാഹിത്യപരവുമായ ഔന്നിത്യവും അനുകരിക്കാനാവാത്ത വിശുദ്ധ ഖുർആനിൻ്റെ ശൈലിയുമാണ്. ഖുർആനിലെ സൂറത്തുകൾക്ക് സമാനമായ ഒരൊറ്റ അധ്യായമെങ്കിലും നിർമ്മിച്ചു കൊണ്ടുവരാൻ വിശുദ്ധ ഖുർആൻ മനുഷ്യരോടും ജിന്നുകളോടും വെല്ലുവിളിച്ചിട്ടുണ്ട്. ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ വചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. വ ഇൻ കുൻതും ഫീ റൈബി മിമ്മാ നസൽന അലാ അബ്ദിന ഫഅതു ബിസൂറത്തിൻ മിൻ മിസ്ലി വദ്ഉ ശുഹദാഇകും മിൻ ദൂനില്ലാഹി ഇൻ കുൻതും സാദിഖീൻ. നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അതിന് സമാനമായ ഒരു സൂറത്തെങ്കിലും നിങ്ങൾ കൊണ്ടുവരിക. നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ വചനം തീർച്ചയായും വിശുദ്ധ ഖുർആനിൻ്റെ അജയ്യതയെ വിളിച്ചോതുന്നതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. 1400 വർഷങ്ങളായി ഈ വെല്ലുവിളി ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതേപോലെ തന്നെയാണ് വളരെ അതുല്യമായ, തുല്യതയില്ലാത്ത ഒരു ഘടനയാണ് വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് കവിതയോ സാധാരണ ഗദ്യമോ അല്ല. സാധാരണയായി ഭാഷകളിൽ രണ്ട് തലങ്ങളാണ് ഉപയോഗിക്കപ്പെടാറുള്ളത്. അത് ഒന്ന് പ്രോസ ആയിരിക്കും, അല്ലെങ്കിൽ പോയട്രി ആയിരിക്കും. അറബി ഭാഷയുടെ വ്യാകരണ നിയമങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ട് തന്നെ തികച്ചും വ്യത്യസ്തവും ആകർഷകവുമായ ഒരു ശൈലിയാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ സ്വീകരിച്ചിരിക്കുന്നത് എന്നത് അത് അത്ഭുതകരമായ ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും അതിനെക്കുറിച്ചുള്ള ഭാഷാ പണ്ഡിതന്മാരുടെ ചർച്ചകളിൽ കാണാൻ സാധിക്കുന്നത് അത് പ്രോസല്ല, അതേപോലെ പോയട്രിയുമല്ല, മറിച്ച് പോയറ്റിക്കൽ പ്രോസാണ് എന്നഭിപ്രായപ്പെടുന്ന ആളുകളുണ്ട്. ഏതായിരുന്നാലും ഒരു ഭാഷയിലും ഒരു ശൈലിയിലും ഇത്തരം സമീപനങ്ങളെ കാണാൻ സാധ്യമല്ല എന്നത് ഇതിൻ്റെ അത്ഭുതമായി നിലനിൽക്കുന്നു എന്നതിൻ്റെ തെളിവായി നമുക്ക് ഉദാഹരിക്കാൻ പറ്റും. അതേപോലെ മറ്റൊന്നാണ്

വിസ്ഫോടന സിദ്ധാന്തത്തിലൂടെയാണ് ഈ പ്രപഞ്ചമുണ്ടായത് എന്ന് പരാമർശിക്കുന്ന ശാസ്ത്ര സൂചനകൾ. അത് ഖുർആനിലെ സൂറത്തു അംബിയയിലെ 30-ാമത്തെ വചനങ്ങളിൽ നമുക്ക് വായിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരു മാതാവിൻ്റെ ഉദരത്തിൽ വളർന്നു വന്ന ഘട്ടങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്ന ഭ്രൂണശാസ്ത്രം, അതിനെ കൃത്യവും വ്യക്തവുമായി വിശദീകരിക്കുന്ന വചനങ്ങളെ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുഅ്മിനൂനിലെ 12-13 വചനങ്ങളിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. ഖുർആൻ പറയുകയാണ്, വലഖദ് ഖലഖ്നൽ ഇൻസാന മിൻ സുലാലത്തി മിൻ തീൻ തുമ്മ ജഅൽനാഹു നുതുഫത്തൻ ഫീ ഖറാരിൻ മകീൻ തുമ്മ ഖലഖ്ന നുതുഫത അലഖത فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين. ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നത് ഇങ്ങനെയാണ്. പിന്നീട് മനുഷ്യന്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച് അല്ലാഹു പരാമർശിച്ചുകൊണ്ട് പറയുന്നു, തീർച്ചയായും മനുഷ്യനെ കളിമണ്ണിൻ്റെ സത്തിൽ നിന്ന് നാം സൃഷ്ടിച്ചിരിക്കുന്നു എന്ന്. പിന്നീട് ഒരു ബീജമായിക്കൊണ്ട് അവനെ നാം ഭദ്രമായ ഒരു സ്ഥാനത്ത് വച്ചു. പിന്നെ ആ ബീജത്തെ നാം ഒരു ഭ്രൂണമായി രൂപപ്പെടുത്തി. അനന്തരം ആ ഭ്രൂണത്തെ നാം ഒരു മാംസപിണ്ഡമായി രൂപപ്പെടുത്തി. തുടർന്ന് നാം ആ മാംസപിണ്ഡത്തെ അസ്ഥികൂടമായി രൂപപ്പെടുത്തി. എന്നിട്ട് നാം അസ്ഥികൂടത്തെ മാംസം കൊണ്ട് പൊതിഞ്ഞു. പിന്നീട് മറ്റൊരു സൃഷ്ടിയായി നാം അവനെ വളർത്തിയെടുത്തു. അപ്പോൾ ഏറ്റവും നല്ല സൃഷ്ടികർത്താവായ അല്ലാഹു അനുഗ്രഹപൂർണനായിരിക്കുന്നു എന്ന വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി അതിൻ്റെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളെക്കുറിച്ച് ഇവിടെ വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. അതേപോലെ മറ്റൊരു തെളിവായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്, രണ്ട് കടലുകൾ തമ്മിൽ കലരാതെ വേർതിരിഞ്ഞു നിൽക്കുന്ന പ്രതിഭാസത്തെ പരാമർശിക്കുന്ന വചനങ്ങൾ പോലും വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. സൂറത്തു റഹ്മാനിലെ 19-20 വചനങ്ങൾ ആ കാര്യം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. മറജൽ ബഹ്റൈനിയൽ തഖിയൻ ബൈനഹുമാ ബർസഖുൻ ലായ ബഗിയാൻ എന്ന ആ വചനം തീർച്ചയായും ആ ഒരു ആശയത്തെ സൂചിപ്പിക്കുകയാണ്. രണ്ട് കടലുകളെ തമ്മിൽ കൂടിച്ചേരത്തക്ക വിധം അവൻ അയച്ചു വിട്ടിരിക്കുന്നു. അവ രണ്ടിനുമിടക്ക് അവ അന്യോന്യം അതിക്രമിച്ചു കടക്കാതിരിക്കത്തക്ക വിധം ഒരു തടസ്സവുമുണ്ട്. വിശുദ്ധ ഖുർആനിലെ രണ്ട് കടലുകൾ അത് കൂടിച്ചേരാതെ അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നതിനെ പരാമർശിച്ചുകൊണ്ടുള്ള വചനത്തെയാണ് നമുക്കവിടെ കാണാൻ സാധിച്ചത്. അതുപോലെ തന്നെയാണ് ചരിത്രപരവും പ്രവചനപരവുമായ കൃത്യത ഒരുപാട് അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങൾ നമുക്ക് ഖുർആനിൽ കാണാൻ സാധിക്കും. മുൻകാല പ്രവാചകന്മാരുടെയും ജനവിഭാഗങ്ങളുടെയും ചരിത്രം മറ്റു വേദഗ്രന്ഥങ്ങളിലെ പിഴവുകൾ തിരുത്തിക്കൊണ്ട് കൃത്യമായി വിവരിക്കുന്നു. ഭാവി പ്രവചനങ്ങൾ പോലും വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. റോമക്കാർ പേർഷ്യക്കാരോട് തോറ്റ സമയത്ത് വരും വർഷങ്ങളിൽ റോമക്കാർ വിജയം തിരിച്ചുപിടിക്കുമെന്ന് ഖുർആൻ മുൻകൂട്ടി പ്രവചിക്കുകയും അത് അക്ഷരം പ്രതി സംഭവിക്കുകയും ചെയ്തതായി ഖുർആനിലൂടെ വചനങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തു റൂമിലെ ആ വചനം ഗുലിബത്തു റൂം എന്ന പ്രയോഗമാണ്, അഥവാ റൂം അതിജയിക്കും എന്ന ഒരു പ്രഖ്യാപനം, ഒരു പ്രയോഗം തീർച്ചയായിട്ടും ഒരിക്കലും വിജയിക്കാൻ സാധ്യതയില്ലാത്ത വിധം അവശതയിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഖുർആനിൻ്റെ ആ ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടുള്ളത്. എന്നിട്ടും പിന്നീട് ചരിത്രം പറയുന്നത് റോം വിജയിച്ചു എന്ന് തന്നെയാണ്. അതേപോലെ തന്നെ 23 വർഷങ്ങൾ കൊണ്ട് പല സാഹചര്യങ്ങളിലായി അല്പാൽപമായി അവതരിപ്പിക്കപ്പെട്ടു പോലും വിശുദ്ധ ഖുർആനിൻ്റെ ആശയങ്ങളിലോ വചനങ്ങളിലോ പരസ്പര വിരുദ്ധമായി ഒന്നും തന്നെ കാണാൻ സാധ്യമല്ല എന്നതാണ് ഖുർആനിൻ്റെ മറ്റൊരു പ്രത്യേകത. കാരണം അല്ലാഹു സുബ്ഹാനഹു തആലയാണ് ഈ ഖുർആനിൻ്റെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്നത്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളുൻ, തീർച്ചയായും നാമാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത്, നാം തന്നെയാണ് അതിന് സംരക്ഷണം ഒരുക്കുന്നത് എന്ന ഖുർആനിൻ്റെ വചനം. അത് ഖിയാമത്ത് നാൾ വരെ, അവസാനം നാൾ വരെ നിലനിൽക്കുമെന്ന ഒരു പ്രഖ്യാപനമാണ്. 10,400 വർഷങ്ങൾ കഴിഞ്ഞിട്ട് പോലും അതിൻ്റെ വചനങ്ങൾക്കോ ആശയങ്ങൾക്കോ ഒരു പോറലു വേൽക്കാതെ സുരക്ഷിതമായി നിലകൊള്ളുന്നു എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകതയായി മനസ്സിലാക്കേണ്ടത്. കാരണം അത് മാറ്റമില്ലാത്ത വിധം, അത് പ്രിൻ്റിങ് മാത്രമല്ല, ദശലക്ഷക്കണക്കിന് ആളുകളുടെ മനസ്സുകളിൽ അത് മനഃപ്പാഠമായി സൂക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരിക്കലും അത് തകർക്കാനോ നശിപ്പിക്കാനോ ഒരു കാലത്തും സാധ്യമല്ല എന്ന ഒരു പ്രഖ്യാപനം അതിൻ്റെ ആശയങ്ങളിൽ കാണാൻ സാധിക്കും. ഇത്രയും അജയ്യമായി നിൽക്കുന്ന ഈ വിശുദ്ധ ഖുർആനിൻ്റെ ആശയങ്ങളും അതുപോലെ പ്രായോഗിക ജീവിത മാർഗങ്ങളുമെല്ലാം

0: അത് മനുഷ്യന് ഉപയുക്തമാണ്. തീർച്ചയായും അത് സ്വീകരിക്കാവുന്നതാണ്. അത്ഭുതകരമായ അള്ളാഹുവിൻ്റെ പരിശുദ്ധ വചനങ്ങളാണ് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്. സ്റ്റുഡിയോയിൽ നമ്മോടൊപ്പം ചേർന്നത് മുജീബ് ഒട്ടുമൽ.
2: അസുഖങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ചും വ്യാപനത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും നമ്മിൽ പലരും അജ്ഞരാണ്. അജ്ഞതയല്ല, വ്യക്തമായ ജ്ഞാനമാണ് ചെറുതും വലുതുമായ അസുഖങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള എളുപ്പമാർഗം. ആരോഗ്യരംഗത്തെ നമ്മുടെ അജ്ഞതകൾക്ക് പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. രോഗപ്രതിരോധം, ചികിത്സ തുടങ്ങി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമായ അറിവുകൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. അസുഖങ്ങളോട് വിട, ഇനി സന്തോഷം തിരിച്ചുവരും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നിൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണ്ണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി പീസ് റേഡിയോയുടെ ഔദ്യോഗിക ശബ്ദമായ വോയിസ് ഓഫ് പീസിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. നമ്മോടൊപ്പം ചേരുന്നത് നാസർ സ്വലാഹി.
1: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം വോയിസ് ഓഫ് പീസ്.
2: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബാദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും. ഖുർആനും സുന്നത്തും അള്ളാഹുവിന്റെ ദിവ്യ വെളിപ്പാടായതുകൊണ്ട് തന്നെ വിശ്വാസികൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അതനുസരിച്ച് ജീവിച്ചാൽ ഇഹലോകത്തും പരലോകത്തും അവർക്ക് പ്രകാശം ലഭിക്കും. യഥാർത്ഥ പ്രകാശത്തെ ഉപേക്ഷിച്ചുകൊണ്ട് മറ്റു വഴികളിൽ പ്രകാശത്തെ അന്വേഷിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഇരുട്ടുകളിലേക്കാണ് ചെന്നെത്തുക. ഉദാഹരണം, മനുഷ്യരിൽ നിലീനമായ വികാരത്തെ ശമിപ്പിക്കാൻ ഇസ്ലാം അംഗീകരിച്ച മാർഗമാണ് വിവാഹം. എന്നാൽ വിവാഹമെന്ന പവിത്ര ബന്ധത്തെ ഉപേക്ഷിച്ച് ഉഭയസമ്മതപ്രകാരമുള്ള ലൈംഗിക ആസ്വാദനം തേടുമ്പോൾ വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും സമൂഹത്തിനും അതിന്റെ ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വരും. ലൈംഗിക രോഗങ്ങൾ, പിതാക്കളില്ലാത്ത മക്കൾ, അവരുടെ സംരക്ഷണം, സമൂഹത്തിന്റെ ഭദ്രത, ധാരാളം പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നു. അതായത്, ദൈവിക പ്രകാശത്തിൽ നിന്ന് മനുഷ്യൻ അകലുമ്പോൾ അവർ ചെന്നെത്തുന്ന വഴികൾ ഇരുട്ടുകളും പ്രയാസങ്ങളും നിറഞ്ഞതായിരിക്കും. ഖുർആനിന്റെ വിശദീകരണമായ സുന്നത്ത് ഇല്ലായിരുന്നുവെങ്കിൽ സക്കാത്തിന്റെ നിസാബ് എത്ര ശതമാനം സക്കാത്ത് കൊടുക്കണം, നമസ്കാരത്തിന്റെയും ഹജ്ജിന്റെയും രൂപം, സമയം, ജനങ്ങൾ വിവിധ മാർഗങ്ങൾ തേടിപ്പോയാൽ അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ തന്നെ അത് തെറ്റിപ്പോകുമായിരുന്നു. ഇതുപോലെ സമൂഹത്തിന്റെയും വ്യക്തിയുടെയും കുടുംബത്തിന്റെയും നന്മക്കും ഭദ്രതക്കും നൽകിയിരിക്കുന്ന സൃഷ്ടാവിന്റെ സന്ദേശങ്ങൾ കൈയൊഴിച്ചാൽ പിന്നെ അവർ പിന്തുടരുന്നത് മനുഷ്യനിർമ്മിത നിയമങ്ങളായിരിക്കും. അത് പലപ്പോഴും ഗുണത്തേക്കാളേറെ ദോഷങ്ങളാണ് ഉണ്ടായിരിക്കുക. മറ്റൊരു വിഭാഗം മതത്തിന്റെ ഉള്ളിൽ നിന്ന് നന്മയെന്ന് കരുതി ചെയ്യുന്ന ചില വിശ്വാസങ്ങളും പ്രവർത്തനങ്ങളുമുണ്ട്. യഥാർത്ഥ പ്രവാചക ചര്യയിൽ നിന്ന് വ്യതിചലിച്ച് തെറ്റിദ്ധരിച്ചോ അറിഞ്ഞോ അറിയാതെയോ ബിദ്അത്തുകൾ ചെയ്യുന്ന ആളുകൾ, അവരും യഥാർത്ഥത്തിൽ യഥാർത്ഥ പ്രകാശത്തിൽ നിന്ന് വ്യതിചലിച്ചവരാണ്. കുൽഹൽ നുനബ്യവുക്കും ബിൽ അക്സരീനാമാല, നബിയെ പറയുക, കർമ്മങ്ങൾ ഏറ്റവും നഷ്ടകരമായി തീർന്നവരെ സംബന്ധിച്ച് നാം നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? അല്ലദീന ലല്ല സഹിയഹും ഫിൽ ഹയാത്തി ദുന്യ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻഅ. ഐഹിക ജീവിതത്തിലെ തങ്ങളുടെ പ്രയത്നം പിയച്ചവരത്രേ അവർ. അവർ വിചാരിക്കുന്നതാകട്ടെ തങ്ങൾ നല്ല പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുക എന്നാണ്. ഖുർആനിലെ 18-ാമത്തെ അധ്യായം സൂറത്തുൽ കഹ്ഫിലെ 103-104 സൂക്തങ്ങൾ. ജീവിതത്തിലെ നിഖില മേഖലകളിലും ഖുർആനിന്റെയും സുന്നത്തിന്റെയും വെളിച്ചമുണ്ട്. പക്ഷെ പല കാരണങ്ങളാൽ മനുഷ്യൻ ആ പ്രകാശത്തിൽ നിന്നും ഇരുട്ടുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അത് തടയേണ്ട അല്ലെങ്കിൽ പറഞ്ഞുകൊടുക്കേണ്ട പണ്ഡിത വേഷധാരികളും സുന്നത്തിന്റെ ദിവ്യപ്രകാശത്തെ ഉപേക്ഷിച്ച് വഴികേടിന്റെ നൂതന വഴികൾ സ്വീകരിക്കാൻ പ്രേരിപ്പിക്കുകയും പ്രോത്സാഹനം നൽകുകയും ചെയ്യുന്നു. അവർ അതിന് നൽകുന്ന ന്യായീകരണങ്ങൾ നിരവധിയാണ്. കാലദേശ വ്യത്യാസങ്ങൾക്കനുസരിച്ച് വിദ്യാർത്ഥിന്റെ ഉത്ഭവങ്ങളിലും വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടാവും. വിദ്വത്തുകൾ ആപേക്ഷികമാണ്. ചില സ്ഥലങ്ങളിൽ കാണുന്ന നൂതന ചര്യകൾ മറ്റു പ്രദേശങ്ങളിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ബിദ്അത്തുകൾ തന്നെ പലതും പല രൂപത്തിലും ഭാവത്തിലും പ്രവർത്തനത്തിലും വ്യത്യസ്തങ്ങളായിരിക്കാം. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഖബർ സന്ദർശനവുമായി ബന്ധപ്പെട്ട ഖബർ മൂടുമ്പോൾ പൂക്കൾ ഉപയോഗിക്കുന്നു. എന്നാൽ നമ്മുടെ സംസ്ഥാനത്ത് ഖബർ മൂടാൻ അത് ഉപയോഗിക്കുന്നില്ല. കേരളത്തിൽ തന്നെ ചില മക്ബറകളിൽ നിലവിളക്കുണ്ട്, ചില സ്ഥലങ്ങളിൽ നിലവിളക്കില്ല. മരിച്ച വീട്ടിൽ മരിച്ച ആളുകൾക്ക് ഹദിയ ചെയ്യാൻ വേണ്ടി 70,000 ദിക്കറുകൾ ഈ അടുത്ത കാലത്ത് വന്നതാണ്. ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും വ്യതിചലിക്കുന്നവർ യഥാർത്ഥ വഴിവിട്ട് പിശാചിന്റെ വഴി തെരഞ്ഞെടുക്കുന്നു. അതിന് ധാരാളം ന്യായീകരണങ്ങൾ അവർ ഉന്നയിക്കാറുണ്ട്. അതായത്, ഖുർആനിന്റെയും സുന്നത്തിന്റെയും വെളിച്ചവും തെളിച്ചവും വിട്ട് അവ്യക്തതയുടെയും സംശയത്തിന്റെയും ദുർമാർഗത്തിന്റെയും നരകത്തിന്റെയും വഴികൾ അവർ തെരഞ്ഞെടുക്കുന്നതിനു വേണ്ടി പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾക്ക് പ്രമാണങ്ങളെക്കാൾ മുൻഗണന നൽകുക. പലപ്പോഴും ദീനിൽ നൂതന കർമ്മങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകുന്നത് ഇതാണ്. ഖുർആനിനും സുന്നത്തിനും എതിരെ തങ്ങളുടെ ശൈഖന്മാരുടെ സംഘടനകളുടെ കക്ഷികളുടെയും ഗോത്രക്കാരുടെയും പിതാക്കന്മാരുടെയും സംവിധാനങ്ങൾക്ക് പ്രാമുഖ്യം നൽകുക. വൈദാ കീല ലഹും തആലൂ ഇലാ മാ അൻസലല്ലാഹു വ ഇലർ റസൂലി കാലു ഹസ്ബുനാ മാ വജദ്നാ അലൈഹി ആബാഅനാ അവലൗ കാന ആബാഉഹും ലാ യഅലമൂന ശൈഅൻ വലാ യഹ്തദൂൻ. അള്ളാഹു അവതരിപ്പിച്ചതിലേക്കും റസൂലിലേക്കും വരുവീൻ എന്ന് അവരോട് പറയപ്പെട്ടാൽ തങ്ങളുടെ പിതാക്കളെ ഏതൊരു നിലപാടിലാണോ ഞങ്ങൾ കണ്ടെത്തിയത് അത് തന്നെ മതി ഞങ്ങൾക്ക് എന്നായിരിക്കും അവർ പറയുക. അവരുടെ പിതാക്കൾ യാതൊന്നും അറിയാത്തവരും സന്മാർഗം പ്രാപിക്കാത്തവരും ആയിരുന്നാൽ പോലും അത് മതിയെന്നാണ് അവർ പറയുക. ഖുർആനിലെ അഞ്ചാമത്തെ അധ്യായം സൂറത്തുൽ മായിദയിലെ 104-ാമത്തെ സൂക്തം. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ റഅയ മഅ സുന്നത്തി സന്നഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ പ്രവാചകൻ നടപ്പിലാക്കിയ ചര്യകൾക്കൊപ്പം മറ്റൊരാളുടെയും അഭിപ്രായത്തിന് സ്ഥാനമുള്ളതായി ഞാൻ കാണുന്നില്ല. ലൈസ ലി അഹദി മഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൗലുൻ ഇദാ സഹ്ഹൽ ഖബറു അൻഹു. ഇബ്നു ഹുസൈമ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരു കാര്യം സ്ഥിരപ്പെട്ടു വന്നാൽ മറ്റൊരാൾക്കും ഒരു അഭിപ്രായം പറയാനുള്ള അവകാശമില്ല. ചുരുക്കത്തിൽ, ഖുർആനിലോ സുന്നത്തിലോ ഒരു കാര്യം സ്ഥിരപ്പെട്ടാൽ മറ്റുള്ളവരുടെ വാക്കുകൾക്കോ പ്രവൃത്തികൾക്കോ യാതൊരു സ്ഥാനവുമില്ല. ഖുർആനിന്റെയും സുന്നത്തിന്റെയും വഴികൾ വിട്ട് വലാലത്തിന്റെ വഴി തെരഞ്ഞെടുക്കാനുള്ള കാരണം അറിവില്ലായ്മയാണ്. അത് നാം സൂക്ഷിക്കണം. ബിദ്അത്തുകളുടെ ഉത്ഭവത്തിനും ആധിക്യത്തിനും കാരണമായി വർത്തിക്കുന്ന മറ്റൊരു സുപ്രധാന ഘടകം ദേഹേച്ഛകളെ പിൻപറ്റൽ. അതുകാരണമായി മതത്തിൽ പഠിപ്പിക്കപ്പെട്ട ചര്യകളിൽ നിന്നും സന്മാർഗത്തിൽ നിന്നും ജനങ്ങൾ അകന്നുപോയി. എന്നാൽ ദേഹേച്ഛകളെ പിൻപറ്റിയാലുള്ള അപകടത്തെക്കുറിച്ച് ഖുർആൻ വളരെ ഗൗരവത്തോടെ ഉണർത്തുന്നുമുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ വിളിക്ക് ഉത്തരം നൽകുക എന്നുള്ളത് എല്ലാവർക്കും നിർബന്ധമാണ്. എന്നാൽ അപ്രകാരം ചെയ്യുന്നില്ലെങ്കിൽ അതിനുള്ള കാരണം അവർ അവരുടെ ഇച്ഛയെ പിൻപറ്റിയെന്നുള്ളത് കൊണ്ടാണ്. അള്ളാഹു പറയുന്നു, വൈലം യസ്തജീബു ലക ഫലം അന്നമാ യത്തബിഊന അഹ്വാഅഹും വമൻ അള്ളല്ലു മിമ്മൻ ഇത്തബാ ഹവാഉ ബിഗൈരി ഹുദം മിനല്ലാഹി ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. ഇനി നിനക്ക് അവർ ഉത്തരം നൽകിയില്ലെങ്കിൽ തങ്ങളുടെ തന്നിഷ്ടങ്ങളെ മാത്രമാണ് അവർ പിന്തുടരുന്നത് എന്ന് നീ അറിഞ്ഞേക്കുക. അള്ളാഹുവിൽ നിന്നുള്ള യാതൊരു മാർഗദർശനവും കൂടാതെ തന്നിഷ്ടത്തെ പിന്തുടരുന്നവരെക്കാൾ വഴിവിഴിച്ചവൻ ആരുണ്ട്? അള്ളാഹു അക്രമികളായ ജനങ്ങളെ നേർവഴിയിലേക്കാക്കുകയില്ല. തീർച്ച. ഖുർആനിലെ 28-ാമത്തെ അധ്യായം സൂറത്തുൽ ഖസസിലെ 50-ാമത്തെ സൂക്തം. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ അല്ലാമ നാസിറുദ്ദീൻ സഅദി റഹ്മഹുള്ള പറഞ്ഞത് നമുക്ക് പ്രത്യേകം ശ്രദ്ധേയമാണ്. അറിഞ്ഞുകൊള്ളുക പ്രവാചകരെ, നിങ്ങളെ പിൻപറ്റൽ അവർ ഉപേക്ഷിച്ചും കൊണ്ട് സത്യത്തിലേക്കോ സന്മാർഗത്തിലേക്കോ അവർ എത്തുകയില്ല. മറിച്ച് അവരുടെ ഇച്ഛകളെ പിൻപറ്റൽ മാത്രമാണത്. അള്ളാഹുവിൽ നിന്നുള്ള മാർഗദർശനമില്ലാതെ സ്വന്തം ഇച്ഛകളെ പിൻപറ്റിയവരാണ് ഏറ്റവും പിഴച്ചവർ. കാരണം അവന്റെ മുമ്പിൽ സന്മാർഗവും അള്ളാഹുവിലേക്കും അവന്റെ സ്വർഗത്തിലേക്കും എത്തിക്കുന്ന ചൊവ്വായ പാതയും സമർപ്പിക്കപ്പെട്ടു. പക്ഷേ അവൻ അതിലേക്ക് തിരിഞ്ഞു നോക്കുകയോ സ്വീകരിക്കുകയോ ചെയ്തില്ല. എന്നാൽ നാശത്തിലേക്കും ദൗർഭാഗ്യത്തിലേക്കും എത്തിക്കുന്ന വഴികളിലേക്ക് അവന്റെ ഇച്ഛ അവനെ ക്ഷണിച്ചു. ആ ക്ഷണം അവൻ സ്വീകരിക്കുകയും സന്മാർഗത്തെ ഉപേക്ഷിക്കുകയും ചെയ്തു. ഇങ്ങനെയുള്ള ഒരാളേക്കാൾ വഴിവിഴച്ചവൻ വേറെ ആരുണ്ട്? നാസിറുദ്ദീൻ സഹദിയുടെ സൂറത്തുൽ ഖസസിലെ 50-ാമത്തെ ആയത്തിന്റെ വിശദീകരണത്തിൽ, എന്നാൽ തന്റെ ദൈവത്തെ തന്റെ തന്നിഷ്ടമാക്കിയവനെ നീ കണ്ടുവോ? അറിഞ്ഞുകൊണ്ട് തന്നെ അള്ളാഹു അവനെ പിഴവിലാക്കുകയും അവന്റെ കാതിനും ഹൃദയത്തിനും മുദ്രവെക്കുകയും അവന്റെ കണ്ണിന്മേൽ ഒരു മൂടി ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ അള്ളാഹുവിനു പുറമെ ആരാണ് അവനെ നേർവഴിയിലാക്കാനുള്ളത് എന്നിരിക്കെ നിങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കുന്നില്ലേ? ഖുർആനിലെ 45-ാമത്തെ അധ്യായത്തിൽ 23-ാമത്തെ സൂക്തം. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അവൻ തന്റെ ഇച്ഛയോട് കൂടിയാലോചന നടത്തുന്നു. എന്താണോ നല്ലതായി തോന്നുന്നത് അത് ചെയ്യും. എന്താണോ ചീത്തയായി തോന്നുന്നത് അത് ഒഴിവാക്കും. നന്മയും തിന്മയും ബുദ്ധി കൊണ്ട് തീരുമാനിക്കാം എന്ന് പറയുന്ന മുഅ്തസിലികൾക്കെതിരെ ഈ ആയത്തുകൊണ്ട് തെളിവ് പിടിക്കാവുന്നതാണ്. ഇബ്നു കസീർ മുഅവിയ റളിയല്ലാഹു അൻഹു നിവേദനം, വഇന്നഹു സയഖ്റുജു മിൻ ഉമ്മത്തി അഖ്വാമൻ തജാറാ ബിഹിം തിൽകൽ അഹ്വാഉ കമാ യതജാറൽ കൽബു ലി സാഹിബിഹി ലാ യബ്ക മിൻഹും ഇർക്കും വലാ മഫ്സലുൻ ഇല്ലാ ദഖലഹു. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, എന്റെ ഉമ്മത്തിൽ പല ആളുകളും വരും, നായ കടിച്ച ആളുടെ ശരീരത്തിൽ രോഗം പടരുന്നത് പോലെ ഇച്ഛ അവരിൽ പടർന്നു പിടിക്കും. ഒരു നാഡിയും സന്ധിയും ബാക്കിയാക്കാത്ത നിലയ്ക്ക് എല്ലായിടത്തും ആ ഇച്ഛ വരുന്നതാണ്. ഇമാം അബൂദാബൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ഇമാം സാത്തബി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, വ്യത്യസ്ത കക്ഷികളായി പിരിയാൻ കാരണമാകുന്ന തന്റെ ഉമ്മത്തിലെ ഇച്ഛകളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഉമ്മത്തിൽ ചില ആളുകൾ ഉണ്ടാകും, അവരുടെ ഹൃദയങ്ങളെ ഇച്ഛ പിടികൂടും. സാധാരണ നിലക്ക് അതിൽ നിന്ന് ഒഴിവാകുവാനോ അതിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങുവാനോ അവർക്ക് കഴിയുകയില്ല. നായയുടെ രോഗം ബാധിക്കുന്നത് പോലെയാണത്. ശരീരത്തിന്റെ ഒരു ഭാഗവും അതിൽ നിന്ന് ഒഴിവാകുകയില്ല. ചികിത്സയെ സ്വീകരിക്കാത്ത ഒരു തരം വ്യാപനമാണ് ഈ രോഗത്തിനുള്ളത്. ഒരു മരുന്നും അതിന് പ്രയോജനപ്പെടുകയില്ല. അതുപോലെയാണ് ഇച്ഛ പിടികൂടുകയും ഇച്ഛയോടുള്ള സ്നേഹം കുടിപ്പിക്കപ്പെടുകയും ചെയ്ത വ്യക്തിയുടെ ഹൃദയം. ഉപദേശങ്ങൾ അതിൽ പ്രവർത്തിക്കുകയില്ല, തെളിവുകളെ സ്വീകരിക്കുകയുമില്ല. അലിയത്തിസാം 2-ാം വോളിയം 92-ാമത്തെ പേജ്. ചുരുക്കത്തിൽ ദേഹേച്ഛകൾ ഹൃദയത്തിൽ പ്രവേശിക്കുകയും അവരുടെ എല്ലാ സന്ധികളിലും അത് വ്യാപിക്കുകയും അങ്ങനെ ദേഹേച്ഛയുടെ ചിന്തകളനുസരിച്ച് ജീവിക്കുകയും ചെയ്യും. സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുമ്പോൾ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും പ്രകാശം ലഭിക്കാതെ അന്ധകാരങ്ങളിലേക്ക് വഴുതി വീഴുന്നു. അങ്ങനെ സ്വന്തം ഇഷ്ടങ്ങളെ അനുസരിച്ച് ജീവിക്കുന്നവരെ അനുസരിക്കാൻ പാടില്ല എന്നും ഖുർആൻ പറയുന്നു. ഏതൊരു ഹൃദയത്തെ നമ്മുടെ സ്മരണ വിട്ടു നാം അശ്രദ്ധയിലാക്കിയിരിക്കുന്നുവോ, ഏതൊരുവൻ തന്നിഷ്ടത്തെ പിന്തുടരുകയും അവന്റെ കാര്യം അതിരുകവിഞ്ഞതാകുകയും ചെയ്തുവോ, അവനെ നീ അനുസരിച്ചു പോകരുത്. ഖുർആനിലെ 18-ാം അധ്യായം സൂറത്തുൽ കഹ്ഫിലെ 28-ാം അധ്യായത്ത്. സത്യത്തിൽ വിശ്വസിക്കാത്ത തന്നിഷ്ടമനുസരിച്ച് ജീവിക്കുകയും അള്ളാഹുവോട് ഭയഭക്തിയില്ലാതെ അക്രമവും അനീതിയും കൈകൊണ്ട് ഐഹിക ജീവിതത്തിന് പ്രാമുഖ്യം നൽകുന്നവരെ നാം അനുസരിക്കരുത്. കാരണം അവർ അള്ളാഹുവിന്റെയും റസൂലിന്റെയും പ്രകാശത്തെ ഉപേക്ഷിച്ച് തന്നിഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നവരാണ്. സത്യത്തിൽ അവർ അന്ധകാരങ്ങളിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത്. ഈ അന്ധകാരങ്ങളിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ ഖുർആനിലേക്കും സുന്നത്തിലേക്കും നാം മടങ്ങുക. സുന്നത്തിനെ ഉപേക്ഷിച്ച് ബിദ്അത്തുകളിലേക്ക് പോകുന്ന ആളുകളുടെ മറ്റു ചില വഴികളെക്കുറിച്ച് അടുത്ത എപ്പിസോഡിൽ പറയാം ഇൻഷാ അല്ലാഹ്. വആഖിറു ദവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
0: മാഷാ അല്ലാഹ്. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്. നമ്മോടൊപ്പം ചേർന്നത് നാസർ സലാഹി.
1: Peace Radio. Tune to reality.

0: ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാദുസ് സ്വാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് രാത്രി നിസ്കാരത്തിലെ സുജൂദിൻ്റെ ദൈർഘ്യം ഹദീസ് വിശദീകരിച്ചുകൊണ്ട് അഷ്റഫ് സലഫി വാണിയമ്പലം നമുക്കൊപ്പം ചേരുന്നു.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വല ഉദ്വാന ഇല്ലാ അലാ ളാലിമീൻ وأصلي وأسلم على نبينا رحمة للعالمين وعلى آله وصحبه أجمعين أما بعد പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റിയാദു സ്വാലിഹീൻ ഇമാം നബവി റഹിമഹുല്ലാ രാത്രി നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത വിവരിക്കുന്ന അധ്യായത്തിൽ നിന്ന് 1171 ഹദീസ്. وعن عائشة رضي الله عنها أن رسول الله صلى الله عليه وسلم كان يصلي 11 ركعة تعني في الليل يسجد السجدة من ذلك قدر ما يقرأ أحدكم 50 آية قبل أن يرفع رأسه ويركع ركعتين قبل صلاة الفجر ثم يلتجع على شقه الأيمن حتى يأتيه المنادي لصلاة رواه البخاري.
2: സഹോദരങ്ങളെ, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ റിവായത്ത് ചെയ്യുന്ന ഹദീസ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിശ്ചയമായും അല്ലാഹുവിൻ്റെ ദൂതർ സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ കാന യുസല്ലി, നമസ്കരിക്കാറുണ്ടായിരുന്നു. 11 റക്അത്ത് നമസ്കാരം, ചൈനി ഫില്ലൈൽ, അതായത് രാത്രിയിൽ. യസ്ജുദു സജദത്ത, നബി സല്ലല്ലാഹി അലൈഹി വസല്ലമ ഒരു സുജൂദ് നിർവഹിക്കും. മിൻ ദാലിക, നമസ്കാരത്തിൽ നിന്ന്. ഖദറമായ ഖറഉ അഹദുക്കും 50 ആയ, നിങ്ങളിൽ ഒരാൾ ഒരു 50 ആയത്ത് ഓതുന്ന സമയം എത്രയുണ്ടോ അത്ര. ഖബല യർഫഅ റസഹു, തലയുയർത്തതിന് മുമ്പ്, അത്രത്തോളം ദീർഘമായി സുജൂദ് നിർവഹിക്കുമെന്നർത്ഥം. വയർക്കാവ് റക്അത്തൈനി ഖബല സലാത്തുൽ ഫജ്ർ, അങ്ങനെ രാത്രി നമസ്കാരം നിർവഹിക്കുമ്പോൾ അവസാനത്തിൽ പിന്നെ ഫജറിന് മുമ്പായി 2 റക്അത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കാറുണ്ട്. 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കും. ഥുമ്മ യൽതജു അലാ ശിഖിഹിൽ അയ്മൻ, പിന്നെ വലത് ഭാഗം ചേർന്നുകൊണ്ട് കിടക്കും. ഹത്താ യഅതിയഹുൽ മുനാദി ലിസ്സലാ, നമസ്കാരത്തിന് വേണ്ടി ബാങ്ക് വിളിക്കുന്നയാൾ വരുന്നത് വരെയും. ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ കൊണ്ടുവന്ന ഹദീസാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ റിവായത്ത് ചെയ്യുന്ന ഈ ഒരു ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി 11 റക്അത്ത് നമസ്കരിക്കാറുണ്ടായിരുന്നു എന്നറിയിച്ചു തരുന്നു. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല പറയുന്നു, വഖദ് ബയ്യന ദാലിക മുഫസ്സലൻ ഫീ അഹാദീസ് ഉഖ്ര, ഈ കാര്യങ്ങൾ വ്യക്തമാക്കുന്ന, വിശദമായി പറയുന്ന മറ്റു ഹദീസുകൾ ഉണ്ട്. അന്നഹു യുസല്ലി മുമിൻ റക്അത്തൈനി സുമ്മ റക്അത്തൈനി സുമ്മ റക്അത്തൈനി സുമ്മ റക്അത്തൈനി സുമ്മ റക്അത്തൈനി സുമ്മ റക്അത്തൈൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കും, സലാം വിട്ടുന്നത് 2 റക്അത്ത് കഴിഞ്ഞിട്ട്, പിന്നെ 2 റക്അത്ത് കഴിഞ്ഞിട്ട്, പിന്നെ 2 റക്അത്ത് കഴിഞ്ഞിട്ട്, പിന്നെ 2 റക്അത്ത് കഴിഞ്ഞതിന് ശേഷം, പിന്നെ 2 റക്അത്ത് കഴിഞ്ഞതിന് ശേഷം, പിന്നെ 1 റക്അത്ത്, അതായത് യുസല്ലി 11 റക്അത്തൻ യുസല്ലി മുമിൻ കുല്ലി ഇസ്നതൈനി വയൂസിറു ബിവാഹിദത്തൻ, 10 വരെ 2 റക്അത്ത് നമസ്കരിച്ചുകൊണ്ട് സലാം പൊട്ടും, എന്നിട്ട് 1 റക്അത്ത് നിർവഹിക്കും. ഇതായിരുന്നു ആ രാത്രി നമസ്കാരത്തിൻ്റെ രൂപം എന്നത്. തുമ്മക്കാന യുസല്ലി റക്അത്തൈനി ഖബല അൽ ഗദാത്ത്, പിന്നെ ഫജ്ർ നമസ്കാരത്തിന് മുമ്പ് 2 റക്അത്ത് നമസ്കരിക്കും. ഇദാ അദ്ദനൽ ഫജ്റു സല്ല റക്അത്തൈൻ, ഫജ്റിന് ബാങ്ക് വിളിച്ചാൽ പിന്നെ 2 റക്അത്ത് നമസ്കരിക്കും. വക്കാന യുഖഫിഫു ഹാതൈനി റക്അത്തൈൻ, വളരെ ലൈറ്റായി, അതായത് വളരെ ചുരുങ്ങിയത്, ചെറുതായ രൂപത്തിൽ നിസ്കരിക്കും 2 റക്അത്ത്. ഹത്താ തഖൂല ആയിഷ, ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാറുണ്ട്, അഖ്റാ ബി ഉമ്മിൽ ഖുർആൻ, അല്ല നിങ്ങൾ ഫാത്തിഹ ഓതിയിട്ടുണ്ട് നബിയെ, ലിശിദ്ദത്തി തഖ്ഫീഫിഹി ലഹും, ആ 2 റക്അത്ത് വളരെ വേഗത്തിൽ നമസ്കരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. തുമ്മ യൽതജു അലാ ജംബിഹിൽ അയ്മൻ, പിന്നെ വലതുവശം ചേർന്നുകൊണ്ട് കിടക്കും. ഹത്താ യഅതിയഹുൽ മുഅദ്ദിൻ യുഅദ്ദിനുഹു ബിസ്സലാത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഅദ്ദിന് വരുന്നത് വരെ കിടക്കുമെന്ന്. ഫഫി ഹാദാ, ഈ ഹദീസിലുണ്ട് ദലീലുൻ അലാ അന്നൽ ഖിയാമൽ ലൈൽ 11 റക്അ വയൂസിറു ബി വാഹിദ. ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നമസ്കാരം 11 റക്അത്ത് നിർവഹിച്ചു, 1 റക്അത്ത് കൊണ്ടാണ് വിത്തറാക്കിയത്. വദലീലുൻ അലാ അന്നഹു യംബഗി അൻ യുസല്ലിയൽ ഇൻസാനു റാതിബതി ഫീ ബൈതിഹി അഫ്ളു മിനൽ മസ്ജിദ്. മറ്റൊരു കാര്യം കൂടി ഇതിൽ നിന്ന് പണ്ഡിതന്മാർ തെളിവ് പറയുന്നു, റാത്തിബത്ത് സുന്നത്തുകൾ, ഫജറിൻ്റെ സുന്നത്തും മറ്റുമൊക്കെ മസ്ജിദുകളിൽ നിന്ന് നമസ്കരിക്കുന്നതിനേക്കാളും ശ്രേഷ്ഠമായത് വീട്ടിൽ വെച്ച് നമസ്കരിക്കലാണ്. അത് ഇമാമാണെങ്കിൽ പോലും. അത്രത്തോളം ഈ ഹദീസിൽ നിന്ന് പണ്ഡിതന്മാർ മനസ്സിലാക്കിയെടുത്തിട്ടുണ്ട്. വഫീഹി അയ്ദൻ, അതോടൊപ്പം തന്നെ ഈ ഹദീസിൽ അന്നൽ ഇമാമ ലാ യഖ്റുജു മിൻ ബൈതിഹി ഇല്ലാ ലിൽ ഇഖാമ, ഇഖാമത്തിൻ്റെ സമയത്തല്ലാതെ വീട്ടിൽ നിന്ന് പുറപ്പെടാറുണ്ടായിരുന്നില്ല. യബ്ഖാ ഫീ ബൈതിഹി ഹത്താ യഅതിയ വഖ്തുൽ ഇഖാമ, ഇഖാമത്തിൻ്റെ സമയമാകുമ്പോഴാണ് പുറപ്പെടുക. ഫയഖ്റുജു ഇലൽ മസ്ജിദ് വയുസല്ലി, ഹാദാ ഹുവൽ അഫ്ദൽ, ഇതും അഫ്ദലായ കാര്യമാണ്, ചെയ്യുമെങ്കിൽ സാധിക്കുമെങ്കിൽ അപ്രകാരം ചെയ്യുന്നത്. മസ്ജിദിൻ്റെ അടുത്താണ് ഇമാമിൻ്റെ വീട്, അങ്ങനെയൊക്കെയാണെങ്കിൽ ആ സമയത്തുണ്ട് പോയാൽ മതി. അഫ്ദൽ മിൻ അയ്യതഖദ്ദമൽ ഇമാമു യുസല്ലി ബിൽ മസ്ജിദ്, എന്നാൽ പള്ളിയിൽ വെച്ച് നമസ്കരിക്കുക എന്നത് തെറ്റില്ല, മറ്റുള്ളവർ ഇമാമിനെ കാത്തു നിൽക്കുക. വൽ ഇമാമു യൻസദറു ഗൈറുഹു, ഇങ്ങനെയുള്ളതിൽ ഇമാമാണോ കാത്തു നിൽക്കേണ്ടത്, അതാണോ അഫ്ദൽ, അതല്ല മഅ്മൂമികളാണോ കാത്തു നിൽക്കേണ്ടത്, ഇതാണോ അഫ്ദൽ, ഇങ്ങനെയുള്ള സംസാരത്തിൽ. ഫലിദാലിക കാനൽ അഫ്ദൽ ഫി ഹഖിഹി അയ്യ തഅഖ്ഖറ ഇലാ ഖുർബി ഇഖാമത്തി സ്വല, നിസ്കാരത്തിന് ഇഖാമത്ത് കൊടുക്കുന്ന ആ ഒരു സമയത്തേക്ക് പിന്തിക്കലാണ് ആ ഇമാമിന് അഫ്ദലായിട്ടുള്ളത്, വേറൊരു കാരണങ്ങളൊന്നും ഇല്ലെങ്കിൽ. അതല്ല നേരത്തെ വരേണ്ടതായ മസ്ലഹത്ത് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇമാമ് നേരത്തെ വന്നാൽ അതുകൊണ്ട് മഅ്മൂമുകളായ ആളുകൾക്കും അതുകൊണ്ട് ഒരു ആവേശവും ധൈര്യവും ഉണ്ടാകും എന്നുള്ളതാണെങ്കിൽ അങ്ങനെ. ഇമാമ് വൈകിയാൽ ആളുകളും വൈകുമെങ്കിൽ നേരത്തെ വരിക, അത് ആ മസ്ലഹത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഇതിലൊരു അഫ്ദലിയത്ത് പറഞ്ഞു എന്ന് മാത്രമാണ്, പണ്ഡിതന്മാർ അത്രത്തോളം ആ വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രി നമസ്കാരം, ഇഷാ നമസ്കാരം കഴിഞ്ഞ് ഫജ്ർ നമസ്കാരം വരെയുള്ള ആ ഒരു സമയങ്ങളിൽ നിർവഹിക്കുന്നതായ രാത്രി നമസ്കാരം 11 റക്അത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചിരുന്നു എന്ന്. കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അഅറഫ അന്നാസ ബില്ലാഹി അസ്വജൽ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ജനങ്ങളിൽ നിന്ന് അള്ളാഹുവിനെക്കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്ന വ്യക്തിത്വം. അഖ്ഷാഹും ലഹു, റബ്ബിനേറെ ഭയപ്പെടുന്ന, റബ്ബിനോട് ഏറ്റവും കൂടുതൽ ഇബാദത്ത് നിർവഹിക്കുന്ന വ്യക്തിത്വം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. വഖദ് കാന സല്ലല്ലാഹു അലൈഹി വസല്ലം ദായിമൽ ഇബാദത്തി ലില്ലാഹി അസ്വജൽ ഫീ ലൈലിഹി വനഹാരിഹി, രാപ്പകലുകളിലെല്ലാം അള്ളാഹുവിന് ഇബാദത്ത് നിർവഹിക്കുന്നവരായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വലാ സിയമ ഖിയാമിൽ ലൈലി ബിസ്സലാത്തി വദ്ദിക്രി വത്തസല്ലറു, വിശിഷ്യ രാത്രി നമസ്കാരം, നമസ്കാരം കൊണ്ടും ദിക്ർ കൊണ്ടും റബ്ബിനു കീഴ്പ്പെട്ടുകൊണ്ടും ഇബാദത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ആയിഷ റളിയല്ലാഹു തആല അൻഹ അറിയിച്ചു തരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രി നമസ്കാരത്തെക്കുറിച്ചാണ്. വഖാസ്സതൻ സിഫത സുജൂദിഹി, ഇവിടെ പ്രത്യേകമായി കൊണ്ട് സുജൂദിൻ്റെ ആ രൂപം കൂടി പറയുന്നുണ്ട്. ഫതുഖ്ബിറു അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യുസല്ലി ഖിയാമല്ലൈൽ, ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി നമസ്കരിക്കും 11 റക്അത്ത്. വകാന യസ്ജുദു സജ്ദത, ഒരൊറ്റ സുജൂദ് നിർവഹിക്കൽ ബിഖദാരി ഖിറാഅത്തി 50 ആയ, നമ്മളിൽ ഒരാൾ 50 ചോദാൻ എത്ര സമയമെടുക്കുന്നുവോ അത്രയും സമയം സുജൂദിൽ കിടക്കുമെന്നാണ്. ഉതൂലു സുജൂദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഖിയാമിൽ ലൈൽ, ഖിയാമുൽ ലൈലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘമായി സുജൂദിൽ കിടക്കാറുണ്ട്. ലിജ്തിഹാദിഹി ഫീഹി ബിദ്ദുആഇ വത്തദറുഉ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് കീഴ്പ്പെട്ടുകൊണ്ട് പ്രാർത്ഥനകൾ കൊണ്ട് പരിശ്രമിക്കാൻ വേണ്ടി. വദാലിക അബ്ലഗു അഹ്വാലി തവാദുഇ വതദല്ലുലി ഇലല്ലാഹി തആല, അതെന്താണ്? അള്ളാഹുവിലേക്ക് അങ്ങേയറ്റത്തെ വിനയാജ്ഞിതനായി താഴ്മയോടുകൂടിയുള്ള ഏറ്റവും അവസ്ഥ. അഖറബുമായക്കൂനുൽ അബ്ദു മിർ റബ്ബിഹി ഫഹുവ സാജിദ്, ഒരടിമ തൻ്റെ റബ്ബിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്നത് സുജൂദിൻ്റെ സന്ദർഭത്തിലാണ് എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു എന്ന കാര്യമാണ്. അത് പ്രാവർത്തികമാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച, പഠിപ്പിച്ച ആ ഒരു കാര്യങ്ങൾ തൻ്റെ ജീവിതത്തോട് ചേർത്തു വെച്ചുകൊണ്ട് അത് വിശ്വാസികൾക്കതിൽ മാതൃകയുണ്ട്. അപ്പോൾ ദീർഘനേരം സുജൂദ് നിർവഹിക്കാറുണ്ട്, ഖിയാമ നിർവഹിക്കാറുണ്ട്, റുക്കോ നിർവഹിക്കാറുണ്ട്, ഇങ്ങനെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാറുണ്ട്. അതോടൊപ്പം തന്നെ ഫജറിന് മുമ്പ് 2 റക്അത്ത് വളരെ ലഘുവായി നമസ്കരിക്കും. വഹുമർ റക്അത്തൈനി ബൈനൽ അദാനി വൽ ഇഖാമ, ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടയിലുള്ള ആ റക്അത്തൽ ഫജർ, ഖൈറുൽ ലക ബിദ്ദുനിയ വമാ ഫീഹ എന്ന് പറഞ്ഞല്ലോ, ഈ ദുനിയാവും അതിലുള്ളതെല്ലാം കിട്ടുന്നതിനേക്കാളും ഖൈറാണ് ഫജറിന് മുമ്പുള്ള 2 റക്അത്ത് നമസ്കാരം എന്ന് പറഞ്ഞല്ലോ. അത് കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പതിവ്, സുമ യൽതജിഉ അലാ ജംബിഹി ജാനിബിഹിൽ അയ്മൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞു കിടക്കും. ഹച്ചായ ചിയഹുൽ മുഅദ്ദിൻ ലിസ്സലാത്ത്, നിസ്കാരത്തിന് വേണ്ടി മുഅദ്ദിൻ വരുന്നതുവരെ, എന്നിട്ട് പള്ളിയിലേക്ക് വളരെ താഴ്മയോടുകൂടി നമസ്കാരം സ്വഹാബത്തിൻ്റെ കൂടെ നിർവഹിക്കുവാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് പുറപ്പെടും. സഹോദരങ്ങളെ, സ്വഹാബികൾ ഇത് കണ്ട് മനസ്സിലാക്കി നമുക്ക് അറിയിച്ചു തരികയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നമസ്കരിച്ചത്. ആ നമസ്കാരത്തിൽ സുജൂദിൻ്റെ ദൈർഘ്യം എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖിയാമുല്ലൈലിൻ്റെ ആ ഒരു ചര്യ നമ്മൾ പിന്തുടരണം. അതിൽ നമുക്ക് മാതൃകയുണ്ട്. 11 റക്അത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചിരുന്നു എന്നത് വ്യക്തമാണ് ഹദീസുകൾ. അപ്പോൾ രാത്രി നമസ്കാരങ്ങളിൽ സുജൂദുകൾ കൂടുതൽ അധികരിപ്പിച്ച് റബ്ബിനോട് പ്രാർത്ഥിക്കുക എന്നത് സഹോദരങ്ങളെ നമുക്ക് ഏറെ ഖൈറുള്ള ഒരു കാര്യമാണ്. അതേപോലെ തന്നെ വീട്ടിൽ വെച്ചുകൊണ്ട് സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിക്കുക, മശ്റൂഇയത്തു അദാ ഇസ്സുന്നി റവാതിബ് ഫിൽ ബൈത്ത്, വീട്ടിൽ വെച്ച് റവാതിബ് സുന്നത്തുകൾ നിർവഹിക്കുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അഫദലായത് അതാണ്, അപ്രകാരം നിർവഹിച്ചിരുന്നു എന്നത്. സഹോദരങ്ങളെ, ഖിയാമുല്ലൈൽ അത് മുസ്തഹബ്ബാണ്. രാത്രി നമസ്കാരത്തിൽ തന്നെ ദീർഘമായി സുജൂദ് നിർവഹിക്കുക എന്നുള്ളത് മുസ്തഹബ്ബാണ്. ഫജ്ർ കഴിഞ്ഞിട്ട്, അതായത് ഫജ്റിൻ്റെ 2 റക്അത്ത് സുന്നത്ത് കഴിഞ്ഞിട്ട് അല്പം അതിനെക്കുറിച്ച് നമ്മൾ ഹദീസുകൾ വിശദീകരിച്ചിട്ടുണ്ട്. ഒരല്പനേരം കിടക്കുക എന്നുള്ളത് ഷറഈൽ വന്നതാണ്, വലതുവശം ചേർന്നുകൊണ്ട് കിടന്നു എന്നുള്ളത്. അതേപോലെ മസ്ജിദുകൾക്ക് കൃത്യമായി അദാൻ, ഇഖാമത്ത്, മറ്റ് നമസ്കാരമൊക്കെ നിർവഹിക്കാൻ വേണ്ടിയിട്ട് മുഅദ്ദിനുകളെ സ്ഥിരമായി നിർത്താം, അതും മുസ്തഹബായ കാര്യമാണ്. നമസ്കാരത്തിൻ്റെയും ഇഖാമത്തിൻ്റെയും കാര്യങ്ങളൊക്കെ അറിയിച്ചു കൊടുക്കുക, ഇതൊക്കെ ഇബാദത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ട വിഷയങ്ങളാണ്. അതേപോലെ തന്നെ സഹോദരങ്ങളെ, ആ ഫജറിൻ്റെ 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഖുലിയാൽ കാഫിറൂനും 2 റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസ് ഖുൽഹുവല്ലാഹു അഹദ് ഓതിയിരുന്നതായൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ ഒരു നമസ്കാരം വളരെ ലൈറ്റായിട്ട്, ലഘുവായിട്ട് പെട്ടെന്ന് നമസ്കരിച്ചു എന്നുള്ളതാണ്. അതായത് ഖദറമായ ഖറഉ ഖംസീന ആയ, നിങ്ങളിൽ ഒരാൾ 50 ആയി തോന്നുന്ന അത്ര സുജൂദിൽ കിടന്നു എന്നുള്ളത് ആ ഖിറാഅത്തിൻ്റെ അത്ര സമയം എന്നാണ്. യൽതജിഉ എന്നത് യർഖുദു, കിടക്കുക എന്നുള്ളത്. അലാ ഷിഖിഹിൽ അയ്മൻ, അലാ ജംബിഹിൽ അയ്മൻ, വലതുവശത്തേക്ക് ചേർന്ന് കിടക്കും എന്ന്. സഹോദരങ്ങളെ, ഈ ഹദീസിൽ നിന്ന് നാം പാഠം ഉൾക്കൊള്ളുക. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം.
0: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ റിയാലുസ് സാലിഹീൻ, ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാലുസ് സാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും. ഇന്ന് രാത്രി നമസ്കാരത്തിലെ സുജൂദിൻ്റെ ദൈർഘ്യം വിശദീകരിക്കുന്ന ഭാഗമാണ് നാം മനസ്സിലാക്കിയത്. ക്ലാസ് എടുത്തത് അഷ്റഫ് സലഫി വാണിയമ്പലം.
3: Peace Radio. Tune to reality.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയനിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്.
1: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലി വസഹ്ബി അജ്മഈൻ. പീസ് റേഡിയോ അൽ ഇജാബ സംശയനിവാരണം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അനേകായിരം ശ്രോതാക്കൾ തങ്ങളുടെ ജീവിതത്തിലെ മതപരമായ വിഷയങ്ങളിലുള്ള സംശയങ്ങൾ ദൂരീകരിക്കുവാൻ പീസ് റേഡിയോ അൽ ഇജാബ എന്ന പരിപാടിയെ ആശ്രയിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിൽ നമുക്കേറെ സന്തോഷമുണ്ട്. ചോദ്യകർത്താക്കളുടെ ശ്രദ്ധയിലേക്ക് സുപ്രധാനമായ ചില കാര്യങ്ങൾ ഈ സമയത്ത് കൊണ്ടുവരികയാണ്. ഒന്നാമതായി, പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി മാത്രമാണ് അൽ ഇജാബയിലേക്ക് ചോദ്യങ്ങൾ അയക്കുന്നത് എന്ന് എല്ലാവരും ഉറപ്പുവരുത്തുക. മറ്റൊരു കാര്യം ഉണർത്തുവാനുള്ളത്, ചോദ്യങ്ങൾ അയക്കുമ്പോൾ ചോദ്യകർത്താക്കൾ തങ്ങളുടെ ഫോൺ നമ്പർ രാജ്യത്തിൻ്റെ കോഡ് സഹിതം, കൺട്രി കോഡ് സഹിതം കൃത്യമായി നൽകേണ്ടതുണ്ട്. ചോദ്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ പീസ് റേഡിയോ അൽ ഇജാബ ഡെസ്കിൽ നിന്നുള്ള ഫോളോ അപ്പുകൾക്കും ഉത്തരങ്ങൾ പ്രക്ഷേപണം ചെയ്യുമ്പോൾ ആ വിവരം അറിയിക്കുവാനും അതുപോലെ അടിയന്തര സ്വഭാവമുള്ള ചോദ്യങ്ങൾക്ക് ഫോൺ വഴി ഉത്തരങ്ങൾ നൽകാനുമൊക്കെ ഇത് വളരെ അത്യാവശ്യമാണ്. മാന്യ ശ്രോതാക്കൾ സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. നിസ്കാരം കഴിഞ്ഞതിനു ശേഷം ദിക്റുകൾ എല്ലാം ചൊല്ലി ശരീരത്തിൽ ഊതുന്നത് കാണാം, ഇത് നബിചര്യയിൽപ്പെട്ടതാണോ എന്നാണ്.
2: ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയധികം പ്രോത്സാഹിപ്പിച്ച ഒരു കാര്യമാണ് നമസ്കാര ശേഷമുള്ള പ്രാർത്ഥന, ദിക്റുകൾ. ആ ദിക്റുകൾ നമസ്കാര ശേഷം നമസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരുന്നു കൊണ്ട് അവിടെ നിന്ന് എഴുന്നേൽക്കാതെ ചൊല്ലുകയും അത് കഴിഞ്ഞതിന് ശേഷം എഴുന്നേറ്റ് പോരുകയും ചെയ്യുക എന്നതാണ് ഏറ്റവും പുണ്യമായിട്ടുള്ളത്. ഇനി ആർക്കെങ്കിലും വല്ല ധൃതിയും മറ്റുമൊക്കെ ഉണ്ട് എങ്കിലും ആ ദിക്റുകൾ നഷ്ടപ്പെടുത്താതിരിക്കുക, അവിടെ തന്നെ ഇരുന്ന് ചൊല്ലുക എന്ന പ്രതിഫലം നഷ്ടപ്പെട്ടാലും ആ ദിക്റുകൾ നഷ്ടപ്പെടുത്താതെ നമ്മൾ നടക്കുന്ന ആ വഴിയിലൂടെ തന്നെ ദിക്റുകൾ ചൊല്ലിക്കൊണ്ട് നടക്കാവുന്നതാണ്. എന്നാൽ ഏറ്റവും പുണ്യമായിട്ടുള്ളത് അവിടെ ഇരുന്ന് ആ ദിക്റുകളൊക്കെ ചൊല്ലി അതിനുശേഷം എഴുന്നേറ്റ് പോരുന്നതാണ്. നമുക്കൊക്കെ അറിയാം, നമസ്കാര ശേഷമുള്ള ദിക്റുകൾ അത് കഴിഞ്ഞതിന് ശേഷം പ്രാർത്ഥിക്കുകയാണെങ്കിൽ കൈകൾ ഉയർത്തേണ്ടതുണ്ടോ? ദിക്റുകളുടെ സമയത്ത് ആ ദിക്റുകൾ ചൊല്ലിക്കഴിഞ്ഞ് പ്രാർത്ഥിച്ച് കൈകൾ ഉയർത്താറുണ്ടോ, ഉയർത്തുന്നത് വേണോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൊത്തത്തിൽ പ്രാർത്ഥനയ്ക്ക് കൈകൾ ഉയർത്താം എന്നുള്ള, ഉയർത്തുന്നത് പുണ്യമാണ് എന്നുള്ള ഹദീസുകൾ കാണാൻ കഴിയും. എന്നാൽ കൃത്യമായി നമസ്കാര ശേഷം കൈകൾ ഉയർത്തുക എന്നത് ഹദീസുകളിൽ വന്നിട്ടുമില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ എല്ലാ നമസ്കാരത്തിൻ്റെ ശേഷവും കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുക എന്നത് ബിദ്അത്താണ് എന്ന് വരെ പറഞ്ഞ ആളുകളെ കാണാൻ കഴിയും. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയോ നമസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകി സഹാബത്തിൻ്റെ കൂടെ ഇരുന്ന് ദിക്റുകളൊക്കെ ചൊല്ലിയിട്ട് എഴുന്നേറ്റ് പോയിട്ടുണ്ട്. അതിനിടയിൽ ഇതൊക്കെ റിപ്പോർട്ട് ചെയ്ത ആളുകൾ, നബി അങ്ങനെയായിരുന്നു സലാം വീട്ടിയാൽ ചെയ്തിരുന്നത്, ഇങ്ങനെയായിരുന്നു അവിടെ നിന്ന് മാറിയിരിക്കാറായിരുന്നു ചെയ്തിരുന്നത് എന്നൊക്കെ പറയുമ്പോൾ, നബി നമസ്കാരം കഴിഞ്ഞ് പ്രാർത്ഥിച്ച ശേഷം കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചു എന്നും ദിക്റുകൾ ചൊല്ലിയ ശേഷം കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചു എന്നും അത് തൻ്റെ മുഖത്തും ശരീരത്തിലുമൊക്കെ തടവി എന്നുമുള്ള ഒരു റിപ്പോർട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്ഥിരമായി അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ്, ബിദ്അത്താണ് എന്ന് വരെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അത് കൈകൾ ഉയർത്തുന്നതിൻ്റെ കാര്യമാണ് എങ്കിൽ, രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നത് കൈകളിൽ ഊതിക്കൊണ്ട് ദിക്റുകൾ ചൊല്ലിക്കഴിഞ്ഞ ശേഷം പ്രാർത്ഥിച്ചിട്ടോ പ്രാർത്ഥിക്കാതെയോ കൈകളിൽ ഊതി ശരീരത്തിൽ തടവുക എന്നതാണ്. കൈകളിൽ ഊതി മുഖത്ത് തടവുക എന്ന ചില ഹദീസുകൾ വന്നിട്ടുണ്ട് എങ്കിലും ദുർബലമായ സനദുകളിലൂടെയാണ് അവ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതും നമുക്ക് ചെയ്യാൻ പറ്റിയതല്ല. ശരീരത്തിൽ തടവുക എന്നത് ഏതായാലും വന്നിട്ടില്ല. അപ്പോൾ മുഖത്ത് തടവുന്നത് തന്നെ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. അതുകൊണ്ട് പണ്ഡിതന്മാർ ഈ വിഷയത്തെ സംബന്ധിച്ച് പറഞ്ഞത് മുഖത്ത് തടവാതിരിക്കലാണ് നല്ലത്. ദിക്റുകൾ ചൊല്ലിക്കഴിഞ്ഞ് കൈകളിലൂതി മുഖത്ത് തടവാതിരിക്കലാണ് നല്ലത്. ഇനി ആരെങ്കിലും അങ്ങനെ തടവുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ദുർബലമായ ഹദീസ് ആ വിഷയത്തിൽ വരികയും അതനുസരിച്ച് ഒരുപാട് പണ്ഡിതന്മാർ അമല് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നതുകൊണ്ട് ബിദ്അത്ത് എന്ന് പറയേണ്ടതില്ല, എന്നാൽ അത് ചെയ്യാതിരിക്കൽ തന്നെയാണ് ഉത്തമം എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അത് തന്നെയാണ് അതിൽ ഏറ്റവും ശരിയായിട്ടുള്ളത്, അതുകൊണ്ട് ചെയ്യാതിരിക്കുന്നതാണ്. എന്നാൽ ശരീരത്തിൽ, നെഞ്ചിൽ, ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലൊക്കെ നമസ്കാര ശേഷമുള്ള ദിക്റുകൾക്ക് ശേഷം കൈകളിൽ ഊതിക്കൊണ്ട് തടവുക എന്നത് ഒരു അടിസ്ഥാനവുമില്ലാത്തതാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. വല്ലാഹു അഅലം.
1: കൊതുകിനെ ഇലക്ട്രിക് ഷോക്ക് ബാറ്റ് ഉപയോഗിച്ച് കൊല്ലുന്നത് നിഷിദ്ധമാണോ? ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ള ചരിത്രം പറയുന്ന ഒരു ക്ലാസ്സിൽ ഇങ്ങനെ കേട്ടു. അദ്ദേഹത്തോട് ഒരാൾ ഈ വിഷയത്തിൽ ഹുക്മ് ചോദിച്ചു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അത് കറണ്ട് കൊണ്ടാണെങ്കിൽ പാടില്ല, അത് തീ കൊണ്ടുള്ള ശിക്ഷയാണ്, അത് പാടില്ല എന്ന് പറഞ്ഞു കൊടുത്തു എന്നാണ്.
3: പൊതുവെ മനുഷ്യരെയും മറ്റ് ജീവികളെയും കരിച്ചു കളയാൻ പാടില്ല എന്നാണ് ഇസ്ലാം നിർദ്ദേശിക്കുന്നത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ യാത്ര നടത്തിക്കൊണ്ടിരിക്കെ ഒരു ഭാഗത്ത് ഇരുന്നപ്പോൾ സ്വഹാബിമാൽപ്പെട്ട ചില ആളുകൾ ഒരു കൂട്ടം ഉറുമ്പുകളെ കരിച്ചു കളഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മൻ ഹറക ഹാദി, ഇവയെ കരിച്ചു കളഞ്ഞത് ആരാണ്? അവർ പറഞ്ഞു, ഞങ്ങളാണ്. റസൂലത് പറഞ്ഞു, ഇന്നഹു ലാ യംബഗി അൻ യുഅദിബ ബിന്നാർ ഇല്ലാ റബ്ബുന്നാർ, തീയുടെ രക്ഷിതാവ് ആരാണോ അവന് മാത്രമേ തീ കൊണ്ട് ശിക്ഷിക്കുവാനുള്ള അധികാരമുള്ളൂ എന്നാണ്. മറ്റൊരിക്കൽ ഒരു ശത്രുവിൻ്റെ പീഡനങ്ങളും മർദ്ദനങ്ങളും സഹിക്ക വയ്യാതായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹായിമാരോട് പറഞ്ഞു, വൈൻ അഹസ്തും ഫുലാൻ ഫഹരിഖു ബിന്നാർ, അയാളെ കിട്ടിക്കഴിഞ്ഞ് ഞങ്ങൾ കരിച്ചു കളയുക എന്ന് പറഞ്ഞു. അല്പം കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൈൻ അഹസ്തുമു ഫഖ്തുലു, അല്ല, അയാളെ കിട്ടിയാൽ നിങ്ങൾ കൊന്നാൽ മതി. ഫഇന്നഹു ലാ യുഅദു ബിന്നാർ ഇല്ലാ റബ്ബുന്നാർ, തീയുടെ രക്ഷിതാവിന് മാത്രമേ തീ കൊണ്ട് ശിക്ഷിക്കുവാൻ പാടുള്ളൂ എന്ന്. അതേപോലെ തന്നെ മുൻകഴിഞ്ഞ ഒരു പ്രവാചകൻ ഒരിക്കൽ യാത്രാവേളയിൽ അദ്ദേഹത്തെ ഉറുമ്പ് കടിച്ചപ്പോൾ ഒരൊറ്റ ഉറുമ്പ് കടിച്ച കാരണത്താൽ ആ ഉറുമ്പിനെ മുഴുവൻ കരിച്ചു കളഞ്ഞുവെന്നും ഫഔഹല്ലാഹു ഇലൈഹി, അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് ദിവ്യബോധനം നൽകി, ഫഹല്ലാ നംലത്തൻ വാഹിദ, ഒരൊറ്റ ഉറുമ്പ് കടിച്ച കാരണത്താലാണോ നിങ്ങളങ്ങനെ ചെയ്തു പോയത് എന്നുമാണ്. ഏതായിരുന്നാലും ശരി, ജീവികളെ കരിച്ചു കളയുവാൻ പാടില്ല. എന്നാൽ ഇവിടെ സത്യത്തിൽ ഈ കൊതുക്, അതിനെ കൊല്ലുവാൻ ഉപയോഗിക്കുന്ന ബാറ്റ് കരിച്ചു കളയുക, ആദ്യം ഷോക്ക് ഏൽപ്പിച്ച് കൊല്ലുകയാണ്, അതിനുശേഷമാണ് ഒരു പക്ഷേ കരിയും, ചിലപ്പോൾ കരിയാതിരിക്കും. അതേപോലെ തന്നെ ഷെയ്ഖ് ഉസൈമീൻ പോലുള്ള പണ്ഡിതന്മാർ അത് അനുവദിക്കപ്പെട്ടതാണ് എന്ന് പറയുന്നുണ്ട്. മറ്റൊന്ന്, വലിയ രോഗങ്ങളും പകർച്ചവ്യാധികളും വരും എന്ന് ബോധ്യപ്പെടുകയും അത് വ്യാപകമായി വരുമ്പോൾ ഇത്തരം ജീവികളെ കൊല്ലാൻ കരിച്ചു കളയല്ലാത്ത മറ്റു ഒരു മാർഗവുമില്ലായെങ്കിൽ ആ ഒരു വേളയിൽ കരിച്ചു കളയാം എന്ന് പല പണ്ഡിതന്മാർ സൂചിപ്പിച്ചിരിക്കുന്നു. ഇവിടെ കൊതുക് ബാറ്റ് അത് കൊല്ലുകയാണ് ചെയ്യുന്നത്, ഷോക്ക് ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഷോക്ക് ഏറ്റതിന് ശേഷം ഒരു പക്ഷേ കരിയും, അല്ലെങ്കിൽ കരിയാതിരിക്കും. ഏതായിരുന്നാലും അവിടെ ഷെയ്ഖ് ഉസൈമീൻ്റെ ആ ഒരു ഫത്വ അനുസരിച്ച് അനുവദനീയമാണ് എന്നാണ് മനസ്സിലാവുന്നത്.
1: ചോദ്യം ഇപ്രകാരമാണ്, ഞാൻ എൻ്റെ മകനെ ആഫിൾ ആക്കണമെന്ന് നേർച്ച ചെയ്തുപോയി. ഞാൻ പിന്നീടാണ് ഇഫ്ല് പഠനം അത്ര എളുപ്പമല്ല എന്ന് മനസ്സിലാക്കുന്നത്. അവന് അതിനോട് താല്പര്യമില്ലെങ്കിലോ, നിർബന്ധിച്ച് പഠിപ്പിക്കണ്ടേ? മനസ്സിൽ വല്ലാത്ത വിഷമമുണ്ട്. അവനിപ്പോൾ 7 വയസ്സാണ്. ഈ നേർച്ചയ്ക്ക് പകരം ഞാൻ കഫാറത്ത് കൊടുത്താൽ മതിയോ എന്നാണ്.
2: ഹാഫിളാക്കൽ നിർബന്ധമാണോ എന്ന് ചോദിച്ചാൽ ഹാഫിളാക്കൽ ഒരിക്കലും നിർബന്ധമല്ല. കാരണം എല്ലാവരും മക്കളെ ഹാഫിളാക്കണമെന്ന് പറയും, പക്ഷെ നേർച്ച നേർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിർബന്ധമാവും. ഇവിടെ സഹോദരി നേർച്ച നേർന്നിരിക്കുകയാണ്, ഗർഭിണിയായിരിക്കുന്ന സമയത്ത് തന്നെ നേർച്ച നേർന്നിരിക്കുകയാണ്, കുട്ടി ആൺകുട്ടിയാണ് എങ്കിൽ അവനെ ഞാൻ ഹാഫിളാക്കും. അതുകൊണ്ട് പ്രായോഗികമായ തടസ്സങ്ങളില്ല എങ്കിൽ അവരെ ഹാഫിളാക്കുക തന്നെ ചെയ്യണം. സഹോദരിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ അങ്ങനെ ആക്കിയാൽ തിരക്കേടില്ലായിരുന്നു, അങ്ങനെ എനിക്ക് സൗകര്യപ്പെടുകയാണെങ്കിൽ ഞാൻ ആക്കും, ഞാനത് ആഗ്രഹിക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ മനസ്സിൽ വിചാരിക്കുമ്പോഴും അത് നേർച്ചയാക്കാതിരിക്കുക എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം നേർച്ചയാക്കി കഴിഞ്ഞാൽ പിന്നീടത് വീട്ടിൽ നമ്മുടെ ഒരു ബാധ്യതയായി വരും എന്നതുകൊണ്ട്. അതുകൊണ്ട് സഹോദരി തീർച്ചയായും അവരുടെ മകനെ ഹാഫിളാക്കാൻ വേണ്ടി തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോഴേ അവരുടെ നേർച്ച വീടുകയുള്ളൂ, അല്ലെങ്കിൽ അവർ കുറ്റക്കാരിയായി മാറും. സ്വാഭാവികമായിട്ടും മാതാപിതാക്കളുടെ ആഗ്രഹം ഇന്നതാണ് എന്ന് ചെറുപ്പം മുതൽ തന്നെ കുട്ടിയെ ആ ഒരു രൂപത്തിൽ ഓർമ്മപ്പെടുത്തി ബോധ്യപ്പെടുത്തി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവർ അതിന് തയ്യാറാകും. പിന്നെ അതിൻ്റെ പ്രാധാന്യവും ഫലവും ഒക്കെ ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ മാതാപിതാക്കളുടെ ഇങ്ങനെ ഒരു നേർച്ച കൂടി ഉണ്ട് എന്ന് വരുമ്പോൾ സ്വാഭാവികമായും കുട്ടി തയ്യാറാകും. അതാണ് വലിയ ഒരാളെ പിടിച്ചിട്ട് 15 വയസ്സും 20 വയസ്സും ഒക്കെ ആയിട്ടുള്ള ഒരാളെ പിടിച്ച് ഹാഫിളാക്കുക എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളെ കൊണ്ട് കഴിയുന്നതല്ല. എന്നാൽ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളെ അവർക്ക് ഒന്ന് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിനുവേണ്ടി തയ്യാറാക്കാവുന്നതാണ് എന്നതാണ് ശരി.
1: മാനസികമായും ശാരീരികവുമായുള്ള പ്രയാസങ്ങൾക്ക് ഖുർആനിലെ ഏതൊക്കെ ആയത്തുകൾ ഓതി റുഖിയ ചെയ്യാൻ പറ്റും എന്നാണ്.
4: റുഖിയ ശറഈയ നിർവഹിക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങളിൽ നിന്ന് മാതൃക വന്നതുപോലെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങൾ റുഖിയ ശറഈയ നിർവഹിക്കുകയും മതപരമായ മന്ത്രങ്ങൾ നിർവഹിക്കുകയും അതിൽ ഫലം കാണുകയും ചെയ്തത് നമ്മൾ വായിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് റുഖിയ നിർവഹിച്ചതും നമ്മൾ ഹദീസുകളിൽ വായിക്കുന്നുണ്ട്. അതിൽ ഫലം കണ്ടതും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഏറ്റവും കരണീയമായ മാർഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നിർവഹിച്ചത് ഒക്കെ നമ്മൾ പ്രയോഗവൽക്കരിക്കുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുഅവ്വിദാത്ത് സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും ഓതി മലക്ക് ജിബ്രീലും മീക്കായിലും റുഖിയ നിർവഹിച്ചത് ഹദീസിൽ വന്നിട്ടുണ്ട്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റുഖിയ നിർവഹിച്ചത് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആലയും പ്രവാചക പത്നിമാരും ഒക്കെ പറയുന്ന ഹദീസുകളിൽ കാണാം. വീട്ടിലുള്ളവർക്ക് വല്ല പ്രയാസവും ഉണ്ടായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് റുഖിയ നിർവഹിക്കാറുണ്ടായിരുന്നു. വിശുദ്ധ ഖുർആൻ ഭാഗങ്ങൾ ഓതുക, അതേപോലെ ചില പ്രാർത്ഥനാ വചനങ്ങൾ ചൊല്ലുക, എന്നിട്ട് അത് കൈകളിൽ ഊതി തടവുക, കൈകൊണ്ട് തടവുക, അല്ലെങ്കിൽ ശരീരത്തിൽ ഊതുക. ഇതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അവരൊക്കെ ഉദ്ധരിക്കുന്ന തിരുചര്യയിലുള്ളത്. ഹസൻ ഹുസൈൻ കുട്ടികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഈദു കുമാ ബി കലിമാത്തില്ലാഹി തമ്മാത് മിൻ കുല്ലി ഷൈത്താനിൻ വഹാമ വ മിൻ കുല്ലി ഐനിൻ ലാമ എന്ന് ഓതി ചൊല്ലി മന്ത്രിക്കാറുണ്ടായിരുന്നു എന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പ്രാർത്ഥന ചൊല്ലി അവരെ ഊതുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഅവ്വിദാത്ത് സൂറത്തുൽ ഇഖ്ലാസും ഫലഖും നാസും ഓതി തൻ്റെ കൈകളിൽ ഊതി തടവാറുണ്ടായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു തആല എന്നെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈകളിൽ ആയിഷ റളിയല്ലാഹു തആലനെ ഈ സൂറത്തുകൾ ഓതി നബിയുടെ കയ്യിൽ ഊതി, അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൂമേനിയിൽ ആയിഷ റളിയല്ലാഹു തആലനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീനത്തിൽ കടന്നപ്പോൾ തടവിക്കൊടുത്തത് എൻ്റെ കൈയിനേക്കാൾ ബർക്കത്തുള്ള കൈയാണല്ലോ തിരുദൂതരുടെ കൈകൾ, അതിനാൽ ഞാൻ അവയിൽ ഊതി നബിയെ തടവിക്കൊണ്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ഭാര്യമാരെ ചെയ്തിരുന്നു എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ വിശിഷ്യ അതിൽ ഈ സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൽ നാസ്, അതേപോലെ സൂറത്തുൽ ഫാത്തിഹ ഇവകൾ ഓതി ശരീരത്തിൽ നേരിട്ട് ഊതുക, അല്ലെങ്കിൽ കയ്യിൽ ഊതി തടവുക. അതേപോലെ റുഖിയ നിർവഹിക്കുമ്പോൾ നേരിയ ഒരു ഉമിനീർ അത് ഊത്തിൽ പാറ്റിക്കൊണ്ട് പാറ്റി ഊതിക്കൊണ്ടുള്ള രീതി ഹദീസുകളിൽ വന്നിട്ടുണ്ട്. കേവലം ഊതുക എന്നുള്ളതല്ല, ഒരു പാറ്റിത്തുപ്പുക എന്ന് പറയുന്ന രീതിയിൽ ഊതുക എന്നുള്ളത് വന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ ഓതി അല്ലെങ്കിൽ റുഖിയ നിർവഹിക്കുവാനുള്ള പ്രാർത്ഥനകൾ ചൊല്ലി അത് വെള്ളത്തിലൂതി ആ വെള്ളം സേവിക്കുക, ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് ചില റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ടെങ്കിലും ആ റിപ്പോർട്ടുകൾ സ്ഥിരപ്പെട്ടതാണോ അല്ലേ എന്നുള്ളതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചിലർ അത് സ്ഥിരപ്പെട്ടതല്ല എന്ന് തീർത്തു പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ചതായി അതിൽ ഫലം കണ്ടതായി ഉദ്ധരിക്കപ്പെട്ടുള്ളതുമായ റിപ്പോർട്ടുകൾ ഉണ്ടായിരിക്കെ അതിൽ പരിമിതപ്പെടുകയാണ് ഏറ്റവും കരണീയം. ഇതാണ് വിഷയത്തിൽ ഉണർത്തുവാനുള്ളത്. വിശിഷ്യ റുഖിയ ശറയ്യയുടെ വിഷയത്തിൽ പലരും ഗവേഷണം നടത്തി. ആ ഗവേഷണങ്ങൾ ലക്ഷ്യം തെറ്റി സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കും മറ്റു തെറ്റായ നിലപാടുകളിലേക്കും നടപടികളിലേക്കുമൊക്കെ കടന്നു പോകുന്ന ഈ ഒരു വർത്തമാന സാഹചര്യത്തിൽ ഇതാണ് അതിൽ പറയാനുള്ളത്. അല്ലാഹു ആലം.
1: കറുത്ത പാദരക്ഷകൾ ധരിക്കുന്നത് ഓർമ്മക്കുറവുകൾ ഉണ്ടാക്കുന്നു എന്ന് കേൾക്കുന്നു. ഇതിന്റെ ഇസ്ലാമിക വിധി എന്താണ് എന്നാണ്?
3: ഇത് കേവലം ചിലർ പറയുന്നതാണ്. അത് ഇസ്ലാമുമായി പ്രത്യേകിച്ച് ബന്ധങ്ങളൊന്നുമില്ല. ഒരാൾക്ക് ഏത് നിറത്തിലുള്ള പാദരക്ഷയും ഉപയോഗിക്കാവുന്നതാണ്. ഹിദ അലൈ നഅൽ എന്നൊക്കെയാണ് അറബിയിൽ ഹദീസുകളിൽ പാദരക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വാക്ക്. അതുപോലെ ഹുഫ, ജൗറബ്, ഷൂ, ഷോക്സ് എന്നൊക്കെ ഉപയോഗിക്കും. പാദരക്ഷയുമായി ബന്ധപ്പെട്ട് ധാരാളം നിർദ്ദേശങ്ങൾ ഇസ്ലാമിലുണ്ട്. അണിയുമ്പോൾ വലതുകാല് കൊണ്ട് അണിയണം. അഴിക്കുമ്പോൾ ഇടത് കാലാണ് ആദ്യം അഴിക്കേണ്ടത്. പാദരക്ഷയുമായി ഖബർസ്ഥാനുകളിലൂടെ നടക്കരുത്, ഒറ്റ ചെരുപ്പിട്ട് നടക്കരുത് എന്നൊക്കെയല്ലാതെ ഏതെങ്കിലും പ്രത്യേക നിറത്തിലുള്ള പാദരക്ഷകൾ ഉപയോഗിക്കരുത് എന്ന് ഹദീസുകൾ സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല.
1: തഹിയത്ത് നിസ്കാരവും ഫർളിന്റെ സുന്നത്ത് നിസ്കാരവും ഒരുമിച്ച് നിസ്കരിക്കാൻ പറ്റുമോ എന്നാണ്?
4: ഒരാൾ ദുഹുർ നമസ്കാര സമയം പള്ളിയിലെത്തി. ദുഹുറിന് മുമ്പ് 4 റക്അത്ത് റവാത്തിബ് സുന്നത്തുകളുണ്ട്. അയാൾ 4 റക്അത്ത് റവാത്തിബ് സുന്നത്തുകൾ നിസ്കരിച്ചാൽ അത് മതി, തഹിയത്ത് വേറെ നിസ്കരിക്കേണ്ടതില്ല. അത് അയാൾക്ക് തഹിയത്ത് കൂടിയാണ്. ഒരാൾ പള്ളിയിലെത്തി, ഇഖാമത്ത് വിളിച്ച് ദുഹുർ നമസ്കാരം തുടങ്ങി എങ്കിൽ ആ ദുഹുർ നമസ്കരിച്ചാൽ മതി, അത് അയാൾക്ക് തഹിയത്ത് കൂടിയാണ്. പള്ളിയിലെത്തിയിട്ട് 2 റക്അത്ത് നമസ്കരിച്ചിരിക്കുക എന്നുള്ളതാണ് ഇത്. അത് ഏത് നമസ്കാരമായാലും മതി. ഇനി ഒരു നമസ്കാരമില്ലാത്ത സമയത്താണ് പള്ളിയിൽ കയറിയത് എങ്കിൽ 2 റക്അത്ത് തഹിയത്ത് നമസ്കരിച്ചിട്ടാണ് ഇരിക്കേണ്ടത്. ഇതാണ് ആ വിഷയത്തിൽ ഉണർത്താനുള്ളത്. അല്ലാഹു ആലം.
1: പള്ളിയിൽ നമ്മൾ സുന്നത്ത് നിസ്കരിക്കുമ്പോൾ ഫറളാണെന്ന് തെറ്റിദ്ധരിച്ച ആൾ എന്നെ ഇമാമാക്കിയാൽ എന്താണ് ചെയ്യുക എന്നാണ്?
3: പുരുഷന്മാരാണ് എങ്കിൽ ജമാഅത്ത് നടക്കുന്ന പള്ളികൾ എത്തിപ്പെടാൻ കഴിയുന്നവരാണ് എങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം. മനഃപൂർവം ജമാഅത്ത് നമസ്കാരത്തിൽ നിന്നും വിട്ടുനിൽക്കൽ അത് കാപട്യത്തിൻ്റെ അടയാളമാണ് എന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. എന്നാൽ പള്ളിയും വീടും തമ്മിലുള്ള അല്ലെങ്കിൽ ജോലിസ്ഥലവും പള്ളിയും തമ്മിൽ വിദൂരമാണ് എങ്കിൽ പിന്നീട് മുസല്ലയുണ്ട് എങ്കിൽ മുസല്ലയിലാണ് നമസ്കരിക്കേണ്ടത്. സ്വാഭാവികമായി അത്തരം സ്ഥലങ്ങളിൽ ഓരോ നമസ്കാരവും ഇന്ന സമയത്ത് നിർവഹിക്കപ്പെടും എന്ന് എഴുതി വെക്കാറുണ്ട്. അല്ലെങ്കിൽ എല്ലാ ആളുകൾക്കും അറിയാം. ഇനി ഇതൊന്നുമില്ലാത്ത ഒരു അവസ്ഥയാണ്, മുസല്ലയുണ്ട്, ഓരോരുത്തരും അവിടെ പോയി നമസ്കരിച്ചു വരികയാണ് എങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ഫർള് നമസ്കാരങ്ങൾക്ക് മുമ്പുള്ള സുന്നത്ത് നമസ്കാരം, ഉദാഹരണമായി ദുഹറിന് മുമ്പുള്ള 2 അല്ലെങ്കിൽ 4 റക്അത്ത് ഈ രണ്ട് റക്അത്ത് നമസ്കരിക്കുകയാണ്, ആ വേളയിൽ ആണ് ഒരാൾ കടന്നു വരുന്നത് എങ്കിൽ നമസ്കാരത്തിൽ നമ്മുടെ നീയത്ത്

0: ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ മഅ്മൂമായി ഫർള് നമസ്കരിക്കുവാൻ അനുവാദമുള്ള കാര്യമാണ്. മഹാനായ മുആദ് ഇബിൻ ജബൽ റളിയല്ലാഹു അൻഹു അദ്ദേഹം പ്രവാചകൻ്റെ കൂടെ ഇഷാ നമസ്കരിച്ച് വീണ്ടും അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിൽ ചെന്ന് അവർക്ക് ഇഷാ നമസ്കാരത്തിന് തന്നെ ഇമാമായി നിൽക്കാറുണ്ടായിരുന്നു. അപ്പോൾ രണ്ട് നമസ്കാരം കൂടെ പ്രവാചകൻ്റെ അടുത്ത് നമസ്കരിച്ചതോടുകൂടി അദ്ദേഹത്തിൻ്റെ ഫർള് വീഴി. പിന്നീടുള്ളത് അദ്ദേഹത്തിൻ്റെ നമസ്കാരം സുന്നത്തായി പരിഗണിക്കപ്പെടും. പിന്നിൽ നിൽക്കുന്ന ആളുകൾ ഫർളായ ഇഷാ നമസ്കാരം നിർവഹിക്കുകയും ചെയ്യുന്നു. ആ ഒരു ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ സുന്നത്ത് നമസ്കരിക്കുന്ന ഒരാളുടെ പിന്നിൽ ഫർള് നമസ്കരിക്കുന്ന ഒരാൾക്ക് തുടരൽ അനുവദനീയമാണ് എന്ന് പണ്ഡിതന്മാർ പ്രത്യേകമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം നമസ്കരിക്കുന്ന നമസ്കാരം സുന്നത്ത് നമസ്കാരം തുടരുകയാണ് വേണ്ടത്.
1: പ്രഭാത ദിക്റുകൾ സുബഹി നമസ്കാരം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ചൊല്ലാൻ പാടുള്ളൂ എന്നുണ്ടോ? അതല്ല പുലർച്ചെ എണീറ്റ ഉടനെ ചൊല്ലാൻ പറ്റുമോ എന്നാണ്.
2: ഇതൊരു തെറ്റിദ്ധാരണയിൽ നിന്നുണ്ടായിട്ടുള്ള ചോദ്യമാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് രാവിലെയും വൈകുന്നേരവും ചൊല്ലാനുള്ള ദിക്റുകൾ പഠിപ്പിച്ചു തന്നു. ആ ദിക്റുകൾ നമുക്ക് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് രാവിലെ എന്ന് പറയുന്ന സമയത്തും വൈകുന്നേരമെന്ന് പറയുന്ന സമയത്തും എപ്പോഴും നിർവഹിക്കാവുന്നതാണ്. അഥവാ സബാഹ് എന്ന് പറയുന്നത് ഫജ്റു സ്വാദിഖ് അഥവാ സുബിഹിയുടെ തൊട്ട് മുമ്പുള്ള ആ ഒരു സമയമുണ്ടല്ലോ, ആ സമയം മുതൽ ഫജ്റായി. അതുകൊണ്ട് ആ ഫജ്റിൻ്റെ സമയം മുതൽ പുലർച്ചയായിട്ടുണ്ട്. നമ്മൾ സുബിഹി നമസ്കരിച്ചാലും നമസ്കരിച്ചിട്ടില്ലെങ്കിലും ഒരുപക്ഷേ 20 മിനിറ്റും 25 മിനിറ്റുമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും സുബിഹി നമസ്കാരമുണ്ടാവുക ബാങ്ക് വിളിച്ചതിന് ശേഷം. പക്ഷേ ആ സമയത്തൊക്കെ നമുക്കിത് നിർവഹിക്കാവുന്നതാണ്. സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള സമയം, സുബിഹിയുടെ തൊട്ടു മുമ്പുള്ള സമയം മുതൽ ബാങ്ക് വിളിക്കുന്ന സമയം മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള സമയം സ്വബാഹ് എന്ന് പറയുന്ന ഇത് നിർവഹിക്കാൻ പറ്റിയ സമയമാണ്. അതേപോലെ തന്നെ വൈകുന്നേരത്തേത് അസ്ർ കഴിഞ്ഞത് മുതൽ സൂര്യാസ്തമയം വരെയുള്ള സമയവും അതിന് സാധിച്ചിട്ടില്ലെങ്കിൽ സൂര്യാസ്തമയത്തിന് ശേഷവും നമുക്കിത് നിർവഹിക്കാവുന്നതാണ്. അതേപോലെ തന്നെ രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കഴിഞ്ഞിട്ടില്ല എങ്കിൽ സൂര്യൻ ഉദിച്ചതിന് ശേഷവും ആകാവുന്നതാണ്. എന്നാൽ അതിൻ്റെ തുടക്കം സുബിഹി നമസ്കാരത്തോടുകൂടിയല്ല, സുബിഹിയോടുകൂടിയാണ്, അഥവാ സുബിഹിയുടെ സമയത്തോടുകൂടിയാണ്. അതുകൊണ്ട് സുബിഹി നമസ്കാരത്തിന് മുമ്പ് നിർവഹിച്ചാലും അതേ പ്രതിഫലം തന്നെയാണ് നമുക്ക് കിട്ടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. വല്ലാഹു അലം.
3: മഷാ അല്ലാ ബാറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം.
4: എനിക്ക് കഴിയില്ല, എന്നെക്കൊണ്ട് സാധിക്കില്ല. നന്മകളുടെ അവസരങ്ങൾ നമ്മെ തേടി വന്നപ്പോഴെല്ലാം ഇതായിരുന്നില്ലേ നാം കൂടുതൽ സംസാരിച്ചത്? ഈ നിഷേധ നിലപാടിൽ, നിരാശയിൽ, ആത്മവിശ്വാസക്കുറവിൽ താങ്കളുടെ എത്രയോ അവസരങ്ങൾ നഷ്ടപ്പെട്ടില്ലേ? ഓർക്കുക, നന്മയുടെ ഓരോ അവസരങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ അടയാളപ്പെടുത്തൽ കൂടിയാണ്. ശിലാഫലകങ്ങളിലോ ചില്ലുകൊട്ടാരങ്ങളിലോ പൊതുനിരത്തിലെ നിശ്ചല പ്രതിമകളിലോ രേഖപ്പെടുന്ന അടയാളമല്ല, മറിച്ച് അത് പതിയുന്നത് ജീവനുള്ള ഹൃദയ ഭിത്തികളിലാണ്. യുഗാന്തരങ്ങളിൽ ഓർക്കപ്പെടാവുന്ന വിധം നല്ല മനുഷ്യരുടെ ഓർമ്മ പുസ്തകങ്ങളിലുമാണ്. നോക്കൂ, പീസ് റേഡിയോ മീഡിയ സ്കൂൾ ജീനിയേഴ്സ് ഹണ്ടിൻ്റെ ഭാഗമായി ഇപ്പോൾ ഇതാ നിരവധി അവസരങ്ങൾ താങ്കളെ തേടി വന്നിരിക്കുന്നു. ലഭിക്കുന്ന ഈ അവസരം ഉപയോഗിക്കൂ. നിങ്ങളുടെ സർഗസിദ്ധികളും പ്രതിഭാശേഷികളുമാണ് പീസ് റേഡിയോ ചോദിക്കുന്നത്. അതെ, വാക്കുകൾ കൊണ്ട് വിസ്മയം വിതയ്ക്കാവുന്ന നിങ്ങളിലെ അവതാരകനെ, നാളെ അക്ഷരങ്ങളിൽ വർണ്ണം വിരിക്കുന്ന നിങ്ങളിലെ എഴുത്തുകാരനെ, ഒന്നു ശ്രമിച്ചാൽ കണ്ണിൽ കൗതുകവും മനസ്സിൽ ചിന്തയും വിടർത്തുന്ന നിങ്ങളിലെ ഡിസൈനറെ, എന്നും വരികളിൽ അക്ഷരങ്ങളിൽ ശബ്ദങ്ങളിൽ ശരിതെറ്റ് പരതുന്ന പ്രൂഫ് റീഡറെ, എപ്പോഴും മാറുന്ന കാലത്തിൻ്റെ ചുവരെഴുത്ത് വായിച്ച് പ്രബോധന മണ്ഡലങ്ങളിൽ പുതുമകൾ കൊണ്ടുവരുന്ന നിങ്ങളിലെ അന്വേഷകനെ, സ്വാർത്ഥതകൾ ഒളിച്ചു കടത്തപ്പെടുന്ന മീഡിയ സംപ്രേഷണങ്ങളിലെ സൂക്ഷ്മ നിരീക്ഷകനെ, പിന്നെ നിങ്ങളിലെ എഞ്ചിനീയറിംഗ് സ്കില്ലിനെ, നിങ്ങളുടെ കഥ, കവിത, ഗാനം, ശബ്ദം, ചിന്ത തുടങ്ങി എല്ലാം ഈ വഴിയിൽ വിനിയോഗിക്കൂ. താങ്കളിലെ സർഗാത്മകതകൾ വെളിച്ചമാകട്ടെ, ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കുന്ന

0: നൂതന വെളിച്ചം. ഏതെങ്കിലും മേഖലയിൽ സഹകരിക്കാമെന്നുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലെ മീഡിയ സ്കൂൾ വിൻഡോയിൽ നിങ്ങളുടെ പേരും മൊബൈൽ നമ്പറും ടെക്സ്റ്റ് ചെയ്യുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ ഫ്രിഡ്ജൊന്ന് തുറന്നു നോക്കിയാൽ പല പല ഭക്ഷണങ്ങളുടെ ബാക്കിയിരിപ്പുകൾ അവിടെ ഉണ്ട്. അടുപ്പത്തൊന്ന് പോയി നോക്കിയാൽ അവിടെയും കുറച്ച് ബാക്കിയുണ്ട്. വേസ്റ്റ് തട്ടുന്ന സ്ഥലത്ത് വേസ്റ്റേജായി കുറച്ച് തട്ടിയിട്ടുമുണ്ട്. എല്ലാവരുടെയും വീടല്ല, പല വീടുകളുടെയും അവസ്ഥ ഇതാണ്. എന്നാൽ ഒരു നേരത്തെ ഭക്ഷണമില്ലാത്ത മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈദ് ഗിസ്വ കാത്തിരിക്കുന്നവരും റമദാൻ കിറ്റ് കാത്തിരിക്കുന്നവരും ഈദ് കിറ്റ് കാത്തിരിക്കുന്നവരുമായ എത്രയോ മനുഷ്യന്മാരുണ്ട്. സഹോദരന്മാരെ, വിസ്റ്റം യൂത്തിൻ്റെ ട്രെയ്റ്റ് പദ്ധതി മനോഹരമായൊരു സംരംഭമാണ്. 2000 രൂപയുടെ വസ്തുക്കൾ ഒരു ദരിദ്ര കുടുംബത്തിന് അവരുടെ തൊട്ടടുത്ത കടയിൽ നിന്ന് വാങ്ങാൻ കഴിയും. അവർക്കിഷ്ടമുള്ളതൊക്കെ ഈ 2000 രൂപയുടെ ഉള്ളിൽ കൊള്ളുന്നതൊക്കെ ഒരു മാസം വാങ്ങാം. ക്യാഷ് നമ്മൾ കടക്കാർക്ക് കൊടുക്കും. ഇങ്ങനൊരു പദ്ധതി മനോഹരമായി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ആയിരങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നുണ്ട്. മാസത്തിൽ ഒരു 2000 കൊടുക്കാൻ പറ്റിയ ആളുകൾ അങ്ങനെ കൊടുക്കുക. പദ്ധതിയിലേക്ക് ഒരു 500 കൊടുക്കാൻ പറ്റിയതെങ്കിൽ അങ്ങനെ കൊടുക്കുക. പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അത്രമേൽ പുണ്യകരമായ ഒരു നന്മയാണ്. നമ്മൾ പലപ്പോഴും അങ്ങനത്തെ ആളുകളൊന്നും ഇന്ന് സമൂഹത്തിലില്ല, അരിയൊക്കെ ഇഷ്ടംപോലെ കിട്ടണില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാകും. നിങ്ങൾ അടുത്തുള്ള ആ വാടക വീട്ടിലെ ആ കുട്ടികളോടൊന്ന് പോയി ചോദിച്ചു നോക്കൂ, അവർക്ക് റേഷൻ കാർഡില്ല. നിങ്ങളുടെ അപ്പുറത്തുള്ള ആ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന മനുഷ്യരോടൊന്ന് ചോദിച്ചു നോക്കൂ, അവർക്ക് ഈ അരിയൊന്നും കിട്ടുന്നില്ല. കൺമുന്നിലുണ്ട്, അരികത്തുണ്ട്, നാം കാണുന്നില്ല. പലപ്പോഴും ഫോണിലേക്ക് തലയും കുനിച്ചിരിക്കുമ്പോൾ സാമൂഹ്യ ബന്ധങ്ങളും ബോധ്യങ്ങളും ബാധ്യതകളും മറക്കുന്ന പുതിയ കാലത്ത് ഇതൊക്കെ നമുക്കുള്ള അവസരങ്ങളാണെന്ന് ഓർത്തുകൊണ്ട് ഇത്തരം സംരംഭങ്ങളെ സഹായിക്കുക. പീസ് റേഡിയോ വാട്സാപ്പ് നമ്പറിലോ ഫീഡ്ബാക്കിലോ ഒക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കിട്ടും. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോയിൽ ഇനി നേർരേഖ. യഥാർത്ഥ സ്നേഹം ഈ വിഷയകമായി നമ്മോട് സംസാരിക്കുന്നു പീസ് റേഡിയോ സിഇഒ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാഹി റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹം, ദാമ്പത്യത്തിലുള്ള സ്നേഹം, അതിൻ്റെ വില നമ്മൾ മനസ്സിലാക്കണം. അത് പരിപോഷിപ്പിക്കുവാനും നിലനിർത്തുവാനും കഠിനാധ്വാനം നമ്മൾ ചെയ്യണം. മറ്റു സ്നേഹങ്ങളിൽ നിന്നും ഒരു വ്യത്യസ്തത ഭാര്യ ഭർത്തൃ സ്നേഹത്തിനുണ്ട്. മറ്റുള്ള പല സ്നേഹങ്ങളും നമ്മൾ കൊണ്ടും കൊടുത്തും വാങ്ങുന്ന സ്നേഹങ്ങളാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഒരു ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നതും ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നതും അവരുടെ എന്തെങ്കിലും കൈമാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, കൊടുക്കലുകളും വാങ്ങലുകളും സഹായിക്കലും സ്നേഹിക്കലും പരിഗണിക്കലുമെല്ലാം ഈ സ്നേഹത്തെ ഉന്നതമാക്കാൻ പറ്റുമെങ്കിലും അടിസ്ഥാനപരമായ ഈ സ്നേഹം എങ്ങനെയുണ്ടാകുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു പെണ്ണിനെ വിവാഹം കഴിക്കുന്നതിന് വേണ്ടി കണ്ടാൽ, അല്ലെങ്കിൽ ഒരു പുരുഷനെ വിവാഹത്തിന് വേണ്ടി ഒരു പരസ്പരം ഒരു കാഴ്ചയുണ്ടല്ലോ പെണ്ണ് കാണുക, ഈ കാഴ്ച കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരൊന്നും കൈമാറ്റം ചെയ്യുന്നില്ല, ഒന്നും കൊടുക്കണില്ല. പക്ഷേ വിവാഹത്തിൻ്റെ നാളൊന്ന് വന്നു കിട്ടാൻ അവർ മനസ്സുകൊണ്ട് വല്ലാതെ കൊതിക്കുന്നു. ഭയങ്കരമായ ആഗ്രഹം, കണ്ടുമുട്ടിയേ പറ്റൂ എന്ന നിർബന്ധം, ഇതെന്തുകൊണ്ടുണ്ടാകുന്നു? അത് വജാല ബൈനക്കും അബദ്ധത്തും വറഹ്മേണ്, അള്ള ഉണ്ടാക്കുന്ന ഒരു സ്നേഹ കാരുണ്യമാണ്. ഈ സ്നേഹവും കാരുണ്യവും നമ്മുടെ ജീവിതത്തിൽ ഏറെ പ്രധാനപ്പെട്ടതാണ്. ഒരു പ്രതിസന്ധി വരുമ്പോൾ, ഒരു പ്രയാസം വരുമ്പോൾ, ഉപകാരങ്ങൾ കിട്ടാതെ വരുമ്പോൾ പലരും നമ്മെ കൈയൊഴിച്ചു പോകും. എന്നാൽ മനസ്സിണങ്ങിയ ദാമ്പത്യത്തിൽ ഇത്തരം കാരണങ്ങളെക്കൊണ്ടൊന്നും പിരിയാനാവില്ല. ഒരു ജീവശവം പോലെ കിടക്കുന്ന തൻ്റെ ഭർത്താവിനരികിലും കണ്ണുമിഴിച്ച് തന്നെ കാണാൻ പറ്റാത്ത, താൻ ദേഹത്ത് തലോടുമ്പോൾ താനാണ് തലോടുന്നതെന്ന് അറിയാൻ പറ്റാത്ത, തൻ്റെ പ്രാഥമിക കൃത്യങ്ങൾ സ്വന്തം കൈകളെക്കൊണ്ട് നിർവഹിച്ചു കൊടുക്കുമ്പോൾ അതാരാണ് നിർവഹിക്കുന്നത് അറിയാൻ പറ്റാത്ത അബോധാവസ്ഥയിൽ കിടക്കുന്ന ഭർത്താവിനെയും വർഷങ്ങളോളം പരിചരിച്ച് കാത്തിരിക്കാൻ നിർബന്ധിതയായിട്ടല്ല, ഇഷ്ടത്തോടുകൂടെ ഒരു ഭാര്യയ്ക്കാവും. തൻ്റെ ഭർത്താവ് യാതൊരു പ്രയോജനവും തനിക്ക് ചെയ്യില്ലെന്ന് വന്നാൽ പോലും കൈവിട്ടു പോകാൻ അവരുടെ മനസ്സ് അനുവദിക്കില്ല. സ്പൈനൽ കോഡ് അപകടത്തിൽ തകരാറായി, എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത, ലൈംഗിക ശേഷി നഷ്ടപ്പെട്ട, ഒന്നും ചെയ്യാൻ ഭാവിയിൽ കഴിയില്ലെന്ന് വ്യക്തമായ, മാറി വരില്ലെന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന ഒരവസ്ഥയിലും വിവാഹം കഴിഞ്ഞേറെ നാളാവാത്ത ഭാര്യ ഞാൻ ഇയാളെ വിട്ടു പോവില്ലെന്ന് ബന്ധുക്കൾ നിർബന്ധിച്ചിട്ടും പറയുന്നത് ആ സ്നേഹത്തിൻ്റെ മഹത്വമാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ അവിഹിത ബന്ധങ്ങളും പരസ്പരം സ്വകാര്യമായി ഇടപെടാനുള്ള ഇടപെടലുകൾക്കും അവസരങ്ങൾ കിട്ടുമ്പോൾ പ്രിയപ്പെട്ട ഭാര്യയെ വഞ്ചിക്കുന്ന ഭർത്താക്കന്മാരും ഭർത്താക്കന്മാരെ വഞ്ചിക്കുന്ന ഭാര്യമാരും ഇന്ന് നിത്യ സംഭവങ്ങളാണ്. എങ്ങനെയാണ് അതിന് പറ്റുന്നത്? നമ്മെ അകമഴിഞ്ഞു സ്നേഹിക്കുന്ന, നമുക്ക് വേണ്ടി ജീവിക്കുന്ന പ്രിയപ്പെട്ടവളെ, പ്രിയപ്പെട്ടവനെ എങ്ങനെ മറന്ന് നമുക്ക് അവർക്ക് നൽകേണ്ട അവകാശങ്ങളെ പുറത്തു നൽകാൻ കഴിയും? നാം ഗൗരവപരമായി ചിന്തിക്കണം. പൈശാചികമായ ചില നൈമിഷിക താൽപ്പര്യങ്ങൾക്കു വേണ്ടി അത്യുത്തമമായ, ഉദാത്തമായ, മരണത്തിലും വേർപെടാത്ത, സ്വർഗത്തിലും പുനഃസംഗമിക്കുന്ന ഈ അതിവിശിഷ്ടമായ സ്നേഹത്തെ, അതിശക്തമായ സ്നേഹത്തെ മനസ്സിലാക്കാത്തവരും അതിൻ്റെ വിലയറിയാത്തവരുമാണ് പല ദമ്പതികളും. അതുകൊണ്ട് സുഹൃത്തെ, നീ വിവാഹിതനാണോ, അല്ലെങ്കിൽ സഹോദരി നീ വിവാഹിതയാണോ, നിങ്ങൾക്കിടയിൽ അള്ളാഹു ഉണ്ടാക്കിയ ഒരു സ്നേഹമുണ്ട്. ആ സ്നേഹത്തെ നമ്മൾ തിരിച്ചു പിടിക്കണം. അവിഹിതങ്ങൾ അതിന് തടസ്സമാവരുത്. നമ്മുടെ സ്വഭാവ ദൂഷ്യങ്ങൾ അതിന് തടസ്സമാവരുത്. നമ്മുടെ ദേഷ്യവും ക്ഷമയില്ലായ്മയും അതിന് തടസ്സമാവരുത്. 5 കൊല്ലം ഒന്നിനും കഴിയാതെ ട്യൂബിലൂടെ ഭക്ഷണം കഴിച്ച് മലമൂത്ര വിസർജനങ്ങൾ സ്വന്തം കൈകളാൽ വൃത്തിയാക്കി കൊടുത്ത് പരിചരിച്ച തൻ്റെ ഭർത്താവിൻ്റെ മരണസമയത്ത് പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞത്, കുറച്ച് നാളുകൂടെ ഇദ്ദേഹത്തെ പരിചരിക്കുവാനുള്ള അവസരം അള്ളാഹുവെ നീ എനിക്ക് തന്നില്ലല്ലോ എന്ന് പറഞ്ഞ് കരയുന്നത് എന്തുകൊണ്ടാണ്? 5 കൊല്ലത്തെ കഷ്ടപ്പാടുകൾ ഈ മരണത്തോട് അവസാനിക്കുന്നല്ലോ എന്ന് സന്തോഷിക്കുകയല്ല ചെയ്യുന്നത്. ഈ അനങ്ങാതെ കിടക്കുന്ന ഈ ശരീരം കുറച്ചു കോലം കൂടെ കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന മനസ്സ് ഒരു ഭാര്യക്കാണുണ്ടാവുക. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ സ്നേഹത്തിൻ്റെ വില അറിയണം. നമ്മുടെ വാട്സപ്പുകളും ഫേസ്ബുക്കുകളും ഫോൺ സൈറ്റുകളും ഒന്നും ഈ സ്നേഹത്തെ നഷ്ടപ്പെടുത്തുന്ന അവിഹിതങ്ങളിലേക്ക് നമ്മളെ എത്തിക്കരുത്. ഭാര്യ ഭർത്തൃ സ്നേഹം ശരിയായി നിലനിർത്തുകയും അതിൻ്റെ ആസ്വാദനകളും അനുഭവങ്ങളും ശരിയായി അനുഭവിക്കുകയും ആ സ്നേഹത്താൽ കുടുംബജീവിതത്തിലെ സർവ്വ പ്രശ്നങ്ങളെയും പരിഹരിക്കുകയും ചെയ്ത് മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക്.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നേർരേഖ. യഥാർത്ഥ സ്നേഹം ഈ വിഷയകമായി നമ്മോട് ഇതുവരെ സംസാരിച്ചത് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
2: സർക്കാർ ഓഫീസുകളിൽ എത്ര കയറിയിറങ്ങിയിട്ടും ഉദ്ദേശിച്ച ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ലേ? ഓരോ തവണ ചെല്ലുമ്പോഴും ഓരോ പുതിയ രേഖകൾ ആവശ്യപ്പെട്ട് ഉദ്യോഗസ്ഥർ തിരിച്ചയക്കുമ്പോൾ നിരാശയോടെ മടങ്ങേണ്ടി വരാറുണ്ടോ? അർഹതപ്പെട്ട ആനുകൂല്യങ്ങളും പെൻഷനുകളും ധനസഹായവും തൊട്ടരികിലുണ്ടായിട്ടും കൃത്യമായ അറിവില്ലാത്തതുകൊണ്ട് മാത്രം അത് നേടിയെടുക്കാൻ കഴിയാതെ പോകുന്ന എത്രയോ സാധാരണക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. ഏത് അപേക്ഷയാണ് സമർപ്പിക്കേണ്ടത്? എവിടെയാണ് സമീപിക്കേണ്ടത്? എന്തൊക്കെ രേഖകളാണ് കൂടെ കരുതേണ്ടത് എന്നറിയാതെ വലയുന്ന പൊതുജനങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമാണ്. എന്നാൽ ഇനി നിരാശപ്പെടേണ്ടതില്ല. അനാവശ്യമായി കയറിയിറങ്ങി സമയം പാഴാക്കേണ്ടതുമില്ല. പൊതുജനങ്ങൾക്ക് സർക്കാർ നൽകുന്ന സേവനങ്ങളെയും ആനുകൂല്യങ്ങളെയും കുറിച്ച് അറിയേണ്ടതെല്ലാം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലേക്കെത്തുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ എളുപ്പമാകുന്നു. അതെ, പീസ് റേഡിയോ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ജനക്ഷേമം. വിവിധ സർക്കാർ ക്ഷേമ പദ്ധതികൾ, സ്കോളർഷിപ്പുകൾ, ചികിത്സാ ധനസഹായങ്ങൾ, പെൻഷനുകൾ, റേഷൻ കാർഡ് സർട്ടിഫിക്കറ്റുകൾ തുടങ്ങിയ സേവനങ്ങൾ വളരെ എളുപ്പത്തിൽ എങ്ങനെ സ്വന്തമാക്കാമെന്ന് ലളിതമായ ഭാഷയിൽ ഈ പൊതുജനസമ്പർക്ക പരിപാടിയിലൂടെ തന്നെ മനസ്സിലാക്കാം. അപേക്ഷിക്കേണ്ട രീതികളും ആവശ്യമായ രേഖകളും കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. അവകാശങ്ങൾ ചോദിച്ചറിയാനും അർഹതപ്പെട്ടത് അനായാസം നേടിയെടുക്കാനും പൊതുജനങ്ങളെ പ്രാപ്തമാക്കുന്ന അറിവിൻ്റെ പുതിയ ശബ്ദമാണ് ജനക്ഷേമം. സർക്കാർ സേവനങ്ങൾ ഇന്ന് നിങ്ങളുടെ വീട്ടുപടിക്കൽ എത്തും വിധം ലളിതം. ജനങ്ങളുടെ ക്ഷേമത്തിനായി, അറിവിൻ്റെ വഴികാട്ടിയായി ജനക്ഷേമം. പീസ് റേഡിയോ ആപ്പിലൂടെ കേൾക്കാൻ മറക്കരുത്. നിങ്ങളുടെ അവകാശങ്ങൾ അറിഞ്ഞിരിക്കൂ, ആനുകൂല്യങ്ങൾ നേടിയെടുക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

അപ്രതീക്ഷിതമായൊരു ദിവസം അധികം ബഹളമുണ്ടാക്കാതെ വീട്ടുമുറ്റത്തെത്തിയ ആംബുലൻസിൽ നിന്നൊരു ഫ്രീസർ മുറ്റത്തേക്ക് ഇറക്കി വെച്ചു. തണുത്തുറഞ്ഞ അതിലെ ശരീരത്തിന്റെ അരികിലേക്ക് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി തന്റെ കൂടെയുണ്ടായിരുന്ന പെണ്ണെത്തുന്നു. ചൂടുള്ളൊരു ചുംബനം നൽകി അവൾ ആൾക്കൂട്ടത്തിലേക്ക് പതിയെ മാറുമ്പോൾ ലോകം അവളെ വിധവയെന്ന് വിളിച്ചു, അവരുടെ മക്കളെ അനാഥരെന്ന് വിളിച്ചു. ഈ വിധവകൾ അവർ നമ്മുടെ ചിന്തയിലെ ചോദ്യങ്ങളാണോ? അവർ നമ്മുടെ ആലോചനയിലെ വിഷയങ്ങളാണോ? നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ അയൽപ്പക്കങ്ങളിൽ അവരുണ്ടോ? തുറിച്ച കണ്ണുമായി കാമവെറിയന്റെ നോട്ടങ്ങൾക്കു മുന്നിൽ ചൂളിപ്പോയി തലതാഴ്ത്തി തടി രക്ഷപ്പെടുത്തുന്ന, നൊമ്പരങ്ങളുടെ തീരാത്ത നൊമ്പരങ്ങളുടെ കടലടിക്കുന്ന മനസ്സുമായി ജീവിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. പെണ്ണുങ്ങൾക്ക്, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് റോളുണ്ട്. അവരെ ആശ്വസിപ്പിക്കൽ, കൂടെ നിൽക്കൽ, ചേർന്ന് നിൽക്കൽ. അവരുടെ മക്കൾക്ക് ആഘോഷ നിമിഷങ്ങളിലും അധ്യയന ദിനങ്ങളിലും അല്ലാത്ത ഘട്ടങ്ങളിലുമൊക്കെ വേണ്ട ആവശ്യങ്ങൾ ഓരോന്ന് കുറിച്ചെടുത്ത് അവരുടെ വിഷയങ്ങൾ പരിഹരിക്കൽ. യത്തീംഖാനയുടെ സ്നേഹത്തടങ്കലുകളിൽ അടക്കപ്പെട്ട ഇസ്തിരിയിടാത്ത കുപ്പായവും വൃത്തിഹീനമായ വേഷവും നഖവും മുടിയും വെട്ടാത്ത ഭാവങ്ങളുമായി കഴിയുന്ന പാവം കുട്ടികൾക്ക് ഒരു ചെമ്പ് നിറയെ ബിരിയാണി വെച്ചുകൊടുക്കൽ മാത്രമാണ് അനാഥ സംരക്ഷണമെന്ന് വിചാരിക്കുന്ന കാലത്ത് നിന്ന് നമ്മുടെ സമൂഹം തിരിച്ചു നടന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഗൗരവതരമായ ചിന്തകൾക്ക്, ആലോചനകൾക്ക് നമുക്ക് നേരം കിട്ടണം. നാം നമ്മളോട് ചോദിക്കണം, അനാഥ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ, വിധവാ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ ഞാൻ എന്ത് ചെയ്തു? എന്റെ കുഞ്ഞുങ്ങൾ അനാഥമാകാൻ, എന്റെ ഭാര്യ വിധവയാകാൻ ഒരു നിമിഷത്തിന്റെ വ്യത്യാസം മാത്രം മതി എന്ന ആലോചനയിൽ നിന്നാവട്ടെ ജീവിതത്തിലെ നല്ല നടപ്പും

0: വിശുദ്ധ ഖുർആനിന്റെ നന്മയും മേന്മയും ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് ഖുർആൻ പാഠങ്ങൾ എന്ന ഈ പ്രോഗ്രാമിലൂടെ. ഇന്ന് ഷഹാദത്തിന്റെ പൊരുൾ വിശദീകരിച്ചുകൊണ്ട് അബ്ദുറഹീം മഞ്ചേരിയാണ് നമുക്കൊപ്പം ഉള്ളത്.
1: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി വസ്സല്ലല്ലാഹു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരാൾ മുസ്ലിമായി തീരുന്നത് രണ്ട് ഷഹാദത്തുകൾ പ്രഖ്യാപിക്കുന്നതിലൂടെയാണ്. ആ ഷഹാദത്ത് വിശ്വാസിയുടെ ജീവിത രീതിയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാ. അതിൽ ആദ്യത്തെ ഭാഗം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നത് ഇലാഹായി അല്ലാഹു അല്ലാതെ മറ്റൊരാളെയും അംഗീകരിക്കില്ല എന്നും ഇബാദത്തുകളെല്ലാം അല്ലാഹുവിന് മാത്രമേ നൽകൂ എന്നും അതിൽ ഒരു വിഷയത്തിലും ഒരു തരത്തിലും ഒരു രൂപത്തിലും പങ്കാളികളെ സ്വീകരിക്കില്ല, പങ്കാളികളായി കണക്കാക്കില്ല എന്നുമുള്ള പ്രഖ്യാപനമാണ്. ആ പ്രഖ്യാപനം അഷ്ഹദു എന്ന് പറയുമ്പോൾ ഞാൻ സാക്ഷിയാണ്, എൻ്റെ ജീവിതം അതിന് സാക്ഷിയാണ്, എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു അബദ്ധം സംഭവിക്കുകയില്ല, അതിന് വിരുദ്ധമായ ഒന്നും ഉണ്ടാവുകയില്ല എന്ന പ്രഖ്യാപനമാണ്. അതാണ് അഷ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാ, ഇലാഹായി അല്ലാഹു മാത്രമാണ് എന്നുള്ള അംഗീകാരം. അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു നിയോഗിച്ച റസൂലായി അംഗീകരിക്കുക, അത് പ്രഖ്യാപിക്കുകയാണ്. അതായത് പൂർണ്ണമായും ആ റസൂലായി അംഗീകരിച്ച് ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്, അതിന് ഞാൻ തയ്യാറാണ്. ആ പ്രഖ്യാപനമാണ് അഷ്ഹദു, ഞാൻ സാക്ഷിയാണ്, എന്റെ ജീവിതം ഇനി അതിന് സാക്ഷിയാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നത് കേട്ടുനോക്കൂ. യാ അയ്യുഹല്ലദീന ആമനു അത്തീഉല്ലാഹ വഅത്തീഉർറസൂൽ. വിശ്വാസികളെ എന്ന് വിളിച്ചിട്ട് അല്ലാഹു പറയുന്നു അത്തീഉല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം. നമുക്കറിയാം ആദ്യമായി അല്ലാഹുവിനെയാണ് അനുസരിക്കേണ്ടത്. ഒന്നാമത്തെ ബാധ്യത നമുക്ക് അല്ലാഹുവിനെയാണ്, അല്ലാഹുവിനോടാണ് ആദ്യത്തെ ബാധ്യത. അതോടൊപ്പം തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂടി അനുസരിക്കേണ്ടതുണ്ട്. കാരണം അല്ലാഹു നിയോഗിച്ച റസൂലാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വാക്കുകളും പ്രവർത്തനങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം അല്ലാഹുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ്. അല്ലാഹുവിൽ നിന്നുള്ള ദിവ്യ സന്ദേശം മുഖേനയാണ് അതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഈ ഒരു ആശയം വരുന്ന ധാരാളക്കണക്കിന് ആയത്തുകൾ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. അത്തീഉല്ലാഹ വഅത്തീഉർ റസൂൽ, ഈ ആശയം വരുന്ന ഇതേപോലെയുള്ള ധാരാളം വചനങ്ങൾ. അല്ലാഹുവിനെ മാത്രമല്ല അല്ലാഹുവിനെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുസരിക്കണം. അത് ഹദീസുകളായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ ധാരാളമായി നമുക്ക് കാണാൻ സാധിക്കും. അതായത് സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങൾ, നബിചര്യ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ഇത്തരത്തിലുള്ള ഓരോ ആയത്തുകളും. ആ നബിചര്യയായി പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ അത് നമുക്ക് ജീവിതത്തിൽ പകർത്താൻ വേണ്ടിയാണ്, അത് പിൻപറ്റാൻ വേണ്ടിയാണ്. അത് പിൻപറ്റൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹത്തിൻ്റെ ഭാഗമാണ്. ആ സ്നേഹമുള്ളവനാണ്, സ്നേഹമുള്ള വിശ്വാസിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പൂർണ്ണമായും അനുസരിക്കുന്നത്, അത് പിൻപറ്റുന്നത്. അതാണ് യഥാർത്ഥ പ്രവാചക സ്നേഹം എന്നുള്ളത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുതയാണ്, ഇതിൽ നിന്നും തെറ്റിപ്പോകുന്ന കാര്യങ്ങൾ പൂർണ്ണമായും ശ്രദ്ധിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, പഠിപ്പിച്ച, നമുക്ക് കാണിച്ചു തന്ന അധ്യാപനങ്ങളിൽ നിന്നും തെറ്റിപ്പോയി പുണ്യമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് മറ്റു പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ഇതിൻ്റെ പരിധിയിൽ നിന്ന് പോവുകയും നേരെ വിപരീതം തിന്മ ലഭിക്കുന്ന, ശിക്ഷ ലഭിക്കുന്ന ബിദ്അത്തായി മാറുകയും ചെയ്യും. ഇസ്ലാമിൽ ഒരു പുണ്യമായി ഒരു കാര്യം തീരുമാനിക്കണമെങ്കിൽ, പ്രതിഫലം ലഭിക്കുന്ന ഒരു കാര്യം ഉണ്ടാവണമെങ്കിൽ അത് ഇത്തിബാഉ റസൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയുണ്ടാവണം. അതില്ല എങ്കിൽ നന്മക്ക് പകരം തിന്മയായി അത് മാറും. അതുകൊണ്ട് നല്ല സൂക്ഷ്മതയുണ്ടാവണം. പിശാജ് ഈ വിഷയത്തിൽ നന്നായി പരിശ്രമിക്കും. കാരണം ഒരാളെ തെറ്റിക്കാൻ നല്ല വിശ്വാസിയായ, ദീനിനോട് താൽപ്പര്യമുള്ള, മതം പഠിക്കണമെന്നും ജീവിതത്തിൽ പകർത്തണമെന്നും ആഗ്രഹിക്കുന്ന ഒരാളെ പിശാജിന് തെറ്റിക്കാൻ ഏറ്റവും എളുപ്പം ബിദ്അത്തുകൾ അവൻ്റെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കുക എന്നതാണ്. അവൻ നന്മയാണെന്ന് വിചാരിച്ചുകൊണ്ട് അതിൽ ചെയ്യുകയും അതിൽ മുഴുകുകയും ചെയ്യുമ്പോൾ പിശാജിന് അവൻ്റെ വഴി എളുപ്പമാവും. അവൻ തെറ്റിപ്പോയി, എന്നാൽ അവന് അക്രമങ്ങളോ ഇസ്ലാം നിരോധിച്ച ഹറാമുകളോ ഒന്നും ചെയ്തിട്ടില്ല, എന്നിട്ടും അവനെ തെറ്റിക്കാൻ പിശാജിന് സാധിച്ചു. എന്താണ് പിശാജിൻ്റെ മാർഗം? ബിദ്അത്തുകൾ അവൻ്റെ മുമ്പിലേക്ക് ഇട്ടുകൊടുക്കുക. അവന് വിചാരിക്കും ഈ ചെയ്യുന്നതെല്ലാം നല്ലതാണ്. ഇബാദത്തുകളുടെ വ്യത്യസ്തമായ രൂപങ്ങളായിരിക്കും അതിൽ കാണുക. നമസ്കാരമുണ്ടാവും, സ്വലാത്തുകളും ദിക്കറുകളും ദുആകളും ഉണ്ടാവും, നോമ്പുകളുണ്ടാവും, മറ്റു പല പ്രവർത്തനങ്ങളും ഉണ്ടാവും. പക്ഷേ ഇസ്ലാം പഠിപ്പിക്കാത്ത, പ്രത്യേകമായി അറിയിച്ചു തന്നിട്ടില്ലാത്ത കാര്യങ്ങൾ പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട്, പുണ്യം നിശ്ചയിച്ചുകൊണ്ട്, പ്രത്യേക സന്ദർഭവും സമയവും കണക്കാക്കിക്കൊണ്ട് ചെയ്യുമ്പോൾ അതെല്ലാം തിന്മയായി മാറും. അങ്ങനെയല്ലാതെ നിരുപാധികമായിക്കൊണ്ട് നമുക്ക് ചെയ്യാം. സുന്നത്ത് നമസ്കാരം നിരുപാധികമായി നമുക്ക് ചെയ്യാം. ഒരു ദിക്കറ് നിരുപാധികമായി ചെയ്യാം. പക്ഷേ പ്രത്യേക സമയമോ പ്രത്യേക സന്ദർഭമോ പ്രത്യേക എണ്ണമോ വണ്ണമോ ഒക്കെ നിശ്ചയിക്കുമ്പോൾ അതെല്ലാം തെറ്റായി മാറുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് പിശാജ് മനുഷ്യനെ തെറ്റിക്കുന്ന ഏറ്റവും വലിയൊരു മാർഗമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. നന്മയുടെ പേരിൽ, നന്മ എന്ന വിഷയത്തിൽ നന്മയാണെന്ന് കരുതിക്കൊണ്ട് ഒരുപാട് കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നരകത്തിൽ പോകുന്ന അതിദയനീയമായ ഒരവസ്ഥ നമുക്ക് ഇല്ലാതിരിക്കാൻ, നമുക്ക് വരാതിരിക്കാൻ നല്ല ജാഗ്രത നമ്മൾ കാണിക്കേണ്ടതുണ്ട്. ഷഹാദത്തിൻ്റെ പൊരുളെന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സുന്നത്തിൻ്റെ പ്രാധാന്യം എത്രമാത്രം വലുതാണ് നമ്മുടെ ജീവിതത്തിൽ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. സ്നേഹത്തിൻ്റെ മാനദണ്ഡം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇഷ്ടത്തിൻ്റെ മാനദണ്ഡം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക എന്നതാണ്. അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റസൂലായി ഞാൻ അംഗീകരിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങൾ, എനിക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ, ഹദീസുകളിലൂടെ കൈമാറിയ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ പരമാവധി അതിമനോഹരമായി ഞാൻ ധന്യമാക്കാൻ, പകർത്താൻ ശ്രമിക്കും. ആ ഷഹാദത്തിൻ്റെ പൊരുൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് യഥാർത്ഥ മുസ്ലിമായി നമ്മൾ മാറുന്നത്. അല്ലാഹു നമുക്കെല്ലാവർക്കും അത്തരത്തിലുള്ള യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാനുള്ള സാഹചര്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: മാഷാ അല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ, ഷഹാദത്തിൻ്റെ പൊരുൾ. ക്ലാസ് എടുത്തുകൊണ്ട് നമ്മോടൊപ്പം ചേർന്നത് അബ്ദുറഹീം മഞ്ചേരി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ചു വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരന്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിനു പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ. ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം: 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ. മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ. മുറിഞ്ഞാടിയ നൂറുകണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ. ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി. തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ. എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിന് പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
1: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദ പ്രസരണം, പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാപ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ദാസിയുടെയും രക്ഷാകവചമാണ്. ദൈനംദിന ജീവിതത്തിൽ നാം നിർവഹിക്കേണ്ട പ്രാർത്ഥനകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ ക്ലാസ് എടുത്തുകൊണ്ട് അബ്ദുള്ള മെഴ്സിൻ വണ്ടൂർ നമുക്കൊപ്പം ചേരുന്നു.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബാദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, മനുഷ്യരെല്ലാവരും ഒരുപോലെയാണ് എന്ന് നമുക്കൊരിക്കലും പറയാൻ സാധിക്കുകയില്ല. പല ആളുകളും ബലഹീനന്മാരാണ്, ദുർബലന്മാരാണ്. ചില ആളുകൾ ദുസ്വഭാവം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു കയറാറുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള മോശപ്പെട്ട അവസ്ഥകൾ ജീവിതത്തിൽ ഇല്ലാതിരിക്കാൻ, ദുർബലമായ ദുസ്വഭാവങ്ങളുള്ള ആ ഒരു അവസ്ഥ ഒരിക്കലും ജീവിതത്തിലേക്ക് കടന്നു വരാതിരിക്കാൻ, ദുരാഗ്രഹങ്ങൾ ജീവിതത്തിലേക്ക് വരാതിരിക്കാനൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ മുൻകറാത്തിൽ അഖ്ലാഖി വൽ അഅമാലി വൽ അഹ്‌വാ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ മുൻകറാത്തിൽ അഖ്ലാഖി വൽ അഅമാലി വൽ അഹ്‌വാ. പ്രാർത്ഥനയുടെ അർത്ഥം, അല്ലാഹുവേ, സകല ദുഷിച്ച സ്വഭാവങ്ങളിൽ നിന്നും, ദുഷിച്ച പ്രവർത്തനങ്ങളിൽ നിന്നും, ദുഷിച്ച ആഗ്രഹങ്ങളിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്നതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. മഹാനായ തിർമിദി റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ സുനനിൽ റിപ്പോർട്ട് ചെയ്ത ഒരു പ്രാർത്ഥനയാണിത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ മുൻകറാത്തിൽ അഖ്ലാഖി വൽ അഅമാലി വൽ അഹ്‌വാ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ മുൻകറാത്തിൽ അഖ്ലാഖി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ മുൻകറാത്തിൽ അഖ്ലാഖി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ മുൻകറാത്തിൽ അഖ്ലാഖി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ മുൻകറാത്തിൽ അഖ്ലാഖി വൽ അഅമാലി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ മുൻകറാത്തിൽ അഖ്ലാഖി വൽ അഅമാലി വൽ അഹ്‌വാ. اللهم اني اعوذ بك من منكرات الاخلاق والاعمال والاهواء. ഈ പ്രാർത്ഥന നാം മനഃപാഠമാക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അല്ലാഹു നമ്മെ എല്ലാവിധ ശരുകളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആമീൻ. വആഖിറ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം. ക്ലാസ് എടുത്തത് അബ്ദുള്ള മെഴ്സിൻ വണ്ടൂർ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോയിൽ ഇനി സമകാലികം. രചന നിർവഹിച്ചത് ഹബീബ് റഹ്മാൻ കൊടുവള്ളി. ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: ഹൃദയമുള്ളവരായിരിക്കൂ. എഴുത്ത് ഹബീബ് റഹ്മാൻ കൊടുവള്ളി. മനുഷ്യ ശരീരത്തിലെ സുപ്രധാന അവയവങ്ങളിലൊന്നാണ് ഹൃദയം. അതിന്റെ പ്രവർത്തനം തകരാറിലായാൽ മരണത്തിലേക്ക് നയിച്ചേക്കാം. അതിനാൽ ഹൃദയാരോഗ്യം എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഹൃദയാരോഗ്യത്തെക്കുറിച്ചും ചില ജീവിതശൈലി ശീലങ്ങളെക്കുറിച്ചും അവബോധമില്ലാത്തതിനാൽ ലോകമെമ്പാടുമുള്ള മരണനിരക്കിന്റെ പ്രധാന കാരണങ്ങളിലൊന്നാണ് ഹൃദയരോഗങ്ങൾ. ഓരോ വർഷവും ഏകദേശം 1.7 കോടി ആളുകൾ ഹൃദയസംബന്ധമായ അസുഖങ്ങൾ മൂലം മരിക്കുന്നു. ഇത് ആഗോള മരണനിരക്കിന്റെ 31% വരും. ലോകത്തെ ഏറ്റവും കൂടുതൽ ഹൃദ്രോഗികളുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. ജനിതകമായി മറ്റു രാജ്യങ്ങളിലുള്ളവരേക്കാൾ ഇന്ത്യക്കാർക്ക് ഹൃദയാഘാതമുണ്ടാകാൻ 3 ഇരട്ടി സാധ്യതയുണ്ട്. 1960 മുതൽ 1995 വരെ നടത്തിയ നിരീക്ഷണങ്ങൾ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും വർദ്ധിച്ച ഹൃദ്രോഗ നിരക്കുള്ള സംസ്ഥാനം കേരളമാണ്. നഗരവാസികളിൽ നടത്തിയ പഠനമാണിത്. ഇന്ത്യയിലെ ഗ്രാമവാസികളിൽ നടത്തിയ പഠനങ്ങളിലും കേരളം തന്നെയാണ് മുന്നിൽ, 7.4%. മറ്റു സംസ്ഥാനങ്ങളിലെ ഗ്രാമീണരിൽ ഹൃദ്രോഗ നിരക്ക് 4% കുറവാണ്. ഹൃദ്രോഗ സാധ്യത അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് തന്നെ ആരംഭിക്കുന്നുവെന്നാണ് പഠനങ്ങൾ. ഗർഭാശയത്തിലായിരിക്കുമ്പോൾ സംഭവിക്കുന്ന പോഷകാഹാരക്കുറവ് കുട്ടികൾക്ക് ശാരീരിക വൈകല്യങ്ങൾക്കും അതുവഴി ഭാവിയിൽ ഹൃദ്രോഗമുണ്ടാകാനുള്ള സാധ്യതകളിലേക്കും വഴിതെളിക്കും. കുറഞ്ഞ തൂക്കവുമായി ജനിക്കുന്ന കുട്ടികൾക്ക് പിൽക്കാലത്ത് ഹൃദ്രോഗം, ഉയർന്ന രക്തസമ്മർദ്ദം, പ്രമേഹം, മസ്തിഷ്കാഘാതം എന്നിവ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഹൃദയാരോഗ്യ സംരക്ഷണത്തിനായി ആരോഗ്യപൂർണമായ ജീവിത രീതി സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ്. ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ഭക്ഷണരീതികളും ദുശ്ശീലങ്ങളും വർജിക്കുക, ശരിയായ ആഹാരരീതിയും ജീവിതശൈലിയും സ്വീകരിക്കുക, നല്ല പോഷണമുള്ള ഭക്ഷ്യവിഭവങ്ങൾ കഴിക്കുക, ദുർമേധസ് ഒഴിവാക്കുക, വ്യായാമം പതിവാക്കുക, തെറ്റായ ആരോഗ്യശീലങ്ങൾ വർജിക്കുക തുടങ്ങിയവയൊക്കെയും ശ്രദ്ധിച്ച് മതിയാകും. പുകവലി നിർത്തുക, ഉയർന്ന രക്തസമ്മർദ്ദവും പ്രമേഹവും നിയന്ത്രിക്കുക, മനോസംഘർഷം ലഘൂകരിക്കുക, മദ്യപാനം വർജിക്കുക തുടങ്ങിയവയെല്ലാം ഹൃദ്രോഗത്തിന് അടിമപ്പെടാതിരിക്കാൻ നമ്മെ സഹായിക്കും. കിട്ടുന്നതെന്തും ഏത് സമയത്തും വാരി വാരിച്ച് കഴിക്കുന്ന പ്രകൃതക്കാരായ നമ്മൾ എന്തു കഴിക്കണമെന്നതിനെപ്പറ്റിയും എങ്ങനെ എപ്പോൾ കഴിക്കണമെന്നതിനെപ്പറ്റിയും ചില പ്രകൃതി നിയമങ്ങൾ അനുസരിച്ചേ പറ്റൂ. ചുരുക്കത്തിൽ, വായയ്ക്ക് രുചിയുണ്ടെന്ന് തോന്നുന്നതെന്തും മൂക്കറ്റം കഴിക്കുന്ന നിലപാട് മാറ്റേണ്ടിയിരിക്കുന്നു എന്നർത്ഥം. മാംസ്യം, അന്നജം, കൊഴുപ്പ്, ധാതു ലവണങ്ങൾ, ജീവകങ്ങൾ എന്നീ ഘടകങ്ങൾ നിശ്ചിത അനുപാതത്തിൽ അടങ്ങുന്ന സമീകൃത ആഹാരമാണ് നാം കഴിക്കേണ്ടത്. ഈ അനുപാതത്തിന്റെ അളവ് തെറ്റിയാൽ നമ്മുടെ ശരീരത്തിനതൊരു ഭീഷണിയാകും. ആവശ്യത്തിലധികം ആഹരിക്കുമ്പോൾ ദുർമേധസ്സും കുടവയറും അനുബന്ധ രോഗവുമുണ്ടാകുന്നു. ഹൃദ്രോഗികൾക്ക് ഭീഷണിയാകുന്ന കൊളസ്ട്രോൾ ശരീരകലകളിലും രക്തത്തിലുമുള്ള കൊഴുപ്പും പോലുള്ള പദാർത്ഥമാണ്. കൊളസ്ട്രോളിന്റെ അളവ് മനുഷ്യ ശരീരത്തിൽ നിശ്ചിത പരിധി കഴിഞ്ഞാൽ മാരകമായ പല രോഗങ്ങൾക്കും കാരണമാകും. ചീത്ത കൊളസ്ട്രോളായ LDL രക്തത്തിൽ അധികമായാൽ അവ ധമനികളുടെ ആന്തരിക പാളികളിൽ അടിഞ്ഞുകൂടുകയും ഉൾവ്യാപ്തി ചെറുതാവുകയും ചെയ്യുന്നു. അതോടെ ധമനികളിലൂടെയുള്ള രക്തസഞ്ചാരം ദുഷ്കരമാകുന്നു. ഇതാണ് നെഞ്ചുവേദനയുടെയും ഹാർട്ട് അറ്റാക്കിന്റെയും തുടക്കം. വ്യായാമരഹിത ജീവിതമാണ് എണ്ണമറ്റ രോഗങ്ങളിലേക്ക് നമ്മെ വലിച്ചഴയ്ക്കുന്നത്. അതിനാൽ തന്നെ വ്യായാമരഹിതമായ ജീവിതത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് വേൾഡ് ഹാർട്ട് ഫെഡറേഷനും യുനെസ്കോയും ലോകാരോഗ്യ സംഘടനയും. വ്യായാമരഹിതമായ ജീവിതം രോഗങ്ങളെ മാടി വിളിക്കുകയാണ്. നിത്യേന നാം ചെയ്യുന്ന ജോലി വേണ്ടത്ര വ്യായാമം നൽകുന്നില്ല. സാരമായ ശാരീരികാധ്വാനത്തോടെ ചെയ്യേണ്ട ജോലികൾ ഇന്ന് നന്നേ വിരളമാണ്. ഹൃദയത്തിനോ ശ്വാസകോശങ്ങൾക്കോ വേണ്ടത്ര പ്രയോജനം കിട്ടണമെങ്കിൽ കൃത്യവും ഊർജ്ജസ്വലവുമായ വ്യായാമരീതികൾ സ്വീകരിക്കണം. വേഗത്തിൽ നടക്കുക, ജോഗിംഗ്, നീന്തുക, സൈക്കിൾ ചവിട്ടുക, ഡാൻസ് ചെയ്യുക, ശാരീരിക ചലനങ്ങൾ കൂടുതലുള്ള കളികളിൽ ഏർപ്പെടുക തുടങ്ങിയ വ്യായാമരീതികളാണ് വേണ്ടത്. കൃത്യമായി മേൽപ്പറഞ്ഞ വ്യായാമമുറകൾ അരമണിക്കൂറെങ്കിലും ആഴ്ചയിൽ 3-4 പ്രാവശ്യം ചെയ്യണമെന്ന് മാത്രം. ആയാസപ്പെടുമ്പോൾ നെഞ്ചുവേദന ഉണ്ടാകുന്നവർ, ഹൃദ്രോഗമുണ്ടെന്ന് രോഗനിർണയം ചെയ്യപ്പെട്ടവർ, ബൈപ്പാസ് സർജറി കഴിഞ്ഞവർ, ഇടയ്ക്കിടെ തലകറക്കമോ ബോധക്ഷയമോ ഉണ്ടാകുന്നവർ, ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്നവർ, ഉയർന്ന രക്തസമ്മർദ്ദവും പ്രമേഹവുമുള്ളവർ, പ്രായം ചെന്നവർ, ഇക്കൂട്ടരെല്ലാം വൈദ്യനിർദ്ദേശപ്രകാരം മാത്രമേ വ്യായാമങ്ങളിൽ ഏർപ്പെടാവൂ. ഹൃദ്യമായ സ്വഭാവ സവിശേഷതകളിലൂടെ നല്ല ഹൃദയമുള്ളവരായിരിക്കുക എന്നതും പ്രധാനമാണ്.
5: മാഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സമകാലികം. ഹബീബ് റഹ്മാൻ കൊടുവള്ളി രചന നിർവഹിച്ചത്, ശബ്ദം നൽകി അവതരിപ്പിച്ചത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: സ്നേഹിക്കാൻ ഇനി സമയം തികയാതെ വരും. പലർക്കും സന്തോഷമെന്നത് ഒരു മരീചികയാണെന്ന്. പ്രശ്നകലുഷിതമാണ് അവർ അധിവസിക്കുന്ന സമസ്ത മേഖലകളും. തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന കുടുംബം, മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടു പോകാനാവാത്ത ജോലി, ആത്മാർത്ഥതയുടെ കണിക കാണാത്ത സുഹൃത്ത് ബന്ധങ്ങൾ, പ്രതീക്ഷയുടെ ചിറകൊടിഞ്ഞുപോയ മക്കൾ, കടത്തിനുമേൽ കടം കുമിഞ്ഞുകൂടുന്ന സാമ്പത്തിക രംഗം, എല്ലാ വഴികളും അടഞ്ഞ് മുന്നിൽ കാണുന്നത് കനത്ത ഇരുട്ടുമാത്രം. അതെ, അനേകം ആളുകളുടെ അനിശ്ചിതത്വത്തിന് ഇവിടെ പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പരിഹാരം തേടുന്നതിനുള്ള അസുലഭാവസരം. വ്യക്തി, കുടുംബം, സമൂഹം ഇവയിലേതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായിക്കൊള്ളട്ടെ, പരിഹാരം അരികിലുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളെ അറിയിക്കൂ. പരിഹാരമോദി ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. പ്രശ്നങ്ങൾ പങ്കുവയ്ക്കൂ, സന്തോഷത്തിനായി കാത്തുനിൽക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സ്പോട്ട്ലൈറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ ഒരാഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയങ്ങളാണ് ഇൻഷാല്ലാ നമ്മൾ ഇന്ന് സ്പോട്ട്ലൈറ്റ് ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇപ്പോൾ നിലവിൽ തലസ്ഥാന നഗരിയായ നമ്മുടെ ഡൽഹിയിൽ ഏറ്റവും നല്ലൊരു പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, മുംബൈയിൽ നിന്ന് ആരംഭിച്ച് അത് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഗ്യാനേഷ് കുമാറിനെതിരെ അദ്ദേഹത്തെ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് CJP ക്രോക്രോച്ച് ജനത പാർട്ടി ആരംഭിച്ച്, അതുപോലെ ഇന്ത്യ സഖ്യവും മറ്റൊരു ഭാഗത്ത് ആരംഭിച്ച സമരം ഇന്ന് ഏറ്റവും നല്ല രൂപത്തിൽ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് പറയാനുള്ളത് സുപ്രീം കോടതിയിലേക്കാണ് ഇന്ത്യ സഖ്യം അവരുടെ സമരമായി മുന്നോട്ട് പോയിട്ടുള്ളത്. ഇന്ന് വൈകുന്നേരത്തെ ഒരു അപ്ഡേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ മുതിർന്ന അഭിഭാഷകരടക്കം, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അഭിഭാഷകരടക്കം ഇന്ത്യയുടെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സുപ്രീംകോടതിയുടെ ഹർജി നൽകുന്നതിന് വേണ്ടി, ചീഫ് ഗ്യാനേഷ് കുമാറിനെതിരെ ഹർജി നൽകുന്നതിന് വേണ്ടി പോവുകയും വൈകുന്നേരത്തെ ഹർജി അവർ സ്വീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. യഥാർത്ഥത്തിൽ അഷ്റഫ് ക, ഇന്നത്തെ ഒരു വിഷയം നമുക്ക് മുന്നോട്ടെടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരം എന്നൊക്കെയാണ് എന്ത് ചെയ്യുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് അത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെതിരെയാണ്. ഇന്ത്യയുടെ ഒരു പൈതൃകം ഉയർത്തിപ്പിടിക്കാൻ, അതിൻ്റെ ഡെമോക്രസി ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഗ്യാനേഷ് കുമാർ രാജിവെക്കുമോ, എന്താ അവസ്ഥ?
3: അല്ല, നുസാൻ്റെ ചോദ്യം ഘട്ടത്തൊന്നും പിന്നെ ഗ്യാനേഷ് കുമാർ രാജിവെച്ച പ്രശ്നമൊക്കെ തീരും. ഞാൻ മനസ്സിലാക്കുന്നത് ഗ്യാനേഷ് കുമാറിൻ്റെ രാജി എന്നത് ഇതിൻ്റെ ഒരു അൾട്ടിമേറ്റ് ലക്ഷ്യമല്ല, അതിപ്പോൾ ഒരു താൽക്കാലിക ലക്ഷ്യം മാത്രമാണ്, ലക്ഷ്യത്തിലേക്കുള്ള ഒരു യാത്ര മാത്രമാണ്. അങ്ങനെയാണ് നമ്മൾ ഇതിനെ കാണുന്നത്. അല്ലാതെ അദ്ദേഹം രാജിവെച്ചു എന്നുള്ളതുകൊണ്ട് എന്തല്ല, ഈ പ്രശ്നത്തിനൊന്നും പരിഹാരമാവില്ല. അതിൻ്റെ ഒരു ചെറിയൊരു ചില്ല വെട്ടിയെന്ന് മാത്രമേ ഉള്ളൂ, അതിൻ്റെ മുരട അവിടെ തന്നെ നിൽക്കും. അപ്പോൾ ആ മുരട ആരാണ്, അതിൻ്റെ പിന്നിലുള്ളത് ആരാണെന്നൊക്കെ എല്ലാവർക്കും ഏകദേശം അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതിലേക്ക് ഈ സമരം എത്താതെ ഈ സമരം ഒരിക്കലും എന്ത് ചെയ്യൂല, പിന്നെ അവസാനിപ്പിക്കാൻ പറ്റൂല. അപ്പോൾ അതൊരു താൽക്കാലികമായിട്ടൊരു പ്രതീകാത്മകമാണ് അദ്ദേഹത്തിൻ്റെ രാജി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് രാജി വെച്ചാൽ തീരുന്ന പ്രശ്നമല്ല, അതിൻ്റെ അപ്പുറത്ത് വിഷയങ്ങളുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കൊരു കറക്റ്റ് ധാരണ വേണം. നമ്മൾ മുമ്പൊക്കെ, ഇപ്പോൾ കുറേ യന്ത്രങ്ങളൊക്കെ വന്നു, പിന്നെ അമിത മാഷ്ക്ക് ഓർമ്മ ഉണ്ടാവും, ഈ തേപ്പുകാരുണ്ടല്ലോ, അവർ കരിങ്കല്ല് കെട്ടിയിട്ട് ഈ മതിലൊക്കെ തേക്കുമ്പോൾ പിന്നെ ഈ കൂട്ട് ശരിയായിട്ടില്ലെങ്കിൽ ഇതിങ്ങനെ പിന്നെ സിമെൻറ്റും മണലൊക്കെ കൂട്ടിയിട്ട് ചട്ടിയിലിട്ടിട്ട് അതെടുത്തിട്ട് നമുക്കിങ്ങനെ എറിയും, അത് ഘടന പോരും. എത്ര എറിഞ്ഞാലും ഘടന പോരും, അപ്പോൾ തേപ്പ് കണക്കൂല. യഥാർത്ഥത്തിൽ ഒരു 12 വർഷമായിപ്പോൾ പിന്നെ ഇവർ അധികാരത്തിൽ വന്നിട്ട്, ഈ 12 വർഷമായിട്ട് എന്തൊക്കെ ഭരണഘടനാ വിരുദ്ധമായ, രാജ്യവിരുദ്ധമായ, ന്യൂനപക്ഷ വിരുദ്ധമായ, പൗരാവകാശ വിരുദ്ധമായ എന്തെല്ലാം വിഷയങ്ങൾ ഇവിടെ ഉണ്ടായി, എന്ത് ജനരോഷങ്ങളുണ്ടായി, ഇതിലൊക്കെ ഈ വിഷയങ്ങളൊക്കെ ഇവിടെ ഉയർത്തിക്കൊണ്ട് വന്നിട്ടും ഇതിപ്പോൾ ഈ പറഞ്ഞ മാതിരി കരിക്കല്ലമ്മക്ക് സിമെൻ്റ് എറിഞ്ഞ പോലെ ഇങ്ങനെ ഇങ്ങോട്ട് പോരിയിരുന്നു. ഇപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, അത് പിന്നെ ഈ പിന്നെ തേപ്പ് വരിക്കേണ്ട ഒരു പരിപാടി, അതിൽ കുറച്ച് സിമെൻറ്റും കുറച്ചും കൂടി ഇട്ടിട്ട് ഒന്ന് വെള്ളം കൊഴിച്ച് വന്ന് റെഡിയാക്കിയിട്ട് പിന്നെ ഒരു തേമ്പലുണ്ട്, അത് അവിടെ നിൽക്കും, അത് നിന്നവരെ മുഖത്തൊരു ചിരി ഇങ്ങനെ വരും. പിന്നെന്താ വെച്ചാൽ അടുത്ത് വിടുമ്പോഴാണ് നോക്കും, പിന്നെ ആ തേപ്പ്

0: എത്തിയപ്പോഴാണ് ഐക്ക് വന്നത്. അതിന്റെ മുമ്പ് നമുക്കറിയാം 370 പിന്നെ അനുച്ഛേദം റദ്ദാക്കിയത്, ഇത് കാശ്മീരുമായി ബന്ധപ്പെട്ട വിഷയം, അതുപോലെ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിഷയം, പിന്നെ നമ്മുടെ നമുക്കറിയാം പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായ പിന്നെ പ്രൊട്ടസ്റ്റുകൾ, അതും എവിടെ എത്താതെ നിൽക്കണം. അതിൻ്റെ NRC NPR വിഷയങ്ങൾ, അതുപോലെ തന്നെ ഈ പിന്നെ ബുൾഡോസർ രാജ്, അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, ഈ മതപരിവർത്തന പിന്നെ നിരോധന നിയമം എന്ന മറവിൽ മതപ്രവർത്തനം തന്നെ പാടില്ല എന്ന് കൊണ്ടുവരുന്ന 12 സംസ്ഥാനങ്ങൾ ഇപ്പോൾ തുടങ്ങുന്നു. അതുപോലെ ഏക സിവിൽ കോഡ് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നീക്കങ്ങൾ, ഹിജാബ് വിവാദങ്ങൾ, നിന്നും ആയിരക്കണക്കിന് ഹെയ്റ്റ് സ്പീച്ചുകൾ, അതുപോലെ തന്നെ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണങ്ങൾ, പുതിയ ലേബർ കോഡ്, അതുപോലെ കോർപ്പറേറ്റ് നികുതി കുറച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ, പിന്നെ അതേപോലെ തന്നെ മാധ്യമ സ്വാതന്ത്ര്യത്തിലെ ഇടിവ്, അതുപോലെ ഈ പാരിസ്ഥിതിക അനുമതികൾ വന്ന വരുത്തിയ ഇളവുകൾ, ഈ 1991 ആരാധനാലയ നിയമം നിലനിൽക്കെ തന്നെ ഇഷ്ടം പോലെ പള്ളികൾ പിന്നെയും പൊളിച്ചു കളയുന്ന ഒരു അവസ്ഥകൾ, നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ടുണ്ടായ അതിൻ്റെ ലക്ഷ്യവും പറഞ്ഞ ലക്ഷ്യവും പിന്നീട് സംഭവിച്ചു എന്താണെന്നുള്ളത് സമൂഹത്തിന് മുമ്പിലുണ്ട്. പിന്നെ പച്ചക്ക് കത്തിക്കാന്ന് പറഞ്ഞാണെന്ന്, കള്ളപ്പണം തിരിച്ചു വന്നില്ല, ഒരു കള്ളപ്പണം തിരിച്ചു വന്ന കണക്കം തീർത്തില്ല, കിട്ടിയിട്ടില്ല. അതേപോലെ തന്നെ കർഷക സമരവുമായി ബന്ധപ്പെട്ട വിഷയം, അഗ്നിപഥ് റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, നീറ്റ് ചോദ്യ പേപ്പറുമായി ബന്ധപ്പെട്ട വിഷയം, ഇങ്ങനെ തുടങ്ങി. പിന്നെ ലക്ഷദ്വീപിലെ പരിഷ്കാരങ്ങൾ, അതേപോലെ തന്നെ വഖഫ് പിന്നെ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട വിഷയം, പിന്നെ ആൾക്കൂട്ടക്കൊല, ബീഫ് വെച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കൂട്ടക്കൊല, ഇങ്ങനെ തുടങ്ങി. ഈ കഴിഞ്ഞ 12 എന്താ ഈ രാജ്യത്ത് നടന്നത്? ഇവിടെയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സിമെൻ്റ് എറിയാൻ നോക്കിയിട്ടുണ്ട്, പക്ഷെ അതൊന്നും ചെയ്തിട്ടില്ല, കൊണ്ടിട്ട് അവിടെ പലപ്പോഴും കൊണ്ടിട്ടില്ല. ഇപ്പോൾ എന്താ ഇപ്പോൾ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഈ രക്ഷകർ തന്നെ ശിക്ഷകരാവുക, വേലി തന്നെ വിളവ് തിന്നുക, ചങ്ങലക്ക് തന്നെ ഭ്രാന്ത് പിടിക്കുക എന്നൊക്കെയുള്ള പ്രയോഗങ്ങളുണ്ടല്ലോ. അതേപോലെ ഭരണഘടനാ സ്ഥാപനങ്ങളുണ്ട്, ഈ ജനാധിപത്യത്തിൻ്റെ തൂണായിട്ട് നമ്മൾ പിന്നെ കൊട്ടിഘോഷിക്കുന്ന നിയമനിർമ്മാണ സഭകൾ, അതേപോലെ തന്നെ നമ്മുടെ എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, മാധ്യമങ്ങൾ, ഇതുമായി അനുബന്ധമായിട്ടുള്ള പിന്നെ സ്വതന്ത്രമായ ഭരണഘടനാ സ്ഥാപനങ്ങളാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്, അതുപോലെ തന്നെ UPSC CAG ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഇതിലേക്കൊക്കെ പടർന്ന് കയറി എന്നുള്ളതാണ്. സംരക്ഷിക്കപ്പെടേണ്ട ജനാധിപത്യത്തെ സംരക്ഷിക്കപ്പെടേണ്ട തൂണുകൾ പോലും തല്ലിയൊടിക്കുന്ന അവസാനത്തെ ഘട്ടത്തിലെത്തിയപ്പോഴാണ് എന്ത് ഇവിടെ പ്രൊട്ടക്റ്റ് പിന്നെ തിരിച്ചു വന്നു, സമരങ്ങൾ വന്നത്. അതിൽ ഏറ്റവും വലിയ സംഗതി എന്താണെന്ന് വെച്ചാൽ, ഇതുവരെ ഏത് സമരത്തിനെയും അവരെ വേഷം കണ്ടാൽ അറിയാൻ പറ്റും, അവരെ രൂപം കണ്ടാൽ അറിയാൻ പറ്റും, അവർ ഖാലിസ്ഥാനികളാണ്, അവർ തീവ്രവാദികളാണ്, അവർ മുസ്ലിങ്ങളാണ്, അവരങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇത് പറഞ്ഞതോടുകൂടി ഇങ്ങനെ അതിമങ്ങനെ ഇത് സൈഡായി പോയിരുന്നു. ഇപ്പോഴുള്ള സമരങ്ങൾ, നേരത്തെ ഈ വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇതുണ്ടായ സമരമൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇങ്ങനത്തെ ഒരു അടയാളത്തെ തന്നെ നീങ്ങില്ല, അവിടെ കാണുന്നില്ല. ഇതിലൊക്കെ ഭയങ്കരമായ ഒരു സംഗതി ഉണ്ട് കേട്ടോ. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് എന്ത്, ഇതിലൊക്കെ ചില ഇടപെടലുകൾ നടക്കുന്നുണ്ട്. അതായത് ആ ഇടപെടൽ ഇവിടെ നടന്നു കഴിഞ്ഞു തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ശരിക്കും മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ അവിടെ സമരമുഖത്തുള്ളത് ഇവരീ പറയുന്ന ആളുകളൊന്നുമല്ല. അതുകൊണ്ട് ആ പിന്നെ ഇതൊന്നും അവർക്ക് പ്രതിരോധങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല, ഇനി നിലനിൽക്കണില്ല. ഇപ്പോൾ നിയമനിർമ്മാണ സഭകൾ ഇല്ലാതെയാക്കുന്ന, നമുക്കറിയാം ചർച്ചയില്ലാതെ ബില്ലുകൾ പാസ്സാക്കുന്ന അവസ്ഥ, അതേപോലെ തന്നെ MPമാരെ നിരന്തരമായി സസ്പെൻഡ് ചെയ്യുന്ന അവസ്ഥ, ഒരു വിലയും അവർക്ക് കൊടുക്കാത്ത അവസ്ഥ, അതേപോലെ തന്നെ എക്സിക്യൂട്ടീവിൻ്റെ വിഷയത്തിൽ ഇപ്പോൾ CBI ആകട്ടെ, അതേപോലെ തന്നെ ED ആകട്ടെ, ഇതൊക്കെ ഇവരുടെ ഒരു വേട്ടപ്പട്ടികളെ ഒരു സ്വഭാവത്തിലേക്കാണ് എന്ത് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ ഗവർണർമാരുടെ നടപടി, ഗവർണർമാരെ സംസ്ഥാനം മുഴുവൻ വിന്യസിച്ചിട്ട് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സ്വഭാവം, അതൊക്കെ നമ്മൾ കണ്ടതാണ്. അതുപോലെ ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ജഡ്ജിമാരുടെ വാർത്താ സമ്മേളനം നേരത്തെ നടത്തിയ നമ്മുടെ മുമ്പിലുണ്ട്, ജഡ്ജിമാർ ഇറങ്ങി വന്ന് നടത്തിയ വാർത്താ സമ്മേളനം
1: ഇന്നലെ നടത്തി. ഏറ്റവും വലിയ എന്താണ്, ജ്ഞാനേഷ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അടക്കം കള്ളനാണെന്ന് പോലും എന്ത് ചെയ്തു
0: പറഞ്ഞു. ഭയങ്കര സംഭവമല്ല, ചരിത്രത്തിൽ ഭയങ്കര. പിന്നെ ഇന്ന് സുപ്രീം കോടതിക്ക് പിന്നെ മാർച്ച് നടത്തേണ്ടി വന്നൊരു സാഹചര്യം, അതൊരു ചെറിയ കാര്യമല്ലല്ലോ, എപ്പോഴെപ്പോഴും സംഭവിക്കുന്ന വിഷയമല്ലല്ലോ. അപ്പൊ ഈ കഴിഞ്ഞ ദിവസം കപിൽ സിബലിന്റെ പിന്നെ ഒരു പിന്നെ പ്രയോഗം ഉണ്ടായിരുന്നു, അതായത് പ്രതീക്ഷ നഷ്ടപ്പെട്ടു, വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് ആരെങ്കിലും അല്ല പറയുന്നത്, പിന്നെ കോടതിയിലെ ഏറ്റവും ഉയർന്ന അഭിഭാഷകൻ, അതേപോലെ തന്നെ ഭരണതലത്തിലുണ്ടായിരുന്ന ആൾ, ഒരു എല്ലാ നിലക്കും രാജ്യത്തിൻ്റെ തുടിപ്പിനോടൊപ്പം സഞ്ചരിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ പോലുള്ള ആളുകൾ ഇതൊക്കെ പറയാന്ന് പറഞ്ഞാൽ എത്രത്തോളം ആഴത്തിൽ ഈ വിഷയത്തിൽ ഈ തൂണുകൾ തല്ലി ഒടിക്കപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. പിന്നെ മാധ്യമങ്ങളെ അവസ്ഥ, മാധ്യമങ്ങളാണ് പിന്നെ പ്രതിരോധിക്കൾ, അതൊക്കെ കോർപ്പറേറ്റ് വൽക്കരിച്ചു, അതൊക്കെ ഗോദി മീഡിയ ആയിട്ട് എന്ത് ചെയ്തു മാറുന്ന സാഹചര്യം ഉണ്ടായി. പിന്നെ വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ 150 പിന്നെ 50 താഴെയാണ് എന്ത് ഇന്ത്യയിലെ മാധ്യമങ്ങളുടെ റേറ്റിംഗ്. അപ്പം ഇങ്ങനെയുള്ള ഒരു എല്ലാ മുച്ചൂടും ഈ രാജ്യത്തെ ശരിക്കും രാജ്യദ്രോഹം എന്ന് പറയുന്നത് എന്താ, അപ്പം ഇവരെ എല്ലാവരും വിളിക്കൽ രാജ്യദ്രോഹികൾ എന്നാണ്. ശരിക്കും രാജ്യത്തിൻ്റെ ഭരണഘടന സ്ഥാപനങ്ങളെ അതിന് എതിരായിട്ട് ഉപയോഗിക്കുന്ന, സ്വാർത്ഥ

0: താല്പര്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യുന്നതിനാണെന്ത് ശരിക്കും രാജ്യദ്രോഹം. അത് രാജ്യദ്രോഹയും ദ്രോഹവുമാണ്, വഞ്ചനയുമാണ്. ഇത് രണ്ടും കൂടെയാണ് നടക്കുന്നത്. ഇത് രണ്ടും ഇന്ത്യയിൽ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട്. ഒരു പഠനമുണ്ട്, ഒരു പിന്നെ യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസറുടെ പഠനമാണ്. ആ പഠന പ്രകാരം പറയണമെന്ന് വെച്ചാൽ രാജ്യത്തിൻ്റെ 3.5% ആളുകൾ, ഇത്ര മതി, അധികമൊന്നും വേണ്ട, 3.5% ആളുകൾ നിരത്തിലിറങ്ങിക്കഴിഞ്ഞാൽ ഏത് ഏകാധിപതിയും മുട്ടുകുത്തും എന്നുള്ളതാണ്. ഇതിപ്പോൾ 3.5 പിന്നെ ആയിട്ടില്ല പിന്നെ ഡൽഹി. ഇനി എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇനി ഇവിടെ സംഭവിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് പിന്നെ ശരിക്കും എന്ത് ചെയ്യണം, ഇത് അടിയന്തിരമായിട്ട് ഇത് ലക്ഷ്യം നേടുന്നത് വരെ തെരുവിൽ തന്നെ നിൽക്കണം. കാരണം പറഞ്ഞു ഇവർ ഈ 3.5% ആളുകൾ തെരുവിക്ക് സമാധാനപരമായി ഇറങ്ങിയാൽ, അക്രമാസത്തിലല്ല സമാധാനപരമായി ഇറങ്ങിയാൽ ഭരണകൂടത്തിന് എന്ത് ചെയ്യാൻ കഴിയില്ല, പിടിച്ചിക്കാൻ കഴിയില്ല എന്നാണ് ലോകത്ത് മൊത്തം നടത്തിയ ഈ പ്രതിഷേധ സമരങ്ങളുടെ പഠനം വെച്ചുകൊണ്ട് നിരീക്ഷകന്മാർ പറയുന്നത്. അതിൻ്റെ എല്ലാ ലക്ഷണവും എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇനി സംഭവിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, ഈ രാജ്യം മുഴുവൻ എന്ത് ചെയ്യാതെ വികസിക്കണം. ഇതവിടെ ഡൽഹി മാത്രം നിന്നാൽ പോരാ, ഒരു ഗാനേഷ് കുമാറിൻ്റെ രാജിയിൽ അവസാനിപ്പിച്ചേ പറ്റില്ല. ഇത് നമ്മുടെ രാജ്യത്ത് പിടിച്ച് നമുക്ക് തിരിച്ചു പിടിക്കണം, നമ്മുടെ ഭരണഘടനയെ തിരിച്ചു പിടിക്കണം, നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങളെ തിരിച്ചു പിടിക്കണം, സുപ്രീം കോടതിയെ തിരിച്ചു പിടിക്കണം, അതെല്ലാ സംവിധാനത്തിൽ ആ തിരിച്ചു പിടിക്കാൻ ഇത് രാജ്യം മുഴുവൻ എന്ത് ചെയ്യണം, ഇതിൻ്റെ അലയുലികൾ വരണം. അത് അതിനൊക്കെ നേതൃത്വം കൊടുക്കേണ്ടത് നമ്മുടെ കേരളമാണെന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. കാരണം കേരളം അത്രയും പിന്നെ ഹൈലി ഇതാണല്ലോ, പിന്നെ രാഷ്ട്രീയ രംഗത്ത്
1: മാത്രമല്ല ഇന്നാണ് ഇന്ന് കേരള ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഫസ്റ്റ് പ്രമേയം പാസ്സാക്കിയ സംസ്ഥാനമായിട്ട്
0: നമ്മുടെ കേരളം. അത് നമുക്കൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യണം, അഭിനന്ദിക്കണം. നമ്മുടെ കേരളത്തിൻ്റെ ഇന്നത്തെ നിയമസഭയിലെ ആ തീരുമാനത്തെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം, സ്പോട്ട്ലൈറ്റ്. കാരണം അത് ഒരു വലിയ മുന്നേറ്റമാണ്. പിന്നെ മാത്രമല്ല ഇപ്പോൾ അവിടെ പിണറായി വിജയൻ പോയി. പിണറായി വിജയൻ പോയ സമയത്ത് അദ്ദേഹത്തിനെ 4-5 മണിക്കൂർ ചുറ്റിച്ചു, ഒരുപാട് ആ പ്രായമുള്ള മനുഷ്യനെ പ്രയാസപ്പെടുത്തി. അതിൽ മുഖ്യമന്ത്രി ഇടപെട്ടു. അതൊരു അത് ഭയങ്കര ഒരു സംഭവമാണ്, അതിനുള്ള ഒരുമിച്ച് നിൽക്കുക എന്നുള്ള വിഷയം. അപ്പോൾ അതിനി എന്ത് ചെയ്യണം, രാജ്യം മുഴുവൻ വ്യാപിപ്പിക്കണം. അതിന് കേരളത്തിൽ തന്നെ അതിന് തുടങ്ങണം. അപ്പോൾ യൂത്ത് ലീഗ് എൻ്റെ പ്രോഗ്രാമുണ്ട് എന്ന് എവിടെ വായിച്ചു, പിന്നെ കടപ്പുറത്ത് വെച്ചിട്ടൊക്കെ. ഇതേപോലെ വരട്ടെ, അങ്ങനെ ഒന്ന് രാജ്യം മുഴുവൻ നമ്മളെ 3.5% ആളുകൾ തെരുവിലിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആർക്കും എന്ത് ചെയ്യാൻ കഴിയില്ല, ഇവിടെ പിടിച്ചു കഴിഞ്ഞാൽ. പിന്നെ സംഭവിക്കാൻ പാടില്ലാത്തൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇത് അക്രമാസക്തമാകാതിരിക്കാൻ പ്രത്യേക എന്ത് ചെയ്യണം, നേതാക്കന്മാർ നല്ല ശ്രദ്ധ വേണം. കാരണം ഇതിലെന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവർ ഈ സംഭവം എന്തെങ്കിലും നേരെ തിരിച്ചു വരാനും സാധ്യതയുണ്ട്. പിന്നെ മാത്രമല്ല സ്വന്തത്തെയും സ്വന്തം പാർട്ടിയെയും ഷോക്കേസ് ചെയ്യാൻ ഈ സന്ദർഭം ആരും ഉപയോഗിക്കരുത്. ഈ സന്ദർഭം നമ്മുടെ രാജ്യത്തിന് തിരിച്ചു പിടിക്കാനുള്ളതാണ്. കാരണം ഇങ്ങനെ സൂക്ഷ്മമായിട്ട് ഇതിൻ്റെ ദൃശ്യങ്ങൾ ഇങ്ങനെ പരിശോധിച്ചു നോക്കിയാൽ അങ്ങനെ ചില ശ്രമങ്ങൾ ആരൊക്കെയോ ചെയ്യുന്നുണ്ടോ എന്ന് ഇങ്ങനെ തോന്നിപ്പോവും. അത് സബ്സ്റ്റാൻഡേർഡ് പരിപാടിയാണ്, അതെല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യും. അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് എന്ത് ചെയ്യുക, എല്ലാവരും ഈ രംഗത്ത് മുന്നോട്ട് പോവുക, രാജ്യം തിരിച്ചു വരുന്ന ലക്ഷണമാണ് കാണുന്നത്.
1: തീർച്ചയായിട്ടും. എന്തായാലും ഷ്രഫ്ക പറഞ്ഞത് ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു ലക്ഷണമാണ് കാണുന്നത്. അതായത് ജെൻസികളാണ് എല്ലായ്പ്പോഴും വിസ്മയം തീർക്കുന്നത് എന്നുള്ളതാണ് പലപ്പോഴും പുതിയ കാലഘട്ടത്തിൽ കുറച്ച് മാസങ്ങളായിട്ട് നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജ്യടക്കം സെൻട്രൽ, അപ്പോൾ അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ CJP ഒരു തുടക്കം അവിടെ നിന്ന് വന്നു, അത് നേരെ കഴിഞ്ഞ് ഇപ്പോൾ ദാ വീണ്ടും ഒരു ഗ്യാനേഷ് കുമാറിലേക്ക് എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ മതത്തിൻ്റെ പേര് പറഞ്ഞിട്ട് ഈ പ്രൊട്ടസ്റ്റുകളൊക്കെ ഒരു അരികവൽക്കരിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു, ഇപ്പോൾ അതിനൊന്നും സാധിക്കുന്നില്ല. മാത്രമല്ല ഇപ്പോൾ ഇന്ന് ഡൽഹി അടക്കമുള്ളത് മൊത്തം മെട്രോ സ്റ്റേഷനിൽ അടച്ചിടപ്പെട്ടൊരു പ്രാവശ്യം. ഇപ്പോൾ സുപ്രീം കോടതി ഇടപെട്ടു, മെട്രോ സ്റ്റേഷനിൽ തുറക്കണം, ഇൻ്റർനെറ്റ് പുനഃസ്ഥാപിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ഒരു ഭാഗത്ത് അടച്ചിടപ്പെട്ടത് വീണ്ടും തുറക്കാൻ നിർബന്ധിതരാകുന്നൊക്കെ ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ സമരം വിജയിക്കുന്ന ഒരു ലക്ഷണമാണോ കാണുന്നത്?
2: സമരം വിജയിക്കുമോ വിജയിക്കുന്നോ എന്ന ചോദ്യത്തിൻ്റെ യഥാർത്ഥ ഉത്തരം എന്താണ്? ഇത് എത്രമാത്രം ജനങ്ങളിതിൻ്റെ കോസ് കാരണം മനസ്സിലാക്കുന്നു, അതുപോലെ തന്നെ അതുൾക്കൊണ്ട് മുന്നോട്ട് വരുന്നു എന്ന് ആശ്രയിച്ചിരിക്കുന്നുണ്ടോ? ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ സമരം എന്തായാലും ഒരു പക്ഷേ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മാസീവായിട്ടുള്ള ഏറ്റവും നീണ്ടു നിൽക്കുന്ന ഒരു സമരമുഖമാണിപ്പോൾ തുറന്നിട്ടുള്ളത്. നമുക്കറിയാം, ഇപ്പോൾ ഇതുവരെയൊക്കെ BJP ഈ സർക്കാർ ചെയ്തതാണ്, ഒരു സമരം ശക്തമാകുമ്പോൾ ഒന്ന് അതിനെ തല്ലി ഒതുക്കുക അല്ലെങ്കിൽ തള്ളി ഒതുക്കുക, അവരുടേതായിട്ടുള്ള ഈ നെറേറ്റീവ്സ് നേരത്തെ പറഞ്ഞ പോലെ ഉണ്ട്. സത്യത്തിൽ ഒരു ഭാഗത്ത് തല്ലൊക്കെ നടക്കുന്നുണ്ട്, പക്ഷേ അങ്ങനെ അങ്ങോട്ട് തല്ലാനോ വെടിവെക്കാനോ എന്തു ചെയ്യില്ല, കഴിയാത്ത വിധം വലിയൊരു മാസ് പ്രൊട്ടസ്റ്റാണ് ഒരു ഭാഗത്ത് നടക്കുന്നത്. മാത്രമല്ല അതിൻ്റെ കോൺസിക്വൻസ് എന്താവുമെന്ന് അവർക്ക് തന്നെ ആലോചിക്കാൻ പറ്റാത്തതുണ്ട്. ഇത് പോലീസും മിലിറ്ററിയും കടക്കുന്ന ചിലപ്പോൾ എന്തു ചെയ്യും, എതിരായിട്ട് വരാം. രണ്ടാമത്തൊരു ഭാഗത്ത് ഈ തള്ളാണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ മലയാളത്തിലടക്കം ചില മീഡിയകൾ പറഞ്ഞു കൊണ്ടുവന്നെന്ന് വെച്ചാൽ ഇതിൻ്റെ പിറകിലുള്ളൊരു സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കപ്പെടേണ്ടതുണ്ട്. അങ്ങനെ ഇത്രയും ആളുകൾക്ക്. അപ്പോൾ അതിന് സി ജെ പിയുടെ ഒരു വക്താവ് പറഞ്ഞ മറുപടി, അത് ഞങ്ങൾ പി എം കെയേഴ്സ് എന്നുള്ള ഫണ്ട് എടുത്തിട്ടാണ് സമരം ചെയ്യുന്നതെന്നാണ്. അതായത് ഐസാക്ക് എന്ന് പറയില്ലേ, അരിയിൽ ഐസാക്ക് എന്നൊരു മറുപടിയാണ് കൊടുത്ത്. മറ്റൊരു എന്താ വെച്ചാൽ, ഇത് ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടി വൈദേശിക ശക്തികളുടെ ഇടപെടലാണ് എന്നാണ്. അപ്പോൾ അതിനവർ കൊടുത്തൊരു മറുപടി ഉണ്ട്, നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, ഇപ്പോൾ പിടിക്കപ്പെടുന്ന ചാരന്മാർ, പാകിസ്ഥാനും മറ്റൊക്കെ രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കുന്ന ചാരന്മാർ, ഇതൊക്കെ ഏത് കക്ഷിയിൽപ്പെട്ടതാണെന്ന് നിങ്ങളൊന്ന് നോക്കിയാൽ മതി, ഏത് വിഭാഗമാണെന്നുള്ളത്. അപ്പോൾ ഉത്തരം എന്താണ്? പറയാതെ തന്നെ എന്താണ് അതിനകത്ത് വ്യക്തമെന്നർത്ഥം. പിന്നെ അവർ പറഞ്ഞു, ഇപ്പോൾ യു എസിന് നമ്മളാണ് കീഴടങ്ങിയത്, മറ്റേ ചൈനക്കാരാണ് പ്രദേശങ്ങൾ വിട്ടുകൊടുത്തത്, ഇതൊക്കെ നിങ്ങൾ നോക്കിയാൽ എന്ത് ചെയ്യും, അസ്ഥിരപ്പെടുത്തുന്നത് ആരാണെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യും മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നൊരു കോൺഫ്ലിക്റ്റ് ഒരു ഇതായിരുന്നു വെച്ചാൽ, കോൺഗ്രസും സി ജെ പിയും തമ്മിൽ, അല്ലെങ്കിൽ മറ്റു പാർട്ടികളും തമ്മിൽ എന്തുണ്ട്, ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. കോൺഗ്രസ് ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണ് എന്ന്. ഇന്നത്തെ ഈ സമരം എന്ത് ചെയ്തു, അതിനെ പൂർണ്ണമായിട്ട് പൊളിച്ചു. കാരണം ഇന്ന് പിന്നെ സാമൂഹ്യ പ്രവർത്തകരുണ്ട്, ഇടതുപക്ഷക്കാരുണ്ട്, എന്നുവെച്ചാൽ മറ്റേ നമ്മുടെ നെഹബോറ ഉണ്ട് ബസ്സിൽ, ഗാർഗയുണ്ട്, ശശി തരൂരുണ്ട്, അതുപോലെ തന്നെ സി പി എമ്മിൻ്റെ നേതാക്കളുണ്ട്. ഇങ്ങനെ എല്ലാവരും ഒന്നിച്ചാണെന്ന് മാർച്ച് ചെയ്യുന്നത്. അതോടെ തന്നെ എന്ത് ചെയ്തു, ഈ വാദഗതിയുടെ മോനെ എന്ത് ചെയ്തു, ഇല്ലാതെ ചെയ്യാം. പിന്നൊന്നെന്താച്ചാൽ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലും പറഞ്ഞിരുന്നു, സുപ്രീം കോടതിയാണ് ഇവിടെ തെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കോടതിയെ ഇക്കാര്യം ബോധ്യപ്പെടുത്താതെ, അല്ലെങ്കിൽ കോടതിയോട് ഇക്കാര്യം തുറന്ന് പറയാതെ വിജയിക്കില്ല എന്നുള്ളത്. അത് രണ്ട് നിലക്ക് സംഭവിച്ചിട്ടുണ്ട്. ഒന്നെന്താച്ചാൽ, നേരത്തെ പറഞ്ഞ പോലെ മുൻകാല ജഡ്ജിമാർ പലരും കോടതിയെ രൂക്ഷമായി വിമർശിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു. രണ്ടെന്ന് കോടതിയിലേക്കാണ് മാർച്ച് നടന്നത്. അത് ആ പ്രതിഷേധത്തിൻ്റെ സ്വരം തന്നെയാണ്, നിങ്ങൾ ഇടപെടേണ്ട സമയമായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നതാണ്. അതും ജനങ്ങൾക്ക് മുൻപിലുള്ളൊരു ബോധ്യപ്പെടുത്തലാണ്. പിന്നെന്താച്ചാൽ, ഇവിടെ ഈ ഗാനേഷ് കുമാറിന് ഈ സെൻറ്റർ പോയിൻ്റാക്കി നിർത്തിയതോടെ തന്നെ കൂടുതൽ കൂടുതൽ തെളിവുകൾ, സംസാരിക്കുന്ന തെളിവുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ സമരത്തിൻ്റെ കോസൽ, ബാക്കിയിപ്പോൾ എങ്ങനെ മൂടിവെക്കാൻ ശ്രമിച്ചാലും ശരി, മൂടിവെക്കാൻ പറ്റാത്ത വിധം ഇത് പുറത്തു വന്നു എന്നുള്ള തെളിവാണ്. ഇന്ത്യയിൽ തന്നെ മറ്റു പല കക്ഷികളും ഇതിനെതിരെ സംസാരിക്കുക, അല്ലെങ്കിൽ അവരൊരു ന്യൂട്രൽ സ്റ്റാൻഡിലേക്കെങ്കിലും എത്തിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അത്രയൊക്കെ വ്യക്തമാണ്. ഇനി മറ്റൊരു നരേറ്റീവ് എന്താച്ചാൽ, മോദി സർക്കാരിനെതിരെ മറ്റൊന്നും പറയാനില്ലാത്തതുകൊണ്ട്, അത് അത്രയും നല്ലൊരു ഭരണകൂടമായതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഗാനേഷ് കുമാറിൻ്റെ ഇഷ്യൂ, അല്ലെങ്കിൽ ഈ എസ് ഐ ആർ ഇഷ്യൂ എടുത്തുകൊണ്ട് മുന്നോട്ട് വന്നാൽ. ഞാൻ മനസ്സിലാൽ ഇതിലൊരു സ്വല്പം അപകടം നിറഞ്ഞ സ്ഥാനമുണ്ട്. അവിടെയാണ് ശരിക്കു പറഞ്ഞാൽ ഇന്ന് ഈ സമരം ചെയ്യുന്ന കോൺഗ്രസ് അടക്കമുള്ള കക്ഷികളെല്ലാം തന്നെ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ചില ആശയങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ ഒരു സ്കെച്ചാണ് എന്ത് ചെയ്ത് അഷ്റഫ് എന്ത് ചെയ്ത് പറഞ്ഞ്, കഴിഞ്ഞൊരു 12 വർഷത്തെ ഭരണം എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു മോഡൽ സർക്കാരിൻ്റെ എല്ലാ മഹത്വങ്ങളും ചേർന്ന ഒന്നാണോ, അതോ അത് പൂർണ്ണമായും കാപട്യത്തിലും കള്ളത്തരത്തിലും ഈ രാജ്യത്തെ വഞ്ചിക്കുന്നതിലും ഏർപ്പെട്ടൊരു സർക്കാരാണെന്നുള്ള പുറത്തു കൊണ്ടുവരേണ്ടത്. അപ്പോൾ നമുക്കറിയാം, ആദ്യമേ നൽകിയൊരു വാഗ്ദാനമാണ് കള്ളപ്പണമൊക്കെ എന്ത് ചെയ്യും, പുറത്തു കൊണ്ടുവരും, 15 ലക്ഷം മറ്റേ അഷ്റഫ് ഖാനെയും ഇന്ത്യയും നിങ്ങളെയൊക്കെ അക്കൗണ്ടിൽ എത്തിക്കുന്നില്ല. എവിടെ എത്തി എന്ന് നമ്മൾ ചോദിക്കണ്ടല്ലേ, നോട്ട് നിരോധനത്തിൻ്റെ സമയത്ത് പറഞ്ഞില്ലേ എന്താണ് ഇത്, കള്ളപ്പണം പുറത്തു കൊണ്ടുവരാനാണ് പറയേണ്ട, ജനങ്ങളുടെ മുൻപ് എത്തിക്കേണ്ടതുണ്ട്. 2 കോടി തൊഴിലാണ് ഓരോ വർഷവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എത്രയായി, 120 കോടി അല്ല മറ്റേ 24 കോടി എന്ത് ചെയ്തു, ഏതാണ്ട് നമ്മുടെ തൊഴിൽ ഇല്ലാത്തവർക്കൊക്കെ കൊടുക്കേണ്ട സമയമായി കഴിഞ്ഞു അർത്ഥം. ഇനി ഒന്ന് ആലോചിച്ച് നോക്കൂ, അഴിമതിയുടെ പുതിയ രൂപങ്ങളെല്ലാം ഒരു പക്ഷേ വളരെ സമർത്ഥമായും, എന്നാൽ ഒരു മാനസികമായ ഒരു വിഷമവുമില്ലാതെ, ഒരു മോറൽ സ്ക്രൂപ്പിളും ഇല്ലാതെ പരീക്ഷിച്ചാണ്. അപ്പോൾ ഈ ബോണ്ടിൻ്റെ വിഷയമാണെങ്കിലും പി എം കെയേഴ്സ് സ്വകാര്യവൽക്കരിക്കുകയാണെങ്കിലും ഒക്കെ നമ്മൾ കാണുന്നത്. ഇതിൻ്റെ ഒപ്പം നമുക്കറിയാം, നെപ്പോട്ടിസം എന്ന് പറയുന്നത് തങ്ങളുടെ ആളുകൾക്ക് മാത്രമായിട്ടല്ല എന്ത് ചെയ്യുക, നൽകുന്നൊരവസ്ഥ. പ്രത്യക്ഷമായ അഴിമതി ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ മധ്യപ്രദേശിൽ മുഖ്യമന്ത്രികൾ മറ്റേ അധികാരത്തിൽ വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേ എന്ത് ചെയ്തു, തൻ്റെ കുടുംബക്കാർക്കൊക്കെ കൂടെ വീതിച്ചു കൊടുത്തു തോന്നുന്നു. മഹാരാഷ്ട്രയിലെ സർക്കാരിനെതിരെ തോന്നുന്നു. ഇനി ആലോചിക്കില്ല, ഇന്ത്യയിലെ വളരെ മേജർ പ്രൊജക്റ്റുകളെന്ന് പറയാവുന്ന വിമാനത്താവളങ്ങൾ, പാലങ്ങൾ, ഹൈവേകൾ, ഇത് കോടികൾ മുടക്കി നിർമ്മിച്ചതൊക്കെ ഒരു മാസം കൊണ്ട്, അഞ്ച് മാസം കൊണ്ട്, ഏഴ് മാസം കൊണ്ട് ചോർന്നൊലിക്കുക, പൊട്ടി വീഴുക, ഇതൊക്കെ നടന്നു. ക്രിമിനൽ കേസസിൻ്റെ ഇത്, സ്ത്രീ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട ന്യൂനപക്ഷ വേട്ട, അപ്പോൾ രാജ്യസുരക്ഷ, അപ്പോൾ ഇങ്ങനെ ISRO അടക്കം വിൽക്കുന്ന അവസ്ഥ വന്നു. അതിനെതിരെ എന്താണ്, എൻ്റെ ചെയർമാൻ തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. കാരണം അതിൻ്റെ ഒരു കേവലം റിസർച്ച് സ്ഥാപനമാക്കി ചുരുക്കിക്കാട്ടരുത് എന്ന രീതിയിൽ എന്താണ് അദ്ദേഹം മുന്നോട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ വാരിക്കോരി കടങ്ങളൊക്കെ എഴുതിത്തള്ളുക അല്ലേ, ഒപ്പം കടലും ദ്വീപുകളും അതുപോലെ ഇപ്പോൾ നിലങ്ങളും ഖനികളും ഇതൊക്കെ എന്തു ചെയ്യുക, ചില പ്രത്യേക ആളുകൾക്ക് മാത്രമായിട്ട് കൊടുക്കുന്ന അവസ്ഥ. ഞാൻ പറഞ്ഞു എന്താ വെച്ചാൽ, ഇതെല്ലാം ഈ സമരത്തിൻ്റെ മുൻപിലുള്ള ആശയങ്ങളാണ്, അല്ല കേവലം ഒരു SIRO ഒരു ഗണേഷ് കുമാർ അല്ല, ഇത് ജനങ്ങളിലേക്ക് എത്തേണ്ടതുണ്ട്. അപ്പോൾ ഈ സമരത്തിന് കൂടുതൽ ഊർജം ലഭിക്കും. ഇത് കത്തുള്ളൂ. കാരണം വഞ്ചിക്കപ്പെട്ടത് വെറും ഒരു വോട്ട് ചോരിയിൽ മാത്രമല്ല, മൊത്തം ജനങ്ങൾ, ദേശം വഞ്ചിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ളത്. അതുകൊണ്ട് ഒരു സിന്ദാബാദ് എന്ന് പറയുന്ന മുദ്രാവാക്യത്തിന് അപ്പുറം എന്ത് ചെയ്യണം, ഈ ആശയങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഇതിലേക്ക് വരണം. അപ്പോഴേ എന്തിനു വേണ്ടിയാണ് SIR നടത്തി വെട്ടിമാറ്റുന്നത്, എന്തിനു വേണ്ടിയാണ് വീണ്ടും ഭരണത്തിൽ വരുന്നത് എന്നുള്ളത് ഓർമ്മ വരുള്ളൂ. രണ്ട് കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കും. എന്താ വെച്ചാൽ, ഇപ്പോൾ ഈ നമുക്കറിയാം ഇന്ത്യയിലെ സ്വാതന്ത്ര്യസമരം നടക്കുന്ന സമയത്ത് പിന്നെ എത്ര പേര് പങ്കെടുത്തിട്ടുണ്ടാവും? പക്ഷെ ഇപ്പോൾ പറഞ്ഞൊരു വെച്ചിട്ട് നമ്മളെ കണക്കനുസരിച്ച് അത് കൃത്യം കണക്കുമ്പോൾ കിട്ടില്ലായിരിക്കാം. പക്ഷേ 1947 ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്ന സമയത്ത് ഇന്ത്യയിൽ 36 കോടി ജനങ്ങളുണ്ട്. അപ്പോൾ അതിനുശേഷം ഈ 2010 വരെയുള്ള കണക്കനുസരിച്ച് എൻ്റെ പഴയൊരു ഒരു ഓർമ്മയായിട്ടില്ലേ, ഈ മൊത്തത്തിൽ പെൻഷൻ കിട്ടിയ, സ്വാതന്ത്ര്യ സമര പെൻഷൻ കിട്ടിയ ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 175,000 ഉള്ളൂ. എന്നുവെച്ചാൽ സജീവമായിട്ട് ജയിലിൽ പോവുകയും സമരം നടത്തുകയൊക്കെ ചെയ്തു എന്ന് പറയപ്പെടുന്ന ആളുകൾ, അതിൽ തന്നെ 22,000+ ആളുകൾ INA ആളുകളാണ്. എന്നുവെച്ചാൽ 1.5 ഉള്ളൂ എന്നർത്ഥം. അത് ഒഴിച്ചു നിർത്തിയാൽ അത് ഗാന്ധിയോടൊപ്പം തന്നെ ഒരു, അപ്പോൾ ഈ 150,000 ഇപ്പോൾ ഓക്കെ അത് സജീവമായി നിന്നവരാണ് കേട്ടോ, കൂടെ നിന്ന് അപ്പോഴും ഇപ്പോഴൊക്കെ ആയിട്ട് സമരത്തിൽ പങ്കെടുത്ത അതിൻ്റെ ഒരു 10 ഇരട്ടിയുണ്ടെന്ന് വയ്ക്കുക. അപ്പോൾ എത്രയായി? 15 ലക്ഷം ആയി. അപ്പോൾ ഈ 15 ലക്ഷം ജനങ്ങളാണ് ഇന്ത്യയെ യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചത്. ഇന്ന് 14 ഇരട്ടിയാണ് ഇന്ത്യയിലെ ജനസംഖ്യ. അപ്പോൾ 15 ലക്ഷത്തിന് 4 ഇരട്ടി എത്രയാണ്? 60 ലക്ഷം. അപ്പോൾ ഒരു 60 ലക്ഷം അല്ലെങ്കിൽ 1 കോടി ആളുകൾ തെരുവിലേക്കിറങ്ങിയാൽ, പല ഭാഗങ്ങളിലും തെരുവിലേക്കിറങ്ങിയാൽ ഒരു സമരം വിജയിപ്പിക്കെടുക്കാൻ പറ്റുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം അത്രയാണ് യഥാർത്ഥത്തിൽ ആവശ്യമുണ്ടോ? അതിനെ തടുക്കാൻ ഒരു സർക്കാരിനോ അതിൻ്റെ മറ്റ് സംവിധാനങ്ങൾക്കോ കഴിയില്ല. രണ്ടാമത്തെ എന്താ വെച്ചാൽ, ഈ പറഞ്ഞ ഈ സ്വതന്ത്ര സമര ഈ സേനാനികളിൽ ഏറ്റവും കൂടുതലുള്ളത് ബീഹാർ, ബംഗാൾ, UP ഒക്കെ പോലുള്ളതാണ്. പക്ഷേ ഇപ്പം നമുക്ക് സമരം കണ്ടാലറിയാം, ഒരു 10,000-4,000 താഴെ എന്തുള്ളൂ കേരളത്തിലെ സ്വാതന്ത്ര്യ സമര സേനാനികളുള്ളൂ ഈ പെൻഷൻ കിട്ടിയവർ. പക്ഷെ ഇപ്പം നമുക്കറിയാം ഡൽഹിയിലെ സമരങ്ങൾ നോക്കിയാൽ കേരളീയൻ്റെ ഒരു വലിയ നേതൃത്വമുണ്ട്, ഒരു സ്വാധീനമുണ്ട്. സ്വാഭാവികമായും ഇനി നമുക്ക് പെൻഷൻ കിട്ടുകയാണെങ്കിൽ കുറേ ആൾക്ക് പെൻഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. എന്തായാലും ഇത് പല നിലയ്ക്കും ഈ സമരം വിജയത്തിൻ്റെ ഒരു പാതയിൽ തന്നെയാണ്. വിട്ടുകൊടുക്കില്ല എന്നുള്ള ഒരു വാശിയോടെ മുന്നോട്ട് പോയാൽ, ഈ ആശയങ്ങളൊക്കെ ജനങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തിക്കാൻ കഴിഞ്ഞാൽ ഈ സമരം വിജയിക്കുക തന്നെ ചെയ്യും.
3: ഓക്കെ, തീർച്ചയായിട്ടും. എന്തായാലും ഈ ഒരു സമരം വിജയിക്കേണ്ടത് തന്നെയാണ് എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥമായ ക്രക്സിലേക്ക്, അതിൻ്റെ റൂട്ടിലേക്ക് എന്ത് ചെയ്യണം, സമരം എത്തിച്ചേരണമെന്നും അതേപോലെ തന്നെ അത് ഒരു പ്രതീക്ഷ നൽകുന്ന വിജയമായിട്ട് മാറട്ടെ എന്നും കൂടി ഈ ഒരു സ്പോട്ട്ലൈറ്റ് ആശംസിക്കുകയാണ്. നമ്മൾ രണ്ടാമത്തൊരു വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നത്തെ നമ്മൾ ഇന്നലെ നമ്മുടെ ന്യൂസുകളിലൊക്കെ കണ്ടു, നെടുമ്പാശ്ശേരിയിലുണ്ടായ ഒരു കാറപകടം. അപ്പോൾ ആ ഒരു കാറപകടം മദ്യപിച്ച് ഒരു 19 വയസ്സുകാരനായ ഒരു കുട്ടി തൻ്റെ ലക്ഷറി കാറ് ഓടിച്ച് ഒരു ബൈക്കിനിടിക്കുകയും 3 പേരുടെ ദാരുണമായ അന്ത്യം ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ അത് ഒരു അപകടം എന്നതിനപ്പുറത്തേക്ക് കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ഉള്ളത്. ആ കുട്ടി പറഞ്ഞ ആദ്യം പറഞ്ഞ വാചകൻ്റെ വാപ്പ നോക്കിക്കോളും എല്ലാം എന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത്തരം ചർച്ചകളൊക്കെ സമൂഹം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആ കുട്ടിയെ വൈദ്യപരിശോധനക്ക് കൊണ്ടുവന്നപ്പോഴൊക്കെ ആളുകൾ പ്രക്ഷോഭപരമായിട്ടുകൊണ്ടും വളരെ പ്രതിഷേധത്തോടു കൂടി ആളുകൾക്ക് സംസാരിക്കുന്നത് കണ്ടു. അപ്പോൾ ഇതൊരു സാധാരണ റോഡ് അപകടമായിട്ട് കണക്കാക്കാൻ പറ്റുമോ, അതല്ല അതിനപ്പുറത്ത് മറ്റെന്തെങ്കിലും ഉണ്ടോ?
0: അല്ല, തീർച്ചയായിട്ടും ഇതൊരു സാധാരണ റോഡ് അപകടമായിട്ട് ചുരുക്കി കാണേണ്ട വിഷയമല്ല. ഇതിൽ ഒരുപാട് എലമെൻറ്റുകളുണ്ട്, ഒരുപാട് വിഷയങ്ങളുണ്ട്. നമ്മൾ മഞ്ഞുമല എന്ന് പറയുന്നത്, മഞ്ഞുമലയുടെ അറ്റെന്നൊക്കെ പറയുന്നത്, ഐസ്ബർഗ് എന്ന് പറയുന്നത്, അത് അങ്ങനെ ഒരു വിഷയമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എത്രത്തോളം ആളുകൾക്ക് മനസ്സിലാവും എന്ന് എനിക്കറിയില്ല. കാരണം ഇതിൽ ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തിന്, രക്ഷിതാക്കൾക്ക്, നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾക്ക്, അതുപോലെ ഇവിടെയുള്ള സംഘടനകൾക്ക് എല്ലാവർക്കും വലിയ ഒരു സന്ദേശം നൽകുന്ന വിഷയങ്ങളുണ്ട്. ഇതിൻ്റെ വളരെ മൈന്യൂട്ട് പ്രയോഗങ്ങളിലേക്കും കാര്യങ്ങളിലേക്കും അത് വിശകലനം ചെയ്യാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അതൊക്കെ ഈ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അവിടെ പോലീസ് അങ്ങോട്ട് പറഞ്ഞു ഇങ്ങോട്ട് പറഞ്ഞു, പത്രത്തിൽ വന്നു, പിന്നെ അത് അങ്ങനെയല്ല അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞു അതിൻ്റെ സൂക്ഷ്മമായ വിഷയത്തിലേക്ക് പോകുമ്പോൾ പല വിവരങ്ങളും ഉണ്ടാവും. പക്ഷേ ഒരു സംഭവം നടന്നു എന്നുള്ളത് സത്യമാണല്ലോ. അത് 19 വയസ്സുകാരനാണ്. ഈ മിനി കൂപ്പർ എന്ന് പറയുന്ന ഒരു അത്യാഡംബര വണ്ടിയാണ്. 50 ലക്ഷത്തോളം രൂപ വിലയുള്ള ഒരു സാധനമാണ്. പിന്നെ അർദ്ധരാത്രി പിന്നിട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് സംഭവിക്കുന്നത്. 3 ആൾ മരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതാ ഒരു രംഗം നമുക്ക് കാണാൻ കഴിയില്ല. അതായത് വണ്ടി സ്പീഡിൽ വന്നിട്ട് അടുത്ത അട്ടിയാണ് തെറിപ്പിച്ചിട്ട് ഒരു പൊടിയില്ലാത്ത രീതിയിലാണ് എന്ത് ആ പിന്നെ CCTV ആ ക്യാമറയിൽ കാണുന്നത്. ഏതൊരു സങ്കടകരമാണ് ആ സംഗതി. ഇവിടെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ പിന്നെ ഒരു കൾച്ചറിൻ്റെ, നമ്മുടെ കേരളത്തിൽ ഇന്ന് വളർന്നു വരുന്ന അല്ലെങ്കിൽ വളർന്നു വന്നിട്ടുള്ള ഒരു തെറ്റായ കൾച്ചറിൻ്റെ, സംസ്കാരത്തിൻ്റെ ഒരു ബഹിസ്ഫുരണമായിട്ട് വേണം ചെയ്യാൻ നമ്മൾ ഈ വിഷയത്തെ കാണാൻ. ഇത് ഒരു വീട്ടിലല്ല, ഇതൊരു മിനി കൂപ്പറിൻ്റെ വിഷയവും ഈ 19-കാരൻ്റെ വിഷയവും മാത്രമല്ല, ഇത് ഓരോ വീടകങ്ങളിലും ഈ പ്രശ്നം എന്ത് ചെയ്യുന്നുണ്ട്. ഈ പ്രായക്കാരെ സമ്മർദ്ദത്തിലകപ്പെട്ടുകൊണ്ട് രക്ഷിതാക്കൾ പ്രയാസപ്പെടുന്നുണ്ട്. അത് നമ്മൾ ഈ ഒരു സന്ദർഭത്തിൽ അത് കേരളം ചർച്ച ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ നമ്മളങ്ങനെ ഉണ്ടായിപ്പോയിക്കോട്ടെ എന്ന് വിചാരിക്കുകയല്ല, ഇതിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് വരേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ ഇതിൻ്റെ ഞാനൊരു വീഡിയോ കണ്ടു, അത് സത്യമെന്ന് വിചാരിക്കണം. പിന്നെ ഈ കുട്ടിക്ക്, ഈ 19 വയസ്സുകാരന്, പിന്നെ അവൻ്റെ ഉമ്മ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ വാഹനം വാങ്ങി കൊടുക്കുന്നത്. അത് അവർ ഒരു റീലൊക്കെ അഭിനയിച്ച് ചെയ്ത് കുട്ടിനെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യണ ഒരു ഇതൊക്കെ കണ്ടു. അപ്പോൾ ആ ഒരു കൾച്ചർ ഉണ്ടല്ലോ, അപ്പോൾ അവരാ ഉമ്മ പറയുന്ന കാര്യങ്ങളും സംഗതികളും. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ, ഒരു 19 വയസ്സുകാരനായ ഒരു കുട്ടിക്ക് ഏകദേശം 50 ലക്ഷത്തോളം വില വരുന്ന ഒരു വണ്ടിയുടെ കയ്യിൽ കൊടുത്തിട്ട് ഇങ്ങോട്ട് ഓടിച്ചോ എന്ന് പറയുന്ന രൂപം ഉണ്ടല്ലോ, അതൊക്കെ നമ്മളെ കേരളത്തിലെ രക്ഷിതാക്കൾ ഈ ഒരു പോക്ക് ഇങ്ങനെ ഇതിനോടൊപ്പം സഞ്ചരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഒരു പുനരാലോചനയ്ക്ക് ഇത് കാരണമാകണം എന്നാണ് എനിക്ക് പറയുന്നത്. അതുപോലെ തന്നെ ആ കുട്ടികൾ പിന്നെ ഇത് ചോദിച്ചു വാങ്ങുന്ന കുട്ടികളും തന്നെ. കാരണം ഈ പ്രായത്തിൽ ഇവരെ കയ്യിൽ അതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് അവസാനം എത്തുക ഒന്ന് മദ്യത്തിലേക്കും, അതുപോലെ ഇതുപോലുള്ള അപകടങ്ങളിലേക്കും പ്രശ്നങ്ങളിലേക്കും തെറ്റായ കമ്പനികളിലേക്കും സംസ്കാരങ്ങളിലേക്കും തന്നെയാണ് എത്തുക. കാരണം ഈ വണ്ടിയും വാഹനമൊക്കെ എന്തിനാണ്, അതൊരാവശ്യത്തിനുള്ള സാധനമല്ലേ, യാത്രക്ക് ഒരു ആവശ്യത്തിനാണ്. ഈ 19 വയസ്സുകാരനായ കുട്ടിക്ക് കോളേജിൽ പോകണം, അതിനൊരാവശ്യം. ആ കോളേജിൽ പോകാനുള്ളൊരു വാഹനം പോരെ, ആ കോളേജിൽ പോകാനുള്ളൊരു വാഹനത്തിന് അപ്പുറത്തേക്കൊരു വാഹനം എന്തിനാണ്, അതെന്താണെന്ന് വെച്ചാൽ പത്രാസ് കാണിക്കുക എന്നുള്ളതാണ്. അതായത് പെരുമ കാണിക്കുക, പെരുമ നടിക്കുക, ഈ പിന്നെ ഞാൻ വലിയ സംഭവമാണെന്നുള്ള രൂപത്തിൽ കാണിക്കുക. അവനടുത്ത് കാശും കാര്യങ്ങളുണ്ടെങ്കിൽ വേറെ എന്തൊക്കെ മാർഗമുണ്ട് ഇവിടെ. അപ്പോൾ ഇത് അടിസ്ഥാനപരമായിട്ട് രക്ഷിതാക്കൾ എഡിറ്റ് ചെയ്യേണ്ട ഒരു ഒരു മനോഭാവമാണ്. എന്ത് തങ്ങളെ കുട്ടികൾ, അത് ഡ്രസ്സിൻ്റെ കാര്യത്തിലായിരുന്നാലും അതേപോലെ തന്നെ ഇതുപോലുള്ള വാഹനത്തിൻ്റെ വിഷയമാണെങ്കിൽ, ഇപ്പോൾ ഐഫോൺ, കുട്ടികൾക്ക് ഐഫോൺ തന്നെ വേണം. ഈ ഐഫോണിന് വേണ്ടി വാശി പിടിക്കണ എത്ര വീടകങ്ങളുണ്ട് എന്നറിയോ,
4: പരലോകത്തേക്ക് വരെ പോകും.
0: പരലോകത്തേക്ക് വരെ പോകും. ഞാനിത് ആ വീടിൻ്റെ മുകളിലേക്ക് ഇപ്പം ചാടും, ഭീഷണിപ്പെടുത്തിയാണ്ട് എന്ത് ചെയ്യാം, ഫോണ് പോരാ ഐഫോൺ വേണം, അവർ പറയുന്ന കമ്പനി വേണം. ഈ സാധു രക്ഷിതാവ് അധ്വാനിച്ചുണ്ടാക്കിയിട്ട് ഫീസ് പോലും അടക്കാൻ പ്രയാസപ്പെടുന്ന അവസ്ഥ എങ്ങനെയാണ് ഈ ഫീസ് ഉണ്ടാക്കുന്നത് ഈ കുട്ടിക്കാർ. അതെന്താ വെച്ചാൽ, ഈ സ്കൂളിലും കോളേജിലും ഒക്കെ ഉള്ള ഒരു ട്രെൻഡ് ഉണ്ട്, ഒരു സംഭവം എന്താ ഞാൻ പറഞ്ഞത്, അത് ചെറിയ കാര്യമല്ല. ഈ +1 +2 ഈ പ്രായത്തിലുള്ള കുട്ടികൾ ചെയ്യണമെന്താണെന്ന് വെച്ചാൽ, ഫോണ് എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് സമ്മർദ്ദം ചെലുത്തി കയ്യിൽ കൈക്കലാക്കും. അപ്പോൾ ഒരു ക്ലാസ്സിൽ 50 കുട്ടികളുണ്ടെങ്കിൽ അതിൽ ഒരു 10-15 എണ്ണത്തിൻ്റെ കയ്യിൽ ഫോണ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മറ്റവനൊക്കെ ഒരു പോരാത്തവനായി. എനിക്കൊരു ഫോണില്ലാതെ എന്താ പറ്റ കഥ, ഞാനൊരു ഫോൺ എങ്ങനെയും ഒപ്പിച്ചു എന്ന് വിചാരിക്കുക. അത് ഈ മോഡലും കാര്യമൊന്നും ഇല്ലാത്തതാണെങ്കിലോ ഈ ആളുകളുടെ ഇടയിൽ കൊണ്ടുവരാൻ കഴിയില്ല, ഇവർക്കൊന്നും അവരുടെ ഇടയിൽ കൈ പുറത്തേക്കാൻ എടുക്കാൻ കഴിയില്ല. അപ്പോൾ പിന്നെ എൻ്റെ അഭിമാനം എന്ന് പറയുന്നത് ഫോണാണ്, വാച്ചാണ്, അതേപോലെ തന്നെ ബൈക്കാണ്. ആ ബൈക്കിൻ്റെ ഒരു പ്രത്യേക ബൈക്ക് ഉണ്ടല്ലോ അല്ലേ, എനിക്ക് വേറൊന്നും എനിക്കറിയില്ല. ആ പിന്നെ ബൈക്ക് അങ്ങനെ ഇതാക്കിയിട്ട് അല്ലേ, ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള അതെ, ആ ബൈക്ക് തന്നെ വേണം, ആ ബൈക്ക് തന്നെ വേണം. എന്നിട്ട് ഈ സാധു രക്ഷിതാക്കളെ ഇടങ്ങാറായിട്ട് ഇത് ഉണ്ടാക്കി കൊടുക്കുക. അപ്പം ഇതൊന്നും ഇല്ലാത്തവന് എന്താണ് ഒരു ഒരാണല്ല എന്നുള്ള രൂപത്തേക്ക് ഇങ്ങോട്ട് വരികയാണ്. നടന്നു പോകാൻ പറ്റൂല കുട്ടികൾക്ക്, അത് നടന്നു പോവുക എന്നുള്ളത് എന്തോ ഒരു കുഴപ്പമുള്ള കാര്യമാണ്. പിന്നെ എന്തോ ഒരു തരാറുണ്ട്, എന്ന രൂപത്തേക്ക് ഇവനങ്ങോട്ട് മാനസികമായിട്ട് പ്രയാസപ്പെടുത്തുക. അപ്പോൾ ഇത് ഈ വിഷയം വെച്ചിട്ട് നമ്മൾ രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ അങ്ങോട്ട് കുട്ടികളെ ഈ ഒരു ചോരത്തളപ്പുള്ള പ്രായമുള്ള കുട്ടികൾക്ക് ഈ ചോദിക്കണം ഫോണും, അതേപോലെ തന്നെ ഈ രണ്ട് ഫോൺ വാങ്ങിയിട്ട് എന്താ പരിപാടി, ഇൻസ്റ്റാഗ്രാം ഉണ്ടാക്കുക, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുടങ്ങുക, ഈ അക്കൗണ്ട് തുടങ്ങിയിട്ട് പിന്നെ ഫോട്ടോ എടുക്കുക, പിന്നെ വീഡിയോ എടുക്കുക, പിന്നെ ഈ ഇരിക്കണ ഫോട്ടോ എടുക്കുക, എന്താ മോർഫ് ചെയ്യുക അല്ലെങ്കിൽ വേറെ രൂപത്തിലേക്ക്, എന്നിട്ട് അത് ഇടുക, എന്നിട്ടിത് ഇടുമ്പോൾ അതിൻ്റെ ലൈക്കും ഷെയറും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ കുറച്ച് അപമാനിക്കപ്പെടുകയാണല്ലോ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുഴപ്പമുണ്ടാകുക, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടാകുക, എന്നിട്ട് അതിൻ്റെ പേരിൽ അടി ഉണ്ടാകുക, അല്ലെങ്കിൽ അടി ഉണ്ടാക്കുക, എന്നിട്ട് അടി പിന്നെ എന്ത് ചെയ്യുക, അത് റീലാക്കുക, അത് വീഡിയോ ആക്കുക, എന്നിട്ട് അത് വെക്കുക, ആ അടിയിൽ ഉള്ള ആ ഒരു ഇങ്ങനെ ഇതാണ് അവസാനം ഷഹബാസ് കൊല്ലപ്പെടേണ്ടായ കാരണം. എന്തൊക്കെ പ്രശ്നങ്ങൾ നാട്ടിലുണ്ടായത്, എവിടേക്ക് എത്തുന്നത്, ഈ പ്ലസ് ടു അധ്യാപകരെ അനുഭവിക്കുന്ന പ്രയാസം അവരാരോടും പറയിട്ടാണ്. അത് ഹൈസ്കൂളിലും പ്ലസ് ടുവിലും പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ടല്ലോ, അവർ പ്രയാസപ്പെടുന്ന പ്രയാസത്തിന് അറിയും ഈ കുട്ടികളെ കൈകാര്യം ചെയ്യുന്ന വിഷയത്തിന്. അപ്പോൾ എന്നാൽ രക്ഷിതാക്കളോട് പോയി പറഞ്ഞാൽ അപ്പോൾ രക്ഷിതാക്കൾ പറയുന്നതാ, അതിന് അവൻ്റെ കൂട്ടുകാർക്കൊക്കെ ഉണ്ട്, അപ്പോൾ ഞാനെങ്ങനെ വാങ്ങിക്കൊടുക്കാതിരിക്കുക, പിന്നെ ഇവിടുന്ന് അവൻ മാത്രമേ നടന്നു പോകണുള്ളൂ, വേറെ ആരും നടന്നു പോകണില്ല, അപ്പോൾ ഞാൻ പറയും അപ്പോൾ ഇതിൻ്റെ കുറ്റക്കാരാരാ. ഇതിൽ നിലപാടെടുത്ത് ഒരു കുട്ടിക്ക് 18 വയസ്സായിട്ടേ ഫോൺ കൊടുക്കുള്ളൂ, അതേപോലെ ലൈസൻസ് കിട്ടിയിട്ട് ബൈക്ക് ഓടിക്കാൻ കൊടുക്കുള്ളൂ, ഇങ്ങനെ സത്യസന്ധമായ നിലപാടെടുത്ത് പോകുന്ന രക്ഷിതാക്കൾ പോലും സമ്മർദ്ദത്തിലാകുന്ന സാഹചര്യമുണ്ട്. അത് ആരുണ്ടാക്കുന്നത്? മറ്റു രക്ഷിതാക്കളാണ്. അപ്പോൾ ഇങ്ങനത്തെ എല്ലാ രക്ഷിതാക്കളും ഒരു നിലപാടൊക്കെ എത്തണം എന്നാണ് ഞാൻ പറയുന്നത്. എല്ലാ അപ്പോൾ അത് ശരിക്ക് ഈ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ എന്ത് ചെയ്യണം, രക്ഷിതാക്കളെ വിളിച്ചിട്ട് എല്ലാവരും ഒരു തീരുമാനം എടുക്കുക. ആ തീരുമാനത്തേക്ക് നിന്ന് ഇതെന്താ വെച്ചാൽ ഇപ്പോൾ ഈ രക്ഷിതാവിൻ്റെ രീതി കണ്ടില്ലേ, കുട്ടിക്ക് ഇത് വാങ്ങിക്കൊടുത്തിട്ട് അത് വലിയ സംഭവമാക്കി അത് റീലാക്കി, അങ്ങനത്തെ ഒരു കൾച്ചർ രക്ഷിതാക്കൾ തന്നെ ചില ആളുകൾ അവർക്ക് പിന്നെ മേത്തുകുത്താൻ മാത്രം കാശുണ്ടാവും, അത് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുക. എടി ഇത് കണ്ടിട്ട് ഈ സാധുക്കളായ കുട്ടികൾ എന്ത് ചെയ്യുക, ഒരു ഇടത്തരക്കാരായ കുട്ടികൾ കൂടി ആ റേഞ്ചിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുക, അതിൻ്റെ പേരിൽ ആത്മഹത്യ, എന്തൊക്കെ സംഘർഷമാണ് നാട്ടിൽ നടക്കുന്നത്. അപ്പോൾ ഇതിലൊരു കാര്യമായ ചർച്ചയും ഇടപെടലും നടന്ന് അത് ബോധവൽക്കരിക്കേണ്ടവരെ ബോധവൽക്കരിച്ച് വിളിച്ച് പറയേണ്ടവരെ പൊടിച്ചു പറഞ്ഞ്, അതുപോലെ തന്നെ സർക്കാരിനെതിരെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്ത്, അത് എന്തായിരുന്നാലും ഈ വിഷയം നമ്മൾ കേരളത്തിലെ രക്ഷിതാക്കൾ എന്ത് ചെയ്യണം, അടിയന്തിരമായിട്ട് ഒരു പഠന വിധേയമാക്കിയിട്ട് അവനവൻ്റെ നിലപാടൊന്ന് മാറ്റാൻ. കാരണം ഈ ഒരൊറ്റ ചിത്രം ഉണ്ടല്ലോ, ഈ കുട്ടി വന്നിട്ട് അത് 240 സ്പീഡിലൊക്കെ വന്നു എന്നാണ് പറയുന്നത്, അങ്ങനെ ഓടിക്കാൻ പറ്റിയ റോഡുണ്ടോ എന്ന് എനിക്കറിയില്ല, വന്നിട്ടാണ് ഇത് അടിച്ച് തെറിപ്പിക്കുന്നത്. ഈ ഒരൊറ്റ രംഗം കുട്ടിയെ കാണിച്ചത്, അതോ ബാറ് കയറിയിട്ട് മദ്യപിച്ചിട്ടാണ് എന്ത് ചെയ്യണത് വരുന്നത്. ഇത് രക്ഷിതാക്കൾ എന്ത് ചെയ്യണം, ഓരോ വീട്ടിലുള്ള ഈ ദൃശ്യം കുട്ടിയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക. എടി ഈ ഒരു അവസ്ഥയ്ക്ക് എത്തുന്ന സാഹചര്യമാണ് നിങ്ങളൊക്കെ പറയുന്നത്, അതുകൊണ്ട് ഇത് പറ്റൂല എന്ന രീതിയിലേക്ക് കുട്ടികളും രക്ഷിതാക്കളും എന്ത് ചെയ്യണം, ശരിക്ക് പറഞ്ഞ് കൊണ്ടുവരന്നെ വേണമെന്നാണ് എനിക്ക് പറയാം. അപ്പോൾ രക്ഷിതാക്കൾ ഇതിന് പാഠം ഉൾക്കൊള്ളണം, വിദ്യാർത്ഥികൾ ഈ സമ്മർദ്ദം എന്ത് ചെയ്യണം, അവസാനിപ്പിക്കണം. ഇനി അവനവൻ്റെ രക്ഷിതാക്കളെ സമ്മർദ്ദത്തിലാക്കിയിട്ട് ഈ ജാതി സാധനങ്ങൾ വാങ്ങണത് എന്ത് ചെയ്യണം, അവസാനിപ്പിക്കണം. സർക്കാർ ഈ വിഷയത്തിൽ എന്ത് ചെയ്യണം, കൃത്യമായ നയങ്ങൾ ഉണ്ടാക്കണം. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം, അതിലിപ്പോൾ ആ ബൈക്കിൽ പോയ കുട്ടികളുണ്ടല്ലോ, സ്കൂട്ടിയിൽ പോയ കുട്ടികൾ, അപ്പോൾ അവർ കുട്ടികളല്ല, 21 വയസ്സ് പ്രായമുള്ള 3 ആളുകളാണ്. അപ്പോൾ 3 ആളുകൾ 2 സ്ത്രീകളും ഒരു പുരുഷനുമാണ്. അവർ വ്യത്യസ്ത സ്ഥലങ്ങളിലുള്ള ആളുകളാണ്. അവിടെ എന്തോ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാന്നാണ് വാർത്തകളിൽ കാണാൻ പറ്റിയത്. ഏകദേശം സമയം എത്രയും, ഒരു
5: 2.5 മണി.
0: ഇതൊരു വിഷയമാണ്, ഞാനതാ പറഞ്ഞത്. അതായത് മഞ്ഞുമലയുടെ അറ്റെന്ന് പറയാൻ കാരണം, ഈ പോകുന്ന 19 വയസ്സുകാരനും മദ്യപിച്ച് പോകുന്ന സമയം ഇതാണ്. ഈ കുട്ടികൾ ഈ 3 ആളുകൾ ചായ എന്താ വെച്ചാൽ അവർ കമ്പനിയിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചായ കുടിക്കാൻ വന്നു. ഈ ചായ കുടിപ്പം എന്താണ് കേരളത്തിൽ ഈ പ്രായക്കാർക്ക് ഒരു വലിയ സംഭവമാണ്. ചായ കുടിക്കുക, രാത്രി പിന്നെ കളിക്കാൻ പോവുക, പിന്നെ ഈ ടർഫൊക്കെ ഉണ്ടല്ലോ, ടർഫുകളൊക്കെ സജീവമാകുക, അത് വലിയ വിഷയമാണ്. ഞാൻ പറഞ്ഞു ഇതൊരു ചെറിയ വിഷയമല്ല, ഇതൊക്കെ നമ്മൾ പഠനവിധേയമാക്കണം. അപ്പം നമ്മൾ കോഴിക്കോട് മേയർ പറഞ്ഞു, അതായത് നമ്മളെ കോഴിക്കോട് പിന്നെ ബീച്ചിലത്തെ അവസ്ഥ എന്താ, ഈ നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞിട്ട് രാത്രി ഇവിടെ വന്ന് കാണിച്ചു കൂടുന്ന പരിപാടി എന്താ മേയറെ പറഞ്ഞത്, ഞാൻ കണ്ടതാണത്. ഇതുപോലെ വേറെ ജനപ്രതിനിധികളും പറഞ്ഞു എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോഴേക്കും അവിടെ വന്നിട്ട് നമ്മളെ മീഡിയ പ്രവർത്തകർ ആൾക്കാരൊക്കെ വന്നിട്ട് എന്താണ് നമ്മളെ മക്കളൊന്ന് പുറത്തിറങ്ങിയ കുഴപ്പം അല്ലേ, ഇതിനിങ്ങനെ വെല്ലടിച്ചു കൊടുക്കുന്ന ആൾക്കാരാണ്, ഒന്നും ഇവിടെ ഈ കേരളത്തിലൊന്ന് പുറത്തിറങ്ങി, അതുകൊണ്ടാണ് എല്ലാവരും ഗൾഫിക്ക് പോകുന്നത്, അതുകൊണ്ടാണ് വേറെ വിദേശ രാഷ്ട്രങ്ങളിലേക്ക് പോകുന്നത്, ഇവിടെ നിൽക്കാൻ കഴിയണം, ഇവിടെ ഒന്നിനും ഇവിടെ സദാചാര ഗുണ്ടായിസാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ സംഭവമാക്കി, എന്നിട്ട് ഈ കുട്ടികളൊക്കെ പുറത്തേക്കണ്ട് ഇറക്കുക, പുറത്തിറക്കിയിട്ട് അവർ മദ്യപിക്കുക, അവർ ലഹരി ഉപയോഗിക്കുക, അവർ പരസ്പരം പിന്നെ ആണും പെണ്ണും തമ്മിൽ ശയിച്ച് അതിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുക, അവിഹിത ബന്ധങ്ങൾ ഉണ്ടാകുക, ഗർഭങ്ങൾ ഉണ്ടാകുക, ഈ വിഷയങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് വേറെ ലേഖനാക്കി കൊണ്ടുവരിക, അത് വേറെ ഫീസറാക്കി കൊണ്ടുവരിക, അത് വേറെ റിപ്പോർട്ടാക്കി കൊണ്ടുവരിക, എന്നിട്ട് അതിൻ്റെ റേറ്റിംഗ് കൊടുക്കുക. ഇങ്ങനെ ഇത് 2 തലയും കത്തിച്ചങ്ങാണ്ട് മിന്നണ കുറേ മാധ്യമ പ്രവർത്തകരുണ്ട് ഇവിടെ, അവരൊക്കെ ഈ വിഷയത്തിൽ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഇത്തരം വിഷയങ്ങൾക്ക് ഒരു അമരടി ഉണ്ടാകണമെങ്കിൽ മൊത്തത്തിൽ നമ്മൾ കേരളത്തിൽ ഒരു ഈ വിഷയത്തിലൊക്കെ ഒരു ഇത് പോകണം. അപ്പോൾ ഈ നൈറ്റിൽ ഉള്ള സംഗതി ഉണ്ടല്ലോ, ഈ രാത്രി ഉറങ്ങാനുള്ളതാണ്, മനുഷ്യൻ ഉറങ്ങാനുള്ളതാണ് രാത്രി. ഇനി ശരീരശാസ്ത്ര പ്രകാരങ്ങൾ രാത്രി പകലൊരാൾ കിടന്നുറങ്ങിയാലും രാത്രി ഉറങ്ങിയാലും തമ്മിൽ ഏതൊറക്കാണ് അവന് സൗണ്ട് സ്ലീപ്പ് കിട്ടുക. പഠിക്കട്ടെ, റിപ്പോർട്ട് വരട്ടെ. മനുഷ്യന് രാത്രി എന്ന് പറയുന്നത് കിടന്നുറങ്ങാനാണ്, പകൽ അധ്വാനിക്കാനുള്ളതാണ്. ഈ കാഴ്ചപ്പാട് ഈ കുട്ടികൾ രാത്രി ഒരു മണിക്കും രണ്ട് മണിക്കും ഈ അങ്ങാടി കൂടി കറങ്ങി നടന്നിട്ട് പിറ്റേ ദിവസം എങ്ങനെ ഇവർ കോളേജ് പോവുക, പിറ്റേ ദിവസം എങ്ങനെ ഓഫീസ് പോകും, മറ്റേ ആൾക്കാർ ഇപ്പോൾ കമ്പനിയിലത്തെ ആൾക്കാരുണ്ടല്ലോ, അവർക്ക് രാവിലെ 8 മണിക്ക് പിന്നെ കയറണ്ടേ, എങ്ങനെ 8 മണിക്ക് അവിടെ പോയിട്ട് ജോലി ചെയ്യാം, എന്തായി പറയണത്. ഇതൊക്കെ ഭയങ്കര പ്രശ്നമാണ്. എന്നാൽ വിദേശ രാജ്യങ്ങളിൽ അങ്ങനെ, വിദേശ രാജ്യങ്ങളിൽ അതുമാത്രമല്ല മൊത്തം അവിടുത്തെ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്, അതിനനുസരിച്ചുള്ള രൂപമാണുള്ളത്. ഇനി വിദേശ രാജ്യമാണ് നമ്മളെ മോഡലെങ്കിൽ യൂറോപ്പിലുണ്ടായതൊക്കെ പടി ഉണ്ടാവും. യൂറോപ്പിൻ്റെ തെരുവുകളിൽ ഈ മദ്യപാനവും കാര്യങ്ങളും ലഹരി ഉപയോഗിച്ചുകൊണ്ട് ആൾക്കാർ പിന്നെ കൂത്താടി നടക്കുന്ന സ്വഭാവം കണ്ടിട്ടില്ലേ, എന്തൊക്കെ അവസ്ഥയാണ് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വിദ്യാലയങ്ങളിൽ വെടിവെപ്പ് ഉണ്ടാകണില്ലേ, അവിടെ ഇപ്പോൾ ഈ പിന്നെ ഗർഭനിരോധന ഉറകൾ പിന്നെ വിതരണം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ലേ, അവിടേക്കാണോ നമ്മുടെ യാത്ര ചെയ്യണത്. അപ്പോൾ ഇതൊക്കെ ഒരു എവിടേക്കാണ് നമ്മൾ ഈ വഞ്ചി തുഴയണത് എന്നറിയാത്ത ഒരു സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ഒരു അപകടത്തെ മുന്നിൽ വെച്ചുകൊണ്ട് കാണുന്നത് നമ്മുടെ കേരളത്തിൽ മാറി വരുന്ന ഒരു തെറ്റായ കൾച്ചറിൻ്റെ ഒരു ഒരു അടയാളമായിട്ടാണ്, സിമ്പിളായിട്ടാണ് ഈ വിഷയത്തിന് നമ്മൾ എടുക്കേണ്ടത്. അതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായി പഠിച്ചു പോകണം. പിന്നെ ഒറ്റ കാര്യം കൂടി, ഇത് വെച്ചുകൊണ്ടും ചില വിദ്വേഷങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇങ്ങനെ കണ്ടു, ചില കമൻസുകളൊക്കെ കണ്ടു. അതായത് ഇതിൽ ഒന്ന്, ഈ മൂന്നാൾ ബൈക്ക് മേളയിൽ മരിച്ചു പോയ ആൾക്കാരിൽ ഒന്നൊരു മുസ്ലിം പേരുള്ള ആളാണ്, രണ്ട് പിന്നെ അമുസ്ലിങ്ങളായ രണ്ട് പെൺകുട്ടികളാണ്. അപ്പോൾ ഇതും എന്താണ് ഇവൻ്റെ പിന്നാലെ എന്തിന് ഇവർ രണ്ടാളും പോയി എന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞു, അത് എന്നിട്ടൊരു ഒരു മതത്തിൻ്റെ കളറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ആ രീതിയിലേക്ക് കൊണ്ടുവരുന്നൊരു സ്വഭാവമുണ്ട്. ഇതിലെന്ത് മതമുള്ളത്, ആ മൂന്നാൾ, ഇത് നമ്മുടെ നാട്ടിലുള്ള ഒരു കൾച്ചറാണ്. അത് ഇന്ന മതക്കാരെന്നല്ല, എല്ലാവരും അത് ബാധിച്ചിട്ടുണ്ട്, എല്ലാവരും അത് ബാധിച്ചിട്ടുണ്ട്. അവിടെ എല്ലാവർക്കും ഇതിലെന്ത് വേണം, ഇത്തരം ഒരു സമീപനത്തിൽ നിന്ന് ഇനി യൂട്ടേൺ എടുത്തിട്ടില്ലെങ്കിൽ ഇതിലും വലിയ അപകടങ്ങളുണ്ടാവും
3: തീർച്ചയായിട്ടും. പക്ഷേ നമ്മൾ അപ്പം ഇത് ഈ ഒരു സാധാരണ അപകടം എന്നതിനപ്പുറത്തേക്ക് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ആണ് അഷ്റഫ്ക്ക് സൂചിപ്പിച്ചത്. ഇതിൽ പ്രയാസകരമായിട്ടില്ലെങ്കിൽ പ്രതിസന്ധി നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അഷ്റഫ്ക്ക് സൂചിപ്പിച്ചു. ഇതെല്ലാം ആരാണ് ഇതിൽ കുറ്റപ്പെടുത്തേണ്ടി വരിക?
4: ഇല്ല, ഇപ്പോൾ അഷ്റഫ്ക്ക ഈ സംസാരത്തിനിടയിൽ നമ്മൾ താമരശ്ശേരിയിലെ ഷഹബാസിൻ്റെ വധം പറയണ്ടായി. അന്ന് ആ കുട്ടി നമുക്കറിയാം അത്രയും ബ്രൂട്ടലായിട്ട് തൻ്റെ സഹപാഠികളാണ് അടിച്ച് കൊല്ലുന്നത്. അതിനുശേഷം അവർ തന്നെ ഈ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തൊരു കമൻ്റ് എന്തായിരുന്നു, അത് പ്രശ്നമല്ലടാ, നമുക്ക് എന്താണ് നിയമപരമായി നമ്മളെ പിടിക്കാൻ പറ്റൂല. അപ്പോൾ അതിൽ
3: ചാറ്റാണ്.
4: അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഒരു കൃത്യമായ സൂചന എന്താണ്, നമ്മൾക്ക് നിയമപരമായ ഒരു സംരക്ഷണമുണ്ട് അല്ലെങ്കിൽ നമുക്ക് നിയമപരമായൊരു പ്രിവിലേജ് ഉണ്ട് എന്ന് കുട്ടികൾക്ക് തന്നെ ധാരണ ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ ഈ ക്രൈം നടന്നതിന് ശേഷം പറഞ്ഞു എന്ന് പറയപ്പെടുന്ന ഒരു കമൻ്റ് എന്താണ്, അതിൻ്റെ വാപ്പ നോക്കിക്കോളൂ എന്നുള്ളതാണ്. അപ്പോൾ ആ ആ കുട്ടിയുടെയും മനസ്സിലുള്ള സംഭവം എന്താണ്, എനിക്ക് അങ്ങനത്തെ ഒരു ഓവർ പ്രിവിലേജ് ഉണ്ട്
0: അല്ലെങ്കിൽ അത് ഈ രക്ഷിതാക്കളുടെ സമീപനത്തിൽ
4: അതാണ്, അവർ സ്വാധീനത്തിൻ്റെ സമ്പത്തിൻ്റെ ഒക്കെ പേരിൽ ഒരു പ്രിവിലേജ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് വളരെ, അതാ ഈ ഒരു പ്രായത്തിൽ ഒരു ഭാഗത്ത് അവർക്ക് ഇത്തരത്തിലുള്ള ഒരു ഓവർ പ്രിവിലേജിനെ കുറിച്ചിട്ടുള്ള ഒരു തോന്നൽ, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യുകയും മറുഭാഗത്ത് ഇവരെ തടയുന്ന അല്ലെങ്കിൽ ഇവരെ നിയന്ത്രിക്കാൻ പറ്റുന്ന സംവിധാനങ്ങളില്ലാതെയാവുകയും ചെയ്താൽ സ്വാഭാവികമായിട്ടും വലിയൊരു അപകടമാണ് സംഭവിക്കുന്നത്. ഈ സി സി എൽ എന്ന് പറയുന്ന വെച്ചാൽ എന്താണ്, ചൈൽഡ് ഇൻ കോൺഫ്ലിക്ട് വിത്ത് ലോ എന്ന് പറയുന്ന കേസുകൾ, അതായത് അണ്ടർ 18 ഉള്ള കുട്ടികൾ. ഇതിനെക്കുറിച്ചുള്ള ചിലപ്പോൾ നമ്മുടെ ഈ NCRB വെച്ചാൽ നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ പറയുന്ന വെച്ചാൽ ഇപ്പോൾ 24 കണക്കനുസരിച്ചാണ് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിലെ കോഗ്നിസിബിളായിട്ടുള്ള എന്ന് വെച്ചാൽ ശിക്ഷിക്കപ്പെടേണ്ട ക്രൈമുകളുടെ ഇത് കുറയുക ചെയ്ത് 6% ചെയ്തു കുറഞ്ഞു. അതേസമയം ഈ പറയുന്ന CCL 11% വർദ്ധിച്ചു എന്നാണ്. അപ്പോൾ കുട്ടിക്കുറ്റവാളികൾ വർദ്ധിക്കുകയും നാഷണൽ റേറ്റിൽ ക്രൈം കുറയുകയും ചെയ്തു എന്ന് പറയുമ്പോൾ വലിയ അപകടം സൂചിപ്പിക്കുന്ന ഒരു സാധനമാണത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തുകൊണ്ടെന്നുള്ള ചോദ്യം ചോദിക്കേണ്ട, ഇപ്പോൾ ഒരു ഭാഗത്ത് നമുക്കറിയാം ഈ വെറുപ്പും ക്രൂരതയും നരാധമത്വവും ഒക്കെ ആഘോഷിക്കപ്പെടുന്നൊരു രാഷ്ട്രീയ അന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതിനൊക്കെ സമ്പൂർണ്ണ പിന്തുണ ലഭിക്കുന്ന, ഇത് കണ്ടു വളരുന്നവരാണ് കുട്ടികൾ. അങ്ങനത്തെ ഒരു അന്തരീക്ഷത്തെ ഹീറോയിക്കായിട്ട് ഇവിടെ ആഘോഷിക്കപ്പെടുന്ന സമയമുണ്ട്. സ്വാഭാവികമായും ഇത് സ്വാധീനം ചെലുത്തുകയില്ല എന്നൊരു ചോദ്യം ഒന്നാമതായിട്ടുണ്ട്. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ എന്തുകൊണ്ടാണിപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനത്തെ നിയമ സംരക്ഷണം കൊടുക്കുന്നത്? അതിനൊരു കാരണമുണ്ടല്ലോ. കുട്ടികൾ ഇമ്മച്ചുവറാണ്, അവർ വളരെ വൾണറബിളാണ്. കുട്ടികളെ പെട്ടെന്ന് ഇത്തരം കാര്യങ്ങളൊക്കെ മിസ്ലീഡ് ചെയ്യും. അതുകൊണ്ട് അവരല്ല കുറ്റക്കാരൻ, അവരല്ല ഈ തെറ്റിൻ്റെ പറയിൽ യഥാർത്ഥ കാരണക്കാരെന്നാണല്ലോ ഇപ്പോൾ ഈ അവരെ സംരക്ഷിക്കുന്നതിൻ്റെ ഇതിൽ. അങ്ങനെയാണെങ്കിൽ ഇവരെ മിസ്ലീഡ് ചെയ്യുന്ന, ഈ കുട്ടികളെ ഇത്തരം ക്രൈമിലേക്ക് കൊണ്ടുപോകുന്ന സംവിധാനങ്ങൾ, അതെന്തോ ആകട്ടെ, അത് വ്യക്തിയാകട്ടെ, സമൂഹമാകട്ടെ, മീഡിയയാകട്ടെ, എന്തോ ആകട്ടെ, ഇത്തരം സംവിധാനങ്ങൾക്കെതിരെ കർക്കശമായിട്ടുള്ള നിയമങ്ങൾ ആവശ്യമില്ലേ? ഇപ്പം നമ്മുടെ നാട്ടിലെ സിനിമകൾ, വയലൻസ്, ക്രമാതീതമായ വയലൻസ് കാണിക്കുന്ന സിനിമകൾ, ഇപ്പം നമ്മൾ തന്നെ ഒരിക്കൽ ചർച്ച കർത്തിയിരുന്നു മാർക്കോ എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമയെക്കുറിച്ച്. അതായത് ഒരു മറ്റേ മനസ്സിന് യാതൊരു കുറ്റബോധമില്ലാതെ എന്ത് ചെയ്യുക, കണ്ടവരൊക്കെ എന്ത് ചെയ്യുക, കൊല്ലുന്ന രൂപത്തിലുള്ള അതിൻ്റെ ബ്ലഡ് ഷെഡൊക്കെ അതേപോലെ കാണിക്കുന്ന, ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്നൊരു സൈക്കോളജിസ്റ്റിനോട് ചോദിച്ചാൽ വെറുപ്പുണ്ടാവുന്നില്ല, അതിനോട് അത് നോർമലൈസ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. അപ്പം ഇത്തരത്തിൽ പല രീതിയിലും കുട്ടികളെ കുറിച്ച് പറയുന്ന, അവർ വളരെ സെൻസിറ്റീവാണ്, അവർക്ക് ട്രോമ ഉണ്ടാവും, അത് ലൈഫ് ലോങ് ആയിട്ട് നിലനിൽക്കും. അപ്പോൾ ട്രോമ ഉണ്ടാകരുത് കയറിയിട്ടാണ് ഈ പറയുന്ന നാട്ടിലെ അധ്യാപകരൊക്കെ എന്താണെന്ന് കണ്ണുരുട്ടിയാൽ ഓനെതിരെ കേസ് കൊടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ മാതാപിതാക്കൾക്കെതിരെ എന്ത് ചെയ്യാം, കേസ് കൊടുക്കാം. കുട്ടിയെന്ന് തച്ചു എന്നോ അല്ലെങ്കിൽ അവനെ എന്ത് ചെയ്തു, പിന്നെ മാനസികമായി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിനേക്കാളും എത്രയോ ആഴത്തിൽ കുട്ടികളെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ ദുസ്വാധീനം ഉണ്ടാക്കുന്ന ഈ മീഡിയക്കെതിരെ എന്തുകൊണ്ട് കേസ് വരുന്നില്ല? അത് വേണ്ടേ? അപ്പോൾ വളരെ ഈ സാമൂഹ്യ സംവിധാനങ്ങളൊക്കെ തുറന്നു വെക്കുകയും ക്രൈം പ്രോത്സാഹിപ്പിക്കപ്പെടുകയും അല്ലെങ്കിൽ അങ്ങനത്തെ സീരിയൽ കില്ലേഴ്സിൻ്റെ ഒക്കെ സ്റ്റോറികളൊക്കെ എന്ത് ചെയ്യുക, അവർക്കിങ്ങനെ പഠിപ്പിക്കുക, ഇതൊക്കെ
3: ചെയ്യുമ്പോഴേ
4: ഇതൊക്കെ കണ്ടെന്തിയണ്ടോ ഒന്നും ചെയ്യണ്ട, കള്ളുടിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ തന്നെ. അപ്പം ഞാൻ പറഞ്ഞാൽ അതേസമയം നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ഗൈഡൻസ് ആകേണ്ടത്, സ്വാധീനമാകേണ്ടത് മാതാപിതാക്കളും അധ്യാപകരാണ്. അവരുടെ സ്വാധീനത്തെ ഇല്ലാതെയാക്കുകയും എന്നാൽ മറ്റു സ്വാധീനങ്ങൾക്കൊക്കെ തുറന്ന ഒരു സ്വാതന്ത്ര്യം നൽകുകയും ചെയ്യുന്നൊരവസ്ഥ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതാണ് ഒന്നാമതായിട്ടുള്ള ഈ നമ്മൾ അപലപിക്കേണ്ട ഒരു സാധനം. രണ്ടെന്താ വെച്ചാൽ, ഈ കുട്ടികളുടെ ഒരു ആശയ രൂപീകരണം, അവരുടെ ആറ്റിറ്റ്യൂഡ്, ഇതൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിൽ നമ്മുടെ ഒരു ആശയ പരിശ്രമം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം കണ്ടൊരു ഒരു ചർച്ചയാണ് മറ്റേ. അപ്പോൾ ആ ചർച്ചയിൽ ഒരു ഒരു കക്ഷിയോട് ചോദിക്കുന്നു, ഇങ്ങനെ ഇത് ടോക്സിസിറ്റിയാണ് എന്ത് ചർച്ചാ വിഷയം, വലിയ അവതാരികയൊക്കെ ഉണ്ട്, ഒരു നടിയൊക്കെ ആയിട്ടുള്ള അവതാരികയൊക്കെയാണ് അതിനകത്തുള്ളത്. അപ്പോൾ എന്തോ ചോദ്യം ഞാൻ കേട്ടില്ല, ആ ഒരു ആ ബിറ്റേ കണ്ടുള്ളൂ. അപ്പോൾ അതിനകത്ത് പറയണേ, അദ്ദേഹം പറയുന്നു, അതായത് ഒരിക്കലും എൻ്റെ ഭാര്യ പിന്നെ രാത്രിയിൽ ഒരു കൂട്ടുകാരൻ വന്ന് വിളിച്ചു കഴിഞ്ഞാൽ പോകുന്നത് എനിക്ക് അംഗീകരിച്ച് കൊടുക്കാൻ പറ്റില്ല, എൻ്റെ ഭാര്യയ്ക്കും ഞാൻ ആ രീതിയിൽ പുറത്ത് പോകുന്നത് ഇഷ്ടമാവുകയില്ല എന്ന് പറയണം. ഊട്ടനെ പിടിച്ചു അദ്ദേഹത്തെ, കേട്ടോ,
3: ടോക്സിക്കാണ്
4: ഈ ഭയങ്കര എന്താണ് ടോക്സിക്കാണ്. അപ്പോൾ അതായത് എന്ത് ചെയ്യണം, സമ്മതിക്കണം. അതാണെന്ത് പുരോഗമനം, അതാണ് നമ്മുടെ നാട്ടിൽ ആവശ്യപ്പെടുന്ന സ്വാതന്ത്ര്യം. ഞാൻ ചോദിക്കുന്നത്, ഇത് കാണുന്നൊരു കുട്ടി എന്താ മനസ്സിലാക്കേണ്ടത്? ആ അപ്പം നമ്മളെ അമ്മയോ പെങ്ങളോ ഭാര്യയൊക്കെ അങ്ങനെ പുറത്ത് പോകുമ്പോൾ അതൊക്കെ എന്ത് ചെയ്യണം, പുറത്ത് നമ്മൾ അനുവദിക്കണം എന്നുള്ളതാണ്. വേറൊരു ഇതുപോലൊരു ഒരു സൈക്കോളജിസ്റ്റാന്ന് പറയുന്ന ഒരു കക്ഷിയുടെ റീൽ ഞാൻ കണ്ടു. അപ്പം അതിനകത്ത് ആ ലേഡി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ലോകത്ത് മനുഷ്യൻ്റെ ജീവിതം, അതായത് കുട്ടികളുടെ ജീവിതം ഏറ്റവും കൂടുതൽ തകർക്കുന്നത് മാതാപിതാക്കളാണ്, അതിൽ തന്നെ മാതാവാണ്. കാരണം എല്ലാത്തിലും കയറി ഇടപെടും, എല്ലാം ചകഞ്ഞന്വേഷിക്കും. എന്തെങ്കിലും ഒന്ന് കാണുമ്പോഴേക്ക് കുട്ടിയെ വിളിച്ചിട്ട് എന്ത് ചെയ്യും, അത് മറ്റേ അറിയുന്നത് വരെ ഹരാസ് ചെയ്യും. അവനൊരു സ്വാതന്ത്ര്യവും കൊടുക്കില്ല, ഒരു സ്വകാര്യതയും അവൻ നൽകുകയില്ല. അതുകൊണ്ട് തന്നെ നീ കല്യാണം കഴിഞ്ഞാലോ മാതാവിന് പകരം അമ്മായിയമ്മ ആയിരിക്കും ഇത് ചെയ്യുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ മാതാവും അമ്മായിയമ്മയാണ് ഏറ്റവും വലിയ അപകടകാരികൾ. അപ്പോൾ ഇവിടെ നമ്മുടെ ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള, കാരുണ്യമുള്ള, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായ ആളുകളെ ഒരു സ്വാധീനവും ഇല്ലാത്തവരാക്കി മാറ്റുകയും എന്നാൽ ദുസ്വാധീനങ്ങൾക്കുള്ള എല്ലാ സ്വാതന്ത്ര്യങ്ങളും എന്ത് ചെയ്യുക, പുറത്ത് വെച്ചു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് അപകടം തന്നെയാണ്. അപ്പോൾ വെച്ചാൽ ഇതുപോലെ ഇപ്പോൾ ഈ മാതാവിൻ്റെ കേസിൽ ഞാൻ കണ്ടപ്പോൾ ചില വീഡിയോകളിൽ എന്താ വെച്ചാൽ അവർ പറയുന്നുണ്ട് കുട്ടികളുടെ ഒപ്പം നമ്മളെന്ത് ചെയ്യണം, സമയം ചിലവഴിക്കണം, അതവർക്ക് കോൺഫിഡൻസ് ഉണ്ടാക്കി കൊടുക്കുന്നൊക്കെ കുറച്ച് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലൊക്കെ പറയുന്നതാണ്. പക്ഷേ ഈ കുട്ടികൾക്ക് ഓവർ കോൺഫിഡൻസ് ആണോ കൊടുത്തതെന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. കാരണം ഒരു എഫക്റ്റീവായിട്ടുള്ളൊരു ബാലൻസിങ് ഉണ്ടല്ലോ, അതെവിടെയോ നഷ്ടപ്പെട്ടു എന്ന് നമുക്ക് തോന്നുന്നു. കാരണം ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ വാഹനം വാങ്ങിച്ചു കൊടുക്കുന്നത് ഒരു ബർത്ത്ഡേക്കാണ്, ഒരു ടോയ് അല്ല. 50 ലക്ഷം രൂപ വരെയുള്ള ഒരു കാറ്, അതും 19 വയസ്സുകാരനെ അതിൻ്റെ ആവശ്യം ഉണ്ടുള്ളത്, അതൊരു കാറ് ഉണ്ടെന്നാണ് പറയുന്നത്. എന്നാലും അവന് വേറൊരു കാറും കൂടെ വാങ്ങിച്ചു കൊടുക്കുകയെന്നാണ്. അത് ഒരു കേവലം പൊങ്ങച്ചത്തിനപ്പുറം എന്താ വെച്ചാൽ കുട്ടിയുടെ ആറ്റിറ്റ്യൂഡിലുണ്ടാക്കുന്ന അതീവ ഗുരുതരമായ ചില മാറ്റങ്ങളുണ്ട്. അതെന്താണ്, ഞാൻ എന്തോ ഒരു മോള് കയറിയിരിക്കുന്ന ഒരാളാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ
3: ഗ്രാറ്റിഫിക്കേഷൻ
4: അതുണ്ട്. അവനൊരു ഒരു താഴെ കൂടെ നടന്നു പോകുന്ന തൻ്റെ സഹജീവികളെ കരുണയോടെ നോക്കാൻ പറ്റാത്ത വിധം അവനെ ഒരു ഏതോ ഒരു മറ്റേ തട്ടിൻ്റെ മുകളിലേക്ക് കയറ്റി വിടുകയാണ് ചെയ്യുന്നത്. അപ്പം പിന്നെ ഒരു കാര്യം വെച്ചാൽ ഈ കുട്ടിയെക്കുറിച്ച് തന്നെ പറയുന്നത് വെച്ചാൽ അവന് നേരത്തെ ഒരു അഷുവായിരുന്നു, പിന്നെ ഇപ്പോൾ ബോഡി ബിൽഡിങ്ങൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവനിപ്പോൾ സ്വന്തം കാര്യമൊക്കെ നല്ല ശ്രദ്ധിക്കുന്നതാണ്. അവിടെയും ഈ മാതാപിതാക്കൾക്ക് പറ്റിയ തെറ്റെന്താണ്, അവർ ഈ കുട്ടി ഒരു കമ്പനി ആയിട്ട് തീരുന്നുള്ളതും മദ്യപാനത്തിലേക്കൊക്കെ പോയി എന്നുള്ളതും അവൻ്റെ ഈ താല്പര്യവും ഈ പുതിയ ജീവിത രീതിയും തമ്മിൽ കോൺഫ്ലിക്റ്റ് ഡെവലപ്പ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നിടത്ത് പരാജയപ്പെടുന്നു. ഇത് അവരുടെ ഒരു ഞാൻ ഒരു കുടുംബത്തിൻ്റെ പ്രശ്നമായിട്ടല്ല പറയുന്നത്, മറിച്ച് ഇത് സ്വാഭാവികമായും നമ്മുടെ നാട്ടിലിപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ഓവർ ട്രസ്റ്റ്, കുട്ടികളുടെ മുകളിൽ ഓവർ ട്രസ്റ്റ് ഉണ്ടാക്കിയാൽ എൻ്റെ കുട്ടി എന്ത് ഇല്ല, തെറ്റ് ചെയ്യാനിടയില്ല എന്ന രീതിയിൽ വിശ്വസിച്ചുകൊണ്ട് അവരെ ചോദ്യം ചെയ്യാതിരിക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ 2.5 മണിയായിട്ട് വീട്ടിലെത്താത്തൊരു കുട്ടിയെ കുറിച്ച് ഒരു ബോധറേഷനും ഇങ്ങനെയാണ് ഇല്ലാതിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതൊരു ടിപ്പിക്കൽ കേസാണെന്ന് പറയുന്നത്. ഇതെനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ, എന്നുവെച്ചാൽ നമ്മൾ ഇതൊരു അനുഗ്രഹമായി കാണേണ്ടതിന് പകരം, ഇത്തരത്തിൽ കിട്ടുന്ന കാര്യങ്ങളൊക്കെ അനുഗ്രഹമായി കാണേണ്ടതിന് പകരം അവകാശമായിട്ടോ അല്ലെങ്കിൽ ഒരുതരം ആഡംബരമായിട്ടോ അഹങ്കാരമായിട്ടോ കാണുന്നൊരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അത് മനുഷ്യൻ എന്തെച്ചാൽ തൻ്റെ സഹജീവികളെ അപമാനിക്കാൻ എന്ത് ചെയ്യും, അവനെ പ്രേരിപ്പിക്കുന്നു. എനിക്ക് പിന്നെ വെച്ചാൽ പോലീസിനെ സംബന്ധിച്ചോളം വെച്ചാൽ ഈ റോഡൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഈ റേസിൻ്റെ റോഡാണെന്നാണ് പറയുന്നത്. പോലീസ് വളരെ കൃത്യമായിട്ട് ഇടപെടേണ്ട ഒരു മേഖലയാണത്. കാരണം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് അങ്ങനത്തെ ആൾട്രിയുടെ വണ്ടികൾ, അങ്ങനത്തെ ഹോണൊക്കെ വെച്ചിട്ടുള്ള ഈ പോക്കുകൾ. നമുക്കറിയാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ മരണങ്ങൾ നടക്കുന്നത് റോഡ് അപകടങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ ആ രംഗത്തുള്ളൊരു ഇടപെടലിന് വലിയ പ്രാധാന്യമുണ്ട്. അത് ഇത്തരം പ്രവണതകൾ നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ ഇത് കൂടുക തന്നെ ചെയ്യും.
3: തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയം എന്താ വെച്ചാൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം മക്കളെ നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ ആ മക്കൾ ആ ഇഷ്ടത്തിൻ്റെ മുകളിൽ മക്കൾ ആവശ്യപ്പെടുന്നതെല്ലാം സാധിപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ഒരു പക്ഷേ അവരുടെ തന്നെ ജീവിതം ഒരു പക്ഷേ കുളം തോണ്ടുന്ന രൂപത്തിലേക്ക്, പ്രയാസപ്പെടുന്ന രൂപത്തിലേക്ക് എന്തെങ്കിലും എത്തിച്ചേരും. അപ്പോൾ മക്കൾ അതുപോലെ അവർ വളർന്നു വരുമ്പോൾ അവർക്ക് റൈറ്റ് ഡിസിഷനും യഥാർത്ഥമായ ചിന്തയും കൃത്യമായിട്ടുള്ള തീരുമാനങ്ങളും എടുക്കാൻ പാരൻസാണ് സഹായിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരിക്കലും നമ്മുടെ മക്കളോടുള്ള സ്നേഹം അതൊരന്ധതയായിക്കൊണ്ട് ഒരിക്കലും മാറുന്നൊരു സാഹചര്യം ഉണ്ടാകരുതെന്നുള്ളതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. പുതിയ കാലഘട്ടത്തിലെ പ്രവണതകളെ ഒന്നും കൂടി എഡിറ്റ് ചെയ്ത് പ്രത്യേകിച്ച് രക്ഷിതാക്കളും സമൂഹവും ഭരണാധികാരികളും ഒക്കെ ഒന്ന് കൃത്യമായിട്ട് വിലയിരുത്തണമെന്നും കൂടി ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ സ്പോട്ട് ലൈറ്റ് അതിൻ്റെ അവസാനത്തെ ഒരു ടോപ്പിക്കിലേക്ക് പോവുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഹൂത്തികളും സൗദികളും തമ്മിലുള്ള, സൗദിയും തമ്മിലുള്ള ഒരു യുദ്ധം, അല്ലെ ഒരു യുദ്ധം എന്നുള്ളൊരു ആക്രമണം നമ്മൾ എന്ത് ചെയ്തു ഇപ്പോൾ വാർത്തകളിലൊക്കെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റിയാദിൽ ആക്രമിച്ചു, അപ്പോൾ റിയാദിലെ എയർപോർട്ടുകൾ തകർത്തു എന്നുള്ളതും സൗദി സ്ഥിരീകരിക്കുകയാണ്, ഹൂത്തികളാണെന്ന് സ്ഥിരീകരിക്കപ്പെടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതേ തരത്തിൽ ഈ ഒരു കോൺഫ്ലിക്റ്റ് ഇപ്പോൾ സൗദി സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് രാജ്യങ്ങളൊക്കെ മുന്നോട്ട് വരുന്ന സാഹചര്യം നമ്മൾ കണ്ടു. അപ്പോൾ ഹൂത്തികൾ പറയുമ്പോൾ അവരൊരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട മുസ്ലിം നാമധാരികളൊക്കെ ആയിട്ട് അറിയപ്പെടുന്ന ആളുകളാണ് സൗദി അറേബ്യയും. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു ഈ സൗദിയെ ലക്ഷ്യം വെക്കുന്നതിൽ എൻ്റെ പിന്നീടുള്ളൊരു അതിനുള്ളൊരു കാരണം എന്താണ്?
4: നമ്മൾ ഈ ഇപ്പോൾ US-ഇറാൻ യുദ്ധം നടന്ന സമയത്ത് സൗദി അറേബ്യ അതുപോലെ UAE-ക്ക് ഇറാനെ മിലിറ്ററി ബേസുകൾ നൽകുന്നു എന്നുള്ളതിൻ്റെ പേരിൽ ഇറാൻ എന്ത് ചെയ്തിരുന്നു, ഈ മിലിറ്ററി ബേസുകളെ ആക്രമിച്ചിരുന്നു. 30 അത്തരത്തിലുള്ള റെയ്ഡുകൾ ഇറാൻ നടത്തിയിട്ടുണ്ട്. എത്ര പേര് കൊല്ലപ്പെട്ടു പരിക്കേറ്റു നമുക്കറിയോ? ഒരാൾ ഒരു US പേഴ്സണിന് കൊല്ലപ്പെട്ടു, 12 മുതൽ 15 ആളുകൾക്ക് വരെ പരിക്കേറ്റു എന്നുള്ളതാണ്. ഇപ്പോൾ ഒരൊറ്റ എയർപോർട്ട് ആക്രമിക്കുന്നു, അതിനകത്ത് 13 ആളുകൾ കൊല്ലപ്പെടുന്നു, 300 ആളുകൾക്ക് പരിക്കേൽക്കുന്നു. മലയാളികൾക്കും എന്തെങ്കിലും ഒരു ഒരു പന്തികേട് നമുക്ക് തോന്നുന്നുണ്ടോ? 30 അക്രമം നടത്തിയിട്ട് ആ ഒരാൾ കൊല്ലപ്പെടുന്നു. ഇവിടെ ഹൂത്തികൾ എന്ന് പറയുന്ന ഇറാനെപ്പോലുള്ളൊരു മിലിറ്ററി ശക്തിയല്ല, ഇറാൻ ആയുധം നൽകുന്ന ഒരു ദിവസം
0: രാജ്യമല്ല,
4: അവരാക്രമിച്ചിട്ട് ഇത്രയും വലിയ ഇത് ഡെത്ത് ടോൾ ഉണ്ടാവുന്നു എന്ന് പറയുമ്പോൾ ഇതിൽ എന്തോ ഒരു ഒരു പന്തികേട് നമുക്ക് മണക്കേണ്ടതില്ല. അവിടെ തന്നെയാണ് ഇതിൻ്റെ ക്രക്സ് എന്ന് വെച്ചാൽ, നമ്മുടെ ഒരു ഒരു സീനിയർ ഫോറിൻ ഡിപ്ലോമാറ്റും അംബാസഡറൊക്കെ ആയിട്ടുള്ള സി രാജശേഖരന്, അദ്ദേഹം പറയുന്ന ഒരു ഇന്നലെ നടന്ന ഒരു ചാനൽ ചർച്ചയിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇത് ഇറാൻ്റെ ഒരു പ്രോക്സി വാറാണെന്ന്. ഇറാൻ ഹൂത്തികളെ വെച്ചുകൊണ്ട് നടത്തുന്ന ഒരു പ്രോക്സി വാറാണ്. ഈ ഇപ്പോൾ ഈ ഹൂത്തികൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ 12 ഇമാമിങ്ങളിൽ അംഗീകരിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട അല്ല അവർ. സയ്യിദികൾ എന്ന് പറഞ്ഞാൽ ശരിക്കും ട്രൈബൽ വിഭാഗമാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ. ഇവരെന്ത് ചെയ്തു, ഇവരിങ്ങനെ മെല്ലെ മെല്ലെ വന്ന് ഇപ്പോൾ ഒരു വലിയ സ്വാധീന ശക്തി. ആദ്യകാലത്ത് ഇറാൻ അവർക്ക് വലിയ പിന്തുണ കൊടുത്തിരുന്നില്ല, പിന്നീട് എന്ത് ചെയ്തു, അവർ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അങ്ങനെ വന്നാണ്. ഞാൻ മനസ്സിലെ ഈ എന്തിനാണ് ഈ വിഭാഗത്തിൻ്റെ കയ്യിൽ ഇത്ര അത്യന്താധുനിക ആയുധങ്ങൾ ഒക്കെ നൽകപ്പെടുന്നത്? ഒരു കാര്യം കൂടെ മനസ്സിലാക്കും. ഇപ്പോൾ പലപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമുണ്ട്, ഇപ്പോൾ യൂറോപ്പിൽ എന്താണ് ഇത്തരത്തിലുള്ള ഈ പിന്നെ ശക്തികളൊന്നും വരാത്തത്, അവിടെ എന്താണ് ആഭ്യന്തര കലാപങ്ങളും ഉണ്ടാകാത്തത്, ഇത് കംപ്ലീറ്റ് ഈ മിഡിൽ ഈസ്റ്റിലാണല്ലോ ഉള്ളതെന്നുള്ളത്? അതിൻ്റെ ഉത്തരം വളരെ സിമ്പിളാണ്, യൂറോപ്പിൽ ആർക്കും ഒരായുധം കൊടുക്കൂല, അങ്ങനത്തെ സംഘങ്ങൾ ഉണ്ടാക്കൂല, അവിടെ ഒരു ഗുണവും കിട്ടാനില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള കൃത്യമായിട്ട് ഇങ്ങനെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി അവർക്ക് ആയുധം കൊടുത്ത് അത്യന്താധുനിക ആയുധങ്ങൾ കൊടുത്ത് ഇവരെ ഉണ്ടാക്കിയെടുക്കുന്നത് ഇത്തരത്തിലുള്ള കോൺഫ്ലിക്റ്റുകളിലൂടെ തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി തന്നെയാണ്. എന്തായാലും സൗദിയെ സംബന്ധിച്ചുള്ളപ്പോൾ അവർ എണ്ണയ്ക്ക് അപ്പുറമുള്ള ഈ വ്യവസായം, ടൂറിസം, ഇങ്ങനെയൊക്കെ അവരുടെ ഈ സാമ്പത്തിക മേഖലകൾ വികസിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. മാത്രമല്ല അവർ ലോകത്തിന് എല്ലായിടത്തും എന്ത് ചെയ്യുന്നുണ്ട്, ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്, ഇൻവെസ്റ്റേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫുട്ബോൾ ഇത് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ അവരെ താല്പര്യം എന്ന് പറയുന്നത് സമാധാനപരമായി സൗദിയുടെ വികസനം സാധ്യമാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഇറാൻ്റെ അക്രമമൊക്കെ നടന്നപ്പോലും പ്രൊവക്കേഷനൊക്കെ ഉണ്ടായിട്ടും അവർ പരമാവധി സംയമനം പാലിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. ഈ ഇതിനിടയിൽ നമുക്കറിയാം, ഈ ഇറാന് എന്തിനാണ് ഈ ബേസുകൾ ആക്രമിച്ചത്? അതൊരു ചോദ്യം തന്നെയാണ്. അവിടെയും താല്പര്യം തന്നെയായിരുന്നു, സൗദി അറേബ്യയെ സംബന്ധിച്ചോളം ഒന്ന് ഈ സമാധാനപരമായി സൗദി എന്ത് ചെയ്യരുത്, മുന്നോട്ട് പോകരുത് എന്നുള്ളത്. രണ്ട്, ആ ആക്രമണത്തിലൂടെ ഈ താവളങ്ങൾ തകർന്നു അല്ലേ. ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്? ഒന്ന് അമേരിക്ക വിട്ടുപോയി എന്നാണ് നമ്മൾ കരുതേണ്ടത് അല്ലേ. അവിടേക്കാണ് എന്താ എൻ്റെ പ്രശ്നം. അപ്പോൾ ഇപ്പോൾ ഇറാൻ ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. അതായത് ആ യുദ്ധത്തിൽ അത് ബോധപൂർവമാണോ എന്ന് പോലും നമുക്കറിയില്ല, യു എസ് എന്ത് ചെയ്യുന്നു, പിൻവാങ്ങി നിൽക്കുന്നു. യു എസ് സൗദി അറേബ്യ അടിക്കുന്ന സമയത്തും വരാൻ തയ്യാറാകുന്നില്ല. ഇറാഖിൽ ഇറാനെ സംബന്ധിച്ചുള്ളൊരു പാവ അല്ലെങ്കിൽ അവരെ അനുകൂലിക്കുന്നൊരു ഭരണകൂടമാണുള്ളത്. യമൻ്റെ ഒരു മേജർ പോർഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഹൂത്തികളുടെ കയ്യിലാണ് നിലനിൽക്കുന്നത്. ഹോർമൂസ് ഇങ്ങനെ പിടിച്ചടക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ബാബുൽ മന്ദബ് എന്ന് പറയുന്ന ഇത് ഹൂത്തികൾ എന്താണ് ആ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ മറ്റേ റെഡ് സീൻ്റെ ഒരു ഭാഗം പിടിച്ചെടുത്ത് എന്നുവെച്ചാൽ ഇതെല്ലാം തന്നെ ഇറാനെ സംബന്ധിച്ചോളം അതിശക്തമായ ഒരു സ്വാധീനം ഉള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇറാൻ ഇപ്പം എന്താ ആവശ്യമുള്ളത്? ഒന്ന്, ഈ യുദ്ധത്തിൻ്റെ ഒരു അല്ലെങ്കിൽ അവരാഗ്രഹിക്കുന്ന രൂപത്തിലുള്ള ചില കണ്ടീഷൻസിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അവിടെ സാമ്പത്തികമാണെങ്കിൽ സ്വാഭാവികമായിട്ടും അമേരിക്ക എന്തായാലും എന്ത് ചെയ്യില്ല, നഷ്ടപരിഹാരമൊന്നും കൊടുക്കൂല. പിന്നെ ആര് കൊടുക്കേണ്ടി വരും, വേറെ ആരെങ്കിലും. വെച്ചാൽ തങ്ങളെ കെട്ടിപ്പടുക്കാൻ, അതായത് ഒരു കണക്കനുസരിച്ച് 17,000+ റെയ്ഡുകൾ, മിലിറ്ററി റെയ്ഡുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, യു എസ് നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അത്രയും തകർന്ന് തരിപ്പണമായിട്ടുണ്ടാവണമല്ലോ. ഇത് കെട്ടിപ്പടുക്കണമെങ്കിൽ അവർക്ക് ഫണ്ട് ആവശ്യമുണ്ടാകും. അപ്പോൾ ഒരു കണ്ടീഷൻ എന്തുതന്നെയായിരിക്കും, ഇത് ഫണ്ട് എന്ത് ചെയ്യണം, കൊടുക്കണം. ഫണ്ട് ആര് കൊടുക്കും? സ്വാഭാവികമായും ഇത് കെട്ടിയേൽപ്പിക്കാവുന്നത് ഇത്തരത്തിലുള്ള സമീപ രാജ്യങ്ങളുടെ മുകളിൽ തന്നെ ആയിരിക്കും. അത്തരമൊരു താല്പര്യം ഒരു പക്ഷത്തിൻ്റെ പേരിലുണ്ടാകാം. പിന്നെ ഈ സൗദിയെ ശരിക്കും പറഞ്ഞാലൊന്ന് ഈ കളത്തിലിറക്കിയിട്ട് കളത്തിലിറക്കി കഴിഞ്ഞാൽ അവർ മധ്യസ്ഥതയ്ക്ക് എന്ത് ചെയ്യും, തയ്യാറാവും. സൗദിയുടെ മധ്യസ്ഥത എന്ന് പറയുന്നത് എന്തായാലും ശക്തമായിരിക്കും. കാരണം പാകിസ്ഥാനും തുർക്കിയൊക്കെ എന്താണ് അവർ സൈനികമായിട്ട് അനുകൂലിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ധൈര്യമില്ലാത്തതുകൊണ്ടൊന്നും ചെയ്തിട്ടില്ല, വന്നിട്ടില്ല. പക്ഷേ അപ്പോൾ ഒരു സ്വാഭാവികമായും ഈ കുവൈത്താണെങ്കിലും എല്ലാ രാജ്യങ്ങളും അത്തരമൊരു സഖ്യ ദിനന്തിയും തയ്യാറാകും. അപ്പോൾ ഒരു മേശയ്ക്ക് മുമ്പിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സമ്പൂർണ്ണമായ അഡ്വൻറ്റേജ് ലഭിക്കാൻ പോകുന്നത് ഇറാന് തന്നെയാണ്. ഒപ്പം അവർക്ക് നിലവിലുള്ള ഈ സ്വാധീന ശക്തികളൊക്കെ കണ്ടീഷണലായും നിയമപരമായിട്ടും ഒരുപക്ഷെ നിലനിർത്താനും എന്ത് ചെയ്യും പറ്റും. നമുക്കറിയാം ഹർമ്മകളോടൊരു താല്പര്യം ഇവർക്കില്ല. ആത്യന്തിക ലക്ഷ്യത്തിൽ പിടിച്ചെടുക്കുക എന്നുള്ളത് ആണ്. അപ്പോൾ ഈ നീണ്ടു നിൽക്കുന്ന ആക്രമണങ്ങൾ സംഭവിച്ചാൽ സൗദി അറേബ്യ പോലുള്ള സാമ്പത്തിക ശക്തികൾ തകരുകയും അവർക്ക് കൂടുതൽ മേൽക്കൈ എന്ത് ചെയ്യും ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ എങ്ങനെ തങ്ങൾക്കിതിനെ അനുകൂലമാക്കിയെടുക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായ അജണ്ട. രണ്ട്, ഞാൻ കരുതുന്ന ഒരു കാര്യം വെച്ചാൽ ഈ ഇങ്ങനെ ഈ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ, കാരണം അമേരിക്കയും എല്ലാന്ന് പുറത്തിടാനാണ് സൗദി ആഗ്രഹിച്ചിരുന്നത്, മിലിറ്ററി ബേസുകളൊക്കെ നിർത്താനായിരുന്നു. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നതാണ് ഈ മിലിറ്ററി ബേസുകൾ തുടരാൻ അവർ നിർബന്ധിതരാകും. അപ്പോൾ അമേരിക്കയ്ക്കും അത് അനുകൂലമായൊരു സാഹചര്യമാണ്. ഇനിയിപ്പോൾ ഈ മിലിറ്ററി ബേസസൊക്കെ റീബിൽഡ് ചെയ്യണമെങ്കിൽ ഫണ്ട് വേണ്ടി വരും. അതാര് കൊടുക്കേണ്ടി വരും? അത് സൗദി കൊടുക്കേണ്ടി വരും. അതിൻ്റെ ബെനിഫിറ്റ് ആർക്കുണ്ടാവുക? അമേരിക്കയുടെ കൺസ്ട്രക്ഷൻ കമ്പനികൾക്കും മറ്റൊക്കെയാണ് ഉണ്ടാകുമ്പോൾ. ഫലത്തിൽ ഇത് നിലനിർത്തി കൊണ്ടുപോകാനും കഴിയും. അപ്പോൾ ഇത് വളരെ കൃത്യമായൊരു പ്ലാൻഡായ ഒരു പ്രോക്സി വാറാണെന്ന് മനസ്സിലാക്കണം. പക്ഷേ ഇതിനെപ്പോഴും അന്തം വിട്ട് അനുകൂലിക്കുന്ന കുറേ മുസ്ലിം വിഭാഗങ്ങൾ കേരളത്തിൽ പോലും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ദുരന്തം എന്ന് പറയുന്നത്.
3: തീർച്ചയായിട്ടും ഇപ്പോൾ ഇത് പ്രോക്സി വാറാണോ എന്നും അതേപോലെ തന്നെ അതിനാൽ അല്ല എന്ന് പറയുന്ന രൂപത്തിലുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ ചർച്ചയൊക്കെ വന്നു. അതേപോലെ തന്നെ ഇതിൻ്റെ അഡ്വാൻറ്റേജ് പലപ്പോഴും വ്യത്യസ്ത തലത്തിലുണ്ട് എന്നുള്ളതും, ഫണ്ടായിട്ടും അതുപോലെ ഒരു ഉഭയകക്ഷി സമ്മതമായിട്ടൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ചർച്ച വരുന്നുണ്ട്. എന്താ കൂട്ടിച്ചേർക്കാനുള്ളത്?
0: അല്ല, എനിക്ക് ഞാനിതിലാലോചിക്കുമ്പോൾ കാണുന്ന ഒരു സംഗതി എന്താ വെച്ചാൽ, ഈ പൂച്ചനെ മേലക്കിട്ടാലും ഇത് എങ്ങനെ മേലക്കിട്ടാലും നാല് കാലിലേ വീഴുള്ളൂ എന്ന് പറയുന്നത്. അതേപോലെ ഈ സൗദി വിഷയത്തിൽ നമ്മളെ കേരളത്തിൽ നിന്ന് ഇപ്പോൾ നേരത്തെ അമിത് മോശം പറഞ്ഞു, ഇവിടുന്ന് ഉള്ള ഒരു കാഴ്ചപ്പാടിനെ പറ്റി നമ്മളെ മലയാളികളെ സംബന്ധിച്ചുള്ള പറഞ്ഞല്ലോ. അതായത് സൗദി ഇപ്പോൾ നേരത്തെ ഈ ബാബുൽ മന്ദബ് പിന്നെ ഇവർ ഹൂത്തികൾ പിടിച്ചടക്കിയ സന്ദർഭം വന്നു. അപ്പോൾ അത് സൗദിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായൊരു ഒരു പോക്കറ്റാണ്. അപ്പോൾ അത് തിരിച്ചു പിടിക്കും, അത് തിരിച്ചു പിടിച്ചു, സ്വാഭാവികമാണ്, അത് തിരിച്ചു പിടിച്ചു. അപ്പോൾ ഇവരൊക്കെ പാടെ സൗദി എന്ത് ചെയ്തു, ഹൂത്തികൾ ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സംഭവമാക്കിയിരുന്നു. ഇപ്പോൾ ഇവർ തിരിച്ചിങ്ങോട്ട് ആക്രമിച്ചു. 13 ആളുകളിൽ കൂടുതൽ ആളുകളും ഉംറ പിന്നെ
4: നിർവഹിക്കാൻ
0: വന്ന ആളുകളാണ്. ആലോചിക്കണം, നിരപരാധികളാണ്, സിവിലിയന്മാരാണ്. അത് എയർപോർട്ടിലാണെന്നാണ് ഉണ്ടാകുമെന്ന് ഇവർക്ക് നന്നായിട്ട് അറിയും ചെയ്യാലോ. 10-300 ആളുകൾക്ക് ഭയങ്കര പരിക്കുണ്ടായി, എത്ര വലിയ ആക്രമണം നടത്തി. അതിനനുസരിച്ചൊരു ഞെട്ടൽ കേരളത്തിൽ നിന്നുണ്ടായിട്ടില്ല, മലയാളികൾക്കൊന്നും ഉണ്ടായിട്ടില്ല, മലയാള
4: മാധ്യമങ്ങൾ.
0: എന്താണ് എനിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ ഉണ്ടല്ലോ, അപ്പോഴും അതാ ഞാൻ പറഞ്ഞത്, പൂച്ചനെ മേലക്കിട്ട പോലെ അപ്പോഴും ഇപ്പം എല്ലാവരും ചർച്ച ചെയ്ത് കണ്ടപ്പോൾ കേരളത്തിലെ ചില മീഡിയകൾ ചർച്ച കിടക്കുന്നുണ്ട്. അവരൊക്കെ ചർച്ച കേട്ടാൽ അവസാനം സൗദിൻ്റെയാണ് പ്രശ്നം, ആകത്തുക അതാണ്. പറഞ്ഞ് വളഞ്ഞ് തിരിഞ്ഞ് അതിലും ഇതിലൊക്കെ പോടെ പോയി വന്ന് അവസാനം പറയണത് എന്താണ്, സൗദിൻ്റെയാണ് പ്രശ്നം. ഞാൻ എഴുതി വെച്ചോളീ, ഇത് കേരളത്തിലെ കുറച്ച് ആളുകൾ ഇനി ഹറമിൻ്റെ മുകളിലാണ് ഇത് പൊട്ടിയെന്ന് വിചാരിക്കുക, ഹറമിലാണിത് പ്രശ്നം ഉണ്ടായത് വിചാരിക്കുക, അപ്പോഴും പറയും സൗദിയാണ് പ്രശ്നം എന്ന് പറയും. അപ്പോഴും അവർ പറയും. ഇത് വിശ്വാസി സമൂഹം, പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്, ഈ വിഷയത്തെ വളരെ ഗൗരവമായി കാണണം. ഇതിൻ്റെ പൊളിറ്റിക്സും മറ്റ് ജിയോ പൊളിറ്റിക്സും മറ്റ് വിഷയങ്ങളൊക്കെ പല കോലത്തിൽ സങ്കീർണമായിരിക്കാം. പക്ഷെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ചിടത്തോളം, സൗദി അറേബ്യ എന്ന് പറയുന്നത് നമ്മുടെ പവിത്രമായ രണ്ട് സ്ഥലങ്ങളുള്ളതാണത്, ഇരു ഹറമുകളുള്ളതാണ്, നമ്മുടെ ഇബാദത്തുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു സ്ഥലം. അവിടെ ഒരു സ്വസ്ഥതയും ശാന്തതയും വേണമെന്ന് അല്പ ഈമാനുള്ള മനുഷ്യന്മാർക്ക് തോന്നൂലേ. ഈ മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങൾ പടച്ചോനെ എന്തായാലും അങ്ങോട്ട് വരരുത് എന്ന് ചിന്തിക്കേണ്ട എല്ലാ മുസ്ലിങ്ങളും, അതിലെന്ത് പക്ഷവാഹിത്തമുള്ള എല്ലാവരും ഇവിടുന്ന് ഇറാൻ കെട്ടിങ്ങാണ്ട് പോണത് മക്കത്തേക്ക് തന്നെയല്ലേ. അവിടെ പോയിട്ട് ഒരു പിന്നെ ഖാദിമുൽ ഹറമൈൻ എന്നാണെന്ത് അതിൻ്റെ ഭരണാധികാരികൾ അവരെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്നത്. ആ രാജ്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഐക്കൺ എന്ന് പറയുന്നത് ആ ഇരു ഹറമുകളാണ്, പവിത്രമായ ഹറമുകളാണ്. അത് പരിപാലിക്കുന്ന ആ ഒരു രീതി, എത്ര വിമർശകനും ഏത് നിരീശ്വരവാദി യുക്തിവാദിയും പിന്നെ എക്സ് മുസ്ലിം അവിടെ പോയി നോക്കിയാലും ഒരു വാക്ക് പറയാൻ കഴിയില്ല അല്ലേ. അപ്പം നമ്മളിവിടെയൊക്കെ തീർത്ഥാടന കേന്ദ്രങ്ങളൊക്കെ ഇത്രയും അതിൻ്റെയൊക്കെ കുറച്ച് ശതമാനം ആളുകൾ വരുന്ന സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും കുഴപ്പങ്ങളും ഒക്കെ എന്താ അവർ.
5: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ പുരോഗമിക്കുമ്പോൾ ഇപ്പോൾ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളെ പരിചയപ്പെടുത്തുന്ന അസ്മാഉൽ ഹുസ്ന എന്ന ഈ പ്രോഗ്രാമിൽ ഇപ്പോൾ ഇന്ന് അൽ ഹബീർ എന്ന അള്ളാഹുവിൻ്റെ നാമം പരിചയപ്പെടുത്തുകയാണ്. സൂക്ഷ്മജ്ഞാനി എന്ന അർത്ഥം വരുന്ന ഈ പദത്തിൻ്റെ വിശദീകരണവുമായി അബ്ദുർ റൌഫ് അൽ ഹിക്കമി നമ്മൾക്കൊപ്പം ചേരുന്നു.
6: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലദീ ഹദാന ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് അമാ ബഅദ്. ഏറെ സ്നേഹാദരനായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളാണ് നാം പഠിച്ചു വരുന്നത്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ പഠിക്കുന്നതിലൂടെ നമുക്ക് സ്വർഗത്തിലേക്കുള്ള മാർഗം എളുപ്പമാകുന്നു എന്നതാണ് തിരിച്ചറിയേണ്ട ഒരു വസ്തുത. അള്ളാഹുവിൻ്റെ നാമങ്ങൾ ആഴത്തിലറിയുന്നതോടുകൂടി നമ്മുടെ ഈമാൻ വർദ്ധിക്കും, നമ്മുടെ ഭയഭക്തി വർദ്ധിക്കും, അതുപോലെ തന്നെ രഹസ്യവും പരസ്യവും നന്നാവും. ഇതൊക്കെയാണ് ഈ അസ്മാഉൽ ഹുസ്ന പഠിക്കുന്നതിലൂടെ നാം നേടിയെടുക്കേണ്ട നേട്ടങ്ങളും. അതുകൊണ്ട് തന്നെ ഇന്ന് ഇൻഷാ അല്ലാ അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ അൽ ഹബീർ എന്ന നാമത്തെയാണ് നാം പഠിക്കുന്നത്. അൽ ഹബീർ എന്ന നാമത്തിൻ്റെ തേട്ടം, അർത്ഥം, അതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടതും നാം ഉൾക്കൊള്ളേണ്ടതും നാം പാലിക്കേണ്ടതുമായ ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇൻഷാ അല്ലാ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നാം പരിചയപ്പെടുന്നത്. ഒന്നാമത്തത്, വിശുദ്ധ ഖുർആനിൽ 45 തവണയാണ് അൽ ഹബീർ എന്ന് അള്ളാഹുവിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ അള്ളാഹുവിൻ്റെ അൽ ഹബീർ എന്നത് രണ്ട് രൂപത്തിലാണ് വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ളത്. ഒന്നാമത്തത്, അള്ളാഹുവിൻ്റെ അൽ ഹബീർ എന്ന നാമം ഒറ്റയ്ക്ക് വന്നിട്ടുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ, വല്ലാഹു ബിമാ തഅമലൂന ഖബീറ, അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാം അറിയുന്ന ഖബീറാകുന്നു എന്ന് സുബ്ഹാനഹു വതആലയെക്കുറിച്ച് നമുക്ക് വിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ മറ്റു ചില നാമങ്ങളോടുകൂടി ചേർന്ന് അള്ളാഹുവിൻ്റെ അൽ ഹബീർ എന്ന നാമം വന്നിട്ടുണ്ട്. ആലിമുൽ ഗൈബി വശഹാദ വഹുവൽ ഹക്കീമുൽ ഖബീർ, ഹക്കീമായ ഖബീറായ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ആ ഹക്കീം എന്ന നാമത്തോടുകൂടി ചേർത്ത് ഖബീർ എന്ന നാമത്തെക്കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ അള്ളാഹു മറ്റു ചില നാമങ്ങളിലൂടെ അൽ ലത്തീഫുൽ ഖബീർ പോലെയുള്ള നാമങ്ങളിൽ അള്ളാഹു അൽ ഖബീറാണ് എന്ന് നമുക്ക് പഠിപ്പിച്ചു നൽകുന്ന 45 തവണ അള്ളാഹുവിൻ്റെ ഈ നാമങ്ങൾ വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട് എന്നതാണ്. അപ്പോൾ എന്താണ് അൽ ഖബീർ എന്ന നാമത്തിൻ്റെ അർത്ഥം? അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ സൂക്ഷ്മജ്ഞാനം, അത് അങ്ങേയറ്റം അള്ളാഹു സൂക്ഷ്മജ്ഞാനിയാകുന്നു എന്ന് കൃത്യമായി, ഒന്നുപോലും അവൻ്റെ അറിവിൽ നിന്ന് മറഞ്ഞു നിൽക്കുന്നില്ല, ഒളിഞ്ഞു നിൽക്കുന്നില്ല എന്നതാണ് അൽ ഖബീർ എന്ന നാമത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. അള്ളാഹു സൂക്ഷ്മമായി അറിയുകയും ആ അറിവിൽ ഒന്നും തന്നെ മറയാതെ മാറി നിൽക്കാതെ മങ്ങാതെ നിലനിൽക്കുന്നു എന്നതാണ്. അള്ളാഹുവിൻ്റെ അറിവിൽ നിന്ന് ഒന്നും മറന്നു പോവുകയില്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അറിയുന്നതെല്ലാം എന്നും ഓർമ്മ നിൽക്കണമെന്നില്ല. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാം അറിയും. എത്ര സൂക്ഷ്മമായതും എത്ര ഇരുട്ടിലുള്ളതും എത്ര മറഞ്ഞു നിൽക്കുന്നതും എത്ര ഒളിപ്പിച്ചു വച്ചതും അള്ളാഹു അറിയും. ആ അറിവിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ഒന്നും മറന്നുപോവുകയില്ല, മങ്ങിപ്പോവുകയില്ല, മാഞ്ഞു പോവുകയില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. ഇന്ന റബ്ബഹും ബിഹിം യൗമ ഇദിൻ ലഖബീർ, അന്നേ ദിവസം അള്ളാഹു സുബ്ഹാനഹു വതആല അൽ ഖബീറാണ്. ഏതാ ദിവസം? വിശുദ്ധ ഖുർആനിൽ നമുക്ക് പഠിപ്പിച്ചു നൽകുന്ന ഈ ആയത്തിൻ്റെ തൊട്ടുമുമ്പ് രണ്ട് വചനങ്ങൾ നമുക്ക് സൂചിപ്പിച്ചിരുന്നത്, അഫല യഅലമു ഇദാ ബുഅ്സിറ മാ ഫിൽ ഖുബൂർ, ഖബറിൽ നിന്ന് പിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ആ ദിവസത്തെക്കുറിച്ച് നിങ്ങൾക്കറിഞ്ഞില്ലേ, നിങ്ങൾ അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചിട്ട് അള്ളാഹു പറയാണ്, വഹുസ്സുല മാ ഫിസ് സുദൂർ, നെഞ്ചകങ്ങൾക്കുള്ളത് അത് പുറത്തേക്ക് കൊണ്ടുവരുന്ന ദിവസമാണ്. ആ ദിവസത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അൽ ഖബീറാണ്. നിങ്ങൾ മറച്ചു വച്ചതും തെളിമയാർന്ന് ചെയ്തതും അതുപോലെ തന്നെ ആരും അറിയാതെ ചെയ്തതും ഇതെല്ലാം അൽ ഖബീറായ അള്ളാഹു അറിയുന്നു എന്നതാണ്. ആ അന്ത്യനാളിനെ അങ്ങനെ അൽ ഖബീർ എന്ന അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്താനുള്ള കാരണമെന്തെന്നറിയോ? മനുഷ്യരും സൃഷ്ടി എല്ലാ സൃഷ്ടികളും ആ ദിവസത്തിൽ പേടിച്ച് വിരണ്ടു നിൽക്കുന്ന ദിവസമാണ്. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദിവസം, ഒരാളും ഉപകരിക്കാത്ത ദിവസം, ആ ദിവസം ഭയങ്കരമായ സംഭവങ്ങൾ സംഭവിക്കുന്ന, ആരും ആർക്കും തുണയില്ലാത്ത, ആരും ആർക്കും സഹായം നൽകാത്ത, ആരും ആരെയും തിരിഞ്ഞു നോൽക്കാത്ത ആ ദിവസത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാം അറിയുന്നവനാണ്,
7: എത്ര വലിയ സംഭവ വികാസങ്ങൾ ഈ ലോകത്തുണ്ടായാലും ശരി, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും മറഞ്ഞതായിട്ടില്ല, ഒന്നും മാഞ്ഞതായിട്ടില്ല, ഒന്നും അള്ളാഹുവിൻ്റെ അറിവിൽ നിന്ന് മാറി നിൽക്കുന്നതില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ആ ദിവസം പറഞ്ഞത്, ഇന്ന റബ്ബഹും ബിഹിം യൗമ ഇദിൻ ലഖബീർ. അന്നേ ദിവസത്തിൽ നിങ്ങളുടെ റബ്ബ്, നമ്മുടെ റബ്ബ് അവൻ എല്ലാം അറിയുന്നവനാണ്, രഹസ്യങ്ങളും പരസ്യങ്ങളും അറിഞ്ഞവനാണ്, അറിയുന്നവനാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു. യൗമ തുബില സറായിർ, രഹസ്യങ്ങളെ പുറത്താക്കുന്ന പരസ്യമാണ്.

വന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വതാല എന്നത് നമ്മൾ തിരിച്ചറിയണം. എങ്കിൽ നമ്മുടെ ഈ ജീവിതയാത്രയിൽ മരണാനന്തരം ആ റബ്ബിൻ്റെ മുമ്പിൽ വന്നു നിൽക്കുന്ന ദിവസം, ആ ദിവസത്തിൽ നമ്മുടെ ഹൃദയം വിശുദ്ധിയാകും. അങ്ങനെ അള്ളാഹുവിനെ അൽ ഖബീറാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നിടത്താണ് നമ്മുടെ ജീവിതം രഹസ്യവും പരസ്യവും നന്നാകുന്നത്. അൽ ഖബീറായ അള്ളാഹുവിനെ തിരിച്ചറിയുന്നിടത്താണ് നമുക്കൊന്നും ഒളിപ്പിച്ചു വെക്കാൻ സാധ്യമല്ല എന്നും അള്ളാഹു സുബ്ഹാനഹു വതാല സൂക്ഷ്മമായി നമ്മളാരും കാണാതെ അറിയാതെ ചെയ്ത പ്രവർത്തനങ്ങൾ, പറഞ്ഞ പ്രവർത്തനങ്ങൾ, ആലോചിച്ച പ്രവർത്തനങ്ങൾ എല്ലാത്തിനെക്കുറിച്ചും സൂക്ഷ്മമായി അറിയുന്നവനാണ് അൽ ഖബീർ എന്ന് നമ്മൾ തിരിച്ചറിയുന്നിടത്താണ് നമ്മുടെ ഹൃദയം വിശുദ്ധമാകുന്നത്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതാല ഓർമ്മപ്പെടുത്തിയത് വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്ന ആ ദിവസത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് പേടിച്ച് ജീവിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. വലഖദ് ജിഅ്തുമൂന ഫുറാദ, കാരണം എന്തെന്നറിയോ, അന്നത്തെ ദിവസം എന്നുള്ളത് ഓരോരുത്തരും ഒറ്റയ്ക്കൊറ്റയ്ക്കായിരിക്കും വരുന്നത്. വകുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദ, അന്നെല്ലാവരും ഒറ്റയ്ക്കായിരിക്കും ഉണ്ടാവുക, ആരും സഹായിക്കാനുണ്ടാവില്ല. എല്ലാവരും തൻ്റെ കർമ്മങ്ങളുമായി കൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ ഒറ്റയ്ക്കൊറ്റയ്ക്കായി വരുന്ന ആ ഒരു പരലോകത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് അൽ ഖബീറായ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്നാണ് വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാ, അൽ ഖബീറായ അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്ന ആ ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കൂവെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തി. അന്നത്തെ പ്രത്യേകത എന്താ? അന്നത്തെ പ്രത്യേകതയെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു, ബൽ ബദാലഹും മാ കാനൂ യുഖ്ഫൂന മിൻ ഖബിൽ, മുമ്പ് ഒളിപ്പിച്ചു വച്ചതെല്ലാം, രഹസ്യമാക്കി ഗോപ്യമാക്കി വച്ചതെല്ലാം അന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല പ്രകടമാക്കുന്ന, വെളിവാക്കുന്ന ദിവസമാണ്. നാം ചെയ്ത കർമ്മങ്ങൾ ഇങ്ങനെ സ്ക്രീനിൽ കാണുന്ന ഒരു രംഗം നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ രഹസ്യമായി ആരും കാണുന്നില്ല എന്ന് വിചാരിച്ച് ചെയ്ത കർമ്മങ്ങൾ സ്ക്രീനിൽ കാണുന്ന ദിവസം, എല്ലാവരും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട ദിവസത്തിൽ എല്ലാവരും നോക്കി നിൽക്കെ നമ്മുടെ കർമ്മങ്ങൾ സ്ക്രീനിൽ കാണുന്ന അവസ്ഥ എന്തായിരിക്കും അന്നത്തെ അവസ്ഥ? അതുകൊണ്ട് അതിനെക്കുറിച്ച് ആലോചിച്ച് പേടിച്ചുകൊണ്ട് ജീവിക്കൂ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല അള്ളാഹുവിൽ നിന്ന് ഒരു വൃത്താന്തത്തെയും മറച്ചു വയ്ക്കാനോ ഒളിച്ചു വയ്ക്കാനോ സാധ്യമല്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. യൗമ ഇദിൻ യവദ്ദുല്ലദീന കഫറു വഅസൗ റസൂല ലൗ തുസവ്വ ബിഹിമുൽ അർദ് വലാ യക്തുമൂന അല്ലാഹ ഹദീസ. കാഫിരീങ്ങൾ വിചാരിക്കും, ഏ ഒന്നുകൂടി മണ്ണിട്ട് മൂടിയിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുന്ന അവസ്ഥ ഉണ്ടാവും പരലോകം കാണുമ്പോൾ. പക്ഷേ അള്ളാഹു പറയാണ് വലാ യക്തുമൂന അല്ലാഹ ഹദീസ, അള്ളാഹുവിൽ നിന്ന് ഒന്നും തന്നെ മറച്ചു വെക്കാൻ സാധ്യമല്ല, അത്രയും സൂക്ഷ്മജ്ഞാനിയാകുന്നു അൽ ഖബീറായ അള്ളാഹു എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല വീണ്ടും പറഞ്ഞത് യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, സമ്പത്തോ സന്താനങ്ങളോ ഉപകരിക്കാത്ത ആ ദിവസം, ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, ഹൃദയം ശുദ്ധീകരിച്ചു കൊണ്ടുള്ള അവസ്ഥയിൽ റബ്ബിനെ കണ്ടുമുട്ടിയാൽ അവനാകുന്നു വിജയം എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. ആരാണ് ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നത്? വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഹാദാ യൗമു യൻഫഉ സ്വാദിഖീന സിദ്ഖുഹും, അവരുടെ സത്യസന്ധത അവർക്ക് ഉപകാരപ്പെടുന്ന ദിവസം. ആ സത്യസന്ധത എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? അത് ഹൃദയത്തിൽ നിന്നാണ്. കപടതയുണ്ടാകാൻ പാടില്ല, കാപട്യം ഉണ്ടാകാൻ പാടില്ല, ഹൃദയത്തിലൊന്നും പുറമെ മറ്റൊന്നും കാണിച്ചുകൊണ്ട് ജീവിക്കാൻ പാടില്ല. അങ്ങനെ ഹൃദയത്തെ പരിശുദ്ധപ്പെടുത്തിയ ആളുകൾക്കാണ് നാളെ പരലോകത്ത് വിജയം എന്നത് നമുക്ക് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു നൽകുന്നു. കാരണം ഹൃദയത്തിനുള്ളിലുള്ളതുപോലും അറിയുന്നവൻ അൽ ഖബീറായ അള്ളാഹുവാണ്. വമാ തുഖ്ഫി സുദൂർ, ഹൃദയാന്തരങ്ങളിൽ ഒളിപ്പിച്ചു വയ്ക്കുന്നത് പോലും അള്ളാഹു അറിയുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ, സഹോദരന്മാരെ, സഹോദരിമാരെ, അൽ ഖബീറായ അള്ളാഹുവിനെ നമ്മൾ തിരിച്ചറിയുന്നിടത്താണ് നമ്മുടെ രഹസ്യ ജീവിതം നന്നാകുന്നത് എന്നത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഒരിക്കൽ ഒരു രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നാലെ ആയിഷ റളിയല്ലാഹു അൻഹ പോവുകയാണ്. ആ സംഭവം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആയിഷ റളിയല്ലാഹു അൻഹയും ഒരുമിച്ച് കിടക്കുന്ന ദിവസം, അന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ഉറങ്ങിയെന്ന് വിചാരിച്ച് എണീറ്റ് പുറത്തേക്ക് പോകുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ ഉറങ്ങിയിട്ടില്ല, എണീറ്റ് പ്രവാചകൻ്റെ പിന്നാലെ പോയി എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നോക്കാൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബഖിയിലേക്കായിരുന്നു പോയത്. അവിടെ കൈ ഉയർത്തി പ്രാർത്ഥിച്ചു, മൂന്ന് പ്രാവശ്യം കൈ ഉയർത്തി താഴ്ത്തി പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് അവിടെ പ്രാർത്ഥിക്കുകയും തിരിച്ച് നടക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പെട്ടെന്ന് തിരിഞ്ഞോടുകയാണ് പ്രവാചകൻ കാണാതിരിക്കാൻ. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്കെത്തി. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ കിതയ്ക്കുന്ന ഒരു രൂപത്തിലുള്ള അവസ്ഥ കാണുകയുണ്ടായി.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം.

0: ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുകയാണ്, മാലക്കിയ ആയിഷ ഹൈഷൻ റാബിയത്തൻ, എന്താണ് ആയിഷ നിനക്ക് പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ, എന്താണ് ഇങ്ങനെ കിതയ്ക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയണില്ല, ഇല്ല റസൂലേ, ഒന്നുമില്ല എന്ന് പറയുന്നു. അപ്പോൾ പ്രവാചകൻ തിരിച്ച് ആയിഷ റളിയല്ലാഹു അൻഹയോട് സൂചിപ്പിക്കുകയാണ്, ലതുഖ്ബിരിന്നി ഔ യുഖ്ബിറന്നി അല്ലത്തീഫുൽ ഖബീർ, ഒന്നുകിൽ നീ എനിക്ക് പറഞ്ഞു തരണം അല്ലെങ്കിൽ അല്ലത്തീഫായ അൽ ഖബീറായ അള്ളാഹു എനിക്ക് പറഞ്ഞു തരും എന്നാണ്. അത്രയും സൂക്ഷ്മമായ ആ സംഭവത്തെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതാല എനിക്ക് അറിയിച്ചു തരും എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയോട് സംഭവം പറഞ്ഞു കൊടുക്കുമ്പോൾ, അള്ളാഹുവിനെക്കുറിച്ച് സൂചിപ്പിച്ചു കൊടുക്കുമ്പോൾ ആ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, റസൂലെ നിങ്ങളാണ് എൻ്റെ ഉമ്മയും ഉപ്പയും എന്നൊക്കെ പറഞ്ഞിട്ട് ആ സംഭവത്തെ വിവരിച്ചു കൊടുക്കുകയാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എങ്ങോട്ടാണ് ഇറങ്ങിപ്പോകുന്നത് എന്ന് അറിയണം, അതിനുവേണ്ടി പിന്നാലെ കൂടിയതാണ് എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ചോദിക്കുകയാണ്, അപ്പോൾ എൻ്റെ മുമ്പിൽ കണ്ട ആ കറുത്ത വസ്ത്രം ധരിച്ചാണ് നീയായിരുന്നു അല്ലേ എന്ന് തിരിച്ച് ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുമ്പോൾ നഅം, അതെ എന്ന് പറയാൻ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ആ സംഭവത്തെ വിവരിച്ചു കൊടുക്കുന്നു. ഞാൻ ഈ ഒരു ചരിത്രം ഇവിടെ കൊണ്ടുവരാൻ കാരണം, അവിടെ ആയിഷ റളിയല്ലാഹു അൻഹ മറച്ചു വച്ചിട്ടും പറയാതിരുന്നിട്ടും അവിടെ പ്രവാചകൻ ഓർമ്മപ്പെടുത്തി അൽ ലത്തീഫായ അൽ ഖബീറായ അള്ളാഹു എനിക്ക് പഠിപ്പിച്ചു തരും അല്ലെങ്കിൽ അറിയിച്ചു തരും എന്ന് ആ സംഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ മറച്ചു വെക്കാൻ കഴിയില്ല, മനുഷ്യർക്ക് മുമ്പിൽ മറച്ചു വെക്കാൻ സാധിച്ചെങ്കിലും അള്ളാഹുവിൻ്റെ മുമ്പിൽ മറച്ചു വെക്കാൻ ഒരാൾക്കും സാധ്യമല്ല എന്നാണ് ഈ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ചോദിക്കുന്നുണ്ട്, അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലത്തീഫുൽ ഖബീർ, അള്ളാഹു അൽ ലത്തീഫാണ് അൽ ഖബീറാണ്, എന്നിരിക്കെ ആ അള്ളാഹുവിൻ്റെ അടിമകൾ ചെയ്യുന്ന പ്രവർത്തനം അള്ളാഹുവിന് മറയുകയോ ഒരിക്കലും സാധ്യമല്ല. അള്ളാഹു അറിയും ആ ഖൽക്കിൻ്റെ, അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടികളുടെ പ്രവർത്തനത്തെക്കുറിച്ച് കൃത്യമായി അറിയുമെന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. മനസ്സിലാക്കുക, അള്ളാഹു സുബ്ഹാനഹു വതാല അവൻ അൽ ഖബീറാണ്, രഹസ്യമായതും പരസ്യമായതും ഗോപ്യമാക്കി വച്ചതും മറച്ചു വച്ചതും എല്ലാം അറിയുന്നവനാണ് അൽ ഖബീറായ അള്ളാഹു സുബ്ഹാനഹു വതാല. ഒരു സംഭവം, ഒരു ചരിത്ര സംഭവം നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവരികയാണ്. മക്കയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാനുള്ള ഗൂഢ ചർച്ച രണ്ടുപേർ മാത്രം, ഖുറൈശി ഗോത്രമോ മറ്റാരും അറിയാതെ വെറും രണ്ടുപേർ, സൊഫ്വാൻ ബിനു ഉമയ്യയും ഉമയ്യർ ബിനു വഹബും എന്ന് പറയുന്ന രണ്ട് ഇസ്ലാമിൻ്റെ അന്നത്തെ ശത്രുക്കൾ അവിടെ ഗൂഢമായ ചർച്ച നടത്തുകയാണ്. അപ്പോൾ ഉമയ്യർ ബിനു വഹബ് പറയുകയാണ്, എനിക്കെൻ്റെ കുടുംബത്തെ നോക്കണം, എനിക്ക് കുറേ കടങ്ങളുണ്ട്, ഞാൻ അവ ആ മുഹമ്മദിനെ കൊല്ലാൻ പോയാൽ ഇതൊക്കെ ആര് ചെയ്യുമെന്ന് പറയുമ്പോൾ സൊഫ്വാൻ ബിനു ഉമയ്യ അത് ഏറ്റെടുക്കുകയാണ്. അങ്ങനെ ആ ഗൂഢമായ ആരുമറിയാത്ത രണ്ട് പേർ മാത്രം ചർച്ച ചെയ്ത ആ സംഭവം, അവസാനം ഉമയ്യർ ബിനു വഹബ് നേരെ മദീനയിലേക്ക് എത്തി, മദീന പള്ളിയുടെ മുമ്പിലെത്തിയപ്പോൾ മർലൻഹു വാളൂരിയിട്ടെടുത്ത് അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ പ്രവാചകൻ വിട്ടേക്കാൻ പറയുന്നുണ്ട്. എന്നിട്ട് പ്രവാചകൻ ചോദിക്കുന്നു, എന്തിനാണ് ഉമയ്യർ താങ്കൾ വന്നത്? ഉമയ്യർ പറയുകയാണ്, ഞാൻ എൻ്റെ മകൻ്റെ വിഷയത്തിൽ സംസാരിക്കാൻ വന്നതാണെന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയണ, ഉമയ്യർ താങ്കൾ സത്യം പറയണം, താങ്കൾ സത്യം പറയണം എന്ന് പറയുമ്പോൾ ഉമയ്യർ വീണ്ടും പറയണം, ഇല്ല ഞാൻ സത്യമാണ് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തലേ ദിവസം രാത്രി നടന്ന ഗൂഢമായ ചർച്ച, 450 കിലോമീറ്ററുകൾക്കപ്പുറം മക്കത്ത് നടന്ന ആ ഗൂഢമായ രണ്ടുപേർ മാത്രം അറിഞ്ഞ, മൂന്നാമത്തെ ഒരാൾ അറിയാത്ത ആ ഗൂഢമായ ചർച്ചയെക്കുറിച്ച് ഉമയറിനോട് തിരിച്ചു പറഞ്ഞു കൊടുക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതാല ജിബ്രീൽ അലൈഹിസ്സലാം വഴി അൽ ഖബീറായ അള്ളാഹു പ്രവാചകൻ എത്തിച്ചു കൊടുക്കുകയാണ് ആ ഗൂഢമായ ചർച്ചയെ. ആരുമറിയാതെ ഇരുട്ടത്ത് രണ്ടുപേർ മാത്രം ചെയ്ത ചർച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 450 കിലോമീറ്ററുകൾക്കപ്പുറം ഇരുന്ന് ആ അള്ളാഹു സുബ്ഹാനഹു വതാല ആ സംഭവത്തെ അറിയിച്ചു കൊടുക്കുമ്പോൾ, ഈ ഒരു സംഭവം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അൽ ഖബീറായ അള്ളാഹു ഗൂഢമായതുപോലും ഒളിച്ചു വച്ചതും മറച്ചു വച്ചതും അതുപോലെ തന്നെ രഹസ്യമാക്കി വച്ചതും എല്ലാം അറിയുമെന്നാണ് ഈ ഒരു ചരിത്ര സംഭവം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അവിടെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനോട് പറയാണ്, അള്ളാഹു ഹാഇലു ബൈനക് വബൈന ദാലിക്, നിനക്കും ആ സംഭവത്തിനുമിടയിൽ അള്ളാഹു സുബ്ഹാനഹു വതാല എല്ലാം അറിഞ്ഞവനായിക്കൊണ്ടുണ്ട് എന്നതാണ് അള്ളാഹു സുബ്ഹാനഹു വതാലയെക്കുറിച്ച് പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നന്മകളും തിന്മകളും എല്ലാം അറിയുന്നവൻ, നമ്മുടെ നന്മകൾ മാത്രമല്ല നമ്മുടെ തിന്മകളും അള്ളാഹു സുബ്ഹാനഹു വതാല അറിയുന്നു എന്നതാണ്. നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും എത്ര മൈന്യൂട്ടാണെങ്കിലും അത് അല്ലാഹു സുബ്ഹാനഹു തആല അറിയുന്നു എന്ന ചിന്തയാണ് നമുക്കുണ്ടാകേണ്ടത്. വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കൂ, അല്ലാഹു ഖബീറൻ, നിങ്ങൾ എന്തെന്നാണോ പ്രവർത്തിക്കുന്നത് അത് കൃത്യമായി അറിയുന്നവൻ അല്ലാഹു ആണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നു. അപ്പോൾ അല്ലാഹു ഖബീറാണെന്ന് പഠിക്കുമ്പോൾ അവൻ സൂക്ഷ്മജ്ഞാനിയാണ്. രഹസ്യമായതും പരസ്യമായതും ഒളിച്ചു വച്ചതും അതുപോലെ തന്നെ രഹസ്യമാക്കിയതും ഗൂഢമാക്കിയതും ആരുമറിയാതെ ചെയ്തതും ഒറ്റയ്ക്ക് ചെയ്തതും മനസ്സിൽ ചിന്തിച്ചതുപോലും അറിയുന്നവനായ സൂക്ഷ്മജ്ഞാനിയാണ് അല്ലാഹു സുബ്ഹാനഹു വതാല എന്ന് തിരിച്ചറിയണം. ആ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നും അല്ലാഹുവിനെ മറച്ചു വെക്കാൻ സാധ്യമല്ല എന്നും രഹസ്യമായി ചെയ്യുന്ന തിന്മകൾ പോലും അല്ലാഹു അറിയുമെന്നും ആ വിഷയത്തിൽ അല്ലാഹു നാളെ പാരത്രിക ലോകത്ത് നമ്മെ പിടികൂടുമെന്നുമുള്ള തിരിച്ചറിവാണ് അല്ലാഹു അൽ ഖബീറാണ് എന്ന് നമ്മൾ പഠിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ വരേണ്ട മാറ്റങ്ങളെന്ന് തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു വതാല അങ്ങനെ അൽ ഖബീറായ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ ബാരക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അസ്മാഉൽ ഹുസ്ന അൽ ഖബീർ അഥവാ സൂക്ഷ്മജ്ഞാനി അല്ലാഹുവിന്റെ നാമം വിശദീകരിച്ചുകൊണ്ട് നമുക്കൊപ്പം ഉണ്ടായിരുന്നത് അബ്ദുറൌഫ് അൽഹിക്കമി, തിരുവനന്തപുരം.
2: ഈ ശബ്ദലോകത്തെ
3: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ അതെ പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മുതൽ 8 വരെ പീസ് റേഡിയോ റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ യുഗചരിതം പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഹുസൈൻ സലഫി രചന നിർവഹിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്നേഹത്തിൻ്റെ തിരുദൂതർ എന്ന പുസ്തകത്തിലെ ഒന്നാം ഭാഗത്തിൽ നിന്നും ചന്ദ്രൻ പിളർന്ന സംഭവം എന്ന ഭാഗം സിദ്ദീഖ് സ്വലാഹി വിശദീകരിക്കുന്നു.
1: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രവാചക ചരിത്രത്തിൽ നമ്മൾ ഇന്ന് കേൾക്കുന്നത് പുതിയൊരധ്യായമാണ്, ചന്ദ്രൻ പിളർന്ന സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജറ പോകുന്നതിന് മുമ്പ് നടന്ന അത്ഭുതകരമായ ഒരു സംഭവമായിരുന്നു ഇത്. ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വെല്ലുവിളിച്ചു. അവിടുന്ന് ശത്രുക്കളുടെ മുന്നിൽ അപമാനിതനാകാതിരിക്കാൻ അല്ലാഹു പല സന്ദർഭങ്ങളിലും സഹായിച്ചിട്ടുണ്ട്. ബൈത്തുൽ മുഖദ്ദസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അല്ലാഹുവിന്റെ സഹായം കിട്ടിയത് നാം കണ്ടു. ഇവിടെയും അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകുന്നത് നമുക്ക് കാണാം. അബ്ദുല്ലാഹിബിന് മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ചന്ദ്രൻ രണ്ട് കഷ്ണങ്ങളായി പിളരുകയുണ്ടായി. അപ്പോൾ നബി പറഞ്ഞു, നിങ്ങൾ സാക്ഷികളാകുവീൻ. ഈ സംഭവം ഇമാം ബുഖാരി റഹ്മഹുള്ളക്ക് പുറമെ മുസ്ലിം, അഹമ്മദ്, അബൂദാവൂദ്, ബൈഹഖി, ഹാക്കിം, തിർമിദി, തബരി റഹ്മഹുമുള്ള തുടങ്ങിയവരെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ചന്ദ്രൻ രണ്ടായി പിളർന്നു. ഇത് അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചതായിരുന്നു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് നാം കണ്ടില്ലേ? മറ്റു റിവായത്തുകളിൽ രണ്ടായി പിളർന്ന ചന്ദ്രന്റെ ഒരു ഭാഗം ഒരു പർവ്വതത്തിന് മുകളിലും മറ്റൊരു ഭാഗം വേറെ ഒന്നിന്റെ മുകളിലും കാണുകയുണ്ടായി. ചന്ദ്രൻ എത്രയോ വലിയ സൃഷ്ടിയാണല്ലോ, അത് രണ്ട് പർവ്വതത്തിന്റെ മുകളിൽ ആകുകയോ എന്നെല്ലാം ചിന്തിച്ച് ഈ സംഭവത്തിൽ സംശയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പർവ്വതത്തിന് മുകളിൽ എന്നതിന് ഹദീസിൽ വന്ന പ്രയോഗം ഫൗക എന്നാണ്, അഥവാ ആകാശത്തിലേക്ക് നോക്കുമ്പോൾ ആ സന്ദർഭത്തിൽ ചന്ദ്രന്റെ ഒരു ഭാഗം ഒരു പർവ്വതത്തിന്റെ മുകളിലും ഒരു ഭാഗം വേറെ ഒന്നിന്റെ മുകളിലും ആയി ആകാശത്ത് തന്നെ നിൽക്കുന്നതാണ് കാണുന്നത്. സാധാരണ നാം മാസപ്പിറവി കാണുമ്പോൾ കോഴിക്കോട് കടപ്പുറത്ത് ഹിലാൽ കണ്ടു എന്ന് പറഞ്ഞാൽ ഹിലാൽ കടപ്പുറത്താണോ? അല്ല, കോഴിക്കോട് കടപ്പുറത്ത് മാനത്ത് കണ്ടു എന്നാണ്. ഇതേ പ്രയോഗമാണ് ഈ ഹദീസിലും ഉള്ളത്. ചന്ദ്രൻ പിളരുകയോ എന്ന് ചോദിച്ച് ഈ സംഭവത്തെ കളിയാക്കുകയും നിഷേധിക്കുകയും തള്ളിക്കളയുകയും ചെയ്യുന്ന പലരും ഉണ്ടായിട്ടുണ്ട്. ഈ സംഭവത്തിന് സാക്ഷ്യം വഹിച്ചവരിൽ തന്നെയും രണ്ട് കക്ഷികളുണ്ടായിരുന്നു, വിശ്വസിച്ചവരും കളിയാക്കിയവരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചവർക്ക് അതിൽ യാതൊരു അവ്യക്തതയും ഉണ്ടായിരുന്നില്ല. അവർ സംശയം തെല്ലുമില്ലാതെ അത് കാണുകയും വിശ്വസിക്കുകയും ചെയ്തു. എന്നാൽ അതിനെ സാക്ഷികളായവരിലെ കാഫിറുകൾ അപ്പോഴും അതിനെ കളവാക്കുകയും തള്ളുക്കളയുകയുമാണ് ചെയ്തത്. ഖുർആൻ തന്നെ ഇതിനെ സ്ഥിരീകരിക്കുന്നതായി പ്രസ്താവിച്ചിട്ടും പല വാദങ്ങളും പറഞ്ഞ് നബിയുടെ കാലത്ത് നടന്ന ഈ സംഭവത്തെ നിഷേധിക്കുന്നവരാണ് ഇക്കൂട്ടർ. ചന്ദ്രൻ എന്ന അർത്ഥം വരുന്ന ഖമർ എന്ന പേരിൽ തന്നെ ഒരു സൂറത്ത് ഖുർആനിലുണ്ടല്ലോ, അതിന്റെ തുടക്കത്തിൽ തന്നെ ഈ സംഭവത്തെ അല്ലാഹു വിവരിക്കുന്നുണ്ട്. ആ അന്ത്യസമയം അടുത്തു, ചന്ദ്രൻ പിളരുകയും ചെയ്തു. ഏതൊരു ദൃഷ്ടാന്തം അവർ കാണുകയാണെങ്കിലും അവർ പിന്തിരിഞ്ഞു കളയുകയും ഇത് നിലനിന്നു വരുന്ന ജാലവിദ്യയാകുന്നു എന്നവർ പറയുകയും ചെയ്യും. സൂറത്തുൽ ഖമർ 1-2 വചനങ്ങൾ. അന്ത്യസമയം അടുത്തുവെന്നും ചന്ദ്രൻ പിളർന്നു എന്നും ഇവിടെ വ്യക്തമാക്കുന്നു. ചന്ദ്രൻ പിളരും എന്നല്ല, പിളർന്നു എന്നാണ് ഖുർആൻ പറയുന്നത്. എന്നാൽ അവിശ്വാസികൾക്ക് ഏതു കാലത്തും അല്ലാഹുവിന്റെ ഏത് ദൃഷ്ടാന്തങ്ങൾ കണ്ടാലും അതിനോട് മുഖം തിരിക്കലും അതിനെ കളവാക്കലുമാണല്ലോ പതിവ്. ചന്ദ്രൻ പിളർന്ന സന്ദർഭത്തിലും അതുതന്നെയാണ് സംഭവിച്ചത്. വിദൂരസ്ഥലത്തുനിന്ന് പോലും ഈ സംഭവം കണ്ട് വിശ്വസിച്ച് ഇസ്ലാമിലേക്ക് വന്ന ചരിത്രമുണ്ട്. എന്നാൽ വെല്ലുവിളിക്കുകയും വെല്ലുവിളിച്ചത് നേരിൽ കണ്ടപ്പോൾ അവിശ്വസിക്കുകയുമാണ് മക്കയിലെ മുശ്രിക്കുകൾ ചെയ്തത്. അബൂ കബശയുടെ മകന്റെ മാജിക് വല്ലാത്ത മാജിക് തന്നെ എന്നവർ കമന്റടിക്കുകയും ചെയ്തു. നബിയെ അവർ കളിയാക്കിക്കൊണ്ട് വിളിക്കുന്ന ഒരു പേരാണ് ഇബ്നു അബീ കബശ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചെറുപ്പത്തിൽ മുലയൂട്ടിയ മഹതിയായിരുന്നല്ലോ ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹ. അവരുടെ ഭർത്താവിന്റെ പേരാണ് അബൂ കബശ. അദ്ദേഹത്തിലേക്ക് ചേർത്തിയാണ് ശത്രുക്കൾ ഈ പരിഹാസപ്പേര് വിളിച്ചിരുന്നത്. അവർ അന്ന് ഈ സംഭവത്തെ നിഷേധിച്ചു. ഇന്നും പലതും പറഞ്ഞ് ഈ സംഭവത്തെ നിഷേധിക്കുന്നവർ ധാരാളമുണ്ട്. ഇത്തരം മുഅ്ജിസത്തുകളായ കാര്യങ്ങളെ ബുദ്ധിക്ക് യോജിക്കുന്നില്ലെന്ന് പറഞ്ഞാണ് ഇത്തരക്കാർ ഈ സംഭവത്തെ കളിയാക്കുന്നത്. എത്ര സ്ഥിരപ്പെട്ട സനദോടെ റിപ്പോർട്ട് ചെയ്തതായാലും എത്ര വലിയ മഹാന്മാർ റിപ്പോർട്ട് ചെയ്തതാണെങ്കിലും ഞങ്ങളുടെ ബുദ്ധിക്ക് യോജിക്കുന്നതേ ഞങ്ങൾ വിശ്വസിക്കൂ എന്നു പറയുന്ന ഹദീസ് നിഷേധികളാണ് ഇവർ. ഇത്തരം ഹദീസ് നിഷേധികളും മതയുക്തിവാദികളും പരിഹാസപൂർവം കൈകാര്യം ചെയ്യുന്നൊരു സംഭവമാണ് ഇത് എന്നത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സി എൻ അഹമ്മദ് മൗലവി എന്നു പറയുന്ന ഒരാൾ സ്വഹീഹുൽ ബുഖാരിക്ക് പരിഭാഷ എഴുതിയപ്പോൾ ഈ സംഭവത്തെ നിഷേധിച്ചിട്ടുണ്ട്. അബ്ദുസ്സലാം സുല്ലമി എഴുതിയിട്ടുള്ള ബുഖാരിയുടെ പരിഭാഷയിലും ഇതേ നയം സ്വീകരിച്ചത് നമുക്ക് കാണാവുന്നതാണ്. വിരലുകൾക്കിടയിൽ നിന്നും വെള്ളം നിർഗളിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുണ്ടായ ഒരു അത്ഭുത സംഭവമായിരുന്നു വിരലുകൾക്കിടയിലൂടെ ജലം നിർഗളിച്ചത്. അതിന് സാക്ഷികളായ സ്വഹാബിമാർ നമുക്കത് വിവരിച്ചു തരുന്നുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത് നോക്കുക. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറഞ്ഞു, അസർ നമസ്കാര സമയമായപ്പോൾ ഞാൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുകയുണ്ടായി. അപ്പോൾ ജനങ്ങൾ വുളൂ ചെയ്യാനുള്ള വെള്ളം അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ വുളൂവിനുള്ള പാത്രം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊണ്ടുവരപ്പെട്ടു. അങ്ങനെ റസൂൽ ആ പാത്രത്തിൽ തന്റെ കൈവച്ചു, ജനങ്ങളോട് അതിൽ നിന്ന് വുളൂ ചെയ്യാൻ അവിടുന്ന് കൽപ്പിക്കുകയും ചെയ്തു. അനസ് പറയുന്നു, അങ്ങനെ അവരിലെ അവസാനത്തെ ആളും വുളൂ ചെയ്യുന്നത് വരെ അവിടുത്തെ വിരലുകളുടെ താഴെ നിന്നും വെള്ളം പൊടിയുന്നത് ഞാൻ കാണുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും ഒരു യാത്രയിലായിരുന്നു. ഏകദേശം 300 അല്ലെങ്കിൽ അതിൽ കൂടുതൽ പേരുണ്ടായിരുന്നു അവർ. നമസ്കാരത്തിന്റെ സമയമായി. വുളൂ ചെയ്യാൻ വെള്ളമില്ല. കയ്യിൽ സൂക്ഷിച്ചിരുന്നതെല്ലാം തീരുകയും ചെയ്തു. അവർ പലയിടത്തും വെള്ളം അന്വേഷിച്ചു. വെള്ളം ലഭിച്ചില്ല. ഒരു സഹാബിയുടെ കൈവശം മാത്രം അല്പം വെള്ളമുള്ള ഒരു പാത്രമുണ്ടായിരുന്നു. ആ പാത്രം നബിയുടെ അടുക്കൽ കൊണ്ടുവരപ്പെട്ടു. നബി തിരുമേനി ആ പാത്രത്തിൽ അവിടുത്തെ ഷറഫാക്കപ്പെട്ട കൈവച്ചു. അത്ഭുതം! അവിടുത്തെ വിരലുകൾക്കിടയിൽ നിന്ന് വെള്ളം പൊട്ടിവരികയായി. ജനങ്ങളോട് അവിടുന്ന് വുദൂ ചെയ്യാൻ ആവശ്യപ്പെട്ടു. അവർ എല്ലാവരും ആ പാത്രത്തിൽ നിന്ന് വുദൂ ചെയ്തു. ഞങ്ങൾ അതിൽ നിന്ന് കുടിക്കുകയും വുദൂ ചെയ്യുകയും ചെയ്തുവെന്നും ഞങ്ങൾ 100,000 പേരുണ്ടായിരുന്നെങ്കിൽ പോലും ആ വെള്ളം ഞങ്ങൾക്ക് മതിയാകുമായിരുന്നെന്നും അനസ് റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു തരികയാണ്. ഇൻഷാല്ലാ പ്രവാചകന്റെ ഈ ചരിത്രത്തിന്റെ തുടർച്ച അടുത്ത എപ്പിസോഡിൽ കേൾക്കാം.
0: ജസാകല്ലാഹ് ഖൈർ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ യുഗചരിതം, ചന്ദ്രൻ പിളർന്ന സംഭവം. ഈ വിഷയം അവതരിപ്പിച്ചത് സിദ്ദീഖ് സുലാഹി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

അടുത്തതായി പീസ് റേഡിയോയിൽ കാലം മായ്ക്കാത്ത കാൽപ്പാടുകൾ, ചുവരെഴുത്ത് അവതരിപ്പിക്കുന്നത് അബ്ദുൽ

0: بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام الأتمان الأكملان على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه غر الميامين وعلى أزواجه أمهات المؤمنين ومن تبعهم بإحسان إلى يوم الدين وبعد സഹോദരന്മാരെ, പീസ് റേഡിയോയിലൂടെ ഈ ശബ്ദം ശ്രവിക്കുന്ന ബഹുമാന്യരെ, ചുവരെഴുത്തെന്ന നമ്മുടെ ഈ തുടർ പംക്തിയിൽ കഴിഞ്ഞ വാരം തഹ്കീം എന്ന പേരിൽ ചരിത്രത്തിൽ വിശ്രുതമായ ഒരു സംഭവമാണ് നമ്മൾ മനസ്സിലാക്കിയത്. അലി റളിയല്ലാഹു തആല അൻഹു നിശ്ചയിച്ചതനുസരിച്ച് അബൂ മൂസൽ അഷ്അരി റളിയല്ലാഹു അൻഹുവും മുആവിയ റളിയല്ലാഹു തആല അൻഹു നിശ്ചയിച്ചത് പ്രകാരം അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹുവും സഹാബികളിൽ പ്രമുഖരായവരുടെയും ധാരാളം വ്യക്തിത്വങ്ങളുടെയും സാന്നിധ്യത്തിൽ അവർക്കിടയിലുണ്ടായിരുന്ന പ്രശ്നങ്ങളിൽ ഒരു വിധി തീർപ്പ് നടത്തിയത്, അതാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതാണ് തഹ്കീം വിധിക്കുവാൻ മുആവിയ അംറിനെയും അലി അബൂ മൂസൽ അഷ്അരിയെയും നിശ്ചയിച്ചത്, അങ്ങനെ അവർ വിധിച്ചത്. ഈ സംഭവമാണ് നമ്മൾ കഴിഞ്ഞ പരിപാടിയിൽ മനസ്സിലാക്കിയത്. അതിൽ പ്രസിദ്ധമായ ഒരു സംഭവമുണ്ട്, അത് വ്യാജമാണെന്നും എന്താണ് തഹ്കീം എന്ന വിഷയത്തിൽ വിധി തീർപ്പായി സ്ഥിരപ്പെട്ടതെന്നും നമ്മളിവിടെ മനസ്സിലാക്കുകയുണ്ടായി. ഇന്ന് ഈ പംക്തിയിൽ ഇവിടെ നമ്മൾ തഹ്കീമിനെ തുടർന്ന് അലി റളിയല്ലാഹു അൻഹുവിനെതിരിൽ അദ്ദേഹത്തിൻ്റെ പക്ഷത്തുണ്ടായിരുന്ന ഒരു വിഭാഗം പുറപ്പെട്ട് അവർ അദ്ദേഹത്തിനെതിരിൽ ഉന്നയിച്ച ഒരാരോപണം, അതുമായി ബന്ധപ്പെട്ട വിഷയമാണ് സംസാരിക്കുന്നത്. അലി റളിയല്ലാഹു തആല അൻഹു സിഫീൻ യുദ്ധത്തിനും തഹ്കീമിനും ശേഷം അദ്ദേഹത്തിൻ്റെ ഭരണ ആസ്ഥാനമായിരുന്ന കൂഫയിലേക്ക് മടങ്ങി. അദ്ദേഹം മടങ്ങിയതിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ കക്ഷിയിൽപ്പെട്ട ഒരു വിഭാഗം അദ്ദേഹത്തിനെതിരിൽ പുറപ്പെടുകയുണ്ടായി. അദ്ദേഹത്തിനെതിരിൽ പുറപ്പെട്ട ആ വിഭാഗമാണ് ഖവാരിജുകൾ. ഖവാരിജുകൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ തന്നെ പുറപ്പെടുകയുണ്ടായിട്ടുണ്ടെങ്കിലും അവർ ഒരു സംഘടനയായി സംഘടിതമായി നിലയുറപ്പിച്ചത് അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്താണ്, അതും ഈ തഹ്കീം സംഭവത്തിന് ശേഷം. അവർ തഹ്കീമിനെ പാടെ നിരാകരിക്കുകയുണ്ടായി. തഹ്കീം യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങൾക്ക് വലിയ അനുഗ്രഹമായിരുന്നു. അതിൽ മുസ്ലിമീങ്ങൾ ഒന്നിക്കുവാനും മുസ്ലിം രക്തം സംരക്ഷിക്കപ്പെടാനുമുള്ള വിളംബരമാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നത്. അലി റളിയല്ലാഹു തആല അൻഹുവും മുആവിയ റളിയല്ലാഹു തആല അൻഹുവും രണ്ട് ഭാഗങ്ങളിലായി അവരുടെ കീഴിൽ അണിനിരുന്നവർ രണ്ട് കക്ഷികളായി പോരാടുന്ന ഒരു സ്ഥിതിവിശേഷം, അതും ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഘാതകരെ പെട്ടെന്ന് പിടികൂടി ശിക്ഷിക്കണമെന്ന മുആവിയ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ആവശ്യപ്രകാരം. അലി റളിയല്ലാഹു തആല അൻഹു ഖലീഫയാണ്, അദ്ദേഹം ഖിലാഫത്തിൽ ഉറച്ച് സ്ഥിതിഗതികൾ ശാന്തമായി ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹുവിൻ്റെ ഘാതകരെ പിടികൂടിയതിന് ശേഷം അവരെ ശിക്ഷിക്കാം എന്ന അലി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ അഭിപ്രായപ്രകാരവും. രണ്ട് വിഭാഗവും ഒന്നിക്കുക, പ്രശ്നങ്ങൾ ഒതുക്കുക, രക്തങ്ങൾ സംരക്ഷിക്കപ്പെടുക തുടങ്ങിയ മഹനീയ ലക്ഷ്യങ്ങളായിരുന്നു തഹ്കീമിൽ സാക്ഷാത്കൃതമായത്. അത് വലിയൊരു അനുഗ്രഹമാണ്. പക്ഷേ ഈ തഹ്കീമിനെ അനിസ്ലാമിക പ്രവൃത്തിയും അത് കുഫറിൻ്റെയും ഷിർക്കിൻ്റെയും പ്രവൃത്തിയുമായിട്ടാണ് ഖവാരിജുകൾ മനസ്സിലാക്കിയത്. അതിനാൽ തന്നെ അവർ തഹ്കീമിനെ പാടെ നിഷേധിച്ചു, അവർ തള്ളിക്കളഞ്ഞു. തഹ്കീമിനെ തള്ളിയ ഈ ഖവാരിജ് അന്ന് അവർ വിളിച്ചു പറഞ്ഞത് ലാ ഹുക്മ ഇല്ലാ ലില്ലാ, വിധികർത്തൃത്വം അള്ളാഹുവിന് അല്ലാതെ മറ്റാർക്കുമില്ല. ഈ വിഭാഗം ആളുകൾ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിനെതിരിൽ പള്ളികളിലും മറ്റും ശബ്ദകോലാഹലമുണ്ടാക്കി. പള്ളികളിൽ എഴുന്നേറ്റ് അവർ ആർത്തു വിളിച്ചു. അതേപോലെ ആളുകൾക്കിടയിലും അവർ ആർത്തു വിളിച്ചു ലാ ഹുക്മ ലില്ലാ ഇല്ലാ ലില്ലാ, ലാ ഹുക്മ ഇല്ലാ ലില്ലാ, വിധികർത്തൃത്വം അള്ളാഹുവിനല്ലാതെ മറ്റാർക്കുമില്ല, വിധികർത്തൃത്വം അള്ളാഹുവിനല്ലാതെ മറ്റാർക്കുമില്ല. അലിയാർക്കെതിരിൽ ആളുകളെ ഇളക്കിവിടാനും ആളുകളിൽ തീവ്രചിന്ത വളർത്താനും തഹ്കീമിൽ ആളുകളിൽ വിരക്തി ജനിപ്പിക്കാനും ഈ വിഭാഗം ഇതിങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. അത്തരുണത്തിലാണ് അലി റളിയല്ലാഹു തആലാ അൻഹു പറഞ്ഞത് കലിമത്തു ഹഖ്ഖിൻ ഉരീദ ബിഹൽ ബാത്തിൽ, കലിമത്തു ഹഖ്ഖിൻ ഉരീദ ബിഹ ബാത്തിൽ, ഹഖ്ഖിൻ്റെ വചനമാണത്, ലാ ഹുക്മ ഇല്ലാ ലില്ലാ. പക്ഷേ അത് വിളിച്ചു പറയുന്നതിലൂടെയും അത് ഇവിധം പ്രഖ്യാപിക്കുന്നതിലൂടെയും നിരർത്ഥകതയാണ്, അസത്യമാണ് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ വിധികർത്തൃത്വം അള്ളാഹുവിനെന്നുള്ളത് ഹക്കാണ്, ഹക്കിൻ്റെ വചനവുമാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട് ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാ, വിധികർത്തൃത്വം അത് അള്ളാഹുവിനല്ലാതെ മറ്റാർക്കുമില്ല. എന്നാൽ അത് വിളിച്ചു പറഞ്ഞ് ബാത്തിലായ അസത്യമായ കാര്യമാണ് തീവ്രവാദികളായ ഈ ഖവാരിജുകൾ ഉദ്ദേശിക്കുന്നത്. അത് അലി റളിയല്ലാഹു തആല അൻഹു അവിടെ പ്രഖ്യാപിക്കുകയുണ്ടായി. അലിയാരുടെ ഈ കലിമത്തു ഹഖിൻ ഉരീദ ബിഹൽ ബാത്തിൽ എന്നത് പിന്നീട് ലോകർക്ക് ഒരു ഉപമയായി പറയപ്പെടുന്ന ഒരു ആപ്തവാക്യമായി അറിയപ്പെടുന്ന വചനമാണ്. ഇവിടെ അലി റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിന് മാത്രമായ ഹുക്മിൽ ആളുകളെ വിധികർത്താക്കളായി നിശ്ചയിച്ചതിലൂടെ അള്ളാഹുവിൽ പങ്കു ചേർക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്തുപോയി. അലിയിനെ കൂട്ടാക്കുന്നവരും അംഗീകരിക്കുന്നവരും അദ്ദേഹത്തിന് ബൈഅത്ത് ചെയ്തവരും ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്തുപോയി. ഇതൊക്കെയാണ് ഖവാരിജുകളുടെ ജൽപ്പനങ്ങൾ. അതുകൊണ്ടാണ് അവർ മഹാനായ സഹാബി അബ്ദുല്ലാഹി ഇബ്നു ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ അരുംകൊല നടത്തിയത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ അവർ പൂർണ്ണ ഗർഭിണിയായിരിക്കെ അവരുടെ വയറ് പുലർത്തി ഗർഭസ്ഥ ശിശുവിനെ പുറത്തെടുത്ത് ആ മഹദിയെയും കൊലപ്പെടുത്തിയത്. അബ്ദുല്ലാഹി ഇബ്നു ഖബ്ബാബിനെ അവർ വധിക്കുകയും ഭാര്യയെ ഇവിധം വധിക്കുകയും ചെയ്തപ്പോൾ അലി റളിയല്ലാഹു തആല അൻഹു ഈ ഖവാരിജുകളോട് ചോദിക്കുന്നുണ്ട് മൻ ഖതലഹു. അപ്പോൾ ഖവാരിജ് അദ്ദേഹത്തോട് പ്രതികരിച്ചത് കുല്ലുന ഖതൽന, ഞങ്ങളെല്ലാവരും കൂടിയാണ് അബ്ദുല്ലാഹി ഇബ്നു ഖബ്ബാബിനെ വധിച്ചത്. ചരിത്രത്തിൽ കാണാം, നഹ്റുവാനിൽ അലി റളിയല്ലാഹു തആല അൻഹു ഖവാരിജുകളോട് യുദ്ധം ചെയ്തത് ഈ ഒരു സംഭാഷണത്തെ തുടർന്നുകൂടിയാണ് എന്ന്. ഇവിടെ അലി റളിയല്ലാഹു തആല അൻഹുവിനെയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരെയും മഹത്തുക്കളായ സഹാബികളെയും അവർ ഇസ്ലാമിന് പുറത്തെന്നും കുഫറിൻ്റെ വാക്താക്കളെന്നും ഈ ഖവാരിജ് അന്ന് വിധിയെഴുതി. അതിനവർ പ്രഖ്യാപിച്ച പ്രഖ്യാപനങ്ങളിൽ ഒന്ന് ലാ ഹുക്മ ഇല്ലാ ലില്ലാ, വിധികർത്തൃത്വം അള്ളാഹുവിന് മാത്രമാകുന്നു എന്നതാണ്. ഇവിടെ അലി റളിയല്ലാഹു തആല അൻഹു ഒരിക്കലും അള്ളാഹുവിൻ്റെ വിധികർത്തൃത്വത്തെ നിഷേധിക്കുകയോ ആ വിധികർത്തൃത്വമാണ് താൻ നിർവഹിക്കുന്നതെന്ന് വിശ്വസിക്കുകയോ അത് പറയുകയോ അപ്രകാരം പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല. പ്രത്യുത അള്ളാഹു സുബ്ഹാനഹു വതആല അനുവദിച്ച വിധി നടത്തലും വിധി തേടലുമാണ് അലി റളിയല്ലാഹു തആല അൻഹു ചെയ്തിട്ടുള്ളത്. അലി റളിയല്ലാഹു തആല അൻഹു ഖവാരിജുകളോട് യുദ്ധം ചെയ്തതിൽ പിന്നെ അബ്ദുല്ലാഹി ഇബ്നു ശദ്ദാദും ആയിഷ ഉമ്മുൽ മുഅ്മിനൂനും റളിയല്ലാഹു അൻഹു ജമീഅ നടത്തിയ ഒരു സംഭാഷണം ഇത്തരുണത്തിൽ ശ്രദ്ധേയമാണ്. അബ്ദുല്ലാഹി ഇബ്നു ശദ്ദാദ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ പ്രവേശിച്ചപ്പോൾ ഉബൈദുല്ലാ ഇബ്നു ഉയാബ് അൽക്കാരി പറയുകയാണ്, ഞങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ ഇരിക്കുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു ശദ്ദാദ് വരുമ്പോൾ തഹ്കീമിൻ്റെ സംഭവവും ഖവാരിജുകൾ അലി റളിയല്ലാഹു അൻഹു വധിക്കുകയും ചെയ്തതിൽ പിന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആഗമനം. ആയിഷ റളിയല്ലാഹു തആല അൻഹ ആഗതനായ അബ്ദുല്ലാ ഇബ്നു ശദ്ദാദിനോട് ചോദിക്കുകയാണ്, യാ അബ്ദുല്ലാ ഇബ്നു ശദ്ദാദ് ഹൽ അൻത സാദിഖി അമ്മ അസ്അലുക അൻ തുഹദ്ദിസുനി അൻ ഹൗലായിൽ ഖൗം അല്ലദീന ഖതലഹും അലി. ആയിഷ റളിയല്ലാഹു അൻഹ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഞാൻ നിന്നോട് ചോദിക്കുന്നതിൽ നീ എന്നോട് സത്യം പറയുമോ? അലി വധിച്ച ഇവർ അഥവാ ഖവാരിജുകൾ അവരെക്കുറിച്ച് നിങ്ങൾ എന്നോട് പറഞ്ഞാലും. ഫർദ്ദുല്ലാഹി ഇബ്നു ശദ്ദാദ് ആയിഷ റളിയല്ലാഹു അൻഹയോട് പ്രതികരിച്ചു, വമാലിയല അസ്ദുഖുക്കി, ഞാൻ എങ്ങനെ നിങ്ങളോട് സത്യം പറയാതിരിക്കും? അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, എങ്കിൽ എന്താണ് ഖവാരിജുകളുടെ വിഷയം സംഭവം, അത് പറഞ്ഞാലും. ഈ സന്ദർഭത്തിൽ അബ്ദുല്ലാഹി ഇബ്നു ശദ്ദാദ് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് പറയുന്നു, فإن عليا لما كاتب معاوية وحكم الحكمان خرج عليه 8,000 من قراء الناس فنزلوا بأرض يقال لها حرورة من جانب الكوفة. علي رضي الله تعالى عنه معاوية رضي الله تعالى عنه കത്തിടപാട് നടത്തിയപ്പോൾ, എഴുത്തുകുത്തുകൾ നടത്തിയപ്പോൾ, അഥവാ സിഫീൻ യുദ്ധത്തിൻ്റെ നാളുകൾ നീണ്ടതിനെ കുറിച്ച് നമ്മൾ മുമ്പത്തെ പരിപാടിയിൽ ഉണർത്തിയിട്ടുണ്ട്. അത് ഒന്നടങ്ക രക്തസിക്തമായ ഒരു പോരാട്ടമായിരുന്നില്ല. പ്രത്യുത ഓരോ വിഭാഗം ആളുകൾ വന്ന് അവർ ഓരോ ആവശ്യങ്ങൾ ഉന്നയിക്കുകയും അവരോട് അലി റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയും അതിൽ ഒരു സമവായത്തിൽ എത്താതിരിക്കുമ്പോൾ അതൊരു രക്ത ഒരു പോരാട്ടമായി പരിണമിക്കുകയും ചെയ്യുന്ന രീതിയിൽ സഫീൻ യുദ്ധം നാളുകൾ നീണ്ടുപോയി. അപ്പോൾ അലി റളിയല്ലാഹു തആല അൻഹു മുആവിയയും അംറും റളിയല്ലാഹു അൻഹുമ ആവശ്യപ്പെട്ടതനുസരിച്ച് സന്ധി സംഭാഷണത്തിനൊരുങ്ങുകയും അങ്ങനെ അവർ തമ്മിൽ എഴുത്തുകുത്തുകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ എഴുത്തിനെ തുടർന്ന് വഹക്കമൽ ഹക്കമാനി അബു മുസലഷരിയും അംറു ബിൻ ആസും അവർ ഒരു വിധി തീരുമാനം നടത്തുകയും ചെയ്ത വേളയിൽ അലി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന 8,000 പേർ അവർ മിൻ ഖുറാ ഇന്നാസ് എന്നാണ്, ഖുറാ ഉന്നാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന വിഭാഗം ആളുകളാണ്. അവരിലൊരു സഹാബിയുള്ള അത് നമ്മളിവിടെ പ്രത്യേകം മനസ്സിലാക്കണം. കാരണം അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഈ ഖവാരിജിനോട് സംസാരിക്കാൻ വേണ്ടി ചെന്നപ്പോൾ, ഞാൻ അൻസാരികളുടെയും മുഹാജിറുകളുടെയും അടുക്കൽ നിന്നാണ് വരുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരുമകൻ അലീൻ്റെ അടുക്കൽ നിന്നാണ് വരുന്നത്, അവരാവശ്യപ്പെട്ടതനുസരിച്ചാണ് ഞാൻ വരുന്നത്, സഹാബികളിൽ നിന്നൊരാളും നിങ്ങളുടെ കൂടെ ഇല്ലല്ലോ എന്ന് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അവരെ നോക്കി പറയുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ സഹാബികളല്ലാത്ത ഒരു വിഭാഗം ആളുകളാണ്, പക്ഷേ അവർ ഖുർആൻ ഓതിയിട്ടുണ്ട്, ഖുർആൻ പഠിച്ചിട്ടുണ്ട്. പക്ഷേ അവരുടെ ഖുർആൻ പാരായണം കേവല പാരായണമാണ്, അവരുടെ ഉള്ളിൽ ഈമാൻ ഇറങ്ങിയ രീതിയിലല്ല ഉള്ളത്. അവർ ജഹിൽ അജ്ഞത മേൽവിലാസമാക്കിയ ഒരു വിഭാഗം ആളുകളാണ്. അത് അലി റളിയല്ലാഹു തആല അൻഹു ഖവാരിജിനോട് സംസാരിച്ച വിഷയത്തിലും അതേപോലെ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവരോട് സംസാരിച്ച വിഷയത്തിലും നമ്മൾ ചരിത്രം മനസ്സിലാക്കുമ്പോൾ നമുക്ക് നന്നെ വ്യക്തമാകുന്ന ഒരു വിഷയമാണ്. ഏതായാലും ഈ ആളുകൾ 8000 പേർ ഈ റിപ്പോർട്ട് പ്രകാരം കൂഫയുടെ ഒരു ഭാഗത്തുള്ള ഹറൂറ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇറങ്ങി. എന്നിട്ട് അലി റളിയല്ലാഹു തആലാവിനെതിരിൽ അവർ തങ്ങളുടെ ആക്ഷേപങ്ങൾ ഉയർത്തി. അവർ പറഞ്ഞത് ഇൻ സലഹ്ത മിൻ ഖമീസിൻ അൽബസക്കല്ലാഹ് വ ഇസ്മിൻ സമ്മാക്കല്ലാഹു ബി ثم انطلقت فحكمت في دين الله الرجال ولا حكم الا لله. ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് അബ്ദുല്ലാഹി ഇബ്നു ശദ്ദാദ് പറയുന്നു, അലി റളിയല്ലാഹു അൻഹുവിനെതിരിൽ അവർ ഉന്നയിച്ച ആക്ഷേപം എന്താ? ഒന്ന്, ഇൻ സലഹ്ത മിൻ ഖമീസിൻ അൽബസക്കല്ലാഹ്, അല്ലാഹു നിങ്ങളെ ധരിപ്പിച്ച ഖിലാഫത്താകുന്ന ഖമീസ് കുപ്പായത്തിൽ നിന്ന് നിങ്ങൾ ഊരി മാറി. വ ഇസ്മിൻ സമ്മാക്കല്ലാഹു ബി, അല്ലാഹു നിങ്ങൾക്ക് നൽകിയ പേര് അതും നിങ്ങൾ ഒഴിവാക്കി. സുമന്തലക്ത് ഫഹക്കം തഫീ ദീനില്ലാഹി റിജാൽ, എന്നിട്ട് നിങ്ങൾ അവിടെ നിന്നും പോയി അള്ളാഹുവിൻ്റെ ദീനിൽ നിങ്ങൾ ആളുകളെ വിധികർത്താക്കളാക്കി. വല അഹുക്കുമ ഇല്ലാലില്ലാ, വിധികർത്തൃത്വം അള്ളാഹുവിനല്ലാതെ മറ്റാർക്കുമില്ല എന്നിരിക്കെ. ഇതാണ് അവർ അലിയാർക്കെതിരിൽ ആക്ഷേപം ഉന്നയിച്ചത്. അബ്ദുല്ലാഹി ഇബ്നു ശദ്ദാദ് ആയിഷ റളിയല്ലാഹു തആലയോട് പറയുന്നത്, അള്ളാഹു താങ്കളെ ധരിപ്പിച്ച ഖമീസ് ഖിലാഫത്താകുന്ന കുപ്പായം നിങ്ങൾ ഊരി, അതിൽ നിന്ന് നിങ്ങൾ ഊരി മാറി, അത് നിങ്ങൾ ഒഴിവാക്കിയെന്നിവർ പറയാൻ കാരണം. അതേപോലെ ഇസ്മിൻ സമ്മാക്കല്ലാഹു ബിഹി, അള്ളാഹു നിങ്ങൾക്ക് പേരിട്ട പേര് നിങ്ങൾ ഒഴിവാക്കി എന്നിവർ പറയാൻ കാരണം, മുആവിയ റളിയല്ലാഹു തആലാനും അലി റളിയല്ലാഹു തആലാനും സന്ധി എഴുതിയപ്പോൾ, ഒരു സമമായ വിഷയം എഴുതിയപ്പോൾ, അമീർ മുഅ്മിനീൻ അലി ബിൻ അബി താലിബും മുആവിയ ഇബ്നു അബീ സുഫിയാനും എഴുതുന്ന എഴുത്ത് എന്നാണ് അലി റളിയല്ലാഹു തആലാനു എഴുതാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അപ്പം മുആവിയ റളിയല്ലാഹു തആലാനു അലി റളിയല്ലാഹുവിന് ബൈഅത്ത് ചെയ്തിരുന്നില്ല. അദ്ദേഹത്തിന് ആവശ്യം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ഘാതകരെ പിടികൂടി ശിക്ഷിച്ചതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് ബൈഅത്ത് ചെയ്യാം എന്നുള്ളതാണ് മുആവിയ റളിയല്ലാഹുവിൻ്റെ ആവശ്യം. അതുകൊണ്ട് തന്നെ മുആവിയ റളിയല്ലാഹുവിൻ അത്തരണത്തിൽ പറഞ്ഞു, നിങ്ങളെ ഞാൻ അമീർ മുഅ്മിനീനായിട്ട് ബൈഅത്ത് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അലി ഇബ്നു അബി താലിബും മുആവിയ ഇബ്നു അബി സുഫിയാനും എഴുതുന്ന ഉടമ്പടി കരാർ എന്ന് എഴുതാനാണ് അദ്ദേഹം പറയുകയുണ്ടായത്. അതുകൊണ്ടാണ് അലി റളിയല്ലാഹു തആലാനഹു അലി ഇബ്നു അബി താലിബ് എന്ന് എഴുതിയത്. അത് ഉദ്ദേശിച്ചാണ് ഇവർ പറയുന്നത്, അള്ളാഹു നിങ്ങളെ ധരിപ്പിച്ച ഖിലാഫത്താവുന്ന വസ്ത്രം നിങ്ങൾ ഊരി, അള്ളാഹു നിങ്ങൾക്ക് നൽകിയ പേരും നിങ്ങൾ ഒഴിവാക്കി എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇതൊക്കെ അവരുടെ വിവരക്കേടാണ്. അലി റളിയല്ലാഹു തആലാനഹു അവിടെ ചെയ്തത് അദ്ദേഹത്തിന് സ്വാർത്ഥമായതും അദ്ദേഹത്തിന് ഏറ്റവും വിലപ്പെട്ടതുമാണ് അമീറുൽ മുഅ്മിനീൻ എന്നുള്ള പേര്. ഏതൊരാളും ആഗ്രഹിക്കുന്ന പേര്, അത് അദ്ദേഹത്തിന് ലഭിച്ചത്, അദ്ദേഹത്തിന് ഏറെ ഇഷ്ടപ്പെട്ടതും, അതുകൊണ്ട് വിളിക്കപ്പെടുന്നത് ഇഷ്ടപ്പെടുന്ന ആളുമാണ് അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആലാനഹു. പക്ഷേ മുസ്ലിമീങ്ങളുടെ പൊതു നന്മക്കും മുസ്ലിം രക്തം സംരക്ഷിക്കപ്പെടുന്നതിനും അതേപോലെ ഇസ്ലാമിൻ്റെ നേട്ടത്തിനും അദ്ദേഹം തനിക്ക് സ്വാർത്ഥമായതിന് അദ്ദേഹം ബലി നൽകുകയാണ് ചെയ്തത്. അദ്ദേഹം അത് തനിക്ക് വേണ്ടെന്ന് വെക്കുകയാണ് ചെയ്യുന്നത്. എന്തിന്? പൊതു നന്മക്ക് വേണ്ടിയിട്ട്. അത് അലി റളിയല്ലാഹു തആലാനുവിൻ്റെ മഹത്വമാണ് അറിയിക്കുന്നത്. പക്ഷെ അത് ഈ ഖവാരിജിന്, വികാരജീവികൾക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്ന് മാത്രം. എന്നിട്ട് അവർ പറഞ്ഞത് ഹക്കം തഫീ ദീനില്ലാഹി റിജാൽ, അള്ളാഹുവിൻ്റെ ദീനിൽ നിങ്ങൾ ആളുകളെ വിധികർത്താക്കളാക്കി. വലാ ഹുക്മ ഇല്ലാലില്ലാ, വിധികർത്തൃത്വം അള്ളാഹുവിന് മാത്രമല്ലാതെ മറ്റാർക്കും ഇല്ലെന്നിരിക്കെ. ഇതാണ് അവരുടെ വാദം. ഇത് ആയിഷ റളിയല്ലാഹു തആലാനെ കേൾക്കുകയാണ് അബ്ദുല്ലാഹി ഇബ്നു ശദ്ദാദ് റളിയല്ലാഹു തആലാനു പറഞ്ഞതായിട്ട്. അപ്പോൾ ഇവിടെ ഈ സംഭാഷണം ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്, ഇവർ അലി റളിയല്ലാഹു തആലാനെതിരിൽ പ്രധാനമായി ഉന്നയിച്ചൊരു വിഷയമാണ് ലാ ഹുക്മ ഇല്ലാലില്ലാ, വിധികർത്തൃത്വം അള്ളാഹുവിനല്ലാതെ മറ്റാർക്കുമില്ല എന്നത്. യഥാർത്ഥത്തിൽ തങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം പറഞ്ഞു തീർക്കാൻ ഒരാളെ നിശ്ചയിക്കുന്നത് അള്ളാഹുവിൻ്റെ ഹുക്മിൽ പങ്കുചേർക്കലല്ല, അള്ളാഹു സുബ്ഹാനഹു വതആല അനുവദിച്ച വിഷയമാണ് അങ്ങനെ വിധികർത്താക്കളെ നിശ്ചയിക്കുക, തീരുമാനിക്കുക എന്നുള്ളത്. പക്ഷേ ഈ ഇനിൽ ഹുക്കുമ ഇല്ലാലില്ല അല്ലെങ്കിൽ ലാ ഹുക്കുമ ഇല്ലാലില്ല എന്നുള്ള സത്യവചനം അത് അസ്ഥാനത്ത് ഉപയോഗിക്കുകയും അതിൻ്റെ ഉദ്ദേശം തെറ്റി അത് മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ ദുർവ്യാഖ്യാനിക്കുകയോ ചെയ്തുകൊണ്ട് ഇത് പ്രയോഗിക്കുകയും ചെയ്യുന്ന സ്ഥിതി പല വ്യക്തികളിലും പല സംഘടനകളിലും നിലവിലുണ്ട്. അതൊക്കെ ഈ ഖവാരിജിൻ്റെ ഒരു തരം സ്വഭാവവുമാണ്. ഇവിടെ അലി റളിയല്ലാഹു തആല അൻഹു ഖവാരിജിനെ തിരുത്തിയപ്പോൾ അവരോട് വിശുദ്ധ ഖുർആൻ ഓതിയിട്ട് അദ്ദേഹം ചെയ്തതൊരിക്കലും അള്ളാഹുവിൻ്റെ വിധികർത്തൃത്വത്തെ അദ്ദേഹം നിഷേധിച്ചിട്ടില്ല, അതിൽ പങ്കു ചേർത്തിട്ടില്ല. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല സമ്മതിച്ചതും അനുവദിച്ചതുമാണ് ചെയ്തത് എന്ന് അറിയിക്കുന്നുണ്ട്. അതേപോലെ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവും ഈ ഖവാരിജിനോട് വാഗ്വാദം നടത്തിയപ്പോൾ, സംവാദം നടത്തിയപ്പോൾ അവരക്കാര്യം ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ചരിത്രത്തിൽ വായിക്കും, അലി റളിയല്ലാഹു ഖവാരിജികളെ പള്ളിയിലേക്ക് വിളിച്ചു, അവരോട് എല്ലാവരോടും മുസഹഫ് കൂടെ കൊണ്ടുവരാൻ പറഞ്ഞ്. എന്നിട്ട് ഈ ഖവാരിജികൾ കേൾക്കെ അലി റളിയല്ലാഹു തആല അൻഹു അയ്യുഹൽ മുസ്ഹഫ് ഹദ്ദിസിന്നാസ്, മുസ്ഹഫെ ജനങ്ങളോട് സംസാരിക്കൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആളുകൾ അദ്ദേഹത്തെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, യാ അമീർ അൽ മുഅ്മിനീൻ മാ തസ്അലു അൻഹു, നിങ്ങൾ എന്താണ് ഖുർആനിനോട് ചോദിക്കുന്നത്? മുസ്ഹഫ് എന്ന് പറഞ്ഞാൽ അത് മിദാദുൽഫി വറഖ്, ഏടുകളിൽ മഷിയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്തിനാണ് മുസ്ഹഫിനെ വിളിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ അലി റളിയല്ലാഹു തആല അൻഹു മുസ്ഹഫിനോട് ജനങ്ങളോട് സംസാരിക്കൂ എന്ന് പറയുന്നത് ഈ ആളുകൾ കാര്യങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കുവാനും അത് യഥാവിധം ഉൾക്കൊള്ളുവാനും താൻ വിശുദ്ധ ഖുർആൻ അനുസരിച്ചാണ്, വിശുദ്ധ ഖുർആൻ പ്രമാണമായി എടുത്താണ് നിങ്ങളോട് സംസാരിക്കുന്നത് എന്ന് അവരെ ബോധ്യപ്പെടുത്തുവാനും അദ്ദേഹം പ്രയോഗിച്ചൊരു ശൈലിയാണിത്. വിശുദ്ധ ഖുർആനിൽ ഒരായത്ത് അലി റളിയല്ലാഹു അൻഹു അത്തരണത്തിൽ ഉദ്ധരിച്ചു, വൈൻ ഖിഫ്തും ഷിഖാഖ ബൈനഹിമ ഫബഅസു ഹകമം മിൻ അഹ്ലിഹി വഹകമം മിൻ അഹ്ലിഹ ഇൻ യുരീദ ഇസ്ലാഹ യുവഫിഖില്ലാഹു ബൈനഹുമ ഇന്നല്ലാഹ കാന അലീമൻ ഖബീറ. സൂറത്തുൻ നിസായിലെ 35-ാമത്തെ ആയത്ത്. ഈ ആയത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിണങ്ങിയിട്ടുണ്ട് എങ്കിൽ ആ പിണക്കം തീർക്കുന്നതിന് വേണ്ടിയും അവർക്കിടയിൽ ഇസ്ലാഹ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയും ആണിൻ്റെ പക്ഷത്തുനിന്നും അതേപോലെ സ്ത്രീയുടെ പക്ഷത്തുനിന്നും ഓരോ വിധികർത്താക്കളെ നിയോഗിക്കണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്. അങ്ങനെ വിധികർത്താക്കൾ അവരുടെ പ്രശ്നത്തിൽ ഒരു വിധി തീർപ്പുണ്ടാക്കാൻ, ഒത്തുതീർപ്പുണ്ടാക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്ന ഈ ആയത്ത്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല പുരുഷൻ്റെയും സ്ത്രീയുടെയും ഔലിയാക്കളോടാണ് പറയുന്നത് വിധികർത്താക്കളെ നിയോഗിക്കാൻ. അലി റളിയല്ലാഹു തആലനു പറയാണ്, ഫ ഉമ്മത്തു മുഹമ്മദിൻ അഅളമു ദമൻ വ ഹുർമത മിൻ ഇംറാഅത്തിൻ വ റജുൽ. ഒരു സ്ത്രീയും പുരുഷനും അവർക്കിടയിൽ അവരുടെ ബന്ധം നിലനിർത്താനും പ്രശ്നങ്ങൾ തീരാനും അള്ളാഹു സുബ്ഹാനഹു വതആല വിധികർത്താക്കളെ നിശ്ചയിക്കാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പെണ്ണിനെ ഒരു സ്ത്രീ ഭാര്യ ഭർത്താക്കന്മാരെക്കാൾ മുഹമ്മദ് നബിസ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൻ്റെ രക്തമാണ്, അവർക്കുള്ള പവിത്രതയാണ് മഹത്തരമായത്, അതുകൊണ്ട് അവർക്കിടയിൽ പ്രശ്നം തീരാൻ വിധികർത്താക്കളെ നിശ്ചയിക്കുന്നതിൽ അപാകതയൊന്നുമില്ല എന്ന് പറഞ്ഞ് അലി റളിയല്ലാഹു തആല അൻഹു അവരെ ആളുകളെ ഇക്കാര്യം ബോധ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഇനിൽ ഹുക്കുമു ഇല്ലാ ലില്ല അൽ ഹുക്കുമു ലില്ല എന്ന പ്രയോഗം അത് അസ്ഥാനത്ത് ഉപയോഗിക്കുകയും അതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കാതെ അള്ളാഹു സുബ്ഹാനഹു വതആല അനുവദിക്കുകയും അള്ളാഹു സുബ്ഹാനഹു വതആല ആളുകൾക്ക് ഇളവേകുകയും ചെയ്ത വിഷയങ്ങളിൽ പോലും ഈ ഒരു ഇനിൽ ഹുക്കുമു ഇല്ലാ ലില്ല എന്ന ഭാഗം അല്ലെങ്കിൽ ലാ ഹുക്കുമ ഇല്ലാ ലില്ല എന്ന ഈ പ്രയോഗം അതുദ്ധരിച്ച് ആളുകളെ കുഫറും ശിർക്കും വിധിക്കുന്ന ഒരു രീതി. അതിനാൽ ആളുകൾ കാഫിറായിപ്പോയി അല്ലെങ്കിൽ മുശ്രിക്കായിപ്പോയി എന്ന് പ്രചരിപ്പിക്കുന്ന ഒരു രീതി. ഇത് ഖവാരിജുകളുടെ ശൈലിയാണ്. അത് ഖവാരിജുകളുടെ ചരിത്രത്തിൽ മഹാനായ ഇസ്ലാമിൻ്റെ ഖലീഫ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗം കൊണ്ട് സുവിശേഷം അറിയിച്ച, അള്ളാഹു ഇഷ്ടപ്പെടുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ ഇഷ്ടപ്പെടുന്നു, അള്ളാഹുവേയും അള്ളാഹുവിൻ്റെ റസൂലിനെയും ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ മഹാരഥന്റെ വിഷയത്തിൽ പോലും എടുത്തുദ്ധരിച്ചത് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഈ ഖവാരിജിനെ അനുകരിച്ചുകൊണ്ട് പലരും ഇത്തരം പ്രയോഗങ്ങൾ മുസ്ലിമീങ്ങൾക്ക് നേരെ ഉന്നയിക്കുകയും അവർ അള്ളാഹു സുബ്ഹാനഹു വതാല അനുവദിച്ച വിഷയത്തിൽ പോലും തഹ്കീം നടത്തുമ്പോൾ ആ വിഷയത്തിൽ മുസ്ലിമീങ്ങൾ അള്ളാഹുവിൻ്റെ വിധികർത്തൃത്വം അത് സൃഷ്ടികൾക്ക് വകവച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ശിർക്കും കുഫ്രും ആരോപിപ്പിക്കുന്ന ഒരു രീതി. ഇത് യഥാർത്ഥത്തിൽ ഖവാരിജുകളുടെ രീതിയാണ്. ആ രീതിയിൽ ഇത്തരം ആശയങ്ങൾ കൊണ്ടു നടക്കുന്ന വ്യതിചലിച്ച കക്ഷികൾ, അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകുമാറാവട്ടെ. നമ്മൾ രചനകളിലും അതേപോലെ തന്നെ പ്രസംഗങ്ങളിലും ഒക്കെ അത്തരം കക്ഷികളെക്കുറിച്ച്, രാഷ്ട്രീയ കക്ഷികളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയാണ്. അപ്പോൾ ആ ഒരു വിഷയം ബോധ്യപ്പെടുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ചുവരെഴുത്തിൽ ഈ ഒരു വിഷയം ഉണർത്തിയത്. ഇൻഷാല്ലാ കൂടുതൽ ചരിത്ര വിഷയങ്ങൾ നമുക്ക് വരും പംക്തികളിൽ മനസ്സിലാക്കാം. അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് ഏവർക്കും സൽപാന്താവ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: ജസാകുമുല്ലാ ഖൈർ. ഇന്നത്തെ ചുവരെഴുത്ത് ഇവിടെ അവസാനിക്കുന്നു. അവതരിപ്പിച്ചത് അബ്ദുൽ ജബ്ബാർ മദീനി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മള് ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിന്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിന്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടിയുള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ ആ 25 ലക്ഷത്തിന്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിന്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാർ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഇറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. തിന്മകളിൽ നിന്ന് കുടുംബത്തെ സംരക്ഷിക്കുക. ക്ലാസ് എടുത്തുകൊണ്ട് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, തിന്മകളെ അതിൻ്റെ ഗൗരവം കുറച്ച് കാണിച്ച് നിസാരവൽക്കരിക്കുകയും പൊതുവൽക്കരിക്കുകയും അത് ചെയ്യുന്നത് ഒരു പ്രശ്നമല്ലാതാക്കി ചിത്രീകരിക്കുകയും ചെയ്യുന്ന ഈയൊരു കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് വ്യഭിചാരവും സ്വവർഗരതിയും അതൊക്കെ ആവാം എന്ന് ചിന്തിക്കുന്ന പുതുതലമുറ വളർന്നു വരുന്ന ഈയൊരു സാഹചര്യത്തിൽ, അത്തരം തിന്മകൾക്ക് എത്ര ഗൗരവമുണ്ട് എന്ന് ഇസ്ലാം

എന്ന ക്യാമ്പസുകളിൽ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികൾ ധാരാളമാണ്. നാം ഗൗരവത്തോടുകൂടി ചിന്തിക്കണം. എങ്ങനെയൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ഉപദേശിച്ചാലും അതിൽ തന്നെ വിഹരിക്കുന്ന ആളുകളാണ് ഇന്ന് സമൂഹത്തിൽ. അങ്ങനെ തന്നെയാണ് അല്ലാഹു പറഞ്ഞത് ലൂത്ത് നബിയോട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ലഅംറുഖ്, നിന്റെ ജീവിതം തന്നെയാണ് സത്യം. ഇന്നഹും ലഫീ സക്രതിഹിം യഅമഹൂൻ, താങ്കൾ അവരോട് എന്ത് പറഞ്ഞാലും അവർ അവരുടെ ലൈംഗികതയിൽ വിഹരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് അവർ പിന്തിരിയുന്നില്ല. അവർ മറ്റേതോ ഒരു ലോകത്താണ്, അവരുടേത് മാത്രമായിട്ടുള്ളൊരു ലോകത്താണ് അവരുള്ളത്. അവർ ആ ലഹരിയിൽ ലയിച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് മാറുന്ന ലക്ഷണമില്ല എന്നുള്ളതാണ്. സഹോദരങ്ങളെ, അത്തരക്കാരോട് ഇസ്ലാമിന് ഒരു കാര്യം മാത്രമാണ് പറയാനുള്ളത്. ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ ജനതയോട് പറഞ്ഞ വാചകം എന്താണ്? ലൂത്ത് നബി പറഞ്ഞത്, ഖാല ഇന്നി ലഅമലുകും മിനൽ ഖാലീൻ, തീർച്ചയായും നിങ്ങളുടെ ഈ പ്രവൃത്തിയോട് പൂർണ്ണമായും ഉറപ്പ് കാണിക്കുന്നവരിൽപ്പെട്ടവനാണ് ഞാൻ. നിങ്ങൾ അത്തരം പ്രവർത്തനങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എത്ര തന്നെ ശബ്ദിച്ചാലും അതിനു വേണ്ടി എത്ര തന്നെ നിങ്ങൾ പോരാടിയാലും ഇസ്ലാമിന് നിങ്ങളോടൊന്നേ പറയാനുള്ളൂ. സത്യവിശ്വാസികൾക്ക് ഒരു കാര്യം മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത്, ഈ തിന്മയോട് വെറുപ്പ് കാണിക്കുന്നവരാണ് ഞങ്ങൾ. ഇതാണ് ഒരു മുസ്ലിമിൻ്റെ യഥാർത്ഥ നിലപാട്. ഒരു മുസ്ലിമിൻ്റെ ഈ തിന്മക്കെതിരെയുള്ള പ്രതികരണം ഇത് തന്നെയാണ്. സഹോദരങ്ങളെ, ഇത്തരം ദുഷിച്ച പ്രവർത്തനങ്ങളിൽ നിന്ന് നമ്മുടെ ജീവിതത്തെ നാം മാറ്റി നിർത്തണം. അതിലൊരിക്കലും അകപ്പെടാതിരിക്കാൻ നമ്മളെ, നമ്മുടെ ഭാര്യമാരെ, നമ്മുടെ മക്കൾ, സഹോദര സഹോദരിമാർ, ആരും തന്നെ ഇതിൽ അകപ്പെടാതിരിക്കാൻ അതീവ ജാഗ്രത നാം പുലർത്തേണ്ടതുണ്ട്. ചെറിയ പ്രായത്തിൽ തന്നെ അള്ളാഹുവിനെക്കുറിച്ച് അറിയിച്ചു കൊടുക്കാൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തി കൊടുക്കാൻ, ആ പ്രവാചകനെ എങ്ങനെയാണ് നാം സ്നേഹിക്കേണ്ടത്, എങ്ങനെയാണ് നാം മാതൃകയാക്കേണ്ടത് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ, അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് കുഞ്ഞു മനസ്സിൽ തന്നെ പഠിപ്പിച്ചു കൊടുക്കാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് നിരന്തരമായി ഉണ്ടാവണം. മതബോധം മക്കളിൽ ഉണ്ടാക്കിയെടുക്കാനുള്ള, കുട്ടികൾക്കുള്ള CRE പോലെയുള്ള ക്ലാസ്സുകളിൽ നമ്മുടെ മക്കളെ നാം കൊണ്ടുപോകണം. ദീനിയായിട്ടുള്ള ക്ലാസ്സുകൾ കേൾക്കാൻ അവരെ നാം പ്രോത്സാഹിപ്പിക്കണം. എല്ലാ സമയങ്ങളിലും കാർട്ടൂണുകളും നേരം പോക്കാനുള്ള മറ്റ് വീഡിയോകളൊക്കെ കാണുന്നതിന് പകരം ദീനിയായിട്ടുള്ള ക്ലാസ്സുകളെല്ലാം നമ്മുടെ മക്കൾക്ക് സ്ക്രീനിലൂടെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ, അവരെ അതിനുവേണ്ടി പ്രയത്നിക്കാൻ, നമുക്ക് പ്രോത്സാഹിപ്പിക്കാനൊക്കെ സാധിക്കണം. അവരുടെ കൂട്ടുകാർ നല്ല ദീനുള്ളവരാണോ എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കണം. നന്മകളുമായി, നല്ല സംരംഭങ്ങളുമായി അവരെ നാം ബന്ധിപ്പിക്കണം. ആത്മാർത്ഥമായിക്കൊണ്ട്, നിരന്തരമായിക്കൊണ്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി, വരും തലമുറകൾക്ക് വേണ്ടി നാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അവരെ ഇത്തരം ചവറ്റുകൊട്ടയിലേക്ക് എറിയുന്ന സാഹചര്യങ്ങളിൽ വരുന്ന തിന്മകൾ അത്തരത്തിലുള്ള വരും തലമുറകൾക്ക് ഉണ്ടാവരുത് എന്ന ഒരു ബോധത്തോടുകൂടി അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് നാം പ്രാർത്ഥിക്കണം. ഇതൊന്നും നടന്നില്ല എങ്കിൽ ഒരു പക്ഷേ സമീപ ഭാവിയിൽ ഇന്ന് നാം ആരെക്കുറിച്ചാണോ ഓർത്ത് ദുഃഖിക്കുന്നത്, ആരെക്കുറിച്ചോർത്തുകൊണ്ടാണോ നാം വിരൽ കടിച്ചുകൊണ്ടിരിക്കുന്നത്, സഹോദരങ്ങളെ, അതൊക്കെ നമ്മുടെ വീട്ടിലെ ആളുകളെക്കുറിച്ച്, നമ്മുടെ കുടുംബത്തിലുള്ള ആളുകളെക്കുറിച്ച് ഓർക്കേണ്ടി വരുമോ, അവരെക്കുറിച്ചോർത്ത് ദുഃഖിക്കേണ്ടി വരുമോ, വിരൽ കടിക്കേണ്ടി വരുമോ എന്ന ചിന്ത നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ്. നമ്മൾ ആലോചിക്കണം. സഹോദരങ്ങളെ, ദീനിയായ അറിവാണ് എന്തിനുമുള്ള പരിഹാരം. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് ആരായിരുന്നു? എല്ലാവിധ തിന്മയിലും അകപ്പെട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. ശിർക്കിലും അശ്ലീലതകളിലും പോക്കിരുത്തരത്തിലും നിറഞ്ഞാടിയ ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ ഇസ്ലാമിലേക്ക്, വിശ്വാസത്തിലേക്ക്, വിജ്ഞാനത്തിലേക്ക്, വിവേകത്തിലേക്ക് അദ്ദേഹം കടന്നു വന്നപ്പോൾ അദ്ദേഹം പറയുന്നൊരു വാചകമുണ്ട്, അൽഇൽമു അസ്ലു കുല്ലി ഖൈർ വൽ ജഹ്ലു അസ്ലു കുല്ലി ശർ, എല്ലാ നന്മയുടെയും അടിസ്ഥാനം അത് മതപരമായ അറിവാണ്. ദീനിയായ അറിവ് കരസ്ഥമാക്കുക എന്നുള്ളതാണ് എല്ലാ നന്മയിലേക്കും കയറി ചെല്ലാനുള്ള ആദ്യത്തെ പടികൾ. വൽ ജഹ്ലു അസ്ലു കുല്ലി ശർറിൻ, എല്ലാ തിന്മയുടെയും അടിസ്ഥാനം എന്താണ്? അത് അൽ ജഹ്ലു, വിവരമില്ലായ്മയാണ്, അറിവില്ലായ്മയാണ്. മതത്തെക്കുറിച്ചുള്ള വ്യക്തമായ അറിവില്ലായ്മയാണ് മനുഷ്യൻ തെറ്റുകൾ ചെയ്യാനുള്ള കാരണം.

0: മനുഷ്യൻ മറ്റുള്ള തിന്മകളിലേക്ക് പോകാനുള്ള കാരണം. അതുകൊണ്ട് നമ്മുടെ മക്കൾ അവർ ഏത് ക്യാമ്പസിൽ പോയി പഠിച്ചാലും അവരുടെ നിസ്കാരത്തിനത് കോട്ടം തട്ടുന്നില്ല, അവരുടെ വസ്ത്രധാരണയിൽ അത് കോട്ടം തട്ടുന്നില്ല, അവരുടെ മറ്റുള്ള നന്മകളിലൊന്നും അത് കോട്ടം തട്ടുന്നില്ല എന്ന് ഉറപ്പിക്കാൻ, അവരുടെ ധാർമ്മിക ബോധം നശിച്ചു പോകുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ വിശ്വാസികളെ നമുക്കോരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. കഴിയുന്നതും മതപരമായ അറിവിലൂടെ മറ്റു ഭൗതിക വിദ്യാഭ്യാസങ്ങളും നേടാൻ പറ്റുന്ന സ്ഥാപനങ്ങളിലേക്ക് നമ്മുടെ മക്കളെ എത്തിക്കാൻ നമുക്ക് സാധിക്കണം. ആ ഒരു രീതി തിരഞ്ഞെടുക്കാനുള്ള മനസ്സ് അവരുടെ ജീവിതത്തിൽ സൃഷ്ടിച്ചെടുക്കാൻ മാതാപിതാക്കളായ നമുക്കോരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമ സഹലല്ലാഹു ലഹു ബിഹി തരീഖൻ ഇലൽ ജന്ന. അറിവന്വേഷിച്ചുകൊണ്ട് ആരെങ്കിലും ഒരു വഴിക്ക് പുറപ്പെട്ടു കഴിഞ്ഞാൽ അള്ളാഹുവിനെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹിച്ച് തീരുമാനിച്ചിറങ്ങിയാൽ സഹലല്ലാഹു ലഹു ബിഹി തരീഖൻ ഇലൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു അവന് എളുപ്പമാക്കി കൊടുക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ ദീനിലേക്കുള്ള വഴി നേരെ ചെന്നെത്തുന്നത് സ്വർഗത്തിലാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദീനിയായ അറിവ് നേടാൻ, അത് നന്നായി പഠിക്കാൻ, അതിന് പറ്റുന്ന കോഴ്സുകളും മറ്റ് സൗകര്യങ്ങളും സ്വീകരിക്കാൻ നാം തയ്യാറാവണം. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഫിത്നകളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാല്ലാ, ജസാക്കുമുല്ലാ ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. തിന്മകളിൽ നിന്ന് കുടുംബത്തെ സംരക്ഷിക്കുക. ക്ലാസ് എടുത്തത് അബ്ദുള്ള മെഴ്സിൻ വണ്ടൂർ. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ കേൾക്കുന്നത് ഹിഫ്ളുൽ ഖുർആൻ. ഇന്ന് ഹിഫ്ളുൽ ഖുർആനിൽ ശ്രോതാക്കൾ പഠിക്കുന്നത് സൂറത്തുർ റഅദിലെ രണ്ടാം വചനത്തിൻ്റെ ഒന്നാം ഭാഗമാണ്. ക്ലാസ് എടുക്കുന്നത് ജാഫർ സലഫി, കൂടെ നജാഹ് ജാഫർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. 13-ാമത്തെ അധ്യായം സൂറത്തുർ റഅദിലെ 1-ാമത്തെ ആയത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനഃപ്പാഠമാക്കി. ഇൻഷാ അള്ളാഹ് 2-ാമത്തെ ആയത്തിൻ്റെ ആദ്യത്തെ ഒരു ഭാഗം ഇൻഷാ അള്ളാഹ് നമുക്കിന്ന് മനഃപ്പാഠമാക്കാം.

وسخر الشمس والقمر.

0: العرش
1: وسخر الشمس والقمر
0: وسخر الشمس والقمر.
2: രണ്ടാമത്തെ ആയത്തിൻ്റെ ബാക്കി ഭാഗം ഇൻഷാ അള്ളാ അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് മനഃപ്പാഠമാക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ പാരായണവും പഠനവും എല്ലാം അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അവൻ്റെ ഗ്രന്ഥം നന്നായി പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്തി മുന്നോട്ട് പോകാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാകുമുല്ലാഹു ഖൈറ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ. ഇന്ന് ശ്രോതാക്കൾ പഠിച്ചത് സൂറത്തുൽ അദിലെ രണ്ടാം വചനത്തിൻ്റെ ഒന്നാം ഭാഗം. ക്ലാസ് എടുത്തത് ജാഫർ സലഫി, കൂടെ ഉണ്ടായിരുന്നത് നജാഹ് ജാഫർ.
4: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പീസ് റേഡിയോ ശ്രോതാക്കൾ, ഇനി കേൾക്കുന്നത് നുറുങ്ങുകൾ, അറിവിന്റെ സ്രോതസ്സുകളിലെ വ്യതിയാനം. ഈ വിഷയത്തിന്റെ രചന നിർവഹിച്ചത് മുഹമ്മദ് ഫയാസ് നാദാപുരം. ശബ്ദാവതരണം അബ്ദുസമദ് കല്ലടിക്കോട്.
7: അറിവിന്റെ സ്രോതസ്സുകളിലെ വ്യതിയാനം, എഴുത്ത് മുഹമ്മദ് ഫയാസ് നാദാപുരം. ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ വിശുദ്ധ ഖുർആനും പ്രവാചക സുന്നത്തുമാണ്. എന്നാൽ ചില സൂഫി തുരീഖത്തുകൾക്കും അതിരുകടന്ന സൂഫികൾക്ക് വേറെയും ചില സ്രോതസ്സുകളുണ്ടത്രേ. ഇൽഹാം പ്രചോദനം, കശഫ് ദിവ്യബോധനം, റുഅയ സ്വപ്നങ്ങൾ, ജിന്നുകളുമായുള്ള സമ്പർക്കം പോലുള്ളവ. തങ്ങളുടെ ഷെയ്ഖിന് പ്രവാചകനിൽ നിന്ന് നേരിട്ട് അറിവ് സ്വീകരിക്കാൻ കഴിയും, സ്വപ്നത്തിലായാലും ഉണർച്ചയിലായാലും എന്ന് ഇക്കൂട്ടർ വാദിക്കുന്നു. ഓരോ തുരീഖത്തിലെ ഷെയ്ഖും തനിക്ക് പ്രത്യേക കശഫ് ഉണ്ടെന്ന് അവകാശപ്പെടുന്നു. നിങ്ങൾക്കതിനെ നിഷേധിക്കാൻ കഴിയില്ല. കാരണം അദ്ദേഹം ആ കശഫ് പ്രചോദനം പ്രവാചകനിൽ നിന്ന് നേരിട്ട് സ്വീകരിച്ചതാണെന്ന് അവർ ന്യായീകരിക്കുന്നു. അതിനായി ഇവർ വിശുദ്ധ ഖുർആനും പ്രവാചക സുന്നത്തും തങ്ങളുടെ തന്നിഷ്ടമനുസരിച്ച് വ്യാഖ്യാനിക്കുന്നു. അള്ളാഹുവിന്റെയും പ്രവാചകന്റെയും വാക്കുകൾക്ക് ബാഹ്യവും ആന്തരികവുമായ അർത്ഥമുണ്ടെന്ന് സൂഫികൾ കരുതുന്നു. ബാഹ്യമായ അർത്ഥം എല്ലാവർക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാം. എന്നാൽ ആന്തരികവും മറഞ്ഞിരിക്കുന്നതുമായ അർത്ഥങ്ങൾ അവർക്കു മാത്രമേ അറിയൂ. ഹുലൂലും വഹദത്തുൽ വുജൂദും, അള്ളാഹുവെക്കുറിച്ചുള്ള ഒരു പ്രത്യേക വിശ്വാസത്തിൽ വരെ അവരെത്തി. ചില സൂഫികൾ ഹുലൂൽ ദൈവം സൃഷ്ടികളിൽ ലയിച്ചു ചേരൽ പോലുള്ള പദങ്ങൾ സ്വീകരിക്കാൻ തുടങ്ങി. ചിലർ വഹദത്തുൽ വുജൂദ് എന്ന് പറഞ്ഞു. വഹദത്തുൽ വുജൂദ് എന്നാൽ ചുരുക്കത്തിൽ അള്ളാഹുവും പ്രപഞ്ചവും ഒരൊറ്റ യാഥാർത്ഥ്യമാണെന്ന് കരുതുന്ന ഒരു തത്വചിന്താപരമായ ആശയമാണ്. ഈ പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്ന വലിയ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും മുതൽ മൃഗങ്ങളും പ്രാണികളും വരെയുള്ള എല്ലാ വസ്തുക്കളും അള്ളാഹുവിൻ്റെ തന്നെ പലതരം രൂപഭാവങ്ങളാണെന്ന് അത് കരുതുന്നു. തസവ്വുഫിൻ്റെ പ്രധാന നേതാവായിരുന്ന ഇബ്നു അറബി വഹദത്തുൽ വുജൂദിനെ വിവരിക്കുന്നത് ഇത് ഭൗതികമായൊരൈക്യമല്ല, മറിച്ച് മാതൃകാപരവും ആത്മീയവുമായ ഐക്യമാണ്. അതായത് ഇബ്നു അറബിയുടെ അടുക്കൽ ഹഖ് അല്ലാഹു സൃഷ്ടികളുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. നിഴലിന്റെ ഉടമയ്ക്ക് നിഴൽ എങ്ങനെയോ അതുപോലെ നിങ്ങളുടെ നിഴൽ നിഴൽ ഉണ്ടെന്നത് നിങ്ങൾ ഉണ്ടെന്നതിന് തെളിവാണ്. നിങ്ങൾ ഇല്ലെങ്കിൽ നിഴലുണ്ടാകില്ല. ഇബ്നു അറബിയുടെ അടുക്കൽ പ്രപഞ്ചം അള്ളാഹുവിൻ്റെ ഒരു നിഴൽ മാത്രമാണ്. പ്രവാചകത്വവും വിലായത്വം, സൂഫി വീക്ഷണം. ചില സൂഫികൾ പ്രവാചകന്റെ പദവിയെ മനുഷ്യൻ എന്ന പദവിക്കും മുകളിലേക്കുയർത്തുന്നു. മറ്റു ചിലർ നേരെ വിപരീത ദിശയിൽ അതിരുകടന്ന് പ്രവാചകന് തസവ്വുഫിന്റെ വിജ്ഞാനങ്ങൾ അറിയില്ലായിരുന്നു എന്ന് പറയുന്നു. മറ്റു ചിലരാകട്ടെ അതിരുകടന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് അർശിലിരിക്കുന്ന അല്ലാഹു എന്നുവരെ പറഞ്ഞു കളഞ്ഞു. ഇനി വലിയകളുടെ ഔലിയാക്കളുടെ കാര്യം നോക്കിയാൽ ഇവർ അംബിയാഇനും മുകളിലാണെന്ന് കരുതുന്ന സൂഫി തുരീഖത്തുകളുണ്ട്. ഔലിയാക്കൾക്ക് പ്രപഞ്ചത്തിലെ കാര്യങ്ങൾ നിയന്ത്രിക്കാനും ഖദർ മാറ്റാനുമുള്ള അമാനുഷിക കഴിവുണ്ടെന്ന് അവർ അവകാശപ്പെടുന്നു. അവരുടെ അടുക്കൽ സ്വർഗത്തിനും നരകത്തിനും പോലും വ്യത്യസ്തമായ അർത്ഥമുണ്ട്. സ്വർഗം അവരുടെ ലക്ഷ്യമല്ല, നരകം അവരുടെ ഭയവുമല്ല. ഇബ്ലീസിനെയും ഫിറാവൂനെയും പോലും അവർ ചിലർ ഏറ്റവും പൂർണ്ണതയുള്ള ആരാധകരായും തൗഹീദുള്ളവരായും കണക്കാക്കി. ആരാധനകളിൽ അവർ തങ്ങൾക്ക് മാത്രമായി പ്രത്യേക ആരാധനകൾ നിർമ്മിച്ചു. പ്രവാചകന്റെ ശരിയത്ത് സാധാരണക്കാർക്കാണെന്നും തങ്ങളുടേതായ പ്രത്യേക ശരിയത്തുണ്ടെന്നും അവർ ജൽപ്പിച്ചു. ഹലാലിന്റെയും ഹറാമിന്റെയും കാര്യത്തിൽ ചിലർ തങ്ങളിൽ നിന്ന് തക്ലീഫുകൾ, മതപരമായ ബാധ്യതകൾ ഒഴിവാക്കി എല്ലാ കാര്യങ്ങളും ഹലാലാണെന്ന് കരുതി. ഇങ്ങനെ അനുയായികളെ പറഞ്ഞു പറ്റിക്കുന്നവർ അവരെ തങ്ങളുടെ അടിമകളാക്കി മാറ്റുന്നു, അഥവാ മറുത്തൊന്നും ചിന്തിക്കാൻ കഴിയാത്തവരാക്കി മാറ്റുന്നു. ഷെയ്ഖിന് അവരെ തന്റെ പാതകയിൽ നിന്ന് പുറത്തു പോകുന്നത് തടയാൻ കഴിയുന്നു. ചില സൂഫി തുരീഖത്തുകളിൽ ഷെയ്ഖ് ഖുർആനിലും സുന്നത്തിലും വ്യക്തമായി ഹറാമാക്കിയ ഒരു കാര്യം ചെയ്യുന്നത് മുരീദുകൾ തങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടാലും അവർ അദ്ദേഹത്തെ ന്യായീകരിക്കും, അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്തതുപോലെ. ഇവ്വിധം ഷെയ്ഖിന്റെ അന്ധഭക്തരായി അനുയായികൾ മാറും. ഇതാണ് തുരീഖത്ത്. ഇത് സൂഫി പ്രസ്ഥാനത്തിന്റെ നട്ടല്ലായി മാറി. ഇവിടെ നിന്നാണ് തസവ്വുഫിനെക്കുറിച്ച് പുതിയൊരു ആശയം രൂപപ്പെടുന്നത്. സൂഫി ശരീഅത്ത് പുറമേക്ക് ആരാധനയും ദിക്റുമാണെങ്കിലും ഉള്ളിൽ തികച്ചും വ്യത്യസ്തമായ ഒരു ലോകമാണത്. ഈ ശരീഅത്തിലൂടെ തങ്ങൾ അല്ലാഹുവിലേക്ക് അടുക്കുകയാണെന്നാണ് അവർ വിചാരിക്കുന്നത്.
6: മാഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് നുറുങ്ങുകൾ.
8: വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ പീസ് റേഡിയോ ഒരുക്കുന്ന ഹൃദയവസന്തം എന്ന പ്രോഗ്രാമിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. സൂറത്തുൽ മുഅ്മിനൂൻ ക്ലാസ് എടുത്തുകൊണ്ട് സഫീർ അൽ ഹിക്കമി നമുക്കൊപ്പം ചേരുന്നു.
9: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വൽആഖിബതു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. വഅസ്സല്ലി വഅസല്ലിമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയന മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാ സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ഹൃദയവസന്തം ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മഹത്താനുഗ്രഹം കൊണ്ട് 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂനാണ് നമ്മൾ ഹൃദയവസന്തം എപ്പിസോഡുകളിലൂടെ പഠിച്ചു വരുന്നത്. കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിലായി നമ്മൾ ഈ സൂറത്തിൻ്റെ 33 വചനങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ 34, 35, 36, 37, 38 വചനങ്ങൾ, ഇൻഷാ അല്ലാ 5 വചനങ്ങൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولئن ان اطعتم بشرا مثلكم انكم اذا لخاسرون ايعدكم انكم اذا متتم وكنتم ترابا وعظاما انكم مخرجون هيهات هيهات لما توعدون ഇൻ ഹിയ ഇല്ലാ ഹയാതുന ദുനിയാ നമൂതു വനഹ്യാ വമാ നഹ്നു ബിമബഊസീൻ ഇൻ ഹുവ ഇല്ലാ റജുലുൻ ഇഫ്തറാ അലല്ലാഹി കദിബൻ വമാ നഹ്നു ലഹു ബിമുഅ്മിനീൻ. 5 വചനങ്ങളാണ് ഇൻഷാഅല്ലാ ഇന്ന് നമ്മൾ പറയുന്നത്. ഈ ആയത്തുകളിൽ ആവർത്തിച്ചു വന്ന തജ്വീദിന്റെ ഒരു നിയമമാണ് ഇദ്ഗാം എന്നുള്ളത്. അഥവാ സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും ശേഷം ആറ് അക്ഷരങ്ങൾ വന്നാൽ ഇദ്ഗാം ചെയ്യണം. ആ അക്ഷരങ്ങൾ യാ, റാ, മീം, ലാം, വാവ്, നൂന്. യർമലൂൻ എന്ന് അതിനെ എളുപ്പത്തിൽ പറയാറുണ്ട്. ഇദ്ഗാം എന്ന് പറഞ്ഞാൽ ചേർത്തി ഉച്ചരിക്കലാണ്. അപ്പോൾ നൂനിനെ അല്ലെങ്കിൽ തൻവീനിനെ തൊട്ട അക്ഷരത്തിലേക്ക് ചേർത്തി ഉച്ചരിക്കുകയാണ് വേണ്ടത്. അതിലേക്ക് ചേർത്തി ഉച്ചരിക്കണം. എന്നാൽ ഈ ഇദ്ഗാം രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് ഇദ്ഗാമുൻ ബിഗുന്ന, മറ്റൊന്ന് ഇദ്ഗാമുൻ ബിലാഗുന്ന. ബിഗുന്ന എന്ന് പറഞ്ഞാൽ ഗുന്നത്തോടുകൂടി മണിച്ചുച്ചരിക്കേണ്ടതാണ്. ബിലാഗുന്ന എന്ന് പറഞ്ഞാൽ മണിക്കാരൻ. ലാമ്, റാ എന്നീ അക്ഷരങ്ങൾ തൻവീനെയും നൂനും സാക്കിര നൂനും ശേഷം വന്നാൽ മണിക്കാതെ ഉച്ചരിക്കണം. മിർ റഹ്മത്തിഹി എന്നാണ് പറയാറുള്ളത്. എന്നാൽ ഇതല്ലാത്ത ബാക്കി അക്ഷരങ്ങൾ യൗമിൻ എന്നോ മീനു എന്നോ ഒക്കെ എളുപ്പത്തിൽ പറയാം. മീമ്, യാ, നൂന്, വാവ്. ഈ നാലക്ഷരങ്ങൾ തൻവീനിൻ്റെയും നൂനിൻ്റെയും സാക്കിയൻ്റെയും ശേഷം വന്നാൽ അത് മണിച്ച് ചേർത്ത് ഉച്ചരിക്കുകയാണ് വേണ്ടത്. ഇവിടെ നിങ്ങൾ നോക്കൂ, നമ്മളിപ്പോൾ പറഞ്ഞ ഇവിടെ തന്നെ ഈ ആയത്തുകളിൽ ആവർത്തിച്ചിത് വന്നിട്ടുണ്ട്. വക്കുന്തും തുറാബും ഇലാമൻ, 35-ാമത്തെ വചനത്തിൽ ഒരു തവണ ഇത് വന്നിട്ടുണ്ട്. പിന്നീട് വീണ്ടും 38-ാമത്തെ വചനത്തിൽ അലല്ലാഹിക്ക ദിവം വമ, അവിടെയും ഇത് ആവർത്തിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ നിലക്ക് തൻവീനിൻ്റെയും സുക്കൂൻ നൂൻ്റെയും ശേഷം വാവ് അല്ലെങ്കിൽ മീം, നൂന്, യാ ഈ അക്ഷരങ്ങൾ വന്നാൽ മണിച്ചുകൊണ്ട് ചേർത്ത് ഉച്ചരിക്കണം. ലാമ്, റാ വന്നാൽ മണിക്കാരെ ചേർത്ത് ഉച്ചരിക്കണം. ഈ നിയമം പാലിച്ചുകൊണ്ട് ഖുർആൻ പാരായണം നടത്താൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി എന്താണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ വചനങ്ങൾ പറയുന്നത്? കഴിഞ്ഞ് നമ്മൾ പറഞ്ഞു വെച്ച ആയത്തുകൾ തുടർച്ചയാണ് യഥാർത്ഥത്തിൽ ഈ വചനങ്ങൾ. ഒരു പ്രവാചകനെ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്ക് ശേഷം പറഞ്ഞയച്ചപ്പോൾ അവർ അദ്ദേഹത്തെ കളിയാക്കുകയുണ്ടായി. പ്രമാണിമാരായ ആളുകളൊക്കെ, ഇത് സാധാരണ മനുഷ്യൻ മാത്രമാണ്, നമ്മളെപ്പോലെ ഭക്ഷണം കഴിക്കുന്ന, വെള്ളം കുടിക്കുന്ന, നമ്മളെപ്പോലെ അങ്ങാടിയിൽ നടക്കുന്ന ഒരു മനുഷ്യൻ മാത്രമാണ് എന്ന രൂപത്തിൽ പറയുകയുണ്ടായി. പിന്നെയും ഇദ്ദേഹത്തിന് നേരെ ആ പ്രവാചകന്മാർക്ക് നേരെ ഉയർത്തുന്ന ആരോപണങ്ങളും, എന്നിട്ട് അവർ എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല എന്ന പ്രമാണിമാരുടെ അഹങ്കാരത്തിൻ്റെ കാരണങ്ങളും ന്യായമുഖങ്ങളുമാണ് ഈ വചനങ്ങളിൽ കാണാൻ സാധ്യമാകുന്നത്. അവർ പറഞ്ഞു വല ഇൻ, അഥവാ തൊട്ട് മുമ്പെന്നാണ് പറഞ്ഞത്, ഈ മനുഷ്യൻ സാധാരണക്കാരൻ മാത്രമാണ് എന്ന രൂപത്തിൽ അംഗീകരിക്കേണ്ടതില്ല എന്നാണ് പറയുകയുണ്ടായത്. അതിനുശേഷം പറഞ്ഞത് വല ഇൻ അതഅതും, നമ്മൾ ഇവനെ, ഇദ്ദേഹത്തെ, ഈ കൂട്ടരെ അംഗീകരിച്ചു കഴിഞ്ഞാൽ, വല ഇൻ അതഅത്തും, നിങ്ങളെ ഞങ്ങൾ അനുസരിച്ചു കഴിഞ്ഞാൽ, ബഷറൻ, എങ്ങനെയുള്ളത്, ബഷറായ ഒരു മനുഷ്യനായ, വല ഇൻ അതഅത്തും, നിങ്ങൾ അനുസരിച്ചു കഴിഞ്ഞാൽ, അതഅത്തും, നിങ്ങൾ അനുസരിച്ചു കഴിഞ്ഞാൽ, ആരെ, ബഷറൻ, മനുഷ്യനെ, നിങ്ങളൊരു മനുഷ്യനെ അനുസരിച്ചു കഴിഞ്ഞാൽ, മിസ്ലക്കും, എന്താണ് ആ മനുഷ്യൻ്റെ പ്രത്യേകത, ആ മനുഷ്യൻ നിങ്ങളെപ്പോലുള്ളവനാണ്. അപ്പോൾ നിങ്ങളെപ്പോലെയുള്ള കേവലം ഒരു മനുഷ്യൻ, ആ മനുഷ്യന് പറയുന്നതായ കാര്യങ്ങൾ, അഥവാ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നും അവനിൽ പങ്കു ചേർക്കാൻ പാടില്ല എന്നും ഒക്കെയുള്ള അള്ളാഹുവിനെ അവർ പരിചയപ്പെടുത്തുന്ന പറയുന്ന ഈ മനുഷ്യൻ്റെ വാചകങ്ങൾ നിങ്ങൾ അനുസരിച്ച് കഴിഞ്ഞാൽ, ഇന്നക്കും, നിശ്ചയമായും നിങ്ങൾ, ഇതൻ ലഹാസിറുൻ, ഇതൻ, അപ്പോൾ ലഹാസിറൂൻ, നഷ്ടക്കാരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടു പോകും. അപ്പോൾ ഈ മനുഷ്യനെ എങ്ങാനും നിങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ, ഈ മനുഷ്യനെ എങ്ങാനും നിങ്ങൾ അനുസരിച്ചിട്ടുണ്ടെങ്കിൽ, ഈ മനുഷ്യൻ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ, നിശ്ചയമായും ഉറപ്പായിട്ട് നിങ്ങൾ നഷ്ടത്തിൽ, തീരാ നഷ്ടത്തിൽ നിങ്ങൾ പോയി തീരും. അതുകൊണ്ട് ഒരു വിജയവും ഇവൻ്റെ കൂടെ നിങ്ങൾ കൂടിയാൽ ഉണ്ടാവുകയില്ല. വിജയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളുള്ള നമ്മുടെ കാക്ക കാരണവന്മാർ കാണിച്ചു തന്ന, നമ്മുടെ മുൻഗാമികൾ ചെയ്തു വന്ന ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇപ്പോഴും നമ്മൾ വിശ്വസിക്കേണ്ടത്. അതാണ് നമ്മൾ വിജയിക്കേണ്ട മാർഗം എന്നവർ പറയുന്നു. ഇതേ വർത്തമാനമാണ് എല്ലാ പ്രവാചകന്മാർ അയക്കപ്പെട്ട സമൂഹത്തിലും അവിടുത്തെ നിഷേധികൾ പറഞ്ഞത്. ഇതേ വാദമുഖമാണ് ഇന്നും സത്യത്തിന് നിഷേധികൾ പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു നൽകാത്ത, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത, റസൂൽ ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യം സമൂഹം ചെയ്യുമ്പോൾ, അതിനെ എതിർക്കുമ്പോൾ, അഥവാ മഹീദീൻ ശേഖയെ രക്ഷിക്കണേ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കാനും വേണ്ടി പാടില്ല, ബദരീങ്ങളെ കാക്കണേ നിങ്ങൾ പറയാനും വേണ്ടി പാടില്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, ജാറങ്ങളോട്, മഹാന്മാരോട്, പുണ്യപുഷ്പങ്ങളോട് ഒന്നും നിങ്ങളുടെ ആവശ്യങ്ങൾ പറയാനും വേണ്ടി പാടില്ല, നബിദിനെ നിങ്ങൾ ആഘോഷിക്കാനും വേണ്ടി പാടില്ല, വിധേയത്വങ്ങൾ ഒഴിവാക്കണം, പുതുതായി ഉണ്ടായ ഇത്തരം ആചാരങ്ങളൊക്കെ നിങ്ങൾ മാറ്റിവെക്കണം എന്നൊക്കെ പറയുമ്പോൾ, ഇതാ ഇവർ പുത്തനാചാരക്കാരാണ്, ഇവർ പുതിയത് കൊണ്ടുവന്നിരിക്കുന്നു, നമ്മുടെ ഉപ്പമാർ, വല്യുപ്പമാർ, കാക്കകാരണന്മാർ ഒക്കെ ചെയ്തു വന്ന മാർഗമാണിത്, ആ മാർഗം മാത്രമാണ് വിജയം ശരീഅത്തിന്റെ മാർഗം ഈ പുത്തനാശയക്കാരെ, ഇവർ പറയുന്ന കാര്യം നിങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകുമെന്നാണ് ഇപ്പോഴും നമ്മുടെ നാട്ടിലെ പൗരോഹിത്യവും അല്ലാത്തവരുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സത്യനിഷേധികളുടെ എപ്പോഴുമുള്ള വാദമുഖങ്ങളായിരുന്നു ഇത്തരം വാദമുഖങ്ങൾ. അതാണ് അവർ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് വീണ്ടും ജനങ്ങളോട് അവർ പറയുകയാണ്, ഈ നിഷേധികൾ പറയുകയാണ്, അയഇദുക്കും, ഇവൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ? അയഇദു, അവൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ? കും, നിങ്ങൾക്ക്, അന്നക്കും, നിശ്ചയമായും നിങ്ങൾ, ഇദമിത്തും, നിങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ, വകുന്തും, എന്നിട്ട് നിങ്ങൾ ആവുകയും ചെയ്താൽ, തുറാബൻ, മണ്ണ്, വഇലാമൻ, എല്ലുകൾ, അന്നക്കും, നിശ്ചയമായും നിങ്ങൾ, മുഹ്റജൂൻ, പുറത്തേക്ക് കൊണ്ടുവരപ്പെടുമെന്ന്. അഥവാ നിങ്ങൾ മരിച്ചു മണ്ണായി കഴിഞ്ഞാൽ, നിങ്ങൾ മരിച്ച് മണ്ണും എല്ലും മാത്രമായും ആയിക്കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരുമെന്ന് നിങ്ങൾക്കിവന് വല്ല ഉറപ്പും തന്നിട്ടുണ്ടോ? അവൻ്റെ കയ്യിൽ എന്ത് ഉറപ്പാണുള്ളത്? വാഗ്ദാനം ചെയ്ത കാര്യത്തിന് എന്തുറപ്പാണുള്ളത് എന്ന് ജനങ്ങളെ അദ്ദേഹത്തെ നിഷേധിക്കാൻ വേണ്ടി അവർ പറയുകയാണ്. വീണ്ടും പറയുന്നു, ഹൈഹാച്ച ഹൈഹാച്ച്, എത്രയെത്ര വിദൂരത്താണ് നിങ്ങളുടെ അവസ്ഥ. ലിമാ തുഅദൂൻ, നിങ്ങൾക്ക് നൽകപ്പെടുന്ന ഈ വാഗ്ദാനം, നിങ്ങൾക്ക് നൽകപ്പെട്ട ഈ വാഗ്ദാനം, ഈ വാഗ്ദാനങ്ങളിൽ നിന്ന് നിങ്ങൾ എത്രയെത്ര വിദൂരത്താണ്. ഇതൊന്നും ഇവന് പറയുന്ന കാര്യങ്ങൾ നടക്കാൻ പോകുന്നില്ല, ഇത് കേവല വാഗ്ദാനങ്ങൾ മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിഷേധിക്കുന്നു. അവരുടെ വർത്തമാനം എന്തായിരുന്നു? ഇൻഹിയ ഇല്ല ഹയാതുന ദുന്യ, ഇൻഹിയ, ഇതല്ല, ഇല്ലാ ഹയാതുന, ഞങ്ങളുടെ ജീവിതമല്ലാതെയല്ല, നമൂ അയാത്തുന അദ്ദുന്യ, ഈ ദുനിയാവിലെ ജീവിതമല്ലാതെയല്ല, നമൂത്തു, നമ്മൾ മരിക്കുന്നു, വനഹിയ, നമ്മൾ ജീവിക്കുന്നു, വമാ നഹ്നു ബിമബഊസീൻ, വമാ നഹ്നു, നമ്മൾ ആവുകയില്ല, ബിമബഊസീൻ, ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നവർ. ഈ ദുനിയാവെന്ന് പറഞ്ഞാൽ അത് നമ്മൾ ജീവിക്കലും മരിക്കലും മാത്രമാണ്, അതല്ലാത്ത ഒന്നില്ല ഇവിടെ. നമ്മളൊരിക്കലും ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടാവുകയില്ല എന്നവർ പറയുന്നു. അപ്പോൾ നിങ്ങൾ നോക്കൂ, നിഷേധിക്കുന്ന ആളുകളുടെ എപ്പോഴുമുള്ള വർത്തമാനങ്ങൾ ഇതെല്ലാം. ഒന്നാമത്തേത്, പ്രവാചകൻ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ മാത്രമാണ് എന്നാണ്. പ്രവാചകന്മാരെല്ലാവരും മനുഷ്യന്മാർ. നമ്മൾ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചിരുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം സൂറത്തുൽ കഹ്ഫിൻ്റെ അവസാന ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചു. എന്താണ്? നിങ്ങൾ ഖുൽ ഇന്നമ അന ബശറുൻ മിസ്ലുക്കും, റസൂലെ താങ്കൾ പറഞ്ഞു കൊടുക്കണം, ഇന്നമ അന ബശറുൻ മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലെ മനുഷ്യൻ മാത്രം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ കൂട്ടത്തിൽ ജനിച്ച് വളർന്ന ഒരു മനുഷ്യൻ മാത്രമാണ്. എന്നാൽ എന്താണ് പ്രവാചകന്റെ പ്രത്യേകത? ആ പ്രവാചകന് വഹീ ലഭിക്കുന്നു, ആ പ്രവാചകന് അല്ലാഹുവിന് വഹീ ലഭിക്കുന്നു, അതുകൊണ്ട് ആ പ്രവാചകൻ ശ്രേഷ്ഠനാകുന്നു. ഒരിക്കലും പ്രവാചകൻ സാധാരണക്കാരൻ്റെ മനുഷ്യനല്ല, അങ്ങനെ ആരോടെ പറയുന്നുമില്ല. സാധാരണക്കാരൻ കേവലം മനുഷ്യനാണ് എന്ന് പ്രവാചകനെക്കുറിച്ച് ആരും പറയുന്നില്ല. മറിച്ച് കേവലം മനുഷ്യനെന്ന് പറഞ്ഞാൽ മനുഷ്യൻ മാത്രമാണ്, അതല്ലാതെ മലക്കല്ല, അതല്ലെങ്കിൽ ജിന്നല്ല, മറിച്ച് നമ്മളെപ്പോലുള്ളൊരു കേവല മനുഷ്യൻ മാത്രം. എന്നാൽ നമ്മളിൽ നിന്നും ആ മനുഷ്യനെ, പ്രവാചകന്മാരെ പ്രത്യേകമാക്കുന്ന കാര്യം എന്താണ്? അവർക്ക് അല്ലാഹുവിൽ നിന്നും വഹീ ലഭിക്കുന്നു, അവർക്ക് അള്ളാഹുമായി ഡയറക്റ്റ് കണക്ഷനുണ്ട്, അള്ളാഹു അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. ആ അള്ളാഹുവിൻ്റെ ദൗത്യം മനുഷ്യരിലേക്ക് എത്തിക്കാനുള്ള അള്ളാഹു തിരഞ്ഞെടുത്ത കണ്ണികളാണ് പ്രവാചകന്മാർ. അതുകൊണ്ട് തന്നെ ആ പ്രവാചകന്മാർ ആ നിലക്ക് പ്രാധാന്യമുണ്ട്. എന്നാൽ പ്രവാചകൻ കേവലം മനുഷ്യനാണ് എന്നുള്ളതാണ് നിഷേധിക്കാനുള്ള കാരണമായിക്കൊണ്ട് ഈ ആളുകളൊക്കെ എപ്പോഴും പറഞ്ഞത്. സൂറത്ത് യാസീനിൽ കാണാം, ഖാലു ഇൻ അൻതും ഇല്ലാ ബശറു മിസ്ലുന, പ്രവാചകന്മാരെ അവർ നിഷേധിച്ച കാരണം എന്തായിരുന്നു? ഈ മനുഷ്യൻ നമ്മളെപ്പോലുള്ള ഒരു മനുഷ്യൻ മാത്രമാണ്, അതല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പ്രവാചകന്മാരെക്കുറിച്ച് അവരൊക്കെ പറഞ്ഞിരുന്നുവെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ മനുഷ്യൻ മാത്രമാണ് എന്നുള്ളത് ഒരിക്കലും നിഷേധിക്കാനുള്ള കാരണമല്ല, മറിച്ച് ഉൾക്കൊള്ളാൻ വേണ്ടിയുള്ള അല്ലാഹു തിരഞ്ഞെടുത്ത ഒരു തിരഞ്ഞെടുപ്പാണ് മനുഷ്യന്മാരെ പ്രവാചകനാക്കി. റബ്ബ് സുബ്ഹാനഹു വതആലക്ക് ഒരു മലക്കിനെ പ്രവാചകനാക്കാൻ ഒരു പ്രയാസവുമില്ല, ഒരു ജിന്നിനെ പ്രവാചകനാക്കാൻ ഒരു പ്രയാസവുമില്ല. പക്ഷേ അവരൊക്കെ അയച്ചാൽ അവിടെ നിഷേധികൾ പറയും, നമ്മളെ കൊണ്ട് കഴിയാത്തതാണ് ഈ കാര്യങ്ങളൊക്കെ, അതുകൊണ്ട് നമ്മൾ ഈവനെപ്പോലെ ആകേണ്ടതില്ല, ഇത് മലക്കല്ലേ എന്നവർ പറയുമായിരുന്നു. പക്ഷേ അവരെപ്പോലെ ജീവിച്ച മനുഷ്യൻ തിന്മകൾ ചെയ്യാതെ, ഹറാമിൽ നിന്ന് മാറി നിന്ന്, നന്മകൾ മാത്രം ചെയ്തുകൊണ്ട്, സമൂഹത്തിന് ഉപകാരം ചെയ്തുകൊണ്ട്, അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കുകയായിരുന്നു എല്ലാ പ്രവാചകന്മാരും. അങ്ങനെ ആ പ്രവാചകന്മാർ കാണിച്ചു കൊടുക്കുന്നത് ഒരിക്കലും നിഷേധിക്കാൻ, ചെയ്യാതിരിക്കാൻ, നമ്മളെ കൊണ്ട് ഇത് പറ്റൂല എന്ന് പറയാൻ അവർക്കാർക്കും കഴിയുമായിരുന്നില്ല. പ്രവാചകന്മാർക്ക് പ്രത്യേകമായ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു, എന്നാൽ പ്രവാചകന്മാർ പൊതുവായി ചെയ്ത കാര്യങ്ങളെല്ലാം മനുഷ്യന്മാർക്ക് എല്ലാവർക്കും ചെയ്യേണ്ടതും ചെയ്യാൻ കഴിഞ്ഞതും ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാകും. അതേപോലെ തന്നെ രണ്ടാമതായി, ഈ ആളുകൾ പരലോകത്ത് നിഷേധിക്കുക, നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്ന് ഇവൻ നിങ്ങൾക്ക് വല്ല വാഗ്ദാനവും ചെയ്തിട്ടുണ്ടോ? ഹൈഹാച്ച ഹൈഹാത്ത് ലിമാ തുഅദൂൻ, എങ്കിലാ വാഗ്ദാനം എത്രയോ വിദൂരത്താണ് എന്നവർ പറയുന്നു. പരലോകത്ത് നിഷേധിക്കുക എന്നുള്ളത് എല്ലാവരും ചെയ്ത ഒരു കാര്യമാണ്. പരലോകത്ത് നിഷേധിക്കുമ്പോഴാണ് ആളുകൾ തിന്മയിലേക്ക് പോകുന്നതും, പരലോകത്തെക്കുറിച്ചുള്ള ബോധ്യം ഉണ്ടാകുമ്പോഴാണ് ആളുകൾ തന്മയിലേക്ക് മാറുന്നത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, നമ്മുടെ ഉമ്മ, പറഞ്ഞല്ലോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് ജനങ്ങളോട്, നിങ്ങൾ വ്യഭിചരിക്കരുത്, നിങ്ങൾ കള്ളുകുടിക്കരുത്, നിങ്ങൾ കൊലപാതകം നടത്തരുത്, നിങ്ങൾ പലിശ പൂജിക്കരുത് എന്നിങ്ങനെ ആയിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെങ്കിൽ അവരാരും റസൂൽ അംഗീകരിക്കില്ലായിരുന്നു. മറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് തൗഹീദ് പറഞ്ഞു കൊടുത്തു, പരലോക ബോധ്യമുണ്ടാക്കി കൊടുത്തു, ഈ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന യാഥാർത്ഥ്യം അവരെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ അങ്ങ് ജീവിച്ച് മരിച്ചു പോയാൽ ഞങ്ങൾ ബുദ്ധിമുട്ടുമെന്നുള്ള യാഥാർത്ഥ്യം അവർക്ക് ഉൾക്കൊണ്ടു. അപ്പോൾ ആ മരണത്തിന് ശേഷമുള്ള യഥാർത്ഥമായ ലോകത്തിലേക്ക് ജയിക്കാൻ മാത്രമുള്ളത് ഈ ലോകത്ത് ചെയ്യണമെന്ന് അവർ ഉൾക്കൊണ്ടപ്പോൾ അവർ പ്രവാചകൻ്റെ ഏത് കലപ്പര്യം അംഗീകരിക്കാൻ തയ്യാറ്. കാരണം അതൊക്കെ പ്രവാചകൻ പഠിപ്പിക്കുന്ന എന്തിനാണ്? പ്രവാചകനെ പരലോകത്തേക്കുള്ള കാര്യം മാത്രം പഠിപ്പിക്കുന്ന വ്യക്തിത്വമാണ്. ഇഹലോ ഭൗതികമായ കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയല്ല പ്രവാചകന്മാർ കടന്നു വന്നിട്ടുള്ളത്, മറിച്ച് മരണത്തിന് ശേഷം യഥാർത്ഥമായ ജീവിതത്തിൽ വിജയിക്കാനുള്ള മാർഗങ്ങൾ പഠിപ്പിച്ചു നൽകാൻ വേണ്ടിയാണ് എല്ലാ പ്രവാചകരും. അതുകൊണ്ട് തന്നെ ആ ഉയർത്തെഴുന്നേൽപ്പ് യാഥാർത്ഥ്യമാണ് എന്ന് എല്ലാ പ്രവാചകരും പഠിപ്പിക്കുന്നു. ഇവർ നിഷേധിച്ചാലും അത് ഒരിക്കലും സംഭവിക്കാതിരിക്കുന്നില്ല. നുരുമ്പിയ എല്ലുകൾ പ്രവാചകന്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് പൊടിച്ച് പറത്തിക്കളഞ്ഞിട്ട് മുഹമ്മദേ, ഈ എല്ലുകൾ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കാൻ നിന്റെ റബ്ബിന് കഴിയുമെന്നാണോ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യപ്പെടുമെന്നാണോ നീ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് പറഞ്ഞത്, ബല ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന, വിരൽത്തുമ്പകളെ പോലും പുനഃസൃഷ്ടിക്കുവാൻ കഴിവുള്ളവരാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. ഒരു ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇൻസാനി ഹീനു മിനൽ ദഹ്രി ലം യകുൻ ശൈഅൻ മദ്കൂറ, പറയപ്പെടാനൊന്നുമില്ലാത്ത ഒരവസ്ഥയിൽ നിന്ന് മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിൽ നമ്മളെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, ഈ ഉണ്ടാക്കിയ മനുഷ്യ നശിച്ചു കഴിഞ്ഞാൽ പിന്നെയും ഉണ്ടാക്കാൻ അള്ളാഹു ഒരിക്കലും ഒരു പ്രയാസവുമില്ല. നമ്മൾ 20 വയസ്സുള്ള വ്യക്തി 25 കൊല്ലം മുമ്പ് എവിടെയായിരുന്നു, 50 വയസ്സുള്ള വ്യക്തി 60 കൊല്ലം മുമ്പ് എവിടെയായിരുന്നു, 80 വയസ്സുള്ള വ്യക്തി 90 കൊല്ലം മുമ്പ് എവിടെയായിരുന്നു, അവൻ്റെ ഉമ്മയുടെ കല്യാണം പോലും കഴിഞ്ഞിട്ടുണ്ടാവുകയില്ല, അതിനും അവൻ എവിടെയായിരുന്നു. അത്തരം ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഘട്ടം ഘട്ടമായി ഉമ്മയുടെ ഉദരത്തിലൂടെ പുറത്തേക്ക് കൊണ്ടുവന്ന് മനുഷ്യനാക്കി വ്യത്യസ്തമായ അവസ്ഥയിലൂടെ അവനെ വളർത്തിക്കൊണ്ടുവന്ന് ഇങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ, അതിന് അള്ളാഹുവിന് സാധ്യമാകുമെങ്കിൽ, ഈ മനുഷ്യ മരിച്ച മണ്ണായി കഴിഞ്ഞാൽ പിന്നെയും അവൻ ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരിക്കലും കഴിയാത്ത വിഷയമല്ല. ഖുൽ യുഹ്യീ അല്ലദി അൻശഅഹ അവ്വല മറ, അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു, റസൂലെ പറഞ്ഞു കൊടുക്കണം, അവർ ആദ്യഘട്ടത്തിൽ സൃഷ്ടിച്ച അതേ രൂപത്തിൽ വീണ്ടും അവനെ സൃഷ്ടിക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല കഴിയും. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്ര. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ത്വാഹയിലൂടെ പഠിപ്പിച്ചു, മണ്ണിൽ നിന്നാണ് മനുഷ്യനെ പടച്ചിട്ടുള്ളത്, അതിലേക്കാണ് അവൻ തിരിച്ചു പോകാനുള്ളത്, അതിലും അള്ളാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു കൊണ്ടുവരികയും ചെയ്യും. ജറാദി മുൻതഷിർ, അള്ളാഹു സുബ്ഹാനഹു പഠിപ്പിച്ചില്ലേ, ജറാദ് പക്ഷികൾ അത് മണ്ണിൽ നിന്നും ഉയർന്ന് പൊന്തി വരുന്നത് പോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ മുഴുവനും മണ്ണിനടിയിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരുമെന്ന് റബ്ബു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഅമല്ലദീന കഫറു അല്ല യുബഅസു, കുഫ്ഫാറുകൾ ഏത് കാലഘട്ടത്തിലും വാദിച്ചിരുന്നത് ഒരിക്കലും ഞങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടില്ല എന്ന്. പക്ഷേ ഖുൽ ബല വറബ്ബി ലതുബഅസൂൻ, അള്ളാഹു പഠിപ്പിക്കുന്നു, ബല വറബ്ബി ലതുബഅസുന്ന, നിശ്ചയമായും അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ പരലോകത്തെ യാഥാർത്ഥ്യം ഉയർത്തെഴുന്നേൽപ്പ് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ കഴിയേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഈ ആയത്തിലുള്ള മറ്റൊന്ന് ഈ ഭൗതിക ലോകത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു, ഇൻ ഹുവ ഇല്ലാ ഹയാതുന ദുനിയ നമൂതു വനഹ്യ, കേവലം ജീവിച്ച് മരിക്കാൻ മാത്രമുള്ളതാണ് ഈ ദുനിയാവും. വമാ നഹ്നു ബിമബ്ഊസീൻ, നമ്മൾ ഒരിക്കലും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടില്ല. അവർ പറയുന്നു, സഹോദരന്മാരെ, ഈ ദുനിയാവ് കൊണ്ട് അവസാനിക്കുന്നതാണ് ലോകമെങ്കിൽ, ജീവിതമെങ്കിൽ പിന്നെ എന്തർത്ഥമാണ് ഈ ജീവിതത്തിനുള്ളത്? ഇവിടെ ഒരു സാധാരണക്കാരനായ ഒന്നും കഴിയാത്തവനെ ഒരു കഴിവുള്ള വ്യക്തി അടിച്ചമർത്തി കൊന്നുകളഞ്ഞാൽ ഈ കൊല്ലപ്പെട്ട വ്യക്തിക്ക് ആരാണ് നീതി കൊടുക്കുക? ഭൂമി ലോകത്തെ സമ്പത്തുള്ളവനെ, അധികാരമുള്ളവനെ, അവന് എന്തൊക്കെ തിന്മകൾ ചെയ്താലും തിരിച്ചു വരാൻ, അതിനേക്കാൾ ഉന്നതിയിലേക്ക് എത്തുവാൻ അവന് സാധ്യമാക്കുന്നുണ്ട് എങ്കിൽ ആരാണ് ഇവിടെ നീതി നടപ്പാക്കപ്പെടുന്നത്? ഏറ്റവും നീതി നടപ്പാക്കപ്പെടുന്ന അവസ്ഥ ആവശ്യം അതുകൊണ്ട് ഉണ്ടാകാൻ നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ ഈ ദുനിയാവ് ഒരിക്കലും കേവലം ജീവിച്ച മരിക്കലും മാത്രമല്ല, മരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൃത്യമായി നീതി നടപ്പാക്കപ്പെടുന്ന ഒരു ലോകം തിരിച്ചു വരാനുണ്ട്, കടന്നു വരാനുണ്ട് എന്ന ബോധ്യം മാത്രമാണ് ശരിയാവുകയുള്ളൂ. അതല്ലാത്തൊന്നും ഒരിക്കലും ശരിയാവുകയില്ല. അപ്പോൾ ജീവിതത്തിന് അർത്ഥമില്ലാത്ത അവസ്ഥാവിശേഷം ഉണ്ടായിത്തീരുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ഈ അവസാനത്തിൽ പഠിപ്പിക്കുന്നത് ഇൻ ഹുവ ഇല്ലാ റജുലുൻ ഇഫ്തറ അലല്ലാഹി കദിബൻ വമാ നഹ്നു ലഹു ബിമുഅ്മിനീൻ. ഇൻ ഹുവ ഇല്ലാ റജുലുൻ, ഇതൊരു മനുഷ്യനല്ലാതെയല്ല. എങ്ങനെയുള്ളത്? ഇഫ്തറ, അവൻ കെട്ടി ആരോപിക്കുന്നു, അവൻ കെട്ടിച്ചമക്കുന്നു. അലല്ലാഹി കദിബൻ, അല്ലാഹുവിൻ്റെ മേലെ കള്ളം കെട്ടിച്ചമക്കുന്നു. വമാ നഹ്നു, നമ്മളായിത്തീരുകയില്ല. ലഹു ബിമുഅ്മിനീൻ, അവനിൽ വിശ്വസിക്കുകയേ ഇല്ല. ഇവനീ പറയുന്നതൊക്കെ പടച്ചറപ്പിന് മേലെ കള്ളം കെട്ടി ചമക്കുകയാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് അള്ളാഹുവിനെ അറിയാമായിരുന്നു. ഒരു പ്രവാചകനും അള്ളാഹുവിനെ തീരെ അറിയാത്ത കൗമിലേക്കല്ല പോയത്. അവർ അള്ളാഹുവിനെ ആദ്യമായി പരിചയപ്പെടുത്താൻ വേണ്ടിയല്ല പോയത്, മറിച്ച് അള്ളാഹുവോടെ മറ്റുള്ള വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നവർ ആരാധനയെ, അവരുടെ ജീവിത രീതിയെ തിരുത്തിക്കൊണ്ട് റബ്ബിലേക്ക് മാത്രം എന്ന് പഠിപ്പിക്കാനും വേണ്ടിയാണ് എല്ലാ പ്രവാചകന്മാരും വന്നത്. അപ്പോൾ അവരൊക്കെ പറഞ്ഞ എന്താണ്? ഈ മനുഷ്യൻ അള്ളാഹുവിൻ്റെ മേൽ കെട്ടിച്ചമക്കുകയാണ്. റബ്ബ് പറഞ്ഞു, അള്ളാഹ് പറഞ്ഞു എന്ന പേരിൽ ഇവനെ പലതും അള്ളാഹുവിൻ്റെ മേൽ കെട്ടിച്ചമക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവനെ വിശ്വസിക്കേണ്ട ആവശ്യം നമുക്കില്ല എന്ന് അഹങ്കാരികളായ ആളുകൾ അവർ നിഷേധിച്ചു വളർന്നു. ഈ അഹങ്കാരമാണ് എപ്പോഴും നിഷേധത്തിന് കാരണമായിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, മക്കയിലെ മുശ്രിക്കുകൾ, അവരുടെ അവസ്ഥ എന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിലേക്ക് ഒരു പ്രവാചകനെ കടന്നു വരാനുണ്ടെന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ പ്രവാചക പരമ്പരയിൽ ബനൂ ഇസ്രായേലിൽ നിന്ന് ഇസ്ഹാഖ് അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ സന്താന പരമ്പരയിൽ, ഞങ്ങളുടെ പരമ്പരയിൽ ഒരു പ്രവാചകൻ വരുമെന്ന് അവർ വിശ്വസിച്ചു. പക്ഷേ ഇസ്മായിൽ നബിയുടെ പരമ്പരയിൽ അതിനാരികളിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രവാചകനെ അംഗീകരിക്കാൻ അവരുടെ അഹങ്കാരം സമ്മതിച്ചില്ല. ആ അഹങ്കാരം തന്നെയാണ് പ്രവാചകനെ നിഷേധിക്കുവാൻ, ഇസ്ലാമിനെ നിഷേധിക്കുവാൻ അവർക്ക് അവരെ പ്രേരിപ്പിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ ഏത് കാലഘട്ടത്തിലുമുള്ള ആളുകളുടെ പിന്നെ വാദമുഖങ്ങൾ മാത്രമായിരുന്നു. ഇതൊക്കെ ഈ പ്രവാചകനൊക്കെ കെട്ടിച്ചമക്കുകയാണ്, കേവലം മനുഷ്യനാണ്, നമ്മളെപ്പോലുള്ളവരാണ്, റബ്ബിനു മേൽ കളവ് പറയുകയാണ്, ഇവനെ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ഏത് കാലഘട്ടത്തിലും പ്രവാചകന്മാർ നേരിട്ടതാണ്. ഇതേ കാര്യങ്ങൾ ഇക്കാലഘട്ടത്തിൽ തൗഹീദ് പറയുമ്പോൾ, വിദേഹത്തുകൾക്കെതിരെ സംസാരിക്കുമ്പോൾ, ആ ആളുകൾക്കെതിരെയും ഇതേ വർത്തമാനങ്ങൾ കേൾക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അവർ തന്നെയാണ് പ്രവാചകന്മാരുടെ അന്തരാവകാശികൾ. നമ്മൾ ഈ തൗഹീദിൽ ആശയത്തിൽ ഉണ്ടാകുമ്പോൾ നമുക്കെന്തെങ്കിലും കുത്തുവാക്കുകളും പ്രയാസങ്ങളും ഏൽക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ പ്രവാചകന്മാർക്ക് കേട്ട് തന്നെയാണ് എന്ന് മനസ്സിലാക്കി ഉൾക്കൊണ്ട് സമാധാനമടയുവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ നേർമാർഗത്തിൽ അടിയുറപ്പിച്ച് നിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
8: മാഷാ അല്ലാ, ജസാക്കും അല്ലാ ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയ വസന്തം, സൂറത്തുൽ മുഅ്മിനൂൻ. ക്ലാസ് എടുത്തത് സഫീർ അൽ ഹിക്കമി.
10: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസ്സിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
11: Tune to reality.

ആനുകാലിക സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീറു സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ, നേർപഥം വാരിക, വരിചേരുക, വായിക്കുക.

0: അൽഹംദുലില്ലാ, വിശുദ്ധ ഖുർആനിൽ നിന്നും സൂറത്തു ദാരിയാത്തിലെ 20, 21, 22, 23 ഈ നാലായത്തുകളുടെ മനോഹരമായ പാരായണമാണ് അഷേഖ് അബ്ദുറഹ്മാൻ സുദൈസിന്റെ മനോഹരമായ ശബ്ദത്തിൽ നമ്മളെല്ലാവരും കേട്ടത്. ഇതിന്റെ തുടക്കത്തിലെ നമുക്ക് ശ്രദ്ധിച്ചില്ലേ, ആദ്യത്തെ ആയത്തില്
1: ആശയം നിങ്ങളൊന്ന് പറയും, നന്നായിരിക്കും.
0: ദൃഢവിശ്വാസമുള്ളവർക്ക് ഭൂമിയിൽ പല ദൃഷ്ടാന്തങ്ങൾ എന്നാണ് ആദ്യത്തെ ആയത്തിലൂടെ അള്ളാഹു നമ്മളോട് പറയുന്നത്. നിങ്ങളിൽ തന്നെയുണ്ട്, അതായത് ദൃഷ്ടാന്തങ്ങൾ, എന്നിട്ട് നിങ്ങൾ കണ്ടറിയുന്നില്ലേ എന്നുള്ളൊരു താക്കീത് കൂടി അള്ളാഹു നമുക്ക് തരുന്നുണ്ട്. ആകാശത്തിൽ നിങ്ങളുടെ ആഹാരവും ഉപജീവന മാർഗവും നിങ്ങളോട് വാഗ്ദത്തം ചെയ്യപ്പെടുന്നതും ഉണ്ട്. അവസാനത്തെ, അതായത് 23-ാമത്തെ ആയത്തിൽ, എന്നാൽ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രക്ഷിതാവ് തന്നെയാണ് സത്യം, നിശ്ചയമായും ഇത് നിങ്ങളെ നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് പോലെ തന്നെ ഒരു യാഥാർത്ഥ്യം തന്നെയാണ് എന്ന് ഓർമ്മിപ്പിക്കുക. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളൊക്കെ അങ്ങനെ പറയുമ്പോൾ ഇതിലേറെ നല്ലൊരു ഉപമ വേറെ അല്ല എന്ന് തന്നെ തോന്നും. ഇപ്പോൾ സലാംക്ക് ആ ആയത്തിൻ്റെ അവസാന ഭാഗം ശ്രദ്ധിച്ചില്ലേ, ഇപ്പോൾ നമ്മൾ രണ്ടുപേരും ഈ ഒരു സ്റ്റുഡിയോയിലിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നത് പോലെ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആയിരക്കണക്കിന് 10,000-ക്കണക്കിന് ഇപ്പോൾ ശ്രോതാക്കൾ, അതൊരു ഒരു ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണല്ലോ. ഇതുപോലുള്ള യാഥാർത്ഥ്യങ്ങളാണ് സൂറത്ത് ദാരിയാത്തിലെ 20 മുതലുള്ള ആ ആയത്തുകൾ ഇങ്ങനെ നമ്മളോട് പറയുന്നതെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളോട് സംസാരിക്കുന്നത്.
1: അതായത് ഒഫില്ലർലി ആയാത്തുലിൽ മൂക്കിനീൻ എന്നാണല്ലോ. ഈ മൂക്കിനീൻ എന്നുള്ളത് വെറുതെ അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. ശരിക്ക് മൂക്കിനാവുക എന്ന് പറഞ്ഞുകൊടുത്ത് വഅബ്ദു റബ്ബക ഹത്താ യഅതിയക യഖീൻ എന്ന് പറഞ്ഞു. യഖീൻ പറഞ്ഞാൽ എന്താ? അവിടെ നീ നിൻ്റെ റബ്ബിനെ ഇബാദത്ത് ചെയ്യേണ്ടത് നിനക്ക് യഖീൻ വരുന്നത് വരെ എന്ന് പറഞ്ഞു. യഖീൻ എന്നുള്ളത് മരണത്തെക്കുറിച്ചാണ് അവിടെ പറഞ്ഞത്. മരണത്തിൽ ആർക്കെങ്കിലും ഡൗട്ടുണ്ടോ? ഒരു ഡൗട്ടും ഇല്ല. അത്രമേൽ ഉറപ്പായൊരു സംഗതിയാണ് യഖീൻ. ആ യഖീൻ എന്ന പദത്തിൽ നിന്നാണ് മൂക്കീൻ എന്നുള്ള രൂപത്തിലേക്ക് കൊണ്ടുവന്നത്. അത്രമേൽ ഉറപ്പായിട്ടുള്ള ദൃഢവിശ്വാസമുള്ള ആളുകൾക്ക് ഫില്ലർലി ആയാത്തു ആയത്തുകൾ. വെറുതെ ഇങ്ങനെ പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതിലൊന്നുമൊന്നുമില്ല. ദിൽക്കപ്പം എന്താ, അവൻ്റെ കാണുന്ന കാഴ്ചകളിലോ കേൾവികളിലോ ഒന്നും അവനെ സ്പർശിക്കുന്നില്ല. അവനെങ്ങനൊരുത്തരം പുറംമോടികളിൽ അല്ലെങ്കിൽ പുറന്തോടിലൂടെ കടന്നു പോകുന്ന ഒരാളാണ്. അതുകൊണ്ട് അവൻ കാണുന്നുണ്ടാവും പലതും, കേൾക്കുന്നുണ്ടാവും പലതും. പക്ഷെ ഉള്ളിൽ യക്കീനായ ഒരാൾക്ക്, മൂക്കിനായ ഒരാൾക്ക്, ദൃഢവിശ്വാസമുള്ള ഒരാൾക്ക് ഒരു പുൽനാമ്പ് പോലും അവനെ സ്വാധീനിക്കും,
0: ചിന്തിപ്പിക്കും,
1: ചിന്തിപ്പിക്കും. അതാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. വഫി ഔഫുസിക്കും, എന്നിട്ട് പറയാം ഭൂമി പറഞ്ഞു, പിന്നെ ഔഫുസിക്കും നിങ്ങളിലും. നമ്മൾ അതിന് കുറെ എവിടെയും പോകുന്നു വേണ്ട, ഒന്ന് ഹോസ്പിറ്റലൈസിൽ ആയാൽ മതി. ചെറിയൊരു ശ്വാസ തടസ്സം വന്നിട്ട് ഒന്ന് ഐസിയിൽ കയറി കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിൻ്റെ അവസ്ഥ എന്താ. ഒരു മനുഷ്യൻ്റെ മിടിപ്പ്. ഇപ്പം ഞാനന്നിങ്ങനെ കഴിഞ്ഞ ഇതിൽ എൻ്റെ അനിയൻ്റെ പിന്നെ വൈഫ് കുറിച്ച് നേരത്തെ പ്രസവം വന്നു, പെട്ടെന്ന് പ്രയാസങ്ങളൊക്കെ ആയി. അപ്പോൾ കുട്ടീനെ NIC-യിലാക്കി. NIC-യിൽ ഇടുന്ന ഓരോ നിമിഷവും അവിടെ ഇങ്ങനെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷെ ആ കുട്ടി നേരെ അതേ അവസ്ഥയിൽ, എന്നിട്ട് ലക്ഷങ്ങൾ അവിടെ ചിലവാണ്, അതേ അവസ്ഥയിൽ ഉമ്മയുടെ ഗർഭാവസ്ഥയിൽ തന്നെ നിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടല്ലോ. ആ സമയം പ്രശ്നം, അതുവരെയാണെങ്കിൽ ഒരു ചാർജും കൊടുക്കണ്ട. ഇതിനേക്കാൾ ബെസ്റ്റും പെർഫെക്റ്റ് ആയിട്ട് അവിടെ കിടക്കും. അപ്പം അല്ലാ സംവിധാനിച്ച് വെച്ചൊരു സംഗതിയുണ്ട്. മനുഷ്യൻ കൃത്രിമമായി ഉണ്ടാക്കുന്നതിന് മനുഷ്യൻ കൊടുക്കേണ്ടി വരുന്ന വില ഉണ്ട്. പക്ഷെ ഒറിജിനലിന് മനുഷ്യനൊരു വില കൊടുക്കുന്നില്ല. ഒറിജിനലാണ് നമ്മളുടെ
0: സ്വാഭാവികമായി സംഭവിക്കുന്നത് പോലെ ഫീൽ ചെയ്യണം.
1: യെസ്, അതെ അതെ അതെ. എന്നിട്ട് പറഞ്ഞു വഫി സമാഇ, ഓരോന്ന് പറയണം. ഒന്ന് ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത് അർള് പറഞ്ഞു, ആംഫുസ് പറഞ്ഞു, സമാ പറഞ്ഞു. ആകാശങ്ങൾ, ആകാശം നമ്മൾ എന്തെങ്കിലും കാണുന്നുണ്ടോ? ഒന്നും. നമ്മൾ ഈ കാണുന്ന, ഈ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന ഇത്തിരി പോകുന്ന സംഗതിയാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ആകാശത്ത് കാണുന്ന എന്തെല്ലാം സംവിധാനങ്ങൾ. അപ്പോൾ അത് പറഞ്ഞു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയും, ആകാശത്തിൻ്റെയും ഭൂമിയുടെയൊക്കെ രക്ഷിതാവ് തന്നെ സത്യം പറഞ്ഞുകൊണ്ട് പറയാണ്, നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതുപോലെ ഒരു യാഥാർത്ഥ്യം തന്നെയാണതെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്കതിൽ ചിന്തിക്കാനുണ്ട്.
2: പീസ് റേഡിയോ നേർരേഖ. പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന പുലരിവെട്ടം എന്ന പ്രോഗ്രാമിലെ തിരഞ്ഞെടുത്ത എപ്പിസോഡുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം പ്രക്ഷേപണം ചെയ്യുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സഹോദരങ്ങളെ, നമ്മുടെ മക്കളിൽ നിന്ന് പല സന്ദർഭങ്ങളിലും പല പ്രയാസങ്ങളും പല പ്രതിസന്ധികളും രക്ഷിതാക്കൾ നിരന്തരമായി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കുട്ടിയെ വളർത്തുന്ന സന്ദർഭത്തിൽ ഒരു ഉമ്മയുടെ മനസ്സിലുണ്ടാവേണ്ട, അല്ലെങ്കിൽ ഒരു വാപ്പയുടെ മനസ്സിലുണ്ടാവേണ്ട ഒരു കാഴ്ചപ്പാട് തറയിടുമ്പോൾ ശ്രദ്ധിച്ചാൽ സ്വാഭാവികമായും അതിൻ്റെ ബാക്കിയുള്ള കെട്ടിടത്തെ നന്നാക്കി തീർക്കുവാനും ഉറപ്പുള്ളതാക്കാനും സാധിക്കുമല്ലോ. ഒരു കാഴ്ചപ്പാട് നമുക്ക് വേണം. നമ്മുടെ കുട്ടികളൊക്കെ വളർന്ന് പ്രായമായെങ്കിൽ നമ്മുടെ പേരക്കുട്ടികളെങ്കിലും അങ്ങനെ വളരേണ്ടതുണ്ട്. ഒരു വലിയ ഉത്തരവാദിത്തം മാതാപിതാക്കൾക്ക് മക്കളുടെ കാര്യത്തിൽ ഉണ്ടെന്ന് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. വൽ മർഅത്തു റാഇയത്തുൻ ഫീ ബൈത്തി സൗജിഹ, ഭർത്താവിൻ്റെ വീട്ടിലെ ഭരണാധികാരിയാണ് സ്ത്രീ എന്ന് പറഞ്ഞാൽ, അവളുടെ റഅയ്യത്തിനെക്കുറിച്ച്, അതായത് പ്രജകളെക്കുറിച്ച്, അവർ സംരക്ഷിക്കുന്നവരെക്കുറിച്ചൊരു ചോദ്യം, നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ എന്ത് ചെയ്തു എന്ന ഒരു ചോദ്യം ഭാവിയിലുണ്ടാകും എന്നാണല്ലോ ആ നബി വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. കുട്ടികളുടെ ജീവിതത്തിൻ്റെ മൂന്ന് ഘട്ടങ്ങളിൽ മൂന്ന് നിലപാടുകളാണ് നമ്മൾ കുട്ടികളോട് സ്വീകരിക്കേണ്ടത്. ആദ്യഘട്ടം വേണമെങ്കിൽ നമുക്ക് ജനിക്കുന്നത് മുതൽ ഒരു 7 വയസ്സ് വരെയുള്ള സമയത്തെ നമുക്ക് കാണിക്കാം. ഈ സന്ദർഭങ്ങളിൽ നിർലോഭമായി നമ്മൾ നൽകേണ്ടത് കുട്ടികൾക്ക് സ്നേഹമാണ്. കാരണം ഈ സമയത്ത് സ്നേഹിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് അപകടങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം 7 വയസ്സ് എന്ന് പറഞ്ഞാൽ അതാണ്, ഒരു കുട്ടി മാക്സിമം നമ്മൾ അടുത്ത് പെരുമാറുമ്പോൾ നമ്മളോട് ആവശ്യപ്പെടാവുന്ന ആവശ്യങ്ങൾക്ക് പരിമിതിയുണ്ട്, അവൻ്റെ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും വാശികൾക്ക് പരിമിതിയുണ്ട്. 2 വർഷം ഏതായാലും മുല കൊടുക്കുന്ന സമയമാണ്, അപ്പോൾ കുട്ടീൻ്റെ കൂടെ തന്നെ ഉണ്ടാവണമല്ലോ ഒരു ഉമ്മ. ഈ 7 വയസ്സ് വരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉമ്മയുടെ സാന്നിധ്യം കൂടെ ഉണ്ടാവുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഒരു കുട്ടിക്ക് ഒരു മുലകുടിക്കുന്ന പ്രായത്തിൽ പോഷകക്കുറവുണ്ടായാൽ, അല്ലെങ്കിൽ മുലകുടി നേരെ രൂപത്തിൽ മുലപ്പാല് കിട്ടാതെ വന്നാൽ, ഇങ്ങനെയുള്ള കുറവുകളെല്ലാം, അതായത് പോഷകക്കുറവുകൾ, ആ കുട്ടിയുടെ ജീവിതത്തിൽ എന്നും നിഴലിച്ച് കാണുമെന്നതുപോലെ തന്നെ ഈ സ്നേഹത്തിൻ്റെ കുറവ് എന്നും അവൻ്റെ ജീവിതത്തിലൊരു പ്രശ്നങ്ങൾ, അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഉമ്മയുടെ സാന്നിധ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഉമ്മ മാറി നിൽക്കുന്നതിന് പരിഹാരമാകാൻ മറ്റൊന്നുകൊണ്ടും പറ്റില്ല. ഒരായയ്ക്ക് പറ്റില്ല, വല്യമ്മക്ക് പറ്റില്ല, ആർക്കും പറ്റില്ല. അത് ഉമ്മയ്ക്ക് മാത്രമേ പറ്റുള്ളൂ. ഒരു പക്ഷേ ഈ പ്രായത്തിന് മുമ്പ് നടത്തുന്ന പ്രീ സ്കൂളുകൾ, ഇങ്ങനത്തെ സ്കൂളുകളൊക്കെ പോകുന്നതുകൊണ്ട് കുട്ടികൾക്ക് കുറേ ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങളൊക്കെ നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കും. പക്ഷേ ഒരു കാര്യമുണ്ട്, ഒരു പ്രീ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു ആത്മാർത്ഥതയോടുകൂടെ ആ കാര്യങ്ങൾ നിർവഹിക്കുന്ന ഒരു ടീച്ചറോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, നിങ്ങൾ ഒരു കുട്ടിയെ ഈ പ്രായത്തിൽ ഒരു പ്രീ സ്കൂളിൽ അയക്കുന്നതിനെപ്പറ്റി നിങ്ങൾ എന്തു പറയുന്നു? ഒരു പക്ഷേ ഉമ്മയിൽ നിന്ന് മാറ്റി നിർത്താതിരിക്കുകയാണ് നല്ലത് എന്നായിരിക്കാം ചിലപ്പോൾ അവരുടെ മറുപടി. നമ്മൾ ചോദിച്ചു നോക്കേണ്ടതുണ്ട്. കാരണം ഒരു കളിയിൽ ഏർപ്പെടുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ ഒരു പാട്ടിൽ ഏർപ്പെടുന്നത് കൊണ്ടോ, പഠനത്തിൽ ഏർപ്പെടുന്നത് കൊണ്ടോ, പഠിക്കുന്നത് കൊണ്ടോ കുട്ടി ഉമ്മയുടെ സാന്നിധ്യത്തെ മറന്നുപോകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം ഏതൊരു ദുഃഖത്തിലും ഏതൊരു ഇഷ്ടത്തിലും സന്തോഷത്തിലുമെല്ലാം ഉമ്മയുടെ സാന്നിധ്യത്തോടുകൂടെ അത് അനുഭവിക്കാനാണ് ഒരു കുട്ടി ഉദ്ദേശിക്കുന്നത്. ആ കളിച്ച് ക്ഷീണിക്കുമ്പോൾ, ആ കളിയുടെ ആനന്ദം കാണുമ്പോൾ എല്ലാം അത് ഉമ്മ കാണണം, ഉമ്മ കൂടെ ഉണ്ടാവണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഒരു ചെറിയ അകലിച്ച പോലും സഹിക്കാൻ പറ്റില്ല. അവിടെ 2-ാമത്തെ കുട്ടി നേരത്തെ ഉണ്ടായാൽ 1-ാമത്തെ കുട്ടിക്കുണ്ടാകുന്ന വിഷമം ഉമ്മയുടെ അകൽച്ചയാണ്. ഉമ്മ തന്നിൽ നിന്ന് അകലുന്നുവോ എന്ന ചിന്തയാണ് ആ കുട്ടിയെ വ്യാകുലപ്പെടുത്തുന്നത്. അതുകൊണ്ട് 7 വയസ്സുവരെ നിർലോഭമായ സ്നേഹം, നമ്മുടെ സാന്നിധ്യം കൊണ്ടും നമ്മുടെ പെരുമാറ്റം കൊണ്ടും നിർലോഭമായ സ്നേഹം കുട്ടികൾക്ക് നൽകേണ്ടത് അവൻ്റെ ജീവിത ഭാവിക്ക് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഈ സമയത്ത് ചില സ്വഭാവ മാറ്റങ്ങളുണ്ടാവും. വാശി, ദേഷ്യം, പ്രതികാരം, ഇതൊക്കെ ഈ സ്നേഹത്തിൻ്റെ അഭാവം കൊണ്ടാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. ആ ദേഷ്യവും വാശിയും ആ ഒരു ക്രൂരതയുമെല്ലാം ജീവിതത്തിൻ്റെ തന്നെ ഭാഗമാകാനുള്ള സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാൻ സാധ്യമല്ല എന്നാണ്. ഉമ്മ മരിച്ചുപോയ സംരക്ഷണ സാധ്യതകളില്ലാത്ത കുട്ടികളിലൊക്കെ പിൽക്കാലത്ത് കാണുന്നതൊക്കെ ഇത്തരത്തിലുള്ള സ്വഭാവ വൈകല്യങ്ങളെ കാണാൻ സാധിക്കുന്നുണ്ട്. 2-ാമത്തെ ഘട്ടം 7 വയസ്സ് മുതലാണ്. 7 വയസ്സ് മുതൽ ചില ഇടപെടലുകൾ ജീവിതത്തിൽ നടത്തേണ്ടതുണ്ട്. 7 വയസ്സ് മുതൽ ആ കുട്ടിക്ക് അവൻ്റെ ജീവിതത്തിൽ വരേണ്ട കാര്യങ്ങളെ നിർബന്ധിപ്പിക്കപ്പെടാത്ത രൂപത്തിൽ ശീലിപ്പിക്കേണ്ട സമയമാണ്. അതിലെല്ലാം നമ്മൾ ആ ഒരു 7 വയസ്സ് മുതൽ ഒരു 12 വയസ്സ് വരെയുള്ള ടൈം ശരിക്കുപയോഗിച്ചാൽ നിങ്ങളുടെ കുട്ടിയിൽ നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പറ്റും. നിങ്ങൾക്ക് നല്ല ലാംഗ്വേജ് ഉണ്ടോ, അറബിയോ ഇംഗ്ലീഷോ ഒക്കെ? ആ കുട്ടി പഠിച്ചിരിക്കും, നിങ്ങളെന്ന് സംസാരിക്കാൻ പഠിക്കും. ഇനി അക്ഷരങ്ങളൊന്നും ആവശ്യമില്ല. അവൻ നിങ്ങളുടെ സംസാരത്തിനും ഏറ്റവും നല്ലൊരു ലാംഗ്വേജ് സ്വായത്തമാക്കും. നിങ്ങൾക്ക് ഉളു കൊടുക്കാൻ അറിയോ? നിങ്ങളുടെ കുട്ടി ഏറ്റവും നന്നായി ഉളു പഠിക്കും. നിങ്ങൾ നിങ്ങൾക്ക് നമസ്കരിക്കാൻ അറിയോ? കുട്ടി നന്നായി നമസ്കാരം പഠിക്കും. എങ്ങനെ വൃത്തിയാക്കണമെന്ന് പഠിക്കും. എങ്ങനെ പഠിക്കണമെന്ന് പഠിക്കും. എങ്ങനെ പെരുമാറണമെന്ന് പഠിക്കും. എന്തെല്ലാം ഉണ്ട് അതൊക്കെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. പഠിപ്പിക്കേണ്ടത് എങ്ങനെയാണ്? വീട്ടിനുള്ളിലൊരു ബെഞ്ചും ഡെസ്കും ഒക്കെ ഇട്ട് പഠിപ്പിക്കുക എന്നുള്ളതല്ല. അതായത് കുട്ടികൾ നല്ല ഫിത്രത്താണ്, ശുദ്ധ പ്രകൃതിയാണ് കുട്ടികൾക്ക്. അതുകൊണ്ട് അവനൊരു 7 വയസ്സ് കഴിയുമ്പോൾ എന്ത് ചെയ്യും? അവൻ്റെ ശുദ്ധ പ്രകൃതിക്ക് നിരക്കാത്ത ചില കാഴ്ചകൾ കാണും. അപ്പോൾ നമ്മളോട് ചോദിക്കും, അതെന്താണ് ഉമ്മ, അതെന്താണെന്ന് ചോദിക്കും. അതിൻ്റെ ഉത്തരമാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. ആ ഉത്തരം പറഞ്ഞു കൊടുക്കുമ്പോൾ സ്വാഭാവികമായും അവൻ നമ്മളിൽ നിന്ന് അറിവുകൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. ഈ അടുത്ത് ഒരു സുഹൃത്തിനോട് അവൻ്റെ കുട്ടി ചോദിച്ചത്, 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ചോദിക്കുന്നത്, എല്ലാവർക്കും ഗേൾ ഫ്രണ്ട് ഉണ്ട്, എനിക്കും ഒരു ഗേൾ ഫ്രണ്ട് ആവുന്നതിൻ്റെ

0: സന്ദർഭത്തിൽ നമ്മൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്തും അവരിൽ പ്രാവർത്തികമാകും എന്നതാണ് സത്യം. അടുത്തൊരു ഘട്ടം എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഇടപെടേണ്ട ഘട്ടമാണ്. ആ സന്ദർഭത്തിൽ കുട്ടി മുതിർന്നു പോയിട്ടുണ്ട്. മുതിർന്നു കഴിഞ്ഞാൽ ഈ ഒരു 7 മുതൽ 12 വരെയുള്ള സന്ദർഭത്തിൽ നമുക്ക് അവരെ ശിക്ഷിക്കാം. പക്ഷേ ശിക്ഷിക്കൽ എങ്ങനെ ആവണമെന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും എന്ത് ചെയ്യണം, എന്ത് തെറ്റാണോ ചെയ്ത് അതിനെക്കുറിച്ച് ശരിക്ക് ചോദിച്ച് മനസ്സിലാക്കി കുറ്റകരമാണെങ്കിൽ, അതായത് ദേഷ്യം വരുമ്പോൾ അടിക്കുന്നതിനെ ശിക്ഷ എന്ന് പറയാൻ പറ്റില്ല. രാവിലെ പിന്നെ നിസ്കരിക്കാതെ ഉറങ്ങുന്നവൻ്റെ ദേഹത്ത് പോയി ഒരു നല്ല ആഞ്ഞൊരു അടി കൊടുത്തിട്ട് എഴുതിട്ട് നിസ്കരിക്കണോ എന്ന് പറയുന്നതിനെ ശിക്ഷ എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ ദേഷ്യമോ വികാരമോ തീർക്കുന്നു എന്നേ പറയാൻ പറ്റുള്ളൂ. വിചാരണ ചെയ്ത് കാര്യം ബോധ്യപ്പെടുത്തി ചെയ്യുന്നതാണല്ലോ ശിക്ഷ എന്ന് പറയുന്നത്. അടുത്ത ഘട്ടം, നമ്മൾ അവർ മുതിർന്നു, അവരുടെ വയസ്സിനൊരു അംഗീകാരം കൊടുക്കണം. 15 വയസ്സായി 18 വയസ്സായി, അതുകൊണ്ട് അവർ നിങ്ങളെപ്പോലെ, ഭാര്യയെ ബാപ്പയെപ്പോലെ ഉമ്മയെപ്പോലെ വീടിൻ്റെ ഒരു മെമ്പറായി കാണുക. എല്ലാ കാര്യത്തിലോട് കൂടി ആലോചിക്കുക, എല്ലാ വിഷയങ്ങളും അവരെ അറിയിക്കുക. അങ്ങനെ അവരുടെ ഫ്രണ്ട്ലി നമ്മൾ നല്ല സുഹൃത്തുക്കളാകുമ്പോൾ അവരെല്ലാം നമ്മൾ തുറന്നു പറയും. അപ്പോൾ പിന്നെ നിഗൂഢതകളുണ്ടാവില്ല. കൗമാരപ്രായത്തിൻ്റെ എല്ലാ ചലനങ്ങളെയും നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. അതിൽ നമുക്ക് ഇടപെടാൻ പറ്റും. നമ്മുടെ വീടിൻ്റെ എല്ലാ ജോലികളും അവർ പങ്കാളികളാകും. നമ്മുടെ വിഷമങ്ങളെ അവർക്ക് തിരിച്ചറിയും. നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധികൾ അവർക്ക് മനസ്സിലാകും. നമ്മളെ അവർ ഹെൽപ്പ് ചെയ്യും, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായും. അവർ സഹകരിക്കും. അവരുടെ പഠനങ്ങളിൽ നമ്മുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ചുള്ള ഒരു തീരുമാനം അവരെടുക്കും. അവരെ നമ്മുടെ ഒരു ഫ്രണ്ടായി, ഏറ്റവും അടുത്ത സുഹൃത്തായി, ആദരിക്കപ്പെട്ടവരായിട്ട് കൊണ്ടുപോകുക. ഈ 3 ഘട്ടങ്ങളിലും ഈ 3 ശ്രദ്ധകൾ നമ്മൾ പാലിച്ചാൽ നമ്മുടെ കുട്ടികളുടെ ഭാവിയെ നമുക്ക് സുന്ദരമാക്കുവാനും അവരെ നല്ല മതബോധമുള്ളവരായി വളർത്താൻ നമുക്ക് സാധിക്കും. അല്ലാഹു സഹായിക്കട്ടെ.
1: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ. നാം കേട്ടത് പീസ് റേഡിയോ നേർരേഖ. ഇന്നത്തെ നേർരേഖയിലൂടെ പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം ആണ് നമ്മോട് സംസാരിച്ചത്.
2: പീസ് റേഡിയോ എന്ന നന്മയുടെ ശബ്ദം ലോകമെങ്ങും മുഴങ്ങാൻ നിങ്ങളുടെ സഹായം തേടുന്നു. പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല, പടച്ചവന്റെ പ്രീതിക്കായി നമുക്ക് ഈ മഹത്തായ സംരംഭത്തെ സഹായിക്കാം. പീസ് റേഡിയോ, ജമീൽ വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സ്ആപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് കവർ സ്റ്റോറി. ജ്ഞാനേഷ് കുമാർ, ഇന്ത്യയുടെ ആത്മാവിനേറ്റ മുറിവ്. രചന മുജീബ് ഒട്ടുമൽ.
4: എന്റെ ജനങ്ങളെ, നിങ്ങളൊരക്ഷരം മിണ്ടരുത്, കാരണം ഇവിടെ സംസാരിക്കുന്നത് നിരോധിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ സുഖമായി ഉറങ്ങുക, ഒട്ടും ഉണരാതിരിക്കുക, കാരണം ഉറങ്ങുന്നവർ അഥവാ പ്രതികരിക്കാത്തവർ മാത്രമാണ് ഇവിടെ വിജയിച്ചിട്ടുള്ളത്. നിങ്ങളെ മുന്നോട്ട് നയിക്കുന്ന, പുരോഗതിയിലേക്ക് നയിക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ പരമാവധി പിന്നോട്ടു പോവുക. കാര്യങ്ങൾ ഗ്രഹിക്കാനും ചിന്തിക്കാനുമുള്ള ശ്രമം നിങ്ങൾ മാറ്റിവയ്ക്കുക, കാരണം ഒന്നും മനസ്സിലാക്കാതിരിക്കുന്നതിലാണ് നിങ്ങളുടെ നന്മ. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യത്തിൽ കൊളോണിയൽ ശക്തികളുടെ കരാളഹസ്തങ്ങളിൽ പിടഞ്ഞുപോയ ഇറാഖിലെ ജനത അധിനിവേശ ശക്തികൾക്കെതിരെ തെരുവിലിറങ്ങി. എഴുത്തുകാരിലും സാഹിത്യകാരിലും പെട്ട ചില സാംസ്കാരിക നായകരുടെ മൗനം പ്രശസ്ത ഇറാഖി കവിയായിരുന്ന മഅറൂഫ് അർറസ്വാഫിയെ ചൊടിപ്പിച്ചു. നിസ്സംഗരായ സാംസ്കാരിക നായകന്മാർക്കെതിരെ പരിഹാസ്യരൂപേണ അദ്ദേഹം രചിച്ച കവിതാശകലമാണ് നാം വായിച്ചത്. സമീപകാലത്ത് രാജ്യവ്യാപകമായി നടന്ന സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ അഥവാ SIR വോട്ടർ പട്ടിക പുതുക്കൽ പ്രക്രിയയിൽ വോട്ടർമാരുടെ പേരുകൾ കൂട്ടത്തോടെ വെട്ടിമാറ്റിയത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവച്ചിരിക്കുകയാണ്. 13 കോടിയിലധികം വോട്ടർമാരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ സമീപകാലത്ത് നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഭരണപക്ഷത്തിന് വിജയിക്കാനുള്ള സൗകര്യമൊരുക്കി എന്ന ആരോപണം ശക്തമായി നിലനിൽക്കുകയാണ്. രാജ്യത്തെ പൗരന്മാരുടെ വോട്ടവകാശം ഹനിക്കുന്ന സമീപനം അതീവ ഗൗരവമുള്ള കാര്യമാണ്. ഭരണഘടന ഓരോ പൗരനും ഉറപ്പു നൽകുന്ന ഏറ്റവും അടിസ്ഥാനപരമായ അവകാശങ്ങളിലൊന്നാണ് വോട്ടവകാശം. വോട്ടവകാശം നിഷേധിക്കുന്നതിലൂടെ ഭരണപങ്കാളിത്തം ഇല്ലാതാവുകയാണ്. കാരണം ജനങ്ങൾ ജനങ്ങൾക്കു വേണ്ടി ഭരിക്കുന്ന സംവിധാനമാണ് ജനാധിപത്യം. ജാതി, മതം, ലിംഗം, സാമ്പത്തിക സ്ഥിതി എന്നിവ

0: ഭാഷയ്ക്കതീതമായി എല്ലാ പൗരന്മാർക്കും തുല്യ അവകാശമാണുള്ളത്. വോട്ടവകാശം നിഷേധിക്കുന്നത് ഭരണഘടന വിഭാവനം ചെയ്യുന്ന സമത്വത്തിന് വിരുദ്ധമാണ്. സർക്കാരിന്റെ നയങ്ങളോടുള്ള വിയോജിപ്പോ യോജിപ്പോ പ്രകടിപ്പിക്കാനുള്ള ഏറ്റവും ശക്തമായ മാർഗമാണ് വോട്ട്. അത് ഇല്ലാതാകുന്നതോടെ പൗരന്റെ രാഷ്ട്രീയ ശബ്ദമാണ് ഇല്ലാതാകുന്നത്. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കാൻ അർഹതപ്പെട്ട എല്ലാവർക്കും വോട്ടവകാശം ലഭിക്കേണ്ടത് അനിവാര്യമാണ്. എന്തെങ്കിലും കാരണത്താൽ വോട്ടർ പട്ടികയിൽ പേര് വിട്ടുപോവുകയോ നിരസിക്കപ്പെടുകയോ ചെയ്താൽ ഇലക്ഷൻ കമ്മീഷൻ വഴി അത് പരിഹരിക്കാൻ പൗരന്മാർക്ക് നിയമപരമായ അവകാശമുണ്ട്. ഈ അവകാശങ്ങളെ നിഷേധിക്കുക എന്നതാണ് ജ്ഞാനേഷ് കുമാർ വഴി ഇവിടെ നടപ്പിലാകുന്നത്. ശക്തമായ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും കൊണ്ട് അധികാരികളെ കണ്ണു തുറപ്പിക്കേണ്ട സമയമാണിത്. ഈ സമയത്തെ നിസ്സംഗതയും നിർജീവതയും രാജ്യത്തോടു ചെയ്യുന്ന ഏറ്റവും വലിയ പാതകമായിരിക്കും. വിദ്യാർത്ഥികളും യുവാക്കളും ശക്തമായ സമര പോരാട്ടങ്ങളിലൂടെ രാഷ്ട്രത്തിന്റെ ആത്മാവിനെ തിരിച്ചുപിടിക്കാനുള്ള ശ്രമങ്ങളിലാണ്. അവിടെയും നിസ്സംഗതയും വിമുഖതയും പുലർത്തുന്നവരെക്കുറിച്ചുള്ള ഇറാഖി കവി മഅറൂഫ് അർ റസാഫിയുടെ കവിതയിലെ മൂർച്ചയേറുന്ന വാക്കുകൾ കണ്ഠനാടികൾ വിച്ഛേദിക്കുമെന്നതിൽ തർക്കമില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ദൗത്യവും സമീപനവും. ഇന്ത്യയിലെ ജനാധിപത്യ പ്രക്രിയയുടെ കാവലാളായ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അഥവാ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ തലവന്മാരാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ. ഒരു മുഖ്യ കമ്മീഷണറും അഥവാ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, രണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരും ഇലക്ഷൻ കമ്മീഷണേഴ്സ് അടങ്ങുന്നതാണ് ഈ സമിതി. രാജ്യത്ത് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുക എന്നതാണ് ഇവരുടെ പ്രധാന ദൗത്യം. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ ജനങ്ങളുടെ സമ്മതിദാന അവകാശം യാതൊരു ഭയവുമില്ലാതെ വിനിയോഗിക്കാൻ സാഹചര്യമൊരുക്കേണ്ടത് ഇവരാണ്. ഭരണഘടനാപരമായ വളരെ ഉയർന്നതും സ്വതന്ത്രവുമായ പദവിയാണ് ഇവരുടേത്. രാഷ്ട്രീയമായോ ഭരണപരമായോ ഉള്ള യാതൊരുവിധ ഇടപെടലുകളും ഇല്ലാതെ നിഷ്പക്ഷമായി തീരുമാനങ്ങളെടുക്കാൻ ഇവർക്ക് പൂർണ്ണ അധികാരമുണ്ട്. സുപ്രീംകോടതി ജഡ്ജിമാർക്ക് തുല്യമായ ശമ്പളവും പദവിയുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർക്ക് ഉള്ളത്. തീരുമാനമെടുക്കുന്നതിൽ സമിതിയിലെ മൂന്നു പേർക്കും തുല്യ അധികാരമാണുള്ളത്. അതിനാൽ ജനങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലുള്ള വിശ്വാസം നിലനിർത്താനും ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനും തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ ദൗത്യം അത്യന്താപേക്ഷിതമാണ്. രാഷ്ട്രം വിശ്വസിച്ചേൽപ്പിച്ച ഈ മഹത്തായ പദവിയെ ദുരുപയോഗം ചെയ്ത് ഒരു വിഭാഗം വർഗീയ രാഷ്ട്രീയത്തിന് അധികാരം ലഭിക്കാനുള്ള നീചമായ ശ്രമമാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറിൽ നിന്ന് ഉണ്ടായത്. അതിന്റെ പ്രതിഷേധ ജ്വാലയാണ് രാജ്യത്തുടനീളം ആഞ്ഞു വീശിക്കൊണ്ടിരിക്കുന്നത്. ജ്ഞാനേഷ് കുമാർ ഗൗനിക്കാത്ത വിയോജിപ്പുകൾ. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾക്കെതിരെ മറ്റ് രണ്ട് ഇലക്ഷൻ കമ്മീഷണർമാരായ സുഖ്ബീർ സിംഗ് സന്ധുവും വിവേക് ജോഷിയും 10 മാസത്തിനിടെ 14 തവണയാണ് ഔദ്യോഗികമായി വിയോജിപ്പ് രേഖപ്പെടുത്തിയത്. 13 കോടിയോളം വോട്ടർമാരെ ബാധിച്ച പ്രത്യേക വോട്ടർ പട്ടിക പുതുക്കൽ അഥവാ SIR പ്രക്രിയയുമായി ബന്ധപ്പെട്ടായിരുന്നു പ്രധാന വിയോജിപ്പുകൾ ഏറെയും. തീരുമാനങ്ങളെടുക്കുന്നതിൽ ഇലക്ഷൻ കമ്മീഷണറിലെ 3 പേർക്കും തുല്യ അധികാരമുണ്ടായിരിക്കെയാണ് ഏകപക്ഷീയമായ സമീപനം ജ്ഞാനേഷ് കുമാർ സ്വീകരിച്ചത്. കമ്മീഷണർമാരുടെ പ്രധാന വിയോജിപ്പുകൾ. Form 6 അനധികൃത മാറ്റങ്ങൾ. പുതിയ വോട്ടർ രജിസ്ട്രേഷനുള്ള Form 6 നിയമപരമായ ഭേദഗതികൾ വരുത്താതെ മുൻ വോട്ടർ പട്ടിക പുതുക്കലിലെ മാതാപിതാക്കളുടെയോ മുത്തശ്ശി മുത്തശ്ശന്മാരുടെയോ പേരുകൾ ഉൾപ്പെടുത്തണം എന്നതുപോലുള്ള അധിക വിവരങ്ങൾ ആവശ്യപ്പെടുന്ന മാറ്റങ്ങൾ വരുത്തിയത് അനധികൃതവും നിയമവിരുദ്ധവുമാണ് എന്ന് കമ്മീഷണർമാർ വിയോജിച്ചു. വോട്ടർ ഡാറ്റാബേസിന്റെ കേന്ദ്രീകരണം. IT ഡിവിഷൻ വഴി വോട്ടർ പട്ടികയുടെ ഡാറ്റാബേസ് പൂർണ്ണമായും കേന്ദ്രീകരിക്കുന്നതിനെ അവർ എതിർത്തു. ഇത് വോട്ടർമാരെ ചേർക്കുന്നതിനും നീക്കുന്നതിനും താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥർക്ക് ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസേഴ്സിന് ഉണ്ടായിരുന്ന നിയമപരമായ അധികാരങ്ങളെ ഇല്ലാതാക്കുന്നുവെന്ന് അവർ വാദിച്ചു. അറിവോ അനുമതിയോ ഇല്ലാതെയുള്ള തീരുമാനങ്ങൾ. പല സുപ്രധാന തീരുമാനങ്ങളും മറ്റു രണ്ട് കമ്മീഷണർമാരെ അറിയിക്കുകയോ അവരുടെ അനുമതി വാങ്ങുകയോ ചെയ്യാതെയാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ നടപ്പിലാക്കിയത്. ഇത് ഇലക്ഷൻ കമ്മീഷൻ തീരുമാനങ്ങൾ ഏകകണ്ഠമായിരിക്കണമെന്ന 2023 നിയമത്തിന്റെ ലംഘനമാണ്. പശ്ചിമബംഗാളിലെ അനധികൃത അപ്പീലുകൾ. പശ്ചിമബംഗാളിൽ വോട്ടർ പട്ടികയിൽ പേര് പുനഃസ്ഥാപിക്കപ്പെട്ട വോട്ടർമാർക്കെതിരെ ഇലക്ഷൻ കമ്മീഷന്റെ പേരിൽ ലക്ഷക്കണക്കിന് അപ്പീലുകൾ ഫയൽ ചെയ്തത് മറ്റു രണ്ട് കമ്മീഷണർമാരുടെയും അറിവോ അനുമതിയോ ഇല്ലാതെയായിരുന്നു. സോഫ്റ്റ്വെയർ തകരാറുകളും വോട്ടർമാരെ ഒഴിവാക്കലും. കേന്ദ്രീകൃത സോഫ്റ്റ്വെയർ ECINET മാറ്റങ്ങൾ കാരണം യോഗ്യരായ വോട്ടർമാരുടെ പേരുകൾ ഒഴിവാക്കപ്പെട്ടു. ഗോവയിൽ സുപ്രീംകോടതി വിധിയുണ്ടായിരുന്നിട്ടും 97 യോഗ്യരായ വോട്ടർമാരുടെ പേരുകൾ പുനഃസ്ഥാപിക്കാൻ സോഫ്റ്റ്വെയറിലെ പോരായ്മകൾ കാരണം സാധിച്ചില്ലെന്ന കാര്യവും അവർ ചൂണ്ടിക്കാണിച്ചു. വിവരങ്ങൾ മറച്ചുവെക്കൽ. ഔദ്യോഗിക യോഗങ്ങളുടെ അജണ്ടകളും മിനിറ്റ്സുകളും കൃത്യമായി ലഭിക്കാത്തതിലും IT ഡയറക്ടർ ജനറൽ പോലുള്ള ഉദ്യോഗസ്ഥർ കമ്മീഷനിലെ മറ്റ് അംഗങ്ങളുടെ സാന്നിധ്യം തടയുന്ന രീതിയിൽ പ്രവർത്തിച്ചതിലും അവർ വിയോജിപ്പ് രേഖപ്പെടുത്തി. ഈ വിയോജിപ്പുകളെല്ലാം തീർത്തും ന്യായവും പൗരാവകാശത്തിനു വേണ്ടിയുള്ള ശബ്ദവുമാണ് എന്നതിൽ തർക്കമില്ല. ജനാധിപത്യ സംവിധാനത്തെ നിലനിർത്താൻ പ്രതിജ്ഞാബദ്ധമായി പ്രവർത്തിച്ച രണ്ട് കമ്മീഷണർമാരും ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന മൗലികാവകാശങ്ങളെ സംരക്ഷിക്കാനുള്ള ശക്തമായ ഇടപെടൽ നടത്തിയിരുന്നവരാണ്. SIR രാഷ്ട്രീയം ആസൂത്രിതമായ ജനസംഖ്യാ കണക്കെടുപ്പിന് ശേഷമായിരുന്നു വംശഹത്യയുടെ രക്തമുറയുന്ന കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് ഹിറ്റ്ലർ ജർമ്മനിയെ ആട്ടിത്തെളിയിച്ചത് എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. 1933 ജനുവരിയിൽ അധികാരത്തിലേറിയ ഹിറ്റ്ലർ രാജ്യത്ത് വിപുലമായ സെൻസസ് നടത്തുന്നതായി അതേ വർഷം പ്രഖ്യാപിച്ചു. 60 ലക്ഷത്തോളം വരുന്ന ജൂതരെ ഉന്നം വയ്ക്കുന്നതായിരുന്നു ഈ ദേശീയ സെൻസസ്. ആവശ്യമായ വിവരങ്ങളെല്ലാം കൃത്യമായി അടയാളപ്പെടുത്തുന്ന വിപുലമായ പൗരരേഖ ഇതിനായി തയ്യാറാക്കിയത് IB എന്ന അമേരിക്കൻ ടെക്നോളജി ഭീമനായിരുന്നു. സമാനമായ രീതിയിൽ സാങ്കേതിക വിദ്യയെ അതിവിപുലമായി ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ത്യയിലെ പുതിയ ഭരണകൂടങ്ങൾ ജനങ്ങളുടെ വ്യക്തിവിവരങ്ങളിലേക്കും സ്വകാര്യതയിലേക്ക് കടന്നുകയറി പതിയെ വംശീയമായ വേർതിരിവുകളിലേക്ക് രാജ്യത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ ഇന്ത്യയിൽ ആരംഭിച്ച ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ വിവരശേഖരണ പദ്ധതികളിലൊന്നായിരുന്നു ആധാർ. പലതവണ കോടതികൾ തള്ളിപ്പറഞ്ഞെങ്കിലും ഓരോ പൗരനെയും ഒരൊറ്റ നമ്പറിലേക്ക് ചുരുക്കുന്ന ഈ സംവിധാനം ഇന്നും സർക്കാർ സേവനങ്ങൾക്ക് നിർബന്ധമാണ്. അതാണ് മതനിരപേക്ഷ ചേരിയിലെ ഓരോ പൗരനും ഇന്നത്തെ ഇലക്ഷൻ കമ്മീഷണറുടെ സമീപനത്തെ ആശങ്കയോടെ കാണുന്നത്. കാരണം നിലവിൽ ലഭ്യമായ തെരഞ്ഞെടുപ്പ് കമ്മീഷണൻ വിവരങ്ങൾ പുതുക്കാനുള്ള ആപ്പിൽ പോലും ഓരോരുത്തരുടെയും കുടുംബ പരമ്പര വരെ ഇന്ത്യൻ സർക്കാർ ചോദിക്കുന്നു. സാങ്കേതിക വിദ്യയാണ് സ്വേച്ഛാധിപത്യത്തിന്റെ ഏറ്റവും ആധുനിക രീതിയെന്ന് ഒട്ടേറെ പഠനങ്ങൾ വഴി തെളിയിക്കപ്പെട്ട ഇക്കാലത്ത് രാഷ്ട്രീയ ജാഗ്രതയോടൊപ്പം കൃത്യമായി സാങ്കേതിക ജ്ഞാനവും ബോധവും ഏറെ ആവശ്യമാണെന്ന് ഇവയെല്ലാം തെളിയിക്കുന്നുണ്ട്. ഇലക്ഷൻ കമ്മീഷണർ പ്രഖ്യാപിച്ചു നടപ്പിലാക്കിയ SIR സംവിധാനം ചോദ്യം ചെയ്യാൻ മറ്റ് കമ്മീഷണർമാരെ പ്രേരിപ്പിച്ച ഘടകവും ഇതാണ്. പൗരത്വ ഭേദഗതി നിയമങ്ങളും രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള നിയമനിർമ്മാണങ്ങളുമെല്ലാം വംശീയ ഉന്മൂലനം ലക്ഷ്യമാക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്നവയാണ്. അധികാരിവർഗം അതിനായി ഉപയോഗപ്പെടുത്തുന്ന പ്രധാന ഉപകരണമായി ഇലക്ഷൻ കമ്മീഷണർ മാറുന്നു എന്നതാണ് സമകാലിക സാഹചര്യം ബോധ്യപ്പെടുത്തുന്നത്. ഇന്ത്യൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ജ്ഞാനേഷ് കുമാറും BJPയും തമ്മിൽ രഹസ്യധാരണയും അവിശുദ്ധ കൂട്ടുകെട്ടുമുണ്ടെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ശക്തമായി ആരോപിക്കുന്നുണ്ട്. രാജ്യത്തെ വോട്ടർ പട്ടികയിൽ നിന്ന് കോടിക്കണക്കിന് വോട്ടർമാരെ കൂട്ടത്തോടെ വെട്ടിമാറ്റിയതുമായി ബന്ധപ്പെട്ടാണ് ഈ വിവാദങ്ങൾ ഉയർന്നുവരുന്നത്. പ്രതിപക്ഷത്തിന്റെ പ്രധാന ആരോപണങ്ങളെ വസ്തുനിഷ്ഠമായി തള്ളിക്കളയാനാവാതെ ഭരണകക്ഷികൾ പ്രയാസപ്പെടുന്നു എന്നും സമകാല സാഹചര്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. പ്രതിപക്ഷ കക്ഷികളുടെ ആരോപണങ്ങൾ അതീവ ഗുരുതരമാണ്. വോട്ടർമാരെ വെട്ടിമാറ്റിയതിലെ ഡീലിംഗ്. 130 മില്യൺ വോട്ടർമാരെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത ഇലക്ഷൻ കമ്മീഷന്റെ നടപടി BJPയെ തിരഞ്ഞെടുപ്പുകളിൽ സഹായിക്കാനാണെന്ന് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഇന്ത്യാ മുന്നണി ആരോപിക്കുന്നു. BJPക്ക് വോട്ടു ചെയ്യാൻ സാധ്യതയില്ലാത്ത വിഭാഗങ്ങളെ ലക്ഷ്യമിട്ടാണ് ഈ വെട്ടിമാറ്റലെന്നും ഗാനേഷ് കുമാർ അവരുടെ ഏജന്റായി ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ പ്രവർത്തിക്കുകയാണെന്നും ആരോപണങ്ങളിൽ പ്രത്യേകമായി പരാമർശിക്കുന്നുണ്ട്. ജിജി തോംസണിന്റെ നിർണായക വെളിപ്പെടുത്തൽ. മുൻ കേരള ചീഫ് സെക്രട്ടറി ജിജി തോംസൺ നടത്തിയ വെളിപ്പെടുത്തൽ ഈ ആരോപണങ്ങൾക്ക് കൂടുതൽ അടിത്തറ നൽകുന്നുണ്ട്. 2016 ഗാനേഷ് കുമാർ IAS ഉദ്യോഗസ്ഥനായിരിക്കെ BJP ടിക്കറ്റിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തന്നോട് ആവശ്യപ്പെട്ടിരുന്നുവെന്നും കേന്ദ്രമന്ത്രി പദവി വരെ വാഗ്ദാനം ചെയ്തു എന്നുമാണ് ജിജി തോംസൺ വെളിപ്പെടുത്തിയത്. ജ്ഞാനേഷ് കുമാറിന് പണ്ടുമുതലേ ബി ജെ പിയുമായി രാഷ്ട്രീയ ഡീലിംഗുകൾ ഉണ്ടായിരുന്നു എന്നതിന് തെളിവായാണ് പ്രതിപക്ഷം ഇത് ഉയർത്തിക്കാട്ടുന്നത്. കമ്മീഷനകത്തെ ഭിന്നതയും ഏകപക്ഷീയമായ തീരുമാനങ്ങളും. കമ്മീഷനകത്തെ കമ്മീഷണർമാരെ അവഗണിച്ചുകൊണ്ട് ജ്ഞാനേഷ് കുമാർ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നുവെന്നത് ബി ജെ പിയുടെ ബാന്ധവത്തെ സൂചിപ്പിക്കുന്നുവെന്ന അഭിപ്രായവുമുണ്ട്. പ്രമുഖ നേതാക്കൾ മത്സരിച്ചതോ പരാജയപ്പെട്ടതോ ആയ മണ്ഡലങ്ങളിൽ വോട്ടു വെട്ടിമാറ്റൽ തിരഞ്ഞെടുപ്പ് ഫലങ്ങളെ സ്വാധീനിച്ചു എന്ന ആരോപണവുമായി പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന പ്രധാന വിവരങ്ങൾ താഴെ പറയുന്നവയാണ്. പ്രധാന മണ്ഡലങ്ങളിലെ കണക്കുകളും രാഷ്ട്രീയ ആരോപണങ്ങളും. ന്യൂഡൽഹി മണ്ഡലം അഥവാ ഡൽഹി. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2025 ഫെബ്രുവരിയിൽ നടന്നത് അരവിന്ദ് കെജ്രിവാൾ നേരിയ മാർജിനിൽ പരാജയപ്പെട്ട ന്യൂഡൽഹി മണ്ഡലത്തിൽ വൻതോതിൽ വോട്ട് വെട്ടിമാറ്റൽ നടന്നതായി ആരോപണമുണ്ട്. ഇവിടെ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് അഥവാ 2024 ഡിസംബർ 2025 ജനുവരിക്കിടെ വോട്ടർ പട്ടികയിൽ പുതുതായി പേര് ചേർക്കപ്പെട്ടവരിൽ 33% മുതൽ 40% വരെ വോട്ടർമാരെ പിന്നീട് വന്ന ഡ്രാഫ്റ്റ് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇതിൽ കാഴ്ചപരിമിതർക്കുള്ള ഒരു സ്ഥാപനത്തിലെ അന്തേവാസികളായ വിദ്യാർത്ഥികൾ വരെ ഉൾപ്പെടുന്നു. പശ്ചിമബംഗാൾ. ബംഗാളിലെ ഏകദേശം 150 നിയമസഭാ മണ്ഡലങ്ങളിൽ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ട വോട്ടുകളുടെ എണ്ണം അവിടെ ജയിച്ച സ്ഥാനാർത്ഥികളുടെ ഭൂരിപക്ഷത്തേക്കാൾ കൂടുതലാണെന്ന വിശകലനങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്. നന്ദിഗ്രാം പോലുള്ള മണ്ഡലങ്ങളിൽ ന്യൂനപക്ഷ വോട്ടർമാർ വലിയ തോതിൽ ഒഴിവാക്കപ്പെട്ടതായി പ്രതിപക്ഷം ആരോപിക്കുന്നു. കർണാടക. കർണാടകയിൽ മാത്രം 50 ലക്ഷത്തിലധികം വോട്ടർമാരുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് അപ്രത്യക്ഷമായതായി മുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ ആരോപിക്കുകയുണ്ടായി. ബി ജെ പി അനുകൂലികൾ ഫോം 7 വ്യാപകമായി ദുരുപയോഗം ചെയ്ത് വോട്ടർമാരെ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ പിന്നോക്ക ദളിത് വിഭാഗങ്ങളെ ലക്ഷ്യമിട്ട് വോട്ടുകൾ വെട്ടിമാറ്റി എന്നാണ് സംസ്ഥാന ഭരണകൂടത്തിന്റെ ആരോപണം. മധ്യപ്രദേശ്. ഇൻഡോർ. ഇൻഡോർ ജില്ലയിൽ മാത്രം 1.36 ലക്ഷത്തിലധികം വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതായും എന്നാൽ ഇതിന്റെ ഡിജിറ്റൽ രേഖകളോ തെളിവുകളോ തങ്ങളുടെ പക്കൽ ഇല്ലെന്നും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ സമ്മതിച്ചതായും വാർത്തകൾ വന്നിരുന്നു. കേരളത്തിലെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്ന SIR പ്രക്രിയയുടെ ആദ്യഘട്ട ഡ്രാഫ്റ്റ് ലിസ്റ്റിൽ 24 ലക്ഷത്തിലധികം പേരുകൾ ഒഴിവാക്കപ്പെട്ടതായി കാണിച്ചിരുന്നു. ഇത് വലിയ രാഷ്ട്രീയ തർക്കങ്ങൾക്കും കോടതി ഇടപെടലുകൾക്കും കാരണമായി. തുടർന്ന് പ്രതിപക്ഷ നേതാക്കളുടെ ഹർജിയിൽ ഒഴിവാക്കപ്പെട്ടവരുടെ വിവരങ്ങൾ കൃത്യമായി പ്രസിദ്ധീകരിക്കാൻ സുപ്രീംകോടതി ഉത്തരവിട്ടു. തുടർന്ന് നടന്ന കൃത്യമായ ഹിയറിംഗുകൾക്കും പരിശോധനകൾക്കും ശേഷം ഫെബ്രുവരിയിൽ പുറത്തിറങ്ങിയ അന്തിമ വോട്ടർ പട്ടികയിൽ സംസ്ഥാനത്താകെ 53,229 വോട്ടർമാരെയാണ് അന്തിമമായി നീക്കം ചെയ്തത്. മരണപ്പെട്ടവർ, താമസം മാറിയവർ, ഇരട്ടിപ്പ് ഉള്ളവർ തുടങ്ങിയവ. എറണാകുളം ജില്ലയിൽ മാത്രം വിവിധ മണ്ഡലങ്ങളിലായി 3,058 വോട്ടർമാർ അന്തിമ പട്ടികയിൽ നിന്ന് പുറത്തായി. SIRലെ വംശഹത്യ. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. വോട്ടർ പട്ടികയിൽ നിന്ന് പേര് കാണാതായ 12.7 കോടി പേരിൽ 3 കോടി മുസ്ലീങ്ങളും 4 കോടി ദളിതരും. അന്നത്തെ നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ വെബ്സൈറ്റിൽ വന്ന ഒരു തലവാചകമാണ് ഇത്. ആകെ ജനസംഖ്യയുടെ 14% മുകളിൽ മാത്രമാണ് മുസ്ലീം ജനസംഖ്യയെങ്കിലും വോട്ടർ പട്ടികയിൽ നിന്ന് കാണാതായ മുസ്ലീം പേരുകൾ 25%. ഒരു കുടുംബത്തിൽ 4 വോട്ടർമാരുണ്ടെങ്കിൽ ഒരാളുടെ പേര് നിശ്ചയമായും പട്ടികയിൽ നിന്ന് കാണാതായിട്ടുണ്ടാകും എന്നർത്ഥം. മിസ്സിംഗ് വോട്ടേഴ്സ് എന്ന ആപ്പ് വികസിപ്പിച്ച ഹൈദരാബാദ് ആസ്ഥാനമായുള്ള ഒരു പഠനം മേൽപ്പറഞ്ഞ റിപ്പോർട്ട് ഉദ്ധരിക്കുന്നുണ്ട്. 2019 ഏപ്രിൽ മെയ് മാസം നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് 2 ദിവസം മുൻപ് ഫെബ്രുവരി അവസാനം വരെ 25% മുസ്ലീങ്ങളും 20% ദളിതരും ഉൾക്കൊള്ളുന്ന രാജ്യത്തെ ആകെ വോട്ടർമാരിൽ 15% പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തതായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. മുസ്ലീം പള്ളികളിൽ നിന്ന് വോട്ടർ പട്ടികയിൽ പേര് വന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന വിശ്വാസികളോടുള്ള അഭ്യർത്ഥന ആളുകൾക്കിടയിൽ ഭയവും പരിഭ്രാന്തിയും പടർത്തുകയുണ്ടായി. പേരുകൾ കാണാതാകുന്നതിന് പിന്നിൽ മുസ്ലീങ്ങളെയും ദളിതരെയും വോട്ടവകാശമില്ലാത്തവരാക്കി മാറ്റുവാനുള്ള ഗൂഢാലോചന നിലനിൽക്കുന്നതായി അവർ മനസ്സിലാക്കി. ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ലക്ഷ്യം ഇന്ത്യൻ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് മുസ്ലീങ്ങളുടെ അരികുവൽക്കരണവും കഴിയുമെങ്കിൽ തുടച്ചു നീക്കലുമാണ് എന്ന് അവർ കണക്കുകൂട്ടുന്നു. റമദാൻ കാലത്ത് ചില മുസ്ലീം ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടത്തിയതിനു പിന്നിലുള്ള ചേതോവികാരവും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് സമുദായത്തെ ഉന്മൂലനം ചെയ്യൽ തന്നെയാണ്. കേരളത്തിൽ വെള്ളിയാഴ്ചയിൽ തെരഞ്ഞെടുപ്പ് നിർദ്ദേശിച്ചപ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ കാവി രാഷ്ട്രീയത്തെ ജനം തിരിച്ചറിഞ്ഞതാണ്. രാഷ്ട്രനിർമ്മാണം മുസ്ലിമിന്റെ കടമയാണ് എന്ന് ഉദ്ബോധിപ്പിച്ച് ഇമാമുമാരുടെ പ്രഖ്യാപനം കേട്ട് പ്രതിസന്ധി ഘട്ടങ്ങളിലും തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാകാൻ മുസ്ലിം സമുദായം തയ്യാറായി. ഡൽഹി ആസ്ഥാനമായ സെന്റർ ഫോർ റിസർച്ച് ആൻഡ് ഡിബേറ്റ് ഇൻ ഡെവലപ്മെന്റ് പോളിസീസ് എന്ന സ്ഥാപനത്തിന്റെ സ്ഥാപകൻ അബു സലേ ഷെരീഫ് വിശദീകരിച്ചത് ഇങ്ങനെയാണ്. വോട്ടർ പട്ടികയിൽ നിന്നും പൊതുവെ ഇന്ത്യക്കാർ വലിയ തോതിൽ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇതിൽ മുസ്ലീങ്ങൾ വളരെ കൂടുതലാണ്. അത് നമ്മുടെ ജനാധിപത്യത്തെ വെറും തമാശയാക്കുന്ന അപകടത്തിലേക്ക് വളരുന്നുണ്ട്. വോട്ടർ പട്ടികയിൽ നിന്ന് ഏകദേശം 15 മുതൽ 18 കോടി വരെ ഇന്ത്യക്കാരുടെ പേരുകൾ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് കണക്കാക്കുന്നത്. അത് ഒരു രാഷ്ട്രത്തെ ആകെയോ അല്ലെങ്കിൽ ഒരു 100 ചെറിയ രാഷ്ട്രങ്ങളെയോ ഒഴിവാക്കുന്നതുപോലെയാണ്. ഇതുതന്നെ ഇന്ത്യയ്ക്ക് അപമാനമാണ്. മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഞാൻ പറയുന്നത് ഒരു സംസ്ഥാനത്തെ 50% വീടുകളിൽ ഏറ്റവും ചുരുങ്ങിയത് വോട്ടു ചെയ്യാൻ അർഹതയുള്ള ഒരാൾക്കെങ്കിലും വോട്ടില്ല എന്നാണ്. കർണാടകയിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയതെങ്കിലും ഗുജറാത്ത്, തെലുങ്കാന, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ പ്രാരംഭ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു. ഇത് തീർച്ചയായും ആശങ്കയുളവാക്കുന്ന കാര്യമാണ്. 2017 തെരഞ്ഞെടുപ്പ് കാലത്ത് ഗുജറാത്തിലെ ചുരുങ്ങിയത് 16 നിയമസഭാ മണ്ഡലങ്ങളിലെങ്കിലും ലക്ഷക്കണക്കിന് മുസ്ലീങ്ങളുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത സംഭവവും വിശദീകരിക്കുന്നുണ്ട്. ഗുജറാത്തിലെ ഗോദ്രയും 1800 കൂടുതൽ വീടുകളിൽ ഒരു വീട്ടിൽ നിന്ന് ഒരു വോട്ടറുടെ പേര് മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഫ്രണ്ട്ലൈൻ റിപ്പോർട്ട് ചെയ്തത് ഇങ്ങനെയാണ്. നിങ്ങൾ ഉത്തർപ്രദേശിലെ 4 വോട്ടർമാരുള്ള ഒരു മുസ്ലിം കുടുംബത്തിലെ അംഗമാണെങ്കിൽ ഭരണഘടനയുടെ 326 വകുപ്പ് നൽകുന്ന വോട്ട് ചെയ്യാനുള്ള അവകാശം 3 പേർക്ക് മാത്രമേ ലഭിക്കാൻ സാധ്യതയുള്ളൂ. 4-ാമത്തെ ആളുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയോ കാണാതാവുകയോ ചെയ്തിട്ടുണ്ടാകും. മുസ്ലീങ്ങൾ ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളെ സംവരണ മണ്ഡലങ്ങളാക്കി മുസ്ലീം പ്രാതിനിധ്യം കുറയ്ക്കാനുള്ള ശ്രമങ്ങളും കാണാനാകും. ഇലക്ഷൻ കമ്മീഷണർ ഭരണകക്ഷിയുടെ താൽപ്പര്യമനുസരിച്ച് പ്രവർത്തിക്കുന്നു എന്നതിന്റെ തെളിവുകൾ ഇത്രയേറെയാണ് എന്ന് വിശകലനം ചെയ്തിട്ടുണ്ട്.
1: മാഷാല്ലാ, ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കവർ സ്റ്റോറി ജ്ഞാനേഷ് കുമാർ, ഇന്ത്യയുടെ ആത്മാവിനേറ്റ മുറിവ്. രചന മുജീബ് ഒട്ടുമൽ.

0: പീസ് റേഡിയോ വൈബ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വൈബ്സ് മോർണിംഗ് ലൈവ് ഷോക്ക് ശേഷം നമ്മൾ വൈബ്സിലേക്ക് എത്തി നിൽക്കുമ്പോൾ ആദ്യമായി നമ്മൾ കേൾക്കുന്നത് ഇൻസൈറ്റാണ്. ഡോക്ടർ ഹിലാൽ സലീമാണ് നമ്മോടൊപ്പം ചേരുന്നത്. ശരിയത്ത് നിയമത്തിലെ കാർക്കശ്യം എവിടെയാണ് എന്ന വിഷയത്തെ അധികരിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹാബത്തിഹി അജ്മാഇന. അമാബാദ്. ഏറെ പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ശരീഅത്ത് നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിൽ തെറ്റിദ്ധാരണകൾ പടർത്തുന്ന പല രീതിയിലുള്ള ശരീഅത്ത് നിയമം എന്ന് പറഞ്ഞാൽ വളരെ ക്രൂരമാണ് എന്ന് പറയുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു ആദ്യത്തെ എപ്പിസോഡിൽ ഈയൊരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒന്നാമത്തെ പാർട്ടിൽ നമ്മൾ പറഞ്ഞു വെച്ചത്. മായിസ് റളിയല്ലാഹു അദ്ദേഹം റസൂലിൻ്റെ അടുത്തേക്ക് വരുന്നതും അദ്ദേഹം ചെയ്തൊരു വ്യഭിചാരം അത് ഏറ്റു പറയുന്നതും അതിൻ്റെ ഒരു ശിക്ഷ നടപ്പിലാക്കുന്നത് എത്രമാത്രം ഡീറ്റെയിൽഡ് ആണ് എന്നുള്ളതുമാണ് നമ്മളവിടെ പറഞ്ഞു വെച്ചത്. ഇതേപോലത്തെ ഒരു സംഭവം, മറ്റൊരു സംഭവം നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്ത്രീ, അവർ റസൂലിൻ്റെ അടുക്കലേക്ക് വരികയാണ്. റസൂലിൻ്റെ അടുക്കലേക്ക് വന്നിട്ട് അവർ പറയാണ്, ഞാൻ ഇങ്ങനെ ഒരു വ്യഭിചാരത്തിൽ ഏർപ്പെട്ടു, ഞാനിങ്ങനെ ഒരു തെറ്റ് ചെയ്തു. അത് പറയുന്ന സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് മുഖം തിരിച്ച് കളയാണ്. മായിസ് റളിയല്ലാഹു അൻഹു ഇതേ വിഷയം പറഞ്ഞപ്പോഴും മൂന്ന് തവണയാണ് അവിടെ നിന്ന് മുഖം തിരിച്ച് കളഞ്ഞത്. അതുപോലെ തന്നെ ഈ സ്ത്രീയും മുഖം തിരിച്ച് കളയാണ്. അവിടുന്ന് സ്ത്രീ ചോദിക്കുകയാണ്, റസൂൽ താങ്കൾ പിന്നെ മുഖം തിരിച്ച് കളയുകയാണോ? കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പാപമോചനം കിട്ടണമെങ്കിൽ അത് ഇസ്ലാം എന്താണോ ഈ വിഷയത്തിൽ ശിക്ഷ പറഞ്ഞിട്ടുള്ളത് അത് കിട്ടിയാലല്ലാതെ നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ അവർ പറയുകയാണ്. പക്ഷേ അവർ കൂടെ ആഡ് ചെയ്യുകയാണ്, ഞാൻ ഗർഭിണിയാണ്. ഈ ഒരു ആക്റ്റിൽ ഏർപ്പെട്ട ശേഷം, ഈ ഒരു പിന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം ഞാൻ ഗർഭിണിയാണ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പറയുന്നൊരു കാര്യമുണ്ട്, എങ്കിലൊരു കാര്യം ചെയ്യുക, നീ എന്ത് ചെയ്യുക, ഈ കുട്ടിയെ പിന്നെ പ്രസവിച്ച് തിരിച്ചു വരിക എന്ന് പറയുന്നുണ്ട്. അവർ ആ കുട്ടിയെ പ്രസവിച്ച ശേഷം നേരെ തിരിച്ചു വരികയാണ്. ഇതാരെങ്കിലും അവരെ കെട്ടി പിന്നെ കയറ് കെട്ടി കൊണ്ടുവരുന്നതല്ല, അവർ സ്വമേധയാ വരികയാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്ത തെറ്റിന് പരലോകത്ത്, ഈ ലോകത്തിന് ശേഷമുള്ള അതിവിശാലമായ ലോകത്ത് അവിടെ ശിക്ഷ അനുഭവിക്കാൻ എനിക്ക് സാധ്യമല്ല, ആ ശിക്ഷ ഇവിടുന്ന് തന്നെ അനുഭവിച്ച് തീരണം എന്നൊരു ദൃഢനിശ്ചയം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ട്. അതുകൊണ്ടാണ് പിന്നെ ഈ പിന്നെ പ്രസവത്തിന് ശേഷം അവരെന്ത് ചെയ്യാണ്, ഈ കുഞ്ഞുമായിട്ട് റസൂലിൻ്റെ അടുക്കലേക്ക് വരുന്നത്. റസൂൽ ഇത് ഇവർ തിരിച്ചു വന്ന സമയത്ത് റസൂൽ വീണ്ടും പറയുന്നുണ്ട്, ഈ കുട്ടിയെ പിന്നെ നീ മുലയൂട്ടുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കുട്ടിയെ മുലയൂട്ടി പിന്നെ തിരിച്ചു വരുന്നു. വീണ്ടും പറയുന്നു, ആ കുട്ടിക്ക് സ്വയം ഭക്ഷിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് എത്തണം. അപ്പം വീണ്ടും ആ കുട്ടിനെയായിട്ട് സ്ത്രീ പോവുകയാണ്. ആ കുട്ടി സ്വയം ഭക്ഷിക്കാൻ കഴിയുന്ന രീതിയിൽ അതിൻ്റെ കയ്യിലൊരു ബ്രെഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ ബ്രെഡ് ആ കുട്ടി കഴിക്കുന്നത് റസൂൽ കാണാൻ. അപ്പോൾ ആ രീതിയിലെത്തിയ സമയത്ത് റസൂൽ ശിക്ഷ നടപ്പിലാക്കാൻ മുന്നോട്ട് വരാൻ ഞാൻ ഈ പറഞ്ഞത്. അതിനുശേഷം ശിക്ഷ നടപ്പിലാക്കപ്പെടുകയാണ്. കാരണം പിന്നെ ഈ കുട്ടിയെ മറ്റൊരു മുസ്ലിമിനെ ഏൽപ്പിക്കുകയാണ്, ഈ സ്ത്രീക്ക് വേണ്ടി പിന്നെ ശിക്ഷ നടപ്പിലാക്കപ്പെടുകയാണ്. ഈ ശിക്ഷ നടപ്പിലാക്കപ്പെടുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിന്ന് കിട്ടുന്ന ഒരുപാട് ഇൻസൈറ്റുകളുണ്ട്. ഒന്നാമത്തൊരു ഇൻസൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെയായിട്ട് ഞാൻ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ ഒരു സംഭവമാണെങ്കിലും, ഈ ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുള്ള സംഭവമാണെങ്കിലും, ഇതിലാരും ഇങ്ങനെയുള്ള ആളുകളെ പിടിച്ചു കെട്ടി കൊണ്ടുവന്നതല്ല, അവർ സ്വമേധയാ കടന്നു വരികയാണ്. ഞങ്ങൾക്ക് ഈ ശിക്ഷ വേണം, ഈ ശിക്ഷ ഞങ്ങളെ ശിക്ഷിക്കൂ എന്ന് പറഞ്ഞ് അവർ മുന്നോട്ട് വരികയാണ്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു വിപ്ലവം ഉണ്ടാക്കാൻ ഇന്ന് നമ്മുടെ ഒരു സമൂഹത്തിൽ അങ്ങനെയുള്ള ആളുകളെ നമുക്ക് കാണാൻ കഴിയുമോ? ഇത്രയധികം പിന്നെ വളരെ കഠിനമായിട്ടുള്ള ശിക്ഷകൾ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വേണം എന്ന് പറഞ്ഞു വരുന്ന കൾപ്രിറ്റുകളെ, എന്ന് പറഞ്ഞു വരുന്ന കുറ്റവാളികളെ ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയുമോ? ഒരിക്കലും സാധ്യമല്ല. അവിടെ ഇസ്ലാം കൊണ്ടുവന്നിട്ടുള്ള ഇസ്ലാമിക ശരീഅത്ത് അടങ്ങുന്ന ഇസ്ലാം കൊണ്ടുവന്നിട്ടുള്ള ഒരു വിപ്ലവം എത്രമാത്രമാണ് എന്ന് നമുക്ക് അവിടെ കാണാൻ കഴിയും. അതേപോലെ തന്നെ ഒരു ശിക്ഷ നടപ്പിലാക്കപ്പെടുമ്പം എത്രമാത്രം വലിയ ക്രൈറ്റീരിയസിലൂടെയാണ്, എത്ര ഡീറ്റെയിൽഡ് ആയിട്ടാണ് അത് മുന്നോട്ട് പോകുന്നത്. അതല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതിന് പിന്നെ ശിക്ഷ നടപ്പിലാക്കപ്പെടുകയല്ല യഥാർത്ഥത്തിൽ അവിടെ ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു സംഭവം, സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അവിടെ നിന്ന് പിന്നെ പറയുന്നൊരു കാര്യമുണ്ട്, ലൗ റഅയ്ത റജുലൻ മാ ഇംറാത്തി ലദറബത് ബിസൈഫി അല മുസ്ഫ, എൻ്റെ ഭാര്യയുടെ കൂടെ ഒരു പുരുഷനെ ഞാൻ കണ്ടാൽ എൻ്റെ വാളിൻ്റെ മൂർച്ചയേറിയ അറ്റം കൊണ്ട് ഞാൻ അയാളെ വധിക്കും എന്ന് പറയുന്നുണ്ട്. ഇത് രണ്ട് രീതിയിലാണ് നമ്മൾ പറയുന്നത്. ഒന്ന് ഗീറത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഒരു ആത്മാഭിമാനം എന്നോ ഒക്കെ നമുക്ക് മലയാളത്തിൽ പറയാം. ഗീറത്ത് എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വന്തം ആയിട്ടുള്ള ആളുകൾ, ഭാര്യയോ പെങ്ങളോ ഒക്കെ, അവർ എന്തെങ്കിലും ഒരു തെറ്റിലേർപ്പെടുന്ന സമയത്ത്, അവർ ഒരു പക്ഷേ വസ്ത്രം നേരെ ധരിക്കാതിരിക്കുന്ന സമയത്തോ, വാട്ടവർ, അങ്ങനെ ഒരു തെറ്റിലേർപ്പെടുന്ന സമയത്ത് അത് അങ്ങനെ ചെയ്യരുത് എന്ന് അവരോട് പറയണം. ആ ഒരു തോന്നലുണ്ടല്ലോ, ആ ഒരു ആത്മാഭിമാനം എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടല്ലോ, അതിനാണ് ഗീറത്ത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു ഹദീസ് പറയുന്നത് കാണാൻ കഴിയും. മറ്റൊരു വിഷയം, ഇത് ഇദ്ദേഹം പറയുന്ന സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലത്തിൻ്റെ പിന്നെ കാതിലേക്ക് ഈ ഒരു വിഷയത്തി. പിന്നെ സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഭാര്യയെ മറ്റൊരു പുരുഷൻ്റെ കൂടെ കണ്ടാൽ ആ പുരുഷനെ ഞാൻ എൻ്റെ വാളിൻ്റെ മൂർച്ചയേറിയ അറ്റം കൊണ്ട് വധിക്കും എന്ന് പറഞ്ഞത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കുമ്പം റസൂൽ തിരിച്ച് പറയുന്നൊരു കാര്യമുണ്ട്, ഈ സഅദിൻ്റെ പിന്നെ ഈറത്ത് അത് നമുക്കിവിടെ കാണാൻ കഴിയും. സഅദിൻ്റെ ഈറത്തിനേക്കാൾ കൂടുതലാണ് എൻ്റെ ഈറത്ത്, അല്ലെങ്കിൽ സഅദിൻ്റെ ഈറത്തിനേക്കാൾ എനിക്ക് ഈറത്തുണ്ട്, എന്നേക്കാൾ അള്ളാഹുവിന് ഈറത്തുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെ ഒരു കാര്യം കൽപ്പിച്ചിട്ടില്ല. സഅദ് ബിനു ഉബാദ റളിയല്ലാഹു അൻഹു തന്നെ റസൂലിനോട് ചോദിക്കുന്നുണ്ട്, ഒരു പിന്നെ എൻ്റെ ഭാര്യയെ മറ്റൊരു പുരുഷൻ്റെ കൂടെ ഞാൻ കണ്ടാൽ ഞാൻ എന്ത് ചെയ്യണം, ഞാനൊരു നാല് സാക്ഷികളെ കൊണ്ടുവരുന്നത് വരെ അയാൾക്ക് ഈ തെറ്റ് ചെയ്ത ആൾ എന്ന് നമ്മൾ വിചാരിക്കുന്ന ആൾക്ക് സമയം നൽകണമെന്ന് ചോദിക്കുന്നുണ്ട്. ഈ സ്വന്തം ഭാര്യയെ മറ്റൊരാളുടെ കൂടെ കാണുന്നു, അപ്പോൾ ഞാൻ അയാളുടെ അവിടെ നിന്ന് വധിക്കുകയാണ് ചെയ്യേണ്ടതല്ല, നാല് സാക്ഷികളെ കൊണ്ടുവന്ന് പിന്നെ ഈ തെറ്റ് അത് പൂർണ്ണമായി പിന്നെ പറയുന്നത് വരെ അയാൾക്ക് ആ തെറ്റ് ചെയ്ത ആൾക്ക് സമയം കൊടുക്കണമെന്ന് ചോദിക്കുന്നുണ്ട്. റസൂൽ പറയുന്നത് നാംന്നാണ്, അതെ ചെയ്യണം, കാരണം നാല് സാക്ഷികളില്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല. ഇസ്ലാമിക നിയമത്തിൽ ഒരു ഒരാളെ വ്യഭിചാര ആരോപണം എന്നുള്ളത് പോസിബിളല്ല. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്ക് ഒരുപാട് കാണാൻ കഴിയും, ഒന്നുകിൽ നാല് സാക്ഷികൾ വേണം അല്ലെങ്കിൽ തെറ്റ് ചെയ്താൽ സ്വയം ഏറ്റു പറയണം. അപ്പോൾ ഇത് രണ്ട് രീതിയിൽ നമുക്ക് കാണാം. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ പറയേണ്ടായി, ശരിയത്ത് നിയമം നിർദ്ധരിച്ചെടുക്കുന്നത് എവിടെ നിന്നാണ്? അതിൽ ഒന്നാമത് നമ്മൾ പറഞ്ഞത് വിശുദ്ധ ഖുർആനിൽ നിന്നാണ്. വിശുദ്ധ ഖുർആനിലെ 4-ാമത്തെ അധ്യായത്തിലെ 15-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയും, വല്ലാത്തീയ അത്തീനൽ ഫാഹിഷത്തെ മിൻ നിസായിക്കും ഫസ്തഷ്ഹിദു അലൈഹിന്ന അർബാതമ്മിങ്കും, നിങ്ങളിൽ നിന്ന് 4 ആളുകൾ, ഏതെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുള്ള സ്ത്രീകൾ ആരെങ്കിലും നീചവൃത്തിയിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ, ഇവിടെ ഉദ്ദേശിക്കുന്നത് വ്യഭിചാരമാണ് എന്നുള്ളതാണ് ഭൂരിപക്ഷ അഭിപ്രായം. അപ്പോൾ ഈ ഇങ്ങനൊരു വ്യഭിചാര ആരോപണ പിന്നെ ഇതിൽ ഒരാൾ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളിൽ നിന്ന് 4 പേരെ അർബാത്തൻ പിന്നെ മിങ്കും, നിങ്ങളിൽ നിന്ന് 4 പേരെ എന്ത് ചെയ്യണം, നിങ്ങൾ പിന്നെ സാക്ഷികളായി കൊണ്ടുവരണം. ഫ ഇൻ ഷഹിദു ഫംസിക്കുഹുന്ന ഫിൽ ബുയൂത്തി ഹത്ത യതവഫാഹുന്നൽ മൗത്ത്, അവർ മരണം ഭരിക്കുന്നത് വരെ അവർക്ക് എന്താ ചെയ്യുക, അവരെ വീട്ടിലാക്കുക. ഔ യജ്അൽ അല്ലാഹു ലഹുന്ന സബീല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മാർഗം അല്ലാഹു കാണിക്കുന്നത് വരെ അവരെ വീട്ടിൽ മാത്രം അവരോട് പിന്നെ താമസിക്കാൻ പറയാന്നുള്ളതാണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നൊരു കാര്യം, 4 സാക്ഷികൾ ഇസ്ലാമിൻ്റെ നിയമപ്രകാരം 4 സാക്ഷികൾ ഒരു വ്യഭിചാര ആരോപണം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും, ഇന്ന് നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ തന്നെ പിന്നെ മുഖ്യമന്ത്രിമാർക്ക് എതിരെ പോലും, മുഖ്യമന്ത്രിമാർ എന്ന് പറഞ്ഞാൽ ഒരു സംസ്ഥാനത്തിൻ്റെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ആളുകളാണ്, ആ മുഖ്യമന്ത്രിമാർക്കെതിരെ പോലും പിന്നെ വ്യഭിചാര ആരോപണം പറയുന്നത് എന്തിനോട്ട്? ഇത് നമ്മുടെ നാട്ടിലാണ്, മറ്റ് പല രാഷ്ട്രങ്ങളിലും ഇതിനേക്കാൾ അവസ്ഥയിലാണ്. അപ്പോൾ ആ രീതിയിൽ വ്യഭിചാര ആരോപണം എന്നുള്ളത് വളരെ ഈസിയാണ്, ഏതെങ്കിലും ഒരു സ്ത്രീ വന്നിട്ട് പറയുകയാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കുറേ ആളുകൾ ഏതെങ്കിലും സ്ത്രീയെയും ഒരു വളരെ പിന്നെ സമൂഹത്തിൽ ഉന്നതനായിട്ടുള്ള ഒരു വ്യക്തിയെയും ചൂണ്ടിക്കാട്ടി ഇവർ തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്, എന്തൊക്കെ തെളിവുകളുണ്ട്, ഇൻഡയറക്റ്റായിട്ടുള്ള കുറച്ച് തെളിവുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് പിന്നെ വാർത്ത, അതാണ് പിന്നെ വാർത്ത. അയാൾക്ക് മുഖം പിന്നെ താഴ്ത്തി നടക്കേണ്ട ഒരവസ്ഥയാണ് ഇന്നത്തെ സമൂഹത്തിലുള്ളത്. പക്ഷേ ഇസ്ലാമിക നിയമപ്രകാരം 4 സാക്ഷികൾ കൃത്യമായി വേണം. ഈ 4 സാക്ഷികൾക്ക് തന്നെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആ സാക്ഷികളെ സംബന്ധിച്ചിടത്തോളം അവർ സത്യം പറയുന്ന കൃത്യമായിട്ടുള്ള മുസ്ലിങ്ങളായിരിക്കണം, അവർ കള്ളം പറഞ്ഞിട്ടുണ്ടാവരുത്, അവരേതെങ്കിലും തെറ്റിൽ പിന്നെ എന്തെങ്കിലും ക്രിമിനൽ പിന്നെ പ്രശ്നങ്ങളിൽ ഏർപ്പെട്ട ആളുകളാവരുത്, അങ്ങനെ ഒരുപാട് വളരെ കൃത്യമായിട്ടുള്ള പിന്നെ ആ നിർദ്ദേശങ്ങൾ നമുക്ക് അതിൽ കാണാൻ കഴിയും. ഇപ്പോൾ ഈ രീതിയിൽ വളരെ സൂക്ഷ്മമായിട്ടാണ് ഏത് വിഷയത്തെയും ഇസ്ലാം സമീപിക്കുന്നത് എന്ന് നമുക്കിതിൽ നിന്ന് വളരെ കൃത്യമായിട്ട് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആനിലെ 4-ാമത്തെ അധ്യായത്തിലെ 16-ാമത്തെ സൂക്തത്തിൽ നമുക്ക് കാണാൻ കഴിയും, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആ നീചവൃത്തി ചെയ്യുന്ന 2 പേരെയും നിങ്ങൾ പീഡിപ്പിക്കുക, എന്നാൽ അവർ ഇരുവരും പശ്ചാത്തപിക്കുകയും നടപടി നന്നാക്കി തീർക്കുകയും ചെയ്യുന്ന പക്ഷം നിങ്ങളവരെ വെറുതെ വിട്ടേക്കുക, തീർച്ചയായും അള്ളാഹു പശ്ചാത്താപം ഏറെ സ്വീകരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2-ാമത്തെ ഒരു ഇൻഫറൻസ് ഇവിടെയാണ്. നമ്മൾ ഒരാൾ തെറ്റ് ചെയ്തു, ആ തെറ്റ് ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്ത് തെറ്റാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു, അവർ നടപടി നന്നാക്കി തീർത്തു, അവർ പശ്ചാത്തപിച്ചു, അങ്ങനെയാണെങ്കിൽ പിന്നെ അവരെന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ പിന്നെ പീഡിപ്പിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അത് പല രീതിയിൽ പീഡനം എന്നുള്ളത് മാനസികവും ആയിട്ടൊക്കെ ആകും, അപ്പോൾ ആ രീതിയിലുള്ള പീഡനം പാടില്ല എന്ന് പറയുന്നു. തൊട്ടടുത്ത വചനത്തിൽ എങ്ങനെയാണ് പശ്ചാത്തപിക്കേണ്ടത് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അപ്പോൾ ഇത് വളരെ കൃത്യമായിട്ട് ഇസ്ലാം പറയുന്നു. ഇതിൽ മറ്റൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ തഫ്സീറുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുന്നൊരു വിഷയം, ഈ 4-ാമത്തെ അധ്യായത്തിലുള്ള 15-ാമത്തെ വചനം, ഈ വചനം ത്തിന് ശേഷമാണ് സൂറത്തു നൂറിലുള്ള ഈ വിഷയവുമായി ബന്ധപ്പെട്ട വചനങ്ങൾ വരുന്നത്. അപ്പോൾ ഇതൊരു ക്രോണോളജിക്കൽ ഓർഡർ നോക്കുകയാണെങ്കിൽ ഈ വചനത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു, ഒരാൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ വീട്ടിൽ പാർപ്പിക്കുക, മരണം വരെ വീട്ടിൽ പാർപ്പിക്കുക, അല്ലെങ്കിൽ പിന്നെ വയജ്അൽ അല്ലാഹു ലഹുന്ന സബീല, മറ്റെന്തെങ്കിലും മാർഗം അല്ലാഹു അവർക്ക് കാണിച്ചു കൊടുക്കുന്നത് വരെ പിന്നെ അല്ലെങ്കിൽ മരണം വരെ അവരെ വീട്ടിൽ പാർപ്പിക്കുക എന്നാണ്. മറ്റൊരു മാർഗം എന്ന് പറഞ്ഞിരുന്നു, ആ മാർഗമാണ് സൂറത്തു നൂറിൽ അവതരിച്ചത്. അതെന്താണ്, വിവാഹം ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ വിവാഹം ചെയ്യാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം, വിവാഹം ചെയ്തിട്ടില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം, അവർക്ക് അവർ ഈ തരത്തിൽ വ്യഭിചാരത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് എന്താണ് ശിക്ഷ എന്നുള്ളത് സൂറത്തുന്നൂറിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വചനം അവിടെ എന്ത് ചെയ്യണം, ഇതിൻ്റെ കാലാവധി കഴിഞ്ഞു, അത് അടുത്ത ഒരു വചനമാണ് അവിടെ ആപ്ലിക്കബിൾ ആയിട്ട് മാറുക ശരീഅത്തിൽ. അപ്പോൾ ഇത്ര കൃത്യമാണ് ഒരു ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ടാണ് ഇസ്ലാം അതിനെ ഡീല് ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. സൂറത്തുന്നൂറിലെ 24-ാമത്തെ അധ്യായം അതിലെ 2-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയും, 100 അടി അടിക്കണം എന്നാണ്. ഈ വിവാഹം ചെയ്തിട്ടില്ലാത്ത ആളുകൾ അവർ ഇങ്ങനെയുള്ള ഒരു വ്യഭിചാരത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ 100 അടി അടിക്കണം എന്നാണ്, അല്ലാതെ എറിഞ്ഞില്ല എന്നുള്ളതല്ല. കാരണം അവിടെ അതിന് മറ്റ് പല കോഴ്സുകളുണ്ട്, ആ ഒരു കാര്യം സംഭവിക്കാൻ മറ്റു പല കാരണങ്ങളുണ്ട്, റാഷണൽസ് ഉണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ടാണ് അങ്ങനെ ഒരു ഇത് നമ്മൾ മനസ്സിലാക്കണം വെച്ചാൽ, ഈ ഒരു ഒരു ഒരു സംഹിത, ഈ ഒരു പിന്നെ ജൂറിസ് പ്രൂഡൻസ് എന്നുള്ളത്, അത് മനുഷ്യൻ ഉണ്ടാക്കിയതാണെങ്കിൽ ഒരുപാട് തെറ്റുകൾ നമുക്ക് കാണാൻ കഴിയുന്നു. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതആല അത് തന്നതുകൊണ്ട് തന്നെ അതിൽ വളരെ കൃത്യമായി വിവാഹം ചെയ്ത ആളുകൾക്ക് മറ്റൊരു ശിക്ഷയും, വിവാഹം ചെയ്യുന്നതിന് മുമ്പുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കതിൽ കുറഞ്ഞ ശിക്ഷയാണ് കാണാൻ കഴിയുന്നത്. കാരണം അവർ തെറ്റിലേക്ക് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് എന്ന് ആർക്കറിയാം, അവരെ സൃഷ്ടിച്ച പടച്ചോനെ അറിയാം. അതുകൊണ്ടാണ് നമുക്കത് കാണാൻ കഴിയുന്നത്. 24-ാമത്തെ അധ്യായത്തിലെ 4-ാമത്തെ വചനം, 2 അടുത്ത വചനത്തിൽ നമുക്ക് കാണാൻ കഴിയും, ഇനി ആരെങ്കിലും വ്യഭിചാരാരോപണം നടത്തി, വ്യഭിചാരാരോപണം നടത്തി 4 സാക്ഷികളെ കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ ആ വ്യഭിചാരാരോപണം നടത്തിയ ആളുകൾക്ക് 80 ചാട്ടവാറടിയൻ. വ്യഭിചാരാരോപണം നടന്നു, അത് ശരിവെച്ച് കഴിഞ്ഞാൽ ആ ആൾക്ക് 100 ചാട്ടവാറടിയൻ. പക്ഷെ ആരെങ്കിലും ഒരാൾക്കെതിരെ വ്യഭിചാരാരോപണം നടത്തുകയാണ്, അവർ വ്യഭിചരിച്ചിട്ടുണ്ട്, എന്നാൽ 4 സാക്ഷികളെ കൊണ്ടുവരാനും പറ്റിയില്ല, എന്ത് സംഭവിക്കും? ഈ വ്യഭിചാരാരോപണം നടത്തിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശിക്ഷയാണ്. അപ്പം വെറുതെ ആരെങ്കിലും വന്നിട്ട് പിന്നെ ഈ നമ്മളെ നാട്ടിൽ ഇന്ന് സംഭവിക്കുന്നത് പോലെയുള്ള പ്രവൃത്തികൾ ഇസ്ലാമിൻ്റെ നിയമപ്രകാരം നടക്കില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവരെ വിശുദ്ധ ഖുർആൻ ഇങ്ങനെ കള്ളം പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ അവരെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് കാദിബൂൻ എന്നാണ്, വ്യാജവാദികളായിട്ടുള്ള ആളുകൾ, ഫാസിഖൂൻ, അധർമ്മകാരികൾ. വളരെ പിന്നെ കൃത്യമായിട്ടാണ് അവരെ കുറിച്ച് വിശുദ്ധ ഖുർആൻ അഡ്രസ്സ് ചെയ്തത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഞാൻ ഈ ഒരു വിഷയം മാത്രം പറയുമ്പോൾ സൂറത്തുന്നൂർ തന്നെ 24-ാമത്തെ അധ്യായത്തിലെ 6, 7, 8, 9 വചനങ്ങളൊക്കെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ ഓരോ പർട്ടിക്കുലർ ഇവൻറ്റ്സ് വന്നു കഴിഞ്ഞാൽ, ഒരാൾക്ക് സ്വന്തം ഭാര്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രശ്നം വരികയാണ്, സ്വന്തം ഭാര്യ വ്യഭിചാരം ചെയ്തു അല്ലെങ്കിൽ അതിൽ ഏർപ്പെട്ടു എന്നൊരു പുരുഷൻ ഭർത്താവ് പറയുകയാണെങ്കിൽ അതിൻ്റെ വിധി എന്താണ്? ഇനി ഭർത്താവിൻ്റെ വാദം മാത്രം കേട്ടാൽ പോരെ, ഭാര്യയുടെ വാദം കേൾക്കണം. ഭാര്യ പിന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ്, ഞാനങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ അവളെ വെറുതെ വിടണം. അങ്ങനെയുള്ള പിന്നെ വളരെ വിശദമായിട്ടുള്ള ചർച്ചകൾ പിന്നെ വിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്ക് ഈ വിഷയത്തിൽ കാണാൻ കഴിയും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാക്ഷികളുടെ കാര്യത്തിൽ പോലും 4 സാക്ഷികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 4 പേര് പിന്നെ നല്ല മുസ്ലിങ്ങളായിരിക്കണം, അവർക്ക് ക്രിമിനൽ റെക്കോർഡ്സ് ഉണ്ടാകാൻ പാടില്ല. ഏതെങ്കിലും 4 പേരുണ്ടായാൽ പോരാ, അവർ ഗുഡ് മുസ്ലിംസ് ആയിരിക്കണം. അതുപോലെ തന്നെ അവർ സ്പെസിഫിക്കലി ഇങ്ങനെ നമ്മൾ ലൈംഗിക ആരോപണം പറയുമ്പം ഈ 4 പേരും ഈ പറയുന്ന ആളുകൾ, ഈ 2 ആളുകൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കണ്ടിരിക്കണം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു 2 ജൂത പിന്നെ ജൂതന്മാരായിട്ടുള്ള 2 ആളുകൾ പിന്നെ റസൂലിൻ്റെ അടുത്തേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതിലൊക്കെ ഈ 4 സാക്ഷികൾ അവർ പിന്നെ പറഞ്ഞാൽ മാത്രം പോരാ, അവർ കണ്ടിരിക്കണം. ഈ 2 പേർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് അവർ കണ്ടിരിക്കണം എങ്കിൽ മാത്രമേ അത് പിന്നെ സ്വീകാര്യമാവുക. അത്രയും കർക്കശമായിട്ടുള്ള, കാർക്കശ്യത്തോടെയുള്ള നിയമങ്ങളാണ് ശരീഅത്ത് നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഇതിൽ നമ്മൾക്കൊരു ടേക്ക് എവേ പോയിന്റ് എന്നു പറഞ്ഞു കഴിഞ്ഞാൽ, വെറുതെ ആരെങ്കിലും വന്ന് എന്തെങ്കിലും പറയാന്നുള്ളതല്ല, അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഈ മീഡിയാസിലൊക്കെ കാണുന്ന പോലെ ഇസ്ലാമിക ശരീഅത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിചാരം ചെയ്ത് കഴിഞ്ഞാൽ തീർന്നു, കല്ലെറിഞ്ഞു പോലെ അല്ല. അതിന് ഓരോന്നിനും കൃത്യമായ പ്രൊസീജിയറുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ശരീഅത്ത് നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവിടെ നമ്മൾ കാണുന്ന ഏതെങ്കിലും ലോസിനെ പോലെ, ഇവിടെ നമ്മൾ കാണുന്ന ഏതെങ്കിലും കോഡ് ഓഫ് കണ്ടക്റ്റിനെ പോലെ ക്രിമിനൽ ലോസ് മാത്രം എടുക്കുന്നൊരു വിഷയം അല്ല. അത് മറിച്ച് അതെന്നുള്ളത് ഒരു ടോട്ടൽ നമ്മുടെ ലൈഫിൻ്റെ ഒരു കോഡ് ഓഫ് കണ്ടക്റ്റാണ് എന്നുള്ളതാണ് ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇൻഷാല്ലാ അടുത്തൊരു എപ്പിസോഡുമായിട്ട് ഈ ഒരു വിഷയത്തിൽ നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാല്ലാ, നമ്മളിതുവരെ കേട്ടത് ഇൻസൈറ്റ്. ഇന്നത്തെ ഇൻസൈറ്റ് പ്രോഗ്രാമിൽ ശരിയായത്ത് നിയമത്തിലെ കാർക്കശ്യം എവിടെയാണ് എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട്
0: വളരെ മനോഹരമായ ഒരു വിഷയം തന്നെയായിരുന്നു ഇന്നത്തെ ഇൻസൈറ്റിൽ ഡോക്ടർ ഹിലാൽ സലീം അവതരിപ്പിച്ചത്.
2: അതെ, തീർച്ചയായും.
0: നമുക്കിനി ഒരു സുന്ദരമായ ഗാനത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. അബ്ദുള്ള തിരൂർക്കാടാണ് ഇന്നത്തെ സ്വരത്തിൽ നമ്മോടൊപ്പം ചേരുന്നത്. യുഗാന്തരങ്ങളിൽ പുളകമുയർത്തിയ എന്ന ഈ രടികൾക്കാണ് അദ്ദേഹം ശബ്ദം നൽകുന്നത്.
2: അതായത് ഒരു വലിയൊരു വെടിക്കെട്ടിന്റെ മുമ്പുള്ള സാമ്പിൾ വെടിക്കെട്ട് അല്ലേ?
0: വെടിക്കെട്ട് തുടങ്ങട്ടെ.
2: അതെ.

0: മഷാല നമ്മൾ ഇതുവരെ കേട്ടത് സ്വരം. ഇന്നത്തെ സ്വരത്തിൽ നമ്മൾ ഇതുവരെ കേട്ടത് അബ്ദുള്ള തിരൂർക്കാട് ആലപിച്ച യുഗാന്തരങ്ങളിൽ പുളകമുയർത്തിയ എന്ന വരികളാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
1: നമ്മൾ എത്തി നിൽക്കുന്നത് ആരോഗ്യ വിചാരത്തിലേക്കാണ്. തൈറോയിഡുമായി ബന്ധപ്പെട്ട രോഗങ്ങളുടെ ചർച്ചയാണ് ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ. ഡോക്ടർ കരംചന്ദ് മല്ലനും ഡോക്ടർ അബൂബക്കർ സിദ്ദീഖും ചേർന്ന് അവതരിപ്പിക്കുന്ന ആരോഗ്യ വിചാരത്തിനാണ് നമ്മൾ ഇനി കാതോർക്കുന്നത്.
2: പീസ് റേഡിയോ ആരോഗ്യ വിചാരത്തിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് ഡോക്ടർ പടിയാർ മെമ്മോറിയൽ ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം മേധാവി ഡോക്ടർ കരംചന്ദ് അവർകളാണ്. അദ്ദേഹത്തെ നമുക്ക് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. സാർ, ഇന്ന് സ്ത്രീകളിലും കുട്ടികളിലും പൊതുവെ തൈറോയ്ഡ് രോഗത്തിന്റെ ആധിക്യമുണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നു. യഥാർത്ഥത്തിൽ ഒരാൾക്ക് തൈറോയ്ഡ് രോഗമുണ്ടെന്ന് എങ്ങനെ തിരിച്ചറിയാം?
3: ഇപ്പോൾ തൈറോയ്ഡ് രോഗം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് തിരിച്ചറിയുക എന്നുള്ളതാണ് വളരെ ശ്രമകരമായ കാര്യം. എന്തെന്നാൽ ഒരു വ്യക്തിക്ക് അയാളുടെ രക്തത്തിലുള്ള തൈറോയ്ഡ് ഹോർമോണുകളുടെ ആധിക്യം അല്ലെങ്കിൽ തൈറോയ്ഡ് ഹോർമോണുകളുടെ അളവിലുള്ള കുറവ്, ഇത് എത്ര നാൾ എത്ര കാലത്തേക്ക് എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്നത് തിരിച്ചറിയാൻ പറ്റുന്നത്. സാധാരണഗതിയിൽ ഹോർമോണിൻ്റെ അളവ് വളരെ കുറഞ്ഞ അളവിലാണെങ്കിൽ യാതൊരു രീതിയിലുള്ള ഒരു രോഗലക്ഷണം എന്ന് തോന്നുന്ന തരത്തിലുള്ള ലക്ഷണങ്ങൾ രോഗിയിൽ കാണാറില്ല. സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ക്ഷീണം, തളർച്ച, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള വിശപ്പ്, അല്ലെങ്കിൽ വിശപ്പില്ലായ്മ, അല്ലെങ്കിൽ അമിതഭാരം, ഈ പറയുന്ന രീതിയിലുള്ള ഒരു പൊതു ലക്ഷണങ്ങൾ, അതായത് മറ്റ് രോഗങ്ങളുടെ ലക്ഷണങ്ങളായിട്ടായിരിക്കാം നമ്മൾക്ക് തൈറോയ്ഡ് രോഗികളിൽ കാണുന്നത്. എന്നാൽ തൈറോയ്ഡ് ഹോർമോണിൻ്റെ അളവ് ആവശ്യത്തിലധികം വല്ലാതെ അങ്ങോട്ട് കുറയുകയോ അല്ലെങ്കിൽ കൂടുകയോ ചെയ്യുമ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള രോഗികളുടെ ലക്ഷണങ്ങൾക്ക് നല്ല സ്പഷ്ടമായിട്ടുള്ള, അതായത് തൈറോയ്ഡ് രോഗികളുടെ ഇതായിട്ടുള്ള ലക്ഷണങ്ങളെന്ന് പറയുന്ന ലക്ഷണങ്ങൾ നമ്മൾക്ക് കാണാവുന്നതാണ്.
2: സാർ, പൊതുവെ തൈറോയ്ഡ് രോഗങ്ങളിൽ ഹൈപ്പർ തൈറോയ്ഡ് അല്ലെങ്കിൽ ഹൈപ്പോ തൈറോയ്ഡ് രോഗങ്ങൾ എന്ന് പറയാറുണ്ട്. ശരിക്കും ഇത് രണ്ടും നമുക്ക് എങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും?
3: ഇതിൽ സാധാരണഗതിയിൽ ഒരു വ്യക്തിയിൽ വേണ്ടി വരുന്ന തൈറോയ്ഡ് ഹോർമോണുകൾ, അതായത് ട്രൈ ഐഡോ തൈറോൺ, അതായത് T3 എന്ന് പറയുന്ന ഹോർമോൺ, അതേപോലെ തന്നെ ടെട്ര ഐഡോ തൈറോണിൻ, അതായത് T4 എന്ന് പറയുന്ന ഹോർമോണുകളാണ് പ്രധാനമായിട്ടും തൈറോയ്ഡ് ഹോർമോണുകളെന്ന് നമ്മൾ വിവക്ഷിക്കുന്നത്. ഇവിടെ ഈ പറയുന്ന രീതിയിലുള്ള തൈറോയ്ഡ് ഹോർമോണുകളുടെ അളവ് രക്തത്തിൽ വളരെയധികം കുറയുകയാണെങ്കിൽ അങ്ങനെയുള്ള ഒരവസ്ഥയെ ഹൈപ്പോ തൈറോയിഡിസം എന്ന് നമ്മൾ പറയുന്നു. അതേപോലെ തന്നെ തൈറോയ്ഡ് ഹോർമോണുകളുടെ അളവ് വളരെയധികം കൂടുതലാണെങ്കിൽ ഈ ഒരവസ്ഥയെ നമ്മൾ ഹൈപ്പർ തൈറോയ്ഡ് സ്റ്റേറ്റെന്നും നമ്മൾ പറയുന്നു.
2: സാർ, എല്ലാ രോഗങ്ങളും നേരത്തെ തിരിച്ചറിയുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മാനേജ് ചെയ്യാം എന്ന് നമുക്കറിയാലോ. അപ്പോൾ ഈ തൈറോയ്ഡ് രോഗങ്ങൾ നേരത്തെ തിരിച്ചറിയാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്?
3: ഇതിൽ രോഗസാധ്യതകൾ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളത് ഈ രോഗത്തെക്കുറിച്ചുള്ള ശരിയായ ഒരു അവബോധം അഥവാ കാഴ്ചപ്പാട് നമ്മൾക്കുണ്ടായിരിക്കുക എന്നുള്ളതാണ്. എന്തെന്നാൽ തൈറോയ്ഡ് രോഗം ഏതെങ്കിലും ഒരു വ്യക്തിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അവസ്ഥയിലോ മാത്രമല്ല, ഇത് തൈറോയ്ഡ് ഹോർമോണുകൾ പൊതുവെ നമ്മളുടെ ഓരോ കോശത്തിലെയും ശരീരത്തിലുള്ള ഓരോ കോശത്തിൻ്റെയും ഉപാപചയ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന ധർമ്മം. അപ്പോൾ ഒരു കുഞ്ഞ് അതിൻ്റെ ഭ്രൂണാവസ്ഥയിൽ, അത് അമ്മയുടെ ഉദരത്തിൽ ഗർഭപാത്രത്തിൽ നിൽക്കുമ്പോൾ മുതൽ തന്നെ തൈറോയ്ഡ് ഹോർമോണുകളുടെ ആവശ്യകതയുണ്ട്. അപ്പോൾ ഒരു ഗർഭസ്ഥാവസ്ഥയിലുള്ള തൈറോയ്ഡ് ഹോർമോണുകളുടെ ആധിക്യമോ അല്ലെങ്കിൽ അതിൻ്റെ പോരായ്മയോ, അതേപോലെ തന്നെ ഒരു കുഞ്ഞ് ജനിച്ചതിന് ശേഷം അത് വളർന്നു വരുന്ന കാലഘട്ടത്തിൽ, ഇപ്പം സ്കൂളിൽ പോകുന്ന ഒരു കാലഘട്ടത്തിൽ, അതേപോലെ തന്നെ പ്രായപൂർത്തിയാവുന്ന ഒരു കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ വിവാഹത്തോടനുബന്ധിച്ച്, അതേപോലെ വിവാഹശേഷം സ്ത്രീകളാണെങ്കിൽ ആർത്തവ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള, അതേപോലെ തന്നെ ആർത്തവ വിരാമം, ഇങ്ങനെയുള്ള പല ജീവിതത്തിലെ പല സ്റ്റേജുകൾ അനുസരിച്ച് നമ്മൾക്കിതിൻ്റെ ലക്ഷണങ്ങളെ നമുക്ക് തിരിച്ചറിയേണ്ടതാണ്. ഇപ്പോൾ ഒരു കൊച്ചുകുട്ടി ഈ പറയുന്ന രീതിയിൽ തൈറോയ്ഡ് ഹോർമോണിൻ്റെ അളവ് വളരെ കുറവാണെങ്കിൽ അതിന് പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല. സാധാരണഗതിയിൽ വലിയ ശല്യമൊന്നും ഉണ്ടാക്കാതെ എപ്പോഴും ഉറങ്ങിക്കിടക്കുന്ന ഒരു കൊച്ചുകുട്ടി, അല്ലെങ്കിൽ അത് തന്നെ ഈ പറയുന്ന രീതിയിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്ത കാരണം അച്ഛനമാർക്കാണെങ്കിൽ പരമസുഖമാണ്, രാത്രിയിൽ സിദ്ധാന്തമോ അല്ലെങ്കിൽ വഴക്കോ അല്ലെങ്കിൽ കരച്ചിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ നമ്മൾ നോക്കുമ്പോൾ പൊതുവെ ഒരു ഭാരക്കൂടുതൽ കാണും. അതേപോലെ തന്നെ പൊതുവെ ഡോക്ടർമാരുടെ അടുത്ത് വരുന്നത് വയറ്റിൽ നിന്നും പോകാനുള്ള ബുദ്ധിമുട്ട്, അതായത് കുഞ്ഞ് ഒരു 3-4 ദിവസം കൂടുമ്പോഴത്തേക്കും മാത്രമേ വയറ്റിൽ നിന്ന് പോകുന്നുള്ളൂ, അതേപോലെ തന്നെ കുഞ്ഞിന് അമ്പലിക്കൽ ഹെർണി, അതായത് നമ്മളുടെ പൊക്കിളിൻ്റെ ഭാഗത്ത് മാംസപേശികൾ അകന്ന് നിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാകാവുന്ന അമ്പലിക്കൽ ഹെർണി, അതേപോലെ ഈ കുഞ്ഞിൻ്റെ മുഖം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വട്ടത്തിലുള്ള ഉരുണ്ട മുഖം, അതേപോലെ തന്നെ നാവ് പുറത്തേക്കിടുക, അതേപോലെ വായിൽ നിന്ന് മീള വരിക, അതേപോലെ തന്നെ നമ്മുടെ മൂക്കിൻ്റെ പാലത്തിൻ്റെയൊക്കെ വളർച്ച നല്ല രീതിയിൽ വരാതെ ഉണ്ടാകാതിരിക്കുന്ന കാരണം മൂക്ക് പരന്നിരിക്കുക, അതേപോലെ ഈ കുഞ്ഞ് കരയുകയാണെങ്കിൽ അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഹാർഷായിട്ടുള്ള റഫ് സൗണ്ടായിട്ടായിരിക്കും. അപ്പോൾ ഈ പറയുന്ന രീതിയിലൊക്കെ ആയിരിക്കാം കുഞ്ഞുങ്ങളിൽ നമ്മൾക്കിതിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നത്. അതേപോലെ തന്നെ ഈ കുഞ്ഞ് വളരുമ്പോൾ, അതായത് കുഞ്ഞ് ഏകദേശം ഒരു 5 വയസ്സ്, അതായത് സ്കൂളിൽ പോകാൻ തുടങ്ങുമ്പോൾ കുഞ്ഞിന് ഈ പഠിക്കുന്നതിലുള്ള കഴിവ് കുറവ്, നമ്മൾ സാധാരണ ഇതിൽ ഡിസ്ലെക്സിയ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള പഠിക്കാനുള്ള കഴിവ് കുറവ്, എഴുതാനുള്ള കഴിവ് കുറവ്, അല്ലെങ്കിൽ വർത്തമാനത്തിലുള്ള കഴിവ് കുറവ്, അതായത് ഒരു മൈൽ സ്റ്റോൺ ഡെവലപ്മെൻറ്റ് സാധാരണ ഇതിൽ ഓരോ പ്രായത്തിലും ഓരോ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവണമെന്ന് നമ്മൾ നിഷ്കർഷിക്കുന്ന പോലെ ഈ ഇവരുടെ സ്കൂളിലൊക്കെ പോകുമ്പോഴത്തേക്കും ഒന്നിനോടും ഒരു താല്പര്യമില്ലാതെ ഒതുങ്ങി മാറിയിരിക്കുക, അതേപോലെ കണക്ക് കൂട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ, അതേപോലെ തന്നെ സ്പെല്ലിങ് മിസ്റ്റേക്കുകൾ, അപ്പോൾ ഇങ്ങനെ നമ്മൾ ഡിസ്ലെക്സിയ, വേരിയസ് ടൈപ്സ് ഓഫ് ഡിസ്ലെക്സിയയിൽ കാണുന്ന ചില ലക്ഷണങ്ങൾ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളിൽ പഠന സംബന്ധമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ഈ കുട്ടി വലുതായി വരികയാണെങ്കിൽ, ഇപ്പം പ്രത്യേകിച്ചും പ്രായപൂർത്തിയാവുന്ന പ്യൂബർട്ടിക് പീരീഡിലൊക്കെ ആണെങ്കിൽ ഒരു അമിതമായ ആകാംക്ഷ അല്ലെങ്കിൽ വിഷാദം അല്ലെങ്കിൽ വല്ലാത്ത ഭയം, ഉത്കണ്ഠ, ഇതേപോലെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടാവുക, അതേപോലെ തന്നെ ഈ കുട്ടി സ്ത്രീ പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ആർത്തവ തകരാറുകൾ ഉണ്ടാവുക, ആർത്തവം വന്നാൽ തന്നെ ഒന്നോ രണ്ടോ മാസം ഉണ്ടായിക്കഴിഞ്ഞിട്ട് പിന്നെ രണ്ടോ മൂന്നോ മാസം സ്കിപ്പാകുക, അതേപോലെ തന്നെ അമിതമായിട്ടുള്ള ആർത്തവരക്തം, അതേപോലെ അതികഠിനമായ വേദനകൾ, ഇങ്ങനെയുള്ള ആർത്തവ തകരാറുകളായിട്ടായിരിക്കാം ചിലപ്പോൾ ഡോക്ടർമാരെ ഇങ്ങനെയുള്ള രോഗികൾ സമീപിക്കുക. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഈ ഇവർ വിവാഹപ്രായമെത്തുന്ന ഒരു കാലഘട്ടത്തിലാണെങ്കിൽ വിവാഹിതയായിട്ടും സാധാരണഗതിയിലുള്ള സ്വാഭാവികമായിട്ടുള്ള ലൈംഗികവേഴ്ചകളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും ഗർഭിണിയാവുന്നില്ല എന്നുള്ള, അതായത് ഗർഭധാരണത്തിനുള്ള ബുദ്ധിമുട്ടുകളായിട്ട്, അതേപോലെ തന്നെ അബോർഷന് ഗർഭിണിയാവുന്നുണ്ട് പക്ഷേ എന്നാൽ രണ്ടോ മൂന്നോ മാസം കൂടുമ്പോൾ ഉണ്ടാകുന്ന അബോർഷൻ, റിപ്പീറ്റഡ് അബോർഷനുകൾ ഉണ്ടാവുക, അതേപോലെ തന്നെ ഈ ഈ പറയുന്ന രീതിയിൽ ഇങ്ങനെ സാധാരണഗതിയിൽ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്ന അവസ്ഥ, അതായത് ഹോർമോണിൻ്റെ അളവ് വല്ലാതെ കുറയുന്ന അവസ്ഥയാണ് തൈറോയിഡ് പ്രശ്നങ്ങളിൽ ഒരു 70% രോഗികൾ നമ്മൾ കാണുന്നത്. എന്നാൽ ഇതിന് വിപരീതമായിട്ട് ഹൈപ്പർ തൈറോയിഡ് എന്ന് പറയുന്ന ഒരവസ്ഥയിൽ ഇങ്ങനെയുള്ള സ്ത്രീകൾ ഗർഭിണികളായി കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ വളർച്ച നല്ല രീതിയിൽ ആവായിക, അതായത് മാസം തികയുന്നതിന് മുമ്പുള്ള പ്രസവം, അതേപോലെ തന്നെ റിപ്പീറ്റഡ് അബോർഷൻ, അതേപോലെ ചാവിള എന്ന് പറയുന്ന അവസ്ഥ, ഇങ്ങനെ ഈ പറയുന്ന രീതിയിലുള്ള ലക്ഷണങ്ങൾ നമ്മൾക്ക് കാണാം. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ആർത്തവ വിരാമം സംഭവിക്കുന്ന കാലയളവിൽ ഇങ്ങനെയുള്ള രോഗികളിൽ ഭയങ്കരമായിട്ടുള്ള നമ്മൾ ഉഷ്ണാഞ്ചാരം എന്നൊക്കെ പറഞ്ഞ പോലെ ശരീരം മുഴുവനും ഭയങ്കരമായിട്ടുള്ള പൊള്ളുന്ന പോലുള്ളൊരവസ്ഥ, അതേപോലെ തന്നെ ഹൈപ്പോതൈറോയിഡ് രോഗികളാണെങ്കിൽ അവർക്ക് ഈ കാലാവസ്ഥാ വ്യതിയാനം, പ്രത്യേകിച്ച് ഈ തണുപ്പ് സഹിക്കാൻ കഴിയായിക, അതല്ല ഹൈപ്പർ തൈറോയിഡ് ആണെങ്കിൽ ചൂട് സഹിക്കാൻ കഴിയായിക, ഇങ്ങനെയുള്ള രീതിയിലുള്ള ലക്ഷണങ്ങൾ, അതുകൂടാതെ ഈ ആർത്തവവിരാമകാലങ്ങളിൽ ഇവരുടെ എല്ല് തേയ്മാനം, അല്ലെങ്കിൽ കാൽഷ്യം മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കപ്പാസിറ്റി കുറയുമ്പോഴത്തേക്കും എല്ലിനുള്ള സാന്ദ്രത കുറവ് വരുന്ന കാരണം എല്ലിനുള്ള കനക്കുറവ് ഉണ്ടാകുന്നു. പിന്നെ ഇവരുടെ പൊതുവെ ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്ന അവസ്ഥ, അതേപോലെ തന്നെ ഇവരുടെ തൊലിയൊക്കെ, അതായത് ചർമ്മം വളരെ വരണ്ടിരിക്കുന്ന ഒരവസ്ഥ, തലമുടി കൊഴിഞ്ഞു പോവുക, അതേപോലെ കൺപീലുകൾ, അതായത് പോലെ പുരികങ്ങളിലുള്ള രോമങ്ങളെല്ലാം പൊഴിഞ്ഞു പോകുന്ന ഒരവസ്ഥ, ഈ പറയുന്ന രീതിയിലൊക്കെയുള്ള ലക്ഷണങ്ങളായിട്ടായിരിക്കാം സാധാരണഗതിയിൽ തൈറോയിഡ് രോഗികൾ നമ്മൾ കാണുന്നത്.
2: ശരീരത്തിൽ രോഗനിർണയ മാർഗങ്ങൾ എന്തൊക്കെയാണ്?
3: സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള ലക്ഷണങ്ങളെ നമ്മൾ അതൊരു ഫലപ്രദമായിട്ടുള്ള രീതിയിലുള്ള രോഗനിർണയം എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഈ പറയുന്ന രീതിയിലുള്ള രോഗസാധ്യതകളുള്ളവർ ആരൊക്കെയാണെന്ന് തന്നെ നമ്മൾ ആദ്യം തിരിച്ചറിയണം. എന്തെന്നാൽ ഇതിനു മുന്നേ കുടുംബത്തിൽ ഇങ്ങനെയുള്ള തൈറോയിഡ് രോഗങ്ങൾ ഉണ്ടെങ്കിൽ, അതേപോലെ തന്നെ തൈറോയിഡിൻ്റേതായിട്ടുള്ള സ്പഷ്ടമായിട്ടുള്ള ലക്ഷണങ്ങളുണ്ടെങ്കിൽ, അതേപോലെ പ്രായത്തിനനുസരിച്ചല്ലാത്ത അമിതമായിട്ടുള്ള വണ്ണം ഉണ്ടാവുക, അല്ലെങ്കിൽ അമിത ഭാരം ഉണ്ടാവുക, അല്ലെങ്കിൽ എത്ര ശ്രമിച്ചിട്ടും ശരീരഭാരം തീരെ വല്ലാതെ കുറഞ്ഞു പോകുക, ഹൈപ്പർ തൈറോയിഡ് കേസിൽ ഇതായിരിക്കും ഒരു ലക്ഷണം. എന്നുവെച്ചാൽ ശരീരഭാരം വല്ലാതെ കുറഞ്ഞു പോകുന്ന അവസ്ഥ, കൈകാല് വിറയൽ, നാവ് വിറയൽ, അപ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള നമ്മൾ നേരത്തെ സംസാരിച്ച ലക്ഷണങ്ങളൊക്കെ കാണുകയാണെങ്കിൽ, സാധാരണഗതിയിൽ നമ്മൾക്ക് ഒരു സിമ്പിളായിട്ടുള്ള തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്ന രക്തപരിശോധനയിലൂടെ നമ്മൾക്കിത് മനസ്സിലാക്കാം. അതായത് തൈറോയിഡ് ഹോർമോണുകളായിട്ടുള്ള T3, T4, അതേപോലെ തന്നെ തൈറോയിഡിനെ നിയന്ത്രിക്കുന്ന പിറ്റുവിറ്ററി ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന TSH എന്ന് പറയുന്ന ഹോർമോൺ. അപ്പോൾ ഈ മൂന്ന് ഹോർമോണുകളുടെ നിലവാരം അതിൻ്റെ അനുപാതം തമ്മിലുള്ള അവസ്ഥകൾ നമ്മൾ നോക്കിയിട്ട് തൈറോയിഡ് ഗ്രന്ഥി വളരെ കൃത്യമായ രീതിയിൽ അത് പ്രവർത്തിക്കുന്നുണ്ടോ അതോ ഹൈപ്പർ തൈറോയിഡിസമാണോ അതേപോലെ തന്നെ ഹൈപ്പോ തൈറോയിഡിസമാണോ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാം. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ രക്തപരിശോധന, ഇതുകൂടാതെ സ്വതന്ത്ര ഹോർമോണുകളാണ് ഏതൊരു കോശത്തിൻ്റെയും ഉപാപചയ പ്രവർത്തനത്തിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുക. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്നതിൽ FT3, FT4 എന്ന് പറയുന്ന രക്തപരിശോധനയിലൂടെ നമ്മൾക്ക് നല്ല രീതിയിൽ തൈറോയിഡ് രോഗം സ്ഥിരീകരിക്കാം. പിന്നെ ഇപ്പോഴുണ്ടാകുന്ന തൈറോയിഡ്, പണ്ട് 1992 കാലയളവിന് മുമ്പൊക്കെ നമ്മൾ തൈറോയിഡ് രോഗത്തിൻ്റെ പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ അയഡിൻ്റെ അഭാവം അല്ലെങ്കിൽ അയഡിൻ്റെ പോരായ്മകൾ എന്നാണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് അയഡൈസ്ഡ് സാൾട്ടൊക്കെ ഏർപ്പെടുത്തി എങ്കിൽ പോലും പിന്നെയും നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ പറയുന്ന തൈറോയിഡ് പ്രശ്നങ്ങൾ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്ന തൈറോയിഡ് രോഗാവസ്ഥകളാണ് 70-80% രോഗികളിലും നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഇങ്ങനെയുള്ള രോഗാവസ്ഥകളെക്കുറിച്ചുള്ള കൂടുതൽ പഠനങ്ങളിൽ നമുക്ക് മനസ്സിലാക്കിയത് തൈറോയിഡ് ഗ്രന്ഥിക്കെതിരെ നമ്മളുടെ ശരീരത്തിലുള്ള മാംസ്യ തന്മാത്രകൾ തന്നെ പ്രതികരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട്, അതായത് ആൻറ്റിബോഡികൾ ഫോം ചെയ്യുന്ന രീതിയിൽ ഉണ്ടാകുന്ന തൈറോയിഡ് പ്രശ്നങ്ങളാണ് പൊതുവെ കണ്ടുവരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള തൈറോയിഡ് രോഗങ്ങൾ, അതായത് ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡ് ഡിസോർഡർ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന തൈറോയിഡ്, അതായത് നമ്മൾ പണ്ട് കാലങ്ങളിൽ തൈറോയിഡ് രോഗങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും കഴുത്തിലെ ഒരു മുഴ അല്ലെങ്കിൽ ഗോയിറ്റർ എന്ന് പറയുന്ന ഒരു അവസ്ഥയായിരുന്നു നമ്മൾ ആദ്യമായിട്ട് തൈറോയിഡ് രോഗത്തിനെ മനസ്സിലാക്കിയത്. പക്ഷേ എന്നാൽ ഇന്ന് കാണുന്ന 70-80% രോഗാവസ്ഥകളും രക്തത്തിലുള്ള പ്രശ്നങ്ങൾ, അതായത് രക്തത്തിൽ ഈ പറയുന്ന തൈറോയിഡ് ഗ്രന്ഥിക്കെതിരെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ തൈറോയിഡ് ഹോർമോണിനെതിരെ പ്രവർത്തിക്കുന്ന മാംസ്യ തന്മാത്രകൾ, അതായത് ATPO, AMA, ANA അതേപോലെ തന്നെ TSI എന്ന് പറയുന്ന രീതിയിലുള്ള ഇങ്ങനെയുള്ള ഓട്ടോ ആൻറ്റിബോഡീസ്, അപ്പോൾ ഇങ്ങനെയുള്ള രക്തപരിശോധനകളിലൂടെ, അതായത് നമ്മൾ തൈറോയിഡ് ഗ്രന്ഥിക്കെതിരെ പ്രവർത്തിക്കുന്ന ആൻറ്റി തൈറോയിഡ് പെറോക്സിഡേസ് എൻസൈം ATPA, അതേപോലെ തന്നെ ആൻറ്റി തൈറോയിഡ് തൈറോഗ്ലോബുലിൻ ആൻറ്റിബോഡീസ്, അപ്പോൾ ഇങ്ങനെയുള്ള ആൻറ്റിബോഡി പരിശോധനകളിലൂടെ തന്നെ നമ്മൾക്ക് തൈറോയിഡ് രോഗത്തിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കാം. പിന്നെ ഇതുകൂടാതെ തൈറോയിഡിൽ മറ്റൊരു രീതിയിൽ നമ്മൾ വളർച്ചകൾ കാണുന്നുണ്ട്, മുഴകൾ കാണുന്നു, അതേപോലെ സിസ്റ്റുകൾ ഉണ്ടാകുന്നു, നോഡ്യൂളുകൾ, ഗോയിറ്റർ എന്നൊക്കെ പറയുന്ന അവസ്ഥയിൽ നമ്മൾ തൈറോയിഡിൻ്റെ സ്കാൻ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ തൈറോയിഡ് ഒരു സാധാരണഗതിയിലുള്ള തൈറോയിഡ് സ്കാനിലൂടെ ഈ പറയുന്ന രീതിയിലുള്ള സിസ്റ്റുകളുടെ വളർച്ച അല്ലെങ്കിൽ കാൽസിഫിക്കേഷൻ്റെ വളർച്ച അല്ലെങ്കിൽ തൈറോയിഡിൽ മറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ വളരെ ചുരുക്കം ശതമാനമുള്ള കേസുകളാണെങ്കിൽ പോലും തൈറോയിഡിനുണ്ടാകുന്ന ക്യാൻസറുകളുടെ സാധ്യതകൾ, ഇതെല്ലാം നമ്മൾക്ക് അൾട്രാസൗണ്ട് സ്റ്റഡിയിലൂടെ നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് അൾട്രാസൗണ്ട് സ്റ്റഡിയിൽ നമുക്ക് കിട്ടാത്ത ചില പരിശോധനകളിൽ നമുക്ക് തൈറോയിഡിൻ്റെ CT സ്കാൻ നമ്മൾക്ക് എടുത്ത് നോക്കാം, അതുകൂടാതെ MRI സ്കാൻ നമ്മൾക്ക് നോക്കാം. അപ്പോൾ ഈ MRI സ്കാൻ, CT സ്കാൻ, അൾട്രാസൗണ്ട് ഇതേപോലുള്ള തൈറോയിഡ് സ്കാനുകൾ കൂടാതെ ഇന്നത്തെ നൂതനമായിട്ടുള്ള മറ്റൊരു പരിശോധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തൈറോയിഡ് ഹോർമോണുകളുടെ അടിസ്ഥാന ഘടകം എന്ന് പറഞ്ഞാൽ അയഡിനാണ്. അപ്പോൾ ഈ പറയുന്ന അയഡിനെ, റേഡിയോ ആക്റ്റീവതയുള്ള അയഡിൻ കൊടുത്തിട്ട് അത് ശരീരത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിയിലുള്ള കോശങ്ങൾ എത്രമാത്രം അത് അപ്ടേക്ക് ചെയ്യുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തി തൈറോയിഡിൻ്റെ ഫംഗ്ഷൻ അനലൈസ് ചെയ്യുന്ന റേഡിയോ ആക്റ്റീവ് അയഡിൻ അപ്ടേക്ക് ടെസ്റ്റുകൾ. അപ്പോൾ ഇങ്ങനെയുള്ള റേഡിയോ ആക്റ്റീവ് അയഡിൻ അപ്ടേക്ക് ടെസ്റ്റ് നമ്മൾക്ക് നടത്താം. ഇനി ഇത് കൂടാതെ നമ്മൾക്ക് തൈറോയിഡ് ഗ്രന്ഥിയിലുള്ള കോശ പരിശോധന, അതായത് കോശത്തിൻ്റെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾക്ക് FNAC നമ്മൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾക്ക് സൈറ്റോളജിക്കൽ എക്സാമിനേഷൻസ്, PET സ്കാനിങ്. അപ്പോൾ ഇങ്ങനെയുള്ള വളരെ നൂതനമായിട്ടുള്ള പരിശോധനകളിലൂടെ നമ്മൾക്ക് ഒരു രോഗിയിൽ തൈറോയിഡ് രോഗത്തിൻ്റെ സാധ്യതകൾ അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റേജ്, അത് ഏത് നിലയിലാണ്, എന്തുമാത്രം പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ, ഇതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായ രീതിയിൽ, ഫലപ്രദമായ രീതിയിൽ നമ്മൾക്ക് തുടക്കത്തിൽ തന്നെ അല്ലെങ്കിൽ രോഗത്തിൻ്റെ ഏത് അവസ്ഥയിലാണെങ്കിൽ പോലും നമുക്ക് നല്ല രീതിയിൽ രോഗനിർണയം നടത്താവുന്നതാണ്.
2: സർ, തൈറോയിഡ് രോഗമുള്ളവർ ചില ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കണം അല്ലെങ്കിൽ മറ്റു ചില ഭക്ഷണങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തണം എന്നൊക്കെ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് ഇതിൻ്റെ ഭക്ഷണക്രമം?
3: ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ തൈറോയിഡ് രോഗം, അതായത് ഹൈപ്പോതൈറോയിഡിസമാണ് 70-80% രോഗികളിലും കാണുന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള ഹൈപ്പോതൈറോയിഡിസം, അതായത് തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനക്ഷമത തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു അവസ്ഥ, അപ്പോൾ ഇങ്ങനെയുള്ള തടസ്സപ്പെടുത്തുന്ന അവസ്ഥ ഉണ്ടാക്കുന്നതിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ, അതായത് പ്രത്യേകിച്ചും തിയോസൈനേറ്റ്, തിയോയുറാസിൽ, ഫിനോൾ എന്നീ പറയുന്ന രീതിയിലുള്ള രാസഘടകങ്ങളുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, അതായത് പ്രത്യേകിച്ചും ക്രൂസിഫറസ് ഫാമിലിയിലുള്ള നമ്മൾ പറയുന്ന കോളിഫ്ലവർ, കാബേജ്, ടേണിപ്പ്, സ്പിനാക്സ്, അതേപോലെ തന്നെ കപ്പ, മരച്ചീനി, മധുരക്കിഴങ്ങ്, അപ്പോൾ ഇതിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള രാസസംയുക്തങ്ങളുള്ളതുകൊണ്ട് ഇങ്ങനെയുള്ള രാസസംയുക്തങ്ങൾ നമ്മൾ കഴിച്ച ഭക്ഷണത്തിലുള്ള അയഡിനെ സാക്ഷീകരിച്ച് തൈറോയിഡ് ഗ്രന്ഥി ഹോർമോണാക്കി മാറ്റുന്ന ആ ഒരു പ്രവർത്തനങ്ങളിൽ ഈ നമ്മൾ പറഞ്ഞ ഈ ഭക്ഷണത്തിലുള്ള കെമിക്കൽ സബ്സ്റ്റൻസുകൾ ഹോർമോൺ നിർമ്മിതിയെ തടസ്സപ്പെടുത്തും. അപ്പോൾ അതിന് സാധ്യതയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളെ നമ്മൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ടത്. ഇനി അതുകൂടാതെ നമ്മൾക്കറിയാം അയഡിൻ എന്നുള്ള മൂലകമാണ് തൈറോയ്ഡ് ഹോർമോണിൻ്റെ അടിസ്ഥാന ഘടകം എന്നുള്ളത് കൊണ്ട് തന്നെ അയഡിൻ കൂടുതലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, അതായത് പ്രത്യേകിച്ച് നമ്മൾ നോക്കുമ്പോൾ കടൽ മത്സ്യങ്ങളും അതേപോലെ തന്നെ കക്ക, കൊഞ്ച്, ഞണ്ട്, ചെമ്മീൻ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളിലെല്ലാം വളരെയധികം അയഡിൻ ഉണ്ട്. അപ്പം ഈ പറയുന്ന രീതിയിൽ നമ്മൾ അയഡിൻ കുറഞ്ഞ, അതായത് ഹൈപ്പോതൈറോയിഡ് ആയിട്ടുള്ള രോഗികളിൽ ഈ പറയുന്ന രീതിയിലുള്ള അയഡിൻ കണ്ടൻറ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക. അതുകൂടാതെ തന്നെ പഴച്ചാറുകൾ, കുരുമുളക്, ഇഞ്ചി, കറുവപ്പട്ട, വാഴപ്പഴം, മഞ്ഞൾ, വെളിച്ചെണ്ണ, മുളപ്പിച്ച വിത്തുകൾ എന്നിവയും നമ്മൾക്ക് ഈ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. അതുകൂടാതെ മത്സ്യം കഴിക്കുമ്പോൾ കടൽ മത്സ്യത്തിലാണ് കൂടുതൽ അയഡിൻ കണ്ടൻ്റ് ഉള്ളത് കൊണ്ട് കടൽ മത്സ്യങ്ങൾ കഴിക്കാൻ, അതായത് ശുദ്ധജലത്തിലുള്ള മത്സ്യത്തിൽ അത്രമാത്രം അയഡിൻ കണ്ടൻ്റ് ഉണ്ടാവില്ല. അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഉപ്പ് അയഡൈസ്ഡ് സാൾട്ട് ആണെങ്കിൽ വളരെ നല്ലതാണ്. പിന്നെ നമ്മൾ തൈറോയിഡ് ഹോർമോൺ നിർമ്മിതിയിൽ അയഡിൻ, കാൽഷ്യം, നിയാസിൻ, സിങ്ക്, വൈറ്റമിൻ ബി 12, ബി 6, സി ആൻഡ് ഇ എന്നീ പറയുന്ന വിറ്റാമിനുകളൊക്കെ വളരെ വളരെ അത്യന്താപേക്ഷിതമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ജൈവരാസന്മാത്രകൾ കൂടാതെ അപ്പോൾ ഇങ്ങനെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൾപ്പെട്ട തവിട് കളയാത്ത അരി, അതേപോലെ തന്നെ പഴങ്ങളും പച്ചക്കറികളും, നാരുകളടങ്ങിയ ഭക്ഷണം, അതേപോലെ തന്നെ സാധാരണഗതിയിൽ ഈ തൈറോയിഡ് രോഗികളിൽ മലബന്ധം ഒരു പ്രധാന ലക്ഷണമായിട്ട് നമ്മൾ കാണുകയാണ്, പ്രത്യേകിച്ചും ഹൈപ്പോതൈറോയിഡ് രോഗികൾ. അപ്പോൾ ഇങ്ങനെയുള്ള രോഗികൾ അവരുടെ ഭക്ഷണത്തിൽ നാരുകളടങ്ങിയ ഭക്ഷണം കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ നോക്കണം. അതേപോലെ തന്നെ സിങ്ക് കൂടുതലുള്ള ഗോതമ്പ്, ബാർലി, കടല, ആട്ടിറച്ചി ഇതൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം. അതേപോലെ തന്നെ നമ്മൾ എണ്ണയെക്കുറിച്ച് പറയുന്ന ഒരു അവസ്ഥ കാര്യത്തെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ നമ്മളുടെ വെളിച്ചെണ്ണ, അതായത് കോക്കനട്ട് ഓയിൽ ഒരു മീഡിയം ചെയിൻ ഫാറ്റി ആസിഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ അത് നല്ല രീതിയിൽ ഉൾപ്പെടുത്താം. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒഴിവാക്കേണ്ടത് ഹൈപ്പോതൈറോയിഡ് രോഗികൾ, അതായത് തൈറോയിഡ് ഫംഗ്ഷൻ കുറഞ്ഞ രോഗികൾ പ്രത്യേകിച്ചും ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ ചായ, കാപ്പി, ഓറഞ്ച്, സോയ, ബദാം, തൈര്, ഇലക്കറികൾ, ചെറുപയർ, അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ കഴിയുന്നതും ഒഴിവാക്കുകയാണ്. അതേപോലെ നിയന്ത്രിതമായിട്ട് നമ്മൾക്ക് ഉപയോഗിക്കാവുന്നത് ഗോതമ്പ്, റവ, ആട്ട, മൈദ, ഓട്സ്, അതേപോലെ തന്നെ പ്രോസസ്ഡ് ഫുഡ്, സോഡ, അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യുക. അതേപോലെ തന്നെ അച്ചാറും ഉപ്പിലിട്ടതും അതുകൂടാതെ ഇരുമ്പ്, കാൽഷ്യം എന്നിവ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളെല്ലാം നമ്മൾ ഒഴിവാക്കിയും അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള അയഡിൻ കണ്ടൻറ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ, അതായത് കടൽ മത്സ്യങ്ങളും കൊഞ്ച, ഞണ്ട് പോലുള്ള കടൽ മത്സ്യങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. പിന്നെ ഹൈപ്പർ തൈറോയിഡ് രോഗികളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവരിൽ ഈ പറയുന്ന രീതിയിലുള്ള പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ സ്റ്റിമുലേഷനൊന്നും ഇല്ലാതെ തന്നെ തൈറോയിഡ് ഗ്രന്ഥി കൂടുതൽ കൂടുതൽ തൈറോയിഡ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുകയും അതുകൂടാതെ തൈറോയിഡ് ഹോർമോണിൻ്റെ അടിസ്ഥാന ഘടകമായിട്ടുള്ള അയഡിൻ ഈ പറയുന്ന രോഗികൾ കൂടുതലായിട്ട് കഴിക്കുകയാണെങ്കിൽ, അതായത് നമ്മൾ നേരത്തെ ഹൈപ്പോതൈറോയിഡ് രോഗികളിൽ കഴിക്കാമെന്ന് പറഞ്ഞിട്ടുള്ള കടൽ മത്സ്യങ്ങൾ അല്ലെങ്കിൽ അതേപോലെയുള്ള ഫുഡ് നമ്മൾ കഴിയുന്നതും അയഡൈസ്ഡ് സാൾട്ട്, അതേപോലെ തന്നെ പാലും പാൽ ഉൽപ്പന്നങ്ങളും, കടൽ മത്സ്യങ്ങൾ, ബേക്കറി ഐറ്റംസ്, മുട്ടയുടെ വെള്ള, സോയ, പിന്നെ മദ്യവും കൃത്രിമ നിറങ്ങൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും ഹൈപ്പർ തൈറോയിഡ് രോഗികൾ, അതായത് തൈറോയിഡിൻ്റെ പ്രവർത്തനം കൂടുതലുള്ള രോഗികൾ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതേപോലെ തന്നെ ഹൈപ്പർ തൈറോയിഡ് രോഗികൾ അയഡിൻ ഇല്ലാത്ത ഉപ്പ്, അതായത് നമ്മുടെ സാധാരണ കല്ലുപ്പ് എന്ന് പറയുന്ന രീതിയിലുള്ള അയഡൈസ് ചെയ്യപ്പെടാത്ത ഉപ്പ്, അതേപോലെ തന്നെ ബദാം, മുഴുധാന്യങ്ങൾ, കാപ്പി, ചായ, ഗോതമ്പ്, കാബേജ്, നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങളെ ചെറിയ രീതിയിൽ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞിരുന്നു ഏതാണ് ക്രൂസിഫറസ് ഫാമിലിയിലുള്ള കോളിഫ്ലവർ, കാബേജ് തുടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കരുത് നമ്മൾ പറഞ്ഞ ഭക്ഷണങ്ങൾ. അപ്പോൾ ഇങ്ങനെ കഴിക്കരുത് നമ്മൾ പറഞ്ഞ ഭക്ഷണങ്ങൾ ഹൈപ്പർ തൈറോയിഡ് രോഗികളാണെങ്കിൽ കഴിക്കാം. അപ്പോൾ അത് ഈ പറയുന്ന രീതിയിൽ നമ്മൾ ഭക്ഷണം നമ്മൾ ക്രമപ്പെടുത്തി, അതേപോലെ തന്നെ നമ്മൾ ഒരു ദിവസം ഒരു 10-12 ഗ്ലാസ് വെള്ളമെങ്കിലും ഒന്ന് നല്ല രീതിയിൽ കുടിച്ച് നമ്മൾ അതേപോലെ തന്നെ മാനസികമായിട്ട് ടെൻഷൻ കൂടുതലടിക്കാതെ നല്ല രീതിയിൽ ജീവിക്കുകയാണെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള തൈറോയിഡ് രോഗങ്ങളെ നമ്മൾക്ക് നിയന്ത്രിക്കാവുന്നതാണ്.
2: സർ, ഹോമിയോപ്പതിയിൽ തൈറോയിഡ് രോഗങ്ങളുടെ ചികിത്സാ സാധ്യതകൾ എന്തൊക്കെയാണ്?
3: ഇപ്പോൾ തൈറോയിഡ് രോഗത്തിൻ്റെ ചികിത്സയിൽ സാധാരണഗതിയിൽ ആധുനിക ചികിത്സാ വിഭാഗം തൈറോയിഡ് ഹോർമോൺ കുറവാണെങ്കിൽ തൈറോയിഡ് ഹോർമോണുകൾ

0: നമ്മൾക്കറിയാം നമ്മളുടെ രക്തത്തിൽ അമിതമായിട്ടുള്ള അളവിൽ അഡ്രിനാലിൻ, കോർട്ടിസോൾ, സെറാട്ടോണിൻ, ഡോപ്പമിൻ ഇതേപോലെയുള്ള ന്യൂറോ ട്രാൻസ്മിറ്ററുകളും ഹോർമോണുകളും എല്ലാം നമ്മളുടെ രക്തത്തിൽ വല്ലാതെ കൂടുന്നു. അപ്പോൾ മാനസികമായിട്ടുള്ള തലങ്ങളിലുണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി തലങ്ങളിലും അതേപോലെ തന്നെ നമ്മുടെ മറ്റ് രോഗപ്രതിരോധ അവസ്ഥയിലും മാറ്റങ്ങൾ വരുത്തുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഹോമിയോപ്പതി ഇത് ശരിക്കും ഒരു വ്യക്തിഗത ചികിത്സയായിട്ടാണ് തൈറോയ്ഡ് രോഗികളെ കാണുന്നത്. എന്നാൽ പോലും തൈറോയ്ഡ് ഗ്രന്ഥിയിൽ കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ് ഉള്ള, അതായത് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങളെ ക്രമപ്പെടുത്തുന്ന രീതിയിലുള്ള ശരിയായ മരുന്നുകൾ ഹോമിയോപ്പതിയിൽ വളരെ ധാരാളമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിഗത ചികിത്സയെ അടിസ്ഥാനപ്പെടുത്തി, അതായത് പേഴ്സണലൈസ്ഡ് മെഡിസിൻ എന്ന് പറയുന്ന രീതിയിലൊരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ് ഹോമിയോപ്പതി സിസ്റ്റം ഈ പറയുന്ന രീതിയിലുള്ള തൈറോയ്ഡ് രോഗത്തിന് പ്രദാനം ചെയ്യുന്നത്.
1: താങ്കളുടെ വിലയേറിയ സമയം ഞങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചതിന് പീസ് റേഡിയോയുടെ ഭാഗത്തുനിന്നും ശ്രോതാക്കളുടെ ഭാഗത്തുനിന്നും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു.
2: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് ആരോഗ്യ വിചാരം. ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ തൈറോയിഡ് രോഗങ്ങളെക്കുറിച്ചായിരുന്നു നമ്മൾ ഇതുവരെയും ശ്രദ്ധാപൂർവം കേട്ടത്. ചർച്ചയിൽ പങ്കെടുത്തത് ഡോക്ടർ കരംചന്ദ് മല്ലനും പീസ് റേഡിയോ പ്രതിനിധി ഡോക്ടർ അബൂബക്കർ സിദ്ദീഖുമാണ് ഇതുവരെ നമ്മളോട് സംസാരിച്ചത്.
3: ഒരു നല്ലൊരു വിഷയമായിരുന്നു. തൈറോയിഡ് പല രൂപത്തിലാണ് ശരീരത്തിൽ പ്രതിഫലിക്കുന്നത്.
2: അതെ അതെ.
3: ചിലർക്ക് തൈറോയിഡ് വന്നാൽ ആളങ്ങട്ട് ക്ഷീണിച്ച് എല്ലും തോലുമായി മാറും. ചിലർക്ക് തൈറോയിഡ് വന്നാൽ ഒരുപാട് തടിച്ച് ചീർത്ത് ഇങ്ങനെ നിൽക്കും. അപ്പോൾ വ്യത്യസ്ത രീതിയിൽ വ്യത്യസ്ത ശരീരങ്ങൾ വ്യത്യസ്ത രീതിയിൽ തന്നെയാണത് പ്രതിഫലിക്കുന്നത്, എൻ്റെ ആ സ്വാധീനം ഉണ്ടാകുന്നത്. കുറച്ച് കാത്തിരക്ഷിക്കുമാറാകട്ടെ.
2: അപ്പം
3: ഇതിൽ നമുക്കൊക്കെ പ്രാർത്ഥനയാണ് ഏറ്റവും പ്രധാനം. പ്രാർത്ഥനകൾ നമുക്കൊരു പഠനം അത് നടത്തുക, ആ പ്രാർത്ഥന ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. നമുക്കൊരു പ്രാർത്ഥന പഠിക്കാം. അബ്ദുള്ള മുഹ്സിൻ വണ്ടൂരാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഇഹലോകത്തും സ്വറാത്ത് പാലം കടക്കുമ്പോഴുമൊക്കെ രക്ഷ ലഭിക്കുവാൻ, രക്ഷാപ്രകാശ ലഭിക്കാനുള്ള പ്രാർത്ഥനയാണ് അദ്ദേഹം നമ്മോടൊപ്പം ചേർന്ന് പങ്കുവെക്കുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ഏതൊരു സത്യവിശ്വാസിയുടെയും ഏറ്റവും വലിയ ആഗ്രഹമാണ് സ്വർഗഭവനത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത്. അതിനുവേണ്ടി ഇഹലോകത്ത് നമ്മൾ നന്നായി പരിശ്രമിക്കേണ്ടതുണ്ട്. ഇഹലോകത്ത് രക്ഷപ്പെടാൻ, അതുപോലെ പരലോകത്തെത്തിക്കഴിഞ്ഞാൽ ഏറ്റവും അവസാനമായി നടക്കുന്ന നമ്മുടെ കടമ്പ സിറാത്തു പാലം, അത് കടക്കുമ്പോഴുമൊക്കെ രക്ഷാപ്രകാശം ലഭിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന സൂറത്തു തഹ്രീമിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. ആ ഒരു പ്രാർത്ഥന ഇപ്രകാരമാണ്: റബ്ബന അത്മിം ലന നൂറന വഗ്ഫിർ ലന ഇന്നക അല കുല്ലി ഷൈഇൻ ഖദീർ. റബ്ബന അത്മിം ലന നൂറന, റബ്ബന അത്മിം ലന നൂറന വഗ്ഫിർ ലന ഇന്നക അല കുല്ലി ഷൈഇൻ ഖദീർ. പ്രാർത്ഥനയുടെ അർത്ഥം: റബ്ബന അത്മിം ലന നൂറന, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളുടെ പ്രകാശം ഇഹലോകത്തും സിറാത്ത് പോലും കടന്ന് സ്വർഗപ്രവേശനം വരെയുമൊക്കെ ഞങ്ങളുടെ പ്രകാശം ഞങ്ങൾക്ക് നീ പൂർത്തീകരിച്ചു തരികയും, വഗ്ഫിർ ലന ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ചെയ്യണമേ. ഇന്നക അല കുല്ലി ഷൈഇൻ ഖദീർ, തീർച്ചയായും നീ സർവകാര്യത്തിനും കഴിവുള്ളവനാകുന്നു എന്നതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. പ്രാർത്ഥന ആവർത്തിക്കാം: റബ്ബന അത്മിം ലന നൂറന, റബ്ബന അത്മിം ലന, റബ്ബന അത്മിം ലന, റബ്ബന അത്മിം ലന, റബ്ബന അത്മിം ലന നൂറന, റബ്ബന അത്മിം ലന നൂറന, വഗ്ഫിർ ലന വ ഇഗ്ഫിർ ലന എന്നാണ് ശരിക്ക് അവിടെ വാവ് ചേർന്ന് വരുമ്പോൾ വഗ്ഫിർ ലന എന്ന് നമ്മൾ പറയും. വഗ്ഫിർ ലന, വഗ്ഫിർ ലന പുള്ളിയുള്ള അയിനാണ് വഗ്ഫിർ ലന. റബ്ബന അത്മിം ലന നൂറന വഗ്ഫിർ ലന, റബ്ബന അത്മിം ലന നൂറന വഗ്ഫിർ ലന, ربنا اتمم لنا نورنا واغفر لنا انك انك على انك على انك على كل شيء كل شيء كل شيء انك على كل شيء انك على كل شيء.

0: قدير قدير، إنك على كل شيء قدير، إنك على كل شيء قدير. ربنا أتمم لنا، ربنا أتمم لنا، ربنا أتمم لنا نورنا، ربنا أتمم لنا نورنا، واغفر لنا، واغفر لنا، إنك على كل شيء قدير، إنك على كل شيء قدير. ربنا أتمم لنا نورنا، واغفر لنا، إنك على كل شيء قدير. ربنا أتمم لنا نورنا، واغفر لنا، إنك على كل شيء قدير. ഈ ഒരു പ്രാർത്ഥന നമ്മൾ മനഃപ്പാഠമാക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമുക്ക് സ്വർഗപ്രവേശനം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. വാഖിർ ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ.
1: മാഷാ അല്ലാ, നമ്മളിതുവരെ കേട്ടത് പ്രാർത്ഥനാ പഠനം. ഇന്നത്തെ പ്രാർത്ഥനാ പഠനം, ഇഹലോകത്തും സിറാത്തു പാലം കടക്കുമ്പോഴുമൊക്കെ രക്ഷാപ്രകാശം ലഭിക്കാൻ എന്ന തലക്കെട്ടിൽ നിന്നുകൊണ്ട് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ നടത്തിയിട്ടുള്ള സംസാരമാണ് നമ്മളിതുവരെ കാതോർത്തത്. ഈ പ്രാർത്ഥനകൾ നമുക്ക് എപ്പോഴും ഒരു ജീവനാണ് അല്ലേ,
2: ശക്തിയാണ്.
1: മനസ്സ് മടുത്തിരിക്കുമ്പോഴും അതേപോലെ തന്നെ അലസത വരുമ്പോഴും നമുക്കൊരു നവോന്മേഷവും ഊർജവും പകരാൻ ദിക്റുകൾക്ക് സാധിക്കും.
2: തീർച്ചയായും.
1: അതുകൊണ്ട് പ്രാർത്ഥനകൾ ധാരാളമാക്കാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക എന്നാണ് ഈ ഒരു സമയത്ത് പറയാനുള്ളത്.
2: നമ്മൾ എത്തി നിൽക്കുന്നത് പൂമരത്തണലിലാണ്. മക്കളുമായി ബന്ധപ്പെട്ട മനോഹരമായ ഒരു പ്രോഗ്രാമാണ്. വെള്ളം കരുതലോടെ ഉപയോഗിക്കാം എന്ന വിഷയത്തിൽ മുഹമ്മദ് ഷമീലാണ് ഇന്നത്തെ പൂമരത്തണലിൽ നമ്മോടൊപ്പം ചേരുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളായിട്ടുള്ള കൂട്ടുകാരെ, ഇന്നത്തെ പൂമരത്തണലിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ വരുമ്പോൾ ഇപ്പോൾ ഈ പീസ് റേഡിയോ കാതോട് ചേർത്ത് വെച്ചിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ പരീക്ഷയുടെ ഒരു ചെറിയ ടെൻഷനിലൊക്കെ ആയിരിക്കും. പരീക്ഷ കഴിഞ്ഞു തുടങ്ങി. ചില സ്കൂളുകളിൽ ചില കൂട്ടുകാർക്ക് കഴിഞ്ഞു, എന്നാൽ ചിലർക്ക് കഴിയുന്നേ ഉള്ളൂ. ആ ഒരു അവസ്ഥയിലാണ് നമ്മളിരിക്കുന്നത്. ഓക്കെ, ഏതായാലും നമ്മുടെ പരീക്ഷകൾ ഏറ്റവും നന്നായി നമുക്ക് എഴുതാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു സമയത്ത് സൂചിപ്പിക്കേണ്ട ചില കാര്യങ്ങളിലേക്കാണ് ഇന്നത്തെ പൂമരത്തണലിലെ എപ്പിസോഡ് നമ്മൾ കൊണ്ടുപോകുന്നത്. മറ്റൊന്നുമല്ല, കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം നല്ല ചൂടാണ് അല്ലേ. നല്ല വേനൽക്കാലമായി, നല്ല ചൂട് അനുഭവപ്പെടുന്നുണ്ട്. സ്വാഭാവികമായിട്ടും വെള്ളം അതിൻ്റെ ലഭ്യത കുറവാണ്. പല സ്ഥലങ്ങളിലും പല വീടുകളിലുമൊക്കെ വെള്ളം കഴിഞ്ഞു തുടങ്ങി. ഞാൻ കഴിഞ്ഞൊരു ദിവസം ഒരു കുടുംബ വീട്ടിൽ കണ്ടു, കിണറ്റിലെ വെള്ളം പാടെ കഴിഞ്ഞിരിക്കുന്നു, ഒരു തുള്ളി പോലും ഇല്ലാത്ത രൂപത്തിൽ കഴിഞ്ഞിരിക്കുന്നു. അവരൊക്കെ പ്രയാസപ്പെടുന്ന രൂപമാണുള്ളത് അല്ലേ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തീർച്ചയായും ആ വെള്ളത്തിൻ്റെ ഉപയോഗത്തെക്കുറിച്ചാവും അല്ലേ. അത്തരത്തിൽ ഈ എപ്പിസോഡിൽ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ് നമ്മുടെ കൂട്ടുകാരോട്. അതിന് മുന്നോടിയായി മൂന്ന് കാര്യങ്ങൾ, മൂന്ന് തീയതികൾ കൂട്ടുകാരുടെ അറിവിലേക്കായി പങ്കുവെക്കുകയാണ്. ഈ മൂന്ന് തീയതികളും ശ്രദ്ധിച്ചു വെക്കുക. കാരണം എന്താണെന്നറിയോ, നമ്മുടെ ക്വിസ് മത്സരങ്ങളിലും മറ്റു മത്സര പരീക്ഷകളിലും ഒക്കെ ചോദിക്കുന്ന മൂന്ന് തീയതികളാണ്. നമുക്കറിയാലോ ഓരോ തീയതിക്കും പ്രത്യേക പരിഗണനയും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ടാവില്ലേ. ഇപ്പോൾ ഒക്ടോബർ 2 എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് എന്തോടി വരും? ഗാന്ധി ജയന്തി ഒന്നും ഓടി വരില്ലേ. അതുപോലെ ഓഗസ്റ്റ് 15 എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യദിനം എന്ന് നമുക്കറിയാലോ. അതുപോലെ നമുക്ക് അത്രയൊന്നും അറിയാത്ത, അത്രയൊന്നും നമ്മൾ ശ്രദ്ധിക്കാത്ത ചില ദിനങ്ങൾ കൂടിയുണ്ട്. പ്രത്യേകിച്ചും ഈ ഒരു സമയത്ത് നമുക്ക് ഓർക്കാവുന്ന അല്ലെങ്കിൽ നമ്മൾ ഓർക്കേണ്ട തീയതികളാണ് ഏതൊക്കെയാണെന്നറിയോ. മാർച്ച് 21, മൂന്ന് അടുത്തടുത്ത ദിവസങ്ങളാണ്, അതുകൊണ്ട് ഓർത്തു വെക്കാൻ വളരെ വലിയ സൗകര്യമുണ്ട്. മാർച്ച് 21 ലോക വനദിനമാണ്, ഫോറസ്റ്റ് ഡേ അല്ലേ. ലോക വനദിനമാണ് മാർച്ച് 21. തൊട്ടടുത്ത ദിവസം മാർച്ച് 22, നമ്മൾ ഇന്ന് ഈ എപ്പിസോഡിൽ കാര്യമായി പറയാൻ പോകുന്നത് വെള്ളത്തെക്കുറിച്ചാണെന്ന് പറഞ്ഞല്ലോ. മാർച്ച് 22 ലോക ജലദിനമാണ്. ഓക്കെ, ലോക ജലദിനമാണ് മാർച്ച് 22. മാർച്ച് 23 ലോക കാലാവസ്ഥാ ദിനമാണ്. ഓക്കെ, അപ്പോൾ ഈ മൂന്ന് തീയതികൾ ഓർത്ത് വെക്കുക. ഒന്നാമത് മാർച്ച് 21 ലോക വനദിനം, മാർച്ച് 22 ലോക ജലദിനം, മാർച്ച് 23 ലോക കാലാവസ്ഥാ ദിനം. ഇത്തരത്തിലുള്ള മൂന്ന് തീയതികൾ നമ്മൾ ഓർത്തു വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും ഏതെങ്കിലുമൊക്കെ ക്വിസ് മത്സരങ്ങളിൽ നമുക്കൊരു പോയിൻ്റ് ലഭിക്കാനുള്ള ഒരു അറിവായിട്ടിത് മാറും. അതുകൊണ്ട് ഇത് ഓർത്തു വെക്കുക. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഇത് പറയുമ്പോൾ ഈ മൂന്ന് തീയതിക്കും ഒരുപോലെ പ്രാധാന്യമുണ്ട്. നമ്മുടെ പ്രകൃതിയുമായി ബന്ധപ്പെട്ട്, പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട്, വനം നമുക്കറിയാം, കാടുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രാധാന്യമുണ്ട് അല്ലേ. തൽക്കാലം അത് നമ്മൾ വിശദീകരിച്ച് സൂചിപ്പിക്കുന്നില്ല. അതേപോലെ മാർച്ച് 23 നമ്മൾ പറഞ്ഞു ലോക കാലാവസ്ഥാ ദിനം. അപ്പോൾ ഈ കാലാവസ്ഥയിലുള്ള മാറ്റങ്ങളൊക്കെ നമുക്കറിയാം, അതും തൽക്കാലം നമ്മൾ വിശദമായി പറയുന്നില്ല. പകരം നടുവിലുള്ള മാർച്ച് 22 ലോക ജലദിനം, അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ശുദ്ധജലത്തിൻ്റെ സംരക്ഷണവും ഉപയോഗവും സംബന്ധിച്ചാണ് ഈ ഒരു ദിനത്തെ ലോകാടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ ആചരിക്കുന്നത്. ഏതായാലും നമുക്കറിയാം, നമ്മൾ മറ്റൊരു ഒരു കടുത്ത വേനൽക്കാലം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ്, അതിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ ലഭ്യത കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ സൂചിപ്പിച്ചിങ്ങനെ പോവാണ്. ഓക്കെ, ഇവിടെ നമ്മൾ വെള്ളം ഉപയോഗിക്കുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്കറിയാലോ, ഈ ഭൂമിയിലുള്ള വെള്ളം നമ്മൾക്ക് മാത്രമുള്ളതാണോ? അല്ല, ഈ ഭൂമിയിലെ മുഴുവൻ മനുഷ്യർക്കും മറ്റു ജന്തുജാലങ്ങൾക്കും ഒക്കെ വേണ്ടി അള്ളാഹു തആല ഉണ്ടാക്കിയതാണ് അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമുള്ള, നമുക്ക് വളരെ അത്യാവശ്യമുള്ള ഭാഗം മാത്രമേ ആ വെള്ളത്തിൽ നിന്ന് ഉപയോഗിക്കാൻ പാടുള്ളൂ. അതല്ലേ നല്ല കുട്ടികളുടെ സ്വഭാവം. ഓക്കെ, ഇവിടെ നമ്മൾ വെള്ളത്തിൻ്റെ ഉപയോഗത്തിൻ്റെ ശ്രദ്ധയിലേക്ക് വരുമ്പോൾ ചില സന്ദർഭങ്ങൾ ഇങ്ങനെ കൂട്ടുകാർക്ക് വേണ്ടി ഒന്ന് വിശദീകരിച്ചു പറയാണ്. നമ്മളിങ്ങനെ സാധാരണ എപ്പോഴും പറയുന്ന പോലെ വെള്ളം അമൂല്യമാണ്, പാഴാക്കരുത് എന്നൊക്കെ നമുക്കറിയാം, നമ്മുടെ മനസ്സിലുണ്ട്. എന്നാലും നമ്മൾ ചില സന്ദർഭങ്ങളിലൊക്കെ ഒരുപാട് വെള്ളം വേസ്റ്റ് ആക്കുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ അത് നമ്മുടെ മനസ്സിലേക്ക് ശരിക്ക് ഒന്ന് കയറാൻ വേണ്ടിയിട്ട് ചില സന്ദർഭങ്ങളെ ഒന്ന് വിശദീകരിച്ച് പറയാണ്. അതിലൊന്ന്, നമ്മൾ ഏറ്റവും കൂടുതൽ വെള്ളം ചിലവഴിക്കുന്ന ഒരു സന്ദർഭം തീർച്ചയായിട്ടും നമ്മൾ കുളിക്കുന്ന ഒരു സന്ദർഭമായിരിക്കും അല്ലേ. അതുകൊണ്ട് തന്നെ കുളിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് വെള്ളം അധികമായി ഉപയോഗിക്കുന്നത്, അതെങ്ങനെ നമുക്ക് ചുരുക്കാമെന്ന ചില കാര്യങ്ങൾ നോക്കാം. ഇപ്പോൾ പഴയതുപോലെയല്ല, മിക്കവാറും എല്ലാ കൂട്ടുകാരും ഷവർ ഉപയോഗിച്ചായിരിക്കും കുളിക്കുന്നത് അല്ലേ. മുകളിൽ നിന്ന് ഇങ്ങനെ വെള്ളം സ്പ്രേ ചെയ്ത് വരുന്ന രൂപത്തിൽ, അപ്പോൾ ചൂടുകാലൊക്കെയാണ് വെള്ളത്തിന് താഴെ അല്ലെങ്കിൽ ഷവറിന് താഴെ ഇങ്ങനെ നിന്ന് കുറേ നേരം വെള്ളം ഇങ്ങനെ നമ്മുടെ മേലേക്ക് വീഴുന്നത് ഒരു തണുപ്പ് കാലത്തെ പോലെയല്ലല്ലോ. വേനൽക്കാലമാകുമ്പോൾ നമ്മുടെ മേലേക്ക് കുറേ വെള്ളം വീഴുന്നത് നമുക്കൊരു സന്തോഷമായിരിക്കും, ഒരു സുഖമായിരിക്കും അല്ലേ. അത് നമ്മൾ അധിക നേരം ആസ്വദിച്ചിരുന്നാൽ എത്രത്തോളം വെള്ളമാണ് വേസ്റ്റ് ആവുക അല്ലേ. നമ്മളൊരു പക്ഷെ അറിയ പോലുമില്ല. നമ്മളിങ്ങനെ കൊണ്ട് നിന്നാൽ ചില കൂട്ടുകാരൊക്കെ എന്തെങ്കിലുമൊക്കെ പാട്ടൊക്കെ പാടിയിട്ടൊക്കെ നമുക്ക് കുളിക്കുന്നുണ്ടാവുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ വെള്ളം പോകുന്ന അറിയയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഷവറിൽ കുളിക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. എന്താ ശ്രദ്ധിക്കേണ്ടത്? നമുക്ക് അത്യാവശ്യം നമ്മുടെ മേല് നനയാനുള്ള വെള്ളം ആദ്യം നമ്മുടെ മേലേക്ക് ആക്കിക്കഴിഞ്ഞാൽ പിന്നെ സോപ്പൊക്കെ തേക്കുന്ന സമയമല്ലേ, ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഷവർ ഓഫ് ചെയ്ത് വെക്കണം അല്ലെങ്കിൽ പൂട്ടി വെക്കണം. അതല്ലാതെ എല്ലാ സമയത്തും ആ ഷവറിൽ നിന്ന് വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. പിന്നെ മേലേക്ക്, തലയിലേക്ക് മാത്രമാണ് ഒരുപക്ഷെ ഷവറിൽ നിന്ന് വെള്ളം ഇങ്ങനെ വീഴുക നമ്മൾ നേരെ നിന്ന് കഴിഞ്ഞാൽ. അപ്പോൾ തലയിലൂടെ ഒഴുകി തന്നെ നമ്മുടെ മറ്റുള്ള ഭാഗങ്ങളിലേക്കും ശരീരത്തിൻ്റെ മറ്റുള്ള ഭാഗങ്ങളിലേക്കും എത്തണമെന്ന് വിചാരിച്ചാൽ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ നമ്മൾ കൈകൊണ്ട് തന്നെ വെള്ളം ഓരോ നമ്മുടെ കാലിലേക്കും കൈകളിലേക്കും പിന്നെ വയറ്റിലേക്കും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ കൈകൊണ്ടാക്കിയാൽ വളരെ പെട്ടെന്ന് നമുക്ക് ഷവർ ഓഫ് ചെയ്യാൻ പറ്റും. ആ നിലയ്ക്ക് നമുക്ക് അവിടെ കുറേ വെള്ളം ലാഭിക്കാൻ പറ്റും. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ സോപ്പൊക്കെ മേല് തേക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഷവർ പൂട്ടി വെക്കണം. അത് കഴിഞ്ഞ് വീണ്ടും സോപ്പൊക്കെ തേച്ചതിന് ശേഷം മാത്രം തുറന്നാൽ മതി. അപ്പോൾ ഇങ്ങനെ ഷവർ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് വെള്ളം ലാഭിക്കുന്നത് ശ്രദ്ധിക്കണം. ഇനി ഏറ്റവും നല്ലത് എന്താണെന്നറിയോ? നമുക്ക് ഷവർ ഒഴിവാക്കി ഒരു ബക്കറ്റും ഒരു കപ്പും അല്ലെങ്കിൽ ഒരു കോപ്പിയും ഒക്കെ എടുക്കാൻ പറ്റിയാൽ കൃത്യം നമ്മൾ എത്ര വെള്ളം ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ കുളിക്കാൻ വേണ്ടി ചിലവഴിക്കുന്നു നമുക്ക് ശരിക്കും മനസ്സിലാവും. നമുക്കൊരു കൃത്യമായ അളവും കിട്ടും, ഒരിക്കലും വേസ്റ്റ് ആവുന്ന അവസ്ഥയുണ്ടാവില്ല. അപ്പം നമുക്ക് ഏറ്റവും നന്നായി കുളിക്കാൻ, ഏറ്റവും നന്നായിട്ട് വൃത്തിയായി ശുദ്ധിയായി കുളിക്കാൻ എത്ര വെള്ളം വേണമെന്നുള്ള ഏകദേശം നമുക്കറിയാലോ, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസമൊക്കെ പരീക്ഷിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമ്മൾ ആദ്യത്തെ ദിവസം നമുക്കൊരു 3/4 ബക്കറ്റോ അല്ലെങ്കിൽ 1 ബക്കറ്റോ, ആ ബക്കറ്റിൻ്റെ വലുപ്പം അനുസരിച്ചിട്ടോ, വലിയ ബക്കറ്റൊക്കെ ആണെങ്കിൽ നമുക്കൊരു ബക്കറ്റ് നിറച്ചൊന്നും വേണ്ടി വരില്ല, എന്നാൽ ചെറിയ ബക്കറ്റാണെങ്കിൽ ചിലപ്പോൾ 1 ബക്കറ്റിലും ഒരല്പം കൂടുതലൊക്കെ വേണ്ടി വരും. ആ നിലക്ക് ബക്കറ്റിൻ്റെ വലുപ്പം അനുസരിച്ച് ഇപ്പോൾ നമ്മൾ നിശ്ചയിക്കുകയാണ്, ഞാൻ 1 ബക്കറ്റ് വെള്ളത്തിലെ കുളിക്കുള്ളൂ എന്ന് തീരുമാനിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ആദ്യം തന്നെ പൈപ്പൊക്കെ തുറന്നു വെച്ച് ആ ഒരു ബക്കറ്റ് ഫുള്ള് വെള്ളം നിറച്ച് വെക്കുക. അങ്ങനെ നിറച്ച് വെച്ചിട്ട് നമ്മൾ ആ ഒരു ബക്കറ്റ് വെള്ളം കൊണ്ട് കൃത്യമായി കുളിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരിക്കലും വെള്ളം വളരെ കുറച്ച് ഉപയോഗിച്ച് നമ്മൾ ശുദ്ധിയാവാതിരിക്കണം എന്നല്ല പറയുന്നത്, നന്നായി ശുദ്ധിയാവണം, എന്നാൽ അതോടൊപ്പം വെള്ളം കൂടി ലാഭിക്കാനുള്ള അല്ലെങ്കിൽ ദുരുപയോഗം തടയാനുള്ള ചില മാർഗങ്ങളാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് 1 ബക്കറ്റും കോപ്പയും ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എത്ര വെള്ളം ഉപയോഗിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു കൃത്യമായ കണക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ അധികം വേസ്റ്റേജ് വരാതെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയൊക്കെ പറയുമ്പോഴും വീണ്ടും ആവർത്തിച്ച് പറയണം, ഒരിക്കലും നമ്മൾ വെള്ളം പിശുക്കി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മേലത്തെ ചളിയും മറ്റുമൊക്കെ പോവാതിരിക്കാൻ വേണ്ടി പറയല്ല, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കും, നമുക്കറിയാലോ നമ്മൾ ബുദ്ധിയുള്ള കുട്ടികളാണല്ലോ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ നമുക്ക് എത്രത്തോളം കുറച്ച് വെള്ളത്തിൽ കുളിക്കാൻ പറ്റുമോ അത്രയും കുറച്ച് വെള്ളത്തിൽ കുളിക്കുന്ന അവസ്ഥ നമുക്കുണ്ടാവണം. ഇനി നമ്മൾ ആദ്യത്തെ ദിവസം 1 ബക്കറ്റ് അല്ലെങ്കിൽ 1.5 ബക്കറ്റ് വെള്ളത്തിലൊക്കെയാണ് കുളിച്ചതെന്ന് വിചാരിച്ചുള്ളൂ. അപ്പോൾ നമുക്കിങ്ങനെ തോന്നി ഇതല്പം കൂടുതലല്ലേ, ഇത്രയൊക്കെ വെള്ളം വേണം, നമുക്ക് കുറച്ചും കൂടിയൊക്കെ സേവ് ചെയ്യാലോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ അടുത്ത ദിവസം നമ്മൾ കുറച്ച് കുറക്കണം. ഓക്കെ, ആ രൂപത്തിൽ 2-3 ദിവസം കൊണ്ടൊക്കെ പരീക്ഷിച്ച് നമുക്ക് ഒരു മാന്യമായ രൂപത്തിൽ ശുദ്ധിയാവുന്ന രൂപത്തിൽ കുളിക്കാൻ പറ്റിയ വെള്ളം എത്രയാണ് കണ്ടെത്തി ആ ഒരു വെള്ളം എന്നും ഉപയോഗിച്ചുകൊണ്ട് കുളിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഓക്കെ ആണല്ലോ, എല്ലാ കുട്ടികൾക്കും മനസ്സിലായല്ലോ. ശരി, മറ്റൊരു സന്ദർഭം കൂടി നമ്മൾ സൂചിപ്പിക്കുന്നു. നമ്മൾ മുസ്ലിങ്ങളെന്ന നിലക്ക് നമുക്ക് നമസ്കരിക്കണം, അതേപോലെ പിന്നെ നമ്മുടെ രാത്രി ഉറങ്ങുന്ന സമയത്ത് നമുക്ക് വുളു ചെയ്യണം അല്ലേ, ഇങ്ങനെയുള്ള പല സന്ദർഭങ്ങളായി നമുക്ക് വുളു ചെയ്യണം. വുളു ചെയ്യുമ്പോൾ നമ്മൾ വെള്ളം ഉപയോഗിച്ചാലും ചെയ്യാറുണ്ട് അല്ലേ. ഈ സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പരമാവധി വെള്ളം കുറച്ച് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കണം. സാധാരണഗതിയിൽ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടാപ്പ് തുറന്ന് അല്ലെങ്കിൽ പൈപ്പ് തുറന്നിട്ടാണ് വുളു എടുക്കുക അല്ലേ. ഞാനൊക്കെ ചിലപ്പോഴൊക്കെ കാണാറുണ്ട് ഈ സ്കൂളിനടുത്തുള്ള പള്ളികളുണ്ടാവില്ലേ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചില കൂട്ടുകാരൊക്കെ ആ പൈപ്പിലിങ്ങനെ ഓർഡറിലിങ്ങനെ നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ടാവും. ടാപ്പിങ്ങനെ തുറന്നിട്ടിട്ട് വുളുവിൻ്റെ ഓരോ സ്റ്റെപ്പുകളും ഇങ്ങനെ സാവകാശം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ചെയ്യുന്നുണ്ടാവും. എന്നാൽ ഈ സമയത്തൊക്കെ എന്ത് ഓണാണ്, ആ ഈ ടാപ്പ് ഓണാണ്, വെള്ളം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതും ചെറിയ സ്പീഡിലൊന്നും അല്ല, നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു പരീക്ഷണം ചെയ്യാം. നേരത്തെ കുളിയുടെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ വെള്ളം ലാഭിക്കാൻ വേണ്ടി ഒരു കാര്യം ചെയ്തു നോക്കാം. എന്താണെന്നറിയോ, നമ്മൾ സാധാരണ ഒലു എടുക്കാറില്ലേ, അങ്ങനെ ഒലു എടുക്കുന്ന സമയത്ത് പൈപ്പിന് താഴെ ടാപ്പിന് താഴെ ഒരു ബക്കറ്റ് വെക്കുക. എന്നിട്ട് നമ്മൾ കൈ കഴുകുന്ന വെള്ളവും അതുപോലെ മുഖം കഴുകുന്ന വെള്ളമൊക്കെ നമുക്ക് ആ ബക്കറ്റിലേക്ക് ആവാത്ത രൂപത്തിൽ എന്ത് ചെയ്യാം, പുറത്തേക്ക് കളയാം. ബാക്കി ഈ സ്റ്റെപ്പൊക്കെ ചെയ്യുന്നതിന് ഇടയ്ക്ക് ഇങ്ങനെ പോകുന്ന വെള്ളമല്ലേ, ആ വെള്ളമൊക്കെ ഒരു ബക്കറ്റിൽ ശേഖരിച്ച് നമുക്കൊന്നൊരു പരീക്ഷണം നടത്തി നോക്കിയാലോ. എന്തിനാ ഈ പരീക്ഷണം എന്നറിയോ, നമ്മൾ ആ വുളു ചെയ്ത് കഴിയുമ്പോഴേക്ക് സാധാരണഗതിയിലാൽ ഇത്രയും കാലമൊക്കെ നമ്മൾ എത്രത്തോളം വെള്ളമാണ് ഒരു തവണ ഒലു എടുക്കുമ്പോഴേക്ക് നമ്മൾ ചെലവഴിക്കുന്നത്, ചെലവഴിക്കല്ല എത്രത്തോളം വെള്ളമാണ് നമ്മൾ ദുരുപയോഗപ്പെടുത്തുന്നത് അല്ലെങ്കിൽ വേസ്റ്റാക്കി കളയുന്നത് എന്ന് നമുക്ക് ശരിക്കും ബോധ്യം വരാനും ഇനിയുള്ള കാലങ്ങളിൽ ഒലു എടുക്കുമ്പോൾ ശ്രദ്ധിക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്ന് തന്നെ കൂട്ടുകാർ വേണമെങ്കിൽ അങ്ങനൊരു പരീക്ഷണം നടത്തിക്കോളൂ. നമ്മൾ ഒലു ചെയ്യുന്ന ടാപ്പിന് താഴെ ഒരു ബക്കറ്റ് വെക്കുക, എന്നിട്ട് നമ്മൾ കുലുക്കഴിയുന്ന സമയത്തും അല്ലെങ്കിൽ പിന്നെ നമ്മുടെ മുഖം കഴുകുന്നതും കൈ കഴുകുന്നതും കാല് കഴുകുന്നതും അത്തരം വെള്ളങ്ങളൊക്കെ വെള്ളമൊക്കെ എന്ത് ചെയ്യട്ടെ, പുറത്തേക്ക് പോകട്ടെ. അല്ലാത്ത സമയത്ത്, ഇതിനിടയിൽ വരുന്ന സമയത്ത് ടാപ്പ് തുറന്നിരിക്കുകയാണല്ലോ, ആ വെള്ളമൊക്കെ ആ ബക്കറ്റിൽ വീഴട്ടെ. അങ്ങനെ നമ്മളൊക്കെ, ഞാനും നിങ്ങളൊക്കെ ഇത്രയും കാലം എത്ര വെള്ളം വേസ്റ്റ് ആക്കുന്നൊരു കണക്ക് നമുക്ക് കിട്ടും. ഇതൊരു ദിവസം ഒരു നേരമല്ലല്ലോ ചുരുങ്ങിയത്, 5 നേരം നമസ്കരിക്കാൻ വേണ്ടി മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വുളു എടുക്കുന്നുണ്ട്. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും ഒക്കെ കടന്നുപോയി അല്ലേ. ഇനിയെങ്കിലും നമ്മൾ ആ വിഷയത്തിൽ ശ്രദ്ധിക്കാൻ വേണ്ടി നമുക്കൊരു ഉൾക്കാഴ്ച കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു പരീക്ഷണം നിർവഹിച്ചു നോക്കാൻ വേണ്ടി പറഞ്ഞത്. അപ്പോൾ അത് നിർവഹിക്കുന്നതോടുകൂടി നമുക്ക് മനസ്സിലാവും നമ്മൾ ഓരോ തവണ വുളു എടുക്കുമ്പോൾ ഇത്രത്തോളം വെള്ളം വേസ്റ്റ് ചെയ്യുന്നുണ്ടല്ലേ എന്ന്. അത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് ചെയ്യും, എങ്കിൽ വുളു എടുക്കുമ്പോൾ പരമാവധി കുറച്ച് വെള്ളം ഉപയോഗിച്ച് ചെയ്യണമെന്ന് തോന്നുമല്ലോ. ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ വുളു എടുക്കുന്ന സമയത്ത് ഇപ്പോൾ മുഖം കഴുകുക എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ കയ്യിലേക്ക് ഇങ്ങനെ വെള്ളം എടുത്തു, എന്നിട്ട് ഒരു തവണ മുഖം കഴുകുമല്ലോ. അങ്ങനെ മുഖം കഴുകുന്ന സമയത്തും എന്തു തന്നെയാണ്, ഈ ടാപ്പ് അങ്ങനെ തുറന്നിരിക്കുകയാണ്, അതിലൂടെ വെള്ളം അങ്ങനെ പോവുകയാണ്. നമുക്ക് ഒരു തവണ മുഖം കഴുകാൻ വേണ്ടി വെള്ളമെടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം, ആ ടാപ്പൊന്ന് പൂട്ടി വെക്കാം, എന്നിട്ട് നന്നായിട്ട് മുഖമൊക്കെ നന്നായി തടവിയതിന് ശേഷം, കഴുകിയതിന് ശേഷം നമുക്ക് ആ ടാപ്പ് തുറന്നാൽ മതി. അതിനിടയിൽ ലഭിക്കുന്ന 2, 3, 4, 5 സെക്കൻഡില്ലേ, ആ 5 സെക്കൻഡിൽ തന്നെ എത്രയോ വെള്ളമല്ലേ പോകുന്നത്. അപ്പോൾ ആ ഒരു 5 സെക്കൻഡ് നമുക്കൊന്ന് ടാപ്പ് പൂട്ടാൻ വേണ്ടി ശ്രമിച്ചാൽ എത്ര വെള്ളം ലാഭിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഓരോ സ്റ്റെപ്പിനടുക്കും എന്ത് ചെയ്യണം, ഈ ടാപ്പ് പൂട്ടുന്നൊരവസ്ഥ ഉണ്ടാവണം. ഓക്കെയാണല്ലോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കൊരുപാട് വെള്ളം കുറയ്ക്കാൻ പറ്റും. അതേപോലെ തന്നെ ടാപ്പ് ഒരുപാട് സ്പീഡിൽ, വളരെ വലിയ സ്പീഡിൽ തുറന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, എന്തായാലും വെള്ളം വേസ്റ്റായി പോകും. അപ്പോൾ ഒരു പാകമായിട്ടുള്ളൊരു സ്പീഡിൽ, ഒരു മിതമായ സ്പീഡിൽ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നമ്മുടെ ടാപ്പ് തുറക്കാൻ പാടുള്ളൂ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വുളു എടുക്കുന്ന സമയത്തും, നേരത്തെ നമ്മൾ കുളിയുടെ സന്ദർഭം പറഞ്ഞു, ഇപ്പോൾ വുളു എടുക്കുന്ന സമയത്തും നമുക്ക് ഒരുപാട് വെള്ളം ലാഭിക്കാൻ പറ്റും. ഓക്കെയാണല്ലോ. ഇനിയും ഒരുപാട് സന്ദർഭങ്ങളുണ്ട്, പ്രത്യേകിച്ച് നമ്മൾ ടോയ്ലറ്റിൽ പോകുന്ന സമയത്തൊക്കെ ശ്രദ്ധിക്കണം. ഇവിടെയൊക്കെ നമുക്കറിയാം നമ്മൾ ആവശ്യത്തിന് ശുദ്ധിയാവുന്നുണ്ട് എന്ന് ഉറപ്പിക്കണം. അതല്ലാതെ ഈ പറഞ്ഞതിനൊന്നും അർത്ഥം നമ്മൾ വെള്ളം വളരെ ചുരുക്കിക്കൊണ്ട് നമ്മുടെ ശുദ്ധിയാവാത്ത അവസ്ഥ എത്തണം എന്നല്ല. നമുക്കതൊക്കെ മനസ്സിലാവും എന്ന നിലക്കാണ് കൂട്ടുകാരോട് സൂചിപ്പിക്കുന്നത്. പിന്നെ നമ്മൾ ബ്രഷ് ചെയ്യുന്ന സമയത്തും ഇതുപോലെ ഒരുപാട് വെള്ളം ചെലവഴിക്കുന്നൊരവസ്ഥയുണ്ട് ഇല്ലേ. ബ്രഷ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ബ്രഷിൽ കോൾഗേറ്റ് അല്ലെങ്കിൽ പേസ്റ്റൊക്കെ ആക്കിയിട്ട് നമ്മൾ ബ്രഷ് ചെയ്യുന്ന സമയത്ത് ആദ്യം ഒരല്പം വെള്ളം ചിലപ്പോൾ നമ്മൾ വായിലേക്കും ബ്രഷിലേക്കും ഒക്കെ ആക്കും. എന്നിട്ട് ബ്രഷ് ചെയ്ത് കഴിയുന്നവരെ ആ ടാപ്പ് അങ്ങനെ തുറന്നിടുന്ന വളരെ അപൂർവം ചില കൂട്ടുകാരെങ്കിലും ഉണ്ട് ഇല്ലേ. ആ സമയത്തൊക്കെ എത്രയോ വെള്ളമാണ് ചിലവായി പോകുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് വെള്ളം ബ്രഷിലേക്ക് ആദ്യമൊക്കെ ആക്കിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ പല്ല് തേക്കുന്ന സമയത്തൊക്കെ ടാപ്പ് പൂട്ടിയിടണം. എന്നിട്ട് അവസാനം വീണ്ടും ബ്രഷും വായും ഒക്കെ കഴുകുന്ന സമയത്ത് തുറന്നാൽ പോരെ, അത്രയും വെള്ളം നമുക്ക് ലാഭിക്കാൻ പറ്റും. ഇവിടെയും വേണമെങ്കിൽ നമുക്ക് കൃത്യമായി വെള്ളം ചുരുക്കി നമുക്ക് ഏറ്റവും കൺട്രോൾഡ് ആയിട്ട് ഉപയോഗിക്കാൻ ഒരു കാര്യം ചെയ്യാം. എന്തെന്നറിയോ, ഒരു കപ്പിൽ അല്ലെങ്കിൽ ഒരു കോപ്പയിൽ നിശ്ചിത അളവിൽ വെള്ളം എടുക്കുക. എന്നിട്ട് ഈ ഒരു കോപ്പയിലെ വെള്ളം കൊണ്ടാണ് ഞാൻ വുളു ചെയ്യാൻ ഉറപ്പിക്കുക. അങ്ങനെ ആകുമ്പോൾ ഈ ടാപ്പ് തുറക്കുമ്പോൾ ഇങ്ങനെ ഒരുപാട് വെള്ളം പോകുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഓക്കെയാണല്ലോ. ഇങ്ങനെയൊക്കെ നമുക്ക് വെള്ളം ലാഭിക്കാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് കൈ കഴുകുന്ന സമയത്തൊക്കെ നമ്മളെന്ത് ചെയ്യും, കൈ കഴുകാൻ വേണ്ടി ടാപ്പ് തുറക്കും. എന്നിട്ട് കൈ കഴുകുന്ന സമയത്ത് ആദ്യം ഒന്ന് കയ്യിൽ വെള്ളമാക്കിയിട്ട് പിന്നെ നമ്മൾ സോപ്പൊക്കെ ആക്കില്ലേ കയ്യിൽ, സോപ്പോ അല്ലെങ്കിൽ ഹാൻഡ് വാഷോ ഒക്കെ കയ്യിൽ വെച്ചിട്ട് കൈ ഇങ്ങനെ ഒന്ന് ഉരക്കൂലേ, ആ സമയത്തും കാണാൻ ചിലരൊന്നും ടാപ്പ് പൂട്ടില്ല. അപ്പം എന്താ സംഭവിക്കുന്നത്, നമ്മളങ്ങനെ സോപ്പാക്കിയിട്ട് കൈകൾ തമ്മിലിങ്ങനെ ഉരക്കുന്ന സമയത്തും വെള്ളം അവിടെ അങ്ങനെ പോവാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, ആദ്യം കയ്യിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് പിന്നെ സോപ്പോ ഹാൻഡ് വാഷൊക്കെ ഇട്ട് കൈ നന്നായിട്ട് കഴുകുന്ന സമയത്ത് പൈപ്പ് ഓഫാക്കാം. എന്നിട്ട് അവസാനം കൈയൊക്കെ നന്നായിട്ട് ഉരച്ചതിന് ശേഷം മതി ആ ടാപ്പ് ഓൺ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവല്. ഓക്കെ, ഇങ്ങനെയൊക്കെ നമ്മൾ നന്നായി ശ്രദ്ധിച്ചാൽ നമുക്കൊരുപാട് വെള്ളം നമ്മുടെ വീട്ടിൽ നമുക്ക് ഒരാൾക്ക് തന്നെ ശ്രദ്ധിക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ വീട്ടിലെല്ലാവരും ശ്രദ്ധിച്ചാൽ, നമ്മുടെ നാട്ടിലെല്ലാവരും ശ്രദ്ധിച്ചാൽ, നമ്മുടെ സമൂഹത്തിലെ എല്ലാ കുട്ടികളും വലിയവരൊക്കെ ശ്രദ്ധിച്ചാൽ എത്ര വെള്ളമാണ് നമുക്ക് ലാഭിക്കാൻ പറ്റുക അല്ലേ. അതേപോലെ ചില വീടില്ലെങ്കിലും നമുക്ക് അനിവാര്യമായിട്ടും നനയ്ക്കേണ്ട ചില ചെടികളൊക്കെ ഉണ്ടാവും അല്ലേ. വേനൽക്കാലമാണെങ്കിലും ഏതെങ്കിലും നിലക്കുള്ള സസ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവയൊക്കെ നനയ്ക്കണമെങ്കിൽ നമുക്ക് നനയ്ക്കാം, കുഴപ്പമില്ല. പക്ഷേ അവിടെയും വളരെ ശ്രദ്ധിച്ച് ഒരുപാട് വെള്ളം പൈപ്പ് അങ്ങനെ തുറന്ന് ഒരാൾ ആ തലക്കിൽ തുറന്ന് ഈ തലക്കിൽ പിടിക്കാതെ കുറേ സമയം ആ വെള്ളമൊക്കെ പോകുന്ന അവസ്ഥ, അല്ലെങ്കിൽ നമ്മൾ ടാപ്പ് പൂട്ടാൻ മറക്കുന്ന അവസ്ഥ, ഇതൊന്നും ഒരിക്കലും ഉണ്ടാവരുത്. ഓക്കെയാണല്ലോ. ഇവിടെ ചില സന്ദർഭങ്ങൾ മാത്രമാണ് സൂചിപ്പിച്ച്, ഇങ്ങനെ ഓരോ സന്ദർഭത്തിലും, ഇനി നമ്മൾ ഉമ്മയെ സഹായിക്കാൻ വേണ്ടി പാത്രം കഴുകുന്ന സന്ദർഭത്തിലൊക്കെ ഇത് ശ്രദ്ധിക്കണം. നമ്മൾ പാത്രം കഴുകാൻ വേണ്ടി ആദ്യം പാത്രത്തിലൊന്ന് എന്ത് ചെയ്യും, വെള്ളമാക്കുമല്ലോ. എന്നിട്ട് ആ ഒരു ശീലയോ മറ്റൊക്കെ എടുത്ത് പാത്രം ഇങ്ങനെ തുടക്കൂലേ, അല്ലെങ്കിൽ ഉരക്കൂലേ, ആ സമയത്ത് നമുക്ക് ടാപ്പ് പൂട്ടിക്കൂടെ. ഇങ്ങനെ ഓരോ സന്ദർഭത്തിലും ശ്രദ്ധിക്കണം നമ്മൾ. ഓക്കെയാണല്ലോ. അപ്പോൾ വെള്ളം ഈ നിലക്ക് നമ്മൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കുക. എന്തിനാണെന്നറിയോ ഇത്രയും വിശദമായി കൂട്ടുകാരോട് ഓരോ സന്ദർഭങ്ങളും എടുത്തു പറഞ്ഞത്? മറ്റൊന്നും കൊണ്ടല്ല, നമുക്ക് നാളെ പരലോകത്ത് നമുക്ക് കിട്ടിയ ഓരോ അനുഗ്രഹത്തിൻ്റെ പേരിലും അള്ളാഹുവിനോട് കണക്ക് പറയണം അല്ലേ. അതിനെക്കുറിച്ചൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യും. ആ സമയത്ത് നമ്മൾ ഒരുപാട് വെള്ളം വേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതിനൊക്കെ റബ്ബിനോട് മറുപടി പറയണ്ടേ? അപ്പം ആ ഒരു കാര്യം ആലോചിച്ചുകൊണ്ട് വേണം നമുക്ക് ഇത്തരം വെള്ളം ലാഭിക്കുന്ന ഓരോ സ്റ്റെപ്പുകളും എടുക്കാൻ. ഓക്കെയാണല്ലോ. ഇനി ഇതിനോടൊപ്പം ചേർത്തൊരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്, മറ്റൊന്നുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമുക്ക് വേണ്ടി മാത്രമല്ല അള്ളാഹു വെള്ളം എന്ന വലിയ അനുഗ്രഹത്തെ സൃഷ്ടിച്ചത്, പിന്നെയോ നമ്മുടെ ചുറ്റിലുള്ള ജീവജാലങ്ങളും ജന്തുക്കളും ഒക്കെയുണ്ട് അല്ലേ, അവർക്കൊക്കെ എവിടുന്ന വെള്ളം കിട്ടുക? അവർക്കൊക്കെ വെള്ളം കിട്ടിയിരുന്നത് പുഴയിൽ നിന്നോ കുളത്തിൽ നിന്നോ തോടുകളിൽ നിന്നൊക്കെ ആയിരിക്കും. ഇപ്പോൾ പല കുളങ്ങളും വറ്റിത്തുടങ്ങി, ചിലതൊക്കെ പൂർണ്ണമായും വറ്റി, അങ്ങനെയുള്ള ജലസ്രോതസ്സുകളൊക്കെ വറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചുറ്റിലുള്ള ജന്തുക്കൾക്കൊക്കെ എവിടുന്ന വെള്ളം കിട്ടുക? പലപ്പോഴും അവർക്കൊക്കെ വെള്ളം കിട്ടാതെ അവയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുന്ന അവസ്ഥയാണ്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി നമ്മുടെ മുറ്റത്തോ അല്ലെങ്കിൽ അവ കൂടുതൽ കാണുന്ന ജന്തുക്കളോ പറവകളൊക്കെ കൂടുതൽ കാണുന്ന നമ്മുടെ വീടിൻ്റെ ചുറ്റുഭാഗങ്ങളിലൊക്കെ എന്ത് ചെയ്യാം, ഒരു പാത്രത്തിൽ അല്പം വെള്ളം കൊണ്ടുപോയി വെക്കാം. അങ്ങനെയാകുമ്പോൾ അവക്കൊക്കെ വന്ന് കുടിക്കാനും അതുവഴി നമുക്കൊരുപാട് പ്രതിഫലം അള്ളാഹുവിൻ്റെ അടുന്ന് കിട്ടാനും ഒക്കെ സഹായകമാവും. ഓക്കെയാണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെള്ളത്തിൻ്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കണം. വളരെയധികം ശ്രദ്ധിച്ച് വെള്ളം ഉപയോഗിക്കുക, അതോടൊപ്പം ആത്മാർത്ഥമായി അള്ളാഹുവിനോട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇനി ഈ വേനൽക്കാലം മുഴുവനും അള്ളാഹു വെള്ളം തരാതെ നമ്മളെ പരീക്ഷിക്കാൻ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ വലിയ പ്രയാസമാവും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അള്ളാഹു നമുക്ക് ഏറ്റവും ഉപകാരപൂർണമായ മഴയെ പ്രദാനം ചെയ്യട്ടെ. ഇന്നത്തെ പൂമരത്തനിലെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കണം, അതനുസരിച്ച് പ്രവർത്തിക്കണം. ഒപ്പം എല്ലാ പൂമരത്തനിലെ എപ്പിസോഡുകളിലും നമ്മൾ പറയാറുള്ളത് പോലെ ഇതൊക്കെ നമ്മുടെ കൂട്ടുകാർക്കും പറഞ്ഞു കൊടുക്കണം, പീസ് റേഡിയോയെ പരിചയപ്പെടുത്തി കൊടുക്കണം. ഓക്കെയാണല്ലോ. അങ്ങനെയെങ്കിൽ ഇന്നത്തെ എപ്പിസോഡിൽ നിന്ന് വിട ചോദിക്കുന്നു. വീണ്ടും അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാഅല്ലാ, പീസ് റേഡിയോ സംപ്രേഷണം ചെയ്ത പൂമരത്തണലിൽ എന്ന പ്രോഗ്രാമിലാണ് നമ്മൾ ഇതുവരെ ഉണ്ടായിരുന്നത്. വെള്ളം കരുതലോടെ എന്ന തലക്കെട്ടിൽ നിന്നുകൊണ്ട് ബഹുമാന്യനായ മുഹമ്മദ് ഷമീൽ അവതരിപ്പിച്ച അവതരണമാണ് നാം കാതോർത്തത്.
2: ചുരുങ്ങിയ വാക്കുകൾ ഒരുപാട് ആശയങ്ങൾ പ്രതിഫലിക്കപ്പെടുന്ന നുറുങ്ങുകളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഇന്നത്തെ നുറുങ്ങുകളിൽ ഇബിന് അലി അടത്തനാട്ടുകാരുടെ രചനയ്ക്ക് അബ്ദുസ്സമദ് കല്ലടിക്കോട് ശബ്ദം നൽകുന്നു.
4: സ്വർണ്ണത്തരികൾ ഒരു പാത്രത്തിലേക്ക് പകരുന്നത് പോലെ അത്രമേൽ സൂക്ഷിച്ചാണ് ആ പഞ്ചസാരത്തരികൾ ഒരു ഡപ്പയിലേക്ക് ചുരിഞ്ഞത്. തൊട്ടടുത്ത കടയിൽ നിന്ന് മകൻ കടലാസിൽ പൊതിഞ്ഞുകൊണ്ടുവന്നതായിരുന്നു ആ പഞ്ചസാര. അവരുടെ അതിഥിക്ക് കട്ടൻ ചായ നൽകി സൽക്കരിക്കാൻ ആ വിശേഷ അതിഥി എന്റെ സുഹൃത്തായ സാമൂഹ്യ പ്രവർത്തകനായിരുന്നു. താൻ നേതൃത്വം നൽകുന്ന സംഘടന നൂറുകണക്കിന് കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവ് വഹിക്കുന്നുണ്ട്. അതിൽ ഒരു കുട്ടിയുടെ കുടുംബവിവരം തിരക്കാനെത്തിയതായിരുന്നു സുഹൃത്ത്. വന്നപ്പോൾ കണ്ട കാഴ്ച അദ്ദേഹത്തെ ദേഷ്യം പിടിപ്പിച്ചു. ക്ലാസ്സിൽ പോകാതെ ആ കുട്ടി ഒരു ഒറ്റത്തോർത്തൊടുത്ത് കുടിലിനരികിൽ നിൽക്കുന്നു. ക്ലാസ്സിൽ പോകാത്തതിന് സുഹൃത്ത് കുട്ടിയെ ശാസിച്ചു. ശബ്ദം കേട്ടുവന്ന അമ്മയാണ് ഫീസ് കൊടുക്കാനില്ലാത്തതിനാൽ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയതിനാലാണ് പോകാത്തതെന്ന വിവരം സങ്കടത്തോട് അറിയിച്ചത്. തൊട്ടടുത്ത മുതലാളിയുടെ വീട്ടിൽ അടയ്ക്ക പൊളിച്ച് കാശുണ്ടാക്കി ഫീസ് കൊടുക്കാമെന്നും മകൻ അടയ്ക്ക പൊളിക്കാൻ അടുത്ത വീട്ടിൽ പോയിരുന്നതായും ആ അമ്മ കണ്ണീരൊലിപ്പിച്ചു പറഞ്ഞു. സർക്കാർ സ്കൂളിൽ ഫീസ് വളരെ ചുരുങ്ങിയ തുകയാണ് നൽകേണ്ടിയിരുന്നത്. കുട്ടിയെ ശാസിച്ച സുഹൃത്തിന് സങ്കടമായി. അതിഥിക്ക് ഒരു ഗ്ലാസ് ചായ കൊടുക്കാൻ പോലും ഗതിയില്ലായിരുന്നു ആ വീട്ടിൽ അന്നേരം. സുഹൃത്ത് നൽകിയ നോട്ടുകളിൽ നിന്ന് ഒരെണ്ണവുമായി കുട്ടി ഓടി അടുത്ത കടയിൽ നിന്ന് പഞ്ചസാര വാങ്ങിക്കാൻ. ആ പഞ്ചസാരത്തരികളാണ് സ്വർണ്ണത്തരികളേക്കാൾ സൂക്ഷിച്ച് ഭരണിയിലാക്കാനൊരുങ്ങുന്നത്. ഒരു തരി പഞ്ചസാര പോലും നഷ്ടപ്പെടരുത്, പാഴാക്കരുത് എന്ന അതിസൂക്ഷ്മത. നമ്മിൽ പലരുടെയും വീടുകളിൽ പാഴാക്കിക്കളയുന്ന ഭക്ഷ്യവസ്തുക്കൾ എത്രയാണ്! പാകം ചെയ്യപ്പെടാതെ നശിപ്പിക്കപ്പെടുന്നവയും ഓരോ ദിവസവും എത്രയെത്ര വിഭവങ്ങളാണ് അനാവശ്യമായി നശിപ്പിക്കപ്പെടുന്നത്! ഒരു കല്യാണമോ സൽക്കാരമോ ആണെങ്കിൽ പറയാനുമില്ല. ജീവിതയാത്രയിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവർ നമുക്ക് ചുറ്റിലുമുണ്ട്. കാണണമെങ്കിൽ അകക്കണ്ണ് തുറന്നു നോക്കണമെന്ന് മാത്രം. ഭക്ഷണം പാഴാക്കുമ്പോൾ, ആവശ്യത്തിലധികം വാങ്ങുമ്പോൾ, കഴിച്ചു തീരാത്തതും ഉപയോഗിച്ചു ബാക്കിയാക്കിയതും വേസ്റ്റിലേക്ക് തട്ടുമ്പോൾ ഓർക്കുക, അതിന്റെ ചെറിയൊരു പങ്ക് പറ്റാൻ കാത്തിരിക്കുന്ന അനേകരുണ്ട് നമുക്ക് ചുറ്റും. ദുർവ്യയം ചെയ്യുന്നവർ വിശുദ്ധ ഖുർആനിലെ ഈ വചനങ്ങൾ ശ്രദ്ധിക്കുക. നീ ദുർവ്യയം ചെയ്ത് കളയരുത്, തീർച്ചയായും ദുർവ്യയം ചെയ്യുന്നവർ പിശാചുക്കളുടെ സഹോദരങ്ങളാകുന്നു. പിശാച് തന്റെ രക്ഷിതാവിനോട് ഏറെ നന്ദി കെട്ടവനാകുന്നു. അൽ ഇസ്രാ വചനം 26-27. നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തുകൊള്ളുക, എന്നാൽ ദുർവ്യയം നടത്തരുത്. ദുർവ്യയം ചെയ്യുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുകയേ ഇല്ല. അല്ലാഹ് വചനം 31.
1: നമ്മൾ ഇതുവരെ കേട്ടത് നുറുങ്ങുകൾ. ഇന്നത്തെ നുറുങ്ങുകളിൽ ഇബ്നു അലി അടത്തനാട്ടുകരയുടെ രചനക്ക് അബ്ദുസ്സമദ് കല്ലടിക്കോടിന്റെ ശബ്ദാവിഷ്കാരമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
2: അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങൾ പ്രാവർത്തികമാക്കുവാനും പഠിക്കുവാനുമുള്ള മനോഹരമായ ഒരു എപ്പിസോഡുകളാണ് അസ്മാഉൽ ഹസന നമുക്ക് നൽകുന്നത്. ഇന്നത്തെ അസ്മാഉൽ ഹസനയിൽ അൽ മുസവ്വിർ എന്ന വിഷയത്തിൽ അബ്ദുറൌഫ് അൽ ഹക്കമിയുടെ സംസാരം കാതോർക്കാം.
5: ബിസ്മില്ലാ. അൽഹംദുലില്ലാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഷഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലിൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരനായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പീസ് റേഡിയോ ശ്രോതാക്കളെ, അല്ലാഹുവിൻ്റെ അതിവിശിഷ്ടമായ നാമങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത്. ലോകത്ത് നാം പഠിക്കുന്നതിൽ വച്ച് ഏറ്റവും മഹനീയമായ ഇൽമാണ് ഞാൻ പഠിക്കുന്നത് എന്ന ഒരു ഓർമ്മ നമുക്കെപ്പോഴും ഉണ്ടാകേണ്ടതുണ്ട്. ഈ അറിവാണ് നമ്മുടെ ഇഹപര വിജയത്തിന് കാരണമാകുന്നത്. ഈ അറിവിലൂടെ നമ്മൾ നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ സ്വർഗത്തിലേക്ക് ഒരു വഴി എളുപ്പമാകും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. ഏതായാലും ഇന്നത്തെ ക്ലാസ്സിൽ നാം പഠിക്കുന്നത് അല്ലാഹുവിൻ്റെ നാമങ്ങളിൽ അൽ മുസവ്വിർ എന്ന നാമത്തെക്കുറിച്ചാണ്. അൽ മുസവ്വിർ എന്ന നാമം നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ചില വസ്തുതകളുണ്ട്. നമ്മുടെ സൃഷ്ടിപ്പിനെ എടുത്തു നോക്കുമ്പോൾ അതിലുള്ള അത്ഭുതങ്ങളാണ് റബ്ബിനെ ശരിയായ വിധം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മളൊന്ന് നോക്കിയേ, നമ്മുടെ കണ്ണുകൾ എത്ര ക്യാമറകൾക്കും തുലനം ചെയ്യാൻ സാധിക്കാത്തത്ര രൂപത്തിൽ അള്ളാഹു സുബ്ഹാനത്തിൽ നമ്മുടെ കണ്ണിനെ സംവിധാനിച്ചു. ലോകത്തെ സൃഷ്ടിച്ചവൻ അള്ളാഹുവാണ്. തൂണുകളില്ലാതെ ലോകത്തെ സംവിധാനിച്ചു, ആകാശത്തെ സംവിധാനിച്ചു, അതുപോലെ തന്നെ കടലിൽ, സമുദ്രത്തിൽ മത്സ്യങ്ങളെ അള്ളാഹു സുബ്ഹാനത്തല സംവിധാനിച്ചു, ആകാശത്തിലൂടെ പറന്നു നടക്കുന്ന പക്ഷിപ്പറവകളെ അള്ളാഹു സുബ്ഹാനത്തല സംവിധാനിച്ചു, കാട്ടിലെ മൃഗങ്ങളും അതുപോലെ തന്നെ മനുഷ്യനെയും ജിന്നുകളെയും അതുപോലെ മലക്കുകളെയുമെല്ലാം അള്ളാഹു സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും ചെയ്തു. മുൻമാതൃകയില്ലാതെയാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. അവനാണ് അൽ മുസവ്വിർ. മുൻമാതൃകയില്ലാതെ ഒന്നിനെ സൃഷ്ടിക്കുകയും അതിനെ രൂപകൽപ്പന ചെയ്യുകയും ആ രൂപത്തിൽ, ആ അള്ളാഹു ഉദ്ദേശിച്ച രൂപത്തിലും വണ്ണത്തിലും അതിൻ്റെ വലിപ്പത്തിലും അതിൻ്റെ വർണ്ണത്തിലും അള്ളാഹു സംവിധാനിച്ചത് അവൻ അൽ മുസവ്വിർ ആയതുകൊണ്ടാണ്. അവനാണ് ഖാലിഖ്, അവൻ അൽ മുസവ്വിറാണ്. സൃഷ്ടിച്ചവൻ അവനാണ്. ആ സൃഷ്ടിപ്പിൽ രൂപകൽപ്പന നടത്തിയതും അവൻ തന്നെയാണ്. മറ്റൊരാളിങ്ങനെ വരച്ചു കൊടുത്തിട്ടോ പ്ലാന് പറഞ്ഞു കൊടുത്തിട്ടോ ഒന്നുമല്ല അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ്. മുൻമാതൃകയില്ലാതെ ഈ ലോകത്തുള്ള സർവ്വതിനെയും സൃഷ്ടിച്ചത്, അതിന് രൂപകൽപ്പന ചെയ്തത്, അതിനെ ആ രൂപത്തിൽ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. അതാണ് അള്ളാഹു അൽ മുസവ്വിർ എന്ന് നാം വായിക്കുന്നത്. അള്ളാഹുവിൻ്റെ അൽ മുസവ്വിർ എന്ന നാമം നമ്മൾ പഠിക്കുമ്പോൾ ചെറുതും വലുതുമായ, നീണ്ടതും കുറിയതുമായ മനുഷ്യനെയും മൃഗങ്ങളെയും ജിന്നുകളെയും അതുപോലെ തന്നെ മലക്കുകളെയും ഈ ലോകത്തുള്ള സർവ ജീവജാലങ്ങളും അമീബ മുതൽ നീലത്തിമിംഗലം വരെയുള്ള എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിച്ച് സംവിധാനിച്ചവൻ, അതിന് വേണ്ട നിറം നൽകിയവൻ, അതാണ് അൽ മുസവ്വിറായ അള്ളാഹു സുബ്ഹാനഹു വതആല. എല്ലാത്തിനും അതിൻ്റേതായ രൂപം. ഒരു സിംഹത്തിന് സിംഹത്തിൻ്റേതായ രൂപം നൽകി. മനുഷ്യൻ്റെ ശരീരം തന്നെ എടുത്താൽ കണ്ണെവിടെ വരണം, മൂക്കെവിടെയാണ് വരേണ്ടത്, വായ എവിടെയുണ്ടാകണം, മൂക്കിന് മുകളിലാണ് വായയെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അള്ളാഹു കൃത്യമായി, കൃത്യമായ പ്ലാനോടുകൂടി മനുഷ്യന് ഉതകുന്ന രൂപത്തിലുള്ള സംവിധാനങ്ങളാണ് സംവിധാനിച്ചിട്ടുള്ളത്. സൃഷ്ടിപ്പിൻ്റെ രൂപകൽപ്പന തന്നെ അത്ഭുതമാണ്. നമ്മുടെ ഹൃദയമിടിക്കുന്നു, അതിൻ്റെ മിടിപ്പ് ഓരോ സെക്കൻഡിലും അത് ഫങ്ഷൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ എല്ലാ നിലക്കുമുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചും കൃത്യമായി അള്ളാഹു സുബ്ഹാനഹു വതആല സംവിധാനിച്ചു. അതിൻ്റെ രൂപം അള്ളാഹു സംവിധാനിച്ചു. അള്ളാഹു അങ്ങനെ സൃഷ്ടിച്ചു, രൂപകൽപ്പന ചെയ്തു. മുൻമാതൃകയില്ലാതെ, ഒരു സയൻസിൻ്റെ സഹായങ്ങളുമില്ലാത്ത രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല മുൻമാതൃകയില്ലാതെ സൃഷ്ടിച്ചവനാണ്. അതുകൊണ്ടാണ് അവൻ അൽ മുസവ്വിർ എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ കാണാം, ഹുവല്ലദി യുസവ്വിറുക്കും ഫിൽ അർഹാമി കൈഫ യശ. അള്ളാഹു ഉദ്ദേശിക്കുന്ന രൂപത്തിലാണ് ഗർഭാശയത്തിൽ നമ്മെല്ലാവരെയും സംവിധാനിച്ചത്. എല്ലാവരും വ്യത്യസ്തമായ രൂപത്തിൽ അവരുടെ മുഖ ഷേപ്പുകൾ വരുന്നു, ശരീരങ്ങൾ തന്നെയും വ്യത്യസ്തമാണ്. എത്രത്തോളം നമ്മുടെ ഫിംഗർ പോലും, കോടിക്കണക്കിന് ആളുകൾ ജനിച്ചു വീണിട്ടും ഒരാളുടെയും ഫിംഗർ ഒരുപോലെ ആയിട്ടില്ല. അവിടെയും അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ വൈവിധ്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു അൽ മുസവ്വിർ എന്ന് പറയുമ്പോൾ എല്ലാ നിലയ്ക്കും അള്ളാഹു മുൻമാതൃകയില്ലാത്ത രൂപത്തിൽ, മറ്റൊരാളുടെയും സഹായമില്ലാത്ത രൂപത്തിൽ രൂപകൽപ്പന ചെയ്യുകയും ആ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല സൃഷ്ടിക്കുകയും ചെയ്യുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ഉമ്മയുടെ ഉദരത്തിൽ നാം കഴിഞ്ഞിരുന്ന കാലം, ഒരാളുടെയും സഹായമില്ല അതിനകത്ത്, ഒരാളുടെയും മറ്റു ഇടപെടലുകൾ ഇല്ലാത്ത രൂപത്തിൽ അള്ളാഹു നമ്മെ ആ ഇരുട്ടറകൾക്കുള്ളിൽ നമുക്കുള്ള രൂപവും നമുക്കുള്ള വണ്ണവും നമുക്കുള്ള നീളവും നമ്മുടെ നിറവും എല്ലാം ആ ഗർഭാശയത്തിനുള്ളിൽ സംവിധാനിച്ചവൻ അള്ളാഹുവാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക ഫീ അയ്യി സൂറത്തിം മാ ഷാ അറക്കബക. അള്ളാഹു ഉദ്ദേശിക്കുന്ന രൂപത്തിൽ, ഏത് രൂപത്തിലാണോ അള്ളാഹു ഉദ്ദേശിക്കുന്നത് ആ രൂപത്തിൽ അള്ളാഹു അവിടെ സംവിധാനിക്കും എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല മുൻമാതൃകയില്ലാതെ നമ്മെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ, മുൻമാതൃകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എൻജിനീയറിൻ്റെയോ അല്ലെങ്കിൽ ഒരു ശാസ്ത്രത്തിൻ്റെയോ സഹായമില്ലാത്ത രൂപത്തിൽ കൃത്യമായി പ്ലാനിങ്ങുകളോടുകൂടി ആര് എവിടെ എപ്പോൾ ഏത് നാട്ടിൽ ഏത് വർണ്ണത്തിൽ രൂപത്തിൽ ഭാവത്തിൽ ജീവിക്കണം ജനിക്കണം എന്നുള്ളത് കൃത്യമായി അറിയുന്ന അൽ മുസവ്വിറായ അള്ളാഹു അവൻ ആ രൂപത്തിൽ രൂപകൽപ്പന ചെയ്യുകയും നമുക്ക് കൃത്യമായ രൂപങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ ഓരോ നാടിനും അതിനനുസരിച്ചുള്ള ശരീരപ്രകൃതി വരെ നൽകി അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. അവനാണ് അൽ മുസവ്വിറായ അള്ളാഹു സുബ്ഹാനഹു വതആല. മാത്രമല്ല, ഇതര ജീവികളിൽ നിന്ന് മനുഷ്യരെ വ്യതിരിക്തമാക്കിയിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞല്ലോ, ഫഅഹ്സന സുവറക്കും, നിങ്ങൾക്ക് ഏറ്റവും നല്ല വർണ്ണത്തിലും രൂപത്തിലും ആണ് അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങളെ സൃഷ്ടിച്ചത് എന്നാണ്. ആദൻ നബി അലൈഹി സ്ലാമിൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച് വിശുദ്ധ ഖുർആനും തിരുവചനങ്ങളും നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഖലഖല്ലാഹു ആദമ അല സൂറത്തിഹി, അള്ളാഹു സുബ്ഹാനഹു വതആല ആദം അലൈഹി സ്ലാം അദ്ദേഹത്തിൻ്റെ രൂപത്തിൽ സൃഷ്ടിച്ചു എന്നാണ്. അവിടെ അല സൂറത്തിഹി എന്നത് ചർച്ചകൾ എമ്പാടുമുണ്ടെങ്കിലും ഇവിടെ ആദമ അലൈഹി സ്ലാം അദ്ദേഹത്തിൻ്റെ രൂപത്തിൽ അദ്ദേഹത്തെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ തിരുവചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും, എല്ലാവരും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത് ആദം അലൈഹിസ്സലാം അന്ന് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന അതേ വലിപ്പത്തിലും വണ്ണത്തിലും വർണ്ണത്തിലും അതുപോലെ തന്നെ രൂപത്തിലുമാണ് എന്നാണ്. അന്ന് ആദം അലൈഹിസ്സലാമിന് 60 മുഴം നീളമായിരിക്കും, 60 മുഴം നീളത്തിലായിരിക്കും സ്വർഗത്തിൽ പ്രവേശിക്കുക. അപ്പോൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന അവർ മുഴുവനും ഇന്ന് കാണുന്ന രൂപത്തിലായിരിക്കുകയില്ല സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ലോകത്തെ സംവിധാനിച്ചതും ഈ ലോകത്തിന് അനുയോജ്യമായ രൂപത്തിൽ നമ്മുടെ ശരീരപ്രകൃതിയെ രൂപകൽപ്പന ചെയ്യുകയും ആ രൂപത്തിൽ സൃഷ്ടിക്കുകയും ചെയ്യുന്നവനാണ് അൽ മുസവ്വിറായ അള്ളാഹു എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മയും നാം അല്ലാത്തവരെയും രൂപകൽപ്പന ചെയ്തത് അള്ളാഹു മാത്രമാണ്. ഒരു സിംഹം, ആ സിംഹത്തിൻ്റെ ആൺസിംഹത്തിന് താടിയുള്ള ആൺസിംഹമാകണം, വലിയ ജടയുള്ള ആൺസിംഹമാകണം എന്നത് തീരുമാനിച്ചതും അതിന് രൂപകൽപ്പന ചെയ്തതും ആ രൂപത്തിൽ സൃഷ്ടിച്ചതും അള്ളാഹുവാണ്. എന്നാൽ പെണ്ണിന് അതൊന്നുമില്ലാത്ത രൂപത്തിലുള്ള ഒരു ശരീരപ്രകൃതിയാണ് വേണ്ടത് എന്നത് അള്ളാഹു തീരുമാനിച്ചതാണ്. അതേതെങ്കിലും ഒരു എഞ്ചിനീയറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫോട്ടോഗ്രാഫറോ ഒന്നും ചെയ്ത ഒരു വിഷയമല്ല, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ കൃത്യമായ പ്ലാനിങ്ങുകളോടുകൂടി ഒരാൾക്ക് എന്താണോ വേണ്ടത് ആ രൂപത്തിൽ അവൻ്റെ രൂപത്തെ രൂപകൽപ്പന ചെയ്യുകയും ആ രൂപത്തിൽ സൃഷ്ടിക്കുകയും ചെയ്തവൻ അവനാണ് അൽ മുസവ്വിർ. നമ്മുടെ ഭ്രൂണമെന്നെടുത്തു നോക്കണം. ഒരു ഉമ്മ ഗർഭിണിയാകുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ത്രീ ഗർഭിണിയാകുമ്പോൾ അവിടെ മുതൽ അള്ളാഹുവിൻ്റെ ആ ഒരു രൂപകൽപ്പന പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു ആദ്യം ആ ഒരു ശുക്ലത്തെ, തെറിച്ചു വീഴുന്ന ഇന്ദ്രിയത്തുള്ളിയെ, പിന്നെ അവിടെ നിന്ന് ഗർഭാശയത്തിലേക്ക് കയറ്റി അവിടെ നിന്ന് നടക്കുന്ന ഓരോ പ്രോസസ്സുകളും അത്ഭുതപ്പെടുത്തുന്നതാണ്. ഇതാരാണ് സംവിധാനിക്കുന്നത്? ഇത് അള്ളാഹുവിൻ്റെ സംവിധാനമാണ്. അൽ മുസവ്വിറായ അള്ളാഹു അവിടെ ഒരു കുട്ടിയെ രൂപപ്പെടുത്തിയെടുക്കുന്നു. ആ കുട്ടിക്ക് വേണ്ട നിറമെത്ര, അതല്ലാഹു സംവിധാനിക്കുന്നു. ആ കുട്ടിക്ക് വേണ്ട വളർച്ച എത്രയാണ്, അതും അല്ലാഹു സുബ്ഹാനഹു തആല സംവിധാനിക്കുന്നു. ആ കുട്ടിയുടെ വിരളെത്ര നീളമുണ്ടാകണം, ആ കുട്ടിയുടെ മൂക്ക് എത്ര നീളമുണ്ടാകണം, ആ കുട്ടി ഏത് പ്രകൃതിയിലാണ് ജീവിക്കേണ്ടത് എന്നത് കൃത്യമായി മനസ്സിലാക്കുന്ന അല്ലാഹു ആ രൂപത്തിൽ അവൻ്റെ ശരീരത്തിൻ്റെ തൊലികളെപ്പോലും മാറ്റിയെടുക്കുന്നു എന്നതാണ് നമ്മളേറെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം. എല്ലുകളും മാംസങ്ങളും അതുപോലെ തന്നെ ആ രക്തപിണ്ഡം പിന്നെ മാംസപിണ്ഡമായി പിന്നെ എല്ലുകൾ പൊതിഞ്ഞ് അങ്ങനെയുള്ള ഒരു പ്രക്രിയ നമ്മുടെ സ്ത്രീകളുടെ വയറിനുള്ളിൽ, ഗർഭിണികളായ സ്ത്രീകളുടെ വയറിനുള്ളിൽ നടക്കുമ്പോൾ ഇത് നടത്തുന്നത് അൽ മുസവ്വിറായ അല്ലാഹു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല, ആ കുട്ടി ജനിച്ചു കഴിഞ്ഞാലോ, ആ കുട്ടി ജനിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു രൂപത്തിലായിരിക്കും. കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ മുഖഷേപ്പൊക്കെ ഒന്ന് മാറി തുടങ്ങും. ആദ്യം പറയും ഇന്ന ഇന്ന ആളുകളെപ്പോലെയാണ് തോന്നുന്നത് എന്ന് പറയും. എന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പറയും അല്ല, ഇത് ഉപ്പയെ പോലെ തന്നെയാണ് എന്ന് ആ കുട്ടിയെക്കുറിച്ച് മുഖത്തു നോക്കി പറയാറുണ്ട്. അപ്പോൾ ആ ജനിച്ചത് മുതൽ വീണ്ടും വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഈ സംവിധാനങ്ങൾ സംവിധാനിച്ചത് അൽ മുസവ്വിറായ അല്ലാഹു സുബ്ഹാനഹു വതാല. ഒരു പുഴു എങ്ങനെയാണ് പൂമ്പാറ്റയായി മാറുന്നത് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ നമ്മുടെ ശരീരത്തിലേക്ക് വന്നിരുന്നാൽ അറപ്പ് തോന്നുന്ന ഒരു പുഴു, അത് പിന്നീട് പൂമ്പാറ്റയായി മാറിയിരിക്കുമ്പോൾ നമ്മൾ എത്ര നല്ല മനോഹരമായിക്കൊണ്ടാണ് അതിനെ നോക്കിക്കാണുന്നത്. ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട്. ഒരു നമ്മൾ തൊടാൻ അറപ്പ് കാണിക്കുന്ന ഒരു പുഴു പിന്നീടത് പൂമ്പാറ്റയായി മാറുമ്പോൾ അതൊന്ന് കയ്യിൽ വന്നിരുന്നാൽ എത്ര രസമായിരിക്കുമെന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ, അല്ലാഹു സുബ്ഹാനഹു വതാല ഓരോരുത്തർക്കും അതിൻ്റേതായ രൂപങ്ങൾ നൽകുന്നു, അതിൻ്റേതായ പ്രകൃതങ്ങൾ നൽകുന്നു, അതിൻ്റേതായ വർണ്ണങ്ങൾ നൽകുന്നു, വലിപ്പം നൽകുന്നു. കാരണം അവൻ അൽ മുസവ്വിറൻ. അതുകൊണ്ട് തന്നെ ഈ പുഴുവിൻ്റെയും പൂമ്പാറ്റയുടെയും ഈയൊരു സംഭവം വച്ച് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹുവാണ് ഇത് സംവിധാനിക്കുന്നത്. അതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ന്യൂനതകളോ കുറവുകളോ ഉണ്ട് എന്നതിൻ്റെ പേരിൽ നമ്മൾ അവരെ മോശമായി കാണാനോ അതിനെ നിസാരവൽക്കരിക്കാനോ, ഒരാൾ ഒരല്പം കറുത്തുപോയി എന്നതുകൊണ്ട് ഈ എന്താണ് ഈ കറുത്ത കുട്ടി എന്ന് പറയുന്ന, അവനെ ഒരു സമൂഹത്തിൽ നിന്ന് അകറ്റപ്പെടുന്ന ഒരു സ്വഭാവം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ല. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകൻ മാർക്കറ്റിലേക്ക് ഇറങ്ങി. സാഹിർ എന്ന് പറയുന്ന ഒരു വ്യക്തി മാർക്കറ്റിൽ നിൽക്കുകയാണ്. ഒരു അടിമ പുരുഷനാണ്, കറുത്ത ഒരു അടിമ പുരുഷനാണ്. അദ്ദേഹത്തിൻ്റെ പിന്നിലൂടെ ചെന്ന് അദ്ദേഹത്തെ ഒന്ന് വാരിപ്പുണർന്ന് ആരാണ് എന്ന് അറിയിക്കാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ഇടപെടുകയാണ്. പിന്നിൽ നിന്ന് കെട്ടിപ്പിടിച്ച് ഈ അടിമയെ വാങ്ങാൻ ആരുണ്ട് എന്ന് ചോദിച്ചപ്പോൾ സഹാബത്തിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. സാഹിർ തിരിഞ്ഞു നോക്കുമ്പോൾ പ്രവാചകനാണ്. ഒന്നും മിണ്ടാതെ പ്രവാചകൻ്റെ ആ ഒരു സന്തോഷം, പ്രവാചകൻ തമാശക്ക് ചോദിച്ചതാണെങ്കിലും അവിടെ ആ സാഹിർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തിരിച്ചു ചോദിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, റസൂലെ, നിങ്ങൾ എന്നെ കാസിദായ ഒരു അടിമയായിട്ടാണോ കാണുന്നത്? കാസിദായ അടിമ എന്ന് പറഞ്ഞാൽ വില കുറഞ്ഞ അടിമയായിട്ടാണോ എന്നെ കാണുന്നത് എന്ന് ചോദിക്കുമ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൻത ലസ്ത ഇൻദല്ലാഹി ബിഖാസിദ്, അല്ലാഹുവിൻ്റെ അടുക്കൽ നീ വില കുറഞ്ഞ ഒരു വസ്തുവല്ല, വില കുറഞ്ഞ ചരക്കല്ല എന്ന് തിരിച്ചു പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഒരു കറുത്ത അടിമ അല്ലാഹുവിൻ്റെ അടുക്കൽ വലിയ സ്ഥാനമാനങ്ങളുള്ള ആളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്, സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഒരടിമ എന്നതുകൊണ്ട് അയാളെ കുറച്ച് കാണാൻ പാടില്ല, അതുപോലെ തന്നെ ഒരു കറുത്ത മനുഷ്യൻ എന്നതുകൊണ്ട് അയാളെ കുറച്ച് കാണാൻ പാടില്ല. അല്ലാഹു നോക്കുന്നത് നമ്മുടെ സൗന്ദര്യത്തിലേക്കോ നമ്മുടെ വസ്ത്രത്തിലേക്കോ ഒന്നുമല്ല. ഒരാൾ നല്ല വെളുത്ത സൗന്ദര്യമുള്ള ഒരു വ്യക്തിയാണ് എന്നതുകൊണ്ട് അല്ലാഹുവിന് പ്രത്യേകമായ പ്രീതി അവനുണ്ടാവില്ല. അല്ലാഹു നോക്കുന്നത് അവരുടെ ഹൃദയങ്ങളിലേക്കാണ്. ഇന്നല്ലാഹു ലാ യൻദുറു ഇലാ സുവരിക്കും, നിങ്ങളുടെ രൂപത്തിലേക്കല്ല അല്ലാഹു സുബ്ഹാനഹു വതാല നോക്കുന്നത്, അല്ലാഹു നോക്കുന്നത് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. ഏതായാലും സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാൾക്ക് എന്തെങ്കിലും ഒരു ന്യൂനത അല്ലാഹു അവൻ്റെ നീതിയിൽ അധിഷ്ഠിതമായിക്കൊണ്ടാണ് അവൻ്റെ എല്ലാ സൃഷ്ടിപ്പും. ചിലപ്പോൾ ചില ആളുകൾക്ക് എന്തെങ്കിലും കുറവുകൾ എന്ന് വെച്ചാൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും കുറവല്ല. കാരണം അള്ളാഹുവിനറിയാം അവൻ ആ നിറമാണ് ലഭിക്കേണ്ടത് എന്നറിയാം. ചില ആളുകൾ നല്ല മെലിഞ്ഞൊട്ടിയിട്ടായിരിക്കും, ആ ആളുകളെ കളിയാക്കാൻ പറ്റൂല. ചില ആളുകൾ നല്ല വണ്ണമുള്ള ശരീരപ്രകൃതിയായിരിക്കും, ഒരിക്കലും ആ വ്യക്തിയെ കളിയാക്കാൻ പറ്റൂല. ആ വ്യക്തിയെ കളിയാക്കുന്നതിലൂടെ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെയാണ്, അള്ളാഹു അൽ മുസവ്വിറാണ് അവൻ രൂപകൽപ്പന ചെയ്തതിനെ, അതിനെയാണ് നമ്മൾ കളിയാക്കുന്നത് എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന പള്ളിയുടെ അടുത്ത് മഹാനായ സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അറാഖിൻ്റെ കൊള്ളിവെട്ടാൻ, കമ്പുവെട്ടാൻ വേണ്ടി മരത്തിലേക്ക് കയറുമ്പോൾ ഒരു കാറ്റടിച്ചു. കാറ്റടിച്ചപ്പോൾ വസ്ത്രമൊന്ന് നീങ്ങി. ആ സമയം ആ മരത്തിൽ ഇങ്ങനെ മുറുകി പിടിച്ച് നിലത്ത് വീഴാതിരിക്കാൻ വേണ്ടി ഇറുക്കി പിടിച്ചുകൊണ്ട് ഇരുന്ന സമയം സഹാബത്ത് ആ ഒരു രംഗം കണ്ട് ചിരിക്കാൻ, കാരണം തുണി അല്പം മാറിയപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിൻ്റെ കണങ്കാല് കാണുന്നുണ്ട്. മെലിഞ്ഞൊട്ടിയ, തീർത്തും മെലിഞ്ഞൊട്ടിയ വള്ളിക്കമ്പ് പോലെ ഇരിക്കുന്ന ആ ഒരു കാലിനെ കണ്ടപ്പോൾ സഹാബത്ത് ചിരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇത് കണ്ടുവരികയാണ്. ഇത് കണ്ടുവന്നിട്ട് സഹാബത്തിനോട് ചോദിക്കാണ്, അതദ്ഹകൂന മിൻ ദിഖത്തി സാഖൈഹി, ആ രണ്ട് കണങ്കാലുകൾ കണ്ടിട്ട് നിങ്ങൾ ചിരിക്കുകയാണോ? വല്ലദി നഫ്സി ബിയദിഹി ലഹുമാ അസ്ഖലു ഫീ മീസാനി മിൻ ജബലി ഉഹദ്. റസൂൽ കരീം സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്, ആ രണ്ട് കണങ്കാല് എന്നത് ജബൽ ഉഹദിനേക്കാൾ കനം തൂങ്ങുന്നതാണ് എന്ന് റസൂൽ കരീം സല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നു. അതുകൊണ്ട് ഒരാൾ നല്ല ആരോഗ്യമുള്ള വ്യക്തി, അല്ലെങ്കിൽ നല്ല മെലിഞ്ഞ വ്യക്തി, അല്ലെങ്കിൽ നല്ല വണ്ണമുള്ള ഒരു വ്യക്തി എന്നതൊന്നുമല്ല അള്ളാഹുവിൻ്റെ അടുക്കൽ പരിഗണിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ സൗന്ദര്യമുള്ള ഒരു വ്യക്തി എന്നതുകൊണ്ടും അള്ളാഹു പരിഗണിക്കുകയില്ല. ചരിത്രത്തിൽ ബിലാൽ റളിയല്ലാഹു അൻഹു അറിയപ്പെടുന്നത് അത്ര കണ്ട് സൗന്ദര്യമില്ലാത്ത കറുകറുത്ത ബിലാൽ എന്നാണ്. എന്നാൽ റളിയല്ലാഹു അൻഹു എന്ന് നമ്മൾ പറയാറുണ്ട്. അള്ളാഹുവിനെ തൃപ്തിപ്പെട്ട ഒരു അടിമ, ഒരു സഹാബി, ഇത്രയും വലിയൊരു പദവിയിലേക്കെത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരാൾക്ക് എന്തെങ്കിലും ന്യൂനതയുണ്ട് എന്നതുകൊണ്ട് നമ്മുടെ ദൃഷ്ടിയിൽ അത് ന്യൂനതയായിരിക്കാം. പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പ്രതിഫലത്തിന് ഉടമസ്ഥനാകുന്ന ഒരു വ്യക്തിയായിരിക്കാം അദ്ദേഹം. അതുകൊണ്ട് ഒരാളെയും നിസാരവൽക്കരിക്കാൻ പാടില്ല, ഒരാളെയും മോശപ്പെടുത്തി സംസാരിക്കാൻ പാടില്ല. അവൻ്റെ സൃഷ്ടിപ്പിലെന്തെങ്കിലും ഒരു നമ്മളെക്കാൾ കുറച്ചെന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആ കുറവ് വച്ച് അവനെ പരിഹസിക്കാൻ പാടില്ല. ഇത് അള്ളാഹുവിൻ്റെ അൽ മുസവ്വിർ എന്ന നാമം പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അതോടൊപ്പം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ സഖഫ് ഗോത്രത്തിലെ ഒരു വ്യക്തി വരികയാണ്. ആ വരുന്ന വ്യക്തി തുണി, അതായത് നിലത്ത് വലിച്ചിട്ട് വരുന്ന ഒരവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ഇങ്ങനെ തുണി നിലത്തിട്ട് വലിച്ച്, അതായത് നിര്യാണിക്ക് താഴെ വസ്ത്രം പോകാൻ പാടില്ല എന്ന് പ്രവാചകന്റെ അധ്യാപനം ഉണ്ടായിരിക്കെ എന്തിനാണ് താങ്കൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം തിരിച്ചു പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എൻ്റെ കണങ്കാലുകൾ കണ്ടാൽ ആളുകൾ ചിരിക്കും, കാരണം അത്രയും ശോഷിച്ച അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആ കണങ്കാല് കാണാതിരിക്കാൻ വേണ്ടി നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിച്ചതാണ് എന്ന ഒരു ഉദുർ പറഞ്ഞപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ തിരിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്, കുല്ലു ഖൽഖില്ലാ അസ്സ വജല്ല ഹസനുൻ, അള്ളാഹുവിൻ്റെ എല്ലാ സൃഷ്ടികളും അത് നന്മയാണ്, നല്ലതാണ്, ഹസനായതാണ്, അതിൽ പരിഹസിക്കപ്പെടേണ്ട ഒന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ നിര്യാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കണമെന്ന് തിരുത്തി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഏതായാലും സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിന് യാതൊരു നിലക്കുമുള്ള കോട്ടങ്ങളും വന്നിട്ടില്ല. അള്ളാഹു കൃത്യമായി അവർക്ക് അനുയോജ്യമായ രൂപത്തിൽ ഏത് നാടിനാണോ ജീവിക്കേണ്ടത് ആ നാടിൽ ജീവിക്കേണ്ട രൂപത്തിലുള്ള ശരീരപ്രകൃതികൾ നൽകി രൂപകൽപ്പന ചെയ്ത് ആ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല വണ്ണവും വലിപ്പവും നിശ്ചയിച്ച് വർണ്ണങ്ങൾ നിശ്ചയിച്ച് അതിനെ മുൻമാതൃകയില്ലാത്ത രൂപത്തിൽ സൃഷ്ടിച്ച് സംവിധാനിച്ചവനാണ് അൽ മുസവ്വിറായ അള്ളാഹു എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ആരുടെയെങ്കിലും കുറവ് നമുക്ക് കുറവായി തോന്നുന്നുവെങ്കിൽ നമ്മുടെ ദൃഷ്ടിയിൽ അത് കുറവായി തോന്നുന്നുവെങ്കിൽ ആ കുറവ് വച്ച് മറ്റുള്ളവരെ പരിഹസിക്കാനോ അളക്കാനോ പാടില്ല. കാരണം അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരുപക്ഷെ നമ്മളെക്കാൾ ശ്രേഷ്ഠൻ ആ വ്യക്തിയായിരിക്കും എന്നത് തിരിച്ചറിയേണ്ടതുണ്ട് എന്നതുകൂടി ഈ ഒരു സംഭവത്തിൽ അള്ളാഹുവിൻ്റെ അൽ മുസവ്വിർ എന്ന നാമം പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മസ്അലയായി, ഒരു വിഷയമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം നമ്മൾ തിരിച്ചറിയേണ്ട മറ്റൊരു വസ്തുത, അൽ മുസവ്വിർ എന്ന് പറയുമ്പോൾ ചിത്രരചനയുമായി ബന്ധപ്പെട്ട് ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ജീവനുള്ള വസ്തുക്കളെ വരയ്ക്കുക എന്നത് ഇസ്ലാം നിഷിദ്ധമാക്കിയ കാര്യമാണ്. കുല്ലു മുസവ്വിരും ഫിന്നാർ, എല്ലാ മുസവ്വിറുകളും, അതായത് ചിത്രം വരയ്ക്കുന്ന, ജീവനുള്ള ചിത്രം വരയ്ക്കുന്നവരും നരകത്തിലാണ് എന്ന് പഠിപ്പിക്കപ്പെടുന്നു. ഇനി ആധുനിക മസല എടുത്തു നോക്കുമ്പോൾ ഫോട്ടോഗ്രാഫി, അത് ഹറാമാണോ ഹലാലാണോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഏതായാലും ആ വിഷയത്തിൽ അതിര് കടക്കാനും പാടില്ല, നിസാരവൽക്കരിക്കാൻ പാടില്ല. എന്നാൽ അമിതമായ ആ വിഷയത്തിലെ തീവ്രതയും പാടില്ല. ചില ആളുകൾ അങ്ങനെയാണ്, ദീനി ദഅവ രംഗത്ത് ഫോട്ടോ എടുക്കാൻ പാടില്ല, വീഡിയോ എടുക്കാൻ പാടില്ല, ദീന് പഠിപ്പിക്കാൻ പോലും വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ചില ആളുകൾ നമ്മുടെ സമുദായത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അത് ഓവറാക്കലാണ്. എന്നാൽ മറ്റു ചില ആളുകളുണ്ട്, വിവാഹത്തിൻ്റെ അന്ന് അവർ പെണ്ണുങ്ങൾ ഡ്രസ്സ് മാറുന്നത് പോലും ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുക്കുന്ന രൂപത്തിൽ ഈ ഫോട്ടോഗ്രാഫിയെ നിസാരവൽക്കരിക്കുന്ന ആളുകളുണ്ട്. ഇത് രണ്ടും പാടില്ല. ഇതിന് മധ്യമ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ആവശ്യങ്ങൾക്കും അത്യാവശ്യങ്ങൾക്കും ഇത്തരം ക്യാമറകൾ, ഫോട്ടോഗ്രാഫികൾ ഉപയോഗിക്കാം എന്നത് തന്നെയാണ് പ്രബലമായ അഭിപ്രായം. അതുകൊണ്ട് ഈ പ്രവാചകൻ്റെ അധ്യാപനങ്ങളെ സ്വീകരിച്ച് മുസവ്വിറായ, അൽ മുസവ്വിറായ അള്ളാഹു സുബ്ഹാനഹു തആല കൃത്യമായി നമ്മൾ മനസ്സിലാക്കി, മുൻ മാതൃകയില്ലാതെ സൃഷ്ടിച്ച അള്ളാഹു, അവൻ്റെ സൃഷ്ടിപ്പിൽ യാതൊരു വിധത്തിലുള്ള ന്യൂനതയുമില്ല. നമ്മുടെ ദൃഷ്ടിയിൽ എന്തെങ്കിലും ന്യൂനതയായി കാണുന്നുവെങ്കിൽ അത് നമ്മൾ ആ വിഷയത്തിൽ കളിയാക്കേണ്ടവരല്ല, മറിച്ച് നമ്മളെക്കാൾ ഒരു പക്ഷേ അവർ ആ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ആദരണീയരായിരിക്കാം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൂടുതൽ പഠിക്കുക, ജീവിതത്തിൽ പകർത്തുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: മാഷാല്ലാ, നമ്മളിതുവരെ കേട്ടത് അസ്മാഉൽ ഹുസ്ന. പതിവ് പോലെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് അബ്ദുറൌഫ് അൽ ഹിക്കമിയാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. അൽ മുസവ്വിർ എന്ന അള്ളാഹുവിൻ്റെ നാമവുമായി ബന്ധപ്പെട്ട സംസാരമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
1: ഇനിയൊരു കഥ കേട്ട് വരാം നമുക്ക്. കഥികൻ അബ്ദുസലാം വീട്ടി. പൂമരത്തണൽ, വിചിത്രമായ പരീക്ഷണം എന്ന ഒരു വിഷയത്തിലാണ് അദ്ദേഹം കഥ അവതരിപ്പിക്കുന്നത്.
2: കഥ പറയാം പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ കഥയുടെ പേര് വിചിത്രമായ പരീക്ഷണം. റാഷിദ ബിൻത് ഉസ്മാൻ രചിച്ചിട്ടുള്ള പൂമരത്തണൽ ഗുണപാഠം കഥകളിൽ നിന്നും വിചിത്രമായ പരീക്ഷണം എന്ന കഥയാണ് നമ്മൾ കേൾക്കുന്നത്. ദൂരെ കിഴക്കുള്ളൊരു രാജ്യത്തെ രാജാവിന് വയസ്സൊരുപാടായി. തൻ്റെ പിൻഗാമിയെ തിരഞ്ഞെടുക്കാൻ സമയമായെന്ന് അദ്ദേഹത്തിന് തോന്നിത്തുടങ്ങി. തൻ്റെ മക്കളിൽ നിന്ന് ആരെയെങ്കിലും രാജാവായി തിരഞ്ഞെടുക്കുന്നതിനു പകരം വളരെ വ്യത്യസ്തമായ രീതിയിൽ തൻ്റെ പിൻഗാമിയെ തിരഞ്ഞെടുക്കാനാണ് അദ്ദേഹം തീരുമാനിച്ചത്. ഒരു ദിവസം അദ്ദേഹം തൻ്റെ രാജ്യത്തെ മുഴുവൻ യുവാക്കളെയും വിളിച്ചുകൂട്ടി. എന്നിട്ട് അവരോട് പറഞ്ഞു, എനിക്ക് അധികാരം കൈമാറാൻ സമയമായിരിക്കുന്നു. ഞാൻ നിങ്ങളിൽ നിന്ന് ഒരാളെ അടുത്ത രാജാവായി തിരഞ്ഞെടുക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഈ വാക്കുകൾ വിശ്വസിക്കാനാവാതെ എല്ലാവരും പരസ്പരം നോക്കി. ആകാംക്ഷയോടെയും അത്ഭുതത്തോടെയും തന്നെ നോക്കി നിൽക്കുന്ന യുവാക്കളെ നോക്കി രാജാവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും ഓരോ വിത്ത് തരാൻ പോകുകയാണ്. നിങ്ങളത് കുഴിച്ചിട്ട് മുളപ്പിച്ച് പരിപാലിക്കണം. എന്നിട്ട് അതുമായി ഒരു വർഷം കഴിഞ്ഞ് ഇവിടെ വരണം. നിങ്ങൾ കൊണ്ടുവന്ന ചെടി കണ്ട ശേഷം നിങ്ങളിൽ നിന്നും യോഗ്യനായ ഒരാളെ ഞാൻ രാജാവായി തിരഞ്ഞെടുക്കും. ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു യുവാവാണ് ലിങ്. എല്ലാവർക്കും കിട്ടിയ പോലെ അവനും ഒരു വിത്ത് കിട്ടി. അതുമായി അവൻ വീട്ടിലേക്ക് മടങ്ങി. വീട്ടിലെത്തിയ ലിങ് മാതാവിനോട് കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു. അവർ അവനെ ചെടിച്ചട്ടിയിൽ മണ്ണ് നിറക്കാനും വെള്ളമൊഴിക്കാനും മറ്റു സഹായിച്ചു. അത് മുളച്ചു വരുന്നുണ്ടോ എന്ന് ഓരോ ദിവസവും അവൻ നോക്കും. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു. നാട്ടിലെ ചില യുവാക്കൾ അവർക്ക് കിട്ടിയ വിത്ത് മുളച്ചുവെന്നും നന്നായി വളരുന്നുണ്ടെന്നും അവനോട് പറഞ്ഞു. ആഴ്ചകൾ പലതു കഴിഞ്ഞു. ലിങ്ങിൻ്റെ വിത്ത് മാത്രം മുളച്ചില്ല. മറ്റുള്ളവരെല്ലാം തങ്ങളുടെ ചെടിയെക്കുറിച്ച് മേനി പറയുമ്പോൾ അവന് സങ്കടം തോന്നും. താൻ പരാജയപ്പെടുമെന്ന് അവന് തോന്നി. എന്നാൽ തനിക്ക് കിട്ടിയ വിത്ത് മുളയ്ക്കാത്ത കാര്യം ആരോടും അവൻ പറഞ്ഞില്ല. ഒരു വർഷം പൂർത്തിയായി. എല്ലാവരും അവരവരുടെ ചെടികളുമായി രാജകൊട്ടാരത്തിൻ്റെ മുറ്റത്തെത്തി. തനിക്ക് കിട്ടിയ വിത്ത് മുളയ്ക്കാത്തതിനാൽ വെറുതെ പോയി അപമാനിതനാകണ്ടല്ലോ എന്നവൻ ചിന്തിച്ചു. എന്നാൽ അവൻ്റെ മാതാവ് അവനെ പോകുവാൻ നിർബന്ധിച്ചു. നട്ട് നനച്ച് പരിപാലിച്ചിട്ടും മുളച്ചില്ല എന്ന വിവരം രാജാവിനെ അറിയിക്കേണ്ടതുണ്ടെന്നും അവർ പറഞ്ഞു. ലിങ്ങിൻ്റെ മനസ്സ് നീറുകയായിരുന്നു. മാതാവിനെ അനുസരിക്കണമല്ലോ എന്നതിനാൽ ഒടുവിൽ അവൻ പോയി. കൊട്ടാരത്തിലെത്തിയപ്പോൾ വ്യത്യസ്തങ്ങളായ പൂക്കളുള്ള അനേകം ചെടികൾ കണ്ട് ലിങ് ആശ്ചര്യപ്പെട്ടു. അവൻ തൻ്റെ മണ്ണ് മാത്രമുള്ള ചട്ടി താഴെ വെച്ചു. മറ്റുള്ളവർ അത് കണ്ട് അവനെ കളിയാക്കി ചിരിച്ചു. ചിലർ സഹതാപം പ്രകടിപ്പിച്ചു പരിഹസിച്ചു, അയ്യോ പാവം രാജാവായതു തന്നെ. അങ്ങനെ രാജാവ് ആഗതനായി. എല്ലാവരും അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്തു. ലിങ് അപമാന ബോധത്താൽ മറ്റുള്ളവരുടെ പുറകിൽ ഒളിക്കാൻ ശ്രമിച്ചു. രാജാവ് പറഞ്ഞു, ഹോ, എത്രതരം ചെടികളും പൂക്കളുമാണ് ഞാൻ കാണുന്നത്. നിങ്ങൾക്കിടയിൽ നിന്ന് ഇന്ന് ഞാൻ എൻ്റെ പിൻഗാമിയെ തിരഞ്ഞെടുക്കാൻ പോകുകയാണ്. അന്നേരമാണ് ഒഴിഞ്ഞ ചട്ടിയുമായി പിന്നിൽ നിൽക്കുന്ന ലിങ്ങിനെ രാജാവ് കണ്ടത്. രാജാവ് ഭടന്മാരോട് അവനെ മുന്നിലേക്ക് കൊണ്ടുവരാൻ കൽപ്പിച്ചു. അവൻ ഭയന്ന് വിറച്ചു. എൻ്റെ വിത്ത് മാത്രം മുളച്ചിട്ടില്ല. ഒരു പക്ഷേ രാജാവ് എന്നെ കൊന്നുകളയാൻ കൽപ്പിക്കുമായിരിക്കും, അവൻ മനസ്സിൽ കരുതി. നിന്റെ പേരെന്താണ്? രാജാവ് ചോദിച്ചു. ലിങ് വിറച്ചുകൊണ്ട് അവൻ മറുപടി പറഞ്ഞു. യുവാക്കളെല്ലാം അവനെ കളിയാക്കി ചിരിച്ചു. മിണ്ടരുതാരും, രാജാവ് കൽപ്പിച്ചു. എന്നിട്ട് ലിങ്ങിനെ നോക്കി യുവാക്കളോടായി രാജാവ് പറഞ്ഞു, ശ്രദ്ധിക്കുക, ഈ നിൽക്കുന്ന ലിങ്

0: കൊത്തി ചെടികളുമായി വന്നു. എന്നാൽ വെറും ചട്ടിയുമായി വന്ന ഇവൻ എങ്ങനെയാണ് രാജാവാവുക? ചില യുവാക്കൾ ചോദിച്ചു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ തന്നതൊരിക്കലും മുളക്കാത്ത വിത്തുകളായിരുന്നു. ലിങ്ങൊഴികെ എല്ലാവരും ചെടികളുമായി വന്നു. ഞാൻ തന്ന വിത്ത് മുളക്കാത്തതിനാൽ നിങ്ങളെല്ലാവരും വേറെ വിത്ത് നട്ടാണ് ചെടികളുണ്ടാക്കിയത്. അധികാരം കിട്ടാനുള്ള അത്യാഗ്രഹത്താൽ നിങ്ങളെല്ലാവരും വഞ്ചന കാണിച്ചു. ലിങ് മാത്രമാണ് സത്യസന്ധത കാണിച്ചത്. നിങ്ങൾ ചെയ്തതുപോലെ അവനും ചെയ്യാമായിരുന്നു. എന്നാൽ വിശ്വസ്തനും സത്യസന്ധനുമായ അവൻ അതിന് തയ്യാറായില്ല. അതിനാൽ രാജാവാകാനുള്ള യോഗ്യത ലിങ്ങിന് മാത്രമാണുള്ളത്. രാജാവ് രാജകിരീടം ലിങ്ങിൻ്റെ തലയിൽ വെച്ചു കൊടുക്കുമ്പോൾ മറ്റു യുവാക്കളെല്ലാം ലജ്ജിച്ച് തല താഴ്ത്തി. കൂട്ടുകാരെ, വഞ്ചനയും കള്ളത്തരവും നാശത്തിലേക്കാണ് നയിക്കുക. എന്നാൽ വിശ്വസ്തതയും സത്യസന്ധതയും നമ്മെ വിജയികളാക്കും. അവർക്ക് ആരുടെ മുമ്പിലും അപമാനിതരാകേണ്ടി വരില്ല. അതിനാൽ സത്യസന്ധരായി ജീവിക്കുവാൻ എല്ലാവരും പരിശ്രമിക്കുക. അപ്പോൾ അടുത്ത കഥ പറയാം പരിപാടിയിൽ നമുക്ക് മറ്റ് കഥയുമായിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് കഥ പറയാം വിചിത്രമായ പരീക്ഷണം എന്ന തലക്കെട്ടിൽ നിന്നുകൊണ്ട് അബ്ദുസ്സലാം വീട്ടിൽ നടത്തിയ സംസാരമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
2: നമ്മളിഞ്ഞൊരു യാത്ര പോവുകയാണ്.
1: അതെ,
2: യാത്ര ഇന്തോനേഷ്യയിലേക്കാണ്. ഇന്തോനേഷ്യൻ യാത്രാനുഭവങ്ങൾ നമ്മോടൊപ്പം പങ്കുവെക്കുന്ന ദൃശ്യം പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പോകുന്നത്. ഡോക്ടർ അജ്മൽ മൊയിൻ കൊടിയത്തൂരും ഡോക്ടർ മുഹമ്മദ് ഫവാസ് കെയും ചേർന്ന് അവതരിപ്പിക്കുന്ന ദൃശ്യം കാതൂർക്കാം.
3: ബിസ്രോഡിയുടെ ദൃശ്യം പ്രോഗ്രാമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്തോനേഷ്യൻ യാത്രയിലെ വ്യത്യസ്തമായ അനുഭവങ്ങൾ ഡോക്ടർ അജ്മൽ മൊയിൻ സാറുമായി അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തമായ അനുഭവങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് കൂടുതലായി അവിടത്തേക്കുള്ള യാത്രയും അതുപോലെ തന്നെ അവിടുത്തെ മറ്റു വിശേഷങ്ങളൊക്കെ നമുക്ക് നേരിട്ട് തന്നെ ചോദിച്ചറിയാം. നിങ്ങൾ വളരെ മനോഹരമായിക്കൊണ്ട് നിങ്ങളുടെ യാത്രയും, അപ്പോൾ ഏതൊരാൾക്കും കേൾക്കുമ്പോൾ തന്നെ ഇന്തോനേഷ്യ, പൊതുവേ ഇന്തോനേഷ്യയുടെ ഒരു കൾച്ചറും അതുപോലെ തന്നെ അവിടുത്തെ ഒരു ടൂറിസ്റ്റ് സ്പേസ് അധികം അങ്ങനെ ആഘോഷിക്കപ്പെടാതെ പോകുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളെ യാത്ര ഒരുപാട് ഏരിയ കവർ ചെയ്തു, വ്യത്യസ്തമായ അനുഭവങ്ങൾ നിങ്ങളുണ്ടായി. ഇപ്പം പൊതുവേ പിന്നെ ഇന്തോനേഷ്യയിൽ നമുക്ക് കൂടുതൽ ആളുകളും ബാലിയാണ് പറയാറുള്ളത്. ഇപ്പം ബാലിയെ പറ്റി അവിടുത്തെ ഒരു കൾച്ചറും അതല്ലെങ്കിൽ അവിടെ ഉള്ള ആ ഒരു ടൂറിസ്റ്റ് സ്പേസിനെ പറ്റിയിട്ട് പ്ലേസിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? അവിടെ അതിനെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ?
4: ബാലി ഒരു 100% ടൂറിസ്റ്റ് പ്രദേശമാണ്. മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും തന്നെ അങ്ങനത്തെ ചില ടൂറിസ്റ്റ് ഹബ്ബുകൾ ഉണ്ടാവും. ഇപ്പോൾ മലേഷ്യയിൽ പോയിട്ടുണ്ടെങ്കിൽ മലേഷ്യയിൽ എല്ലാവരും മലേഷ്യ ഉദ്ദേശിക്കുന്ന മെയിൻ ഘടകം ഏറ്റവും ചെറിയ ചിലവിൽ പാസ്പോർട്ടിൽ ഒരു സീലോടുകൂടി വിദേശ രാജ്യത്തേക്ക് കടക്കാവുന്ന ഒരു സ്ഥലം എന്നുള്ളതാണ് മലേഷ്യൻ്റെ അട്രാക്ഷൻ. കാരണം ഒരു 20,000-30,000 രൂപയ്ക്ക് നമുക്ക് മലേഷ്യ കവർ ചെയ്യാം, ഒരു വിദേശ രാജ്യം എന്നുള്ളത്. പക്ഷേ മലേഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൈറ്റ് ലങ്കാവിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടുന്ന് വീണ്ടും ഫ്ലൈറ്റ് കയറി പോകണം, അല്ലെങ്കിൽ കടലിൽ കടക്കണം. മറ്റൊരു ദ്വീപാണ്, 100% ടൂറിസ്റ്റ് സ്ഥലമാണ്, ഭയങ്കര രസമുള്ള ഒരു സ്ഥലമാണ്. ആ തരത്തിലുള്ള ഒരു സൈറ്റാണ് ബാലി. ബാലി ബാലി സുഗ്രീവന്മാർ എന്ന് കേട്ടില്ലേ, ഹിന്ദു മതവുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന, അതിൻ്റെ മിത്തുകളുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ആളുകളുടെ ഒരു പിന്നെ ഹണിമൂൺ ഡെസ്റ്റിനേഷൻ, അതുപോലെ തന്നെ ഒരു മാരേജ് വെഡ്ഡിങ് ഡെസ്റ്റിനേഷൻ ഒക്കെ ആയിട്ടാണ് ബാലി നിൽക്കുന്നത്. കുറച്ചും കൂടി എക്സ്പെൻസ് കുറഞ്ഞിട്ടുള്ള ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊന്നാണ്. ഒരുപാട് ബീച്ചുകളുണ്ട്, പിന്നെ ഒരുപാട് വാട്ടർ സ്പോട്ടുകൾ ഉള്ള, പിന്നെ ടെമ്പിളുകൾ, അതുപോലെ തന്നെ ചെറിയ വോൾക്കാനോ ഉണ്ട്. നമ്മൾ ബ്രോമോ ഉള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മളുടെ ഒരു അട്രാക്ഷൻ അല്ല. സാധാരണ ബാലി പോകുന്നവർക്ക് ആ ഇത് വലിയൊരു അട്രാക്ഷനായിട്ട് പറയാറുണ്ട്. അതല്ല ശരിക്കുള്ള വോൾക്കാനോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാലിയിൽ ഒരുപാട് പേര്, ഞാൻ ഈ പ്രാവശ്യം പോയപ്പോൾ തന്നെ ഒരാളെ പരിചയപ്പെട്ടു. അദ്ദേഹം ഹണിമൂൺ ട്രിപ്പിലാണ്, നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്നതാണ്. 2 ആഴ്ച എങ്ങനെയാണ് അദ്ദേഹം അവിടെ നിൽക്കാൻ പോകുന്നതാണ്, എനിക്കറിയില്ല എന്താ ചെയ്യുന്നതെന്ന്. ഫുൾ ഫ്രീ ആയിട്ട് നിൽക്കാൻ പറ്റുന്നത്. ബാലി ടൗൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര കൺജസ്റ്റഡാണ്. നമ്മളൊരു 2 കിലോമീറ്റർ യാത്ര ചെയ്യണമെങ്കിൽ ചിലപ്പോൾ ഒരു 1.5 മണിക്കൂറൊക്കെ എടുക്കും. മെല്ലെ മെല്ലെ മെല്ലെ മെല്ലെ മെല്ലെ പോകുന്ന ചെറിയ കുഞ്ഞു റോഡുകൾ, ആ റോഡുകളിൽ ഭയങ്കര ടൈറ്റ് ട്രാഫിക്കുള്ള, വലിയ സിറ്റിയല്ല പക്ഷേ കുഞ്ഞു കുഞ്ഞു റോഡുകളാണ്. അതുകൊണ്ട് തന്നെ മടുക്കും എന്നുള്ളതാണ്. നമ്മൾ ഈ ബസ്സിലിരുന്നിട്ട് ഇല്ലെങ്കിൽ കാറിലിരുന്നിട്ട് ഒരുപാട് സമയം ഒന്നും ചെയ്യാനില്ലാതെ നമ്മളുടെ സമയത്തിൽ വലിയൊരു ഭാഗവും വണ്ടിയിൽ ലോക്കായി പോകുന്ന

0: ഒരു പ്രശ്നമുണ്ട്. പക്ഷെ ആഘോഷിക്കുന്നൊരു ഏരിയയാണ്, നന്നായിട്ട് റിലാക്സ് ചെയ്തിട്ട് ആഘോഷിച്ച് പോകാൻ പറ്റുന്നുള്ളതാണ്. ഞങ്ങൾ ഫസ്റ്റ് ഡേയിൽ തന്നെ ഭക്ഷണം കഴിക്കാൻ പോകുന്ന ഒരു ബീച്ചിലാണ്. ആ ബീച്ചിൽ ഞാൻ പോയപ്പോൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. എന്തുമാത്രം ടൂറിസത്തിൻ്റെ സാധ്യതകളാണല്ലോ എന്നുള്ളത്. നമ്മളെ കോഴിക്കോട് ബീച്ച് ഏകദേശമൊക്കെ അങ്ങനെ മെല്ലെ മെല്ലെ ആയി വരുന്നുണ്ടെങ്കിലും ഒരു ബീച്ചിൽ ഒരു കിലോമീറ്ററോളം ദൂരത്ത് നിറയെ കസേര ഇട്ടിരിക്കുകയാണ്. കസേരയും ഡെസ്ക് ബെഞ്ചും ഇട്ട് ആൾക്കാർക്ക് ഇരിക്കും ഒരു കിലോമീറ്ററോളം ദൂരത്തേക്ക്. അത് ഓരോരോ ഹോട്ടലുകളാണ്, റെസ്റ്റോറൻ്റാണ്. റെസ്റ്റോറൻറ്റ് അതിൻ്റെ മുന്നിൽ കടലോരം. അപ്പോൾ ഓരോരുത്തർ ഓരോ റെസ്റ്റോറൻറ്റിൻ്റെ മുന്നിൽ 10 or 200 ചെയറും വെച്ചിട്ട് ഇരിക്കുകയാണ്. ഒരു റെസ്റ്റോറൻറ്റ് ഒരു റെസ്റ്റോറൻറ്റ് ഒരു റെസ്റ്റോറൻ്റ്. അപ്പോൾ ഒറ്റ മൊട്ടത്തിൽ ഇങ്ങനെ കല്യാണത്തിന് നിരത്തിയിട്ട് പോലെ നിൽക്കും. ഓരോ റെസ്റ്റോറൻറ്റിനും ഓരോ കൾച്ചറൽ പ്രോഗ്രാമുണ്ട്. അവരുടെ ഭരതനാട്യം പോലുള്ള സാധനം, അല്ലെങ്കിൽ അവരുടെ ഡാൻസ്, അല്ലെങ്കിൽ അവരുടെ പാട്ട്, എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള ഒരു മേള. ഒരു 9 PM അവിടെ മുഴുവൻ ജനമാണ്. അപ്പോൾ ഇത്രമാത്രം ജനങ്ങൾ വരുന്നുണ്ട്, എന്നാൽ ഒരു വ്യത്യസ്തമായ ഭക്ഷണം ഇതൊക്കെ കഴിക്കാമെന്നുള്ളതാണ്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ വിയറ്റ്നാം ആണെങ്കിലും ബാലി ആണെങ്കിലും തായ്ലാൻഡ് പ്രത്യേകിച്ച് പട്ടായ പോലുള്ള സ്ഥലങ്ങളൊക്കെ സെക്സാണ് വേറൊരു മെയിൻ ഒരു ടൂറിസത്തിൻ്റെ ഭാഗമായി മാറുന്നത്. അത് പലപ്പോഴും സങ്കടം തോന്നും, ഈ ആളുകളുടെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്ത്രീകളുടെ ഒരവസ്ഥയും മറ്റൊക്കെ. അപ്പോൾ അങ്ങനത്തെ ഒരു ടൂറിസത്തിൻ്റെ എല്ലാ നെഗറ്റീവ് സാധനങ്ങളും നമുക്ക് ബാലിയിലും കാണാൻ കഴിയുന്നതാണ്. അതാണ് ബാലിൻ്റെ ഒരു ഒരു ടൂറിസം എന്ന് പറഞ്ഞാൽ എല്ലാമുള്ള എല്ലാ തരം. പക്ഷേ നിങ്ങൾ ബാലി കണ്ടിട്ട് ഇന്തോനേഷ്യയെ വിലയിരുത്തരുത് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയിൽ ബോംബെ പോയിട്ട് അല്ലെങ്കിൽ ഡൽഹി പോയിട്ട് ഇതാണ് ഇന്ത്യ എന്ന് പറയുന്നത് പോലുള്ളൊരു തെറ്റായി മാറും. എല്ലാവരും ബാലി പോയിട്ട് ഇന്തോനേഷ്യ കണ്ടു എന്ന് പറയുന്നത്, ബാലി പോയാൽ ഇന്തോനേഷ്യയുടെ ഒരു കൾച്ചറൽ സ്പേസ് കണ്ടു എന്നുള്ളതാണ്. ടൂറിസവും ഒരു ഹിന്ദു കൾച്ചറും കണ്ടു എന്നുള്ളതാണ്. ശരിക്കുള്ള ഇന്തോനേഷ്യ ആ പറഞ്ഞ 17,000 ദ്വീപുകളുള്ള, അതിൽ തന്നെ 6,000 ദ്വീപുകളിലായിട്ട് ഈ മനുഷ്യന്മാർ അത് ഒരു തല മുതൽ നീണ്ടു കിടക്കുന്ന ഒരു രാജ്യമാണ്. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഇവരെങ്ങനെയാണ് ഈ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളത്. കാരണം ഒരു എൻഡിൽ ഇന്ത്യയാണ്, വേറൊരു എൻഡിൽ പിന്നെ ഓസ്ട്രേലിയയാണ്. ഇതൊക്കെ ദ്വീപുകളാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ നാടുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നത്, എന്ത് അടിസ്ഥാനത്തിലാണ് ഇവിടെ ഒരു രാജ്യമായിട്ട് നിൽക്കുന്നതെന്ന് പോലും അത്ഭുതം തോന്നുന്നൊരു സാധനമാണ്.
1: നിങ്ങൾ നേരത്തെ ഭക്ഷണത്തെപ്പറ്റി പറഞ്ഞപ്പം ഞാൻ കേട്ടിട്ടുണ്ടായ ഒരു വിഷയത്തെപ്പറ്റി ചോദിക്കണമെന്ന് വിചാരിച്ചിരുന്നു. ഇപ്പോൾ ലുവാത്തു ചായ എന്ന് പറയുന്നത് എന്താണ്? അവിടെ അവിടുത്തെ ഒരു ഒരു സ്പെയിൻ സ്പെഷ്യൽ ഐറ്റം ആണല്ലോ
0: അത്. പിന്നെ ഇന്തോനേഷ്യയിലെ ബാലിയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കച്ചവടത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ലുവാത്തു. ലുവാത്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേകതരം ഒരു ആടിനെ പോലുള്ളൊരു ഒരു ഇതാണ്. ആടിനെ പോലെ തോന്നുന്നൊരു മാൻ ടൈപ്പാണ് ലുവാത്ത്. ഈ ലുവാത്തിൻ്റെ കാഷ്ടം കൊണ്ട് ഉണ്ടാക്കുന്ന കാപ്പിപ്പൊടിയാണ് ലുവാത്ത്. ഇവർ ചെയ്യുന്നത് ലുവാത്ത് എന്ന ഈ ഇതിന് പിന്നെ കാപ്പിയുടെ കുരുക്കൾ കൊടുക്കും, അത് കഴിക്കും. കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ ഏർലി മോർണിങ്ങിലാണിത് പിന്നെ കാഷ്ടിക്കുക. ആ കാഷ്ടിക്കുന്ന ആ സാധനം അവർ എടുത്തതിന് ശേഷം അത് ഉണക്കും. അത് ഉണക്കിയിട്ട് പിന്നെ അത് പ്രോസസ്സ് ചെയ്യും. അത് ക്ലീൻ ചെയ്തതിന് ശേഷം ആ കാപ്പി പൊടിച്ചെടുക്കുന്നതാണ്. അത് ഭയങ്കര ആരോഗ്യത്തിന് ഗുണമാണെന്നൊക്കെയാണ്
1: പറയുന്നത്.
0: ഏതായാലും അത് അതൊരു വിസിറ്റാണ്, ഒരു ഐറ്റിനറിയിൽപ്പെട്ടൊരു സാധനമാണ്. നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് ലുവാത്തുവിൻ്റെ ഇതിൽ കയറും. അപ്പോൾ അവിടെ ഈ ആടിനെ ഈ മാനിനെ കാണിക്കും, അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കുന്ന പ്രോസസ്സ് കാണിച്ചു തരും. ഫസ്റ്റ് എത്തുന്ന കാട്ടം ഇങ്ങനെ കൂട്ടിയിട്ട് ഇത് കാണിച്ചു തരും, പിന്നെ അത് നന്നാക്കിയത് കാണിച്ചു തരും. അവസാനം നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് അവർ വ്യത്യസ്ത തരം ചായ അവർ തരും. ഇതല്ലാതെ ലുവാത്തു ടീ അല്ലാതെ വേറെ വ്യത്യസ്തതരമായ ചായകളൊക്കെ തന്നിട്ട് അതിൻ്റെ പൊടിയൊക്കെ നമുക്ക് വാങ്ങാം, ഇതും കൂട്ടത്തിൽ വാങ്ങും. ഇത് പറഞ്ഞപ്പോഴാണ് തോന്നുന്നത് എനിക്ക് ഓർമ്മ വരുന്നത് ഈ ചായയുടെ വില എത്രയാണെന്നുള്ളത് ആകാംക്ഷ ഉണ്ടാവും. ഇന്തോനേഷ്യൻ്റെ കറൻസിക്ക് കടലാസിൻ്റെ വിലയാണെന്നുള്ളതാണ്. നമ്മളുടെ 1 rupee കൊടുത്താൽ ഏകദേശം 200 rupees 195 rupees ആണ് കിട്ടുക 1 rupee. അപ്പോൾ ഒരു ഡോളർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ലക്ഷങ്ങൾ കിട്ടും. നമ്മൾ ഡോളറുമായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഒരു ഡോളർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത്രയും പൈസ കിട്ടും. അപ്പോൾ ഒരു ചായക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഇന്ത്യൻ്റെ 300 rupees വരും ഒരു കപ്പ് ടീക്ക്. അപ്പോൾ 300 rupees × 200 കൂട്ടിയിട്ടുള്ളതാണ് ഏകദേശം ഒരു ചായയുടെ വില ആയിട്ട് വരിക. അപ്പം അത്രയും അത് വിയറ്റ്നാമിൽ അങ്ങനെ തന്നെയാണ്. വിയറ്റ്നാം 200 മുകളിൽ വരും. അപ്പോൾ നമുക്ക് ആദ്യ ദിവസങ്ങളിലൊക്കെ നമ്മളെ തരം ഇങ്ങനെ ഇത് മനസ്സിലാവില്ല. അപ്പോൾ ഒരു ചായക്ക് പിന്നെ 20,000 അല്ലെങ്കിൽ 100,000 rupees ഇതൊക്കെയാണ് നമ്മൾ വരുന്നത്. പിന്നെ ഇങ്ങനെ അത് ക്ലിയർ ആയിട്ട് വരും. അവസാനത്തെ 3 0 വെട്ടിയിട്ട് നമ്മളിങ്ങനെ നമ്മളെ അതിനോട് അഡാപ്റ്റ് ചെയ്തിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ നമുക്കത് ക്ലിയർ ആയിട്ട് വരും. ഏകദേശം ഇന്ത്യൻ്റെ അതേ ചിലവ് തന്നെയാണ് കമ്പാരിറ്റീവ്ലി ഈ ഭാഗത്തൊക്കെ.
1: ഇന്ത്യൻ്റെ പൈസ മൂല്യം വെച്ച് നോക്കുമ്പോൾ ഏകദേശം സെയിം
0: എന്ന് വെച്ചാൽ, നമ്മളിവിടെ 1,000 രൂപ കൊടുത്ത് വാങ്ങുന്ന ഒരു ഡ്രസ്സ് അവിടുന്ന് നമ്മൾ ചിലപ്പോൾ 1,000,000 രൂപ കൊടുത്ത് വാങ്ങേണ്ടി വരും. അവസാനത്തെ 3 0 അങ്ങ് വെട്ടിയിട്ടുണ്ടെങ്കിൽ 1,000
1: ലേക്ക് തന്നെ
0: മനസ്സിലാവും എന്നുള്ളതാണ്.
1: ഓക്കെ ഓക്കെ. എന്നിരുന്നാലും ഒരുപാട് പിന്നെ വ്യത്യസ്തമായ ഇന്ത്യനേഷ്യ പിന്നെ ശരിക്കും പോയി കണ്ട ഒരു ഫീല്, അതല്ലെങ്കിൽ ഒരുപാട് വ്യത്യസ്തമായ അനുഭവങ്ങളാണ് നിങ്ങൾ പറഞ്ഞത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും കാണുന്ന എനിക്ക് പിന്നെ പ്രേക്ഷകർക്കെല്ലാവർക്കും ഉള്ളൊരു ചോദ്യമായിരിക്കും ഇന്തോനേഷ്യയിലേക്കുള്ള പോകാൻ എത്തിപ്പെടാനുള്ള പിന്നെ അതിൻ്റെ ഒരു ഫോർമാലിറ്റീസും പ്രൊസീജിയേഴ്സും ഒക്കെ. അപ്പം ഒരുപാട് ടെക്നിക്കൽ സംഗതികളുണ്ടോ, അല്ല നേരിട്ട് നമുക്ക് എളുപ്പം ഇപ്പോൾ മലേഷ്യയിലേക്ക് പോകുന്ന പോലെ പൊതുവേ ഇന്തോനേഷ്യയും ഒരു ഏഷ്യയിലുള്ള രാജ്യമെന്നുള്ള നിലക്ക് പിന്നെ എളുപ്പം പോയി വരാൻ പറ്റുമോ, പിന്നെ നല്ല ചിലവ് ആവോ, എങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ ഒരു യാത്ര പ്ലാൻ ചെയ്യാൻ പറ്റുക ഇന്തോനേഷ്യയിലേക്ക്?
0: ഇന്തോനേഷ്യ പൊതുവേ നമ്മളുടെ മലയാളി ടൂറിസ്റ്റുകളുടെ ഒരു മേജർ ഡെസ്റ്റിനേഷൻ അല്ല, ആണ് ബാലിയാണ്. ബാലി ഒരുപാട് പേര് പോകുന്നുണ്ട്. മലേഷ്യ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലി പോകും. അവിടേക്കുള്ള വിസ പ്രൊസീജിയർ കമ്പാരിറ്റീവ്ലി വളരെ ഈസിയാണ്. ഇപ്പോൾ മലേഷ്യയും പിന്നെ മറ്റുമൊക്കെ ഫ്രീ ആക്കിയിട്ടുണ്ട്. ഇവിടെ ഫ്രീ അല്ല, ഓൺ അറൈവലാണ്. ഓൺ അറൈവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എയർപോർട്ടിൽ നിന്ന് ഇവിടെ നിന്ന് കയറി പോകാം. അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത് ഏറ്റവും ബെസ്റ്റ് എപ്പോഴും നമ്മൾ ബാലിയിൽ ഇറങ്ങുന്നതാണ്. ജക്കാർത്തയിൽ ഇറങ്ങുന്നതിനേക്കാളും നല്ലത് ബാലിയിൽ ഇറങ്ങുന്നതാണ്. കാരണം ജക്കാർത്തയിൽ ടൂറിസ്റ്റുകളില്ല. അവിടുത്തെ എയർപോർട്ടിൽ മെയിനായിട്ട് വരുന്നത് ഈ ബിസിനസ്സുകാരും മറ്റൊക്കെ ആയിട്ടുള്ള ആളുകളായതുകൊണ്ട് അവരൊരു ടൂറിസ്റ്റ് ഫ്രണ്ട്ലി എയർപോർട്ടല്ല. അപ്പോൾ അതിൻ്റേതായ ചില ചിട്ടവട്ടങ്ങളുണ്ടാവും. ബാലി 100% ടൂറിസ്റ്റ് ഫ്രണ്ട്ലി എയർപോർട്ടാണ്. അവിടെ വരുന്ന ഇറങ്ങുന്ന യാത്രക്കാരിൽ ഒരു 95% ടൂറിസ്റ്റുകളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് പ്രത്യേകിച്ച് ചോദ്യം ചോദിക്കാനില്ല. ഇറങ്ങി വരുന്നു, ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ 500,000 അവിടുത്തെ രൂപ, 500,000 അവിടുത്തെ രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വിസ കിട്ടും. ഏകദേശം $32 ആണ് എൻട്രി വരുന്നത്. ഇന്ത്യയുടെ ഒരു 3,000-3,500 രൂപയാണ് വിസ വരുന്നത്. അതവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. നമ്മൾ ആ പൈസ കൊടുക്കുന്നു, അപ്പോൾ ഒരു കടലാസ് അവർ തരുന്നു, ഇതുമായിട്ട് നമുക്ക് എക്സിറ്റ് ചെയ്തിട്ട് പോകാവുന്നതാണ്. എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമത് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത് ഡോളറുമായിട്ട് പോവുക, ഇന്ത്യൻ മണിയുമായിട്ട് പോവാതിരിക്കുക. പരമാവധി എയർപോർട്ടിൻ്റെ ഏതാണെങ്കിലും ഏത് രാജ്യത്താണെങ്കിലും എയർപോർട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പരമാവധി നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യാതിരിക്കുക. ലോക്കൽ മണിയിലേക്ക് പുറത്തിറങ്ങിയതിന് ശേഷം പുറത്തുള്ള ഏതെങ്കിലുമൊക്കെ സാധാ എക്സ്ചേഞ്ചിൽ പോയിട്ട് എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി വാല്യൂ പൈസക്ക് കിട്ടും. എയർപോർട്ടിൽ എവിടെയാണെങ്കിലും കുറച്ച് കൂടും. സിമ്മ് വാങ്ങുന്നതൊക്കെ അതുപോലെ തന്നെ എയർപോർട്ടിൽ നിന്നും പുറത്തിറങ്ങിയിട്ടായിരിക്കും കുറച്ച് നല്ലതെന്ന് തോന്നുന്നു. അതാണ് ആ ഒരു പാർട്ട്. പിന്നെ അവിടുത്തെ ലോക്കൽ എക്സ്പെൻസ് അത്ര ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു രാജ്യമല്ല. നമ്മളെപ്പോലെ തന്നെ ഒരു ദിവസത്തേക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് 100-250 രൂപ റേഞ്ചിൽ അത്യാവശ്യം നല്ല ഭക്ഷണം കിട്ടും. അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ തയ്യാറാണെങ്കിൽ യാത്രയിൽ ഒരുപാട് പൈസ ആ കാര്യത്തിൽ കുറക്കാൻ പറ്റും. പിന്നെ യാത്രയുടെ ചിലവ് എന്നുള്ളത് നമ്മൾ ഓപ്ഷണലാണ്. നമ്മൾ ഏത് സ്റ്റാർ ഹോട്ടൽ എടുക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ യാത്ര പോസ്റ്റ് കോവിഡ് പീരീഡിൽ യാത്ര എന്നുള്ളത് ഭയങ്കരമായിട്ട് കൂടുകയും ഒരുപാട് ചിലവ് കുറഞ്ഞ യാത്രകളുടെ ടെക്നിക്കുകൾ നമുക്ക് ലോകത്തുണ്ട്. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അക്കമഡേഷൻ കിട്ടുന്ന കമ്മ്യൂണിറ്റികളുണ്ട്. ആ കമ്മ്യൂണിറ്റിയിൽ ചേർന്നിട്ടുണ്ടെങ്കിൽ ആ രാജ്യത്ത് നിന്ന് നമ്മളെ രാജ്യത്ത് വരുമ്പം അവർക്ക് നമ്മൾ അക്കമഡേഷൻ കൊടുക്കുക, നമ്മൾ അങ്ങോട്ട് പോകുമ്പം അവിടെ അക്കമഡേഷൻ അവർ തരുന്ന, ഇങ്ങനത്തെ കമ്മ്യൂണിറ്റികളുണ്ട്. ഇത്തരം കമ്മ്യൂണിറ്റികളിലേക്കൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ അക്കമഡേഷൻ കിട്ടും. അങ്ങനത്തെ വലിയ കമ്മ്യൂണിറ്റികൾ ഒരുപാട് ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു സുഖം എന്തിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ചും കൂടി ലോക്കലായിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നുള്ളതാണ്, ചെറിയ ചെറിയ ഗ്രൂപ്പാണെങ്കിൽ. അതുപോലെ തന്നെ ഹോസ്റ്റൽ സിസ്റ്റങ്ങൾ
1: നിങ്ങളെ മൊത്തത്തിലുള്ള യാത്രയിൽ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി
0: ഇല്ല. ഞാൻ വിദേശ യാത്രകളെല്ലാം തന്നെ ഗ്രൂപ്പുകളായിട്ടാണ് പോയിട്ടുള്ളത്. ചില ഗ്രൂപ്പുകൾ ഞാൻ ലീഡ് ചെയ്യും. അപ്പോൾ അത്തരം ഗ്രൂപ്പ് ടൂർ ആയതുകൊണ്ട് തന്നെ ഗ്രൂപ്പുകൾ, പ്രത്യേകിച്ച് ഇത്തരം കുറച്ച് പ്രായമായ ആളുകളൊക്കെ ഉള്ള ഗ്രൂപ്പുകളായതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും പ്രിഫർ ചെയ്യാറുള്ളത് ബെസ്റ്റ് ആയിട്ടുള്ള നല്ല ഹോട്ടലുകൾ, 4-star 5-star ഹോട്ടലുകളും നല്ല ഭക്ഷണവും നല്ല പിന്നെ വാഹനങ്ങളും ഓൾറെഡി തന്നെ എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ച് അവിടുത്തെ ഏജൻറ്റുമായിട്ട് ലോക്കലായിട്ടുള്ള കവർ ചെയ്തിട്ടാണ് പോവുക. കാരണം അങ്ങനത്തെ ആളുകളുമായിട്ട് പോകുമ്പോൾ നമ്മൾ എല്ലാം കൺവീനിയൻ്റ് ആയിട്ട് പെർഫെക്റ്റായിട്ട് പോകണം. കാരണം അത് വരുന്ന ആളുകൾക്ക് ടെൻഷനുള്ള ആളുകളുണ്ടാവും, ആ രീതിയിലാണ്. എന്നാൽ നമ്മൾ നമ്മളുടെ പ്രായത്തിലുള്ള നമ്മളുടെ ഏജ് ഗ്രൂപ്പിൽപ്പെട്ട അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നാലാൾ ടൂർ എപ്പോഴും നല്ലത്, 4 അല്ലെങ്കിൽ 7 14 ഇങ്ങനെ ചില സംഖ്യകളുണ്ട്. വാഹന സൗകര്യം ഷെയർ ചെയ്യാനുള്ളത് 3 അല്ലെങ്കിൽ 4, അപ്പോൾ ഒരു കാർ എടുത്താൽ മതി. അപ്പോൾ ഒരാളാണെങ്കിലും രണ്ടാളാണെങ്കിലും നാലാളാണെങ്കിലും കാറിന് ഒരേ പൈസ ആവുക. അപ്പോൾ 4 എടുക്കാം, ഇല്ലെങ്കിൽ 7 ആണെങ്കിൽ 6 ആണെങ്കിലൊക്കെ ഇന്നോവ പോലുള്ള സാധനങ്ങൾ, അതൊക്കെ ഇതിലൊരു ഘടകമാണ്. പൈസ കുറക്കാൻ ഒരുപാട് ഘടകങ്ങൾ യാത്ര ചെയ്യുന്നതിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഇന്തോനേഷ്യ കമ്പാരിറ്റീവ്ലി ചെറിയ ചിലവിൽ പോകാൻ പറ്റുന്ന, പക്ഷേ ലോക്കൽ ട്രാൻസ്പോർട്ടുകൾ കുറവാണ് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ. അപ്പോൾ പക്ഷേ ടാക്സികളും മറ്റും ഉപയോഗിച്ചുകൊണ്ട്, പക്ഷേ പബ്ലിക് ട്രാൻസ്പോർട്ട് ട്രെയിൻ അവൈലബിൾ ആണ്. ദ്വീപുകളിൽ നിന്ന് ദ്വീപുകളിലേക്കൊക്കെ ഈ ഫെറി പോലുള്ള സാധനങ്ങളുണ്ട്, വലിയ എക്സ്പെൻസീവ് അല്ല. അങ്ങനെ എക്സ്പ്ലോർ ചെയ്യുകയാണെങ്കിൽ ഒരു ഇറങ്ങിയ ഉടനെ തന്നെ ഒരു ഇൻ്റർനെറ്റ് കണക്ടിവിറ്റിയുള്ള ഒരു സിം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് യാത്ര ചെയ്ത് വരാൻ പറ്റുന്ന ഒരു, ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന, ഞാൻ ഒരുപാട് യാത്രകൾ നടത്തിയ കൂട്ടത്തിൽ ആളുകൾ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ, ഇത്തരത്തിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലം.
1: ഇന്തോനേഷ്യയിലെ വളരെ മനോഹരമായ ഒരുപാട് അനുഭവങ്ങളാണ് നമ്മൾ കേട്ടത്. ഇപ്പോൾ നിങ്ങളിപ്പോൾ മൊത്തം യാത്ര ചെയ്തതിൽ പിന്നെ നിങ്ങൾക്ക് കൂടുതൽ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള, നിങ്ങൾ കൂടുതൽ നിങ്ങൾ എപ്പോഴും പറഞ്ഞ ഒരു വിഷയം അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്തോനേഷ്യ. അപ്പോൾ ഇതുപോലെ മറ്റു രാഷ്ട്രങ്ങൾ ഒരുപാട് ഉണ്ടാവും നിങ്ങൾ സന്ദർശിച്ച 26 രാഷ്ട്രങ്ങളിൽ. അപ്പം വേറെ രാഷ്ട്രങ്ങൾ ഏതൊക്കെയാണ് നിങ്ങൾ പോയത്, അതുപോലെ തന്നെ അതിൻ്റെ ഒരു ക്വിക്ക് ടൂർ നമുക്കൊന്ന് പറഞ്ഞു തന്നാൽ പ്രശ്നം കുറച്ചും കൂടി ഒന്ന്.
0: എൻ്റെ ഉപ്പ കുടിയത്തൂര് സ്കൂളിലെ അറബി അധ്യാപകനായിരുന്നു. അദ്ദേഹം റിട്ടയർ ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം ദാറുസലാം ട്രാവൽസ് എന്ന് പറഞ്ഞിട്ട് ട്രാവൽസ് ആരംഭിക്കുന്നത്. ഉംറയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പിന്നീട് അദ്ദേഹം ചെറുപ്പത്തിലെ തന്നെ നല്ല യാത്ര ചെയ്യുന്ന ആളാണ്. ഞാനൊക്കെ എൻ്റെ യാത്ര ആരംഭിക്കുന്നത് ഉപ്പയുടെ കൂടെയുള്ള ഫാമിലി ടൂറുകളും അതോടൊപ്പം തന്നെ സ്കൂളിൽ നിന്നുള്ള ടൂറുകളിലൊക്കെ നമ്മളെ കൊണ്ടുപോയിരുന്നു. അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ ഉപ്പയുടെ ഒരു വഴിയാണ് യാത്ര എന്നുള്ളത്. അങ്ങനെയാണ് നമ്മളൊക്കെ ഇതിലേക്ക് എത്തുന്നത്. പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് മെല്ലെ മെല്ലെയാണ് അത്തരം ടൂറുകൾ പോയിട്ടാണ് നമ്മൾ യാത്ര ആരംഭിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഖുറാൻ ചരിത്രഭൂമികളിലൂടെ എന്ന ഡോക്ടർ അബ്ദുറസാഖ് സുല്ലമിയും യുടെ നേതൃത്വത്തിലുള്ള
1: യാത്ര.
0: അത് അദ്ദേഹത്തിൻ്റെ ആ ഒരു സിഡി, അദ്ദേഹവും അതുപോലെ തന്നെ മരിച്ചു പോയിട്ടുള്ള നമ്മളുടെ പിന്നെ പാഷ സാറും അബ്ദുറസാഖ് സുല്ലമിയും എഴുതിയ ഒരു ഭയങ്കരമായൊരു സംഭവമാണ് ഈ ഖുറാൻ ചരിത്രഭൂമികളിലൂടെ എന്നുള്ളത്. അത് ലോകത്തിലെ തന്നെ ചരിത്രത്തിലെ ഒരു ഡോക്യുമെൻ്ററി ഹിസ്റ്ററിയിൽ ഡോക്യുമെൻ്റ് ചെയ്യപ്പെടേണ്ട ഒരു സാധനമാണ് കമാൽ പാഷ സാറിൻ്റെയും റസാഖ് സുല്ലമിയുടെയും ഈ ഒരു വർക്ക് എന്നുള്ളത്. CD ഞാനൊക്കെ ചെറുപ്പത്തിൽ ആ കാസറ്റ് ഇട്ട് കണ്ട് മദ്രസിൽ നിന്ന് കണ്ട ആളാണ്. അത് ഖുറാനിൽ പറയുന്ന ചരിത്ര സ്ഥലങ്ങൾ ശരിയാണ് എന്ന് കണ്ണോടുകൂടി കാണുക എന്നുള്ളതാണ് ആ ഒരു യാത്രയുടെ ഒരു ഇത്. കാരണം അറേബ്യ വിട്ടു പോയിട്ടില്ലാത്ത, ഭാഷ അറിയാത്ത, ലിറ്ററേറ്റ് അല്ലാത്ത മുഹമ്മദ് നബി ഈ പറഞ്ഞ ആഫ്രിക്കയിലെ ഓരോ മൂലകളിൽ നടന്ന സംഭവങ്ങൾ ഖുറാനിൽ പറയുമ്പം ഖുറാന് ശരിയാണ് എന്ന് ബോധ്യപ്പെടാൻ എനിക്ക് പലപ്പോഴും, അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ പോയ യാത്ര. ഒരു 9 പ്രാവശ്യം ഞാൻ റസാഖ് സുല്ലമിയുടെ കൂടെ ഈ വഴികളിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ പലവട്ടം എനിക്ക് ഈ പ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആ യാത്രയിൽ ഈ ഫലസ്തീൻ നമുക്ക് ഭയങ്കരമായിട്ട് വേദന തോന്നുന്ന, ആ മനുഷ്യന്മാരോട് ഭയങ്കര ഇഷ്ടം തോന്നുന്ന ഒരു പ്രദേശമാണ് ഫലസ്തീൻ. ഈജിപ്താണ് മറ്റൊന്ന്, ഭയങ്കരമായിട്ട് ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന, എന്നാൽ ആ മനുഷ്യന്മാരോട് വലിയ ഇഷ്ടം തോന്നാത്ത ഒരു പ്രദേശമായിട്ട് പലപ്പോഴും തോന്നാറുണ്ട്. അവരുടെ ഒരു കൾച്ചറും സാധനമൊക്കെ അത്ര അങ്ങ് നമുക്ക്, കാരണം പോക്കറ്റടിയും സംഭവങ്ങളും എല്ലാമുള്ള വെറുതെ ഇരുന്ന് ടി വി കണ്ടിരിക്കുന്ന ഒരു അലസമായൊരു സൊസൈറ്റി ആയിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ജോർദാൻ കുറച്ചും കൂടിയും വൃത്തിയുള്ള ഒരു പ്രദേശമായിട്ട് തോന്നിയിട്ടുണ്ട്.
1: ഒരുപാട് ഇസ്ലാമിക് മൊനുമെന്റ്സും ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള, ഇസ്ലാമിക് ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള
0: യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകളെ യാത്രക്കാരാക്കുന്ന ഒരു യാത്ര ആണ് ശരിക്കത്. കാരണം ഹജ്ജും ഉംറയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3-ാമത്തെ അക്സ കാണുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി മാത്രം പോകുന്ന മനുഷ്യന്മാർ, ആ യാത്രയോടുകൂടിയാണ് യാത്രയിലേക്കുള്ളൊരു പാഷൻ പലപ്പോഴും ഉണ്ടായി വരുന്നത്. ഭയങ്കരമായ രസമുള്ള ഒരു യാത്രയാണ്. 9 ദിവസം കഴിയുമ്പോഴേക്കും നമ്മളൊരു ഫാമിലിയായി മാറുന്നു, ഒരുപാട് സ്ഥലങ്ങൾ കാണുന്നു. എനിക്ക് പലപ്പോഴും കണ്ണീരനുഭവിക്കുന്ന ഉണ്ടാക്കുന്ന സംഭവങ്ങളെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഖുറാനുമായിട്ടും ഇസ്ലാമുമായിട്ടും വലിയ പഠിക്കാൻ അവസരം ലഭിക്കാത്ത, മദ്രസയിലൊന്നും പോകാത്ത ആളുകൾ ടൂർ എന്നൊരു മാനസികാവസ്ഥയിൽ മാത്രം നമ്മളുടെ കൂടെ വരാറുണ്ട്. അപ്പോൾ ഈ യാത്രയിൽ തുടക്കം മുതൽ നമ്മളിങ്ങനെ ഖുറാനിലൂടെ പോയി അഞ്ച് അവസാനമെത്തുമ്പോൾ അവരുടെ റിവ്യൂ ചെയ്യുന്ന സമയത്ത് കരഞ്ഞുകൊണ്ട്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒന്ന് രണ്ടാളുകളൊക്കെ കരഞ്ഞുകൊണ്ട് സ്ത്രീകളൊക്കെ പറയുന്നത് ഇത്രയും കാലം എൻ്റെ കയ്യിൽ നിന്ന് പോയല്ലോ എന്നുള്ളത്. കാരണം ഇത് ശരിയായിരുന്നു, ഇത് ശരിയാണെന്നുള്ളത് അവർ അറിയുന്നത്, അവർ ചുമ്മാ ഒരു ടൂറിന് പോവുകയും ഇവിടെ എത്തുമ്പോഴാണ് ഓരോ സംഭവങ്ങളും ഇങ്ങനെ. മുഹമ്മദ് നബി എന്നൊരു മനുഷ്യൻ പറഞ്ഞൊരു സാധനം കണ്ണോടുകൂടി കാണുമ്പോഴാണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് എത്തുന്നത്. ആ യാത്ര അതുകൊണ്ട് തന്നെ ആ തരത്തിൽ റസാഖ് സുലൈമിയുടെ ഒരു സാമീപ്യം കൂടി ഉണ്ടാകുമ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നുന്ന യാത്രയാണ് അത്. പിന്നെ ഈ ഗൾഫ് കൺട്രീസ് ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളും സന്ദർശിച്ചു, ഒമ്ര പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള, അതിലും ഒരുപാട് എക്സ്പീരിയൻസ് ആ ഒരു ഭാഗത്തുണ്ട്.
1: യൂറോപ്പ്,
0: യൂറോപ്പാണ് എനിക്ക് പറഞ്ഞു തീരാൻ പറ്റാത്ത ഒരു യാത്രയാണ് യൂറോപ്പ്. യൂറോപ്പിൽ എല്ലാവരും പോകുന്നതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ പോയപ്പം ഒരു രാജ്യവും കൂടി ആഡ് ചെയ്തിരുന്നു, അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആ ഒരു പിന്നെ രാജ്യം കൂടി ആഡ് ചെയ്തിട്ടുള്ളൊരു ഭയങ്കര രസകരമായ, യൂറോപ്പൊക്കെ പോകുമ്പോൾ നമുക്ക് എപ്പോഴും പറയാനുള്ളൊരു സാധനം നല്ല ടീമായിരിക്കുക എന്നുള്ളതാണ്. എന്നാലേ അത് കാരണം ഒരു സിറ്റിയിൽ നിന്ന് വേറൊരു സിറ്റിയിലേക്ക് 7 മണിക്കൂർ 6 മണിക്കൂറൊക്കെ യാത്ര ഉണ്ട്, അത് മടുക്കില്ല. കാരണം അമ്മാതിരി ഒരു ജിയോഗ്രഫിക്കൽ ടെറൈൻ ആണ്, നമ്മൾ എത്ര കണ്ടാലും മടുക്കാത്ത. യൂറോപ്പിനെ ആ ഒരു പ്രകൃതിയും ക്ലൈമറ്റുമാണ് എല്ലാവരും പറയുന്നതെങ്കിൽ, ഒരു ചരിത്ര വിദ്യാർത്ഥി എന്നുള്ളവർക്ക് യൂറോപ്പിൽ നിന്ന് നിങ്ങൾ എന്ത് പഠിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം, നമ്മളുടെ പൈതൃകത്തെ സംരക്ഷിക്കേണ്ടത് എങ്ങനെയെന്നുള്ളത് യൂറോപ്യന്മാരെ കണ്ടു പഠിക്കണം എന്നുള്ളതാണ്. ഒന്നാം ലോക മഹായുദ്ധവും രണ്ടാം ലോക മഹായുദ്ധവും തകർത്ത് തരിപ്പണമാക്കിയ പ്രദേശങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പം ആ പ്രദേശങ്ങളിലുള്ള ഈ പൈതൃക സ്മാരകങ്ങളൊക്കെ അവർ തകർന്നു പോയതിനെ ആ രീതിയിൽ റീബിൽഡ് ചെയ്യുന്നു. ഇപ്പോൾ പാരീസ് പോലുള്ള സിറ്റികളൊക്കെ അവിടെ എന്ത് ബിൽഡിംഗ് ഉണ്ടാക്കുകയാണെങ്കിലും അവരുടെ ഒരു കൾച്ചറിനെയും ഹെറിറ്റേജിനെയും റെപ്രസെൻ്റ് ചെയ്യുന്ന രീതിയിലേ അവരുണ്ടാക്കുള്ളൂ. അതുപോലെ തന്നെ മനുഷ്യന്മാരോടുള്ള പെരുമാറ്റവും കാര്യങ്ങളുമൊക്കെ പഠിക്കേണ്ട ഒരു പ്രദേശമാണ്. പിന്നെ ഇനി ഇന്ത്യയുടെ ഈസ്റ്റേൺ സൈഡിലേക്ക് നീങ്ങുകയാണെങ്കിൽ ഈ പറഞ്ഞ വിയറ്റ്നാം പോലുള്ള സ്ഥലങ്ങൾ, അത് അവരുടെ ഒരു കൾച്ചറൽ, അവരുടെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള അവരുടെ ഒരു സ്വീകാര്യതയും ഇഷ്ടവും തോന്നുന്ന, മനുഷ്യന്മാരോട് കുറച്ചും കൂടി ഇഷ്ടം തോന്നുന്ന ഒരു പ്രദേശമായിട്ട് തോന്നിയിട്ടുണ്ട്. ഇങ്ങനെ ഓരോ രാജ്യവും ഓരോ അനുഭവങ്ങളാണ്,
1: വ്യത്യസ്തമായ അനുഭവങ്ങൾ.
0: ഓരോ രാജ്യവും ഓരോ യാത്രയും. ഇപ്പോൾ ഞാൻ 9 പ്രാവശ്യം പലസ്തീനിൽ പോയിട്ടുണ്ടെങ്കിലും ഈ 9 പ്രാവശ്യവും കാണുന്ന സാധനം ഒന്നാണെങ്കിലും 9 യാത്രയും ഡിഫറെൻ്റാണ്. കാരണം നമ്മുടെ കൂടെ വരുന്നത് ഡിഫറെൻ്റായിട്ട് ആളുകളാണ്. ഓരോ നടുക്കുന്ന, എന്താ പറയുക, എനിക്ക് ജീവൻ നടുക്കുന്ന അനുഭവങ്ങൾ ഫലസ്തീൻ യാത്രയിലൊക്കെ ഒരുപാട് പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ നിന്ന നിപ്പിൽ തീർന്നു പോകുമെന്ന് തോന്നുന്ന രീതിയിൽ ഡൈനാമിറ്റി പൊട്ടിയ ഇതിൻ്റെ ഇടയിലൂടെ പോകുന്ന, കണ്ണീർ വാതകം പ്രയോഗിക്കുന്നതിൻ്റെ ഇടയിൽ പോകുന്ന, ഈ പലപ്പോഴും അക്സ ക്ലോസ് ചെയ്ത് എന്ന് അറിയുന്ന സമയത്ത് നമ്മളകത്ത് കയറുന്ന, കാലിയായി കിടക്കുന്ന അക്സയുടെ ഉള്ളിലൂടെ പോകുന്ന, പെട്ടെന്ന് പ്രായമായ ഒരാൾക്ക് അറ്റാക്ക് വന്ന് അവരെ സംരക്ഷിക്കേണ്ട ഘട്ടം വരുന്ന സമയത്ത്, അങ്ങനെ യാത്രയിൽ ഒരുപാട് ചലഞ്ചുകൾ, ഒരുപാട് ടെൻഷനുകളുണ്ട്. യാത്ര ശരിക്ക് ടെൻഷനാണ്. നിങ്ങൾക്ക് ഒരു ടെൻഷനും അനുഭവിക്കാൻ താല്പര്യമില്ലെങ്കിൽ വീട്ടിലിരിക്കുകയാണ് ഏറ്റവും നല്ലത്. പക്ഷേ യാത്ര എക്സ്പീരിയൻസ് ആണ്, യാത്ര ടെൻഷനാണ്,
1: വെല്ലുവിളി ആണ്, വെല്ലുവിളി ഏറ്റെടുക്കണം.
0: അതുകൊണ്ടാണ് പക്ഷേ ഇസ്ലാം ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതാണ് യാത്ര. സീറോ ഫില്ലറുകൾ എന്ന് പറയുന്ന പ്രവാചകന് നല്ല യാത്രക്കാരനാണ്, നന്നായിട്ട് യാത്ര ചെയ്യാൻ എല്ലാവരോടും പറയുന്നുണ്ട്. ഞാനെപ്പോഴും യാത്രയെക്കുറിച്ച് ചോദിക്കുമ്പോൾ സാധാരണ ഞാൻ കൺക്ലൂഡ് ചെയ്തുകൊണ്ട് പറയാറുണ്ട്, നിങ്ങൾ പ്രവാചകന്മാരെ ആരെടുത്തിട്ടുണ്ടെങ്കിലും അവരുടെ എല്ലാവരുടെയും ഒരു പൊതു സ്വഭാവം അവരൊന്നും ജനിച്ച നാട്ടിൽ മരിച്ചിട്ടില്ല എന്നുള്ള, അവർ ആരെടുത്തിട്ട് അവരൊന്നും, അതൊരു ഒരു യൂണിവേഴ്സൽ തിയറിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയില്ല ഇനി ആരുണ്ടോ എന്നുള്ളത്, ഞാൻ അന്വേഷിച്ചിടത്തോളം എല്ലാവരും അവനവൻ്റെ നാട്ടിൽ നിന്നും പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പറയാൻ നമ്മളൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട പലരുടെയും സ്വപ്നം എന്ന് പറഞ്ഞാൽ എൻ്റെ നാട്ടിൽ എൻ്റെ വാപ്പയുടെ കബറിൻ്റെ തൊട്ടടുത്ത് കിടക്കണം എന്നുള്ളതാണ്. ഒരു പ്രവാചകനും സ്വന്തം നാട്ടിൽ മരിച്ചിട്ടില്ല, അവരൊക്കെ വേറെ സ്ഥലത്താണ്. ഒരു ലോകം വിപ്ലവം സൃഷ്ടിച്ചിട്ടുള്ള ആളുകൾ, ബുദ്ധനാവട്ടെ ജൈനനാവട്ടെ, അവരാരും സ്വന്തം നാട്ടിൽ മരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് മൊത്തത്തിൽ യൂണിവേഴ്സലി പറയുന്ന സാധനമാണ് സീറോ ഫില്ലറിൽ എന്നുള്ളത്. കാരണം അപ്പോഴാണ് നിങ്ങൾക്ക് മനുഷ്യൻ എന്താണെന്നറിയുക, നിങ്ങളുടെ മാനസിക വളർച്ച എന്നുള്ളത് അഡാപ്റ്റ് ചെയ്യുക എന്നുള്ള സാധനം. മനുഷ്യനെ നിങ്ങളെ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തൊരു സാധനം കാണുമ്പോൾ, നമുക്കിഷ്ടമല്ലാത്തൊരു വിശ്വാസം കാണുമ്പോൾ അതിനെ ഉൾക്കൊള്ളാൻ കഴിയണം. നമ്മളുടെ ഒരു ബ്രോഡ്നെസ് എന്നൊരു സാധനം ഉണ്ടാവണമെങ്കിൽ. പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ളത് അധ്യാപകർ നിർബന്ധമായിട്ടും യാത്ര ചെയ്യണം എന്നുള്ളതാണ്. നിങ്ങൾ അധ്യാപകരാണെങ്കിൽ സമയം കണ്ടെത്തിയിട്ട് യാത്ര ചെയ്യണം. കാരണം അതിലൂടെയാണ് നമുക്ക് കുട്ടികൾക്ക് വേറെ നമ്മളെ സിലബസ് പഠിപ്പിച്ച് കൊടുക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് കുട്ടികൾക്ക് ഈ ഒരു ബ്രോഡ്നെസ്സും ഈ ഒരു കൾച്ചറിനെ കുറിച്ചുള്ള സാധനവും ഭാവനയും ഒക്കെ കിട്ടണമെങ്കിൽ അധ്യാപകർ നിർബന്ധമായിട്ടും യാത്ര ചെയ്യണമെന്ന് ഞാൻ പലപ്പോഴും പറയുന്നത്.
1: ഏതായിരുന്നാലും ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു പിന്നെ 3-4 എപ്പിസോഡുകളിലൂടെ നമ്മൾ കേട്ടു. പിന്നെ ശരിക്കും നമ്മൾക്കൊക്കെ യാത്രക്ക് കൂടുതൽ പ്രചോദനം നൽകുന്ന വാക്കുകളാണ്. യാത്ര നമുക്ക് നിത്യവും ഒരാനന്ദം നൽകുന്ന ഒരു കാര്യമാണ്. ജീവിതത്തിൽ യാത്ര ചെയ്താൽ ഒരുപാട് കാര്യങ്ങൾ പുതുതായി നമുക്ക് പഠിക്കാനും പുതിയ ജീവിതത്തിലെ പല അനുഭവങ്ങളും നമുക്ക് ഉണ്ടാക്കിയെടുക്കാനൊക്കെ കഴിയുമെന്നുള്ളതാണ് നമ്മൾ ഇന്തോനേഷ്യയിലെ നമ്മുടെ അജ്മൽ മുയിൻ സാറുടെ അനുഭവത്തിലും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തമായ യാത്രകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇതായിരുന്നാലും നമ്മൾ പിന്നെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ വിശേഷങ്ങൾ ഇനിയും പറയാനുണ്ട്. ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇനിയും നമുക്ക് അദ്ദേഹത്തെ വീണ്ടും ഈ ഒരു പ്രോഗ്രാമിൽ പുതിയ ഒരുപാട് വിശേഷങ്ങളുമായിട്ട് കൊണ്ടുവരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: നമ്മൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ സംപ്രേഷണം ചെയ്ത ദൃശ്യം. ഇന്നത്തെ ദൃശ്യം പ്രോഗ്രാമിൽ ഇന്തോനേഷ്യൻ യാത്രാനുഭവങ്ങളുടെ 3-ാം ഭാഗത്തിനാണ് നമ്മൾ കാതോർത്തത്. അവതരണത്തിൽ പങ്കെടുത്തത് ഡോക്ടർ അജ്മൽ മുഈൻ കുടിയത്തൂരും ഡോക്ടർ മുഹമ്മദ് ഫവാസ് കെയുമാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്.
3: നമ്മൾ എത്തിനിൽക്കുന്നത് സ്നേഹക്കൂടിലാണ്. കുടുംബത്തിൻ്റെ സന്തോഷവും സമാധാനവും കുടുംബങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുന്ന മനോഹരമായ ഒരു പ്രോഗ്രാം തന്നെയാണ് സ്നേഹക്കൂട്. ഇന്നത്തെ സ്നേഹക്കൂടിൽ കൂട്ടുകുടുംബത്തെ പറ്റിയുള്ള ഒരു ചർച്ചയാണ്. താജുദ്ദീൻ സുലാഹിയും ഹാരിസ് ബിൻ സലീമും നമ്മോടൊപ്പം ചേരുന്നു.
4: പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ മാന്യ ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. പീസ് റേഡിയോ CEO ആദരണീയനായ ഹാരിസ് ബിൻ സലീം അവരുടെ കൂടെ സ്നേഹക്കൂടിൻ്റെ ഒരു പുതിയ എപ്പിസോഡിൽ നമ്മളെല്ലാവരും ഒന്നിക്കുകയാണ്. അള്ളാഹു ഈ ഒരു ദൗത്യത്തിന് കൂടുതൽ കരുത്തും മനോഹാരിതയും പ്രതിഫലനങ്ങളും നാളെ പരലോകത്ത് പൂർണ്ണമായ പ്രതിഫലവും പ്രദാനം ചെയ്യട്ടെ എന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഒന്നിച്ച് അത് സ്വീകരിക്കണേയെന്ന് അള്ളാഹുവോട് യാചിക്കാം. സ്നേഹക്കൂടെ ഇന്ന് ചർച്ച ചെയ്യുന്നത് കൂട്ടുകുടുംബം കരുത്തും കണ്ണീരും എന്ന മേഖലയിൽ നിന്നുകൊണ്ടുള്ള വളരെ ഗൗരവപൂർവമായ ചില ചിന്തകളാണ്. നമുക്കെല്ലാവർക്കും അറിയുന്നതുപോലെ മനുഷ്യചരിത്രത്തിൻ്റെ പഴക്കം കുടുംബ സംവിധാനത്തിനുണ്ട്. കുടുംബത്തെയും ഒരു കുടുംബത്തിലധിഷ്ഠിതമായ ജീവിത ചട്ടക്കൂടിനെയും തകർത്തെറിയാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ ലോകത്ത് വളരെ വ്യവസ്ഥാപിതമായി നടന്നിട്ടുണ്ട്. സ്വവർഗാനുരാഗത്തിൽ അധിഷ്ഠിതമായ വൈവാഹിക സംരംഭങ്ങൾ, പാറി നടക്കും പറവകളൊന്നും വേളി കഴിക്കാറില്ലെന്ന തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചില പുതിയ കാലത്തിൻ്റേത് എന്ന പേരിൽ അവതരിപ്പിക്കപ്പെടുന്ന കുത്തഴിഞ്ഞ ലൈംഗികത തുടങ്ങി നിരവധി ഘടകങ്ങളിലൂടെ കുടുംബ സംവിധാനം തകർക്കാനുള്ള ബോധപൂർവമായ അജണ്ടകൾ ലോകത്ത് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതെല്ലാം അതിജീവിച്ചുകൊണ്ട് തീർച്ചയായും കുടുംബം എന്നൊരു യാഥാർത്ഥ്യം നമുക്കിടയിൽ വളരെ ശക്തമായി നിലനിൽക്കുകയാണ്. രണ്ട് തരത്തിലുള്ള കുടുംബ സംവിധാനങ്ങളാണുള്ളത്. ഒന്ന് അണുകുടുംബം എന്ന ഒരു രീതി, അഥവാ ഒരു വ്യക്തി, അയാളുടെ ഭാര്യ, അയാളുടെ മക്കൾ, അവരുടെ ലോകം എന്ന ഒരു ഫ്ലാറ്റ് റൂം സംസ്കാരത്തിൻ്റെയും ഇന്ന് നാട്ടിൻപുറങ്ങളിൽ പോലും എത്തിപ്പെട്ടിട്ടുള്ള ഒരു വളരെ ഇടുങ്ങിയ മാനസികാവസ്ഥയുടെയും ഉപോൽപ്പന്നം. രണ്ടാമത്തേത് നമ്മുടെ ഒരു പഴയ കാലഘട്ടത്തിൻ്റെ പ്രതാപമായി പരിഗണിക്കപ്പെട്ടിരുന്ന ഒരു വലിയ സംരംഭം, നിരവധി മക്കൾ, കുറേ പേരെ കുട്ടികൾ, വലിയ ബഹളങ്ങൾ, ഒരുപാട് കണ്ണീരിൻ്റെയും ഒരുപാട് കരുത്തിൻ്റെയും മധ്യത്തിലൂടെ നടന്നു പോകുന്ന കൂട്ടുകുടുംബ സംവിധാനം. നമ്മളിവിടെ ഇന്ന് ചർച്ചക്കെടുക്കുന്നത് ഈ കൂട്ടുകുടുംബം സംവിധാനത്തിൻ്റെ കരുത്തും അതിലെ വേദനകളും കണ്ണീരുകളും ഒക്കെയാണ്. ഇസ്ലാമികമായി ഈ ഒരു വിഷയത്തെ നമ്മൾ സമീപിക്കുന്നു. ആരിസ് മൗലവിയോട് ആദ്യം നമ്മൾ ചോദിക്കുന്നത് വേണ്ടത് ഏതാണ്, അണുകുടുംബ സംവിധാനങ്ങളാണോ, അതല്ല എല്ലാവരും ഒരു വാപ്പയുടെ എല്ലാ മക്കളും ഒന്നിച്ചൊരു വീട്ടിൽ അവിടുത്തെ എല്ലാ പരിമിതികളെയും മനസ്സുകൊണ്ട് സമ്മതിച്ച് ജീവിക്കുന്ന ഒരു ചുറ്റുപാടാണോ, ഇതിലേതാണ് വേണ്ടത് എന്ന ഒരു ചോദ്യത്തോടുകൂടെ ഇന്നത്തെ ചർച്ചയ്ക്ക് സമാരംഭമാകുന്നു. ആരിസ് മലിയുടെ ശബ്ദത്തിലേക്ക്.
5: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅല ആലിഹി വസ്ഹാബി അജ്മഈൻ. അമ്മാബാ, ഈ കൂട്ടുകുടുംബം എന്നുള്ളത് സ്വാഭാവികമായി ഉണ്ടായിത്തീരുന്നൊരു സംഗതിയാണ്. പഴയ കാലങ്ങളിലൊക്കെ എട്ട് മക്കൾ അല്ലെങ്കിൽ 9 മക്കളൊക്കെ ഉള്ള വലിയ വലിയ കുടുംബങ്ങളിൽ ഓരോരുത്തരുടെയും വിവാഹം കഴിഞ്ഞ് വരുമ്പോൾ അവിടെ ഭാര്യമാരാ വീട്ടിലേക്ക് വരും. അപ്പോൾ സ്വാഭാവികമായി 2, 3, 4 മരുമക്കളും അവിടെ മക്കളും പേരക്കുട്ടികളൊക്കെ ആയിട്ടുള്ള ഒരു വിശാലമായ കുടുംബം, അതങ്ങനെയാണ് പഴയ കാലങ്ങളിൽ രൂപപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നും നമ്മളങ്ങനെ ഇല്ല എന്ന് പറയുന്നില്ല. സ്വാഭാവികമായും അങ്ങനെ ജ്യേഷ്ഠന്മാരും അനുജന്മാരും അവിടെ ഭാര്യമാരൊക്കെ ആയിട്ട് ഒന്നിച്ച് ജീവിക്കുന്ന വീടുകളും കുടുംബങ്ങളുണ്ട്. അതിൻ്റെ ധാരാളം ഗുണങ്ങളുണ്ട്. ഒന്ന് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ നല്ലൊരു പരിചയം ഈ മരുമക്കൾക്കും മക്കൾക്കും എല്ലാവർക്കും ആ ഒന്നിച്ച് ചേരുമ്പോൾ ജീവിതത്തിൻ്റെ വിവിധ പരിചയങ്ങളും അനുഭവങ്ങളും അവർക്ക് കിട്ടാൻ അതെന്ത് ചെയ്യും, വളരെയധികം സഹായകമാകുന്ന കാര്യമാണ്. മാത്രമല്ല, ഇന്ന് പലപ്പോഴും ജ്യേഷ്ഠാനുജന്മാരുടെ മക്കൾ തമ്മിലൊരു പരിചയമോ ബന്ധമോ അറിവോ ഒന്നുമില്ല. എന്നാൽ അങ്ങനെ കൂട്ടുകുടുംബങ്ങളായി ജീവിക്കുമ്പോൾ സ്വന്തം ജ്യേഷ്ഠാനുജന്മാരെ പോലെയുള്ള ബന്ധങ്ങളും കാര്യങ്ങളും ഉണ്ടായിത്തീരുവാൻ സഹായകമായിത്തീരും. പക്ഷെ നമ്മൾ ഇസ്ലാമികമായി ചിന്തിക്കുമ്പോൾ ബന്ധങ്ങളും സ്നേഹങ്ങളൊക്കെ നിലനിർത്തണമെന്നുള്ളത് ശരിയാണ്. പക്ഷേ മിക്കവാറും നമുക്കറിയാം, ഈ ജ്യേഷ്ഠാനുജന്മാരും അവരുടെ ഭാര്യമാരെന്നൊക്കെ പറഞ്ഞാൽ അവരൊക്കെ അന്യരാണ്. ഒരു വീട്ടിലും ഒരു കുടുംബത്തിലും താമസിക്കുമ്പോണ്ടാകുന്ന കുറേ പരിമിതികളും കുറേ പ്രയാസങ്ങളും അതിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പോൾ ബന്ധങ്ങളും അതേപോലെ തന്നെ പരസ്പരമുള്ള സ്നേഹങ്ങളും പരിചയങ്ങളും ഒന്നും നഷ്ടപ്പെടാത്ത രൂപത്തിൽ എന്താണ് ഒരു കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. അതല്ലാതെ ഒരു സ്ഥലത്ത് തന്നെ എല്ലാവരും ഉണ്ടാവണം എന്ന് വാശി പിടിക്കുന്നതിലേറെ നമ്മുടെ ബന്ധങ്ങളെയും കാര്യങ്ങളെയും നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതിലേറ്റവും ഗുണകരമായ ഒരു കാര്യം. എന്നാൽ ഈ കുടുംബത്തിൽ ഒന്നിച്ച് സഹകരിച്ച് മുന്നോട്ട് പോകുമ്പോണ്ടാകുന്ന പരസ്പരമുള്ള ചില വിഷമങ്ങളും കാര്യങ്ങളും കൊണ്ട് പൂർണ്ണമായും വാപ്പയും ഉമ്മയെയും സഹോദരങ്ങളെയൊക്കെ ഇട്ടെറിഞ്ഞ് നമ്മുടെ സ്വന്തം ചില താല്പര്യങ്ങളും കാര്യലാഭങ്ങളും സന്തോഷങ്ങളും നോക്കി കുടുംബങ്ങളിൽ നിന്ന് അകന്ന് വേറിട്ട് പോവുക, അങ്ങനെ പൂർണ്ണമായും നമ്മൾ ആ ബന്ധങ്ങൾ വിച്ഛേദിച്ച് പോവുക എന്നത് എന്തായിരുന്നാലും പ്രോത്സാഹിപ്പിക്കപ്പെടാത്ത കാര്യമാണ്. അപ്പോൾ നമ്മളൊരു കുടുംബമായി തീരുമ്പോൾ നമ്മുടെ കുടുംബത്തിൻ്റെ സന്തോഷവും സ്വകാര്യതയും അതേപോലെ തന്നെ അതിൻ്റെ മതപരമായ അവസ്ഥയും എല്ലാം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. അപ്പോൾ ഒരേ വീട്ടിൽ പല കുടുംബങ്ങൾ താമസിക്കുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിലും നിവൃത്തിയില്ലായ്മയിലുമാണ്. അപ്പോൾ പൂർണ്ണമായും അതിനോട് സഹകരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക. എന്നാൽ സ്വന്തമായി മാറി താമസിക്കുവാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും വരുമ്പോൾ നമ്മുടെ കുടുംബ സന്തോഷത്തിനും സ്വകാര്യതക്കും ഒക്കെ അതാണ് നല്ലത്. അപ്പം അങ്ങനത്തെ സാഹചര്യം വരുമ്പോൾ അതിനു വേണ്ടി തയ്യാറാകുന്നതിന് ഇസ്ലാമികമായൊരു കുഴപ്പമില്ല. ഒരു വിവാഹം കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും ആരാണ്? അവരൊരു പുതിയ കുടുംബമാണ്. ആ ഒരു പുതിയ കുടുംബം അവരുടെ സ്വകാര്യതകളും അവരുടെ സന്തോഷങ്ങളുമായി മുന്നോട്ട് പോകുന്നതിന് യാതൊരുവിധ തടസ്സവുമില്ല. അപ്പോൾ നമ്മളൊരു കുടുംബത്തിൽ ഒന്നിച്ച് താമസിക്കുമ്പോൾ ആ ബന്ധങ്ങളെ കാത്തു സൂക്ഷിച്ച് നമ്മൾ പോകണം. അവിടെ നമ്മളെ ദീനിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ സൂക്ഷിച്ച് മുന്നോട്ട് പോകണം. പക്ഷെ സൗകര്യങ്ങളുണ്ടാകുമ്പോൾ സ്വാഭാവികമായും സ്വകാര്യമായ ഒരു കുടുംബമായി വേർതിരിയുക എന്നുള്ളതിന് യാതൊരു പ്രയാസവുമില്ല.
4: കൂട്ടുകുടുംബം കരുത്തും കണ്ണീരും എന്ന ഈ എപ്പിസോഡിൽ നമ്മൾ ഉന്നയിച്ച ആദ്യത്തെ വിഷയം ഇവിടെ വളരെ നല്ല രീതിയിൽ ഭംഗിയായി മറുപടി നൽകപ്പെട്ടിരിക്കുകയാണ്. നമ്മളൊക്കെ ഈ ഒരു ഉത്തരത്തിൽ നിന്ന് മനസ്സിലാക്കുന്നതിൻ്റെ ഒരു ചുരുക്കം ഇവിടെ ഉന്നയിച്ചുകൊണ്ട് ഞാൻ അടുത്തൊരു മേഖലയിലേക്ക് പോകാം. ഒരു കൂട്ടുകുടുംബ സംവിധാനം എന്നത് അനിവാര്യമായി നിലനിൽക്കേണ്ടതാണ്. പക്ഷേ അത് എല്ലാവരും ഒറ്റ വീട്ടിൽ തന്നെ താമസിച്ച് എല്ലാവരും ഒറ്റ പിന്നെ വീടിൻ്റെ ഡൈനിങ് ഹാളും അടുക്കളയും അതുപോലെ തന്നെ ബെഡ്റൂമുകളും മാത്രം ഉപയോഗിച്ച് അങ്ങനെ നിലനിർത്തിക്കൊണ്ടുപോകേണ്ട ഒന്നല്ല. ഓരോ വീട്ടിൽ നിന്നും ഓരോരുത്തരുടെയും മക്കളും പേരമക്കളും ഒക്കെ വളർന്നു വരുന്ന പശ്ചാത്തലത്തിനനുസരിച്ച് അവർ കൂടുമാറ്റങ്ങൾ വീടുമാറ്റങ്ങൾ ഉണ്ടാകേണ്ടതാണ്. അത് പരസ്പരം അറിഞ്ഞുകൊണ്ടും അടുത്തുകൊണ്ടുമാണ് ചെയ്യേണ്ടത്. വീട്ടിൽ കുറേ കലാപങ്ങളും കലഹങ്ങളും ഉണ്ടാക്കി അതിൻ്റെ പശ്ചാത്തലത്തിൽ വീട് വിട്ടുപോവുക എന്നതിനു പകരം പരസ്പരം ഓരോരുത്തരെയും ഒരു ഘട്ടമാകുമ്പോൾ എല്ലാവരും പരസ്പരം അറിഞ്ഞും മനസ്സിലാക്കിയും അവർക്ക് സ്വസ്ഥമായി ഒരിടത്തിലേക്ക് മാറാനുള്ള സാമ്പത്തികവും മാനസികവും പ്രാർത്ഥന കൊണ്ടുമൊക്കെയുള്ള പിന്തുണകൾ നൽകി അവരെ അവിടെ സെറ്റിലാക്കുക എന്ന രീതിയാണ് യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടത്. അതിന് കുറേ ഇസ്ലാമികമായ തലങ്ങളുണ്ട്. ആ കുടുംബത്തിൻ്റെ സ്വാതന്ത്ര്യങ്ങൾ, ആ കുടുംബത്തിൻ്റെ മതപരമായ അവരുടെ സ്ത്രീകളുടെ പ്രൈവസി തുടങ്ങി നിരവധി വിഷയങ്ങളുണ്ട്. അത് നമുക്കിവിടെ വ്യക്തമായിരിക്കുകയാണ്. അതേസമയത്ത് ഒരു വ്യക്തി ആ വീട് വിട്ട് മറ്റൊരു വീട്ടിലേക്ക് പോകുന്നതോടുകൂടെ ആ വീടുമായുള്ള എല്ലാം വെട്ടി മുറിച്ചൊഴിവാക്കുന്ന ഒരു രീതി ഒരിക്കലും ഉണ്ടായിക്കൂടാ എന്നിവിടെ ഹാരിസ് മൗലവിയുടെ വരികൾക്കിടയിൽ നിന്ന് നമുക്ക് മനസ്സിലായിരിക്കുന്നു. ഞാനൊരു ഉദാഹരണം കൂടി പറയുകയാണെങ്കിൽ, വാപ്പാക്ക് എല്ലാ മാസവും ഒരു എമൗണ്ട് കൊടുത്തിരുന്ന ഒരാൾ അതോടുകൂടെ പൂർണ്ണമായും എല്ലാം മുറിച്ചൊഴിവാക്കി പോകുന്ന ഒരു രീതി, അതല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവാതെ വീട്ടിലേക്ക് പിന്നെ ഒരിക്കലും തിരിച്ചു വരാതെ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പോലും അങ്ങോട്ട് കയറാതെ ഒരിക്കൽ പോലും അവിടെ വന്ന് വീണ്ടും വന്ന് ഉറങ്ങാതെ ആ അങ്ങനെ അല്ലാത്ത രീതിയിലുള്ള ഒരു ക്രമീകരണം ഈ ഒരു വിഷയത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. എന്നാൽ ഇവിടെ ചില കേസുകൾ വെച്ച് തന്നെ നമ്മൾ ഈ വിഷയത്തെ പഠിക്കുകയാണ്. ചില സുഹൃത്തുക്കളുണ്ട്, അവരുടെ കയ്യിൽ ക്യാഷ് ഉണ്ട്, ശ്രമിച്ചാൽ അവർക്കൊരു വീടുണ്ടാക്കാം, ഒരുപക്ഷെ ഭൂമിയുമുണ്ട്. ചിലപ്പോൾ വാപ്പാൻ്റെ അടുത്ത് തന്നെ ഭൂമി ഉണ്ടാകും, അല്ലെങ്കിൽ ഉമ്മാൻ്റെ ഓഹരിയിൽ ഭൂമി ഉണ്ടാകും. ഇതെല്ലാം ഉണ്ടെങ്കിലും അവർക്കൊരു വീട് വെക്കാനുള്ള പെർമിഷൻ പലപ്പോഴും കിട്ടാറില്ല. രക്ഷിതാക്കൾ പെർമിഷൻ കൊടുക്കില്ല. അവർ ഈ മക്കളെ ഇവരുടെ ചിറകിൻ്റെ താഴെ തന്നെ ഈ വീട്ടിൽ തന്നെ നിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയാണ് പലപ്പോഴും സ്വീകരിച്ചു വരുന്നത്. ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന സുഹൃത്തുക്കൾ അനുഭവിക്കുന്നത് അങ്ങേയറ്റത്തെ മനസ്സംഘർഷങ്ങളാണ്. അവരുടെ ഭാര്യമാർ, അവരുടെ സാഹചര്യങ്ങൾ, അവരുടെ മക്കൾ, അവരുടെ ഭാവി, അതോ അങ്ങനത്തെ ഒരുപാട് ഫാക്ടേഴ്സ്, അങ്ങനത്തെ ഒരുപാട് ഘടകങ്ങൾ അവരിങ്ങനെ അതിൽ വിങ്ങുന്നുണ്ട്. അതേസമയത്ത് ഈ പാരൻസ്, മാതാപിതാക്കൾ അവർ പെർമിഷനും കൊടുക്കുന്നില്ല. ഇവിടെ ഈ വീട് കയറ്റിപ്പോകേണ്ട മക്കളെ നമ്മൾ എന്തുപദേശിക്കണം? അപ്പുറത്ത് അനുവാദം കൊടുത്ത് ആശീർവദിച്ച് വിടേണ്ട മാതാപിതാക്കളെ നമ്മൾ എന്തുപദേശിക്കണം? ആ ഒരു ചിന്തക്കായിരിക്കണം ഇനി നമ്മുടെ പ്രതികരണങ്ങൾ വരുന്നത്.
5: ഇത് വളരെ ഗൗരവപരമായിട്ടൊരു കാര്യമാണ്. അതായത്, ഒന്നിച്ച് മാതാപിതാക്കളോടൊപ്പം ജീവിക്കുമ്പോൾ അവർ സ്വതന്ത്രമായി ഭാര്യനെയും കുട്ടികളെയും കൂട്ടി അവിടെ നിന്ന് വേറെ ഫ്ലാറ്റിലേക്കോ അല്ലെങ്കിൽ വേറെ വീട്ടിലേക്കോ മാറുക എന്ന് പറയുമ്പോൾ മാതാപിതാക്കൾക്ക് വലിയ ആശങ്കയാണ്. കാരണം നമ്മളുമായുള്ള എല്ലാ ബന്ധവും കൈവിട്ട് അവർ വേറെ പോവുകയാണോ, ഇനി നമുക്ക് സഹകരണങ്ങളും സ്നേഹങ്ങളും പരിചരണങ്ങളും ഒന്നും കിട്ടാതെ പോകുമോ എന്ന് ആശങ്കപ്പെടുന്നവരുണ്ട്. അല്ലെങ്കിൽ പേരമക്കളെയൊക്കെ വേർപിരിയാൻ പ്രയാസത്വം കൊണ്ട് അവരെ വേറിട്ട് പോകാൻ അനുവദിക്കാത്ത ആളുകളൊക്കെയുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അവർ ചിന്തിക്കേണ്ടത് നമ്മുടെ മക്കൾ വളരണം എന്നാണ്. ഒരു കുട്ടി എപ്പോഴും മറന്നു കിടക്കണം എന്ന് ഏതെങ്കിലും മാതാപിതാക്കൾ ആഗ്രഹിക്കോ? അവൻ എഴുന്നേറ്റ് നടക്കണം, അവൻ ഓടണം, അവൻ ചാടണം, അവന് സ്വന്തമായി സമ്പാദിക്കണം, അവൻ സ്വന്തമായി ജോലി നേടണം, അവന് സ്വന്തമായി വീടുണ്ടാവണം, അവന് സ്വന്തമായി കുട്ടികളും കുടുംബവും ഉണ്ടാവണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് വളർച്ചയ്ക്ക് നമ്മൾ അനുകൂലമായി നിൽക്കണം. അവർ ജോലി സ്വീകരിക്കട്ടെ, അവർ വേറെ താമസിക്കട്ടെ, അവർ വീട് വെക്കട്ടെ, അതുകൊണ്ടൊന്നും ഒന്നും സംഭവിക്കില്ല. നമ്മൾ അവരുമായുള്ള ആ ഒരു പ്രോത്സാഹനങ്ങൾ നൽകി അവർക്ക് വീട് വെച്ചു കൊടുക്കുന്നത് നമ്മളാണ്, അവരെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നത് നമ്മളാണ്, അവർക്ക് എന്തെല്ലാം സന്തോഷം സ്വന്തമായുണ്ടോ അതൊക്കെ നിർവഹിച്ചു കൊടുക്കാൻ കൂടെ നിൽക്കുന്ന നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ നമ്മളെ കൈയൊഴിക്കപ്പെടുന്നൊരവസ്ഥ ഉണ്ടാവില്ല. എന്നാൽ നമ്മളിതിനൊക്കെ തടസ്സം നിൽക്കുമ്പോൾ എന്ത് ചെയ്യും? നമ്മളിപ്പോൾ ഒരു വീടിന് തടസ്സം നിൽക്കുമ്പോൾ, ഒരു സ്വതന്ത്രമായൊരു വിവാഹത്തിന് തടസ്സം നിൽക്കുമ്പോൾ, ഒരു ജോലിക്ക് തടസ്സം നിൽക്കുമ്പോൾ, അതൊക്കെ ജീവിതത്തിലെ അനിവാര്യ കാര്യങ്ങളാകുന്നത് കൊണ്ട് ആ തടസ്സങ്ങളെ പൊട്ടിച്ച് അവർ മുന്നോട്ട് പോകേണ്ടി വരും. അവിടെയാണ് പ്രശ്നങ്ങൾ വരിക. വാപ്പനെയും പിന്നെയും ധിക്കരിച്ച് വീടുണ്ടാക്കേണ്ടി വരുമ്പോഴാണ് പ്രശ്നങ്ങൾ വരിക. അതുകൊണ്ട് ഓരോ സമയത്തും തങ്ങളെ മക്കളെ വളരാനും സ്വതന്ത്രരാവാനും സ്വന്തമായി ജീവിക്കാനും അവർ ആഗ്രഹിക്കുമ്പോൾ, എനിക്ക് മരിക്കുന്നതിന് മുമ്പ് എൻ്റെ കുട്ടികളൊക്കെ ഓരോ അവന് വീടായി, ഇവൾക്ക് വീടായി, അവർ സ്വതന്ത്രമായി, അവന് ജോലിയായി, അപ്പോഴല്ലേ നമുക്ക് സ്വാതന്ത്ര്യത്തോടെയും സന്തോഷത്തോടു കൂടെയും ഈ ലോകത്തുനിന്ന് പോകാൻ കഴിയുക. അപ്പോൾ ആ വളർച്ചയ്ക്ക് മാതാപിതാക്കൾ പൂർണ്ണമായും കൂട്ടു നിൽക്കണം. അതിൽ ആശങ്കപ്പെടേണ്ട ഒരു പ്രശ്നമേ ഇല്ല. അവരുടെ കാര്യങ്ങൾക്കും വളർച്ചയ്ക്കും നമ്മൾ കൂടെ നിന്നാൽ ആ കൂടെ നിൽക്കുന്നവർ എന്നും കൂടെ ഉണ്ടാവും. തടസ്സം നിൽക്കുമ്പോൾ മാത്രമേ നമ്മൾ പുറത്തു പോകുന്ന അവസ്ഥ ഉണ്ടാവുള്ളൂ. പിന്നെ ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ പെടുന്ന ആളുകൾ ചിന്തിക്കേണ്ടത് ഈ മാതാപിതാക്കളുടെ തീരുമാനങ്ങൾക്കും അവരുടെ താല്പര്യങ്ങൾക്കും എതിര് നിൽക്കുക എന്നുള്ളത് മക്കൾക്ക് തീരെ കഴിയാത്ത ഒന്നാണ്. ഒന്നിപ്പോൾ ഇസ്ലാമിൽ മാതാപിതാക്കളുടെ പ്രാധാന്യം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഉമ്മയുടെ മുഖത്തോ വാപ്പയുടെ മുഖത്തോ ഒരു അസംതൃപ്തിയോ വിസമ്മതമോ കാണുമ്പോൾ അത് വല്ലാത്ത മനോവേദന ഉണ്ടാക്കും. മാത്രമല്ല, അങ്ങനെയൊക്കെ നമ്മൾ പോയി താമസിച്ചാൽ തന്നെ ആ താമസത്തിനൊന്നും ഒരു സമാധാനവും ഒരു സുഖവും നമുക്ക് കിട്ടില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് തെറ്റല്ലാത്ത കാര്യങ്ങൾ, അതായത് മതപരമായി തെറ്റല്ലാത്ത കാര്യങ്ങൾ, പ്രായപൂർത്തിയായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സ്വതന്ത്രമായി ചിന്തിക്കാനും തെറ്റല്ലാത്ത കാര്യങ്ങൾ പ്രവർത്തിക്കുവാനുമൊക്കെ അവകാശവും അധികാരവുമുണ്ട്. പക്ഷെ മാതാപിതാക്കൾ നമ്മൾ പരിഗണിക്കണം. അപ്പോൾ എന്തെങ്കിലും നിലക്ക്, സാധാരണഗതിയിൽ നമ്മൾ പറയാറുള്ളത് നമ്മളിപ്പോൾ ഒരു സമ്പത്ത്, നമ്മുടെയൊക്കെ വരുമാനമുണ്ടെങ്കിൽ നമ്മളൊരു 10 സെന്റ് സ്ഥലം വാങ്ങുന്നതിനോ, എനിക്ക് കുറച്ച് പണമുണ്ട്, പൈസ ഉണ്ട്, അപ്പോൾ ഞാൻ അവിടെ ഒരു 10 സെന്റ് സ്ഥലം കാണേണ്ട, എപ്പോഴെങ്കിലുമൊക്കെ സൗകര്യം കിട്ടുമ്പോൾ കുറച്ച് കഴിഞ്ഞ് വിൽക്കുമ്പോൾ നല്ലൊരു വിലക്ക് വിൽക്കാൻ പറ്റും എന്നെന്തെങ്കിലും പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാം, ഒരു 10 സെന്റ് സ്ഥലം വാങ്ങുന്നു. യാതൊരു പ്രയാസമല്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കുകയാണെന്ത്, നമുക്കിപ്പോൾ എന്താണ് എല്ലാവർക്കും വീട് ആവശ്യമാണ്, അപ്പം നമ്മൾ അവിടെ ഒരു ചെറിയ ഫ്ലാറ്റ് പോലെ ഒരു ചെറിയ വീട് ഉണ്ടാക്കിയിട്ടാൽ സ്വാഭാവികമായി നമുക്കിനിപ്പോൾ ഇവിടെ തന്നെ താമസിക്കുകയാണെങ്കിലും വാടക കൊടുക്കാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റും എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയുക, അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും തടസ്സം നിൽക്കാൻ പറ്റില്ല. ഒരു സാമ്പിൾ പറയുന്നുള്ളൂ. അപ്പം ആ നിലക്ക് എന്ത് ചെയ്യാം, ഏതെങ്കിലും നിലക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ മുന്നോട്ട് പോവുക. മാതാപിതാക്കളെ പിണക്കാതെ അവർക്ക് പ്രയാസമുണ്ടാക്കാതെ നമ്മൾ മുന്നോട്ട് പോവുക. പക്ഷെ സ്വാഭാവികമായും ആദ്യം തന്നെ നമ്മൾ അവരൊരു വീട് വെച്ച് പോകാൻ തടസ്സമാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ പിന്നെ അതിനുള്ള ശ്രമങ്ങൾ നടത്തിയത് പരാജയപ്പെടുമ്പോൾ നമ്മൾ വേറെ വഴി സ്വീകരിക്കുമ്പോൾ അവർക്കത് മനസ്സിലാവും. നമ്മളതിനെക്കുറിച്ചൊരു ബോധത്തോടുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ബുദ്ധിപരമായി നമ്മുടെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ നമുക്കെതിയും കഴിയും. ഏതെങ്കിലും ഒരു വഴി അതിനു വേണ്ടി തുറക്കും. കാരണം ഈ ഒരു മാതാപിതാക്കളുടെ നമുക്കതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് തൽക്കാലം അത് തടസ്സപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ഭാവിയിൽ ഒരുപക്ഷെ നമ്മൾ വിചാരിക്കുമ്പോൾ നമുക്കതിനെ പറ്റിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് മാതാപിതാക്കൾക്ക് വിഷമമുണ്ടാക്കാതെ അവരുടെ അസംതൃപ്തി ഇല്ലാത്ത രൂപത്തിൽ എന്തെങ്കിലും ഒരു വഴിയിലൂടെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ലക്ഷ്യവും നമ്മുടെ കാര്യവും തെറ്റില്ലാത്ത കാര്യങ്ങളും നിർവഹിക്കാൻ വേണ്ടി ശ്രമിക്കാം. അതിന് അവരുടെ എല്ലാ പിന്തുണകളും കാര്യങ്ങളും ആവശ്യപ്പെടുക എന്നതാണ് അതിനൊരു പരിഹാരമായിട്ടുള്ളത്.
4: വളരെ പ്രായം ചെന്ന മാതാപിതാക്കൾ ഒരുപക്ഷെ ഈ ഒരു സംഭാഷണം കേൾക്കുന്നുണ്ടെങ്കിൽ ഇത്തരമൊരു ചോദ്യം വരുമ്പോഴേക്ക് തന്നെ നമുക്ക് ഇത് നമുക്കെതിരെയുള്ളൊരു ചോദ്യം എന്നൊരു ഫീൽ യഥാർത്ഥത്തിൽ വരേണ്ടതില്ല. ഒരുപാട് വിഷമം അനുഭവിക്കുന്ന കുറേയധികം സുഹൃത്തുക്കൾ നിരന്തരം നമ്മളുമായൊക്കെ ഫോണിലും അല്ലാതെയുമൊക്കെ സംസാരിക്കുന്നതിൻ്റെ ഒരു കാരണം കൊണ്ടാണ് ഇങ്ങനത്തെ ചില ചോദ്യങ്ങൾ സ്നേഹക്കൂട് ഉന്നയിക്കുന്നതും അതിന് ഇവിടെ ആരിസ് മൗലി അതിന് ഉത്തരങ്ങൾ പറയുന്നതും ഒക്കെ. അപ്പം നിങ്ങൾ ആലോചിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, എൻ്റെ കുട്ടികൾക്ക് മകന് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു പുതിയ വീട് വെക്കാൻ ഞാൻ തടസ്സമാണോ? അങ്ങനെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവരടുത്ത് വിളിക്കുകയും പണ്ട് കുട്ടിക്കൊരു വീട് വേണ്ടേ എന്ന് ചോദിക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. രണ്ടു മൂന്ന് രീതിയിലുള്ള രക്ഷിതാക്കൾ ഉണ്ടാകും. മക്കൾക്ക് വീട് വെച്ച് അവരുടെ കയ്യിൽ താക്കോല് കൊടുക്കുന്ന രക്ഷിതാക്കളുണ്ടാകും. ഈ അടുത്ത കാലത്ത് ഒരു വാപ്പയോട് വീട് കൂടൽ എന്നാണെന്ന് ചോദിച്ചപ്പോൾ വീട് കൂടലല്ല താക്കോൽ ദാനാണെന്നാണ്. എന്ന് പറഞ്ഞാൽ മകൻ ആ കാര്യം ശ്രദ്ധിക്കുന്നേ ഇല്ല, മകൻ അങ്ങോട്ട് വരുന്നേ ഇല്ല, പരാതിയായിട്ട് പറഞ്ഞതല്ല, അദ്ദേഹം അങ്ങനെ ശ്രദ്ധിക്കുന്ന രക്ഷിതാക്കളുണ്ട്. എന്നാൽ മക്കൾ ചെയ്യുകയാണെങ്കിൽ ഓക്കെ, എനിക്കതിൽ പ്രത്യേകിച്ച് തടസ്സമൊന്നുമില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അവരുടേതായ ഒരു ഇടപെടലോ കാര്യമൊന്നും അതിലുണ്ടാവില്ല, അങ്ങനെ മതപരമായ ബാധ്യത അവർക്കില്ല. എന്നാൽ ചില രക്ഷിതാക്കൾ മക്കളെ ബോധപൂർവം സമ്മതിക്കാത്ത സാഹചര്യം ഉണ്ടാകും. നിന്റെ ജ്യേഷ്ഠൻ്റെ വീട് നിർമ്മാണം കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പല അല്ലെങ്കിൽ പെങ്ങളത് കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചില ഘടകങ്ങൾ പറഞ്ഞ് തടഞ്ഞു നിർത്തുന്ന സാഹചര്യം ഉണ്ടാകും. അതൊരിക്കലും ഉണ്ടാകരുത് എന്നൊരു മറുപടിയാണ് ഇവിടെ ഉത്തരത്തിൽ വന്നിട്ടുള്ളത്. ഇനി നിങ്ങളുടെ മക്കൾ അവർ ബെഡ്റൂമിലേക്ക് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ചകളും അവരുടെ സമ്മർദ്ദങ്ങളും പെൺകുട്ടികൾ വളർന്നു വരുന്നതും ഒക്കെ മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങളുണ്ടാക്കുന്ന നിയന്ത്രണങ്ങളെ പൊട്ടിച്ച് അവർ ഒരു വീട് വെക്കും അവസാനം. പക്ഷേ ആ വീട്ടിൽ അവർ സമാധാനമല്ലാതെ കഴിയും, നിങ്ങളുടെ ബന്ധങ്ങളെയൊക്കെ അത് ബാധിക്കും. അപ്പോൾ അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നത് വളരെ ക്ലിയറാണ്. മക്കളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് ചർച്ച ചെയ്യാവുന്നവരോട് ചർച്ച ചെയ്ത് പേരൻസിനെ പിണക്കാതെ നല്ലൊരു പ്ലാൻ ഉണ്ടാക്കി, ഇവിടെ ആരിസ് മൗലി ഒരു എക്സാമ്പിളാണ് പറഞ്ഞിട്ടുള്ളത്, അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കി പോകാൻ നിങ്ങളും തയ്യാറാവുക എന്ന നിർദ്ദേശമാണ് ഇവിടെ സ്നേഹക്കൂട് മുന്നോട്ട് വെക്കുന്നത്. നമ്മളിനി മറ്റൊരു മേഖലയിലേക്ക് പോകുന്ന ആരിസ് മൗലി, അത് മറ്റൊന്നുമല്ല, ഒരു വ്യക്തി അയാളൊരു വീടുണ്ടാക്കി, ഉണ്ടാക്കിയ വീട് മൂപ്പര് ഒരു ആയുഷ്കാലം മുഴുവൻ പണം ചെലവാക്കിയിട്ട് ചെറിയ കുട്ടി എന്നുള്ള നിലക്ക് ഇളയ മോൻ എന്നുള്ള നിലക്ക് തറവാട് വീട്ടിൽ നന്നായി ഒരു സ്റ്റെപ്പ് എടുത്ത് വർക്കൊക്കെ പൂർത്തീകരിച്ചു. പക്ഷെ ആ വീട്ടിലുള്ള ജ്യേഷ്ഠൻ വീട് മാറിപ്പോകുന്നേയില്ല. ഒന്നുകിൽ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ബോധമില്ല, മറ്റൊരു വീട്ടിലേക്ക് മാറണമെന്ന ബോധമല്ല, അല്ലെങ്കിൽ അയാളുടെ കയ്യിൽ അതിനുള്ള പണമില്ല, സാഹചര്യമില്ല. ഇങ്ങനെ പല ഘടകങ്ങൾ കൊണ്ടുവരാം. ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ അവരോട് നമ്മൾ എന്ത് രീതിയിലുള്ള ഒരു ആശ്വാസമാണ് പ്രതികരണമാണ് നൽകേണ്ടത്?
6: ഇവിടെ ഈ ഒരു വിഷയത്തിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി ഞാനൊരു ഒരു ഉപചോദ്യം കൂടി ചോദിക്കുകയാണ്. കുറച്ച് ഗൗരവമുള്ള വിഷയങ്ങൾ നമുക്കിവിടെ ഇന്ന് ക്ലിയർ ചെയ്യാനുണ്ട്. ഇപ്പോൾ ഞാനൊരു വീടുണ്ടാക്കി, അല്ലെങ്കിൽ തറവാട് വീട് എനിക്കാണ് എന്ന ധാരണയോടുകൂടെ ഞാനൊരു വീടുണ്ടാക്കി, വീടിൻ്റെ ലക്ഷങ്ങൾ മുടക്കി പണിയെല്ലാം കഴിഞ്ഞു. പക്ഷേ എൻ്റെ ജ്യേഷ്ഠൻ ആ വീട്ടിലുണ്ട്, അദ്ദേഹം വീട് മാറിപ്പോകേണ്ട ആളാണ്, അദ്ദേഹം വീട് മാറിപ്പോകുന്നില്ല. വീട്ടിലെ ഒരു അവസ്ഥ വെച്ച് ഇങ്ങനൊരു കൂട്ടുകുടുംബ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത പ്രകൃതങ്ങളാണ് വീട്ടിൽ കല്യാണം കഴിച്ചു വന്ന സ്ത്രീകൾ, അവരെ ഡീൽ ചെയ്യുന്ന ഉമ്മ, ഇവർക്കൊക്കെ. ഇത്തരമൊരു സാഹചര്യത്തിൽ നമുക്ക് ഇങ്ങനെ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, അവർക്ക് നമുക്ക് എന്ത് മാർഗനിർദ്ദേശമാണ് നൽകാൻ കഴിയുക?
5: എന്താ പറയുക, ഇവിടെ ഏറ്റവും പ്രധാനമായ ഒരു കാര്യം, നമ്മളൊരു വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ മതപരമായി നമുക്കൊരു വലിയ ബാധ്യതയുണ്ട്. ആ ബാധ്യത എന്താണെന്ന് ചോദിച്ചാൽ, നാം വിവാഹം കഴിച്ച പെൺകുട്ടിക്ക് സുരക്ഷിതവും സമാധാനപരവുമായിട്ടുള്ള ഒരു ജീവിതാവസ്ഥ ഉണ്ടാക്കി കൊടുക്കുക എന്ന വളരെ വലിയ ബാധ്യത നമുക്കുണ്ട്. കാരണം അവൾക്ക് അത്തരമൊരു ജീവിത സാഹചര്യം ഉണ്ടാക്കി കൊടുക്കേണ്ട ബാധ്യത അവളുടെ മാതാപിതാക്കൾക്കായിരുന്നു. മാതാപിതാക്കളിൽ നിന്നും അവളെ നമ്മൾ ഏറ്റെടുക്കുന്നതോടുകൂടെ നമ്മുടെ ഏത് ജീവിത സാഹചര്യങ്ങളിലാണെങ്കിലും അവൾക്ക് സുരക്ഷിതവും സമാധാനവും സന്തോഷവും ലഭിക്കുന്ന ഒരു ജീവിത സാഹചര്യത്തെ ഉണ്ടാക്കി കൊടുക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ കുടുംബത്തിൻ്റെ ചില പ്രതിസന്ധികൾ, ചില തടസ്സങ്ങൾ, തീർക്കാനാവാത്ത ചില പ്രയാസങ്ങൾ, ഇതുമൂലം എന്താണ്, എത്രയോ വർഷങ്ങൾ കാത്തിരുന്ന് കാത്തിരുന്ന് കാത്തിരുന്ന് ആ കാത്തിരിപ്പിനൊരു അവസാനമില്ലാത്ത ആളുകളുണ്ട്. അവിടെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഭാര്യയോട് നമുക്കുള്ളൊരു കടമ എന്ന നിലക്ക് നമ്മൾ തീർച്ചയായും അതിനൊരു പരിഹാരം ഉണ്ടാക്കുക തന്നെ വേണം. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒരു കൂട്ടുകുടുംബത്തിൽ എന്ത് ചെയ്യണം, പിന്നെ ജ്യേഷ്ഠൻ മാറി താമസിക്കാൻ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും എന്ത് ചെയ്യാം, ജ്യേഷ്ഠന് വീട് കൊടുക്കുക എന്നുള്ളതൊരു ഔദാര്യമാണ് അവിടെ. അപ്പോൾ നമ്മളതിന് തയ്യാറാവുകയാണ്. എന്ത് ചെയ്യാണ് ഇപ്പോൾ ജ്യേഷ്ഠനിപ്പോൾ എന്ത് ചെയ്യും, നമ്മൾക്ക് എപ്പോഴും പറയാൻ പറ്റും ജ്യേഷ്ഠനാണ് മുതിർന്ന കുട്ടികളുണ്ടാവുക, അവരാണ് കുറേ കാലമായിട്ട് അവിടെ താമസിക്കുന്ന ആളുകൾ. അപ്പോൾ നേരത്തെ ഇപ്പോൾ താത്തയും അതേപോലെ തന്നെ കാക്കയൊക്കെ എത്ര കാലമായി ഇവിടെ നിൽക്കുന്നു, അവർക്കൊരു സ്വാതന്ത്ര്യവും സമാധാനമൊക്കെ വേണ്ടേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു, ഈ വീട് അവരെടുത്തോട്ടെ, ഞങ്ങളെവിടെയെങ്കിലും പുറത്തൊരു വാടകക്കോ അല്ലെങ്കിൽ ഒരു സൗകര്യത്തിനോ നമ്മൾ പോയി മാറി താമസിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് നമ്മളെന്ത് ചെയ്യുക, അവർക്ക് വഴിമാറി കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായും അവർക്കും സമാധാനകരമായ ഒരവസ്ഥ ഉണ്ടാകും, നമുക്കും ഉണ്ടാകും. ഇവിടെ നാം ചിന്തിക്കേണ്ടത് പലപ്പോഴും ഉമ്മി വാപ്പി എന്ത് വിചാരിക്കും അല്ലെങ്കിൽ പെങ്ങന്മാരെന്ത് വിചാരിക്കും എന്നൊക്കെ ചിന്തിച്ചിട്ട് ഒരു പെണ്ണിനെ ജീവിതകാലം മുഴുവനും കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് വളരെ വേദന തോന്നിയിട്ടുള്ളൊരു അനുഭവം ഉണ്ടായി. അതായത് ഒരു പെൺകുട്ടി ഇതേപോലെ കൂട്ടുകുടുംബത്തിൽ എന്താണ് 10-23 വർഷമായി, അവരുടെ മൂത്ത മകൾക്ക് 19 വയസ്സായി. അവർ പറയുന്നൊരു വേദന എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ അവരോട് പറഞ്ഞു, എങ്ങനെയാണ് നിങ്ങളിവിടെ ഒരു സ്വകാര്യതയോടുകൂടെ ജീവിക്കുന്നത്? അപ്പോൾ ഒരു പറയണം, എന്താ അറിയോ, ഈ 14 വയസ്സും 19 വയസ്സായ കുട്ടികളൊക്കെ അവർ കിടക്കുന്ന അതേ റൂമിലാണ് ഇവർ കിടത്തുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരിയല്ലത്, അപ്പോൾ നിങ്ങൾ മാറ്റിക്കിടത്തണം. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം തരും. അങ്ങനെ ഞങ്ങൾ പല സന്ദർഭങ്ങളിൽ മാറ്റിക്കിടത്താൻ വേണ്ടി ശ്രമിച്ചു. ഞങ്ങളുടെ വീട് വലിയ വീടാണ്, പക്ഷെ മാറ്റിക്കിടത്താനുള്ളത് പെങ്ങന്മാരുടെ റൂമിലാണ്. അപ്പോൾ അവിടെ കിടക്കുമ്പോൾ ഉമ്മ പറയും, അതായത് അല്ലെങ്കിൽ അമ്മായിമ്മ പറയും, എന്ത് പറയും, ആ റൂമ് പോയി കേടുവരുത്തേണ്ടതാണ്. ആ റൂം എന്തിനാണ്? വർഷത്തിലൊരിക്കൽ അവർ വരുമ്പോൾ അവർക്ക് വിരുന്നു പാർക്കാൻ ഒരു വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റൂം മാറ്റിവെച്ചിരിക്കുകയാണ്. ഇവർക്ക് എന്നും ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് മക്കളെ ഒന്ന് മാറ്റിക്കൊടുക്കാൻ പോലും അത് വിട്ടുകൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ മാതാപിതാക്കൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് 3000 രൂപ വാടക കൊടുത്താൽ ഒരു വീട് കിട്ടും. വാപ്പനി ഉമ്മയും പിണക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഈ ദുരിതങ്ങൾ സഹിച്ച് ഇത്തരം ആളുകൾ വീട്ടിൽ നിൽക്കുന്നത് എന്ന് മാതാപിതാക്കൾ ഓർക്കണം. അവർ ചിന്തിക്കണം. അവരെ സ്നേഹിച്ചും അള്ളാഹുവിനെ പേടിച്ചും ഈ കുടുംബത്തിൻ്റെ പരിമിതികളിൽ എല്ലാ സ്വകാര്യതകളെയും നഷ്ടപ്പെടുത്തി ജീവിക്കുന്നവരോട് നമ്മൾ അല്പം ദയ കാണിക്കേണ്ടതുണ്ട്, കരുണ കാണിക്കേണ്ടതുണ്ട്. അവിടെ ഉടപ്പറപ്പിലൂടെ നമുക്ക് പറയാനുണ്ട്, അതായത് നിങ്ങളുടെ ഈ ഉമ്മയ്ക്ക് മക്കൾ വേറെയുണ്ട്, പെൺകുട്ടികൾ വേറെയുണ്ട്, അവരെല്ലാവരും ആലോചിക്കണം. നിങ്ങളെല്ലാവരും കൂടെ സംരക്ഷിക്കേണ്ട ഉമ്മയെ രാവും പകലും സംരക്ഷിക്കാനാണ് അന്യ വീട്ടിൽ നിന്ന് വന്നൊരു പെൺകുട്ടി ഇവിടെ ഉറക്കമൊഴിഞ്ഞും കഷ്ടപ്പെട്ടും ജോലിയെടുത്തും വേലയെടുത്തും ജീവിക്കുന്നത്. അത്തരമൊരു പെൺകുട്ടിക്കൊരു വേലക്കാരിക്ക് ചെയ്തു കൊടുക്കുന്ന സ്നേഹമെങ്കിലും ചെയ്തു കൊടുക്കാൻ യഥാർത്ഥത്തിൽ ബാക്കിയുള്ളവർ ബാധ്യസ്ഥരല്ലേ? അതുകൊണ്ട് ഇവരിങ്ങനെ പോയാൽ പറ്റില്ല. ഇവരെത്ര കൊല്ലായി ഇവിടെ കഴിഞ്ഞു കൂടുന്നു. അതുകൊണ്ട് അവർക്കും ഞങ്ങളെപ്പോലേക്ക് ഒരു ജീവിതം വേണം. അതുകൊണ്ട് അവർ സ്വതന്ത്രമാകട്ടെ, അവരെ കുട്ടികൾക്ക് പ്രായപൂർത്തിയായി, അവർക്ക് കല്യാണമായി, അതിന് പരിഹാരം വേണ്ടേ എന്ന് ബാക്കിയുള്ളവർ ചോദിക്കണം. ഉമ്മയോട് ഇവർക്ക് ചോദിക്കാൻ പരിമിതികളുണ്ടെങ്കിൽ ഉമ്മയുടെ മറ്റ് മക്കൾക്കത് ചോദിക്കാൻ പരിമിതികളില്ല. അവർക്ക് ആ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കാൻ പറ്റും. ഒരു പക്ഷേ അത്തരം പെൺകുട്ടികൾ അനുഭവിക്കുന്ന മാനസിക പ്രയാസങ്ങൾ നമുക്ക് ചിന്തിച്ചാൽ അറ്റമില്ല. അതായത് അവർ പറഞ്ഞാൽ, ഇന്ന് ഈ 10-23 കൊല്ലമായിട്ട് ഒരു പെരുന്നാൾ വസ്ത്രമെടുക്കാൻ പോലും എനിക്കും എൻ്റെ ഭർത്താവിനും കുട്ടികൾക്കും ഒന്നിച്ചു പോകാൻ പറ്റിയിട്ടില്ല. പോകുമ്പോൾ എന്താ പറയുക, എല്ലാവർക്കും കൂടെ പോകാമെന്ന് പറയും. എല്ലാവർക്കും കൂടെ പോകാമെന്ന് പറയുമ്പോൾ വേണ്ടെന്ന് പറഞ്ഞാൽ എന്താകും അവസ്ഥ, നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. എപ്പോഴെങ്കിലും ഒന്ന് പുറത്തിറങ്ങാൻ വേണ്ടി തീരുമാനിക്കുകയാണെങ്കിൽ അപ്പോൾ കൂടെ വരാൻ വേറെ ആളുകളുണ്ടാകും, വേറെ കുട്ടികളുണ്ടാകും. അവരെ കൂട്ടണ്ടെന്നോ സഹകരിക്കേണ്ടെന്നോ അല്ല അർത്ഥം, പക്ഷെ അവർക്കും വേണ്ടേ ഒരു പ്രൈവസി, അവർക്കും വേണ്ടേ ഒരു സ്വകാര്യത. അതേപോലെ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കും, നിങ്ങൾ ഒരു സ്വന്തമായി താമസിക്കുന്ന ഒരാൾക്ക് പുറത്തു പോകണമെങ്കിൽ എന്ത് ചെയ്യും, അവർ വീട് പൂട്ടി എടുക്കാൻ വെച്ചാൽ പോവും. ഭക്ഷണം അന്ന് ക്ഷീണാണെങ്കിൽ അവിടെ കിടക്കും, ഹോട്ടലിൽ എന്തെങ്കിലും വാങ്ങും. എന്നാൽ കൂട്ടുകുടുംബങ്ങളിൽ ജീവിക്കുന്ന ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് പറ്റില്ല. എത്ര ജീവനില്ലെങ്കിലും അവിടുത്തെ കാര്യങ്ങൾ എന്ത് ചെയ്യണം, നിർവഹിച്ചിരിക്കണം. ഒന്ന് വീട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ പകരം ഒരാളെ കിട്ടിയേ പറ്റൂ, അല്ലാതെ ഒരിക്കലും പുറത്തു. അങ്ങനെയുള്ളതിനൊക്കെ വലിയ പ്രതിഫലങ്ങളുണ്ട്. മാതാപിതാക്കൾ ഭർത്താവിൻ്റെ മാതാവിനെ സ്നേഹിക്കുന്നതിനും സഹായിക്കുന്നതിനും ഒക്കെ വലിയ പ്രതിഫലങ്ങളുണ്ട്. പക്ഷേ ഇവരും മനുഷ്യരാണ്, ഇവരും ആഗ്രഹങ്ങളും അതേപോലെ തന്നെ സ്വകാര്യതകളും ആവശ്യമുള്ളവരാണെന്ന് മനസ്സിലാക്കാൻ മറ്റുള്ളവർക്ക് പറ്റണം. അവരതിനു വേണ്ടിയുള്ള സൗകര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കാൻ തയ്യാറാവണം.
6: ഇതിലപ്പുറം ഒരു കമൻ്റ് പറയേണ്ടതില്ലാത്ത വിധം നമുക്ക് കാര്യങ്ങൾ വ്യക്തമായിരിക്കുകയാണ്. ഈ ഒരു ശബ്ദത്തിൻ്റെ കൂടെ വന്ന ആളുകൾക്ക് ആർക്കെങ്കിലും ഇത് എന്നോടാണ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അടുത്ത മണിക്കൂറുകളിൽ നമ്മൾ വളരെ ഗൗരവമുള്ള ചില തെറ്റുകൾ തിരുത്തുന്നതിലേക്കാണ് തീർച്ചയായും വരേണ്ടത്. ഇവിടെ നമുക്കൊരു ഒരു മേഖല കൂടി വന്നാൽ ആ ഒരു ഭാഗം പൂർണ്ണമാണ് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ സ്വന്തമായി വീട് വെക്കാൻ, വീട് വെച്ച് ഒരു സ്വന്തമായൊരു തുരുത്തിലേക്ക് മാറുകയും സ്വകാര്യതകളും ജോലിഭാരങ്ങളും അതുപോലെ തന്നെ സ്വാതന്ത്ര്യവും ഒക്കെ ആഘോഷിച്ച് സകുടുംബം ജീവിക്കുകയുമാണ് വേണ്ടത്. എന്നാൽ അതോടൊപ്പം പഴയ തറവാട്ട് വീട്ടിൻ്റെ തൻ്റെ ബെഡ്റൂമും താൻ ജീവിച്ച ഇടങ്ങളും ഒക്കെ മറന്ന് അങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്ത ഒരാളാകുന്നതിന് പകരം അവിടെ ഉള്ളതുപോലെ ഒറ്റക്കൊരു വീട്ടിൽ താമസിക്കുന്ന ഒരു വ്യക്തി ആകുകയാണ് വേണ്ടത് എന്ന ഒരു തിരിച്ചറിവാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അതോടൊപ്പം സ്വന്തമായി താമസിക്കാൻ വകയുള്ള ചിലരുടെ ചില പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞു, അവർക്ക് പെർമിഷൻ കിട്ടുന്നില്ല പോലത്തെ കാര്യങ്ങൾ. എന്നാൽ ചില ആളുകൾക്ക് പെർമിഷനെല്ലാം ഉണ്ടാവും, പക്ഷേ വീട്ടിൽ നിന്ന് മൂത്ത മകൻ ഒരു വാടക വീട്ടിലേക്ക് മാറി താമസിക്കുന്നു എന്ന വികാരം, അത് പലപ്പോഴും ആഭിജാത്യത്തിൻ്റെയും തറവാടിൻ്റെയൊക്കെ പേരിൽ വലിയ പ്രശ്നങ്ങളായി പലപ്പോഴും വരാറുണ്ട്. ആ ഒരു ഒറ്റ പോയിൻ്റ് കൊണ്ട് തന്നെ അവിടെ ഉള്ള ആ പെൺകുട്ടിയും ഇവിടെ അരിസ്മോലി പറഞ്ഞതുപോലത്തെ എല്ലാ വിഷയങ്ങളും, പ്രൈവസിയുടെ പ്രശ്നങ്ങൾ, ജോലിഭാരങ്ങൾ, അതുപോലെ തന്നെ സ്വാതന്ത്ര്യമില്ലായ്മ, നിയന്ത്രിക്കാൻ കൂടുതൽ ആളുകൾ, ഇതെല്ലാം അനുഭവിച്ച് അവർ ജീവിക്കേണ്ടി വരികയാണ്. ആണും ഇങ്ങനെ ചിന്തിക്കും, ഭർത്താവും ഇങ്ങനെ ചിന്തിക്കും, പലപ്പോഴും പാരൻസും ഇങ്ങനെ ചിന്തിക്കും. അപ്പോൾ ആ ഒരു ചിന്തയെ എത്രത്തോളം അതിനൊരു ഗൗരവം കൊടുക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഒരു വീട്ടിൽ നിന്ന് മാറി ഒരു ഫ്ലാറ്റിലേക്ക്, ഒരു വാടക വീട്ടിലേക്ക്, സ്വന്തമല്ലാത്തൊരു വീട്ടിലേക്ക് താമസിക്കുക എന്നുള്ളത് അത്ര ഒരു വലിയ പ്രശ്നമായി പരിഗണിക്കേണ്ടതാണോ എന്നതാണ് കൂട്ടുകുടുംബ സംവിധാനവുമായി ബന്ധപ്പെട്ട ചിന്തകളിലെ ഒരു പ്രധാന വശം.
5: എന്നാൽ ഈ മാറി താമസിക്കുന്നത് എന്തുകൊണ്ട് എന്നുള്ള ഒരു ചോദ്യമാണ് യഥാർത്ഥത്തിൽ ഇവിടെയുള്ള ഒരു പ്രസക്തമായ കാര്യം. അപ്പോൾ നമ്മുടെ ഒരു കൂട്ടുകുടുംബ ജീവിതത്തിലെ സ്വാതന്ത്ര്യമില്ലായ്മയും പ്രയാസങ്ങളും മൂലമാണ് പോകുന്നത് എന്ന് പറഞ്ഞ് പോകാൻ എന്തായാലും പ്രയാസങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു മറുപടി ഞങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടായതുകൊണ്ട് അവരിവിടുന്ന് പോയി എന്നൊരു കാര്യം കേൾക്കാൻ എന്തായാലും മാതാപിതാക്കൾ ആഗ്രഹിക്കുക. അതുകൊണ്ട് മാറി താമസിക്കുക എന്നതിൻ്റെ ഒരു കാരണം, ഇപ്പോൾ എനിക്കൊരു ജോലിയുണ്ട്, അത് തിരുവനന്തപുരത്താണ്. അപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയെ കൂട്ടി അങ്ങോട്ട് പോകുക പറഞ്ഞാൽ അവിടെ ഒരു വീടുണ്ടാക്കാൻ പറ്റില്ല, വാടകയ്ക്ക് താമസിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു വാടകയ്ക്ക് താമസിക്കുക എന്നത് ഏത് തരത്തിലുള്ള ആളുകൾ, ഇപ്പോൾ ഗൾഫിലൊക്കെ ഉള്ള വലിയ വലിയ ആളുകളൊക്കെ വാടകയ്ക്കാണ് താമസിക്കുന്നത് വലിയ ഫ്ലാറ്റുകളിൽ. പക്ഷേ എന്തുകൊണ്ടെന്നാണ്, അവർ പ്രവാസി ആയതുകൊണ്ട് അവർക്ക് അവിടെ കുടുംബത്തെ കൊണ്ടുപോകണമെങ്കിൽ വാടകയ്ക്ക് എടുക്കണം, അവിടെ സ്വന്തം വീടുണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും, ഒരു വളരെ കൃത്യമായ ഒരു കാരണം എന്ത് ചെയ്യണം ഈ വിഷയത്തിൽ ഉണ്ടാവണം, അപ്പോളേ പറ്റുള്ളൂ. ഇപ്പോൾ ഈ വാടകയ്ക്ക് പോകുമ്പോഴാണ് ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും അറിയാം. അപ്പോൾ നമുക്കറിയാം, ഒരു കുട്ടികളെ ഒരു കല്യാണം കഴിച്ചു കൊടുക്കേണ്ട പ്രായമായി കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് മാറി വേറൊരു വാടകയ്ക്ക് താമസിക്കുമ്പോൾ ഒരുപക്ഷെ ഒരു വാടക വീട്ടിൽ വെച്ച് നമ്മുടെ മകളെ കല്യാണം നടത്തുന്നതിനേക്കാളും നമുക്ക് നന്നാകെ ചിലപ്പോൾ തറവാട്ട് വീട്ടിൽ വെച്ച് നടത്താനായിരിക്കും. അപ്പോൾ അതിന് ചില പരിമിതികളുണ്ട്. പക്ഷെ ഒരിക്കലും അതൊരു ആവശ്യത്തിന് വേണ്ടിയാണെങ്കിൽ അതിൽ അഭിമാനത്തിൻ്റെയും അപമാനത്തിൻ്റെയും ഒരു പ്രശ്നം ഉത്ഭവിക്കുന്നില്ല. എന്നാലത് വെറുതെ ഒരു തീരുമാനമാകുമ്പോൾ സ്വാഭാവികമായിട്ടത് വീട്ടിലേക്കും എല്ലാവർക്കും ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് എന്താണ് മാറി താമസിക്കണം, അപ്പോൾ അവിടെയാണ് കച്ചവടം, അല്ലെങ്കിൽ അവിടെ കുട്ടികൾക്ക് രണ്ട് സ്കൂൾ അപ്പുറത്തേക്ക് പോകാൻ സൗകര്യമാണ്, കുട്ടികൾക്ക് സ്കൂൾക്ക് വരാനും പോകാനാണ്, ഇപ്പോൾ ഇത്രയും ഓട്ടോറിക്ഷയുടെ പൈസ നമ്മൾ കൊടുത്തിട്ടാണ് കൊണ്ടുപോകുന്നത്, അവിടെ ടൗണിലാണ് അവരുടെ സ്കൂൾ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു നിമിത്തങ്ങളുണ്ടാകും. പിന്നെ താമസിക്കുമ്പോഴും നമ്മൾ സൗകര്യം തിരഞ്ഞെടുക്കേണ്ട ഇങ്ങനെ ചില സൗകര്യങ്ങൾ നോക്കിയിട്ടല്ലേ, എവിടെയെങ്കിലും ഒരു വാടക കുറഞ്ഞ സ്ഥലത്തൊരു വീട് കിട്ടുക എന്നതിലുപരി എന്തോ ഒരു സൗകര്യത്തെ നമ്മൾ പരിഗണിക്കുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് എല്ലാവർക്കും കൂടുതൽ വെള്ളമല്ല, അപ്പോൾ അപ്പുറത്ത് വെള്ളമുള്ള ഒരു സൗകര്യമുണ്ട്. അപ്പോൾ നമ്മുടെ ഏതെങ്കിലും പറയാവുന്ന, അതായത് നമ്മുടെ കൂട്ടുകുടുംബത്തിൽ അവതരിപ്പിക്കാവുന്ന, നമുക്ക് പെർമിഷൻ ചോദിക്കാവുന്ന ഒരു കാരണം നിലനിൽക്കുമ്പോൾ ആ കാരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വീട് തിരഞ്ഞെടുത്ത് പോകുന്നതിൽ ഒരു പ്രശ്നവുമില്ല. മാത്രമല്ല എനിക്ക് തോന്നുന്നത് അതിനൊന്നും കാത്തു നിൽക്കേണ്ട, നമ്മുടെ ഇപ്പോൾ ഈ സ്നേഹക്കൂടെ എല്ലാവരും കേൾക്കുന്നത് കൊണ്ട് ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടി നമുക്കറിയാലോ എങ്ങനെയാണ് അവർ നമ്മുടെ കുടുംബങ്ങളിൽ കഴിയുന്നതെന്ന്. അപ്പോൾ അവർക്കൊരു സന്തോഷവും സുഖമൊക്കെ കിട്ടാൻ ഒരല്പസമയം മാറി നിന്നാൽ പറ്റുമെങ്കിൽ നമ്മൾ തന്നെ ഒരു വീട് കണ്ടുപിടിച്ച് ഒരു വാടകയൊക്കെ അന്വേഷിച്ച് എന്ത് ചെയ്യുക, നീയും കുട്ടിയും കുറേ കാലമായില്ലേ, 10-20 കൊല്ലമായില്ലേ ഇവിടെ നിൽക്കുന്നു, നിങ്ങളൊന്ന് ഒന്നിച്ചൊരു അവിടെ നിന്ന് പോയി താമസിക്കുക, അത് കിട്ടുന്ന പൈസ ഉണ്ടെങ്കിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമ്മൾ കൂട്ടിത്തരാമെന്ന് ജ്യേഷ്ഠന്മാർ
7: ഡോക്ടർമാരും അനുജന്മാരും വാപ്പിയമ്മയൊക്കെ പറയാണ് വേണ്ടത്. കാരണം അത്തരം ആളുകൾക്ക് നമ്മൾ എന്ത് ചെയ്യണം, വലിയ സഹായവും സ്നേഹവും ഒക്കെ ചെയ്ത് അവരത് ചെയ്യുമ്പോൾ ഇത്തരം ചില കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ടി വരില്ല. അപ്പോൾ നമ്മളെല്ലാവരും നാം ഇഷ്ടപ്പെടുന്ന നമ്മുടെ സഹോദരൻ ഇഷ്ടപ്പെടുക എന്നുള്ള ഒരു വലിയ പിന്നെ ആശയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിരുന്നത് ഈമാനാണ്, അത് വിശ്വാസമാണ്. നാം എപ്പോഴും ചിന്തിക്കണം നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ചുറ്റുപാടിലൊക്കെ ഉള്ള ആളുകളെ നമ്മുടെ സ്ഥാനത്ത് വെച്ച് ചിന്തിക്കുക. ആ സ്ഥാനത്ത് ഞാനാണെങ്കിൽ, എൻ്റെ ഭാര്യയാണെങ്കിൽ, എൻ്റെ മകളാണെങ്കിൽ എന്ന് ചിന്തിക്കുമ്പോൾ ഓരോരുത്തരുടെയും പ്രശ്നം നമ്മുടെ പ്രശ്നങ്ങളായി നമുക്ക് അനുഭവപ്പെടും. അപ്പം എൻ്റെ പ്രശ്നം എന്നെക്കാളും പരിഹരിക്കാൻ ഒരുപക്ഷെ എൻ്റെ സഹോദരങ്ങൾക്കും എൻ്റെ സഹോദരിമാർക്കും എൻ്റെ മാതാപിതാക്കൾക്കും പറ്റും. അത് അന്യർക്ക് തോന്നുന്നതിനേക്കാളും വിഷമം സ്വന്തക്കാർക്കാണല്ലോ തോന്നുന്നത്. അവർക്ക് തോന്നിയാൽ തീർച്ചയായും അതൊക്കെ പരിഹൃതമായി പോകും എന്ന കാര്യത്തിൽ സംശയമില്ല.
6: തീർച്ചയായും നമുക്ക് ഒരു ഒറ്റവാചകത്തിലെത്താം. ഒരു വീട് മാറുമ്പോൾ ഒരു റൂമിൽ നിന്ന് മറ്റൊരു റൂമിലേക്ക് മാറി എന്ന ഒരു ഫീലിംഗ് ലഭിക്കും വിധമുള്ള ഒരു ക്രമീകരണം യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയെടുക്കണം. പുതിയൊരു വീടോ ഒരു വാടക വീടോ ഒക്കെ ഉണ്ടാക്കി അതിലേക്ക് മാറുമ്പോൾ ഞാൻ എൻ്റെ ഇത്രയും ദിവസം താമസിച്ചിരുന്ന റൂമിൽ നിന്നും എൻ്റെ വീടിൻ്റെ മറ്റൊരു റൂമിലേക്ക് മാറി എന്നൊരു ഫീൽ വരുത്തിക്കൊണ്ട് എന്നൊരു ഒരു വിചാരം വരുത്തിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ പരസ്പരമുള്ള കാഴ്ചയും സംസാരങ്ങളും എല്ലാം വളരെ കൃത്യമായി നടക്കുന്നൊരു സാഹചര്യം ഉണ്ടാകുമെന്നതിലേക്ക് നമുക്ക് എത്താൻ കഴിയും. ഈ ചർച്ചയുടെ മറ്റൊരു തലത്തിലേക്ക് നമ്മൾ പോകുന്നു. ഇനിയിപ്പോൾ ഈ ചർച്ച കേട്ടുകൊണ്ടിരിക്കുമ്പോഴും ഇനി അടുത്ത വർഷമോ അതിൻ്റെ അടുത്ത വർഷമോ ഒക്കെ ഈ കൂട്ടുകുടുംബത്തിൽ തന്നെ ജീവിക്കേണ്ട കുറേ ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി എടുക്കുന്നത്. എനിക്കറിയുന്നൊരു ഉമ്മയുണ്ട്, അവരിപ്പോൾ അൽഹംദുലില്ലാ വളരെ ഖൈറിലാണ്. പക്ഷെ അവർ ഓരോ ദിവസവും ഇഷ്ടംപോലെ നെല്ല് അരി കുത്തി പൊടിച്ച് അത് കൊണ്ട് രാവിലെ അപ്പം ചുട്ട് അവസാനം അവർ പട്ടിണി കിടക്കുന്ന അനുഭവങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വീട്ടിലെ ചില ആളുകൾക്ക് വളരെ വലിയ ജോലി ഭാരങ്ങൾ ഉണ്ടാകും. ഈ അപ്പോൾ ഒരു രണ്ടോ മൂന്നോ നാലോ മരുമക്കളൊക്കെ ഉള്ള വീട്ടിൽ ഇങ്ങനെ അമിതമായ ജോലി ഭാരങ്ങൾ ഉള്ള ആളുകൾ ആരാണ് എന്ന് ആ വീട്ടിലെ പിന്നെ മുതിർന്ന ഉപ്പയും ഉമ്മയൊക്കെ നോക്കേണ്ടതല്ലേ? അല്ലെങ്കിൽ അവിടെ എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് നമുക്ക് ജോലി ഭാരം എടുത്തൊരു കഴുതയെപ്പോലെ അങ്ങനെ അധ്വാനിച്ച് പോകുന്ന ആ സ്ത്രീയോടും തിരിച്ച് ഇപ്പുറത്ത് കാഴ്ചക്കാരായി നിൽക്കുന്നവരോടൊക്കെ നമുക്ക് എന്താണ് പ്രത്യേകിച്ച് പറയാനുള്ളത്?
7: നമുക്ക് വളരെ വിഷമം തോന്നുന്നൊരു കാര്യം തന്നെയാണിത്. സാധാരണ നമ്മുടെ വീട്ടിൽ ജോലിക്ക് വരുന്ന ഒരു വേലക്ക് ചെയ്യുന്ന ഒരാള് വല്ലാതെ കഷ്ടപ്പെടുമ്പോൾ പോലും നമുക്ക് വലിയ ബുദ്ധിമുട്ടാണെങ്കിൽ നീ കുറച്ച് നേരം ഇരുന്നോ കുറച്ച് നേരം വിശ്രമിച്ചോ എന്നൊക്കെ പറയാനുള്ള ഒരു മാനുഷികത ഉണ്ടല്ലോ, അത് പലപ്പോഴും മരുമക്കളോടും ഇത്തരം ഭാരങ്ങൾ പേറുന്നവരോടും പലരും കാണിക്കുന്നില്ല എന്നുള്ളത് വളരെ വേദനാജനകമായ കാര്യമാണ്. എത്രയോ കുടുംബങ്ങളിൽ അത്തരം വേലകൾ പേറി വളരെ പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവരെ സമാധാനിപ്പിക്കാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്തിനാണ് നിങ്ങൾ ഈ ജോലി ഭാരങ്ങൾ സഹിച്ച് മുന്നോട്ട് പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ഉദ്ദേശം നിങ്ങൾക്ക് വേണം. ഒന്ന്, ഒരു ഭർത്താവിൻ്റെ സംതൃപ്തി. സ്വാഭാവികമായും ഒരു ഭർത്താവ് ഒരു വീട്ടിൽ നിൽക്കുമ്പോൾ ആ ഭർത്താവിൻ്റെ സന്തോഷം, ആ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് അവിടുത്തെ ഉമ്മയും ഉപ്പയും സന്തോഷിപ്പിച്ചു പോകുമ്പോഴാണ് ഭർത്താവിന് ആ ഒരു ഭർത്താവിൻ്റെ സംതൃപ്തി കിട്ടുക എന്നുള്ളത് മതപരമായ ഒരു കാര്യമാണ്, ലക്ഷ്യമാണ്. ആ ത്യാഗത്തിന് എന്തായാലും നിങ്ങൾക്കൊരു പ്രതിഫലമുണ്ടാകും. പിന്നെ നമ്മളൊക്കെ ഒരു അനുഭവത്തിൽ മനസ്സിലാവുന്നത്, ഇത്തരം നിസ്വാർത്ഥമായി നിഷ്കളങ്കമായി ജോലി ഭാരങ്ങൾ ഏറ്റെടുത്ത സഹോദരിമാർ ആ അധ്വാനത്തിൻ്റെ ഒരു സന്തോഷം അവർക്ക് ദുനിയാവ് തന്നെ അള്ളാഹു കൊടുത്തതായിട്ടാണ്. അപ്പം ഇന്നമായ ഉസ്രി യുസ്ര നമ്മൾ പറയുന്ന പോലെ ഒരു ആശ്വാസം തുറന്നു തരും. ആ ശുഭപ്രതീക്ഷ നിങ്ങൾ കൈവിടരുത്. എപ്പോഴെങ്കിലും 10-20 കൊല്ലം എല്ലാം പേറി അവസാനം ഇതിനൊരു ഫലവുമില്ലാത്ത രൂപത്തിൽ ഇട്ടെറിഞ്ഞ് എല്ലാം നഷ്ടപ്പെടുത്തി ഒരു അവിടെ നിന്ന് നമ്മളെ ഒരു നന്ദി കെട്ടവനായി ഒരു നന്ദി കെട്ടവളായി എന്നൊക്കെ നമ്മളൊരു പേര് വാങ്ങി ഇറങ്ങിപ്പോവാതെ അതൊരു നല്ലൊരു ഒരു പോയിന്റിലേക്ക് എത്തുന്നത് വരെ എന്ത് ചെയ്യണം, എടുത്ത അധ്വാനങ്ങളെ തുടർന്ന് പോകാൻ നിങ്ങൾ പരിശ്രമിക്കണം. അതിന് വലിയ പ്രതിഫലം കിട്ടുന്നതാണ്. പിന്നെ ഇത്തരം സ്ത്രീകളുടെ കാര്യത്തിൽ ഏറ്റവും വലിയ ബാധ്യത ഭർത്താവിന് തന്നെയാണ്. അയാൾക്ക് അവരുടെ അവസ്ഥക്കൊരു പരിഹാരം ഉണ്ടാക്കിയേ ഞാൻ അടങ്ങൂ എന്ന നിലക്കുള്ളൊരു തീരുമാനം എന്ത് ചെയ്യണം, അവൾ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന് അവൾ ഇവിടെ എത്താൻ കാരണക്കാരനായ ആ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവേണ്ടതുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ അതിലേറെ എന്താ വെച്ചാൽ ഇത്തരം സഹോദരിമാരും ആളുകളും എന്താ വെച്ചാൽ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾക്ക് എങ്ങനെ ബുദ്ധിപരമായി ഏറ്റുമുട്ടാതെ എന്ത് ചെയ്യാം, ഇതിനൊക്കെ ഒരു പരിഹാരമുണ്ടാക്കാൻ പറ്റും എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം ഇപ്പോൾ നമുക്കറിയാം കൂട്ടുകുടുംബങ്ങളിലൊക്കെ ആകുമ്പോൾ ഒരു മിക്സി ഉപയോഗിക്കുക അല്ലെങ്കിൽ അലക്കാൻ വേണ്ടി ഒരു വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ വലിയ തെറ്റായിട്ടാണ് അന്ന് കാണുക. എന്തിനാണ് ഇപ്പോൾ ഇതിൻ്റെ ഒക്കെ ഒരു ആവശ്യം, ഇതൊക്കെ നമുക്ക് ചെയ്തുകൂടെ എന്ന് പറയും. എന്നാൽ ഇതൊക്കെ പറയുന്ന പെങ്ങന്മാരും ഇതൊക്കെ പറയുന്ന ആളുകളും കുറച്ച് കാലം പിന്നിടുമ്പോൾ അവർ സ്വന്തം അവരുടെ ജോലികൾ ചെയ്യേണ്ടി വരുമ്പോൾ അവർക്ക് മിക്സി ഉണ്ടാവും, അവർക്ക് വാഷിംഗ് മെഷീൻ ഉണ്ടാവും, എല്ലാ സംഗതികളും ഉണ്ടാവും, അവർക്ക് കുക്കർ ഉണ്ടാവും. അല്ലെങ്കിൽ അപ്പോൾ എനിക്ക് എന്തിനൊക്കെ ആവശ്യം, നമുക്ക് വിറകില്ലേ, പിന്നെ എന്തിനാണ് ഒരു കുക്കറിൻ്റെ ആവശ്യം, നമുക്ക് പിന്നെ നല്ല കല്ലും വെള്ളവും ഇഷ്ടം പോലെ കണ്ടിട്ട് വെള്ളമല്ലേ, നമുക്ക് എന്തിനാണ് വാഷിംഗ് മെഷീൻ്റെ ആവശ്യം എന്ന് ചോദിക്കും. അപ്പോൾ എന്താ പറയുക, ഇതൊക്കെ എന്താ വെച്ചാൽ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ എത്ര ജോലിഭാരങ്ങളുണ്ടെങ്കിലും അതൊക്കെ ലഘൂകരിക്കുവാനുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പോൾ ജോലിക്ക് വേറെ ആളാക്കിയില്ലെങ്കിലും ഇവരെ ഇവിടുന്ന് വേറെ കൊണ്ടുപോയില്ലെങ്കിൽ ഈ ഭർത്താക്കന്മാർക്കൊക്കെ എന്ത് പറ്റും, ഇതൊക്കെ എന്ത് ചെയ്യും, ഉള്ള സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് കൊണ്ട് ഇവർക്കുള്ള ചില ഹെൽപ്പുകൾ ചെയ്ത് കൊടുക്കാൻ അവർക്ക് പറ്റും. നമുക്ക് അവരെ കൂടെ അലക്കാൻ സമയമില്ലെങ്കിൽ എന്ത് ചെയ്യും, അതിനൊക്കെയുള്ള ചില

0: 19 വയസ്സായപ്പോൾ കല്യാണം കഴിച്ചൊരു വീട്ടിലെത്തി. ആ വീട്ടിലേറ്റവും മൂത്ത മകൻ്റെ ഭാര്യയായി. ആ വീട്ടിൽ മൂന്നാല് ചെറുപ്പക്കാർ വേറെയുണ്ട്. അപ്പോൾ അവരുടെ പാൻസ്, അവരുടെ ജീൻസ് ഒക്കെ ഈ കുട്ടിയാണ് അലക്കേണ്ടി വരുന്നത്. ഇവരാണെങ്കിൽ ചില ശാരീരിക പ്രശ്നങ്ങൾ, ഉരവേദന പോലത്തെ പല പ്രശ്നങ്ങളുള്ള ആളുമാണ്. അപ്പോൾ ഈ ചെറുപ്പക്കാരും ഇത് അയച്ചിട്ടെടുത്ത് പോകുന്നു, അയൺ ചെയ്തിട്ടില്ലെങ്കിൽ ഒക്കെ അവരോട് ദേഷ്യം പിടിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ചില ഇത് ഞാനിവിടെ പറഞ്ഞ ഉദാഹരണത്തിൻ്റെ സ്ഥാനത്ത് ഇതിൻ്റെ കേൾവിക്കാർക്ക് വേറെ ചില കാര്യങ്ങൾ വെക്കേണ്ടി വരും. അപ്പോൾ ഇത്തരം അനുഭവങ്ങളിലൂടെ പോകുമ്പോൾ കൂട്ടുകുടുംബത്തിലെ അംഗങ്ങളോട് മൊത്തത്തിൽ നമുക്ക് പറയാനുള്ളത് എന്താണ്? മൊത്തം എല്ലാവർക്കും വേണ്ടി വീട്ടിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന സംവിധാനങ്ങൾ, അതിൻ്റെ ഭാരം മുഴുവൻ ഒരാളിലേക്ക് വരുന്ന പ്രശ്നം പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇതെല്ലാം എങ്ങനെ കൈകാര്യം ചെയ്യണം?
1: ഇത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. ശരിക്കു പറയുകയാണെങ്കിൽ നമുക്ക് ചിന്തിച്ചാൽ അറിയാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ഒരു വസ്ത്രം, നമ്മുടെ വിയർപ്പായൊരു വസ്ത്രം മറ്റൊരു സ്ത്രീ അലക്കുക എന്നുള്ളത് ചിലപ്പോൾ വിവാഹിതനായ ഒരാളുടെ ഭാര്യയ്ക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റിക്കോണം. അപ്പോൾ നമ്മളെവിടെയെങ്കിലും പോയി നമ്മുടെ ഡ്രസ്സ് എന്ത് ചെയ്തു, അവിടുത്തെ ഒരു വീട്ടുകാരെ ഏൽപ്പിച്ചു എന്ന് പറയുമ്പോൾ അതെന്തിനാണ് നിങ്ങൾ ചെയ്ത്, നിങ്ങൾക്ക് അലക്കാൻ പോരെ. അതായത് അതൊരു ഒരു ഒരു നമ്മുടെ ഒരു മനസ്സ് ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണത്. നമ്മുടെ ഡ്രസ്സുകളെ ഇനിയിപ്പോൾ ഒരു കൂലിക്ക് അലക്കുകയാണെങ്കിൽ പോലും എന്ത് ചെയ്യും, അത് മറ്റുള്ളവരാൾ ചെയ്യാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക. അപ്പോൾ എന്താ ഇവിടെ ശരിക്ക് ഈ സ്ത്രീ ചെയ്യേണ്ടതല്ലാത്ത കാര്യങ്ങളുടെ ഭാരങ്ങളാണ് അവർക്ക് വരുന്നത്. ഇപ്പോൾ നമ്മളൊക്കെ നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് ജീവിച്ചത്? നമുക്കൊരു 10 വയസ്സോ 12 വയസ്സോ ഒക്കെ ആയി നമ്മുടെ ഡ്രസ്സുകൾ നമുക്ക് അലക്കാനാകുമ്പോഴും ഉമ്മ എന്താ നമ്മോട് പറയാം, ഒന്ന് മോനെ കൊണ്ടേ അലക്കിയൊക്കെ ചെയ്തു നോക്കി തരാം. കുട്ടികളൊക്കെ അധികമുള്ള സ്ഥലങ്ങളിൽ അങ്ങനെയാണ് ചെയ്യുക, അല്ലാതെ ഒരു 10 കുട്ടികളൊക്കെ ഉള്ള ഒരു ഉമ്മക്ക് ഇതെല്ലാം പാടെ അലക്കി കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ പ്രായപൂർത്തിയായ ഒരു വ്യക്തിയും എന്ത് ചെയ്യല്ല, നമ്മുടേത് അലക്കാനും നമ്മുടെ കാര്യങ്ങൾ ചെയ്തു തരാനും നമ്മൾ നമ്മെ ആശ്രയിക്കുക. അതോടൊപ്പം എന്ത് ചെയ്യുക, നമുക്ക് ഭാര്യ ഉണ്ടെങ്കിൽ നമുക്ക് അവരെ ആശ്രയിക്കാമെന്നല്ലാതെ 10ഉം 20ഉം 25ഉം ഒക്കെ വയസ്സായ ആളുകൾ അവരുടെ ഡ്രസ്സുകളും അവരുടെ എല്ലാ സാധനങ്ങളും എന്ത് ചെയ്യാണ്, ഒരു ജ്യേഷ്ഠൻ്റെ ഭാര്യയെ ഏൽപ്പിച്ച് പോവുക എന്നുള്ളത്. അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താ അറിയോ, നമുക്ക് എത്രയാണ് നമ്മുടെ ജോലി എന്നുള്ളതിനൊരു ലിമിറ്റില്ലല്ലോ. അതിന് പക്ഷെ നേരെ മറിച്ച് വീട്ടിലെ ഭക്ഷണം ഉണ്ടാക്കുക, അതെല്ലാവർക്കും കൂടി ഉണ്ടാക്കേണ്ടി വരും. അവിടെ എന്താ വെച്ചാൽ ഒരു പൊതുവായ ഒരു കാര്യമാണെന്ത്, വീട്ടിൽ ഭക്ഷണം വെക്കുമ്പോൾ അവിടെ എത്ര അംഗങ്ങളുണ്ട് അവർക്കൊക്കെ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാം. എന്നാൽ ഓരോ വ്യക്തിക്കും സ്വന്തമായി ചെയ്യാവുന്ന കാര്യങ്ങൾ അവർ ചെയ്യണം. അപ്പോൾ അവിടെ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇത്തരം മരുമക്കളൊക്കെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ തുടക്കത്തിൽ തന്നെ എന്ത് ചെയ്യാം, നമ്മുടെ ഡ്യൂട്ടി അല്ലാത്തത് എന്ത് ചെയ്യുക, ഏൽക്കാതിരിക്കുക. അതിനൊരു മാനസിക നമ്മളെന്ത് ചെയ്യുക, എടുക്കുമ്പോൾ എന്ത് ചെയ്യുക, അതിൽ നമ്മൾ ഉമ്മൻ്റെത് എടുക്കും, വാപ്പൻ്റെ എടുക്കും, നമ്മളത് എടുക്കും, കുട്ടികളത് എടുക്കും. അത് അലക്കുമ്പോൾ അത്രയുള്ള ആവശ്യം, ബാക്കിയുള്ള ഡ്രസ്സുകൾ അലക്കാനുള്ള പരിഹാരം അവരുണ്ടാകും. അത് ഇതുവരെ നിങ്ങൾ വരുന്നത് വരെ അവിടെ എങ്ങനെയാണോ നടന്നിരുന്നത് അതേപോലെ ഇനിയും നടക്കും. ഇതുവരെ അവിടെ ഒരു മരുമകളില്ല, അതുകൊണ്ട് എങ്ങനെ നടന്നു വന്നത്, കാരണം ആവശ്യമില്ലാത്ത ഭാരങ്ങൾ നമ്മൾ ഏറ്റെടുക്കുമ്പോൾ സ്വാഭാവികമായും എന്ത് ചെയ്യും, അത് എന്നും നമ്മുടെ ഭാരമാകും. നമ്മൾ ഏറ്റെടുത്തത് കൊണ്ട് നമ്മളാണ് അതിൻ്റെ ഉത്തരവാദികൾ. കാരണം നമ്മൾ ചെയ്യാമെന്ന നിലക്ക് നമ്മൾ വളണ്ടറി ആയി ഏറ്റെടുത്തൊരു കാര്യമാകുമ്പോൾ അത് പിന്നെ നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നൊരവസ്ഥ. ഇതൊക്കെ കുറച്ചൊരു ബുദ്ധിപരമായ കാര്യങ്ങളിലൂടെ നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടികൾ നമ്മൾ ചെയ്യാതെ വൃത്തിയായി ചെയ്യുക, ചെയ്യേണ്ടാത്ത കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യേണ്ട, ചെയ്യാൻ ശ്രമിക്കേണ്ട കാര്യമില്ല എന്നതാണ് എനിക്ക് തോന്നുന്നത്. എന്തായിരുന്നാലും ഇത്തരം ഭാരങ്ങൾ വഹിക്കുന്നവരെ ഒന്ന് പരിഗണിക്കാൻ ബാക്കിയുള്ളവർ തയ്യാറാവണം എന്നതാണ് കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുക.
0: വളരെ നല്ലൊരു ചർച്ച അൽഹംദുലില്ലാ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിരിക്കുകയാണ്. ഏതാനും മിനിറ്റുകൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. ആ സമയത്ത് ഒരു ഇവിടെ പരാമർശിക്കപ്പെട്ട ഒരു വിഷയത്തിൻ്റെ വിശദാംശം തന്നെയാണ് നമ്മൾ ചോദിക്കുന്നത്. ഇപ്പോൾ ചില ആളുകളൊക്കെ വളരെ അഭിമാനത്തോടെ പറയും, ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളെല്ലാവരും ഷോപ്പിങ്ങിനാണെങ്കിൽ ഒന്നിച്ച്, അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും കാര്യത്തിനാണെങ്കിൽ ഒന്നിച്ച്, താമസം ആണെങ്കിൽ അത് വർഷങ്ങളായി ഒന്നിച്ച് എന്നൊക്കെ പറയാറുണ്ട് പലപ്പോഴും. അപ്പോൾ ഇതിൽ പൊതുവേ ഇതിൽ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന, വിശേഷിച്ച് ഭാര്യമാർക്ക് ഉണ്ടാകുന്ന ഒരു വിഷയം, അങ്ങനെ പോകുന്നതിലെ സന്തോഷം പോലെ തന്നെ അവർ ഭർത്താവിൻ്റെയും മക്കളെയൊക്കെ കൂടെ അവർ മാത്രം ഒന്നിച്ചൊരു യാത്ര പോകണത്, ഒരു ടൂർ പോകണത്, ഇതൊക്കെ ഒരു വലിയ ആവശ്യമായി പലപ്പോഴും പലർക്കും ഉണ്ടാകാറുണ്ട്. എന്നാൽ ഈ ആദ്യ ഭാഗത്തെ വളരെ പോസിറ്റീവായി കണ്ട്, എല്ലാവരും ഒന്നിച്ച് എന്ന പോയിന്റിനെ വളരെ പോസിറ്റീവായി കണ്ട്, ഈ ഒരു സീക്രസി, ഈ ഒരു സ്വകാര്യത, ഈ ഒരു അവർ മാത്രമാകുന്ന ഒരു ഇടം എന്നത് നഷ്ടപ്പെട്ടു പോകുന്ന വേദന അനുഭവിക്കുന്ന കുറേ ആളുകൾ ഈ സമൂഹത്തിലുണ്ട്. ആ ഒരു വിഷയത്തെ നമുക്ക് എങ്ങനെ വിശദീകരിക്കാം?
1: അതിനുള്ളൊരു വിഷയം എന്താണെന്ന് വിചാരിച്ചാൽ, ഇപ്പോൾ നമ്മുടെ കുടുംബത്തിലെ 10 അംഗങ്ങൾ ഒന്നിച്ച് പോവുക എന്ന് പറയുമ്പോൾ അതിലെന്താ വെച്ചാൽ ഈ സ്വകാര്യതകൾ എന്നും അനുഭവിക്കുന്നവർക്ക് ഈ ഒരു യാത്ര മാത്രമേ ഒന്നിച്ചാവുന്നുള്ളൂ. അവർക്ക് വേറെ ജീവിത സന്ദർഭങ്ങൾ സ്വകാര്യതകൾക്ക് ലഭിക്കുന്നുണ്ട്, അവരുടെ കുട്ടികളൊപ്പം ഭാര്യമാരൊപ്പം. എന്നാൽ ചില ആളുകൾ, ചില മെമ്പർമാർക്ക് ഇതിലെന്താണ്, എന്നും ഈ ഒന്നിച്ചുള്ള പോക്ക് മാത്രമേ

0: ഒന്നിച്ചുള്ള എക്സ്പെൻസുകൾ മാത്രമേ വരുള്ളൂ. അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ചാൽ, അത്തരം ഒരു സംരംഭം നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, എല്ലാവർക്കും സ്വകാര്യത നഷ്ടപ്പെടുന്ന രൂപത്തിലാണ്, ഒരു പ്രൈവസി കിട്ടാത്ത രൂപത്തിലാണ് ഈ ഷോപ്പിംഗ് എങ്കിൽ അത് അധികം നേരം നിലനിൽക്കില്ല. അതിൽ ഏതാനും ചില വ്യക്തികൾക്ക് മാത്രമേ എന്തുള്ളൂ ഈ ഒരു പ്രശ്നം ഉത്ഭവിക്കുന്നുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾക്ക് തിരിച്ചറിവ് ഉണ്ടാവേണ്ടതെന്ന് പറഞ്ഞാൽ, അതൊന്നും ഒരു പ്രായോഗിക സംഗതിയല്ല. കാരണം വെച്ചാൽ നമ്മൾ ഓരോരുത്തരും ജീവിത നിലവാരങ്ങളിൽ വ്യത്യാസമുണ്ട്, താല്പര്യങ്ങളിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ നമുക്കറിയിപ്പോൾ ഒരാൾ ചിലപ്പോൾ പെൺകുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കുമ്പോൾ അവർക്ക് അവരുടേതായ കൾച്ചർ ഉണ്ടായിരിക്കും, അതാണ് നമ്മുടെ കുട്ടികളുണ്ടായിരിക്കും. അപ്പോൾ അവരാ ഡ്രസ്സ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇസ്ലാമികമായ ഡ്രസ്സ് എടുക്കാൻ ഇപ്പുറത്ത് പ്രയാസമായിരിക്കും. അവരുടെ അത്ര സാമ്പത്തിക ശേഷി നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ അവരുടെ കുട്ടികൾക്ക് എടുക്കുന്ന അതേ ഡ്രസ്സ് പോലുള്ള ഡ്രസ്സ് നമുക്ക് എടുക്കാൻ പറ്റില്ല, എല്ലാറ്റിനെയും സ്പോൺസർ ഒന്നായിക്കൊള്ളുന്നില്ല. അപ്പോൾ ഇതിനൊക്കെ ചെറിയ കുറേ പ്രായോഗിക പ്രശ്നങ്ങളുണ്ട്. പിന്നെ വെറുതെ ഒന്നിച്ച് ഭക്ഷണം കഴിക്കാം, ഒന്നിച്ച് നമുക്ക് ഒരുമിച്ച് കൂടാം, ഒന്നിച്ച് നമുക്ക് ചർച്ചകളും കാര്യങ്ങളൊക്കെ നടത്താം. പക്ഷേ ഒരു കുടുംബമായി കഴിയുമ്പോൾ നമ്മുടെ വരുമാനങ്ങൾ വ്യത്യസ്തമാണ്, നമ്മുടെ താല്പര്യങ്ങൾ വ്യത്യസ്തമാണ്, നമ്മുടെ ആഗ്രഹങ്ങൾ വ്യത്യസ്തമാണ്. ഇതൊക്കെ വ്യത്യസ്തമായതുകൊണ്ട് തന്നെ സ്വകാര്യതകൾ അനുവദിക്കേണ്ടയിടത്ത് സ്വകാര്യതകൾ അനുവദിച്ച് മുന്നോട്ട് പോകലാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഒന്നിച്ചുള്ള പോക്കിന് നമ്മൾ എതിര് നിന്നു എന്ന് വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് എല്ലാ ആളുകളും അതിനോട് സഹകരിക്കുന്നത്. ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ അനുഭവത്തിൽ തന്നെ ആ പെൺകുട്ടി പറയുന്നത് എന്താണ്, അവർക്കൊക്കെ ഇപ്പോൾ അവരെ വീടുകളിൽ എപ്പോഴും സ്വകാര്യതയാണ്, അവരൊറ്റക്കാ താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആഘോഷ പരിപാടി ഉണ്ടെങ്കിൽ അവരെല്ലാവരും ഇങ്ങോട്ട് വരും. അപ്പോൾ ഞങ്ങളുടെ സ്വകാര്യത നഷ്ടപ്പെടുത്താൻ മാത്രമാണ് ആ വരവ്, അവരുടെ സ്വകാര്യതകൾക്കൊരു ഭംഗവും വരുന്നില്ല എന്നാണ്. അതൊരു ഗൗരവപരമായ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, ഇവർക്കൊരു സൗകര്യവും സമയവും സന്ദർഭമൊക്കെ കിട്ടാവുന്നൊരവസ്ഥ ഉണ്ടാക്കണം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ബുദ്ധിപരമായി ഒരു സമയം കാണണം. അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു സഹോദരനോട് പറഞ്ഞു, ഞങ്ങളൊന്ന് ഒറ്റയ്ക്ക് പോകണമെന്ന് വിചാരിച്ചാൽ തന്നെ ഞാനും പോരുന്ന് പറഞ്ഞാൽ ആരെങ്കിലും പോരും, അപ്പോൾ എന്താ ചെയ്യാൻ. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ ടൂറിനൊന്നും ദിവസം കാത്തു നിൽക്കണ്ടാന്ന്. ഞാൻ പറഞ്ഞത് എപ്പോഴെങ്കിലുമൊക്കെ വീട്ടിൽ ഒഴിവുണ്ടാകുന്ന സമയത്ത് എന്തെങ്കിലും 4 മണിക്കോ 5 മണിക്കോ ഒക്കെ എന്ത് ചെയ്യുക, എന്തെങ്കിലും സാധനം വാങ്ങാനുണ്ടെങ്കിൽ, വീട്ടിലുള്ള തക്കാളിയും ഉള്ളിയും വാങ്ങാനാണെങ്കിലും എന്ത് ചെയ്യുക, നമുക്ക് ഒന്നിച്ചങ്ങോട്ട് പോകുക എന്നാണ് പോയാൽ മതി. ഞാൻ പറഞ്ഞത് ഒരാഘോഷ വേളകളിലോ മറ്റ് സന്ദർഭങ്ങളിലോ പോകുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാവുള്ളൂ. എപ്പോഴും നമുക്ക് പോകാമല്ലോ, ഓരോ ആവശ്യങ്ങൾക്ക് പോകാം. അപ്പോൾ അതിനു വേണ്ടി കാത്തു നിൽക്കാതെ എന്ത് ചെയ്യുക, പുറത്തു പോകേണ്ടി വരുന്ന എല്ലാ കാര്യങ്ങൾക്കും ഞാനുണ്ട് നിങ്ങളുടെ കൂടെ, എനിക്കൊരു സാധനം വാങ്ങാണ്ട് എന്ന് പറഞ്ഞ് ഭർത്താവിന് കൂടെ ഉണ്ട് ഇറങ്ങുക. അപ്പോൾ കുട്ടികളും പറയും ഞങ്ങളും പോരുന്നുണ്ട് എന്ന് പറയും. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യാം, ഈ പ്രത്യേക സന്ദർഭങ്ങളെയും വിശേഷ ദിവസങ്ങളെയും കാത്തു നിൽക്കാതെ സന്ദർഭങ്ങൾ കിട്ടുമ്പോഴെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, പുറത്തിറങ്ങാനും അത് പിന്നെ അതുപോലെ ഇസ്ലാമികമായ മര്യാദകളൊക്കെ സൂക്ഷിച്ചുകൊണ്ട് കൂടെ ചർച്ച ചെയ്യാനും ഒന്നിച്ച് സംസാരിക്കാനൊക്കെ ഉള്ള അവസരങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പ്രായോഗികമായ പരിഹാരം.
1: കൂട്ടുകുടുംബങ്ങളിൽ ഓരോരുത്തരും വ്യത്യസ്ത സാമ്പത്തിക അവസ്ഥ ഉള്ള ആളുകളാകുമ്പോൾ ഉള്ള ചില പ്രശ്നങ്ങൾ തീർച്ചയായും ഉണ്ട്. ഓരോരുത്തരും ഡ്രസ്സ് കാര്യങ്ങളൊക്കെ അവരുടെ ഒരു നിലവാരത്തിലായിരിക്കും പലപ്പോഴും എടുക്കുന്നത്. അപ്പോൾ ഈ കുട്ടി മറ്റേ കുട്ടിയുടെ ഡ്രസ്സ് നോക്കി ഇങ്ങനെ ആകാംക്ഷപ്പെടുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഇത്തരം കുടുംബങ്ങളിലൊക്കെ ഉണ്ടാകാനിടയുണ്ട്. അതേപോലെ തന്നെ ഒരാൾക്ക് എടുക്കുമ്പോൾ എല്ലാവർക്കും എടുക്കേണ്ടി വരിക, അതും ചിലപ്പോൾ സാമ്പത്തിക പ്രയാസമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സ്വതന്ത്ര അഭിപ്രായങ്ങൾ ഉണ്ടാകും ഇതിലൊക്കെ. ഇത്തരം ചില അവസ്ഥകളെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ കഴിയും? അതോടൊപ്പം ഓരോരുത്തർ അവരുടെ വീട്ടിൽ അവരുടെ റൂമിൽ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ബേക്കറിയും സാധനമൊക്കെ കൊണ്ടുവന്ന് വെക്കുക, ഇങ്ങനെയുള്ള ചില സംഭവങ്ങളൊക്കെ പലപ്പോഴും നമ്മൾ ഈ സമൂഹത്തിൽ കേൾക്കുന്നു കാണുന്നു. ഇതിനെയും നമുക്ക് ഇത്തരം അവസ്ഥകളൊക്കെയുള്ള കൂട്ടുകുടുംബങ്ങളെ നമ്മൾ എങ്ങനെ ഉപദേശിക്കണം?
0: ഇത് കൂട്ടുകുടുംബങ്ങളിൽ ജീവിക്കുന്ന ആളുകളൊക്കെ ഇത്തരം ചില ആഗ്രഹങ്ങളെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക ചെയ്യണത്, കാരണം കുട്ടികൾക്കൊന്നും വാങ്ങിക്കൊടുക്കാതെ അതിലുള്ള അവസ്ഥകളൊന്നും ഉണ്ടാവാതിരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ചില നിർബന്ധിതാവസ്ഥകൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു കുട്ടി നേരത്തെ ഒരു സ്ത്രീ പ്രഗ്നൻ്റായി, അപ്പോൾ കുട്ടിക്ക് ഒരു വയസ്സൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ആ കുട്ടിക്ക് പിന്നെ ഫുഡോ കാര്യങ്ങളോ സ്പെഷ്യൽ ഫുഡുകളും കാര്യങ്ങളും ആവശ്യമായി വരും. അപ്പോൾ മറ്റു കുട്ടികൾക്കൊന്നും കൊടുക്കാതെ ചില ഫുഡുകൾ, അപ്പോൾ അവർ നിർബന്ധിതരാണ് വാങ്ങിക്കൊണ്ടുവരാൻ, നിർബന്ധിതരാണ്. ചില കുട്ടികൾ രാത്രി എഴുന്നേറ്റ് വിഷം കരയുന്ന കുട്ടികളുണ്ടായിരിക്കും. അപ്പോൾ ആ സമയത്ത് പോയി അടുക്കളയിലൊന്നും പാചകം ചെയ്യാൻ പറ്റില്ല, അപ്പോൾ ഒരു ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റ് കൊണ്ടുപോയി വെക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും വിതരണം ചെയ്യുകയാണെങ്കിൽ എന്നും എന്ത് ചെയ്യും, 8-ഉം 10-ഉം പാക്കറ്റൊക്കെ വാങ്ങേണ്ടി വരും. അപ്പോൾ എന്ത് ചെയ്യും, നിർബന്ധിതമായി നമ്മുടെ വീടുകളിൽ നമ്മൾ നിർവഹിക്കേണ്ട കാര്യങ്ങളെ എന്ത് ചെയ്യുക, അതിൻ്റെ ആവശ്യം പരിഗണിച്ച് ചെയ്യുക എന്നല്ലാതെ നമുക്കതിന് നിർവാഹങ്ങളൊന്നുമില്ല. അത് പരമാവധി എന്ത് ചെയ്യുക, മറ്റുള്ള കുട്ടികൾ കണ്ട് അവർക്ക് വിഷമമുണ്ടാവാത്ത രൂപത്തിൽ എന്ത് ചെയ്യുക, നമ്മളതിൻ്റെ സ്വകാര്യത കാത്തു സൂക്ഷിക്കാനേ പറ്റുള്ളൂ. എന്നാൽ പരമാവധി എന്ത് ചെയ്യാം, അങ്ങനത്തെ വിവേചനങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളോ മറ്റുള്ളവർക്ക് അനുഭവപ്പെടാത്ത രൂപത്തിലാവാൻ നമ്മൾ എന്ത് ചെയ്യുക, എല്ലാ സന്ദർഭത്തിലും ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ശരിക്കും ഈ കൂട്ടുകുടുംബത്തിലൊരു ബുദ്ധിമുട്ട് ഇതുതന്നെയാണ്. ഞാൻ നല്ല വരുമാനമുള്ള ഒരാളാണ്, പക്ഷെ എനിക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റൂല, എനിക്കൊരു ഗതിയുമില്ല, അതുകൊണ്ട് ഇത്രയും ലാവിശായ ഒരു കുടുംബശാസ്ത്രത്തിൽ എൻ്റെ ദരിദ്രരായ കുട്ടികളെ കൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ. ഈ ബുദ്ധിമുട്ടുകളെ വളരെ ഭംഗിയായി തരണം ചെയ്യാൻ എന്ത് ചെയ്യുക, പ്രായോഗികമായ മാർഗങ്ങൾ സ്വീകരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെ പോകേണ്ട ഒരു സമയം വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും മാറി നിൽക്കാനുള്ള സാഹചര്യങ്ങൾ അന്വേഷിച്ച് മുന്നോട്ട് പോകാന്നുള്ളതേ പറ്റുള്ളൂ. കുറേയൊക്കെ പരമാവധി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുക. നിവൃത്തില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ പ്രവർത്തിക്കുക, അതിൻ്റെ പേര് വരുന്നതൊക്കെ വരട്ടെ എന്ന് ചിന്തിക്കല്ലാതെ അതിന് വേറെ പരിഹാര മാർഗങ്ങളില്ല എന്നാണ് തോന്നുന്നത്.
2: മാഷാല്ലാ, നമ്മളിതുവരെ കേട്ടത് സ്നേഹക്കൂട്. ഇന്നത്തെ സ്നേഹക്കൂട് കൂട്ടുകുടുംബം, കരുത്തും കണ്ണീരും എന്ന വിഷയത്തിൽ നിന്നുകൊണ്ടായിരുന്നു. അവതരിപ്പിച്ചത് താജുദ്ദീൻ സലാഹിയും കൂടെ ഹാരിസ് ബിൻ സലീമുമാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്.
3: ഇസ്ലാമിക പ്രമാണങ്ങളെ അടിസ്ഥാനപരമായി പഠിപ്പിക്കപ്പെടുന്ന അൽ ഉസൂലിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഉസൂലുൽ ഹദീസിൻ്റെ വിജ്ഞാനങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ഹദീസിൻ്റെ സനദിനെക്കുറിച്ച് നമ്മൾ പരിശോധന നടത്തുമ്പോൾ ആ ഹദീസിൻ്റെ സനദിൽ വന്നിട്ടുള്ള റിപ്പോർട്ടർമാരെക്കുറിച്ച് നമ്മൾ പരിശോധിക്കും. ആ റിപ്പോർട്ടർമാരിൽ എന്തെങ്കിലും ന്യൂനതകളോ പോരായ്മകളോ വീഴ്ചകളോ കണ്ടാൽ നമ്മൾ ആ ഹദീസിനെ മാറ്റിവെക്കുകയും ആ ഹദീസിൻ്റെ മറ്റു സനദുകൾ നമ്മൾ അന്വേഷിക്കുകയും ചെയ്യും. ഒരു ഹദീസ് ദുർബലമായി തീരുവാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ട്. ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഒരു ഹദീസ് ദുർബലമാകാം. നാം മുമ്പ് വിശദീകരിച്ചതാണ്, ഒരു ഹദീസ് സ്വഹീഹ് ആകാൻ 5 കാരണങ്ങളാണ്. അതേസമയത്ത് ഒരു ഹദീസ് ദുർബലമാകാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ട്. ആ കാരണങ്ങളിൽ ഓരോന്നിനെയും വേർതിരിച്ച് പഠിച്ച് മനസ്സിലാക്കി ഈ കാരണം ഉള്ള വ്യക്തി ആരാണ് എന്ന് കണ്ടെത്തി, ഈ കാരണമില്ലാത്ത റിവായത്തുകൾ ആ ഹദീസിനുണ്ടോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തി, അങ്ങനെ വിശാലമായ അറിവിൻ്റെയും പഠനത്തിൻ്റെയും മേഖലയാണ് യഥാർത്ഥത്തിൽ ഉസൂലുൽ ഹദീസിൻ്റെ രംഗം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം, ഒരു ഹദീസിൻ്റെ റാവിമാരിൽ, റിപ്പോർട്ടർമാരിൽ ഇഖ്തിലാത്ത് സംഭവിച്ചവരുണ്ടോ ഇല്ലേ എന്നുള്ളത്. ഒരു ഹദീസിൻ്റെ സനദ് പരിശോധിക്കുമ്പോൾ അതിൻ്റെ സ്വീകാര്യതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് പഠിക്കേണ്ട ഒരു സംഗതിയാണ്. ഇഖ്തിലാത്ത് എന്ന് പറഞ്ഞാൽ ഭാഷാപരമായി അതിൻ്റെ അർത്ഥം ഫസാദുൽ അഖൽ, ബുദ്ധി നഷ്ടപ്പെടുക എന്നുള്ളതാണ്. അഥവാ ഒരു മനുഷ്യൻ്റെ പ്രാഥമികമായ ബുദ്ധി, അത് സംസാരത്തിലൂടെയോ പ്രവർത്തനങ്ങളിലൂടെയോ അതല്ലെങ്കിൽ ഇതര മറ്റു സംഗതികളിലൂടെയോ, ഇവൻ ഒരു വ്യക്തി അയാളുടെ ബുദ്ധിക്ക് തകരാറ് സംഭവിക്കുന്നു. ആ മനുഷ്യൻ നല്ല ബുദ്ധിമാനായിരുന്നു, കാര്യങ്ങളെ തിരിച്ചറിയാൻ ശേഷിയുള്ള ആളായിരുന്നു, പക്ഷേ പ്രായാധിക്യം കൊണ്ടോ മറ്റു പല കാരണങ്ങൾ കൊണ്ടോ ഒരു മനുഷ്യന് ഫസാദുൽ അഖൽ സംഭവിച്ചാൽ അതിന് നമ്മൾ ഭാഷയിൽ ഇഖ്തിലാത്ത് എന്ന് പറയും. ഉഖ്തുലിത ഫുലാനുൻ എന്ന് പറഞ്ഞാൽ ഐ ഫസദ അഖലുഹു, അവൻ്റെ ബുദ്ധി നഷ്ടമായി എന്നാണ് അതിൻ്റെ അർത്ഥം ഭാഷാപരമായി. ഉസൂലുൽ ഹദീസിൻ്റെ സാങ്കേതികമായ ഭാഷയിൽ പറഞ്ഞാൽ ഫസാദുൽ അഖൽ أو عدم انتظام الأقوال بسبب خرف أو عمي أو اختراق كتب أو غير ذلك. ഒരു മനുഷ്യൻ്റെ ബുദ്ധിയിൽ അതല്ലെങ്കിൽ അവൻ്റെ സാമാന്യ ബോധത്തിന് തകരാറ് സംഭവിക്കുക, അതല്ലെങ്കിൽ അവൻ്റെ വാക്കുകൾ, ബുദ്ധി ഉണ്ട് പക്ഷേ അവൻ്റെ വാക്കുകൾ ശരിയാകുന്നില്ല, അത് ഇൻതിളാമ് ചെയ്യാൻ, അതിനെ ഗണിച്ച് ഹരിച്ച് കൊടുക്കുവാൻ കഴിയാത്ത അല്ലെങ്കിൽ അങ്ങനെ ഗണിക്കാൻ കഴിയാത്ത ഒരവസ്ഥ, എന്തൊക്കെയോ പറയുന്നു, കാരണമുണ്ടാകാം അതവൻ്റെ ഹർഫ് കൊണ്ടുണ്ടാകാം, അവൻ്റെ പ്രായാധിക്യം കൊണ്ട്, അതല്ലെങ്കിൽ അന്ധത ബാധിച്ചു, കിതാബിൽ നോക്കാൻ കഴിയുന്നില്ല, ഗ്രന്ഥങ്ങൾ വായിക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ട് തന്നെ എന്താണ് ആ ഗ്രന്ഥങ്ങളിലുള്ളത് എന്ന് കൃത്യമായി പഠിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥ, അവിസ്തറാഹി കുത്തുബിൻ, അതല്ലെങ്കിൽ ഗ്രന്ഥങ്ങൾ കത്തിക്കപ്പെട്ടു പോവുക, ഒരുപാട് ഗ്രന്ഥങ്ങൾ കൂട്ടിവെച്ച് ആ ഗ്രന്ഥങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ കത്തിപ്പോകുന്ന ഒരവസ്ഥ സംജാതമായി. ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് ഒരു മനുഷ്യൻ്റെ അഖലിന് സംഭവിക്കുന്ന പോരായ്മകൾക്കാണ് ഉസൂലുൽ ഹദീസിൻ്റെ ഭാഷയിൽ ഇഖ്തിലാത്ത് എന്ന് പറയുക. പല കാരണങ്ങൾ കൊണ്ട് ഇഖ്തിലാത്ത് സംഭവിക്കാം. നാം നേരത്തെ പറഞ്ഞു, പ്രായം കൂടിയതുകൊണ്ട് അവനെന്താണ് പറയുന്നത് എന്ന് തിരിച്ചറിയാത്ത ഒരു ഘട്ടമുണ്ടാകാം. രണ്ടാമത്, കാഴ്ച നഷ്ടപ്പെടുന്നതുകൊണ്ട് ഇഖ്തിലാത്ത് സംഭവിക്കാം. ഗ്രന്ഥങ്ങൾ വായിക്കാനും അതിനെ ഗ്രഹിക്കാനും കഴിയാത്ത ഒരവസ്ഥയുള്ളതുകൊണ്ട് അവന് ഇഖ്തിലാത്ത് സംഭവിക്കാം. മൂന്നാമത്തേത്, വേറെയും പല കാരണങ്ങൾ, ഉദാഹരണമായി ഗ്രന്ഥങ്ങൾ നശിച്ചു പോവുക, അതല്ലെങ്കിൽ യാത്രക്കിടയിൽ ഗ്രന്ഥങ്ങൾ നഷ്ടപ്പെട്ടു പോവുക, ഗ്രന്ഥങ്ങൾ കട്ട് പോവുക, ഇങ്ങനെയുള്ള പല കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ കൊണ്ടൊക്കെ ഒരു മനുഷ്യന് ഇഖ്തിലാത്തുകൾ സംഭവിച്ചു എന്ന് പറയാം. ഇതിൽ പ്രായം കൊണ്ട് ഇഖ്തിലാത്ത് സംഭവിച്ച വ്യക്തികൾക്ക് ഒരു ഉദാഹരണമാണ് അത്ത ബിൻ സായിബ് അസഖഫി അൽ കൂഫി. ഒരുപാട് കാലം ജീവിച്ച് പ്രായം ഒരുപാടായതിനു ശേഷം മരണപ്പെട്ട ഒരു വ്യക്തിയാണ് അത്ത ബിൻ സായിബ് അസഖഫി റഹമഹുള്ള അൽ കൂഫി. അദ്ദേഹം കൂഫയിലാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അത്ത ബിൻ സായിബ് അസഖഫി എന്ന് പറയുന്ന പണ്ഡിതൻ്റെ ഹദീസുകൾ നമുക്ക് ഇനി സ്വീകാര്യമല്ല. ഇഖ്തിലാത്തിൻ്റെ മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ ഹദീസുകൾക്ക് ഈ ഹുക്കും നമുക്ക് ബാധകവും അല്ല. രണ്ടാമതായി, കണ്ണിന് കാഴ്ച പോയിട്ടുള്ള ചില ആളുകളുണ്ട്. അബ്ദുർ റസാഖ് ബിൻ ഹമ്മാം അസ്സനാനി, അതേപോലെ തന്നെ മറ്റു പണ്ഡിതന്മാരും. ഇവർ കണ്ണുകൾക്ക് പ്രായം കൊണ്ടോ പ്രായാധിക്യം കൊണ്ടോ മറ്റു ഇതര കാരണങ്ങൾ കൊണ്ടോ കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടമാകുന്ന ഒരവസ്ഥ. അങ്ങനെ നഷ്ടമാകുന്ന അവസ്ഥയിൽ, അതാണ് അത്ത ബിൻ സായിബ് അസ്സഖഫി. അദ്ദേഹം ഖർഖിൻ്റെ ഉദാഹരണമാണെങ്കിൽ അബ്ദുർ റസാഖ് ബിൻ ഹമ്മാം അസ്സനാനി, അദ്ദേഹം കാഴ്ച നഷ്ടപ്പെട്ട് പോയതിൻ്റെ ഉദാഹരണമാണ്. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്ന ഒന്ന്, അദ്ദേഹം കാഴ്ച പോയതിനു ശേഷവും പഠനവും കാര്യങ്ങളും അവസാനിപ്പിച്ചിട്ടില്ല. അദ്ദേഹത്തിന് താൻ വായിക്കേണ്ട ഭാഗങ്ങൾ അത് മുമ്പിൽ വെച്ച് കൊടുത്തുകൊണ്ട് കുട്ടികൾ വായിച്ചു കൊടുക്കുകയും അതിൽ ഓരോരോ തെറ്റുകളും അതാത് സമയങ്ങളിൽ തിരുത്തുകയും ചെയ്തിരുന്നു അദ്ദേഹം. അതേസമയത്ത് ഇഖ്തിലാത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഹദീസുകൾ പണ്ഡിതന്മാർ സ്വീകരിക്കുന്ന അഭിപ്രായ വ്യത്യാസമുണ്ട്. മറ്റൊന്ന്, പുസ്തകങ്ങൾ കരിഞ്ഞു പോവുക. പുസ്തകങ്ങൾ അയാൾ കൂട്ടിവെച്ചിരുന്നു, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി കൊണ്ട് ബന്ധപ്പെട്ട പുസ്തകങ്ങൾ, പ്രവാചകൻ്റെ ചരികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയി. പിന്നീട് ഓർമ്മയിൽ നിന്ന് എടുത്തു പറയുന്ന ഒരവസ്ഥ. ഇതുകൊണ്ട് ഒരു മനുഷ്യന് ഇഖ്തിലാത്ത് സംഭവിക്കാം. ഇനി ഇങ്ങനെ ഇഖ്തിലാത്ത് സംഭവിച്ച റാവി റിപ്പോർട്ടറാണെങ്കിൽ അയാളുടെ ഹദീസ് നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് ചർച്ച. അതിൽ പണ്ഡിതന്മാർ രണ്ട് കൗലുകളാണ് പ്രധാനമായും വിശദീകരിച്ചിട്ടുള്ളത്. യഖുബലു മിൻഹ മാ റുവിയ അൻഹു ഖബൽ ഇഖ്തിലാത്ത്, ആ മനുഷ്യന് സിഖത്തായ സ്വീകാര്യനായ മനുഷ്യനാണ്. ആ സ്വീകാര്യനായ മനുഷ്യന് സംഭവിച്ചിട്ടുള്ള ഇഖ്തിലാത്ത്, അത് ഇയാളുടെ ഈ ഹദീസ് ഉദ്ധരിക്കുന്നതിൻ്റെ മുമ്പാണ് അദ്ദേഹത്തിന് ഇഖ്തിലാത്ത് സംഭവിച്ചത് എന്ന് ഉറപ്പിച്ചു പറയാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അയാളുടെ ഹദീസ് നമ്മൾ തള്ളും. അതേസമയത്ത് ഇഖ്തിലാത്തിൻ്റെ ശേഷമാണ് അയാളുടെ ഹദീസുകൾ നമ്മൾ സ്വീകരിക്കുന്നെങ്കിൽ അത് സ്വീകാര്യമല്ല. നേരെ മറിച്ച് ഇഖ്തിലാത്തിന് മുമ്പുള്ളതാണെങ്കിൽ അത് സ്വീകാര്യമാണ്, അതിൽ കുഴപ്പമില്ല. അപ്രകാരം വല യഖ്ബലു മിൻഹ മറുവി അൻഹു ബഅദുൽ ഇഖ്തിലാത്ത്, ഇഖ്തിലാത്തിൻ്റെ ശേഷം അദ്ദേഹത്തിന് റിവായത്ത് ചെയ്യപ്പെട്ട ഹദീസുകൾ ഒരിക്കലും സ്വീകാര്യമല്ല. ഇഖ്തിലാത്തു മാ ശക്ക ഫീഹി അന്നഹു ഖബ്ലുൽ ഇഖ്തിലാത്ത് ഔ ബഅദുഹു, അതേപോലെ തന്നെയാണ് ഇഖ്തിലാത്ത് സംഭവിച്ചതിന് ശേഷമാണോ അതല്ല മുമ്പാണോ ഈ ഹദീസ് അയാൾ പറഞ്ഞത് എന്ന് ഒരു ഹദീസിനെക്കുറിച്ചോ ഒരു തുണിയെക്കുറിച്ചോ ഒരാൾക്ക് പറയാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവുകയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇഖ്തിലാത്തിൻ്റെ കാര്യങ്ങൾ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക, അതിൻ്റെ ഹുക്മുകൾ നമ്മൾ വിശദീകരിച്ച് പഠിക്കേണ്ടതുണ്ട്. ഓരോ റാവിയെ സംബന്ധിച്ചിടത്തോളം ആ ഹദീസ് അയാൾ ഇഖ്തിലാത്തിന് ശേഷമാണോ മുമ്പാണോ പറഞ്ഞത് എന്ന് കൃത്യമായി ബോധം നമുക്കുണ്ടാകണമെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് ആഴത്തിലുള്ള പഠനങ്ങൾ ആവശ്യമാണ്. ഇതിൻ്റെ അഥവാ ഇഖ്തിലാത്ത് സംഭവിച്ചിട്ടുള്ള ആളുകളെ മനസ്സിലാക്കുന്നതിൻ്റെ പ്രാധാന്യം എത്രത്തോളമെന്ന് ചോദിച്ചാൽ, ഈ ഇത് മനസ്സിലാക്കുമ്പോഴാണ് സ്വഹീഹും ളൈഫുകളും യഥാർത്ഥത്തിൽ ശരിക്കും വേർതിരിയുന്നത്. സ്വഹീഹുകളും ളൈഫുകളും പ്രത്യേകമായി വേർതിരിയണമെങ്കിൽ അവിടെ ഇഖ്തിലാത്തിൻ്റെ അവസ്ഥയിൽ മനസ്സിലാക്കുകയും ആ ഇഖ്തിലാത്ത് സംഭവിച്ച റുവാത്തുകളെ നമ്മൾ മാറ്റി നിർത്തുകയും ചെയ്യണം എന്നതാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനിയുള്ള മറ്റൊരു കാര്യം, ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചിട്ടുള്ള ഹദീസുകളിൽ ഇത്തരം മുഖ്തലിത്തുകളായ ഇഖ്തിലാത്ത് സംഭവിച്ചിട്ടുള്ള റാവിമാരുടെ ഹദീസുകൾ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായും ഉണ്ട് എന്നുള്ളതാണ് ഉത്തരം. അതേസമയത്ത് ഇഖ്തിലാത്തിൻ്റെ കാര്യങ്ങൾ സഹീഹുൽ ബുഖാരിയിൽ സംഭവിച്ചു, സഹീഹ് മുസ്ലിമിലും സംഭവിച്ചു. അത് സൂക്ഷ്മമായി പഠിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ റാവിക്ക് ഇഖ്തിലാത്ത് സംഭവിക്കുന്നതിൻ്റെ മുമ്പാണ് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും അതുപോലെയുള്ള മറ്റു പണ്ഡിതന്മാരുമൊക്കെ ആ കാര്യം ആ രീതിയിൽ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇഖ്തിലാത്തിൻ്റെ മുമ്പാണ് എന്ന് അറിയപ്പെട്ട ആളുകളുടെ ഹദീസുകൾ മാത്രമേ സ്വഹീഹൈനിയിൽ പണ്ഡിതന്മാർ കൊണ്ടു വന്നിട്ടുള്ളൂ. അതേസമയത്ത് ബുഖാരിയെ വിമർശിക്കാനും അതേപോലെ അത്തരം ആളുകൾക്കെതിരെ നീങ്ങുവാനുമൊക്കെയുള്ള ചില ശ്രമങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്. അതുകൊണ്ട് ചുരുക്കത്തിൽ ഇഖ്തിലാത്ത് സംഭവിച്ച റാവിമാർ എന്ന് പറഞ്ഞാൽ അവരുടെ പ്രായം കൊണ്ടോ ഗ്രന്ഥങ്ങൾ നഷ്ടപ്പെട്ടതുകൊണ്ടോ അതല്ലെങ്കിൽ അവരുടെ മറ്റു കാരണങ്ങൾ കൊണ്ടോ അവരുടെ സാമാന്യ ബുദ്ധിയിൽ വരുന്ന തകരാറുകളോ കാരണമായി ഉണ്ടാകുന്നതാണ് ഇഖ്തിലാത്ത്. അങ്ങനെ ഇഖ്തിലാത്ത് സംഭവിച്ച റാവിമാരുടെ ഹദീസുകൾ അത് ഇഖ്തിലാത്തിന് മുമ്പാണോ ശേഷമാണോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. പരിശോധിക്കപ്പെടാതെ ഒറ്റയടിക്ക് ഹദീസുകളെ സംബന്ധിച്ച് വിധി പറയുന്ന രീതി ഒരിക്കലും ശരിയല്ല. ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ഇമാം അലായിയുടെ അൽ ഇഖ്തിബാത് ബൈന ബിമൻ റുമിയ ബിൽ ഇഖ്തിലാത് എന്ന് പറയുന്ന ഹാഫിൽ ഇബ്രാഹിം ഇബിൻ മുഹമ്മദ് അസ്സിബത്തി ഇബിൽ അജമി റഹ്മത്തുള്ളാഹി അലൈഹി രചിച്ച ഗ്രന്ഥം ആണത്. അപ്പോൾ ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ ഗ്രന്ഥരചനകൾ വരെ നടത്തിയിട്ടുണ്ട് എന്നർത്ഥം. അപ്പോൾ ഉസൂൽ ഹദീസിൻ്റെ ബാലപാഠങ്ങളും അതിൻ്റെ ആഴത്തിലേക്കുള്ള പഠനങ്ങളും നടത്തുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ വിജ്ഞാനം അത്യന്താപേക്ഷിതമാണ്. ആ വിജ്ഞാനത്തിൽ നിന്നുള്ള അറിവുകൾ അനുസരിച്ചു കൊണ്ടായിരിക്കണം ഹദീസുകളെ അവൻ വേർതിരിക്കേണ്ടതെന്നാണ് ഈ സന്ദർഭത്തിൽ ഉണർത്തുവാൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇഖ്തിലാത്ത് സംഭവിച്ച റാവിമാർ ബുഖാരിയിലുണ്ട് എന്ന ഒരു വിമർശനം അടുത്ത കാലത്തായി ഹിഷാമിനെ സംബന്ധിച്ച് റസൂലുള്ളാഹിക്ക് സിഹ്ർ ബാധിച്ച ഹദീസിൽ ഹിഷാമുണ്ട്, ആ ഹിഷാം ഇഖ്തിലാത്ത് സംഭവിച്ച റാവിയാണ്, അതുകൊണ്ട് ബുഖാരിയിലെ ഈ ഹദീസ് സ്വീകാര്യമല്ല എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. അതേസമയം ഹിഷാമിനെ കുറിച്ച് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ബുഖാരിയിലും മുസ്ലിമിലുമുള്ള മുഖ്തലത്തുകളായ റാവിമാർ, ഇഖ്തിലാത്ത് സംഭവിച്ച റാവിമാർ, അവരുടെ ഇഖ്തിലാത്തിൻ്റെ മുമ്പുള്ള റിവായത്തുകളാണ് സ്വഹീഹൈനിൽ ഉള്ളത്. ഹിഷാമിനെ കുറിച്ചും അങ്ങനെ തന്നെയാണ്. ഹിഷാം ഇറാഖിലേക്ക് പോകുന്നതിൻ്റെ മുമ്പാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൽ നിന്ന് ഈ റിവായത്തുകൾ ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിക്കുന്നത്. ഇറാഖിലേക്ക് പോയതിന് ശേഷം അദ്ദേഹത്തിന് ഇഖ്തിലാത്തുകൾ സംഭവിച്ചു. ആ റിവായത്തുകൾ ഒരിക്കലും ബുഖാരിയിലോ മുസ്ലിമിലോ നമുക്ക് കാണുക സാധ്യമല്ല. അപ്പം ചുരുക്കത്തിൽ ഇഖ്തിലാത്തിൻ്റെ പേരിൽ ഹദീസുകളെ തള്ളുന്ന ഒരു പ്രവണത ഏതായിരുന്നാലും ശരിയല്ല. പണ്ഡിതന്മാർ അതിന് വിശദീകരിച്ച കാര്യങ്ങൾ കൃത്യമായി വ്യക്തമായി നമ്മൾ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: മാഷാ നമ്മൾ ഇതുവരെ കേട്ടത് അൽ ഉസൂൽ, ഇഖ്തിലാഫ് സംഭവിച്ചവരെ അറിയൽ എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് ബഹുമാന്യ പണ്ഡിതൻ നടത്തിയ സംസാരമാണ് നമ്മളിതുവരെ കാതോർത്തത്. പ്രിയപ്പെട്ടവരെ, വൈബ്സിന് ഇവിടെ പരിസമാപ്തി കുറിക്കുകയാണ്. ഇതുവരെ പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിൽ നിന്ന് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് അബ്ദുള്ള സലഫിയുടെ കൂടെ ഞാൻ ഹസൻ അൻസാരി. ഇൻഷാല്ലാ വീണ്ടും നമുക്ക് മറ്റൊരു ലൈവിൽ കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
5: ഇനി നിങ്ങൾക്കും ചോദിക്കാം ഡോക്ടറോട്. നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ ആരോഗ്യ സംബന്ധമായ സംശയങ്ങൾ തീർക്കാനായി ഇനി ഡോക്ടർക്ക് ബുക്കിംഗ് എടുക്കേണ്ട, സമയവും പണവും ചിലവാക്കി എങ്ങും പോകേണ്ടതില്ല. സന്ദേശങ്ങൾ ടെക്സ്റ്റ് മെസ്സേജായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് സംവിധാനത്തിലൂടെ ചോദിക്കൂ. ദിവസങ്ങൾക്കകം നിങ്ങളുടെ മറുപടി പീസ് റേഡിയോയിലൂടെ നിങ്ങൾക്ക് ശ്രവിക്കാം. പീസ് റേഡിയോ, ഡോക്ടറോട് ചോദിക്കാം.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന ഏറെ വൈജ്ഞാനികമായ മറ്റൊരു പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. കർമ്മസരണി. ബഹുമാന്യനായ ഹംസ മദീനി, അദ്ദേഹത്തിൻ്റെ സംസാരമാണ് നമ്മൾ കേൾക്കുന്നത്. മൃഗങ്ങളുടെ ഉമിനീർ കേട്ട് തിരിച്ചു വരാം.
8: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇന്നൽ ഹംദലില്ലാ അല്ലദി ഹദാനാ ലിഹാദാ ഉമാ കുന്നാ ലിനഹ്തദിയ ലൗല അൻ ഹദാനല്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ബഹുമാന്യ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, കർമ്മസരണിയിലൂടെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട് പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. 25-ാമത്തെ ഹദീസാണ് നമുക്ക് പഠിക്കാനുള്ളത്. ശുദ്ധിയുള്ള, നമ്മൾ അറുത്താൽ നമുക്ക് ഭക്ഷിക്കാൻ പറ്റുന്ന ജീവികൾ, ആട്, പശു തുടങ്ങിയ അറുത്താൽ ഭക്ഷിക്കാൻ പറ്റുന്ന ജന്തുക്കളുടെ ശരീരത്തിൽ നിന്നുണ്ടാകുന്ന, അതിൻ്റെ മൂത്രമാകട്ടെ, കാഷ്ടമാകട്ടെ, അതിൻ്റെ ഉമിനീരാകട്ടെ, വിയർപ്പാകട്ടെ, കണ്ണുനീരാകട്ടെ തുടങ്ങിയതെല്ലാം നജസല്ലാത്ത ശുദ്ധമായ കാര്യങ്ങൾ തന്നെയാണ് എന്നാണ് ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. ശുദ്ധമായത് എന്ന് നമ്മൾ പറയുമ്പോൾ ചില വസ്തുക്കളൊക്കെ ഒരു പക്ഷേ നമ്മൾ മോശപ്പെട്ടതായിട്ട് അല്ലെങ്കിൽ മ്ലേച്ഛമായിട്ട് നമ്മൾ കാണുന്നതുണ്ടാകും. ഉദാഹരണമായിട്ട് ഒരു ജീവിയുടെ മൂത്രം, ആടിൻ്റെതാകട്ടെ, പശുവിൻ്റെതാകട്ടെ, അല്ലെങ്കിൽ അതിൻ്റെ ചാണകമോ അതല്ലെങ്കിൽ അതിൻ്റെ കാഷ്ടമോ കോഴിയുടേതാണെങ്കിലും അത് നമ്മൾ മ്ലേച്ഛമായിട്ട് തന്നെയാണ് കാണുന്നത്. പക്ഷേ അത് നജസല്ല എന്ന ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം നമ്മൾ തന്നെ നമ്മുടെ ഉമിനീര് അതൊരു മോശമായിട്ടാണല്ലോ കാണുന്നത്, എന്നാൽ അത് നജസൊന്നുമല്ലല്ലോ. ഇതുപോലെ നജസാണോ അല്ലേ എന്നതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ അതിൻ്റെ ഉപയോഗത്തിനും അതിൻ്റെ ഗുണത്തിനും ഒക്കെ അനുസരിച്ചിരിക്കും അതിൻ്റെ നമ്മുടെ ഉപയോഗങ്ങളാകട്ടെ, അതിനോടുള്ള നമ്മുടെ ബന്ധമാകട്ടെ ഒക്കെ. ഏതായാലും അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഹദീസാണ് ഈ ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. 25-ാമത്തെ ഹദീസ്, അംറുബിനു ഖാരിജ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അദ്ദേഹം പറയുകയാണ്, ഖതബന അന്നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ബിമിന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിനയിൽ വെച്ച് ഞങ്ങളോട് ഖുത്ബ പറഞ്ഞു. വഹുവ അല റാഹിലത്തിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് തന്നെ ഇരുന്നു കൊണ്ടാണ് ഞങ്ങളോട് സംസാരിച്ചത്. വലുആബുഹ യസീലു അല കത്തിഫി, അതിൻ്റെ ഉമിനീർ എൻ്റെ ചുമലിലൂടെ ഒഴുകിയിരുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു പ്രവർത്തനം. അതിന് സാക്ഷിയായി നബിയുടെ ഒട്ടകത്തിൻ്റെ മൂക്കുകയർ പിടിച്ചുകൊണ്ട് അതിനങ്ങനെ നിർത്തി, നബിക്ക് സംസാരിക്കാൻ വേണ്ടി അങ്ങനെ നിർത്തി പിടിച്ചു നിന്ന അതിൻ്റെ കൂടെയുണ്ടായിരുന്ന പ്രവാചകനോടൊപ്പം ഉണ്ടായിരുന്ന ആ സ്വഹാബി അദ്ദേഹത്തിൻ്റെ ചുമലിൽ അതിൻ്റെ ഉമിനീർ ഉറ്റി വീണത്, അതിങ്ങോട്ട് താഴോട്ട് ഒലിച്ചതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഇത് അദ്ദേഹം പറയുന്നത് ഒട്ടകത്തിൻ്റെ ഉമിനീര് അതിൻ്റെ വായിൽ നിന്ന് വരുന്ന ഒരു കേല പോലുള്ള ഒരു വസ്തു, അത് നജസല്ല എന്ന് പറയാനാണ്. അപ്പോൾ യാത്രയിലും മറ്റുമൊക്കെ നമ്മൾ തന്നെ ആട് അതേപോലെ തന്നെ പശുക്കൾ ഇവയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് തീറ്റ കൊടുക്കുമ്പോഴോ മറ്റൊക്കെ അതിൻ്റെ ഒരു ഉമിനീര് നമ്മുടെ ശരീരത്തിലോ വസ്ത്രത്തിലോ ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ പള്ളിയിൽ പോകുന്ന സമയത്തോ നമസ്കരിക്കാൻ നിൽക്കുന്ന സമയത്തോ ഒക്കെ ആവുകയാണെങ്കിൽ അത് നജസല്ല, അതുകൊണ്ട് നമുക്ക് നമസ്കരിക്കാൻ തടസ്സമൊന്നുമില്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഇത് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ഹദീസിൻ്റെ വാചകങ്ങളിലേക്ക് നോക്കുമ്പോൾ ഹദീസിൽ കാണുന്നത് ഖതബന അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് ഖുതുബ പറഞ്ഞു. ഇപ്പോൾ സാധാരണയായിട്ട് ഖുതുബ എന്നത് ഉപയോഗിക്കുന്നത് മതപരമായ കാര്യങ്ങൾ ഗൗരവത്തിൽ ഉപദേശിക്കുന്ന ഉപദേശത്തിനാണ് ഖുതുബ എന്ന് സാധാരണയായിട്ട് നമ്മൾ പറയുക. അതുകൊണ്ടാണ് നമ്മൾ വെള്ളിയാഴ്ചയിലെ ഇത് ഖുതുബ എന്നാണ് നമ്മൾ പറയുന്നത്. സാധാരണ കാര്യമാണ് എങ്കിൽ നമ്മൾ ഖുതുബ എന്നല്ല പലപ്പോഴും പറയാറുള്ളത്. അറബികളാണെങ്കിൽ ഒരു മുഹാലറ എന്ന് പറയും, മലയാളത്തിലാണെങ്കിൽ നമ്മൾ പ്രസംഗം എന്ന് പറയും, വിഷയാവതരണം എന്നൊക്കെ പറയും. പക്ഷേ ഖുതുബ എന്ന് സാധാരണ ഉപയോഗിക്കുക മതകാര്യങ്ങൾ മതശാസനങ്ങൾ അതിൻ്റെ ആ ഗൗരവത്തോടുകൂടി ഉപദേശിക്കുന്ന ഉപദേശത്തിനാണ് ഖുതുബ എന്ന് പറയുന്നത്. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബകളെ സംബന്ധിച്ചൊക്കെ ചില ഹദീസുകളിൽ കാണുന്നത് കഅന്നഹു മുൻദിറു ജൈഷിന്നൻ, ഒരു ജയ്ഷ് ഒരു സൈന്യം ആ സൈന്യത്തിന് നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സൈനിക നായകൻ സൈന്യാധിപൻ അദ്ദേഹം എത്ര ഗൗരവത്തിലായിരിക്കും സംസാരിക്കുക, അതേപോലെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ വെച്ച് സംസാരിച്ചിരുന്നത് എന്ന് ചില ഹദീസുകളിൽ കാണാൻ കഴിയും. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു മിമ്പറിൽ വെച്ചിട്ടുള്ള സംസാരമൊക്കെ ആകുമ്പോൾ അതിൻ്റെ ആ ഒരു ഗൗരവത്തിലെടുക്കണം. അതിൽ വളരെ തമാശയും വളരെ ചിരിപ്പിക്കുന്നതും ഒന്നുമല്ല ഉണ്ടാകേണ്ടത്, അതതിൻ്റെ ആ ഗൗരവത്തോടുകൂടി തന്നെ കാണണം എന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് രൂപത്തിലുള്ള ഖുതുബകൾ നബിക്കുണ്ടായിരുന്നു, മതോപദേശങ്ങൾ നബിക്കുണ്ടായിരുന്നു. ഒന്ന് ഒരു കൃത്യമായ ഒരു മുറത്തബായ രൂപം, അഥവാ ഒരു ഇബാദത്തിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ ചെയ്യുന്ന രൂപത്തിൽ വെള്ളിയാഴ്ച ജുമാ എന്നത് അതിനൊരു ഖുതുബയുണ്ട്. അതേപോലെ തന്നെ പെരുന്നാൾ ദിവസത്തിലെ ഒരു ഖുതുബ, അതൊക്കെ അങ്ങനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്നു പോന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരം, അതിന് ഒരു ഖുതുബ. പിന്നെ കുസൂഫ്, നമ്മൾ ഗ്രഹണമുണ്ടാകുന്ന സമയത്ത് നടത്തുന്ന ഖുതുബ, ഇതൊക്കെ ഒരു പ്രത്യേക രൂപത്തിലുള്ള ഖുതുബകളാണ്. എന്നാൽ സാന്ദർഭികമായിട്ടുണ്ടാകുന്ന ഖുതുബകളുണ്ട്, ഒരാവശ്യം വരുന്ന സമയത്തുള്ളൊരു ഖുതുബ, ഒരു വിവാഹവേളയിലുള്ള ഖുതുബ. അത് സാധാരണയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖുതുബ നടത്തലുണ്ട്, എന്നാൽ ഖുതുബ നടത്താതെയുമുണ്ട്, എല്ലാം നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു പ്രത്യേകം ഒരു ഉപദേശം കൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്, സമൂഹത്തിലൊരു പ്രശ്നമുണ്ട്, അവർക്ക് അറിയേണ്ട ഒരു കാര്യമുണ്ട്, ഇത്തരം കാര്യങ്ങൾ നിലവിലുള്ള ഒരു കാര്യത്തെ ഉണർത്താനും ഒരു കാര്യം തിരുത്താനും ഒരു ഉപദേശം നൽകാനും ഒക്കെ വേണ്ടി പ്രവാചകൻ സാന്ദർഭികമായി ഉപയോഗിച്ചിരുന്ന ഖുതുബകൾ, ഇങ്ങനെ രണ്ട് തരത്തിലുള്ള ഖുതുബകൾ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ജുമാ ഖുതുബയെ പോലെയല്ല ഇത്തരം ഖുതുബകൾ. ആ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 9 ഖുതുബ നടത്തിയിട്ടുണ്ട്. ആ ഖുതുബ ഏത് ഇനത്തിൽപ്പെട്ടതാണ് എന്നത് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒന്നാണ്. ദുൽഹിജ്ജ 9 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിന് മുമ്പായിക്കൊണ്ട് ഖുതുബ നടത്തി, അതിനുശേഷം ളുഹറും അസറും നമസ്കരിക്കുകയുണ്ടായി എന്ന് പറയുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു ഖുതുബ. അതിനുശേഷം ളുഹറ് അസർ രണ്ടും ജംഉം കസറുമായിട്ട് നമസ്കരിച്ചു എന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽഹിജ്ജ 10 പ്രസംഗിച്ചിട്ടുണ്ട്, ഖുതുബ നടത്തിയിട്ടുണ്ട്. ദുൽഹിജ്ജ 10 ഖുതുബ നടത്തിയിട്ടുണ്ട്. അത് ഒരു അപ്പം ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെ തവാഫ് ചെയ്യണം, എങ്ങനെയായിരിക്കണം അറവ് നടത്തേണ്ടത്, അതുപോലെ തന്നെ എങ്ങനെയായിരിക്കണം തഹല്ലുലാകേണ്ടത്, ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു ഉപദേശം കൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് എവിടെ നിൽക്കണം, അതിൻ്റെ ഹദ്ദുകൾ എത്രയാണ്, മിനയുടെ ഹദ്ദ് എത്രയാണ്, ഇന്ന സ്ഥലത്ത് നിൽക്കേണ്ടത്, ഇന്ന സ്ഥലത്ത് നിൽക്കേണ്ടതില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉപദേശമായിട്ട് ആ ഒരു സന്ദർഭം ഉപയോഗപ്പെടുത്തി കൊടുത്തു. അപ്പോൾ എല്ലാ സമയത്തും അങ്ങനെ കൊടുക്കേണ്ടതില്ല. അതേപോലെ തന്നെ രണ്ടാമത്തെ ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽഹിജ 12 ഒരു ഉപദേശം കൊടുത്തിട്ടുണ്ട്. അത് ദുൽഹിജ 12 വേണമെങ്കിൽ നിർത്തി അന്നത്തെ ഏറ് കഴിഞ്ഞിട്ട് ഒരാൾക്ക് പോകാമല്ലോ. അപ്പോൾ എങ്ങനെയാണ് പോകുന്നവൻ പോകേണ്ടത്, അവിടെ തന്നെ നിൽക്കുന്നവൻ എങ്ങനെയാണ് നിൽക്കേണ്ടത്, പിറ്റേ ദിവസം എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഹജ്ജ് കഴിഞ്ഞു പോകേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉപദേശിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബകൾ നടത്തിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ സാന്ദർഭികമായി ജീവിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ചിലപ്പോൾ ഉപദേശങ്ങൾ ആവശ്യമായി വരുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളെ വിളിച്ചു കൂട്ടി സംസാരിക്കും. ഉദാഹരണമായിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ ബരീറ എന്ന് പറയുന്ന ഒരു സ്ത്രീ അവരെ മോചിപ്പിച്ചു. ഈ ബരീറ അവളുടെ യജമാനന്മാരോട് ഒരു കരാറെഴുതി, 2 വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ 3 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് തരാനുള്ള 3 സംഖ്യ ഞാൻ നിങ്ങൾക്ക് നൽകാം, എന്നിട്ട് എന്നെ മോചിപ്പിക്കണം എന്നതാണ്. അപ്പോൾ 1 കൊല്ലം കൊണ്ട് 3, 2 കൊല്ലം കൊണ്ട് 3 എന്നൊക്കെ പറഞ്ഞിട്ട് അവരുമായി കരാറിലേർപ്പെട്ടു. ഈ വിഷയത്തിൽ സഹായിക്കാൻ വേണ്ടി ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ ഞാനിങ്ങനെ എൻ്റെ യജമാനന്മാരോട് ഒരു കരാർ എഴുതിയിട്ടുണ്ട്, ആ കരാറിൽ നിങ്ങളെന്നെ സഹായിക്കണം, എനിക്കെന്തെങ്കിലുമൊക്കെ നൽകിയിട്ട് സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ, അവർക്ക് സാമ്പത്തികമായി കുറേ പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവരെ സഹായിക്കാൻ അവർ തയ്യാറായി. ഞാൻ എന്ത് ചെയ്യാം, നിനക്ക് കൊടുക്കാനുള്ള, നിൻ്റെ യജമാനന്മാർക്ക് കൊടുക്കാനുള്ള മുഴുവൻ പൈസയും ഞാൻ കൊടുക്കാം, എന്നിട്ട് നിന്നെ ഞാൻ മോചിപ്പിക്കാം, നിന്നെ കാശ് കൊടുത്ത് വാങ്ങിയിട്ട് ഞാൻ അത് മോചിപ്പിക്കാം എന്ന് പറഞ്ഞപ്പോൾ അവരോക്കെ. പക്ഷേ നിൻ്റെ വലാ അഥവാ രക്ഷാകർത്തൃത്വം ഞങ്ങൾക്ക് തന്നെയായിരിക്കും, കാരണം ആരാണോ മോചിപ്പിച്ചത് മോചിപ്പിച്ചവർക്കാണ് രക്ഷാകർത്തൃത്വം ഉണ്ടാവുക. അപ്പം നിൻ്റെ രക്ഷാകർത്തൃത്വം ഞങ്ങൾക്ക് തന്നെയായിരിക്കും, മോചിപ്പിക്കുന്നത് ആയിഷ റളിയല്ലാഹു അൻഹയാണെങ്കിലും എന്ന് പറഞ്ഞപ്പോൾ അത് പറ്റില്ല എന്ന് ഇവരും പറഞ്ഞു. ഈ ഒരു വിഷയത്തിലുള്ള അഭിപ്രായ വ്യത്യാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞപ്പോൾ അവർ പറഞ്ഞ ഷർത്ത് കണ്ട് വെച്ചു കൊടുക്ക്, ബാക്കി കാര്യം നമുക്ക് നോക്കാം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് ആളുകളോട് എല്ലാവരോടുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ബാലു അഖ്വാമിൻ യഷ്തരിത്തൂന ഷുറൂതൻ ലൈസത് ഫീ കിതാബില്ല, അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിലില്ലാത്ത കുറേ ഷർത്തുകളുമായിട്ട് ആളുകൾ വരികയാണ്. അങ്ങനത്തെ ദീനിനെതിരായിട്ടുള്ള ഒരു ഷർത്ത് ഒരാൾക്കും പറ്റൂല, എതിരായിട്ടുള്ള ഷർത്ത് പറ്റില്ല എന്നർത്ഥം. അതെന്താ, അൽ വലാ ഉലിമൻ ആഴത്തക്, ആരാണോ മോചിപ്പിച്ചത് ആ മോചിപ്പിച്ചവനായിരിക്കും മോചിപ്പിക്കപ്പെട്ട അടിമയുടെ രക്ഷാകർത്തൃത്വം. അവൻ സ്വതന്ത്രനായി, ആ സ്വതന്ത്രനായിട്ട് ഒരു വിവാഹം കഴിക്കണമെങ്കിൽ അല്ലെങ്കിൽ വിവാഹം കഴിപ്പിച്ചു കൊടുക്കണമെങ്കിൽ, അതേപോലെ തന്നെ അവൻ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവന് അവൻ്റെ സ്വത്ത് വേറെ അവകാശികളില്ലെങ്കിൽ ആ സ്വത്ത് ആർക്കായിരിക്കും ഉണ്ടാകുക? സ്വാഭാവികമായിട്ടും അയാൾക്ക് സ്വാതന്ത്ര്യമെന്ന ഒരു വലിയ കാര്യം നൽകിയിട്ടുള്ള ഒരു പിതാവിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്ക് തന്നെയായിരിക്കും ഇത്തരം ഉത്തരവാദിത്തങ്ങളും അവകാശങ്ങളും ഒക്കെ ഉണ്ടാവുക. ഇത് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നിയമമാണ്. ആ നിയമം തിരുത്തുന്ന രൂപത്തിൽ ഒരു ഷർത്ത് ആര് കൊണ്ടുവന്നാലും ആ ഷർത്തിന് ഒരു നിലനിൽപ്പുമുണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളോട് സംസാരിച്ചത് അതൊരു സാഹചര്യം സന്ദർഭത്തിനനുസരിച്ചുള്ള പ്രവാചകൻ്റെ സംസാരങ്ങളാണ്. ഇങ്ങനെ 2 തരം സംസാരങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾക്ക് ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മിനയിൽ വെച്ചിട്ടാണ് സംസാരം നബി ഞങ്ങളോട് പ്രസംഗിച്ചത് എന്നല്ലേ. മിന എന്ന് പറഞ്ഞാൽ ഒരു ഭാഗം ജംറകളാണ്. അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് വാദി മുഹസ്സർ എന്ന് പറയുന്ന ഒരു താഴ്വരയാണ്. ഇതിൻ്റെ 2 ഇടയിലുള്ള 2 ഭാഗങ്ങളിലുള്ള മലകൾ, അതിൻ്റെ ഈ 2 സ്ഥലങ്ങൾ, അതിൻ്റെ ഓപ്പോസിറ്റ് 2 സ്ഥലങ്ങൾ എന്ന് പറയുന്നത് മലകളാണ്. ആ മലകളുടെ ഉൾഭാഗവും അഥവാ ആ മലകളുടെ ഇതിലേക്ക് ചേരുന്ന ഭാഗം അതും ഏത് തന്നെയാണ്, മിന തന്നെയാണ്. ഇപ്പോൾ മിനയിൽ തന്നെയാണോ ഞങ്ങൾ നിൽക്കുന്നത്, അല്ല മിനയുടെ പുറത്താണോ ഞങ്ങൾ നിൽക്കുന്നത് എന്ന് വലിയ ആശയക്കുഴപ്പങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. വാദി മുഹസ്സറിന് ഇപ്പുറത്താണോ ഉള്ളത്, ജംറത്തുൽ അക്കബയുടെ അപ്പുറത്തേക്ക് ഏതായാലും ടെൻറ്റുകളില്ല എന്നുള്ളത് ഉറപ്പാണ്, ജംറത്തുൽ അക്കബയുടെ ഇപ്പുറത്താണോ ഉള്ളത് എന്നതാണ് എന്ത് ചെയ്യേണ്ടത്, നോക്കേണ്ടുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ പിന്നെ അപ്പുറത്ത് മറ്റ് രണ്ട് സൈഡുകളിലാണ് എങ്കിൽ മലകളാണ്, ആ മലകൾക്ക് അപ്പുറത്തേക്ക് ഏതായാലും ഒരിക്കലും ടെൻറ്റുകൾ ഇതുവരെ ഉണ്ടാക്കപ്പെട്ടിട്ടില്ല. ഈ രണ്ടിൻ്റെയും ഇടയിലാണ് എങ്കിൽ നമ്മൾ മിനയിൽ തന്നെയാണ്, അവിടെയാണ് നിൽക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പ്രസംഗിച്ചത് അലാ റാഹിലത്തിഹി, അദ്ദേഹത്തിൻ്റെ റാഹിലത്തിൽ വെച്ചാണ്, റാഹിലത്ത് തന്നെ അതിന് ഒട്ടകപ്പുറത്ത് വെച്ചാണ്, കസ്വ എന്ന് പറയുന്ന ഒരു ഒട്ടകപ്പുറത്ത് വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പ്രസംഗിച്ചത്. ഇപ്പം നബിയുടെ ഒരു പ്രത്യേകതയാണ് തനിക്കുള്ള മൃഗങ്ങൾ, തൻ്റെ വാളുകൾ, തൻ്റെ ഉപകരണങ്ങൾ, ഇതിനൊക്കെ പേരിടുക എന്ന് പറയുന്നത് നബിയുടെ ഒരു പ്രത്യേക ശൈലിയായിരുന്നു. അപ്പം നമുക്കും അങ്ങനെ ചെയ്യാം, നമ്മുടെ വസ്തുക്കൾക്കൊക്കെ, വാഹനങ്ങൾക്ക് പേരിടാം, അതേപോലെ തന്നെ നമ്മളുടെ വളർത്തു മൃഗങ്ങളുണ്ടെങ്കിൽ ആ മൃഗങ്ങൾക്ക് നമുക്ക് പേരിടാം. ഇതൊക്കെ പ്രവാചകൻ ചെയ്തിരുന്ന ഒരു പ്രവർത്തനത്തിൽപ്പെട്ടതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് വേണമെങ്കിൽ നമുക്ക് ഡ്രസ്സുകൾക്കടക്കം നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾക്കൊക്കെ പേരിടാം എന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ആ ഹദീസിൽ നിന്ന് നമുക്ക് കിട്ടാനുള്ള പ്രധാനപ്പെട്ട നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം, ആ മൃഗത്തിൻ്റെ അതിനെ പിടിച്ച് അതിൻ്റെ കടിഞ്ഞാൺ പിടിച്ചുകൊണ്ട് നിന്നിരുന്ന ആള്, അതിൻ്റെ വായിലൂടെ ഒഴുകുന്ന ആ ഒരു ദ്രാവകം, ഉമിനീര്, അത് അദ്ദേഹത്തിൻ്റെ ചുമലിലായി ഇങ്ങോട്ട് താഴോട്ട് ഒലിച്ചിരുന്നു എന്ന് പറയുമ്പോൾ അത് നജസല്ല എന്ന് പറയാൻ വേണ്ടിയാണ് അദ്ദേഹം ഇത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഹദീസിൽ നിന്ന് ഒന്നാമത് നമുക്ക് കിട്ടുന്ന കാര്യം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളെ ഏത് സന്ദർഭത്തിലാണോ അവർക്കൊരു ഉപദേശം ആവശ്യമായി വരുന്നത്, എപ്പോഴും ഉപദേശിച്ചുകൊണ്ടിരിക്കുകയല്ല, ആളുകൾക്ക് ഉപദേശം ആവശ്യമായി വരുന്ന ഘട്ടത്തിൽ ഉടനെ തന്നെ ഉപദേശങ്ങൾ നൽകുക എന്നൊരു ശൈലി പ്രവാചകൻ സ്വീകരിച്ചിരുന്നു എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇതേപോലെ ഹജ്ജിന് നേതൃത്വം നൽകുന്ന ഗ്രൂപ്പുകളുടെ അമീറന്മാരാണെങ്കിലും, അതേപോലെ തന്നെ പൊതു സമൂഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ തലപ്പത്തുള്ള ആളുകളാണെങ്കിലും, അവർക്കൊക്കെ അവരൊക്കെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെയായിരിക്കാം സൗദി ഗവൺമെൻറ് വ്യത്യസ്ത ഭാഷകളിലുള്ള ആളുകളെ, അവരവരുടെ നാടുകളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് അവരുടെ മതപരമായ കാര്യങ്ങൾ അറിയാനും പഠിക്കാനും അവർക്ക് ഉപദേശങ്ങൾ നൽകാനും അവരുടെ സംശയം ദൂരീകരിക്കാനുമൊക്കെ ആളുകളെ വലിയ ശമ്പളം കൊടുത്തിട്ട് തന്നെ അവിടെ നിശ്ചയിക്കുന്നത് കാണാൻ കഴിയും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു നടപടിക്രമം എന്ന നിലക്കാണ് അവരത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതേപോലെ തന്നെ പ്രസംഗിക്കാൻ വേണ്ടി നിൽക്കുന്ന ആളുകൾ ഒരല്പം ഉയരത്തിലായി നിൽക്കുക എന്ന് പറയുന്നത് പ്രവാചകൻ്റെ ഒരു ശൈലിയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരും കാണാനും ശ്രദ്ധിക്കാനും വേണ്ടി മുകളിൽ നിന്നുകൊണ്ട്, ഒട്ടകപ്പുറത്ത് ഇരുന്നു കൊണ്ട് തന്നെ ആളുകളോട് സംസാരിക്കുക എന്ന് പറയുന്ന പ്രവർത്തനം ചെയ്യുന്നത്. ആളുകൾക്ക് വല്ലതും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ അതിനുമുള്ള ഒരു അവസരമായിക്കൊണ്ടാണ്. അതേപോലെ തന്നെ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വലിയൊരു പാഠം, പ്രവാചകൻ നടക്കുന്നിടം മുഴുവൻ മിമ്പറുമായിട്ട് നടക്കാറില്ലായിരുന്നു. അങ്ങനെ വലിയൊരു പ്രസംഗപീഠത്തിൽ കയറി നിന്നിട്ടേ എനിക്കൊക്കെ സംസാരിക്കാൻ പറ്റൂ എന്ന ഒരു കാര്യമൊന്നും പ്രവാചകൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ആളുകൾക്ക് തൻ്റെ ശബ്ദം എത്താനും, ആളുകൾ എന്നെ കാണുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനും, എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനും, അവർക്ക് വല്ല സംശയങ്ങളും ചോദിക്കാനുണ്ട് എങ്കിൽ അത് ചോദിക്കാൻ എത്ര ദൂരത്തു നിന്നാണെങ്കിലും അവരെ കാണാനും അത് കേൾക്കാനുമൊക്കെ സാധിക്കുന്ന രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകപ്പുറത്ത് നിന്ന് ഇരുന്നു കൊണ്ടായിരുന്നു സംസാരിച്ചിരുന്നത് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതോടൊപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒട്ടകത്തിൽ നിന്ന് വരുന്ന, അത് ഒട്ടകം പോലെ തന്നെയാണ് മറ്റുള്ള ജന്തുക്കളൊക്കെ, ഒട്ടകം പോലെ തന്നെ നമുക്ക് അറുത്താൽ ഭക്ഷിക്കാൻ പറ്റുന്ന ജീവികളെല്ലാം ഇങ്ങനെ തന്നെയാണ്. അവയുടെയൊക്കെ ഉമിനീരാകട്ടെ, അതല്ലെങ്കിൽ അതിൻ്റെ മൂക്കിൽ നിന്നോ അല്ലെങ്കിൽ വായിൽ നിന്നോ വരുന്ന ദ്രാവകങ്ങളാകട്ടെ, മൂത്രമോ കാഷ്ടമോ ആകട്ടെ, അതൊന്നും നജസല്ല. നജസല്ല എന്ന് പറഞ്ഞാൽ അതൊക്കെ പ്രശ്നമൊന്നുമില്ല എന്നല്ല, ഓരോന്നും അതതിൻ്റെ രൂപത്തിൽ നമ്മൾ കാണുക. വസ്ത്രത്തിലായി എന്നതുകൊണ്ട് നമസ്കാരത്തിൻ്റെ സ്വീകാര്യത ഇല്ലാത്ത ഒരവസ്ഥ ഉണ്ടാകില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഉദാഹരണമായിട്ട് മുമ്പൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ വീടിൻ്റെ മുറ്റത്തോ അല്ലെങ്കിൽ വീടിൻ്റെ ഉൾഭാഗത്തോ ഒക്കെ ചാണകവും അതേപോലെ തന്നെ കരിയുമൊക്കെ മെഴുകിക്കൊണ്ടായിരുന്നു വീടുകൾ വൃത്തിയാക്കിയിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമസ്കരിക്കുന്നത് ശരിയല്ലേ? തീർച്ചയായും നമസ്കാരം, അതിന് യാതൊരു കുഴപ്പവും സംഭവിക്കില്ല എന്നത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതോടൊപ്പം തന്നെ ഇത് ഇപ്പോൾ റസൂലുള്ള കണ്ടിട്ടുണ്ടോ എന്ന് നമുക്ക് ഉറപ്പില്ലല്ലോ എന്ന് പറയുമ്പോൾ റസൂലുള്ള കണ്ടിട്ടുണ്ടാകും എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞിട്ടുണ്ടാകണം. ഇനി അറിഞ്ഞിട്ടില്ലെങ്കിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല ഇത് അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ മുസ്ലിം സമൂഹത്തിൽ ഉണ്ടാകുന്ന അവർക്ക് ഇടയിൽ ഉണ്ടാവുകയും അത് അറിയിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതാല അതിൽ ഇടപെടുകയും അറിയിക്കുകയും ചെയ്യും എന്നത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുകൂടി നമ്മൾ ഇതിനോടനുബന്ധിച്ച് മനസ്സിലാക്കുക. അതേപോലെ തന്നെ മറ്റൊന്ന്, ചിലപ്പോൾ ചില ഹദീസുകളിൽ കാണാൻ കഴിയുമ്പോൾ ഇത്തരം ജന്തുക്കളുടെ ഇത്തരം ജീവികളുടെയൊക്കെ മൂത്രവും അതിൻ്റെ കാഷ്ടവും ഒക്കെ നജസാണ് എന്ന് പറയുന്ന ആളുകൾ തെളിവ് പിടിക്കാറുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ്, രണ്ട് ഖബറുകളുടെ അടുത്തുകൂടി നടന്നു പോകുന്ന സമയത്ത് അവിടെ നിന്ന് ശബ്ദം കേൾക്കുകയും അത് അവർക്ക് ശിക്ഷ അനുഭവിക്കുന്നതിൻ്റെ ശബ്ദമാണ് എന്ന് പറയുകയും അതിൽ ഒരാൾ മൂത്രത്തിൽ നിന്ന് ശുദ്ധമാകാറുണ്ടായിരുന്നില്ല എന്നൊരു റിപ്പോർട്ടുണ്ട്. അപ്പോൾ മൂത്രം പ്രശ്നമാണ് എന്നാണല്ലോ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാണ് സാധാരണ പറയാറുള്ളത്. എന്നാൽ ആ ഹദീസിൻ്റെ തന്നെ മറ്റു ചില വാചകങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അത് അദ്ദേഹത്തിൻ്റെ മൂത്രം തെറിക്കുന്നതിൽ നിന്ന്, മൂത്രം ശരീരത്തിലാകുന്നതിൽ നിന്ന് ശരിക്ക് കഴുകി വൃത്തിയാക്കുകയോ തെറിക്കുന്നത് ഇല്ലാതാകാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുകയോ ചെയ്യാറുണ്ടായിരുന്നില്ല എന്നാണ്. അല്ലാതെ ജന്തുക്കളുടെയോ മറ്റേതെങ്കിലും ജീവികളുടെയോ എന്നല്ല, സ്വന്തം മൂത്രം നന്നായിട്ട് കഴുകി വൃത്തിയാക്കാറില്ലായിരുന്നു. അല്ലെങ്കിൽ മൂത്രമൊഴിക്കുന്ന സമയത്ത് ശരീരത്തിലേക്ക് തെറിക്കുന്നത് അത് തടയാനുള്ള ഒരു വഴി സ്വീകരിക്കാറില്ലായിരുന്നു എന്നാണ് ഹദീസിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്ന് നമുക്ക് ഇതിൽ നിന്നൊക്കെ ബോധ്യപ്പെടുന്നതാണ്. ചുരുക്കത്തിൽ ഇത്തരം ജന്തുക്കളുടെ ഉമിനീരാകട്ടെ, മൂക്കിൽ നിന്നുള്ളതാകട്ടെ, മൂത്രമാകട്ടെ, കാഷ്ടമാകട്ടെ, അതൊന്നും നജസല്ല എന്നതാണ് ഈ ഹദീസിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അത് ശരീരത്തിലായി എന്നതുകൊണ്ടോ വസ്ത്രത്തിലായി എന്നതുകൊണ്ടോ നമസ്കാരത്തിന് തടസ്സമുണ്ടാവില്ല, അല്ലെങ്കിൽ നമസ്കരിക്കുന്ന സ്ഥലത്തായി എന്നതുകൊണ്ട് നമസ്കാരത്തിന് തടസ്സമുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കുമല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആടുകളെ കെട്ടുന്ന ആലയിൽ വെച്ച് പ്രവാചകൻ നമസ്കരിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും അവിടെ ആടിൻ്റെ കാഷ്ടവും അതേപോലെ തന്നെ ആടിൻ്റെ മൂത്രവും ഒക്കെ ആകാനും തെറിക്കാനും ഒക്കെ സാധ്യതയുള്ള സ്ഥലമാണ്. അവിടെ വെച്ച് പ്രവാചകൻ നമസ്കരിച്ചു എന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതിന് തടസ്സമില്ല, അതിന് ദോഷമില്ല എന്നതാണ്. അല്ലാഹു അലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
7: ബറക്കല്ലാഹു ഫീക്, ജസാകല്ലാഹു ഖൈറ. കർമ്മസരണി എന്ന പ്രോഗ്രാമിലൂടെ മൃഗങ്ങളുടെ ഉമിനീർ എന്ന വിഷയത്തിൽ ഹംസ മദീനയുടെ സംസാരമാണ് നമ്മൾ കേട്ടത്. ഏറെ വൈജ്ഞാനികമായ ഈ ഒരു എപ്പിസോഡ് ഇവിടെ സമാപിക്കുമ്പോൾ ഒരുപാട് അറിവുകൾ, ചിന്തകൾ ആണ് നമുക്ക് ലഭിച്ചത്. കൂടുതൽ പഠിക്കുവാൻ റബ്ബ് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പിറവിയുടെ പൊരുൾ തേടി തിരുഞ്ഞബിയോടൊപ്പം പരിപാടിയിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് വ്യഭിചാരത്തേക്കാൾ വലിയ ദുഷ്പ്രവൃത്തി. ക്ലാസ് എടുത്തുകൊണ്ട് അബ്ദുള്ള മെഴ്സിൻ വണ്ടൂർ നമുക്കൊപ്പം ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ സ്വതന്ത്ര ചിന്തകൾക്ക് വേണ്ടി വാദിക്കുന്ന ഏതാനും ആളുകളുണ്ട് എന്നും അവരുടെ വാദങ്ങളിലെ ഏറ്റവും വലിയ ഒരു തിന്മയായ തെറ്റായ വാദമാണ് ലൈംഗിക സ്വതന്ത്ര ലൈംഗിക ചിന്ത എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. വലിയ രീതിയിലുള്ള ദുരന്തങ്ങളാണ് ഇത്തരം സ്വതന്ത്രവാദികൾ വിളിച്ചു വരുത്തുന്നത്. എന്നാൽ ഇസ്ലാമിൻ്റെ അധ്യാപനം ധാർമ്മിക മൂല്യങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കുന്നവർക്ക് മാത്രമാണ് ഇഹപര ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതും മനുഷ്യൻ്റെ ലൈംഗിക ദാഹം തീർക്കാനുള്ള ഒരു ധാർമ്മിക മാർഗം, മാന്യമായ മാർഗം വിവാഹം കഴിക്കുക എന്നുള്ളതുമാണ്. അതുകൊണ്ട് വിവാഹപ്രായമെത്തിയ യുവാക്കൾ നിർബന്ധമായും വേഗത്തിൽ തന്നെ വിവാഹം കഴിക്കണമെന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയെല്ലാം നാം മനസ്സിലാക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ വ്യഭിചാരത്തിലേക്ക് നിങ്ങൾ അടുക്കരുത് എന്ന വിശുദ്ധ ഖുർആനിൻ്റെ കൽപ്പന, വിവാഹം കഴിഞ്ഞിട്ടും സ്വന്തം ഭാര്യയെ മാറ്റി നിർത്തി മറ്റുള്ള സ്ത്രീകളിലേക്ക് ലൈംഗിക ദാഹം തീർക്കാൻ അവൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ അത്തരത്തിലുള്ള ആളുകളൊക്കെ മഹാദുഷിച്ചവരാണ്, അതിര് കവിഞ്ഞവരാണ്, അതിര് ലംഘിച്ചവരാണ് എന്നതൊക്കെ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ നാം മനസ്സിലാക്കുകയുണ്ടായി. സഹോദരങ്ങളെ, ഏറ്റവും വൃത്തികെട്ട പ്രവർത്തനമായിക്കൊണ്ട് വ്യഭിചാരത്തെ അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നുണ്ട് എങ്കിൽ വ്യഭിചാരത്തെക്കാളും മോശമായ ഒരു തിന്മയായിട്ടാണ് സ്വവർഗരതിയെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കറിയിച്ചു തന്നിട്ടുള്ളത്. ഒരേ ലിംഗത്തിലുള്ളവരുമായി ലൈംഗിക താൽപ്പര്യം തോന്നുക എന്നുള്ളത് വ്യഭിചാരത്തെക്കാൾ വലിയ ദുഷിച്ച ഏർപ്പാടായിക്കൊണ്ട് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അത് പ്രകൃതി വിരുദ്ധവും മാനവിക വിരുദ്ധവും മാനസിക രോഗവുമാണ് എന്ന് ഇസ്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. മഹാവൃത്തികേടാണത്, വൃത്തികെട്ട രതി വൈകൃതമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് സ്വതന്ത്ര ചിന്തകൾ അതിൻ്റെ വാദവുമായി കടന്നു വരുന്ന ആളുകൾ സ്വവർഗരതിയെ അനുകൂലിക്കുന്ന, സ്വവർഗരതിക്ക് വേണ്ടി പോരാടുന്ന ഒരു അവസ്ഥ, ഒരു ദുരവസ്ഥ നാം ഇന്ന് സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരു നാടും ഒരു സമൂഹവും ഒരു നാഗരികതയും നശിപ്പിക്കപ്പെടുകയും തുടച്ചു നീക്കപ്പെടുകയും ചെയ്യാൻ കാരണമായ ഒരു വൃത്തികേടാണ് സ്വവർഗരതി എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആല സ്വവർഗരതി എന്ന തിന്മയെ ശപിച്ചുകൊണ്ട് പറഞ്ഞത്, പ്രവാചകൻ പറയുകയുണ്ടായി, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്, വലഅനല്ലാഹു മൻ അമില അമല ഖൗമി ലൂത്തിൻ, വലഅനല്ലാഹു മൻ അമില അമല ഖൗമി ലൂത്തിൻ, വലഅനല്ലാഹു മൻ അമില അമല ഖൗമി ലൂത്തിൻ. ഇങ്ങനെ മൂന്ന് തവണ ആവർത്തിച്ച് പ്രവാചകൻ പറയുകയാണ്. എന്താണ് പറയുന്നത്? ലൂത്ത് നബിയുടെ ജനത ചെയ്ത ആ സ്വവർഗരതിയില്ലേ, അത് ചെയ്യുന്നവരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു, അള്ളാഹുവിൻ്റെ ശാപം അവർക്കുണ്ട്, അവർ ദുഷിച്ചവരാണ് എന്ന് പ്രവാചകൻ ആവർത്തിച്ച് മൂന്ന് തവണ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങൾ, എന്തിനധികം ഇസ്ലാമിക നിയമത്തിൽ, ഇസ്ലാമിക രാജ്യത്ത് ഇത്തരം തിന്മകൾ ചെയ്യുന്നവരെ കൊന്നുകളയണമെന്നാണ് ഇസ്ലാമിൻ്റെ വിധി. ഇസ്ലാമിക ഭരണം നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ നിയമം നടപ്പാക്കേണ്ടുന്ന ജഡ്ജിയുടെ കീഴിലാണ് ഈ നിയമം നടപ്പിലാക്കുക, അല്ലാതെ നമ്മുടെ നാട്ടിലെ വിധിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മൻ വജത്തുമൂ, ആരെങ്കിലും കണ്ടുകഴിഞ്ഞാൽ, യഅമലു അമല ഖൗമി ലൂത്തിൻ, ലൂത്ത് നബിയുടെ ജനതയിൽപ്പെട്ട ആളുകൾ ചെയ്ത ആ ഒരു വൃത്തികേട്, ആ സ്വവർഗരതി എന്ന തിന്മ ചെയ്യുന്നവരെ നിങ്ങളുടെ കണ്ണിൽപ്പെട്ടാൽ, അവരെ നിങ്ങൾ കണ്ടുകഴിഞ്ഞാൽ, ഫഖ്തുലുൽ ഫാഇല വൽ മഫ്ഊല ബിഹി, അത് ചെയ്തവനെയും ചെയ്യാൻ കാരണക്കാരനായവനെയും നിങ്ങൾ കൊന്നുകളയണം എന്നാണ് പ്രവാചകൻ്റെ കൽപ്പന. ഇസ്ലാമിക നിയമമനുസരിച്ച് പോകുന്ന പ്രദേശത്ത് ഇത്തരത്തിലുള്ള തിന്മകൾ ചെയ്തു കഴിഞ്ഞാൽ കൊന്നു കളയാൻ പോലും ഗൗരവമേറിയ തിന്മയാണ് സ്വവർഗരതി എന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതലായി ഭയപ്പെട്ടിരുന്ന ചില കാര്യങ്ങൾ എണ്ണിപ്പറയുന്ന കൂട്ടത്തിൽ നമുക്ക് കാണാം. ഇന്ന അഖ്വഫു മാ അഖാഫു അലാ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് അമല ഖൗമി ലൂത്തിൻ, ലൂത്ത് നബിയുടെ ജനത ചെയ്ത ആ ഒരു തിന്മ ചെയ്യുമോ എന്നാണ്. എൻ്റെ ജനത സ്വവർഗരതിയിൽ ഏർപ്പെടുമോ എന്ന പേടിയാണ് എനിക്കുള്ളത് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. അള്ളാഹു റസൂലിൻ്റെ ഭയപ്പാടാണെന്ന് സമൂഹത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്, എൻ്റെ ജനതയെങ്ങാനും സ്വവർഗരതിയിൽ പെട്ടുപോകുമോ എന്നുള്ളത്. സഹോദരങ്ങളെ, സ്വവർഗരതി ചെയ്യുന്നവരെയും സ്വവർഗഭോഗത്തെയും കുറിച്ച് വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചത് തന്നെ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന വാക്കുകളാണ്. അത്തരം വൃത്തികേടുകൾ ചെയ്യുന്നവരെ കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട്, ഖൗമുൻ മുസ്രിഫൂൻ, അതിരുവിട്ട് പ്രവർത്തിക്കുന്ന ജനതയാണവർ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഅറാഫിൽ 81-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ഇന്നകും ലതഅതൂന റിജാല ശഹവതൻ മിൻ ദൂനി നിസാ, പുരുഷന്മാരോടാണ് അള്ളാഹു പറയുന്നത്, ഇന്നകും ലതഅതൂന റിജാല ശഹവതൻ മിൻ ദൂനി നിസാ, സ്ത്രീകളെ ഒഴിവാക്കിക്കൊണ്ട് പുരുഷന്മാരെ മാത്രം ലൈംഗിക ദാഹത്തോടെ നിങ്ങൾ അവരെ ലൈംഗിക ദാഹം തീർക്കാൻ വേണ്ടി നിങ്ങൾ ചെന്ന് സമീപിക്കുകയാണ്. ബൽ അൻതും ഖൗമു മുസ്രിഫൂൻ, നിങ്ങൾ അതിര് കവിഞ്ഞവരാണ്. പുരുഷന്മാർ പുരുഷന്മാരോട്, സ്ത്രീകൾ സ്ത്രീകളോട് അവരുടെ ലൈംഗിക വികാരങ്ങളെ ശമിപ്പിക്കാൻ സമീപിക്കുന്നവരോട് അള്ളാഹു പറഞ്ഞത്, ബൽ അൻതും ഖൗമു മുസ്രിഫൂൻ, നിങ്ങൾ പരിധി വിട്ടവരാണ്, അതിര് ലംഘിച്ചവരാണ്, അതിര് കവിഞ്ഞവരാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് അള്ളാഹു ഇവരെക്കുറിച്ച് പറഞ്ഞത് ഖൗമുൻ തജ്ഹലൂൻ എന്നാണ്. വിവേകമില്ലാത്തവർ, ബുദ്ധിയില്ലാത്തവരെന്നാണ് അള്ളാഹു പറഞ്ഞത്. സൂറത്ത് നംലിൻ്റെ 55-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, ഇന്നക്കും ലതഅതൂന റിജാല ശഹവതൻ മിൻ ദൂനി നിസാ, നിങ്ങൾ സ്ത്രീകളെ ഒഴിവാക്കിക്കൊണ്ട് പുരുഷന്മാരോട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണോ. ബൽ അൻതും ഖൗമുൻ തജ്ഹലൂൻ, നിങ്ങൾ വിഡ്ഢികൾ തന്നെയാണ്, നിങ്ങൾ ബുദ്ധിയില്ലാത്തവരാണ്, വിവേകമില്ലാത്ത ആളുകളാണ് നിങ്ങളെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, സ്വവർഗരതിയെക്കുറിച്ച് പറഞ്ഞ ഓരോ വാക്കുകളും നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതാണ്. അള്ളാഹു വീണ്ടും മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, അൽ ഖൗമുൽ മുഫ്സിദൂൻ, കുഴപ്പക്കാരാണവർ, നാശകാരികളാണവർ. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇത്തരം വൃത്തികേടുകൾക്കെതിരായിക്കൊണ്ട്, ഇത്തരം വൃത്തികെട്ട ആളുകൾക്കെതിരായി പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകം പറഞ്ഞു, ഖാല റബ്ബിൻ സുർനീ, അള്ളാഹുവേ നീ എന്നെ സഹായിക്കണമേ, അലാ ഖൗമിൽ മുഫ്സിദീൻ, ഇത്തരം നാശകാരികളായ ഈ ജനതയിൽ നിന്ന് എന്നെ നീ സഹായിക്കണേ എന്നുള്ളതാണ്. ലൂത്ത് നബി അലൈഹി സ്വലാം പ്രാർത്ഥിക്കുകയാണ്, ഈ വൃത്തികെട്ടവന്മാരിൽ നിന്ന്, ഈ അതിര് കവിഞ്ഞ വിഡ്ഢികളിൽ നിന്ന് നീ എനിക്ക് രക്ഷ നൽകണയല്ല എന്ന് ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, നാം ആലോചിക്കേണ്ടതുണ്ട്. ഈ ഒരു തിന്മയെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ പ്രയോഗിച്ചിട്ടുള്ള പ്രയോഗങ്ങളെല്ലാം വളരെയധികം അപകടങ്ങൾ നിറഞ്ഞ ആളുകളായിക്കൊണ്ടാണ് അവരെക്കുറിച്ച് അള്ളാഹു പറയുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള തിന്മകളിൽ നിന്ന് നാം നമ്മുടെ ജീവിതത്തെ കാത്തുസൂക്ഷിക്കേണ്ടതുണ്ട്. വ്യഭിചാരത്തെക്കാളും വലിയ തിന്മയാണ് സ്വവർഗരതി എന്ന് പറയുമ്പോൾ, അത്തരത്തിലുള്ള തിന്മകളെക്കുറിച്ച് നാം പഠിക്കുകയും അതിൽ നിന്ന് പൂർണ്ണമായും വിട്ടു നിൽക്കാൻ, അതിൽ നിന്ന് നമ്മുടെ കുടുംബത്തെ മാറ്റി നിർത്താൻ നമുക്ക് സാധിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. വ്യഭിചാരത്തേക്കാൾ വലിയ ദുഷ്പ്രവൃത്തി. ക്ലാസ് എടുത്തുകൊണ്ട് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് അബ്ദുള്ള മെഴ്സിൻ വണ്ടൂർ.
2: ഒരിക്കൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ ഒരു മനുഷ്യൻ വന്ന് പറയുന്നു.

0: നമുക്ക് കഷ്ടപ്പാടിലൂടെ ജീവിതം നൽകിയ മാതാപിതാക്കളും നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ അയൽക്കാരും അങ്ങനെ ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലയിൽ ഇടപെടുന്നവർക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ സുഹൃത്തുക്കളെ എന്തെങ്കിലും തടസ്സമുണ്ടോ? അതുകൊണ്ട് ആത്മപരിശോധനകളും സ്വയം ചോദ്യങ്ങളുമാണ് ജീവിതത്തിന്റെ വഴിവിളക്ക് എന്ന ഓർമ്മ എപ്പോഴും നമുക്കുണ്ടാകണം.
1: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് വോയിസ് ഓഫ് പീസ്.
2: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം വോയിസ് ഓഫ് പീസ്. വോയിസ് ഓഫ്
1: ഫ്ലൈ ദുബായ് വിമാനം റാഞ്ചൽ സ്പോട്ട്ലൈറ്റ് ചർച്ചയിൽ നിന്നുമുള്ള പ്രസക്ത ഭാഗം. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ മുജീബ് ഒട്ടുമൽ, കൂടെ ഹമീദ് മാസ്റ്റർ പറപ്പൂർ, ഡോക്ടർ ഫഹീം പി കെ.
3: നമുക്കറിയാം ഈ അടുത്ത് പിന്നെ ഫ്ലൈ ദുബായ് വിമാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, വിമാന റാഞ്ചലുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ ഒരുപാട് നിരപരാധികളുടെ, യാത്രക്കാരുടെ ജീവൻ പിന്നെ അപഹരിക്കാൻ സാധ്യതയാകുന്ന തരത്തിലുള്ള ഒരു ഭീകര പ്രവർത്തനം, അപലപനീയമായ ഒരു പ്രവർത്തനം ഇവിടെ നടക്കുകയുണ്ടായി. പ്രത്യക്ഷത്തിൽ തന്നെ ഒരു പിന്നെ ഒരുപാട് യാത്രക്കാരുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു വിഷയം എന്ന രീതിയിൽ ഒരു കുറ്റകൃത്യം നടത്തിയ ആളുകൾക്ക് അതിൻ്റെതായിട്ടുള്ള അത് കൃത്യമായ അന്വേഷണം നടക്കുകയും അവരെ കണ്ടെത്തുകയും അവരെ ശിക്ഷിക്കപ്പെടുകയും ഒക്കെ ചെയ്യുക എന്ന എല്ലാവരുടെയും ആ ഒരു പിന്നെ മനോഭാവം ഉണ്ടാകുമ്പോഴും അവിടെ പ്രത്യേകമായി കൊണ്ട് പിന്നെ ഒരു മുസ്ലിങ്ങളെയും ഇസ്ലാമിനെയും ടാർഗറ്റ് ചെയ്തുകൊണ്ട് പിന്നെ അതൊരവസരമായി ഉപയോഗപ്പെടുത്താൻ സാധാരണ ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ നടക്കുമ്പോൾ ചെയ്യാറുള്ളത് പോലെയുള്ള ഒരു സോഷ്യൽ മീഡിയ പ്രചാരം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ എന്താണ് ആ ഒരു വിഷയത്തിനോട് പ്രതികരിക്കാനുള്ളത്?
4: അല്ല, ഇവിടെ വലിയൊരു ദുരന്തം ഉണ്ടായെന്ന് വെച്ചാൽ വിമാന റാഞ്ചൽ നടന്നില്ല എന്നുള്ളതാണ്. സാധാരണ ഒരു വിമാന റാഞ്ചൽ നടന്നാൽ ഈ റാഞ്ചി ആൾ ചില ഡിമാൻഡുകൾ വെക്കും, അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഡിമാൻഡ് നമുക്ക് വായിക്കാൻ പറ്റും എന്താണ് റാഞ്ചലിൻ്റെ പിറകിലുള്ള കാരണമെന്നുള്ളത്. അത് ഇപ്പോൾ രാഷ്ട്രീയ കാരണങ്ങളായിരിക്കാം, അല്ലെങ്കിൽ വല്ല തടവുകാരെയും വിടണമെന്നായിരിക്കാം, അല്ലെങ്കിൽ എനിക്ക് 1000 കോടി എന്ത് ചെയ്യണം കിട്ടണമെന്നുള്ളതായിരിക്കാം, എന്തോ ആവാം. അപ്പോൾ അത് വ്യക്തിപരമാണോ രാഷ്ട്രീയമാണോ മതമാണൊക്കെ പുറത്തു വരും. ഇവിടെ റാഞ്ചിൽ നടന്നില്ല, സ്വാഭാവികമായും ഇദ്ദേഹത്തെ പിടിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് കിട്ടുന്ന ഒരു കിട്ടേണ്ട ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത് പബ്ലിക്കിനെ സംബന്ധിച്ചോളം ലഭ്യമല്ല. ഇതുകൊണ്ട് തന്നെ ഇത് ദുരൂഹതകൾ ബാക്കി വയ്ക്കുകയാണ്. നിർഭാഗ്യവശാൽ ഈ റാഞ്ചാൻ ശ്രമിച്ച വ്യക്തി മുസ്ലിം നാമധാരിയായിട്ടുള്ള ഒരാൾ ആണ്. അവിടെയാണ് എന്ത് ചെയ്യുന്നത്, വലിയ ട്വിസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് തോതു കേട്ടാൽ തോന്നുന്നത് എന്താണ്, ലോകത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു വിമാനം റാഞ്ചാൻ ശ്രമമുണ്ടായി, അതൊരു മുസ്ലിം ചെയ്തിരിക്കുകയാണെന്നുള്ള തോന്നലാണ്. നമുക്ക് ചരിത്രം നോക്കി അറിയാം 1000-ൽ റാഞ്ചലുകൾ ഈ ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. 1912 ഒന്ന് ആദ്യം എന്ന് പറയുന്നു, എന്തായാലും 1942 മാൾട്ടയിൽ എന്താണ് നടന്നത് ഒഫീഷ്യലി തന്നെ രേഖപ്പെടുത്തപ്പെട്ട മറ്റേ റാഞ്ചലാണ്. ഈ 1968 മുതൽ 72 വരെയുള്ള ഒരു കാലഘട്ടത്തെക്കുറിച്ച് പറയുന്നത് ഗോൾഡൻ ഏജ് ഓഫ് ഹൈജാക്കിംഗ് ആണ്. അന്ന് 350-ൽ വിമാനങ്ങൾ ഈ നാലഞ്ച് കൊല്ലത്തിൽ എത്തിയിട്ടുണ്ട്, റാഞ്ചിയിട്ടുണ്ട്. 130-ോ 140-ോ അമേരിക്കൻ വിമാനങ്ങൾ അന്ന് റാഞ്ചി. പക്ഷേ ഇതൊക്കെ എടുത്ത് നോക്കിയറിയാം അതിൽ മെജോറിറ്റിയും ഈ ഇതിലൊക്കെ പൊളിറ്റിക്കൽ കോസാണ്, രാഷ്ട്രീയ കാരണങ്ങളുടെ പേരിലാണ്. അപ്പോൾ ഈ ഇതിനകത്ത് തന്നെ ക്യൂബൻ ഇഷ്യൂ കത്തി നിന്നിരുന്ന സമയമായിരുന്നു അന്ന്. ഈ വിമാനങ്ങൾ പലതും കൊണ്ടുപോയിട്ട് ക്യൂബയിൽ കൊണ്ടുപോയിട്ടാണ് ഇറക്കിയതെന്ന്. അപ്പോൾ ഇത് ഇപ്പോൾ ഈ ഇപ്പം ഇതുകൊണ്ട് തന്നെ പിന്നെ കുറേ ഉള്ളത് വ്യക്തിപരമാണ്, എന്നുവെച്ചാൽ ക്യാഷിന് വേണ്ടിയിട്ടൊക്കെ ചെയ്തിട്ടുള്ളത്. വളരെ അപൂർവമായിട്ടേ മതസംഘടനകളോ അല്ലെങ്കിൽ ഈ പറയുന്ന മതാന്ധത വാഹിച്ച വ്യക്തികളോ ഒക്കെ ചെയ്തിട്ടുള്ളൂ. ഇനി അതിനേക്കാൾ ആലോചിച്ച് നോക്കൂ, മൊസാദിൻ്റെയും CIA കരങ്ങളാണ് പല റാഞ്ചലുകളിലുള്ളത്. അപ്പോൾ ഇതൊക്കെ ഒരു ഭാഗത്ത് സത്യമായി നിലനിൽക്കെ ഈ ഒരു സംഭവത്തെ മുസ്ലിം ലോകത്തിന് മേൽ കടന്നാക്രമിക്കാനുള്ള ഒരാവശ്യവുമില്ല. ഒപ്പം തന്നെ ഇപ്പോൾ ഇവിടെ സംഭവിച്ച രണ്ടാമത്തൊരു കാര്യം എന്താ വെച്ചാൽ ഇതിലൊരുപാട് ദുരൂഹതകൾ എന്ത് ചെയ്തു വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത് എന്താ വെച്ചാൽ ഈ വിമാനം റാഞ്ചപ്പെട്ട അല്ലെങ്കിൽ അതിന് ശ്രമിക്കപ്പെട്ട വിമാനത്തിൽ വേറെ 2 പൈലറ്റുമാരുണ്ടാകുന്നു. അവർ എന്നിട്ട് എന്ത് ചെയ്യുന്നു, അവർ വിമാനം പറത്തി സുഖമായിട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു, അവരത് ലാൻഡ് ചെയ്യുന്നു. അപ്പോൾ ഇവരെങ്ങനെ ഉണ്ടായത് എന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല. രണ്ടിപ്പറയുന്ന

0: ഒമാനി, ഇദ്ദേഹത്തിന് എങ്ങനെയാണ് ഇവിടെ ജോലി കിട്ടിയെന്നുള്ളത് എന്താണ് ഇപ്പോഴും ദുരൂഹമായിട്ട് നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ പഠനവും മറ്റ് കാര്യങ്ങളും, അദ്ദേഹം അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി തീരെ പഠിക്കാതെ ഇത്രയും പ്രധാനപ്പെട്ട ഒരു ജോലിയിലേക്ക് ഒരാൾക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടുമാറും മറ്റൊരു ദേശക്കാരനാണ്, ഇപ്പോൾ ദുബൈൻ്റെ ഫ്ലൈറ്റാണുള്ളത്, കിട്ടുമെന്നുള്ള ചോദ്യമൊക്കെ നമുക്ക് എന്താണ് ഉണ്ട്. പിന്നെന്താ വെച്ചാൽ ഈ ഇദ്ദേഹം ഈ ഫ്ലൈറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റാഞ്ചപ്പെട്ടതിന് ശേഷം രണ്ടാമത് കൊണ്ടുപോകാൻ ഏറ്റവും അടുത്ത സ്ഥലം പറഞ്ഞാൽ ടെല്ലവീവാന്നാണ് പറയുന്നത്, ഇസ്രായേലിനെ ഇരുന്നു. അതിലേക്ക് പോകുന്നതിന് പകരം എന്ത് ചെയ്യുന്നു, അത് ആദ്യം വേറെ സ്ഥലത്ത് കൊണ്ട് പിന്നെ അവസാനം സൗദി അറേബ്യ കൊടുത്തിട്ട് ഇറക്കാൻ നോക്കുന്നു, ആദ്യം പെർമിഷൻ കിട്ടാതിരിക്കുന്നു, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരികയാണ്. അപ്പോൾ എന്തിനാണ് അങ്ങനെ ഒരു നാടകം കളിക്കപ്പെട്ടത് എന്നുള്ളത് എന്താണ്, അതിനെക്കുറിച്ച് ദുരൂഹത വന്നു. പിന്നെ ഇതിൻ്റെ ഒരു സമയം, അതിപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കോൺസ്പിറസി ഇന്ത്യക്കാരോ മലയാളികളോ ഇവിടുത്തെ മുസ്ലിങ്ങൾ ഉണ്ടാക്കിയൊന്നല്ല, അത് വേൾഡ് വൈഡായിട്ടുള്ള ചില നരേറ്റീവ്സ് എന്താണ് രൂപപ്പെട്ടതാണ്. ഇത് ഇലക്ഷൻ നടക്കുന്ന സമയമാണ്, അതുകൊണ്ടാണോ എന്നുള്ള ചോദ്യം, ഇത് മറ്റേ ഇസ്രായേലിൽ അതുപോലെ യുദ്ധം ഒരുമാതിരിപ്പെട്ട ഒരു അവസ്ഥയിൽ വന്ന് കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടൊരു മാസ് ഇമോഷണൽ ഈ പിന്നെ എന്താ അവർക്കൊരു അനുകൂലമായ ഒരു മനസ്ഥിതി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണോ എന്നുള്ളത് ഓക്കെ. പക്ഷെ ഇതിനേക്കാൾക്ക് ഗൗരവമുള്ളൊരു ഇതെന്താ വെച്ചാൽ ഒരു സംഘടനയും രംഗത്ത് വന്നിട്ടില്ല. മറ്റേതിപ്പോൾ ഒരു സാധാരണ വിമാന റാഞ്ചിൽ നിന്നാൽ അഭിമാനത്തോടെ എന്തു ചെയ്യും, ഇത് ഞങ്ങൾ നടത്തുന്ന നമുക്കറിയപ്പോൾ 9/11 വന്നപ്പോൾ പോലും എന്താണ് ഞങ്ങളെ നടത്തിയെന്നിട്ട് അൽ ഖ്വയ്ദ വന്നു എന്നാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വലിയപ്പോൾ ഗാസ കത്തി നിൽക്കുന്ന സമയം നിൽക്കുക, അപ്പോഴാണ് നടന്ന് മറ്റേ ഇത് നടക്കുന്നത് വെച്ചാൽ അതൊരു അങ്ങനത്തെ ഒരു കാരണമുണ്ട് എന്ത് ചെയ്യാൻ പറയുന്നത്, അതൊക്കെ അവസാനിച്ച് കഴിഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ ഇത് ഒരു ഇമോഷണൽ മൊബിലൈസേഷന് വേണ്ടി നടത്തിയൊരു ശ്രമമാണോ എന്ന ദുരൂഹത അവിടെ നിൽക്കുന്നു. ആ രീതിയിൽ ലോകത്തൊക്കെ എന്ത് ചെയ്യുന്നു, ചർച്ചകൾ നടക്കുന്നു. പക്ഷെ നമ്മളിവിടെ പെട്ടെന്ന് വെച്ചാൽ ഇവിടെ എന്താണ് മുസ്ലിം കക്ഷി പെട്ടിരിക്കുന്നു, മുസ്ലിങ്ങൾ അവർ നടത്തുന്ന ഇത്തരം കുറ്റകൃത്യങ്ങൾ അപലപിക്കാറില്ല. പിന്നെ എല്ലാ ഈ ടെററിസ്റ്റ് അറ്റംപ്റ്റുകളുടെയും പറയിൽ മുസ്ലിങ്ങളാണ് ഉണ്ടാകാറുള്ളത് എന്നിങ്ങനെ പറഞ്ഞ് ഇതാണ് ചെയ്യുന്നത്. പക്ഷെ നമുക്കറിയാമോ ഈ ഇപ്പോൾ 9/11 സംഭവത്തിൽ ഇപ്പോഴും എന്ത് ചെയ്യുന്നില്ല, വ്യക്തതയില്ല. ഇപ്പോൾ ശ്രീലങ്കയിലെ സ്ഫോടനങ്ങളുണ്ടായി, ആ സമയത്ത് എന്ത് ചെയ്തു, അത് നേരെ മുസ്ലിങ്ങളുടെ മുകളിലേക്ക് ചാർത്തപ്പെട്ടു. പിന്നീട് എന്ത് ചെയ്തു, അവിടുത്തെ തന്നെ പോലീസ് ചീഫ് ഉണ്ടാക്കിയ നാടകമായിരുന്നു അതെന്നുള്ളതും, അതിനുവേണ്ടി ചില ആളുകളെ കരുക്കളാക്കുകയായിരുന്നു എന്നൊക്കെ എന്ത് ചെയ്തു പുറത്തു വരുന്നു. മക്ക മസ്ജിദിൻ്റെയും മലകാവിലൊക്കെ നടക്കുന്ന സ്ഫോടനങ്ങൾ, അതൊക്കെ വെളിപ്പെടുന്ന സമയത്ത് മുസ്ലിങ്ങൾ അതിൽ നിരപരാധികളാണെന്ന് പറയുന്നു. ഇപ്പോൾ കേരളത്തിൽ വരെ നമ്മുടെ ചാലക്കുടി എന്താണ് നടന്ന സംഭവത്തിൽ ആദ്യം തന്നെ അക്യൂസ്ഡ് ആകുന്നത് മുസ്ലിങ്ങളാണ്. പക്ഷേ ഭാഗ്യവശാൽ എന്ത് ചെയ്തു, അത് കുറച്ച് കഴിഞ്ഞപ്പോൾ 5-8 മണിക്കൂറായപ്പോഴേക്ക് കാര്യങ്ങൾ വ്യക്തമായി. അപ്പോൾ ഇവിടെ ഇതിപ്പോൾ നമ്മൾ കയറി ഇങ്ങനെ ഇതിനൊക്കെ സോറി ഞങ്ങൾ കക്ഷികളുടെ ചിലർ ചെയ്തിരിക്കണു, അതുകൊണ്ട് എന്താണ് നിങ്ങൾ ഞങ്ങൾക്ക് പുറത്തു കയറണം എന്ന് പറയേണ്ട ഒരവസ്ഥയൊന്നുമില്ല. കാരണം ഇതൊക്കെ ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന വളരെ സാധാരണമായ സംഭവങ്ങളാണ്. ഇതിലൊന്നും തന്നെ മുസ്ലിങ്ങൾ മാത്രമായിട്ട് കക്ഷി ചേരുന്നവരോ മുസ്ലിങ്ങൾ മാത്രമായിട്ട് നടത്തുന്നവരോ ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ ഒരു രീതിയിൽ അപ്പോളജറ്റിക്കായിട്ട് നമ്മൾ നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. എനിക്ക് തോന്നുന്നൊരു കാര്യം എന്താ അറിയോ, അതായത് ഒരു മുസ്ലിം ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്താൽ, ഇത് മാത്രമല്ല MDMA കേസിൽ പിടിച്ചാലും ശരി ബലാത്സംഗം നടത്തിയാലൊക്കെ ശരി, അത് സമുദായമാണ്, അല്ലെങ്കിൽ സമുദായം മൊത്തം അതിനുത്തരം പറയേണ്ടതാണ്. എന്നാൽ മറ്റേതെങ്കിലും ഒരു മതത്തിൽപ്പെട്ടൊരു വ്യക്തി അത് നടത്തിയാൽ അദ്ദേഹം ഒരു വ്യക്തി മാത്രമാണത്, സമുദായത്തിന് പ്രത്യേകിച്ച് യാതൊരു റോളും ഇല്ല. ഈ ഇത്തരത്തിലുള്ളൊരു കാഴ്ചപ്പാട് മാറേണ്ടതുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കാരണം ഇസ്ലാം അങ്ങനെ പഠിപ്പിക്കുന്നതാണ് പൊതുവെ നരേറ്റീവ്. എന്നാൽ നമ്മൾക്ക് തോന്നിച്ചാൽ ഇതിലെന്തായാലും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളിൽ അനാവശ്യമായി മുസ്ലിങ്ങളിങ്ങനെ മാപ്പ് പറയേണ്ട ഒരു ഇത് നിർത്തണം. കാരണം അത് ആ വ്യക്തിയിലേക്ക് ചുരുക്കേണ്ട കാര്യം മാത്രം. ഇപ്പോൾ ഈ അടുത്തത് ഒരു 1.5 മാസം മുമ്പാണ് ഒരു മലയാളിയർ ചെറുപ്പക്കാരൻ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഗൾഫ് നാടുന്നതാണ് എന്ന് തോന്നുന്നു, അത് ഇന്ത്യയിൽ എനിക്കറിയില്ല, പിന്നെ മലയാളിയാണ്. അദ്ദേഹം ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഫ്ലൈറ്റിൻ്റെ മറ്റേ ഡോറ് തുറന്ന് പുറത്തേക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. സത്യത്തിൻ്റെ കക്ഷിക്ക് എന്താണ്, മനോവിഭ്രാന്തി സംഭവിച്ചതാണ്. പക്ഷേ അതിനെക്കുറിച്ചുള്ള ആദ്യത്തെ നെറേറ്റീവ് എന്താണ്? ഇത്രയും യാത്രക്കാരെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു മുസ്ലിം ടെററിസ്റ്റ്, മലയാളി ടെററിസ്റ്റ് എന്താണ് വാതിൽ തുറക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. പക്ഷെ അത് ഭാഗ്യത്തിന് എന്ത് ചെയ്യില്ല, അത് കത്തിയില്ല. കക്ഷിക്ക് നേരത്തെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുള്ള കുടുംബത്തിൻ്റെയൊക്കെ കൃത്യമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റും മറ്റേ തെളിവുകളൊക്കെ ഹാജരാക്കപ്പെട്ടു എന്നാണ്. അപ്പോൾ ഞാൻ മനസ്സിൽ, എന്തായാലും നമ്മളിങ്ങനെ ഈ രീതിയിൽ സമുദായത്തിൻ്റെ മുൻപിൽ, രാഷ്ട്രത്തിൻ്റെ മുൻപിൽ, ലോകത്തിൻ്റെ മുൻപിൽ എപ്പോഴും അപ്പോളജറ്റിക്കായി നിൽക്കുന്ന ഒരവസ്ഥ അവസാനിപ്പിക്കണം. അഭിമാനത്തോടെ ഈ മതം അതിൻ്റെ ഒന്നും ഭാഗമല്ല, ഇത് ഈ മതം അതിൻ്റെ വക്താക്കളല്ല, ഈ മതത്തിൽ അങ്ങനെ ഒരാശയമില്ല എന്നുള്ളത് അടിവരയിട്ട് പറയുക മാത്രമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. ഇനി മതത്തിലെ വ്യക്തികൾ ചെയ്യുന്ന കാര്യങ്ങൾ വ്യക്തികൾക്ക് നമുക്ക് വിട്ടുകൊടുക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്.
1: ഇങ്ങനെ എപ്പോഴും മുസ്ലിങ്ങൾ ഇങ്ങനെ മാപ്പ് പറയേണ്ടവരാണ് എന്നുള്ള ഒരു ജനറേഷനെ പിന്നെ ഒരിക്കലും അപലപിക്കാറില്ല. ഇത് ഇങ്ങനെ നിരന്തരമായിക്കൊണ്ട് എല്ലാത്തിലും മുസ്ലിങ്ങൾ മാത്രമേ ഇത് ചെയ്യുന്നുള്ളൂ, മുസ്ലിങ്ങൾ മാത്രമേ തീവ്രവാദികളാവും, ഇങ്ങനെ ഒരു അടിസ്ഥാനരഹിതമായിട്ടുള്ള വാദങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇതിനോട് ചേർന്ന് പറയാനുള്ളത്?
2: ഇപ്പോൾ കേരളത്തിലെ മലയാള സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ തന്നെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്നലെ ഇന്നൊക്കെ ഇങ്ങനെ വന്നിട്ടുള്ളത് നിസ്കരിക്കാൻ എണീറ്റു, സാ പൈലറ്റ് നിസ്കരിക്കാൻ എണീറ്റു എന്നാണ്, നിസ്കരിക്കാൻ എന്നൊരു പ്രയോഗമുണ്ട്. അതുപോലെ പ്രയറിന് എണീറ്റു, അതായത് പ്രാർത്ഥിക്കുന്ന, നിസ്കരിക്കുന്ന, ഇസ്ലാമിക വേഷവിധാനങ്ങൾ ധരിച്ച് ഇസ്ലാമികപരമായ ആശയങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന ഒരു മുസ്ലിം ബാഡാണ് എന്ന് പറയാൻ വേണ്ടിയുള്ളൊരു മനഃപൂർവ്വമായിട്ടുള്ള ഇടപെടലുണ്ട്. അത് പ്രത്യേകിച്ച് ഇപ്പോൾ കേരളത്തിൽ തന്നെ ധാരാളമായിട്ട് ഇങ്ങനെ ഇസ്ലാമോഫോബിയക്ക് അത് വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ നേരത്തെ മാഷ് പറഞ്ഞ പോലെ തന്നെ ശരിക്കും എന്നാൽ ഇസ്ലാമിൻ്റെ ഒരു കൾച്ചർ എന്താണെന്നുള്ള അറിയാം. ഇപ്പോൾ ലോകത്ത് മുസ്ലിം രാഷ്ട്രങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. അത് പിന്നെ ശരി, ക്രിസ്ത്യാനിറ്റി കഴിഞ്ഞാൽ പിന്നീട് മുസ്ലിമാണല്ലോ, ഇസ്ലാമാണല്ലോ. അപ്പോൾ ഇസ്ലാമിലെ കോടിക്കണക്കിന് ആളുകൾ ജീവിച്ച് അവരങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ ജീവിക്കുന്ന സാഹചര്യങ്ങളും പശ്ചാത്തലങ്ങളും അവരുടെ ശൈലിയും സംസ്കാരവും ഒക്കെ ലോകം അനുഭവിച്ചറിഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും പല ആളുകളും ഇപ്പോൾ ചില വിഷയങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ തന്നെ ഒരു ഇസ്ലാമിക് കൾച്ചറിനെ കുറിച്ച് അന്വേഷിക്കുമ്പോഴും അറിയുമ്പോഴും പെട്ടെന്ന് തന്നെ അവരുടെ മനസ്സ് കൺവേർട്ട് ആവുന്ന ഒരു സാഹചര്യമുണ്ട്. ലോകത്ത് എങ്ങനെ ഇസ്ലാമിനെ വിമർശിച്ചാലും നമുക്കറിയാലോ, ഇപ്പം ഈ ലോകത്തുള്ള പ്രത്യയശാസ്ത്രങ്ങൾ ഓരോന്നെടുക്കുക, എന്നിട്ട് ഇസ്ലാമിനെതിരെ ഇവർ ഉപയോഗിക്കുന്ന എല്ലാ വിമർശനങ്ങളും ഇത് ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ മറ്റു പ്രത്യയശാസ്ത്രത്തിൻ്റെ നേർക്കാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഭസ്മമായി പോവും. അങ്ങനത്തെ ഒരു സംഗതി ലോകത്ത് ഉണ്ടാവില്ല, ഒരു അടയാളം പോലും ഉണ്ടാവില്ല. അത്രമാത്രം ആക്രമണങ്ങളാണ് ശരിക്കും ഇസ്ലാമി ഏറ്റുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും അത് വളർന്നുകൊണ്ടു, ഇന്നാ നഹ്നു നസ്സലന ദിക്ര വ ഇന്നാ ലഹു ലഹാഫിളുൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറഞ്ഞത് വളരെ ആർജവത്തോടുകൂടി അഭിമാനത്തോടുകൂടിയും വായിക്കുന്ന മനസ്സിലാക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഞങ്ങളല്ല അത് ചെയ്തത് എന്ന് പറയേണ്ട ഒരു ആവശ്യമില്ല. കാരണം അത് പിന്നെ അങ്ങനെ ഒരു മാപ്പാക്കുന്ന ഒരു ശൈലി സ്വീകരിക്കേണ്ട ഒരു ആവശ്യം നമുക്കില്ല എന്നുള്ളത് തന്നെയാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. ലോകത്ത് ഇപ്പം പിന്നെ ഇസ്ലാമിലെ യുദ്ധങ്ങൾ എടുത്തു നോക്കിയാലും ഒരു ശത്രു ആണെങ്കിൽ പോലും അവരോട് എങ്ങനെ പെരുമാറണമെന്നത് കൃത്യമായ ഒരു പിന്നെ നിയമങ്ങളുള്ള ഒരു ദർശനമാണ് ശരിക്കും ഇസ്ലാം. ഇപ്പോൾ നമുക്കറിയാം ഇതേ സമയത്ത് തന്നെ ഫലസ്തീനിൽ ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളെയും മനുഷ്യരെയും കൊന്നെടുത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ 70,000-ത്തിലധികം ആളുകൾ അവർ കൊന്നു. അതൊന്നും എന്തല്ല, ടെററിസം അല്ല, ഭീകരവാദമല്ല. അവിടെയുള്ള ആളുകൾ ഇപ്പോൾ നമ്മൾ ഈ പിന്നെ ഷീല ടോമി എന്ന് പറഞ്ഞ എഴുത്തുകാരി മലയാളത്തിൽ വളരെ രസകരമായിട്ട് അതൊരു നോവലായിട്ട് എഴുതിയിട്ടുണ്ട്. അവിടെയുള്ള ചെറിയ കുട്ടികൾ അനുഭവിക്കുന്ന വേദനകളെ, പ്രയാസങ്ങളെ ഇത് ലോകം മുഴുവൻ അംഗീകരിച്ച ഒരു സംഗതിയാണ് അവിടെയുള്ള വേദനകൾ. പക്ഷേ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ പേനയുന്തുന്ന, അതേപോലെയുള്ള സംസാരിക്കുന്ന, അനാവശ്യമായി ഇസ്ലാമിനെ മാത്രം വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ശരിക്ക് ഗാസയിലുള്ള വംശഹത്യയെ ന്യായീകരിക്കുന്നവരാണ്. അതുപോലെ തന്നെ ലോകത്ത് നടക്കുന്ന ഇതുപോലെയുള്ള കൊലപാതകങ്ങൾ ന്യായീകരിക്കുന്ന ആളുകളാണ്. ഇവരാണ് ഏതെങ്കിലും സമയം ചെറിയൊരു വിഷയം വെച്ചുകൊണ്ട് ഇസ്ലാമിനെയും മുസ്ലിങ്ങൾക്കെതിരെ വരുന്നത് എന്നത് തന്നെ എത്രമാത്രം ബാലിശമാണെന്ന് നമുക്ക് ബോധ്യപ്പെടും. വളരെ ഭീകരമാണ് ഇത്തരം ആളുകളുടെ മനസ്സ് എന്ന് നമുക്ക് ശരിക്കും അവരുടെ ശൈലി കണ്ടാൽ തന്നെ മനസ്സിലാവും.
3: മഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് വോയിസ് ഓഫ് പീസ്. ഫ്ലൈ ദുബായ് വിമാനം റഞ്ചൽ സ്പോട്ട്ലൈറ്റ് ചർച്ചയിൽ നിന്നുമുള്ള പ്രസക്ത ഭാഗം.
4: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, വായനയുടെ വഴി ചെന്നെത്തുന്നത് വിജ്ഞാനത്തിന്റെ വിശാലമായ ലോകത്തേക്കാണ്. ഏറ്റവും മൂല്യമേറിയത് എന്ത് എന്നതിൻ്റെ ഉത്തരമാണ് വിജ്ഞാനം. അനർഘമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് വാതിൽ തുറക്കുന്ന ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകളാണ് നേർപഥം വാരിക. നമ്മുടെ ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ ഇന്ന് തന്നെ വരിക്കാരാകൂ. നേർപഥം വാരിക, നേരിൻ്റെ വരമൊഴി.
5: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ച് വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തൻ്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിൻ്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിൻ്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ. ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം: 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിൻ്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ. മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിൻ്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ. മുറിഞ്ഞാടിയ 100 കണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ. ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി. തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിൻ്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ. എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിനു പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
6: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വേ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റിലും

0: നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: കുടുംബങ്ങളിൽ കുളിർത്തന്നിലായി വിരിഞ്ഞെത്തുന്ന സ്നേഹക്കൂടിന്റെ പുതിയൊരു അധ്യായത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് പീസ് റേഡിയോ ശ്രോതാക്കൾ പങ്കുവച്ച അവരുടെ സങ്കടങ്ങൾക്ക് പരിഹാരമൊതുകുകയാണ് പീസ് റേഡിയോ സിഇഒ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം, ഒപ്പം ഷമീം എം വണ്ടൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹബി അജ്മഈൻ, അമ്മാബാദ്. പ്രിയപ്പെട്ടവരെ, പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി വരുന്ന ശ്രോതാക്കളുടെ സംശയങ്ങൾ, അതുപോലെ തന്നെ നിർദ്ദേശങ്ങൾ, ചില കുടുംബപരമായ കാര്യങ്ങളെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ, അതുപോലെ തന്നെ നമ്മളുടെ ഫീഡ്ബാക്ക് നമ്പറായിട്ടുള്ള 9544845840 ഈ നമ്പറിലേക്ക് വരുന്ന മെസ്സേജുകൾ, അതാണ് നമ്മുടെ ലൈവ് കൗൺസിലിംഗിൽ നമ്മൾ ചർച്ച ചെയ്യാറുള്ളത്. അൽഹംദുലില്ലാ, നമ്മോടൊപ്പം ബഹുമാനനായ ഹാരിസ് ബിൻ സലീം, അദ്ദേഹമുണ്ട് പീസ് റേഡിയോ സിഇഒ. ഓരോ എപ്പിസോഡുകൾ കഴിയുമ്പോഴും നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്കുകൾ കുടുംബങ്ങളിൽ എത്രയോ ആശ്വാസമായി പ്രാർത്ഥനയോടുകൂടിയുള്ള ആ ഫീഡ്ബാക്കാണ് ഇതിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ എല്ലാവർക്കും ഊർജ്ജം നൽകുന്നത്. ആ പ്രാർത്ഥന നിങ്ങളോട് ആദ്യം തന്നെ നമ്മൾ ആവശ്യപ്പെടുകയാണ്. നമ്മൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഹാരിസ് മൗലവിയെ സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും. നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് പോകാമെന്ന് തോന്നുന്നുണ്ടല്ലേ. ആദ്യമായിട്ട് നമുക്കൊരു ചോദ്യമുള്ളത്, 25 വയസ്സായ ഒരു മകനെ കുറിച്ച് ഒരു ഉമ്മ അയച്ചൊരു ചോദ്യമാണ്. അതിന്റെ ഒരു ചുരുക്കം പറയുകയാണെങ്കിൽ, അവരുടെ പ്രസവം നേരത്തെയായിരുന്നു, അഥവാ തികയുന്നതിന് മുമ്പ് പ്രസവിച്ചിട്ടുണ്ട്. ഈ മോൻ പിന്നെ പ്ലസ് ടു പഠനം വരെയാണ് കൃത്യമായിട്ട് പോയിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഡിഗ്രി പഠനത്തിന് വേണ്ടിയിട്ട് ശ്രമിച്ചെങ്കിലും ഇടക്ക് വെച്ച് നിർത്തേണ്ടി വന്നു. ഓരോ കാര്യത്തിന് വേണ്ടി ശ്രമിക്കുമ്പോഴും അത് പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല, ഇടക്ക് വെച്ച് നിർത്തും. ഒരു ശ്രദ്ധയോട് കൂടിയിട്ട് ആ കാര്യങ്ങൾ ചെയ്യാനും സാധിക്കാറില്ല എന്നുള്ളതാണ്. അപ്പോൾ പല ജോലികൾ നോക്കാറുണ്ടെങ്കിലും കുറച്ച് സമയം മാത്രമാണ് ആ ജോലികളിലൊക്കെ നിൽക്കാൻ സാധിക്കുന്നത്, ഒരു സ്റ്റേബിളായിട്ട് ഒരു കൺസിസ്റ്റായിട്ട് നിൽക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. സംസ്കാരത്തിന്റെ കാര്യത്തിൽ പോലും പറഞ്ഞയച്ചാൽ പോലും പള്ളിയിലേക്ക് പോകാൻ മടിയാണ്. ആളുകളെ ഫേസ് ചെയ്യാൻ ഇപ്പോൾ പ്രയാസം അനുഭവിക്കുന്നു. അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ എങ്ങനെയാണ്, എന്താണ് ഞങ്ങളോട് നിർദ്ദേശിക്കാനുള്ളത് എന്നാണ് ഒരു മാതാവിന്റെ ഒരു ചോദ്യം.
4: ഇതൊരു ആത്മവിശ്വാസമില്ലായ്മയായിട്ടാണ് നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അതായത്, സാധാരണഗതിയിൽ നമുക്ക് രണ്ട് രൂപത്തിലാണ് നമ്മൾ ഇങ്ങനത്തെ കുട്ടികളെ സാധാരണ കാണാറുള്ളത്. ഒന്ന്, അലക്ഷ്യമായി ജീവിക്കുന്ന ആളുകൾ. അവർക്കെന്താണ് പഠിക്കണം എന്നില്ല, അല്ലെങ്കിൽ നിസ്കരിക്കണം എന്നില്ല, ഭാവി എന്താവണം എന്നില്ല, ഒരു ജോലിക്ക് പോകണം എന്നില്ല, വാപ്പി ഇമ്മി എന്തായാലും പ്രശ്നമില്ല, അങ്ങനെ ഒരു അലക്ഷ്യമായ ജീവിതമുണ്ട്. കുറച്ച് കൂട്ടുകാരെ എന്തെങ്കിലുമൊക്കെ ചെറിയ പരിപാടി ഒന്ന് ചുറ്റിത്തിരിയാന്നില്ല കവിഞ്ഞ് ഒന്ന് ചിന്തിക്കുക. അങ്ങനത്തെ ആളുകളെക്കുറിച്ച് ഇതേ പരാതികൾ വരും, അവൻ ആ കോഴ്സ് മുഴുവനാക്കുന്നില്ല, അത് ചെയ്യുന്നില്ല. പക്ഷെ ഇതെനിക്ക് അങ്ങനെയല്ല തോന്നുന്നത്. ഇത് നമുക്ക് ചോദ്യം കേൾക്കുമ്പോൾ തോന്നുന്നത് എന്താ വെച്ചാൽ, ഒരു ആത്മവിശ്വാസമില്ലായ്മയാണ്. അതായത്, നമ്മളിപ്പോൾ ഒരു കാര്യത്തേക്കാണ് പ്രവേശിച്ച് കഴിയുമ്പോൾ ഏതൊരു സംഗതിക്കുണ്ടാവും അതിൻ്റെ ഒരു പ്രയാസകരമായ ഒരു ഘട്ടമുണ്ടാവുമല്ലോ, പ്രയാസകരമായൊരു ഘട്ടം. ആ പ്രയാസകരമായ ഘട്ടത്തേക്ക് എത്തുമ്പോൾ അത് പലപ്പോഴും നമ്മൾ ആ വിഷയത്തേക്ക് പ്രവേശിക്കുമ്പോൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അവിടെ എത്തുമ്പോൾ എന്തു ചെയ്യും, പിറകോട്ട് പോകാൻ തോന്നും. അങ്ങനെ തോന്നുന്ന ആളുകളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വിചാരിച്ചാൽ, അവർ വ്യത്യസ്തങ്ങളായ കാര്യങ്ങളിൽ പോയിട്ടൊക്കെ തലയിടും, പക്ഷെ അതൊന്നും മുഴുവനാവില്ല. ഇപ്പൊ ഇവരെന്താ വെച്ചാൽ, ആളുകളെ ഫേസ് ചെയ്യാനൊക്കെ ഭയം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് തോന്നിയത്. എന്താ വെച്ചാൽ, ഒന്ന് മനക്കരുത്തോടു കൂടെ നിൽക്കേണ്ട സമയങ്ങളിലെല്ലാം അവനെ ഭയം പിറകോട്ടടിപ്പിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അപ്പൊ ഇങ്ങനത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്താന്ന് വിചാരിച്ചാൽ, അവരുടെ ഒരു സമ്പൂർണമായൊരു ഹിസ്റ്ററി നമ്മൾ എടുക്കുക. അവരിതുവരെ എവിടെയൊക്കെയാണ് ഫെയിലിയർ ആയത്, ഏത് ടൈമിലാണ് അവന് ഞാൻ ഈ കോഴ്സിന് പോകണില്ല എന്ന് പറഞ്ഞത്, ഏത് ടൈമിലായിരുന്നു, ചിലപ്പോൾ ഒരു പരീക്ഷൻ്റെ സമയത്താണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു, അല്ലെങ്കിൽ ക്ലാസ്സിൽ നിന്ന് എന്തെങ്കിലും അധ്യാപകന്മാരെന്തെങ്കിലും പ്രയാസങ്ങൾ സൃഷ്ടിച്ചപ്പോഴാണോ, എപ്പോഴാണ് അവൻ അതിന് പിൻവാങ്ങിയത്. ഒരു പ്രയാസഘട്ടത്തെ തരണം ചെയ്യാൻ കഴിയാതെയാണ് പിൻവാങ്ങിയതെങ്കിൽ തീർച്ചയായും നമുക്ക് ആ രണ്ടോ മൂന്നോ നാലോ ഒക്കെ ഇൻസിഡൻസും അവൻ്റെ പഴയ ഹിസ്റ്ററി നോക്കി നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അങ്ങനെ ആണെങ്കിൽ നമ്മളെന്താണ്, ഒരു ആത്മവിശ്വാസം അവന് പകർന്നു കൊടുത്താൽ എന്ത് ചെയ്യും, നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഈ ആത്മവിശ്വാസമില്ലായ്മ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. ചിലപ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ, ചിലപ്പോൾ ഇതുപോലെ ആദ്യത്തെ കുട്ടിയാണല്ലോ, അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ വെച്ചാൽ അവൻ്റെ പ്രസവവും ജന്മമൊക്കെ ബന്ധപ്പെട്ടിട്ട് എന്ത് ചെയ്യായിരിക്കാം അവന് ചിലപ്പോൾ ആദ്യ സമയത്ത് കൂടുതൽ, ചില കുട്ടികൾ നേരത്തെ പ്രസവിക്കപ്പെടുമ്പോൾ കൂടുതൽ കുട്ടികൾ നമ്മളെ ആശ്രയിക്കുമല്ലോ, നമ്മളവരെ വല്ലാതെ സപ്പോർട്ട് ചെയ്യും, അവനോ സ്വന്തമായിട്ടൊന്നും കഴിയില്ല എന്നൊരു ആദ്യ സ്റ്റേജ് ഉണ്ടായിരിക്കും. പിന്നെ സ്വാഭാവികമായിട്ട് ഒരു കുട്ടി എന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് എന്ത് ചെയ്യും, അവൻ മുതിർന്നു വരുമ്പോഴും അതേ അപ്രോച്ചായിരിക്കും പാരൻസ് സ്വീകരിക്കുക. അപ്പോൾ അവന് എന്തില്ല, സ്വന്തമായ ഒരു കാര്യം ചെയ്തിട്ടുള്ളൊരു പരിചയക്കുറവും അതിനെ അതിജീവിക്കാനുള്ളൊരു അധൈര്യമൊക്കെ അവനൊരു പക്ഷേ ഉണ്ടായിട്ടുണ്ടാവും. സ്വന്തം കാര്യങ്ങൾ ചെയ്തൊരു കോൺഫിഡൻസ് ഉണ്ടാവാത്ത കാര്യം. ഇപ്പം നമുക്ക് തന്നെ അറിയാൻ പറ്റും, നമ്മുടെ ഉള്ളിലൊക്കെ ചെറിയ കുട്ടികളുടെ എന്ത് ചെയ്യും, അവരെ കൊണ്ട് നമ്മളിങ്ങനെ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കണമല്ലോ, അവരെ കൊണ്ട് കഴിയാവുന്ന ജോലികൾ നമ്മൾ അവരെ കൊണ്ട് എന്ത് ചെയ്യണം ചെയ്യും. അങ്ങനെ ചെയ്യിപ്പിക്കണില്ലെങ്കിൽ അവരെന്ത് ചെയ്യും, ഒരു പ്രത്യേക ഘട്ടം വരുമ്പോൾ എല്ലാവരും എന്ത് ചെയ്യും, മേജറായിട്ടുള്ള ജോലികളിൽ പ്രവേശിക്കേണ്ടി വരും. ഇപ്പോൾ നിങ്ങളൊരു അധ്യാപകനല്ലേ, ഇപ്പോൾ ഒരു അധ്യാപകനാകുന്ന ഒരാൾ ചോദിച്ചു, അധ്യാപകൻ്റെ ജോലി നിങ്ങൾ സ്വീകരിച്ചാലും ഒരു വേറൊരാൾ സ്വീകരിച്ചാലും രണ്ടാൾക്കും ഒരേ ഡ്യൂട്ടിയാണ് വരുന്നത്. അപ്പോൾ നിങ്ങളെന്താണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിജീവിക്കാനുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കഴിഞ്ഞ കാലത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ജോലി കൈകാര്യം ചെയ്യാൻ പറ്റും. പക്ഷെ ഇതുവരെ ഒരു സംഗതികൾ ഏറ്റെടുക്കാത്ത ഒരാൾ ആ രംഗത്തേക്ക് വന്നാൽ അവൻ അവിടെ ആകെ പതറിപ്പോവും. അപ്പോൾ ജീവിതത്തിൽ ഒരു ഘട്ടം വരുമ്പോൾ നമ്മൾ എന്തും ഏറ്റെടുക്കേണ്ടി വരും. അതിനുള്ളൊരു ആത്മവിശ്വാസം നേരത്തെ ആർജിച്ചിട്ടില്ലെങ്കിൽ ആ സമയത്ത് എന്ത് ചെയ്യും, നമ്മൾ പതറിപ്പോകുന്ന അവസ്ഥ ഉണ്ടാവും. ഇപ്പം ഇതിൽ ബേജാറാകാനുണ്ട്, ഇപ്പോൾ ഉമ്മയാകുമ്പോൾ ഉമ്മക്ക് ഒരു കുട്ടി, ഒരു പ്രത്യേകിച്ച് ഒരു ആൺകുട്ടിയൊക്കെ ആകുമ്പോൾ മുതിർന്നു വരുമ്പോൾ അവനെ ഒന്നിനും കഴിയണില്ല എന്ന് പറയുമ്പോഴും ഒരു ജോലിക്ക് പറ്റണില്ല, ഒരു കോഴ്സ് മുഖേനാക്കില്ല അറിയുമ്പോൾ അവർക്ക് നമുക്ക് ടെൻഷൻ ഉണ്ടാവും. പക്ഷെ നമ്മളൊന്ന് പറഞ്ഞു കൊടുത്തിട്ട് അവൻ്റെ കാരണം മനസ്സിലാക്കിയിട്ട് അവൻ്റെ കൂടെ നിന്ന് പോവുക. ചിലപ്പോൾ ഒരു കൗൺസിലർക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചാൽ കുറച്ച് സമയം റിക്കവറാണ് വരെ അയാൾക്ക് ഒരു ബാക്ക് സപ്പോർട്ട് കൊടുത്ത് ഒരു മെൻറ്റർ പോലെ നിൽക്കാൻ പറ്റും. നിന്നിട്ട് എന്ത് ചെയ്യുക, ഞാൻ നമുക്ക് എന്താ ഒരു കോഴ്സ് പറ്റുക, അങ്ങനൊരു കോഴ്സ് വന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക, ആ കോഴ്സ് വേണം ചേർക്കുക, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്ന് പറയുക, നമ്മൾ എന്ത് ചെയ്യുക എൻ്റെ കൂടെ നോക്കും. പൊതുവെ വിവാഹം കഴിക്കുന്ന സമയത്ത് ആളുകൾക്ക് ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടാവില്ല, ഒരു ആത്മവിശ്വാസമില്ലായ്മ. അപ്പോൾ അങ്ങനത്തെയൊക്കെ നമ്മൾ ചെയ്യുക എന്താ വെച്ചാൽ, നിങ്ങൾ പോയിട്ട് ഒരു പെണ്ണെ നോക്കിയും എന്നിട്ട് ഇഷ്ടപ്പെടുമോ നോക്കിയും, ആദ്യത്തെ പ്രൊസീജിയറൊന്നും പ്രശ്നമില്ലല്ലോ. അവസാനം വിവാഹം അടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ അപ്പോൾ നമ്മൾക്ക് സംസാരിച്ച് പരിഹരിക്കാമെന്ന് പറഞ്ഞ് നമ്മളൊരു പിന്തുണ കൊടുത്താൽ അവർ ഈസിയായിട്ട് മുന്നോട്ട് പോകുന്നത് കാണാൻ പറ്റും. അതേപോലെ നമുക്ക് റിക്കവറി എടുക്കാൻ പറ്റും. ഇനി അങ്ങനെ റിക്കവർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്തെങ്കിലും മെഡിസിൻസോ ഇതിലൊക്കെ ചെറിയ സപ്പോർട്ട് കൊടുത്താൽ റെഡി ആക്കി എടുക്കാൻ
5: പറ്റും.
4: ശരിയാക്കി എടുക്കുമ്പോൾ നമുക്ക് എല്ലാറ്റിലും ശരിയാക്കി എടുക്കാൻ പറ്റും. നല്ലൊരു കൗൺസിലറെ കണ്ട് ഒരു ആത്മവിശ്വാസം കൊടുത്താൽ ശരിയാകാവുന്നുള്ളൂ ഞാൻ മനസ്സിലാക്കണം.
5: അടുത്ത ഒരു ചോദ്യം വരുന്നത് ഒരു ഉമ്മയെ കുറിച്ചൊരു വിദ്യാർത്ഥിനി എഴുതിയതാണ്. ഞാനൊരു വിദ്യാർത്ഥിനിയാണ്, ഉമ്മയെ അടുക്കളയിലും മറ്റ് ജോലികൾക്കും സഹായിക്കാറുണ്ട്. പക്ഷേ ഞാൻ ചെയ്യുന്ന ഏതൊരു ജോലിയിലും അതിലെ കുറ്റങ്ങൾ ഉമ്മ കണ്ടെത്തുകയും അത് മാത്രം എടുത്തു പറയുകയും ചെയ്യും. അതിനാൽ ഉമ്മയെ സഹായിക്കാൻ മടിയാണ്. അത് മതപരമായിട്ട് തെറ്റാകുമോ? ഉമ്മയും ഞാനും ഒരു സിങ്കായിട്ടല്ല പോകുന്നത്, കുട്ടികളുടെ ഒരു ഭാഷയിലാണ് ഏതെങ്കിലും സിങ്കായിട്ടല്ല പോകുന്നത്. അപ്പോൾ ഒരു വിദ്യാർത്ഥിനി എന്നുള്ള നിലയ്ക്ക് എനിക്ക് പഠിക്കാനും ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഉമ്മയെ ധിക്കരിക്കാനും വയ്യ, അത് മതപരമായി തെറ്റാവും എന്നുള്ള ഒരു പേടിയോട് കൂടിയിട്ടാണ് ഒരു വിദ്യാർത്ഥിനി.
4: ഇത് മുതിർന്ന പെൺകുട്ടികളുടെ വീട്ടിലുള്ള ഒരു ക്രൈസിസ് ആണ്. ഇത് ഒരു 90% വീടുകളിലും ഈ ഒരു പ്രശ്നമുണ്ട്. ഇതിലേറ്റവും വലിയ തിരിച്ചറിവുണ്ടാകേണ്ടത് ഉമ്മമാർക്കാണ്. കാരണം എന്താണെന്ന് വിചാരിച്ചാൽ, എല്ലാ ഉമ്മമാർക്കും അവർ വീടുകളിൽ ജോലി ചെയ്യുന്നതിന് ഒരു പാറ്റേൺ ഉണ്ടാവും. പാത്രം എങ്ങനെ കഴുകണം, എവിടെ വെക്കണം, എപ്പോൾ കഴുകണം, മനസ്സിലെ? അതേമാതിരി പാചകം ചെയ്യുമ്പോൾ എന്താദ്യം ചെയ്യണം, എന്ത് പിന്നെ ചെയ്യണം എന്നതിനൊക്കെ ഒരു അവസ്ഥ ഉണ്ടാവും. ലോകത്ത് അവരെപ്പോലെ അവർ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ മകളായാലും മരുമകളായാലും ഇവർ ചെയ്യും പോലെ അല്ലാതെ എന്ത് ചെയ്താലും അത് പെർഫെക്റ്റ് ആവില്ല. അപ്പോൾ അവർ മുറ്റടിക്കും, പക്ഷെ ഇവരടിക്കും പോലെ അല്ല അടിക്കുക. അവർ പാത്രം കഴുകും, ഇവർ കഴുകും പോലെ കഴുകാം. അപ്പോൾ അത് എപ്പോഴും എന്തായിരിക്കും, ഒരു ജോലി ചെയ്യുന്ന ആളോട് അത് ശരിയായില്ല, അത് ശരിയായില്ല എന്ന് പറയുമ്പോൾ അയാൾക്കുണ്ടാകുന്ന ഒരു പ്രയാസം ഉണ്ടല്ലോ, അതാണ് ആ കുട്ടി പറഞ്ഞത്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ എപ്പോഴും പ്രശ്നങ്ങളായിരിക്കും. അപ്പോൾ ഇവിടെ ഒരു കുട്ടി അനുഭവിക്കുന്നൊരു ക്രൈസിസ് എന്താ വെച്ചാൽ, ഉമ്മാനെ സഹായിക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ അതിലൊരു സങ്കടം ഉണ്ടാവും. അപ്പോൾ ഞാൻ ഒറ്റക്കുള്ള അടുക്കളയിൽ നിങ്ങൾ ആരും വന്നു നോക്കില്ല എന്ന് പറയുമ്പോൾ ഒരു സങ്കടം ഉണ്ടാവും. എന്നാൽ വന്നാലോ, ഇതൊന്നും ശരിയായില്ല എന്നുള്ള കുറ്റപ്പെടുത്തലാവും. അപ്പോൾ വരിക വേണ്ടു, വരാതിരിക്കുക വേണ്ടു എന്നുള്ള ഒരു സംഘർഷം ഉണ്ടാവും. അപ്പം നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ അവസരം കൊടുക്കണം. എന്ത്, അവരെന്തൊക്കെ ചെയ്തോട്ടെ, ചെയ്തിട്ട് ശരിയായില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒന്നും കൂടെ ചെയ്യുക. മറിച്ച് ചെയ്താൽ ശരിയാവില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസം കെടുത്തുന്ന സംസാരങ്ങൾ പലപ്പോഴും നമുക്ക് ദോഷം ചെയ്യും. അതുകൊണ്ട് കുട്ടികൾ വരട്ടെ, അവരെന്താണ് ഇത് ചെയ്യട്ടെ, മനസ്സിലെ അതിനവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുക. കുറച്ച് അവർ എക്സ്പീരിയൻസ്ഡാകുമ്പോൾ എന്ത് ചെയ്യും, അത് റെഡിയായി കിട്ടും. ഇപ്പം ഞാൻ പറയാം, ഇങ്ങനത്തെ ഉമ്മമാരുടെ ഞാൻ പറയാം, നിങ്ങൾ നിങ്ങളെ അമ്മായിമാരുടെ അടുത്തായ സമയത്ത് ഇതേ പ്രശ്നം നിങ്ങൾ അനുഭവിച്ചിരുന്നില്ലേ? നിങ്ങൾ സ്വന്തം വീടായപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങളതായ നിലക്കുള്ള രൂപം നിങ്ങൾ ഉണ്ടാക്കി. അതേപോലെ നിങ്ങളുടെ മോൾക്കൊരു സ്വന്തം വീടാകുമ്പോൾ അവൾ അവളെ പാറ്റേൺ പ്രകാരം പോയിക്കോളും. ഇപ്പം എന്ത് ചെയ്യുക, ഒരു സ്വാതന്ത്ര്യം കൊടുത്തിട്ട് അവൾ ചെയ്യുന്ന പോലെ ചെയ്യട്ടെ എന്ന് വിചാരിക്കുക. എന്നാൽ നിങ്ങൾക്കൊരു സപ്പോർട്ട് ഒരാളുണ്ടായിരിക്കും, വീട്ടിലെ സംഘർഷങ്ങൾ ഒഴിവാക്കാനും പറ്റും, അതേപോലെ തന്നെ ഈ കുട്ടികളുടെ ഇത്ര മനോവിഷമങ്ങൾ തീർക്കാനും പറ്റും. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ, പലപ്പോഴും ഈ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റിയ കാര്യം ഉമ്മമാരിപ്പോൾ ഇത് മനസ്സിലാക്കണമെങ്കിൽ ഇത്തരം കുട്ടികൾ എന്ത് ചെയ്യാം, ഉമ്മ എന്താണോ ചെയ്യണത് തൽക്കാലം ഉമ്മ ചെയ്യുന്നത് പോലെ തന്നെ അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. നമ്മളെ സ്വന്തം ഇഷ്ടവും താല്പര്യമൊക്കെ എന്ത് ചെയ്യുക, തൽക്കാലം മാറ്റി നിർത്തി ചെയ്യുക. പിന്നെ ചില പെൺകുട്ടികൾക്ക് എപ്പോഴും ചെയ്യാൻ പറ്റിയത് എല്ലാ ജോലിയും അവർക്ക് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പം എന്ത് ചെയ്യും, ഞാൻ ഇവിടെ തുടച്ചു തരാം, പിന്നെ എനിക്ക് പഠിക്കാണ്ട് ഒരു നിശ്ചിത ജോലി മാത്രം ഏറ്റെടുക്കാം, അത് പെർഫെക്റ്റായിട്ട് ചെയ്യാം. രാത്രി ഉറങ്ങുന്ന സമയത്തിൽ പാത്രം ഞാൻ കഴിക്കോളാം, അത് നിങ്ങളുടെ ഇട്ട് പോയിക്കോളി, അത് ചെയ്യാം. അപ്പം എന്തെങ്കിലും ഒരു ജോലി അവർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഭാരം മാക്ക് ഒഴിവാകും. എല്ലാ ജോലിയും കൂടെ ഇടപെട്ട് ചെയ്യുമ്പോൾ ഒരു ഭാരം അവർക്ക് എന്തെങ്കിലും ഒഴിവാവില്ല. അപ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യണ പോലെ അവർക്ക് എന്താവില്ല, ഫീൽ ചെയ്യൂല. ഇപ്പം എന്തെങ്കിലുമൊക്കെ ഒരു അവർക്ക് പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയ ജോലി ഏറ്റെടുക്കുക, അത് ഭംഗിയായി ചെയ്യുക, അങ്ങനെ മുന്നോട്ട് പോരായിരിക്കും ഇവർക്ക് തന്ന.
5: ഓക്കെ, അടിപൊളി മറുപടിയാണ് കിട്ടിയത്. അൽഹംദുലില്ലാ, പലപ്പോഴും നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അത് 99% വീടുകളിൽ പക്ഷേ നമ്മൾ മനസ്സിലാക്കണം നമ്മളെ വീട്ടിൽ മാത്രമേ ഇതുള്ളൂ എന്നുള്ളൊരു പ്രശ്നം കൂടിയാണ്. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, ജീവിതത്തിൽ സംഭവിച്ച ഒരു തെറ്റിന്റെ പേരിൽ പങ്കാളി ഇടയ്ക്കിടയ്ക്ക് എന്നെ കുറ്റപ്പെടുത്തുന്നു, പരമാവധി ഞാൻ അത് ക്ഷമിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, പക്ഷെ മക്കളുടെ മുമ്പിൽ വെച്ച് പോലും ആവർത്തിക്കാറുണ്ട്, എന്റെ തെറ്റ് ഞാൻ റബ്ബിനോട് ഏറ്റു പറഞ്ഞതാണ്, പക്ഷെ വീട്ടിൽ സമാധാനം ലഭിക്കുന്നില്ല, എനിക്ക് സമാധാനം ലഭിക്കണം, അതിന് വേണ്ട നിർദ്ദേശങ്ങൾ തരണം എന്നാണ് ഒരു സഹോദരൻ.
4: എന്ത് തെറ്റാണെന്നുള്ളതാണ് നമ്മുടെ അടിസ്ഥാന പ്രശ്നം. എന്തെങ്കിലുമൊക്കെ നമ്മുടെ ആ സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ ഉണ്ടാകാവുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളാണെങ്കിലേ അത് ഈ പൊതുവെ ദമ്പതികൾ വിട്ടുവീഴ്ച ചെയ്യൂല. അപ്പം നമ്മുടെ വൈഫ് എന്തെങ്കിലും അവിഹിതം ചെയ്തു എന്നോ, അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും അവിഹിതം ചെയ്തു എന്ന് അവളെ അറിയുമ്പോൾ അത് മനസ്സിലിങ്ങനെ കിടക്കും. അപ്പം എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴൊക്കെ അത് എടുത്തിടും, അല്ലെങ്കിൽ അത് ചെയ്ത ആളല്ലേ, അന്ന് അങ്ങനെ ഒരാളൊപ്പം പോയ ആളല്ലേ, അനക്ക് അന്നൊരു പ്രേമം ഉണ്ടായിരുന്നില്ലേ എന്നിങ്ങനെ ചോദിക്കും. അതായത് നമ്മുടെ പങ്കാളി നമ്മുടേത് മാത്രമായിരിക്കണം എന്നുള്ളൊരു ഗൈറത്തുണ്ടല്ലോ, ഒരാത്മരോഷം, അത് പലപ്പോഴും ഉണ്ടാവും. അതുകൊണ്ടാണ് ഇവരിത് ഇങ്ങനെ റിപ്പീറ്റ് അല്ലാതെ ഇവരെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാൻ ചെയ്യണത്. അപ്പോൾ ഞാൻ തെറ്റ് ചെയ്തു, അബദ്ധം ചെയ്തു, എനിക്കത് വിട്ടുവീഴ്ച തന്നുകൂടെ എന്ന് ചോദിക്കുന്നത് ന്യായമാണ്. ഒരാളത്തെ തെറ്റ് പറ്റി അയാളെ അതിൽ പശ്ചാത്തലപ്പിച്ചാൽ പിന്നെ അത് പറയണത് ശരിയല്ല. അപ്പോൾ അദ്ദേഹം ചെയ്യണത് തെറ്റാണ്, പക്ഷെ നമ്മൾക്ക് എന്തേ പറയാൻ പറ്റുള്ളൂ, ഇങ്ങനെയൊന്നും സംഭവിച്ചു പോയതുകൊണ്ട് അയാളെ മനസ്സിന്ന് പോകുന്നില്ല, അതുകൊണ്ട് അയാൾ പറയണമെന്നുള്ളതാണ്. അപ്പോൾ ഇവർക്ക് ചെയ്യാൻ പറ്റിയ കാര്യം എന്താ അറിയോ, ഈ ഇത് ഇയാൾ സ്ഥിരം പറഞ്ഞുകൊണ്ടേയിരിക്കും, അതുകൊണ്ട് അത് ഞാനിനി മൈൻഡ് ചെയ്യണില്ല, മനസ്സുക്ക് കൊടുക്കണില്ല എന്നുള്ള ഒരു ഉറച്ച തീരുമാനമെടുക്കുക, മനസ്സിലായി? അപ്പോൾ ഇയാളിത് പറയുമ്പോൾ ഒന്നും തോന്നൂല നമുക്ക്. അപ്പോൾ നമ്മൾ അയാൾ പറയുമ്പോൾ നമ്മളിങ്ങനെ സങ്കടപ്പെടണവും ദേഷ്യപ്പെടുന്നതും പ്രതിഷേധിക്കുന്നതും കാണുമ്പോഴാണത് വീണ്ടും പറഞ്ഞു വരുന്നത്. നമ്മൾ വളരെ നിസ്സംഗമായി നിൽക്കുകയാണെങ്കിൽ അയാൾക്ക് പറയാൻ തോന്നൂല, പിന്നെ അയാൾ സ്വാഭാവികമായിട്ട് നിർത്തിപ്പോവും. അത് പറയണത് ഒരു ശരിയില്ല എന്നുള്ളൊരു അപകർഷതയിലേക്ക് അയാൾ തന്നെ സ്വയം എത്തിച്ചേരും. അപ്പോൾ അതായിരിക്കും ഇവർക്ക് സ്വീകരിക്കാൻ പറ്റിയൊരു മാർഗം. പക്ഷെ നമ്മളെന്തെങ്കിലുമൊക്കെ പറ്റിപ്പോയി കഴിഞ്ഞാൽ അതിൻ്റെ ചില പരിണിതികൾ നമ്മൾ എന്ത് ചെയ്യൂല, അനുഭവിച്ചു കൊണ്ടേ ഇരിക്കും. കാരണം പെട്ടെന്നൊന്നും തീർന്നു പോരാ, ഈ ഭൗതികമായ ചുറ്റുപാടിലൊരു കാര്യമാണ്. ഒരാളൊരു മോഷ്ടിച്ചു, അയാളെ തൗബയൊക്കെ ചെയ്തു വിചാരിക്കലോ, അയാളെ കള്ളൻ എന്നാണ് നാട്ടിൽ എന്ത് ചെയ്യുക അറിയപ്പെടുക. അതിപ്പോൾ അന്നേ കട്ടിലുള്ള ഇപ്പം കക്കണമൊന്നുമില്ല, ഇപ്പം അയാൾ നന്നായിട്ട് പിന്നെ പള്ളിയിലൊക്കെ പോകുന്ന ആളാന്ന് പറഞ്ഞാലും ജനങ്ങളത് പറയും, പടച്ചോ സ്വീകരിച്ചിട്ടുണ്ടാവും, പക്ഷെ ആൾക്കാർ സ്വീകരിച്ചോളൊന്നുമില്ല.
5: ഇതിൽ പറയുന്ന ഒരു കാര്യം കൂടി ഉണ്ടല്ലേ, മക്കളുടെ മുന്നിൽ വെച്ച് പോലും,
4: അതെ അതെ അതെ, ചെയ്യണ ഭയങ്കര തെറ്റാണ്, അത് സംശയമുള്ള കാര്യം.
5: പങ്കാളികളെ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു മേഖല കൂടിയാണ് കാര്യം.
4: ഉറപ്പായിട്ടും.
5: കോളേജിൽ പഠിക്കുന്ന മകള് ഈ അടുത്തായി വല്ലാതെ മേക്കപ്പുകൾ ഉപയോഗിക്കുന്നു, ഞാൻ എത്ര പറഞ്ഞിട്ടും എല്ലാവരും ഈ കാലത്ത് ഇങ്ങനെയാണ്, ഞാൻ മാത്രം ഇങ്ങനെ മാറി നിൽക്കാൻ പറ്റില്ലല്ലോ, ഞാൻ മാന്യമായ രൂപത്തിലാണല്ലോ വസ്ത്രം ധരിക്കുന്നത്, ഇതൊന്നും കുഴപ്പമില്ല എന്ന് പറയും. എങ്ങനെയാണ് എൻ്റെ മോളോട് ഈ കാര്യം ബോധ്യപ്പെടുത്തുക എന്നുള്ളത്?
4: ഞാനിപ്പോൾ നമ്മുടെ ഗേൾസിൻ്റെ ഒരു പ്രോഗ്രാമിൽ അവിടുത്തെ ഒരു ഫാക്കൽറ്റി ഇതേപോലെ ഈ കോസ്മെറ്റിക്സ് ഉപയോഗിക്കുന്നതിനെ പറ്റി പറഞ്ഞു എന്നാണ്. അപ്പം അങ്ങനെ പറഞ്ഞ് ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പോൾ രണ്ട് പെൺകുട്ടികൾ അവരുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഒരു കുട്ടി പറഞ്ഞു അതപ്പം തന്നെ എല്ലാം തുടച്ച് വൃത്തിയാക്കിയിട്ട് ഇനി ഞാൻ ഒരിക്കലും എന്ത് ചെയ്യില്ല എൻ്റെ ജീവിതത്തിൽ ഉപയോഗിക്കുക. കാരണം ഇതിന് പറ്റി നമുക്ക് അറിയാത്തതുകൊണ്ട് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യണത്, അത് ചെയ്തു വന്നിട്ടുള്ളത് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രഭാഷണം ഇങ്ങനെ കേട്ട് കഴിയുമ്പോഴേക്കും ഇതുവരെ കോസ്മെറ്റിക്സ് ഉപയോഗിച്ച ഒരു പെൺകുട്ടിക്ക് ഞാനത് മുഴുവനും തുടച്ചു കളഞ്ഞു എന്ന് പറയാമെങ്കിൽ അത് മനസ്സിൽ കടന്നാലേ പറ്റൂ. ഇതിപ്പോൾ എന്താ അറിയുമോ, വീടുകളിലൊക്കെ സംഭവിക്കുന്ന കാര്യം ഉമ്മാരുടെ ദീനീ ബോധം ഉണ്ടല്ലോ, അത് മക്കളിലൂടെ പ്രവർത്തിക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ഉമ്മൻ്റെ ദീനീ ബോധം, ഉമ്മക്കെന്താണ് നിസ്കാരം വളരെ പ്രധാനപ്പെട്ടതാണ്, അതൊരു ടൈം തെറ്റാൻ പാടില്ല, അത് ആത്മാർത്ഥമായി നിർവഹിക്കണം എന്നുള്ളത് ഉമ്മയ്ക്ക് നമസ്കാരത്തെക്കുറിച്ചുള്ള ബോധമാണ്. ആ ബോധം വെച്ചിട്ട് മോള് നിസ്കരിക്കണം എന്നാണ് നടക്കും. ഈ കോസ്മെറ്റിക്സൊക്കെ അപകടമാണ്, അതൊക്കെ സൗന്ദര്യ പ്രദർശനമാണ്, അതൊന്നും ചെയ്യാൻ പാടില്ല, അതൊന്നും അള്ളാഹു റസൂൽ അനുവദിക്കാത്തതാണെന്നുള്ള ബോധം ഉമ്മക്കാണുള്ളത്, അവൾക്കില്ല, അതുകൊണ്ട് അവളോട് പറയുമ്പ് സ്വീകരിക്കാം. അപ്പം നമ്മൾ കുട്ടികളിൽ ഈ ബോധം ഉണ്ടാക്കാനും ദീനീപരമായ ചിന്താഗതികൾ വരാനുള്ള പരിശ്രമം, അതിലൂടെ മാത്രമേ നമുക്കൊരു ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റൂ.
5: ഈ ദീനീബോധം മക്കൾക്ക് കിട്ടാൻ വളരെ നല്ല അവസരങ്ങൾ ഇപ്പോൾ ഈ സമയത്തുണ്ട്. പിന്നെ നമ്മൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കൊക്കെ വേണ്ടിയിട്ട് ടീം സ്പേസ് നടക്കുന്നുണ്ട്, അതിലൊക്കെ ഇത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ചർച്ചകൾ വന്നിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങൾ നമ്മുടെ മക്കളൊക്കെ പങ്കെടുപ്പിക്കാൻ
4: പ്രോഗ്രാമുകൾ നല്ല ഇഫക്റ്റീവാണ്. കാരണം അതവർ കേൾക്കും. ഒരു 10 കൊല്ലം ഉമ്മ അങ്ങനെ ഉപദേശിക്കണേൽ ഒരു വാക്ക് പോലും അവൾ ഉള്ളിൽ കയറിയുണ്ട്. അവർ നേരെ മറിച്ച് ഇത്തരം ക്യാമ്പുകളിൽ വന്ന ഒരു 10 മിനിറ്റ് പ്രഭാഷണം ചിലപ്പോൾ ഹൃദയമാകെ മാറ്റും.
5: അമിതമായ വാശിക്കാരനായ ഒരു ഭർത്താവ് നിസാര കാര്യങ്ങൾക്ക് പോലും വലിയ ദേഷ്യവും വാശിയുമാണ്. എത്ര ശ്രമിച്ചിട്ട് മാറുന്നില്ല. ഞാൻ സ്വയം നിയന്ത്രിച്ച് ആ അവസരത്തിൽ നിന്നും ആ സന്ദർഭത്തിൽ നിന്നും മാറി നിൽക്കും, എന്നാലും കുറവ് വരാറില്ല. എൻ്റെ ഭർത്താവിന് നല്ലൊരു സ്വഭാവം ലഭിക്കാൻ എന്ത് ചെയ്യണമെന്നുള്ളതാണ് ഒരു ചോദ്യമായിട്ട് കിട്ടിയത്.
4: ഇതൊക്കെ തന്നെ വളരെയധികം ബുദ്ധിമുട്ടിക്കലാണല്ലോ ഭാര്യമാരെ. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്തിട്ടും ആ സ്ത്രീ അവിടെ തന്നെ നിലനിന്ന് പോകുന്നുണ്ട് എന്നുള്ളതാണ് കാര്യം. അതുകൊണ്ടാണ് ഇവരിത് ആവർത്തിക്കണം. നമ്മൾ ചെയ്യുന്നതിൻ്റെ പരിണിത ഫലങ്ങൾ എന്തായിരിക്കുമെന്ന് മനസ്സിലാക്കാൻ അവസരം കിട്ടുമ്പോൾ മാത്രമേ മനുഷ്യൻ എന്ത് ചെയ്യുള്ളൂ, മാറുള്ളൂ. ഇങ്ങനെയൊക്കെ ഞാൻ എൻ്റെ ഭാര്യനെ ഉപദ്രവിച്ചാൽ അവൾ എൻ്റെ ഒപ്പം ഉണ്ടാവില്ല എന്നെപ്പോഴും അയാൾക്ക് തോന്നുവോ അപ്പോൾ മാത്രമേ മാറി ചിന്തിക്കുള്ളൂ. അതുകൊണ്ട് എന്താന്ന് വിചാരിച്ചാൽ തെറ്റണം പിണങ്ങണം എന്നല്ല ഞാൻ പറയണത്, എനിക്കൊരു മനസ്സമാധാനം കിട്ടണില്ല. ഞാൻ എൻ്റെ വീട്ടിൽ പോയി ഒരു മാസം നിന്നിട്ട് വരാറുണ്ട്. കുട്ടികളുടെ അടുത്തിട്ട് എന്ത് ചെയ്യാണ്, വീട്ടിൽ പോയി ഒരു മാസം വിരുന്നു ഓർക്കുമ്പോഴാണ് എന്ത് ചെയ്യുക, അവളുടെ അസാന്നിധ്യത്തിലാണ് ആ സാന്നിധ്യം എത്രമാത്രം വലുതാന്ന് മനസ്സിലാവും. ഇങ്ങനെയൊന്നും അല്ലെങ്കിൽ എന്താ അറിയുക, എന്ത് ചെയ്താലും ഇങ്ങനെ നിന്ന് പോകും, വേറെ നിവർത്തിയില്ല എന്ന് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യും, അവരിതിങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. അവർക്കൊരു തിരിച്ചറിവുണ്ടാവണമെങ്കിൽ എന്ത് വേണം, ഇത് വേണമെന്നല്ല. പിന്നെ ഇത്തരം ആളുകളോട് നമുക്ക് അങ്ങനെ പെരുമാറാനും അവരേക്ക് നമ്മുടെ അസാന്നിധ്യം ബോധ്യപ്പെടുത്തി കൊടുക്കാനും പറ്റൂല എന്നുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യരുത്, ഇവരനാവശ്യമായി നമ്മളെ ഉപദ്രവിക്കണതിനൊന്നും നമ്മൾ വില കൊടുക്കരുത്. വാഴരിൽ തന്നെ ജാഹിലി എന്നുണ്ടല്ലോ, അവർ അവഗണന എന്നുള്ളത്, അത് നമ്മളെ അവഗണിക്കുക. അതൊന്നും നമുക്കൊരു പ്രശ്നം ഉണ്ടാക്കണില്ല എന്നുള്ളതിലൊക്കെ എന്ത് ചെയ്യുക, നിന്ന് മുന്നോട്ട്. അപ്പോൾ കുറച്ചൊക്കെ അതിൻ്റെ ഒരു അവസാനം ഉണ്ടാവും. എന്തായാലും സഹിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ സഹിച്ചു പോകാൻ നമ്മളോട് ആരും പറയണില്ല. ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് കുറച്ച് മനസ്സുറപ്പോടു കൂടെ ചിന്തിക്കുക.
5: ഞാനൊരു കോളേജ് വിദ്യാർത്ഥിനിയാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ ഉപ്പയുടെ ഒരു അവിഹിതം ഞാൻ കണ്ടുപിടിച്ചു. അതിനുശേഷം ഉപ്പാനോടുള്ള വിശ്വാസം തന്നെ നഷ്ടപ്പെട്ടു. ആ ഒരു വിഷമത്തിൽ നിന്ന് റിക്കവറായി വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇപ്പോൾ എൻ്റെ ഉമ്മയുടെ ഒരു അവിഹിതവും കണ്ടുപിടിച്ചു. പതിവായി ഒരാൾക്ക് മെസ്സേജ് അയക്കുന്നു, ഫോൺ വിളിക്കുന്നു, രാവിലെയും രാത്രിയും ഒക്കെ. എനിക്കിപ്പോൾ പഴയതുപോലെ എൻ്റെ ഉപ്പനെയും ഉമ്മനെയും ബഹുമാനിക്കാനോ സ്നേഹിക്കാനോ പറ്റുന്നില്ല. എൻ്റെ ഉമ്മ നല്ല ദീനീബോധമുള്ള ഒരാളായിരുന്നു, നല്ല ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. ഇതിനെക്കുറിച്ചെല്ലാം ബോധമുള്ള ഒരു വ്യക്തിക്ക് വീണ്ടും ഇങ്ങനത്തെ തെറ്റുകളിലേക്ക് എങ്ങനെ പോകാൻ സാധിക്കുന്നു? എനിക്കിപ്പോൾ വൈവാഹിക ബന്ധങ്ങളിലെ വിശ്വാസം തന്നെ നഷ്ടപ്പെട്ടു. ഞാൻ അത്രയും വിശ്വസിച്ചിരുന്ന എൻ്റെ പേരൻസ് അവർ പോലും ഇങ്ങനെയായില്ലേ? എനിക്കെന്ത് ചെയ്യണമെന്നറിയില്ല. ആരോടും പറയാനും പറ്റാത്ത അവസ്ഥയാണ്. വീട്ടിലിരിക്കാൻ പോലും തോന്നുന്നില്ല. എപ്പോഴും അവരെ അല്ലേ കാണേണ്ടത് എന്നാണ് ചോദിക്കുന്നത്.
4: ശരിക്കും നമ്മളീ വിവാഹിതരക്കായ ആളുകൾ നല്ലവരായി ജീവിക്കാൻ തെറ്റുകളിൽ നിന്ന് എന്തുകൊണ്ട് വിട്ടുനിൽക്കണം എന്നുള്ളതിന് നമ്മൾ ഭയപ്പെടുന്ന കുറേ കാര്യമുണ്ടാവും. നമ്മൾ നരകത്തെ ഭയപ്പെടുന്നു, പാപങ്ങളിലൂടെ നമുക്കുണ്ടാകാവുന്ന വിപത്തുക്കൾ നമ്മൾ ഭയപ്പെടുന്നു. എന്നാൽ അതുപോലെ നമ്മൾ ഭയപ്പെടേണ്ട ഒരു കാര്യമാണ് എന്ത്, നമ്മളെ ബഹുമാനിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കളുടെ കണ്ണുകളെ നമ്മൾ ഭയപ്പെടും. ഇത് ഞാൻ പല കുട്ടികളിൽ നിന്ന് ഞാൻ കേട്ടൊരു കാര്യമാണ്, മനസ്സിലേ? അപ്പോൾ അത് ഈ വാപ്പൻ്റെ ഉമ്മൻ്റെയൊക്കെ അവിഹിതങ്ങൾ കാണുകയറിഞ്ഞാൽ അതൊക്കെ ഭയങ്കര മാരകമായ കാര്യങ്ങളാണ്. കാരണം പുതിയ തലമുറയിലെ പല രക്ഷിതാക്കളും അത്രമാത്രം കെയർലെസ് ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഇതിൽ വാപ്പക്ക് അവിഹിതം ഉണ്ടായതുകൊണ്ട് തന്നെ ആ വാപ്പക്ക് എന്തില്ല, ഉമ്മനോടുള്ള അറ്റാച്ച്മെൻ്റ് ഇല്ല. അപ്പോൾ ഉമ്മ ഉമ്മൻ്റെതായ വഴിയും അന്വേഷിച്ചു, രണ്ടാളും അവിഹിതത്തിലേക്ക് പോയി. രണ്ടാളും ഒന്നിച്ച് വിഹിതമായി ജീവിക്കേണ്ടതിൽ നിന്ന് പകരം ഒരാൾ അവിഹിതത്തിലേക്ക് പോകുമ്പോൾ രണ്ടാളും അവിഹിതത്തിലെത്തിച്ചേരുന്നു എന്നുള്ളതാണ് സംഭവിക്കുന്നത്. പക്ഷേ ഈ കുട്ടിയിൽ അതുണ്ടാക്കുന്ന ഇഫക്റ്റുകൾ ഭയങ്കരമാണ്. ഒന്ന്, വാപ്പല്ലാതെ ആവുകയാണ്. ഇത് വാപ്പ ജീവിച്ചിരിക്കെ തന്നെ വാപ്പല്ലാതെ ആവും. കാരണം വാപ്പ എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ബഹുമാനം, ആദരവ്, ആത്മവിശ്വാസം, ഇത് മുഴുവനും പോയില്ലേ? അപ്പോൾ വാപ്പല്ലാത്ത മാതിരി. അതേമാതിരി ഉമ്മ എന്ത് ജീവിതത്തിൽ ഏറ്റവും അധികം സദാചാരം പറഞ്ഞ് മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കേണ്ട ഉമ്മയാണ്. ഇനി ആരാ അവളോട് പറയും? ഈ ഉമ്മ പറഞ്ഞ വല്ലതും അവൾ കേൾക്കുമോ? അതിലേറെ അപകട കുട്ടി അവസാനം പറഞ്ഞാണെന്ത്, എനിക്കിനി ഒരു വിവാഹ ജീവിതത്തിൽ ആരെയും വിശ്വാസമല്ല. കാരണം ഞാൻ ഇത്രയും വിശ്വസിക്കുന്ന വാപ്പിയും ഇങ്ങനെയാണെങ്കിൽ ലോകത്ത് ഏതെങ്കിലും വല്ല പുരുഷനുണ്ടാവുക അവിഹിതല്ലാത്തതെന്നാണ് അവൾ ചോദിക്കുന്നത്. ന്യായമാണ് ആ ചോദ്യം. അപ്പം അതുകൊണ്ട് ഈ മാതാപിതാക്കൾ ചെയ്യുന്നത് ഭയങ്കരമായ അക്രമം. അവരെ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യാണ്, മാറി ചിന്തിക്കണം. പക്ഷെ നമുക്ക് ഈ പെൺകുട്ടിയോട് പറയാനുള്ളത് എന്താണ്, ഇവർ രണ്ടുപേരും തെറ്റ് ചെയ്യുന്നു വെച്ചാൽ ലോകത്തുള്ളവർ മുഴുവൻ അങ്ങനെയാണെന്ന് വിചാരിക്കുന്നതിൽ അർത്ഥമില്ല. മനസ്സിലെ? നമ്മൾ നമ്മുടെ ലൈഫിനെ ചാലഞ്ച് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു നല്ല വഴിക്ക് പോകണം. കാരണം പരലോകത്ത് വരുന്നത് എല്ലാവരും കുല്ലുഹുമ്യാത്തി ഹിയോമുൽ ഖിയാമത്തി ഫർദ്, ഒറ്റയ്ക്കാണ് വരിക. അപ്പോൾ വാപ്പിയും ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞാനിങ്ങനെയായി എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് നമ്മൾ പരമാവധി സൂക്ഷ്മതയോടുകൂടെ പോവുക. ഒരു നല്ല, ഇവരിൽ നിന്ന് നമുക്കൊരു സംരക്ഷണം കിട്ടുന്നില്ലെങ്കിൽ, ഒരു ഭർത്താവ് നമുക്കുണ്ടെങ്കിലല്ലേ സംരക്ഷണം കിട്ടുക. അവിടെ നല്ലൊരു വിവാഹം നടക്കാൻ വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. നല്ല ദീനീ പശ്ചാത്തലത്തിൽ ഒരാളെ അന്വേഷിച്ച് വിവാഹം കഴിക്കുക.
5: ഇവിടെ നമുക്ക് ഇതിന്റെ കൂടെ പറയാൻ പറ്റില്ല. ഇപ്പൊ ഈ പുതുതലമുറയിലെ പെൺകുട്ടികൾ പ്രത്യേകിച്ച് വിവാഹത്തിനോട് നോ പറയുന്ന ഒരു സാഹചര്യത്തെ കുറിച്ച് എല്ലാവരും ചർച്ച ചെയ്യും. പക്ഷെ അതിന് കാരണമാവുന്ന ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ട് എന്നതും കൂടെ നമ്മള്
4: മനസ്സിലാക്കണം.
5: അടുത്ത ഒരു ചോദ്യം നമുക്ക് കിട്ടിയത്, എന്റെ മകളെ വിവാഹം ചെയ്ത് കൊടുത്ത വീട്ടിൽ അവർ ടൂറ് പോകാൻ നിർബന്ധിക്കുന്നു. പക്ഷെ ഈ ടൂറ് പലപ്പോഴും ചെറുക്കൻ കേന്ദ്രങ്ങളിലേക്കൊക്കെയാണ് കൊണ്ടുപോകാറുള്ളത്. അപ്പൊ അവൾക്ക് അത് ഒട്ടും താല്പര്യമില്ല. മകളുടെ ഭർത്താവ് വല്ലാതെ അതിനുവേണ്ടി അവരെ നിർബന്ധിക്കുകയാണ്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, 22 വയസ്സ് വരെ ഞങ്ങൾ ഇതുപോലുള്ള ഒരു കേന്ദ്രത്തിലേക്കും അവളെ കൊണ്ടുപോയിട്ടില്ല. അപ്പൊ ഇനിയും അങ്ങനെ ആവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു യാഥാസ്ഥിക കുടുംബത്തിൽപ്പെട്ടവർ തന്നെയാണ് ഞങ്ങൾ രണ്ടു വിഭാഗവും എന്നും ഈ സഹോദരി എഴുതുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അർത്ഥത്തിൽ ദീനീ കാര്യങ്ങളിൽ കർശന നിലപാട് എടുക്കുന്നത് കൊണ്ട് മകളുടെ കുടുംബജീവിതത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ? ഞാൻ അവളോട് എന്ത് തന്നെയായാലും പോകേണ്ട എന്ന് സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്.
4: ആദർശവിരുദ്ധമായ പശ്ചാത്തലത്തിൽ ആദർശപരമായി ജീവിക്കുക എന്നുള്ളത് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. അപ്പം അത് ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത് കൂടുതൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഫിറൌന്റെ ഭാര്യയെ അള്ളാഹു വിശ്വാസികൾക്ക് ഉപമയായിട്ട് എടുത്തു കാണിച്ചത്. കാരണം ഫിറൌന്റെ കൊട്ടാരമാകുന്ന ഒരു പശ്ചാത്തലത്തിൽ ഒരു വിശ്വാസിനിയായി ജീവിക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമായ കാര്യമാണ്. അപ്പോൾ ഇത് സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു മുജാഹിദ് ഫാമിലിയിൽപ്പെട്ട ഒരാൾ ഇതൊക്കെ മനസ്സിലാക്കി ഇങ്ങോട്ട് ഒരു യാഥാസ്ഥിക കുടുംബത്തിലേക്ക് കല്യാണം കഴിച്ചു കൊടുത്തതാണെങ്കിൽ അത് അവർ ചെയ്തൊരു തെറ്റാണത്. അതുകൊണ്ട് കുട്ടി പ്രയാസപ്പെടുന്നുള്ളിൽ അപ്പൊക്കൊരു ഉത്തരവാദിയെ കാണാൻ പറ്റും. ഇതിപ്പോൾ രണ്ട് കൂട്ടരും ഈ ആദർശമുള്ളതാണ്. പക്ഷേ എങ്ങനെയോ അവർക്ക് ആദർശം കിട്ടി, അപ്പോൾ അവരാ കല്യാണമൊക്കെ അങ്ങനെ നടന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എന്താന്ന് വിചാരിച്ചാൽ നമ്മൾ പിടിച്ചു നിൽക്കണം. നമുക്ക് ശിർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. വേറെ എന്ത് നന്മകൾ ചെയ്തിട്ടും ശിർക്ക് ചെയ്താൽ കഴിഞ്ഞില്ലേ? മനസ്സിലായില്ലേ? അപ്പോൾ ഇത്തരം ടൂറുകൾ പോകണം, അതിൻ്റെ കൂട്ടത്തിൽ വരണം, ഭർത്താവ് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ വരാം, പക്ഷേ ഇതെനിക്ക് ചെയ്യാൻ പറ്റൂല, അവിടെ ഞാൻ ഇറങ്ങൂല, അതിനാണെങ്കിൽ ഞാൻ പോരാന്ന് പറയാം. അതിപ്പോൾ മാതാപിതാക്കളെയും അനുസരിക്കണ്ട എന്ന് അള്ളാഹു പറഞ്ഞ കാര്യമാണെന്ത്? വൈൻ ജാഹദാക്ക അലാം തുഷിരിക്ക ഭീഷ്. അപ്പോൾ എന്തെങ്കിലും പങ്ക് ചേർക്കാൻ വേണ്ടി പറയുകയാണെങ്കിൽ നീ അത് ചെയ്യേണ്ടതില്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ ഭർത്താവിനെ അനുസരിക്കേണ്ട ഒരു കാര്യമില്ല. നമ്മൾ വഴിക്ക് പോകാം. പക്ഷെ ബന്ധം തകരാറാവാത്ത രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിപരമായി ശ്രദ്ധിക്കുക.
5: ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 12 വർഷമായി, 2 കുട്ടികളുണ്ട്. അദ്ദേഹം അന്ന് മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്ക് 4 വിവാഹം കഴിക്കണമെന്ന്. ഇപ്പോൾ ഞാൻ നാട്ടിൽ വന്ന തിരിച്ചു പോയ സമയത്തേക്കും രണ്ട് മൂന്ന് സ്ത്രീകളുമായിട്ട് കോണ്ടാക്റ്റായി. ഞാൻ അതൊക്കെ കണ്ടുപിടിച്ചപ്പോൾ കല്യാണം കഴിക്കാനാണെന്ന് പറഞ്ഞു. ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞു. വളരെ മോശമായ ചാറ്റുകളാണ് ഞാൻ കണ്ടത്. ഇപ്പോഴും കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു നടക്കുന്നു. ഞാൻ ആകെ പ്രശ്നത്തിലാണ്. ഒരു സൊല്യൂഷൻ പറഞ്ഞിരുന്നുള്ളതാണ്.
4: ഇവരെ അവിഹിതങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അയാൾക്കിപ്പോൾ അയാളുടെ സെക്ഷുവലായ കാര്യങ്ങൾ പൂർത്തീകരിക്കപ്പെടാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ അവിഹിതങ്ങളിലേക്ക് പോകുന്നത് എന്നാണ് അയാളുടെ ന്യായമെങ്കിൽ വിവാഹം കഴിക്കാൻ ഇസ്ലാമിൽ അവകാശമുണ്ട്. അപ്പോൾ ഈ സഹോദരി ചിന്തിക്കേണ്ടത് അയാളൊരു വിവാഹം കഴിക്കുകയാണെങ്കിൽ ഇത്തരം അവിഹിതങ്ങളൊക്കെ മാറി കിട്ടുന്നുണ്ടെങ്കിൽ എന്താണ് ഏതായാലും അയാൾ വേറെ പെണ്ണുങ്ങളുമായിട്ട് ജീവിതം ഷെയർ ചെയ്യുമ്പോൾ ഇവർക്കുണ്ടാകുന്ന ഒരു മാനസിക പ്രയാസം ഉണ്ടല്ലോ. അതിപ്പോൾ ഒരു ഭാര്യയാണെങ്കിൽ അയാളെ ഭാര്യൻ്റെ ഒപ്പമാണല്ലോ എന്ന് വിചാരിച്ച് സമാധാനിക്കല്ലേ നല്ലത്. ഏതായാലും വേറെ സ്ത്രീകളൊപ്പം പോകുന്നുണ്ട്. അപ്പം അത് ലീഗലായൊരു വിവാഹത്തിലൂടെ ഒരു സ്ത്രീ ആണെങ്കിലോ എന്ന് ചിന്തിക്കലായിരിക്കും നന്നായിരിക്കാം. അപ്പോൾ വിവാഹം കഴിക്കണം എന്ന് പറയുമ്പോൾ വിവാഹം കഴിച്ചാൽ നിങ്ങൾ ഈ ചാറ്റിങ്ങും പരിപാടിയൊക്കെ നിർത്തുമോ എന്നൊക്കെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചിട്ട് അതിനൊക്കെ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാവുകയാണെങ്കിൽ വിവാഹം കഴിച്ചോട്ടെ എന്ന് വിചാരിക്കലേക്കായിരുന്നു നന്നാവുക. കാരണം ഈ 100 പെണ്ണുങ്ങളായിട്ട് അവിഹിതങ്ങൾ നടത്തുന്നതിനേക്കാളും നല്ലത് ഷറഈയായി ലീഗലായ ഒരു ബന്ധമായിരിക്കുമല്ലോ എന്ന് തോന്നുന്നത്.
5: അത് മാത്രമല്ല, ഇതിന്റെ കൂടെ നമ്മൾ ചേർത്ത് വെക്കണ മറ്റൊരു കാര്യമില്ല. ഈ അടിക്കടി ഭാര്യമാരോട് ഈ ഞാൻ വിവാഹം കഴിക്കും, ഞാൻ വിവാഹം കഴിക്കും എന്ന് പറയണത് അത് പലപ്പോഴും നമ്മൾ പല ഭാഗങ്ങളിലും കേൾക്കുന്ന ഒരു കാര്യമാണ്.
4: ഇതൊക്കെ എന്താ പറയുക, ഈ ഭാര്യഭർത്തൃ ബന്ധങ്ങളിലൊന്നും യാതൊരു പ്രാധാന്യം കൊടുക്കാത്തുള്ളത് പറയുള്ളൂ. അപ്പൊ നമ്മൾ നാളെ നല്ല സ്മൂത്ത് ആയിട്ട് പോണ ആൾ ഭാര്യനോട് എന്ത് ചെയ്യാണ്, ഞാൻ കല്യാണം കഴിക്കുന്ന അവിടെ തീർന്നില്ല, അങ്ങനെ തീരാനൊന്നുമില്ലാത്തവരെ അത് പറയുള്ളൂ. ഏയ് നമുക്ക് ഇനി വൈഫും തമ്മിലൊരു ബന്ധമല്ല, എന്തും പറയാന്നുണ്ടെങ്കിൽ പറയാം. അതല്ലെങ്കിൽ വളരെ ഭംഗിയായിട്ട് നല്ലൊരു ബന്ധത്തിൽ പോണ ആൾ ഞാനൊരു പെണ്ണിട്ടാണെന്ന് അയാൾ അവളോട് പറയല്ലോ, പറഞ്ഞാൽ അവിടെ അവസാനിച്ചില്ലേ. അപ്പൊ ഇതൊക്കെ എന്താ വെച്ചാൽ തീരെ ഉത്തരവാദിത്തമില്ലാത്ത ചില ആളുകൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റുള്ളൂ.
5: 5 ഉമ്മയാണ്, 4 ഒരു മോളുമാണ്. മൂത്ത ആള് 14 ഹാഫിലാണ്. 2 12 ഇഫിലിന് പഠിക്കുന്നു. ഇവർ രണ്ടുപേരും ഹോസ്റ്റലിലാണ്. ഇഫിൽ ക്യാമ്പസിൽ പിന്നെ ആർട്സ് ഡേക്ക് ഫോൺ മിസ്യൂസ് ചെയ്തതിന്റെ പേരിൽ ഹാഫിലായ മകനെ ക്യാമ്പസിൽ നിന്നും പറഞ്ഞു വിട്ടു. മകൻ ഫോണിൽ കാണാൻ പാടില്ലാത്ത വീഡിയോ കണ്ടുവെന്ന് പറയുന്നു. അവൻ സമ്മതിച്ചു എന്ന് ഉസ്താദും പറയുന്നു. മകന് എന്താണ് ഇങ്ങനെ ഒരു സ്വഭാവ ദൂഷ്യം? വീട്ടിൽ ഫോൺ യൂസ് ചെയ്യാൻ നൽകാറില്ല, ടി വി ഇല്ല, എന്നിട്ടും എന്താണ് ഇങ്ങനെ? ഞാനും ഉപ്പയും, ഉപ്പ ഒരു പ്രവാസിയാണ്, വളരെ വിഷമത്തിലാണ്. ദൗറ കംപ്ലീറ്റ് ആയിട്ടില്ല, കുറച്ച് ദിവസമായി ഉറക്കം തന്നെ ഇല്ല. എത്രയും വേഗം എനിക്ക് ഈ ഒരു പ്രശ്നത്തിന് ഉത്തരം നൽകുമോ? ഇത് മാറ്റിയെടുക്കാൻ എന്താണ് വഴി? അവൻ വളരെ ആക്റ്റീവായൊരു മോനാണ്, ഉസ്താദിനും വളരെ പ്രിയപ്പെട്ടവനായിരുന്നു. പക്ഷേ ഈ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം വളരെ പെട്ടെന്ന് നൽകണമെന്നാണ് ഒരു സഹോദരി.
4: ചിലപ്പോൾ ഒരു 10-14 വയസ്സാകുമ്പോഴേക്കും ആൺകുട്ടികൾക്ക് എന്ത് ചെയ്യും, ഇത് ഈ രൂപത്തിലെ ചിന്തകൾ വരും. അത് പ്രകൃതിപരമായ കാര്യമാണ്. അപ്പം വെച്ചാൽ പിന്നെ അതൊക്കെ ഉണ്ടെങ്കിലും മനുഷ്യനെന്താണ് വെച്ചാൽ അതൊക്കെ തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ട് വല്ലതിനും കൂടി ഫുറൂജിയും ഹാഫിദും നന്മാരി വിശ്വാസം നമ്മളെന്ത് ചെയ്യും, കുഹ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കാൻ പ്രേരിപ്പിക്കും. അപ്പം ആ ഒരു അറിവിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യില്ല, നമ്മളെ തെറ്റെന്ന് മാറി നിൽക്കും. എന്നാൽ അത്രയൊന്നും ബോധമില്ലാത്തൊരു 14-15 ഒക്കെ വയസ്സാകുമ്പോൾ എന്ത് ചെയ്യും, കുട്ടികൾ അവർക്ക് ഫോണും സ്വന്തമായിട്ട് ഉണ്ടാകുമ്പോൾ ഈ അശ്ലീയ സൈറ്റുകളിലൊക്കെ കയറും. ഇപ്പം ചിലപ്പോൾ ഈ ഹോസ്റ്റലുകളിലൊക്കെ നിൽക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന സ്വവർഗ ബന്ധങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതിലൂടെയൊക്കെ ഈ സെക്ഷലായിട്ടുള്ള തെറ്റായ ചിന്താഗതികളിലേക്ക് കുട്ടികൾ എത്തും. അപ്പോൾ അതിപ്പോൾ നമ്മൾ ബേജാറാണ്ട കാര്യമൊന്നുമില്ല, അവർക്ക് പ്രായപൂർത്തിയാവുമ്പോൾ ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. അപ്പം അത് പക്ഷേ അത് തുടരുന്നതും മുന്നോട്ട് പോകുന്നതും തെറ്റാണല്ലോ, ഹറാമാണ്. അപ്പം നമ്മളെന്ത് ചെയ്യണം, അതിൻ്റെ അപകടാവസ്ഥയെ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്ത് പിൻവാങ്ങിക്കണം. കാരണം അവരുടെ വിവാഹ ജീവിതത്തെ ബാധിക്കും, അവരുടെ പഠനത്തെ ബാധിക്കും, ഈ പറഞ്ഞ ഹിഫലും എല്ലാ കാര്യങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്ന കാര്യമാണ്. അത് അവരെ സീരിയസ് ആയിട്ട് ബോധ്യപ്പെടുത്തി കൊടുത്താൽ എന്ത് ചെയ്യും, മാറുമെന്ന് ഞാൻ മനസ്സിലാക്കണം.
5: ഓക്കെ, അൽഹംദുലില്ലാ, ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ധാരാളം ചോദ്യങ്ങൾ ഇനിയുമുണ്ട്. ഇൻഷാല്ലാ അടുത്തൊരു ലൈവ് കൗൺസിലിംഗ് നമുക്ക് ആ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം. ഒരുപാട് പ്രശ്നങ്ങൾ, പക്ഷെ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനുള്ള അവസരങ്ങളുണ്ട് എന്നാണ്. നമുക്ക് നിരാശയടഞ്ഞ് അതിലാകെ സങ്കടപ്പെട്ട് നിൽക്കേണ്ടവരല്ല നമ്മൾ. നമ്മുടെ പ്രശ്നങ്ങൾ ഇതുപോലെയുള്ള സംവിധാനങ്ങളിൽ അറിയിച്ചു കഴിഞ്ഞാൽ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ, ആളുകളുടെ പേരുകൾ പോലും വെളിവാക്കാതെയാണ് നമ്മൾ ഇക്കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് കുടുംബങ്ങൾക്ക് ഇതൊക്കെ ഉപകാരപ്പെടുന്നു. നിങ്ങളുടെ പ്രാർത്ഥന തീർച്ചയായിട്ടും പീസ് റേഡിയോക്ക് ഉണ്ടാവണം, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവണം, ആ രൂപത്തിൽ ഉണ്ടാവട്ടെ എന്നുകൂടി ആത്മാർത്ഥമായി നിങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വാഹിദ വനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
6: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ സ്നേഹക്കൂട്. പീസ് റേഡിയോ ശ്രോതാക്കൾ അവരുടെ നീറുന്ന പ്രശ്നങ്ങൾ റേഡിയോയുമായി പങ്കുവച്ചതിനുള്ള പരിഹാരങ്ങളാണ് ഇന്നത്തെ സ്നേഹക്കൂടിലൂടെ പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം നൽകിയത്.
2: ഒപ്പം ഷമീം എം വണ്ടൂർ.
7: ജമാലുൽ വുജൂദി ബിദിക്രിൽ ഇലാ.
8: വായന എന്നാൽ കേവലം വാക്കുകളിലൂടെയുള്ള ഒരു സഞ്ചാരമല്ല, മറിച്ച് അത് വിജ്ഞാനത്തിന്റെ വിശാലവും അനന്തവുമായ ലോകത്തേക്കുള്ള വഴികാട്ടിയാവണം. ജീവിതത്തിൽ ഏറ്റവും മൂല്യമേറിയ സമ്പത്ത് എന്തെന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേയുള്ളൂ, അത് വിജ്ഞാനമാണ്. അറിവ് നേടുക എന്നതിനേക്കാൾ പ്രധാനം ഏതു തരം അറിവാണ് നമ്മൾ ഉൾക്കൊള്ളുന്നത് എന്നതാണ്. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ വിവരങ്ങളുടെ പ്രവാഹം നമുക്ക് ചുറ്റുമുണ്ടെങ്കിലും ധാർമ്മികതയിലും സത്യത്തിലും അധിഷ്ഠിതമായ വായന അപൂർവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വഴിതെറ്റിക്കുന്ന ചിന്തകളും ആശയക്കുഴപ്പങ്ങളും നിറഞ്ഞ കാലഘട്ടത്തിൽ നമ്മുടെ മനസ്സിനും ആത്മാവിനും ശരിയായ ദിശാബോധം നൽകുന്ന ശരിയായ വായന അത്യന്താപേക്ഷിതമാണ്. അനർഘമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് നിങ്ങൾക്കായി വാതിൽ തുറക്കുകയാണ് നേർപഥം വാരിക, ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകൾ. കുടുംബ ബന്ധങ്ങൾ, വ്യക്തിജീവിതം, ആത്മീയത, മൂല്യബോധം എന്നിവയെല്ലാം നേരായ പാതയിലൂടെ നയിക്കാൻ ഉതകുന്ന ലേഖനങ്ങളും പഠനങ്ങളും നമ്മുടെയും നമ്മുടെ തലമുറകളുടെയും ജീവിതത്തിൽ വെളിച്ചം വീശുന്ന അറിവിൻ്റെ ഉറവയാണ് നേർപഥം. കേവലം ഒരു വാരിക എന്നതിനപ്പുറം നിങ്ങളുടെ വീടുകളിൽ ധാർമ്മികതയുടെയും നേർവഴിയുടെയും നന്മയുടെയും കാവലാളായി മാറും ഈ വരികൾ. ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ, അറിവിൻ്റെ വിശാല ലോകത്തേക്ക് ചിറകടിച്ചുയരാൻ നേരിൻ്റെ വരമൊഴി നേർപഥം വാരിക. ഇന്ന് തന്നെ വരിക്കാരാകൂ. അറിവിൻ്റെയും ധാർമ്മികതയുടെയും അമൂല്യമായ ഈ അക്ഷരച്ചുപ്പ് നിങ്ങളുടെ വീടുകളിലും എത്തിക്കൂ. നേർപഥം വാരിക, ധാർമ്മിക വായനയുടെ

0: പീസ് റേഡിയോ ഇൻസൈറ്റിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. ജീവിതം ധന്യമാക്കുക എന്ന വിഷയത്തിൽ അബ്ദുറഷീദ് കുട്ടമ്പൂരിൻ്റെ സംസാരമാണ് നമ്മൾ ഇൻഷാല്ലാ കേൾക്കുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. റബ്ബിഷ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹമുള്ള സഹോദരങ്ങളെ, മനുഷ്യരായ നാം നിശ്ചിത കാലം മാത്രം ഈ ഭൂമിയിൽ ജീവിതം അനുവദിക്കപ്പെട്ടിട്ടുള്ളവരാണ്. ഈ ലോകത്ത് നിന്ന് ഒരു നാൾ തിരിച്ചു പോകേണ്ടുന്നവരാണ് നാം. നാം തിരിച്ചു പോകുമ്പോൾ നന്മകൾ ഈ ലോകത്ത് ബാക്കിയാക്കിക്കൊണ്ടാകണം നമ്മുടെ വിടവാങ്ങൽ. അതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യം. കൂടെ ജീവിച്ചവർക്ക്, കൂടെ പ്രവർത്തിച്ചവർക്കെല്ലാം നമ്മളെക്കുറിച്ച് നല്ല ഓർമ്മകൾ മാത്രം ബാക്കിയാക്കിക്കൊണ്ടുള്ള ഒരു യാത്ര. അതിലുപരി നമ്മുടെ സൃഷ്ടാവും കാരുണ്യവാനുമായ നാഥൻ്റെ തൃപ്തി നേടിയെടുത്തുകൊണ്ടുള്ള ഒരു ജീവിതം, അതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം. അതിന് കൃത്യമായ ലക്ഷ്യത്തോടെ വ്യക്തമായ മാർഗത്തിലൂടെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധ്യമാകണം. വിശുദ്ധ ഇസ്ലാം അതിനുള്ള നിർദ്ദേശങ്ങളാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. നാം നല്ലവരായിത്തീരാൻ ഏറ്റവും പ്രധാനമായി ആവശ്യമായിട്ടുള്ള കാര്യം നമ്മുടെ സൃഷ്ടാവും സംരക്ഷകനുമായ നാഥനുള്ള ആരാധന കൃത്യമായി നിർവഹിക്കുക എന്നതാണ്. 5 നേരത്തെ നമസ്കാരം അള്ളാഹുവിനോടുള്ള ഏറ്റവും വലിയ അടുപ്പം നമ്മിൽ ഉണ്ടാക്കി തീർക്കുന്നതാണ്. പ്രത്യേകിച്ചും അതിലെ സുജൂദ്, 5 നേര നമസ്കാരങ്ങൾ കൃത്യമായി നിർവഹിക്കുക വഴി അള്ളാഹുവിൻ്റെ തൃപ്തി നേടിയെടുക്കാൻ സാധിക്കുന്നതോടൊപ്പം ഭൗതിക ജീവിതത്തിൽ കൃത്യമായ ഒരു അടുക്കും ചിട്ടയും അതോടൊപ്പം തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള ഉത്ബോധനവുമാണ് നമുക്ക് ലഭ്യമായി തീരുക. ആരാധനകളിൽ പങ്കാളികളാകുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനമായൊരു കാര്യം അത് കൃത്യമായി നിർവഹിക്കുക എന്നതാണ്. അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹ. കർമ്മങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് സ്ഥിരമായി ചെയ്യുന്ന കർമ്മങ്ങളാണ് എന്ന് തിരുദൂതർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ജീവിതത്തിൽ നിർബന്ധപൂർവം അനുഷ്ഠിക്കേണ്ടുന്ന ആരാധനകൾ കൃത്യമായി നിർവഹിക്കുകയും അതോടൊപ്പം ഐച്ഛികമായ ആരാധനകൾക്ക് സമയം കണ്ടെത്തുകയും ചെയ്യുക. അവയോരോന്നും പരലോകത്ത് നമുക്ക് ഏറ്റവും ഉന്നതമായ പ്രതിഫലം ലഭിക്കാൻ സഹായകമായി തീരുന്ന കാര്യങ്ങളാണ്. നിസ്സാരമായ കാരണങ്ങളുടെ പേരിൽ നിർബന്ധമായ കർമ്മങ്ങളെ നാം നഷ്ടപ്പെടുത്തിയാൽ അത് മരണാനന്തര ലോകത്ത് വലിയ നഷ്ടമാണ് നമുക്ക് വരുത്തിവെക്കുക. അതുകൊണ്ട് കൃത്യമായി ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും അനുഷ്ഠിക്കേണ്ടുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് അവയെല്ലാം മനസാന്നിധ്യത്തോടുകൂടി നിർവഹിച്ചുകൊണ്ട് ആരാധനകളിലൂടെ നേടിയെടുക്കേണ്ടുന്ന ആത്മീയമായ ഉണർവും വിശുദ്ധിയും കാത്തു സൂക്ഷിക്കാൻ നാം പരിശ്രമിക്കുക. മറ്റൊന്ന് ജീവിതത്തിൽ നാം ചെയ്യേണ്ടുന്ന സൽക്കർമ്മങ്ങളാണ്. ഇസ്ലാം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും ആവശ്യമായ മാർഗനിർദ്ദേശങ്ങളാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. സ്വർഗമെന്ന ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ വസാരിയോ ഇലാ മഗ്ഫിറത്തി മിർ റബ്ബിക്കും വ ജന്നത്തിൻ അർദുഹ സമാവാത്തി വൽ അർദ്, ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തിലേക്കും അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനത്തിലേക്കും നിങ്ങൾ ധൃതിപ്പെടണം എന്നതാണ് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു കൽപ്പിക്കുന്നത്. സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ നാം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ഏത് സന്ദർഭത്തിലും അതിനുള്ള തക്കം പാർത്തുകൊണ്ട് അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി മുന്നോട്ട് നീങ്ങുന്ന ഒരു ജീവിതമാകണം നമ്മുടേത് എന്നതാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അത്തരമൊരു ജീവിതത്തിൽ തിന്മകൾക്ക് കടന്നു വരാൻ ഒരിക്കലും വഴി തുറക്കപ്പെടുകയില്ല. അങ്ങനെ സൽക്കർമ്മങ്ങളിൽ മുഴുകിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ തീർച്ചയായും അതിൻ്റെ പ്രതിഫലം നമുക്ക് ലഭ്യമാകുന്നതോടൊപ്പം അതിൻ്റെ നന്മകൾ നമ്മുടെ ചുറ്റുപാടുകളിലും ജീവിക്കുന്ന ആളുകൾക്കെല്ലാം ലഭ്യമായിക്കൊണ്ടേയിരിക്കും. മൂന്നാമതായി നാം നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട മറ്റൊരു തലം കാരുണ്യ പ്രവർത്തനങ്ങളാണ്. വിശുദ്ധ ഖുർആനിൽ നിരവധി സ്ഥലങ്ങളിലാണ് അതിൻ്റെ മഹത്വം പഠിപ്പിക്കുന്നത്.

എന്നാണ്. അള്ളാഹുവിനോടുള്ള ഏറ്റവും വലിയ ബാധ്യതയായ അഞ്ച് നേര നമസ്കാരം നിർവഹിച്ചില്ല എന്നതാണ് നരകശിക്ഷയുടെ കാരണം എന്ന് പറഞ്ഞതിൻ്റെ അനുബന്ധമായി രണ്ടാമതായി അവർ പറയുന്നത് ഞങ്ങൾ അഗതികൾക്ക് ആഹാരം നൽകുന്ന കാര്യം ശ്രദ്ധിച്ചില്ല എന്നതാണ്. എരിയുന്ന വയറിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാത്ത, കരയുന്ന കണ്ണുനീരിൻ്റെ ഉപ്പ് തിരിച്ചറിയാത്ത ഒരു മതജീവിതം ഒരിക്കലും അർത്ഥവത്താകില്ല എന്നതാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിരവധി വചനങ്ങളിലൂടെ അഗതികൾക്ക് ആഹാരം നൽകുന്നതിനെക്കുറിച്ച്, അനാഥരെ സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് ഉത്ബോധിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അലിവുള്ള ഒരു ഹൃദയത്തിൻ്റെ ഉടമകളായി നമ്മൾ മാറേണ്ടതുണ്ട്. സമസൃഷ്ടികളോടുള്ള കാരുണ്യം, അതേപോലെ തന്നെ ജീവിതത്തിൽ ഏതൊക്കെ മേഖലകളിൽ നാം ബന്ധപ്പെടുന്നുവോ അവിടെയൊക്കെ കാരുണ്യത്തിൻ്റെ മാതൃകളായി നമ്മൾ ജീവിക്കുക എന്നതാണ്. അതോടൊപ്പം ആളുകൾക്ക് പ്രയാസം ഒരു നിലക്കും നമ്മിൽ നിന്ന് വരാതെ വിശുദ്ധമായൊരു ജീവിതം നയിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ഏതൊരാളുടെ നാവിൽ നിന്നും കയ്യിൽ നിന്നും മറ്റുള്ള മുസ്ലിങ്ങൾ സുരക്ഷിതരാണോ അവനാണ് യഥാർത്ഥ മുസ്ലിമെന്ന്. തൻ്റെ കൈകൊണ്ട് മറ്റൊരാളെ വേദനിപ്പിക്കാതെ, തൻ്റെ നാവ് കാരണം മറ്റൊരാളുടെ ഹൃദയത്തിൽ മുറിവേൽക്കാതെ ശ്രദ്ധിക്കുക എന്നത് വളരെ പ്രധാനമാണ്. ജീവിതത്തിൻ്റെ ഏതേത് ഘട്ടങ്ങളിലും നമ്മൾ കാരണം മറ്റൊരാൾക്ക് പ്രയാസം ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ വീട്ടിൽ നിന്നുള്ള മാലിന്യജലം അയൽവാസിയുടെ പറമ്പിലേക്കോ വീട്ടുമുറ്റത്തേക്കോ ഒഴുകുന്ന അവസ്ഥയുണ്ടാകരുത്. നമ്മുടെ വീട്ടിലെ മാലിന്യങ്ങൾ അയൽപക്കത്തോ നാട്ടിലെ തോടുകളിലോ കുളങ്ങളിലോ വലിച്ചെറിയുന്ന അവസ്ഥയുണ്ടാകരുത്. നമ്മുടെ വീട്ടിൽ നിന്നുള്ള ശബ്ദശല്യം ചുറ്റുമുള്ള ആളുകൾക്ക് പ്രയാസമുണ്ടാകുന്ന അവസ്ഥ സൃഷ്ടിക്കരുത്. ഓഫീസിലെ നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ സഹപ്രവർത്തകർക്ക് പ്രയാസങ്ങളായി മാറരുത്. നാം കാരണം മറ്റൊരാളും ബുദ്ധിമുട്ട് അനുഭവിക്കുകയില്ല എന്ന് ഉറപ്പു വരുത്തിക്കൊണ്ടുള്ള ഒരു ജീവിതമാണ് ഒരു യഥാർത്ഥ മുസ്ലിമിന് ഉണ്ടാകേണ്ടത്. അതോടൊപ്പം ആത്യന്തികമായി മരണചിന്ത ഏതേത് ഘട്ടങ്ങളിലും. നമുക്കറിയാം, ഒരു ദിനം ഒരു നിമിഷം ഈ ലോകത്ത് നിന്ന് വിട പറയേണ്ടുന്ന ആളുകളാണ് നമ്മൾ. ഒഴുകുന്ന വെള്ളത്തിൻ്റെ ഉപരിതലത്തിലെ വായു കുമിളകൾ പോലെ നൈമിഷികമായ ആയുസ് മാത്രമുള്ളവരാണ് നമ്മൾ. എപ്പോഴും അത് പൊട്ടിത്തകരാം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് സ്വല്ലി സ്വലാത്ത മുവദ്ദിഉ, നീ ഒരു വിട പറയുന്നവൻ്റെ നമസ്കാരമാണ് നമസ്കരിക്കേണ്ടത്. ഏത് നമസ്കാരവും ഒരു വിട പറച്ചിലിൻ്റെ നമസ്കാരമാകാം. ഏത് നമസ്കാരവും അവസാന നമസ്കാരമാകാം. ഏതു ഭക്ഷണവും അവസാന ഭക്ഷണമാകാം. ഏത് യാത്രയും അവസാന യാത്രയാകാം. അതുകൊണ്ട് ഏത് കർമ്മവും ഇത് അവസാനത്തതയാണ് എന്ന ചിന്തയോടുകൂടി നിർവഹിക്കുക. അപ്പോഴാണ് ആ കർമ്മത്തിൽ നമ്മുടെ മനസ്സാന്നിധ്യമുണ്ടാവുക, സൂക്ഷ്മതയുണ്ടാവുക, ആത്മാർത്ഥതയോടുകൂടി നാം അത് നിർവഹിക്കുക. ഈ ലോകത്ത് ഏത് തിന്മകളിൽ നിന്നും വിട്ടുനിൽക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് ഈ മരണചിന്തയാണ്. അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത് യാനി അൽ മൗത്ത്, മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ, സുഖഭോഗങ്ങളെ തകർത്ത് കളയുന്ന മരണത്തെക്കുറിച്ചുള്ള ചിന്ത നിങ്ങൾ വർദ്ധിപ്പിക്കുക എന്ന് മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു. ഏതേത് സന്ദർഭങ്ങളിലും ഈ ഓർമ്മ നമ്മുടെ മനസ്സിൽ കാത്തു സൂക്ഷിക്കുമ്പോഴേ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാനും കൂടുതൽ കൂടുതൽ നന്മകൾ പ്രവർത്തിക്കാനും നമുക്ക് സാധ്യമായി തീരുകയുള്ളൂ. ജീവിതത്തിൽ വരുന്ന ഏത് പ്രയാസങ്ങളെയും ദൈവികമായ പരീക്ഷണമായി കണ്ടുകൊണ്ട് അതിൽ ക്ഷമിക്കാൻ സന്നദ്ധമാവുക എന്നതാണ് അതിപ്രധാനമായ മറ്റൊരു കാര്യം. കാരണം എന്നെ സ്നേഹിക്കുന്ന എൻ്റെ നാഥൻ, അവൻ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് എനിക്ക് നൽകിയ, എന്നെ പരീക്ഷിക്കാൻ വേണ്ടി നൽകിയതാണ് ഈ അനുഭവങ്ങൾ, ഈ യാഥാർത്ഥ്യങ്ങൾ എന്നുള്ളത് തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് ക്ഷമ അവലംബിക്കാൻ സാധ്യമാവുക. ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെയും പോസിറ്റീവായി കാണാൻ നമുക്ക് സാധിക്കുക. ഏത് പ്രയാസത്തിനും ശേഷം ഒരു സുഖവും സൗകര്യവുമുള്ള അവസ്ഥ വരാനുണ്ട്. ഒരു കയറ്റത്തിന് ഒരിറക്കമുണ്ട്. ഇന്ന് പട്ടിണിയും ദാരിദ്ര്യവുമാണെങ്കിൽ നാളെ സുഭിക്ഷത വരാതിരിക്കുന്നുണ്ട് എന്ന പ്രതീക്ഷ മനുഷ്യന് നൽകുന്നത് ഈ ചിന്തകളാണ്. അതുകൊണ്ട് ജീവിതത്തെ ഏറ്റവും പോസിറ്റീവായി കണ്ടുകൊണ്ട് പരീക്ഷണങ്ങളിൽ ക്ഷമ അവലംബിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലതു മാത്രം നൽകി ബാധ്യതകൾ മുഴുവൻ നിറവേറ്റിക്കൊണ്ടുള്ള ഒരു സാർത്ഥകമായ ജീവിതം. അതിനപ്പുറം അതിനെതിരായുള്ളൊരവസ്ഥ നാം ആലോചിച്ചു നോക്കൂ. എല്ലാവർക്കും നമ്മളൊരു ശല്യമായി മാറുക. നമ്മുടെ സാന്നിധ്യം
അവർക്ക് പ്രയാസമായി തീരുക, മനുഷ്യർക്ക് ഉപദ്രവങ്ങൾ മാത്രം നൽകുക, അത്തരം ജീവിതം കൊണ്ട് ഭൂമിക്കൊരു ഭാരമാവുക എന്നതല്ലാതെ എന്ത് പ്രയോജനമാണ് അത്തരം ഒരു ജീവിതം നയിക്കുന്ന ആളുകളെ കൊണ്ട് ഈ ലോകത്തുണ്ടാവുക? ആ ആളുകൾക്ക് എന്തൊരു നന്മയാണ് ഈ ലോകത്ത് ബാക്കി വെക്കാൻ സാധ്യമായി തീരുക? നാം

0: നിന്ന് വിട പറയുമ്പോൾ നാം ചെയ്ത നന്മകളുടെ ശേഷിപ്പുകൾ ഈ ലോകത്ത് ബാക്കിയാക്കിക്കൊണ്ട് യാത്ര പറയാൻ സാധിക്കുക എന്നത് എത്ര വലിയ സൗഭാഗ്യമാണ്. നമ്മുടെ നന്മകളുടെ ഗുണഫലങ്ങൾ കാലാകാലങ്ങളായി ഈ ലോകത്ത് നിലനിന്നുകൊണ്ടേയിരിക്കും. അതനുഭവിക്കുന്ന, അതുപയോഗപ്പെടുത്തുന്ന ആളുകൾ അവരത് ഉപയോഗപ്പെടുത്തുന്നതിനനുസരിച്ചുകൊണ്ട് അതിൻ്റെ എല്ലാം പ്രതിഫലം നമ്മുടെ ഖബറിലേക്ക് വന്നുകൊണ്ടേയിരിക്കുമെന്നാണ് തിരുദൂതർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. മരണശേഷം പോലും ഉപകാരപ്പെടുന്നതാണ് നമ്മുടെ സൽക്കർമ്മങ്ങൾ. അതുകൊണ്ട് നന്മകൾ ചെയ്തുകൊണ്ട് അർത്ഥവത്തായൊരു ജീവിതം നയിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിച്ചാൽ നാം ഭാഗ്യവാന്മാരായി തീർന്നു, ഇരു ലോകത്തും നാം രക്ഷപ്പെട്ടു. അല്ലാത്ത പക്ഷം വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന പോലെ ഖസിറ ദുനിയ വൽ ആഖിറ, ഈ ലോകം ഏതായാലും നഷ്ടപ്പെട്ടു, ഇവിടെ സമ്പൂർണമായ സമാധാനമോ സുഖമോ ലഭിച്ചില്ല, ശേഷം മരണാനന്തര ലോകത്തെ സ്വർഗീയ സൗഭാഗ്യം അതും നഷ്ടമായിത്തീരുക. അങ്ങനെ രണ്ട് ലോകവും നഷ്ടമാവുക എന്ന് പറഞ്ഞാൽ അതെത്ര ദൗർഭാഗ്യകരമാണ്. നേരെ മറിച്ച് നന്മകൾ ചെയ്തുള്ള ഒരു ജീവിതം, അതിലെ അനുഭവങ്ങളിൽ ക്ഷമിച്ചും ചുറ്റുപാടിലുള്ള ആളുകൾക്ക് മുഴുവൻ നന്മകൾ ചൊരിഞ്ഞുകൊടുത്തും സന്തോഷകരമായൊരു ജീവിതം ഈ ലോകത്ത് നയിക്കുന്നതോടൊപ്പം ആ നന്മകൾക്കുള്ള പ്രതിഫലമായി ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരു മനസ്സുകൊണ്ടും സങ്കല്പിക്കാൻ കഴിയാത്ത സ്വർഗീയ സൗഭാഗ്യം മരണാനന്തര ലോകത്തും ലഭ്യമായിത്തീരുക, അതെത്ര വലിയ സൗഭാഗ്യമാണ്. ആ സൗഭാഗ്യത്തിൻ്റെ ഉടമകളായിത്തീരാൻ നാം പരിശ്രമിക്കുക. നന്മ വിതറിക്കൊണ്ടുള്ള, നന്മകളിൽ സജീവമായ, നന്മകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ജീവിതത്തിനു വേണ്ടി നാം പരിശ്രമിക്കുക. അത്തരമൊരു സൗഭാഗ്യത്തിനു വേണ്ടി കാരുണ്യവാനായ നാഥനോട് നാം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അള്ളാഹു ആ മഹാഭാഗ്യവാന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
1: ബറക്കല്ലാഹു ഫീക്, ജസാക്കല്ലാഹു ഖൈറ. ദൈവിക ദർശനത്തിൻ്റെ മാനവിക നിലപാടുകളുമായി പീസ് റേഡിയോ ഇൻസൈറ്റിൽ ഇന്ന് നമ്മൾ അബ്ദുർ റഷീദ് കുട്ടമ്പൂരിൻ്റെ ഒരു സംസാരമായിരുന്നു കേട്ടത്. ജീവിതം ധന്യമാക്കുക എന്ന വിഷയത്തിലാണ് അദ്ദേഹം നമ്മളോട് സംസാരിച്ചത്. കേട്ട കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുവാനും അതൊരു തിരുത്തലുകൾക്കും പ്രചോദനങ്ങൾക്കും കാരണമാക്കാനും റബ്ബ് നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വഴികളുണ്ട്. യെസ്,
1: തീർച്ചയായിട്ടും
0: കുറച്ച് വൈകി പോയാൽ സംശയമുണ്ട്.
1: കാരണം തിരുമൊഴികളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്, സമയം വൈകിപ്പിക്കുന്നില്ല.
2: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ, തിരുമൊഴികൾ.
1: സ്വർഗത്തിന്റെ ഭംഗിയും ആകർഷണീയതയും ഈ വിഷയത്തിലാണ് കെ വി മുഹമ്മദ് അലി നമ്മോടൊപ്പം ചേരുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. അമ്മാ ബഅദ്. അൻ അബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ജന്നത്തു ബിനാഉഹ ലബിനത്തു മിൻ ഫിദ്ദത്തിൻ വലബിനത്തു മിൻ ദഹബിൻ വമിലാത്തുഹ അൽമിസ്കുൽ അദ്ഫറു വഹസ്ബാഉഹ അൽലുലു വൽയാഖൂത്തു വതർബതുഹ സഫറാൻ മയദ്ഖുലുഹ യൻഅം ലാ യബ്അസ് വയഖ്ലുദ് ലാ യമൂത് ലാ തബല സിയാബുഹും വലാ യഫ്നി ശബാബുഹും. പ്രമുളവരെ സഹീൽ ജാമിയിൽ നമുക്ക് വായിക്കാനാകുന്ന ഒരു ഹദീസാണ് കേൾപ്പിച്ചത്. അബു ഹുറൈറ അബ്ദുറഹ്മാൻ ബിൻ സഖർ അദ്ദൗസി റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് നിവേദനം ചെയ്യുന്നത്. ഹിജ്റ ഏഴാം കൊല്ലം ഇസ്ലാം സ്വീകരിച്ച അദ്ദേഹം യമനിലെ ദൗസ് ഗോത്രത്തിൽ ഹിജ്റ കുംഭ 21-ലാണ് ജനിക്കുന്നത്. പിന്നീട് മദീനയിലെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നബിയുടെ വിയോഗം വരെയും ജീവിച്ചു. നബിയോടൊപ്പം സഞ്ചരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേൾക്കുകയും പഠിക്കുകയും മനഃപ്പാഠമാക്കുകയും പകർത്തുകയും പിന്നീട് അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്ത മഹാനാണ് അദ്ദേഹം. 5374 ഹദീസുകൾ അദ്ദേഹം നിവേദനം ചെയ്തതായിട്ട് കണക്കാക്കിയിട്ടുണ്ട്. അബു ഹുറൈറ റളിയല്ലാഹു അൻഹു നമ്മെ അറിയിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അൽ ജന്നത്തു സ്വർഗം ബിനാഉഹ ലബിനത്തുൻ മിൻ ഫിദ്ദത്തിൻ വലബിനത്തുൻ മിൻ ദഹബിൻ. അതിൻ്റെ എടുപ്പ്, അതിൻ്റെ ബിനാ, സ്വർഗം എന്നത് ഫിദ്ദത്ത് എന്ന് വെള്ളി, വെള്ളിയുടെ കട്ടയാൽ അതേപോലെ സ്വർണത്തിൻ്റെ കട്ടയാലുമാണ്. ചതുരക്കട്ടക്ക് ലബിന എന്ന് പറയും, ഇഷ്ടികക്കൊക്കെ പറയാറുണ്ട് ലബിനും ലബിനത്ത് എന്നൊക്കെ. അപ്പോൾ വെള്ളിയാലും സ്വർണത്താലുമുള്ള ചതുരക്കട്ടകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ് സ്വർഗം. വ മിലാത്തുഹ അൽ മിസ്കുൽ അദ്ഫർ, അതിൻ്റെ മണ്ണ് മിലാത്ത്. മിലാത്ത് പറഞ്ഞാൽ പിന്നെ കല്ലുകൾ അടുക്കി വെക്കുമ്പോൾ കല്ലുകൾക്കിടയിൽ ഗ്യാപ്പ് വരാതിരിക്കാൻ അത് ചേർന്ന് നിൽക്കാൻ വേണ്ടി വെള്ളവും സിമെൻറ്റും ഒക്കെ ചേർത്തുണ്ടാക്കുന്ന മിശ്രിതമുണ്ടല്ലോ, അതിന് സാധാരണ മിലാത്ത് എന്ന് പറയും. സിമെൻറ്റ് കട്ടകൾ ചേർക്കുന്ന മിശ്രിതം എന്നൊക്കെയാണ് മിലാത്തുവിൻ്റെ അർത്ഥം. അപ്പോൾ അതിൽ ഉപയോഗിക്കുന്ന മിലാത്തുണ്ടല്ലോ, അത് മിസ് അൽ മിസ്കുൽ അദ്ഫർ എന്നാണ്. അതായത് മിസ്കുൽ അദ്ഫർ, അദ്ഫർ എന്ന ശക്തമായ ഗന്ധമുള്ളത്, നല്ല സുഗന്ധമുള്ളത് എന്നതിനാണ് അദ്ഫർ എന്നുപയോഗിക്കുക. മിസ്ക് എന്ന കസ്തൂരി. അപ്പോൾ സ്വർഗത്തിലെ ഏറ്റവും സുന്ദരമായ, ശക്തമായ, സുഗന്ധമുള്ള കസ്തൂരി ചേർത്തതായിരിക്കും അത് എന്നതാണ് ഉദ്ദേശിക്കുന്നത് എന്ന് വിശദീകരണങ്ങളിലുണ്ട്. അത്രമാത്രം നല്ല സുഗന്ധമായിരിക്കും അതിലെ ആ മണ്ണിന്, അല്ലെങ്കിൽ ആ മിശ്രിതത്തിന്. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹസ്ബ ഉഹ അല്ലുഉൽ യാഖൂത്തു. ആ സ്വർഗത്തിലെ ഹസ്ബ ഉകൾ, ഹസ്ബ് എന്ന് പറഞ്ഞാൽ ചരൽക്കല്ല്, സ്വർഗത്തിലുള്ള ചെറിയ കല്ലുകൾക്കാണ്, ചരൽക്കല്ലുകൾക്കാണ് ഹസ്ബ എന്ന് പറയുക. അത് ലുഉലും യാക്കൂത്തുമായിരിക്കുമെന്നാണ്. ലുഉലു എന്ന് പറഞ്ഞാൽ മുത്ത്, യാക്കൂത്ത് എന്ന് പറഞ്ഞാൽ മാണിക്യം. ലുഉലു എന്നതിൻ്റെ ബഹുവചന രൂപമാണ് ലഅലി, യാക്കൂത്തിൻ്റെ യവാഖീത്. അപ്പോൾ മുത്തും മാണിക്യവുമൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ മുത്തും പവിഴവുമൊക്കെ ആയിരിക്കും അവിടെ സ്വർഗത്തിലെ ചരൽക്കല്ലുകൾ. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, തുർബത്തുഹ അസഫറാൻ, അതിലെ തുർബത്ത് മണ്ണ് സഫറാനായിരിക്കും, കുങ്കുമമായിരിക്കും. സഫറാൻ പോലെ അതിൻ്റെ രൂപത്തിലും അതിൻ്റെ ആ പരിശുദ്ധിയിലുമൊക്കെ ആയിരിക്കും അതിൻ്റെ മണ്ണ് പോലും. തുടർന്ന് അള്ളാഹു റസൂൽ പറഞ്ഞു എന്നാണ്, മൻ യദ്ഖുലുഹ യൻഅം ലാ യബ്അസ്, ആരെങ്കിലും ഈ അത്ഭുതകരമായ ഈ ലോകത്ത്, ഈ സ്വർഗത്തിൽ പ്രവേശിച്ചാൽ അവൻ പിന്നെ അനുഗ്രഹം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. ലയബ്അസ്, ഒരിക്കലും അവന് ഒരു തരത്തിലുള്ള പ്രയാസമോ കഷ്ടപ്പാടോ ദാരിദ്ര്യമോ ഉണ്ടാവുകയില്ല. വയഖ്ലുദ്, അവൻ ശാശ്വതനായിരിക്കും. ലയമൂത്ത്, ലയമൂത്ത്, അവൻ ഒരിക്കലും മരിക്കുന്നുമില്ല. ഇത്ര കൂടി പറയുന്നു, ലാ തബല സിയാബുഹും വലാ യഫ്നി ശബാബുഹും. അദ്ദേഹത്തിൻ്റെ, അവരുടെ, ആ സ്വർഗപ്രവേശനം നേടുന്നവരുടെ വസ്ത്രങ്ങൾ പഴയതായി പോകുന്നില്ല. ലാ തബല, നുരുമ്പിപ്പോകുന്നില്ല, അല്ലെങ്കിൽ അഴുക്ക് പുരണ്ടതോ പഴയതോ ആയി പോകുന്നില്ല, അതെപ്പോഴും പുതുപുത്തനായിരിക്കും. മാത്രവുമല്ല, വല യഫ്നി ശബാബുഹും, അവരുടെ അയവത്വമുണ്ടല്ലോ അത് നശിക്കുന്നുമില്ല. സ്ഥിരമായി ശാരീരികമായോ അല്ലെങ്കിൽ മാനസികമായോ വാർദ്ധക്യം വരുന്ന ഒരവസ്ഥ അവർക്കുണ്ടാകില്ല. അവരെന്നും നല്ല ഊർജ്ജസ്വലരായ യുവാക്കൾ തന്നെയായിരിക്കും സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിന്റെ ചില സവിശേഷതകൾ, അത്ഭുതപ്പെടുത്തുന്ന ചില പ്രത്യേകതകൾ നമ്മെ അറിയിക്കുന്നത്. പ്രിയമുള്ളവരെ, കണ്ടാൽ ഒരിക്കലും മതി വരാത്ത, ആസ്വദിച്ചാൽ ഒരിക്കലും മടുപ്പ് വരാത്ത, എല്ലാം ഉൾക്കൊള്ളുന്നതാണ് റഹ്മാനായ റബ്ബ് വിശ്വാസികൾക്ക് ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗമെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതിന്റെ ഭംഗിയും ആകർഷണീയതയും വ്യത്യസ്തയോ ഒക്കെ ബോധ്യപ്പെടുത്തുന്ന ഒരു വചനമാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, പ്രിയമുള്ളവരെ, ആഗ്രഹിക്കുക, അതനുഭവിക്കാൻ വേണ്ടി കൊതിക്കുക, പ്രാർത്ഥിക്കണം, പ്രയത്നിക്കുകയും ചെയ്യണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹുമ ഇന്ന നസ്അലുക ജന്നത കന്നഈം യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

0: اللهم انا نسالك جنه النعيم ജന്നത്തൊക്കെ ആ ഒരു പ്രാർത്ഥന നമ്മുടെ മനസ്സിലെപ്പോഴും തിരുമൊഴി അവസാനിക്കുമ്പോൾ ബാക്കിയായിരിക്കേണ്ട ഒരു കാര്യം പറഞ്ഞു പോകുമ്പോൾ ഇങ്ങനെ ഒരു ആന്തോളനം ബാക്കി ഉണ്ടാവില്ലേ? എനിക്ക് തോന്നി ആ തിരുമൊഴി അവസാനിക്കുമ്പോൾ ഏറ്റവും അവസാനിക്കുന്ന ആ വാക്ക് അതവിടെ ബാക്കിയാവുന്നത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ ഹൃദയവസന്തം പ്രോഗ്രാമാണ് ഇനി നമുക്ക് മുമ്പിലുള്ളത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മൾ കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളിലൂടെയായി സൂറത്തുൽ ബഖറയിൽ നിന്നും 68 ആയത്തുകളാണ് പഠിച്ചത്, മനസ്സിലാക്കിയത്. ഇന്ന് 69, 70, 71 ഈ മൂന്ന് ആയത്തുകളാണ് ഇൻഷാല്ലാ നമ്മൾ പഠിക്കുന്നത്, മനസ്സിലാക്കുന്നത്. നമ്മളോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് സഹൽ അരിപ്രയാണ്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഏറെ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ, സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ ഓരോന്നും, അതിലെ ഹർഫുകൾ, അതിൻ്റെ ഉച്ചാരണങ്ങളടക്കം, അതിലെ ആശയങ്ങൾ ഉൾപ്പെടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ ഒരു സമയത്ത് ഖുർആനിലെ 2-ാം അധ്യായത്തിലെ അഥവാ സൂറത്തുൽ ബഖറയിലെ 68 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി കഴിഞ്ഞത്. ഇൻഷാല്ലാ അതിൻ്റെ ബാക്കി 69 മുതലുള്ള ഏതാനും ചില വചനങ്ങളാണ് നമ്മളിന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇരുത്തവും ശ്രദ്ധയും കേൾവിയും എല്ലാം നമ്മിൽ നിന്ന് സ്വാലിഹായ അമലായി സ്വീകരിച്ച് റബ്ബ് രേഖപ്പെടുത്തുമാറാവട്ടെ. ഇന്ന് പഠിക്കാനുള്ള ആയത്തുകൾ, എല്ലാവരും പരിശുദ്ധ ഖുർആൻ തങ്ങളുടെ കൈകളിൽ എടുത്തിട്ടുണ്ടാകും. അതിലെ സൂറത്തുൽ ബഖറ, അതിലെ 10-ാമത്തെ പേജിലാണ് 69-ാമത്തെ ആയത്ത് വരുന്നത്. അത് മറിച്ച് എല്ലാവരും തുറന്ന് വെച്ച് ഇരിക്കുന്നുണ്ടാകും. ആ രൂപത്തിലാണ് കഴിയുന്ന ആളുകളൊക്കെ ഇരിക്കേണ്ടത്. ആവശ്യമായ കാര്യങ്ങൾ നോട്ട് ചെയ്യുകയും എഴുതിയെടുക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാല്ലാ നടക്കാനുള്ള ഭാഗം മൂതാ നമുക്ക് കേൾക്കാം. أعوذ بالله من الشيطان الرجيم قالوا ادع لنا ربك يبين لنا ما لونها قال إنه يقول إنها بقرة صفراء فاقع لونها

0: تثير الأرض ولا تسقي الحرث مسلمة لا شية فيها. قالوا الآن جئت بالحق فذبحوها وما كادوا يفعلون. പരിശുദ്ധ ഖുർആനിലെ രണ്ടാം അധ്യായം സൂറ അൽ ബഖറയിലെ 69-71 കൂടിയ വചനങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടത്. പുതിയ വചനങ്ങൾ ഓരോന്നും അത് കൃത്യമായി ശ്രദ്ധിക്കുകയും പഠിക്കുകയും അതിലെ പാരായണങ്ങളോട് ഉൾപ്പെടെ ആശയമൊക്കെ ആവശ്യമായത് മനസ്സിലാക്കുകയും എഴുതിയെടുക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു കബുൽ ചെയ്യുമാറാവട്ടെ. ഒന്നുകൂടെ തിലാവത്ത് നിയമങ്ങൾ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ട് പാരായണം നടത്താം. എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തണം.
1: أعوذ بالله من الشيطان الرجيم قالوا ادع لنا ربك يبين لنا ما لونها
0: അവിടെ قالوا ادع എന്ന് പറയരുത്, قالوا ادع. قالوا എന്ന് ശരിക്ക് വാവുണ്ട്, അവിടെ നീട്ടാനുണ്ട്, പക്ഷേ അത് ചേർത്ത് ഓതുമ്പോൾ قالوا ادع നീട്ടാത്ത രൂപത്തിലാണ് ഓതേണ്ടത്. അതുപോലെ യുബയ്യല്ലന, യുബയ്യിൻ എന്ന നൂനുണ്ട്, സാക്കിനായ നൂന് അവിടെ കേൾക്കാൻ പാടില്ല. ആ ശ്രദ്ധയുള്ള യാ കഴിഞ്ഞാൽ പിന്നെ ശ്രദ്ധയുള്ള ലാമാണ് ഉച്ചരിക്കേണ്ടത്. ഇദ്ഗാമും ബിലാഗുന്നാണ്, മണിക്കാതെ ഇദ്ഗാം ചെയ്യണം എന്നാണ് നിയമം.
1: യുബയ്യല്ലന യുബയ്യല്ലന മാലൗനുഹ
0: മാലൗനുഹ എന്ന് വഖഫ് ചെയ്തത് ചെയ്യാൻ പാടില്ല.
1: മാലൗനുഹ
0: ഹ ഇതിന് ശേഷം അലിഫുള്ള പോലെ വഖഫ് ചെയ്യണം. തുടർന്ന്
1: قال إنه يقول إنها بقرة صفراء فاقع لونها تسر الناظرين بقرة صفراء بقرة صو
0: إخفاء بغنيان തൻവീന് ശേഷം ഇഖ്ഫാബിന് ലക്ഷ്യമായ സ്വാദ് വന്ന് മണിച്ച് മറച്ചു ഓതണമെന്നാണ്. അതുപോലെ ഫാഖി ഉല്ലൗനുഹ ഫാഖി ഉല്ല, അവിടെ ഫാഖി ഉൻ തൻവീനുണ്ട്, ദമ്മ തൻവീൻ, അത് കേൾക്കാനേ പാടില്ല. ദമ്മ തൻവീൻ, തൻവീൻ്റെ ശബ്ദം കേൾക്കാൻ പാടില്ല. അപ്പോൾ
1: ഫാഖി ഉല്ല ഫാഖി ഉല്ലൗനുഹ
0: ആ നിലയ്ക്ക് ഇദ്ഗാമും ബിലാഗുന്നയാണ്. നേരത്തെ പറഞ്ഞ സ്ഥലത്ത് സാക്കിനായ നൂനാണ് വന്നത്, അതിന് ശേഷം ലാമ് വന്നു. ഇവിടെ തൻവീനിൻ്റെ ശേഷം ബൊമ്മ തൻവീൻ്റെ ശേഷം ലാമ വന്നു. രണ്ടിടത്തും ഇദ്ഗാം ബിലാ ഉന്നയാണ്, മണിക്കാതെ ഇദ്ഗാം ചെയ്യാണ് വേണ്ടത്. തസുറു സീനാണ്, തസുറു സ്വാദായി പോകാൻ പാടില്ല, പ്രത്യേകം ശ്രദ്ധിക്കുക.
1: ശേഷം ഖാലു ദുഉലനാ റബ്ബക യുബയ്യല്ലനാ മാഹി യുബയ്യല്ലനാ മാഹിയ ഇന്നൽ ബഖറ തശാബഹ അലൈനാ വ ഇന്നാ ഇൻഷാ അല്ലാഹ് وَإِنَّا إِنْ شَاءَ اللَّهُ لَمُهْتَدُونَ
0: യുബയ്യല്ലന ഖാലു ദുഉ നമ്മൾ മുമ്പ് പറഞ്ഞതാണ്, അത് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ
1: തശാബഹ അലൈനാ വഇന്നാ ഇൻഷാ
0: അല്ലാഹ് അവിടെ വഇന്നാ അവിടെ മദ് മുൻഫസ്സിലാണ്, അപ്പോൾ അതിലേക്ക് ദീർഘിപ്പിച്ച് നീട്ടി ഓതണം. പിന്നെ
1: ഈഷാ
0: എന്ന് പറയുമ്പോൾ ഈഷ അവിടെ ഇഖ്ഫാബി കുഞ്ഞാണ്, മണിച്ച് അവ്യക്തമാക്കി ഓതണം. അതുപോലെ തന്നെ ഷാ മദ് മുത്തസ്സിലാണ്, ആ നിലക്ക് അസാമാന്യമായ ദീർഘം നൽകേണ്ടതുണ്ട്.
1: ശേഷം قال إنه يقول إنها بقرة لا ذلول تثير الأرض
0: അവിടെ
1: بقرة لا ذلول بقرة لا
0: നേരത്തെ പറഞ്ഞു തൻവീൻ്റെ ശേഷം ദമ്മ തൻവീൻ്റെ ശേഷം ലാമ വന്നു, ഇദ്ഗാമം ബിലാഗുന്നാണ്.
1: بقرة لا
0: തൻവീൻ്റെ ശബ്ദം കേൾക്കാൻ പാടില്ല.
1: لا ذلول تثير الأرض
0: തൻവീൻ്റെ ശേഷം ദമ്മ തൻവീൻ്റെ ശേഷം താ വന്നു, ഇഖ്ഫാ ബിഗുനിയുടെ അക്ഷരമാണ് താ, അപ്പോൾ മണിച്ച് മറച്ച് ഓതണം എന്നാണ്.
1: തുസീറുൽ അർദ്ദ വല തസ്ഖിൽ ഹർസ മുസല്ലമത്തുൽ ലാശിയത ഫീഹ
0: ലെ മുസല്ലമത്തുല്ല തുല്ല അവിടെ തൻവീൻ്റെ ലമ്മ തൻവീൻ്റെ ശേഷം ലാമ് വന്നു. മൂന്ന് സ്ഥലത്തായിപ്പോൾ നമ്മൾ നോദ്യായത്തിൽ വരുന്നു. ഇതാവും ബിലാഗുന്ന ശരിക്കും മനസ്സിലാക്കണം. ലാം റാ രണ്ടക്ഷരങ്ങളാണ് ഇതിനുള്ളത്. മണിക്കാതെ ഇതകാം ചെയ്യണം, കൂട്ടി ലയിപ്പിച്ചു തോന്നണം. ഖാലുൽ ആനജ് തബിൽ ഹഖ് ബിൽ ഹഖ് എന്ന് പറയണം. ജിഉത എന്ന് പറയരുത്, ഖാലുൽ ആനജ് തബിൽ ഹഖ് ഫദബഹൂഹ വമാ കാദു യഫ്അലൂൻ. ഫദബഹൂഹ എന്ന് ആവരുത്, ഒന്ന് ഹ ആണ് പിന്നെ ഹ ആണ്. ഫദബഹൂഹ ആ നിലക്ക് അതിൻ്റെ മഖ്റജ് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ മൂന്ന് ആയത്തുകളാണ് നമ്മൾ പഠിക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക, തജ്വീദ് ഉൾക്കൊണ്ട് പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല തൊട്ട് മുമ്പ് അള്ളാഹു പറഞ്ഞിരുന്നത്, അള്ളാഹു സുബ്ഹാനഹു തആല ബനു ഇസ്രായേൽ അഥവാ ഇസ്രായേലർക്ക് അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾ സംബന്ധിച്ച് സൂചിപ്പിച്ച ശേഷം അവരോട് സൂറത്തുൽ ബഖറ എന്നാണ് അതിൻ്റെ പേര് അല്ലേ, അൽ ബഖറ എന്ന് പറഞ്ഞ പശു എന്നാണല്ലോ. അപ്പോൾ അവരോട് ഒരു പശുവിനെ അറുക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ കൽപ്പന, ഒരു പശുവിനെ ബലി അറുക്കാൻ വേണ്ടി ഇസ്രായേലോട് കൽപ്പിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ സൂറത്തിന് ആ പശു അൽ ബക്കറ എന്ന ആ പേര് തന്നെ വരാനുള്ള കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഇതനുസരിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല തുടക്കത്തിൽ പറഞ്ഞു ഒരു പശുവിനെ അറുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ കൽപ്പിക്കുമ്പോൾ അവരിലേക്ക് അയക്കപ്പെട്ട പ്രവാചകൻ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് കൽപ്പിക്കണം. അപ്പോൾ ഇസ്രായേൽ ജനത എന്ത് ചെയ്തു, നിങ്ങളെ പരിഹസിക്കുകയാണോ, ഞങ്ങളെ കളിയാക്കുകയാണോ, എന്താ നീ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവർ ചോദിച്ചു. ആ കൽപ്പന ആ സമയത്ത് നിറവേറ്റാൻ അവർ തയ്യാറായില്ല. അങ്ങനെ പിന്നീട് എന്ത് ചെയ്യാണ്, മൂസ അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിനോട് പ്രാർത്ഥിക്കണം. അങ്ങനെ ആ പ്രാർത്ഥന മൂസ നബി കൽപ്പിക്കുന്ന കാര്യങ്ങളൊന്നും അവർക്ക് ദഹിക്കണില്ല. അപ്പോൾ അവർ തുറന്ന് ചോദിക്കണം, അവർക്ക് നന്നായി അറിയണ ഒരാളാണല്ലോ. അപ്പോൾ അവർ പിന്നെ വീണ്ടും ചോദിക്കുകയാണ്, എങ്ങനത്തെ പശു ആവണം. അപ്പോൾ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം വീണ്ടും റബ്ബിനോട് എന്ത് ചെയ്യാണ് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ ഒരു പ്രവാചകൻ ആയ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞിട്ട് അവർ പരിഹസിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ ആ ഇസ്രായേൽ ജനതയുടെ അവരുടെ വിശ്വാസത്തിൻ്റെ ദൗർബല്യം, ഈമാൻ്റെ കുറവ്, അവരുടെ രാത്രിപ്രണത്തിൻ്റെ അച്ചടക്ക രാഹിത്യം, അതുപോലെ തന്നെ ഒരു നെവർമൈൻഡ് ആക്കുന്ന അവഗണനാ മനസ്ഥിതി, ഇതൊക്കെ അവരുടെ വാക്കുകളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം കാണാൻ പറ്റും. അങ്ങനെ റബ്ബിനോട് ഞങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടിയും പ്രാർത്ഥിച്ചു നോക്കണം എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും എന്ത് ചെയ്യാണ് മൂസ നബി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. മൂസ നബി അലൈഹി വസ്സലാം അവരോട് തർക്കം നടത്തുന്നില്ല, വളരെ മാന്യമായി നസീഹത്തോടെ ഗുണകാംക്ഷയോടു കൂടി എന്ത് ചെയ്യാണ് ശാന്തമായ സ്വരത്തിലാണ് അവർ ചോദിക്കുന്നതിന് മറുപടി നൽകുന്നത്. അങ്ങനെ ചോദ്യം ചെയ്യൽ അധികരിക്കുകയാണ്. ആ ജനതയുടെ വീണ്ടും വീണ്ടും എന്ത് ചെയ്യാണ് ചോദ്യം ചെയ്യുന്ന ഒരു പ്രവണത അത് വർദ്ധിക്കുകയാണ്. അപ്പോൾ അവർ വീണ്ടും ചോദിച്ചു. അപ്പോൾ വീണ്ടും എന്ത് ചെയ്തു, ഇങ്ങനെ പറഞ്ഞു, അതിൻ്റെ നിയമങ്ങൾ കണ്ടീഷൻസ് പറഞ്ഞു. അതൊരു പശു ആവണം, അതൊരു ബിക്രാവാൻ പാടില്ല, എന്നാൽ ഫാരിദ് ആയതും ആവാൻ പാടില്ല, രണ്ടിൻ്റെ ഇടയിലുള്ളതാവണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ വീണ്ടും എന്ത് ചെയ്യാണ് ചോദ്യം അവസാനിക്കണില്ല, വീണ്ടും അവരെന്ത് ചെയ്യാണ് ഈ ഒന്നുകൂടെ എൻ്റെ റബ്ബിനോട് ഒന്ന് പ്രാർത്ഥിക്കൂ, നിൻ്റെ റബ്ബിനോട്, നിൻ്റെ റബ്ബിനോട് എന്നാണ് അവർ പറയുന്നത്. അതിൽ തന്നെ അവരെന്ത് ചെയ്യാണ് അവരുടെ ധിക്കാര മനസ്ഥിതിയും അവരുടെ അവഗണന മനസ്ഥിതിയും ഒക്കെ എന്ത് ചെയ്യാണ് ശരിക്ക് ബോധ്യപ്പെടുകയാണ്. അപ്പോൾ നിറം എന്തായിരിക്കണം, നിറം എങ്ങനത്തെ നിറം ആവണം എന്നുള്ള ചോദ്യം. അപ്പോൾ അധികം പ്രായം കുറയാത്ത മധ്യനിലയിലുള്ള, എന്നാൽ വാർദ്ധക്യപ്രായത്തിൽ എത്താത്ത മധ്യനിലയിലുള്ള ഒരു പശുവിനാണ് അറക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ചോദിച്ചുള്ള ചോദ്യം ചോദിക്കുന്നത് അതിൻ്റെ നിറം എന്തായിരിക്കണം എന്നാണ്, എങ്ങനത്തെ വർണ്ണം ഉള്ളതായിരിക്കണം എന്ന് ചോദിച്ചു. അപ്പോൾ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങനെ മധ്യമ പ്രായത്തിലുള്ളതായിരിക്കണം എന്ന് പറഞ്ഞ് പറഞ്ഞപ്പോൾ വീണ്ടും ചോദിക്കുകയാണ്, ഖാലു ദുഉ ലനാ റബ്ബക യുബയ്യി ലനാ മാ ലൗനുഹ. അവർ ചോദിക്കുകയാണ്, അവർ പറയണം, ഉദുഉ ലനാ റബ്ബക, നിൻ്റെ രക്ഷിതാവിനോട് നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. യുബയ്യി ലനാ മാ ലൗനുഹ, യുബയ്യി ലനാ എന്നിട്ട് ഞങ്ങൾക്കൊന്ന് വ്യക്തമാക്കിക്കൊണ്ട, മാ ലൗനുഹ അതിൻ്റെ നിറം എന്തായിരിക്കണമെന്ന് ഞങ്ങൾക്കൊന്ന് വ്യക്തമാക്കി തരൂ. ഖാല, അങ്ങനെ അദ്ദേഹം പറഞ്ഞു, إنه يقول إنها بقرة صفراء فاقع لونها تسر الناظرين. ഖാൽ അദ്ദേഹം പറഞ്ഞു, മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ് പറഞ്ഞു, ഇന്നഹു യഖൂലു തീർച്ചയായും അള്ളാഹു പറയുന്നത് ഇങ്ങനെയാണ്, യഖൂലു ഇന്നഹ ബക്കറത്തുൻ അതൊരു പശുവായിരിക്കണം, സഫ്രാഉ സഫ്രാഉ എന്ന് പറഞ്ഞാൽ മഞ്ഞ നിറത്തിലുള്ള, അസ്ഫർ എന്ന് പറഞ്ഞാൽ മഞ്ഞ എന്നാണ്, അങ്ങനെ മഞ്ഞ നിറത്തിലുള്ളതായിരിക്കണം എന്നാണ്. അതുപോലെ തന്നെ ഫാഖിഉൽ ലൗനുഹ, ആ തനി നമ്മൾ പറയില്ലേ കടുംമഞ്ഞ എന്ന് പറയില്ലേ, ആ ഫാഖിഉൽ എന്ന് പറഞ്ഞാൽ അതാണ്, ആ തനി ശുദ്ധമായ മഞ്ഞ നിറത്തിലായിരിക്കണം. ലൗനുഹ എന്നിട്ട് ആ നിറം, അതിൻ്റെ നിറം തസുറുൻ നാദിരീന, തസുറു അത് സന്തോഷിപ്പിക്കുന്നതാവണം, സന്തോഷം നൽകുന്നതാവണം. അന്നാദിരീന നദറിനെ നോക്കി, അന്നാദിരീൻ ആ പശുവിനെ നോക്കുന്ന ആളുകൾക്ക് കൗതുകം ജനിപ്പിക്കണം, സന്തോഷം ജനിപ്പിക്കുന്ന നിറത്തിലുള്ളതായിരിക്കണം, ആ നിലക്ക് കടും മഞ്ഞ നിറത്തിലായിരിക്കണം എന്നാണ്. തഫ്സീറിൽ പറയുന്നത് കാണാം, ഇമാം മുജാഹിദ് റഹ്മുള്ള പറയാണ്, ഇന്നഹക്കാനത്ത് സഫ്രാ അത് നല്ല മഞ്ഞ നിറത്തിലുള്ളതായിരിക്കണം. അതുപോലെ തന്നെ സൗദാഉ ശരീരത്തു സൗദാഉ കടും മഞ്ഞ, അത് വളരെ കിട്ടാൻ വളരെ പ്രയാസമുള്ള നിലക്കുള്ള നിലത്താണ് കടും മഞ്ഞ. ഫാഖിഉൽ ലൗനുഹ എന്നതിനെപ്പറ്റി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഐ ശരീരത്തു സുഫ്ര തകാദു മിൻ സുഫ്രതിഹ തബ്യദ്ദു, കഠിനമായ കടുത്ത മഞ്ഞ നിറത്തിലുള്ള പശുവായിരിക്കണം. ഇമാം സുദ്ദി റഹ്മുള്ള പറയാണ്, തസുറുൻ നാദിരീൻ ഐ തുഅജിബുൻ നാദിരീന, അത് നോക്കുന്നവർക്ക് അത്ഭുതം, നോക്കുന്നവരെ ഇങ്ങനെ ആശ്ചര്യപ്പെടുത്തണമെന്നാണ്. അപ്പം ആ നിലക്കൊക്കെയുള്ള പശുവായിരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർ എന്ത് ചെയ്തു, ഉപാധികളൊക്കെ എല്ലാ ഗുണങ്ങളും ഒത്തിണങ്ങിയ ഒരു പശുവിനെ അവർക്ക് അവർ നിർബന്ധിതരായല്ലോ. അപ്പോൾ വീണ്ടും അവർ പറയാണ്, ഖാലു ദുഉ ലനാ റബ്ബക യുബയ്യിൽ ലനാ മാ ഹിയ ഇന്നൽ ബഖറ തശാബഹ അലൈനാ, ഖാലു ഞങ്ങൾക്ക് വേണ്ടി നീ ഞങ്ങൾക്ക് അതൊന്ന് വ്യക്തമാക്കി, ശരിക്കൊന്ന് വ്യക്തമാക്കി തരാൻ വേണ്ടി നിന്റെ റബ്ബിനോട് നീ പ്രാർത്ഥിക്കുമെന്ന് ആവശ്യപ്പെടണം, മാഹിയ അതേതാവണം എന്ന് നീ പറഞ്ഞുകൊണ്ടാണ്, മാഹിയ അത് എന്താണെന്ന് ഒന്ന് പറഞ്ഞുതരൂ. ഇങ്ങനെയൊക്കെ കണ്ടീഷൻ പറഞ്ഞാൽ പിന്നെ അവർക്ക് കിട്ടാതായി, അവരടങ്ങാറായി, ഇതിലേത് നിലക്കുള്ള പശുവാണ്, അപ്പോൾ അതെന്താകണമെന്ന് പറഞ്ഞു തരൂ, അതിനുവേണ്ടി ഒന്ന് പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞു. ഇന്നൽ ബക്കറ തഷാബഹ അലൈന, അവരാകെ പ്രശ്നത്തിലായി, ഇന്നൽ ബക്കറ തീർച്ചയായും ആ പറഞ്ഞ പശു, തഷാബഹ അലൈന ഞാൻ പരസ്പരം സാദൃശ്യമായിരിക്കുന്നു. അപ്പോൾ ആദ്യം പറഞ്ഞപ്പോൾ തന്നെ അർത്ഥമതി കൽപ്പന വന്നപ്പോൾ അതവർ സ്വീകരിക്കാൻ തയ്യാറായില്ല, അവരുടെ ധിക്കാര മനസ്സിൽ തന്നെ സമ്മതിച്ചില്ല. അങ്ങനെ എന്തു ചെയ്യാണ്, അവസാനം അവരെ പ്രയാസപ്പെടുകയാണ്. ഇപ്പോൾ പറഞ്ഞ ഈ നിറം അതൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ആ കൺഫ്യൂഷനായി, തിരിച്ചറിയാതായിരിക്കുന്നു അതേത് നിലക്ക് പശുവാണെന്ന്, ഞങ്ങൾക്ക് ആ പരസ്പരം സാദൃശ്യപ്പെട്ട് തോന്നുകയാണ്, എല്ലാവരും ഒരേമാതിരി തോന്നുകയാണ്, അതൊന്ന് വ്യക്തമാക്കി തരാൻ പറ്റുമോ എന്ന് അവസാനം എന്ത് ചെയ്യണം, ചോദിച്ച് ചോദ്യങ്ങൾ അധികരിപ്പിച്ച് അവർക്ക് സ്വയം അവർ പ്രയാസപ്പെടേണ്ട അവസ്ഥയിലേക്ക് എത്തി. എന്നിട്ട് അവർ പറയാണ്, വ ഇന്നാ ഇൻഷാ അല്ലാഹു ലമുഹ്തദൂൻ, വ ഇന്നാ തീർച്ചയായും ഞങ്ങൾ, ഇൻഷാ അല്ലാഹ് അല്ലാഹു ഉദ്ദേശിച്ചാൽ, ല മുഹ്തദൂന ഹദ യഹ്ദി ഇഹ്തദാ യഹ്തദി മുഹ്തദി ല മുഹ്തദൂൻ, നേർമാർഗം പ്രാപിക്കുന്നവർ തന്നെയാണ് ഞങ്ങൾ, യഥാർത്ഥ വഴിയിലേക്ക് എത്തിച്ചേരുന്നവരാണ് എന്നവരെന്നെ പറയണം. അങ്ങനെ ഖാല ഇന്നഹു യഖൂലു ഇന്നഹ ബഖറത്തുൽ ലാ ദലുലുൻ തുസീറുൽ അർദ വലാ തസ്ഖിൽ ഹർസ്, അങ്ങനെ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം എന്തിയാണ് പറഞ്ഞു, ഇന്നഹു യഖൂൽ അവൻ പറയുന്നു, അഥവാ അല്ലാഹു പറയുന്നു, ഇന്നഹ ബഖറത്തുൽ ലാ ദലുലുൻ തുസീറുൽ അർദ, അത് ഈ നിലക്കുള്ള പശുവാകണം, എന്ത് ലാ ദലുലുൻ അതൊരു പശുവാകണം, ലാ ദലുലുൻ വിധേയമായതാവാൻ പാടില്ല, അതാ ശീലിച്ചത് ഉപയോഗിച്ചത് ഉപയോഗിച്ചത് പരിചയിക്കപ്പെട്ടത് ആ നിലയ്ക്ക് വിധേയപ്പെട്ടതാവാൻ പാടില്ല. തുസീറുൽ അർദ ഭൂമി ഉഴുതാൻ, ഭൂമി ഉഴുതാൻ ഒന്നും ഉപയോഗിച്ചതാവാൻ പാടില്ല. വല തസ്തിൽ ഹർസ തസ്തിയ സഖായസ്കി തസ്കി നനക്ക ഹർസ് വിള, ഹർസ എന്ന കൃഷി വിള, അപ്പോൾ വിളനിലം അല്ലെങ്കിൽ കൃഷിയൊക്കെ നനക്കാനോ ഭൂമി ഉഴുതാനൊന്നും ഉപയോഗിച്ചതാവാനും പാടില്ല. മുസല്ലമത്തുൻ അതിൽ നിന്നൊക്കെ അതൊന്നും ഉപയോഗിക്കാത്ത സുരക്ഷിതമായ ന്യൂനതയൊന്നുമില്ലാത്ത സുരക്ഷിതമായതായിരിക്കണം. ലാഷിയത്ത ഫീഹ ലാഷിയത്ത ഷിയത്ത് എന്ന കലർപ്പ് എന്നാണ്, ലാഷിയത്ത ഫീഹ അതിൽ യാതൊരു കലർപ്പും ഇല്ലാത്ത വർണ്ണത്തിൻ്റെ മറ്റുള്ള കലർപ്പുകളൊന്നും അതിലുണ്ടാവാൻ പാടില്ല. എല്ലാം ഒരേ നിറമാകണം എന്നൊക്കെ പറഞ്ഞു. ഖാലു, അപ്പോൾ അവർ പറഞ്ഞു, അൽ ആന ജിഅ്ത ബിൽ ഹഖ്, അൽ ആൻ ഇപ്പോഴാണ്, ജിഅ്ത താങ്കൾ വന്നിരിക്കുന്നത്, ബിൽ ഹഖ്, സത്യവും കൊണ്ട് യാഥാർത്ഥ്യവും കൊണ്ട് ഇപ്പോഴാണ് താങ്കൾ വന്നത്. അങ്ങനെ ഫദബഹൂഹ, അങ്ങനെ അവർ അതിനെ ദബഹന അറുത്തു. ഒമാ കാനു, അവരാകുമായിരുന്നില്ല, യഫ്അലൂന, അവർ അപ്രകാരം അവ അങ്ങനെ ചെയ്യുമായിരുന്നില്ല, പക്ഷെ എന്നാലും അവസാനം അങ്ങനെ അവർ ചെയ്തു എന്നാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു പ്രവാചകനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ആദ്യം കൽപ്പിച്ച പോലെ, അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം ആദ്യം കൽപ്പിച്ച പോലെ ഏതെങ്കിലും പശുവിനെ അത് അർത്ഥം മതിയായിരുന്നു. പക്ഷേ ഇസ്രായേൽ ജനതയുടെ സ്വഭാവം, അവരുടെ ധിക്കാര മനസ്ഥിതിയും അവരുടെ പ്രവാചകന്മാരോടുള്ള ആ ഒരു സമീപനവും, അത് അഹങ്കാര മനസ്ഥിതി അറിയിക്കുന്നതായതുകൊണ്ട് തന്നെ രണ്ടാമത് വീണ്ടും ചോദിച്ചു. അപ്പോൾ പിന്നെ ചോദിച്ചു അത് ഏത് നിറമുള്ളതായിരിക്കണമെന്ന് ചോദിച്ചു. പിന്നെ പറഞ്ഞപ്പോൾ അവർക്ക് തന്നെ എന്ത് ചെയ്തു, ആ ചോദ്യം വർദ്ധിപ്പിച്ചത്, ആ കസ്രത്ത് സുആൽ, ചോദ്യങ്ങളുടെ ആധിക്യം അവർക്ക് തന്നെ കിട്ടാതാകുന്ന രീതിയിലുള്ളൊരു പശുവായി മാറി. അവരകെ സംശയത്തിലായി, എല്ലാം ഒരുപോലെ തോന്നി എന്ന് വ്യക്തമാക്കി തരണമെന്ന് പറഞ്ഞു. അങ്ങനെ അവസാനം എന്ത് ചെയ്തു, തെരഞ്ഞ് തെരഞ്ഞ് അവസാനം കണ്ടെത്തി, വമ്പിച്ച വില കൊടുത്താണ് അങ്ങനെ ഒരു പശുവിനെ അവർക്ക് കരസ്ഥമാക്കാൻ കഴിഞ്ഞതെന്നാണ് തഫ്സീർ പറയുന്നത്. അത് സ്വാഭാവികമാണ്, പശുവിനെ കിട്ടാനുള്ള പ്രയാസം, അവരുടെ മാനസികമായ നിലപാടുകൾ ഇത് കണക്കിലെടുക്കുമ്പോൾ ആ കൽപ്പന പാലിക്കുക അവരെ സംബന്ധിച്ചിടത്തോളം അധികമായ ഒരുപാട് ദൂരത്തായിരുന്നു. എന്നാലും ഒടുക്കം അവസാനം അവരത് പ്രവർത്തനങ്ങളിൽ അവർ പ്രാവർത്തികമാക്കി എന്നാണ് ചെയ്തു. അങ്ങനെ ഒരു പശുവിനെ അറുക്കാൻ കൽപ്പിച്ചിട്ടതിലുള്ള രഹസ്യം എന്താണെന്ന് അടുത്ത ആയത്തിൽ പറഞ്ഞത്, ആ പശുവിനെ അറുക്കാൻ ഉള്ള കൽപ്പിച്ചതിലുള്ള രഹസ്യം എന്തായിരുന്നു എന്നതിനെ സംബന്ധിച്ചാണ് അടുത്ത ആയത്ത് മുതൽ പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഓതിയ മൂന്ന് വചനങ്ങളുടെ അർത്ഥം പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം, എല്ലാവരും ഒന്നും കൂടെ ശ്രദ്ധിക്കുക. ഖാലു ദുഉ ലനാ റബ്ബക യുബയ്യിൽ ലനാ മാ ലൗനുഹ, 69-ാമത്തെ ആയത്ത്. ആ ഖാലു, അവർ പറഞ്ഞു, ദുഉ ലനാ, നീ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക, റബ്ബക, നിന്റെ റബ്ബിനോട്, യുബയ്യിൽ ലനാ, എന്തിനാണ് യുബയ്യിൻ വ്യക്തമാക്കി തരാൻ, ലനാ ഞങ്ങൾക്ക്, മാ ലൗനുഹ, അതിനെ നിറമേതാണെന്ന് വ്യക്തമാക്കി തരാൻ വേണ്ടി നിന്റെ റബ്ബിനോട് ഞങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ചു കൊള്ളുക എന്ന് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ആ ജനത പറഞ്ഞു. ഖാല, അപ്പോൾ മൂസ നബി പറഞ്ഞു അലൈഹിസ്സലാം, ഇന്നഹു യഖൂലു, തീർച്ചയായും അവൻ പറയുന്നു, അള്ളാഹു പറയുന്നത്, ഇന്നഹ ബക്കറത്തു, അതൊരു പശുവായിരിക്കണം, സഫ്രാഉ ഫാഖിഉൻ ലൗനുഹ, അതിൻ്റെ കടുത്ത മഞ്ഞ നിറമുള്ള പശുവായിരിക്കണം, ലൗനുഹ തസുറുന്നാദിരീന, അത് നോക്കുന്നവർക്ക് സന്തോഷമുണ്ടാക്കുന്നതാകണം. ഖാലു, അവർ വീണ്ടും പറയുകയാണ്, ഉദുഉ ലനാ റബ്ബക, നീ നിന്റെ രക്ഷിതാവിനോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, യുബയ്യിൽ ലനാ, ഞങ്ങൾക്കൊന്ന് വ്യക്തമാക്കി തരണം, ആ പശുവിനെ കൃത്യമായിട്ട് മൈന്യൂട്ടായിട്ട് ഒന്ന് വ്യക്തമാക്കി തരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. മാഹിയ, അതെന്താണെന്ന്. ഇന്നൽ ബക്കറ, തീർച്ചയായും ആ പശു, തഷാബഹ അലൈന, ഇപ്പം പറഞ്ഞ മാതിരിയുള്ള പശു ഞങ്ങൾക്കാകെ എല്ലാം ഞങ്ങളെ പരസ്പരം സാദൃശ്യമായി തോന്നിയിരിക്കുകയാണ്, തിരിച്ചറിയാതായിരിക്കുകയാണ്. ഇന്ന, തീർച്ചയായും ഞങ്ങൾ, ഇൻഷാ അല്ലാ, അള്ളാഹു ഉദ്ദേശിച്ചാൽ, ല മുഹ്തദൂന, സന്മാർഗം പ്രാപിച്ചവർ തന്നെയാണ്, അഥവാ യഥാർത്ഥ വഴിയിൽ എത്തിച്ചേരുന്നവർ തന്നെയാണ് എന്ന് അവർ പറയണം. ഖാല മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഇന്നഹു യഖൂലു, തീർച്ചയായും അള്ളാഹു പറയുന്നത്, ഇന്നഹ ബക്കറ ലാ ദലൂലുൻ തുസീറുൽ അർള വലാ തസ്ഖിൽ ഹർസ് മുസല്ലമത്തുൽ ലാ ശിയത ഫീഹ, അതൊരു പശുവാകണം, എങ്ങനെയുള്ള ഭൂമി ഉഴുതാനോ നിലം ഉഴുതുമറിക്കാനോ ഉപയോഗിച്ചിട്ടില്ലാത്ത, കൃഷിയോ വിളനിലമോ നനയ്ക്കാൻ ഉപയോഗിച്ചിട്ടില്ലാത്ത, എല്ലാത്തിൽ നിന്നും സുരക്ഷിതമായ, കലർപ്പില്ലാത്ത ഒരു പശുവായിരിക്കണം. ഖാലു അൽ ആന ജിഅ്ത ബിൽ ഹഖ്, അപ്പോൾ അവർ പറഞ്ഞു, ഇപ്പം നീ യാഥാർത്ഥ്യവും കൊണ്ട് ഇപ്പോഴതാ നീ വന്നിരിക്കുന്നു. ഫദബഹൂഹ, അങ്ങനെ പ്രയാസപ്പെട്ടവർക്ക് അവസാനം കിട്ടി, അങ്ങനെ അവർ അതിനറുത്തു. ഒമാ കാദു യഫ്അലൂൻ, അവരങ്ങനെ ചെയ്യുന്നവരായിരുന്നില്ല. എന്തായാലും ആ കൽപ്പന അവർ അവസാനം അധികം പ്രയാസപ്പെട്ടവർ പാലിച്ചു എന്നാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ, അത് വൈമനസ്യമില്ലാതെ പാലിക്കാൻ നമ്മളൊക്കെ നിർബന്ധിതരാണ്. ആ അള്ളാഹുവിനോടുള്ള, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്മാർ കൽപ്പിച്ചാൽ അത് സംഉ ചെയ്ത്, സംഉം ത്വാഅത്തും വിശ്വാസിക്ക് നിർബന്ധമാണ്. പ്രമാണബദ്ധമായിട്ടൊരു കാര്യം പ്രമാണത്തിൽ വന്നു കഴിഞ്ഞാൽ, ഒരു പ്രവാചകൻ്റെ കൽപ്പന വന്നാൽ, നിർദ്ദേശം വന്നാൽ, ആ സംഉ, അത് കേൾക്കുക, അനുസരിക്കുക എന്നുള്ളത് വിശ്വാസിക്ക് ബാധ്യതയാണ് എന്ന തിരിച്ചറിവോടുകൂടി പ്രമാണബദ്ധമായി ജീവിക്കാനും പ്രമാണബദ്ധമായി കാര്യങ്ങളെ ഉൾക്കൊള്ളാനും തയ്യാറാവണം. അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ബാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: ബാരകല്ലാഹു ഫീക്. അൽഹംദുലില്ലാഹ്, വിശുദ്ധ ഖുർആനിൽ നിന്നും സൂറത്തുൽ ബഖറയിലെ 69, 70, 71 ഈ മൂന്ന് ആയത്തുകളുടെ വിശദീകരണങ്ങളാണ് നമ്മൾ പഠിച്ചത്, മനസ്സിലാക്കിയത്. നമ്മൾ ജീവിതത്തിൽ തിരുത്തപ്പെടണമെന്ന ചില ചിന്തകളാണ് അൽഹംദുലില്ലാഹ് ഇന്നത്തെ എപ്പിസോഡിലൂടെ മനസ്സിലായത്. അമിതമായ ചോദ്യങ്ങൾ ഒഴിവാക്കുക, അതുപോലെ തന്നെ പ്രവാചക കൽപ്പനകളെ അംഗീകരിക്കുക എന്ന സന്ദേശം ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അൽഹംദുലില്ലാഹ്. ബഹുമാനനായ സഹൽ അരിപ്രയായിരുന്നു നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്.
3: നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.

റേഡിയോ ആരോഗ്യ വിചാരം ആതുര സേവന രംഗത്തെ ഒട്ടേറെ അറിവുകൾ സമ്മാനിക്കുന്ന ആരോഗ്യ വിചാരം പ്രോഗ്രാമിന്